0: ഷംസുദ്ദീൻ, കൂടെ മൂസ പി പി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോയിലെ ആരോഗ്യ വിചാരം എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്ന, അല്ലെങ്കിൽ പൊതുവെ നമ്മൾ സ്ത്രീ ജനങ്ങളിൽ കാണുന്ന സ്തനാർബുദത്തെ കുറിച്ചാണ്, അഥവാ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചാണ് നമ്മൾ ആരോഗ്യ വിചാരത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു ആരോഗ്യ വിചാരം ചർച്ചയിൽ നമ്മുടെ കൂടെയുള്ളത് മൗലാന ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷഫീഖ് ഷംസുദ്ദീൻ സാറാണ്. മൗലാന ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റാണ് അദ്ദേഹം, സർജിക്കൽ ഓങ്കോളജി വിഭാഗത്തിൻ്റെ തലവനും കൂടിയാണ്. അപ്പോൾ സാറേ, ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാർ.
2: താങ്ക് യു.
1: ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബ്രസ്റ്റ് ക്യാൻസറിനെ ഇന്നൊരു സ്തനാർബുദം എന്നുള്ള ഒരു സാഹചര്യത്തെ ഈ സാമൂഹ്യ എത്ര കണ്ട് ഇതൊരു സാമൂഹികമാണ്, അത് നമ്മൾ ഇന്നൊരു ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യകത എന്താണെന്നൊന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ തോന്നുന്നു.
2: ഏറ്റവും മികച്ച, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. അപ്പം കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നിയേക്കാം, എന്തിനിത് മനസ്സിലാക്കണം എന്നുള്ളതുണ്ട്. നമുക്കിന്ന് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് ഇൻഫെക്ഷൻസിനെ കുറിച്ച്, നിപ്പ, കോവിഡ് തുടങ്ങിയ ഇൻഫെക്ഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ അടുത്ത കാലത്തുണ്ടായ പ്രശ്നങ്ങളാണ്. ഇതിനും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അത് ബാധിക്കപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിയാലും, അല്ലെങ്കിൽ അത് എത്ര പെട്ടെന്നാണ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് നോക്കിയാലും, അത് വലിയൊരു സാമൂഹ്യ പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പം ഏറ്റവും പുതിയ കണക്കുകൾ, സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഗ്ലോബോ കെയർ എന്ന് പറയുന്നൊരു സംഘടന ഓരോ രണ്ട് മൂന്ന് വർഷം കൂടുമ്പോഴും ഇതിൻ്റെ കണക്കെടുക്കാറുണ്ട്. അപ്പോൾ 2022 കണക്കുകൾ പ്രകാരം സ്ത്രീകളിലുണ്ടാകുന്ന ക്യാൻസറുകളിൽ ഏകദേശം ഒരു 30% ബ്രസ്റ്റ് ക്യാൻസറാണ്. പിന്നെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ക്യാൻസറുകൾ എടുത്തു നോക്കിയാലും ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ് ഒന്നാം പന്തിയിൽ നിൽക്കുന്നത്. ഏകദേശം 125,000 ആൾക്കാർക്ക് വരുന്നു എന്ന് പറയപ്പെടുന്നു. 14,00,000 പുതിയ ബ്രസ്റ്റ് ക്യാൻസർ കേസുകൾ ഒരു വർഷം വരുന്നു. ഇതിൻ്റെ എത്ര പെട്ടെന്ന് ഇതുണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ 4 മിനിറ്റിലും ഒരു ഇന്ത്യയിൽ ഒരു സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യപ്പെടുകയാണ്, ഓരോ 4 മിനിറ്റിലും. അതേപോലെ, അതായത് നമ്മളൊരു പരസ്യം കണ്ടുതീരുന്ന സമയം കൊണ്ട് തന്നെ മിനിമം ഒരാൾക്ക് വരുന്നു എന്നുള്ളതാണ്
1: ഇന്ത്യയിലെ കണക്കാണ്.
2: അതേപോലെ ഓരോ 8 മിനിറ്റിലും ഒരു സ്ത്രീ ബ്രസ്റ്റ് ക്യാൻസർ കാരണം മരണപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ ഈ സംസാരിച്ച് തീരുന്നതിനിടയിൽ തന്നെ, ഇപ്പോൾ ഇതൊരു 20 മിനിറ്റത്തെ പ്രോഗ്രാമാണെന്നുണ്ടെങ്കിൽ 5 പേർക്ക് ഓൾറെഡി ഇന്ത്യയിൽ എവിടെയോ ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞു. അത്രയും ഒരു തോത് നമുക്ക് നിപ്പയ്ക്കോ കോവിഡിനോ ഒന്നും പറയാനില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടോ പിന്നെ അതിൽ കാര്യമായ ചർച്ച നടക്കുന്നില്ല. അപ്പോൾ ഇത് എല്ലാ കാലത്തും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, ജനങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുമാണ്.
1: ശരിക്കും സാറ് പറഞ്ഞത് വളരെ സാമൂഹികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അല്ലേ, നമ്മൾ പിന്നെ പറഞ്ഞത് എന്തെങ്കിലും ഇങ്ങനത്തെ വിപത്തിനെ കുറിച്ച് പറയാ സമൂഹത്തെ കാർന്നു തിന്ന ക്യാൻസറാണെന്ന് തന്നെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ചും സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ 30% ബ്രസ്റ്റ് ക്യാൻസറാണെന്ന് സാറ് സൂചിപ്പിച്ചു. അപ്പോൾ വളരെ സാമൂഹിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ആരോഗ്യ ചിന്തയിൽ എടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ആമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സാർ, ഇത് പിന്നെ സാധാരണ കൂടുതലും സ്ത്രീകളിൽ തന്നെയാണ് കാണുന്നത്, പുരുഷന്മാരിൽ സ്തനാർബുദം കാണുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു.
2: പുരുഷന്മാരിലും സ്തനാർബുദം ഉണ്ടാകാം, പക്ഷേ അത് ഉണ്ടാകുന്ന തോത് വളരെ റെയറാണ്. ഇപ്പോൾ 99% സ്തനാർബുദം കാണുന്നത് സ്ത്രീകളിലാണ്, 1% പുരുഷന്മാരിൽ വരുന്നത്. വേറെ ഒരു രീതിയിൽ പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു 150 ബ്രസ്റ്റ് ക്യാൻസർ എടുത്താൽ, ഒരു ഫീമെയിൽ ബ്രസ്റ്റ് ക്യാൻസർ എടുത്താൽ അതിൽ 1 മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ കാണും. അത്തരം ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ,
1: ചെറിയൊരു വിഭാഗമേ
2: ഉള്ളൂ. പക്ഷെ അതിന് വേറെ കുറേ പ്രാധാന്യങ്ങളുണ്ട് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസറിന്. ഒന്നാമത്തെ കാര്യം, അത് കുറച്ചുകൂടി പ്രായം, സ്ത്രീകളിൽ ഉണ്ടാകുന്ന പ്രായത്തെ അതിലേക്ക് നമുക്ക് വരാം. അതിൽ ഉണ്ടാകുന്നതിനേക്കാളും ഒരു 10 വർഷത്തിന് ശേഷം, അതായത് 60s അവസാനം 70s കൂടുതലും പുരുഷന്മാരിൽ കാണുന്നത്. പിന്നെ ഇതിന് ജനിതകമായ അടിത്തറ കൂടുതലുണ്ട്. സാധാരണ ബ്രസ്റ്റ് ക്യാൻസറിൽ ജനിതകമായി കാരണങ്ങൾ ഉണ്ടാകുന്ന ഒരു 10% ഉള്ളൂ. പക്ഷെ ഇതിൽ കുറേ കൂടുതൽ ജനിതകമായ ഘടനയുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിലൊരു പുരുഷന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് വന്നാൽ ആ കുടുംബത്തിലെ മറ്റ് സ്ത്രീകളും റിസ്കിലാണ് ബ്രസ്റ്റ് ക്യാൻസറിന്. അപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ജനിതകമായ കാരണങ്ങൾ ഉണ്ടോയെന്ന് ആ കുടുംബത്തിലെ അദ്ദേഹവുമായി രക്തബന്ധമുള്ള സ്ത്രീകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂടാതെ പുരുഷന്മാരിലുണ്ടാകുന്ന സ്തനാർബുദം പലപ്പോഴും ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് കുറച്ചുകൂടി ലേറ്റർ സ്റ്റേജിലാണ് വരിക, കുറച്ചുകൂടി കൂടിയ അവസ്ഥയിലാണ് കണ്ടെത്തുക. അതേപോലെ തന്നെ അതിൻ്റെ ഗ്രേഡിലുമൊക്കെ വ്യത്യാസം വരാറുണ്ട്. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 85% പുരുഷന്മാരിൽ കാണുന്ന ബ്രസ്റ്റ് ക്യാൻസർ ഗ്രേഡ് 3 ആണെന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ ഒരു പൊതുവേ ഒരു മോശപ്പെട്ട ഒരു റിസൾട്ടിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്.
1: ഓക്കെ, അപ്പോൾ പിന്നെ സാർ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പ്രായപരിധി കൂടി ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ഏത് തരം ഏത് ഏജ് കാറ്റഗറിയിൽ വരുമ്പോൾ ഉള്ള ആളുകളിലാണ് ഇത് കൂടുതൽ കാണാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഏത് ആളുകളാണ് കൂടുതൽ ഹൈ റിസ്ക് ഉള്ള വിഭാഗമെന്ന് ഒന്ന് സൂചിപ്പിച്ചാൽ നന്നായിരിക്കും.
2: ലോകമെമ്പാടും നോക്കുകയാണെങ്കിൽ പൊതുവെ 60s സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് ഏതാണ്ട് 1 ദശാബ്ദക്കാലം നേരത്തെ ആണ് ഇത് ഉണ്ടാകുന്നത്. അതായത് 40s അവസാനം 50s കൂടുതൽ കാണപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നത് 50 മുതൽ 75 വരെയുള്ള ആ പ്രായത്തിനിടയിലാണ്. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട പ്രായത്തിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പ്രായം കൂടുന്നതനുസരിച്ച് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയും. അപ്പോൾ ഇത് ഓരോ പ്രായത്തിൻ്റെ ഓരോ ദശാബ്ദം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ 10 മുതൽ 20 വരെയുള്ള സമയത്ത് 0% ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയെങ്കിൽ അത് നമ്മൾ 40s 50s എത്തുമ്പോൾ 43% എത്തും. 80s എത്തുമ്പോൾ ഈ മാറിലൊരു മഴ കണ്ടെത്തിയാൽ അത് ക്യാൻസർ ആവാനുള്ള സാധ്യത ഏതാണ്ട് 100%.
1: ഏജ് കൂടുന്തോറും
2: ഈ മാറിൽ കാണപ്പെടുന്ന മഴ ക്യാൻസർ ആവാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിക്കുകയാണ്. 80s എത്തുമ്പോൾ ഒരു സ്ത്രീയിൽ മാറിലൊരു മഴ കണ്ടു കഴിഞ്ഞാൽ അത് ബ്രസ്റ്റ് ക്യാൻസർ ആവാനാണ് ഓൾമോസ്റ്റ് 100%
1: സാധ്യതയിലേക്ക് എത്തുന്നല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷണങ്ങളെ കുറിച്ച് പറയാം. എനിക്ക് തോന്നുന്നു സാർ ഇപ്പോൾ ഒരു മുഴൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ, അപ്പോൾ അത് സാധാരണയായിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ പലർക്കും ഒരു പക്ഷേ അറിയുണ്ടാവും. സ്തനത്തിനകത്ത് മുഴയായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ മുഴ കൂടാതെ വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെല്ലാമാണ് ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ?
2: അപ്പോൾ ഈ മുഴ എന്ന് പറയുന്ന കാര്യം തന്നെ കുറച്ച് വിശദീകരണം ആവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം മുഴ എന്ന് പറയുന്നത് പലപ്പോഴും സ്ത്രീകൾ എൻ്റെ എക്സ്പീരിയൻസിൽ മനസ്സിലാക്കുന്നത് ഇങ്ങനെ നമ്മൾ കൈക്കുള്ളിൽ പിടിച്ചാൽ ഒരു നാരങ്ങ പോലെ കിട്ടുന്ന ഒരു സാധനം, അങ്ങനെ അല്ലെങ്കിൽ ഒരു നെല്ലിക്ക പോലെ കിട്ടുന്ന ഒരു സാധനം എന്നാണ്, ഉരുണ്ടിരിക്കുന്ന സാധനം എന്നാണ് വിചാരിക്കുക. പക്ഷെ പലപ്പോഴും ഈ കല്ലിപ്പ് തടിപ്പ് എന്നുള്ള രീതിയിൽ അനുഭവപ്പെടാറുണ്ട്. അത് പിടിച്ചാൽ കിട്ടില്ല, നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ കട്ടിയുള്ളൊരു ഭാഗമായി അനുഭവപ്പെടും. അത് പലപ്പോഴും സ്ത്രീകൾ നീരാണെന്ന് പറഞ്ഞ് ഡിസ്മിസ് ചെയ്യാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും ഇത് മുഴയായി തന്നെ വരണമെന്നില്ല. തടിപ്പ്, കല്ലിപ്പ്, ഏത് തരത്തിലുള്ള സ്ഥാനത്തിൻ്റെ ആ മാർദ്ദവത്തിലുള്ള വ്യത്യാസം അത് കട്ടിയാവുക എന്നുള്ളത് ഒരു അടയാളമാണ്. അതിനോട് അനുബന്ധിച്ച് വരാവുന്ന അല്ലെങ്കിൽ അതിന് പകരമായി വരാവുന്ന മറ്റു കാര്യങ്ങൾ ഈ നിപ്പിളിൽ നിന്ന് വരുന്ന സ്രവങ്ങൾ. അപ്പോൾ ഉദാഹരണം, പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചോര കലർന്ന് വരുന്ന സ്രവങ്ങൾ അല്ലെങ്കിൽ കണ്ണുനീര് പോലെ ക്ലിയറായി വരുന്ന സ്രവങ്ങൾ, ഇത് രണ്ടും ക്യാൻസറിൻ്റെ അടയാളമാകാം. മറ്റ് നിറത്തിലുള്ള, അതായത് പാല് പോലെ വരുന്നത്, പച്ച കളറിൽ, ബ്രൗൺ കളറിലൊക്കെ വരുന്നത് മറ്റ് അസുഖങ്ങൾ കൊണ്ടാവാനാണ് സാധ്യത കൂടുതൽ. പിന്നെ ഇതുകൂടാതെ നമുക്ക് മാറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായി അനുഭവപ്പെടുന്ന വേദന. അപ്പോൾ ഈ വേദനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഡോക്ടർമാരുടെ തന്നെ ചർച്ച എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അഭിപ്രായങ്ങൾ കേൾക്കാം. അതായത് മെഡിക്കൽ പുസ്തകങ്ങളിലൊക്കെ പറയുന്നത് ഒരു മുഴയുണ്ട്, അതിന് വേദനയില്ലെങ്കിൽ അത് ക്യാൻസർ ആവാൻ സാധ്യത കൂടുതലാണെന്നുള്ള. അപ്പോൾ ഇത് പലപ്പോഴും ചർച്ചകളിൽ ഡോക്ടർമാർ പറയാറുണ്ട്. അപ്പോൾ ഇത് തെറ്റായ ഒരു സന്ദേശം പേഷ്യൻസിന് കൊടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതായത് മുഴയുണ്ട്, വേദന ഉണ്ടെങ്കിൽ അത് പേടിക്കണ്ട, ക്യാൻസർ അല്ല എന്ന് അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ വേദനയില്ലാത്ത എല്ലാ മുഴകളും ക്യാൻസർ ആവണമെന്നുമില്ല. അപ്പോൾ വേദനയെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു മുഴയുടെ കൂടെയാണ് വരുന്നെങ്കിൽ വേദന മാത്രമായിട്ട് വരുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും സ്ത്രീകൾക്ക് ഇപ്പോൾ ഈ മെൻസസ് ഒക്കെ വരുന്ന പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസരിച്ച് വേദനകൾ വരാം. അപ്പോൾ അത് ഈ മെൻസസ് അല്ലാത്ത സമയത്ത് ഉണ്ടാകുന്ന വേദന, വിട്ടുമാറാതെ നിൽക്കുന്ന തുടർച്ചയായി നിൽക്കുന്ന വേദന, മാറ് മുഴുവൻ അനുഭവപ്പെടുന്നതിലുപരി ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വേദന, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇത് കൂടാതെ നിപ്പിളിലുണ്ടാകുന്ന ചേഞ്ചസ്, അതായത് ചിലപ്പോൾ ഈ മാറിൻ്റെ ഉള്ളിൽ ഒരു മുഴയുണ്ടെന്നുണ്ടെങ്കിൽ ഈ നിപ്പിൾ ചിലപ്പോൾ അകത്തേക്ക് വലിഞ്ഞു പോകാം. അപ്പോൾ അത് നമുക്ക് തൊട്ടാലൊന്നും അറിയാൻ പറ്റില്ല, നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ മാത്രമേ അത് കാണുള്ളൂ. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു അടയാളമാണ്. പിന്നെ മാറിൻ്റെ വലിപ്പത്തിലുണ്ടാകുന്ന വ്യത്യാസം, മിക്കവാറും സ്ത്രീകൾക്ക് 2 മാറും ഒരേ പിന്നെ സൈസിലായിരിക്കില്ല, വ്യത്യാസം ഉണ്ടാവും,
1: ചെറിയ വ്യത്യാസം,
2: ആ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതിൽ നിന്നും വ്യത്യാസപ്പെട്ട് കാണപ്പെട്ടാൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ തൊലിയിലുണ്ടാകുന്ന നീര്, തൊലിയിൽ ഇങ്ങനെ ഓറഞ്ച് തൊലി പോലെയുള്ള ചേഞ്ചസ്, നമ്മൾ പ്യൂഡി ഓറഞ്ച്, പോതർ ഓറഞ്ച് എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. അപ്പം തൊലിയിലുണ്ടാകുന്ന നീര്, പിന്നെ നിപ്പിളിലുണ്ടാകുന്ന വ്രണങ്ങൾ, ഇതൊക്കെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അടയാളങ്ങളാണ്. ഇത് കൂടാതെ കക്ഷത്തിൽ നമുക്ക് ഉണ്ടാകുന്ന മുഴകളും, ചിലപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ അങ്ങോട്ട് പടർന്നിട്ട് അവിടെയായിരിക്കും ആദ്യം ചിലപ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കുക.
1: അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധാരണയായിട്ട് ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ടാണ്. അപ്പോൾ ഇപ്പോൾ സാറ് പറയുന്ന കൂട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചു എല്ലാ മുഴകളും ക്യാൻസർ ആവാനുള്ള സാധ്യതയുമില്ല
2: അല്ലേ.
1: അപ്പോൾ ശരിക്കും ഇത് ഇവർക്ക് സ്വന്തമായിട്ട് തന്നെ എക്സാമിൻ ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഇപ്പോൾ ഇത് പിന്നെ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും അറിയുമ്പോഴോ ഞാൻ അതിനാളാ എനിക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്ന് അവർക്ക് സ്വയം എക്സാമിൻ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്?
2: അതെ, അതിന് നമ്മൾ സ്ഥന സ്വയ പരിശോധന അല്ലെങ്കിൽ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയും. അതൊരു സ്കില്ലാണ്. നമ്മൾ ഈ ഡ്രൈവിംഗ് എന്നൊക്കെ പറയുമ്പോലെ പഠിക്കേണ്ട ഒരു സ്കില്ല് തന്നെയാണ്. അത് നമ്മുടെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇത്രയധികം ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളപ്പോൾ 21 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും അത് അവരുടെ സർവൈവലിൻ്റെ ഭാഗമായി, അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ഉമ്മമാരും പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഉമ്മമാരും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യണം എന്നുള്ളത് ഇന്ന് ഇതുപോലെ യൂട്യൂബ് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് ഡോക്ടർമാരുടെ തന്നെ വീഡിയോസ് ഉണ്ട്, അത് കാണുക, അതിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് മുഴുവനായി വിശദീകരിക്കാനുള്ള സമയം നമുക്ക് ഡെമോൺസ്ട്രേഷൻ ഇല്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം, അത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഓരോ മാസമുറ വരുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഓരോ മാസവും മാസമുറ വന്നിട്ട് അവസാനിച്ച ശേഷമുള്ള ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് തൊട്ട് നോക്കുക എന്നത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില വ്യത്യാസങ്ങൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അടയാളങ്ങൾ കാഴ്ചയ്ക്ക് മനസ്സിലാവുള്ളൂ. ഉദാഹരണം ആകാരത്തിലെ വ്യത്യാസം, അതേപോലെ തൊലിയിലുള്ള വ്യത്യാസം, നിപ്പിളുള്ളിലേക്ക് വലിഞ്ഞു പോവുക തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മളൊരു കണ്ണാടിയിൽ നമ്മൾ മിററിൽ അത് ഒബ്സർവ് ചെയ്യുക, നോക്കുക എന്നുള്ളതാണ്. അത് കൈ വശങ്ങളിൽ വെച്ചും കൈ മുഴുവൻ ഉയർത്തിക്കൊണ്ടും മേലോട്ട് ഉയർത്തിക്കൊണ്ടും നോക്കണം. കൈ ഉയർത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ തൊലിയിൽ അവിടെ ഇവിടെ ചെറിയ നുണക്കുഴി പോലെയുള്ള ചുളിവുകൾ വരിക. അപ്പോൾ അത് ഒരു ഏർലി അടയാളമാണ്. മാറിനുള്ളിൽ വളരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന മുഴകൾ ചിലപ്പോൾ നമ്മൾ നോർമലായി കൈ രണ്ടും വശത്ത് വെച്ച് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഫീൽ ചെയ്യുമ്പോഴോ പോലും കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ കൈ മേലോട്ട് ഉയർത്തുമ്പോൾ ഈ ഈ ട്യൂമറിൽ നിന്നുള്ള അതിൻ്റെ വേരുകൾ തൊലിയിൽ ഒരു അറ്റാച്ച്മെൻ്റ് വരുന്ന കാരണം ഒരു വലിച്ചിൽ വരും. അപ്പോൾ അവിടെ ഒരു ചെറിയ കുഴി പോലെ രൂപപ്പെടും. അത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അതിനെ ഡിംപ്ലിംഗ് എന്നോ പക്കറിംഗ് എന്നോ ഒക്കെ പറയാം. അപ്പോൾ അത് കൈ ഉയർത്തി നോക്കുമ്പോഴേ കാണുള്ളൂ. അതേപോലെ വലിയ മാറുള്ള സ്ത്രീകളാണെങ്കിൽ മാറിൻ്റെ അടിഭാഗം വ്യക്തമായി കാണാൻ പറ്റുക, കക്ഷത്തിൻ്റെ ഭാഗം കാണാൻ പറ്റുക കൈ ഉയർത്തി നോക്കുമ്പോഴാണ്. ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു 2 മിനിറ്റെങ്കിലും ചിലവഴിച്ച് 2 മാറുകളും ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തൊട്ട് പരിശോധിക്കുന്നത്. അപ്പോൾ അത് കുളിക്കാൻ കയറുന്ന സമയത്ത് ഏറ്റവും നല്ലത് വെറുതെ തൊട്ട് നോക്കുന്നതിന് പകരം ദേഹത്ത് സോപ്പ് തേച്ചതിന് ശേഷം ആ നമ്മുടെ സ്കിന്ന് കുറച്ച് സ്ലിപ്പറി ആവും. അപ്പോൾ ആ സമയത്ത് വേണം നമ്മൾ മാറ് പരിശോധിക്കാനായിട്ട്. അപ്പോൾ വിരലിൻ്റെ ഉൾവശം ഇത്രയും ഭാഗം വെച്ചിട്ടാണ് പരിശോധിക്കേണ്ടത്. ചിലരിങ്ങനെ നുള്ളി പിടിച്ച് നോക്കും. അങ്ങനെ നുള്ളി പിടിക്കാൻ പാടില്ല. പകരം നമ്മളിങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ ഈ 3 വിരലിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഫീൽ ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കണം. അപ്പോൾ അത് മാറിൻ്റെ മുഴുവൻ ഭാഗവും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ നോക്കണം. അപ്പോൾ അതായത് ഇടത് കൈ തലയുടെ ബാക്കിൽ വെച്ചിട്ട് വലത് കൈ വെച്ച് ഇടത് മാറ് പരിശോധിക്കാം. അതേപോലെ ഇടത് കൈ വെച്ചിട്ട് വലതുമാറ് ഇങ്ങനെ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കൃത്യമായി ചെയ്യാൻ മിനിമം 1-6 മിനിറ്റ് എടുക്കും. ഇത് മാസത്തിലൊരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താൻ പറ്റും, മുഴകൾ അറിയാൻ പറ്റും, ഇതുപോലെ വ്യത്യാസങ്ങൾ കണ്ടെത്താൻ പറ്റും.
1: ശരിക്കും ഒരു 2 മാസത്തിലൊരിക്കൽ ചെയ്യുന്നതാണ് നല്ലതെന്നാണോ?
2: അല്ല, എല്ലാ മാസവും 21 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇതിലൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇംഗ്ലണ്ട് പോലുള്ള UK തുടങ്ങിയ രാജ്യങ്ങളിലും കുറേ നാളുകൾക്ക് മുമ്പ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് സ്ത്രീകൾ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് ഒരുപാട് അവയർനെസ്സൊക്കെ ജനങ്ങളുടെ ഇടയിലുണ്ടായി. പക്ഷേ പ്രശ്നം വന്ന് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് നോർമലായിട്ടുള്ള സ്ത്രീകൾക്ക് വളരെ ആശങ്കയുണ്ടാവുകയും അവർക്ക് ആങ്സൈറ്റി ഡിസോർഡർ, സൈക്യാട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ബ്രസ്റ്റ് അവെയർനെസ് എന്നാണ്. അതായത് അവനവൻ്റെ ബ്രസ്റ്റ് നോർമലി എങ്ങനെയാണ് എന്നുള്ളത് എല്ലാ സമയത്തും ഒരു സ്ത്രീ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് മാസം തോറും ചെക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും അത് നോക്കുക, പൂർണ്ണമായി അവഗണിക്കാതെ ഇരിക്കുക.
1: ഓക്കെ, ഇനി നമ്മളിതിലേക്ക് എന്തെങ്കിലും കാരണത്തിലേക്ക് വരികയാണെങ്കിൽ, സാധാരണ ഇപ്പോൾ നമ്മൾ പിന്നെ ഓരോ അസുഖങ്ങൾക്കും ചില കാരണങ്ങൾ ഉണ്ടാവുമല്ലോ അത് വരാനുള്ള. അപ്പോൾ അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ ഇത് കൂടുതലായിട്ട് കാണാനുള്ള കാരണം എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ, അതിനുള്ളൊരു പ്രതിവിധി എന്തൊക്കെയാണെന്നുള്ളതാണ്, തടയാനാകുമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം.
2: അത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് ഏതൊരു അസുഖം വന്നാലും, ഇപ്പോൾ നമുക്ക് ശ്വാസകോശ അർബുദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്കറിയാം പുകവലി അതിൻ്റെ ഒരു 80 മുതൽ 90% കാരണം പുകവലിയാണ്. പുകവലിക്കാത്തവർക്കും വരാം, പക്ഷേ വളരെ ഭൂരിപക്ഷം പേർക്കും പുകവലിയിലൂടെയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിലൂടെയാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഉപേക്ഷിച്ചാൽ ഇതിൽ നിന്നൊരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണം വ്യക്തമായി ഇതിൻ്റെ ഭൂരിഭാഗം ക്യാൻസറുകളും ഉണ്ടാക്കുന്ന ഒരു അപകട സാധ്യതാ ഘടകം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെങ്കിലേ ഈ പ്രിവെൻഷൻ എന്ന് പറയുന്ന സംഗതി സാധ്യമാവുകയുള്ളൂ. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കേസിൽ ദൗർഭാഗ്യവശാൽ നമുക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ഫാക്ടറായിട്ട് ഇല്ല. അപ്പോൾ പൊതുവേ നമുക്ക് ഘടകങ്ങളെ രണ്ടായി തിരിക്കാം, ഒന്ന് മോഡിഫയബിൾ, വേറൊന്ന് നോൺ മോഡിഫയബിൾ. മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്കതിനെ വ്യത്യാസം വരുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റുന്ന ഒരു അപകട സാധ്യതാ ഘടകം. നോൺ മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റാത്തത്. അപ്പോൾ ഈ മോഡിഫയബിൾ കാര്യങ്ങളിൽ വരുന്ന റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പൊതുവേ മറ്റു പല ഇൻ്റർവ്യൂസിലും ചർച്ചകളിലും ആൾക്കാരോട്, പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്. ഇപ്പം വേറെ ചില ഇൻ്റർവ്യൂകളിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ ലിപ്സ്റ്റിക് ഇട്ടാൽ ബ്രസ്റ്റ് ക്യാൻസർ വരുമോ, പിന്നെ അൽഫാം മന്തി തുടങ്ങിയ ഗ്രിൽഡ് ഫുഡ് കഴിച്ചാൽ വരുമോ. ഇതൊക്കെ മോഡിഫയബിൾ കാര്യങ്ങളാണ്, അതിനൊന്നും വ്യക്തമായ ഉത്തരവും ശാസ്ത്രീയമായി പലപ്പോഴും നമുക്ക് കിട്ടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണുണ്ട്. അതിൽ രണ്ട് കാര്യമാണ് ഏറ്റവും പ്രധാനം. ആദ്യത്തേത് സ്ത്രീയായിരിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് പടച്ചവൻ വിധിച്ചിട്ടുള്ളതുപോലെ, നമ്മൾ സൃഷ്ടാവ് ഉള്ളതുപോലെ, പ്രകൃതിയാൽ തീരുമാനിച്ചതുപോലെ അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പോൾ അത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ സ്ത്രീയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തേത് പ്രായമാവുക എന്നുള്ളതാണ്. അപ്പോൾ പ്രായം റിവേഴ്സ് ചെയ്യാനും നമ്മൾ ഇതുവരെ എൻ്റെ അറിവിൽ ഇന്നേ ദിവസം വരെ മരുന്നുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് കാരണങ്ങളിലും നമുക്ക് ഏറ്റവും പ്രധാനമായിരിക്കെ നമുക്കതിനൊരു മരുന്നില്ലാത്തത് കൊണ്ട് നമുക്കിതിനെ തടയാൻ പറ്റുമെന്ന് വ്യക്തമായി പറയാൻ പറ്റില്ല. മൂന്നാമത്തെ ഘടകം പാരമ്പര്യമാണ്. ഞാൻ പറഞ്ഞു, നേരത്തെ സൂചിപ്പിച്ചു, ഒരു 5 മുതൽ 10% വരെ ബ്രസ്റ്റ് ക്യാൻസറുകൾ പാരമ്പര്യമായി ജനിതക കാരണങ്ങളാൽ വരുന്നതാണ്. അതും നമ്മുടെ കുറ്റമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നമല്ല, നമുക്ക് നമ്മുടെ പാരമ്പര്യത്തിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്ത്രീയായിരിക്കുക, പ്രായമേറുക എന്നുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടെന്നും, അത് നമുക്ക് മരുന്നുകളില്ലാത്തതുകൊണ്ട് തടയാൻ പറ്റില്ല എന്നും, അതിനാൽ എല്ലാവരും ഇതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുക, ഇതിനെക്കുറിച്ച് അവെയറായിരിക്കുക, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
1: വരാതിരിക്കാനുള്ള കാര്യങ്ങൾ പരമാവധി
2: ശ്രദ്ധിക്കുക. അതെ. അപ്പോൾ അതിൽ അഥവാ ഉണ്ടായാൽ തന്നെ പ്രാരംഭദശയിൽ കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഒരു മാർഗ്ഗമാണ്.
1: ഇപ്പോൾ നമുക്കറിയാം, പിന്നെ പൊതുവേയിൽ ഇപ്പോൾ നമ്മൾ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ ധാരാളം ഈ രംഗത്തുള്ള വിദഗ്ധരായ ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്, ചികിത്സാ വിദഗ്ധന്മാരും ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് തനിക്കൊരു പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് അല്ലെങ്കിൽ സ്തനാർബുദത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണോ എന്നൊരു സംശയം തോന്നിയാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ വന്നാൽ, അവർ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ചെയ്യാൻ കഴിയുക ആ സമയത്ത്?
2: അപ്പോൾ ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനോട് കൂടി ചേർത്ത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ രോഗനിർണയം, രോഗമുണ്ടായി രോഗനിർണയം വരുന്നതിന് എത്ര നേരത്തെ നമുക്കത് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഒരു കാര്യം അവിടെ ചർച്ച ചെയ്യേണ്ടത്. അതിൽ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ കൂടാതെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് മാമോഗ്രാം ചെയ്യുക എന്നുള്ള. മാമോഗ്രാം എന്ന് പറയുന്നത് സ്തനങ്ങളുടെ ഒരു ലോ ഡോസിലെ എക്സ്റേ ആണ്. പൊതുവേ അതൊരു 40 വയസ്സ് ആയ എല്ലാ സ്ത്രീകളും വർഷത്തിലൊരിക്കൽ മാമോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. പല ലോകത്ത് പല ആരോഗ്യ സംഘടനകൾ പല കണക്കുകൾ പറയുന്നുണ്ട്, പല സമയങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ പൊതുവേ നമ്മൾ പറയുക 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെല്ലാം വർഷത്തിലൊരിക്കൽ ചെയ്യുക, അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴെങ്കിലും മാമോഗ്രാം ചെയ്യുക. അപ്പോൾ ഈ മാമോഗ്രാമിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, മുഴകളായി ബ്രസ്റ്റ് ക്യാൻസർ രൂപപ്പെടുന്നതിന് മുമ്പേ തന്നെ നമുക്കറിയാം, ഒരു ക്യാൻസർ കോശം ഉണ്ടായി അതിൽ നിന്ന് വിഘടിച്ച് വിഘടിച്ചാണ് അനേകം കോശങ്ങളാകുന്നത്. ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ ആകുന്ന ഒരു ബ്രസ്റ്റ് ക്യാൻസറിൽ ഏകദേശം 10 കോടി കോശങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് കണക്കുകൾ വ്യത്യാസപ്പെട്ടിരിക്കാമെങ്കിലും പൊതുവേ ഈ ഒരു കോശത്തിൽ നിന്ന് 10 കോടിയിലേക്ക് എത്താൻ ഏകദേശം 8 വർഷം എടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ 1 സെൻറ്റിമീറ്റർ ആകുമ്പോഴാണ് നമ്മുടെ സ്തന സ്വയപരിശോധന ചെയ്തെങ്കിലും കണ്ടെത്താൻ പറ്റുന്നത്. മിക്കവാറും സ്ത്രീകൾ കണ്ടെത്തുമ്പോൾ 1-2 സെൻറ്റിമീറ്റർ ആവും. അപ്പോൾ ഈ 1 സെൻറ്റിമീറ്ററിന് മുമ്പ് തന്നെ അതിൻ്റെ നല്ലൊരു ആയുസ് ആ ക്യാൻസർ ജീവിച്ചു കഴിഞ്ഞു 8 വർഷത്തോളം. ആ സമയത്ത് നമുക്കിതിനെ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ആ സമയത്ത് മഴയായില്ലെങ്കിൽ പിന്നെ എങ്ങനെ കണ്ടെത്താൻ പറ്റും? അപ്പോഴാണ് മാമോഗ്രാമിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. മാമോഗ്രാമിൽ ഈ ക്യാൻസറുകൾ മഴയായി രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് കാൽസ്യം കണികകളായി കാണപ്പെടാറുണ്ട്. അതിനെ മൈക്രോ കാൽസിഫിക്കേഷൻ എന്ന് പറയും. തീരെ ചെറിയ 1 മില്ലിമീറ്റർ താഴെ വലിപ്പമുള്ള കാൽസ്യം കണികകൾ. ഈ കാൽസ്യം കണികകളിൽ വെളുത്ത പൊടി പോലെ നമുക്ക് മാമോഗ്രാമിൽ തെളിഞ്ഞ് കാണാൻ പറ്റും. ആ സ്റ്റേജിൽ കണ്ടെത്തിയാൽ പലപ്പോഴും ഇത് 0 ആയിരിക്കും അതിൻ്റെ ഡയഗ്നോസിസ്. നമുക്കറിയാം ക്യാൻസറിൻ്റെ 1, 2, 3, 4 നമുക്കറിയാം. പക്ഷേ അതിനെല്ലാം മുമ്പുള്ള ഒരു സ്റ്റേജാണ് 0. 0 കണ്ടെത്തിയാൽ അത് മിക്കവാറും പ്രീ ക്യാൻസർ സ്റ്റേജാണ്. ആ സ്റ്റേജിൽ നമുക്ക് ശസ്ത്രക്രിയയിലൂടെ തന്നെ ഇതിനെ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റും. മാറി മുഴുവൻ നീക്കം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പലപ്പോഴും. പിന്നെ മിക്കവാറും കേസുകളിൽ കീമോതെറാപ്പി തുടങ്ങിയ ചികിത്സകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ചുരുങ്ങിയ ചികിത്സാ രീതികൾ കൊണ്ട് പൂർണ്ണമായും 99%ത്തിലധികം ഭേദമാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ഇനി ഒരു മഴയായി കണ്ടു, രൂപപ്പെട്ടു, നമ്മൾ ഫീൽ ചെയ്തു, ഒരു സ്ത്രീ മഴ മാറിൽ കണ്ടു, ക്യാൻസർ വരാവുന്ന പ്രായത്തിലാണ്, അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരേ ഒരു വാചകം എന്ന് പറയുന്നത് ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറയും. ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ ഒരു ക്രമത്തിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് രീതിയാണ് ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ചെയ്താൽ 99.99% ആക്യുറസിയോടുകൂടി നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടെസ്റ്റുകൾ, ആദ്യത്തെ ടെസ്റ്റ് ഇതിൻ്റെ ഈ ട്രിപ്പിൾ ടെസ്റ്റിലെ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടറുടെ പരിശോധനയാണ്. അപ്പോൾ ഡോക്ടറുടെ പരിശോധനയിൽ ദേഹപരിശോധനയ്ക്ക് മുമ്പേ തന്നെ ആ രോഗിയുടെ അസുഖ വിവരങ്ങൾ, ഇതെങ്ങനെ കണ്ടു, മഴ മാത്രമേ ഉള്ളൂ, വേദനയുണ്ടോ, മറ്റ് ലക്ഷണങ്ങളുണ്ടോ, അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക, പാരമ്പര്യമുണ്ടോ, അതിനുശേഷം ദേഹപരിശോധന ചെയ്യുക, മഴ എങ്ങനെയാണ് ഇരിക്കുന്നത്, അത് എത്ര കട്ടിയുണ്ട്, മാറിലെ ഏത് ഭാഗത്താണ്, അതിൻ്റെ വലിപ്പം എത്ര എന്നൊക്കെയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക, കക്ഷത്തിലെ കഴലുകൾ പരിശോധിക്കുക, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ചെക്കപ്പ്. അപ്പോൾ ഈ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്, നേരെ പോയി സ്കാൻ ചെയ്താൽ പോരെ എന്ന് ചോദിക്കാറുണ്ട് പലപ്പോഴും. എൻ്റെ OP പേഷ്യൻസ് വരുമ്പോഴും എവിടുന്നെങ്കിലും സ്കാൻ ചെയ്തൊരു പേപ്പർ കാണും, ആദ്യമേ ആ പേപ്പറാണ് വെച്ച് നീട്ടുക. കാരണം അവരുടെ മനസ്സിലെ വിചാരം ഈ സ്കാനിലാണ് എല്ലാം അറിയാൻ പറ്റുന്നതെന്നുള്ള. പക്ഷേ അവിടെ ആൾക്കാർ വിട്ടുപോകുന്നൊരു കാര്യം, 15% ബ്രസ്റ്റ് ക്യാൻസറുകൾ കയ്യിൽ മാത്രമേ തടയുള്ളൂ, അത് മാമോഗ്രാമിൽ പോലും കാണില്ല. അങ്ങനെയുള്ള ബ്രസ്റ്റ് ക്യാൻസറുകളുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡോക്ടറുടെ വിശദമായ പരിശോധനയിൽ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഫിസിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സ്കാനിങ് ആണ്. അപ്പോൾ ആ സ്കാനിങ്ങിൽ ഈ പറഞ്ഞതുപോലെ മാമോഗ്രാം, ബ്രസ്റ്റിൻ്റെ എക്സ്റേ, പിന്നെ അതിനോടൊപ്പം മിക്കവാറും നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നൊരു ടെസ്റ്റും ചെയ്യും. ഇതിൽ പലപ്പോഴും കണ്ടുവരുന്നത് അൾട്രാസൗണ്ട് സ്കാൻ എല്ലാവരും ചെയ്യും, മാമോഗ്രാം ചെയ്യില്ല. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ അതിനകത്ത് അങ്ങനെ പാടില്ല. കാരണം മാമോഗ്രാം ചെയ്യേണ്ട പ്രായമാണെങ്കിൽ, ഇപ്പോൾ 40 വയസ്സിന് മുകളിലുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യണം, 40 വയസ്സിന് താഴെയുള്ളവർക്കും ബ്രസ്റ്റിൻ്റെ സാന്ദ്രത അനുസരിച്ച് മാമോഗ്രാം ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരും. അതായത് അൾട്രാസൗണ്ടിൽ കാണുന്നതിനേക്കാളും ഒരുപാട് വ്യാപ്തിയുള്ള ക്യാൻസർ ആയിരിക്കും ചിലപ്പോൾ അത്. നമുക്ക് ഈ മൈക്രോ കാൽസിഫിക്കേഷൻസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് മാമോഗ്രാമിലേ കാണുള്ളൂ. അപ്പോൾ മാമോഗ്രാമും അൾട്രാസൗണ്ടും മിനിമം. പിന്നെ ചില കേസുകളിൽ, അപൂർവം ചില കേസുകളിൽ, നമ്മൾ സ്കാനിങ്ങിൻ്റെ ഭാഗമായി MRI എടുപ്പിക്കാറുണ്ട്. പക്ഷേ അതും പലപ്പോഴും ഇവിടെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരുന്ന ഒരു ട്രെൻഡ്, ആദ്യമേ തന്നെ ഈ MRI അങ്ങ് ചെയ്യും. അപ്പോൾ MRIയുടെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് അറിയേണ്ടതും അറിയേണ്ടാത്തതുമായ പല കാര്യങ്ങളും കാണിക്കും. അപ്പോൾ MRI വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക, കൂടുതലും മാമോഗ്രാമും അൾട്രാസൗണ്ടും ഡിപ്പെൻഡ് ചെയ്യുക. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെയും അവസാനത്തെയും ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് സൂചി പരിശോധനയാണ്. അപ്പോൾ ഈ സൂചി പരിശോധന 2 തരത്തിലുണ്ട്. ഒന്ന് നേരത്തെ സൂചി വെച്ചുള്ള FNAC ടെസ്റ്റ്, വേറൊന്ന് അല്പം കൂടി വ്യാസമുള്ള സൂചി, ഇച്ചിരി കൂടെ വലിയ സൂചി വെച്ചിട്ടുള്ള കോർ നീഡിൽ ബയോപ്സി. അപ്പോൾ ഈ ബയോപ്സി എന്ന് പറയുമ്പോൾ മിക്കവാറും ആൾക്കാർ വിചാരിക്കുന്നത് കീറിയെടുക്കുക എന്നുള്ളതാണ്. അതല്ല, അതൊരിക്കലും കഴിവതും ചെയ്യാൻ പാടില്ല. തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ രോഗനിർണയത്തിന് വേണ്ടി മുഴ മുഴുവൻ നീക്കം ചെയ്ത് ടെസ്റ്റിങ്ങിന് വിടാവൂ. ഇന്ന് നമുക്ക് 99% കേസുകളിലും ഞാനീ പറഞ്ഞ സൂചി പരിശോധന, പ്രത്യേകിച്ചും കോർ നീഡിൽ ബയോപ്സി, FNAC അല്ല. മിക്കവാറും എഗെയിൻ ഒരു 10-ൽ 9 കേസുകളിലും നമുക്ക് കാണപ്പെടുന്നത് FNAC ടെസ്റ്റാണ് നടക്കുന്നത്. ആൾക്കാരുടെ മനസ്സിലും അങ്ങനെ ഒരു ധാരണയുണ്ട്. FNAC ടെസ്റ്റിൻ്റെ കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ കോശങ്ങൾ മാത്രമേ അതിൽ കിട്ടുള്ളൂ, കോശഘടന നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ കോശഘടനയും കൂടി അറിഞ്ഞാൽ മാത്രമേ ഇത് ക്യാൻസർ ആണെന്നോ ഏത് ടൈപ്പാണെന്നോ ഒക്കെയുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ആധുനിക ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സാ രീതിയിൽ FNAC ടെസ്റ്റിന് ഏറെക്കുറെ ഒരു റോളും ഇല്ലെന്ന് തന്നെ പറയാം. കോർ നീഡിൽ ബയോപ്സി ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്. അതിനും അഡ്മിറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ചെറുമരവിപ്പിക്കാനുള്ളൊരു സൂചി വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഡോക്ടറുടെ പരിശോധന, സ്കാനിങ് പ്രോപ്പറായിട്ടുള്ള മാമോഗ്രാം അൾട്രാസൗണ്ട് ചേർത്ത സ്കാനിങ്, മൂന്നാമത്തെ കോർ നീഡിൽ ബയോപ്സി, ഇത് മൂന്നും ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ രോഗനിർണയത്തിലേക്ക് നമുക്ക് ഏതാണ്ട് എല്ലാ കേസിലും എത്താൻ പറ്റും.
1: ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് സ്തനാർബുദത്തെക്കുറിച്ചായിരുന്നു. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം.
3: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
4: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
5: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
6: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
5: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും.
7: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
8: سيد الاستغفار
7: اللهم انت ربي لا اله الا انت
9: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت
5: اللهوه നീയാണ് എൻ്റെ നാഥൻ, നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവനല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അവസാനിക്കുന്നത് പ്രകാശത്തിലേക്കാണ്. സ്വന്തം വിരുന്നെത്തുന്നതിന് തൊട്ടുമുമ്പുള്ള നിശബ്ദതയെ ഭയപ്പെടേണ്ടതില്ല. അത് മനോഹരമായ ഒരു ഭൂകാലത്തിനായുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പും മനോഹരമാണ്. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ

0: മാഷാല്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു ശബ്ദപ്രവാഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ,
1: ഇന്ന് 2026 മെയ് 12 ചൊവ്വ, ഹിജ്റ വർഷം 1447, ദുൽഖഅദ 24, കൊല്ലവർഷം 1201, മേടം 29.

0: െ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഒരു പ്രഭാതം കൂടി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. തീർച്ചയായും ശുക്റോടുകൂടി അതേപോലെ തന്നെ കൂടുതൽ വിനയാന്വിതരായി നമുക്ക് ഈ പ്രഭാതത്തെ സ്വീകരിക്കാം. അല്ലാഹു നന്മയുടെ ഒരു വലിയ ഒരു താളായി, ഒരു ഏടായി അള്ളാഹു ഈ ഒരു ദിവസത്തെ നമുക്ക് സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി നമുക്ക് ഇന്നത്തെ ലൈവ് ആരംഭിക്കാം. ഒരുപാട് ഒരുപാട് ശ്രോതാക്കൾ നേരത്തെ തന്നെ നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ വിശുദ്ധ ഖുർആനിൻ്റെ മധുരം അനുഭവിക്കുന്നതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് തൊട്ട് മുമ്പായി നമ്മുടെ ശ്രോതാക്കളെ ഒരു അല്പം ആളുകളെ മാത്രം വായിച്ചുകൊണ്ട് നമുക്ക് ഖുർആനിൻ്റെ മധുരം നമുക്ക് രുചിക്കാം. ജമീല നമ്മിനി, റൈഹാന ബാനു, തോട്ടശ്ശേരിയറ, സംഷീറ തൂത, സെൽമത്ത് എലൂർ, സാബിറ എം പാലക്കാട്, ഷാദിയ ഒറ്റപ്പാലം, ആരിഫ കുന്നപ്പള്ളി, സഫിയ കെ തിരൂരങ്ങാടി, ഷിഹാബ് കൽപ്പറ്റ, സജീന എം കെ കാഞ്ഞിരമറ്റം, ഷഹന മേലാറ്റൂർ, ആയിഷ കെ ടി അരിപ്ര, അബ്ദുൽ ഖാദർ പി കക്കോവ്, അബൂബക്കർ പെരുമ്പട്ട, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, അബ്ദുൽ ജലീൽ കളിയാട്ടമുക്ക്, അമീർ ടി എടത്തനാട്ടുകര, സൗജ കൊളക്കാട്, സഫിയ വി കെ പത്തപ്പിരിയം, സെമീജ പാറൽ, ഫസീല മുണ്ടക്കൽ, സയ്യിദ മേലാറ്റൂർ, റുഷ്ദ കാളികാവ്, മൈമൂന പാറപ്പുറം, സൗദ മുട്ടം, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമുക്ക് നമ്മുടെ പ്രേക്ഷകരിലേക്കൊരു ചെറിയൊരു ചോദ്യം, ചെറിയൊരു ടാസ്ക് ഇടാം എന്ന് വിചാരിക്കുന്നു. നമ്മൾ ധാരാളം ഈ ചെടികളും മറ്റൊക്കെ വളർത്തുന്ന ഒരാളുകളാണ്. അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലും വ്യത്യസ്തമായ ചെടികളും കായ്ക്കനികളുള്ള പല വൃക്ഷങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ വലിയ വൃക്ഷങ്ങളൊന്നും ചിലപ്പോൾ വലുതാകുന്ന വടവൃക്ഷങ്ങളൊന്നും പലപ്പോഴും പലരും വീടും ചെറിയ വീടും സൗകര്യങ്ങളൊരു 8-5 സെൻറ്റ് 10 സെൻറ്റിനകത്തുള്ള സ്ഥലത്ത് അങ്ങനെ വെക്കില്ല. പ്രത്യേകിച്ച് ഇപ്പം ഇന്നത്തെ കാലത്ത് ഈ പെട്ടെന്നുണ്ടാകുന്ന തൈകളൊക്കെ എളുപ്പത്തിൽ 5-6 മാസം കൊണ്ട് വേഗം കായ്ക്കുന്ന ഫലങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ തൈകൾ, കുള്ളൻ തൈകൾ എന്നാണ് അതിനിപ്പോൾ അറിയുക,
0: കുള്ളൻ തൈകൾ.
1: അപ്പോൾ ഞാൻ തുടക്കടുകയാണ്, ഞാനൊരു ആങ്കറാണെങ്കിൽ ശ്രോതാവ് കൂടിയാണല്ലോ. എൻ്റെ വീടിൻ്റെ പരിസരത്ത്, എൻ്റെ വീടിൻ്റെ പറമ്പിൽ എനിക്ക് ഇഷ്ടപ്പെട്ട തൈകളിൽ, ആ ചെടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൾബറി ചെടിയാണ്. കാരണം കുട്ടികൾ എപ്പോഴും അതിൻ്റെ ചുവട്ടിലാണ്, മൾബറി പഴം അത് അതിൻ്റെ. അപ്പോൾ ഓരോരുത്തരും അവരുടെ വീട്ടിൽ നട്ടു നനച്ച് പിടിപ്പിച്ചിട്ടുള്ള തൈകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൈ അതൊന്ന് മെൻഷൻ ചെയ്യണം, പ്രതികരിക്കണം എന്നീ സന്ദർഭത്തിൽ ഒരു ടാസ്ക്കായി നൽകുകയാണ്.
0: മാഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആ ഉത്തരം നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ദൈനംദിന പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അടുത്തതായി നമ്മൾ കേൾക്കുന്നത്
1: മധുരം ഖുർആൻ. പാപം ഹൃദയത്തെ കറുപ്പാക്കുന്നു എന്ന ഒരു ടൈറ്റിലിൽ സൂറത്തുൽ മുത്തഫിഫീനിൻ്റെ 14 മുതൽ 17 വരെയുള്ള വചനങ്ങൾ കാതോർക്കാം.
2: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പ്രിയപ്പെട്ടവരെ, പ്രശസ്ത ഖുർആൻ ഖാരി മുഹമ്മദ് അയ്യൂബിൻ്റെ ശബ്ദമാധുരിയാണ് നമ്മുടെ കർണപുടങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു ഖാരി കൂടിയാണ്. നമുക്ക് ഈ ഖിറാഅത്ത് കേൾക്കുമ്പോൾ നമ്മുടെ വിശുദ്ധ ഖുർആൻ ചരിത്ര ഭൂമികയിലൂടെ എന്ന് പറയുന്ന ആ ഒരു പിന്നെ കേസറ്റാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക. കമാൽ പാഷയും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു യാത്രയുണ്ട്. വളരെ ഹൃദ്യമായ വിശുദ്ധ ഖുർആനിൻ്റെ ചരിത്ര ഭൂമികളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഖിറാഅത്താണ് അതിൻ്റെ അകമ്പടി. അതുകൊണ്ട് തന്നെ ഈ ഒരു ഖിറാഅത്ത് ഏതൊരു പിന്നെ വിശ്വാസി മലയാളിയെ സംബന്ധിച്ചിടത്തോളവും സുപരിചിതമാണ്. എന്തായിരുന്നാലും അദ്ദേഹത്തെക്കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞ് നമുക്ക് മധുരം ഖുർആനിൻ്റെ മധുരത്തിലേക്ക് പ്രവേശിക്കാം. 1952 സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലുള്ള ഒരു ഗ്രാമത്തിലാണ് മുഹമ്മദ് അയ്യൂബ് എന്ന് പറയുന്ന ഈ പ്രശസ്തനായ ഖാരി ജനിക്കുന്നത്. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്തരായിട്ടുള്ള ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മഹാനാണ്. ഇന്ന് കേൾക്കുന്ന ഈ ഒരു പാരായണം, നമ്മൾ കേട്ട ഈ ഒരു പാരായണം ഖുർആൻ വായനയുടെ സൗന്ദര്യവും ആത്മീയമായ ആഴവും ഒരുമിച്ച് അനുഭവ ഭേദ്യമാക്കുന്നതാണ് എന്നുള്ളത് നമ്മളിപ്പോൾ ഖുർആനിൻ്റെ മധുരം ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. എന്തായിരുന്നാലും അതിൻ്റെ മധുരത്തിലേക്ക് ഇനി നമുക്ക് പ്രവേശിക്കാം.
1: ആ ഒരു മധുരം ഇപ്രകാരമാണ്. ഇന്നത്തെ നമ്മൾ കേട്ട ഖുർആനിക മധുരം അങ്ങനെയല്ല. പക്ഷേ അവർ പ്രവർത്തിച്ചു സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറപിടിച്ചിരിക്കുന്നു. വേണ്ട, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരത്രയും. പിന്നെ നിശ്ചയമായും അവർ ജ്വലിക്കുന്ന അഗ്നിയിൽ കരിയുന്നവർ തന്നെയാണ്. പിന്നെ അവരോട് പറയപ്പെടും, ഇതത്രേ നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരുന്നത്.
0: മഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെക്കുറിച്ചുള്ള ഒരു വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രതിപാദന ശൈലിയാണ്.
1: ഹൃദയങ്ങളിലുള്ള കറപിടിക്കപ്പെടുന്ന ഹൃദയപ്പറ്റിയുള്ള ഒരു ഗൗരവകരമായ താക്കീതും അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന തുടർ ശിക്ഷകളുടെ ഒരു ഗൗരവകരമായ മുന്നറിയിപ്പുമാണ് ഈ ആയത്തുകളിൽ പ്രതിപാദിക്കപ്പെടുന്നത്.
0: മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതായത് ഒരു മുന്നറിയിപ്പ് രൂപത്തിൽ, അലാ ഫിൽ ജസദി മുദ്അ, തീർച്ചയായും നമ്മുടെ പിന്നെ ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്. വൈദാ സുലഹത്ത് അല്ലേ, സുലഹൽ ജസദു
1: കുല്ലുഹു,
0: അതായത് ആ ഒരു മാംസ കഷ്ണം നന്നായാൽ ഹൃദയം മുഴുവൻ നന്നായി. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി അത് കേടുവന്നാലോ, ശരീരം മുഴുവൻ കേടുവന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഏതാണ് ആ അവയവം എന്നുള്ളത് വളരെ ഭംഗിയായി നമുക്ക് പറഞ്ഞു തന്നു. അല അറിയണേ വഹിയൽ കൽബ്, അതാകുന്നു ഹൃദയം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ശ്രോതാക്കളെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല ഏതൊരു അമലിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ അതിൻ്റെ രൂപത്തിലേക്കോ അതിൻ്റെ ഭാവത്തിലേക്കോ അതിൻ്റെ പിന്നെ സൗന്ദര്യത്തിലേക്കോ അല്ല. അപ്പം നിങ്ങൾ നോക്കൂ, പിന്നെ എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും പ്രഗത്ഭരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുമ്പോൾ അവർ ആദ്യമായിട്ട് കുറിച്ചു വെക്കുന്ന ഒരു ഹദീസ് സാന്ദർഭികമായി നിങ്ങളെന്നെ സൂചിപ്പിക്കാൻ വേണ്ടി അനുവദിക്കണം. എന്താണ്? ഇന്നമല്ല അമാലു ബിന്നിയാത്ത്. അതായത് ഏതൊരു അമലും അള്ളാഹു സ്വീകരിക്കുന്നത് അതിൻ്റെ നിയ്യത്തനുസരിച്ചാണ്, ഉദ്ദേശമനുസരിച്ചാണ്. നിയ്യത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട്. അതായത് പിന്നെ നമസ്കാരത്തിൻ്റെയൊക്കെ പിന്നെ നിയ്യത്ത് ചൊല്ലിപ്പറയുന്ന വേളയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. തലഫുലല്ല പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെയോ, അത് മനസ്സുകൊണ്ട് കരുതലാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വളരെ സ്പഷ്ടമായി സമൂഹത്തോട് പറയാൻ പരിശ്രമിക്കുന്നത് എന്താണ്? അതായത് നമ്മളുടെ മനസ്സിലാണ് നീയത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലാണ് കേന്ദ്രീകരിക്കേണ്ടത് ഏത് അമലും. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ അയ്യാമു തശ്രീഖിൻ്റെ ഹജ്ജ് മാസങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്, അത് അറവ് നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പറയുന്നുണ്ട് അതിൻ്റെ രക്തമല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ രോമമല്ല എത്തുന്നത്,
1: മറിച്ച്
0: അതിൻ്റെ മാംസം എത്തുന്നില്ല, അതിൻ്റെ രക്തം എത്തുന്നില്ല. പിന്നെയോ വലാക്കിൻ യനാലുഹു തഖ്‌വാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്‌വയാണ് എത്തുക. അപ്പം തഖ്‌വയുടെ സ്ഥാനം എവിടെയാണ്? മനസ്സാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ മനസ്സിനെ കാർന്നു തിന്നുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. ഇപ്പം നമ്മൾ തന്നെ ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ പിന്നെ അസൂയ, കുശുമ്പ്, അതേപോലെ തന്നെ കോപം, അതേപോലെ തന്നെ വെറുപ്പ്, ഇങ്ങനെ ഒരുപാട് ഒരുപാട് മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട്.
1: തീർച്ചയായും.
0: അതോടൊപ്പം അതിനെ കഴുകിക്കളയുന്ന ആ ഒരു പിന്നെ മെറ്റീരിയൽ എന്താണ്? അതിനെ കഴുകിക്കളയുന്ന ആ ഒരു ദ്രാവകം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. അതേപോലെ തന്നെ മുസാബഖത്തും ബിൽ ഖൈറാത്ത്, നന്മകളെ കൊണ്ടുള്ള മുന്നോട്ട് പോക്ക്, ഇതൊക്കെയാണ് അതിനെ ക്ലീനാക്കി. എപ്പോഴും നമ്മൾ വസ്ത്രം കഴുകാറുണ്ട്, നമ്മുടെ തറ നമ്മൾ തുടച്ച് വൃത്തിയാക്കാറുണ്ട്, വാഹനം നമ്മൾ വാഷ് ചെയ്യാറുണ്ട്. ഇതുപോലെ നമ്മുടെ മനസ്സിനെ കറകളിൽ നിന്ന്, തുരുമ്പുകളിൽ നിന്ന്, അതേപോലെ തന്നെ അതിനെ നുരുമ്പിച്ച് കളയുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് അതിനെ വൃത്തിയായി പരിശുദ്ധമായി കൊണ്ടു നടക്കാൻ നമ്മൾ സ്പ്രേ അടിച്ച് നടക്കുന്നത് പോലെ, അതേപോലെ തന്നെ വൃത്തിയായി കുളിച്ചൊരുങ്ങി നടക്കുന്നത് പോലെ, നമ്മുടെ ആന്തരികമായ ഈ ഒരു അവയവത്തെ എന്നും നമ്മൾ പുറമേയുള്ള വൃത്തിയേക്കാൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് മനസ്സിൻ്റെ വൃത്തിക്കാണ് എന്ന ഒരു മഹത്തായ ഒരു മധുരമാണ് ഇന്നത്തെ ഈ ഒരു പ്രഭാതത്തിൽ മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്.
1: മാഷാ, നമ്മൾ നേരത്തെ കൊടുത്ത ടാസ്കിന് ധാരാളം മറുപടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യം അമീർ അടത്തനാട്ടുകാരൻ, റിയാദിൽ നിന്നാണ് അദ്ദേഹം, പാഷൻ ഫ്രൂട്ടും പാരമരവുമാണ് പറയുന്നത്. നഫീസ ബി എ താമരശ്ശേരി അഭിപ്രായപ്പെടുന്നത് മാംഗോസ്റ്റിൻ റംബൂട്ടാൻ
0: മൈമൂനത്ത്, അവര് മാംഗോ അവക്കാഡോ,
1: അവക്കാഡോ
0: അവക്കാഡോ, പിന്നെ
1: റംബൂട്ടാന്റെ തയ്യെപ്പറ്റി മൈമൂന കരുവാരെ കൊണ്ട് തന്നെ കൊണ്ടും പറയുന്നുണ്ട്. മാംഗോ ട്രീ ഉറുമാമ്പഴം എന്നാണ് ഉമ്മുനുജ്ജുവും. ഓരോരുത്തർക്കും ഇതൊക്കെ, ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ ഒരു ഫലവൃക്ഷത്തെ പറ്റി, അങ്ങനെ ഒരു ഫലച്ചെടിയെ പറ്റി പറഞ്ഞപ്പോ എല്ലാരും ആ ഒരു റൂട്ടിലേക്കാണ് പോണത്. അപ്പൊ അത് പറയണ്ടായിരുന്നു തുടക്കത്തില്. പക്ഷെ വേറൊരാള് പറയണ്ട, അഫ്സാൽ വെള്ളിലെ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റോസാ ചെടിയാണ്. അതൊരു വേറിട്ടൊരു, റോസാ ചെടി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. പിന്നെ കറ്റാർവാഴ, തുളസി എന്നൊക്കെ ഷുഹൈബ വളപട്ടണം അഭിപ്രായപ്പെടുന്നുണ്ട്.
0: റസിയ ചങ്ങാണി ഒരു മാസം മുമ്പ് വീട്ടിൽ അരിനെല്ലിക്ക, തായ്ലൻഡ് ചാമ്പക്ക, മൾബറി, സീറ്റ്, അമ്പായങ്ങ എന്നീ തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലെ ഈ പിന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരു രസകരമായ ഒരു അനുഭവം ഓർമ്മ വരാണ്. നമ്മളെ അനുഭവത്തിന്റെ സ്ലോട്ടിൽ പറഞ്ഞാൽ
1: മതി,
0: വേണ്ട ഇവിടെ തന്നെ പറഞ്ഞു പോവാ. അതായത് എന്താന്ന് ചോദിച്ചാല്, പിന്നെ വീട്ടില് ഒരു വീട്ടിലുള്ള അനുഭവം പറയണത്, അവിടെ ഒരു ചെടിയും, നമ്മളൊരു സഹപ്രവർത്തകനാണ്, അദ്ദേഹത്തിന് ചെടിയോട് ഭയങ്കര താല്പര്യമുണ്ട്, പക്ഷെ മക്കൾ എന്ത് ചെയ്യുന്നില്ല, അതിനെ നിരുത്സാഹപ്പെടുത്തണം, അത് വേണ്ടപ്പ, അത് അത്ര വലുതായി കഴിഞ്ഞാൽ അതിൽ പിന്നെ ആ പാമ്പ് വരും, ഈ ചെടി പിന്നെ പാറ്റ വരും എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തണം. അപ്പോൾ മൂപ്പര് അതിനെക്കുറിച്ച് ആദ്യമൊക്കെ മൂപ്പര് അത് ഓക്കെ ആണല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇത് നിരന്തരമായി കേട്ടപ്പോൾ അതിൻ്റെ ഒരു പിന്നെ മനഃശാസ്ത്രത്തിലേക്ക് പോയപ്പോൾ കിട്ടിയെന്ന് വെച്ചാൽ, ആ മക്കൾക്ക് ഇത് നനച്ചുണ്ടാക്കണ്ടേ, ഉപ്പ ചെടികൾ കൊണ്ടു തരും അല്ലെങ്കിൽ ഉമ്മ ചെടികൾ കൊണ്ടു തരും, പക്ഷേ ഇത് പരിപാലിക്കേണ്ടുന്ന ഡ്യൂട്ടി ആർക്കാണ്? മക്കൾക്കാണ്. അപ്പം അവർക്കതിന് താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ ഒരു അനുഭവം കൂടി ഇതിനോട് രസകരമായി.
1: ധാരാളം പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇൻഷാല്ലാ വീണ്ടും അതിലേക്ക് വരാം. ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയി. 6:15 നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പുലരിവട്ടം പ്രക്ഷേപണം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് പുലരിവട്ടമാണ് അടുത്തതായി കേൾക്കുന്നത്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം,
1: പദവികൾ നിശ്ചയിക്കപ്പെടുന്നത് എന്ന ഒരു വിഷയത്തോടൊപ്പം പ്രതികരിക്കുന്നു ഹാരിസ് ഇബ്നു സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരു നഗരത്തിലെ ഹോസ്പിറ്റലുകളിൽ എത്ര കുഞ്ഞുങ്ങൾ ഒരു ദിവസം ജനിക്കുന്നുണ്ട്? ഓരോ കുഞ്ഞും ഓരോ സാഹചര്യത്തിലേക്കാണ് ജനിച്ചു വീഴുന്നത്. മഴയത്ത് തോർന്നൊലിച്ച് ഇറ്റി വീഴുന്ന മഴത്തുള്ളികൾക്ക് താഴെ വിരിപ്പ് വിരിച്ച് കടത്തപ്പെടുന്ന കുട്ടികളുണ്ട്. എന്നാൽ വേനലിൻ്റെ കൊടും ചൂടിൽ, ആ ചൂടിനെക്കുറിച്ചറിയാതെ എ സികളിൽ 24 മണിക്കൂറും ശീതീകരിക്കപ്പെട്ട റൂമുകളിൽ കിടന്നുറങ്ങാൻ സൗകര്യം കിട്ടുന്ന കുട്ടികളുണ്ട്. വിവിധ ജീവിത സാഹചര്യങ്ങളിലേക്കാണ് അവരൊക്കെ ജനിച്ചു വീഴുന്നത്. വലിയ കറണ്ട് ചാർജ് കൊടുത്ത് ഏറ്റവും മനോഹരമായ സൗകര്യപ്രദമായിട്ടുള്ള ഗൃഹാന്തരീക്ഷങ്ങളിൽ ജീവിക്കുന്ന ഒരു ചോരപ്പൈതലും ഒരു പണം പോലും അതിനു വേണ്ടി അവനടക്കുന്നില്ല. അതവൻ്റെ മാതാപിതാക്കളോ ബന്ധുക്കളോ ആണ് ചെയ്യുന്നത്. ആ സുഖ സൗകര്യങ്ങൾ ലഭിക്കുവാനുള്ള കാരണം ആ കുഞ്ഞിൻ്റെ പ്രവർത്തനങ്ങളോ അധ്വാനങ്ങളോ സമ്പാദ്യങ്ങളോ അല്ല, തികച്ചും അവൻ ജനിച്ചു വീണ സാഹചര്യം മാത്രം. ഇവിടുത്തെ പദവികളിലും ഇവിടുത്തെ സുഖങ്ങളിലും ഇവിടുത്തെ അംഗീകാരങ്ങളിലും എല്ലാം നമ്മുടേതല്ലാത്ത ഇടപെടലുകളുണ്ട്, നമ്മുടേതല്ലാത്തവരുടെ പങ്കുകളുണ്ട്. എന്നാൽ മറ്റുള്ളവർക്ക് ഇടപെടാൻ പറ്റാത്ത, മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സുഖത്തിലോ ദുഃഖത്തിലോ അനുകൂലമായോ പ്രതികൂലമായോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ലോകത്തെക്കുറിച്ചാണ് പരലോകമെന്ന് നമ്മൾ പരിചയപ്പെടുത്തപ്പെടുന്നത്. യൗമുദ്ദീൻ എന്നതിന് പേര് വരാൻ കാരണം പ്രതിഫലത്തിൻ്റെ ദിനമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ പദവികളും ദരജകളും സുഖങ്ങളും ദുഃഖങ്ങളും കണക്കാക്കപ്പെടുന്ന മറ്റൊരു ലോകം. അവിടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് മനുഷ്യൻ്റെ വിജയ പരാജയങ്ങൾക്ക് നിദാനമായിട്ടുള്ളത്. എന്നാൽ ഇവിടുത്തെ സുഖദുഃഖങ്ങൾക്ക് പിന്നിൽ പൂർണ്ണമായും നമ്മുടെ പ്രവർത്തനങ്ങളല്ല എന്ന് മനസ്സിലാക്കാനാണ് ഈ ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇമ്രാനിലെ 132-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും.

0: നൽകപ്പെടുന്നതാണ് പരലോകത്തെ അവസ്ഥ എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു, എന്ത് നിലപാട് സ്വീകരിക്കുന്നു, എന്ത് സമീപനങ്ങൾ സ്വീകരിക്കുന്നു എന്നതിനെക്കുറിച്ചൊന്നും അള്ളാഹു അശ്രദ്ധല്ല. വമാ റബ്ബുക ബിഗാഫിൻ അമ്മയാ, അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് നിന്റെ രക്ഷിതാവ് അശ്രദ്ധന എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചായിരിക്കും നാളെ പരലോകത്തെ നമ്മളുടെ പദവികൾ നിർണയിക്കപ്പെടുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കണം. ഒരു പക്ഷേ ഇവിടെ ആദരവുകളെ എപ്പോഴെങ്കിലും അവഗണിക്കപ്പെട്ടാൽ അത് കടുത്ത വേദനയായിത്തീരുന്ന, എപ്പോഴും ആദരിക്കപ്പെട്ട് മാത്രം ശീലമുള്ള, ആദരണീയമായ ഉന്നത വിധാനങ്ങളിൽ ജീവിച്ച പലരും ആദരിക്കപ്പെടാത്ത പരിഗണിക്കപ്പെടാത്ത ഒരു ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവർ കടുത്ത വേദനയും കടുത്ത പ്രയാസവും അനുഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ പരലോകത്തെ പദവികൾ തീരുമാനിക്കപ്പെടുന്നതിൽ നമ്മുടെ കർമ്മങ്ങൾക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുള്ളത് എന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ, ത്യാഗസമ്പന്നമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ, ആരാധനകളിലൂടെ നമ്മൾ കൂടുതൽ പദവികളിലേക്ക് ഉയരാൻ കർമ്മങ്ങളെക്കൊണ്ട് പരിശ്രമിക്കണം എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നന്മകളെയും തിന്മകളെയും തൂക്കുന്ന ഒരു തുലാസിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. തൂക്കുന്നത് എന്തിനാണ്? ആ തൂക്കത്തിനനുസരിച്ചാണ് മനുഷ്യൻ്റെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പരലോകത്ത് മോശമല്ലാത്ത സ്ഥാനങ്ങളും പദവികളും ലഭിക്കാൻ തീർച്ചയായും നമ്മൾ പരിശ്രമിക്കണം. കാരണം ഇവിടെ ഏറെ അവഗണിക്കപ്പെട്ടവരും ആരാലും ശ്രദ്ധിക്കപ്പെടാത്തവരുമായ ആളുകളിൽപ്പെട്ട ധാരാളം ആളുകൾ സ്വർഗത്തിൻ്റെ ഉന്നതമായ സോപാനങ്ങളിൽ എത്തിപ്പെടുമ്പോൾ അവിടെ അവഗണിക്കപ്പെടുക, ഒന്നുകിൽ നരകത്തേക്ക് പോകപ്പെടുകയോ അല്ലെങ്കിൽ സ്വർഗീയ പദവികളിൽ ഏറ്റവും താഴെ തട്ടിലേക്ക് എത്തിപ്പെടുകയോ ചെയ്യുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടെ, കൂടുതൽ ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിനു വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ആശയമാണ് ഇത്. എത്രയെത്ര പ്രതിഫലങ്ങളാണ് ചെറിയ ചെറിയ നന്മകളെ കൊണ്ട് നമ്മൾ കരസ്ഥമാക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കും നിങ്ങൾ. നമസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് 33, അതേപോലെ തന്നെ അൽഹംദുലില്ലാ 33, അള്ളാഹു അക്ബർ 33 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നുകൂടെ പറഞ്ഞാൽ തീർച്ചയായും അവൻ്റെ പാപങ്ങൾ ഒരു കടലിലെ നുരകളോളം ഉണ്ടെങ്കിൽ പോലും അത് പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾക്കുണ്ടാകുന്ന അംഗീകാരങ്ങളും കർമ്മങ്ങൾക്കുണ്ടാകുന്ന പ്രതിഫലവും വളരെ മഹത്തായതാണ്. അതുകൊണ്ട് കൂടുതൽ നന്മ ആഗ്രഹിച്ചുകൊണ്ടും കൂടുതൽ പദവികൾ പരലോകത്ത് ആഗ്രഹിച്ചുകൊണ്ടും നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കേണ്ടതുണ്ട്. വലിക്കുല്ലിൻ ദർജാത്തു മിമ്മ അമിലു വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മായ അമലൂൻ, എല്ലാവർക്കും അവർ പ്രവർത്തിക്കുന്നതനുസരിച്ചുള്ളൊരു പദവികളുണ്ട്. വമാ റബ്ബുക ബിഗാഫിൻ അമ്മായ അമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി നിന്റെ രക്ഷിതാവ് ഒട്ടും അശ്രദ്ധനല്ല എന്ന ഈ വിശുദ്ധ ഖുർആന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാം.
1: ആമീൻ. മാഷാ അല്ലാഹ്. നമ്മളിതുവരെ കേട്ടത് പുലരിവട്ടം. ഇന്നത്തെ പുലരിവട്ടത്തിൽ നമ്മൾ പതിവ് പോലെ ബഹുമാന്യനായ ഹാരിസ് മൗലവിയുടെ ശബ്ദത്തിനാണ് നമ്മളിതുവരെ കാതോർത്തത്.

പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ എല്ലാ ലൈവിലും ഇതേപോലെ ഒരു പുലരിവട്ടം കേൾക്കുക എന്നുള്ളത് വളരെ ഒരു ഹൃദ്യമായ ഒരു അനുഭവമായിട്ട് നമ്മൾ കരുതുന്നവരാണ്. ഒരു പുലരിവട്ടം കേട്ടിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം ശരിയാവില്ല എന്ന് പോലും വിചാരിക്കുന്ന ഒരുപാട് ഒട്ടനവധി ആളുകളുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്, ഒരു പ്രശ്നത്തിനുള്ളൊരു പരിഹാരം ഹാരിസ് മൗലവിയുടെ വാക്കുകളിൽ ഉണ്ടാകും. അതല്ലെങ്കിൽ ഒരു റൂട്ട് ക്ലിയർ ആക്കി തരുന്ന ഒരു സംസാരമായിരിക്കും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടാവുക. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ പിന്നെ എന്തെങ്കിലും ഒരു കുറവുകളെ അതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു സംസാരമായിരിക്കും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടാവുക. അതിപ്പോൾ നമുക്കത് കിട്ടാതിരിക്കുമ്പോൾ രാവിലെ ഒരു

0: സ്ഥിരമായി ചായ കുടിക്കുന്ന ആൾക്കൊരു ചായ കിട്ടിയിട്ടില്ലെങ്കിൽ എത്രമാത്രം അസ്വസ്ഥതയുണ്ടാകും. ആ ഒരു അവസ്ഥയാണ് നമുക്ക് പുലരിവട്ടം കേൾക്കാതിരിക്കും ഉണ്ടാവുക.
1: തീർച്ചയായും.
0: അതുകൊണ്ട് തന്നെ നമ്മുടെ പീസ് റേഡിയോ ചാനലിൽ ഒരു പ്ലേലിസ്റ്റിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. പുലരിവട്ടം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ കഴിഞ്ഞുപോയ ഒരു 500-ഓളം പുലരിവട്ടങ്ങൾ അവിടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ നമ്മുടെ യാത്രാവേളകളിൽ ആകെ 5 മിനിറ്റോ 6 മിനിറ്റോ നീണ്ടു നിൽക്കുന്ന സംസാരമായിരിക്കും
1: ജമീൽ ആപ്പിലില്.
0: നമ്മുടെ പിന്നെ പീസ് റേഡിയോ യൂട്യൂബ് ചാനലിൽ അതിൽ നമ്മളെ ഒരു പ്ലേലിസ്റ്റിൽ തന്നെ നമുക്ക് പുലരിവട്ടം എന്ന് പറഞ്ഞ ഒരു 1500-ഓളം പുലരിവട്ടം അതിൽ കാണാനിടയായി. അപ്പോൾ നമുക്കൊക്കെ നമ്മുടെ യാത്രാവേളയിൽ ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. കാരണം അധികം സമയം അതെടുക്കുന്നില്ല, ആകെ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ്. പക്ഷെ അതിലൊരു വലിയൊരു ആശയമാണ് അതിൽ പകർന്നു നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്വിസിൻ്റെ സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതോടൊപ്പം
1: തീർച്ചയായും ക്വിസിന് മുമ്പായി നമുക്കൊരു പീസ് ടൈം, നമ്മുടെ ഒരു ശ്രോതാവിൻ്റെ ഒരു ടൈമിലേക്ക് ഒന്ന് പ്രവേശിക്കണം. വളരെ പെട്ടെന്ന് പോയി വരാം. ഇന്നത്തെ പീസ് ടൈമിൽ സഫിയ കെ തിരൂരങ്ങാടിയുടേതായി മുമ്പ് അവർ പ്രതികരിച്ച ഒരു പ്രതികരണമാണ് നമ്മൾ ഇന്ന് എടുത്തു വായിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഇന്നത്തെ പ്രഭാതത്തിലും ഉസ്താദ് നല്ലൊരു സന്ദേശം തന്നെയാണ് തന്നത്. അൽഹംദുലില്ലാ. നമ്മൾ നന്മയിൽ പ്രവർത്തിക്കുക, എല്ലാവരെയും ഒരേ കണ്ണു കണ്ട് തന്നെ കാണുക. അല്ലാഹു ഖൈറാക്കട്ടെ എന്ന ഒരു മനോഹരമായ ഒരു പ്രതികരണം, ഒരു ക്ലാസ്, ഒരു റേഡിയോയിലെ ഒരു ക്ലാസ് ശ്രദ്ധിച്ചതിനു ശേഷം നടത്തിയൊരു പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
0: നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്ലോട്ട് കൂടിയാണ് പീസ് ടൈം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ശ്രോതാക്കൾക്ക് നമ്മുടെ ഈ ഒരു പി ആർ ഫാമിലിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ ആദർശ പ്രബോധന രംഗത്തെ നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ ഒരുപാട് ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സ്ലോട്ട് കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും അതിലേക്ക് കടന്നു വരാം. അപ്പോൾ അത് നമ്മളൊരു ടെക്സ്റ്റായിട്ട് അത് നമ്മൾ ഫീഡ്ബാക്കിൽ നമ്മൾ രേഖപ്പെടുത്തുക വഴി അത് നമ്മൾ ഇത്തരം പോലുള്ള ലൈവുകളിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന കാര്യം കൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്.
1: വളരെ ഹൈലൈറ്റ് ഒരു സെഷനിലേക്ക്, സ്ലോട്ടിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ലൈവായി പങ്കെടുക്കുന്ന മോർണിംഗ് ലൈവ് ക്വിസിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. മോർണിംഗ് ലൈവ് ക്വിസ് ജനലക്ഷ്യങ്ങൾ ഏറ്റെടുത്ത ഒരു പ്രോഗ്രാമാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിർബന്ധമായും ഉത്തരമയക്കുന്ന, ധാരാളം അറിവുകൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു സെഷൻ കൂടിയാണ് മോർണിംഗ് ലൈവ് ക്വിസ്. മോർണിംഗ് ലൈവ് ക്വിസിന് ഒരുങ്ങാനുള്ള ഒരു സമയത്തിന് വേണ്ടിയും അതോടൊപ്പം പുതിയ പ്രേക്ഷകരെ ഉദ്ദേശിച്ചുകൂടി നമ്മൾ ആ ഒരു അതിൻ്റെ നിയമാവലികൾ ഒരാവർത്തി പറഞ്ഞു പോവുകയാണ്. 3 തവണയാണ് ചോദ്യം നമ്മൾ വായിക്കുക. 3-ാമത്തെ തവണ ചോദ്യം ഉന്നയിച്ചതിനു ശേഷം 25 സെക്കൻഡ് ബീപ് സൗണ്ട് ഉണ്ടാകും. ആ ബീപ് സൗണ്ട് തീരുന്നതിന് മുമ്പ് നിങ്ങൾ ഉത്തരം അയക്കേണ്ടതുണ്ട്. ഉത്തരം അയക്കേണ്ട ഫോർമാറ്റ് പ്രകാരമാണ് നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലോ മറ്റു ഡിവൈസുകളിലോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പീസ് റേഡിയോ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ലഭിക്കുന്ന മെയിൻ വിൻഡോയിലെ ഏറ്റവും താഴെയുള്ള 3-ാമത്തെ ഓപ്ഷൻ ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ അമർത്തുമ്പോൾ ലഭിക്കുന്ന പുതിയ വിൻഡോയിൽ മുകളിലുള്ള 2 കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകം നോട്ട് ചെയ്യുക 2 കാര്യങ്ങൾ. ഏറ്റവും മുകളിലായി പേരും അതിൻ്റെ കൂടെ സ്ഥലവും ഉൾപ്പെടുത്തുക. തൊട്ട് താഴെ പ്രോഗ്രാം എന്നുള്ളിടത്ത് സാധാരണ പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നുള്ളതിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് ലൈവ് ക്വിസ് എന്നതിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഓപ്ഷൻ ലൈവ് ക്വിസ് എന്നത് സെലക്ട് ചെയ്യണം. പ്രോഗ്രാം ക്ലിക്കെടുത്ത് തൊട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിലാണ് നിങ്ങളുടെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. A, B, C, D ഓപ്ഷനുകൾ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അമർത്തുന്നതോടുകൂടിയാണ് നിങ്ങൾ ഈ ഒരു ലൈവ് ക്വിസിന്റെ ഭാഗമായി തീരുന്നത്. ഒക്കെ ഇന്നത്തെ ചോദ്യം വായിക്കാം.
0: ഇന്നത്തെ ചോദ്യം ഇതാണ്, ഖുർആനിലെ അൽ ബുറൂജ് എന്ന സൂറത്തിന്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ പ്രകാശം, ഓപ്ഷൻ ബി മേഘം, ഓപ്ഷൻ സി ചന്ദ്രൻ, ഓപ്ഷൻ ഡി നക്ഷത്രപദങ്ങൾ.
1: ഓക്കെ, ചോദ്യം 2-ാമത് ആവർത്തിക്കുന്നു. ഖുർആനിലെ അൽ ബുറൂജ് എന്ന സൂറത്തിന്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ പ്രകാശം, ഓപ്ഷൻ ബി മേഘം, ഓപ്ഷൻ സി ചന്ദ്രൻ, ഓപ്ഷൻ ഡി നക്ഷത്രപഥങ്ങൾ.
0: 3-ാമത്തേതും 3-ാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ആവർത്തനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഖുർആനിലെ അൽ ബുറൂജ് എന്ന സൂറത്തിൻ്റെ അർത്ഥം എന്ത് എന്നതാണ് ഇന്നത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരമായി 4 ഓപ്ഷനുകളാണുള്ളത്. A ഓപ്ഷൻ പ്രകാശം, ബി മേഘം, സി ചന്ദ്രൻ, ഡി നക്ഷത്രപഥങ്ങൾ.
1: ധാരാളം ആളുകൾ ഉത്തരങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 25 സെക്കൻഡ് കൗണ്ടൗണുകളേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നിയമാവലികൾ പാലിച്ചുകൊണ്ട് പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്തി തൊട്ട് താഴെ പ്രോഗ്രാം എന്നുള്ളിടത്ത് ലൈവ് ക്വിസ് എന്നത് മാത്രം സെലക്ട് ചെയ്ത് മാത്രം ഉത്തരങ്ങൾ അയക്കുക. ഇൻഷാല്ലാ 25 സെക്കൻഡ് ബീപ് സൗണ്ട് ഇവിടെ തീരാൻ പോവുകയാണ്. ഏതായിരുന്നാലും ഒരുപാട് ആളുകൾ നമുക്ക് ഉത്തരങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമയം അവസാനിച്ചിരിക്കുന്നു.
0: തീർച്ചയായും നമ്മളുടെ ശ്രോതാക്കളിലേക്കൊന്ന് പെട്ടെന്ന് പോയി നമ്മുടെ 1 മിനിറ്റ് ടോക്കാണ്.

0: ഇനി നമ്മൾ കാത്തിരിക്കുന്ന വൺ മിനിറ്റ് ടോക്കിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ധാരാളം ആളുകൾ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളിന്ന് വളരെ കുറച്ച് സമയം മാത്രമേ പോയിട്ടുള്ളൂ. പെട്ടെന്ന് നമുക്ക് അവരിലേക്കൊന്ന് പോയി തിരിച്ചു വരാം. സമീജ പാറൽ, ഫസീല മുണ്ടക്കൽ, സയ്യിദ മേലാറ്റൂർ, റുഷ്ദ കാളികാവ്, മൈമൂന പാറപ്പുറം, സൗദ മുട്ടം, സമീറ കൊയിലാണ്ടി, ഖദീജ സാലിഹ് പട്ടാമ്പി, ആസിയ കെ തിരുവേഗപ്പുറ, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, നസീമ ചക്കുംകടവ്. ഈ ചക്കുംകടവ് കൂടി ഒരു പ്രാവശ്യം പോയി പെട്ടെന്നൊന്ന് പോകേണ്ടത് ഞാൻ തന്നെയാണോന്നറിയില്ല. നസീമ ചക്കുംകടവ് നമ്മളുടെ പിന്നെ ഈ കോഴിക്കോടുള്ള ഈ ഒരു തീരദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്
1: ചക്കുംകടവ്.
0: അപ്പോൾ അതിലൂടെ കടന്നാൽ പിന്നെ നമ്മുടെ ബീച്ചിലേക്ക് എത്തും. ഒരു പുതുതായി പിന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പായിരിക്കും ഒരു പാലം, ഒരു കോതിപ്പാലം നടപ്പ്. അതിലൂടെ ഇങ്ങനെ പോകാൻ പറ്റുന്ന ഒരു അനുഭവം ഉണ്ടായി. വളരെ മനോഹരമായിട്ട് അവിടെ പിന്നെ ഇങ്ങനെ പിന്നെ കുട്ടികൾക്കുമായിട്ട് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോയിരുന്നിട്ട് കടൽ കാണാനുള്ള ഒരു സൗകര്യം അവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഈ ഒരു പ്രദേശത്ത് കൂടി നമ്മൾ കാണുന്ന കോഴിക്കോട് ബീച്ചിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു പ്രദേശം കൂടിയാണിത്. ഹൈറുനീസ ആലുവ, സൈനബ കരുവാങ്കല്ല്, സഫിയ കെ തിരൂരങ്ങാടി, സീനത്ത് സി ടി ചുള്ളിയോട്, ഷാനവാസ് പുല്ലവമ്പി, ജാസ്മിൻ കബീർ പൂച്ചാക്കൽ, മൈമൂന ചീക്കിലോട്, സെലീന തോട്ടശ്ശേരിയറ, നഫീസ പി എ താമരശ്ശേരി, ഉമൈറ തൃശൂർ വള്ളറക്കാട്, സൽമാ നസീർ കാഞ്ഞിരമറ്റം, റസിയ മാളിയക്കൽ അരീക്കോട്, സീനത്ത് പാലക്കാട്, ഐഷ അങ്ങാടിപ്പുറം, ബുഷറ കെ മുറയൂർ, ജുവൈന നോർത്ത് പറവൂർ, ഇംതിയാസ് തിരുവമ്പാടി, സജന കാവന്നൂർ, നാദ്ര ഇടിമുഴിക്കൽ, നബീസ ഒറ്റപ്പാലം, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, മുംതാസ് ബേപ്പൂർ, റെയ്ഹാൻ കൂട്ടിൽ, ഹൈറുനീസ അഷ്റഫ് പടിഞ്ഞാറത്തറ, റസിയ ചെങ്ങാണി, അബു ഫാത്തിഹ് പട്ല മാംഗ്ലൂർ, സഫിയ ഇടപ്പാൾ, ഹുസൈൻ വി എ മടത്തനാട്ടുകര, നബീസത്ത് കൊല്ലം, രഹന താഴേക്കോട്, ഖദീജ തൊടുപുഴ, നസീമ വടുവഞ്ചാൽ, സമീറ എം പി പുളിക്കൽ, ലൈല പടിയൂർ, സാജിദ കാലിക്കറ്റ്, ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, മൊഹ്സിന ചെലവൂർ, ഇംതിയാസ് തിരുവമ്പാടി, ബഷീർ ഒ കെ മൂവാറ്റുപുഴ, ഷെറീന അത്താണിക്കൽ, സലീമ ഒതുക്കുങ്ങൽ, ഉമ്മു അമാൻ മക്കരപ്പറമ്പ്, ജമീല നെമ്മിനി, സഫിയ ഇടപ്പാൾ, ഐഷ പി പത്തപ്പിരിയം, താഹിറ ടി കെ കാസർഗോഡ്, മുനീർ ചമനാട്, സുഹറ ഷിഹാബ് കൽപ്പറ്റ വയനാട്, റുഖിയ പി ചമ്പക്കുത്ത്, മൈമൂനത്ത് പൊന്നശ്ശേരി, മൈമൂന കരിവാരക്കുണ്ട്
1: പൊന്നാശ്ശേരി,
0: ബഷീർ എം കെ പോത്താങ്കണ്ടം, സെറീന വി പി വളാഞ്ചേരി, ഫാസില എ ജി പോത്താങ്കണ്ടം, ഹുസൈൻ വി എം എടത്തനാട്ടുകര, നസീബ വി പി കുനിയിൽ, സുലൈഹ തിരുവാലി, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, സഹൽ പി ഇടപ്പലം, റാബിയ അബ്ദുൽ സത്താർ ടി പി പരിയാരം, ഉമ്മു കുൽസു ചിറമംഗലം, ഷുഹൈബ എം വളപട്ടണം, ഷബീബ ചെർപ്പളശ്ശേരി, സാജിദ കൂടൂർ, അൻവർ വി എടത്തനാട്ടുകര, നഫീസ വി കാര വട്ടത്തൂർ, ജാസ്മിൻ അബ്ദുൽ ഖാദിർ കിണവക്കൽ, ഹഫ്സ വെള്ളില, സീനത്ത് ചങ്ങരംകുളം, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം.
1: നമ്മുടെ ജാസ്മിനും അതേപോലെ തന്നെ മുനീർ ചമ്മനാടും ഒരു സന്തോഷം പങ്കിടുന്നുണ്ട്. അസ്സലാം വലൈക്കും ഹസൻ അൻസാരി ഉസ്താദ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ലൈവിൽ വന്നു അൽഹംദുലില്ലാഹ് എന്നൊരു പ്രതികരണമാണ് അവർ നടത്തുന്നത്.
0: അതെ, നമ്മളുടെ പിന്നെ ഈ ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നല്ലോ, നിങ്ങളുടെ വീടുകളിലെ ചെടികൾ ഏതൊക്കെയാണ്. അതിലൊരുപാട് ശ്രോതാക്കൾ പറഞ്ഞത് നമ്മൾ വായിച്ചിട്ടില്ല. അതിൽ പിന്നെ
1: അബ്ദുൽ ഖാദിർ കിണവക്കൽ, എനിക്ക് റോസാപ്പൂവാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി എന്ന്.
0: ജാസ്മിൻ ഐക്യ പുള്ളിപ്പാടം പറഞ്ഞിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ
1: ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമായിരിക്കുമല്ലേ. ഞാൻ ചോദിച്ചത് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിന്റെ മുറ്റത്തുണ്ടാകുന്ന ചെടികളിൽ ഏറ്റവും ഉണ്ടാവുമായിരിക്കും ഇൻഷാല്ലാ.
0: ഷമീർ ഒറ്റപ്പാലം സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിന്നെ മൈമൂന കരിവാരക്കൊണ്ട് ചുള്ളിയോട് റംബുട്ടാന്റെ തൈ ഉണ്ട്, പക്ഷെ ഓരോ വർഷവും ഓരോ കൊമ്പുകൾ ഉണങ്ങുന്നു, കായ്ക്കുന്നില്ല എന്നുള്ള ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട്.
1: നന്നായി വളർത്തി കൊടുക്കേണ്ടി വരും തോന്നുന്നു.
0: സീനത്ത് പാലക്കാട് സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നസീമ അഷ്റഫ് തിരുവേഗപ്പുറ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഹഫ്സ വെള്ളില റോസാ ചെടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുഹൈബ എം വളപട്ടണം, നമ്മളുടെ പിന്നെ ടൈപ്പാന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിൽ വലിയ മരങ്ങളൊന്നുമില്ല, ചെടികളിൽ കറ്റാർവാട, തുളസി, പനിക്കൂർക്ക, പുതീന, കറിവേപ്പ് ഇതൊക്കെ ഉണ്ടെന്നാണ്
1: പറഞ്ഞിട്ടുള്ളത്.
0: സുലൈഹ ഹമീദ് നോർത്ത് പറവൂർ സലാം പറഞ്ഞു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. സഫിയ സമദ് മാംഗ്ലൂർ സലാം പറഞ്ഞു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. കെ വി കബീർ പാലക്കാടി സലാം പറഞ്ഞു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. സഫിയ കെ തിരുവങ്ങാടി, എൻ്റെ വീട്ടിൽ അത് ഉയരം കുറഞ്ഞ ഒരു പ്ലാവാണ്, ഒരു വർഷമായി കുഴിച്ചിട്ട് മൂന്ന് വർഷം കൊണ്ട് ചക്ക ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, ചക്ക ഉണ്ടായാൽ അല്ലേ ബാക്കി ഇൻഷാല്ലാ. നജ്മ കെ കെ പിന്നെ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. നാദിറ ഇടിമുഴക്കൽ സലാം പറഞ്ഞു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. പിന്നെ നമ്മളെ പിന്നെ ഖദീജ എം കുരിക്കളം, കുരിക്കളമ്പാട്, സലാം അർജുൻ, വലൈക്കും സലാം വറഹ്മത്തുള്ള, സെറീന ചമൽ താമരശ്ശേരി, ജമീല വെളിയങ്കോട്, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ മൈമൂനത്ത് പൊന്നശ്ശേരി പറഞ്ഞുള്ള മാംഗോ നമ്മൾ നേരത്തെ പറഞ്ഞു, ഔക്കാട് ഒക്കെ പറഞ്ഞു. ഐഷ മുഹമ്മദ് മുളവൂർ സലാം പറഞ്ഞിട്ടുണ്ട്. ഹംദാൻ ചൂരക്കോട്, മുംതാസ് പാലപ്പുഴ, ഇവരെല്ലാവരും സലാം പറഞ്ഞു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഐഷ അങ്ങാടിപ്പുറം പറഞ്ഞിട്ടുള്ളത് മുറ്റത്തൊരു സൽഫിയെ തെറ്റിൻ്റെ പറയണം, ഗംഗാ ബോണ്ടം തെങ്ങിൻ തൈ വെച്ചു, രണ്ട് വർഷമായപ്പോൾ അത് ചൊട്ടയിട്ടു, ഇന്നലെ അതിൽ നിന്നും ആദ്യമായി ഇളനീർ ഇട്ടു.
1: ആദ്യത്തെ ഇളനീർ ഇന്നലെയാണ്. അപ്പൊ നമ്മള് കറക്റ്റ് ചോദ്യമാണ് ഇന്ന് വന്നത്.
0: അതെ അതെ,
1: മാഷാ. ഹുസൈൻ എൻ കെ എന്താണ് വടക്കുംപാടും പറയുന്നുണ്ട്, ഞാൻ കോവക്കച്ചെടിയാണ് ഇഷ്ടപ്പെടുന്നത്, അതിനെ വളർത്തുന്നുണ്ട്, കാരണം പെട്ടെന്ന് ഫലം ലഭിക്കുന്നു. കോവക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വെജിറ്റബിളാണ്. യെസ്,
0: ഞാൻ വിചാരിച്ചു അത് നോൺ വെജ് ആയിരിക്കും, എന്താണ് മനുഷ്യ. മൈമൂന തെക്കേപ്പോയിൽ കരിക്കുളം സലാം പറഞ്ഞിട്ടുണ്ട്. ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി, ഫാത്തിമ പി വി രാമനാട്ടുകര, ഇവരെല്ലാവരും സലാം പറഞ്ഞു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബുഷറ കെ എം പട്ടർക്കടവ് സലാം പറഞ്ഞിട്ടുണ്ട്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. സീനത്ത് തലപ്പുഴ ചുങ്കത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്കിഷ്ടം പേരക്കയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ വീട്ടിലുള്ള. ജാസ്മിൻ സലീം തൊടുപുഴ സലാം പറഞ്ഞിട്ടുണ്ട്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പിന്നെ നമ്മളേ എനിക്ക് തോന്നുന്നത് റൈറ്റ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ടൈമിൽ ചോദിച്ചത്, കാരണം ഇത് ഒരുപാട് ആളുകൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: പിന്നെ മാത്രമല്ല,
1: നമ്മളെ പുലരിവട്ടത്തെ പറ്റിയുള്ള പ്രതികരണങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടില്ല നമ്മളിപ്പോ.
0: ഇത് കേൾക്കൂ, അതായത് ഇപ്പൊ നമ്മള് ഈ ചെടി നടുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പിന്നെ പണ്ട് ഒരാള് പിന്നെ ഒരു രസകരമായിട്ട് ഒരു പിന്നെ നമ്മളൊരു പ്രാസംഗികൻ പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്. അദ്ദേഹം ഒരു പള്ളിയിൽ ജോലിക്ക് നിന്നു. അങ്ങനെ ജോലിക്ക് നിന്ന സമയത്ത് ഒരു ഹാജിയാരുടെ വീട്ടിലാണ് അയാൾക്ക് ഭക്ഷണം. അങ്ങനെ ഭക്ഷണത്തിന് പോയിട്ട് അയാൾ പറയുന്നത് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ വലിയ ടാസ്ക് എന്താണ്, ഈ ഹാജിയാരുടെ കഥ കേൾക്കുക എന്നുള്ളതാണ്. ഭക്ഷണം 5 മിനിറ്റ് കൊണ്ട് തീരും, പക്ഷേ ഹാജിയാരുടെ കഥ പിന്നെ 1 മണിക്കൂറാണ്. എന്നിട്ട് അദ്ദേഹം പറയണത് അദ്ദേഹം പിന്നെ ഈ ഹാജിയാരും ഭാര്യയും കൂടി ഹജ്ജിന് പോയപ്പോൾ ഹറമിൻ്റെ അടുത്ത് വെച്ചിട്ട് പിന്നെ ഈ ഹാജിയാരുടെ ഭാര്യയെ കാണാതായി. അതിൻ്റെ പിന്നെ പൊന്നുവെന്ന് പറഞ്ഞിട്ട് ഈ പ്രഭാഷകൻ പറയണത് 3 ദിവസമാണ് ഹറമിൻ്റെ അടുത്ത് നിന്നിട്ട് പിന്നെ ഈ ഭാര്യയെ കാണാതായത് പറഞ്ഞെന്നാണ്. എന്നിട്ട് പിന്നെ ഈ പ്രഭാഷകൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു എന്നാണ്, പടച്ചനെ വേഗം വന്ന് ആചാരിക്കണ്ട് ഭാര്യനെ കാണിച്ചു കൊടുക്കണേ എന്നുള്ളത്. എന്നാലല്ലേ അഞ്ചി അടുത്തതിലേക്ക്. അപ്പൊ ഇതേപോലെ ഇത് പറയാനുള്ള സംഗതി എന്ന് ചോദിച്ചാല് പിന്നെ നമ്മൾ നടുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അത് അത് കാണുമ്പോൾ ഒരു കൺകുളിർമ, ഒന്നാമത്തെ കാര്യം.
1: ധാരാളം ആളുകൾ ഇപ്പോഴും ആ മെസ്സേജുകളിൽ തന്നെയാണ്.
0: രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് പിന്നെ അതിന് കായ്ഫലങ്ങൾ ഉണ്ടാകുന്നു. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അതൊന്നും ഒരാൾക്ക് ഒരു കൊമ്പ് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് പറഞ്ഞു. നാലാമത്തെ കാര്യം അതിന് വർണ്ണിച്ചു കൊടുക്കുക, അതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നൊക്കെ പറയണത്തിന്റെ
1: സൗന്ദര്യമാണ്.
0: അതെ, അതിലാണ് ഇപ്പൊ സത്യം പറഞ്ഞത് നമ്മൾ തലവെച്ച് കൊടുത്തത് എന്നർത്ഥം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് വായിച്ച് തീരാത്തത്. അതേപോലെ തന്നെ പിന്നെ ഷഹന മേലാറ്റൂർ എന്ന് പറയുന്ന, അസ്സലാമു അലൈക്കും. വീട്ടിൽ ഒരുവിധം തൈകളെല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും ആയിട്ടില്ല, കായ്ക്കുന്നുണ്ട് എന്നാണ് ഷഹന മേലാറ്റൂർ പറഞ്ഞത്.
1: നമ്മൾ നേരത്തെ ചോദിച്ച ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ നാടുകളിൽ ഉണ്ടാവുന്നുണ്ട്, എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലുണ്ട് എന്ന് അമീർ പറയുന്നുണ്ട്.
0: അതെ, കുട്ടി അഹമ്മദ് പേരശന്നൂർ, അബ്ദുള്ള കുർശാങ്കുളം, ഇവരെല്ലാവരും നമ്മുടെ സലാം പറഞ്ഞിട്ടുണ്ട്. ഖദീജ തൊടുപുഴ, എനിക്കിഷ്ടപ്പെട്ട മരം റംബുട്ടാൻ, പിന്നെ ഉറുമാൻ, ചാമ്പ, ചപ്പോട്ട, പേര, ഇതെല്ലാം ഉണ്ട്. ചെടി ഇഷ്ടംപോലെ ഉണ്ട് എന്നാണ് തൊടുപുഴ. തൊടുപുഴ പിന്നെ അവരുടെ ഒരു കാലാവസ്ഥയും പ്രകൃതിയും ഒക്കെ അങ്ങനെയാണല്ലോ.
1: റസിയ ചങ്ങാനി, അസ്സലാമു അലൈക്കും. എനിക്ക് ചെടികളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കടലാസ് പൂവാണ്. ഞാൻ എന്താണത് വരാത്തെന്ന് കരുതിയിരിക്കുകയായിരുന്നു, കാരണം പല നിറങ്ങളിലുള്ള ഒരു ചെടിയാണ്, കാണാൻ നല്ല ഭംഗിയാണ് എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്.
0: അതേപോലെ തന്നെ അബ്ദുൽ ഹമീദ് സി കഴിയൂർ, മാഷാല്ലാ, ഖുർആനിൻ്റെ മാധുര്യം ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിനുള്ള ഉണർവും സന്തോഷവും കിട്ടുന്നതാണ്, അത് നന്നായി താങ്കൾ വിവരിച്ചു തന്നു, ബാറക്കല്ലാഹു ഫീക്കും എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ റംല ബീവി തത്തപ്പള്ളി സലാം പറഞ്ഞു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ജാസ്മിൻ കിബിർ പൂച്ചാക്കൽ, എന്താണത്? റോസയും ചാമ്പയ്ക്ക്. അതിന്റെ മുമ്പുള്ള എന്താ എഴുതിയിട്ടുള്ളത്? ഇൻഷാല്ലാ എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല, സലഫി അത് ട്രൈ ചെയ്യുന്നുണ്ട്. നാസിഹ മാട്ടൂൽ, നമ്മുടെ അയൽപ്പക്കത്തെ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല വിളവായിട്ടുണ്ട്. അത് അയലോക്കത്ത് മാത്രം ഉണ്ടായാൽ പോരാ, നമ്മുടെ വീട്ടിലും ഉണ്ടാകണമെന്നല്ലേ സെൽഫി നമ്മൾ പറയുന്നത്? അതെ. സൗദത്ത് പി കെ പാലക്കാട് സലാം പറഞ്ഞു. വലൈക്കും സലാം വറഹ്മത്തുള്ളാ. മുംതാസ് പാലപ്പുഴ, റംബുട്ടാൻ ഇവിടെ ഉണ്ടാവാറുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ അനുജന്റെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് നേരത്തെ പറഞ്ഞു.
1: സാധിക്കും. ഷാമില ഷംസുദ്ദീൻ വയൽക്കര ഒരു ചെറിയൊരു ആശങ്ക പങ്കുവെക്കുന്നുണ്ട്, ടെക്നിക്കൽ ടീം അവരെ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. റെക്കോർഡ് ചെയ്ത പ്രോഗ്രാമുകൾ അഥവാ നമ്മൾ പുലരുവട്ടം മറ്റു പ്രോഗ്രാമുകളൊക്കെ നല്ല സൗണ്ട് ഉണ്ട്, പക്ഷേ ആങ്കേഴ്സിന് സൗണ്ട് ഇല്ല, ഫോൺ അടുത്ത് വെക്കേണ്ടി വരുന്നു എന്ന് പറയുന്നുണ്ട്. ഒന്ന് ഇൻഷാല്ലാ ടെക്നിക്കൽ ടീം ശ്രദ്ധിക്കണം.
0: തീർച്ചയായും. സെഫിയ വി കെ പത്തപ്പിരിയൻ, ഡ്രാഗൺ ഫ്രൂട്ട്, മുന്തിരിച്ചെടി, ഉറുമാമ്പഴം ചെടി. മുന്തിരിച്ചെടി, അപ്പൊ മുന്തിരിയൊക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടാവുന്നുണ്ട്.
1: മുന്തിരിവള്ളികൾ ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും. എന്താ സാരി
0: മാഷാല്ല. അബ്ദുള്ള കുരിശാങ്കുളത്ത് നിന്ന് അസ്സലാമു അലൈക്കും, ചിക്കു സപ്പോർട്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ വയനാട് സലാം പറഞ്ഞിട്ട്, ശരിക്ക് പിന്നെ വയനാട്ടുകാരാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടത്. അതേപോലെ തന്നെ പിന്നെ ഒരുപാട് ആളുകൾ പിന്നെ നമ്മളോട് പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ല നമ്മളിതിവിടെ തൽക്കാലം നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ പിന്നെ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട കമൻറ്റുകളിലേക്കാണ് ഇനി നമുക്ക് പ്രവേശിക്കാനുള്ളത്. ഇനി ഇൻഷാല്ല നമ്മളൊരു വൺ മിനിറ്റ് ടോക്കിലേക്ക്,
1: മനോഹരമായ ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വൺ മിനിറ്റ് ടോക്ക്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു കൊച്ചു വാചകം, ഖുലിക്കൽ ഇൻസാനു ളഈഫാ. മനുഷ്യൻ വളരെ ബലഹീനമായ അവസ്ഥയിലാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളിലൊക്കെ നമ്മുടെ ചിന്തകൾ ഒരുപാട് കടന്നു പോകുന്നുണ്ട്. അഹങ്കരിക്കാനും വമ്പ് കാണിക്കാനും ഖമ കാണിക്കാനും പൊങ്ങച്ചം പറയാനും പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും അവകാശമില്ല. നമ്മൾ എത്ര ദുർബലരാണ്, ദുർബലമായ അവസ്ഥയിലാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഓർക്കണം ഞാനും നിങ്ങളുമൊക്കെ. അതുകൊണ്ട് നമ്മുടെ ദൗർബല്യത്തെയും ദുർബലതയും മനസ്സിലാക്കി സർവശക്തനായ റബ്ബിൻ്റെ മുന്നിലേക്ക് ശക്തമായി മടങ്ങാനുള്ള തീരുമാനമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ദുർബലനായ മനുഷ്യൻ എന്ന വിഷയത്തിൽ ആണ് ശിഹാബ് ഡക്കര വൺ മിനിറ്റ് ടോക്കിൽ നമ്മോടൊപ്പം ചേർന്നത്.

0: പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. 1857 ദിവസങ്ങളിലായി നമ്മളിലേക്കൊരു നിമിഷം കൊണ്ട് പല നല്ല ചിന്തകളും അറിവുകളും പകർന്ന 1 മിനിറ്റ് ടോക്ക്, അത് പിന്നെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഒരു ബാധ്യത എന്ന് പറയുന്നത് കേൾക്കുക, ഷെയർ ചെയ്യുക, അതിന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക്, ചങ്ങാത്ത ഗ്രൂപ്പുകളിലേക്ക് നമ്മളത് പിന്നെ ഫോർവേഡ് ചെയ്യുക, സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക. മാത്രമല്ല, ഓരോ ദിവസവും വരുന്ന പുതിയ 1 മിനിറ്റ് ടോക്കുകൾ കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കേൾക്കുന്നതാണ്. എന്നിരുന്നാൽ പോലും പുതിയ ശ്രോതാക്കളെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയട്ടെ, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനൽ നമ്മൾ സന്ദർശിക്കുക. എല്ലാ ദിവസവും രാവിലെ 5:24 ഇത് ലൈവായിട്ട് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. അതോടൊപ്പം നേർവഴിയും അതോടൊപ്പം ഉണ്ട്. വീണ്ടും കേൾക്കാൻ നമുക്കത് റിവൈൻഡ് ഓപ്ഷനിലും നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നൊരു കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.
1: ഇതിൽ മുംതാസ് ബേപ്പൂർ അവർ ഒരു മനോഹരമായ പ്രതികരണം പങ്കുവെക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലിയിലെ അംഗങ്ങളുടെ പേര് കേട്ടപ്പോൾ സന്തോഷമായി. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ആഫിയത്ത് നൽകട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നൽകുന്നത്.
0: മാഷാല്ലാ, പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് നമ്മളുടെയൊക്കെ. രാവിലെ നമ്മൾ ഒരു 2 മണിക്കൂർ എത്ര 100 കണക്കിന് മെസ്സേജുകൾ നമ്മൾ തൊട്ടിട്ടില്ല അഫുവൻ. അപ്പം അത് തൊടാൻ കഴിയുന്നു തോന്നുന്നില്ല, കാരണം അത്രയും പ്രോഗ്രാമുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ശ്രോതാക്കളുടെ മെസ്സേജുകൾ തന്നെ അത്രയും ഉണ്ട്.
1: എനിക്ക് തോന്നുന്നതേ, ഞാൻ അതിലൊരു കൂട്ടിച്ചേർക്കല്, നമ്മുടെ ശ്രോതാക്കളിൽ കുടുംബിനികളായ ഉമ്മമാരായ ആളുകൾ, വീട്ടിലെ ആളുകൾ, അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് എന്ത്, അവരുടെ വീടിൻ്റെ പരിസരത്തുള്ള ചെടികൾ അവരുടെ ഒരു പ്രൗഢിയാണ്, അവരുടെ ഒരു ഫഹർ കൂടിയാണ്. അപ്പം അത് അതിനെ സംബന്ധിച്ച് വാതോരാതെ സംസാരിക്കുകയാണ് അവർ. അപ്പോൾ ആ ചോദ്യത്തിനുള്ള പ്രതികരണങ്ങൾ ഇപ്പോഴും, നമ്മൾ അപ്പം ചോദിച്ച ആ ചോദ്യത്തിനുള്ള പ്രതികരണങ്ങൾ ഇപ്പോഴും ഈ സെക്കൻഡിലും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചെറുതായിട്ടൊരു ആശങ്ക എനിക്ക് ഉണ്ടാക്കുന്നുണ്ട്. കാരണം അത്രയും മെസ്സേജുകൾ ഇവിടെ വായിക്കാൻ കഴിയില്ലല്ലോ എന്നൊരു വിഷമത്തോടു കൂടിയാണ് ആ ആശങ്ക നിങ്ങളോട് പങ്കുവെക്കുന്നത്.
0: ഇൻഷാല്ലാ, നമ്മൾ ഇനി അടുത്തൊരു ലൈവിൽ ചോദിക്കുന്നത് പച്ചക്കറിയെ കുറിച്ചായിരിക്കും അല്ലേ? ആദ്യം തന്നെ ഒരു ക്ലൂ നമുക്ക് കൊടുക്കാം.
1: ഏതെങ്കിലും ഒന്ന് ഇത് മൊത്തത്തിൽ വരികയാണ്
0: അപ്പൊ ഇൻഷാല്ലാ. അപ്പൊ അത് നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് ഇതാക്കാം. എന്തായിരുന്നാലും ഇനി നമ്മൾ പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ നമ്മളുടെ ഒരു അനുഭവത്തിന്റെ ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പതിയെ പതിയെ നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറകൾ എന്നും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആവേശവും ഈമാനികമായിട്ടുള്ള ഒരു വർദ്ധനവിനു കൂടി ഉപയുക്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു നിമിഷാർദ്ധങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഠിനമായ വിരോധിയാണ് അബൂജഹിൽ ലഅനത്തുല്ലാഹി അലൈഹി. പ്രവാചകനെ ഉപദ്രവിക്കാൻ കിട്ടുന്ന ഒരു വേളയും അദ്ദേഹം പാഴാക്കാറില്ല. അപ്പോൾ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിൻ്റെ അടുക്കൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് അബൂജഹിൽ രംഗപ്രവേശം ചെയ്യുന്നത്. ഉടനെ അതിശക്തമായ രോഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. അദ്ദേഹം അബൂജഹിൽ വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദേ, ഇതൊന്നും ഇവിടെ നടക്കില്ല, ഇവിടെ ഇങ്ങനെ നിസ്കരിക്കാനും ഇതിനൊന്നും ഇവിടെ പറ്റില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മൈൻഡ് ചെയ്യാതെ, ആർക്കുണ്ട് അങ്ങനെ തടയാൻ കഴിയുക? ഒരു പള്ളിയിൽ നിസ്കാരം നിർവഹിക്കുന്നത് തടയാൻ ആർക്കെങ്കിലും കഴിയുമോ? തടയാൻ പാടില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു വില പോലും കൊടുക്കാതെ അത് നിസ്കാരം തുടരുകയുണ്ടായി. അങ്ങനെ വീണ്ടും മറ്റൊരിക്കൽ വന്നപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് കണ്ടു. അപ്പം അതിശക്തമായ രൂപത്തിൽ വിലക്കി, ഇനിയെങ്ങാനും നീ ഇവിടെ വെച്ച് നിസ്കരിച്ചാൽ നീ വിവരമറിയും, എനിക്ക് ആളുകളുണ്ട്, ഞാൻ ആരാന്ന് നിനക്ക് മനസ്സിലായോ? ഞാൻ എന്നെപ്പോലെയല്ല, എനിക്കിവിടെ സംഘങ്ങളുണ്ട്, അതായത് ഞാൻ വിളിച്ചാൽ വരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പിന്തുണ എനിക്കുണ്ട് എന്ന് ഗർവിൻ്റെ ഭാഷയിൽ സംസാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം മുശ്രിക്കുകളായ ആളുകൾ ഇരിക്കുന്ന ഒരു സഭയിൽ ഒരു ദിവസം അബൂജഹിൽ കടന്നു വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ മുഹമ്മദ് നിസ്കരിക്കാറുണ്ടോ? അപ്പം അതൊരു മേലി പറച്ചിലിനായിട്ട് ഞാൻ നിർത്തി എന്ന്, അവൻ്റെ നിസ്കാരം നിർത്തി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആരിത് പറഞ്ഞത്? അബൂജഹിൽ പറഞ്ഞത്. പക്ഷെ മുശ്രിക്കൾ പറഞ്ഞു, മുഹമ്മദ് ഇവിടെ നിസ്കാരം തുടരും, സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നത് ഞങ്ങൾ കാണാറുണ്ടല്ലോ. അപ്പം ഇദ്ദേഹത്തിന് അതിശക്തമായ രോഷം വന്നു. ഞാൻ എത്ര പറഞ്ഞിട്ടും എന്താ മുഹമ്മദ് അത് അനുസരിക്കാത്തത്? അപ്പം അദ്ദേഹം അവിടെ വെച്ചിട്ടൊരു ശബദമെടുക്കുകയാണ്, ഇനിയെങ്ങാനും മുഹമ്മദ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടാൽ അവൻ്റെ പിരടിക്ക് ഞാൻ അടിക്കുകയും മുഖം മണ്ണിൽ വെച്ച് ചവിട്ടുകയും ചെയ്യുമെന്ന് ശബദം ചെയ്യുകയാണ്. അങ്ങനെ ഇത് പാലിക്കപ്പെടണമല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന വേളയിൽ അദ്ദേഹം കടന്നു വന്ന് ഈ ഒരു നീച പ്രവർത്തനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് വന്നു. അങ്ങനെ വന്നിട്ട് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചവിട്ടാനാഞ്ഞപ്പോൾ അത്യധികം പേടിയോടുകൂടി ശരീരമൊക്കെ വിവർണമായി, നമ്മൾ പറയില്ലേ രക്തമൊക്കെ പോയ രൂപത്തിൽ അദ്ദേഹം ഭയവിഹ്വലനായിട്ട് കണ്ടു. അപ്പോൾ ഇത് കാണാനിരിക്കുന്ന, ഈ കാഴ്ച കാണാനിരിക്കുന്ന കുറേശ്ശികൾ വിളിച്ചു ചോദിച്ചു എന്തു പറ്റി. അപ്പോൾ പറയണെന്തര്, എനിക്കും മുഹമ്മദിനും ഇടയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കിടങ്ങ് പ്രത്യക്ഷപ്പെട്ടു, ഒരു അഗ്നിയാലുള്ള കിടങ്ങ്. അതിൽ ചിറകുള്ള ഒരു സൃഷ്ടികളെ ഞാൻ കണ്ടു എന്ന് ആര് പറഞ്ഞു? അബൂജഹൽ പറയണം. ഇതാണ് വളരെ മനോഹരമായി ഖുർആൻ അത് അവതരിപ്പിച്ചു തന്നു. അറഅയ്തല്ലദീ യൻഹ, വിരോധിക്കുന്നവനെ നീ കണ്ടുവോ? അബ്ദൻ നീദാ സ്വല്ല, അടിമ നിസ്കരിക്കുമ്പോൾ. അറഅയ്ത ഇൻകാന അൽ ഹുദ ഔ അമറ ബിത്തഖ്വ, അദ്ദേഹം ഹിദായത്തിലായി തഖ്വ കൊണ്ട് കൽപ്പിച്ചു. ഇയാൾക്ക് എന്താ അതുകൊണ്ട് ഛേദം? ഒരാളോട് നന്മ കൽപ്പിച്ചു, അതേപോലെ തന്നെ ജനങ്ങളെ നന്മയിലേക്ക് വിളിക്കുന്നു, തഖ്വക്ക് വേണ്ടി അദ്ദേഹം അധ്വാനിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ വിരോധിക്കാൻ ഈ ആൾക്ക് എന്ത് അധികാരം? എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അതിശക്തമായ വിരോധം പറയണം, താക്കീത് കൊടുക്കണം. കല്ല ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിയ ഫല്യദുഉ നാദിയ സനദുഉ സബ, അവൻ അവൻ്റെ ആൾക്കാരെ വിളിക്കട്ടെ. അവനല്ലേ പറഞ്ഞത് അവന് ഭയങ്കര സപ്പോർട്ടുണ്ടെന്ന്? അപ്പം അവൻ്റെ ഫോളോവേഴ്സിനെ അവന് വിളിക്കട്ടെ. നാം ആരെ വിളിക്കാം? നാം ജബാനിയത്തിനെ വിളിക്കാം.
1: സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലക്ക് പെരടിക്കടിക്കുന്നാണ് അവൻ എന്താണ് പറഞ്ഞത്,
0: പറഞ്ഞത്
1: അവൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. അവൻ്റെ ആ ഒരു എന്താണ് ലനസ്വാംബിൻ നാസിയ, അവൻ്റെ ആ കളവ് പറയുന്ന കുടുമ തലയാൻ
0: പിടിക്കും.
1: അപ്പോൾ നേരെ തിരിച്ച് അതേ രൂപത്തിൽ പ്രതികരിക്കുന്നു. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്ന ചില കാഴ്ചകൾ, അവിടെ അത്ഭുതകരമായ പല കാഴ്ചകളും നമുക്ക് മുഅ്ജിസത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതായി വന്നു. ധാരാളം മുഅ്ജിസത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണ വിഷയത്തിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്.
0: അതെ, അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല അതിലൂടെ പറഞ്ഞത്. അപ്പോൾ പിന്നെ അവൻ അവൻ്റെ കൂട്ടാളികളെ വിളിക്കട്ടെ, നമ്മൾ ജബാനിയത്തിനെ വിളിക്കാം. അപ്പോൾ പിന്നെ ചിറകുള്ള സൃഷ്ടികളെ കണ്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മലക്കുകളെ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി, ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ആ കടന്നുപോയതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന അതിമനോഹരമായൊരു ആദർശം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചത്. എന്നാൽ കൊല്ലം 1400 കഴിയുമ്പോഴേക്കും വളരെ ദുരന്തപൂർണമായൊരു കാഴ്ചക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. എന്താ കാഴ്ച? അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് ഉച്ചൈസ്തരം വിളംബരം ചെയ്യുന്ന ഹജ്ജ് കർമ്മത്തിന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഒഴുകുമ്പോൾ, നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഹാജിമാരെന്ന് പറയുന്ന ആളുകൾ പോകുന്നത് മക്ബറകൾ താണ്ടിയിട്ടാണ് അവിടേക്കുള്ള പ്രയാണം യാത്ര ആരംഭിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പോകുന്ന ആളുകൾക്ക് അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസമില്ല. അവർക്ക് മക്ബറകളിലും ജാറങ്ങളിലും അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളിലാണ് വിശ്വാസമുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ വഹദാനിയത്തിനോട് ചേർന്ന് നിൽക്കാൻ നമ്മൾ ദുആ ചെയ്യണം. ഒരാളുടെ ആഖിർ കലാമിൽ ലാ ഇലാഹ ഇല്ലല്ലയാണെങ്കിൽ അയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ നമ്മുടെ ജീവനാണ്. നമ്മുടെ ജീവനേക്കാളേറെയാണ് ആ പ്രവാചകൻ്റെ സ്ഥാനം. ആ പ്രവാചകൻ അധ്വാനിച്ചത് ലാ ഇലാഹ ഇല്ലല്ല നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു ഒരു അപേക്ഷയും നമ്മളിൽ നിന്ന് പൂരിപ്പിച്ചു വാങ്ങാതെ, നമ്മളോട് ഒരു ചോദ്യം പോലും ചോദിക്കാതെ ഈ ഒരു വഹദാനിയത്തിൻ്റെ തീരത്തേക്ക്, ശാദ്വല തീരത്തേക്ക് നമുക്ക് വഴിയൊരുക്കി. അതിൻ്റെ തീരത്തിരുന്നാണ് നമ്മൾ കാറ്റുകൊള്ളുന്നത്. ഇത് നമ്മുടെ ജീവിതാവസാനം വരെ നിലനിർത്തി കിട്ടാൻ വേണ്ടി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന, ജവാബ് കിട്ടുന്ന വേളകളിലൊക്കെയും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. പ്രിയപ്പെട്ടവരെ,
1: തീർച്ചയായും
0: നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകന് ഈ ഭാഗ്യം കിട്ടിയില്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പിതാവിന് ഈ ഭാഗ്യം കിട്ടിയില്ല. എന്തിനേറെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പാക്ക് പോലും അങ്ങനെ അദ്ദേഹം പ്രവാചകനെ പ്രൊട്ടക്റ്റ് ചെയ്തു. പക്ഷേ ജീവിതാവസാനത്തിൽ അടുത്തു നിന്നുകൊണ്ട് പ്രവാചകൻ ആവശ്യപ്പെട്ടു, ചൊല്ലു മൂത്താപ്പ ലാ ഇലാഹ ഇല്ലല്ലാ. പക്ഷേ ചൊല്ലാൻ അദ്ദേഹത്തിന് യോഗമുണ്ടായില്ല എന്നൊരു കാര്യം കൂടി പറയുമ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലയുടെ മധുരവും ശ്രേഷ്ഠതയും നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ എന്ന ഒരു അനുഭവമാണ് ഇന്നത്തെ ഈ സ്ലോട്ടിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരാം. സക്കീന ഉദരമ്പൊയിൽ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. 1 മിനിറ്റ് ആണെങ്കിലും അത് വലിയൊരു അറിവാണ്. അള്ളാഹു മൗലവിക്കും നമുക്കും തക്കതായ പ്രതിഫലം നൽകട്ടെ, ആമീൻ എന്നൊരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. സഫിയ അടപ്പാൾ എന്നും സ്റ്റാറ്റസ് എൻ്റെ ഷെയർ ചെയ്യാറുണ്ട്, അൽഹംദുലില്ലാ എന്നൊരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ നെജിമോൻ ഇക്ബാൽ മേട്ടുപ്പാളയത്തിൽ നിന്ന്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റബ്ബിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പുതിയ പുതിയ പേരുകൾ വായിക്കുമ്പോൾ അൽഹംദുലില്ലാ മനസ്സിന് വളരെ സന്തോഷം തോന്നി. ഇന്നത്തെ പുലരിവട്ടത്തിൽ കൂടി മനസ്സിന് വളരെ കുളിർമ തരുന്ന വിഷയമായിരുന്നു അവതരിപ്പിച്ച്. ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. സൂറത്തുൽ ഫജ്ർ അർത്ഥം മനസ്സിലാക്കി എന്നും പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമല്ല എന്നുള്ള വലിയ കാര്യത്തിലേക്ക് എത്തിപ്പെടും. 1 മിനിറ്റ് ടോക്കിൽ സംസാരിച്ചതുപോലെയും ഇൻഷാല്ലാ പി ആർ ഫാമിലിയെയും നമ്മുടെ മക്കളെയും അള്ളാഹു നേരായ പാതയിൽ ശിർക്കില്ലാതെ ജീവിക്കുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. സലഫി, നിങ്ങൾ ആ ചോദിച്ച ചോദ്യം നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ആളുകളിപ്പോൾ അതുമൊന്നും വിട്ടുപോകുന്നില്ലേ? ഡ്രാഗൺ ഫ്രൂട്ട്സ്, ഞാവല്, അങ്ങനെ ചക്ക, അങ്ങനത്തെ സംഗതികളിനെ ഒരുപാട് ആളുകൾ അതുമായിട്ട് കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ
1: സ്റ്റാറ്റസ് വീഡിയോ ആണ് നമ്മൾ അടുത്തതായി കേൾക്കുന്നത്.

0: മാഷാ അല്ലാ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്റാഇന്റെ വചനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ കാതോർത്തത്.
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്തുവിടാൻ തുടങ്ങിയിട്ട് 2377 ദിവസമായി. 2353 എപ്പിസോഡിനാണ് നമ്മൾ ഇന്ന് കാതോർത്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത് സ്റ്റാറ്റസ് വെക്കുക എന്നതിനേക്കാൾ കൂടുതലായത് ഷെയർ ചെയ്യാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
0: മറ്റൊരു മനോഹരമായ സ്ലോട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു. പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടാണ്. ഒരുപാട് പ്രോഗ്രാമുകൾ ഇപ്പോൾ ഈ റേഡിയോക്ക് ഉണ്ട്. അതിൽ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളെ ആളുകൾക്ക് ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്ന ഒരു മനോഹരമായ സ്ലോട്ടാണ് നമ്മളുള്ളത്. ഓർമ്മ എന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഓർമ്മ എന്ന പ്രോഗ്രാം പ്രധാനമായും അതിന് ആങ്കർമാരാകുന്നത് മുബാറക് ബിൻ ഉമറും ഷെരീഫ് കാരയും ജാബിർ ചാലിയയും എന്നിവരാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 6-5 നമ്മളത് സംപ്രേഷണം ചെയ്യുന്നത്. പിന്നെ 24 റിവൈൻഡിലും നമുക്കത് ലഭ്യമാണ്.
1: നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് പെട്ടെന്ന് പോയി തിരിച്ചു വരാം. ജസ്ന ഇ കെ പി പാലത്ത് കോഴിക്കോട്. അസ്സലാമു അലൈക്കും. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം പ്രോഗ്രാമുകൾ കേൾക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ആയിഷ അങ്ങാടിപ്പുറം മുത്തുനബിയുടെ ചരിത്രം എത്ര കേട്ടാലും മതി വരില്ല മാഷാ അല്ലാ. നിജ്മോൻ ഇക്ബാൽ മേട്ടുപ്പാളയം, പിന്നെ നമ്മൾ അത് വായിച്ചു. പിന്നെ ഫാത്തിമ മുഹമ്മദ് കയ്പമംഗലം സലാം പറഞ്ഞു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഫിയ കെ തിരുവരങ്ങാടി, അസ്സലാമു അലൈക്കും. ചരിത്രം കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ചരിത്രം കേട്ടാൽ എത്രയായാലും മതിയാവുകയില്ല. ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ നമ്മൾക്ക് അറിവാണ് നൽകുന്നത്. മൈമൂന പാറപ്പുറം, നമ്മുടെ മുത്തുനബി ഇസ്ലാമിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സഹിച്ച ത്യാഗം എത്ര വലുതാണ് എന്ന ഒരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇൻഷാല്ലാ നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കാമെന്നാണ് തോന്നുന്നത്.
0: തിരുമൊഴികൾ.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: കലിമത്ത് തൗഹീദിന്റെ തൂക്കവും മഹത്വവും എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു കെ വി മുഹമ്മദ് മൗലവി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇന്ന് ഇമാം തുർമുദി അതേപോലെ ഇമാം ഇബ്നു ഹിബ്ബാൻ എന്നിവരൊക്കെ തങ്ങളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നൽകിയിട്ടുള്ള അല്പം ദീർഘമായ ഒരു ഹദീസിൻ്റെ പ്രധാന ഭാഗം ആശയമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അബ്ദുല്ലാഹി ബിൻ അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബ്ദുല്ലാഹി ബിൻ അമർ ബിൻ ആസ് അൽ ഖുറൈശി അസ്സഹമി, മഹാനായ അമർ ബിൻ ആസ് റളിയല്ലാഹുവിൻ്റെ മൂത്ത പുത്രനാണല്ലോ അബ്ദുല്ലാഹി ബിൻ അമർ. ഹിജ്റക്കും 27 ജനിക്കുന്നത്. ഹിജ്റ 65 അദ്ദേഹത്തിൻ്റെ മരണം. 700 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. അറബി ഭാഷ മാത്രമല്ല, ഖുർആൻ മാത്രമല്ല, സിറിയാനി ഭാഷയും കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹം തൗറാത്ത് നന്നായി വായിക്കുകയും തൗറാത്തിലുള്ള നിർദ്ദേശങ്ങൾ നിയമങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുകയും ചെയ്ത വ്യക്തിയും കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണാം. അബ്ദുല്ലാഹി ബിൻ അമറു അല്ലാഹു റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ നിന്ന്, അതായത് സൃഷ്ടികളിൽ എൻ്റെ ഉമ്മത്തിൽ നിന്ന് അന്ത്യ ദിനത്തിൽ വിചാരണക്കായി ഒരാളെ തിരഞ്ഞെടുക്കും. അദ്ദേഹത്തിന് 99 രേഖാപുസ്തകങ്ങൾ അല്ലെങ്കിൽ ഏടുകൾ, അദ്ദേഹം ചെയ്ത തിന്മയുടെ വലിയ ചാർജ് ഷീറ്റ് എന്ന നിലക്ക് 99 രേഖകൾ അയാളുടെ മുമ്പിൽ നിവർത്തിവെക്കും. ഓരോ രേഖയും കണ്ണത്താ ദൂരത്തോളമുണ്ട് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് അല്ലാഹു ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ശൈഅ, ഈ കാര്യത്തിൽ നിന്ന്, ഈ രേഖകളിലുള്ള വല്ലതും നീ നിഷേധിക്കുന്നുണ്ടോ? എന്നിട്ട് അല്ലാഹു ചോദിക്കുമെന്നാണ്, അളമക കഥബത്തി അൽ ഹാഫിളൂൻ, എൻ്റെ എഴുത്തുകാർ മലക്കുകൾ താങ്കളോട് വല്ല അതിക്രമവും കാണിച്ചിട്ടുണ്ട്, താങ്കൾ ചെയ്യാത്ത തെറ്റ് താങ്കളുടെ മേൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നെങ്ങാനും താങ്കൾ വിചാരിക്കുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല റബ്ബേ എന്ന് പറയുകയും അദ്ദേഹം എല്ലാം അംഗീകരിക്കുകയും ചെയ്യുമെന്നാണ്. അള്ളാഹു അവനോട് ചോദിക്കേണ്ടത് നിനക്ക് വല്ല കാരണവും ബോധിപ്പിക്കാനുണ്ടോ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? അപ്പോഴും അദ്ദേഹത്തിന് മറുപടി ഇല്ല, യാ റബ്ബ്, ഇല്ല റബ്ബേ. അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് പറയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. ബലാ ഇന്നലക്ക ഇന്ദന ഹസന, തീർച്ചയായിട്ടും നമ്മുടെ അടുക്കൽ നിനക്ക് ചില നന്മകളുണ്ട്. ഇന്ന് നിന്റെ മേൽ ഒരിക്കലും അന്യായം വരികയില്ല. ഇന്നൊരിക്കലും നിനക്ക് നിന്റെ മേൽ അന്യായം കാണിക്കുകയില്ല. അന്യായമോ അനീതിയോ നിസ്സാരമാണെങ്കിൽ പോലും അതൊരിക്കലും നിന്നോട് കാണിക്കാൻ പോകുന്നില്ല. ഇല്ലാത്തൊന്നും നിന്റെ പേരിൽ ചാർത്തൊന്നുമില്ല. എന്നിട്ട് അള്ളാഹു ഒരു ബിത്താഖത്ത്, ഒരു കാർഡ്, ഒരു ചെറിയ കർമ്മരേഖ, ഒരു രേഖ, മറ്റേനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു ബിത്താഖ എന്ന് പറഞ്ഞാൽ കാർഡ് എന്നാണല്ലോ, അത് പുറത്തെടുത്ത് അതിലുണ്ടായിരിക്കും എന്ത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. സാക്ഷ്യവചനങ്ങൾ, അദ്ദേഹം പ്രഖ്യാപിച്ച, അദ്ദേഹം അംഗീകരിച്ച, ഈ മനുഷ്യൻ ഈ തെറ്റ് ഒരുപാട് ചെയ്ത ഈ മനുഷ്യൻ അംഗീകരിച്ച സാക്ഷ്യവചനം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നന്മയുടെ രേഖ അത് മാത്രമാണെന്ന് ചുരുക്കം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് ആരുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന രേഖ അത് കാണിച്ചു കൊടുക്കുമെന്നിട്ട് പറയും. വഹ്ലുർ വസനക്, നിന്റെ ആ തൂക്കം, മീസാൻ, അത് ഹാജറാക്ക്, അതിൽ തൂക്കി നോക്ക്. ഫയഖൂൽ, അവൻ പറയും, യാ റബ്ബ് മാ ഹാദിഹിൽ ബിത്താഖത്തു മാ ഹാദിഹി സിജില്ലാത്ത്, അള്ളാഹുവേ, ഈ കണ്ണത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ഈ രേഖകൾക്ക് മുമ്പിൽ ഈ ചെറിയ കാർഡ്, ഈ ചെറിയൊരു രേഖ, അതുകൊണ്ടെന്ത് കാര്യമാണ് എന്നവൻ ചോദിക്കും. ഫഖാൽ, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, ഫ ഇന്നക ലാ തുദ്ലമു, തീർച്ചയായിട്ടും നീ അതിക്രമിക്കപ്പെടുകയില്ല. അതായത് അന്യായമായോ അനീതിയായോ നീ ഒരിക്കലും ലുനിമിന് വിധേയനമാവുകയില്ല. അതായത് നീ മീസാനിൽ, നന്മയുടെ മീസാനിൽ അത് എത്ര നിസ്സാരമാണെങ്കിലും അത് വരാതിരിക്കില്ല എന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, ഫദു തൂളു സിജില്ലാത്തു ഫീ കിഫ്ഹി ഫീ കിഫത്തിൻ വൽ ബിതാഖത്തു ഫീ കിഫത്തിൻ ഫതാഷത്തു സിജില്ലാത്തു വസഖുലത്തിൽ ബിതാഖ വല യസ്ഖുലു മഅസ്മില്ലാഹി ഷൈഉൻ. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ അവസാനത്തിൽ നമ്മെ അറിയിക്കുന്നത്? ഫതൂളു സിജില്ലാത്തു ഫീ കിഫത്തിൻ, അങ്ങനെ ആ സിജില്ലാത്തുകൾ, അദ്ദേഹത്തിന്റെ ആ തിന്മയുടെ 99 രേഖകളും ഒരു കിഫത്തിൽ വെക്കും. അതായത് ഒരു തുലാസിൽ ഒരു ഭാഗത്ത് അത് വെക്കുമെന്നാണ്. എന്നിട്ടോ വൽ ബിത്താഖത്തു ഫീ കിഫത്തിൻ, മറ്റൊരു മറ്റ് ബിത്താ, ചെറിയ ബിത്താഖ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് പറഞ്ഞ ആ സിജിൽ, ആ ഒരു രേഖ, അത് ഒരു തട്ടിലും വെക്കും. ഫതാഷത്തു സിജില്ലാത്ത്, അപ്പോ ആ സിജില്ലാത്തുകളൊക്കെ ഭാരം കുറയും. വസക്കുലത്തിൽ ബിത്താഖ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു എന്നുള്ള ആ രേഖ, അത് കനം കൂടും, അതിന് ഭാരം കൂടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. എന്നിട്ട് ഇങ്ങനെ കൂടി പറയുന്നു, വല യസ്ഖുലു മഅസ്മില്ലാഹി ഷൈഉൻ, അള്ളാഹുവിന്റെ നാമത്തോടൊപ്പം ഭാരമേറുന്ന വേറൊന്നും തന്നെയില്ല. അതായത് ഇന്ന സിഖില കലിമത്തു തൗഹീദ് അക്ബർ വ അഅളം, കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമുണ്ടല്ലോ, അത് മറ്റെന്തിനേക്കാളും ഭാരമേറുന്നതാണ്, അതിനോട് ഭാരം ശരിയാവാൻ മറ്റൊന്നിനുമാകില്ല എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുക, നമ്മളെ അറിയിക്കുകയാണ്. അപ്പോൾ കലിമത്തു തൗഹീദിന്റെ പ്രാധാന്യം, അതിൻ്റെ സ്ഥാനം, നാളെ അതിൻ്റെ ഭാരം എന്നത് എത്രമാത്രമുണ്ട് എന്ന് തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അത് ബോധ്യപ്പെടുന്ന ഒരു രംഗത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. ഒരു നിരക്കും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന സത്യസാക്ഷ്യത്തിന് വിരുദ്ധമാകാതെ ജീവിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. തൗഹീദിൽ കലർപ്പില്ലാതെ ഇഖ്ലാസോടുകൂടി, ഖാലിസായ തൗഹീദോടുകൂടി ജീവിക്കേണ്ടതുണ്ട് എന്നറിയിക്കുന്നതോടൊപ്പം മീസാൻ എന്നത് യാഥാർത്ഥ്യമാണെന്ന സന്ദേശം കൂടി ഈ വചനം, ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കലിമത്ത് തൗഹീദിൻ്റെ അതിൻ്റെ മഹത്വവും തൂക്കവുമൊക്കെ ഓർത്തുകൊണ്ട് അതിൻ്റെ വാഹകരായി ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ ഇതുവരെ കേട്ടത് പതിവ് പോലെ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവി നടത്തിയിട്ടുള്ള തിരുമൊഴികളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് അയക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നാദിര ഇടിമുഴിക്കൽ, ഓരോ ദിവസവും അനുഭവത്തിലൂടെ കിട്ടുന്ന പുതിയ അറിവുകൾ വളരെ മനോഹരം തന്നെ. എന്നും പുലരിവട്ടം, അനുഭവം, കഥ, തിരുമൊഴികൾ എന്നിവയിലൂടെ തരുന്ന അറിവുകൾക്കായി എന്നും കാത്തിരിക്കാറുണ്ട് അൽഹംദുലില്ലാ എന്നൊരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ നഫീസ പി എ താമരശ്ശേരിയിൽ നിന്ന്, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് എത്തിച്ചതെന്ന് ഈ തൗഹീദ് മുറുകെ പിടിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അമീൻ എന്നൊരു ദുആ വസിയത്താണ് അവർ നടത്തിയിട്ടുള്ളത്. അമീർ ടി എടത്തനാട്ടുകരയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്, ഇഹലോകം നാം ഒരു വിത്ത് വിതക്കും, കരുണതൻ പച്ചപ്പാം പാടമല്ലോ, ഇന്നൊരു നന്മ തൻ തൈ നടുകിൽ നാം നാളെ അതിൽ കനി കൊയ്തിടാം. വാക്കിൻ്റെ മധുരവും പ്രവൃത്തി തൻ ശുദ്ധിയും കർമ്മപുസ്തകത്തിൽ ചേർത്തിടാം. റബ്ബിൻ്റെ മുന്നിലായി നിൽക്കുന്ന നേരത്ത് കൂട്ടായി വരുന്നത് നന്മ മാത്രം. പദവിയും പണവും ഇങ്ങുപേക്ഷിച്ചു പോകുമ്പോൾ ഖബറിലും തുണയായി സൽക്കർമ്മങ്ങൾ, ചെറുതെന്ന് കരുതുന്ന പുണ്യങ്ങൾ പോലും സ്വർഗീയ രാമത്തിൻ താക്കോലുകൾ, ഓരോ നിമിഷവും സാക്ഷിയായി നിൽക്കുന്നു പരലോക വിജയത്തിൻ പാതയോരത്ത്. നന്മകൾ കൊണ്ടു നാം പണിതിടാം പ്രിയരെ, നാളെ തൻ ശാശ്വത സ്വർഗഗേഹം. മനോഹരമായ ഒരു കവിതയാണ് അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ളത്.
0: മഷാല്ലാ, കവിത മനോഹരമാണ്, അതിനേക്കാൾ അതിമനോഹരമാണ് അതിൻ്റെ ആലാപനവും.
4: പഠിച്ചവനെ നഫീസ പി എ താമരശ്ശേരി, അവർ നടത്തിയിട്ടുള്ള കമൻ്റ് നമ്മൾ വായിച്ചു. അസ്മ നടുവന്നൂരിൽ നിന്ന്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഇന്ന് ലൈവിൽ കയറാൻ വളരെ വൈകിപ്പോയി, ഒരു ദിവസം ലൈവിൽ കയറിയില്ലെങ്കിൽ ഒരു ക്ലാസ് മിസ്സായ ഫീലാണ് എന്നൊരു കമൻ്റ് അവർ നടത്തിയിട്ടുള്ളത്. റുഖിയ വി കാക്കയങ്ങാട്, ഉമ്മത്തിനു വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച പുണ്യ റസൂൽ, ആർക്കാണ് ഈ ഖുർആനിനെ നിഷേധിക്കാൻ പറ്റുക? ഞങ്ങളുടെ നേതാവിനോടൊപ്പം ജന്നാത്തുൽ ഫിറദോസിൽ ഞങ്ങൾക്കും ഒരു ഇടം നൽകി അനുഗ്രഹിക്കണമേ നാഥ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇൻഷാല്ലാ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ നമ്മുടെ ചില അപ്ഡേറ്റ്സുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ്, നമ്മുടെ ഫാമിലി ലൈവ് ടെലികിസിനെ കുറിച്ചാണ് പറയാനുള്ളത്. അതൊരു പുതിയ രൂപത്തിലേക്കാണ് ഇനി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകും. ഇനി ആർക്കും കോൾ എടുക്കുന്നത് വരെ കാത്തു നിൽക്കേണ്ടി വരില്ല. പീസ് റേഡിയോ നിങ്ങളെ വിളിക്കും. ഫാമിലി ലൈവ് ടെലികിസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 90 20 840 840 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കും നിങ്ങൾക്ക് അപ്പോൾ ലഭ്യമാകും. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് പീസ് റേഡിയോയിൽ നിന്ന് നിങ്ങളെ വിളിക്കുകയാണ് ചെയ്യുക എന്നൊരു കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം പിന്നീട് പറയാനുള്ളത് 500 മൊഡ്യൂൾ 16 കുറിച്ചാണ്. 14 ഇന്ന് രാത്രി 10 പ്രക്ഷേപണം ചെയ്യും. 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാമിൻ്റെ 16 ഏപ്രിൽ 13 തിങ്കൾ മുതൽ ആരംഭിച്ചു. അബ്ദുൽ ജബ്ബാർ മദീനിയുടെ നേതൃത്വത്തിൽ സൂറത്തുൽ ബക്കറ 180 മുതൽ 187 വരെയുള്ള വചനങ്ങളാണ് ഈ മൊഡ്യൂളിൽ പഠനവിധേയമാക്കുന്നത്. തഫ്സീർ പഠനത്തിന് പുതിയ മാനങ്ങൾ ലോകരാഷ്ട്രങ്ങളിലെ മലയാളി സമൂഹത്തിന് സമ്മാനിച്ച 500 പഠന കോഴ്സ് പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴിയാണ് പഠിതാവിലേക്ക് എത്തുന്നത്. പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ സന്ദർശിച്ച് ഇന്ന് തന്നെ പുതിയ മൊഡ്യൂളിൽ എൻറോൾ ചെയ്യാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അതോടൊപ്പം പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. മുൻപ് കഴിഞ്ഞുപോയ കോഴ്സുകളും ഇനിയും നമുക്ക് പഠിക്കാം. എല്ലാ കോഴ്സും, ഇതുവരെ കഴിഞ്ഞ എല്ലാ ക്ലാസ്സുകളും കോഴ്സ് ഓപ്ഷനിൽ നമുക്ക് ലഭ്യമാണ്. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടേണ്ട നമ്പർ 97 47 845 845 നമ്പർ ഒരിക്കൽ കൂടി പറയട്ടെ. 97 47 845 845 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അതോടൊപ്പം ഈ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളും നമ്മുടെ ഈ കോഴ്സ് ഓപ്ഷൻ, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നുള്ളത് വളരെ പിന്നെ
0: താല്പര്യപൂർവ്വം അറിയിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് നമ്മളിവിടെ ഓർമ്മിപ്പിച്ചത്. അതിൽ ഫാമിലി ലൈവ് ടെലികിസുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സുകൾ അറിഞ്ഞു. അതോടൊപ്പം 500 ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ അറിഞ്ഞു. ധാരാളം കോഴ്സുകൾ നമുക്ക് പീസ് റേഡിയോയിൽ ലഭ്യമാണ്. അറബി ഭാഷാ പഠനം പോലെയുള്ള കോഴ്സുകളും അതേപോലെ തന്നെ തൽബിയ സ്റ്റാർക്വിസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഏകദേശം അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും നമുക്ക് മറ്റും ഒരു മനോഹരമായ ഒരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സ്വരം അബ്ദുള്ള തിരൂർക്കാടിൻ്റെ ശബ്ദത്തിൽ കേൾക്കാം.

0: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് വളരെ ഹൃദ്യമായൊരു സ്വരം, അതും അബ്ദുള്ള തിരൂർക്കാടിൻ്റെ സ്വരഭംഗിയിൽ നമ്മൾ കേട്ടു. നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഇതുവരെ പറഞ്ഞിട്ടുള്ള സോഫിയ സലാം പറഞ്ഞിട്ടുണ്ട്, വാലൈക്കും അസ്സലാം റഹ്മത്തുള്ള, റാസി കെ പത്തപ്പിരിയം, കെ വിയുടെ തിരുമൊഴികൾ, അത് നല്ല ഒരു അറിവാണ് ലഭിക്കുന്നത് എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഫൗസിയ മമ്മു കൊല്ലം സലാം പറഞ്ഞിട്ടുണ്ട്, വാലൈക്കും അസ്സലാം റഹ്മത്തുള്ള. മൈമൂന കരിവാരക്കുണ്ട് ചുള്ളിയോട് മാഷാല്ല കവിത സൂപ്പർ വരികൾ എന്നൊരു കമൻറ്റ് അവർ നടത്തിയിട്ടുണ്ട്. സലഫി, നമ്മുടെ കിസിൻ്റെ ഉത്തരം പറയേണ്ടെന്ന, വിജയികളെ പറയേണ്ടെന്ന ഒരു സന്ദർഭം കൂടിയാണ് നമ്മൾ പോകുന്നത്.
1: ഇത്തരം ചോദ്യം ഇതായിരുന്നു, ഖുർആനിലെ അൽ ബുറൂജ് എന്ന സൂറത്തിൻ്റെ അർത്ഥം എന്ത്? സൂറത്തുൽ ബുറൂജ് എന്നതിൻ്റെ, അൽ ബുറൂജ് എന്നതിൻ്റെ അർത്ഥമാണ് ഇന്നത്തെ ചോദ്യമുണ്ടായിരുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നക്ഷത്ര പദങ്ങൾ. ഓപ്ഷൻ ഡി ആണ് നക്ഷത്ര പദങ്ങൾ. ഇൻഷാല്ല തിരഞ്ഞെടുക്കപ്പെട്ട 13 പേരിലേക്ക് നമുക്ക് വരാം. സ്റ്റേ ട്യൂൺഡ് ഇൻഷാല്ല. എല്ലാവരും ലൈവിൽ തന്നെ കാത്തിരിക്കുക. ഏറ്റവും അടുത്ത ഒരു സ്ലോട്ടിൽ നമുക്ക് വിജയികളുടെ, തിരഞ്ഞെടുക്കപ്പെട്ട വിജയികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 13 പേരെ വായിക്കാവുന്നതാണ്. ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൈമൂന കരിവാരക്കുണ്ട് ചുള്ളിയോട് മാഷാല്ല കവിത സൂപ്പറാണ് എന്നാണ് അവർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഫോസിയ മമ്മു കൊയിലാണ്ടിയിൽ നിന്ന് സലാം അറിയിക്കുന്നുണ്ട്. വാലൈക്കും സലാം റഹ്മത്തുള്ളാ. ഏതായിരുന്നാലും നമുക്ക് ഒരു മനോഹരമായൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം. നേരത്തെ നമ്മൾ പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടിൽ ഓർമ്മയെപ്പറ്റിയും അറിയിക്കുകയുണ്ടായി. ഓർമ്മ എന്ന പ്രോഗ്രാം എല്ലാ ദിവസവും വൈകുന്നേരം 6-5 നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ശേഷം 24 റിവൈൻഡിലും ലഭ്യമാണ്. ഇന്ന് ആ ഓർമ്മ എന്ന പ്രോഗ്രാമിലെ ചില ശബ്ദശകലങ്ങൾ കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൽ മജീദ്. കനൽ പദങ്ങളിലെ ജീവിത സാക്ഷ്യങ്ങൾ, ഓർമ്മയുടെ മറ്റൊരെപ്പിസോഡിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. മുഴുവൻ ശ്രോതാക്കളെയും ഹാർദമായി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹാനായ കെ ഉമർ മൗലവി റഹിമഹുള്ളയുടെ ജീവിതയാത്രയിലെ അനുഭവങ്ങളെ, അദ്ദേഹം കുറിച്ചുവെച്ച ഓർമ്മകളുടെ തീരത്ത് എന്ന കൃതിയിലൂടെയാണ് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ എം കെ ഹാജിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലെ പിളർപ്പും തിരൂരങ്ങാടി യത്തീംഖാനയുടെ പ്രവർത്തനങ്ങളെ അത് ഏത് തരത്തിൽ ബാധിക്കുമായിരുന്നു എന്നെല്ലാം കഴിഞ്ഞ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആളിപ്പടരുമായിരുന്ന, കത്തിപ്പുകഞ്ഞു തീരുമായിരുന്ന ഒരു വലിയ പ്രശ്നം മനസ്സിൽ ആത്മാർത്ഥതയുള്ള, നന്മകൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല മനുഷ്യരുടെ മനസ്സിൻ്റെ തീരുമാനങ്ങൾ കൊണ്ട് മഞ്ഞുപോലെ ഉരുകിത്തീരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിനെ കുറിച്ചും ഉമർ മൗലവി നമ്മോട് സംസാരിക്കുകയുണ്ടായി. എം കെ ഹാജിയെക്കുറിച്ച് തന്നെയാണ് വരുന്ന വരികളിലും ഉമർ മൗലവി സംസാരിക്കുന്നത്.
3: മഹാനായ ആതുര സേവകൻ, 10,000 യത്തീമുകളുടെ ഹാജിയാരൂപ്പ, സ്വന്തം ഭവനം, യത്തീമുകൾക്ക് താമസിക്കാൻ ഒഴിഞ്ഞുകൊടുക്കുകയും പിന്നീട് അത് അവർക്കു വേണ്ടി ദാനം ചെയ്യുകയും ജീവിതം യത്തീമുകളുടെ സംരക്ഷണത്തിനായി സമർപ്പിക്കുകയും ചെയ്ത എന്റെ പ്രാണസുഹൃത്ത് യാതൊരു ബഹുമതിയും ആശിക്കാതെ അന്വേഷിച്ചു പോകാതെ നിശബ്ദനായി സംതൃപ്തനായി ഈ ലോകം വിട്ടുകൊണ്ട് എന്നെ ഇവിടെ തനിച്ചാക്കിപ്പോയി. അദ്ദേഹത്തിൻ്റെ പോറ്റുമക്കൾ സ്വദേശത്തും വിദേശത്തും ആയിരക്കണക്കിന് പരന്നുകിടക്കുന്നു. എത്രയോ പേർ ഉന്നതങ്ങളിലെത്തിപ്പെട്ടു. അവരിൽ സന്മനസ്സുള്ള ആയിരങ്ങളുടെ പ്രാർത്ഥന പരലോകത്ത് അദ്ദേഹത്തെ സ്ഥാനം കൊണ്ടുയർത്തുമെന്ന് ഞാൻ ആശിക്കുന്നു. ഈ ദുനിയാവിൽ അർഹിക്കുന്നവർക്ക് അർഹിക്കുന്നത് ലഭിക്കുകയില്ല. പരലോകത്തിൻ്റെ പരിപാടി നിശ്ചയിച്ചതിന് റബ്ബിനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. നിത്യവും 17 പ്രാവശ്യം പരലോകത്തിൻ്റെ ഉടയവനെ സ്തുതിക്കാൻ നിർബന്ധിക്കപ്പെട്ടതിൻ്റെ പൊരുൾ ഇതൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3 കണ്ടത്തിൽ കുഞ്ഞഹമ്മദ് ഹാജി, അതാണ് MK ഹാജി. പ്രത്യേകമായി അദ്ദേഹത്തെ പുതിയ തലമുറ ഒന്നറിയുക തന്നെ വേണം. ഞാൻ

0: കൊടുത്ത സാമൂഹിക സേവകനുമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പഴയ കാലം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തെക്കുറിച്ചും ഏതൊരവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം ഈ നന്മയുടെ പാതയിലേക്ക് കടന്നു വന്നതെന്നും ഉമർ മൗലവി വിശദീകരിക്കുന്നു.
1: നാട്ടിലെ ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു ഹാജി സാഹിബ്. മൗലിദിൻ്റെയും റാത്തീബിൻ്റെയും കൊടിവാഹകനായിരുന്നു. മമ്പുറം ജാറത്തിലെ നേർച്ച ആഘോഷത്തിൽ അതിൻ്റെ നേതൃത്വത്തിലുണ്ടാകും. ചട്ടമ്പിയുടെ എല്ലാ ഭാവങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സാമ്പത്തികമായി വട്ടപൂജ്യം. ഉമ്മ അരിപ്പത്തിരി ഉണ്ടാക്കി വിറ്റ് കുടുംബം പുലർത്തുകയായിരുന്നു. തൊഴിൽ തേടി ആളുകൾ മദിരാശിയിലും ബാംഗ്ലൂരിലും പോകുന്ന കാലം. വിശപ്പിന്റെ വിളിയായിരുന്നു. അദ്ദേഹം മദിരാശിയിലേക്ക് പോയി. ഹൽവ കഷ്ണങ്ങളാക്കി മുറിച്ച് കുട്ടയിൽ വച്ച് തലയിലേറ്റി നടന്നു വിൽക്കും. ഒരു ദിവസം ദീർഘമായി നടന്നിട്ടും ഒന്നും വിറ്റില്ല. ദേഷ്യവും സങ്കടവും അസഹ്യമായി. മദിരാശിയിലെ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നും കുട്ട താഴേക്കെറിഞ്ഞു. കച്ചവടം അങ്ങനെ തീർന്നു. മനസ്സ് ശാന്തമായപ്പോൾ വേറെ കച്ചവടം തുടങ്ങി. ചായക്കടയും ബേക്കറിയും. മേപ്പേരിയിലെ അഹമ്മദ് റെസ്റ്റോറൻറ്റും ഗോൾഡൻ ബേക്കറിയും അതിലൂടെ പതുക്കെ പുരോഗതിപ്പെട്ടു വന്നു. നാട്ടിൽ കുറച്ച് സമ്പാദിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലം. ജപ്പാന്റെ ഒരു ബോംബ് വർഷം മദിരാശിയിലുണ്ടായി. കച്ചവടക്കാർ മിക്കതും പേടിച്ച് സ്ഥലം വിട്ടു. ഹാജി പിടിച്ചു നിന്നു. അദ്ദേഹത്തിൻ്റെ തവക്കുൽ ഒന്നു വേറെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്നും എവിടേക്കൊളിച്ചോടാൻ? ഈ കാലത്താണ് കെ എം മൗലവിയുടെ നേതൃത്വത്തിൽ നൂറിൽ ഇസ്ലാം മദ്രസ തുടങ്ങുന്നത്. അതിന് സ്ഥലം വാങ്ങാൻ ചേർന്ന് കുറേ പണം എങ്ങനെയോ ഒപ്പിച്ചു. പോരാതെ വന്ന സംഖ്യക്ക് ഹാജിയുടെ വീട് ബാങ്കിൽ പണയപ്പെടുത്തി. ഇങ്ങനെ എന്തും ഉപേക്ഷിച്ച് ദീനി സേവനത്തിന് തുനിഞ്ഞിറങ്ങി. ഇതിനൊക്കെ ശേഷമാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അളവറ്റ ബഹുമാനമായി അദ്ദേഹത്തോട്. പിന്നീട് യത്തീംഖാന തുടങ്ങിയപ്പോൾ യത്തീം മക്കളെ താമസിപ്പിക്കാൻ തൻ്റെ വീട് കൊടുത്തു. കുറേ കഴിഞ്ഞ് സ്വന്തം വീട് യത്തീംഖാനക്ക് ദാനം ചെയ്തു. എന്തൊരു മനസ്സ്! കോളറ ബാധിച്ച കാലത്ത് അദ്ദേഹം റിലീഫ് കമ്മിറ്റി ഉണ്ടാക്കി. സി എച്ച് മുഹമ്മദ് മാസ്റ്റർ, വലിയാട്ട് കുഞ്ഞഹമ്മദ് ഹാജി, സി എച്ച് അലി ഹസൻ ഹാജി, സി എച്ച് അഹമ്മദ് മാസ്റ്റർ, കാരണൻ അഹമ്മദ് ഹാജി തുടങ്ങിയവർ അതിൽ പങ്കാളികളായിരുന്നു. ഞാനും അതിൽ ചേർന്ന് പ്രവർത്തിച്ചു. എം കെ ഹാജിയുടെ ഏറ്റവും വലിയ ഗുണം അദ്ദേഹത്തിൻ്റെ ദീനീ ദയാലുത്വം തന്നെയായിരുന്നു. അതൊരു കടമ നിർവഹിക്കുന്ന മനസ്സോടെയായിരുന്നു. രാഷ്ട്രീയത്തിൽ ആദ്യം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ശിഷ്യനായിരുന്നു. കെ എം മൗലവിയുമായുള്ള ബന്ധത്തോടെ സിരി സാഹിബിൻ്റെ അനുയായിയായി മാറി. യാതൊരു ഭൗതിക ലാഭേച്ഛയും പൊതുകാര്യങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഇതെനിക്ക് തീർത്തു പറയാൻ കഴിയും. നാടിനും സമുദായത്തിനും ഗുണം കിട്ടണം, ഇതുമാത്രമാണ് ആശ. നിർബന്ധ കടമ നിർവഹിക്കുന്ന സ്വഭാവം.
0: എം കെ ഹാജിയുടെ മഹത്വങ്ങളെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടേയിരിക്കുകയാണ് കെ ഉമർ മൗലവി റഹിമഹുള്ള. അത്രയും സർവ സൽഗുണങ്ങളുടെയും കേദാരമായിരുന്നു മഹാനായ എം കെ ഹാജി. കെ എം മൗലവിയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം ഉമർ മൗലവിയോട് പറഞ്ഞ ഒരു സംഭവം ഇങ്ങനെയാണ്.
1: ഇസ്സത്തുൽ ഇസ്ലാം എന്ന ഒരു കമ്മിറ്റി സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ചിരുന്നു. ഒരു ദിവസം ചെനക്കൽ പള്ളിയിൽ ഈ കമ്മിറ്റിയുടെ ഒരു യോഗം പറവണ്ണ കെ പി മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ നടക്കുകയാണ്. അപ്പോൾ കെ എം മൗലവി നമസ്കരിക്കുവാൻ പള്ളിയിൽ കയറി വന്നു. ഞങ്ങൾ അദ്ദേഹത്തെ വെറുക്കുന്ന കാലം. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വയല് കേട്ട് പിരിഞ്ഞു പോകുന്നയാളുകൾ മൗലവിയുടെ വീടിന് മുൻപിലുള്ള ഇടവഴികളിൽ, ഇപ്പോൾ അത് ടാറിട്ട റോഡാണ്, അവിടെ വന്നു കൂടും. തെയ്യിൽ അഹമ്മദ് കുട്ടി എന്നൊരാൾ വിളിച്ചു പറയും. അപ്പോൾ മറ്റുള്ളവർ ലഅനത്തുള്ള

0: വാ എന്ന് വിളിച്ചു പറയും. ഇത് കണ്ടിട്ട് ഒരു വെറുപ്പും തോന്നാത്ത കാലം. ഈ സദസ്സിന്റെ മുന്നിലേക്കാണ് മൗലവിയുടെ കടന്നുവരവ്. അദ്ദേഹം കണ്ട മാത്രയിൽ സുന്നി നേതാവായ പറവണ്ണ മുസ്ലിയാർ ചാടി എഴുന്നേറ്റ് അത്യധികം ബഹുമാനം പ്രകടിപ്പിച്ചു. അദ്ദേഹം മൗലവിയുടെ ശിഷ്യനായിരുന്നു അത്രേ. ഞങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു. ഇതെന്തു പുതുമ, കെ എം മൗലവിയോട് ഇത്രത്തോളം ആദരവോ? ഈ ചിന്ത നിഷ്പക്ഷമായി പഠിക്കാൻ ചിലർ പ്രേരിതമാക്കി. അദ്ദേഹത്തോടുള്ള സൽബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത്. പിന്നീട് മൗലവി സാഹിബ് ഇസ്സത്തുൽ ഇസ്ലാം കമ്മിറ്റിയിൽ ഞങ്ങളുടെ അപേക്ഷ പ്രകാരം അംഗമായി. അതിന്റെ പ്രസിഡന്റായി നൂറുൽ ഇസ്ലാം മദ്രസയുടെ നടത്തിപ്പ് ഈ കമ്മിറ്റി ഏറ്റെടുക്കുകയായിരുന്നു. മൗലവിയെ ഹാജി സാഹിബ് അനുസ്മരിക്കുന്ന ഏതാനും വചനങ്ങൾ കൂടി ഇവിടെ പകർത്തുമ്പോൾ അതൊരു ചരിത്ര പാഠത്തിന്റെ ഭാഗമായി തീരും. 1920 തിരുരങ്ങാടി.
1: മാഷാല്ലാ, പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും നമ്മളതിൽ നിന്ന് വേറിട്ട് പോരാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കാത്തതും നമ്മുടെ മുൻപ് നടന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രമാണ് ഓർമ്മ എന്ന് പറയുന്ന ഈ സ്ലോട്ടിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു സ്ലോട്ടിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അതിൽ നമ്മൾ കേട്ടത് ബഹുമാന്യന്മാരായ തൗഹീദി വക്താക്കളായ പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടിൽ ഓർമ്മ എന്ന ഒരു പേരിൽ പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ്. മാത്രമല്ല, എല്ലാ ദിവസവും വൈകുന്നേരം 6:05 നടക്കുന്ന ഈ ഒരു സ്ലോട്ടിൽ നമ്മുടെ ഉമർ മൗലവിയുടെ ആ ഒരു ജീവചരിത്രമാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ നമുക്കൊക്കറിയാം, ഇതിൽ നിന്ന് കാതെടുക്കാൻ നമുക്ക് മനസ്സ് സമ്മതിക്കുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് ആ ഒരു സ്ലോട്ടിനെ പരിചയപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു ഇതിൻ്റെ ഒരു ലക്ഷ്യം. എന്തായിരുന്നാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ കേരള മണ്ണിൽ ഈ ഒരു വഹദാനിയത്തിൻ്റെ പ്രഭ അത് പരന്നു തുടങ്ങിയത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് തീർച്ചയായും ഇത്തരത്തിലുള്ളൊരു സ്ലോട്ട് കൊണ്ടുചെന്നെത്തിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് പോയി പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. ഷാജിദ വീട്ടി വല്ലപ്പോഴും സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ജമീല വി കെ പൂനൂരിൽ, അസ്സലാമു അലൈക്കും. ഉമർ മൗലവിയുടെ കഥ വളരെ മനസ്സിലാക്കാനുള്ളതായിരുന്നു, അൽഹംദുലില്ല എന്നൊരു കമൻ്റ് അവർ നടത്തിയിട്ടുണ്ട്. സുബൈദ ഇസ്മായിൽ മടിക്കേരിയിൽ നിന്ന്, മാഷാല്ലാ എത്ര ഭാഗ്യവാനായ വ്യക്തിയാണ്. നാഥ എം കെ ഹാജിക്കും അവരെ കുടുംബത്തിനും അള്ളാഹു ഇരു വീട്ടിലും അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അബ്ദുൽ സത്താർ ടി പി പരിയാരത്ത് നിന്ന്, ഉത്തരം തെറ്റിപ്പോയി, നല്ല ഒരു അറിവ് മനസ്സിലാക്കി, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് നമ്മൾ കിസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഐഷ അങ്ങാടിപ്പുറം, അസ്സലാമു അലൈക്കും. ഞാൻ അമാനി മൗലവിയുടെ തഫ്സീർ നോക്കിയാണ് പാരായണം ചെയ്യാറുള്ളത്, ക്വിസിൻ്റെ ആൻസർ, അത് കാരണം തെറ്റാറില്ല എന്നൊരു കമൻറ്റ് അവർ നടത്തിയിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരിയിൽ നിന്ന്, ഉത്തരം തെറ്റിപ്പോയി, അറിയാവുന്ന ഉത്തരമായിരുന്നു, ഒരു ഫോണ് വന്നപ്പോൾ ഓപ്ഷൻ കേട്ടില്ല എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഖൈറുന്നീസ തെക്കിൽ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഉമ്മു കുൽസു കളിയാട്ടമുക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. സുലൈഹ തിരുവാലി സ്വരത്തെക്കുറിച്ച്, മാഷാ അല്ലാഹ് സ്വരം അടിപൊളി, മ്യൂസിക് ഇല്ലാതെ നല്ല അർത്ഥമുള്ള വരികൾ എന്നൊരു കമൻറ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. മൈമൂന കരുവാരക്കുണ്ടിൽ നിന്ന്, മാഷാ അല്ലാഹ് സ്വരം സൂപ്പർ, വരികളും പീസ് റേഡിയോ ഒരു ഒരു ക്ലിയർ ആകുന്നില്ല. സക്കീന ഉദരമ്പയിൽ, ഗാനം സൂപ്പർ, എത്ര അർത്ഥവത്തായ ഗാനം, മനസ്സിൽ തട്ടും വിധമാണ് ഓരോ വരിയും. റാസി കെ പത്തപ്പിരിയം, സ്വരം ഹാ, എന്താ അതിൻ്റെ മാധുര്യം, അടിപൊളി ഗാനം എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഷുഹേബായം വളപട്ടണം, സ്വരം സൂപ്പർ, മാഷാ അല്ലാഹ്, ഓരോ മനുഷ്യരിലും വന്നു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നല്ല അർത്ഥവത്തായ ഗാനം. സുബൈദ ഇസ്മായിൽ മടിക്കേരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫാമിലി ടെലികീസ് നമ്പർ പറയുമ്പോൾ 90 എന്ന് പറയുമ്പോൾ മനസ്സിൽ ആകുന്നില്ല, കാരണം കൊടകിൽ ബിയാരി ഭാഷയാണ്, അതുകൊണ്ട് മൊബൈൽ നമ്പർ പറയുമ്പോൾ ഇംഗ്ലീഷിലും പറയാൻ ശ്രദ്ധിക്കണം. സലഫിങ്ങൾക്ക് ബിയാരി അറിയോ?
2: ബിയാരി
1: ബിയാരി അറിയോ? എന്നാൽ ബിയാരിയിലൊന്ന് പറയ, നമ്പർ പറയും.
2: ബിയാരിക്കാണ് നക്ക് നിക്ക് എന്ന് പറയും, നക്ക് നിക്ക് ഭാഷ. അവിടെ നക്ക് നിക്ക് എന്ന് പറഞ്ഞാല് എനിക്ക് നിനക്ക് എന്നുള്ളതെന്നാണ് ഈ നക്ക് നിക്ക് എന്ന് തോന്നുന്നത്. നിങ്ങള് കാസർഗോഡ് ഉണ്ടായിരുന്ന ആളാണല്ലോ, പ്രത്യേകിച്ച് ബ്യാരി കൈകാര്യം ചെയ്യുന്ന മഞ്ചേശ്വരം സബ് ജില്ലയില് വർഷങ്ങളോളം അധ്യാപകനായ ഒരു വ്യക്തിയാണ് എന്റെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്ന ഹസൻ അൻസാരി. ഞങ്ങൾ തന്നെ എന്നോട് ബ്യാരിയെ പറ്റി ചോദിക്കുമ്പോൾ അതിലൊരു എന്താണ് ഉത്കണ്ഠ ഞാൻ കാണുന്നു.
1: ആ ഒരു കണ്ടയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ അദ്ദേഹം ചോദിച്ച പിന്നെ ആ സംഗതി ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു കൊടുക്കാം. നിങ്ങളുടെ ഫാമിലി പിന്നെ ടെലികിസിലേക്ക് വിളിക്കേണ്ടുന്ന നമ്പർ 9020840840 ഇതാണ് നമ്പർ.
2: 500 ബന്ധപ്പെട്ട നമ്പർ 9747845845.
1: ഇൻഷാല്ലാ. ഇനി നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്നത്തെ ചിന്തയിലേക്കാണ്, ഇന്നത്തെ വഴിവിളക്കിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
2: ഇന്നത്തെ വഴിവിളക്ക് 2530 നമ്പർ ആയി നമ്മൾ പ്രസിദ്ധീകരിച്ച വഴിവിളക്കാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് ഇന്നത്തെ വഴിവിളക്ക്. അതിൻ്റെ ടൈറ്റിൽ ഇപ്രകാരമാണ്, ചോദ്യങ്ങൾ കുറക്കാം. ശേഷം ഹദീസിൻ്റെ ടെക്സ്റ്റ് എടുത്ത് കൊടുക്കുകയാണ്. അനാവശ്യവും അമിതവുമായ ചോദ്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വിലക്കിയിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ വഴിവിളക്ക്. ഒരു കാര്യം മനസ്സിലാക്കാനായി നല്ല ഉദ്ദേശത്തോടെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, എന്നാൽ തർക്കിക്കാനോ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാനോ വേണ്ടി ചോദ്യങ്ങളും മറുചോദ്യങ്ങളും ഉന്നയിക്കുന്നത് വലിയ അപകടങ്ങൾ വഴിവെക്കും. അത്തരം അനാവശ്യ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനെ ഇസ്ലാം ശക്തമായി വിരോധിച്ചിട്ടുമുണ്ട് എന്നതാണ് ഇന്നത്തെ വഴിവിളക്ക്.
1: അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിവ് നേടുന്നത് അതൊരു തിരിച്ചറിവിനാണ്. നേരെ മറിച്ച് ഒരാളെ ഇകഴ്ത്താനോ അതല്ലെങ്കിൽ പ്രയാസപ്പെടുത്താനോ ആണെങ്കിൽ അതിന് മധുരമുണ്ടാവില്ല. സാധാരണ നമ്മളെ ആലിമ്യങ്ങളൊക്കെ പറയാറുണ്ടത് ഫലം നിറയുന്തോറും അത് താഴ്മ കാണിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ മാവിൽ മാങ്ങ നിറയുമ്പോഴും ചില്ല താഴ്ന്നു താഴ്ന്നു വരികയാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പ്രകൃതമാണ് നമുക്കുണ്ടാവേണ്ടത്. അറിവ് നേടിയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ എന്തോ ആയി എന്നുള്ളതില്ല. അറിവൊരു ബഹറാണ്, അതിൻ്റെ തുള്ളികൾ മാത്രമേ നമുക്ക് രുചിക്കാൻ തന്നെ കഴിയുന്നുള്ളൂ. പണ്ഡിതന്മാരൊക്കെയും അതാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് വളരെ ഒരു ദുര്യോഗമാണ്. അതായത് അറിവിൻ്റെ ഒരു ആ ഒരു തീരത്ത് മാത്രം നടന്ന് അതിൻ്റെ ബഹറിലേക്ക് ഇറങ്ങിയിട്ട് പോലുമില്ല. എന്നിട്ട് അവർ സ്കെയിലും പെൻസിലും സ്കാനിങ് മെഷീനും വെച്ച് മറ്റുള്ളവരെ അളക്കാനും അവരെ നിരൂപണം ചെയ്യാനും ശ്രമിക്കുന്ന ശ്രമങ്ങൾ കാണുമ്പോൾ പടച്ചവനെ ഇതെന്താണ് ഇദ്ദേഹം അറിവുകൊണ്ട് നേടിയത് എന്നറിയാതെ പറഞ്ഞു പോകുന്ന ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു അവസ്ഥ ഇന്നുണ്ട്. മാത്രമല്ല ചില മറ്റുള്ള ഒരാ ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിവിൻ്റെ ആ ഒരു തീരത്തേക്ക് തന്നെ അവർ പ്രവേശിക്കുന്നില്ല. അവർ ജീവിക്കുന്നു, അതേപോലെ തന്നെ ഉടുക്കുന്നു, ഉണ്ണുന്നു, ഉറങ്ങുന്നു, സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു കണ്ണീർ കാഴ്ചയാണ് എന്നതുകൂടി അതോടൊപ്പം സൂചിപ്പിക്കാനുണ്ട്. മാത്രമല്ല ജീവിതം തന്നെ അർത്ഥപൂർണമാകുന്നത് അറിവുണ്ടാകുമ്പോഴാണ്. ഇപ്പം നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അത് ആസ്വാദ്യകരമാകുന്നത് എപ്പോഴാണ്? ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ, അതിൻ്റെ ബെനിഫിറ്റ് അറിയുമ്പോഴാണ് അത് ആസ്വാദ്യകരമായി തീരുന്നത്. ഇതേപോലെ അറിവാണ് നമ്മുടെ ജീവിതത്തെ അന്വർത്ഥമാക്കുന്നത്, ഒരു അർത്ഥപൂർണമാക്കുന്നത് അറിവാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു അറിവിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു വാചകം കൂടി ഇതിനോട് ചേർത്ത് വെക്കാൻ ഈ സമയത്ത് നിങ്ങൾ എന്നെ അനുവദിക്കണം. അതായത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മയ്യുരിദില്ലാഹു ബിഹി ഖൈറ, ഒരു മനുഷ്യൻ അള്ളാഹു ഖൈറിനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ, യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ അയാൾക്ക് അഗാധമായ പാണ്ഡിത്യം നൽകും. മാത്രമല്ല മറ്റൊരു വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, ആലിമീങ്ങളായ ആളുകൾക്ക് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. ഖുർആനിലെ ഒരു വാചകം നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും, ഇന്നമ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാഉ, തീർച്ചയായും അവൻ്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പണ്ഡിതന്മാരാണ് എന്നൊരു കാര്യം. മാത്രമല്ല ഒരു ആലിമിന് ആബിദിനേക്കാളുള്ള ശ്രേഷ്ഠത എന്താണ്? എന്താണ് ആലിമും ആബിദും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പം നമ്മൾ സാധാരണ കാണാറില്ല, പള്ളിയിൽ തന്നെയാണ് അയാൾ, ദിക്റാണ്, ഖുർആൻ പാരായണമാണ്, അതാണ് ആബിദ് എന്ന് പറയുന്നത്. അപ്പോൾ ആബിദും ആലിമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വളരെ മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തന്നു. അതായത് ഒരു 14-ാം രാവിലെ ചന്ദ്രൻ, അതിൻ്റെ അവസ്ഥയാണ്, അതിൻ്റെ സ്ഥാനമാണ്, നക്ഷത്രങ്ങൾക്കിടയിൽ 14-ാം രാവിലെ ചന്ദ്രനുള്ള സ്ഥാനമാണ് ആബിദിനേക്കാൾ ആലിമിനുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല സമുദ്രത്തിലെ മത്സ്യങ്ങൾ വരെ പണ്ഡിതന് വേണ്ടി ഇസ്തിഗ്ഫാറിന് ചോദിക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല പ്രിയപ്പെട്ടവരെ. പിന്നെ ബഹറിൽ എത്ര മത്സ്യങ്ങളുണ്ട്, എത്ര ഐറ്റമുണ്ട്, എത്ര എണ്ണമുണ്ട് നമുക്കറിയില്ല. അപ്പം അവരത്രയും ആലിമായ വ്യക്തിക്ക് വേണ്ടി പാപമോചനത്തിന് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷയം വൈൻഡപ്പ് ചെയ്യേണ്ടത് പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരഗാമികളാണ്. പ്രവാചകന്മാർ സമ്പത്തല്ല വിട്ടയച്ചു പോയത്, ഇന്നമാ വറസു അൽ ഇൽമ, അറിവാണ് അവരിവിടെ വിട്ടയച്ചു പോയത്. അപ്പം അറിവിനെ ശേഖരിക്കുന്നവർ ആരാണ്? പ്രവാചകന്മാരുടെ അനന്തരഗാമികളാണ് എന്നൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരാം. അമീർ ടി എടത്തനാട്ടുകര എം കെ ഹാജിയുടെ വളരെ ഹൃദയസ്പർശിയായ ഓർമ്മകൾ, മാഷാഅല്ലാ. അദ്ദേഹം തുടക്കം കുറിച്ച് തിരൂരങ്ങാടി യത്തീംഖാനയിൽ 8-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കാനും യത്തീംഖാനയുടെ ഓഫീസിൽ 2-3 വർഷം അക്കൗണ്ടൻ്റായി ജോലി ചെയ്യാനും ഈയുള്ളവന് സാധിച്ചു. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി യത്തീംഖാനയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് മാഷാഅല്ലാ. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഖബ്ർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് റബ്ബിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മളെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
2: സഫിയ തിരുങ്ങാടി ഒരു ദുആ വസിയത്ത് നൽകുന്നുണ്ട്. ഇന്ന് എൻ്റെ മകളുടെ MD പരീക്ഷയുടെ പ്രാക്ടിക്കലാണ്, തിയറി കഴിഞ്ഞു, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം.
1: ശുഹൈബായം വളർത്തണം.
2: ആ മകൾക്ക് പരീക്ഷ അതിൻ്റെ
1: എളുപ്പമാക്കി
2: കൊടുക്കുമാറാകട്ടെ.
1: കഴിഞ്ഞ വർഷത്തെ നീർപ്പദങ്ങളിൽ വന്ന ചരിത്രകഥയാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസീല മുണ്ടക്കൽ, അസ്സലാമു അലൈക്കും. ഞാനും എൻ്റെ സഹോദരന്മാരും എൻ്റെ ഉപ്പയും തിരൂരങ്ങാടിയിലാണ് പഠിച്ചത്. ഓർമ്മകളുടെ തീരത്ത് എന്ന പരിപാടി എന്നെ ഒരുപാട് കരയിപ്പിക്കും. അൽഹംദുലില്ലാ, ഇന്ന് ഈ ദീൻ എന്നിൽ നിലനിർത്തിയത് തന്നെ തിരൂരങ്ങാടിയിലെ ചെറുപ്പത്തിലെ ജീവിതമാണ്. ഉപ്പയും മക്കൾക്കും പഠിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്നൊരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ ഒരുപാട് കമൻറ്റുകൾ, പിന്നെ സഫിയ കെ തിരൂരങ്ങാടി വഴിവിളക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മുനീർ ചമനാട്, രണ്ടു പേർക്കും നക്നക് ഭാഷ സംസാരിക്കാൻ അറിയാം മാഷാഅല്ലാ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. നാദിറ ഇടിമുഴിക്കൽ, MK ഹാജിയുടെ കഥ കേട്ടപ്പോൾ വിശാല മനസ്സിനെ പറ്റി ചിന്തിച്ചു പോയി. ഇതുപോലെയുള്ള മനസ്സും തക്വയും എല്ലാവർക്കും തരട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് നടത്തിയിട്ടുള്ളത്. സുബൈദ ഇസ്മായിൽ മടിക്കരിൽ വീണ്ടും വരുന്നു. അധിക ക്വസ്റ്റ്യൻ സൂറത്തുൽ ബക്കറയിൽ ഉള്ളതുപോലെ എന്നൊരു കമൻ്റ് അവർ നടത്തിയിട്ടുണ്ട്. ഖദീജ തൊടുപുഴയിൽ നിന്ന്, മാഷാഅല്ലാ, ഞാൻ സുന്നി കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ ഹസ്ബൻഡ് സുന്നിയായിരുന്നു. ഉമർ മൗലവിയുടെ ഉപദേശങ്ങളും ബുക്കുകളും വായിച്ചാണ് മാറ്റമുണ്ടായത്. ഞങ്ങൾക്ക് ഹസ്ബൻഡ് എന്നും അദ്ദേഹത്തെ കാണാൻ പോകും. അദ്ദേഹത്തിൻ്റെ സൽസബീൽ മാസിക ഞാനെന്നും വായിക്കുമായിരുന്നു എന്ന് ഖദീജ തൊടുപുഴ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബഷേരി അബു തലശ്ശേരിയിൽ നിന്ന് സ്വരത്തെക്കുറിച്ച് നല്ല ഒരു സ്വരം എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. നമ്മുടെ ക്വിസിൻ്റെ വിജയികളെ നമുക്ക് പ്രഖ്യാപിച്ചാലോ?
2: തീർച്ചയായും. വിജയികളിൽ 13 പേരായവർ. ചോദ്യം ഇതായിരുന്നു, ഖുർആനിലെ അൽ ബുറൂജ് എന്ന സൂറത്തിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം ഓപ്ഷൻ D ആണ്, നക്ഷത്ര പദങ്ങൾ. ഇന്നത്തെ 13 പേർ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇവരാണ്: ഷമീർ ഒറ്റപ്പാലം, സൗദ ചങ്ങരങ്ങളും, അബ്ദുൽ ഖാദർ, സഫിയ അടപ്പാൾ, ഖദീജ സാലിഹ് പട്ടാമ്പി, ഐഷ അലി അടിമാലി, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, ജമീല നെമ്മിനി, മറിയം VP, ലിയാഖത്ത് അലി കോട്ടോല, മുഫീദ കെ വേങ്ങൂർ, സൈനാബി PN കാലിക്കറ്റ് ആൻഡ് നസീമ PR.
1: നേരെ റിവേഴ്സ് നസീമാപ്പി, ഇന്നത്തെ വിജയികൾ നസീമാപ്പി, അഴീക്കൽ സൈനാബി പി എൻ, കാലിക്കറ്റ് മുഫീദ കെ വേങ്ങൂർ, ലിയാക്കത്തലി കോട്ടോല, മറിയം വി പി, ജമീല നെമ്മിനി, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, ഐഷ അലി അടിമാലി, ഖദീജ സാലിഹ് പട്ടാമ്പി, സഫിയ എടപ്പാൾ, അബ്ദുൽ ഖാദർ, സൗദ ചങ്ങരംകുളം, ഷമീർ ഒറ്റപ്പാലം. ഇതാണ് ഇന്നത്തെ വിജയികളുടെ കൂട്ടത്തിൽ സിസ്റ്റം തെരഞ്ഞെടുത്ത 13 പേർ. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു.
2: ഈ ഒരു മോർണിംഗ് ലൈവ് സെഷനിൽ ഒരു ചിന്ത നമ്മൾ നൽകുകയാണ്, ഒരു ചിന്തയിലേക്ക് നമ്മുടെ ശ്രോതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പലപ്പോഴും ഇസ്ലാം മതത്തെ മറ്റു മതങ്ങൾക്കിടയിൽ വേറിട്ട് നിർത്തിയിട്ടുള്ളത്, വ്യതിരിക്തമാക്കിയിട്ടുള്ളത്, അതിലെ ഒരു കാര്യവും നന്മയായത് പറയാതെ പോയിട്ടില്ല എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ മഹത്വങ്ങളിൽ വലുതാണ്. മനുഷ്യൻ അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവൻ്റെ ഇടപാടുകളിൽ അവൻ വിചാരിക്കാത്ത പല കാര്യങ്ങളിലും അള്ളാഹു നന്മ നിശ്ചയിച്ചു വെച്ചതും അതിലൂടെ പ്രതിഫലം നേടാൻ അവന് കഴിയുന്നതും സ്വർഗമെന്ന പൂങ്കാവനത്തിലേക്ക് അവൻ എത്താൻ കഴിയുന്ന തരത്തിലുള്ള ധാരാളം നന്മകൾ. അപ്പം അതിൽ ഇസ്ലാം പരിചയപ്പെടുത്തിയ നന്മകൾ വളരെ നിസാരമെന്ന് പലർക്കും തോന്നുന്നതായിരിക്കാം, പക്ഷെ അതിലൊക്കെ മഹത്വങ്ങൾ എമ്പാടുമുണ്ട്. ഞാൻ ഈ അടുത്ത് മുസാഫഹത്തുമായി ബന്ധപ്പെട്ട് ഷെയ്ഖാൻ്റെ ആണല്ലോ മുസാഫഹത്ത്, നമ്മുടെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വാപ്പ മക്കളെ, പുരുഷൻ പുരുഷനുമായും സ്ത്രീ സ്ത്രീകളുമായും കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കൈകൊടുക്കുന്ന ഷെയ്ഖ് ഹാൻഡ് നൽകുന്ന ഒരു രീതി, ഇത് അൽ മുസാഫഹത്ത് ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു നന്മയാണ്.
1: അതെ,
2: പലപ്പോഴും അത് ആളുകൾ അറിയുന്നില്ല. അതൊരു സ്വാഭാവികമായ ഒരു കാര്യം ചെയ്യുന്നത് പോലെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഖത്താദ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ഈ മുസാഫഹത്ത് അവർ പ്രാവർത്തികമാക്കിയിരുന്നു? ശരിയാണ്, നഅം, അതെ, അതവർ പ്രാവർത്തികമാക്കിയിരുന്നു, സുന്നത്തായി സ്വീകരിച്ചിരുന്നു. അഹ്ലി യമൻ, യമനിലെ ആളുകൾ ഒരിക്കലും മദീനയിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് അവരെ പറ്റി പറയുന്നുണ്ട്, ഹും അറഖു മിൻഹും ഖുലൂബ, അവരേറ്റവും ഹൃദയം ലോലമായവരാണ്. അപ്പം അതിൻ്റെ കാരണം എന്താണ്? ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവർ നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഷെയ്ഖാൻ്റെ നൽകുമായിരുന്നു, മുസാഫഹത്ത് നൽകുമായിരുന്നു. അപ്പോൾ മുസാഫഹത്ത് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ചിന്തയിൽ നമുക്ക് ഉൾപ്പെടുത്താനുള്ളത്. ഒന്നാമത്തത്, അയ്യ സുഹബഹ സലാമു ഇൻദ ലിഖാ, മുസാഫഹത്തിൻ്റെ സമയത്ത് സലാം കൊണ്ടുവരണം. അസ്സലാമു അലൈക്കും എന്ന ആ ഒരു തഹനീയത്തിൻ്റെ വാചകത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ മുസാഫഹത്ത് നൽകേണ്ടത്. രണ്ട്, ഐ യുസാഫിഹ ബി തലാഖത്തി വജ്ഹിൻ വബിശ്രിൻ വതബസ്സുമിൻ, സലാമിൻ്റെ മനോഹാരിതയിൽപ്പെട്ട മറ്റൊരു മനോഹാരിതയാണ് ഒരു ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ എത്ര ചെറിയ നന്മയെയും നീ നിസാരമാക്കരുത്, വലവ അൻ തൽഖ അഖാക ബി വജ്ഹിൻ തലീഖ, നിന്റെ സഹോദരനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുന്നതിൽ നന്മ പോലും, ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുക, അതിലെ നന്മ പോലും നീ നിസാരമായി കാണരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുസാഫഹത്ത് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകളിലൊന്ന് സലാം പറയണം, രണ്ട് മുഖത്തൊരു പ്രസന്നത, കണ്ണിലേക്ക് കണ്ണ് നോക്കി, മുഖത്തോട് മുഖം നോക്കി ഷെയ്ഖ് ഹാൻഡ് നൽകാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ കൈ തരുന്ന ആളെ, നമുക്ക് കൈ നീട്ടിയ ആളെ യഥാർത്ഥത്തിൽ അപമാനിക്കുന്ന തരത്തിൽ അവൻ്റെ മുഖത്ത് നോക്കാതെ, മുഖത്ത് ചിരിക്കാതെയുള്ള, അത് ശരിയല്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തത്, അൽ മുബാദറത്തു ബിഹ വത്തബാഅത്തു ഫീ നസ്ഇ യദി മിൻഹ, അത് ചെയ്യാൻ, ഷെയ്ഖ് ഹാൻഡ് നൽകാൻ, മുസാഫഹത്ത് നൽകാൻ നമ്മൾ ധൃതിപ്പെടണം. മുസാഫഹത്തിൽ നിന്ന് വേറിട്ട് പോരാൻ നമ്മൾ വേഗിപ്പിക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിട്ടും ഹദീസുകളിൽ കാണാം, അദ്ദേഹം ആരെങ്കിലും കണ്ടുമുട്ടിയാൽ, അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയാൽ, ഷെയ്ഖ് ഹാൻഡ് നൽകിയാൽ, മുസാഫഹത്ത് നൽകിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ആ കൈ പിൻവലിക്കുമായിരുന്നില്ല. ആദ്യം കൈ നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അവസാനം കൈ പിൻവലിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ആ അടുത്ത ആള് ഹദീസിൽ കാണുമ്പോൾ ഇദാ സഫഹു ലം യൻസിഉ യദഹു മിൻ യദിഹി ഹത്താ യകൂന ഹുവല്ലദീ അടുത്ത ആളായിരിക്കും, തൊട്ടടുത്ത ആളായിരിക്കും, അഭിമുഖം നിൽക്കുന്ന ആളായിരിക്കും കൈ വിടിപ്പിക്കുന്നത്. അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു നിൽക്കുമായിരുന്നു എന്നൊക്കെ നമുക്ക് ഹദീസിൽ. അപ്പം അതൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരു നമ്മൾ പാലിക്കേണ്ട ഒരു ബാധ്യതകൾ, അതിൻ്റെ സുന്നത്തുകളായിട്ടാണ് മനസ്സിലാക്കാനുള്ളത്.
1: മാഷാ വളരെ മനോഹരമായ ഒരു ചിന്തയാണ് ഇന്ന് നമ്മുടെ ശിരസിലേക്ക് ഇട്ടു തന്നത്.

0: ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: വിജയികളുടെ പോസ്റ്റർ ഇപ്പോൾ കിട്ടാറില്ല എന്ന് സഫിയ എടപ്പാൾ പറയുന്നുണ്ട്. നമ്മുടെ ടെക്നിക്കൽ ടീം അത് ശ്രദ്ധിക്കും. ഫസീല മുളവൂർ, അൽഹംദുലില്ല, എൻ്റെ ആൻസർ ശരിയാണ്, വിജയികളിൽ പെട്ടില്ല. ഇൻഷാല്ലാ നമുക്കതിനായി കാത്തിരിക്കാം. സഫിയ എടപ്പാൾ, ഞാൻ ഇന്നും വിജയികളിൽ ഉൾപ്പെട്ടു, അൽഹംദുലില്ല, വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ജാസ്മിൻ ഐക്കെ പുള്ളിപ്പാട, ഞാൻ ഇന്നും വിജയിയായി, അൽഹംദുലില്ല. സീനത്ത് പാലക്കാട്, അസ്സലാം വലൈക്കും, ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അസ്സലാം വലൈക്കും, എൻ്റെ മകൻ ഷുഹൈബ് കാരാടൻ യത്തീംഖാനയിലെ മദ്രസയിലും സ്കൂളിലുമാണ് പഠിച്ചത് എന്ന് സഫിയ കെ തിരുവരങ്ങാട്. സൽമ ഫറോക്ക്, ഞാൻ തിരുവരങ്ങാടി യത്തീംഖാനയിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. നമ്മുടെ പീസ് റേഡിയോയിൽ കൂടി എം കെ ഹാജിയെക്കുറിച്ചും യത്തീംഖാനയെക്കുറിച്ചും നൂറുൽ ഇസ്ലാമിനെക്കുറിച്ചും അറിയാൻ കഴിഞ്ഞാൽ സന്തോഷം. 12 വർഷം ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട് എന്നൊരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ ഒരുപാട് ആളുകൾ നമ്മളോട് പിന്നെ വിജയികളെ ഒന്നുകൂടി പറയാമോ എന്നാണ് നസീമ പി അഴീക്കൽ പറഞ്ഞത്.
0: നസീമ പി അഴീക്കലാണ് അത് ചോദിക്കുന്നത്. ശരി, നസീമ പി അഴീക്കലിൽ നിന്ന് തന്നെ നമുക്ക് വിജയികളുടെ പേര് പറഞ്ഞു തുടങ്ങാം. ഇന്നത്തെ വിജയികളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ ഇവരാണ്: നസീമ പി അഴീക്കൽ, സൈനാബി പി എൻ കാലിക്കറ്റ്, മുഫീദ കെ വെങ്ങൂർ, ലിയാഖത്തലി കോട്ടോല, മറിയം വി പി, ജമീല നെമ്മിനി, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, ആയിഷ അലി അടിമാലി, ഖദീജ സാലിഹ് പട്ടാമ്പി, സഫിയ എടപ്പാൾ, അബ്ദുൽ ഖാദർ, സൗദ ചങ്ങരംകുളം ആൻഡ് ഷമീർ ഒറ്റപ്പാലം.
1: മാഷാല്ലാ. അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു ഒരു ചോദ്യവും ഒരു ഉത്തരവും. മക്കളില്ലാത്ത ഒരാളുടെ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാനനായ ഷബീബ് സ്വലാഹിയുടെ സംസാരം നമുക്കിനി കാതോർക്കാം.
2: മക്കളില്ലാത്ത ഒരാളുടെ സ്വത്ത് എങ്ങനെയാണ് ഓഹരി വെക്കുക? അയാൾക്ക് ഭാര്യയും 2 സഹോദരിമാരും 1 സഹോദരൻ്റെ 2 മക്കളും ജീവിച്ചിരിപ്പുണ്ട്.
3: മക്കളില്ലാത്ത സാഹചര്യത്തിൽ മയ്യത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന അവകാശികൾക്ക് മയ്യത്തിൽ നിന്നും അനന്തരവകാശം ലഭിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഭാര്യയും 2 സഹോദരിമാരും 1 സഹോദരൻ്റെ 2 മക്കളും ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ മരിച്ച വ്യക്തിയുടെ ഭാര്യയ്ക്ക് സ്വത്തിൻ്റെ 1/4, 2 സഹോദരികൾക്ക് സ്വത്തിൻ്റെ 3/2, അവശേഷിക്കുന്നത് സഹോദരൻ്റെ ജീവിച്ചിരിക്കുന്ന ആൺമക്കൾക്കുമാണ് നൽകേണ്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വത്തിനെ മൊത്തം 12 ഓഹരിയാക്കി അതിൻ്റെ 1/4 3 ഓഹരി ഭാര്യയ്ക്കും 1/3 ഓഹരിയായ 8 ഓഹരികൾ അഥവാ 4 ഓഹരികൾ വീതമുള്ള 8 ഓഹരികൾ 2 സഹോദരിമാർക്കും നൽകി അവശേഷിക്കുന്ന 1 ഓഹരി മരണപ്പെട്ടുപോയ സഹോദരൻ്റെ ആൺമക്കൾക്കുമാണ് നൽകേണ്ടത്. അല്ലാഹു അഅലം.
1: മാഷാല്ലാ. നമ്മൾ ഇതുവരെ കേട്ടത് ഒരു ചോദ്യവും ഒരു ഉത്തരവും. ബഹുമാനനായ ഷബീബ് സ്വലാഹിയാണ് ഓഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത്. നേരത്തെ സലഫിങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ ഒരു ശ്രോതാക്കൾക്കൊരു വ്യക്തത കിട്ടാൻ വേണ്ടി നമ്മൾ ആ ഭാഗം ഒന്ന് പരാമർശിക്കണമെന്ന് തോന്നുന്നു. അതായത്, ഇന്നിപ്പോൾ ഒരു ട്രെൻഡാണല്ലോ അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളും തമ്മിൽ ഷേക്ക് ഹാൻഡ് നടത്തുക എന്നുള്ളത്. അപ്പോൾ അത് എത്ര വേർപ്പെടുത്തിയാലും വേർപ്പെടാതെ നിൽക്കുന്ന, അതായത് ഇപ്പത് ഒരു പിന്നെ അന്യമതസ്ഥരായ ആളുകളൊക്കെ അത് വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെൺമക്കൾക്ക് പോലും ഒരു ചിന്ത വന്നിട്ടുണ്ട്, എന്താപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്താൽ, എന്താണ് അങ്ങനെ ഒരു സംഭവമൊക്കെ ചെയ്തപ്പോൾ വരാൻ പോണത്, ആകാശം വിടിഞ്ഞു വീഴുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പിന്നെ ഇതുണ്ട്. മാത്രമല്ല അതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് അത് വിലക്കുന്ന മാതാപിതാക്കളെ ഒരു ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് നമ്മുടെ കുട്ടികളല്ല അങ്ങനെ നിർത്തുന്നത്, നമ്മുടെ കുട്ടികളൊരിക്കലും നമ്മൾ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവരെ സാഹചര്യങ്ങൾ അങ്ങനെ പഠിപ്പിക്കുകയാണ്. എന്ത് ഇങ്ങനെയൊക്കെ നോക്കി എങ്ങനെ ജീവിക്കാൻ കഴിയുക, ഇതൊക്കെ ഒരല്പം തീവ്രതയല്ലേ, അല്ലെങ്കിൽ ഒരു അല്പം നമ്മളൊക്കെ ഒരു ഇസ്ലാമിക് ഫോബിക്കാക്കുന്ന രൂപത്തിലുള്ള, അതായത് അങ്ങനെയൊക്കെ പത്രയ്ക്ക് വേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് ഈ മുസാഫഹത്തുമായിട്ടുള്ളൊരു ചർച്ച നീണ്ടുപോകണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അതിൽ നമ്മുടെ മക്കളോട് പറയാനുള്ളൊരു കാര്യം എന്താണ്, നമ്മുടെ രക്ഷിതാക്കളുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിനൊന്ന് വിശദീകരിക്കുമ്പോൾ എന്താണിപ്പോൾ നമുക്കതിലൊന്ന് പറയാനുള്ളത്? ഒരിക്കലും ഒരു അന്യപുരുഷനുമായിട്ട് നമുക്ക് കൈ കൊടുക്കാൻ പാടില്ലല്ലോ. എന്നാൽ മഹറമായ ആളുകൾക്ക് അല്ലേ, വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം കൈ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഒരു വാപ്പ മകൾക്ക് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, ഒരു സഹോദരൻ സഹോദരിക്ക് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരു പിന്നെ അന്യ പിന്നെ പുരുഷന് ഒരു അന്യ സ്ത്രീ കൈ കൊടുക്കുന്നത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ പിന്നെ കൈ കൊടുത്താൽ എന്താ ആകാശം വിടിഞ്ഞു വീഴുമോ എന്ന് ചോദിക്കുന്ന മക്കളോട് നമുക്ക് പറയാനുള്ള ഉത്തരം എന്താണ്? അത് ഇതിൽ മാത്രമല്ല ആ ഉത്തരം ആപ്റ്റ് ആവുക, എല്ലാത്തിനുമുള്ള ഒരു ഉത്തരമാണത്. അതായത് ഈ മുസ്ലിമായ ഒരു വ്യക്തിക്ക് ഇങ്ങനെ പാടുള്ളൂ, അല്ലാത്ത വ്യക്തികൾക്ക് എന്തുമാവാം. ഒരു മുസ്ലിം അല്ലാത്തൊരു വ്യക്തിക്ക് എന്തു ചെയ്യാം? അയാൾക്ക് കൈ കൊടുക്കാം, അയാൾക്ക് അതേപോലെ തന്നെ ബാക്കിയുള്ള രൂപത്തിലുള്ള പിന്നെ സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാം. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ മറുപടി വിശ്വാസികളുടെ ഒരു ഭാഗം ഇതാണ്. കാരണം എല്ലാ രംഗത്തും കൃത്യമായ നിർദ്ദേശങ്ങൾ അത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അതിനെ പാലിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസികളാവുന്നത്, അതല്ലെങ്കിലോ ബാക്കിയുള്ളവരെ പോലെയാവുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഓരോ രംഗത്തും നമ്മൾ പാലിക്കേണ്ടുന്ന മതപരമായ ചിട്ടകളെ നമ്മൾ പാലിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ആ രംഗത്തു നിന്നുണ്ടാവുക. അതോടൊപ്പം ഇപ്പം നമ്മളുടെ നേരെ ഒരാൾ കൈ നീട്ടിയാൽ ആൾക്കാരെന്താ വിചാരിക്കുക എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, എന്നെ പടച്ചോൻ എന്ത് വിചാരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഒരു സഭയിൽ ഇപ്പോൾ ഒരു കല്യാണത്തിന് പോയി, നമ്മളുടെ കൗമിൽപ്പെട്ട ആളുകൾ പോലും അന്യപുരുഷന്മാർ കൈ നീട്ടിയിട്ടാണ് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് ഒരു മടിയും വേണ്ടതില്ല, ഒരു ലജ്ജയും അതിൽ വേണ്ടതില്ല. ഇവരൊക്കെ കൂടി നിൽക്കുമ്പോൾ ഇവലെന്താ ഇനി വിചാരിക്കുക എന്നുള്ളതല്ല, എന്നെക്കുറിച്ച് എൻ്റെ റബ്ബ് എന്ത് വിചാരിക്കും എന്നാണ് നമ്മൾ ആ ഒരു സന്ദർഭങ്ങളിൽ ചിന്തിക്കേണ്ടത്. അതല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ മക്കളെ ഗൈഡ് ചെയ്യാനോ നമുക്ക് തന്നെ ഒരു കൃത്യമായൊരു നിലപാടിലെത്താൻ കഴിയില്ല എന്നൊരു കാര്യം കൂടി പിന്നെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യപുരുഷനായ അല്ലെങ്കിൽ അന്യൊരു പുരുഷന് അല്ലെങ്കിൽ ഒരു അന്യ സ്ത്രീക്ക് ഒരു കാരണവശാലും നമ്മൾ കൈ കൊടുക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ബൈഅത്തിന് വേണ്ടിയിട്ട് വരും സഹാബ വനിതകൾ. ആ പ്രവാചകൻ ഒരിക്കലും അവർക്ക് കൈ കൊടുക്കാറില്ല. ഇന്നീല ഉസാഫിഹു, പ്രവാചകൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും എന്തു ചെയ്യാറില്ല, ഒരു അന്യ സ്ത്രീയോട് മുസാഫഹത്ത് നടത്താറില്ല എന്നൊരു കാര്യം നമുക്ക് അവിടങ്ങളിലൊക്കെ കാണാൻ കഴിയും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പം അത് ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മക്കളെ കൂടി പരിശീലിപ്പിക്കാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല നമ്മൾ അതോടനുബന്ധമായിട്ടുള്ള ഒരു ഹദീസ് കൂടി, ഒരു അന്യ ഒരു സ്ത്രീയെ നമ്മൾ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂർദാവിലൊരു ആണി അടിച്ചു കയറ്റുന്നതിന് തുല്യമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട് എന്നതാണ് മുസാഫഹത്തുമായി ബന്ധപ്പെട്ട് ഒരു ആഡിങ് നടത്താനുള്ളത്. അപ്പോൾ അതൊരു ഇസ്ലാമിക കൾച്ചറാണ്, ഇസ്ലാമിക സംസ്കാരമാണ്. പക്ഷെ ആ സംസ്കാരമാണെങ്കിലും അതെങ്ങനെയൊക്കെ ആവണം എന്നുള്ളത് കൃത്യമായ നിർദ്ദേശം നമ്മൾ അതിർവരമ്പുകളുണ്ട് എന്നതുകൂടി ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
0: തീർച്ചയായും. ബറക്കല്ലാഹു ഫീക്കും. ഇവിടെ നേരത്തെ ഷബീബ് സ്വലാഹി നൽകിയ ഉത്തരം അവിടെ ആ ഒരു ഭാഗത്ത് ആ ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള ഒരു നിർദ്ദേശം പരിചയപ്പെടുത്തൽ നടത്തണം എന്ന് തോന്നുകയാണ്. അല്ലിജാബയിൽ നിന്നുള്ള ഒരു സ്ലോട്ടാണ് നമ്മൾ അവിടെ കേൾക്കുന്നത്, ഒരു ചോദ്യവും ഒരു ഉത്തരവും. അല്ലിജാബ എന്നത് പ്രസ് റേഡിയോയുടെ തുടക്കം മുതൽ വളരെ മനോഹരമായി നടന്നു പോരുന്ന ഒരു പ്രോഗ്രാമാണ്. അല്ലിജാബ എന്ന ഒരു സെഷനിലേക്ക് അത് കൈകാര്യം ചെയ്യുന്നത് പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ഒരു പാനലാണ്. അബൂബക്കർ സലഫി, ഫൈസൽ മൗലവി, നമ്മുടെ സാദിഖ് മദീനി, ജബ്ബാർ മദീനി, അതേപോലെ തന്നെ ഷബീബ് സ്വലാഹി, ഹംസ മദീനി, ഷമീർ മദീനി പോലെയുള്ള നമ്മുടെ ഒരു പണ്ഡിത സഭയിലെ ആളുകളാണ്. അവരെയാണ് ആ ഒരു ഉത്തരങ്ങളിലേക്ക് വരുന്നത്. ഇന്നത്തെ ചോദ്യത്തിന് ഉത്തരം നൽകിയത് ഷബീബ് സ്വലാഹിയാണ്.
1: നമ്മുടെ ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത് സീനത്ത് പി ചാലിയം, കിസിന്റെ ഉത്തരം കേട്ടില്ല ഒന്നുകൂടി പറയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഖുർആനിലെ അൽ ബുറൂജ് എന്ന സൂറത്തിൻ്റെ അർത്ഥമേത് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. നാല് ഓപ്ഷനുകളാണ് നൽകിയത്. ഒന്ന് പ്രകാശം, ഒന്ന് മേഘം, ഒന്ന് ചന്ദ്രൻ, ഒന്ന് നക്ഷത്രപദങ്ങൾ. അതിൽ ശരിയുത്തരം എന്ന് പറയുന്നത് നക്ഷത്രപദങ്ങൾ എന്നുള്ളതാണ്
0: ഓപ്ഷൻ ഡി.
1: ആ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു പ്രഭാതം കൂടി നമ്മളിൽ നിന്ന് വിട ചോദിക്കുകയാണ്. പ്രഭാതം ആരംഭിച്ചത് ഒരുപാട് നന്മകൾ വാരി വിതറിയിട്ടാണ്. നമ്മളെ ഇന്നത്തെ പ്രഭാതത്തിലും കഴിഞ്ഞു കൂടിയത് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം ഒട്ടനവധി ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവരെ മറന്നതല്ല. നമ്മളുടെ പ്രോഗ്രാമുകൾ ഷെഡ്യൂളുകൾ നടത്തി കൊണ്ടുപോകുന്നതിനിടയിലുള്ള തിരക്കുകളാണ് അവരുടെ മെസ്സേജുകൾ പരിഗണിക്കാതിരിക്കാനുള്ള കാരണം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിലൊരു പ്രാർത്ഥന നടത്തുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട് മാറാ വേദനകളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും മാനസികവും ശാരീരികവുമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം കുറേ ആളുകൾ നമ്മളെ പിന്നെ മുറാദ്, സ്വാലിഹായ മുറാദുകൾ വെച്ചുകൊണ്ട് അതിനുവേണ്ടി ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട ആളുകളും കൂട്ടത്തിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒറ്റ പ്രാർത്ഥന നടത്തുകയാണ്. അള്ളാഹു എല്ലാ പിന്നെ മുറാദുകളെയും പിന്നെ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എന്ന ഒരു പ്രാർത്ഥന കൂടി നടത്തുകയാണ്. എന്തായിരുന്നാലും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നന്മയുടെ പ്രവാഹത്തിൽ മരണം വരെ ഒരുമിച്ചിരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് ഈ ഒരു ലൈവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ബഹുമാനനായ അബ്ദുള്ള സലഫിയോടൊപ്പം ഞാൻ ഹസൻ അൻസാരിയാണ്. ഇൻഷാല്ലാ ഇതോടുകൂടി നമ്മുടെ ലൈവ് അവസാനിച്ച് ഇനി നമ്മൾ മോർണിംഗ് വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇൻഷാല്ലാ മറ്റൊരു ലൈവിൽ നമുക്ക് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ, എൻ്റെ കൂടെ സഹൽ അരിപ്ര. ഇന്നത്തെ പീസ് റേഡിയോ വൈബ്സിൽ ആദ്യമായി നമ്മൾ പ്രവേശിക്കുന്നത് ഇൻസൈറ്റിലേക്കാണ്. ഇൻസൈറ്റിൽ ഷംജാസ് കെ അബ്ബാസ് നമ്മോടൊപ്പം ചേരുന്നു. നിരീശ്വരതയുടെ പൊള്ളത്തരം എന്ന വിഷയവുമായി നമ്മോട് ചർച്ച ചെയ്യുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم خلقوا من غير شيء أم هم الخالقون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പുതിയ കാലത്ത് നമ്മുടെ കുട്ടികളെല്ലാം പോകുന്ന ക്യാമ്പസ് പരിസരങ്ങളിലും അവരിടപെടുന്ന വ്യത്യസ്തമായ മേഖലകളിലും വ്യത്യസ്തമായ ആശയങ്ങളുമായി കടന്നുവരുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ആളുകൾക്കെല്ലാം മതവുമായി ബന്ധപ്പെട്ടും ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുമെല്ലാം വ്യത്യസ്തമായ വീക്ഷണങ്ങളുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ നിരീശ്വരവാദികൾ എന്നുള്ളത്. പ്രത്യക്ഷത്തിൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന, ദൈവമില്ല എന്ന് വാദിക്കുന്ന ആളുകളാണവർ എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാൻ സാധിക്കുമെങ്കിലും അതിനപ്പുറത്തേക്ക് അതിന് ചില ആശയ തലങ്ങളുണ്ട് എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ജീവിതം മുഴുവൻ ഒരു സ്രഷ്ടാവിനെ മുൻനിർത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള ഇടപെടലുകളെയെല്ലാം ക്രമപ്പെടുത്തി ജീവിക്കുന്ന ഒരു മുസ്ലിം എന്ന നിലക്ക് ഈ വിഷയത്തെ നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവും അള്ളാഹുവിൻ്റെ കാഴ്ചയെക്കുറിച്ചും അവൻ്റെ സിഫാത്തുകളെക്കുറിച്ചും എല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്രഷ്ടാവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. എന്നാൽ എന്താണ് ഇത്തരം ആളുകൾ നിരീശ്വരവാദമെന്നും നാസ്തികതയെന്നുമെല്ലാം പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വെക്കുന്ന വാദം? ദൈവമില്ല എന്ന് വാദിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിനുള്ളിലുള്ള കാര്യങ്ങളും മാത്രമാണ് നിലനിൽക്കുന്നത് എന്നാണ് വാദിക്കുന്നത്. ഭൗതികമായ ഈ പരിസരത്തിനപ്പുറത്തുള്ള അഭൗതികമായ ഒന്നിനെപ്പറ്റിയും അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മർമ്മം. യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളാണ് നമുക്ക് മുന്നിൽ ശാസ്ത്രവാദികളെന്നും യുക്തിവാദികളുമെല്ലാം എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വരാറുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അടിസ്ഥാനമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നാം ഈ കാണുന്ന സ്ഥൂലമായ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നും ആ സൃഷ്ടിക്ക് പിന്നിലൊരു സ്രഷ്ടാവുണ്ട് എന്നതും യഥാർത്ഥത്തിൽ ബുദ്ധിയുടെ തേട്ടമാണ്. നാം കാണുന്ന ഈ പ്രപഞ്ചത്തിലടങ്ങുന്ന എല്ലാ ജീവജാലങ്ങളും, കാനനത്തിൽ ഗർജിക്കുന്ന സിംഹങ്ങളും, ആഴിയിൽ നീന്തിത്തുടിക്കുന്ന മത്സ്യങ്ങളും, ആകാശത്ത് പാറി നടക്കുന്ന പറവകളും എല്ലാം ഒരു സ്രഷ്ടാവിൻ്റെ വൈഭവത്തെ നമുക്കുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ സ്ഥൂലമായ പ്രപഞ്ചത്തെയെല്ലാം സ്രഷ്ടാവല്ല സൃഷ്ടിച്ചത് എന്നും അത് സ്വാഭാവികമായി ഉണ്ടായതാണ് എന്നുമാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ വാദിക്കുന്നത്. നമുക്ക് ഇത്തരം ആശയങ്ങളെ ഒന്ന് പരിശോധിക്കാം. നാല് തരത്തിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തെ പരിശോധിക്കാൻ സാധിക്കും. ഒന്ന്, ഈ സ്ഥൂലമായ പ്രപഞ്ചവും അതിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് നാല് ഉത്തരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിലൊന്നാമത്തേത്, അത് ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒരിക്കലും ഒന്നുമില്ലായ്മയിൽ നിന്നും ഒന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നത് മനുഷ്യയുക്തിയുടെ ഏറ്റവും ബാലപാഠമാണ്. അതുകൊണ്ട് തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തെങ്കിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരിക്കലും വിശ്വാസയോഗ്യമല്ല. ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്നും എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കപ്പെടണമെങ്കിൽ അവിടെ ഒരു സ്രഷ്ടാവിൻ്റെ, ഒരു അസ്തിത്വത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് ബുദ്ധിയുടെ തേട്ടമാണ്. രണ്ടാമതായി നമുക്ക് അതിനൊരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുക, ഈ പ്രപഞ്ചം തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത്തരമൊരു വാദഗതിക്കും കൃത്യമായ പരിമിതിയുണ്ട്. ഇമാം അബു ഹനീഫ റഹ്മഹുല്ലയുമായി ചേർത്ത് വെക്കുന്ന ഒരു ചരിത്രം നാം നിരന്തരമായി കേൾക്കാറുണ്ട്. ഒരു കാലത്ത് യുക്തിവാദികളുമായി ബന്ധപ്പെട്ട് ഒരു സംവാദം നിശ്ചയിക്കപ്പെടുകയും അതിനായി ഇമാം അബു ഹനീഫ റഹ്മഹുല്ലയെ ക്ഷണിക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ആ പരിപാടിക്ക് കുറച്ച് വൈകിയെത്തിയപ്പോൾ എന്താണ് താങ്കൾ വൈകാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉത്തരം പറഞ്ഞതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്, ഞാൻ വരുന്ന വഴിക്ക് ഒരു പുഴയുണ്ടായിരുന്നുവെന്നും ആ പുഴ കടക്കുന്ന സമയത്ത് അവിടെ തോണിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നും പൊടുന്നനെ അവിടെ ഉണ്ടായിരുന്ന ഒരു മരം ആ വെള്ളത്തിലേക്ക് വീണ് ആ മരം താനെ മുറിഞ്ഞ് അത് തോണിയാവുകയും ആ തോണിയിൽ ഞാൻ കയറി ഇങ്ങോട്ട് വരികയുമാണ് ചെയ്തത് എന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു. ഇത് കേട്ട അവിടെയുള്ള യുക്തിവാദികളെല്ലാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് ഇദ്ദേഹം പറയുന്നത്? ഇത്രയും മണ്ടനായൊരു വ്യക്തിയാണോ നമ്മൾ ഇവിടെ സംവാദത്തിന് വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു തോണി പോലും സ്വന്തമായി നിർമ്മിക്കപ്പെടാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും സമ്പൂർണമായി ഇത്രയും സ്ഥൂലമായി നിർമ്മിക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രപഞ്ചത്തെ ഒരു സൃഷ്ടാവല സൃഷ്ടിച്ചത് എന്ന് പറയുന്ന വാദം എത്രത്തോളം അബദ്ധജടിലമാണ് എന്ന് അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം പ്രപഞ്ചത്തെ തന്നെ സ്വയം സൃഷ്ടിച്ചു എന്ന വാദവും യഥാർത്ഥത്തിൽ അവിടെ വില പോകുന്നില്ല എന്നുള്ളതാണ്. മൂന്നാമതായി നമുക്ക് ഒരു ചാൻസ് വെക്കാവുന്നത്, യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സ്രഷ്ടാവ് ഉണ്ട് എന്ന് വെക്കുമ്പോൾ തന്നെ ആ സ്രഷ്ടാവ് എന്നത് ഒരു സൃഷ്ടിക്കപ്പെട്ട സാധനമാണ് എന്നതാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള വ്യത്യസ്തമായ മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരാശയം. ഇവിടെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അത് മനുഷ്യനാണ് എന്നും ആൾദൈവങ്ങളാണ് എന്നെല്ലാം വിശ്വസിക്കുന്ന മതങ്ങളിലെല്ലാം ഈ പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കും. സൃഷ്ടിക്കപ്പെട്ട ഒന്നിന് മറ്റൊന്നിനെ സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിൽ ആ ചോദ്യം വീണ്ടും വീണ്ടും അത് ആരെ സൃഷ്ടിച്ചു എന്നും അത് ആരെ സൃഷ്ടിച്ചു എന്നുമുള്ള എന്നുമുള്ള ചോദ്യങ്ങളിലേക്ക് നീണ്ടുപോകുന്നതായിരിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാം വെക്കുന്ന മറുപടി എന്താണ്? അതെ, സൃഷ്ടിക്കപ്പെടാത്ത, ആർക്കും ജനനം നൽകാത്ത, ജനിച്ചിട്ടില്ലാത്ത, ഒന്നിനും തുലനം ചെയ്യാൻ സാധിക്കാത്ത ഏകനായ ഒരു സൃഷ്ടാവിനെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നാം നിരന്തരം പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഇഖ്ലാസിൽ നമുക്ക് കാണാൻ സാധിക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല പറയുകയാണ്, ഖുൽ ഹു അല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഏകനായ, ഒന്നിനും തുലനം വെക്കാൻ സാധിക്കാത്ത, ജനിക്കുകയോ ജനിപ്പിക്കുകയോ ചെയ്യാത്ത ഒരു സ്രഷ്ടാവാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും എല്ലാം സൃഷ്ടിച്ചത് എന്നാണ് ഇസ്ലാം മനുഷ്യന് മുന്നിൽ വെക്കുന്ന ഉത്തരം. അതുകൊണ്ട് തന്നെ ആ സ്രഷ്ടാവ് മുന്നോട്ട് വെക്കുന്ന ജീവിത രീതിയിൽ, മാർഗനിർദ്ദേശത്തിൽ മുന്നോട്ട് പോവുക എന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിസ്ഥാനപരമായ ജീവിത ലക്ഷ്യം. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മതത്തിൽ പറയുന്ന ഒരു കാര്യത്തിലും യാതൊരു സംശയവുമില്ല. എന്നാൽ ഇവിടെ യുക്തിവാദികളെന്നും ശാസ്ത്രവാദികളെന്നും എല്ലാം പറഞ്ഞ് മുന്നോട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്ത ഒന്നും അവർ വിശ്വസിക്കുന്നില്ല എന്നാണ് അവർ പറയാറുള്ളത്. നമുക്ക് ചെറിയൊരു ഉദാഹരണം മാത്രമെടുക്കാം. യഥാർത്ഥത്തിൽ എന്താണ് മനുഷ്യയുക്തി? മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അവൻ മനസ്സിലാക്കുന്ന, അവൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ അപ്പുറത്തേക്ക് യാതൊന്നും ഇല്ല എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ തന്നെ എത്രയോ കാര്യങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അതിന് ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ് ഇത്തരം ആളുകളോട് നമ്മളൊന്ന് ചെന്ന് ചോദിക്കുക, ഈ ഭൂമി ഉരുണ്ടതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവർ പറയും, അതെ, ഞങ്ങൾ ഉരുണ്ടതാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളിത് ഉരുണ്ടതാണെന്ന് വിശ്വസിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും ഈ ഭൂമിയിൽ നിന്നും ഒരു വാഹനമെടുത്ത് ബഹിരാകാശത്ത് പോയി ഭൂമി ഉരുണ്ടതാണ് എന്ന് കണ്ടിട്ടാണോ അത് വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടി ഉണ്ടാവില്ല. അത് ശാസ്ത്രം പറഞ്ഞതാണ് എന്നും അത് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതാണ് എന്നും എല്ലാമായിരിക്കും അദ്ദേഹം അവരുടെ മറുപടി. അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ പറഞ്ഞത് കേട്ട് ഈ ഭൂമി ഉരുണ്ടതാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം അവർക്ക് കഴിയുമെങ്കിൽ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത, ജീവിതത്തിൽ മുഴുനീളം സമ്പൂർണമായ ഉസ്വത്തുൻ ഹസന എന്ന ഏറ്റവും സമ്പൂർണമായ സ്വഭാവം മുന്നോട്ട് വെച്ച, ശത്രുക്കൾ പോലും ഒരിക്കലും തെറ്റായ ഒരു വാർത്ത പരത്താത്ത പ്രവാചകരും അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ മതവും എത്രത്തോളം സമ്പൂർണമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഇത്തരം വാദഗതികൾക്കെല്ലാം കാര്യമായ പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കും. ശാസ്ത്രമാത്രവാദികൾ എന്നാണ് നമ്മൾ ഇത്തരം ആളുകളെ പറയാറുള്ളത്. എന്താണ് ഇവർ ശാസ്ത്രം കൊണ്ട് ചെയ്യാറുള്ളത്? ഇവർ ശാസ്ത്രത്തിൻ്റെ അപ്പോസ്തലന്മാരാകുമ്പോൾ ശാസ്ത്രം ഞങ്ങളുടെ കുത്തകയാണ് എന്നെല്ലാം വാദിക്കുമ്പോൾ തന്നെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് അത്തരത്തിലല്ല കാണാൻ സാധിക്കാറുള്ളത്. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരു സംഭാവനയും ചെയ്യാത്ത, ശാസ്ത്രീയമായ സത്യങ്ങൾ തങ്ങളുടെ ചിന്തകൾക്കും തങ്ങളുടെ യുക്തിവാദത്തിനും എതിരാണ് എന്ന് കണ്ടപ്പോൾ ശാസ്ത്രീയ സത്യങ്ങളെ നശിപ്പിക്കാൻ, ശാസ്ത്രജ്ഞന്മാരെ കൊന്നൊടുക്കാൻ ശ്രമിച്ച ആളുകളാണ് ഈ കൂട്ടർ. അവരാണ് ഇന്ന് ശാസ്ത്രത്തിൻ്റെ ആളുകളാണ് എന്നും ശാസ്ത്രം ഞങ്ങളുടെ കുത്തകയാണെന്നെല്ലാം പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇസ്ലാമിക ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്ലാമിക സുവർണ കാലഘട്ടം എന്ന് പറയുന്ന ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്നുള്ളത്. ലോക ചരിത്രത്തിൽ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം ശാസ്ത്രീയമായ പുരോഗതി പ്രാപിച്ച, ഇത്രത്തോളം ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടന്ന മറ്റൊരു കാലഘട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. നാം ഇന്ന് ജീവിക്കുമ്പോൾ മുന്നോട്ട് വെക്കുന്ന എല്ലാ ശാസ്ത്ര പുരോഗതിയുമായി ബന്ധപ്പെട്ട മേഖലയിലും ഇസ്ലാമിക ശാസ്ത്രജ്ഞന്മാരുടെ കയ്യൊപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇത്തരം ആളുകളുടെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചിന്തയിൽ, അവരുടെ ഇടപെടലുകളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ശാസ്ത്രത്തെ തന്നെ ഉപയോഗിച്ചത് ഇവരുടെ ആശയങ്ങളെ പ്രൂവ് ചെയ്യാനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോവിയറ്റ് റഷ്യയെക്കുറിച്ച് പറയുന്ന ഒരു കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും, ബഹിരാകാശത്തേക്ക് ആദ്യമായി പോയ വ്യക്തിയെ ഇവർ കൊണ്ടുപോയതും തിരിച്ചു വന്ന് അദ്ദേഹം പറഞ്ഞ പ്രഖ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഞാൻ ബഹിരാകാശത്ത് പോയി ഒരു ദൈവത്തെയോ മാലാഖയോ ഒന്നും കണ്ടില്ല എന്നുള്ളതാണ്. അഥവാ ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ഒരു കാൽവെപ്പായി നാം കണക്കാക്കുന്ന ബഹിരാകാശ പര്യവേഷണത്തിൽ പോലും ദൈവനിന്നയെ അതല്ലെങ്കിൽ മതത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം വാദഗതികളെ മുന്നോട്ട് വെക്കുന്ന ആളുകളാണിവർ. ഇവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം ഭരണഘടനയിലെ ശാസ്ത്രബോധത്തെയും സയന്റിഫിക് ടെമ്പറിനെയെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളിലേക്കും വിദ്യാലയങ്ങളിലേക്കുമെല്ലാം കടന്നു ചെന്ന് മതമില്ല എന്നും മതമില്ലാത്ത പാറികളിക്കും പറവകളെല്ലാം വേളി കഴിക്കാറില്ല എന്നെല്ലാം പറഞ്ഞ് സ്വതന്ത്രമായൊരു ജീവിതത്തെക്കുറിച്ച് നമ്മുടെ മക്കൾക്ക് മുന്നിൽ തുറന്നു കാട്ടി ഇത്തരം സ്വതന്ത്ര ജീവിതത്തിലേക്ക് അവരെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിശ്വാസങ്ങളെ ഇത്തരം ആശയധാരകളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുവാനും അതിന് മതവുമായി എന്തെങ്കിലും രീതിയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുവാനും അത്തരം ആശയങ്ങളുടെ തലങ്ങളെ കൃത്യമായി വിലയിരുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരം വിലയിരുത്തുമ്പോൾ തന്നെയും ഇവർ ചരിത്രത്തിൽ എന്ത് സംഭാവന ചെയ്തു എന്നെല്ലാം നാം പഠിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നലകൾ എന്ന് പറയുന്നത് ചരിത്രങ്ങൾ എന്ന് പറയുന്നത് ഭാവിയിലേക്കുള്ള ഇന്ധനമാണ് എന്നതിനോടൊപ്പം തന്നെ ചില തിരിച്ചറിവുകൾ പകർന്നു നൽകാൻ കൂടി സഹായകമാകേണ്ടതാണ്. അങ്ങനെ തിരിച്ചറിവ് നൽകുന്ന പഠനങ്ങളിലേക്ക് നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത്തരം ആശയധാരകളെ കൃത്യമായി വിലയിരുത്തി നിലപാടുകൾ രൂപീകരിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: മാഷാഅല്ലാഹ്. പൊതുവെ ഒരു അവധിക്കാലത്ത് മക്കളോടൊപ്പം ഒന്നിച്ചിരിക്കുന്ന ഈ രക്ഷിതാക്കൾ ഈ ഒരു സമയത്ത് ശരിക്കും നല്ലൊരു ഉൾക്കാഴ്ച നൽകുന്ന പ്രോഗ്രാമാണ് ശരിക്കും ഇൻസൈറ്റിലൂടെ നമ്മളിപ്പോൾ കേട്ടത്. നിരീശ്വരതയുടെ പൊള്ളത്തരം എന്ന വിഷയത്തിൽ പലപ്പോഴും ആ വിഷയം വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ മക്കളൊന്നും അതിൽ നിന്ന് മുക്തരല്ല എന്ന ഗൗരവത്തോടെ ഈ വിഷയത്തെ മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിലുള്ള സംസാരമാണ് കേട്ടത്. ഷംജാസ് കെ അബ്ബാസ് ആണ് വിഷയം അവതരിപ്പിച്ചത്. എന്തായാലും ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ സ്ഥിരം കാതോർക്കണമെന്ന് അറിയിക്കുകയും കൂടി ചെയ്യണം. അടുത്തതായി നമ്മൾ റേഡിയോ വൈബ്സിൽ കേൾക്കാനിരിക്കുന്നത് നല്ലൊരു ഗാനമാണ്. സ്വരം പലപ്പോഴും ആളുകൾക്ക് ഏറെ ഇഷ്ടമുള്ള നമ്മുടെ മക്കളൊക്കെ ഒന്നിച്ച് കേൾക്കാൻ പറ്റുന്ന ഇസ്ലാമിക ആശയ സമ്പുഷ്ടമായ മ്യൂസിക്കിൻ്റെ അകമ്പടികളില്ലാത്ത ആശയം ഉൾക്കൊള്ളുന്ന ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വരത്തിലൂടെ ഇന്നത്തെ സ്വരത്തിൽ കഷ്ടങ്ങൾ തീർക്കാൻ അള്ളാഹു മാത്രമെന്ന ഗാനവുമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അബ്ദുള്ള തിരൂർക്കാടാണ്. അത് നമുക്ക് കേൾക്കാം.

0: മാഷാ നല്ല ഒരു ഇമ്പമാർന്ന ഗാനമാണ് അബ്ദുള്ള തിരൂർക്കാട് നമ്മുടെ മുമ്പിൽ ആലപിച്ചത്. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇനി നാം പ്രവേശിക്കുന്നത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്കാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ ഇന്ന് ഡോക്ടർ അബ്ദുറസാഖ് വല്ലാഞ്ചിറ സുഹൈർ പാണ്ടിക്കാട് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. മരുന്നില്ലാതെ നടുവേദന അകറ്റാമെന്നോ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി വഹ്ദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ആരോഗ്യ വിചാരം പരിപാടിയുടെ ഒരു പുതിയ എപ്പിസോഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ആരോഗ്യ വിചാരം പരിപാടിയുടെ വ്യത്യസ്ത എപ്പിസോഡുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈയൊരു നടുവേദനയുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് എപ്പിസോഡുകൾ ശ്രോതാക്കളുമായി പങ്കിട്ട് കഴിഞ്ഞു. ഊരവേദനയുടെ, നടുവേദനയുടെ കാരണങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ പ്രകടമായ ലക്ഷണങ്ങളെക്കുറിച്ച്, പിന്നെ അതിനുശേഷം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ നടുവേദന ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെയാണ് എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ ചർച്ച ചെയ്തത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാന്യനായ മഞ്ചേരി വല്ലാഞ്ചിറ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായ ഡോക്ടർ അബ്ദുറസാഖ് വല്ലാഞ്ചിറയായിരുന്നു. ഈ ഒരു എപ്പിസോഡിലും അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. ഈ എപ്പിസോഡിൽ നമ്മൾ ശ്രോതാക്കളുമായി പങ്കിടേണ്ടത്, ഇനി നമ്മൾ ഒരുപാട് പ്രിവെൻറ്റീവ് മെത്തേഡുകൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡോക്ടർ പറഞ്ഞു. ശ്രദ്ധിച്ചാൽ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു വേദന അല്ലെങ്കിൽ നടുവേദനയെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ കഴിയും. പക്ഷേ നമുക്കതിന് കഴിയുന്നില്ല. എന്നിട്ടും നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സൊക്കെ എടുത്തിട്ടും വീണ്ടും നടുവേദന നമ്മൾ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ആയുർവേദ മേഖലയിൽ വളരെ സജീവ സാന്നിധ്യമുള്ള ഒരു ഡോക്ടർ എന്ന നിലക്ക്, ഒരു ആശുപത്രി പിന്നെ അഡ്മിറ്റൊക്കെ ഉള്ളൊരു സ്ഥാപനം കൊണ്ടു നടക്കുന്നൊരു ഡോക്ടർ എന്നുള്ള നിലക്ക്, സ്വാഭാവികമായിട്ടും ഡോക്ടറുടെ അനുഭവ സമ്പത്ത് നമ്മൾ ശ്രോതാക്കളുമായി പങ്കിടാൻ പറ്റും. ആയുർവേദം ഈ നടുവേദനയുമായി ബന്ധപ്പെട്ട് എന്ത് ചികിത്സകളാണ് നൽകുന്നത്? എന്താണ് ആയുർവേദത്തിന് നടുവേദനയെക്കുറിച്ച് പറയാനുള്ളത്?
2: ഈ ധാരാളം ആളുകൾ ഈ കാലഘട്ടത്തിൽ നടുവേദന ആയുർവേദ ചികിത്സ തേടുന്നവരാണ്. അപ്പോൾ ഒരു ആയുർവേദ ഡോക്ടർ എന്ന നിലക്ക് പലപ്പോഴും പല നടുവേദന പേഷ്യൻസും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവർ ആദ്യം പറയാനുള്ളൊരു വേർഡ് ആദ്യമേ ആയുർവേദം എന്നുള്ളതാണ്. ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ഉള്ള സമയത്ത് തന്നെ ഒരു ആയുർവേദ ഡോക്ടറെ കാണിക്കുക, എന്നിട്ട് അതിന് എന്താണ് പരിഹാരം അത് തേടുക. സാധാരണഗതിയിൽ ഒരു രോഗം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ട് ആയുർവേദ ചികിത്സയിലേക്ക് വന്നിട്ട് അത് റിസൾട്ട് വേണ്ടത്ര നൽകാൻ കഴിയാറില്ല.
1: വലിയൊരു ശതമാനം ആളുകൾ അങ്ങനെയാണ്.
2: അതെ. അപ്പോൾ അത് ഏറ്റവും നല്ലത് അതിൻ്റെ തുടക്ക അവസ്ഥയിൽ തന്നെ ഒരു ചികിത്സകനെ കണ്ട് അതിൻ്റെ വേണ്ട നിർദ്ദേശങ്ങൾ, ആ സമയത്ത് വളരെ ഈസി ആയിട്ട് ചികിത്സിക്കാൻ കഴിയുന്ന ചില അവസ്ഥകൾ വൈകുന്തോറും അതിൻ്റെ നെക്സ്റ്റ് കോംപ്ലിക്കേഷൻസ്ക്ക് നീങ്ങാറുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ നമ്മൾ ചികിത്സിക്കുക, ആയുർവേദം എന്നുള്ളൊരു ചികിത്സാ വിഭാഗമാണ്. ആയുർവേദത്തിൻ്റെ ചികിത്സേൻ്റെ ഏറ്റവും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ആയുർവേദം ചികിത്സിക്കുന്ന രോഗത്തെ അല്ല, രോഗിയാണെന്ന് പറയാം. ഈ രോഗം ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ ചികിത്സിക്കണം. അപ്പോൾ നമ്മൾ എല്ലാ ആസ്പെക്ട്സും, അയാളെ മറ്റുള്ള അവയവങ്ങളും വയറ് അങ്ങനെ സംബന്ധിച്ചുള്ള അയാളെ ഓവറാൾ ഒരു അസസ്മെൻറ്റിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്, എല്ലാ സിസ്റ്റം പോലെ ആയുർവേദത്തിലും ഫസ്റ്റ് നമ്മൾ എന്താണ് ആ രോഗം, രോഗി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ത്, ആ രോഗിയുടെ ശാരീരിക ക്ഷമത, എന്ത് തരം ജോലി അയാൾ ചെയ്യുന്നു, അതിന് അനുസരിച്ചാണ് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന് നമ്മളെപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ എപ്പോഴും നമുക്ക് ആയുർവേദം കൊണ്ട് ഈ നടുവേദന ചികിത്സിച്ച് മാറ്റാൻ കഴിയുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു സാധനമാണ്. അതിൽ പല ടൈപ്പ് നടുവേദനകളുണ്ട്. ഏകദേശം ഒരു 80-90% പ്രശ്നങ്ങളും ആയുർവേദത്തിൽ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുന്ന രോഗങ്ങളാണ് ഇൻഷാല്ലാ. അതിന് വേണ്ട ചികിത്സാ രീതികൾ നമ്മൾ ഫോർമുല ചെയ്യുക എന്നുള്ളതാണ്.

0: സംബന്ധിച്ച് നടുവേദന അതിൻ്റെ ഒരു തീവ്രത എത്ര ഉണ്ട് എന്നുള്ളതാണ് ആദ്യം നമ്മൾ അസസ് ചെയ്യേണ്ടത്. അല്ല, നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ പറഞ്ഞ പോലെ എസ് എൽ ആർ എന്നുള്ളൊരു കാണി നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. എസ് എൽ ആർ കാലുയർത്തി നോക്കുമ്പോൾ ഒരു കാലിലോട്ടൊരു വലിച്ചിലുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ്, അബ്സല്യൂട്ട് റെസ്റ്റ് എടുക്കുക തന്നെയാണ് വേണ്ടത്. രണ്ടാമത്തത് നമ്മൾ ഈ വേദന ഉള്ള സ്ഥലം ഒന്ന് തൊട്ട് നോക്കുക. ആ വേദന ഉള്ള സ്ഥലത്ത് ചൂടുണ്ടെങ്കിൽ അവിടെ ഐസാണ് വെക്കേണ്ടത്, കോൾഡ് പാക്ക് എന്ന് പറയും. നോർമൽ ഒരാൾ ചൂടാക്കാനോ ഹോട്ട് ബാഗ് വെക്കാനോ പാടില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ ബ്ലഡ് ചൂടായിരിക്കുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ അവസ്ഥ ഐസ് വെക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. ആ അവസ്ഥയെ ചെയ്യേണ്ടത് മറ്റൊരാൾ നടുവേദന ഉണ്ട്, ഊര ആ നട്ടലിൻ്റെ ഭാഗത്ത് ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാമോ തൈലോ പുരട്ടി ചൂട് പിടിക്കാവുന്നതാണ്. ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യാവുന്ന ട്രീറ്റ്മെൻ്റ് അതാണ്. രണ്ടാമത്തത് ആ നടുവേദന ഉള്ള രോഗി കാലിലേക്കൊരു പ്രയാസം പറയുന്നുണ്ടെങ്കിൽ കാലിൻ്റെ തുടയുടെ പുറകിൽ ഒരു തലയണ വെച്ച് ബെഡിൽ റെസ്റ്റ് എടുത്താൽ ആ മസിലിൻ്റെ സ്റ്റിഫ്നെസ്സും ആ ടൈറ്റും കുറയും, അപ്പോഴും വേദനയ്ക്ക് ആശ്വാസം ഉണ്ടാവും. മാക്സിമം നമ്മളൊരു 3 ദിവസം മാത്രമേ നമ്മൾ ഹോം റെമഡി ട്രൈ ചെയ്യാൻ പാടുള്ളൂ. ആ 3 ദിവസം കഴിഞ്ഞിട്ടും ഈ പേഷ്യൻ്റ് വേദന കുറയുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തേടേണ്ടതാണ്. ഈ ഫസ്റ്റ് ഡേ തന്നെ ഈ പേഷ്യൻ്റ് സിവിയറായ ചില ലക്ഷണങ്ങൾ, മൂത്രം മലം പോവാൻ പ്രയാസം, അറിയാതെ പോവുക, കാല് കുഴഞ്ഞ പോലെ തരിച്ച പോലെ അവസ്ഥ ഉണ്ടെങ്കിൽ ഒരു ദിവസം പോലും വെയിറ്റ് ചെയ്യാൻ പാടില്ല, ട്രീറ്റ്മെൻറ്റിലേക്ക് നീങ്ങേണ്ടതാണ്. ഈ ഇത്തരം സിമ്പിൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്ത് ആശ്വാസം നേടാൻ ശ്രമിക്കാം.
1: തീർച്ചയായും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നും ചെയ്യാവുന്ന കാര്യങ്ങൾ, സാധാരണ എല്ലാവർക്കും ചെയ്യാൻ കഴിയാവുന്ന, കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞത്. ഇനി വീട്ടിൽ നിന്ന് 3 ദിവസം നമ്മൾ നോക്കി ഡോക്ടർ പറഞ്ഞ പോലെ ഹോം റെമഡി അല്ലേ, അങ്ങനെയല്ലേ, ഹോം റെമഡി നമ്മൾ ശ്രമിച്ചു, പക്ഷേ അതുകൊണ്ടും വേദന വിട്ടുമാറുന്നില്ല. ഇനി നമ്മൾ എന്താണ് അടുത്തതായി ചെയ്യേണ്ടത്? ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു ആയുർവേദ ഡോക്ടർ അടുത്ത് ചെന്നാൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്?
0: സാധാരണഗതിയിൽ നമ്മൾ ചെറിയൊരു വേദന ഒരിക്കലും നമ്മൾ ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ പോകാൻ സാധ്യതയല്ല. നമ്മൾ അറിവ് വെച്ച് ചില ചികിത്സകൾ ചെയ്യാൻ ശ്രമിക്കും. ആ ചികിത്സ കൊണ്ട് ഊരവേദനക്ക് അല്ലെങ്കിൽ നടുവേദനക്ക് കുറവ് കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കണ്ട് ചികിത്സ തേടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചെറിയ ചികിത്സ കൊണ്ട് ഫലം കിട്ടാത്ത ഒരാളാണല്ലോ ഹോസ്പിറ്റലിൽ എത്തിയത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവരെ വേണ്ട അതിന് വേണ്ട ടെസ്റ്റുകളും കാര്യം, എക്സ്റേ, MRI പോലത്തെ ടെസ്റ്റുകൾ ചെയ്യും, എക്സാമിനേഷൻസും ചെയ്യും. അതിലൊരു ഫൈൻഡിങ്സ് ഉണ്ട്, ഒരു ഡിസ്ക് പ്രോബ്ലം ആണെങ്കിൽ സ്വാഭാവികമായിട്ടൊരു 7 ദിവസം മുതൽ ഒരു 21 ദിവസം വരെയുള്ള അഡ്മിറ്റാണ് നിർദ്ദേശിക്കുക. അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസ് അപ്പോൾ സാധാരണ ഒരു പിന്നെ ചെറുപ്പക്കാരനാണെങ്കിൽ ഒരു 7 ഡേയ്സ് കൊണ്ട് റിക്കവറി കിട്ടും. ഏജ് കൂടുന്തോറും കൂടുതൽ സമയം ചിലപ്പോൾ വേണ്ടി വരാം രോഗത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ച്. അപ്പോൾ ആയുർവേദത്തിലുള്ള ഇപ്പം നമ്മൾ ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആക്കി അതിന് വേണം ആയുർവേദ ചികിത്സ പ്രിൻസിപ്പിൾസ് എന്തെല്ലാം നമ്മൾ വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് പറയാം. ഇതിൽ 4 സ്റ്റെപ്പായിട്ടാണ് ആയുർവേദം ചെയ്യാം. ഒന്നാമത്തത് നീർക്കെട്ടാണ് ഫസ്റ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. മസിലുള്ള അല്ലെങ്കിൽ നട്ടലുള്ള നീർക്കെട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പാണത്. അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ, മരുന്ന് അരച്ച് പുരട്ടുക, ആ ഭാഗം തൈലം പുരട്ടി ആവിയിൽ വേർപ്പിക്കുക, അത്തരം ചികിത്സകളാണ് അവിടെ ചെയ്യാവുന്നത്. രണ്ടാമത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് ലൂബ്രിക്കേറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ഈ ജോയിൻറ്റ് സ്റ്റിഫായിരിക്കും, അപ്പോൾ ആ ജോയിൻറ്റിലൊരു ലൂബ്രിക്കേറ്റ് ചെയ്താൽ മാത്രമേ ആ വഴക്കം, നട്ടൽ എന്നുള്ളൊരു ഫ്ലെക്സിബിളായ ഒരു സാധനം, അപ്പോൾ അതിന് വഴക്കം തിരിച്ച് കിട്ടാൻ ചെയ്യുന്ന ചികിത്സയാണ് ലൂബ്രിക്കേറ്റിംഗ് ദി ജോയിൻറ്റ്. ആ സെക്കൻഡ് സ്റ്റെപ്പാണത്. അതിന് യൂസ് ചെയ്യുന്നത് തൈലം പുരട്ടും അതുകൊണ്ട് ചില തരം മരുന്ന് കിഴികൾ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് ആ സമയത്ത് ചെയ്യുക. അതിൽ ആ സ്റ്റിഫ്നെസ് ആ സമയത്ത് മിക്കവാറും പോകാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ നമ്മൾ സ്റ്റെപ്പ് എന്നുള്ളത് ബോൺ മസിൽ ജോയിൻറ്റ് സ്ട്രെങ്തനിങ് എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ അതിൽ ചെയ്യുന്ന മെത്തേഡ് ചില പ്രത്യേക തൈലങ്ങളാണ് യൂസ് ചെയ്യുക. അതിൽ ഉപയോഗിക്കുന്ന ചില നവര, അത് പിന്നെ കുറുന്തോട്ടി കഷായം വെച്ച് നവര ഉപയോഗിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുക. അത് കുറച്ചും കൂടിയും സ്ട്രെങ്തനിങ് ആണ്. അടുത്ത 4th സ്റ്റെപ്പാണ് നെർവ് സ്റ്റിമുലേറ്റിംഗ് എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിൽ നമ്മൾ ഈ ചികിത്സയൊക്കെ നമ്മൾ നിർദ്ദേശിക്കുന്നത് ഈ രോഗിനെ അസസ് ചെയ്തതിന് ശേഷമാണല്ലോ. അപ്പോൾ അതിൽ സാധാരണ ഒരു നോർമൽ ഡിസ്ക് ബൾജ് ഉണ്ടാവാം, ഡിസ്ക് എക്സ്ട്രൂഷൻ ഉണ്ടാവാം, ഡിസ്ക് ഹെർണിയേഷൻ ഉണ്ടാവാം, അതൊക്കെ ഡിസ്ക് ഡിസീസാണ്. രണ്ടാമത്തത് ഒരു കാറ്റഗറി ഒരു ബോൺ തെന്നി നിൽക്കുന്നത് ലിസ്തസിസ് എന്നൊക്കെ പറയാം. ഒരു ബോൺ അതിന് മേലെ തെന്നി നിൽക്കുക ചെയ്യുക. നമ്മൾ സൊഫ് എന്നൊരാൾ മാറി നിന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതിൽ

0: നെർവ് അവിടെ ഒരു ഞരമ്പയിൽ അമർന്നിരിക്കാൻ സാധ്യതയുണ്ട്. അത് ബോൺ റിലേറ്റഡ് ആണ്. തേർഡ് വൺ നെർവ് ലേറ്റർ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ അതിൽ ഞരമ്പ് ഈ ഡിസ്കിൻ്റെ ഇടയിൽ കുടുങ്ങി കാലിലേക്കുള്ള ഞരമ്പിൻ്റെ പ്രവർത്തനം കുറച്ച് കാലത്തേക്ക് നിലച്ചതുകൊണ്ട് ആ കാലിൻ്റെ പ്രവർത്തനം വളരെ മോശമായി ഉണ്ടാവും. ഒരു ഞരമ്പ് ബ്ലോക്കായി തൊട്ടാവാടി വാടുന്ന പോലെ ഞരമ്പ് ഇങ്ങനെ പറ്റ സൈലൻ്റാവും. അപ്പോൾ അത് വീണ്ടും അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് ഫോർത്ത് സ്റ്റേജ് ഉള്ളത്. അത് നമ്മൾ പിഴിച്ചിൽ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റാണ് പറയുക. ഒരു തൈലം അല്ലെങ്കിൽ കഷായം ഉപയോഗിച്ച് ഫുൾ ശരീരത്തിൽ ഒരു എൻഡ് മുതൽ ഇങ്ങനെ ഒഴിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണത്. അതിലാണ് ഞരമ്പിൻ്റെ സ്റ്റിമുലേഷൻ സംഭവിക്കുന്നത്. ഈ നെർവ് സ്റ്റിമുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മസിൽ നോർമൽ ഫങ്ഷൻ ചെയ്യുള്ളൂ. അയാൾക്ക് ഈ നടക്കാനോ ഇരിക്കാനോ അത്തരം പ്രവർത്തനങ്ങൾക്ക് വീണ്ടും തിരിച്ചെത്താൻ ഈ ഫോർത്ത് സ്റ്റേജ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഒരു ചികിത്സ, ഒരു രോഗം വന്ന് അയാളെ വേഗം ചികിത്സിച്ചാൽ വേഗം റിക്കവറി എന്നുള്ളതാണ് നമുക്ക് ആലോചിച്ച് തന്നെ അറിയും. എപ്പോഴും കോംപ്ലിക്കേഷൻ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിക്കവറിയും പ്രയാസമായിരിക്കും,
1: സാധ്യതകൾ
0: കുറവായിരിക്കും. അപ്പോൾ ഏർലി സ്റ്റേജിൽ വേഗം ട്രീറ്റ്മെൻ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഉള്ളത്.
1: അപ്പോൾ സാധാരണ ഒഴിച്ചിൽ എന്നുള്ളൊരു നാല് പിന്നെ നാല് വാക്കുകൊണ്ട് ഇത്രയും വിശാലമായ സ്റ്റെപ്പുകൾ കടന്നു പോകുന്നുണ്ട് എന്ന് ഒരുപക്ഷെ പലർക്കും അറിയണ്ടാവില്ല. വെറുതെ ഒരാൾക്കൊരു ഉരവേദന വരുമ്പോൾ ഒഴിച്ചിൽ എന്നൊരു ടേബിളിൻ്റെ പുറത്ത് കിടത്തിയിട്ട് നമ്മൾ സാധാരണ ഒഴിച്ചിലല്ല, മറിച്ച് നാല് ഭാഗങ്ങൾ നാല് ഏരിയ കവർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് നാല് പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്.
0: സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്.
1: ആ, അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഡയഗ്നോസിസിന് ശേഷം ഏത് ഏരിയയാണ് കൂടുതൽ പ്രശ്നങ്ങളുള്ളത് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പക്ഷേ ചികിത്സാ രീതികൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട്. ഡോക്ടർ, നമ്മൾ ഈ രോഗി ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞ പോലെ ഈ ചികിത്സയ്ക്ക് വിധേയമായി, അങ്ങനെ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങൾ ചികിത്സയ്ക്ക് ശേഷം രോഗി സുഖം പ്രാപിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ്. മടങ്ങി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നേരെ നമ്മുടെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ, അതോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതോ, അതിനെക്കുറിച്ച് ഡോക്ടർക്ക് ഒന്ന് പറയാൻ പറ്റുമോ?
0: പൊതുവെ എല്ലാവരും ഉള്ളൊരു ഡൗട്ടാണത്. നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം അതിൻ്റെ ഫോളോ അപ്പ് വേണം, അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ എന്നാണ് പറയുക. ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞാലും റീഹാബിലിറ്റേഷൻ പീരീഡ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ അത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇത്ര ദിവസം റെസ്റ്റ് എടുത്തു, ചികിത്സിച്ചു, ഇനി ഒറ്റ നേരെ ജോലിയിലേക്ക് കയറാൻ പാടില്ല. ഗ്രാജുവലിയാണ് നമ്മളതിലേക്ക് വരേണ്ടത്. ശരീരത്തിന് ഒരു ശരീരം പൊതുവെ വീക്കായി ഉണ്ടാവും. അപ്പോൾ അത് വീണ്ടും രണ്ടാമത് മസിൽ സ്ട്രെങ്ത്തൊക്കെ ഗെയിൻ ചെയ്തിട്ടാണ് ജോലിയിലേക്ക് പോകേണ്ടത്. അതിന് നമ്മൾ പറയാം മിനിമം 1 വീക്ക് റെസ്റ്റ് വേണം, അബ്സല്യൂട്ട് റെസ്റ്റ് വീട്ടിലിരിക്കണം. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ചില തൈലങ്ങളൊക്കെ പുരട്ടി ചെറു ചുള്ളത്തിൽ കുളിച്ച് ചില ഭക്ഷണ രീതികളൊക്കെ ഫോളോ ചെയ്ത് പോകുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത്, ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേ നമ്മൾ അതിന് കുറച്ച് എക്സസൈസ് അവർക്ക് പറഞ്ഞു കൊടുക്കും.
1: ഡിസ്ചാർജ്
0: സമയത്ത് പറഞ്ഞു കൊടുക്കും. അതാ ഇൻഡിവിജ്വൽ ആണ്, ഓരോ പേഷ്യൻസിനും ഓരോ എക്സസൈസ് ആയിരിക്കും ഉണ്ടാവുക. അയാളെ കണ്ടീഷൻ അനുസരിച്ചുള്ള എക്സസൈസ് മാത്രമേ അയാൾ ചെയ്യാൻ പാടുള്ളൂ. മറ്റൊരാൾ പറഞ്ഞതോ അല്ലെങ്കിൽ അത് നമ്മൾ വെറുതെ ഒരു എക്സസൈസ് അല്ല ചെയ്യുക. അപ്പോൾ അതിന് വേണ്ട കറക്റ്റ് എക്സസൈസ് നമ്മൾ ഉണ്ടാകുമ്പോൾ അവരെ കൊണ്ട് പഠിപ്പിച്ച് പെടും. അത് ഒരാഴ്ചത്തെ റെസ്റ്റ് കഴിഞ്ഞ് അവർ സ്റ്റാർട്ട് ചെയ്യണം. രണ്ട് ടൈപ്പ് എക്സസൈസ് ആണ്. ഒന്ന് സ്ട്രെച്ചിങ് എന്ന് പറയും, നമ്മൾ മസിലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്നത്. അത് കഴിഞ്ഞൊരു 1 വീക്കോ 2 വീക്സോ സ്ട്രെച്ചിങ് മാത്രം ചെയ്ത് സെക്കൻഡ് സ്റ്റേജിൽ അവർ സ്ട്രെങ്തനിങ് എക്സസൈസിലേക്ക് പോകണം. അതുപോലെ സയൻറ്റിഫിക് ആയിട്ട് ചെയ്യേണ്ട എക്സസൈസുകളാണ്. മസിൽ വീണ്ടും ആ പ്രോപ്പർ ടൈറ്റും അതിൻ്റെ സ്റ്റിഫ്നെസ്സും അതിൻ്റെ ആ ബൾക്കിനെസ്സൊക്കെ ഗെയിൻ ചെയ്യാൻ വേണ്ടി, അപ്പോൾ മാത്രമേ വീണ്ടും നമ്മൾ കറക്റ്റ് ചെയ്ത് ആ ബോണും ഡിസ്കുകളൊക്കെ അതേ പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്ന്. രണ്ടാമത്തത്, കുറേ കാലം നമ്മൾ നെർവിൻ്റെ പ്രോബ്ലം പറഞ്ഞു, അപ്പോൾ കാലിലൊക്കെ അതിൻ്റെ ഒരു വീക്ക്നെസ് ഉണ്ടാവും. ആ നോർമൽ ആ ഞരമ്പിൻ്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതി ആവണമെങ്കിലും എക്സസൈസ് മസ്റ്റാണ്. പിന്നെ എലോങ് വിത്ത് മരുന്നുകൾ കഴിക്കണം, എല്ലുകൾക്ക് ബലം കിട്ടാവുന്ന മരുന്ന്. അതിൽ ഏറ്റവും നമ്മൾ പറയുന്നൊരു മരുന്നാണ് ആട്ടിൻ ദ്രാവകം എന്ന് പറയും. ആടിൻ്റെ എല്ലും മരുന്നുകളും ഇട്ട് അത് അറക്കെന്ന് പറയും. അതൊരു ഒരു വെസലിൽ വേവിച്ച് അതിൻ്റെ സ്റ്റീം പോയിട്ട് വീണ്ടും കണ്ടൻസ് ചെയ്തെടുക്കുന്നതാണ്. അതൊരിക്കലും ഒരു പിന്നെ കൊളസ്ട്രോളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരാൾക്ക് മരുന്ന് ചെയ്താൽ അപ്പോൾ അവർ പറയും എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ആട് സൂപ്പ് പറ്റില്ല എന്ന് പറയും. അയാൾ നല്ല പിന്നെ പഴംപൊരിയും നെയ്യപ്പൊക്കെ ഇഷ്ടംപോലെ കഴിക്കുന്ന ആളാണെങ്കിലും മരുന്ന് കൊടുക്കുമ്പോൾ അവർക്ക് അതിൽ കൊളസ്ട്രോൾ എന്ന് എപ്പോഴും പറയും. പക്ഷേ ഈ സാധനത്തിൽ കൊളസ്ട്രോൾ സീറോ ആയിരിക്കും. കാരണം നമ്മളത് അറക്കം ഡിസ്റ്റിലേഷൻ പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര വയസ്സുള്ള ആളുകൾക്കും ഈ ഡൈജസ്റ്റ് ആളുകൾക്കും ഉപയോഗിക്കാം. അതൊരു ഒരു 1 മന്തോ 3 മന്ത്സോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ എക്സസൈസ് കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, പിന്നെ ഒരു മാസം കഴിയുമ്പോൾ ജസ്റ്റ് അവരോടൊരു ഫോളോ അപ്പ് വിസിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ വീണ്ടും അസസ് ചെയ്യും, എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അതിന് വേണ്ട എക്സസൈസ് കാര്യങ്ങൾ ചെയ്യും. വീണ്ടും നോർമൽ ഒരു 10 to 15 days കൊണ്ട് അവർ നോർമൽ വർക്കിലേക്ക് പോവാം. ചില കണ്ടീഷൻസിൽ മാത്രം നമ്മൾ ബെൽറ്റ് യൂസ് ചെയ്യാൻ പറയും. അതും വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ബെൽറ്റ് യൂസ് ചെയ്യാം. ഈ ബെൽറ്റ് പലപ്പോഴും ഡൗട്ടുള്ളൊരു സാധനമാണ്. ബെൽറ്റ് പ്രൊലോങ് നമ്മൾ ഫുൾ ടൈം ഇട്ട് കഴിഞ്ഞാൽ മസിലിൻ്റെ ബലം പോവുക ചെയ്യാം. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളിന് മാത്രം ആ വർക്ക് ചെയ്യുന്ന ആ സമയത്ത് മാത്രം സപ്പോർട്ടിന്. അത് ബോൺ തെന്നിപ്പോകുന്ന സ്പോണ്ടയിലോ ലിസ്റ്റസിസ് എന്ന കണ്ടീഷനിൽ മാത്രമേ നമ്മൾ നിർബന്ധമായിട്ട് ഇടേണ്ട കാര്യമുള്ളൂ. ബാക്കി എല്ലാവർക്കും അവരെ മസിൽ തന്നെ ബലം വെച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാതെ ആ സ്റ്റേജിലേക്ക് എത്തിക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. വീണ്ടും നമ്മൾ ഒരു പല ജോലികളും ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ഡിസ്ക് തെറ്റിയ ഒരാളുകൾക്ക് നമ്മൾ ഒരു കരുതൽ, നമ്മൾ കുറച്ചൊക്കെ ചില ജോലികളൊക്കെ അവരൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാന്നുള്ളത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുനിഞ്ഞ് വെയിറ്റ് എടുക്കുമ്പോൾ കാൽമുട്ടി മടക്കി വേണം താഴോട്ട് കുനിയാൻ, നേരെ ബെൻഡ് എടുക്കാൻ പാടില്ല. അതുപോലെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട സംഗതിയാണ്, നമ്മൾ ഒരു വർക്കും ചെയ്യാത്തൊരാൾ, നമ്മൾ സാധാരണ വീട്ടിൽ റെസ്റ്റൊക്കെ എടുത്ത് പേപ്പർ വഹിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യാത്ത ഒരാൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ഹാർഡ് വർക്ക് ഫിസിക്കൽ ആക്റ്റീവ് അല്ലാത്ത ഒരാൾ, ഒരിക്കലും പെട്ടെന്ന് പോയിട്ടൊരു ഫിസിക്കൽ ആക്റ്റീവായി ജോലി ചെയ്യാൻ പാടില്ല.
1: മാഷാല്ലാ, 3 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ശ്രോതാക്കളുമായി നടുവേദനയുടെ വ്യത്യസ്ത ഘട്ടങ്ങൾ കൈമാറിക്കഴിഞ്ഞു. നമ്മൾ കാരണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ചികിത്സ പ്രതിവിധികളെക്കുറിച്ചും നടുവേദന വരാതിരിക്കാനുള്ള പ്രതിവിധികളെക്കുറിച്ചും സംസാരിച്ചു. ആ അവസാനത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചികിത്സയെക്കുറിച്ചും ശ്രോതാക്കളുമായി പങ്കുവച്ചു. വളരെ ലളിതമായ രീതിയിൽ ശ്രോതാക്കൾക്ക് ഇത്തരം ഐഡിയാസ് ഷെയർ ചെയ്ത ഡോക്ടർ അബ്ദുൾ റസാഖ് വല്ലാഞ്ചിറ, അദ്ദേഹം മഞ്ചേരി വല്ലാഞ്ചിറ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. അദ്ദേഹത്തിന് പ്രത്യേകം ടീം പീസ് റേഡിയോയുടെ നന്ദി അറിയിക്കുന്നു. ആരോഗ്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ആരോഗ്യ വിഷയങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവച്ച അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: മാഷാഅല്ലാ, പീസ് റേഡിയോ ആരോഗ്യ വിചാരം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആരോഗ്യത്തെക്കുറിച്ച് ശരിക്കും നമുക്ക് വിചാരമുണ്ടാക്കുന്ന, വളരെ അനിവാര്യമായും നമ്മൾ കേൾക്കേണ്ടുന്ന പ്രോഗ്രാമുകളാണ് വ്യത്യസ്ത അറിയപ്പെട്ട ഡോക്ടേഴ്സിൻ്റെ കീഴിൽ നമ്മുടെ വ്യത്യസ്ത പീസ് റേഡിയോ പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടുള്ള ഈ പ്രോഗ്രാം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ സംസാരിച്ച വിഷയം, മരുന്നില്ലാതെ നടുവേദന അകറ്റാമെന്നോ എന്ന വിഷയത്തിൽ പങ്കെടുത്തത് ഡോക്ടർ അബ്ദുൾ റസാഖ് വല്ലാഞ്ചിറ, കൂടെ സുഹേർ പാണ്ഡിക്കാട്. ഇതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
3: ഇനി നാം പ്രവേശിക്കുന്നത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. പ്രാർത്ഥനാ പഠനത്തിൽ സഫീർ അൽഹിക്കമി നമ്മോടൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിതമെന്ന് പറയുമ്പോൾ സന്തോഷവും ദുഃഖവും പ്രയാസവും ഒക്കെ അടങ്ങിയതാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ പ്രയാസമുള്ള അനിഷ്ടകരമായ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മൾ പറയേണ്ട ഒരു വാക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ആ ദിക്കറാണ് നമ്മൾ ഇന്നത്തെ പ്രാർത്ഥനാ പഠനം എപ്പിസോഡിൽ പഠിക്കുന്നത്. എന്ത് അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടായാലും, അതല്ലെങ്കിൽ നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന, അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിയേക്കാവുന്ന തരത്തിലുള്ള പ്രയാസഭരിതമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ, സംഭവിച്ചാൽ നമ്മൾ പറയേണ്ട വാചകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇപ്രകാരമാണ്: ഖദറുല്ലാഹി വമാ ശാ ഫഅൽ എന്നാണ് നമ്മളവിടെ വഖഫ് ചെയ്യുമ്പോൾ ഖദറുല്ലാഹ് എന്ന് പറയും. ഒരുമിച്ചാണെങ്കിൽ ഖദറുല്ലാഹി വമാ ശാ ഫഅൽ എന്ന് ഒരുമിച്ച് നമ്മൾ അല്ലാ എന്നതിൻ്റെ ഹായിന് കെസറിട്ടുകൊണ്ടാണ് പറയേണ്ടത്. ഇവിടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ടത് രണ്ട് അക്ഷരങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, ആദ്യത്തെ ഖദറുല്ലാ എന്നിടത്തെ ഖാഫാണ്. ഖാഫ് എന്നത് അണ്ണാക്കിൽ നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ് ക എന്നത്. ക ഖദറുല്ല എന്ന് പറഞ്ഞാൽ തെറ്റാകും, ഖാഫാണ് ഖദറുല്ല. വമാ ശാ ഫഅൽ, അവിടെ ഫഅൽ എന്നതിൻ്റെ ഐൻ, ഫഅന് ശേഷമുള്ള ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ് ഐൻ. അതാണ് ഐനിന് ഫത്തഹാണ് അ. ഫഅൽ ഫഅല എന്നാണ് ഖദറുല്ലാഹി വമാ ശാ ഫഅല എന്നാണ് പദം. നമ്മളവിടെ വഖഫ് ചെയ്യുമ്പോൾ വമാ ശാ ഫഅൽ എന്നാണ് പറയുക. അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു ദിക്കറാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രയാസമുണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ എൻ്റെ അമ്മോ തുടങ്ങിയ പദങ്ങൾ അയ്യോ എന്നൊക്കെയാണ് പലപ്പോഴും പല ആളുകളും പറയാറുള്ളത്. എന്നാൽ അങ്ങനെയല്ല, സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈയൊരു പദം പറയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒന്നുകൂടി ഞാൻ ഉച്ചരിക്കാം, ഖദറുല്ലാഹ് വമാ ശാ ഫഅൽ. എന്താണ് അതിൻ്റെ അർത്ഥം? ഇങ്ങനെ ഒരു പ്രയാസം അല്ലെങ്കിൽ അനിഷ്ടകരമായ സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാൻ പ്രവാചകൻ പഠിപ്പിച്ച ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഖദറുല്ലാ, ഇത് അള്ളാഹുവിൻ്റെ വിധിയാകുന്നു. സംഭവിച്ചത് എന്താകട്ടെ, അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. വമാ ശാ അഫാൽ, അള്ളാഹു ആണെങ്കിൽ അവൻ ഉദ്ദേശിച്ചത് അവൻ ചെയ്യുന്നു. അള്ളാഹുവിന് എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചത് ആ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്, അള്ളാഹുവിൻ്റെ ഖദറാണ്. നമ്മൾക്ക് അത് എങ്ങനെ ഭവിച്ചാലും അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നടക്കുന്നതാണ്. അതിന് നമ്മൾ വിഷമിച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സംസാരങ്ങൾ ഉണ്ടാക്കിയിട്ടോ കാര്യമില്ല എന്ന ഒരു ബോധ്യം, വിശ്വാസത്തിൽ അടിയുറച്ച അത് അങ്ങനെ ആകരുതായിരുന്നു, ഇങ്ങനെ ആകണമായിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള വർത്തമാനങ്ങളില്ലാതെ എന്ത് അനിഷ്ടകരമായതുണ്ടായാലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വാചകം പറയുന്നവൻ യഥാർത്ഥ വിശ്വാസിയായിരിക്കും. അതുകൊണ്ട് ഈ വാചകം നമ്മൾ പറയാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, അതിനുശേഷം എൻ്റെ കൂടെ നിങ്ങൾ പറയണം, ഖദറുല്ലാഹി വമാ ശാ ഫഅൽ. ഇനി ഞാൻ പറയാം, നിങ്ങൾ ഏറ്റു പറയണം, ഖദറുല്ലാ വമാ ശാ ഫഅൽ, ഖദറുല്ലാഹി വമാ ശാ ഫഅൽ. അപ്പോൾ ഈ ദിക്കറ് നമ്മൾ ജീവിതത്തിൽ ഏത് സമയത്ത് എന്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഉരുവിടാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: അൽഹംദുലില്ലാഹ്, ഇന്നും ഒരു പുതിയ പ്രാർത്ഥന നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഇതുപോലെ പ്രാർത്ഥനാ പഠനം പങ്കുതി സ്ഥിരമായി കേൾക്കുന്നവർക്ക് യഥേഷ്ടം പ്രാർത്ഥനകൾ അർത്ഥം ഉൾപ്പെടെ മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിന് ഭാഗമാക്കാനും കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ നമുക്കുള്ള ശ്രോതാക്കൾക്കുള്ള ഒരു പ്രയോജനം. സഫീർ അൽഹക്കിമേനെ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. അടുത്തതായി നമ്മൾ കേൾക്കാനിരിക്കുന്നത് പൂമരത്തണയിൽ. നമുക്കറിയാം, പൂമരത്തണയിൽ എന്ന ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ ശരിക്ക് നിറഞ്ഞ പൂ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ അടിയിരിക്കുമ്പോഴുള്ള ഒരു ഒരു ആശ്വാസവും സമാധാനവും അതിൻ്റെ വർണ്ണാശപടങ്ങളെ കാണുമ്പോഴുള്ള വല്ലാത്ത ഒരു ആകർഷണീയതയും ഉണ്ടാകും. എന്നതുപോലെ തന്നെ നമ്മുടെ ചെറിയ മക്കൾക്കൊപ്പം നമുക്ക് കൂടെ ഇരുന്ന് ഒന്നിച്ച് കേൾക്കാൻ പറ്റിയ വളരെ അട്രാക്റ്റീവായ ഒരു പ്രോഗ്രാമാണ് പൂമരത്തണയിൽ. ഇന്നത്തെ പൂമരത്തണയിൽ നമ്മോടൊപ്പം ചേരുന്നത് പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും എന്ന വിഷയത്തിൽ ഷെമീൽ മഞ്ചേരി. നമുക്ക് അത് കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയം നിറഞ്ഞ പൂമരത്തണലിൻ്റെ ശ്രോതാക്കളായിട്ടുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. പതിവ് പോലെ കൂട്ടുകാർക്ക് കൊച്ചു കൊച്ചു അറിവുകളും പാട്ടുകളും മറ്റു സംസാരങ്ങളുമൊക്കെയായി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ഇന്നും നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ കൂട്ടുകാർക്ക് വേണ്ടി MS സ്വാഗതം ചെയ്യുകയാണ്. ആരാണെന്നറിയാലോ? നമ്മുടെ സ്വന്തം അർഷദ്. അർഷദ്,
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
5: അർഷദ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വളരെയധികം മനോഹരമായ ഒരു പാട്ടിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെട്ടു. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ വൈവിധ്യങ്ങളും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. അതുപോലെ അതിൻ്റെ അവസാനത്തിൽ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഒരു ഭാഗം പറഞ്ഞു വച്ചിരുന്നു.
6: അതെ അതെ, ഉമ്മാനെക്കുറിച്ചും ഉപ്പാനെക്കുറിച്ചും.
5: അതെ, ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചുമൊക്കെ. അത് അന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ സമയപരിമിതി മൂലം നമുക്കധികം പറയാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു. ഇന്ന് അവരെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ സംസാരിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ അള്ളാഹു നമ്മളെ ജീവിപ്പിച്ചതും നമ്മളെ വളർത്തിയതും ഒക്കെ അവരിലൂടെയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ എത്ര ഓർത്താലും എത്ര അവർക്ക് വേണ്ടി നന്മകൾ ചെയ്തു കൊടുത്താലും മതിയാവില്ല. അതുകൊണ്ടാണ് നമ്മൾ പൂമരത്തണലിന്റെ വിവിധങ്ങളായ എപ്പിസോഡുകളിലൂടെ എപ്പോഴും ഉപ്പയോടും ഉമ്മയോടുമുള്ള പെരുമാറ്റ മര്യാദകളെ കുറിച്ചൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. നമ്മളെപ്പോഴും പല സംസാരത്തിലും പല പ്രസംഗങ്ങളിലൊക്കെ കേൾക്കുന്നതാണ് അല്ലേ കൂട്ടുകാരെ. എന്തെന്ന് വെച്ചാൽ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അള്ളാഹുവിനോടുള്ള ഇബാദത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പല സ്ഥലങ്ങളിലും വന്നിട്ടുള്ളത് ഉപ്പയോടും ഉമ്മയോടും.
6: അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, ഏറ്റവും കൂടുതൽ ഞാൻ ആരാണ് ഇഷ്ടപ്പെടേണ്ടതെന്ന് പറഞ്ഞപ്പോൾ മൂന്ന് പ്രാവശ്യം ഉമ്മാനോടാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയോട് പറഞ്ഞത്.
5: പിന്നീടാണ് ഉപ്പയെക്കുറിച്ച് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഉമ്മയാണ് നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കുന്നത് എന്നർത്ഥം. തീർച്ചയായും ഇവിടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ അവരെക്കുറിച്ച് ഓർക്കാൻ, അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവരോട് അനുസരണ കാണിക്കേണ്ടതിനൊക്കെ ആവശ്യകത പറയാൻ നമ്മൾ കഥയാണോ പാട്ടാണോ അനുഭവങ്ങളാണോ എന്താണ് അർഷദ് ഇന്ന് കൂട്ടുകാർക്കായി ഒരുക്കി കൊണ്ടുവന്നിട്ടുള്ളത്?
6: ഒരു പാട്ടാണ്, ഉമ്മാനെക്കുറിച്ചും ഉപ്പാനെക്കുറിച്ചും ഓർക്കാവുന്ന ഒരു നല്ല ഗാനം.
5: ശരി, അങ്ങനെയെങ്കിൽ ആ പാട്ടിലേക്ക് നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിച്ചാലോ കൂട്ടുകാരെ. എല്ലാവരും റെഡിയല്ലേ? നമ്മുടെ സ്വന്തം ഉമ്മാനെക്കുറിച്ചും ഉപ്പാനെക്കുറിച്ചുമാണ് ഈ പാട്ടിലൂടെ നമ്മൾ ഓർക്കാൻ പോകുന്നത്. എത്ര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. എന്നാൽ ശ്രദ്ധിച്ചോളൂ അർഷദ്, നമുക്ക് തുടങ്ങാം.

0: കേൾക്കാൻ വളരെയേറെ ഇമ്പമാർന്ന വരികൾ. അർഷദ്, ജസാകുമുല്ലാഹു ഖൈറൻ. പാട്ടിൻ്റെ വരികളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ ആദ്യം നമ്മളിവിടെ സൂചിപ്പിക്കുന്ന ആരെ കുറിച്ചാ?
1: ഉമ്മാനെക്കുറിച്ച്.
0: ഉമ്മാനെക്കുറിച്ചാണ്. തീർച്ചയായും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃക അത് തന്നെയാണ്. നേരത്തെ അർഷദ് പറഞ്ഞ സ്വഹാബിയുടെ ചരിത്രത്തിൽ ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് അത് തന്നെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട്, സഹവാസം ഒക്കെ വേണ്ടത് ആരോടാണെന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബിയോട് ആദ്യത്തെ മൂന്ന് തവണയും ഉമ്മുക്ക, നിന്റെ ഉമ്മയോട് എന്ന് വീണ്ടും വീണ്ടും മൂന്ന് തവണ ആവർത്തിച്ചു പറയുകയും നാലാമത്തെ തവണ മാത്രം അബൂക്ക എന്ന് പറയുകയും ചെയ്യുന്ന സംഭവമൊക്കെ നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ളതാണ്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഉമ്മയോടുള്ള നമ്മുടെ കടപ്പാടും സ്നേഹവും അനുസരണയും ഒക്കെ എത്രത്തോളം വേണമെന്ന്. നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ട് നമുക്കറിയാലോ കൂട്ടുകാരെ, അല്ലേ അർഷദ്?
1: ആ അതെ, നമ്മളെ 10 മാസം ഗർഭം ചുമന്ന് ക്ഷീണത്തിന്മേലെ ക്ഷീണം സഹിച്ചുകൊണ്ടാണ് നമ്മളെ അവർ പോറ്റി വളർത്തിയത്. അതിൻ്റെ സ്നേഹവും കാരുണ്യം നമ്മളെപ്പോഴും അവർക്ക് വേണ്ടി ചെയ്തിരുന്നു.
0: തീർച്ചയായും അർഷവ് പറഞ്ഞ പോലെ 10 മാസം അല്ലെങ്കിൽ 9 മാസവും കുറച്ചു ദിവസങ്ങളും നമ്മളെ, നമ്മളെന്ന ഒരു ജീവിയെ, ഒരു മനുഷ്യനെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുക എന്നുള്ളത് എത്രത്തോളം പ്രയാസമാണെന്നൊരു പക്ഷെ നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല. വേണമെങ്കിൽ കൂട്ടുകാർക്കായി ഒരു ആക്ടിവിറ്റി പറയാം, പക്ഷെ അത് ചെയ്തു നോക്കൊന്നും വേണ്ട. സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഇപ്പോൾ ഏകദേശം നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് 2-3 ഒക്കെ കിലോ ഏകദേശം ഭാരം ഉണ്ടാവും അല്ലേ? 2 കിലോഗ്രാം, 3 കിലോഗ്രാം ഏകദേശം ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമ്മുടെ ഭാരം ഉണ്ടാവുക. നമ്മളെന്ന ചെറിയ കുട്ടിയുടെ അത്രയും ഭാരമുള്ള അല്ലെങ്കിൽ അതുപോലെ ഭാരമുള്ള ഒന്ന് വയറ്റിൽ ചുമന്നുകൊണ്ട് ദിവസങ്ങളല്ല, മണിക്കൂറുകളല്ല, ആഴ്ചകളല്ല, മാസങ്ങൾ നടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനൊന്ന് ആലോചിച്ച് നോക്കാം, എന്ത് ഒരു 1, 2, 3 കിലോഗ്രാം ഭാരമുള്ള ഒരു കല്ല്, ഒരു കരിങ്കല്ലോ മറ്റോ നമ്മുടെ വയറ്റത്ത് കെട്ടിവെച്ചുകൊണ്ട് നമുക്ക് എത്ര സമയം നടക്കാൻ സാധിക്കും? നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ സാധിക്കുമോ?
1: അതുപോലെ തന്നെ ഇപ്പോൾ കടകളിൽ നമ്മൾ പോയി വരുമ്പോൾ കവറ് ഒരു കയ്യിൽ ഭാരം അനുഭവപ്പെടുമ്പോൾ മറ്റൊരു കയ്യിലേക്ക് മാറ്റിപ്പിടിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സൗകര്യം പോലും ഉമ്മാക്ക് ലഭിക്കുന്നില്ല.
0: അതെ അതെ, ഉമ്മ ആ വയറ്റിൽ തന്നെ നേരത്തെ അർഷവ് പറഞ്ഞ പോലെ ഒന്ന് വയറ്റിൽ നിന്ന് മാറ്റിപ്പിടിക്കാനോ ഒന്നും സാധിക്കാതെ ആ വയറിൻ്റെ മുകളിൽ തന്നെ ആ ഭാരമെല്ലാം ചുമന്നുകൊണ്ട് 9 മാസത്തിൽ പരം സമയം നമ്മളെ ചുമന്നു നടന്നിട്ടുണ്ട്. അത് വലിയ കാര്യം തന്നെയാണ്, വലിയ പ്രയാസം തന്നെയാണ്. അതുകൊണ്ടാണ് കൂട്ടുകാരോട് ഞാൻ ഈ ഒരു സംഗതി പറഞ്ഞത്. ഇത്രയും ഭാരം നമ്മുടെ വയറ്റത്ത് വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഒരു ദിവസം പോയിട്ട് അര ദിവസം പോലും ഒരു പക്ഷെ നമ്മുടെ സാധാരണ രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമുക്കൊന്ന് അങ്ങോട്ട് നടക്കാനോ, ഒന്ന് ഓടാനോ, ഒന്ന് ചാടാനോ, അതല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഒന്ന് ചെരിഞ്ഞു കിടക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയായിരിക്കും ആ സമയത്തുണ്ടാവുക. ഇതെല്ലാം സഹിച്ചുകൊണ്ട്, ഇതെല്ലാം ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ആ ഉമ്മ നമ്മളെയൊക്കെ ഗർഭം ചുവന്ന് പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ച് പ്രസവിച്ച് കഴിഞ്ഞാൽ പ്രയാസങ്ങൾ തീർന്നോ?
1: ഇല്ല, നമ്മളെ പോറ്റി വളർത്തുക, നമ്മൾ രാത്രി സമയമാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഉണരുകയും കരഞ്ഞുകൊണ്ട് ഉമ്മാനെ ഉറങ്ങാൻ സമ്മതിക്കാതെ പിന്നെ.
0: അതെ അതെ, എന്നുവെച്ചാൽ ഉമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തുകൊണ്ട് പ്രയാസപ്പെട്ട് ക്ഷീണിച്ചായിരിക്കും രാത്രി കിടക്കാൻ വേണ്ടി എത്തുക. ആ സമയത്തായിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്നുറങ്ങി, രാത്രിയായിരിക്കും നമ്മളൊക്കെ ചെറിയ കുട്ടിയായ സമയത്ത് പലപ്പോഴും ഉണർന്നിരിക്കുക, എന്നിട്ട് അങ്ങനെ കരയും അല്ലെങ്കിൽ കളിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് രാത്രിയും ഉമ്മക്ക് ഉറക്കമില്ലാതാവുകയും എന്നാലും ആ ഉമ്മ ഒരിക്കലും നമ്മളെ അതിൻ്റെ പേരിൽ ചീത്ത പറയുകയോ ഒന്നും ചെയ്തില്ല. ആ ഉമ്മക്ക് നമ്മളോട് സ്നേഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? ഒരു പക്ഷേ രാത്രി ഉറങ്ങാൻ സമ്മതിക്കാത്ത ഒരാളോട് നമുക്കൊക്കെ സാധാരണഗതിയിൽ ദേഷ്യമാണ് ഉണ്ടാവുക അല്ലേ?
1: അതെ.
0: പക്ഷേ ഇവിടെ നമ്മുടെ ഉമ്മ എന്താ പകരം ചെയ്യുന്നത്? നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നു, നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കുന്നു, പോറ്റി വളർത്തുന്നു, എല്ലാം ചെയ്യുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാവാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഉമ്മയോടുള്ള ബാധ്യതയെപ്പറ്റി അത്രയേറെ കാര്യഗൗരവത്തിൽ സൂചിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പാട്ടിന്റെ 1-ാമത്തെ വരി മാത്രമാണ് നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചല്ലേ?
1: അതെ. ഉമ്മാനെയാണ് എനിക്കേറെ ഇഷ്ടം, ഉപ്പാനെയാണ് എനിക്കേറെ ഇഷ്ടം.
0: അതെ, ഉമ്മാനെ മാത്രം ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരുടെ ഉപ്പയുണ്ടെങ്കിൽ അതെന്താ ഉമ്മയെക്കുറിച്ച് മാത്രം ഇത്രയും സമയം പറയുന്നു എന്ന് വിചാരിക്കാം. ഉപ്പയെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്, ഓർക്കാനുണ്ട്, അവരെയും നമുക്ക് അനുസരിക്കാനുണ്ട് അല്ലേ? അവരും നമുക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് കൂട്ടുകാരെ.
1: നമുക്ക് വേണ്ടിയുള്ള യൂണിഫോമും പുസ്തകങ്ങളും ബാഗും അതുപോലെ പെരുന്നാളിനെടുത്തു നിന്ന വസ്ത്രങ്ങളും അത്തരത്തിലുള്ള നമ്മൾ എന്തു പറഞ്ഞാലും അത് വാങ്ങിത്തരാൻ മാത്രം വാങ്ങിത്തരുന്ന നമ്മുടെ ഉപ്പ ഉപ്പാനെയും ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത്.
0: അതെ അതെ, ഇതൊന്നും ഇപ്പോൾ നേരത്തെ അർഷദ് പറഞ്ഞ പോലെ നമുക്ക് വസ്ത്രങ്ങൾ വാങ്ങിത്തരുന്നത് നമ്മൾ ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണം അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ ചെലവുകൾ ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഉപ്പ കഷ്ടപ്പെടുന്നത് എത്രത്തോളാണെന്ന് ഒരു പക്ഷേ നമുക്ക് ഇപ്പോഴൊന്നും മനസ്സിലാവില്ല കൂട്ടുകാരെ. നമ്മൾ എത്ര പറഞ്ഞാലും എത്ര പൂമരത്തണലിൻ്റെ എപ്പിസോഡുകളിൽ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചൊക്കെ പറഞ്ഞാലും ചില കൂട്ടുകാരിപ്പോഴും ആ ഉമ്മയോട് മോശമായി സംസാരിക്കുന്നു, ധിക്കാരപൂർവ്വം മറുപടി പറയുന്നു, ആ ഉമ്മ ഇങ്ങോട്ട് വിളിച്ചാൽ വരാതിരിക്കുന്നു, ആ ഉമ്മയുടെ വാക്കുകളെ അനുസരിക്കാതിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കൂട്ടുകാരിപ്പോഴുണ്ട്. അവർക്കൊന്നും ഒരു പക്ഷേ എത്ര നമ്മുടെ പൂമരത്തണലിലെ വിവിധങ്ങളായ എപ്പിസോഡുകളിലൂടെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും പറഞ്ഞു കൊടുത്താലും മനസ്സിലാവണമെന്നില്ല. പക്ഷെ അവർക്കൊക്കെ മനസ്സിലാകുന്ന ചില സമയങ്ങൾ വരാനുണ്ട്. അതിലൊന്നാണ് ആ ഉമ്മ അങ്ങ് നഷ്ടപ്പെടുന്നൊരു സാഹചര്യം. അള്ളാഹു നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ. ആ ഉപ്പയെങ്ങാനും നമ്മൾ മരിക്കുന്നതിന് മുമ്പ് മരിച്ച് അല്ലെങ്കിൽ ഉമ്മ മരിച്ചാൽ ആ സമയത്താണ് നമുക്ക് അവരുടെ വില കൂടുതൽ മനസ്സിലാവുക. ഇനി ആ സമയത്തല്ലെങ്കിൽ അതും കഴിഞ്ഞ് മറ്റൊരു സമയത്ത് അതിനേക്കാൾ നന്നായി മനസ്സിലാവുന്നൊരു സന്ദർഭമുണ്ട്. എന്നു വെച്ചാൽ നമ്മളും നമ്മെപ്പോലെയുള്ള ചെറിയ കൂട്ടുകാർ നമ്മളൊക്കെ ഇനി വലുതായി ഒരു വലിയ യുവാവൊക്കെ ആയി പിന്നെ കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ നമ്മളൊരു ഉപ്പയാവുമല്ലോ. ആ ഉപ്പയാവുന്ന സമയത്ത് നമുക്ക് എന്തായാലും മനസ്സിലാവും എന്ത് എന്താണ് ഒരു ഉപ്പയുടെ ത്യാഗമെന്നും കഷ്ടപ്പാടെന്നും. ഒരു പക്ഷെ ആ നേരത്ത് നമുക്ക് നമ്മുടെ ഉപ്പയെ തിരിച്ച് സ്നേഹിക്കാൻ നമ്മുടെ ഉപ്പ അന്ന് ഉണ്ടായിക്കൊള്ളുന്നില്ല. അന്നായിരിക്കും നമ്മുടെ മക്കളും നമ്മളോട് ധിക്കാരൊക്കെ കാണിക്കുന്ന സമയത്താവും നമുക്ക് അതൊക്കെ മനസ്സിലാവുക. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇപ്പോൾ പൂമരത്തണലൊക്കെ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പയോടുള്ള ഉമ്മയോടുള്ള ബാധ്യതകൾ നമ്മൾ എന്തു ചെയ്യണം, മറക്കാതെ നിറവേറ്റണം. എന്നു വെച്ചാൽ ഏറ്റവും വലിയ ബാധ്യത അവർ പറഞ്ഞത് കേൾക്കുക, അനുസരിക്കുക എന്ന് തന്നെ. വലുതാകുന്ന സമയത്താണ് ഉപ്പക്കും ഉമ്മക്കൊക്കെ ഒരുപാട് വയസ്സായി നമുക്കും കുറച്ചൊക്കെ പ്രായമാകുന്ന സമയത്ത് അവരെ തിരിച്ച് നോക്കുന്ന സമയത്താണ് പിന്നീട് കൂടുതൽ ബാധ്യതകൾ വരുന്നത്. ഈ ഒരു സമയത്ത് നമ്മെപ്പോലെയുള്ള ചെറിയ കൂട്ടുകാരെന്ന നിലക്ക് നമുക്ക് ഇപ്പോഴുള്ള കടമ ആ ഉപ്പയും ഉമ്മയും എന്തു പറഞ്ഞാലും അള്ളാഹുവിനും റസൂലിനും എതിരില്ലാത്ത എന്തു കാര്യങ്ങൾ പറഞ്ഞാലും അവരെ നന്നായി അനുസരിക്കുക എന്നുള്ളതാണ് അല്ലേ അർഷദ്?
1: അതെ അതെ.
0: അങ്ങനെയെങ്കിൽ നമുക്ക് അതിന്റെ ബാക്കി വരികളിലേക്ക് പോയാലോ?
1: ഓ,

0: സ്വർഗം.
1: അതെ, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ഉമ്മാന്റെ കാലടി പാടലാണ് നമുക്കുള്ള സ്വർഗം എന്നൊക്കെ, അല്ലേ? ആ, അതിനർത്ഥം എന്താണെന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ഉമ്മയെ അനുസരിക്കണമെന്നും ഉമ്മയെ അനുസരിക്കുന്നതിലൂടെ ഉപ്പയെ അനുസരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ നമുക്കറിയാം, അല്ലേ? അവരെ ധിക്കരിച്ചുകൊണ്ട് അവരെ തൃപ്തിയില്ലാത്തവരുടെ കൂട്ടത്തിലായാൽ നമുക്ക് സ്വർഗം കിട്ടുമോ?
0: ഇല്ല,
1: ഒരിക്കലുമില്ല കൂട്ടുകാരെ. കാരണം നമുക്കറിയാം, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ഉമ്മയുടെയും ഉപ്പയുടെയും തൃപ്തിയിലാണ് ആരുടെ തൃപ്തി?
0: അള്ളാഹുവിന്റെ തൃപ്തി.
1: അള്ളാഹുവിന്റെ തൃപ്തി. അതുപോലെ തന്നെ ഉമ്മയുടെയും ഉപ്പയുടെയും കോപത്തിലാണ് ആരുടെ കോപം?
0: അള്ളാഹുവിന്റെ കോപം.
1: അള്ളാഹുവിന്റെ കോപം. ഈ ഒരു ഹദീസൊക്കെ നമ്മൾ പലവട്ടം കേട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു ശ്രദ്ധിക്കണം? നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും ദേഷ്യം നമുക്കൊരിക്കലും വരരുത്. എപ്പോഴും അവരുടെ ഇഷ്ടം മാത്രം, അവരുടെ തൃപ്തി മാത്രം നേടുന്ന കൂട്ടുകാരാവാനാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. മറിച്ച് ഏതെങ്കിലും സമയത്ത് അവർ നമ്മളോട് ദേഷ്യപ്പെടുകയോ നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ നമുക്കത് വളരെ പ്രതികൂലമായി ബാധിക്കും.
0: സ്വർഗത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് അത് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുക. ചിലപ്പോൾ ഒരു അണുമണി തൂക്കം തിന്മ കൊണ്ടായിരിക്കും നമ്മൾ നാളെ നരകത്ത് പോവുക. ചിലപ്പോൾ ഉമ്മാനനുസരിച്ച ഒരു അണുമണി തൂക്കം നന്മ കൊണ്ടായിരിക്കും നമ്മൾ നാളെ സ്വർഗത്ത് പ്രവേശിക്കും.
1: അതെ, അങ്ങനെയുള്ള ഓരോ നന്മകളും വളരെ കാര്യഗൗരവത്തിലെടുക്കുന്ന നല്ല കൂട്ടുകാരെന്ന നിലക്ക് നമ്മൾ എന്തു ശ്രദ്ധിക്കണം? ഉപ്പയും ഉമ്മയും അനുസരിക്കുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ പാട്ടിന്റെ അടുത്ത ഭാഗം കൂടി ഒന്ന് പാടിയാലോ?

0: അതെ, വീണ്ടും അവരോടുള്ള എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പറയാം അല്ലേ. അവരോട് ബഹുമാനം വേണം,
1: സ്നേഹം വേണം,
0: സ്നേഹം വേണം,
1: സൗമ്യമായുള്ള സംസാരം.
0: അതെ, സൗമ്യമായുള്ള സംസാരം. അതാണ് കൂട്ടുകാരുടെ അമ്മസ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ, സൗമ്യമായ സംസാരം. നമുക്ക് നമ്മുടെ ഉപ്പയോടും ഉമ്മയോടൊക്കെ ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ട് അല്ലേ. അതില്ലാത്ത കൂട്ടുകാരൊന്നും ഒരു പക്ഷെ ഉണ്ടാവില്ല. പക്ഷെ ചില സമയത്തൊക്കെ, പ്രത്യേകിച്ചും ദേഷ്യം വരുന്ന സമയത്തൊക്കെ, ഉമ്മയോടും ഉപ്പയോടുള്ള സൗമ്യമായ സംസാരം നമുക്ക് നഷ്ടപ്പെടാറുണ്ട് അല്ലേ. അറിയാതെ ചില വാക്കുകളൊക്കെ എന്ന് വെച്ചാൽ, അവർക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകളും അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ ഭാഗമായുള്ള വാക്കുകളുമൊക്കെ, അനുസരണക്കേടിൻ്റെ വാക്കുകളുമൊക്കെ നമ്മുടെ നാവിലൂടെ വരാറുണ്ട്. അതൊരിക്കലും പാടില്ല, നമുക്ക് അറിയാലോ കൂട്ടുകാരെ, എല്ലാവർക്കും അറിയില്ലേ. അറിയാം, അതുകൊണ്ട് തന്നെ ആ അറിവിനൊത്ത് നമ്മൾ പ്രവർത്തിക്കണം.
1: അതെ,
0: ബാക്കി വരികൾ എന്താണ് പറയുന്നത്?

0: അതെ, അവരെന്തു പറഞ്ഞാലും നമ്മൾ എന്തു ചെയ്യണം എന്നാ പറഞ്ഞത്?
1: അതനുസരിക്കണം.
0: അതനുസരിക്കണം. അവര് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് എപ്പോഴും ഓരോ കാര്യങ്ങളും പറയാറുള്ളത്.
1: അതെ,
0: ഒരിക്കലും ഒരു ഉപ്പയുമ്മയും അവരുടെ മക്കളുടെ കാര്യത്തിൽ മോശമായതൊന്നും, എന്ന് വെച്ചാൽ അവർക്ക് പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നും തന്നെ അവരോട് പറയാറില്ലല്ലോ. നന്മകൾ മാത്രമാണ് ഓരോ ഉപ്പയും ഉമ്മയും കുട്ടികളെ ഉപദേശിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും അത് അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യണം.
1: അതെ,
0: അതേപോലെ തന്നെ രണ്ടാമത്തെ വരിയിൽ പറഞ്ഞത് അവർ തടഞ്ഞതെല്ലാം നമ്മൾ
1: വെടിഞ്ഞിടണം.
0: എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവർ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ട എന്നോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകണ്ട എന്നൊക്കെ പറഞ്ഞാൽ അതും നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആപത്ത് സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായി എന്തെങ്കിലുമൊക്കെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യണ്ട, ഇങ്ങോട്ട് പോകണ്ട, അല്ലെങ്കിൽ അതെടുക്കണ്ട എന്നൊക്കെ പറയുന്നത്. ആ നേരത്ത് ധിക്കാരം കാണിച്ചുകൊണ്ട് ഞാനതെടുക്കും എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ച് നമുക്ക് എന്താ അഭിപ്രായം? വളരെ മോശം അഭിപ്രായമാണ് അത്തരം കുട്ടികളെ, അത്തരം കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം മോശപ്പെട്ട കുട്ടികളിൽ നമ്മുടെ ഈ പീസ് റേഡിയോയും പൂമരത്തണലൊക്കെ കേൾക്കുന്ന കൂട്ടുകാരുണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം അടുത്ത വരി കൂടി നമുക്ക് അർശതയിലൂടെ കേട്ടാലോ?

0: തുണയാവണം.
1: അതെ, നമുക്കറിയാം സൂറത്തു ഇസ്രായിലെ ഒരായത്തിന്റെ ആശയം തന്നെയാണിത് അല്ലേ. വഖല്ലാ റബ്ബുക എന്ന് തുടങ്ങുന്ന ആയത്ത് നമ്മളൊക്കെ മദ്രസയിലും അല്ലാത്ത ക്ലാസ്സുകളിലുമൊക്കെ എപ്പോഴും കേൾക്കുന്ന, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിലൊക്കെ കേൾക്കുന്ന ഒരായത്താണ്. വഖല്ലാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന തുടങ്ങിയ ആ ആയത്ത്. അത് എപ്പോഴും കേട്ടത് കൊണ്ട് മാത്രമായില്ല,
0: പ്രാർത്ഥനയും കൂടിയാണ്.
1: ആ അതിൽ ഒരു പ്രാർത്ഥന കൂടി വരുന്നുണ്ട്. ആ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് അവസാനം പറയാം. ഇവിടെ നമ്മുടെ പാട്ടിനോടനുബന്ധിച്ച് പാട്ടിലെ വരിയിൽ എന്താ പറഞ്ഞത്?
0: കാരുണ്യച്ചിറകുകൾ താഴ്ത്തിടണം, അവർക്ക് നാം എപ്പോഴും തുണയാവണം.
1: അതെ, നമ്മുടെ കാരുണ്യത്തിന്റെ ചിറകുകൾ. ഈ വരി ഒരു പക്ഷെ നമുക്ക് ഇപ്പോ അത്രത്തോളം മനസ്സിലായിക്കൊള്ളുന്നില്ല. മറിച്ച് നമ്മളൊക്കെ ഒരു വലിയ കുട്ടിയായി, നമ്മുടെ ഉപ്പക്കും ഉമ്മക്കൊക്കെ ഒരുപാട് വയസ്സായി. ആ സമയത്ത് നമ്മളായിരിക്കും നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും നോക്കേണ്ടി വരിക. ഇപ്പോ നമ്മുടെ ഉപ്പയും ഉമ്മയൊക്കെ നമ്മെ നോക്കുന്നു അല്ലെ. ഇനി നമ്മളൊക്കെ വലിയ കുട്ടികളായി, വലിയ ആളുകളൊക്കെ ആയി മാറുമ്പോൾ നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ വയസ്സാവും. ആ സമയത്ത് അവർക്കൊന്നിനും സാധിക്കൂല. ആ സമയത്ത് നമ്മളെ അവർ എങ്ങനെയാണോ ഈ ചെറുപ്പത്തിലൊക്കെ നോക്കിയത്, അതുപോലെ നമ്മൾ തിരിച്ചു നോക്കേണ്ടി വരും. ആ സമയത്ത് നമ്മൾ ദേഷ്യം കാണിച്ചുകൊണ്ട്, ഇപ്പോൾ കൂട്ടുകാർക്കൊക്കെ അറിയാലോ വൃദ്ധസദനം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നുവെച്ചാൽ വയസ്സായ ഉപ്പയെയും ഉമ്മയൊക്കെ എനിക്ക് നോക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു കേന്ദ്രത്തിലൊക്കെ കൊണ്ടുപോയി ആക്കിക്കൊണ്ട് കുറച്ച് പൈസയും കൊടുത്തുകൊണ്ട് അവരെ നോക്കാൻ വേണ്ടി അവിടെ ആളെ ഏൽപ്പിക്കുന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മുടെ ഉപ്പയ്ക്കും ഉമ്മക്കും എത്ര സുഖമില്ലെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ തന്നെയാണ് അവരെ നോക്കേണ്ടത്. കാരണം നമ്മൾ ചെറുതായപ്പോൾ നമുക്ക് ഏത് അസുഖം വന്നപ്പോഴും എന്തു പ്രയാസം വന്നപ്പോഴും അവരെ നമ്മെ ഇട്ടു പോയിട്ടില്ലല്ലോ. അവരാണ് നമ്മെ എല്ലാ സമയത്തും നോക്കിയത്. ആ ഒരു കാരുണ്യം നമ്മൾ തിരിച്ച് അവർക്ക് പ്രായമാകുമ്പോൾ ചെയ്തു കൊടുക്കേണ്ടി വരും അല്ലേ അർഷദ്?
0: അതെ, അതോടൊപ്പം തുണയാവണം. എല്ലാ സന്ദർഭത്തിലും അവർക്ക് വേണ്ടി നമ്മൾ കൂടെ ഉണ്ടാവണം.
1: അതെ, അവർക്ക് എല്ലാ പ്രയാസഘട്ടങ്ങളിലും എല്ലാ അസുഖത്തിന്റെ അവസ്ഥകളിലും എല്ലാ രംഗത്തും നമ്മൾ അവർക്ക് തുണയാകേണ്ട ഒരു സന്ദർഭമായിരിക്കും. അവർക്ക് വയസ്സാവുകയും നമുക്കും അതുപോലെ പ്രായമായി ഒരു വലിയ കുട്ടിയൊക്കെ ആവുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഉപ്പക്കും ഉമ്മക്കും വേണ്ടി ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഉപ്പക്കും ഉമ്മക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയൊക്കെ നമുക്ക് അറിയാം അല്ലേ. എങ്കിലും ഏതെങ്കിലും കൂട്ടുകാർക്ക് അറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി പറയാണ്, നമുക്കറിയുന്ന എല്ലാ വചനങ്ങൾ വെച്ചും നമ്മൾ നമസ്കാരത്തിന് ശേഷവും അല്ലാത്ത സമയത്തൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നാൽ വിശുദ്ധ ഖുർആനിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വഖല്ലാ റബ്ബുക എന്ന് തുടങ്ങുന്ന ആയത്തിൽ ഒരു പ്രാർത്ഥന, അർശദ് സൂചിപ്പിച്ച പോലെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കൂടി കൂട്ടുകാർക്കായി പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന് നമുക്ക് വിരാമം കുറിക്കേണ്ടതുണ്ട്. ഏതായിരുന്നു പ്രാർത്ഥന അർശദ്? അതെ, റബ്ബി റഹം ഹുമ കമാ റബ്ബയാനി സഹീറ. എല്ലാ കൂട്ടുകാർക്കും അറിയില്ലേ? എല്ലാവരും ഒന്ന് എം എസിന്റെ കൂടെ ഒപ്പം ചൊല്ലിക്കേ. എം എസ് പറയാം എല്ലാവരും. ഇപ്പോൾ പീസ് റേഡിയോയുടെ മുന്നിൽ നല്ല കൂട്ടുകാരായിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ഉറക്കനെ പറഞ്ഞേ, റബ്ബി റഹം ഹുമ, റബ്ബി റഹം ഹുമ കമാ റബ്ബയാനി, കമാ റബ്ബയാനി സഹീറ, റബ്ബി റഹം ഹുമ കമാ റബ്ബയാനി സഹീറ. എല്ലാവരും ഒന്നിച്ചു പറയൂ, റബ്ബി റഹം ഹുമ കമാ റബ്ബയാനി സഗീറ. എന്താ ഈ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടില്ലേ? നേരത്തെ പറഞ്ഞ ആശയം തന്നെയാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ആദ്യം പറയുന്നത് റബ്ബി, എന്റെ റബ്ബെ അള്ളാഹുവേ. ഇർഹം ഹുമ, അവർക്ക് രണ്ടുപേർക്കും അഥവാ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും നീ കരുണ ചൊരിയണമേ. എങ്ങനെ? കമാ റബ്ബയാനി സഗീറ, അവരെന്നെ ചെറുപ്പത്തിൽ ഏതൊരു രൂപത്തിൽ കാരുണ്യത്തിലുമൊക്കെയാണോ പോറ്റി വളർത്തിയതും നോക്കിയതും ആ രൂപത്തിൽ അവർക്കും നീ കരുണ ചൊരിയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ രക്ഷിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളാവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പരലോകത്തെത്തുമ്പോൾ ചില ഉപ്പന്മാർക്കൊക്കെ അവർ ചെയ്തതിനേക്കാൾ വലിയ പദവികൾ ലഭിക്കുന്ന ചില സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഉപ്പ തിരിച്ചു ചോദിക്കും, അല്ല എനിക്കെങ്ങനെ ഇത്രയൊക്കെ വലിയ പദവികൾ കിട്ടിയത്, ഞാൻ അതിനു മാത്രമൊന്നും പ്രവർത്തിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് അള്ളാഹു ആ ഉപ്പയോട് തിരിച്ചു പറയുന്ന ചില വാചകങ്ങളുണ്ട്. എന്താണെന്നറിയോ? നിന്റെ മകൻ നിനക്കുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു, ഒരുപാട് സമയം ഒരുപാട് കാലം പ്രാർത്ഥിച്ചിരുന്നു, അതിൻ്റെ പ്രതിഫലമായിട്ടാണ് നിനക്ക് ഈ രൂപത്തിൽ പദവികൾ കിട്ടിയിട്ടുള്ളത് എന്ന് ചില ഉപ്പമാരോടൊക്കെ പറയുന്ന സാഹചര്യം പരലോകത്ത് വരാനുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഉപ്പാക്കും വേണ്ടി ഉമ്മാക്കും വേണ്ടി നമ്മൾ എത്രത്തോളം പ്രാർത്ഥിച്ചിട്ടുണ്ട്? അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു അനുഭവം പരലോകത്ത് ഉണ്ടാവുമോ? ഉണ്ടാകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, കേട്ടല്ലോ. അപ്പോൾ നമ്മൾ എന്തു പ്രാർത്ഥിക്കണം? റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ. എല്ലാ കൂട്ടുകാർക്കും പ്രാർത്ഥന കിട്ടിയല്ലോ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന നല്ല കൂട്ടുകാരാവാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഇന്നത്തെ പൂമരത്തലിന്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ അർശദിലൂടെ നമ്മൾ ആ പാട്ട് ഒന്നുകൂടി കേൾക്കുകയാണ്.
0: ഉമ്മ.

0: ജസാക്കല്ലാഹു ഖൈറൻ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം കൂട്ടുകൂടാനെത്തിയത് അർഷദ് എന്ന കൂട്ടുകാരനായിരുന്നു. ഇന്നത്തെ പൂമരത്തണലിന്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ കൂട്ടുകാർക്ക് ഇന്നു പറഞ്ഞ ഒരുപാട് ആശയങ്ങളും അറിവുകളും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അതിനനുസരിച്ച് നല്ല കുട്ടിയായി വളരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ പുതിയ വിഭവങ്ങളുമായി കൂട്ടുകാരുമായി സംവദിക്കാമെന്ന പ്രതീക്ഷയിൽ ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ ബാറക്കല്ലാ. ഷമീൽ മഞ്ചേരി അവതരിപ്പിച്ച പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമായിരുന്നു ഇന്ന് നാം ഇതുവരെ കേട്ടത്. പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും എന്ന വിഷയത്തിൽ നല്ല ഒരു പ്രോഗ്രാമാണ് കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം അവതരിപ്പിച്ചത്. ബാറക്കല്ലാ ഹുഫീക്കും.
2: കീ കൊടുത്താൽ ഇളകി കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നാം ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. പീസ് റേഡിയോ നുറുങ്ങുകളിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷാജി സി ഐ വടുവഞ്ചാൽ. ഇസ്ലാമോഫോബിയ പുരാതന ചരിത്രത്തിൻ്റെ വാർപ്പ് മാതൃകകൾ മുഹമ്മദ് അജ്മൽ സി രചിച്ച നുറുങ്ങുകൾക്ക് അദ്ദേഹം ശബ്ദം നൽകുന്നു.
4: വർത്തമാനം പലപ്പോഴും ചരിത്രത്തിൻ്റെ ആവർത്തനമാണ്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് എന്ന വാക്യം നിത്യപ്രസക്തമായി നിലകൊള്ളുന്നത്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം വളരെ പ്രാധാന്യമർഹിക്കുന്നു. കാരണം 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സ്വജീവിതത്തിൽ സ്വാംശീകരിക്കാൻ ശ്രമിക്കുകയും പ്രതിസന്ധിഘട്ടങ്ങളിലെ അവിടുത്തെ പ്രതികരണ രീതികളിൽ നിന്ന് പാഠമുൾക്കൊള്ളുകയും ചെയ്യേണ്ടവരാണവർ. തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഖുർആൻ 33:21. ചരിത്രത്തിൻ്റെ ദശാസന്ധികളിൽ ഒട്ടനേകം പ്രതിസന്ധിഘട്ടങ്ങളിലൂടെ മുസ്ലിം സമൂഹം കടന്നുപോയിട്ടുണ്ട്. അതിനാൽ തന്നെ ആധുനിക കാലഘട്ടത്തിൽ ഈ സമുദായം നേരിടുന്ന വെല്ലുവിളികളെ അതേതായിരുന്നാലും പിന്നിട്ട കാലങ്ങളിലും നമുക്ക് ദർശിക്കാൻ കഴിയും. അവയെ തരണം ചെയ്യാൻ പ്രവാചകനും അനുചരന്മാരും സ്വീകരിച്ച മാർഗങ്ങളിലും വളരെ സുവ്യക്തം. തീവ്രവാദ ചിന്തകളുടെ കടന്നുകയറ്റവും പ്രമാണവും കേവല യുക്തിയും മുന്നിൽ വെച്ചുള്ള സംവാദങ്ങളും സ്വദേശത്ത് നിന്ന് പുറത്താക്കപ്പെട്ട സമുദായവുമെല്ലാം ഇന്നത്തെ മാത്രം പ്രശ്നമല്ല. ഈ ഇടയായി മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും അഭയാർത്ഥികളെയും നിരോധിച്ചുകൊണ്ട് ചില രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഒപ്പിട്ട ഉത്തരവിനെതിരെ ദേശമതഭേദമന്യേ മനുഷ്യസ്നേഹികൾ മുഴുവൻ ശബ്ദമുയർത്തുന്ന പ്രതിഷേധങ്ങൾ അഴിച്ചുവിടുന്ന അവസരത്തിൽ ചരിത്രത്തിലേക്കൊരു എത്തിനോട്ടം സന്ദർഭോചിതമാകും. കാലചക്രം 100 ആണ്ടുകൾ പിന്നോട്ട് തിരിക്കണം. വാദി മുഅസ്സമിൽ മക്കയിലെ ബഹുദൈവാരാധകരുടെ യോഗം നടക്കുന്നു. മുമ്പെങ്ങുമില്ലാത്ത ഭയത്തിലാണവർ. ഉമർ റളിയല്ലാഹു അൻഹുവും ഹംസാ റളിയല്ലാഹു അൻഹുവും ഇസ്ലാം സ്വീകരിച്ചു. ഏകദൈവാരാധനയുടെ പ്രബോധനവീതിയിൽ നിന്ന് താൻ പിന്മാറില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കി. അതിലപ്പുറം അവരെ ഭയപ്പെടുത്തിയത് ബനു ഹാഷിം ബനു മുത്തലിബ് കുടുംബങ്ങളിലെ വിശ്വാസികളും അവിശ്വാസികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാനെടുത്ത തീരുമാനമായിരുന്നു. നബി കുടുംബത്തിൽ നിന്ന് അബൂലഹബ് മാത്രമായിരുന്നു ആ കരാർ അംഗീകരിക്കാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ നേരിട്ട് ഒരാക്രമണം സാധ്യമല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മക്കയിൽ ഇസ്ലാമോഫോബിയ വളരെ ശക്തമായി കഴിഞ്ഞിരിക്കുന്നു. മുഹമ്മദിനോടും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരോടും യാതൊരുവിധ ബന്ധവും, അത് സാമൂഹികമോ സാമ്പത്തികമോ ആവട്ടെ, പുലർത്താൻ പാടില്ല എന്നവർ തീരുമാനിച്ചു. അവരുമായി കച്ചവടം നടത്തരുത്, സംസാരിക്കരുത്, പൂർണമായ ബഹിഷ്കരണം. മുഹമ്മദിനെ വധിക്കാൻ തങ്ങൾക്കു വിട്ടുതരുന്നതുവരെ ഈ ബഹിഷ്കരണം തുടരാൻ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ തീരുമാനിച്ചു. മക്കയിലെ കിഴക്കൻ പ്രാന്തപ്രദേശങ്ങളിലെ ശഅബ് അബീ ത്വാലിബ് എന്ന താഴ്വരയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനുചരന്മാർക്കും അവരെ പിന്തുണച്ച ബനു ഹാഷിം ബനു മുത്തലിബ് കുടുംബങ്ങൾക്കും പിൻവാങ്ങേണ്ടി വന്നു. സാമൂഹിക ബന്ധങ്ങൾ പൂർണമായും വിച്ഛേദിക്കപ്പെട്ടു. വിശന്ന് കരയുന്ന പിഞ്ചുപൈതങ്ങളുടെ ശബ്ദം താഴ്വരയിൽ അലയടിച്ചു. ഹൃദയത്തിൽ കാരുണ്യത്തിന്റെ ഉറവ ഇനിയും വറ്റാത്ത ചില മക്കാ നിവാസികൾ നൽകുന്ന ഭക്ഷണ സാമഗ്രികൾ മാത്രമായിരുന്നു ഉപജീവനത്തിന് ആശ്രയം. മക്കയ്ക്ക് പുറത്തുപോയി ഭക്ഷണസാധനങ്ങൾ വാങ്ങാം എന്നുവെച്ചാൽ അതിനുള്ള സാമ്പത്തിക കഴിവും ഇല്ല. വളരെ ദുർഘടമായ സാഹചര്യം. മൃഗങ്ങളുടെ തോലും ഇലകളും തിന്ന് മനുഷ്യർ വിശപ്പടക്കുന്ന അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. 3 വർഷം ഈ ദുരവസ്ഥ തുടർന്നു. എന്നാൽ ഒടുവിൽ മക്കയിലെ അവിശ്വാസികളിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ഈ അനീതിക്കെതിരെ രംഗത്തെത്തി. ബനു ഹാഷിം കുടുംബവുമായി രക്തബന്ധമുണ്ടായിരുന്ന പലർക്കും തങ്ങളുടെ ബന്ധുക്കൾ സഹിക്കുന്ന ഈ പീഡനം അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. ഹിഷാമുബിനു അമ്ര്, സുഹൈർബിനു അബി ഉമയ്യ, മുത്തഅിമുബിനു അദിയ്, അബുൽ ബുക്താരി, സമ്മബിനു അൽ അസ്വദ് എന്നീ 5 പേർ പരസ്യമായി കഅബക്കുള്ളിൽ കെട്ടിത്തൂക്കിയ ബഹിഷ്കരണ കരാർ കീറിയെറിയാൻ പുറപ്പെട്ടു. അബൂജഹൽ അവരെ തടയാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അതേസമയം അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന വാചകമൊഴികെ കരാറിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം ചിതലരിച്ചു പോയിരിക്കുന്നു എന്ന് തനിക്ക് ലഭിച്ച ദൈവീക വെളിപാട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിതൃവ്യൻ അബൂ താലിബിനെ അറിയിച്ചു. ഇക്കാര്യം കരാർ ലംഘിക്കാൻ വന്നവരോടും അബൂജഹലിനോടും അബൂ താലിബ് പറഞ്ഞപ്പോൾ ഇത് സത്യമാണെങ്കിൽ ബഹിഷ്കരണം പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് ബഹുദൈവാരാധകർക്ക് സമ്മതിക്കേണ്ടി വന്നു. കരാർ രേഖ എഴുതിയ തോൽ പരിശോധിക്കാൻ ചെന്ന മുത്തഅമുബിനു അദിയ്യ കണ്ട കാഴ്ച അദ്ഭുതകരമായിരുന്നു. ബിസ്മിക്കല്ലാഹുമ്മ എന്ന ഭാഗമൊഴികെ അനീതിയുടെയും പീഡനത്തിന്റെയും വാചകങ്ങളെല്ലാം ചിതൽ തിന്ന് നശിച്ചിരിക്കുന്നു. 3 വർഷം നീണ്ട ബഹിഷ്കരണം പിൻവലിക്കാൻ ഇതോടെ സത്യനിഷേധികൾ നിർബന്ധിതരായി. ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ മുസ്ലിം സമൂഹം പ്രവാചക ചരിത്രത്തിൽ നിന്ന് പാഠമുൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. മുസ്ലിമാവാത്ത അബൂ താലിബും കുടുംബവും ആ 5 ചെറുപ്പക്കാരും മുസ്ലിങ്ങൾക്കെതിരെയുള്ള ബഹിഷ്കരണത്തിനെതിരെ പൊരുതിയെങ്കിൽ ഇന്ന് പല രാഷ്ട്രങ്ങളിലും അന്യമതസ്ഥരായ ആളുകൾ പോലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനീതികൾക്കെതിരെ പ്രതികരിക്കുന്നത് ചരിത്രത്തിന്റെ ആവർത്തനം തന്നെയാണ്. അല്ലാഹുവും പ്രവാചകനും കൽപ്പിച്ചതുപോലെ അന്യമത സമൂഹങ്ങളോട് നീതി പാലിക്കുവാനും അവർക്ക് നന്മ ചെയ്യുവാനും ഗുണകാംക്ഷയോടുകൂടി വർത്തിക്കുവാനും മുസ്ലിം സമൂഹത്തിന് ഊർജം പകരുന്നതാണ് നമുക്കു ചുറ്റുമുയരുന്ന പ്രതിഷേധങ്ങൾ. അതോടൊപ്പം നാളെ മറ്റു സമൂഹങ്ങൾക്കെതിരെ അനീതിയോ അക്രമമോ സംഭവിച്ചാൽ അതാരു ചെയ്താലും സത്യത്തിന്റെയും നീതിയുടെയും കൂടെ നിൽക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ് എന്ന ഓർമ്മപ്പെടുത്തലും. ചരിത്രം ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. മക്കയിലെ മഹാമരുഭൂമിയിൽ പ്രവാചകനും അനുയായികളും അനുഭവിച്ച ബഹിഷ്കരണത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ഇതൊക്കെ എത്ര ചെറുത്. അല്ല, നിങ്ങൾക്കു മുമ്പ് കഴിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചുവെച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട്.
1: മാഷാല്ലാ, ഇതുവരെ നാം കേട്ടത് നുറുങ്ങുകളാണ്. ഇസ്ലാമോഫോബിയ പുരാതന ചരിത്രത്തിൻ്റെ വാർപ്പ് മാതൃകകൾ എന്ന സി മുഹമ്മദ് അജ്മൽ രചിച്ച ആ രചനയ്ക്ക് ശബ്ദം നൽകിയത് ഷാജി സി ഐ വടുവഞ്ചാൽ. ഇതുപോലെയുള്ള നേർപഥത്തിലെ പ്രധാനപ്പെട്ട ലേഖനങ്ങൾ, നമുക്ക് ശബ്ദാവിഷ്കാരം നൽകുന്ന നുറുകളെന്ന പ്രോഗ്രാം നമ്മൾ എപ്പോഴും കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായി നാം കേൾക്കാൻ ഇരിക്കുന്നത് അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്ന എന്ന ഒരു സീരിയൽ പഠനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മളത് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരുപാട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അറിയാം. പക്ഷേ ആ നാമങ്ങളുടെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി വളരെ ഡെപ്തായി ആഴത്തിൽ മനസ്സിലാക്കി തരുന്ന ഒരു പഠന സംരംഭമാണ് ശരിക്കും അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാം. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് അൽ മുഹീത്ത്, സർവ്വദിനെയും വലയും ചെയ്തവൻ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് അബ്ദുറഊഫ് അൽ ഹക്കിമി തിരുവനന്തപുരമാണ് ക്ലാസ് എടുക്കുന്നത്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങൾ പഠിക്കുക, അതിൻ്റെ തേട്ടങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അത് കാണാതെ പഠിക്കുക, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും സവിശേഷമായ കാര്യം. അതുകൊണ്ട് ഈയൊരു ഇൽമ്, ഈയൊരു മജ്ലിസ്, ഇതൊരു വലിയ പുണ്യം കിട്ടുന്ന നന്മയായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആദ്യ അവസാനം കേട്ട് പഠിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ മുഹീത്ത് എന്ന് പറയുന്ന നാമത്തെയാണ്. അൽ മുഹീത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത് കാനല്ലാഹു ബികുല്ലി ശൈഇൻ മുഹീത, ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ പലയാവർത്തി ഈ നാമത്തെക്കുറിച്ചും അതിൻ്റെ തേട്ടത്തെക്കുറിച്ചും അതിൻ്റെ ആശയ വിശാലതയെയും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അൽ മുഹീത്ത് എന്ന നാമത്തിൻ്റെ വിശദീകരണം പറഞ്ഞപ്പോൾ ബികുല്ലി ശൈഇൻ ഇൽമൻ വഖുദ്റതൻ വറഹ്മതൻ വഖഹ്റൻ, ഇങ്ങനെ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹു അൽ മുഹീത്ത് എന്ന് പറയുന്നതിനെ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തത്, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനെക്കുറിച്ചും ആഴത്തിൽ ചൂഴ്ന്ന് അറിവുള്ളവനാണ്. അള്ളാഹുവിൻ്റെ അറിവ് എന്നത് എല്ലാത്തിലും വലയം ചെയ്ത് നിൽക്കുന്നു എന്നതാണ്. ഒന്നും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല. ഈ ലോകത്തൊരു ഇല കൊഴിയുന്നുണ്ടെങ്കിൽ അതുപോലും വലാ തസ്ഖുത്തു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, സൂറത്തുൽ അൻആമിൽ. ഒരു ഇല കൊഴിയുന്നുണ്ടെങ്കിൽ പോലും അത് അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ വീഴുന്നില്ല. ഇങ്ങനെ നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അറിവിൽപ്പെടാത്ത ഒന്നും തന്നെ ഈ സൃഷ്ടിലോകത്തില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അൽ മുഹീത്ത് എന്ന് പറയുന്ന നാമം പഠിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക. അതായത് അള്ളാഹുവിൻ്റെ അറിവ് അത് എല്ലാത്തിലും വ്യാപകമായി നിൽക്കുന്നു, അല്ലെങ്കിൽ വലയം ചെയ്ത് നിൽക്കുന്നു, അതാണ് അൽ മുഹീത്ത്. അപ്പോൾ അള്ളാഹു മുഹീത്താണെന്ന് പറയുമ്പോൾ അവൻ്റെ ഇൽമ് എല്ലാത്തിലും വലയം ചെയ്ത് നിൽക്കുന്നു, ഒന്ന്. രണ്ടാമത്തേത്, അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് അള്ളാഹുവിനേക്കാൾ ഖുദ്റത്തുള്ള മറ്റൊരാളില്ല, കഴിവുള്ള മറ്റൊരാളില്ല. എല്ലാത്തിനെയും സൃഷ്ടിക്കാനും പരിപാലിക്കാനും കഴിവുള്ളവൻ അള്ളാഹു മാത്രം. അപ്പോൾ അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ മറികടക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അള്ളാഹു എന്താണോ കനിഞ്ഞരുളിയത് അതുമാത്രമേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സൃഷ്ടി ജാലങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു ഒരു മനുഷ്യൻ്റെ കൈ അനങ്ങണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ, വിചാരിക്കുകയാണെങ്കിൽ, കുൻ ഫയക്കുൻ, അതുണ്ടാകും എന്ന് പറഞ്ഞാൽ അതപ്പോൾ ഉണ്ടാകും എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ അതിജീവിക്കാൻ ഒരാൾക്കും കഴിയില്ല. അതുപോലെ തന്നെ എല്ലാ സൃഷ്ടികളിലും അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? വലയം ചെയ്തിട്ടുണ്ട്. ആ വലയത്തിനപ്പുറം ഒരാൾക്കും കടക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമും അള്ളാഹുവിൻ്റെ ഖുദ്റത്തും എല്ലാത്തിലും വലയം ചെയ്തിട്ടുണ്ട്, തീർന്നില്ല. വറഹ്മതൻ, അള്ളാഹുവിൻ്റെ കാരുണ്യവും. അള്ളാഹുവിൻ്റെ കാരുണ്യവും എല്ലാത്തിലും വലയം ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള മുഹീത്തായ അള്ളാഹു
5: തീർന്നില്ല. വഖഹ്റൻ അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ ആധിപത്യത്തിലാണ് ബാക്കിയുള്ള എല്ലാം. ചിലപ്പോൾ ചില രാജ്യം ഏതെങ്കിലും ചില വ്യക്തികളുടെ കീഴിലായിരിക്കാം, അല്ലെങ്കിൽ ചില രാജ്യങ്ങൾ മൊത്തം ഏതെങ്കിലും ചില സാമ്രാജ്യത്വ ശക്തികളുടെ കീഴിലായിരിക്കാം, അല്ലെങ്കിൽ ചില നാട്, അല്ലെങ്കിൽ ചില പഞ്ചായത്ത്, ഗ്രാമം, ഇതൊക്കെയും ആധിപത്യം ചില വ്യക്തികളുടെ പേരിലായിരിക്കാം. പക്ഷേ ഈ ലോകം മുഴുവൻ, അല്ലാഹു അല്ലാത്തത് മുഴുവൻ അല്ലാഹുവിൻ്റെ ആധിപത്യത്തിലാണ്. അത് മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്നതും അത് മുഴുവൻ വലയം ചെയ്തിരിക്കുന്നതും എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുന്നു. ഏതുകൊണ്ട്? അല്ലാഹുവിൻ്റെ അറിവുകൊണ്ട്, അല്ലാഹുവിൻ്റെ കഴിവുകൊണ്ട്, അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട്, അല്ലാഹുവിൻ്റെ ആധിപത്യം കൊണ്ട് ലോകത്തുള്ള സർവ്വതിനെയും ചൂഴ്ന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ വലയം ചെയ്തിരിക്കുന്നു എന്നാണ് അൽ മുഹീത്ത് എന്നതിൻ്റെ നാമത്തിൻ്റെ അർത്ഥം എന്ന് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതിൽ ഒരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വതആല അൽ മുഹീത്ത് എന്ന് പറയുമ്പോൾ റഹ്മത്ത് എല്ലാത്തിലും ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റഹ്മത്ത് എത്ര വിശാലമായിരിക്കും? അതിലൊരു ചരിത്രം ഞാൻ നിങ്ങളെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ വലിയ സമ്പത്ത് ഉണ്ടാക്കിയവൻ, ആ മനുഷ്യനാകട്ടെ നന്മകളൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല തിന്മകളിൽ മുഴുകുകയും ചെയ്തു. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചിട്ടില്ല, പക്ഷെ കുഫർ കാണിക്കുകയും ചെയ്തു. അങ്ങനെ ജീവിച്ച മനുഷ്യൻ അവസാനം മരണവേളയുടെ സമയത്ത് മക്കളെയൊക്കെ വിളിച്ചുകൂട്ടി, ഞാൻ മരിച്ചതിന് ശേഷം നിങ്ങൾ എന്താണ് എന്നെ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ സമ്പത്ത് എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിച്ച് ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ചെയ്തതിന് ശേഷം, കൊടുത്തതിന് ശേഷം അവസാനം പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞു.

ഹദീസുകളിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ മനുഷ്യൻ്റെ വിഷയത്തെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കും, മാ ഹമലക അല അൻ ഫഅൽത മാ ഫഅൽത, നീ ഈ പ്രവർത്തിച്ച പ്രവൃത്തിയുണ്ടല്ലോ, ഇതെന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പ്രവർത്തിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യനോട് ചോദിക്കും എന്നാണ്. ആ മനുഷ്യൻ എന്ത് പറയുന്നറിയോ, മഹാഫത്തുക്ക, അല്ലാഹുവേ നിന്നെ ഭയന്നിട്ടാണ്, നിന്റെ ശിക്ഷയെ ഭയന്നിട്ടാണ് ഞാൻ എൻ്റെ ജീവിതകാലത്ത് നന്മകൾ ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ ജീവിതകാലത്തിൽ തിന്മകൾ മാത്രമായിരുന്നു ചെയ്തിരുന്നത്, നീ എത്രയെത്ര അനുഗ്രഹങ്ങൾ ചെയ്തു, ആ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി കാണിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ നിൻ്റെ മുമ്പിൽ വന്നു നിൽക്കും എന്നത് ഭയന്നിട്ടാണ് ഇനി എന്നെ ഒരിക്കലും അല്ലാഹുവേ നീ ഒരുമിച്ച് കൂട്ടരുത് എന്ന ജഹിലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു, അറിവില്ലായ്മയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഞാൻ അങ്ങനെ നിൻ്റെ ശിക്ഷയെ ഭയന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു നീ ഒരുമിച്ച് കൂട്ടൂല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ജഹിലിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച അജ്ഞതയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആ മനുഷ്യന് പോലും അല്ലാഹു സുബ്ഹാനഹു തആല ഫതലഖാഹു ബിറഹ്മതി, അല്ലാഹുവിൻ്റെ റഹ്മത്ത് അവനിൽ വീണ്ടും പൊതിയുകയാണ്. അങ്ങനെ അവനെ ചൂഴ്ന്നു നിൽക്കുന്നു, വലയം ചെയ്തു നിൽക്കുന്നു. ഫഗഫറ ലഹു, അങ്ങനെ അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കുകയും ചെയ്യുകയാണ്. എത്ര വലിയ വിശാലമാണ് അല്ലാഹുവിൻ്റെ റഹ്മത്ത് എന്നത്. അപ്പോൾ എല്ലാത്തിലും ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, എല്ലാത്തിലും വലയം ചെയ്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ ജഹിലിൻ്റെ അടിസ്ഥാനത്തിൽ, അറിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ ഇത്രയും വലിയ ഈ കാര്യങ്ങൾ ചെയ്ത വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെല്ലാത്തിലും അല്ലാഹുവിൻ്റെ റഹ്മത്ത് വിശാലമായി അതിൽ വലയം ചെയ്തു നിൽക്കുന്നു. ഒരാളും അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് പുറത്തല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു അറബിയായ ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇരിക്കുന്ന സമയത്ത് പള്ളിയിൽ വന്ന് മൂത്രമൊഴിക്കാണ്. ആ സമയത്ത് സ്വഹാബത്തിന് ദേഷ്യം വന്നു. സ്വഹാബത്ത് അതിനെ തടുക്കാൻ വേണ്ടി എണീറ്റപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ തടുക്കുകയാണ്. അയാൾ മൂത്രമൊഴിച്ചോട്ടെ, അയാൾ മൂത്രമൊഴിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വഹാബികളോട് പറയുകയാണ്, കുറച്ച് വെള്ളം കൊണ്ടുവന്ന് അതിനെ വൃത്തിയാക്കുക. ശേഷം ആ മനുഷ്യൻ ഇതെല്ലാം കണ്ടതിന് ശേഷം മനുഷ്യനെ അദ്ദേഹത്തെ വിളിച്ച് ആ അറബിയായ മനുഷ്യനെ വിളിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കൊടുത്തു. ഇത് പള്ളിയാണ്, നിസ്കരിക്കാനും ദിക്ര ചെയ്യാനും ഇബാദത്തുകൾ ചെയ്യാനും ആളുകൾ ഒഴിഞ്ഞിരിക്കുന്നത്, അല്ലാതെ നജസ്സിനെ കൊണ്ടാക്കാനുള്ള അല്ലെങ്കിൽ നജസ് ഉപേക്ഷിക്കേണ്ട, വേസ്റ്റുകൾ തള്ളേണ്ട ഇടമല്ല പള്ളി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ ഉപദേശിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ റഹംനി വ മുഹമ്മദൻ വലാ തർഹം മഅന അഹദൻ, അല്ലാഹുവേ എനിക്കും മുഹമ്മദിനും നീ എന്ത് ചെയ്യണം, നിൻ്റെ റഹ്മത്ത് കൊടുക്കണം. കാരണം ആ മൂത്രമൊഴിക്കുന്ന സമയത്തും ദേഷ്യപ്പെടാതെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, ആ സ്വഹാബത്തിനെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ സ്വഹാബത്ത് കോപാകുലനായത് കൊണ്ടാണ് വേറെ ആർക്കും നീ അല്ലാഹുവേ റഹ്മത്ത് ചെയ്യരുതേ എന്ന് അയാൾ പ്രാർത്ഥിച്ചത്. പക്ഷെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു എന്നറിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലഖദ് തഹജ്ജർത വാസിഅൻ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യം എന്നുള്ളത് വിശാലമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, വറഹ്മതി വസിഅത് കുല്ല ഷൈ, എൻ്റെ കാരുണ്യം എന്നുള്ളത് എല്ലാത്തിലും വിശാലമായി കിടക്കുന്നു. ആ റഹ്മത്തിനെയാണ് നീ ചുരുക്കിക്കളഞ്ഞത്, കുടുസമാക്കിയത് എന്ന് പറഞ്ഞ് ആ മനുഷ്യനോട് ഉപദേശിക്കണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യം എല്ലാത്തിലും വിശാലമാണ്. അല്ലാഹു അൽ മുഹയ്യത്ത് എന്ന് പറയുമ്പോൾ അവൻ്റെ കാരുണ്യം എല്ലാത്തിലും ചുറ്റി നിൽക്കുന്നു, എല്ലാത്തിലും വലയം ചെയ്തിരിക്കുന്നു എന്നതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹദീസുകളിൽ കാണാൻ സാധിക്കും, ലല്ലാഹു അർഹമു ബി ഇബാദിഹി മിനൽ വാലിദത്തി ബി വലദിഹ, മക്കളോട് മാതാവിനുണ്ടാകുന്ന ആ ഒരു കാരുണ്യം അതിനേക്കാൾ എത്രയോ വലുതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇന്ന ലില്ലാഹി മിഅത റഹ്മ, അള്ളാഹുവിന് 100 കാരുണ്യമുണ്ട്. അൻസല മിൻഹ റഹ്മതൻ വാഹിദതൻ, അതിൽ നിന്ന് ഒന്ന് മാത്രമാണ് അല്ലാഹു ഈ ഭൂമി ലോകത്ത് ഇട്ടേച്ചിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ 100 കാരുണ്യത്തിൽ ഒരു കാരുണ്യം മാത്രമാണ് അല്ലാഹു ഈ ഭൂമി ലോകത്ത് സംവിധാനിച്ചിട്ടുള്ളത് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർത്തിയില്ല. എന്നിട്ട് അതിൻ്റെ വിശദീകരണം പറയാണ്, ഒന്നാമത്തെ അതായത് ഒരു റഹ്മത്ത് തന്നെ ഈ ലോകത്തിട്ടപ്പോൾ ബൈനൽ ഇൻസി വൽ ജിന്നി വൽ

0: വൽ ഹവാമി വസ്സിബാഇ. ഇത് മനുഷ്യർ പരസ്പരം കാണിക്കുന്ന കാരുണ്യമുണ്ടല്ലോ, അതിൽ ആ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഒന്നിൻ്റെ ഭാഗത്തിൽ നിന്ന് മാത്രമാണ്. ഈ കന്നുകാലികളും ഇഴജന്തുക്കളും പരസ്പരം കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ പരസ്പരം കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, കാരുണ്യമുണ്ടല്ലോ, ഇത് അള്ളാഹുവിൽ നിന്ന് ആ നൂറിൻ്റെ ഒരംശം മാത്രം ഭൂമിയിൽ സംവിധാനിച്ചതുകൊണ്ടാണ്. വന്യമൃഗങ്ങൾ പോലും തൻ്റെ കുഞ്ഞുങ്ങളെ കടിച്ചു കീറാതെ അതിനെ സ്നേഹിച്ചും ലാളിച്ചും അതിനോട് കാരുണ്യം കാണിച്ചും നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ നൂറ് കാരുണ്യത്തിൽ ഒരൊറ്റ കാരുണ്യം ഈ ദുനിയാവിൽ സംവിധാനിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് മനുഷ്യരിലും അതുപോലെ തന്നെ ജിന്നുകളിലും മൃഗങ്ങളിലും മറ്റു ജീവജാലങ്ങളിലും ജന്തുജാലങ്ങളിലും എല്ലാത്തിലും മുഹീത്താണ് അള്ളാഹു എന്ന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു. അപ്പോൾ അള്ളാഹു അൽ മുഹീത്ത് എന്ന് പറയുമ്പോൾ അവൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു മുഹീത്താണ്, എല്ലാത്തിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചുറ്റപ്പെട്ടിരിക്കുന്നു, വലയം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹു മുഹീത്ത് എന്ന് പറയുമ്പോൾ അവൻ്റെ കഴിവുകൊണ്ട് അവൻ്റെ അറിവുകൊണ്ട് അള്ളാഹു മുഹീത്താണ്. അവൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നപ്പുറം വേറെ ആരുമില്ല, അള്ളാഹുവിൻ്റെ അറിവിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവ് എന്നത് എല്ലാ സൃഷ്ടികളിലും ജാലങ്ങളിലും ജീവജാലങ്ങളിലുമെല്ലാം ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇന്ന റബ്ബക അഹാത ബിന്നാസ്, ഈ ആയത്ത് പറയുന്നത് മക്കാ മുശ്രിക്കുകളെ കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ചുറ്റിയിരിക്കുന്നു, വലയം ചെയ്തിരിക്കുന്നു ബിന്നാസ്, ആരെ? മക്കയിലെ മുശ്രിക്കുകൾ. മക്കയിലെ മുശ്രിക്കുകൾ എന്താ ചെയ്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെ മുടക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്താണ് സംഭവിച്ചത്? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് അത് സമ്പൂർണമായി. പല രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്താൻ, ഇല്ലാതെയാക്കാൻ, നശിപ്പിക്കാൻ പ്രവാചകൻ്റെ തലയെടുത്തു വരുന്നവനെ 100 ഒട്ടകം വരെ ഇനാം പ്രഖ്യാപിച്ച മക്കയിലെ മുശ്രിക്കുകൾ, അവിടെ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകനെ സംരക്ഷിച്ചു. പ്രവാചകനെ സംരക്ഷിക്കുകയും മക്കയിലെ മുശ്രിക്കുകളെ വലയം ചെയ്യുകയും ചെയ്തു. അവസാനം എന്തുണ്ടായത്? മക്കം ഫത്ഹുണ്ടായി, അങ്ങനെ ഇസ്ലാം പൂർത്തീകരണമുണ്ടായി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാത്തിനെയും വലയം ചെയ്തു നിൽക്കുന്നു. ബലില്ലദീന കഫറു ഫീ തക്ദീബ്, മക്കയിലെ മുശ്രിക്കുകൾ ഈ വിഷയങ്ങളെ, ഇസ്ലാമിനെ കളവാക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ വല്ലാഹു മിം വറാഇഹിം മുഹീത്ത്, അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ പിന്നാലെ കൂടിയിട്ട് അവരെ വലയം ചെയ്ത് അവരെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ, അള്ളാഹു അൽ മുഹീത്ത് എന്ന് പറയുമ്പോൾ അവൻ്റെ കഴിവുകൊണ്ട് അവൻ്റെ അറിവുകൊണ്ട് അൽ മുഹീത്താണ്. തീർന്നില്ല, പരലോകത്ത് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. അന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല. എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടാനായിരിക്കും ആ പരലോകത്തിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും ചിന്തിക്കുക. പക്ഷേ എവിടെ ഓടി രക്ഷപ്പെടാൻ? ഓടി രക്ഷപ്പെട്ടാൽ അള്ളാഹുവിലേക്ക് മാത്രമാണ്. എവിടെയും ഓടി ഒളിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ആ പാരത്രിക ലോകത്ത് അള്ളാഹുവിൽ നിന്ന് ഓടി ഒളിക്കാൻ, മറയാൻ, രക്ഷപ്പെടാൻ ഒരിക്കലും ഒരാൾക്കും സാധിക്കുകയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗം, ലാ മൽജഅ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക്, അള്ളാഹു നിന്നിലേക്ക്, നിന്നിൽ നിന്ന് എങ്ങോട്ടാണ് ഓടി ഒളിക്കാൻ സാധിക്കുക? ഒരിക്കലും ഓടി ഒളിക്കാൻ, രക്ഷപ്പെടാൻ, മറഞ്ഞു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും. അദ്ദേഹം ഒരിക്കൽ മിമ്പറിൽ കയറുകയാണ്. ആ മിമ്പറിൽ കയറുന്ന സമയത്ത് സൂറത്തുൽ അബസ പാരായണം ചെയ്യുന്നു, അതിനെ വിശദീകരിക്കുന്നു. അങ്ങനെ വിശദീകരിച്ച് ഓരോ ആയത്തുകളും ഇങ്ങനെ വിശദീകരിച്ചു വരുമ്പോൾ വഫാക്കിഹത്തൻ വ അബ്ബ എന്ന് പറയുന്ന ആ ആയത്തെത്തി. അതിൽ വഫാക്കിഹത്തൻ എന്ന് പറഞ്ഞത് വിശദീകരിച്ചു, വ അബ്ബ എന്ന് പറയുന്നത് വിശദീകരിക്കാൻ കഴിയുന്നില്ല. അർത്ഥം അതിൻ്റെ വിശദീകരണം കിട്ടുന്നില്ല. അദ്ദേഹം സൈലൻ്റായി, ഒരല്പനേരം സൈലൻ്റ് ആവുകയാണ്. അങ്ങനെ മൗനം പാലിച്ചു. പിന്നീട് അദ്ദേഹം പറയാണ്, അയ്യു അർലിൻ തുക്കില്ലുനി വയ്യു സമാ ഇൻ തുളില്ലുനി, ഏത് ഭൂമിയാണ് എന്നെ സംരക്ഷിക്കാനുള്ളത്? ഏതാകാശത്തു നിന്നാണ് എനിക്ക് തണൽ നൽകുന്നത്? എന്നിട്ട് തീർന്നില്ല, വ ഐന അദ്ഹബു വകൈഫ അസ്നഉ, എങ്ങനെയാണ് ഞാൻ അത് ഉണ്ടാക്കുക, എങ്ങനെയാണ്, എവിടേക്കാണ് ഞാൻ പോവുക? വഅന ഖുൽതു ഫീ കിതാബില്ലാഹി ബിഗൈരി മാ അറാദ അല്ലാഹു ബിഹാ, അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒരു അർത്ഥം ഞാൻ പറഞ്ഞിട്ട് ഏത് ഭൂമിയാണ് എന്നെ അല്ലാഹുവിൽ നിന്ന് സംരക്ഷിക്കാൻ സാധിക്കുക? ഏത് ആകാശമാണ് എനിക്ക് തണൽ നൽകുക? ഞാൻ എങ്ങോട്ടാണ് ഓടി ഒളിക്കുക? എവിടെയാണ് നിൽക്കുക? എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ അർത്ഥം പറയാതെ, അതിനെ വിശദീകരിക്കാതെ പോവുകയാണ്. അദ്ദേഹത്തിന് അറിയാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല. ഒരു ഭൂമിയും സംരക്ഷിക്കില്ല, ഒരു ആകാശത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓടി ഒളിക്കാനോ എവിടെയെങ്കിലും പോയി മറയാനോ സാധിക്കുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ അറിവും അള്ളാഹുവിൻ്റെ കുദറത്തും ഏതെല്ലാം അള്ളാഹുവിൻ്റെ ആധിപത്യത്തിലും എല്ലാം വിധേയപ്പെട്ടിരിക്കുകയാണ്. എല്ലാം അവൻ്റെ കീഴിലാണ്. അതുകൊണ്ട് എല്ലാത്തിനെയും വലയം ചെയ്തവൻ അൽ മുഹീത്ത് എന്നതാണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹു അൽ മുഹീത്ത് എന്ന് പറയുമ്പോൾ അവൻ്റെ അറിവുകൊണ്ട്, അവൻ്റെ ആധിപത്യം കൊണ്ട്, അവൻ്റെ കാരുണ്യം കൊണ്ട്, അവൻ്റെ കഴിവുകൊണ്ട് എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുന്നു, സർവസൃഷ്ടികളെയും വലയം ചെയ്തിരിക്കുന്നു എന്നീ അറിവിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അള്ളാഹു മുഹീത്താണ് എന്ന് ശരിയാവിധം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ തെറ്റിലേക്ക് പോവില്ല. ഒരു ചരിത്രത്തിൽ കാണാൻ സാധിക്കും, മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, എൻ്റെ മറ്റു തിന്മകളൊക്കെ എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ ഇന്ന തിന്മകൾ മാത്രം എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല, എന്താണ് പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ചില ചിന്തനീയമായ വാക്കുകൾ ഇട്ടു കൊടുക്കുന്നുണ്ട്. അവിടെ അൽ മുഹീത്ത് എന്ന് പറയുന്ന ആ നാമത്തെ അർത്ഥമാക്കുന്ന രൂപത്തിലുള്ള ചില ചിന്തകളാണ്. അള്ളാഹുവിൻ്റെ ഭൂമിയാണ്, അള്ളാഹുവിൻ്റെ ഭൂമി എന്നത് അള്ളാഹു മുഹീത്തായതുകൊണ്ട് തന്നെ സർവ്വതും അതിനുള്ളിലാണ്, അള്ളാഹുവിൻ്റെ അറിവിൻ്റെ പരിധിക്കുള്ളിലാണ്, അള്ളാഹുവിൻ്റെ ആധിപത്യത്തിനുള്ളിലാണ്. അപ്പോൾ ആ മനുഷ്യനോട് മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അള്ളാഹുവിൻ്റെ ഭൂമിയല്ലാത്ത മറ്റൊരു ഭൂമിയിൽ ചെന്ന് നീ തിന്മ ചെയ്തോ? അപ്പോൾ ആ മനുഷ്യൻ ആലോചിച്ചു, അള്ളാഹുവിൻ്റെ ഭൂമിയല്ലാത്ത മറ്റൊരു ഭൂമിയോ? സാധ്യമല്ലല്ലോ. രണ്ടാമത് ചോദിച്ചു, അള്ളാഹു കാണാത്ത അറിയാത്ത ഒരിടത്ത് പോയി നീ ചെയ്തോ? അള്ളാഹു അൽ മുഹീത്ത് എന്ന് പറയുന്ന നാമം മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹു അറിയാത്ത ഒരു ഇടമില്ല, അള്ളാഹു കാണാത്ത ഒരിടമില്ല. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇനി തെറ്റിയുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തൗബ ചെയ്യുന്നുണ്ട്. ഏതായാലും അൽ മുഹീത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അറിവ് എല്ലായിടത്തുമുണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എല്ലാത്തിനെയും വലയം ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ് ഈ ലോകത്തുള്ള സർവ്വതും, അള്ളാഹുവിൻ്റെ കഴിവ് എല്ലാത്തിലും മികച്ചു നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അൽ മുഹീത്ത് എന്ന നാമം, അത് വിശാലമായി നമ്മൾ പഠിക്കുക, അതോടൊപ്പം അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ശ്രമിക്കുക, രഹസ്യപരസ്യ ജീവിതത്തെ നന്നാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ് ബാരകല്ലാ. അബ്ദുറൌഫ് അലി കിമി നമ്മോട് ഇതുവരെ അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളിലെ സർവ്വതിനെയും വലയും ചെയ്തവൻ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ബാറക്കല്ലാഹു ഫീക്കും. ഇനി കഥ പറയാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ താല്പര്യമുള്ള, ഇഷ്ടമുള്ള വീട്ടിയാങ്കളിൻ്റെ കഥ പറയാം പ്രോഗ്രാമിലേക്കാണ്. കരുണയുള്ളവരാവുക, അനുസരണയുടെ പാഠങ്ങൾ, അർഷദ് അൽഹിക്കമി താനൂർ എഴുതി വിസ്ഡം സ്റ്റുഡൻസ് പുറത്തിറക്കിയ മക്കളോട് പറയാനുള്ള കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും ഇന്ന് വീട്ടി നമ്മോട് കഥ പറയുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് രണ്ട് കഥ കേൾക്കാനുണ്ട്. ഒന്നാമത്തെ കഥ കരുണയുള്ളവരാവുക, രണ്ട് അനുസരണയുടെ പാഠങ്ങൾ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തോട്ടത്തിലേക്ക് കടന്നു. അവിടെ ചെന്നപ്പോൾ ഒരൊട്ടകം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നബിയെ കണ്ടപ്പോൾ ഒട്ടകം കരയാൻ തുടങ്ങി, അതിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകത്തിൻ്റെ അരികിലെത്തി. ഒട്ടകത്തിൻ്റെ ചെവിയുടെ പിറകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവി കൊടുത്തു. അതിനെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു. ഒട്ടകം കരച്ചിൽ നിർത്തി. ഒട്ടകത്തിൻ്റെ ദുഃഖമൊക്കെ പോയി. ഈ ഒട്ടകത്തിൻ്റെ യജമാനൻ എവിടെയാണ്? നബി ചോദിച്ചു. അൻസാരിയായ യുവാവ് നബിയുടെ മുന്നിലേക്ക് വന്നു. റസൂലേ, ഇതെൻ്റെ ഒട്ടകമാണ്, അയാൾ നബിയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരിയായ ആ സഹാബിയോട് പറയാണ്, നീ ഉടമപ്പെടുത്തിയ ഈ ജീവിയുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. തീർച്ചയായും ഈ ഒട്ടകം എന്നോട് സങ്കടം പറഞ്ഞിരിക്കുകയാണ്. അതിന് നീ വിഷമിപ്പിച്ച കാര്യത്തെക്കുറിച്ചാണ് സങ്കടം പറയുന്നത്. മൃഗങ്ങളോട് കരുണ കാണിക്കണമെന്ന് നബി ആ സ്വഹാബിയെ പഠിപ്പിക്കുകയാണ്. അപ്പോ ആ ഒട്ടകത്തിനെ വിഷമിപ്പിച്ചതും അതിനെ പ്രയാസപ്പെടുത്തിയതും വേദനിപ്പിച്ചതുമായ സംഭവം പ്രവാചകന്റെ അടുത്ത് വന്ന് ആ ഒട്ടകം പരാതി പറഞ്ഞ സംഭവമാണ് നമ്മൾ കേട്ടത്. അപ്പൊ റസൂൽ എന്താ പറഞ്ഞത്? ആ ഒട്ടകത്തിനെ വേദനിപ്പിച്ചാൽ, അതിനെ സങ്കടപ്പെടുത്തിയാൽ പടച്ചവന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ശിക്ഷയുണ്ട് എന്നാണ് പറഞ്ഞത്. കുഞ്ഞുമക്കളെ, നമ്മൾ മനുഷ്യരോട് മാത്രമാണോ കരുണ കാണിക്കേണ്ടത്? അല്ല, ജന്തുക്കളോടും ജീവജാലങ്ങളോടൊക്കെ നമ്മൾ കരുണ കാണിക്കണം. അപ്പോ രണ്ടാമത്തെ കഥ കേൾക്കണ്ടേ? അനുസരണയുടെ പാഠങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സ്വഹാബിയെ കണ്ടുമുട്ടി. അദ്ദേഹം കയ്യിൽ സ്വർണമോതിരം ധരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് മോതിരം ഊരിയെടുക്കുകയും അത് വലിച്ചെറിയുകയും ചെയ്തു. കാരണം എന്താ നമുക്കറിയില്ലേ? പുരുഷന്മാർക്ക് സ്വർണം ഹറാമാണല്ലോ. എന്നിട്ട് നബി പറഞ്ഞു, കൈവിരലുകളിൽ നിങ്ങൾ നരകത്തിൽ നിന്നുള്ള തീക്കെട്ടാണിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോൾ അവിടെ ഒരുമിച്ച് കൂടിയവരിൽ ഒരാൾ അദ്ദേഹത്തോട് ആ സ്വർണമോതിരം എടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ സ്വർണം വേണമെങ്കിൽ വിൽക്കാലോ, ഉപയോഗിക്കേണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ. മാത്രമല്ല, നിങ്ങളുടെ സ്ത്രീകൾക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യാം. എന്നാൽ ആ സ്വഹാബിയുടെ മറുപടി കേൾക്കണോ നിങ്ങൾക്ക്? അള്ളാഹുവാണേ സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചെറിഞ്ഞത് ഞാൻ ഇനി തിരിച്ചെടുക്കുകയില്ല. ഓ, നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂല് വേണ്ടാന്ന് പറഞ്ഞൊരു കാര്യം, അതിനോട് പിന്നെ അത്രയധികം തീവ്രമായി അത് വെടിയാൻ ആ സ്വഹാബി തയ്യാറായി എന്നതാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മളോട് റസൂല് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും ല്ലേ? കുറേ കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ എത്ര നിസ്സാരമായിട്ടാണത് ചെയ്യാറുള്ളത്. ഈ സഹാബി ചെയ്തു നോക്കൂ നിങ്ങൾ, ആ സ്വർണ്ണ എടുക്കൽ അനുവദനീയായിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വലിച്ചെറിഞ്ഞു എന്ന കാരണത്താൽ പിന്നീടത് എടുക്കാൻ പോയിട്ടില്ല എന്നാ പറയണത്. അപ്പൊ കുഞ്ഞുമക്കളെ, ഒന്ന് കരുണയുള്ളവരാകാനും നമ്മോട് മാത്രമല്ല, മനുഷ്യരോട് മാത്രമല്ല, എല്ലാ ജീവികളോടും നമ്മുടെ കാരുണ്യം കാണിക്കണം. മറ്റൊന്ന്, നമുക്കേറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന്റെ വാക്കുകൾ, വിലക്കുകൾ നമ്മൾ വിലക്കുകളായി തന്നെ എടുക്കണം. ഇതാണ് ഇന്നത്തെ കഥ പറയാൻ പരിപാടിയിൽ നമ്മൾ കേട്ടത്. അപ്പോ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം പുതിയ കഥയുമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ ബാറക്കല്ലാ, നല്ല ഒരു കഥാവിഷ്കാരമായിരുന്നു വീട്ടിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇനി നാം അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നു. ജനക്ഷേമം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൗദി അറേബ്യയിലെ ദമാമിലെ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ സിറാജ് ആലുവ എന്നോടൊപ്പം ഇന്ന് അതിഥിയായി ഉള്ളത് ഷാജി ആലപ്പുഴ. പ്രവാസലോകത്ത് 3 പതിറ്റാണ്ട് ജീവകാരുണ്യ സാമൂഹ്യ രംഗത്ത് സേവനം ചെയ്തിട്ടുള്ള ഷാജി സാഹിബ് ഇന്ത്യൻ എംബസി വോളണ്ടിയറാണ്, അതിൻ്റെ കോർ കമ്മിറ്റി മെമ്പർ കൂടിയാണ്. ഇന്ന് ജനക്ഷേമം പരിപാടിയിൽ നമ്മോടൊപ്പം ഷാജി സാഹിബ് നമ്മോട് സംസാരിക്കുന്നു. ഷാജി സാഹിബ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.
3: പീസ് റേഡിയോയിലേക്ക് സ്വാഗതം. ഷാജി സാഹിബ്, ഇവിടെ പ്രവാസ ലോകത്തെ താങ്കളുടെ അനുഭവം പീസ് റേഡിയോ ശ്രോതാക്കളുമായി പങ്കുവെക്കുകയാണ്. ആദ്യമായി താങ്കളെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തുക.
4: എൻ്റെ പേര് ഷാജി ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി സ്വദേശിയാണ്. രണ്ട് 3 പതിറ്റാണ്ടായിട്ട് സൗദി അറേബ്യയിലെ റിയാദിൽ വർക്ക് ചെയ്യുന്നു. തുടക്കം മുതലേ KMCC പ്രവർത്തിച്ചു വരികയാണ്. KMCC നാഷണൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. എന്നെ എൻ്റെ തടി കൊണ്ട് പറ്റുന്ന, മനസ്സുകൊണ്ട് പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി, ജനക്ഷേമത്തിനു വേണ്ടി, നാളെ മരിച്ചു ചെല്ലുമ്പോൾ അത് ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഒരു പുണ്യ കർമ്മമായി കിട്ടുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ തന്നെയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നതെന്നറിയാം. എങ്കിലും നമ്മുടെ നിയ്യത്ത് അത് തന്നെയാണ് മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം.
3: ഓക്കെ, നന്ദി. അള്ളാഹു താല താങ്കളുടെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരട്ടെ. നമുക്കിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് താങ്കളുടെ ഈ 3 പതിറ്റാണ്ട് കാലത്തെ പ്രവാസികളുമായിട്ടുള്ള ഒരു സഹവാസത്തിൻ്റെയും അവർ അനുഭവിച്ച യാതനകളും അതുപോലെ തന്നെ അവർക്ക് നൽകിയ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ഈ ശ്രോതാക്കളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം തന്നെ നാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു പ്രവാസി വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി വരുമ്പോൾ അദ്ദേഹത്തിന് അവിടുത്തെ നമ്മുടെ ഇന്ത്യൻ എംബസി അതുപോലെ തന്നെ കോൺസുലേറ്റ് സേവനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സേവനങ്ങൾ ലഭിക്കും, അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രവാസി നാട്ടിൽ നിന്ന് വരുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്?
4: തീർച്ചയായും വളരെ കാര്യപ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. എന്ന് മാത്രമല്ല, ഒരു പ്രവാസിക്ക് ഇവിടെ നിന്നും കോൺസുലേറ്റ് അല്ലെങ്കിൽ എംബസി എന്ത് കിട്ടുന്നെന്ന് ഉള്ളതിനേക്കാൾ ഉപരി, ഒരു പ്രവാസി പ്രവാസ ലോകത്തേക്ക് പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള രാജ്യത്തേക്ക് വരുമ്പോൾ താൻ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ താൻ എത്തരം വിസയിലേക്കാണ് പോകുന്നത്, തൻ്റെ ശമ്പളം എന്താണ്, അവിടുത്തെ നിയമപരമായിട്ടുള്ള പരിധികളും പരിമിതികളും എന്തൊക്കെയാണ്, ഒരു ഇസ്ലാമിക രാജ്യത്തേക്ക് പ്രത്യേകിച്ച് ശരിയ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് നാം എന്തൊക്കെ ചെയ്യാം ചെയ്തുകൂടാ എന്ന ബോധം ഓരോരുത്തരിലും ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എനിക്ക് തോന്നുന്നത് ഇത്രയും വലിയ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം തൻ്റെ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും പറ്റുന്ന അബദ്ധങ്ങൾ ഒക്കെ ഉണ്ടാവുന്നത് താൻ എന്തിനു വേണ്ടി വരുന്നു, ഏതിനു വേണ്ടി വരുന്നു, തൻ്റെ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കാത്തതോ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതോ ആണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നായി തോന്നുന്നത്. നമ്മൾ ഫിലിപ്പീൻ പോലുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ് ഇവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി അവർ പോകുന്ന ഏത് വിസയിലേക്കാണെന്നും അവർക്ക് കിട്ടേണ്ട ശമ്പളം എന്താണെന്നും നിയമപരമായി അവർക്ക് എന്തൊക്കെ നേടിക്കൊടുക്കുവാൻ അവിടുത്തെ എംബസിയെ കൊണ്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ വിശദമായി തന്നെ ക്ലാസുകൾ എടുത്തതിന് ശേഷമാണ് വിടുന്നത്. ഇവിടെ ഇന്ത്യ ഗവൺമെൻറ്റായാലും സംസ്ഥാന സർക്കാരുകളായാലും ചെയ്യേണ്ടത് ഇത്തരം ബോധവൽക്കരണ ക്ലാസുകൾ വർക്ക്ഷോപ്പുകൾ ചെയ്തുകൊണ്ട് തങ്ങൾ പോകുന്ന വിസയെക്കുറിച്ച് അതിൻ്റെ ജോലിയുടെ സ്വാഭാവികതയെക്കുറിച്ചിട്ട് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ, അടിസ്ഥാനമായിട്ട് അവിടെ ചെന്നു കഴിഞ്ഞാൽ അടിസ്ഥാന ഭാഷ എന്താണെന്നും അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. സൗദി അറേബ്യ പോലൊരു രാജ്യത്തേക്ക് വരുമ്പോൾ പലപ്പോഴും നമുക്കറിയാം നിരപരാധികളായിട്ടുള്ള ഒട്ടനവധി സുഹൃത്തുക്കളാണ് കഞ്ചാവും ചരസും അല്ലെന്നുണ്ടെങ്കിൽ മയക്കുമരുന്നുകൾ കൊണ്ടുവന്ന് എയർപോർട്ടിൽ നിന്ന് പിടിക്കപ്പെടുന്നത്. ഒരുപാട് പേര് ഇതിൽ നിരപരാധിയാണ്. പക്ഷേ ഇവർ കുറ്റം ചെയ്തവരാണോ അല്ലേ എന്ന് നോക്കലല്ല, നേരെ മറിച്ച് ഒരു രാജ്യത്ത് നിയമപരമല്ലാത്തൊരു വസ്തു കൊണ്ടുവരുമ്പോൾ അത് കൈവശം വെച്ചിരിക്കുന്നവരെ ആ നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ കർത്തവ്യമാണ്. പലപ്പോഴും ഇവർ പല രീതിയിലും ചതിക്കപ്പെടുന്നവരാണ്. ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത്. ഒരു 90% അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സംഭവങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ 10% ഉണ്ടാവും അറിയാതെ ഇതിൻ്റെ കാരിയേഴ്സ് ആകുക. നാം ചെയ്യേണ്ടത് പരിചയമുള്ള ആളായാലും ശരി പരിചയമില്ലാത്ത ആൾക്കാരായാലും ശരി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അത് പല രൂപത്തിലും കൊടുക്കാറുണ്ട്. ലെറ്ററിൻ്റെ രൂപത്തിൽ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ ഏതെങ്കിലും പൊതികൾ പോലെ കൊടുക്കാറുണ്ട്, പല രൂപത്തിലും കൊടുക്കാറുണ്ട്. ഇത് നിർബന്ധമായിട്ടും അത് തുറന്ന് നോക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായി ഓരോ യാത്രക്കാരനും ഇങ്ങോട്ട് യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തിയും അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നാം സ്നേഹത്തിൻ്റെ പേരിൽ പരിചയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാർ കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഒക്കെ ഇത് നോക്കാതെ കൊണ്ടുവരാറുണ്ട്. അവിടെ പറ്റുന്ന അബദ്ധം എന്ന് പറയുന്ന ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ ബന്ധത്തിൽപ്പെട്ട സഹോദരങ്ങളോ ഒക്കെ ആകാം നമ്മുടെ കയ്യിൽ കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ അവർക്ക് പരിചയമുള്ളതോ പരിചയമില്ലാത്തതോ ആൾക്കാർ അവരുടെ കൊടുത്തിട്ട് അവർ കൊണ്ടുവരുന്നതായിരിക്കാം. നാം നമ്മുടെ പെട്ടിയിലേക്ക് ഇത് വെക്കുന്നതിന് മുമ്പായി അത് തുറന്ന് നമ്മുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം പലപ്പോഴും നാം അതിഭീകരമായ തെറ്റിലേക്ക്, അതിഭീകരമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്ന് പെട്ടുപോകും. വൺസ് ഇത് നമ്മളെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഏതെല്ലാം തരത്തിൽ നമ്മുടെ നിരപരാധിത്വം തെളിയിച്ചാൽ പോലും ഒരു കാരണവശാലും സൗദി അറേബ്യയിലെ നിയമപ്രകാരം നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് പുതുതായി വരാനുള്ളവരായാലും ശരി, നാട്ടിൽ വെക്കേഷന് പോയിട്ട് വരുന്നവരായാലും ശരി, എനിക്ക് അവരോടൊക്കെ തന്നെയുള്ള വളരെ താഴ്മയായ ഒരു അപേക്ഷ, നിങ്ങൾ പരിചയമുള്ളവരുടേതായാലും ശരി പരിചയമില്ലാത്തവരുടെ കയ്യിൽ നിന്നായാലും ശരി, ഒരു വസ്തുവും സ്വീകരിക്കാതിരിക്കുക, നിർബന്ധമായി സ്വീകരിക്കേണ്ടൊരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് എന്ന് തുറന്ന് ഉറപ്പു വരുത്താൻ ശ്രമിക്കുക. അതേപോലെ തന്നെ എയർപോർട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾ എയർപോർട്ടിലായാലും മറ്റുള്ള സ്ഥലങ്ങളിലായാലും നിങ്ങളുടെ ബാഗുകൾ എവിടെയും വെച്ചിട്ട്, അലക്ഷ്യമായി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കുക. നിങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ ലഗേജുകൾ ഉണ്ടാവുക. അത് ഒരുപാട് നമുക്ക് നന്മ മാത്രം ചെയ്യുന്ന ഒന്നായിരിക്കും.
3: പുതുതായി വരുന്ന പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് താങ്കൾ പറഞ്ഞത്. കാരണം ഒരാൾ ഇത്തരം വിദേശ രാജ്യങ്ങളിലെ നിയമങ്ങൾ അറിയാതിരിക്കുകയും ഇപ്പോൾ ഇതുപോലെ തന്നെ മയക്കുമരുന്ന് പോലെയുള്ള വളരെ ഗൗരവമായ വസ്തുക്കൾ കൊണ്ടുവരുമ്പോൾ ഒരു രണ്ട് തെറ്റാണ് അദ്ദേഹം ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ താങ്കൾ ചർച്ച ചെയ്തത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ സ്വയം ജീവൻ ബലിയാടാക്കുന്ന ഒരു സംഭവവും, അതുപോലെ തന്നെ ഒരു വിദേശത്തെ രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കുക എന്നുള്ള രണ്ട് കുറ്റങ്ങൾ വരുന്നൊരു സംഗതിയായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മത വേണം. അതൊക്കെ ഇരിക്കട്ടെ. ഇന്ത്യൻ എംബസി നമുക്കറിയാം, ഏകദേശം നമ്മുടെ കണക്കുകൾ പറയുന്നത് ഒരു 3 മില്യണോളം ഇന്ത്യക്കാർ ഇവിടെ ഉണ്ടെന്നാണ് പ്രവാസികളായിട്ട്. അപ്പോൾ എത്രമാത്രം ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഒരു ഘടന ഇത്തരം പ്രവാസികളായ ഇന്ത്യക്കാരെ അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താനായിട്ട് ഉണ്ട് എന്നൊന്ന് വിശദീകരിക്കാമോ?
4: തീർച്ചയായിട്ടും. ഈ അടുത്ത കാലത്തായിട്ട്, പ്രത്യേകിച്ചൊരു 5-4 5-6 വർഷമായിട്ട് പ്രത്യേകിച്ചും, അല്ലെങ്കിൽ ഒരു 10 വർഷത്തോളമായി വിശിഷ്യ എംബസി വളരെ സജീവമായിട്ട് തന്നെയാണ് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കാര്യത്തിൽ ഇടപെടുന്നത്. ഈ സമീപകാലത്തായിട്ട്, ഈ കഴിഞ്ഞ 4-5 വർഷമായി വളരെ ഊർജ്ജസ്വലമായും ഓരോ ഇന്ത്യക്കാരൻ്റെയും ജീവനും സ്വത്തിനും ഉറപ്പ് വരുത്തേണ്ടത് എംബസി തന്നെയാണ് എന്ന് എംബസിക്കും അതേപോലെ തന്നെ ഓരോ ഇന്ത്യൻ പൗരനും ബോധ്യപ്പെട്ട വർഷങ്ങളാണ് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ കടന്നുപോയിട്ടുള്ളത്. തീർച്ചയായും എംബസി അംബാസിഡർ മുതൽ താഴോട്ടുള്ള ജീവനക്കാരൊക്കെയും അവരുടെ സമയം നോക്കാതെ തങ്ങൾ ഈ രാജ്യത്ത് വന്നിരിക്കുന്നത് തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാനും അവർക്ക് പരിരക്ഷ നൽകുന്നതിനുമാണെന്നുള്ള ബോധം അവർക്ക് ഉണ്ടാവുകയും അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും എംബസിക്ക് സാധിച്ചു എന്നുള്ളത് നമ്മളിവിടെ എടുത്തു പറയേണ്ട വിഷയമാണ്. അതിൽ എനിക്ക് ഏറ്റവും പ്രാധാന്യമായിട്ട് തോന്നിയിട്ടുള്ളത് ഓരോ ഇന്ത്യൻ പൗരനും ആ ബോധം ഉണ്ടായി എന്നുള്ളതാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് പലപ്പോഴും എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഉൾപ്പെടെ വന്നിട്ടുള്ളത് ഇന്ത്യക്കാർക്ക് എംബസിയിലേക്ക് കടന്നു ചെല്ലാൻ ഭയമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ ഒരിടമില്ലായിരുന്നു, അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ എംബസി ഉള്ളത് എന്ന ഒരു ബോധമില്ലായ്മ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം നേരെ മറിച്ച് എംബസിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ 2-3 അംബാസിഡറും അതേപോലെ എടുത്തു പറയേണ്ട ഒരു പേര് എന്ന് പറയുന്നത് നമ്മുടെ DCMായിരുന്ന സിബി ജോർജ്, അദ്ദേഹം ഉൾപ്പെടെയുള്ളവരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ചെലവഴിച്ചു എന്നുള്ളതാണ്. അവർ ചെയ്തത് ഇവിടുത്തെ ഓരോ പ്രവാസി സംഘടനകളെയും സാമൂഹ്യ പ്രവർത്തകരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരിലൂടെ എംബസിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഒരു പരിധിവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുതായിപ്പോവും, അതുകൊണ്ട് പൂർണ്ണമായും വിജയിച്ചു എന്ന് തന്നെ പറയാം എംബസി അക്കാര്യത്തിൽ.
3: സൗദി അറേബ്യ പോലെ ഒരു വലിയ രാജ്യം, ഇപ്പോൾ നമുക്കറിയാം എംബസിയും അതുപോലെ തന്നെ കോൺസുലാർ സേവനങ്ങളും ഇവിടുത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വിദൂര ഗ്രാമങ്ങൾ, അതുപോലെ തന്നെ സൗദിയുടെ ഒറ്റപ്പെട്ട പ്രവിശ്യകൾ, അല്ലെങ്കിൽ മറ്റു അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ, ഇത്തരത്തിലുള്ള നാടുകളിൽ പ്രവാസത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ ഇന്ത്യക്കാർക്ക് ഈ എംബസിയുടെ സേവനങ്ങൾ ലഭ്യമാകുന്നതിനുള്ള സംവിധാനങ്ങളൊന്ന് വിശദീകരിക്കാമോ?
4: ഒരു കാലഘട്ടത്തിൽ റിയാദ്, ദമാം, ജദ്ദ എന്നീ മേഖലകളിൽ മാത്രമായിരുന്ന എംബസി ഒതുങ്ങി നിന്നത്. അപ്പോഴും റിയാദിലും ജദ്ദയിലും മാത്രമായി ഒതുങ്ങി നിന്ന എംബസി പിന്നീട് അത് ദമാം പോലെ ടൗൺ പട്ടണത്തിലേക്കും ഫ്രീക്വന്റ് വിസിറ്റിലൂടെ വരികയുണ്ടായി. എന്നാൽ നേരെ മറിച്ച് ഇന്ന് സൗദി അറേബ്യയിലെ ഓരോ മുക്കിലും മൂലയിലും എംബസിയുടെ സേവനങ്ങൾ എത്തത്തക്ക വിധത്തിലുള്ള സംവിധാനങ്ങളാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. VFS പോലുള്ള സംവിധാനത്തിലൂടെ പാസ്പോർട്ട് പുതുക്കുക, സർട്ടിഫിക്കറ്റിൽ അറ്റസ്റ്റ് ചെയ്യുക തുടങ്ങി എല്ലാ എംബസിയുടെ സേവനങ്ങളും എത്തിച്ചു കൊടുക്കുവാൻ എംബസിക്ക് സാധിച്ചു എന്നുള്ളത് ഇവിടെ പ്രത്യേകം പ്രശംസനീയം തന്നെയാണ്. കൂടാതെ എംബസിയിലെ ഉദ്യോഗസ്ഥർ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഓരോ ഗ്രാമപ്രദേശങ്ങളും ഇറങ്ങി ചെന്നുകൊണ്ട് സേവനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നൊരു കാഴ്ച കാണാം. ഇവിടെ ഒരു കാര്യം കൂടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സാധാരണ ഇത്രയും കാലങ്ങൾ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാരെയാണ് എംബസി വിട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഓരോ ആഴ്ചയും ഓരോ ദിവസവും അംബാസിഡറും ഫസ്റ്റ് സെക്രട്ടറി അല്ലെങ്കിൽ സെക്കൻഡ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഓരോ പ്രവിശ്യകളിലും ഓരോ ഗ്രാമങ്ങളിലും ഓരോ മുക്കിലും മൂലയിലും ചെന്ന് അവരുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും ജനങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു സന്തോഷ വാർത്ത നമുക്ക് ദിവസവും കാണുവാൻ സാധിക്കുന്നതാണ്.
3: ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു ഇവിടെ VFS എന്ന്. ഇപ്പോൾ ഇതിനു മുമ്പൊക്കെ പാസ്പോർട്ട് പുതുക്കാനായിട്ട് നമ്മൾ ഡയറക്റ്റ് എംബസിയെ സമീപിക്കണം, അപ്പോൾ അല്ലെങ്കിൽ ജിദ്ദയിലുള്ള കോൺസൽ ഓഫീസിനെ സമീപിക്കണം. ഈ VFS സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് വിശദീകരിക്കാം. അതുപോലെ തന്നെ പാസ്പോർട്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ പല പ്രവാസികളിലും സ്വാഭാവികമായിട്ടൊരു മടി, അതുപോലെ തന്നെ നമ്മൾ ഒരു മൂന്നാം കക്ഷിയെ ഏൽപ്പിക്കുക, ഇത്തരം നടപടികൾ എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നൊന്ന് വിശദീകരിക്കാമോ?
4: തീർച്ചയായിട്ടും സ്രജൻ്റെ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം VFS എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസി എന്ത് ചെയ്യുന്നു എന്ന് പലപ്പോഴും വിദ്യാസമ്പന്നര് എന്ന് നടിക്കുന്ന നമ്മളിൽപ്പെട്ടവർക്ക് പോലും അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പച്ചപരമാർത്ഥം. എംബസി ചെയ്യുന്ന ഏതാണ്ട് 98% പ്രവർത്തനങ്ങളും സേവനങ്ങളും VFS ത്രൂ നമുക്ക് കിട്ടുന്നതാണ്. പാസ്പോർട്ട് പുതുക്കലായാലും ശരി, ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂസ് ആയാലും ശരി, അറ്റസ്റ്റേഷനായാലും ശരി, ഒട്ട് എംബസി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും തന്നെ ഒരു 98% കാര്യങ്ങളും തന്നെ ഈ VFS വഴി തന്നെയാണ് നാം പോവേണ്ടത് നമുക്ക് കിട്ടേണ്ടതും. അപൂർവമായ ചില കേസ് ചില സംഗതികൾക്ക് മാത്രമാണ് എംബസി പോവുകയും അത് അപ്രൂവൽ എടുക്കുകയും ചെയ്യേണ്ടത്. അതിനും VFSൽ ചെന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ചിലപ്പം നാം പോകണോ വേണ്ടേ എന്ന് പോലും നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. നാം പലപ്പോഴും ഈ അൺഓതറൈസ്ഡ് ഏജൻസികളിലേക്ക് പോകുന്നത് ചില ചെറിയ ചെറിയ ലാഭങ്ങൾ നോക്കിയാണ്. നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെയായിരിക്കും. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും തന്നെയുള്ള നഷ്ടങ്ങളാണ് നാം ഇത്തരം ഏജൻസികളെ സമീപിക്കുമ്പോൾ ഉണ്ടാവുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ റിയാദിലെ ബത്തയിലുണ്ടായ തീപിടുത്തം, അതിൽ 100 പാസ്പോർട്ടുകളാണ് കത്തി നശിച്ചു പോയത്. എന്നാൽ ഈ പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർക്ക് അത് ഗവൺമെൻറ് തലത്തിലോ അല്ലെങ്കിൽ നമ്മുടെ എംബസിയിടത്തോ അത് ഇന്നിടത്ത് വെച്ച് നശിച്ചു പോയി എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. കാരണം ഇവരൊക്കെ കൊടുത്തിരുന്നത് അൺഓതറൈസ്ഡ് ഏജൻസികളിലായിരുന്നു. എന്നാൽ ഓതറൈസ്ഡ് ഏജൻസികൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള റെസീപ്റ്റ് കാണും. ആ പാസ്പോർട്ട് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, എംബസിയുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് ആ പാസ്പോർട്ട് തരിക എന്നുള്ളത്. എന്ന് മാത്രമല്ല, പലപ്പോഴും 2-3 ഇരട്ടി പൈസ കൊടുത്തിട്ടാണ് നാം ഈ ചെറുകിട ഏജൻസികളെ പിടിച്ച് ആ ത്രൂ നമ്മൾ പാസ്പോർട്ട് കൊടുക്കുന്നത്. ഒരു കാലഘട്ടത്ത് ഉണ്ടായിരുന്നു ഈ എംബസിയുടെ പ്രവർത്തനങ്ങൾ ശരിക്കും ചെല്ലാത്ത സ്ഥലങ്ങളിലെ, അവരുടെ സേവനങ്ങൾ കിട്ടാത്ത ഇടങ്ങളിലെ ഇത്തരം ഏജൻസികളെ സമീപിക്കുക എന്നുള്ളത്. ഇന്ന് എല്ലാ മേഖലയിലും എല്ലാ കുഗ്രാമ പ്രദേശങ്ങളിൽ പോലും എംബസിയുടെ ഇത്തരം ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. നാം എംബസിയുടെ പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ തീർച്ചയായും ആ ഓതറൈസ്ഡ് ഏജൻസിയിൽ ത്രൂ VFS ത്രൂ തന്നെ കൊടുക്കുന്നതായിരിക്കും നമുക്ക് ഉത്തമമായിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചെറിയൊരു കുഞ്ഞു ലാഭത്തിന് വേണ്ടി, ഏതോ സമയത്തിൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും ഒരു മണിക്കൂറോ 2 ലാഭിക്കാൻ വേണ്ടി നാം ചെന്ന് പെടുന്നത് പടുകുഴിയിലാണ്. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് നാം എല്ലാം വിട്ടു നിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്.
3: ഈ പാസ്പോർട്ട് ഇപ്പോൾ നമുക്ക് സ്വന്തമായി കയ്യിൽ വെക്കാമെന്നൊരു നിയമം സൗദിയിൽ വന്നിട്ടുണ്ടോ? അത് എപ്രകാരം ഇവിടെ നമുക്ക് നടപ്പിലാകുന്നുണ്ട് എന്നൊന്ന് വിശദീകരിക്കാമോ?
4: തീർച്ചയായും സൗദി അറേബ്യയിലെ സത്യത്തിൽ ഇത് പണ്ട് മുതലേ ഉണ്ടായിരുന്നൊരു നിയമമാണ്. എന്നാൽ ഇതുവരെയും ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ജനങ്ങൾ പോലും അറിഞ്ഞു തുടങ്ങിയത് പാസ്പോർട്ട് കസ്റ്റഡിയിൽ വെക്കേണ്ടത് അതിൻ്റെ ഉടമയാണ് എന്നും. അത് സൗദി ഗവൺമെൻറ് പോലും വളരെ ഒഫീഷ്യലായിട്ട് തന്നെ അത് പുറത്തിറക്കുകയും ഏതാണ്ട് 10,000 റിയാലോളമാണ് നമ്മുടെ അനുമതിയില്ലാതെ നമ്മുടെ സ്പോൺസർ നമ്മുടെ പാസ്പോർട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് സൗദി ഗവൺമെൻറ് ഈടാക്കുന്നത്. അത്തരം ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് എംബസിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സൗദി ഗവൺമെൻറ്റിനെയോ സമീപിക്കാവുന്നതാണ്. അത് അവിടെ സമീപിച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് തലത്തിൽ തന്നെ അതിനുള്ള എൻക്വയറികൾ ഉണ്ടാവും. അത് അത്തരം അത് നിയമവിരുദ്ധമാണ് എന്ന് മാത്രമല്ല, അത്തരം പാസ്പോർട്ടുകൾ സൂക്ഷിക്കുന്ന സ്പോൺസേഴ്സ് ആയാലും ശരി, കമ്പനികൾ ആയാലും ശരി, അത് വാങ്ങിക്കൊടുക്കാനുള്ള സംവിധാനവും പിഴ ഉൾപ്പെടെയുള്ള മറ്റ് നിയമ നടപടികൾ ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ടും ഉണ്ടാവും.
3: അതുപോലെ തന്നെ VFS അല്ലെങ്കിൽ എംബസി സർവീസുമായി ബന്ധപ്പെട്ട് പാസ്പോർട്ടല്ലാതെ തന്നെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു അറ്റസ്റ്റേഷൻ, അതുപോലെ തന്നെ പവർ ഓഫ് അറ്റോണി, ഇതിൻ്റെയൊക്കെ സേവനങ്ങൾ എപ്രകാരമാണ് അല്ലെങ്കിൽ അതിന് എത്ര സമയം കാലതാമസം എടുക്കുമെന്നൊന്ന് വിശദീകരിക്കാമോ?
4: ഇത് റിയാദ്, ദമ്മാം, ജദ്ദ പോലുള്ള സ്ഥലങ്ങളിൽ VFSൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഓഫീസുകളിൽ എംബസി ഉദ്യോഗസ്ഥർ വന്നിരിക്കുകയും 1 മണിക്കൂറോ 2 മണിക്കൂറോ മാക്സിമം തിരക്കാണെങ്കിൽ ചെയ്ത് കൊണ്ടുവരാവുന്ന ഒരു കാര്യം മാത്രമാണ് തിരക്ക്. അത് തിരക്കിനെ അപേക്ഷിച്ചിരിക്കും. ഏറ്റവും വലിയ തിരക്കാണെങ്കിൽ പോലും 1 മണിക്കൂർ 2 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരികയില്ല. അത് പിന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം നമുക്ക് അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുപോരാൻ സാധിക്കും.
3: അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നിലവിൽ കാലികമായിട്ട് ഉണ്ടായിരുന്നൊരു ഇഷ്യൂസാണ് ഈ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് ഇവിടെ ജോലിക്ക് വരുന്ന ആളുകൾ പല മേഖലകളിലും, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ മെഡിക്കൽ പോലുള്ള മേഖലകളിൽ സർട്ടിഫിക്കറ്റ് പരിശോധനയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എംബസി എന്ത് നിലപാടുകൾ എടുക്കുന്നുണ്ട്? അതുപോലെ തന്നെ വരുന്നവർ പഠിച്ച സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മുൻകരുതലുകൾ ഇവിടെ ജോലിക്ക് വരുമ്പോൾ സ്വീകരിക്കണമെന്നൊന്ന് വിശദീകരിക്കാം.
4: ഇവിടെ പ്രത്യേക എഞ്ചിനീയറിങ് അതേപോലെ മെഡിക്കൽ ഡോക്ടേഴ്സ് ആയാലും നേഴ്സസ് ആയാലും അതേപോലെ ടെക്നീഷ്യൻസ്, എക്സ്റേ ടെക്നീഷ്യൻസ്, മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള ടെക്നീഷ്യൻസ് ഒക്കെ തന്നെ ആയാലും ശരി, ഓതറൈസ്ഡ് അല്ലാത്ത ഏജൻസികളിൽ നിന്നും പഠിച്ചിട്ടുള്ളവർക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇവരെ മിക്കവാറും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഗവൺമെൻറ് തലത്തിലോ മറ്റൊന്നും രജിസ്ട്രേഷൻ കാണില്ല, അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിരിക്കില്ല. നമ്മളൊരു ആവേശത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് ഈ പറഞ്ഞ ഭവിഷ്യത്തുകൾ സംഭവിക്കുന്നത്. തീർച്ചയായും സൗദി ഗവൺമെൻറ് പണ്ടൊക്കെ ഒരു റാൻഡം ചെക്കിംഗ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഓരോ സർട്ടിഫിക്കറ്റിലും സൂക്ഷ്മ പരിശോധനയ്ക്ക് പോവാറുണ്ട്. ഇത് തിരിച്ച് ആ സ്ഥാപനത്തിലേക്ക് അയക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ ഇവർ എൻക്വയറി നടത്തുകയും അത്തരമൊരു സ്ഥാപനം ഇല്ല എന്ന് കണ്ടെത്തിയാൽ, രജിസ്ട്രേഷൻ ഇല്ല എന്ന് കണ്ടെത്തിയാൽ, നമ്മുടെ പേരവിടെ ഇല്ല എന്ന് കണ്ടെത്തിയാൽ ഇവർ നേരിടേണ്ടത് നിയമപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് തന്നെയായിരിക്കും. ജയിൽവാസം ഉൾപ്പെടെയുള്ള എല്ലാ ശിക്ഷകളും ഇത്തരം ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു നിയമമാണ് സൗദി അറേബ്യയിലുള്ളത്. മുമ്പും ഇത്തരം നിയമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ആ നിയമം വളരെ കർക്കശമാക്കിയിട്ടുണ്ട്. ഒരുപാട് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരം കേസുകൾ ഫേസ് ചെയ്യുന്നവരാണ്. ജയിലിനകത്ത് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ തന്നെയും ഇനി പുതുതായി വരാനിരിക്കുന്നവരൊക്കെ തന്നെയും ശ്രദ്ധിക്കേണ്ടത് തങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ തങ്ങൾ ചെയ്ത കോഴ്സ്, അത് ചിലപ്പോൾ ചില നാട്ടിലെ പ്രശസ്തമായ ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ ആയിരിക്കാം, പക്ഷേ ആ പർട്ടിക്കുലർ കോഴ്സ് അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ടാവില്ല. പക്ഷേ അവരുടെ ആ പേര് വെച്ചിട്ട് അവർ ആ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന അതാണ് പലപ്പോഴും കണ്ടുവരുന്നത്. പക്ഷേ ഇത് രജിസ്ട്രേഡ് ആയിരിക്കില്ല. അതേപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഇല്ലാത്ത ഹോസ്പിറ്റലുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഇല്ലാത്ത എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവരാറുണ്ട്. ചില സംശയങ്ങളുടെ പേരിൽ ഇവരിത് എൻക്വയറിക്ക് അയക്കുകയും അത്തരം ഒരാൾ അവിടെ ജോലി ചെയ്തതായിട്ട് അവിടെ ഒരു റെക്കോർഡും ഇവർക്ക് കണ്ടെത്താൻ സാധിക്കാതിരിക്കുകയും അതല്ല എന്നുണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെ ഇല്ലാത്ത ഘട്ടങ്ങൾ വരികയും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്.
3: ഈ തൊഴിൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എംബസിക്ക് പ്രത്യേക വിഭാഗം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? എത്രമാത്രം തൊഴിൽ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായ നിയമപ്രശ്നങ്ങളിൽ എംബസിയുടെ ഒരു കരുതൽ പ്രവാസികൾക്കുണ്ടാകും?
4: ഒരു ഇന്ത്യൻ പൗരൻ സൗദി അറേബ്യയിൽ വന്ന അന്ന് മുതൽ തന്നെ എംബസിയിൽ ബന്ധപ്പെടുവാനും അല്ലെന്നുണ്ടെങ്കിൽ എംബസിയുടെ പ്രവർത്തനങ്ങളിൽ ആശ്രയിക്കാനും എംബസിയുടെ പ്രവർത്തനങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കും. തൊഴിൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരനൊരു പ്രശ്നമുണ്ടാവുമ്പോൾ അവർ വെൽഫെയർ വിഭാഗത്തിൽ, തൊഴിൽ വിഭാഗത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥ ശൃംഖല തന്നെ അവിടെയുണ്ട്. അവിടെ നിരവധി ജോലിക്കാരുണ്ട്, കൂടാതെ സാമൂഹ്യ പ്രവർത്തകരുണ്ട്. അവരുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് എംബസി ബന്ധപ്പെടുകയും ആ തൊഴിൽ മേഖലയിൽ ആരുമായിട്ടാണോ ഇവർക്ക് പ്രശ്നമുള്ളത് അത് പരിഹരിക്കാൻ അവർ തുനിഞ്ഞിറങ്ങുകയും ചെയ്യും. ഇനി കോടതിയിലിരിക്കുന്ന കേസാണ് അതല്ല നിയമസഹായം വേണ്ടൊരു കേസാണ് എന്നുണ്ടെങ്കിൽ എംബസി ഉദ്യോഗസ്ഥരെ, ട്രാൻസ്ലേറ്റർ ഉൾപ്പെടെയുള്ളവരെ കോടതിയിൽ വിടുകയും നമ്മുടെ കേസ് എപ്പോഴാണോ അന്ന് അവർക്ക് ട്രാൻസ്ലേഷന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. സ്വാഭാവികമായും എല്ലാ കോടതികളിലും എല്ലാ ഭാഷയും അറിയാവുന്ന ഓരോ ട്രാൻസ്ലേറ്റർ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത് കൂടാതെയാണ് പലപ്പോഴും നമ്മുടെ ഈ എംബസിയുടെ ട്രാൻസ്ലേറ്റർ അവിടെ പോവുകയും നമ്മൾക്ക് വേണ്ട നിയമപരമായ നടപടികൾ ചെയ്തു തരികയും ചെയ്യുന്നത്. കൂടാതെ എംബസിയിലെ ഉദ്യോഗസ്ഥർ എല്ലാ ദിവസവും തന്നെ ജയിലുകൾ സന്ദർശിക്കുകയും ജയിലിൽ കിടക്കുന്ന ഇന്ത്യക്കാർ ഏത് കേസിലാണ് ഉൾപ്പെട്ടതെന്നും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആരായുകയും അവർക്ക് വേണ്ട നിയമസഹായങ്ങൾ കൊടുക്കാൻ പറ്റുന്ന കേസുകൾക്ക് എംബസി നിയമസഹായം കൊടുക്കുകയും ചെയ്യാറുണ്ട്.
3: അതുപോലെ തന്നെ ഇവിടെ സൗദി തൊഴിൽ നിയമം ഇപ്പോൾ വളരെ ശക്തമാണ്. എന്നാൽ സൗദി തൊഴിൽ നിയമത്തിൽ വരാത്ത ഒരു വിഭാഗമാണ് ഇവിടുത്തെ വീട്ടു ജോലിക്കാരൊക്കെ. ഇത്തരക്കാരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ശക്തമായ നിയമം ഇന്ത്യ ഗവൺമെൻറ് എടുത്തു എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ അത്തരം നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് വിശദീകരിക്കാമോ?
4: ഇവിടെ ഡൊമസ്റ്റിക് വർക്കേഴ്സ് എന്നുള്ള ആ കാറ്റഗറി സൗദിയിലെ ലേബർ ഇഷ്യൂസിൽ വരുന്നില്ല എങ്കിൽ പോലും എൻ്റെ ഒരു അനുഭവ സമ്പത്ത് വെച്ച് ഏറ്റവും നന്നായി പരിരക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗം തന്നെയാണ് ഈ ഹൗസ് ഡ്രൈവേഴ്സ് ആയാലും ശരി, ഹൗസ് മെയ്ഡ്സ് ആയാലും ശരി. പക്ഷേ ഇവർ മറ്റുള്ള സാധാരണ ജോലിക്കാർ മറ്റുള്ള കോടതികളിലേക്ക് പോകുമ്പോൾ ഇവർ പോവേണ്ടത് അമീർ കോർട്ട് പോലുള്ള സ്ഥാപനങ്ങളിലാണ്. ഇവർ കൊടുക്കുന്ന കേസുകൾ മറ്റുള്ള ഏതൊരു കേസിനേക്കാൾ അവർ ത്വരിതഗതിയിൽ തന്നെയാണ് അതിന് തീർപ്പുണ്ടാക്കുന്നത്. തീർച്ചയായും സൗദി ഗവൺമെൻറ് ഇത്തരം ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അവർക്ക് മെഡിക്കൽ ഉൾപ്പെടെയുള്ള പലതും അവർക്ക് സൗജന്യമായിട്ട് തന്നെ ഇവർ കൊടുക്കുന്നുണ്ട്. അവരുടെ ഇക്കാമ ഫീസൊക്കെ വളരെ ലളിതമാണ്. മറ്റുള്ളവർ ലെവിയും മറ്റും കൊടുക്കുമ്പോൾ ഇവരിതൊന്നും ഇല്ലാതെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവ സമ്പത്ത് കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും 100% സംരക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗം തന്നെയാണ് ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സ് എന്നുള്ളത്.
3: അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ സമീപകാലത്ത് ഇവിടെ രാജകാരുണ്യത്തിൻ്റെ ഭാഗമായിട്ട് പൊതുമാപ്പ് ലഭ്യമായിട്ടുണ്ട് എല്ലാ രാജ്യക്കാർക്കും. പക്ഷേ ഇവിടെ ഇന്ത്യൻ സമൂഹത്തെ ഇവിടെയുള്ള സൗദി ഗവൺമെൻറ് അധികൃതരൊക്കെ വളരെ സ്തുത്യർഹമായിട്ട് അവർ പല സ്ഥലങ്ങളിലും അഭിനന്ദിച്ചിട്ടുണ്ട്. പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസിയുടെ സേവനങ്ങൾ എപ്രകാരമായിരുന്നു എന്നൊന്ന് വിശദീകരിക്കാമോ?
4: തീർച്ചയായിട്ടും മായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നതിന് മുമ്പ്, ഈ സൗദി ഗവൺമെൻറ്റിനെ അക്കാര്യത്തിൽ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ലോകത്തെ ഒരു രാഷ്ട്രം പോലും കാണില്ല തങ്ങളുടെ രാജ്യത്ത് അനധികൃതമായി വന്നുപെട്ടിട്ടുള്ള, തങ്ങളുടെ രാജ്യത്തിൻ്റെ നിയമസംഹിതകൾക്കെതിരായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തെ എഴുതി വെച്ചിട്ടുള്ള, തങ്ങളുടെ പൗരന്മാർക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും നിയമപരമായല്ലാതെ മറ്റുള്ള വഴിയിലൂടെ നേടിയെടുക്കുന്ന ഒരു വിഭാഗത്തെ, അല്ലെന്നുണ്ടെങ്കിൽ വളരെ ഇവിടുത്തെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന വിധത്തിൽ തന്നെ ഈ രാജ്യത്ത് കടന്നുകൂടുകയും ഇവിടെ ജോലി ചെയ്യുകയും ചെയ്യുന്നവരെ എല്ലാ നിയമ പരിരക്ഷയും കൊടുത്തുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചയക്കുന്ന ഏറ്റവും മഹത്തായ ഒരു സ്തുതിയർഹമായ ഒരു സേവനം തന്നെയാണ്, ഒരു നിയമം തന്നെയാണ്, അല്ലെങ്കിൽ ആ രാജകാരുണ്യത്തിലൂടെ ഓരോ പൗരനും ഓരോ രാജ്യക്കാരനും അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഓരോ രാജ്യക്കാരനും നേടിയെടുത്തത്. നമ്മൾ ഈ രാജ്യത്തെയും ഇവിടുത്തെ ഭരണാധികാരിയെയും അക്കാര്യത്തിൽ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥ ഇസ്ലാമിൻ്റെ വഴികളാണ് അവർ കാണിച്ചു കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്ത്യൻ എംബസി ഉൾപ്പെടെയുള്ള പല എംബസികളും ഈ കഴിഞ്ഞ പല പ്രാവശ്യമായിട്ടുണ്ടായ രാജകാരുണ്യമായാലും ശരി, മറ്റ് നിത്താക്കാത്തിൻ്റെ വിഷയങ്ങളായാലും ശരി, ഉണർന്ന് പ്രവർത്തിക്കുക തന്നെയാണ് ചെയ്തത്. ഇന്ത്യൻ എംബസി സത്യത്തിലെ ലോകരാജ്യങ്ങൾക്ക് മാതൃകയാവുന്ന വിധത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പല രാഷ്ട്രങ്ങളും പല പ്രത്യേകിച്ച് നമ്മുടെ അയൽ രാജ്യങ്ങളിലുള്ള എംബസികളിലൊക്കെ തന്നെയും ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ എംബസിയിൽ വരികയും അവർ ചെയ്യുന്ന പ്രവർത്തനം കണ്ട് മനസ്സിലാക്കി തങ്ങളുടെ എംബസിയിലേക്ക് കൂടെ അത് ഇംപ്ലിമെൻ്റ് ചെയ്തു എന്നുള്ളത് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ, ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനത്തിന് വകകളാണ് ഉണ്ടായിട്ടുള്ളത്. ഓരോ മറ്റുള്ള അംബാസഡർമാർ പല ഘട്ടത്തിലും ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനങ്ങളെ ശ്ലാഘീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനങ്ങളെ ഒരുപാട് വാനോളം പുകഴ്ത്തപ്പെട്ട അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്.
3: ഈ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് EC എംബസി കൊടുക്കുമല്ലോ, അപ്പോൾ എന്താണ് EC കിട്ടാനുള്ള നടപടികൾ, അതുപോലെ തന്നെ എത്ര പെട്ടെന്ന് എത്ര സമയമെടുക്കും EC-ക്ക്, അതൊന്ന് വിശദീകരിക്കാമോ?
4: നമ്മുടെ എംബസി മാത്രമാണ് മുൻകാലങ്ങളിലൊക്കെയും ഈ രാജകാരുണ്യ ഉണ്ടായപ്പോൾ വളരെ അഡ്വാൻസ് ആയിട്ട് EC അതായത് എമർജൻസി സർട്ടിഫിക്കറ്റ് നാട്ടിലേക്ക് പോകാനുള്ള ആ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്.
3: എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന നമുക്ക് രാജ്യം ഈ രാജ്യം വിടാനുള്ള ഒരു രേഖയാണ് EC.
4: അതെ അതെ അതെ.
3: അപ്പോൾ ഇത് കാലതാമസം ഇല്ലാതെ തന്നെ എംബസിക്ക് നൽകാൻ കഴിയുന്നുണ്ട്?
4: തീർച്ചയായിട്ടും. അത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഓർഡിനൻസിലൂടെ ഇത് ഫ്രീ ആക്കിക്കൊണ്ട് പൈസ ഒന്നും കൊടുക്കാതെ ആണ് എംബസി ഈ EC ഇഷ്യൂ ചെയ്തത്. എന്ന് മാത്രമല്ല, ആ ഏറ്റവും തിരക്ക് പിരിച്ച ഘട്ടത്തിൽ പോലും ഏറ്റവും കൂടിയത് ഒരാഴ്ച മാത്രമാണ്. അതല്ലാത്ത അവസരങ്ങളിൽ സെയിം ഡേയിലോ അല്ലെ നെക്സ്റ്റ് ഡേയിലോ ആണ് സാധാരണ ഇത് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അതിന് പ്രത്യേക ഒരു താമസം വരുത്താറില്ല. ഇപ്പം മുമ്പ് ഒരു മാസം വരെയൊക്കെ എടുക്കുമായിരുന്നു പണ്ടൊക്കെ.
3: അപ്പോൾ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് സൗദി രാജകാരുണ്യം പോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റും നാട്ടിൽ ഇവിടെ അനധികൃതമായി തങ്ങിയ ആളുകൾക്ക് നാട്ടിലെത്താനുള്ള സൗകര്യങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.
4: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
3: ഓക്കെ ഷാജി സാഹിബ്, നമുക്ക് വളരെ നല്ല ഇന്ത്യൻ എംബസിയുമായി അതുപോലെ തന്നെ കോൺസുൽ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ അതുപോലെ എംബസിയുടെ പ്രവർത്തനങ്ങൾ വളരെ വിശദമായി ശ്രോതാക്കൾക്ക് പങ്കുവച്ചതിന് പീസ് റേഡിയോയുടെ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ജനക്ഷേമം പ്രോഗ്രാമായിരുന്നു. പ്രവാസികളും ഇന്ത്യൻ എംബസി സേവനങ്ങളും എന്ന വിഷയത്തിൽ ശ്രോതാക്കൾക്ക് ഏറെ ഉപകാരപ്പെട്ട ഒരു വിഷയം ഷാജി ആലപ്പുഴ അതുപോലെ തന്നെ സിറാജ് ആലുവ PC റേഡിയോ പ്രതിനിധിയാണ് നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത്.
5: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: നാം ഇനി പ്രവേശിക്കുന്നു സ്നേഹക്കൂട്ടിലേക്ക്.
6: വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, ധാർമ്മികത നിലനിർത്തുന്നതിൽ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും പങ്ക് എന്ന വിഷയമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ധാർമ്മിക ച്യുതി ഏറ്റവും പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, സത്യമാണ് എന്ന് ബോധ്യമായിട്ടും അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയും ശരിയല്ല സത്യമല്ല എന്ന് ബോധ്യമായിട്ടും അത് തന്നെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും വിശ്വാസപരമായി മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ട മുസ്ലിം ഉമ്മത്തിലെ ആളുകളിൽ നിന്നാണ് അല്ലെങ്കിൽ കുട്ടികളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം കൂട്ടുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലിമ്രാൻ 110-ാമത്തെ വചനത്തിൽ കൂടി മുസ്ലിം ഉമ്മത്തിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ ദൗത്യം എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കുന്നുണ്ട്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാ. മനുഷ്യ വംശത്തിന് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സർട്ടിഫിക്കറ്റാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ കൂടി വിശ്വാസി സമൂഹത്തിന് നൽകിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് മാതൃക ആവേണ്ട, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കേണ്ട, തിന്മകൾ വിരോധിക്കേണ്ട ഒരു സമൂഹം. വൽതക്കും മിങ്കും ഉമ്മതുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സൂറത്ത് ആലിമ്രാനിലെ 104-ാമത്തെ വചനം. ശരിക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നിരതരാവുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. അള്ളാഹുവിലുള്ള അഖീദ, അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാവുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ലതാവുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള അസ്തിത്വമുള്ളൂ. ശരിക്കും നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കട്ടെ. അവരെ സംബന്ധിച്ചാണ് വിജയികൾ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ധാർമ്മികത വീണ്ടെടുക്കുന്നതിന് കൂട്ടായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. വ്യക്തിപരമായും കുടുംബപരമായും ആ രീതിയിലുള്ള ഒരു ചിന്ത നമ്മിൽ നിന്നുണ്ടാകുമ്പോൾ മാത്രമേ ഒരു വലിയ ലക്ഷ്യ സാക്ഷാത്കാരം സംഭവിക്കുകയുള്ളൂ. എന്തിനാണ് ഞാൻ ധർമ്മനിഷ്ഠ പാലിക്കേണ്ടത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്ഷിതാവിൻ്റെ കൽപ്പനയാണത്, നിർദ്ദേശമാണത്. ധാർമ്മികത നിലനിൽക്കുന്ന ഘട്ടത്തിൽ മാത്രമേ സ്വൈര്യമായിട്ടുള്ള സമാധാനത്തോടുകൂടിയുള്ള ഒരു ജീവിതം ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്കുള്ളൂ. അതുകൊണ്ട് ആ ഒരു ലക്ഷ്യബോധം ശരിക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹു സദാ നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് ലികുല്ലിംരി ഇമ്മാനവ. നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നത് നമ്മുടെ നിയ്യത്ത്, നമ്മുടെ ഉദ്ദേശശുദ്ധി പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നിരതരാവുന്ന നമ്മുടെ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അള്ളാഹുവെ സൂക്ഷിക്കുക, അതിൻ്റെ മാഹാത്മ്യത്തെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള ഒരു അറിവ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നേരത്തെ തന്നെ കൊടുക്കേണ്ടതുണ്ട്. നമ്മളും അത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്? അല്ലദീ ഖലഖൽ മൗത് വൽ ഹയാത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നമ്മിൽ നിന്ന് ആരാണ് നന്മ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ഒരു പരീക്ഷണമായിട്ടാണ് ഈ ജീവിതത്തെ അല്ലാഹ് സംവിധാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മരണവും ജീവിതവും അല്ലാഹു നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് നമ്മിൽ നിന്ന് ആരാണ് നന്മ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് നമുക്ക് ബോധ്യമാവണം. ഒപ്പം തന്നെ നമ്മുടെ സന്താനങ്ങൾക്ക് കൂടി ഈ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ വിശ്വാസം എന്നുള്ളത് എൻ്റെ ഹൃദയത്തെ വിമലീകരിക്കേണ്ടതുണ്ട്. അത്ര ഉന്നതമായിട്ടുള്ള ഒരു വിശ്വാസമാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. ആ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഷിർക്ക്, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് സത്യം ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന ഒരു അവസ്ഥ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. കാരണം അത് ധാർമ്മികതയ്ക്ക് എതിരാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് പല സഹോദരങ്ങളിലും അള്ളാഹു അല്ലാത്തവരിലേക്ക് കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. മറ്റൊന്ന് നാം മനസ്സിലാക്കേണ്ടത്, ധാർമ്മികത വീണ്ടെടുക്കണമെങ്കിൽ എൻ്റെ മാതാപിതാക്കളെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ മാതാപിതാക്കളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ കൂടി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ എൻ്റെ കുട്ടികളും എൻ്റെ സന്താനങ്ങളും ആ ഒരു തലത്തിൽ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ആദരിക്കപ്പെടേണ്ടത് അവർ പ്രായത്തിൻ്റെ ഒരവസ്ഥയിലെത്തുന്ന ഘട്ടത്തിൽ തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ വലാ തഖുല്ലഹുമ ഉഫിൻ, അവരോട് ചേ എന്ന് പോലും പറയരുത്. ചേ എന്ന് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന പല പെരുമാറ്റങ്ങളും ആ പ്രായത്തിൽ അവരിൽ നിന്നുണ്ടായേക്കാം. ജീവിതകാലം മുഴുവനും പുണ്യം ചെയ്താൽ തന്നെയും അവരിൽ നിന്ന് നമ്മെ ഇകഴ്ത്തുന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന സംസാരങ്ങൾ വന്നേക്കാം. അപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. പിന്നെ അവർക്ക് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ ബാധ്യതയാണ്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തോട് ഒരു സഹാബി ചോദിക്കുന്ന ചോദ്യമുണ്ട്. അദ്ദേഹം ഹജ്ജിൻ്റെ വേളയിൽ തൻ്റെ ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് ഒരുപാട് സർവീസ് ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് സേവനം ചെയ്തു. ഇത് ഞാൻ എൻ്റെ ഉമ്മയോട് ചെയ്യുന്ന ഈ ഒരു സർവീസ്, ഉമ്മയോട് ചെയ്യുന്ന പുണ്യം, ഉമ്മയോടുള്ള കടമ നിർവഹണമാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുക്കുന്ന മറുപടി അതെവിടെ എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ തലമുറക്ക് സംഭവിച്ച ഏറ്റവും വലിയ പിന്നെ തകരാറ് എന്ന് പറയുന്നത് മാതാപിതാക്കളെ വേണ്ട രീതിയിൽ ആദരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വളരെ അഭ്യസ്ത വിദ്യനായിട്ടുള്ള ഒരു രക്ഷിതാവ് തൻ്റെ മകനെയുമായിട്ട് വരികയാണ്. ആ മകനെ സംബന്ധിച്ച് ഉപ്പ പരാതിപ്പെടുന്നത്, ഇവൻ എന്നോട് വളരെ മോശപ്പെട്ട രീതിയിലുള്ള സംസാരങ്ങൾ, അവന് ഭാര്യയുണ്ട് കുട്ടികളുണ്ട്, എന്നിട്ടും വളരെ മോശമായിട്ട് ഒരിക്കലും സഭ്യമല്ലാത്ത ഭാഷയിൽ എന്നോടും എൻ്റെ ഭാര്യയോടും, അതായത് അവൻ്റെ ഉമ്മയോടും സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ധാർമ്മികത വീണ്ടെടുക്കണമെങ്കിൽ, ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണമെങ്കിൽ, നമ്മുടെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് ഉമ്മയെയും ഉപ്പയെയും ആദരിക്കാനും അവരെ ഒരിക്കൽ പോലും വേദനിപ്പിക്കാത്ത രീതിയിലുള്ള ജീവിതം നയിക്കാനും സാധ്യമാവണം. കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. നന്മ കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പലരിൽ നിന്നും കളിയാക്കൽ നേരിട്ടേക്കാം, അല്ലെങ്കിൽ നന്മ കൽപ്പിക്കുമ്പോൾ ആ നന്മയെ സംബന്ധിച്ച് കളിയാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ തിന്മ വിരോധിക്കുമ്പോൾ നാം ഒറ്റപ്പെട്ടേക്കാം. എല്ലാവരും തിന്മ ചെയ്യുന്നവരും നാം ഒറ്റപ്പെട്ടവരും ആയേക്കാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആര് വെറുത്താലും ശരി, എനിക്ക് വേണ്ടത് എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. ആ തൃപ്തി കിട്ടാൻ വേണ്ടി ഏറ്റവും വലിയ നന്മ തൗഹീദാണ്. ആ തൗഹീദ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കണം. എൻ്റെ കുടുംബത്തിൽപ്പെട്ട, എൻ്റെ സമൂഹത്തിൽപ്പെട്ട ആളുകൾ അത്തരത്തിലുള്ള വൈകല്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ വളരെ ഗുണകാംക്ഷയോടുകൂടി ഉണർത്താനും ഉപദേശിക്കാനും എനിക്ക് ബാധ്യതയുണ്ട്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ കൽപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ഉദാഹരണത്തിൽ കൂടിയാണ് പിന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന വിഷയം. ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ, അവരിൽ ഒരു വ്യക്തി ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മുഗൾ തട്ടിൽ പോവേണ്ടതുണ്ട്. പക്ഷേ അതിന് മടി കാണിച്ചുകൊണ്ട് കപ്പലിന് ഒരു തുളയുണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദ്വാരം ഉണ്ടാക്കുകയാണ്. ഈ ദ്വാരം ഉണ്ടാക്കുമ്പോൾ മറ്റ് സഹയാത്രികർ അത് തടയുന്നില്ല എങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എത്ര വലുതാണ്. അത്രമാത്രം ഭയാനകമാണ് നന്മ കൽപ്പിക്കാതിരിക്കുക, തിന്മ വിരോധിക്കാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കൂടെ നമ്മുടെ നാവിൽ കൂടി നല്ല സംസാരങ്ങളാണ് എല്ലാവരും കേൾക്കേണ്ടത്. അത് നമ്മുടെ കുട്ടികളാവാം, നമ്മുടെ മുതിർന്നവരാവാം, നമ്മുടെ സഹധർമ്മിണിയാവാം, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളാവാം. ആരോടും നമ്മൾ സംസാരിക്കേണ്ടത് ഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുക. ഇനി ഒരാളോട് നല്ലത് സംസാരിക്കുന്നില്ല എങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊന്ന് നാം സാക്ഷിയാവേണ്ടത് സത്യത്തിനും നീതിക്കും വേണ്ടിയാണ്. ചിലപ്പോൾ സത്യത്തിനും നീതിക്കും വേണ്ടി സാക്ഷിയാവുമ്പോൾ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്കും എതിരായി നിന്നേക്കാം നാം നിൽക്കുന്ന കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ പോലും നാം നിലനിൽക്കേണ്ടത് അല്ലെങ്കിൽ നാം സാക്ഷിയാവേണ്ടത് നീതിക്ക് വേണ്ടി മാത്രമാണ്. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരസ്പരം ആദരിക്കാൻ മറക്കരുത് എന്നുള്ളതാണ്. ഇന്ന് ആദർശ വൈരികൾ എന്ന് പറയുന്നവർ പോലും അത്തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു ആദർശത്തിൽപ്പെട്ട ഒരു വ്യക്തി

കൂടെ ധർമ്മനിഷ്ഠയുള്ള ഒരവസ്ഥ നമ്മുടെ കുടുംബത്തിൽ സംജാതമാവണമെങ്കിൽ, നമ്മുടെ നാട്ടിലുണ്ടാവണമെങ്കിൽ ഏറ്റവും വലിയ നന്മയായ നമസ്കാരം നമ്മൾ ഉപദേശിച്ചേ പറ്റൂ. നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് അഖിമി സ്വലാത്ത ലിദിക്രി, അള്ളാഹുവെ സ്മരിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ നിസ്കാരം അത് മുന്തിയ പരിഗണന നൽകപ്പെടേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് വിശ്വാസി സമൂഹത്തിൽ സുബഹി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നാം കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പലരും ഈ സുബഹി നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ വന്ന് നിർവഹിക്കുന്ന കാര്യത്തിൽ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബർക്കത്ത് സുബഹി നമസ്കാരമാണ്. അതുകൊണ്ടായിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും നിർവഹിച്ച രണ്ട് റക്കായത്ത് സുന്നത്ത് സുബഹി പിന്നെ നമസ്കാരത്തിൻ്റെ സുന്നത്തുകളാണ്. അത് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഒരാൾ ജമാഅത്തായി പള്ളിയിൽ വന്ന് സുബഹി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചവന് തുല്യമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുക. പല കുടുംബങ്ങളിലും വിശ്വാസികളാണെന്ന് പറയപ്പെടുന്ന പല കുടുംബങ്ങളിലും നമസ്കരിക്കുന്നത് 6:30 ഏഴ് മണിക്കൊക്കെയാണ്. ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ കുട്ടികളെ നാം വളരെ സ്നേഹത്തോടുകൂടി അവരെ തലോടിക്കൊണ്ട് നമസ്കാരത്തിന് വേണ്ടി ഉണർത്തുകയും ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. അത് നമ്മുടെ ധർമ്മനിഷ്ഠ നിലനിർത്തുന്നതിൽ ഏറെ പ്രയോജനപ്പെടും. കൂടെ വിശുദ്ധ ഖുർആൻ പാരായണം എന്നുള്ളത് വീണ്ടും നമ്മുടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഓതാത്ത ഒരു വീട്, പ്രത്യേകിച്ച് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യപ്പെടാത്ത വീട് പിശാചിൻ്റെ ഇരിപ്പിടമാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ വീടിനെ ഖബർസ്ഥാനാക്കരുത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുന്നത്. ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാനമാക്കാൻ പാടില്ല. ഈ ശ്മശാനമാക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഉണർത്തുന്നത് ഫഖ്റഉ സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. കാരണം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തി അല്ലദി യഖ്റഹു ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാജ് ഓടിപ്പോകുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് പ്രിയപ്പെട്ടവരെ, ഒരു കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പലപ്പോഴും നമ്മുടെ വീടുകളിൽ ചൈതന്യം നഷ്ടപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നിർത്തിവെക്കുന്നതാണ്. നമ്മൾ രാവിലെയും വൈകുന്നേരവും ദിക്റുകൾ ചൊല്ലാൻ ആരംഭിക്കുമ്പോൾ ഒരു വലിയ നന്മക്ക് നമ്മൾ തുടക്കമിടുകയാണ്. എൻ്റെ ഭാര്യയെയും എൻ്റെ കുട്ടികളെയും ഉണർത്തിക്കൊണ്ട് ഞാൻ ഉൾപ്പെടെ ആ ഒരു ദിക്റ് ചൊല്ലുന്ന ഒരു അവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ആഭ്യന്തരമായിട്ടുള്ള കലഹങ്ങളും പ്രയാസങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കും. കാരണം വിശ്വാസി സമൂഹത്തിൻ്റെ ബാലൻസ് തെറ്റിക്കുക എന്നുള്ളത് പിശാചിൻ്റെ അജണ്ടയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ബാലൻസ് തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവൻ പരിശ്രമിക്കുന്നത്? അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് നമ്മെ അകറ്റുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് ഉണർത്തുന്നുണ്ട്, അള്ളാഹുവിൻ്റെ സ്മരണ പിന്നെ വിട്ടുപോകുന്ന ഒരു വ്യക്തി, അയാൾക്ക് ഇടുക്കമുള്ള ഒരു ജീവിതമാണുള്ളത്. അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് അന്യം നിന്നാൽ, അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് ഒരു വ്യക്തി അന്യം നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പിന്നീട് ഉണ്ടാവുക ഇടുങ്ങിയ ജീവിതമായിരിക്കും. അതുകൊണ്ട് വമൻ യത്തഖില്ലാഹ യജഅല്ലഹു മഖ്റജ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കുകയാണെങ്കിൽ ഏത് ഘട്ടത്തിലും നിങ്ങൾക്കൊരു തുറവി. നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാം ഏറ്റെടുക്കുന്ന ഏതൊരു പ്രശ്നങ്ങളിലും ഒരു തുറവി ഉണ്ടാക്കാൻ അള്ളാഹനെ സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പരിഹാരമാണ്. അതുകൊണ്ട് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുണ്ട് പരിഹാരം? അല ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്, അറിയണം നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്മരണയിൽ കൂടി മാത്രമേ ഹൃദയത്തിന് സമാധാനം ശാന്തി ലഭിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ ഒരു സഹോദരൻ്റെ അടുത്ത് പോയ സമയത്ത് ഒരു വ്യക്തി, ഒരു അമുസ്ലിം സഹോദരൻ, അയാൾ ആത്മഹത്യയെ സംബന്ധിച്ച് സംസാരിച്ചതായിട്ട് അദ്ദേഹത്തിനോട് റിപ്പോർട്ട് ചെയ്തു. ഒരു പിന്നെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ, എന്തിനാണ് നിങ്ങൾ മരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, എനിക്കൊരുപാട് പ്രശ്നങ്ങളിൽ ഉണ്ട്, ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനമാണ് ആത്മഹത്യ. ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് ജീവിതത്തിൽ ലക്ഷ്യമില്ല, ജീവിതം എന്തിനാണ് എന്നുള്ളത് അവർക്കറിയില്ല, വിധി എന്താണ് എന്നവർ മനസ്സിലാക്കിയിട്ടില്ല. ഇത്തരം ആളുകളോട്

0: ഭൂമിയിലോ നിങ്ങളുടെ ശരീരങ്ങളിലോ സംഭവിക്കുന്ന ഏതൊരാപത്തും അത് സംഭവിക്കുന്നതിന് മുമ്പ് വ്യക്തമായി അല്ലാഹു ഒരു രേഖയിൽ രേഖപ്പെടുത്താതെ അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അത് നിങ്ങൾക്ക് കിട്ടിയതിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനും നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കാതിരിക്കാനുമാണ് എന്നുള്ള മഹത്തായ വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് ഈ ഒരു പിന്നെ കാര്യം ബോധ്യമാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കൂടെ തന്നെ ഇസ്ലാമികമായിട്ടുള്ള ഒരു സംസ്കാരത്തോടുകൂടി നമ്മുടെ വീടിനെ സംവിധാനിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. നമ്മുടെ വീട് അതൊരു മസ്കനാണ്, അതൊരു സമാധാനത്തിൻ്റെ ഗേഹമാണ്. ആ വീട് സമാധാനത്തിൻ്റെ ഗേഹമാവണമെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള മര്യാദകൾ ഉൾക്കൊള്ളുന്ന തലത്തിലേക്ക് നമ്മുടെ വീടിനെ നമ്മൾ മാറ്റിയെടുക്കണം. ധർമ്മനിഷ്ഠയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു തആല സമാധാനം നൽകുകയുള്ളൂ. അതുകൊണ്ട് ധർമ്മനിഷ്ഠയെ നിരാകരിക്കുന്ന സംസ്കാരത്തെ നാം ഒരിക്കലും പിന്തുടരാൻ പോവരുത്. ഇന്ന് കൂടെ കൂടികളായിക്കൊണ്ടിരിക്കുന്നു ആളുകൾ, കാരണം അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട്. ഇവിടെ അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരെതിർത്താലും ആര് അതിനെ സപ്പോർട്ട് ചെയ്യാതിരുന്നാലും എൻ്റെ രക്ഷിതാവിനെ സപ്പോർട്ട് ചെയ്യും, അള്ളാഹുവിൻ്റെ തൃപ്തി എനിക്ക് ലഭിക്കും എന്നുള്ള മഹത്തായ ചിന്തയാണ് നന്മയിലേക്ക് അയാളെ പ്രേരിപ്പിക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ ധർമ്മനിഷ്ഠ എന്നുള്ള സംവിധാനം സംസ്ഥാപിക്കണമെങ്കിൽ വിവാഹം എന്നുള്ള സംവിധാനത്തെ ഇസ്ലാമിക മര്യാദകളോടുകൂടി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് പലയിടത്തും വിവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളെ മാനിക്കാതെയാണ്. നമുക്കറിയാം, നാല് കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് വിവാഹം നടത്തേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ ഫൽഫർ ബിദാതിദ്ദീൻ തരിബത്തിയതാക്ക്, നിങ്ങൾ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് മതനിഷ്ഠക്കാണ്. സമ്പത്ത്, കുലീനത, പിന്നെ സൗന്ദര്യം ഇതെല്ലാം നോക്കാം, പക്ഷേ മതനിഷ്ഠയുള്ള ഒരു വ്യക്തിയെയാണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെയാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതത്തിന് ഒരുങ്ങുന്ന വ്യക്തി ഇണയെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് മതനിഷ്ഠക്കാണ് എന്നർത്ഥം. ഇത് പാലിക്കാതെ, മതനിഷ്ഠക്ക് പ്രാധാന്യം കൽപ്പിക്കാതെ ഒരുപാട് വിവാഹങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ വിവാഹങ്ങൾ പരാജയമായിരിക്കും. അതുപോലെ ഇന്ന് സാർവത്രികമായിക്കൊണ്ടിരിക്കുന്നതാണ് പ്രേമവിവാഹം. പലരും വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് പ്രേമിച്ചാൽ, പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് തെറ്റ്? പ്രേമം എന്നുള്ളത് യഥാർത്ഥത്തിൽ തൻ്റെ ഇണയെ മനസ്സിലാക്കാനും കൂടുതൽ അറിയാനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നില്ലേ? അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പിന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ വേൾക്കുക അല്ലെങ്കിൽ വിവാഹം കഴിക്കുക എന്നുള്ളത് നല്ലതല്ലേ എന്നുള്ള രീതിയിലുള്ള ന്യായീകരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിൽ കൂടി വിവാഹം എന്നുള്ളത് അല്ലാഹുവിൻ്റെ ഒരു ആയത്തായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും വിളക്കിച്ചേർക്കുന്നത് അല്ലെങ്കിൽ വിളക്കിച്ചേർത്തത് അള്ളാഹുവാണ്. ഈ വിളക്കിച്ചേർക്കുന്നത് ഒരു വലിയ ആയത്താണ്, ഒരു ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് സ്നേഹം, പ്രേമം ആരംഭിക്കേണ്ടത് വിവാഹത്തിന് ശേഷമാണ്. വിവാഹത്തിന് മുമ്പുള്ള പ്രേമം ഇസ്ലാം അനുവദിക്കുന്നില്ല, അതിനുള്ള ഒരു അപ്രൂവലും ഒരു അംഗീകാരവും ഇസ്ലാം നൽകുന്നില്ല. പ്രേമം തുടങ്ങുന്നത് വിവാഹത്തിന് ശേഷമായിരിക്കണം. എന്നാൽ ഇന്ന് കോളേജ് ക്യാമ്പസുകളിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്ന കുട്ടികൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഠനം മാറ്റിവെക്കുകയും അവരുടെ ജീവിതത്തിൽ പിന്നീട് കടന്നു വരേണ്ട വിവാഹം എന്നുള്ളതിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ഇവിടെ സംഭവിക്കുന്നത് ഏറ്റവും വലിയ ഒരു വൈകല്യമാണ്. ഇത്തരം പ്രേമ വിവാഹങ്ങൾക്ക് നാം മൗനാനുവാദം നൽകുന്നുണ്ട് എങ്കിൽ അതൊരു വലിയ ദുരന്തമാണ് ധർമ്മനിഷ്ഠയുടെ വിഷയത്തിൽ ഇവിടെ ഉണ്ടാക്കുക. ചില കുടുംബങ്ങളെങ്കിലും മൗനാനുവാദം നൽകിക്കൊണ്ടിരിക്കും. ഏതായാലും അവർ പ്രേമിച്ചു പോയി, ഇനിയിപ്പം എന്ത് ചെയ്യാനാണ്? പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ തകർച്ചയുടെ തുടക്കമാണ്. പ്രേമം എന്നുള്ളത് ഒരു വൈറസാണ്, അതൊരു രോഗമാണ്. ഈ വൈറസ് ഒരു കുട്ടിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അത് പൂർത്തീകരിക്കാൻ വേണ്ടി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ശരീരത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഹോർമോൺ ചേഞ്ചസ് ആണ് അതിന് കാരണം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ കുട്ടി അത് പൂർത്തീകരിക്കാൻ വേണ്ടി സർവശക്തിയും സർവ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തിയേക്കാം. എന്നാൽ പക്വതയുള്ള മാതാപിതാക്കൾ വീണ്ടും അതിന് അനുകൂലമായി നിൽക്കുമ്പോൾ ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിനെയാണ് ഇവർ കോടാലി വെക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ പ്രേമവിവാഹത്തെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. ഇസ്ലാമിക സംവിധാനത്തോടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല വിവാഹം എന്ന സംവിധാനത്തിന് ബലിഷ്ഠമായ കരാർ എന്നാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ആ സംവിധാനത്തോടുള്ള കൊഞ്ഞനം കാട്ടലായിക്കൊണ്ട് തന്നെയാണ് പ്രേമ വിവാഹത്തെ നാം കാണേണ്ടത്. അതുകൊണ്ട് ഈ പിന്നെ സംവിധാനം നമ്മൾ ഒരിക്കലും അനുകൂലമായിട്ട് അതിന് നിൽക്കാൻ പാടില്ല, അതിന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇന്ന് മറ്റൊരു പിന്നെ കോമാളി വേഷം കെട്ടുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങളാണ്, അനാചാരങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ വിവാഹത്തിൻ്റെ പേരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ കാണേണ്ടത് വരൻ മാത്രമാണ്, ആ വരനുള്ളതാണവൾ. എന്നാൽ ഈ പെൺകുട്ടിയെ അണിച്ചൊരുക്കി സ്റ്റേജിൽ കയറ്റി സർവ ആളുകളും ദർശിക്കുകയും കൂടെ തന്നെ ഫോട്ടോ എടുക്കുകയും അത് മറ്റു വീഡിയോഗ്രാഫേഴ്സ് ഒപ്പിയെടുക്കുകയും ചെയ്യുന്ന ദുരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബ ഭദ്രതയുടെ നിരാസമായിട്ട് വേണം നമ്മൾ കരുതാൻ. ഇതിനെതിരിൽ നമ്മൾ ശക്തമായി ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. കാരണം ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെ നിരസിക്കുക എന്ന് പറയുന്നത് ഒരു സംവിധാനത്തിൻ്റെ തകർച്ചയ്ക്ക് നാന്ദി കുടിക്കുക, ഒരു സംവിധാനത്തിൻ്റെ തകർച്ചയ്ക്ക് നാന്ദി കുറിക്കുക എന്നുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ ഇസ്ലാം അനുവദിക്കാത്ത സംഗീതങ്ങളും അതുപോലെയുള്ള ഗാനമേളയൊക്കെ ഈ വിവാഹത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സദസ്സിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് നിലനിൽക്കണമെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം കൂടി ആ വിവാഹ സദസ്സിലുണ്ടാവണം. ബാറക്കല്ലാഹു ലക്കുമ വബാരക അലൈക്കുമ വജമാ ബൈനക്കുമ ഫീ ഖൈർ എന്ന് മൂന്ന് വട്ടം പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെങ്കിൽ ശാന്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ നിക്കാഹ് നടക്കേണ്ടത്, വിവാഹം നടക്കേണ്ടത്. അതുപോലെ വിവാഹം എന്നുള്ളത് ധൂർത്തിൽ നിന്ന് മുക്തമാവണം. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പ്രത്യേകിച്ച് ധർമ്മനിഷ്ഠയുള്ള ഒരു കുടുംബ സംവിധാനം തുടക്കം കുറിക്കുമ്പോൾ ഇബ്ലീസ് ഷെയ്ത്താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ധൂർത്തിലേക്ക് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ഭക്ഷണങ്ങൾ അവർ ധൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നു, ആവശ്യമില്ലാതെ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടൊക്കെ സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം അള്ളാഹു തടയുക എന്നുള്ളതിലേക്കാണ് ഇത് എത്തിപ്പെടുക. അതുകൊണ്ട് ലളിതമായ രൂപത്തിൽ ഇസ്ലാം വിവാഹത്തെ കാണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ലളിതമായ രൂപത്തിൽ ആ വിവാഹത്തെ കാണാനും അതിൻ്റേതായിട്ടുള്ള ചര്യകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തന്നെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. അതുപോലെ ജീവിതത്തിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത ആഘോഷങ്ങളിൽ നമ്മൾ പങ്ക് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളിൽ ഇസ്ലാമിന് എല്ലാ വിഷയങ്ങളിലും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ എന്താണ് എന്ന് പഠനം നടത്തിക്കൊണ്ടാണ് നമ്മൾ അതിനോട് പ്രതികരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം അത് ഏത് കാലത്തും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വേണ്ട ചെയ്യരുത് എന്ന് വഹീൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ള ശത്രുക്കളെപ്പോലും, നമുക്ക് ശത്രുക്കളായിട്ട് ആരുമില്ല, ഇനി ശത്രുവാണെങ്കിൽ പോലും അവരെ ആദരിക്കാനും പരിഗണിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു ഉന്നത വ്യക്തിത്വമാണ് ഒരു വിശ്വാസിക്കുള്ളത്. നാം ധർമ്മനിഷ്ഠയുള്ളവരാവുന്നത് മറ്റുള്ളവരെ ആദരിക്കുമ്പോഴാണ്, ഉൾക്കൊള്ളുമ്പോഴാണ്, അവരെ പരിഗണിക്കാനുള്ള സന്മനസ്സ് നാം കാണിക്കുമ്പോഴാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് ശേഷമുള്ള 13 വർഷക്കാലത്തെ ജീവിതം ഏറ്റവും അനുകരണീയമായിരുന്നു. നമുക്കറിയാലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോരാൻ വേണ്ടി സന്നദ്ധമാവുമ്പോൾ അവിടെയുള്ള അമുസ്ലിങ്ങൾ മുഷ്രിക്കുകൾ അദ്ദേഹത്തെ തടയുകയാണ്, നിങ്ങളെപ്പോലെയുള്ള ഒരു വ്യക്തി ഇവിടുന്ന് പോകാൻ പാടില്ല. ആ രീതിയിലുള്ള ഒരു വിശ്വാസവും പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇവിടെയുള്ള അമുസ്ലിം സഹോദരങ്ങൾക്ക് അനുഭവിക്കാനുള്ള അവസരങ്ങളാണ് നമ്മൾ സമ്മാനിക്കേണ്ടത്. അതുപോലെ ഏറ്റവും വലിയ ഒരു മെസ്സേജാണ് അദ്ദീനു അന്നസീഹ, ദീൻ എന്നുള്ളത് ഏറ്റവും വലിയ ഗുണകാംക്ഷയാണ്. അത് അയൽവാസിയോടാണെങ്കിലും, നമ്മുടെ ചുറ്റുപാടുള്ളവരോടാണെങ്കിലും, സഹോദര സമുദായത്തോടാണെങ്കിലും, ലോകത്തുള്ള എല്ലാവരോടും നസീഹത്തോടുകൂടി പെരുമാറാൻ നമ്മുടെ വിശ്വാസത്തിന്, നമ്മുടെ ദീനിന് സാധിക്കണം. ദീൻ എന്ന് പറഞ്ഞത് ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് നന്മയാവാനും സന്തോഷമാവാനും സാഹചര്യം ഒരുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണമെങ്കിൽ മറ്റൊരു പ്രധാന സംഗതി ഇൽമ് കരസ്ഥമാക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇൽമുള്ളവരുടെ അല്ലെങ്കിൽ ഇൽമുള്ളവരുടെ വിടവാങ്ങൽ ഏറ്റവും വലിയ നഷ്ടമാണ് നമുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുന്തിയ പരിഗണന നൽകുന്ന ഒരു വിഷയമാണ് ഇൽമ് സമ്പാദിക്കുക എന്നുള്ളത്. അറിവ് അന്വേഷിച്ചുകൊണ്ട് നീ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള പാത നാം നിനക്ക് വേണ്ടി തുറന്നു തരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇൽമിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ആ ഹദീസ് തന്നെ പ്രാപ്തമാണ്. നമുക്കറിയാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഇൽമ് സമ്പാദിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവർ. ഏറ്റവും വലിയ അറിവ് അള്ളാഹിനെ സംബന്ധിച്ചുള്ള അറിവാണ്. അള്ളാഹിനെ സംബന്ധിച്ചുള്ള അറിവ് സ്വായത്തമാക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നാം പ്രാപ്തമാക്കണം. എല്ലാ വിഷയങ്ങളിലും A+ കിട്ടുന്ന നമ്മുടെ കുട്ടികളെ വിശുദ്ധ ഖുർആൻ പഠനത്തിന് വേണ്ടിയും മതപരമായിട്ടുള്ള അറിവ് സമ്പാദിക്കാനുള്ള പഠനത്തിന് വേണ്ടിയും പറഞ്ഞേക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. കാരണം ഇവിടെ അത് നിലനിൽക്കണമെങ്കിൽ നല്ല ബുദ്ധിയുള്ള, പ്രാഗൽഭ്യമുള്ള, കഴിവുള്ള കുട്ടികൾ മതം പഠിക്കേണ്ടതുണ്ട്. ഇന്ന് ആ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇൽമുള്ള ആളുകളെ ആദരിക്കുക എന്നുള്ളതും ഇവിടെ ധർമ്മനിഷ്ഠ നിലനിൽക്കണമെങ്കിൽ, വീണ്ടെടുക്കണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു കാലത്ത് ഇൽമുള്ള ആളുകൾക്ക് വലിയ ആദരവ് നമ്മുടെ സമൂഹം നൽകിയിട്ടുണ്ട് എങ്കിൽ ഇന്ന് അതിന് ചോർച്ച സംഭവിച്ചോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇൽമുള്ളത് ആർക്കാണെങ്കിലും ആ ഇൽമുള്ള വ്യക്തികളെ, അറിവുള്ള വ്യക്തികളെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. കാരണം പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായിട്ട് അല്ലെങ്കിൽ അനന്തരമെടുക്കുന്നവരായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് പണ്ഡിതന്മാരെയാണ്. ഈ പണ്ഡിതന്മാരെ ആദരിക്കാൻ നമുക്ക് സാധിക്കണം. ഇൽമ് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം നമ്മുടെ കുടുംബത്തിലും നാട്ടിലും സമൂഹത്തിലും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൽമിൻ്റെ മജ്ലിസുകൾ എവിടെയുണ്ടെങ്കിലും അവിടെ പ്രത്യേകമായിട്ടുള്ള ബർക്കത്തുകളുണ്ട്. അതുപോലെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ സമൂഹം ധാർമ്മികതയിലേക്ക് നയിക്കപ്പെടുകയുള്ളൂ. കൂടെ വീടിൻ്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമുക്കറിയാലോ സൂറത്തുന്നൂറിൽ 3 സ്വകാര്യ സന്ദർഭങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ബെഡ്റൂമിലേക്ക് കടക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സ്വകാര്യതയ്ക്ക് ഇസ്ലാം നൽകുന്ന പവിത്രത എത്രത്തോളമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് എല്ലാ സ്വകാര്യങ്ങളും നാട്ടിൽ പാട്ടാവുന്ന അവസ്ഥയിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഉത്കൃഷ്ടതയുള്ള അല്ലെങ്കിൽ ഔന്നത്യമുള്ള ഒരു സമൂഹമായി ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദങ്ങൾ, ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊന്നും ഒരു ഇസ്ലാമികമായിട്ടുള്ള മാനങ്ങളുമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ക്ലാസ്മേറ്റ്, ഹോസ്റ്റൽമേറ്റ് എന്നുള്ള ഓമന പേരിൽ അത് സാർവത്രികമാകുമ്പോൾ മാതാപിതാക്കൾ കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ്. ഇവിടെ ഈ ഒഴുക്കിനെതിരിൽ നീന്താൻ തെറ്റ് ആര് നടത്തിയിട്ടുണ്ടെങ്കിലും, തെറ്റാരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ തെറ്റിനെ തിരുത്താനുള്ള ഒരു തിരുത്തൽ ശക്തികളായിട്ട് സമൂഹത്തിൽ മാതാപിതാക്കളും അധ്യാപകരൊക്കെ മാറേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇവിടെ ധാർമ്മികത നിലനിൽക്കുകയുള്ളൂ. കൂടെ തന്നെ മൊബൈൽ ഫോൺ ഏറ്റവും ഉപകാരമുള്ള ഒരു ഉപകരണമാണത്. എന്നാൽ ആ ഉപകരണത്തിൽ കൂടി വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ന് വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായിട്ട് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോൺ തന്നെയാണ്. അതുകൊണ്ട് ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ, അത് കമ്പ്യൂട്ടറാവാം, മൊബൈൽ ഫോണാവാം, ഏതുപകരണങ്ങളാവട്ടെ, അതെല്ലാം തന്നെ അതിന് ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. അത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റണം. അതുപോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അതീവ പ്രധാനമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം പല സന്ദർഭങ്ങളിലായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് വലിയ സുന്നത്താണ്. കാരണം ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹം ഇവിടെ നിലനിൽക്കണമെങ്കിൽ സാഹോദര്യം നിലനിൽക്കേണ്ടതുണ്ട്, സഹകരണം നിലനിൽക്കേണ്ടതുണ്ട്, കാരുണ്യവും ദയയൊക്കെ നിലനിൽക്കേണ്ടതുണ്ട്. പ്രയാസങ്ങൾ സഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, ആശുപത്രി കിടക്കകളിലുണ്ട്. അവരെ സന്ദർശിക്കാനും അവരെ സാന്ത്വനിപ്പിക്കാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയാനും ഒക്കെ ഉള്ള ഒരു മനസ്സ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. ധർമ്മനിഷ്ഠയുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാവണമെങ്കിൽ അതിൻ്റെ ഭാഗം തന്നെയാണ് വസ്ത്രധാരണം. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ, കൗമാരത്തിലൊക്കെ എത്തിയിരിക്കുന്ന പെൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ആഭാസകരമാണ്. ഇത് വാങ്ങിക്കൊടുക്കുന്നത് രക്ഷിതാക്കളായ നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടി എന്ത് ഉടയാട ധരിക്കണം എന്ന് ഇസ്ലാമിൻ്റെ മാനദണ്ഡത്തോടുകൂടി തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച രീതിയിലുള്ള വസ്ത്രങ്ങൾ നമ്മുടെ മക്കൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമ്മൾ വാങ്ങിക്കൊടുക്കാൻ പാടില്ല. സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷനെയും പുരുഷവേഷം കെട്ടുന്ന സ്ത്രീയെയും ശാപം പിന്നെ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭീകരത നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ആണിനെ അനുകരിക്കുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങളിലേക്ക് ഒരു പെണ്ണ് പോകാൻ പാടില്ല. പെണ്ണിനെ അനുകരിക്കുന്ന വേഷവിധാനങ്ങളിലേക്ക് ആണും പോകാൻ പാടില്ല. അതുപോലെ നമ്മുടെ സാമ്പത്തിക രംഗം പലിശമുക്തമാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു മേഖലയായിട്ട് സാമ്പത്തിക കൈകാര്യം നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ന് പല ആളുകളും വാഹനം വാങ്ങാൻ വേണ്ടി, വീട് വാങ്ങാൻ വേണ്ടി, കല്യാണങ്ങൾ നടക്കാൻ വേണ്ടിയൊക്കെ പലിശയെ ആശ്രയിക്കുന്നു, ബാങ്കിനെ ആശ്രയിക്കുന്നു. ഈ ദുരവസ്ഥ മാറേണ്ടതുണ്ട്. നാം നന്മയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ ഇത്തരം വലിയ മാലിന്യങ്ങളിൽ നിന്ന് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ രംഗത്ത് നിന്ന് പിശാച് ബാധ ഏറ്റവനെപ്പോലെ മാത്രമേ ഈ പലിശ വാങ്ങുന്നവൻ എണീറ്റ് നിൽക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെറ്റിൻ്റെ ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുപോലെ അള്ളാഹുവെ സംബന്ധിച്ച് ഏറ്റവും നല്ല ചിന്ത, ഏറ്റവും നല്ല ഒരു പിന്നെ വീക്ഷണം നമുക്കുണ്ടാവണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉണർത്തി, അള്ളാഹുവെ സംബന്ധിച്ച് നിങ്ങളുടെ ധാരണ എന്താണ്, അപ്രകാരമാണ് അള്ളാഹു നിങ്ങളോടുള്ളത്. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു ഗഫ്ഫാറാണ്. ഈ ഒരു വിശേഷണം, അള്ളാഹുവിനുള്ള ഒരുപാട് സവിശേഷതകൾ, 99 നാമങ്ങൾ അള്ളാഹുവിനുണ്ടെങ്കിൽ ഓരോ നാമങ്ങളും ദോധിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. ആ പ്രത്യേകതകൾ ഉൾക്കൊണ്ട് അള്ളാഹുവെ സൂക്ഷിക്കാൻ, അള്ളാഹുവെ കണക്കാക്കാൻ, അള്ളാഹുവിന് വക്കാറത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഇവിടെ ധാർമ്മികത ഉണ്ടാവുകയുള്ളൂ. ധാർമ്മികത എന്നുള്ളത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചുകൊണ്ട് സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു നല്ല അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കാൻ ഓരോ വ്യക്തിക്കും സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
1: മാഷാ അല്ലാ, ഇതുവരെ നമ്മൾ കാതോർത്തത് സ്നേഹക്കൂടി എന്ന പ്രോഗ്രാമിനാണ്. പൊതുവേ ഈ ഒരു വൈബ്സ് അവധിക്കാലവുമായി ടച്ച് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വെക്കേഷൻ കാലം ഓർമ്മ വരികയാണ്. എല്ലാവരും ഒന്നിച്ചുണ്ടാകുമ്പോൾ ആ ഒരു കൂട്ടിൽ സ്നേഹമുണ്ടോ എന്നുള്ളത് പരസ്പരം പരിശോധിക്കാനുള്ള വലിയ ഒരു പ്രോഗ്രാമും അതിനെ ഓവർകം ചെയ്ത് കൊണ്ടുപോകാനുള്ള, മനസ്സിലാക്കി കൊണ്ടുപോകാനുള്ള ഒരു നിമിത്തവുമാണ് ശരിക്കും സ്നേഹം കൂടുന്ന പ്രോഗ്രാം. ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത് അഷ്റഫ് എഗരൂളാണ്. കൗമാരം, കയറ്റവും ഇറക്കവും എന്ന വിഷയമാണ് നാം കേട്ടത്.
2: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കയ്യിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം. പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റേഡിയോക്ക് കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ് മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-66-00.
5: വിവാഹമാണ്, പക്ഷെ ഭർത്താവ് ഭാര്യ മരണപ്പെട്ടതിന് ശേഷമുള്ള രണ്ടാമത്തെ വിവാഹമാണ്. അപ്പോൾ ഭർത്താവിൽ അവർക്കൊരു 4 വയസ്സായ ഒരു പെൺകുട്ടി അതിലുണ്ട്. ആദ്യ ഭാര്യയിൽ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. പതിയെ ആ പെൺകുട്ടി, ആദ്യ ഭാര്യയിലുള്ള പെൺകുട്ടി പതിയെ വളർന്നു വലുതാവുന്നു. അവരുടെ മുഖഛായ പലരും പറഞ്ഞു ആദ്യ ഭാര്യയുടെ അതേപോലെ തന്നെയാണ്. അപ്പോൾ അവർ ഇത് കേൾക്കുമ്പോൾ ആദ്യ ഭാര്യയുടേത് പോലെ തന്നെയാണെന്ന് പറഞ്ഞപ്പോഴും ആദ്യ ഭാര്യയെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുമല്ലോ ഭർത്താവിനെ അത് കാണുമ്പോൾ. ഇടക്ക് ഭർത്താവ് മോളെ ചേർത്ത് പിടിച്ചിട്ടിങ്ങനെ ആദ്യ ഭാര്യയെക്കുറിച്ച് ചിലപ്പോൾ പറയും, സംസാരിക്കും. പക്ഷെ പതിയെ ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നപ്പോൾ ഈ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്തു, വലിയ വിഷമമായി. അവരിങ്ങനെ വെറുപ്പ് തോന്നാൻ തുടങ്ങി കുട്ടിയോട്. അപ്പം ആ വെറുപ്പ് പതിയെ കാലം കഴിയുന്തോറും ആ വെറുപ്പ് ഇങ്ങനെ വളർന്നുകൊണ്ടേ വന്നു. അതിനിടക്കാണ് ഇവർക്കൊരു കുഞ്ഞുണ്ടായി, അപ്പോൾ മോനാണ്. പിന്നെ ഇവരെന്ത് ചെയ്തു, തൻ്റെ കുഞ്ഞിനെ പരിചരിക്കുന്നത് വഴി ആ വെറുപ്പൊക്കെ ആ കുട്ടിയെ പൂർണ്ണമായും അവഗണിക്കുന്ന രൂപത്തിലേക്ക് വന്നു. ആ മോളെ പൂർണ്ണമായിട്ട് അവഗണിച്ച് തൻ്റെ കുഞ്ഞിനെ കൂടുതൽ ശ്രദ്ധയും പരിഗണനയും ആ ഉള്ളിലുള്ള എന്തിനൊന്നില്ലാത്തൊരു ദേഷ്യവും വെറുപ്പുമൊക്കെ തൻ്റെ കുഞ്ഞിനോടുള്ള കൂടുതലുള്ള ആഭിമുഖ്യവും സ്നേഹവും ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ ആ കുട്ടിക്ക് ആ വെറുപ്പും അവഗണനയൊക്കെ മനസ്സിലാക്കിയ പിതാവ് ആ കുട്ടി എന്ത് ചെയ്തു, കുട്ടിയുടെ കാര്യങ്ങളെല്ലാം പിതാവ് ഒറ്റക്ക് നോക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. പിന്നെ ഈ കുട്ടി ഒറ്റയായി. കുട്ടിക്കൊരു 14 വയസ്സായിട്ടുണ്ടാവും. ഈ സമയത്ത് ഒറ്റപ്പെട്ട അവസ്ഥയിൽ കുട്ടി ഈ അവഗണനയും വെറുപ്പുമൊക്കെ സഹിച്ച് കുട്ടി അവിടെ കഴിഞ്ഞുകൂടുകയാണ്, അവരുടെ അടുത്ത് തന്നെയാണ്. ഒരു ദിവസം ഈ മോനും അതുപോലെ തന്നെ ഈ മോളും തമ്മിൽ എന്തോ ചെറിയ ഒരു കശപിശ ഉണ്ടായി, അല്ലെങ്കിൽ ചില വഴക്കുകളുണ്ടായി. അപ്പം മോനെന്തോ അങ്ങോട്ട് തിരിച്ച് എന്തോ ഉപദ്രവിച്ചു, അപ്പം തിരിച്ച് മോളും ഇങ്ങോട്ട് ഉപദ്രവിച്ചു. അപ്പം ആ ഉപദ്രവം പിന്നെ പരാതിയായി വന്നപ്പോൾ ആ ഉമ്മ എന്ത് ചെയ്തു, ആ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുകയും ആ ദേഷ്യം മുഴുവനും ആ കുട്ടിയോട് വീണ്ടും പ്രകടിപ്പിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു.
6: മൂത്ത കുട്ടിയെ
5: പുറത്താക്കി, പെൺകുട്ടിയെ പുറത്താക്കി വാതിലടച്ചു. കുറേ സമയം കഴിഞ്ഞ് ദേഷ്യമൊക്കെ അടങ്ങിയപ്പോൾ അവർ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അന്ന് രാത്രിയായിരുന്നു, പുറത്ത് കുട്ടിയെ കാണാനില്ല. പിന്നെ കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചതുമില്ല. കാലം ഒരുപാട് കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇവരവൻ്റെ മകനെ അങ്ങേയറ്റം പരിചരിച്ചും മകനെക്കുറിച്ച് ഓർത്തും മറ്റ് നഷ്ടപ്പെട്ട പോയ കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. എന്തോ ആവട്ടെ, എവിടെയും പോട്ടെ, എത്രയും സമാധാനം. അങ്ങനെ കുട്ടിക്ക് വേണ്ടി, തൻ്റെ മോന് വേണ്ടിയിട്ടുള്ള അഹോരാത്ര ജീവിത പരിശ്രമത്തിനിടയിൽ മകൻ വളർന്നു, പഠനമൊക്കെ കഴിഞ്ഞു, വിദേശത്ത് ജോലിയായി. ഇടയ്ക്ക് ഈ സ്ത്രീക്ക് പ്രായമായി, അവർക്ക് ഇടയ്ക്കൊരു തലവേദന, തലകറക്കം വന്ന്. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ചില ബ്രെയിനിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇതുപോലെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ തലകറങ്ങി വീണു, ഹോസ്പിറ്റലിലായി. അപ്പോൾ അവരെ നോക്കാനും പരിചരിക്കാനൊന്നും മോന് വരാൻ സമയമില്ല. മോന് വിദേശത്താണ്, തിരക്കിട്ട ജോലികൾക്കിടയിലാണ്. പല ആളുകളും, കുടുംബക്കാരൊക്കെ പലരും വന്നു, ചിലവരൊക്കെ മാറി വന്ന് നിൽക്കുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒരാളവിടെ വന്നു. അവർ കണ്ണു തുറന്ന് അത്ഭുതത്തോടുകൂടി നോക്കുമ്പോൾ അത് താൻ അന്ന് ആട്ടിപ്പുറത്താക്കിയ ആ മോളാണ്,
6: പെൺകുട്ടിയാണ്.
5: അവർ വന്നിട്ട് കൈ പിടിച്ചു. അവരെ കണ്ട പാടന്നെ ഇവർക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ആ കൈ അമർത്തി പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അപ്പം മോളോട് ഞാൻ ഒരിക്കലും അന്നത്തെ ആ ഒരവസ്ഥയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് നീ വന്നല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കറിയാം ഉമ്മ അന്ന് എന്നോട് ഒരു സ്നേഹവും കാണിച്ചിട്ടില്ല, എന്നെ അവഗണിച്ചതും എൻ്റെ വിഷമമൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാലും അന്ന് എന്നെ പട്ടിണിക്കിട്ടിട്ടില്ലല്ലോ. എനിക്ക് എന്നെ പുറത്താക്കുന്നത് വരെയും എനിക്ക് പട്ടിണിയില്ലാതെ ഞാൻ ജീവിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരിച്ചതിന് ശേഷവും. പിന്നെ പുറത്താക്കിയപ്പോൾ ഞാൻ എൻ്റെ ഉപ്പയുടെ മറ്റു ബന്ധുക്കളുടെ ഇടകളിലേക്ക് ഞാൻ പോയി. അങ്ങനെ അവിടുന്ന് ഞാൻ ജീവിച്ച് വളർന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഇന്ന് എനിക്ക് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് വളരെയാണ്. ഞാൻ ഈ വിവരം കേട്ടു നിങ്ങളിവിടെ സുഖല്ലാതെ കിടക്കാന്ന്. പക്ഷെ എനിക്ക് വിഷമമൊന്നുമില്ല, നിങ്ങളെക്കുറിച്ചുള്ള വെറുപ്പുമില്ല. നിങ്ങളെന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു വന്നതാണ്. എൻ്റെ മോന് വളർന്ന് വലുതാകുമ്പോൾ മോനൊരു വല്യമ്മയായിട്ട് നിങ്ങളുണ്ടാവണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം എൻ്റെ സഹായം ഉണ്ടാവുമെന്ന് തിരിച്ചു പറഞ്ഞപ്പോൾ, കുറ്റബോധം കൊണ്ട് തിരിച്ചൊന്നും പറയാൻ കഴിയാതെ ഉമ്മ ഒരുപാട് സമയം കരഞ്ഞ് ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് വളരെയധികം വിലപിച്ചു എന്നതാണ് കഥ. എന്താണ് സുലൈഖ പറയാനുള്ളത്?
6: കഥയാണോ അതോ അനുഭവമാണോ എന്നതിലൂടെ കുറേയൊക്കെ ഇത് കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് തന്നെ എന്തായാലും അത് അവരെ അവിടെ എത്താൻ സാധ്യതയുണ്ട്. പക്ഷെ പിന്നീട് ട്വിസ്റ്റ് ആ ഒരു ലാസ്റ്റ് പറഞ്ഞ ഒരു ഭാഗമുണ്ടല്ലോ, എൻ്റെ കുഞ്ഞിന് ഒരു ഉമ്മയായിട്ട് നിങ്ങളുണ്ടാവണം എന്ന് പറഞ്ഞത്, അത് ശരിക്കൊരു നടുക്കം, ഉള്ളിൽ ഒരു കിടുങ്ങലുണ്ടാകുന്ന രൂപത്തിൽ. കഥയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഭാവനയാണെങ്കിൽ പോലും, വ്യത്യസ്തമായ ജീവിത രീതികളിലൂടെ പോകുന്ന മനുഷ്യൻ്റെ യാത്രയിൽ തീർച്ചയായിട്ടും പലർക്കും അനുഭവപ്പെട്ടതോ അതല്ലെങ്കിൽ സ്വയം ജീവിതത്തിൽ ചെയ്തതോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ചിലപ്പോൾ അലതല്ലെന്നുണ്ടാവാം.
5: അല്ല, ഞാൻ അതിൽ അവസാന ഏറ്റവും അടിവരയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, അത് കഥ നമ്മൾ വായിച്ചപ്പോഴും പലപ്പോഴൊക്കെ ഇതുപോലെ പല സമാനമായ പല സംഭവങ്ങളും ലോകത്ത് അല്ലേ പല ആളുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്, ഈക്വലായിട്ടുള്ള അല്ല എങ്കിലും. പക്ഷെ അടിവരയിട്ട് മനസ്സിലാക്കുന്നൊരു കാര്യം വെച്ചാൽ, ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ജയിക്കുന്നത് നമ്മൾ മാപ്പ് കൊടുക്കുമ്പോഴും പുറത്തു കൊടുക്കുമ്പോഴും, അപ്പോഴേക്ക് നമ്മുടെ ലൈഫിന് അർത്ഥമുണ്ട് എന്ന് തോന്നുന്ന അവിടെയാണ് അവർ പരാജയപ്പെട്ടു പോയത്.
6: അതെ,
5: ഏത് നമ്മൾ ആരൊക്കെ എന്താ ചെയ്തു അവർ അവരെ പരാജയപ്പെടുത്താൻ പറ്റുന്നത് നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുമ്പോഴാണ് എന്നുള്ള ആ ഒരു വശം.
6: അതെ, അങ്ങനെ റസൂലിന്റെ ഒരു ഉപദേശം തന്നെ നമുക്കത് കാണാൻ പറ്റുമല്ലോ. ക്ഷമയോളം ജയിക്കുന്ന ഒരു ആയുധവുമില്ല എന്നുള്ളത്. കാരണം നമ്മളായിട്ട് ചൂടായിട്ട് ദേഷ്യം പിടിച്ചു വരുന്ന ഒരാളോട് നമ്മൾ ന്യായമുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവൻ അമ്പെ പരാജയപ്പെടുകയാണ്. എന്നാൽ കണ്ടു നിൽക്കുന്ന ഏത് ഒരു കാണിയാണെങ്കിലും അവിടെ കൈയടി കൊടുക്കുന്നത് ദേഷ്യം പിടിച്ചു വന്ന ആൾക്കല്ല, അവൻ ആവേശത്തിൽ കയറ്റിവിട്ട ആളുകളുണ്ടാവാം, പക്ഷേ അവർക്കല്ല സപ്പോർട്ടുണ്ടാകാം പിന്നീട്. മറിച്ച് അവനത് ആ കഴിവുണ്ടായിട്ടും ന്യായം അവൻ്റെ ഭാഗത്തുണ്ടായിട്ടും ക്ഷമിച്ചല്ലോ. അപ്പം അങ്ങനെ ക്ഷമയും വിട്ടുവീഴ്ചയും കുറച്ച് താഴ്ന്നു കൊടുക്കുക എന്നുള്ളതൊക്കെ വിജയം തന്നെയാണ് എന്നുള്ളത്.

0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 49, 50 എന്നീ ആയത്തുകളാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ചേരുന്നത് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 49, 50 എന്നീ രണ്ടായത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു അന്നഹൽ 49-50 ആയത്തുകളാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. കൂടെ ചേർന്നത് ജാഫർ സലഫി.
2: പീസ് റേഡിയോയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് കിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: 11127 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ALP Level 2 തസ്തികയിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനമൊരുങ്ങുന്നു. 11127 ഒഴിവുകളാണ് അവസരം. വിവിധ RBകളിലായി വിജ്ഞാപനം ക്ഷണിക്കുന്നത് സംബന്ധിച്ച അറിയിപ്പ് കേന്ദ്ര സർക്കാർ എംപ്ലോയ്മെന്റ് ന്യൂസിൻ്റെ 21-27 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. 5 മുതൽ June 14 വരെയാകും അപേക്ഷ സമയം. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 6 RBകളിൽ അവസരമുണ്ടായിരിക്കും. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് നമ്പർ 1/2026. പ്രായം 18 മുതൽ 30 വരെ. ശമ്പളം തുടക്കത്തിൽ 19,900 രൂപ. 11127 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് സംബന്ധിച്ച ഒഴിവുകളുടെ വിവരങ്ങൾക്കായി സന്ദർശിക്കാം വെബ്സൈറ്റ് www.rtbaapply.gov.in.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത. സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ. നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി നുറുങ്ങുകൾ. നന്മ നിറഞ്ഞ അയൽക്കാരാവുക. സലാം സുർമ എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു.
0: നന്മ നിറഞ്ഞ അയൽക്കാരാവുക. എഴുത്ത് സലാം സുർമ, എടത്തനാട്ടുകര. നിങ്ങൾ ഇന്ന് സ്കൂളിൽ നിന്ന് ഇടയ്ക്ക് വീട്ടിൽ വന്നു പോയോ? വൈകുന്നേരം 4:30 സ്കൂൾ വിട്ട് വീട്ടിൽ വന്ന് കയറുന്ന എന്നോട് ഭാര്യയുടെ ആദ്യ ചോദ്യം. ഇല്ലെന്ന് ഞാൻ മറുപടി പറഞ്ഞെങ്കിലും അവൾക്കത് വിശ്വാസമാകാത്തതുപോലെ അടുത്ത ചോദ്യം വന്നു. പിന്നെ ആരാണ് നമ്മൾ സ്കൂളിൽ പോയപ്പോൾ മുറ്റത്തെ അയയിൽ ഉണക്കാനിട്ട വസ്ത്രമെല്ലാം എടുത്തു മടക്കി സിറ്റൗട്ടിൽ വച്ചിരിക്കുന്നത്? കഴിഞ്ഞ വേനൽക്കാലത്താണ് ഈ സംഭവം. വൈകുന്നേരം 3 അപ്രതീക്ഷിതമായി വേനൽ മഴ പെയ്തത് അപ്പോഴാണ് ഞാൻ ഓർത്തത്. മുറ്റത്തെ അയലിൽ വിരിച്ചിട്ടിരുന്ന മുഴുവൻ വസ്ത്രങ്ങളും മഴ നനയാതെ എടുത്ത് മടക്കി ആരോ വീടിൻ്റെ സിറ്റൗട്ടിൽ വച്ചിരിക്കുന്നു. അടുത്തു തന്നെ താമസിക്കുന്ന ഉമ്മയോടും ജ്യേഷ്ഠൻ്റെ വീട്ടുകാരോടും ഇക്കാര്യത്തെപ്പറ്റി ചോദിച്ചെങ്കിലും അവരൊന്നും ആ സമയത്ത് വീട്ടിൽ വന്നിട്ടില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു വൈകുന്നേരത്ത് സൗഹൃദ സന്ദർശനത്തിനെത്തിയ അയൽപ്പക്കത്തെ സുഷചേച്ചിയുടെ മേൽ സംഭവത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അവരുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി മാത്രം വിരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് മഴക്കാറ് മൂടുന്നത് കണ്ട് അവരുടെ മുറ്റത്തെ അയൽ വിരിച്ചിട്ടിരുന്ന വസ്ത്രങ്ങൾ എടുത്തുവെക്കാനായി വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് 100 മീറ്റർ അകലെയുള്ള ഞങ്ങളുടെ വീട്ടുമുറ്റത്തെ അയയിലും ഉണക്കാനിട്ട വസ്ത്രങ്ങൾ കണ്ടത്. സ്കൂളിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾ രണ്ടുപേരും വസ്ത്രങ്ങൾ എടുത്തുവെക്കാൻ വരില്ലെന്നുറപ്പുള്ള അവർ വന്ന് അതെല്ലാം ആദ്യം അടക്കി വച്ചതിന് ശേഷമാണ് അവരുടെ വസ്ത്രങ്ങൾ പോലും മടക്കി വച്ചത് എന്ന വാചകങ്ങൾ നല്ലൊരു അയൽപക്ക ബന്ധത്തിൻ്റെ എല്ലാ സന്തോഷവും മനസ്സിൽ നിറച്ചു. ദിവസങ്ങൾ നീളുന്ന യാത്ര പോകുമ്പോൾ വീട് പൂട്ടി താക്കോലേൽപ്പിച്ച് ഒന്ന് ശ്രദ്ധിച്ചോളണേ എന്ന് പറയാൻ മാത്രം പരസ്പര വിശ്വാസമുള്ള അയൽപക്ക ബന്ധങ്ങൾ നമുക്ക് ആശ്വാസമാണ്. തക്കം കിട്ടിയാൽ അയൽപ്പക്കക്കാരൻ്റെ വസ്തുവകകൾ അടിച്ചു മാറ്റുന്നവരും 1-2 മണിക്കൂർ വീട്ടിൽ നിന്നും വിട്ടു നിൽക്കുമ്പോഴേക്കും കള്ളന്മാർക്ക് ഒറ്റുകൊടുത്ത് കളവിന് സൗകര്യമൊരുക്കി കൊടുക്കുന്നവരുമായ അയൽപ്പക്കക്കാരും നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടെന്നറിയുക സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കും കെട്ടുറപ്പിനും അനിവാര്യമായ ഒരു ഘടകമാണ് അയൽക്കാർ തമ്മിലുള്ള ദൃഢബന്ധം. ഒരു ആപത്ത് സംഭവിച്ചാൽ അടുത്ത ബന്ധുക്കളെത്തും മുമ്പേ ഓടിവരാനുള്ള അയൽക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും പുറത്തുകൊടുത്തും പിണങ്ങിക്കഴിയുന്ന അയൽക്കാരെ ഇണക്കിയെടുക്കാൻ ശ്രമിക്കണം. അയൽപക്ക ബന്ധത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം. എല്ലാവരും നന്മ നിറഞ്ഞ അയൽക്കാരാവുക. ഊഷ്മളമായ അയൽപക്ക ബന്ധങ്ങൾക്കായി ആശിക്കുക, അതിനായി പ്രാർത്ഥിക്കുക.
2: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നന്മ നിറഞ്ഞ അയൽക്കാരാവുക എന്ന സലാം സുർമ എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോടാണ് ശബ്ദം നൽകിയത്.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവും ഇല്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് സലഫി ദുറൂസ്. ഇന്നത്തെ സലഫി ദുറൂസിൽ നുബുവത്തിൻ്റെ തെളിവുകൾ നിരത്തിക്കൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ വിശദീകരിച്ചുകൊണ്ട് അബൂബക്കർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന നിലക്കത് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നുമുള്ള കാര്യമാണ്, അതുകൊണ്ടത് ശുദ്ധമായ വിശ്വാസമായിരിക്കും. അപ്പം ആ രൂപത്തിലാണ് സത്യവിശ്വാസികൾ അവരുടെ വിശ്വാസ കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ അനേക സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് വചനങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇനി വേറെ ചില വചനങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു സൂറത്തു ആലി ഇമ്രാനിൽ, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാ ഫത്തബിഉനി യുഹിബ്ബുക്കുമുല്ലാ വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂർ റഹീം. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരുക, എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ്, അവൻ അങ്ങേയറ്റം റഹ്മത്തുള്ളവനാണ്, സ്നേഹം കാരുണ്യമുള്ളവനാണ്. ഇതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ റബ്ബിൻ്റെ ഇഷ്ടം ലഭിക്കാൻ, റബ്ബ് മനുഷ്യരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? റസൂൽ തിരുമേനിയെ അംഗീകരിക്കുക, നബി തിരുമേനി എന്ത് പഠിപ്പിച്ചോ അതങ്ങനെ തന്നെ സ്വീകരിക്കുക, ഇതാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പോൾ റബ്ബിലേക്ക് എത്തണമെങ്കിൽ, റബ്ബിൻ്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ, റബ്ബയച്ച മുഹമ്മദ്

എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം ഒരു നിയമങ്ങൾ വന്നിട്ടില്ല. ചില പരലോകത്തെപ്പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലുകളൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. പക്ഷേ മതത്തിലുള്ളൊരു വിധി, മതത്തിലുള്ളൊരു വിശ്വാസം ഈ ആയത്തിന് ശേഷം പിന്നെ വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ അൽ യോമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ ദീന നമ്മൾ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വാ അത്മംതു അലൈക്കും നിയമത്തി, എൻ്റെ നിയമത്തി നിങ്ങളുടെ മേൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നു. വറളീത്തു ലക്കും അൽ ഇസ്ലാമ ദീനൻ, നിങ്ങൾക്ക് മതമായി അൽ ഇസ്ലാമിനെ അള്ളാഹു തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദീന് പൂർത്തിയായി. അപ്പം ആ ദീനിലുണ്ട് ഒരു മുസ്ലിമിൻ്റെ മോമിൻ്റെ വിശ്വാസം എന്തൊക്കെയാണ് എന്നീ ദീനിലുണ്ട് എന്നതിൽ ഒരു സംശയമില്ലല്ലോ. ആ രേഖയാണ് നമ്മുടെ മുമ്പിൽ കിതാബായി സുന്നത്തായി ഇവിടെ നിലകൊള്ളുന്നത്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കർമ്മത്തിൻ്റെ രേഖ. ഇനിയോ ഈ ആയത്തുകൾ ഇറങ്ങിക്കഴിഞ്ഞു ഇസ്ലാം പൂർണ്ണമായി, അതിനുശേഷം പിന്നെ നമ്മുടെ വക ചില വിശ്വാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. എന്നാലും വിവരമില്ലാത്ത മനുഷ്യന്മാർ പുത്തൻ വിശ്വാസങ്ങളും പുത്തൻ ആചാരങ്ങളും ഉണ്ടാക്കുകയും അത് ഇസ്ലാമിൻ്റെ പേരിൽ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഗുരുതരമായ പാതകമാണ്. ഒരു സത്യവിശ്വാസി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, ഇനി മതത്തിൻ്റെ പേരിൽ പുതുതായി വല്ല വിശ്വാസം കർമ്മം ആരെങ്കിലും കൊണ്ടുവന്നാൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? അവൻ അതുവഴി ചെയ്യുന്നത് മുഹമ്മദ് നബി വഞ്ചന നടത്തി എന്നാണ്. കാരണം ദീനിയായ വിഷയം പിൽക്കാലത്തുള്ളവരും പുതുതായി പലതും ചേർത്ത് ഉണ്ടാക്കാമെന്നാണെങ്കിൽ അത് നബി തിരുമേനി പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ റസൂൽ തിരുമേനി അതിൽ തന്നെ ഉറച്ചു നിൽക്കണം, അതിൽ ഒതുങ്ങി നിൽക്കണം. വിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് നമ്മോട് പറയുമ്പോൾ നമ്മൾ അതിൽ തന്നെ നിൽക്കുന്നു, പക്ഷെ ചിലർ നിൽക്കുന്നില്ലെങ്കിലോ അതിൽ നിൽക്കണം എന്ന് പറഞ്ഞവർക്കാണ് അബദ്ധം പറ്റിയെന്ന് വരും. മറ്റൊന്ന് നല്ലതല്ലേ നല്ലതല്ലേ എന്ന് ചെയ്ത് പലരും ഇതിൽ കടത്തി കൂട്ടുമ്പോൾ അതുവഴിയും അവർ പറയുന്ന നബി വഞ്ചന നടത്തി, നല്ലതൊക്കെ പലതും നബി പഠിപ്പിക്കാതെ പോയി, ഈ നമുക്കും കുറേ നന്മകൾ ഉണ്ടാക്കാം, മതത്തിൻ്റെ വിഷയത്തിൽ പലതും അതിലേക്ക് ചേർക്കാം എന്ന് വിശ്വസിക്കുന്നൊരവസ്ഥയൊക്കെയാണ് എത്തുക. ഇനി മറ്റൊരു വചനം, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലിഹി, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ അവൻ്റെ റസൂലിൻ്റെ മുമ്പിൽ മുൻഗണന ഒന്നും ചെയ്യാൻ പാടില്ല. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അപ്പോൾ ഇവിടെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ വേണം ഇത് കിതാബിലുള്ളതാണോ സുന്നത്തിലുള്ളതാണോ അതിൻ്റെ പിൻബലം ഉണ്ടോ എന്ന് ആലോചിക്കണം. അപ്പോൾ അതിനെ മറികടന്നൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഏതൊരു വിശ്വാസമാണെങ്കിലും ഏതൊരു കർമ്മമാണെങ്കിലും ഇത് കിതാബിലുണ്ടോ സുന്നത്തിലുണ്ടോ എന്ന ചിന്ത അവൻ്റെ മനസ്സിലേക്ക് ആദ്യം വരണം. അത് വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ വരണമെന്നാണ് പറയുന്നത്, അതിനെ മറികടക്കരുത്. അത് അലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലിഹി, അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും മുമ്പിൽ നിങ്ങൾ മുൻകടന്നൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തത്, അതൊക്കെ പരിശുദ്ധ ഖുർആനിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുണ്ട്. അതിനെ മറികടന്നിട്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ അനേകം വചനങ്ങൾ കാണും. ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് ഹദീസുകൾ കൂടി സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫി അംരിന ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ഈ ദീനിലില്ലാത്ത വല്ലതും ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്, അതൊരിക്കലും സ്വീകാര്യമല്ല. കാരണം ഈ ദീന് മനുഷ്യർക്കുണ്ടാക്കാൻ പറ്റുന്നതല്ല, ഈ ദീൻ നബി തിരുമേനിയുടെ ബുദ്ധി കൊണ്ടുണ്ടാക്കിയതുമല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 കൊല്ലം കൊണ്ട് അള്ളാഹു ഇറക്കിക്കൊടുത്ത സന്ദേശങ്ങളാണ് ഈ ദീന് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്നും ആരെങ്കിലും എന്തെങ്കിലും ഒഴിവാക്കുകയോ ചെയ്താൽ അവരെ നമ്മൾ തള്ളണം. നമ്മൾ എടുക്കേണ്ടത് പരിശുദ്ധ ഖുർആനുമാണ്, തിരുസുന്നത്തുമാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ എല്ലാ പ്രസംഗത്തിലും ആമുഖമായി പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ആ കൂട്ടത്തിൽ ഉദാഹരണത്തിന് ഇന്ന

0: അൽഹംദുലില്ലാ എന്ന് തുടങ്ങിയിട്ട്. അമ്മാ ബാഅ്ദു, ഫഇൻ ഖൈറൽ ഹദീസി കിതാബുല്ലാഹ്. പിന്നെ അവിടുന്ന് പറയുന്ന ഒരു കാര്യമാണ്, ഏറ്റവും നല്ല സംസാരം, ഏറ്റവും സത്യസന്ധമായ അസ്തഖൽ, ഫൈൻ അസ്തഖൽ ഹദീസ് എന്നും കാണാൻ കഴിയും, ഏറ്റവും സത്യസന്ധമായ സംസാരം അത് റബ്ബിൻ്റെ കിതാബാണ്. അതുപോലെ ഖൈറൽ ഹദീ, ഏറ്റവും നല്ല നേർവഴി, അത് ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനിയുടെ നേർവഴിയാണ്. അപ്പോൾ റസൂൽ കാണിച്ചു തന്ന കാര്യം അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഷർറൽ ഉമൂരി എന്ന കാര്യങ്ങളിൽ ഏറ്റവും ഷെറു, അപകടം പിടിച്ചത്, തിന്മ, മുഹദസാത്വ, അതിലുള്ള പുതിയ കാര്യങ്ങളാണ്. പിന്നെ ഫഇന്നകുൽ ബിദ്അ തുലാല, അങ്ങനെ ആ പുതിയ ഫഇന്നകുൽ മുഹദസത്തിൻ ബിദ്അ, പുതിയ കാര്യങ്ങളൊക്കെ ബിദ്അത്താണ്. വഖുൽ ബിദ്അ തുലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. വഖുല്ല തുലാലത്തിൻ ഫിന്നർ, എല്ലാ വഴികേടും നരകത്തിലേക്കുമാണ്. അപ്പോൾ വളരെ വ്യക്തമാണ്, മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്നതൊക്കെ നരകത്തിലേക്കാണ്. അപ്പോൾ പുതുതായി എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഉണ്ടാക്കിയത്, നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കണം. ഈ മതത്തിലുള്ളത് എന്തൊക്കെയാണ്, അതുപോലെ ഈ മതത്തിലില്ലാതെ കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്തൊക്കെയാണ്. പലരും ആചരിക്കുന്ന മതം, മതം എന്ന പേരിൽ ആചരിക്കുന്നത് മതം പഠിപ്പിക്കാത്ത വിഷയങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് മതം പഠിപ്പിക്കാത്ത ജനങ്ങൾ ആചരിക്കുന്നത് എന്നുകൂടെ പഠിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. എന്നാലാണ് യഥാർത്ഥത്തിലുള്ള ശുദ്ധമായ ആദർശം ലഭിക്കുകയുള്ളൂ, അതിനു പുറമെ ഈ ശുദ്ധമായ ആദർശത്തിൻ്റെ വില അറിയുകയുള്ളൂ. ലാ യാരിഫുൽ ഇസ്ലാം മല്ലാ യാരിഫുൽ ജാഹിലിയ എന്നൊരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ജാഹിലിയത്ത് അറിയണം ഇസ്ലാമിനെ അറിയണമെങ്കിൽ. അതുപോലെ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ജനങ്ങളൊക്കെ നന്മയെപ്പറ്റി ചോദിക്കുമ്പോൾ ഞാൻ നബി തിരുമേനിയോട് ചോദിച്ചിരുന്നത് തിന്മകളെപ്പറ്റിയായിരുന്നു. അതെന്തിനാ? ആ തിന്മ മഹാഫത്തൻ യുതിരിക്കൻ, ആ തിന്മയിൽ ഞാൻ അകപ്പെടാതിരിക്കാൻ, ആ തിന്മ എന്നെ പിടികൂടാതിരിക്കാൻ. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സത്യം എന്താണ്, പിന്നെ അതിൽ നിന്ന് വ്യതിചലിച്ച അസത്യങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ എന്തൊക്കെയാണ് പ്രചരിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് എന്നാണ് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗൗരവമാണല്ലോ മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്ന ആദർശങ്ങൾ, കർമ്മങ്ങൾ ഏറ്റവും അപകടം പിടിച്ചതാണ്, വലിയ പ്രശ്നമാണ് എന്ന് ഇസ്ലാം ആവർത്തിച്ചാവർത്തിച്ച് പറയണം. കൈപ്പെട്ട ഒന്നാണ് ഇവിടെ നബിൻ്റെ എല്ലാ പ്രസംഗത്തിലും. എത്രയെത്ര പ്രസംഗങ്ങളാണ് നബി തിരുമേനി നടത്തിയിട്ടുള്ളത്, ആ പ്രസംഗങ്ങളിലൊക്കെ ആമുഖത്തിൽ പറയുന്നൊരു വിഷയമാണ്. എന്താണ്? ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ്, സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് അള്ളാഹുവിൻ്റെ കിതാബാണ്, ഏറ്റവും നല്ല സംസാരം. അതുപോലെ ഏറ്റവും നല്ല സന്മാർഗം, അത് നബി തിരുമേനിയിലൂടെ കിട്ടിയ സന്മാർഗമാണ്. ഇനി ഏറ്റവും മോശപ്പെട്ട കാര്യമോ, അത് ഈ മതത്തിൽ പുതുതായി ഉണ്ടാക്കിയതാണ്. കാരണം ഈ പുതുതായി ഉണ്ടാക്കുന്നത് കൊണ്ട് ശിർക്ക് വരുന്നു. ഈ പുതുതായി ഉണ്ടാക്കുന്നത് കൊണ്ട് അള്ളാഹുവിനെ ഒഴിവാക്കി അവന് പങ്കുകാരെ സമർപ്പിക്കുന്നു, റബ്ബിൻ്റെ കൂടെ സമന്മാരുണ്ടെന്ന് വിശ്വസിക്കുന്നു, അല്ല അവരെ മേൽ ദിവ്യത്വം ആരോപിക്കുന്നു. അതുപോലെ മതത്തിൻ്റെ വിഷയത്തിൽ ഒട്ടേറെ ബിദ്അത്തുകൾ കടത്തിക്കൂട്ടുന്നു. അതുകൊണ്ട് അതുണ്ടാവരുത്. അള്ളാഹു എന്താണോ ആകാശം നിറക്കിയത്, അത് മാത്രം, അതിൻ്റെ പിന്നാലെ മാത്രം നിൽക്കണം എന്നടിക്കടി ഇസ്ലാം മനുഷ്യരോട് കൽപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. എന്താണത്? അബ്ഗളുന്നാസ് ഇലല്ലാഹി സലാസത്തുൻ, അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വെറുപ്പുള്ള മൂന്ന് കൂട്ടരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. റബ്ബിനിഷ്ടല്ലാത്ത റബ്ബിന്, റബ്ബിൻ്റെ അടുത്ത് ഏറ്റവും വെറുപ്പുള്ള മൂന്ന് കൂട്ടരും. ഒന്ന് മുൽഹിദും ഫിൽ ഹറം, ഹറമിൽ ഇൽഹാദ് നടത്തുക. ഹറം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മക്കയാണ്, മദീനയാണ്. അപ്പോൾ അവിടെയൊക്കെ ഇൽഹാദ് നടത്തുക. അപ്പോൾ അവിടെ എന്താണോ ചെയ്യേണ്ടത് അതിന് വിരുദ്ധമായി ചെയ്യുക, അതാണ് അവിടെയുള്ള ഇൽഹാദ്. അതുപോലെ അവിടെ വെച്ച് തിന്മകൾ ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം തിന്മകൾ എവിടെ വെച്ചും ചെയ്യാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, കളവ് നടത്താൻ പാടില്ല. പക്ഷേ ഇതൊക്കെ ഹറമിൽ വെച്ചാവുമ്പോൾ ഗൗരവം കൂടും, എവിടെ വെച്ചാലും ശിക്ഷ കിട്ടും എന്നത് ഉറപ്പാണ്. പക്ഷെ ഹെറമിൽ വെച്ച് ഇത്തരം തിന്മകൾ ചെയ്യുമ്പോഴോ അതിൻ്റെ ശിക്ഷ കൂടും. കാരണം റബ്ബിന് അത്ര വെറുപ്പാണത്. കാരണം ഹെറം എന്ന് പറഞ്ഞാൽ റബ്ബ് പവിത്രമാക്കിയ പ്രദേശമാണ്. അവിടെയുള്ള സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലമാണ്. മക്കയിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ മറ്റു പള്ളികളിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ 100,000 ഇരട്ടി പ്രതിഫലമുണ്ട്. മദീനയിലാണെങ്കിൽ 1,000 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നൊക്കെ പഠിപ്പിച്ചതാണ്. അപ്പോൾ അവിടെ നല്ലത് മാത്രം ചിന്തിക്കേണ്ടതാണ്, നല്ലത് മാത്രം പറയേണ്ടതാണ്, നല്ലത് മാത്രം കേൾക്കേണ്ടതാണ്, നല്ലത് മാത്രം പ്രവർത്തിക്കേണ്ടതാണ്, നല്ല വിശ്വാസങ്ങൾ മാത്രം സ്വീകരിക്കണം, നല്ല കർമ്മങ്ങൾ മാത്രം പഠിക്കണം. അതല്ലാതെ അവിടെ വെച്ചിട്ട് ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യുക, അതുപോലെ ബിദഅത്തുകൾ ചെയ്യുക, കളവുകൾ നടത്തുക, നമീമത്ത് പറയുക, ഗൈബത്ത് പറയുക, വ്യഭിചരിക്കുക, പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, അങ്ങനെ ഒട്ടേറെ ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളുണ്ടല്ലോ, അത് ഹറമിൽ വെച്ച് ചെയ്താലോ സാധാരണ സ്ഥലങ്ങളിൽ വെച്ച് നടത്തുന്നതിനേക്കാൾ എത്രയോ അപകടം പിടിച്ച വിഷയമാണ്. അപ്പം അതാണ് ഒന്ന് പറഞ്ഞത്, അള്ളാഹ്ക്ക് വെറുത്ത 3 കൂട്ടരിൽ ഒരു വിഭാഗം അതാണ്. മറ്റൊന്നുവ മുബുത്തഖിൻ ഫിൽ ഇസ്ലാം, മുബുത്തഖിൻ ഫിൽ ഇസ്ലാം സുന്നത്തൽ ജാഹിലിയ, ജാഹിലി സമ്പ്രദായം ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ജാഹിലി കാലഘട്ടത്തിൽ അവർ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ ചെയ്യുമ്പോൾ അതിന് വരുമാന മാർഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. ഇപ്പം ഖബറൊക്കെ വലിയ വ്യവസായമാണല്ലോ ഈ കാലഘട്ടം. അതുപോലെ സൃഷ്ടികൾക്ക് ദിവ്യത്വം ആരോപിച്ചാൽ അതിൻ്റെ പേരിൽ ഒരുപാട് പണം തട്ടാനൊക്കെ പറ്റും, ഒരുപാട് ഭൗതിക താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ വീണ്ടും ഇസ്ലാമിൻ്റെ പേരിൽ കൊണ്ടുവരാനും പലരും ആഗ്രഹിക്കും. ഇസ്ലാം നിസ്കാസനം ചെയ്ത തകർത്തെറിഞ്ഞ ഒട്ടേറെ ശിർക്കൻ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അത് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരുണ്ടാകും. അവരെ റബ്ബിന് ഏറ്റവും വെറുപ്പാണ് എന്നാണ് ഇവിടെ പറയുന്നത്. 3. മുത്തലിബും ബിദമിം ബിഇം ബിഗൈരി ഹഖ്, ഒരു മനുഷ്യൻ്റെ രക്തം യാതൊരു ന്യായവും കൂടാതെ തേടുന്നവൻ. അപ്പോൾ ഒരു കാരണവുമില്ലാതെ മനുഷ്യൻ്റെ രക്തം ചിന്തുന്നവർ എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് ആ രക്തം ചിന്തുക. അപ്പോൾ നിരപരാധികൾ ആരാണെങ്കിലും, അത് മുസ്ലിമോ അമുസ്ലിമോ എന്നൊന്നും വ്യത്യാസമല്ല, അങ്ങനെ ഒരാളെ ഒരാൾ വധിച്ചു കളയുക എന്ന് പറയുന്നതോ റബ്ബിന് അങ്ങേയറ്റം വെറുപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ആ രണ്ടാമത് പറഞ്ഞ വിഷയമാണ് നമ്മുടെ ഈ ഒരു സംസാരവുമായി കൂടുതൽ ബന്ധപ്പെട്ട വിഷയം. അതെന്താ? ജാഹിലിയത്തിലുള്ള സമ്പ്രദായങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ഒരിക്കലും ജാഹിലിയത്തും ഇസ്ലാമും തമ്മിൽ ഒരുമിച്ച് പോവുകയില്ല. ജാഹിലിയത്തിനെ ഇസ്ലാം എതിർത്ത് പരാജയപ്പെടുത്തിയതാണ്. ആ ജാഹിലിയൻ വിശ്വാസം വീണ്ടും ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നത് ആര് രംഗത്ത് വന്നാലും ആര് നേതൃത്വം കൊടുത്താലും അവർ ചെയ്യുന്നത് ഗുരുതരമായ പാതകമാണ്, റബ്ബിന് ഏറ്റവും വെറുപ്പുള്ള വിഷയമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, ഖുല്ലു ഉമ്മത്തി യദുഖുലുൻ അൽജന്ന, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്, ഇല്ലാമൻ അബ വിസമ്മതിച്ചവൻ ഒഴികെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടവർ അവരെയാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ചിലരൊക്കെ മുസ്ലിങ്ങൾ എന്ന് പേരിന് പറയുന്നു, അല്ലെങ്കിൽ പരമ്പരാഗതമായി മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്നു, അതുകൊണ്ടൊന്നും ആരും രക്ഷപ്പെടും എന്നൊരിക്കലും വിചാരിക്കേണ്ടതില്ല. കാരണം ഒരാൾ യഥാർത്ഥത്തിൽ മുസ്ലിമാവണമെങ്കിൽ അതിൻ്റെ നിബന്ധനയാണ് ഇവിടെ പറയുന്നത്. അതാ കുല്ലു ഉമ്മത്തി യദുഖുലുൻ അൽജന്ന ഇല്ലാമൻ അബ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, വിസമ്മതിച്ചവൻ ഒഴികെ. അപ്പോൾ സഹാബത്തിന് എന്താണ് ഈ വിസമ്മതിച്ചവൻ എന്നത് മനസ്സിലാകാത്തതുകൊണ്ട് അവർ ചോദിച്ചു, അമൻ യബാ യാ റസൂലല്ലാഹ്, ആരാണ് ഈ വിസമ്മതിക്കുന്നവർ? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, കാരണം വിസമ്മതിച്ചവർ സ്വർഗത്തിൽ പോവുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞു, മൻ അതാനി ദഹലൽ ജന്ന, എന്നാർ അനുസരിച്ചുവോ അവൻ സ്വർഗത്തിൽ കടന്നു, വമൻ അസാനി ഫഖദ് അബ, എന്നാര് ധിക്കരിച്ചോ അവനാണ് എന്നെ അനുസരണക്കേട് കാണിച്ചവൻ. അപ്പോൾ ഏതൊരു വിഷയത്തിലും ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അവിടെയൊക്കെ ഇസ്ലാമിന് നിർദ്ദേശങ്ങളുണ്ട്, എല്ലാറ്റിലും ഇസ്ലാമിന് നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ ആണ് ഓരോരുത്തരും പിന്തുടരേണ്ടത്. അതല്ലാതെ അതിൽ നിന്ന് മാറി നിൽക്കുകയും അത് അംഗീകരിക്കാൻ വൈമനസ്യം കാണിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ നരകത്തിലെത്തും. നേരെ മറിച്ച് അത് ജീവിതത്തിൽ പകർത്തിയാലോ സ്വർഗത്തിലെത്തും എന്നാണിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതുപോലെ മതത്തിൻ്റെ ഏതൊരു കാര്യവും അത് കിതാബ് നോക്കിയിട്ട് സുന്നത്ത് നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അതിനനുസരിച്ച് ജീവിക്കണം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: മാഷാഅല്ലാ, ബാരക്കല്ലാഹു ഫീകും. നാം കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളും വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബൂബക്കർ സലഫി.
2: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ജീവിതപാഠങ്ങൾ, സമ്പത്ത് പവിത്രമാക്കുക. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് സമീർ മുണ്ടേരി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതപാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊരു വസ്തു വാങ്ങുമ്പോഴും അത് നല്ലതാകണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏത് വസ്തു എടുത്തു നോക്കൂ നിങ്ങൾ, അതൊക്കെ വാങ്ങിയപ്പോൾ നമ്മൾ ആലോചിച്ചതും ചിന്തിച്ചതും എന്താണ്? ഏറ്റവും നല്ലതാകണം. എന്നാൽ സഹോദരങ്ങളെ, ഇതൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സമ്പത്ത്, ആ സമ്പത്ത് പരിശുദ്ധമാകണം, പവിത്രമാകണം എന്ന് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ? വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, യതീ അലന്നാസി സമാനുൻ ലാ യുബാലി അൽമർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അം മിനൽ ഹറാം. എന്താ പറയുന്നത്? നബി പറയാണ്, ഹറാമിൽ നിന്നാണോ ഹലാലിൽ നിന്നാണോ താൻ എടുത്തത് എന്ന് നോക്കാതെ മനുഷ്യൻ സമ്പത്ത് വാരിക്കൂട്ടുന്ന, ധനം വാരിക്കൂട്ടുന്ന ഒരു കാലം വരാനിരിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ സമൂഹത്തിൽ ഹറാമായ സമ്പത്ത് അത് കൂടിക്കലരും. ശ്രദ്ധയില്ലാതെ ആളുകൾ ഹറാമായ സമ്പത്ത് സ്വന്തമാക്കുന്നൊരു കാലം വരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസ്. മനുഷ്യന് സമ്പത്തിനോട് സ്നേഹമാണ്. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സമ്പത്തിനോടുള്ള മനുഷ്യന്റെ സ്നേഹത്തെ സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു വരച്ചു കാണിക്കുകയാണ്. സൂറത്തുൽ ആദിയാത്തിൽ അല്ലാഹു പറഞ്ഞു, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, കഠിനമായ അങ്ങേയറ്റം മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? സമ്പത്തിനെ സ്നേഹിക്കുന്നുണ്ട്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖൻതറതി മിനൽ ദഹബി വൽ ഫിള്ള സ്വർണത്തിനോടും വെള്ളിയോടുമൊക്കെയുള്ള മനുഷ്യരുടെ താല്പര്യത്തെക്കുറിച്ച്, ആഗ്രഹത്തെക്കുറിച്ച് സൂറത്തു ആലു ഇമ്രാനിലെ 14-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. അവൻ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, സമ്പത്ത് ആഗ്രഹിക്കുന്നുണ്ട്, അമിതമായി ലഭിക്കണമെന്നാണ് ആഗ്രഹം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം, തഈസ അബ്ദുദ്ദീനാർ, തഈസ അബ്ദുദ്ദിർഹം, തഈസ അബ്ദുൽ ഖമീസ. എന്താ അങ്ങനെ പറഞ്ഞാൽ? ദീനാറിന്റെ അടിമ നശിക്കട്ടെ, ദിർഹമിന്റെ അടിമ നശിക്കട്ടെ, മുന്തിയ വസ്ത്രങ്ങളുടെ അടിമ നശിക്കട്ടെ. എന്താ ഇങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം? എന്താ, വല്ലതും ഒരാൾക്ക് കിട്ടിയാൽ അവന് തൃപ്തിപ്പെടും, എന്നാൽ കിട്ടിയിട്ടില്ലെങ്കിലോ തടയപ്പെട്ടാലോ അവൻ കോപിക്കും. മനുഷ്യന്റെ അവസ്ഥയാണ്. ദീനാറുകളുടെയും ദിർഹമുകളുടെയും പിറകയോടുകയാണ്, ദുനിയാവിലെ സൗകര്യങ്ങളുടെ പിറകയോടുകയാണ്. അത് വരുന്ന വഴി ഏതാണ്? അത് പരിശുദ്ധമാണോ? നല്ല മാർഗത്തിലൂടെയാണ്? അതൊന്നും ആലോചിക്കാതെ സമ്പത്ത് വാരിക്കൂട്ടുകയാണ് മനുഷ്യൻ. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. എത്ര കിട്ടിയാലും മതി വരാത്ത മനുഷ്യന്റെ സ്വഭാവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ചു കാണിച്ചിട്ടുണ്ട്. ആദം സന്തതിക്ക് ഒരു സ്വർണത്തിന്റെ താഴ്വര കിട്ടിയാൽ രണ്ടാമതൊന്ന് കിട്ടാൻ അവൻ ആഗ്രഹിക്കുന്ന, കിട്ടിയതിനെ കുറിച്ചല്ല, പിന്നെ കിട്ടാനുള്ളതിനെ കുറിച്ചാണ്. എത്ര കിട്ടിയാലും മതി വരാത്ത, ആർത്തിയടങ്ങാത്ത മനസ്സ്. അള്ളാഹു റസൂലിന്റെ ഒരു പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വ മിൻ ഖൽബിൻ ലാ തഖ്ഷ വ മിൻ നഫ്സിൻ ലാ തശ്ബ. ആർത്തിയടങ്ങാത്ത, കൊതിതീരാത്ത മനസ്സിൽ നിന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് കാവൽ ചോദിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ സമ്പത്ത് ഉപയോഗിക്കാറുണ്ട്, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി, പാർപ്പിടത്തിന് വേണ്ടി, ചികിത്സയുടെ ആവശ്യാർത്ഥം, വിദ്യാഭ്യാസത്തിന് വേണ്ടി, അങ്ങനെ വിവിധ മേഖലകളിൽ സമ്പത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ സമ്പത്തെല്ലാം പരിശുദ്ധമാണ് എന്ന് ഉറപ്പു വരുത്തേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ സമ്പത്ത് പരിശുദ്ധമാകണം. ഇസ്ലാം സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത് എന്താ? സമ്പത്ത് ഒരു പരീക്ഷണമാണ് എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നുണ്ട്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. അൽ മാലു വൽ ബനൂൻ, സമ്പത്തും അതേപോലെ തന്നെ മക്കളും, അത് പരീക്ഷണമാണ്. ദുനിയാവിലെ പരീക്ഷണമായി കൊണ്ടാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന. എല്ലാ ഉമ്മത്തിനും ഫിത്നുണ്ട്, എല്ലാ ഉമ്മത്തിനും ഫിത്നുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. വഇന്ന ഫിത്നത ഉമ്മത്തി അൽ മാൽ, എന്റെ ഉമ്മത്തിനുള്ള പരീക്ഷണം അത് മാലാണ്, സമ്പത്താണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സമ്പത്തിനെ കുറിച്ച് അല്ലാഹു ചോദിക്കുന്ന ആളെ പരലോകത്ത്, ഇതെവിടുന്നാ കിട്ടിയത്, ഇതെങ്ങനെയാ സമ്പാദിച്ചത്, ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ആദമിന്റെ മക്കൾക്ക് അവരുടെ കാലടികൾ നാളെ പരലോകത്ത് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്ന് ഇമാം തുർമദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സമ്പത്തിനെ കുറിച്ച് അല്ലാഹു ചോദിക്കും, മനസ്സിലായില്ലേ? സമ്പത്ത് നല്ലതാണെന്ന് അല്ലാഹു ചോദിക്കും. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അന്യായമായി, അവിഹിതമായി മറ്റുള്ളവരുടെ സമ്പത്ത് നിങ്ങൾ തിന്നാൻ പാടില്ല. വലത്ത ഉക്കുലു അമ്പാലക്കും ബൈനക്കും ബിൽബാത്തിൽ, നിങ്ങൾ അന്യൂനം ചെയ്യാൻ പാടില്ല, സമ്പത്ത് നിങ്ങൾ അന്യായമായി കൊണ്ട് ഭക്ഷിക്കാൻ പാടില്ല എന്ന് അള്ളാഹു പഠിപ്പിച്ചു. ആ സൂറത്തുൽ ബക്കറയിലെ 188-ാമത്തെ ആയത്ത്, ആ ആയത്തിൽ അള്ളാഹു പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അനുവദനീയവും ന്യായവുമല്ലാത്ത ഏതൊരു മാർഗത്തിലൂടെയും ഒരാൾ മറ്റൊരാളുടെ ധനം കൈക്കലാക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താ? മറ്റുള്ളവരുടെ സമ്പത്ത് സ്വന്തമാക്കാൻ വേണ്ടി കോടതികളെ സമീപിക്കുന്ന ആളുകളുണ്ട്, കേസ് കൊടുക്കുന്ന ആളുകൾ. സ്ഥലം, അതേപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾ, അതൊക്കെ അവിഹിതമായ മാർഗത്തിലൂടെ കരസ്ഥമാക്കാൻ വേണ്ടി കോടതികളെ സമീപിക്കുന്ന ആളുകൾ, മനസ്സിലായില്ല? അങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിൽ കാണാൻ പറ്റും. അതിര് മാന്തുന്ന ആളുകളുണ്ട്. സ്ഥലം അല്ലേ, നമ്മുടെ പറമ്പിന്റെ, നമ്മുടെ സ്ഥലത്തിന്റെ അതിര് നീട്ടിക്കുത്ത അയാളുടെ സ്ഥലത്ത് കൊണ്ടു എന്നിട്ട് കുറച്ച് മാന്തി എടുക്കുക, നമ്മുടേതാക്കി മാറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മറ്റൊരാളുടെ അവകാശം ഹനിക്കുന്ന ആളുകൾ, അവർ പരലോകത്ത് അവർ നേടുന്നത് എന്താണ് എന്ന് അള്ളാഹു റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യൻ, അയാൾ എന്താണ്, രണ്ടാളുകൾ തമ്മിൽ പ്രശ്നമുണ്ടായി. അങ്ങനെ പ്രശ്നമുണ്ടായി, നബിയുടെ അടുക്കൽ വന്നിട്ട് അവർ കാര്യങ്ങൾ പറയും. അപ്പൊ നബി പറയുന്നുണ്ട്, നല്ല വാക്ചാതുര്യമുള്ള ചിലരങ്ങനെയാണ്, ചില ആളുകൾക്ക് നന്നായി സംസാരിക്കാൻ പറ്റും. അങ്ങനെ സംസാരിക്കുന്ന ഒരാൾ അന്യായമായി കൊണ്ട് അയാളുടെ വാക്ചാതുര്യം കൊണ്ട് എന്ത് ചെയ്യാണ്, എന്റെ മുമ്പിൽ ഒരു വിഷയം അവതരിപ്പിച്ചാൽ എനിക്ക് ശരിയാണ് എന്ന് തോന്നുന്നത് ഞാൻ എന്ത് ചെയ്യും, സമ്മതിച്ചു കൊടുക്കും. അപ്പോൾ ആ വാക്ചാതുര്യം കൊണ്ട് അസത്യമായ മാർഗത്തിലൂടെയാണ് ഒരാള് മറ്റുള്ളവരുടേത് വല്ലതും സ്വന്തമാക്കുന്നത് എങ്കിൽ അവൻ അറിയണം, അവൻ മനസ്സിലാക്കണം. അവൻ എന്താ ചെയ്യുന്നത്, നരകത്തിൽ നിന്നുള്ള ഒരു കഷ്ണമാണ് ഞാൻ അവന് വീതിച്ചു കൊടുക്കുന്നത്, ഞാൻ അവന് വിധി പറയുമ്പോൾ ഞാൻ അവന് അനുവദിച്ചു കൊടുക്കുന്നത് നരകത്തിൽ നിന്നുള്ളൊരു കഷ്ണമാണ്, അവിഹിതമായ മാർഗത്തിലൂടെയാണ് എങ്കിൽ അതാണ് എന്ന് അവർ മനസ്സിലാക്കണമെന്ന് അര പറയണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, ഹറാമിനാൽ പോഷിക്കപ്പെട്ട, ഹറാമിനാൽ പോഷണം നൽകപ്പെട്ട യാതൊരു ശരീരവും സ്വർഗത്തിൽ പ്രവേശിക്കല്ല എന്നാണ്, സ്വർഗത്തിൽ കടക്കൂല എന്ന്. ഹറാമു കൊണ്ടല്ല നമ്മുടെ തടി വളരേണ്ടത്, ഹലാല് കൊണ്ടാകണം, പരിശുദ്ധമായത് കൊണ്ടാകണം. ഞാനതുകൊണ്ടാണ് തുടക്കത്ത് പറഞ്ഞത്, നമ്മൾ എന്തു വാങ്ങുമ്പോഴും നല്ലതാകണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം നല്ലതാകണ്ടേ? നമ്മുടെ ശരീരം നല്ലതാകണമെങ്കിൽ മാംസം കഴിച്ചാൽ നന്നാകും, നല്ല ഭക്ഷണം കഴിച്ചാൽ നന്നാകും. പക്ഷേ ആ ശരീരത്തെ നന്നാക്കിയിട്ട് നരകത്തിലേക്ക് പറഞ്ഞേക്കാൻ പാടില്ല. അതുകൊണ്ട് നാം കഴിക്കുന്ന ഭക്ഷണം അത് ഹലാലായ സമ്പത്ത് കൊണ്ടായിരിക്കണം, പരിശുദ്ധമായ സമ്പത്ത് കൊണ്ടായിരിക്കണം. നമ്മളത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവട രംഗത്ത് മര്യാദകൾ പഠിപ്പിച്ചു. അവിടെ ഹറാമുകൾ വരാതിരിക്കാനുള്ള നിബന്ധനകൾ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചു കൊടുത്തു. അളവിലും തൂക്കത്തിലും നിങ്ങൾ എന്ത് ചെയ്യരുത്? കൃത്രിമം കാണിക്കരുത്, നിങ്ങൾ വഞ്ചന കാണിക്കരുത്. നോക്കൂ, നിങ്ങൾ അളവിലും തൂക്കത്തിലൊക്കെ കൃത്രിമം കാണിച്ച് അവിഹിതമായ മാർഗത്തിലൂടെ പണമുണ്ടാക്കരുത് എന്ന് കച്ചവടക്കാരോട് പറയാണ്. കൃത്യമായ നിർദ്ദേശമാണ്. ന്യൂനതകൾ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ കച്ചവടം ചെയ്യരുതെന്ന് പറഞ്ഞു. കച്ചവട വസ്തുവിനുമല്ല ന്യൂനതയും ഉണ്ടെങ്കിൽ അത് പറയണം, അത് മറച്ചു വെച്ച് കച്ചവടം നടത്തരുത്. അങ്ങനെ ആളുകളെ പറ്റിച്ച് നിങ്ങൾ പണമുണ്ടാക്കരുത്, അത് ഹലാലായ സമ്പത്താവുകയില്ല എന്ന് പഠിപ്പിക്കണം കൃത്യമായി കൊണ്ട്. കൊള്ള ലാഭമെടുക്കരുത് എന്ന് പറഞ്ഞു. നോക്കൂ, നിങ്ങൾ നിഷിദ്ധമായ മാർഗത്തിലൂടെ പണം കടന്നു വരാനുള്ള എല്ലാ വഴികളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. എന്നിട്ട് അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയാണ്. ചികിത്സയുടെ രംഗം നോക്കൂ, നിങ്ങൾ ചികിത്സയുടെ രംഗത്ത് റസൂലുള്ളാഹി പറഞ്ഞെന്താ? ഇന്നല്ലാഹു അൻസല ദാഅ വദബ, അള്ളാഹു രോഗം മരുന്ന് ഇറക്കിയിട്ടുണ്ട്. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. നിങ്ങൾ രോഗമുണ്ടായാൽ നിങ്ങൾ ചികിത്സിക്കണം, എന്നാൽ ഹറാമായ മാർഗത്തിലൂടെ നിങ്ങൾ ചികിത്സിക്കാൻ പാടില്ല. നിഷിദ്ധമായ മാർഗത്തിലൂടെ നിങ്ങൾ ചികിത്സ നടത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. സഹോദരങ്ങളെ, എന്താണ് ഹറാമായത് ഭക്ഷിച്ചാലുള്ള പ്രശ്നം? എന്താ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഹറാമ് ഭക്ഷിച്ചാലുള്ള പ്രശ്നം, ഒന്ന്, നമ്മുടെ ബർക്കത്ത് നഷ്ടാകും എന്നുള്ളതാണ്. നമുക്ക് ബർക്കത്ത് ഉണ്ടാകില്ല നമ്മുടെ സമ്പത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, എന്താണ്, രണ്ടാളുകൾ തമ്മിൽ കച്ചവടം നടത്താൻ, ആ കച്ചവടത്തിന്റെ സമയത്ത് ആ രണ്ടാളുകൾ തമ്മിൽ അവരെന്ത് ചെയ്തു? യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞു, ന്യൂനതകൾ വ്യക്തമാക്കി. ആ അങ്ങനെ കൃത്യമായി നിങ്ങൾ കച്ചവടം നടത്തിയാൽ അവരുടെ ആ കച്ചവടത്തിൽ അനുഗ്രഹം ഉണ്ടാകും, ബർക്കത്ത് ഉണ്ടാകും. ഇനി മറച്ചു വെച്ചാലോ, വഞ്ചന കാണിച്ചാലോ, അവരുടെ കച്ചവടത്തിൽ അനുഗ്രഹമില്ലാതെയാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്താ? അനുഗ്രഹം ഉണ്ടാകൂല, ബർക്കത്ത് ഉണ്ടാകൂല. രണ്ടാമത്തത് പ്രാർത്ഥന സ്വീകരിക്കൂല എന്നാ. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം എന്താ? പ്രാർത്ഥനയാണ്, ദുആയാണ്. ആ ദുആ സ്വീകരിക്കില്ല എന്തുണ്ടായാല്? നമ്മുടെ സമ്പത്തിൽ ഹറാമ് കലർന്നാൽ, സുദീർഘമായി യാത്ര ചെയ്തു വന്ന ഒരു മനുഷ്യന്റെ ഉദാഹരണം നമ്മൾ ഒരുപാട് കേട്ടതാണ്. പ്രാർത്ഥന സ്വീകരിക്കും ആരോട്? യാത്രക്കാരന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. പ്രാർത്ഥന സ്വീകരിക്കേണ്ട എല്ലാ അടയാളം അയാളിലുണ്ട്, പക്ഷെ എന്നിട്ടും അയാളെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല. എന്താ കാരണം? അവന്റെ ഭക്ഷണം ഹറാമാണ്, അവന്റെ വസ്ത്രം ഹറാമാണ്, അവന്റെ പാർപ്പിടം ഹറാമാണ്. എന്താ അങ്ങനെ പറഞ്ഞാല്? അവന് ഭക്ഷണം കഴിക്കുന്നത് കള്ളും പന്നിയിറച്ചിയാണെന്ന അല്ല. അവൻ താമസിക്കുന്നത് ഹറാമായ വീട്ടിലാണെന്ന ഹറാമായ വീട്ടിലാണെന്നാണോ? അല്ല. പിന്നെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? അതിന്റെ ഉദ്ദേശം അവൻ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ചത് കൊണ്ടാണ് ഭക്ഷണം കഴിച്ചത്, വസ്ത്രം വാങ്ങിയത്, വീടുണ്ടാക്കിയത്. ഹറാമിനാൽ പൊതിഞ്ഞപ്പെട്ട് കിടക്കുകയാണ് അവന്. പിന്നെ എങ്ങനെ അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് നബി പറയുന്നുണ്ട്, സഅദ്, ഭക്ഷണം നന്നാക്കിക്കോ, ഭക്ഷണം നന്നാക്കിക്കോ. അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രാർത്ഥനക്ക് എന്ത് ചെയ്യും? അല്ലാഹു ഉത്തരം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതിനുശേഷം സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എന്റെ വയറ്റിലേക്ക് എന്റെ വായിലേക്ക് ഒരു ഉരുള കൊണ്ടുപോകുമ്പോൾ അതെവിടുന്ന വന്നത്, അതെങ്ങനെയാ വന്നത് എന്ന് കൃത്യമായി അന്വേഷിച്ച് ഉറപ്പു വരുത്തിയിട്ട് ഞാൻ ഭക്ഷിക്കാറുള്ളൂ എന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറയുന്ന നമുക്ക് വായിക്കാൻ പറ്റും. മൂന്നാമത്തെ പ്രശ്നം എന്താ അറിയോ? അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കൂല. ഹറാം ഉണ്ടായാൽ ഇന്നല്ലാഹു തയ്യിബൻ, അള്ളാഹു നല്ലവനാണ്. ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, നല്ലതല്ലാത്ത ഒന്നും അള്ളാഹു സ്വീകരിക്കൂല, അള്ളാഹു സ്വീകരിക്കൂല. അത് ഗൗരവമുള്ള വിഷയാ. അള്ളാഹു സ്വീകരിക്കണോ? നല്ലതേ പഠിച്ചോ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹറാം ഉണ്ടായാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കൂല, കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കൂല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ യഖ്ബലുല്ലാഹു സലാതമ്രീൻ വഫീ ജൗഫിഹി ഹറാമൻ ഹത്താ യതൂബ ഇലല്ലാഹ്. ഒരാൾ ഒരാളുടെ ഉള്ളിൽ ഹറാമുണ്ടായിരിക്കെ അതിൽ നിന്ന് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നതുവരെ അവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കൂലാന്ന്. ക്ലിയറാണ്, അവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു. സുഫിയാനു സൗരി റഹിമഹുല്ല പറയുന്നുണ്ട്, ഹറാമായ സമ്പാദ്യം നന്മയിൽ ദാനം ചെയ്യുന്നവൻ മൂത്രം കൊണ്ട് വസ്ത്രം ശുദ്ധിയാക്കുന്നവനെ പോലെയാണ്. വെള്ളം കൊണ്ടല്ലാതെ വസ്ത്രം വൃത്തിയാവില്ലല്ലോ. അതുപോലെ ഹലാലായ ധനം, ഹലാലായ സമ്പത്ത് കൊണ്ട് ദാനം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് പാപങ്ങൾ മായ്ക്കപ്പെടുന്നത്. നിഷിദ്ധമായ നിഷിദ്ധങ്ങൾ കഴിക്കുന്നവന്റെ കർമ്മങ്ങൾ എങ്ങനെയാണല്ലാകു സ്വീകരിക്കപ്പെടുക എന്നൊക്കെ അദ്ദേഹം ചോദിക്കും, നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ ഹറാം ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാം കലരാൻ പാടില്ല. അത് ഗൗരവത്തോടു കൂടെ കാണണം. പരലോകത്ത് കഠിനമായ ശിക്ഷയാണ്, ഹറാം സമ്പാദിക്കുന്ന ആളുകൾക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അല്ലാഹു റസൂൽ പറയുന്നുണ്ട്, ഹറാമായ സമ്പാദ്യത്തിലൂടെ വളരുന്ന മാംസം ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഹറാമായ സമ്പത്തിലൂടെ വളരുന്ന മാംസത്തിന് ഏറ്റവും അർഹമായത് നരകാഗ്നിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ പറ്റും. അതുകൊണ്ട് സജീവമായ ശ്രദ്ധ ഉണ്ടാകണം. മുൻഗാമികൾ ശ്രദ്ധിച്ചിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വിരിപ്പിൽ ഈത്തപ്പന കിടക്കുന്നത് കാണും. അപ്പൊ അത് തിന്നാൻ വേണ്ടി ഞാൻ എടുക്കും. അപ്പൊ ഞാനത് ആലോചിക്കും, അത് സകാത്തിന്റെ വകയിൽപ്പെട്ടതാണോ, എനിക്ക് അവകാശപ്പെട്ടതായിരിക്കുമോ എന്ന് ഞാൻ എന്ത് ചെയ്യും, ആലോചിക്കും. അങ്ങനെ ഞാനത് വർജിക്കും. അവിഹിതമായതൊന്നും കഴിക്കാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്, മുന്നോട്ട് പോയത്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹറാമായ ഒരു ദാനക്ക്, ഒരു ദിർഹമിന്റെ ആറിലൊന്നിനാണ് ദാനക്ക് എന്ന് പറയാ, അത് ഒഴിവാക്കുകയാണ് 100,000 അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് വായിക്കാൻ പറ്റും. അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹിമഹുല്ല പറഞ്ഞൊരു വാചകമുണ്ട്, സംശയാസ്പദമായ ഒരു ദിർഹം വേണ്ടെന്ന് വെക്കലാണ് 600,000 ദാനം ചെയ്യുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹിമഹുല്ല പറഞ്ഞത് നമുക്ക് വായിക്കാൻ പറ്റും. അവരൊക്കെ ഹറാമുകളെ സൂക്ഷിച്ച ആളുകളാണ്, ഹറാമായ സമ്പത്ത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചവരാണ്. നമ്മളും അത് ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. നമ്മുടെ സമ്പത്തിൽ നിഷിദ്ധമായതില്ല എന്ന് ഉറപ്പുവരുത്തുക. പലിശ നിഷിദ്ധമാണ്, വഞ്ചനയിലൂടെ സമ്പാദിക്കുന്ന നിഷിദ്ധമാണ്, ചൂതാട്ടം നിഷിദ്ധമാണ്. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ സമ്പത്ത് പവിത്രമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ സമ്പത്ത് സ്വന്തമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, സമ്പത്ത് പവിത്രമാക്കുക എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ സംസാരിച്ചത് സമീർ മുണ്ടേരി.

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ. പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: പ്രശസ്ത ഖുർആൻകാരിയായ മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെതായ ഖുർആൻ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ ശ്രവിച്ചത്. 1952 സൗദി അറേബ്യയിലെ ഒരു മക്ക പ്രവിശ്യയിലുള്ള ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ചിരുന്നു അദ്ദേഹം. മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മഹാനാണ്. ഇന്ന് കേൾക്കുന്ന ഈ പാരായണം ഖുർആൻ വായനയുടെ സൗന്ദര്യവും ആത്മീയ ആഴവും ഒരുമിച്ച് അനുഭവിപ്പിക്കുന്നതുമാണ്.
1: യെസ്, ഇനി നമ്മൾ ഇതിൻ്റെ ആശയങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരുപക്ഷെ പഠനകാലത്ത് അർത്ഥത്തോടുകൂടി നമ്മൾ പഠിച്ച ചില ഭാഗങ്ങളുണ്ടായിരുന്നു. അതിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിയാറുകളെക്കുറിച്ചും അവരുടെ വിശേഷണങ്ങളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും എടുത്തു പറയുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത്. വല്ലദീനലാ യദഊനമ അള്ളാഹില എന്നാഹർ എന്ന് തുടങ്ങിക്കൊണ്ട് അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ അവരുടെ പ്രത്യേകതകളായിക്കൊണ്ട് ഓർമ്മിപ്പിക്കുന്ന വചനങ്ങളാണ്. അള്ളാഹുവിനോട് കൂടെ വേറെ ഒരു ആരാധനയെയും വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാകുന്നു. അള്ളാഹു വിരോധിച്ചിട്ടുള്ള ദേഹത്തെ ശരിയായ ന്യായപ്രകാരമല്ലാതെ അവർ കൊലപ്പെടുത്തുകയുമില്ല, അവർ വ്യഭിചാരം ചെയ്യുകയുമില്ല. അങ്ങനെയുള്ളവരുമായിരിക്കും ആരെങ്കിലും അത് മൂന്നും ചെയ്യുന്നതായാൽ അവൻ കുറ്റം ചെയ്തതിൻ്റെ ശിക്ഷ കണ്ടെത്തുന്നതാണ്. പിന്നീട് ഖിയാമത്ത് നാളിൽ അവർക്കുള്ള ശിക്ഷയെ അള്ളാഹു ഇരട്ടിപ്പിച്ചു കൊടുക്കുമെന്നും നിന്ദ്യനായ നിലയിൽ അതിലവൻ ശാശ്വതനായിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പശ്ചാത്തപിക്കുന്ന ആളുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ച് അവരുടെ തിന്മകൾക്ക് അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് പകരമായിക്കൊണ്ട് അള്ളാഹു അവരുടെ നന്മകളെ വെച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്ന വചനങ്ങളാണ്.
0: ഇബാദുർ റഹ്മാൻ എന്ന് പ്രത്യേകം പേരെടുത്തു പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാർ എന്ന് പഠിച്ചവൻ പേര് പറഞ്ഞ് സൂറത്ത് ഫുർഖാനിൻ്റെ അവസാനത്തെ ആ ഭാഗത്ത് ഉൾക്കൊള്ളുന്ന ഒരു വചനങ്ങളാണ്. വളരെ മനോഹരമായി പ്രതിപാദിക്കപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വചനം കൂടിയാണ്. അവിടെ ആ സൂറത്ത് അതിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥനയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരവസ്ഥയിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും മനസ്സിലാക്കി കൊടുക്കുന്നതോടുകൂടിയാണ് ആ സൂറത്ത് അവസാനിക്കുന്നത്. അതുവരെയും ഇബാദുർ റഹ്മാനില്ലദീന എന്ന് തുടങ്ങുന്ന ആ ആയത്ത് മുതൽ പറയുന്ന കാര്യങ്ങൾ, അവരുടെ നടത്തം, അവരുടെ രാത്രി നമസ്കാരം, അവരുടെ ധനം ചെലവഴിക്കൽ, അവർക്ക് ആളുകളോടുള്ള മര്യാദകൾ, പാപം ചെയ്താൽ അവരുടെ പശ്ചാത്താപം, അതേപോലെ തന്നെ സാമ്പത്തികമായ രംഗത്ത് അവരുടെ ചെയ്തികൾ, പ്രവർത്തനങ്ങൾ, അവരുടെ ഓരോ സവിശേഷതകൾ, ഗുണഗണങ്ങൾ എടുത്തു പറയുന്ന മനോഹരമായ വചനങ്ങളാണിത്. ഇൻഷാ അള്ളാഹ് ശ്രോതാക്കളോട് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് ഇബാദുർ റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ പറ്റിയുള്ള പടച്ചോൻ പഠിപ്പിച്ച ആ ഒരു വിവരണം ഇൻഷാ അള്ളാഹ് നമ്മൾ ഓരോരുത്തരും സൂറത്തുൽ ഫുർഖാനിലെ ആ വചനങ്ങളിലൂടെ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നീ സന്ദർഭത്തിൽ പ്രത്യേകം ഇൻഷാ അള്ളാഹ് ഓർമ്മിപ്പിക്കുകയാണ്.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
3: പീസ് റേഡിയോയിൽ അടുത്തതായി പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ നിമിഷങ്ങളിലൂടെ ഒരു അത്യപൂർവ സഞ്ചാരം. പീസ് റേഡിയോ മക്കയുടെ തീരത്ത്. മീക്കാത്തുകളാണ് ഇന്നത്തെ മക്കയുടെ തീരത്ത് പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകുന്നത്. അവതരണം സ്വാദിഖ് മദീനി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي പ്രിയമ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ദീൻ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ ഹജ്ജിൻ്റെ സന്ദർഭങ്ങളിൽ ഹജ്ജ് ചെയ്യുന്ന ആൾ, ഉംറ ചെയ്യുന്ന ആൾ അതിലപ്പുറം പ്രസ്തുത വിഷയം പഠിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ അനിവാര്യമായും അറിയേണ്ട ഒരു കാര്യമാണ് മീഖാത്ത്. ഹജ്ജിൻ്റെയും ഉംറയുടെയും റുക്കിനാണ് മീഖാത്തിൽ വച്ച് ഇഹ്റാം ചെയ്യുക എന്നത്, അല്ലെങ്കിൽ ഇഹ്റാം ചെയ്യുക എന്നത്. ഒരാൾ ഇഹ്റാമിൽ പ്രവേശിക്കാതെയാണ് ഹജ്ജിന് പുറപ്പെട്ടത് എങ്കിൽ ഇഹ്റാമില്ലാത്ത കാരണത്താൽ അവൻ്റെ ഹജ്ജ് സ്വീകാര്യ യോഗ്യമാകുകയില്ല. പ്രത്യേക രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നതിന് മാത്രമല്ല ഇഹ്റാം എന്ന് പറയുക. ഇങ്ങനെയുള്ള ഇഹ്റാം ഒരാൾ മീഖാത്തിൽ വച്ച് ചെയ്തില്ല എങ്കിൽ അയാൾ ഹജ്ജിൻ്റെ നിർബന്ധ ഘടകമാകുന്ന വാജിബാത്ത് നഷ്ടപ്പെടുത്തിയവനാകും. അപ്പോൾ ഇഹ്റാം ചെയ്യുക എന്നത് ഹജ്ജിൻ്റെയും ഉംറയുടെയും റുക്നും, മീഖാത്തിൽ വച്ച് ഇഹ്റാം ചെയ്യുക എന്നത് വാജിബാത്തുമാണ്. റുക്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രസ്തുത കർമ്മമില്ല, വാജിബാത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായ പ്രായശ്ചിത്തങ്ങളുണ്ട്. എങ്കിൽ ഇഹ്റാമിൻ്റെ സ്ഥലമാകുന്ന മീഖാത്ത് എന്നാൽ എന്താണ്? എത്ര തരം മീഖാത്ത് ഉണ്ട്? ഏതെല്ലാമാണ് മീഖാത്തുകൾ എന്ന് ഹജ്ജ് ചെയ്യുന്ന ആളുകൾ, ഉംറ ചെയ്യുന്ന ആളുകൾ ഒക്കെ അറിയൽ അനിവാര്യമാണ്. രണ്ട് ഇനമാണ് മീഖാത്ത്. ഒന്ന് മീഖാത്തു സമാനി, മറ്റൊന്ന് മീഖാത്ത് അൽ മക്കാനി. ഹജ്ജോ ഉംറയോ ചെയ്യുന്ന ആളുകൾ പ്രത്യേകമായ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിക്കണം, അതാണ് മീഖാത്ത് അൽ മക്കാനി. മറ്റൊന്ന് ഹജ്ജ് കർമ്മം, അത് ചെയ്യുവാൻ ഒരു വർഷത്തിലെ എല്ലാ ദിവസങ്ങളിലും സാധ്യമല്ല, മറിച്ച് പ്രത്യേകമായൊരു സമയത്ത് പ്രത്യേകമായ ചില ദിവസങ്ങളിൽ മാത്രമേ ഹജ്ജ് കർമ്മം ചെയ്യാവൂ, അതിനാണ് മീഖാത്ത് അസ്സമാനി എന്ന് പറയുക. എന്നാൽ ഉംറ കർമ്മം ഒരു വർഷത്തിലെ ഏത് ദിവസത്തിലും ചെയ്യാവുന്നതാണ്, ഉംറക്ക് പ്രത്യേകമായി മീഖാത്ത് അസ്സമാനി ഇല്ല. കാര്യമായി നമ്മൾ അറിയേണ്ടത് മീഖാത്തുൽ മക്കാനിയാണ്. പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയുന്നത് നന്നായിരിക്കും. ഒരു കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കൊട്ടാരത്തിന് നാല് ഭാഗത്തും വാതിലുകൾ ഉണ്ട് എന്നിരിക്കെ, ഒരു കോട്ടയ്ക്ക് നാല് ഭാഗത്തും വാതിലുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. എങ്കിൽ ഈ കോട്ടയിലേക്ക് പ്രവേശിക്കുവാൻ ഏതെല്ലാം സ്ഥലങ്ങളിൽ വാതിലുകളുണ്ടോ അവിടെയൊക്കെ പാറാവുകാരുണ്ടായിരിക്കും, അവിടെയൊക്കെ പരിശോധനയുണ്ടായിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ ചില നിബന്ധനകൾ ഉണ്ടായിരിക്കും, ചില ഉപാധികൾ ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കി നമ്മൾ മീഖാത്ത് അൽ മക്കാനിയെക്കുറിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മീഖാത്തിനെ കുറിച്ച് മനസ്സിലാക്കുക. ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ മക്കയിലേക്ക് പുറപ്പെടുകയാണ് എങ്കിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചില നിയമങ്ങളുണ്ട്. അവിടെ നിന്നായിരിക്കണം ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായി കുളിക്കുക, പുരുഷന്മാർ പ്രത്യേക വസ്ത്രം ധരിക്കുക, അവിടെ നിന്നങ്ങോട്ട് അതുവരെ അനുവദനീയമായിരുന്ന ചില കാര്യങ്ങൾ നിഷിദ്ധമായിത്തീരും. ഇതാണ് മീഖാത്ത് എന്ന് പറയുന്നത്. അതുവരെ അനുവദനീയമായിരുന്ന കാര്യങ്ങൾ മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്ത് മക്കയിലേക്ക് പുറപ്പെടുമ്പോൾ പലതും നിഷിദ്ധമായിത്തീരുന്നതാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി പുരുഷന്മാർ തലമറക്കാൻ പാടില്ല, തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല, സുഗന്ധം ഉപയോഗിക്കുവാൻ പാടില്ല, വിവാഹം അന്വേഷിക്കുവാൻ പാടില്ല, വിവാഹം കഴിക്കുവാൻ പാടില്ല, അതേപോലെ ഷൂ ധരിക്കുവാൻ പാടില്ല, ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിലേർപ്പെടാൻ പാടില്ല, സ്ത്രീകളാണ് എങ്കിൽ കൈയും മുഖവും മറക്കേണ്ടതില്ല. അങ്ങനെ ചില നിബന്ധനകളോടിയോ കൂടിയാണ് ഇഹ്റാമിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മീഖാത്തിൽ നിന്നും പിന്നീട് കഅബാലയത്തിലേക്ക് മക്കയിലേക്ക് പുറപ്പെടുന്നത്. അതിൽ മക്കയുമായി ഏറ്റവും വിദൂരമുള്ള മീഖാത്ത് മദീനക്കാരുടെ മീഖാത്താണ്. ദുൽ ഹുലൈഫ എന്ന് പഴയകാലത്ത് പറഞ്ഞിരുന്നു, ഇന്ന് ആബാർ അലി എന്നാണ് പറയുക. ഏകദേശം ആബാർ അലിയിൽ നിന്നും കഅബാലയത്തിൻ്റെ അടുക്കിലേക്ക് അല്ലെങ്കിൽ മക്കയിലേക്ക് 420 കിലോമീറ്റർ ഉണ്ട്. ഈ 420 കിലോമീറ്റർ ഇഹ്റാമിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ പറഞ്ഞ നിയമങ്ങളൊക്കെ ബാധകമാണ്. ഇനി അതല്ല, ഒരാൾ ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചിട്ടല്ല മക്കയിലേക്ക് പോകുന്നത്, കച്ചവടക്കാർ പോകാറുണ്ട്. അങ്ങനെ കച്ചവടക്കാരോ ഹജ്ജോ ഉംറയോ അല്ലാത്ത മറ്റെന്തെങ്കിലും ലക്ഷ്യവുമായിട്ടാണ് ഒരാൾ പോകുന്നതെങ്കിൽ മീഖാത്ത് പരിഗണിക്കേണ്ടതില്ല, മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യേണ്ടതില്ല. ഇനി രണ്ടാമത്തെ മീഖാത്ത് ഷാമുകാർ, ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫലസ്തീൻ അതേപോലെ തന്നെ സിറിയ പ്രദേശങ്ങളിലുള്ള ആളുകൾ, അവരുടെ മീഖാത്ത് പഴയ കാലത്ത് പിന്നെ ജുഹ്ഫ എന്നാണ് പറഞ്ഞിരുന്നത്. ഏകദേശം മക്കയിൽ 186 അല്ലെങ്കിൽ 187 കിലോമീറ്ററാണ് ജുഹ്ഫയിലേക്കുള്ളത്. എന്നാൽ ജുഹ്ഫ പിന്നീട് ആ ഭാഗത്ത് താമസം ഇല്ലാതെയാകുകയും ആളുകൾക്ക് താമസം മാറുകയും ഇന്ന് അതിന് സമാനമായി റാബഖ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കാറുള്ളത്. അത് മിശ്രുകാർ, ഷാമുകാർ, ഈ അതേപോലെ ആ ഭാഗത്തൂടെ കടന്നു പോകുന്ന ആളുകളൊക്കെ ഇവിടെ വെച്ച് ഇഹ്റാം പ്രവേശിക്കണം. മൂന്ന്, സൗദി അറേബ്യയുടെ കിഴക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങൾ, അതേപോലെ തന്നെ UAE, കുവൈത്ത്, ബഹ്റൈൻ എന്നീ സ്ഥലങ്ങളിലുള്ള ആളുകൾ ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുവാനുള്ള സ്ഥലം ത്വായിഫിനോടടുത്തുള്ള കർണുൽ മനാസിൽ ആണ്. ഇന്ന് ആ സ്ഥലത്തിന് സെയിലുൽ കബീർ എന്ന പേരാണ് അറിയപ്പെടുക. ഏകദേശം 94 കിലോമീറ്ററാണ് ഉള്ളത്. മറ്റൊന്ന്, ഇന്ത്യക്കാർ അല്ലെങ്കിൽ പശ്ചിമേഷ്യ, കിഴക്കൻ ഏഷ്യൻ രാജ്യത്തുള്ള ആളുകൾ, ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻ പോലുള്ള ആളുകൾ, അവർ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് യലംലം എന്ന് പറയുന്ന സ്ഥലത്താണ്. യലംലം, പഴയ കാലത്ത് കപ്പൽ മാർഗം വരുമ്പോൾ യലംലം എന്ന സ്ഥലത്ത് നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കാറുണ്ടായിരുന്നത്. ഇന്ന് അതിന് സഅദിയ എന്ന പേരിലാണ് അറിയപ്പെടുക. ഏകദേശം 120 കിലോമീറ്ററാണ് മക്കയും യലംലം തമ്മിലുള്ളത്. അതേപോലെ ഇറാഖുകാർക്കുള്ള മീഖാത്ത് ദാത്തു ഇർഖ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഏകദേശം മക്കയും ദാത്തു ഇർഖുമായി 100 കിലോമീറ്റർ വ്യത്യാസമാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുന്ന ലഹുന്ന വലിമൻ അത അലൈഹിന്ന മിൻ ഗൈരി അഹ്ലിഹിന്ന ലിമൻ അറാദൽ ഹജ്ജ ഔൽ ഉംറ. ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് ആ വഴിയിലൂടെ വരുമ്പോൾ അത് അവർക്കുള്ളതാണ് മീഖാത്ത്, അഥവാ മീഖാത്തിൽ വെച്ച് അവർ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടതുണ്ട് എന്നാണ്. ഇനി മക്കയിൽ താമസിക്കുന്ന ആളുകളുടെ മീഖാത്തുണ്ട്, ഹജ്ജിനും ഉംറക്കുമാണല്ലോ മീഖാത്തിൽ പ്രവേശിക്കുക, ഇഹ്റാമിൽ പ്രവേശിക്കുക. അഥവാ ഈ മീഖാത്തും കഴിഞ്ഞ് പിന്നീട് മക്കക്ക് അകത്ത് താമസിക്കുന്ന ആളുകൾ, അവരുടെ മീഖാത്ത് ഉംറക്കാണ് എങ്കിൽ ഹറമിൻ്റെ പുറത്തു പോകണം. ഇപ്പോൾ കഅബാലയത്തിൻ്റെ ചുറ്റുഭാഗത്തുമായി, നാല് ഭാഗത്തുമായി ചില സ്ഥലങ്ങൾക്ക് ഹറം എന്നാണ് പറയുക. ആ ഹറമിന് ലോകത്തുള്ള മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലാത്ത ചില പ്രത്യേകതകളുണ്ട്. അതിൽ അവിടെ മൃഗങ്ങളെ ആട്ടി ഓടിക്കുവാൻ പാടില്ല, സസ്യലതാദികൾ സ്വയം വളർന്നു വരുന്ന പിഴുതെടുക്കുവാൻ പാടില്ല, നഷ്ടപ്പെട്ട വല്ല വസ്തുവും ലഭിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ഉടമസ്ഥന് കൊടുക്കുമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് എടുക്കാൻ പാടില്ല. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ അവിടെ ഹറമാക്കിയതാണ്. ഈ ഹറമിൻ്റെ പുറത്ത് പോകണം മക്കയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുക. അപ്പോൾ അവരുടെ മീഖാത്ത് ഹറമിന് വെളിയിലാണ്. അത് ഇന്ന് കാലത്ത് തൻഈം എന്നോ അല്ലെങ്കിൽ മസ്ജിദ് ആയിഷ എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്തുള്ള പിന്നെ ഹറമിൻ്റെ വെളിയിലുള്ള ഭാഗം. നാല് ഭാഗത്തും ഒരേ ദൂരമല്ല ഉള്ളത് എന്നർത്ഥം. ഇനി അവർ ഹജ്ജിലാണ്, മക്കക്കാർ ഹജ്ജിലാണ് പ്രവേശിക്കുന്നതെങ്കിൽ അപ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന അവരുടെ മീഖാത്ത് എവിടെയാണോ അവർ താമസിക്കുന്നത് അവിടെ വെച്ചാണ്. ഒരാൾ ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് മീഖാത്തിലൂടെ പോകുമ്പോൾ അവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കണം, കുളിക്കണം, വസ്ത്രം മാറ്റേണ്ടതുണ്ട്. ചിലതൊക്കെ നിർബന്ധമാണ്, ചിലതൊക്കെ സുന്നത്താണ്. എന്നാൽ ഇങ്ങനെ ഇഹ്റാമിൽ പ്രവേശിക്കാതെയാണ് ഒരാൾ മീഖാത്ത് വിട്ടുകടന്നത് എങ്കിൽ ഒന്നുകിൽ അയാൾക്ക് മീഖാത്തിലേക്ക് തിരിച്ചു വരാം, എന്നിട്ട് അവിടെ വെച്ച് ഇഹ്റാം ചെയ്യാം. അതല്ല എങ്കിൽ, ഉദാഹരണമായി അയാൾ മക്കയിലെത്തി എന്ന് വിചാരിക്കാം, മദീനയിൽ നിന്ന് പുറപ്പെട്ടത് 420 കിലോമീറ്റർ സഞ്ചരിച്ച് മദീനയിൽ നിന്നും അല്ലെങ്കിൽ അബാറു അരിയിൽ നിന്നും മക്കയിലെത്തി കഴിഞ്ഞാൽ അവർ ഒന്നുകിൽ മടങ്ങി വരിക മക്കയിലേക്ക്, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള മദീനയുടെ മീഖാത്താവുന്ന അബാറു അലിയിലേക്ക്, ദുൽഹുലൈഫയിലേക്ക്, രണ്ടും ഒരേ പേര് തന്നെയാണ്, ഒരേ സ്ഥലം തന്നെയാണ്. അതല്ല എങ്കിൽ അവർക്ക് മീക്കാത്ത് വിട്ട് കടന്ന് എവിടെയാണോ എത്തിയത് അവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക. പക്ഷേ അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്. ഒന്നെങ്കിൽ 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ 6 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഉരുവിനെ അറുക്കുക, ഒരാടിനെ അറുത്ത് മക്കയിലുള്ള സാധുക്കൾക്ക് വിതരണം ചെയ്യുക. ഇത് മീക്കാത്ത് വിട്ട് കടന്നാൽ ഉള്ള പ്രത്യേകമായ വിധിയാണ്. ഹജ്ജിനും ഉംറക്കുമൊക്കെ മീക്കാത്ത് ഉണ്ട്. ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സ്ഥലം പ്രസ്തുത മീക്കാത്തുകൾ വെച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ജിദ്ദ പോലുള്ള പ്രദേശവാസികളുടെ മീക്കാത്ത്, അവർ യലംലം അല്ലെങ്കിൽ സഅദിയയുടെയും കഅബയുടെയും ഇടയിലുള്ള സ്ഥലത്താണ്, മീക്കാത്തിൻ്റെയും മക്കയുടെയും ഇടയിലുള്ള സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾ, അവർ ഹറമിന് വെളിയിലുമാണ് എന്നാൽ മീക്കാത്തിൻ്റെ ഉള്ളിലുമാണ് എങ്കിൽ അവർ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് അവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുക, അവരുടെ മീക്കാത്ത് അതാണ്. അതുകൊണ്ട് തന്നെ ജിദ്ദയിൽ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഹജ്ജിനോ ഉംറക്കോ പുറപ്പെടുമ്പോൾ പ്രത്യേകിച്ച് മീക്കാത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടതില്ല. തൻഈമിലേക്കോ അല്ലെങ്കിൽ യലംലം സെയിലുൽ കബീർ പോലുള്ള സ്ഥലത്തേക്കോ മടങ്ങിപ്പോകേണ്ടതില്ല. അവരുടെ താമസ സ്ഥലത്ത് വെച്ച് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കാം, അവരുടെ മീക്കാത്ത് അതാണ് എന്ന് മനസ്സിലാക്കണം. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു അബദ്ധം, ഹജ്ജ് ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ മക്കളുടെ കൂടെ കുറച്ചു കാലം താമസിക്കണം, അതോടൊപ്പം ഉംറയും ചെയ്യണം, അങ്ങനെ ഉംറയുടെ നിയ്യത്തുമായി ജിദ്ദയിലേക്ക് പോകുന്ന ആളുകൾ, അവർ ഇഹ്റാമിൽ പ്രവേശിക്കാതെയാണ് പലപ്പോഴും പോവുക. ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെയാണ് പോകുന്നത് എങ്കിൽ ഈ മീക്കാത്തിൻ്റെ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അറിയിപ്പുണ്ടാവും. ആ അറിയിപ്പ് ലഭിക്കുന്ന സന്ദർഭത്തിൽ ഡ്രസ്സ് ചെയ്യുവാനും മാറ്റുവാനും സാധിച്ചു കൊള്ളുന്നില്ല. അതുകൊണ്ട് എയർപോർട്ടിൽ വെച്ച് തന്നെ ഡ്രസ്സ് മാറുകയും മീക്കാത്തിൻ്റെ അറിയിപ്പുണ്ടാകുമ്പോൾ അവർ ഇഹ്റാമിൽ പ്രവേശിക്കും, ഞാനിതാ ഹജ്ജിൽ പ്രവേശിക്കുന്നു, ഞാൻ ഉംറയിൽ പ്രവേശിക്കുന്നു എന്നുള്ള നിയ്യത്ത് ഉണ്ടാകുകയുമാണ് ചൊല്ലയുടെ പിന്നീട് തൽബിയത് ചൊല്ലുകയാണ്. എന്നാൽ ഇങ്ങനെ ജിദ്ദയിലേക്ക് മകൻ്റെ കൂടെ താമസിക്കണം, അതോടൊപ്പം ഉംറയും ചെയ്യണം എന്ന ഉദ്ദേശവുമായി പുറപ്പെടുന്ന വ്യക്തി പലപ്പോഴും ഇഹ്റാമിൽ പ്രവേശിക്കാറില്ല, മറിച്ച് ജിദ്ദയിലെത്തി കുറേ ദിവസം താമസിച്ച് പിന്നീടാണ് മക്കയിലേക്ക് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ മഹദൂറാത്തുൽ ഇഹ്റാം, ഇഹ്റാമിൽ പല ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ ചെയ്യും, അതേപോലെ തന്നെ അവർ ഇഹ്റാമിൽ പ്രവേശിക്കാറും ഇല്ല എന്നത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ അവരാദ്യം ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ടായിരിക്കണം ജിദ്ദയിലേക്ക് പോകേണ്ടത്, പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ അവർ മക്കയിൽ പോയി ഉംറ കർമ്മം ചെയ്യുകയാണ്. ഏതായിരുന്നാലും ശരി, മീക്കാത്തുമായി ബന്ധപ്പെട്ട് ധാരാളം വിഷയങ്ങൾ ഹജ്ജിലും ഉംറയിലുമുണ്ട്. അതൊക്കെ കാര്യമായി അറിഞ്ഞുകൊണ്ടായിരിക്കും ഹജ്ജ് ഉംറ കർമ്മങ്ങൾക്ക് പുറപ്പെടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മബ്റൂറായ ഹജ്ജ് കർമ്മം ചെയ്യുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാട്ടെ. ആദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ മക്കയുടെ തീരത്ത് എന്ന പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഓരോ ഭാഗത്തു നിന്ന് വരുന്ന ആളുകളുടെ മീക്കാത്ത് എവിടെയാണ്, അവരെവിടെ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കണം എന്ന വിഷയങ്ങളായിരുന്നു ഇന്നത്തെ മക്കയുടെ തീരത്ത് പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരണം സാദിഖ് മദീനി.

0: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും ഒരല്പം മീൻ വാങ്ങുമ്പോഴും ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: തൻ്റെ വീട്ടിൽ ഒട്ടും ഇടമില്ല എന്നതായിരുന്നു അയാളുടെ പരാതി. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കും കൂടി താമസിക്കാനുള്ള സ്ഥലമില്ല. പരാതിയുമായി അയാൾ ഗുരുവിനടുത്തെത്തി. ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീടിനെ വലുതാക്കാൻ സഹായിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അയാൾ സമ്മതിച്ചു. നിങ്ങളുടെ കോഴികളെ കൂടി വീടിനകത്തേക്ക് കൊണ്ടുപോകൂ. അല്പം മടിച്ചിട്ടാണെങ്കിലും അയാൾ അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം അയാൾ ഗുരുവിനോട് പറഞ്ഞു, വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ ആടുകളെ കൂടി വീട്ടിനകത്ത് കെട്ടു. അങ്ങനെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അയാൾ വന്നു പറഞ്ഞു, എനിക്ക് ഭ്രാന്താണെന്ന് വീട്ടുകാർ പറയുന്നു, പക്ഷേ പശുവിനെ കൂടി അകത്തേക്ക് കെട്ടാനായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശം. പാതി മനസ്സോടെ അയാൾ അപ്രകാരം ചെയ്തു. പിറ്റേ ദിവസം ഗുരുവിനെ കാണാനെത്തിയ അയാളോട് ഗുരു പറഞ്ഞു, ഇനി മൃഗങ്ങളെയെല്ലാം വീടിന് പുറത്താക്കൂ. ഒരു മണിക്കൂർ കഴിഞ്ഞ് അയാൾ മടങ്ങി വന്ന് പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ ധാരാളം ഇടമുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയുടെ സൗന്ദര്യം മനസ്സിലാക്കാത്തവരെല്ലാം സാങ്കല്പിക സ്ഥലങ്ങളുടെ അഴകിൻ്റെ പിന്നാലെയായിരിക്കും, ഉള്ളതിൽ സംതൃപ്തരാകില്ല. പരിമിതികളെ ചുറ്റിപ്പറ്റിയാകും പ്രയാണം. തങ്ങൾക്കുള്ളവയെ ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതും അവയിൽ സന്തോഷം കണ്ടെത്താനാകുന്നില്ല എന്നതുമാണ് ഈ മാനസികാസ്വാസ്ഥ്യത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. എന്തിനും അതിൻ്റേതായ അർത്ഥവും അലങ്കാരവുമുണ്ട്. അവയെ അനർത്ഥങ്ങളായി വ്യാഖ്യാനിച്ചാൽ ശരീരവും മനസ്സും അസ്വസ്ഥമാകും. അവയെ അനുഗ്രഹമായി കാണാൻ ശ്രമിച്ചാൽ ഓരോ നിമിഷവും ആഹ്ലാദമുണ്ടാകും. അതെ, നമുക്കുള്ളവയിൽ തൃപ്തിപ്പെടാൻ ശീലിക്കാം.
2: ഓക്കെ, അദ്ദേഹം പറഞ്ഞ ഈ ഒരു കഥയുണ്ടല്ലോ, ആ ഒരു കഥ വലിയ ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു കഥ തന്നെയാണ് അല്ലേ? ഒരു ചിന്ത തന്നെയാണ് ശരിക്കും. എന്താ വെച്ചാല് നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ? ഇപ്പോ ഇവിടെ അദ്ദേഹത്തിന് ഒന്നും ആ ഗുരു ചെയ്തു കൊടുത്തിട്ടില്ല.
3: ഇല്ല,
2: തന്റെ വീട്ടിൽ കുറച്ചും കൂടി അധികം കഞ്ചസ്റ്റഡ് ആക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു അല്ലേ?
3: കോഴികളെ
2: ആടുകളൊക്കെ വീട്ടിനുള്ളിൽ കയറ്റാൻ പറഞ്ഞു. അപ്പോ സലാമാഷ് പറഞ്ഞ പോലെ ആ ഒരു കഥ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളാ ഒരു വീട്ടിൽ, ഇപ്പോ വീട് ചെറുതാണ്, വീട്ടിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ ആൾക്ക് പിന്നീട് അത് ഭയങ്കര വിശാലത തോന്നി. എന്നുവെച്ചാൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. നമ്മളെ ചിന്തയുടെ ആംഗിളാണ് പലപ്പോഴും പ്രശ്നം.
3: സാധാരണ നമ്മൾ മലയാളികൾ എപ്പോഴും പറയാറുള്ളത്, കണ്ണുണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ വില അറിയില്ല.
2: യെസ്,
3: കണ്ണ് പോയാലേ അതിന്റെ വില അറിയുന്നുണ്ട്. അങ്ങനെ കണ്ണെന്ന് മാത്രമല്ല ഏതൊരു കാര്യവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ, ഒരു അനുഭവം പറയണെങ്കിൽ, കാലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഒരു 21 ദിവസം ബാൻഡേജ് ഇട്ട്. നമ്മള് വിചാരിക്കുമ്പോ എന്താ ഒരു കാലൊക്കെ ആകുമ്പോ മറ്റേ കാലുണ്ടല്ലോ. പക്ഷെ ആ ഒരു കാല് നിലത്ത് ചവിട്ടാതെ നടക്കാൻ പ്രയാസപ്പെടുന്നതും ബാത്റൂമിലൊക്കെ പോകുമ്പോഴുള്ള അനുഭവവും അതുപോലെ തിരിച്ചു വരുമ്പോൾ മറ്റൊരാളെ ആശ്രയിക്കാതെയോ അല്ലെങ്കിൽ

0: വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടു കൂടി അല്ലാതെയോ നടക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ വലിയൊരവസ്ഥയാണ്. അത് മാത്രല്ല, ആ കാലം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ കാലിന് പെയിൻ കൂടുന്നു, അതിന് സ്ട്രെസ് കൂടുന്നു, നമ്മളൊരു കൺട്രോൾ കിട്ടാത്ത പോലൊക്കെ വരും. അപ്പൊ ഉള്ള സമയത്ത് ഉള്ളതിൽ സംതൃപ്തി അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ. അതാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചത്, നിങ്ങൾ മുകളിലുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് എങ്ങോട്ടാണ്, താഴെയുള്ള. എന്നിട്ട് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ച് നിന്ദ്യത ഇല്ലാതിരിക്കാൻ അതാണ്.
1: ഒരു
0: നമ്മൾ ടെൻഷനൊക്കെ അനുഭവിക്കും, ഈ ഹദീസ് ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ എന്താ അറിയോ, ഒരുപാട് ആശ്വാസവും സമാധാനമൊക്കെ നമുക്ക് കിട്ടും.
1: അതെ അതെ. അപ്പൊ എപ്പോഴും നമ്മൾ ഉള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അൽഹംദുലില്ലാ പറയാം, ഹംദ് ചൊല്ലാൻ, ശുക്ർ ചൊല്ലാൻ.
0: അത് അറബികളുടെ ഒരു സ്റ്റൈല് ശരിക്കും അങ്ങനെയാണ് അല്ലേ. അവർ എന്ത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്താ പറയാ, കുഴപ്പമില്ല എന്ന് പറയാം. അവിടെ ആ ശുക്റിന്റെ ഒരു മഹത്വം പലപ്പോഴും നമ്മള് മറക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതുപോലുള്ള കഥകളും ചിന്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്.
1: അതെ അതെ. അപ്പൊ ഏതായാലും ഇത്തരം ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. ആ നിലക്ക് നന്നായി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും ഒന്ന് ചിന്തിക്കാനും അൽഹംദുലില്ലാ ഹംദുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും ആ നിലക്കൊരു ഹൃദയവിശാലത ലഭിക്കാനും ഒക്കെ ഇന്നത്തെ ചിന്ത ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി
0: ശ്രോതാക്കളാണ് കമന്റ്
1: ചെയ്യേണ്ടത്.

0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
1: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
0: ആരോഗ്യ പരിരക്ഷാ പദ്ധതികൾ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നിർധനരായ കുടുംബങ്ങൾക്ക് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നു. ആശ്വാസകരണം. കിടപ്പിലായ രോഗികളെയും ഭിന്നശേഷിക്കാരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി. സ്നേഹപൂർവം. മാതാപിതാക്കൾ മരിച്ച കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നൽകുന്ന സാമ്പത്തിക സഹായം. ശ്രുതി തരംഗം. കേൾവിശക്തിയില്ലാത്ത കുട്ടികൾക്ക് സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടത്തുന്ന പദ്ധതിയാണ്. താലോലം. ക്യാൻസർ, ഹൃദ്രോഗം തുടങ്ങിയ ഗുരുതര രോഗമുള്ള കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ നൽകുന്നു. കേരള സർക്കാരിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതികൾ സാധാരണക്കാർക്കും സർക്കാർ ജീവനക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട പദ്ധതികളുടെ വിശദാംശങ്ങൾ. ഒന്ന്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, KASP. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ചേർന്നാണ് ഇത് നടപ്പിലാക്കുന്നത്. ആനുകൂല്യം: ഒരു കുടുംബത്തിന് വർഷത്തിൽ 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ പരിരക്ഷ. ആർക്കെല്ലാം? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കും. പ്രത്യേകത: സർക്കാർ ആശുപത്രികളിലും അംഗീകൃത സ്വകാര്യ ആശുപത്രികളിലും ക്യാഷ്ലെസ്, പണമടയ്ക്കാതെ ചികിത്സ ലഭിക്കും. ചികിത്സകൾ: ശസ്ത്രക്രിയകൾ, മരുന്നുകൾ, ഡയഗ്നോസ്റ്റിക് പരിശോധനകൾ, ആശുപത്രിവാസത്തിന് മുമ്പും ശേഷവുമുള്ള ചെലവുകൾ എന്നിവ ഇതിലുൾപ്പെടുന്നു. മെഡിസെപ്പ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായുള്ള പ്രത്യേക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണിത്. ആനുകൂല്യം: നിലവിൽ 2ാം ഘട്ടത്തിൽ പരിരക്ഷ 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആർക്കെല്ലാം? സർക്കാർ ജീവനക്കാർ, സർവീസ് പെൻഷൻകാർ, കുടുംബ പെൻഷൻകാർ, സർവകലാശാല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്നിവർക്കും അവരുടെ ആശ്രിതർക്കും. പ്രീമിയം: ശമ്പളത്തിൽ നിന്നോ പെൻഷനിൽ നിന്നോ പ്രതിമാസം ഒരു നിശ്ചിത തുക ഈടാക്കിയാണ് ഇത് നടപ്പിലാക്കുന്നത്. ആശ്വാസകേരണം. കിടപ്പിലായ രോഗികളെയും ഭിന്നശേഷിക്കാരെയും പരിചരിക്കുന്നവർക്ക് നൽകുന്ന കൈത്താങ്ങാണിത്. ആനുകൂല്യം: രോഗിയെ നോക്കുന്ന ആൾക്ക് മാസം തോറും നൽകുന്ന ധനസഹായം. ഇതിൽ നിലവിൽ 600 രൂപ മുതൽ 1000 വരെയാക്കിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആർക്കെല്ലാം? പൂർണമായും കിടപ്പിലായവർ, ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർ, ക്യാൻസർ ബാധിച്ച് കിടപ്പിലായവർ തുടങ്ങിയവരെ വീട്ടിൽ നിന്ന് പരിചരിക്കുന്നവർക്ക്. താലോലം. ക്യാൻസർ സുരക്ഷാ പദ്ധതി കുട്ടികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ പദ്ധതികളാണിത്. താലോലം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഹൃദ്രോഗം, വൃക്കരോഗം, തലച്ചോറിലെ ശസ്ത്രക്രിയകൾ തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ നൽകുന്നു. ക്യാൻസർ സുരക്ഷ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് 18 വയസ്സുവരെ ക്യാൻസർ ചികിത്സ പൂർണമായും സൗജന്യമായി നൽകുന്ന പദ്ധതി. സ്നേഹപൂർവം. മാതാപിതാക്കൾ മരിച്ചതോ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ളതോ ആയ കുട്ടികൾക്കായി സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. ആനുകൂല്യം: കുട്ടികളുടെ പഠനാവശ്യങ്ങൾക്കായി പ്രായത്തിനനുസരിച്ച് മാസം 300 രൂപ മുതൽ 1000 വരെ സാമ്പത്തിക സഹായം നൽകുന്നു. ശ്രുതി തരംഗം. കേൾവിശക്തിയില്ലാത്ത 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നടത്തിക്കൊടുക്കുന്ന പദ്ധതിയാണിത്. അപേക്ഷിക്കേണ്ട വിധം: അക്ഷയകേന്ദ്രങ്ങൾ, KASP, സ്നേഹപൂർവം തുടങ്ങിയ മിക്ക പദ്ധതികൾക്കും അക്ഷയകേന്ദ്രങ്ങൾ വഴി തന്നെ അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈൻ പോർട്ടലുകൾ: കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വെബ്സൈറ്റിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. സർക്കാർ ആശുപത്രികൾ: താലോലം പോലുള്ള പദ്ധതികൾക്ക് ചികിത്സ തേടുന്ന സർക്കാർ ആശുപത്രിയിലെ സൂപ്രണ്ടിനോ സോഷ്യൽ വർക്കർക്കോ അപേക്ഷ നൽകാവുന്നതാണ്. അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
2: റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഖുർആനിൻ്റെ മനഃപ്പാഠത്തിനായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, ഇൻഷാ അല്ലാ ഇന്നു മുതൽ 50 അധ്യായം സൂറത്തു ഖാഫിലെ ആയത്തുകളാണ് നാം മനഃപ്പാഠമാക്കുന്നത്. ഇൻഷാ അല്ലാ അതിൻ്റെ 1-2 ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങളോടും കൂട്ടുകാരോടും പരിചയക്കാരോടുമൊക്കെ പുതിയ അധ്യായം തുടങ്ങിയത് നമ്മൾ ഓർമ്മപ്പെടുത്തുകയും നമ്മൾ പഠിക്കുന്നതോടൊപ്പം അവർ കൂടി പഠിക്കുന്നതിൻ്റെ പ്രതിഫലം നേടിയെടുക്കാനായി നമ്മൾ പരസ്പരം ഉണർത്തുക. ഇൻഷാ അല്ലാ 1 ആയത്ത് മുതൽ നമുക്കെല്ലാവർക്കും മനഃപ്പാഠം തുടങ്ങാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സൂറത്ത് അവസാനിക്കുന്നതുവരെയും കേൾക്കാനും പഠിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അതിലെ ആദ്യ 2 ആയത്തുകൾ നമുക്ക് പഠിക്കാം.

0: അമ്പതാം അധ്യായമായ സൂറത്തു ഖാഫിലെ ആദ്യ രണ്ട് വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കിയത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നാം മനഃപ്പാഠമാക്കുന്നതോടൊപ്പം നമ്മൾ മനഃപ്പാഠമാക്കിയ അതേ പ്രതിഫലം മറ്റുള്ളവർക്കു കൂടി പ്രചോദനമാകുമ്പോൾ ഒരാളെയോ രണ്ടാളെയോ അതിൽ കൂടുതലോ പേരെ നമ്മൾ ഒരധ്യായം തുടങ്ങിയതു മുതൽ അവസാനം വരെ പഠിപ്പിക്കാനായി നമ്മളൊരു വാക്കുകൊണ്ട് നമുക്ക് കഴിഞ്ഞാൽ പരലോകത്ത് വലിയ ഗുണമായി നമുക്ക് മാറും. അതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് ഹിഫ്ളുൽ ഖുർആൻ.
2: يا من يرى ما في الضمير ويسمع انت المعد لكل
3: മദത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ആരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്. അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തു നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ശാപവാക്ക് സംസാരത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടത്. നമ്മോടൊപ്പം ചേരുന്നത് സഹൽ അരിപ്ര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള ശ്രോതാക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സൂക്ഷിച്ചും പാലിച്ചും കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കണേ എന്ന് ഞാനടക്കം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെക്കുറിച്ച് കൂടുതൽ അറിയാനും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് എത്തിച്ചു തന്ന തിരുവചനങ്ങൾ കൂടുതൽ പഠിക്കാനുമൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടുന്ന ധാരാളം കാര്യങ്ങൾ പ്രവാചക വചനങ്ങളിലൂടെ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ആ കൂട്ടത്തിൽ ഏറെ പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇനി പറയാൻ പോകുന്ന ഈ നിലക്കുള്ള സ്വഭാവം, അതിൻ്റെ ഗൗരവം അറിയാതെ നമ്മളിലുണ്ട് എങ്കിൽ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം, ഇമാം ബുഖാരി അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാണ്, സാബിത് ഇബ്നു അദ്ദഹാഖ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നതിൽ കാണാം, അമൻ ലഅന മുഅ്മിനൻ ഫഹുവ കഖത്ലിഹ് വമൻ ഖദഫ മുഅ്മിനൻ ബികുഫ്രിൻ ഫഹുവ കഖത്ലിഹ് എന്നാണ്. അതായത് ആരെങ്കിലും ഒരു വിശ്വാസിയായ ഒരു മനുഷ്യനെ ശപിച്ചു കഴിഞ്ഞാൽ, ലഅനത്ത് നടത്തിയാൽ, അവനെ കൊല്ലുന്നത് പോലെയാണ്, അവനെ കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും, ആരെങ്കിലും വിശ്വാസിയായ ഒരാളെ കുഫർ കൊണ്ട്, അവിശ്വാസം കൊണ്ട്, സത്യനിഷേധം കൊണ്ട് ആരോപണം നടത്തിയാൽ അതും അവനെ കൊല്ലുന്നതിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വചനത്തിൽ കാണാം, സത്യവിശ്വാസിയെ ശപിക്കുന്നതിനെ അള്ളാഹു ഉപമിച്ചത് കൊലപാതകത്തോടാണ് എന്ന് ഇവിടെ നമുക്ക് ഈ വഹയിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ശപിക്കുക എന്ന് പറയുന്ന സ്വഭാവം അത് വലിയ തിന്മയാണ്, വലിയ ഗൗരവമാണ്. നമ്മൾ നിസ്സാരമായി പലതിനെയും, മക്കളെയും, വീട്ടിലുള്ളവരെയും, ഭർത്താവിനെയും ഭാര്യയെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാതാവും പിതാവും പലരും പരസ്പരം ശപിക്കാറുണ്ട്. അതിന് ഗൗരവം അറിയാത്തത് കൊണ്ടായിരിക്കാം. അതിന് ഗൗരവം അറിഞ്ഞാൽ ആ ശാപമെന്ന് പറയുന്ന ആ തിന്മ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ചില്ലറ പാപമല്ല, അത് വലിയ ഗൗരവമേറിയതാണ് എന്ന് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരാളൊരു വസ്തുവെ ശപിച്ചാൽ ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു വസ്തുവിനെയും ശപിക്കാൻ പാടില്ല എന്നാണ്. ഒരു വസ്തുവിനെ, ഒരു അടിമയെ, ഒരു വസ്തുവിനെ എന്തെങ്കിലും ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപവാക്ക് ആകാശത്തിലേക്ക് കയറിപ്പോകുമെന്ന്. ഏഴ് ആകാശത്തിൻ്റെ കവാടങ്ങളും ചെന്ന് മുട്ടും, എന്നിട്ട് അവയൊന്നും അവയെല്ലാം ആ കവാടങ്ങൾ അടക്കപ്പെടുമെന്നാണ്. അതിനെ സ്വീകരിക്കാൻ തയ്യാറാകാതെ പിന്നീട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ഭൂമിയുടെ മുഴുവൻ കവാടങ്ങളും കൊട്ടിയടക്കപ്പെടുമെന്നാണ്. അതിനെ സ്വീകരിക്കാൻ തയ്യാറാവും. അത്രമാത്രം പാപമുള്ളതാണ് ശാപവാക്ക് പറയുക എന്നുള്ളത്. പിന്നീട് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ അത്രമാത്രം വിശാലതയുണ്ടോ, അതിൻ്റെ ഇടവും വലവും മുഴുവനും സഞ്ചരിക്കുമെന്നാണ്. അവിടെയൊന്നും പ്രവേശിക്കാൻ ഒരിടം കാണാതെ വരുമ്പോൾ അത് പിന്നീട് ആ ശപിക്കപ്പെട്ട എന്തിനെയാണോ നമ്മൾ ശപിച്ചത് അതിലേക്ക് മടങ്ങിയെത്തുമെന്നാണ്. അതിന് അത് അർഹമായതാണ് എങ്കിൽ, അത് മകനാണെങ്കിൽ മകനിലേക്കെത്തും, മക്കളാണെങ്കിൽ മക്കളിലേക്കെത്തും, നമ്മുടെ വാഹനമാണെങ്കിൽ നമ്മൾ ശപിച്ച ഏതെങ്കിലും ഒരു മൃഗമോ വസ്തുവാണെങ്കിൽ അതിലേക്കെത്തും. എന്നാൽ വ ഇല്ല, അത് ആ ശാപത്തിന് അർഹതപ്പെട്ടതല്ല എങ്കിൽ റജഅത്ത് ഇലാ ഖാഇലിഹ എന്നാണ്. റജഅത്ത് ഇലാ ഖാഇലിഹ, അത് ശപിച്ച വ്യക്തിയിലേക്ക് തന്നെ മടങ്ങി ആ ശാപം തട്ടുമെന്നാണ് ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുഹൈൽ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ സഹോദരങ്ങൾ, ഇത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണ് ശാപവാക്ക് പറയുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും സംഭവവികാസങ്ങൾ ഒരാളുടെ നാവിൽ നിന്ന് ശാപവാക്ക് ശാപസമാനമായ വർത്തമാനം വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ, വിശാലമായ അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ ആകാശവും ഭൂമിയും അതിനിടയ്ക്കുള്ള സർവ്വതും അതിനെ നിരാകരിക്കാൻ, നിരസിക്കാൻ, അതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ, അതിനെ നിരസിക്കുന്നുവെങ്കിൽ, അത്രയും ഗൗരവം നിറഞ്ഞ വലിയ പാതകമാണ് ശാപവാക്ക് പറയുക, ശാപവർത്തമാനം പറയുക എന്നുള്ളത്. അതുകൊണ്ട് ആ ശാപം തട്ടിക്കഴിഞ്ഞാൽ അത് അതിലേറെ ഗൗരവമാണ്. അതുകൊണ്ട് മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ ശാപം നമുക്ക് തട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ഗൗരവമാണ് എന്ന് മാത്രമല്ല, അത്തരം സംസാരങ്ങൾ ഉമ്മയുടെയോ ഉപ്പയുടെയോ മറ്റാരുടെയെങ്കിലുമോ വാക്കിലൂടെ വരുന്നതിനെ നാം ശ്രദ്ധിക്കണം. അല്ലേ, പന്താരം പിടിച്ചത് ഗുരുത്തം കെടുതെന്നൊക്കെ പറഞ്ഞ് ശാപസമാനമായ വർത്തമാനങ്ങൾ പലപ്പോഴും നമ്മളൊക്കെ അറിയാതെ പറയാറുണ്ട്. പക്ഷേ വലിയ ഗൗരവമാണ്, ഈ വിഷയത്തിൻ്റെ ഗൗരവം വളരെ വലുതാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ കാറ്റടിച്ചൊരു മനുഷ്യൻ്റെ തട്ടം പറന്നു പോയപ്പോൾ ആ മനുഷ്യൻ ആ കാറ്റിനെ ശപിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തൽഅൻഹ ഫഇന്നഹ മഅമൂറ, നീ അതിനെ ശപിക്കരുത്, കാരണം അത് കൽപ്പിക്കപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായിട്ടാണ് ആ കാറ്റ് അടിച്ചു വീശുന്നത്. ആരെങ്കിലും വല്ലതിനെയും ശപിച്ചു കഴിഞ്ഞാൽ ലൈസ ലഹു ബിഅഹ്ലിൻ റജഅത്തിൽ ലഅനത്തു അലൈഹി, ആ ശപിക്കുന്ന എന്തിനെയാണോ ശപിച്ചത് അത് അതിന് അർഹതപ്പെട്ടതല്ല എങ്കിൽ, അത് അവനിലേക്ക് തന്നെ, അത് അവനിലേക്ക് തന്നെ ആ ശാപം തിരിച്ചു വരും, ശപിച്ചവനിലേക്ക് ആ ശാപം മടങ്ങുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് കാണാം. അപ്പോൾ സഹോദരങ്ങളെ, ഈ നിലക്കുള്ള ശാപവർത്തമാനം പറയുക എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഗൗരവം നിറഞ്ഞതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെയ്യുന്ന ഹദീസിൽ കാണാം, ലൈസ മുഅ്മിനു ബിത്തഅനി വലൽ അഅനി വലൽ ഫാഹിശി വലൽ ബദി, വിശ്വാസി എന്ന് പറഞ്ഞാൽ കുത്തി പറയുന്നവനോ ശാപവർത്തമാനം ശാപവാക്ക് പറയുന്നവനോ മ്ലേച്ഛമായ മോശമായ വർത്തമാനം പറയുന്നവനോ അല്ല, അല്ലെ, അസഭ്യവും അശ്ലീലവും പുലമ്പുന്നവനും അല്ല വിശ്വാസി. അവിടെയും ലൈസ മുഅ്മിനു ബിത്തഅനി വലൽ അഅൻ, ലഅ്ആൻ, ശപിച്ചു പറയുന്നവനല്ല വിശ്വാസി എന്ന് വിശ്വാസികളെ പറ്റി പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസി ആ നിലക്കൊന്നും ആകേണ്ടവനല്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഗൗരവം കൃത്യമായി നാം മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സ്വമേധയാ നമ്മുടെ ഒരു സംസാരശീലമായി മാറുന്നുണ്ടോ എന്ന് നാം അധികം ഭയപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ പറ്റും, ലാ യംബഗീ ലിസ്സിദ്ദീഖിൻ അയ്യക്കൂന ലഅന, ഒരു സത്യസന്ധനായ യഥാർത്ഥ വിശ്വാസം ഉറപ്പിച്ച് ജീവിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ശപിക്കുന്നവനാവുക എന്നുള്ളത്, ശാപവാക്കുകൾ ചൊരിയുന്നത് അവന് ഭൂഷണമായ കാര്യമല്ല, അനുയോജ്യമായ കാര്യമല്ല എന്നൊക്കെ ഇമാം മുസ്ലിം റഹ്മഹുല്ലയും ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, പ്രവണതകൾ, സംസാരശീലങ്ങൾ നമ്മുടെ നാവിൽ നിന്നും വാക്കുകൾ ഉതിർത്ത് വിടുമ്പോൾ അത് ശ്രദ്ധയില്ലാതെ, സൂക്ഷ്മതയില്ലാതെ നമ്മൾ ആ നാവിനെ അയച്ചു വിട്ടാൽ ഇത്തരം പല പദപ്രയോഗങ്ങളും ശാപസമാനമായ വർത്തമാനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ നാവിനെ സൂക്ഷിച്ച് ഈ രൂപത്തിൽ ആഫാത്തുൽ ലിസാൻ, അല്ലെ, നാവിലൂടെ ഉണ്ടാകുന്ന ഒരുപാട് ഫിത്നകൾ, ഒരുപാട് അപകടങ്ങൾ, ആപത്തുകൾ, പാപങ്ങൾ, തിന്മകൾ, അതിലേറ്റവും ഗൗരവം നിറഞ്ഞ ഒന്നാണ് ശാപവാക്ക് പറയുക എന്നുള്ളത്. അത്തരം ശാപവർത്തമാനങ്ങളോ ശാപസമാനമായ പദപ്രയോഗങ്ങളോ നമ്മിൽ നിന്നും വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം സംസാരങ്ങളെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين.
1: ما شاء الله. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ശാപവാക്ക് സംസാരത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടത് എന്ന ഭാഗം അവതരിപ്പിച്ചത് സഹൽ അരിപ്ര.
3: വിശുദ്ധ ഖുറാനിൽ സൂറത്ത് ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ മകനോ മരുമകനോ ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുകയെന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.

0: പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു ജീവിത പാഠങ്ങൾ. ഷമീർ മുണ്ടേരി നമ്മോട് സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ അൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നൽകിയ 5 ഉപദേശങ്ങൾ സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആകാശലോകത്തു നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില വസീയത്തുകൾ നൽകുകയുമുണ്ടായി. പ്രവാചക തിരുമേനിക്ക് നൽകിയ ആ ഉപദേശങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല, ശേഷം വരുന്ന മുഴുവൻ ആളുകൾക്കും ആ ഉപദേശങ്ങൾ, ആ വസീയത്തുകൾ ബാധകമാണ്. ജീവിതപാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ അനിവാര്യമായും ഉൾപ്പെടുത്തേണ്ട, നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുനടക്കേണ്ട ചില ഓർമ്മപ്പെടുത്തലുകളാണ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത്. ഹദീസ് ഇപ്രകാരമാണ്: അതാനി ജിബ്രീൽ ഫഖാല ലി യാ മുഹമ്മദ് ഐഷ് മാ ഷിഅത ഫഇന്നക മയ്യിതുൻ വഅഹ്ബിബ് മിൻ ഷിഅത ഫഇന്നക മുഫാരിഖു വഅമൽ മാ ഷിഅത ഫഇന്നക മുജ്സാബി വഅലം അന്ന ഷറഫൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ വഇസ്സുഹു ഇസ്തിഗ്നാഹു അനിന്നാസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കലേക്ക് വന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്ന അത്ര ജീവിക്കുക, പക്ഷേ നീ മരിക്കും. നീ ഉദ്ദേശിക്കുന്നവരെ നീ സ്നേഹിക്കുക, പക്ഷേ നീ അവരെ വേർപിരിയും. നീ ഉദ്ദേശിക്കുന്ന എത്ര നീ അമൽ ചെയ്യുക, അതിൻ്റെ എത്ര നിനക്ക് പ്രതിഫലം ലഭിക്കും. നീ അറിയുക, ഒരു വിശ്വാസിയുടെ മാന്യത അവൻ്റെ രാത്രി നമസ്കാരമാണ്. അവൻ്റെ പ്രതാപം ജനങ്ങളെ തൊട്ട് അവൻ ഐശ്വര്യവാനാകലാണ്. പ്രിയ സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഉപദേശങ്ങളെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. ഒന്നാമതായി പറയുന്നത്, ഐഷ്മാ ഷിഅത ഫഇന്നക മയ്യിതുൻ. നബിയെ, ഉദ്ദേശിക്കുന്ന അത്ര ജീവിച്ചുകൊള്ളുക, പക്ഷേ മരണമുണ്ട്. വളരെ അർത്ഥവത്തായ ഉപദേശമാണിത്. മഹാന്മാരായ പ്രവാചകന്മാർക്ക് മരണത്തിൻ്റെ സമയം ഇഖ്തിയാറിനുള്ള, തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അവരെല്ലാവരും മരണത്തെ തെരഞ്ഞെടുത്തവരാണ്. മഹാനായ ഐസ നബി അലൈഹിസ്സലാമ ഒഴികെ, ഐസ നബി അലൈഹിസ്സലാം മരിച്ചിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവരദ്ദേഹത്തെ കൊന്നിട്ടില്ല, അതേപോലെ തന്നെ ക്രൂശിച്ചിട്ടില്ല. വമ ഖതലൂഹു വമ സ്വലബൂഹു വലക്കിൻ ശുബ്ബിഅലഹും. വിശുദ്ധ ഖുർആൻ അത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവാചകന്മാരെല്ലാവരും ഈ ലോകത്ത് വന്നു, അവരുടെ ദൗത്യങ്ങൾ നിർവഹിച്ചു, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി, ശേഷം അവർ മരണപ്പെടുകയാണുണ്ടായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം നൽകുന്ന ഉപദേശം അതാണ്, നീ ജീവിക്കുക, പക്ഷെ മരണമുണ്ട്. ഈ ഉപദേശം നമ്മുടെ ജീവിതത്തിലും നാം കൊണ്ടു നടക്കണം. നമുക്കും ഒരു മരണമുണ്ട്. വലി കുല്ലി ഉമ്മത്തിൻ അജലുൻ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഅഖിറൂന സാഅതൻ വലാ യസ്തഖദിമൂൻ. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു, എല്ലാ സമുദായത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി വന്നെത്തിയാൽ ഒരു നിമിഷം പോലും അത് മുന്നോട്ടു പോവുകയോ പിറകോട്ട് മാറുകയോ ചെയ്യുകയില്ല. ആ നിശ്ചയിക്കപ്പെട്ട സമയത്ത് മരണം സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മൾ എന്തൊക്കെ നേടി എന്ന് നാം അവകാശപ്പെട്ടാലും ആ നേടിയതെല്ലാം വിട്ട് മരണത്തിന് കീഴൊതുങ്ങേണ്ട ആളുകളാണ് നമ്മൾ. നമുക്ക് പോയി കിടക്കാനുള്ളത് മണ്ണാണ്, ഖബറിലാണ് നാം പോയി കിടക്കേണ്ടത്. അവിടെ പുഴുക്കളാണ് കൂട്ടുകാരായിക്കൊണ്ട് നമുക്കുള്ളത്. അന്ത്യനാളാണ് നമുക്കല്ലാഹു വാഗ്ദത്തം ചെയ്ത സമയം. സ്വർഗമോ നരകമോ രണ്ടിലൊന്നാണ് നമ്മുടെ ശാശ്വതമായ ഭവനം. പരലോകത്തിനു വേണ്ടി ഈ ലോകത്ത് വല്ലതും ഒരുക്കി വെക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടമാണ്. പരലോകത്തിന് വേണ്ടിയായിരിക്കണം നാം ജീവിക്കേണ്ടത്. ദുനിയാവിൽ മുഴുകി കച്ചവടത്തിൻ്റെ പിറകെ മക്കളുടെയും സമ്പത്തിൻ്റെയും അത്തരത്തിലുള്ള ആനന്ദങ്ങളുടെ അനുഭൂതികളുടെ പിറകെയാണ് നാം ജീവിക്കുന്നത് എങ്കിൽ നമുക്ക് പരലോകം നഷ്ടമാകും. മക്കളു വേണം, സമ്പത്തു വേണം, ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം വേണം. പക്ഷേ പരലോകത്തെ മറന്നുകൊണ്ടാകരുത്. മരണമുണ്ട് എന്ന ചിന്ത നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്ന, അള്ളാഹുവിൻ്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നൽകുന്ന ഉപദേശം. രണ്ടാമത്തെ ഉപദേശം, നീ ഇഷ്ടപ്പെടുക, പക്ഷേ ആ ഇഷ്ടപ്പെടുന്ന ആളുകളുമായി വേർപിരിയേണ്ടി വരുമെന്ന ചിന്ത നിനക്കുണ്ടാകണം. ആരെയാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവരെ നമുക്ക് സ്നേഹിക്കാം, പക്ഷെ അവരുമായി കൊണ്ടൊരു വേർപിരിയൽ അനിവാര്യമാണ്. ഈ ലോകത്ത് നമ്മൾ അവരെ ഒഴിവാക്കി അവരെ ഉപേക്ഷിച്ച് മറ്റൊരു ലോകത്തേക്ക് നാം കടന്നുപോകും. ഒന്നാമത്തെ ഉപദേശവുമായി ഈ ഉപദേശത്തിന് ബന്ധമുണ്ട്. ദുനിയാവിലെ എല്ലാ സ്നേഹബന്ധങ്ങളും അത് തകരുന്നതാണ്, നശിക്കുന്നതാണ്. എന്നിട്ട് മറ്റൊരു ലോകത്തേക്ക് യാത്ര പോകേണ്ട ആളുകളാണ് നമ്മൾ. മനുഷ്യൻ്റെ പ്രകൃതിയാൽ ഊട്ടപ്പെട്ടതാണ് സ്നേഹമെന്നുള്ളത്. മക്കളെ, മാതാപിതാക്കളെ, ഭാര്യമാരെ, കുടുംബക്കാരെ, അയൽവാസികളെ, ഇച്ഛകളെ സ്നേഹിക്കുന്നവരാണ് മനുഷ്യർ. ഈ ദുനിയാവിലെ ഈ സ്നേഹബന്ധങ്ങളെല്ലാം നമുക്ക് അനുവദിക്കപ്പെട്ടതാണ്. പക്ഷേ ആ സ്നേഹം നാം പ്രകടിപ്പിക്കുമ്പോഴും അവരെ നാം ഇഷ്ടപ്പെടുമ്പോഴും നമ്മൾ അറിയണം അവരുമായി കൊണ്ട് വേർപിരിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ചില ബന്ധങ്ങൾ നമുക്ക് ശത്രുക്കളായി തീരുമെന്ന്, പരലോകത്ത് ഉപകാരമില്ലാത്ത നമുക്ക് നഷ്ടങ്ങളുണ്ടാക്കുന്ന ചില ബന്ധങ്ങളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നാം സ്നേഹിക്കുന്നത് ആരെയാണ് എന്ന് നാം പരിശോധിക്കുക. അനുവദിക്കപ്പെട്ട സ്നേഹമാകണം, അവിഹിതമായ സ്നേഹമാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിക്കപ്പെട്ട സ്നേഹമാണ് നമ്മുടെ മനസ്സിലുള്ളത് എങ്കിൽ, റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതുപോലെയാണ് നാം സ്നേഹിക്കുന്നത് എങ്കിൽ പരലോകത്ത് നമുക്കത് ഉപകാരമായിരിക്കും. യൗമല യൻഫഉ മാലുൻ വലാ ബനൂൻ, നമ്മുടെ മക്കളോ സമ്പത്തോ പരലോകത്ത് ഉപകാരപ്പെടുകയില്ല എന്നാണ്. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, രക്ഷപ്പെട്ട ഹൃദയവുമായി പടച്ച തമ്പുരാന്റെ അടുക്കൽ എത്തുന്നവർക്കൊഴികെ. അപ്പം നമ്മുടെ ഹൃദയം അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിക്കാൻ വേണ്ടിയുള്ള സ്നേഹമാകണം പ്രകടിപ്പിക്കേണ്ടത്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നാം ഉണ്ടാക്കിയെടുക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ജിബ്രീൽ കൊടുത്ത മൂന്നാമത്തെ ഉപദേശം എന്താണ്? അദ്ദേഹത്തോട് പറയുന്നത്, വഅമൽ, നീ പ്രവർത്തിക്കുക, നീ ഉദ്ദേശിക്കുന്നതൊക്കെ നീ ചെയ്തു കൊള്ളുക, ആ പ്രവർത്തനങ്ങൾ കർഹമായ പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്നാണ്. എന്തും നമുക്ക് പ്രവർത്തിക്കാം, നന്മ ചെയ്യാം, തിന്മ ചെയ്യാം, ആ നന്മകൾക്ക് കൃത്യമായ കണക്കനുസരിച്ചുകൊണ്ട് പ്രതിഫലം ലഭിക്കുന്ന ഒരു ലോകമുണ്ട്. തിന്മകൾക്ക് കൃത്യമായ കണക്കനുസരിച്ചുകൊണ്ട് പ്രതിഫലം ലഭിക്കുന്ന ഒരു ലോകമുണ്ട് എന്ന ചിന്ത നമുക്കുണ്ടാകേണ്ടതുണ്ട്. ജനങ്ങളിൽ നിന്ന് എന്തൊക്കെ നാം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നോ ആ പ്രവർത്തിക്കുന്ന മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. നിരീക്ഷകനുണ്ട്, ആ നിരീക്ഷകന്മാർ കൃത്യമായി നാളെ പരലോകത്തത് ബോധിപ്പിക്കും. അള്ളാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തു അംബിയയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നീതിപൂർണമായ തുലാസുകൾ നാം സ്ഥാപിക്കുന്നതാണ്. അപ്പോൾ ഒരാളോടും ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. അത് അഥവാ കർമ്മങ്ങൾ ഒരു കടുകുമണിത്തൂക്കമുള്ളതാണെങ്കിലും നാം അത് കൊണ്ടുവരുന്നതാണ്. കണക്ക് നോക്കുവാൻ നാം തന്നെ മതി. നമ്മൾ പഠിക്കേണ്ട വചനമാണിത്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നാളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. അക്രമികളായ ആളുകൾ പരലോകത്ത് വിലപിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. വവുദി അൽ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്. ഇതെന്തൊരു ഗ്രന്ഥമാണ്, എന്തൊരു കിതാബാണിത് എന്ന് പറഞ്ഞ് വിലപിക്കുന്ന, ചെറുതും വലുതുമായ ഒന്നും വിട്ടേച്ചു പോയിട്ടില്ലല്ലോ എന്ന് പറയുന്ന രംഗം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ലോകത്ത് നാം പ്രവർത്തിക്കുമ്പോൾ ആലോചിക്കുക, എന്താണ് പ്രവർത്തിക്കുന്നത്? ആ പ്രവർത്തിക്കുന്നതിന് പ്രതിഫലം കിട്ടുന്ന ഒരു ലോകമുണ്ട് എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. നാലാമത്തെ ഉപദേശം, നീ അറിയണം, നീ മനസ്സിലാക്കണം, അന്ന ഷറഫൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ, രാത്രി നമസ്കാരം വിശ്വാസികളുടെ മാന്യതയാണ്, വിശ്വാസികളുടെ അടയാളമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറെ ശ്രേഷ്ഠതയുള്ള നമസ്കാരമാണ് രാത്രിയിലെ നമസ്കാരം. നമുക്കറിയാം, ഇഷാ നമസ്കാരത്തിൻ്റെ ശേഷമുള്ള സുന്നത്ത് കഴിഞ്ഞാൽ സുബഹി വരെയുള്ള സമയം, അതിൻ്റെ ഇടയിൽ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്ന ഖിയാമുല്ലൈൽ, തഹജ്ജുദ്, പല പേരുകളിൽ അറിയപ്പെടുന്ന നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി നമസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന പണ്ഡിതനോട് രാത്രി നമസ്കാരത്തിന് എഴുന്നേൽക്കാൻ കഴിയാത്തതിനെക്കുറിച്ച് ഒരാൾ പരാതി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, നീ പകലിൽ അള്ളാഹുവിനെ ധിക്കരിക്കരുത്, കാരണം രാത്രി നമസ്കാരം മാന്യതയാണ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവന് അത് നേടുകയില്ല എന്നാണ്. മാന്യത പാലിച്ചാൽ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് രാത്രി നമസ്കാരം നിർവഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹം കൊടുത്ത ഉപദേശം, നിങ്ങൾ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, നാം രാത്രി നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ സജീവമായ ശ്രദ്ധ കാണിക്കേണ്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവമായി ഓർമ്മപ്പെടുത്തിയ നന്മയാണ്, നമ്മളത് ശ്രദ്ധിക്കണം. അവസാനത്തെ ഉപദേശം, ജനങ്ങളെ തൊട്ട് ഐശ്വര്യവാനാകലാണ്. ആളുകളുടെ മുമ്പിൽ കൈനീട്ടാതെ സ്വന്തമായി കൊണ്ട് ജീവിക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം, യാചനയെ അംഗീകരിക്കാത്ത മതം. എന്നാൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കണ്ട എന്നോ ദാനധർമ്മങ്ങൾ കൊടുക്കണ്ട എന്നോ അവരെ പരിഗണിക്കണ്ട എന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. മറിച്ച്, സ്വയം മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം ജീവിക്കാൻ വേണ്ടിയായിരിക്കണം നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സലാം നൽകിയ ഈ 5 ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുമെന്ന തീരുമാനം നമ്മൾ എടുക്കുക. എന്തൊക്കെയാണ് ആ ഉപദേശങ്ങൾ? ഒരു തവണ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ജീവിക്കുക, മരണമുണ്ട് എന്ന ബോധത്തോടുകൂടെ. സ്നേഹിക്കുക, അവരുമായി കൊണ്ട് വേർപിരിയേണ്ടി വരുമെന്ന ചിന്തയോടെ. പ്രവർത്തിക്കുക, നാളെ കർമ്മങ്ങൾക്ക് കൃത്യമായ പ്രതിഫലമുണ്ട് എന്ന ചിന്തയോടുകൂടെ. ഷറഫ് ആണ്, മാന്യതയാണ് രാത്രി നമസ്കാരമെന്ന തിരിച്ചറിവുണ്ടാവുക. ഐശ്വര്യത്തിൽ ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസീയത്തുകളെ നിറവേറ്റി ജീവിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നമ്മൾ ഇതുവരെ കേട്ടത് ജീവിത പാഠങ്ങൾ. നമ്മോട് ഇതുവരെ സംസാരിച്ചത് ഷമീർ മുണ്ടേരി.
2: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവൻ്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിൻ്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിൻ്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ, ഖുർആൻ പാഠങ്ങൾ. അനുസരണം നന്മയിൽ മാത്രം. അവതരിപ്പിക്കുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
4: അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് وعلى آله وأصحابه ومن والاه أما بعد മാന്യ ശ്രോതാക്കളെ, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാഅല്ലാഹ് ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിൽ നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്ന വളരെ വലിയ ഒരു ആശയം, അത് ഇപ്രകാരമാണ്: അനുസരണം നന്മയിൽ മാത്രം. അനുസരണം നന്മയിൽ മാത്രം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം? പൊതുവെ നാമൊക്കെ മനുഷ്യരാണ്, സാമൂഹ്യ ജീവികളാണ്. കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും രാഷ്ട്രീയ ജീവിതവുമൊക്കെ നയിക്കുന്നവരാണ്. പരസ്പരം അനുസരിച്ചും അനുസരിപ്പിച്ചുമൊക്കെയാണ് മനുഷ്യജീവിതം മുന്നോട്ട് പോകുന്നത്. അതിൽ യാതൊരു വിരോധവുമില്ലതാനും. മാതാപിതാക്കളെ മക്കൾ അനുസരിക്കേണ്ടി വരും, ഭാര്യ ഭർത്താവിനെ അനുസരിക്കേണ്ടി വരും, ഭരണീയർ ഭരണകൂടത്തെ അനുസരിക്കേണ്ടി വരും, വിദ്യാർത്ഥികൾ അധ്യാപകന്മാരെ അനുസരിക്കേണ്ടി വരും. ഇത്തരം അനുസരണങ്ങളൊന്നും ഇസ്ലാം വിലക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അതൊക്കെ ഏറെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത മതമാണ് ഇസ്ലാം. പക്ഷേ ഈ അനുസരണം യഥാർത്ഥത്തിൽ യാതൊരു നിബന്ധനകൾക്കും വിധേയമാകാത്ത അനുസരണമാണോ? അതല്ല, അതിനു വല്ല നിബന്ധനയുമുണ്ടോ? തീർച്ചയായും ഇസ്ലാം പഠിപ്പിക്കുന്നത് നാം ഏതൊരു സൃഷ്ടിയെ അനുസരിക്കേണ്ടതും ചില മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ടായിരിക്കണം. ഏതാണ് ആ മാനദണ്ഡം? അത് പഠിപ്പിക്കാൻ പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം, സൂറത്തുൽ അൻകബൂത്തിലെ 8-ാമത്തെ വചനം. അവിടെ മാതാപിതാക്കളോടുള്ള കടപ്പാടുകളാണ് പറയുന്നത്. വവസ്വൈന ലിൻസാന ബിവാലിദൈഹി ഹുസ്ന, മാതാപിതാക്കൾക്ക് അവരോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണമെന്ന് നിങ്ങളുടെ നാഥൻ നിങ്ങളോട് വസീയത്ത് നൽകുന്നു, ഉപദേശം നൽകുന്നു. എന്നാൽ വഇൻ ജാഹദാക ലിതുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ, എന്നാൽ നിങ്ങൾക്ക് യാതൊരു അറിവുമില്ലാത്ത കാര്യത്തെ എന്നിൽ പങ്കുചേർക്കാൻ അവർ നിങ്ങളെ നിർബന്ധിച്ചാൽ, ഫലാ തുതിഉഹുമാ, അവരെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല. അപ്പോൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, മാതാപിതാക്കളെ അനുസരിക്കുക എന്നത് ഏറ്റവും വലിയ നന്മയാണ്. പക്ഷേ അവർ മാതാപിതാക്കളാണെങ്കിൽ പോലും അള്ളാഹുവിൽ പങ്കുചേർക്കാൻ അവർ ആജ്ഞാപിച്ചാൽ, നിർബന്ധിച്ചാൽ, ഫല തുതിഉഹുമ, അവർ രണ്ടുപേരെയും നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. ഇതേ ആശയം ഒന്നുകൂടി വ്യക്തമായി കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ഖുമാനിലെ 15-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: وَإِنْ جَاهَدَاكَ عَلَىٰ أَنْ تُشْرِكَ بِي مَا لَيْسَ لَكَ بِهِ عِلْمٌ فَلَا تُطِعْهُمَا وَصَاحِبُهُمَا فِي الدُّنْيَا مَعْرُوفًا, എന്നിൽ പങ്കുചേർക്കാൻ, നിനക്ക് യാതൊരു അറിവുമില്ലാത്ത കാര്യങ്ങളെ എന്നിൽ പങ്കുചേർക്കാൻ അവർ നിന്നെ നിർബന്ധിച്ചാൽ നീ അവരെ അനുസരിച്ചു പോകരുത്. എന്നാൽ وَصَاحِبُهُمَا فِي الدُّنْيَا مَعْرُوفًا, ദുനിയാവിൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ല നിലക്ക് നീ അവരോട് വർത്തിക്കുകയും ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ ആദർശം സ്വീകരിക്കാത്ത അമുസ്ലിമീങ്ങളായിരിക്കാം. എന്നാൽ ഭൗതികമായ എല്ലാ നന്മകളും നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം, അവരെ നിങ്ങൾ അനുസരിക്കുകയും വേണം. എന്നാൽ അള്ളാഹുവിൽ പങ്കുചേർക്കാനോ അതേപോലെ മതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മത ആദർശങ്ങൾക്കെതിരായി പ്രവർത്തിക്കാൻ അവർ നിങ്ങളെ പ്രേരിപ്പിച്ചാൽ അപ്പോൾ നിങ്ങൾ അവരെ അനുസരിക്കുവാൻ പാടില്ലാത്തതാണ്. അപ്പോൾ കൃത്യമായി ഖുർആൻ നമ്മുടെ മുന്നിൽ വെക്കുന്ന ഒരു പാഠം, നാം ഏതൊരു സൃഷ്ടിയെയും അനുസരിക്കേണ്ടത് ഈ ഒരു മാനദണ്ഡപ്രകാരമായിരിക്കണം. കാരണം ഭൂമുഖത്തൊരു മനുഷ്യന് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് മാതാപിതാക്കളോടാണ്. ആ മാതാപിതാക്കളുടെ വിഷയത്തിൽ പോലും അവർ അള്ളാഹുവിൽ പങ്കുചേർക്കാൻ കൽപ്പിച്ചാൽ അനുസരിക്കരുതെന്ന് പറയുമ്പോൾ അതിന് താഴെയുള്ള ആളുകളെ ഒരു കാരണവശാലും മതവിരുദ്ധമായ വിഷയങ്ങളിൽ അനുസരിക്കുവാൻ പാടില്ല. പ്രസ്തുത ആശയത്തെ വളരെ വ്യക്തമാക്കിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുകയുണ്ടായി: ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി. ശ്രദ്ധിക്കുക, ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടാവായ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെയും അനുസരിക്കാൻ പാടില്ല. അവിടെ മഖ്ലൂഖ് എന്നതിൽ എല്ലാവരും പെട്ടു. മാതാപിതാക്കളും ഇണകളും മക്കളും ഭരണകൂടവും ഭരണനിയമങ്ങളും തുടങ്ങി എന്താവട്ടെ, അത് അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കാൻ വേണ്ടിയും മതവിരുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയുമുള്ള കൽപ്പനയാണെങ്കിൽ അതിനെ അനുസരിക്കേണ്ടതില്ല. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി ഇങ്ങനെയും കൂടി പറഞ്ഞു: ഇന്നമ ത്വാഅതു ഫിൽ മഅറൂഫ്, നല്ല കാര്യങ്ങളിൽ മാത്രമേ അനുസരണമുള്ളൂ. ഒരു തെറ്റ് ചെയ്യാൻ ഒരാൾ പറഞ്ഞാൽ അനുസരിക്കേണ്ടതില്ല. എന്നാൽ ഒരു നന്മ ചെയ്യാനാണ് കൽപ്പിക്കുന്നതെങ്കിലോ തീർച്ചയായും അനുസരിക്കുകയും വേണം. അപ്പോൾ അനുസരണം എന്നത് യാതൊരു മാനദണ്ഡവുമില്ലാതെ നിർവഹിക്കേണ്ടുന്ന ഒരു കാര്യമല്ല, മറിച്ച് അനുസരിക്കേണ്ടത് നന്മയിൽ മാത്രം. അതാണല്ലോ പരിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായത്തിലെ 2-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം: വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിലും ധർമ്മത്തിലും ദൈവഭയത്തിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക. എന്നാൽ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിലും ശത്രുതയിലും ഒരിക്കലും നിങ്ങൾ സഹായിക്കാൻ പാടില്ല. അപ്പോൾ സഹകരിക്കേണ്ടതും അനുസരിക്കേണ്ടതുമൊക്കെ നന്മയുടെ വിഷയത്തിൽ, പുണ്യത്തിൻ്റെ വിഷയത്തിൽ. അധർമ്മത്തിലും തോതിവാസത്തിലും ഒരിക്കലും അനുസരിക്കാൻ പാടില്ല. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഒരു ചെറിയ സംഘത്തെ ഒരു നേതാവിൻ്റെ കൂടെ പ്രവാചകൻ പറഞ്ഞയക്കുകയുണ്ടായി. ആ നേതാവിനെ അനുസരിക്കണമെന്നും കൽപ്പിച്ചു. എന്നാൽ ആ നേതാവ് അവരോട് പറഞ്ഞു: ഒരു അഗ്നികുണ്ടമുണ്ടാക്കിയിട്ട് നിങ്ങൾ ഇതിലേക്ക് ചാടണം, ഞാൻ നിങ്ങളുടെ നേതാവാണ്, ഞാൻ പറയുന്നത് അനുസരിക്കണമെന്ന്. സ്വഹാബികൾ വിസമ്മതിച്ചു. അവർ പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് കാര്യം പറഞ്ഞു: ഞങ്ങളോട് തീയിൽ ചാടാനാണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത്: നന്മയിൽ മാത്രമേ അനുസരിക്കാവൂ, ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടാവിനോട് അനുസരണക്കേട് കാണിക്കുന്ന ഒരു വിഷയത്തിലും നിങ്ങൾ സൃഷ്ടികളെ അനുസരിക്കേണ്ടതില്ല. അപ്പോൾ ചുരുക്കത്തിൽ, അനുസരണം വളരെ അത്യാവശ്യമാണ് ഒരു സമൂഹത്തിൻ്റെ, കുടുംബത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന്. പക്ഷേ അത് ദൈവീക മാർഗദർശനത്തെ നിരാകരിച്ചുകൊണ്ടോ മതനിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടോ

0: ഇതുവരെ നമ്മോട് സംസാരിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവക്കാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരമന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർ കൊസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർവീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്ക്

0: വാക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അപ്പൊ ഒരു സബ് ജില്ലാ മത്സരമാണ് ഒരു ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉൾക്കൊള്ളുന്ന സ്കൂൾ അടങ്ങുന്ന മംഗള സബ് ജില്ലയിലാണ് സംഭവം. ഫുട്ബോൾ മത്സരം നടക്കുകയാണ്. ആ സമയത്ത് ഉണ്ടായ ഒരു പ്രശ്നമാണ്, ഒരു സ്കൂളിലെ പി ടി മാഷാണ് ആ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആറ് കുട്ടികൾ, വിദ്യാർത്ഥികൾ. ഇപ്പം എന്തൊക്കെ തന്നെ ആയാലും പലപ്പോഴും എന്താ വെച്ചാൽ ഈ ടീച്ചേഴ്സിനെ എന്തും ചെയ്യാം എന്നുള്ള ഒരു ചിന്ത ഉണ്ടോ അള്ളാഹു അലം? എന്തായാലും അല്ലേ, ടീച്ചേഴ്സ് എന്ത് പറഞ്ഞാലും കുട്ടികളെ അനുസരിക്കാത്തൊരവസ്ഥ കൂടിക്കൂടി വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് സംശയമില്ല. കാരണം നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമുക്ക് അധ്യാപകരോടുള്ളൊരു ബഹുമാനവും ആദരവും അതൊന്നും ഇന്നത്തെ പഠിക്കുന്ന പുതുതലമുറയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇല്ല എന്ന് തീർത്തും പറയാം. എന്ത് തന്നെ ആയാലും ഒരു അധ്യാപകൻ വിദ്യാർത്ഥി ആ ഒരു പിന്നെ ബന്ധം, ആ അധ്യാപകനെ അധ്യാപകനായി കാണാനുള്ള ഒരു മനസ്ഥിതി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്നും, അധ്യാപകന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു പുതിയ സാഹചര്യവുമാണെന്ന്, എന്ത് പ്രശ്നത്തിൽ അവരെ ഇനി എച്ചമ്മിനോടക്കം, പ്രിൻസിപ്പളോടക്കം. പല അനുഭവങ്ങളും ഞാൻ ഈ സംസാര വാക്കിലൂടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിൻസിപ്പളോടക്കം ഒരു പെൺകുട്ടി ഓവർകോട്ട് ഉണ്ടാവുമല്ലോ, വന്നിട്ട് പിന്നെ ഞങ്ങൾ എന്താ ചെയ്തത്, നിങ്ങളാരാ, ഞങ്ങൾ ഞങ്ങളുടെ അവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് കോട്ടൊക്കെ പൊക്കിയിട്ട് സംസാരിക്കുന്ന ഒരു രീതി, ഒരു പെൺകുട്ടിയുടെ സമീപനം കാണുമ്പോൾ അതൊക്കെ വല്ലാത്തൊരു മോശം സമീപനങ്ങളാണ് ഇന്ന് വീട്ടുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
3: മക്കൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടു എന്ന് സമൂഹം അംഗീകരിച്ച ആളുകളാണ് അധ്യാപകർ, അല്ലേ?
2: അതെ അതെ.
3: മക്കളെ നേർവഴിയിലേക്ക് നയിക്കണം, അവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ നേർവഴിയിലേക്ക് നയിക്കണം എന്ന് ബോധ്യം സമൂഹം ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ്. പക്ഷേ ഇന്നത്തെ അധ്യാപകർക്ക് പോലും മക്കളെ നല്ലത് പറഞ്ഞു കൊടുക്കാൻ പേടിയാണ് എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥത്തിൽ ശരിയാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അധ്യാപകർ തട്ടിക്കയറുന്ന മക്കൾ, പിന്നെ അധ്യാപകരോട് തട്ടിക്കയറുന്നില്ല, അധ്യാപകരുടെ തിന്മ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനെ ഉപദേശിക്കാൻ വേണ്ടി അതിനെ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ അധ്യാപകനെ എന്ത് ചെയ്യുക, പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്ന മക്കൾ, അല്ലേ?
2: മാത്രമല്ല നിയമങ്ങളാണ് ഒരു വലിയ പ്രശ്നത്തിൽ. കാരണം നിയമങ്ങളുണ്ടല്ലോ, ലീഗലിയുള്ള സംഗതികൾ, പ്രോസസ്സ്, അത് അധ്യാപകനെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ ഇന്ന് നിലവിലുണ്ട് എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ധൈര്യം. മാത്രമല്ല ചില ഉന്നത തലത്തിൽ നിന്നുള്ള ആളുകൾ, അധ്യാപകർ വിദ്യാർത്ഥികൾ ഒന്നും ചെയ്യാൻ പാടില്ല, വിദ്യാർത്ഥികൾക്ക് എന്തുമാകാം എന്നുള്ള മെസ്സേജുകളൊക്കെ നൽകുമ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് ഒന്നുകൂടി ആക്കം കൂട്ടാൻ വലിയ കാരണമാണ്.
3: അടുത്ത സമയം
2: അതിൻ്റെ ഒരു പിന്നെ അനന്തര ഫലമാണ് ഇത്, ഇതിന് തുടക്കമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നം ഇനിയും വരാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്.
3: ഇതില്ലേ, അടുത്ത സമയത്ത് നമ്മൾ പത്രത്തിൽ വായിച്ചൊരു വാർത്തയാണ്, പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചത് പിടിച്ചതിൻ്റെ പേരിൽ ഒരു കോളേജ് അധ്യാപകനെ വർഷങ്ങളോളം പീഡന പരാതിക്ക് എന്ത് ചെയ്തു, ഇരയാക്കി കേസിൽ പെടുത്തിയ ഒരു അവസരം കോടതി വെറുതെ വിട്ടു,
2: അല്ലേ?
3: വാർത്ത നമ്മൾ വായിച്ചതാണത്. അപ്പം യഥാർത്ഥത്തിൽ മക്കളുടെയൊക്കെ ചിന്ത എവിടേക്കാണ് പോകുന്നത്? ആലോചിച്ചൊക്കെ, മക്കളുടെ ഒരു ചിന്ത ഞങ്ങൾ ചെയ്യേണ്ടെന്ന് ഞങ്ങൾ തോന്നിയ പോലെ നടക്കും, അതിന് ഞങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ സാധാരണ പറയാറുണ്ട് മാഷങ്ങളെ ഞങ്ങളെ വാപ്പാവേണ്ട ആവശ്യമില്ല എന്ന്. ഇത് വാപ്പ മാതാപിതാക്കൾക്ക് പോലും മക്കളെ ഉപദേശിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ അധ്യാപകർ ഉപദേശിച്ച് കഴിയുമ്പോൾ അവിടെ ഞങ്ങളെ വാപ്പാവേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ ഉമ്മ ഉണ്ട് ആവശ്യമില്ല, ടീച്ചേഴ്സിനോട് പറയാണ് ഞങ്ങൾ ഉപദേശിക്കാം, ഞങ്ങൾ പാഠത്തിൽ പഠിപ്പിച്ചു പോയാൽ മതി എന്ന രൂപത്തിൽ ധാർഷ്ട്യമുള്ള ഒരു സമൂഹമായിട്ട് മാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കൾക്ക് എന്ത് നന്മ പറഞ്ഞു കൊടുക്കാൻ അധ്യാപകർ പോലും ഭയപ്പെടുന്ന, അല്ലെങ്കിൽ മക്കൾ അവസാനം ഇപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ ചില സമയത്ത് അവസാന സമയത്ത് ചില ഹൈസ്കൂൾ ടീച്ചേഴ്സിനോടൊക്കെ സംസാരിക്കും, ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ സ്കൂളിൽ തല്ലം ഉണ്ടായി കഴിഞ്ഞാൽ, പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒറ്റ വിഷയമുള്ളൂ എന്താ വെച്ചാൽ സ്കൂളിലാണ് പ്രശ്നം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഇല്ല പണ്ട് കാലത്ത് സ്കൂളിലെ ഗേറ്റിന് പുറത്ത് വെച്ച് അടി ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം, അല്ലെങ്കിൽ സ്കൂളിൻ്റെ നാട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ഇടപെടുന്ന അധ്യാപകനാണ്, അവിടെ ഒരു
2: അധ്യാപകനായിരിക്കും നാട്ടില്,
3: അതെ നാട്ടിലൊരു അധ്യാപകനായിരിക്കും ആദ്യം ഇടപെടുണ്ടാവുക.
2: ഇടപെടാന്ന് മാത്രല്ല അത് പറഞ്ഞാൽ അതിലാർക്കും പ്രശ്നം ഉണ്ടാവില്ല, അതൊരു അവസാനത്തെ വാക്കുമായിരിക്കും അത് തീരുമാനമാക്കും.
3: അതെ ഉണ്ടാവും ചെയ്യും. പക്ഷെ ഇന്ന് കാലത്ത് ഇന്ന് ഇത്തരം സ്കൂളിലെ ഗേറ്റിന്റെ തൊട്ടു മുമ്പിൽ സ്കൂൾ താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിന് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് അധ്യാപകൻ സ്കൂളിന്റെ ഉള്ളിൽ വന്നിട്ട് നേരെ വിളിക്കുന്നത് പോലീസിനാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ നാളെ ഞങ്ങളെ മേത്തേക്ക് വരും എന്നുള്ളൊരു ധാരണ, എന്നുള്ളൊരു ഒരു പേടി അധ്യാപക സമൂഹത്തിന് കുടുങ്ങിയിട്ടുണ്ടുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനുള്ള ഉത്തരവാദിത്വം ഒരു പക്ഷേ പാരൻസിനും ഒരു വേള ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.
2: ഇനി മാത്രമല്ല സ്കൂളിൻ്റെ ഗേറ്റിന് ഉള്ളിൽ തന്നെ ആയാലും നമ്മളടക്കം ഒരു കുട്ടിയോട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, 100 വട്ടം ചിന്തിക്കും ഇത് ഞാൻ പറഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും പ്രശ്നമായിട്ട് ആ കുട്ടി കംപ്ലൈൻറ്റ് സെല്ലിൽ പരാതി റിപ്പോർട്ട് ചെയ്ത് എനിക്കെതിരെന്തെങ്കിലും വരുമോ എന്ന് 1000 വട്ടം ചിന്തിച്ച ശേഷം പറയേണ്ടി വരുന്ന അവസ്ഥയും ഇന്നത്തെ നിയമവശങ്ങളിലുണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഭയപ്പെടുന്ന കാര്യം.
3: പ്രത്യേകിച്ച് ഇതേപോലെ മക്കളോട് സ്നേഹമുള്ള രക്ഷിതാക്കളുണ്ട്, ഏറ്റവും അധികം മക്കളോട് സ്നേഹമുള്ള രക്ഷിതാക്കളുണ്ട്. അപ്പൊ അവര് സ്കൂളിൽ എന്തെങ്കിലും ചെയ്ത് പിടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചെയ്ത് തെറ്റാണെന്ന് അംഗീകരിക്കാതെ അധ്യാപകരെ പഴിചാരുന്ന അല്ലെ, അങ്ങനത്തെ ഒരു സാഹചര്യം പ്രത്യേകിച്ച് പാരൻസിന്റെ ഭാഗത്തുണ്ട്. ഈ മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ ഇത്തരം വിഷയത്തിൽ പക്വമല്ലാത്ത രക്ഷിതാക്കളും ഉണ്ടുള്ളതാണ്, പ്രത്യേകിച്ച് രക്ഷിതാക്കളുണ്ട് അല്ലെ.
2: പൂർണ്ണമായിട്ടും കുട്ടികളുടെ ഭാഗം നിന്ന് അവിടെ പറയും എന്തൊരു പ്രശ്നം വിളിച്ചപ്പോൾ എന്റെ സ്കൂളിലുണ്ടായ സംഭവം എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും കുട്ടികളെ ഭാഗത്ത് രക്ഷിതാവ് പറഞ്ഞു വരികയാണ്. എന്നിട്ട് ഫുൾ എന്തെങ്കിലും രക്ഷിതാവ് ഇങ്ങനെ പറഞ്ഞു കഴിയും, ഒക്കെ പറഞ്ഞു കഴിയും, എല്ലാം പറയാനുള്ളത് പറഞ്ഞ് അനാവശ്യം വിളിച്ചൊക്കെ കഴിയും. അവസാനം എന്ത് ചെയ്യും, നമ്മളാ CCTV ആണ് ഓണാക്കും, ഇത് നിങ്ങളെ കുട്ടിയാണ് വെച്ചു. അപ്പോഴാണ് രക്ഷിതാവ് എന്ത് ചെയ്യുക, പിന്നെ സ്തബ്ധനായി, പിന്നെ സംസാരമില്ല ഒന്നുമില്ല. അപ്പോൾ ഇപ്പോൾ കുട്ടികളെ വീഡിയോ ഇങ്ങനെ കാണുകയാണേ, ആദ്യം വന്നിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് ഇന്ന കുട്ടികളെ ചെയ്യൂല, പിന്നെ നിങ്ങൾ എന്താണ് വേറെ കുട്ടികളെ കേൾക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ അനുവാദം കൊടുക്കുമല്ലോ, അങ്ങനെ സംസാരിക്കും. അവസാനം ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്തബ്ധനായി നിൽക്കണം. ഇനി മറ്റൊന്ന് ഇപ്പോൾ വീഡിയോ കണ്ടല്ലോ, ഒരു അധ്യാപനം ശരിക്കും മറിച്ചിട്ട് മുന്തി തള്ളിയിട്ട് ചവിട്ടി മെതിച്ച ആകെ MES മെഡിക്കൽ കോളേജ് പിന്നെ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത് അധ്യാപകൻ. അപ്പോൾ ഇതൊരു ട്രെൻഡാണ്, ഇപ്പോൾ വേറൊരു ട്രെൻഡ് കൂടിയാണ്. കുറച്ച് ആൾക്കാർ ആരെങ്കിലും ഒരാളെ തച്ചാൽ എല്ലാവരും കൂടി അവിടെ കൂടി അവിടെ തെല്ലാം. അവിടെ എന്താ എന്തിനാണ് തെല്ലുന്നത്, എന്താണ് അവളുടെ ആവശ്യം, അവിടെ തല്ലേണ്ട സാഹചര്യം ഉണ്ടോ ഇല്ലേ? ഇതൊരു അധ്യാപകനാണ് ഈ വിദ്യാർത്ഥികളെ തല്ലിയാലും പ്ലസ് വണ്ണിലെ കുട്ടി പ്ലസ് ടുവിലെ കുട്ടി പ്ലസ് വണ്ണിലെ കുട്ടിയെ തല്ല ഒരു ട്രെൻഡായി മാറുന്നൊരവസ്ഥയും അത് ആവശ്യം അനാവശ്യം തിരിച്ചറിയാത്ത ബോധ്യമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നൊരവസ്ഥയും വർദ്ധിച്ചുകൊണ്ടിരിക്കും.
3: പ്രത്യേകിച്ച് ഈ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ചിന്തയിൽ രക്ഷിതാക്കളുടെ എനിക്ക് ഓർമ്മപ്പെടുത്താൻ വിഷയം എന്ന് വെച്ചാൽ, നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം അധ്യാപകരാണെന്ന് വിചാരിച്ച് അവരടുക്കൽ തെറ്റ് സംഭവിക്കില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല, യാഥാർത്ഥ്യമാണ്. പക്ഷേ അധ്യാപകരടുക്കൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ അധ്യാപകർ ഉപദേശിക്കാനുള്ള ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കുണ്ട്, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്, അത് അവരുടെ അവകാശം തന്നെയാണ്. പക്ഷേ അവിടെയും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മക്കൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും അത് എന്ത് ചെയ്യാച്ചാൽ അധ്യാപകനെ ക്രൂശിച്ച് വന്ന് അധ്യാപകന് ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെയും അതുപോലെ തന്നെ രക്ഷിതാക്കൾ ബാക്കിയുള്ള ടീച്ചേഴ്സിൻ്റെയും ഇനി അവൻ്റെ അവരുടെ മക്കളുടെ മുമ്പിൽ വെച്ച് തന്നെ എന്ത് ചെയ്യാച്ചാൽ അധ്യാപകൻ അങ്ങ് കുറച്ചിലാക്കി അവരെ അങ്ങോട്ട് വളരെ മോശമായിട്ട് ഇൻസൾട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മകന് കൊടുക്കുന്ന അല്ലെങ്കിൽ മകൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണ്, നമ്മൾ ആലോചിച്ച് നോക്കണം. ആ ഉപദേശം ഇതാണ്, എന്ത് ഞാൻ എന്ത് ചെയ്താലും എന്റെ കൂടെ എന്റെ പാരന്റ് ഉണ്ടാക്കും.
2: ഉപദേശം ഒന്നും പറയാത്തതിന് അവരെന്ത് ചെയ്യും, ജീവിതത്തിൽ പകർത്തും.
3: എന്റെ ഉമ്മൻ്റെ എന്റെ ടീച്ചേഴ്സിനൊന്നും ഒരു വില ഇല്ല, കാരണം എന്റെ ഉമ്മാന്റെ മുമ്പിൽ ടീച്ചറൊക്കെ വെറുതെ, എന്റെ ഉപ്പാന്റെ മുമ്പിൽ ടീച്ചറൊക്കെ വെറുതെയാണ്, അവിടെ ഞാൻ പറഞ്ഞാൽ ടീച്ചർ കേൾക്കണം അല്ലെ. ആ രൂപത്തിലുള്ള സന്ദേശം രക്ഷിതാക്കൾ എന്നുള്ള നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ മക്കൾക്ക് കൊടുക്കരുത്. പിന്നെ അധ്യാപകർ എങ്ങനെ നമ്മുടെ മക്കൾ ഉപദേശിക്കും? ഇത്തരം അവസ്ഥകളാണ്, ഇത്തരം സാഹചര്യങ്ങളും ഇത്തരം അവസ്ഥകളുമാണ് ഒരു ഒരു വേള അധ്യാപകനെ ഇനി എന്ത് ചെയ്താലും ഞാൻ ഇടപെടുന്നില്ല, അവരായി അവരെ പാടായി എന്നുള്ള ഭാഗത്തേക്ക്
2: മനസ്ഥിതി,
3: അധ്യാപകരുടെ മനസ്ഥിതി പോലും എത്തിച്ചേർത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതുകൊണ്ട്
2: ഈ പറഞ്ഞൊരു ഭാഗം വളരെ പ്രധാനം. അതായത് പിന്നെ ശരിക്കും ഇനിയിപ്പോ നിയമങ്ങൾ എന്തൊക്കെ തന്നെയായാലും ശരിക്കും മാതാപിതാക്കളും മക്കളും ശരിക്കും ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മാതൃകാപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു എടുത്ത് ഉപദേശത്തോടു കൂടി ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ നിയമങ്ങൾ എന്തെന്നായാലും തന്റെ മോൻ ഞങ്ങളെ കുട്ടി അതിലുണ്ടാവുകയില്ല എന്നൊരു തലത്തിലേക്ക് മാറ്റാൻ കഴിയും അല്ലേ?
3: അതെ, പ്രത്യേകിച്ച് എന്ന് വെച്ചാല് ഈ മര്യാദകൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ അധികം മര്യാദകൾ പഠിപ്പിക്കുന്ന ആളുകൾ സ്കൂളിനേക്കാൾ കൂടുതൽ മദ്രസകളിലാണ്.
2: തീർച്ചയായും
3: അല്ലെ. ആ മദ്രസയിലെ കുട്ടി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയെ ഉപദേശിക്കാനോ അവനെ ശിക്ഷിക്കാനോ അവനെ ഗുണപാഠം നൽകാനോ ഒരു മദ്രസ അധ്യാപകനോ നേരിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത്തരം നിയമങ്ങളുടെ കുരുക്കുകൾ വരുന്നത് ഇത്തരം അധ്യാപകർക്കെതിരെയാണ്. അപ്പൊ നന്മ മനസ്സിലുള്ള മക്കൾ നന്നാകണം, സമൂഹം നന്നാകണം എന്ന് മനസ്സിൽ വിചാരിക്കുന്ന അധ്യാപകർ അവിടെ ആ ഒരു ചിന്ത ഇല്ലാതാക്കുകയാണ്. അപ്പൊ ആരാണ് അതിന് ഉത്തരവാദി എന്ന് രക്ഷിതാക്കളും സമൂഹവും എന്ത് ചെയ്യണം, ആലോചിക്കണം എന്നൊരവസ്ഥ. മക്കൾ എന്തായാലും മക്കളെ കുറ്റം പറയാൻ പറ്റൂല, കാരണം അവരങ്ങനെ ആക്കി തീർത്തത് നമ്മുടെ സമൂഹവും നമ്മുടെ രക്ഷിതാക്കളുമാണെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. മാറ്റേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി തയ്യാറാകണമെന്ന് കൂടി ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ലാ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ അടുത്ത പരിപാടി കാതോർക്കുക, റിയാദുൽ സ്വാലിഹീൻ. കഅബ് റളിയല്ലാഹു അൻഹു സൂക്ഷ്മതയുടെ ഉജ്ജ്വല മാതൃക. അവതരിപ്പിക്കുന്നത് മുജീബ് റഹ്മാൻ സലാഹി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട ഹദീസിൽ വന്നിട്ടുള്ള പാഠങ്ങളാണ് നാം മനസ്സിലാക്കി വരുന്നത്. അതിലെ വളരെ സുപ്രധാനമായ ചില ഫായിദകൾ മാത്രമാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഏതാനും ചില കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കാനും ശ്രദ്ധിക്കാനുമുള്ള മേഖല യഹ്ഫാഉമാ യഹാഫു മിൻ ഇൽഹാരിഹി മഫ്സദ വഇത്ലാഫുൻ. പ്രത്യക്ഷപ്പെടുത്തിയാൽ അഥവാ വെളിവാക്കിയാൽ കുഴപ്പമുണ്ടാകും എന്ന് ഭയപ്പെടുന്ന കാര്യമാണെങ്കിൽ, ഞാനൊരു കാര്യം വെളിപ്പെടുത്തിയാൽ അതുവഴി എനിക്ക് കുഴപ്പമുണ്ടാകും എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അത് മറച്ചുവെക്കലും അത്തരം കാര്യങ്ങൾ, വസ്തുക്കൾ നശിപ്പിക്കാൻ പറ്റിയതാണെങ്കിൽ അവ നശിപ്പിക്കുകയും ചെയ്യണം എന്നൊരു പാഠം കൂടെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കഅബ് റളിയല്ലാഹു തആല അൻഹു ഗസ്സാൻ രാജാവിൻ്റെ പക്കൽ നിന്ന് കിട്ടിയ കത്ത് നശിപ്പിച്ചതും അത് അദ്ദേഹം പരസ്യപ്പെടുത്താതിരുന്നതിൽ നിന്നുമെല്ലാം ആ ഒരു വിധി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു ഭാഗം നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. മറ്റൊരു ഫായിദയായി പറയുന്നത് അൽ വറഉ വൽ ഇഹ്തിയാതു ബിമുജാനബത്തി മാ യഖാഫു മിൻഹു അൽ വഖൂ മാ യഖാഫു മിൻഹു അൽ വഖൂ വിരോധിക്കപ്പെട്ട ഒരു കാര്യത്തിൽ, ദീൻ വിരോധിച്ച ഒരു കാര്യത്തിൽ അകപ്പെട്ടു പോകുമോ എന്ന ഭയം ഉണ്ടാകുമ്പോൾ പൂർണ്ണമായും അതിൽ നിന്ന് അകന്നു നിന്ന് സൂക്ഷ്മത പാലിക്കണം എന്ന ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ അനിവാര്യത ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു പ്രധാന പാഠമാണ്. അത് കിട്ടുന്നത് കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ യുദ്ധത്തിന് പോകാതിരുന്ന ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഭാര്യമാരുമായി ശാരീരിക ബന്ധം പുലർത്തുന്നത് വിരോധിച്ചപ്പോൾ അവിടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി, എന്റെ ഭർത്താവിന് ഞാൻ ഖിദ്മത്ത് ചെയ്യട്ടെയോ? അദ്ദേഹം സ്വമേധയാ ചെയ്യാൻ സാധ്യമല്ലാത്ത ലായ ആയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സമ്മതം നൽകിയ ഒരു ഭാഗം നാം മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അനുവാദം നൽകിയ വേളയിൽ കഅബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചില ബന്ധുക്കൾ, ആ ബന്ധുക്കൾ ആരാണ്, എങ്ങനെയാണ് അത് ഉണ്ടായത് എന്നൊക്കെ നമ്മൾ ഹദീസ് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചില വീട്ടിലെ ആളുകൾ അദ്ദേഹത്തോട് ചെന്ന് നിങ്ങളും അതുപോലെ സമ്മതം ചോദിച്ചാൽ നിങ്ങൾക്കും റസൂലുള്ള സമ്മതം നൽകും, അതുകൊണ്ട് പോയി ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞ വേളയിൽ അദ്ദേഹം പരാമർശിച്ചത്, ഞാനൊരു യുവാവാണ്, യുവാവായിരിക്കെ ഒരുപക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു കൽപ്പന അത് കൃത്യമായി ഒരുപക്ഷേ പാലിക്കാൻ, ഏത് കൽപ്പന, ഭാര്യമാരിൽ നിന്ന് അകന്നു കഴിയണം എന്ന് പറയുന്ന ഒരു കൽപ്പന ഭാര്യ കൂടെ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷേ കൃത്യമായി എനിക്കത് പാലിക്കാൻ സാധിക്കാതെ നബി വിരോധിച്ച കാര്യത്തിൽ ഞാൻ പോയി ചാടുമോ എന്നൊരു ഭയം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് അദ്ദേഹം പ്രവാചകനോട് ഭാര്യയെ എനിക്ക് സേവനം ചെയ്യാൻ എൻ്റെ കൂടെ താമസിപ്പിക്കണമെന്ന അനുവാദം ചോദിക്കാൻ പോയില്ല എന്നതാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ വറാഴ് ആയി എടുത്തു പറയുന്നത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അനുവാദം നൽകി ഭാര്യയുടെ കൂടെ ജീവിക്കുമ്പോൾ ഒരു യുവാവെന്ന നിലക്ക് ഒരുപക്ഷേ എൻ്റെ വികാരത്തെ കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കാൻ സാധിക്കാതെ ഞാൻ വീണ്ടും റസൂലുള്ള വിരോധിച്ചൊരു കാര്യത്തിൽ പോയി ചാടുമോ എന്ന് അദ്ദേഹം ചിന്തിക്കുകയും ഭയപ്പെടുകയും അതുകൊണ്ട് ഞാൻ സമ്മതം ചോദിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ഭാര്യയോട് ഇൽഹഖീബി അഹ്ലിക്ക് എന്ന് പറയുകയും ചെയ്തു. നീ നിന്റെ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് പൊയ്ക്കൊള്ളുക എന്ന് പറയുന്നത് ലൈസ ബിസ്വരീഹി ത്വലാഖ്, അത് സ്വരീഹായ പദമുപയോഗിച്ചുകൊണ്ടുള്ള ഒരു ത്വലാഖ് അല്ല, വ്യംഗ്യമായ പദമുപയോഗിച്ചുകൊണ്ട് ത്വലാഖ് ചെല്ലുന്നതിൻ്റെ ഒരു രീതി ആണ് ഇത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. പക്ഷേ ഇവിടെ അത് ത്വലാഖ് അല്ല, ഇവിടെ അത് ത്വലാഖ് വഴി ഇങ്ങനെ പറഞ്ഞു കൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ അത് ത്വലാഖായി സംഭവിക്കുകയില്ല, കാരണം അദ്ദേഹം ഇവിടെ ത്വലാഖ് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇമാം നവവി റഹിമഹുള്ള ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു പാഠം ഇസ്തിഹ്ബാബു സുജൂദി ശുക്ർ عند تجدد نعمة ظاهرة أو اندفاع بلية ظاهرة وهو مذهب الشافعي وطائفة وقال أبو حنيفة وطائفة لا يشرع وترو بعد مدان أدوا ورپودية نعمة نمك كتيال അതിനുള്ള നന്ദി എന്ന നിലക്ക് ഒരു സുജൂദ് ചെയ്യൽ അത് ഇസ്തിഹ്ബാബ് ആണ്, നല്ല കാര്യമാണ്. തജദ്ദുദ് എന്ന് പറയാൻ കാരണം ഒരു പുതിയ നിഅമത്ത്, നിഅമത്ത് കിട്ടിയതിൻ്റെ പേരിൽ സുജൂദ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് സുജൂദിൽ നിന്ന് തലയുയർത്താൻ സമയമുണ്ടാവില്ല. കാരണം ഏത് സമയത്താണ് നമ്മൾ അള്ളാഹുവിൻ്റെ നിഅമത്തിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നത്? മുഴുവൻ സമയവും നമ്മൾ അള്ളാഹുവിൻ്റെ നിയമത്തിൽ തന്നെയല്ലേ? അപ്പോൾ ആ ഇവിടെ സുജൂദു ശുക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പുതിയ നിഅമത്ത് നമുക്ക് കൈവന്നാൽ, ലഭിച്ചാൽ അതിന് നന്ദി രേഖപ്പെടുത്തുക എന്നതിൻ്റെ ഭാഗമായി ഒരു സുജൂദ് ചെയ്യൽ, അത് ഇസ്തിഹ്ബാബാണ്, നല്ല കാര്യത്തിൽപ്പെട്ടതാണ്. അതിന് വുദു പോലും ആവശ്യമില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഒരു പ്രത്യക്ഷമായ ഒരു വിപത്ത്, ഒരു മഹാദുരന്തം, നമ്മിൽ നിന്ന് അകന്നു പോയാൽ, നാം അതിൽ അകപ്പെടാതെ നാം രക്ഷപ്പെട്ടു പോയാൽ, അതിൻ്റെ പേരിൽ ഒരു ശുക്ര് ചെയ്യാൻ, നന്ദി എന്ന നിലക്ക് ഒരു സുജൂദ് ചെയ്യുക എന്നുള്ളത് ഇസ്തിഹ്ബാബ്, നല്ല കാര്യത്തിൽപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു ബസ് മറിഞ്ഞു, നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു ബസ് മറിഞ്ഞു, ആ ബസ്സിൽ നിന്ന് ഒരു പരിക്കുമില്ലാതെ നാം പൂർണ്ണമായും സുരക്ഷിതരായി രക്ഷപ്പെട്ടാൽ, അത്തരമൊരു വിപത്ത്, ഒരു വലിയ, അതിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ പേരിൽ നാം അള്ളാഹുവിന് ശുക്ര് ചെയ്യുക. അതിൻ്റെ ശുക്രിൻ്റെ ചെയ്യേണ്ടുന്ന ഒരു രൂപമാണ് സുജൂദ്. അതുപോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ന്യാമത്ത്, ഒരു പുതിയ ന്യാമത്ത് ലഭ്യമായാൽ, ഒരു വലിയ ഒരു പരീക്ഷണം, ഒരു വിപത്ത് നമ്മിൽ നിന്ന് അകന്നു പോയാൽ, നമ്മെ ബാധിക്കാതെ അത് അകന്നു പോയാൽ, അതിൻ്റെ പേരിലൊക്കെ സുജൂദ് ചെയ്യൽ, അത് ദീനിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇതാണ് ഷാഫിഈ മദ്ഹബിലും അതുപോലെയുള്ള ആളുകളും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഈ വിഷയത്തിൽ ശരിയായ നിലപാടും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇമാം അബൂഹനീഫയും ചില ആളുകളും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ സുജൂദ് ചെയ്യുക, ശുക്രൻ്റെ സുജൂദ്, അത് മശ്റൂഉായ നിയമാനുസൃതമായ കാര്യമല്ല എന്ന് മഹാനായ അബൂഹനീഫ റഹിമഹുള്ള പറഞ്ഞതായി നമുക്ക് കാണാം. നമുക്കറിയാമല്ലോ ഇത്തരം വിഷയങ്ങളിലെല്ലാം നമ്മുടെ നിലപാട് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറഞ്ഞുവോ അത് സ്വീകരിക്കുക എന്നതാണ്. അതിനർത്ഥം ഈ മഹാരഥന്മാർ അവർ വിവരമില്ലാത്ത ആളുകളാണ് എന്നതല്ല. അവരോടുള്ള എല്ലാ ബഹുമാനങ്ങളും ആദരവുകളും നിലനിർത്തിയും അവർ ദീനിന് വേണ്ടി നിർവഹിച്ചിട്ടുള്ള സേവനങ്ങളെ വിലമതിച്ചും അതിനെ പരിഗണിച്ചും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നാം അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കും. ഇതാണ് ഈ വിഷയത്തിലുള്ള നമ്മുടെ നിലപാട്. പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് അതാണ്. ഇവിടെ ഇമാം ഷാഫിഈ, ഷാഫി മദ്ഹബിൻ്റെ വീക്ഷണമാണ് സ്വീകാര്യമായിട്ടുള്ളത് എന്നതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പാഠമായി പറഞ്ഞിട്ടുള്ളത് ഇസ്തിഹ്ബാബുത്ത ബിഷീരി ബിൽ ഖൈർ, പുണ്യ നന്മ കൊണ്ട്, നല്ല കാര്യം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കൽ, അത് ഇസ്തിഹ്ബാബാണ്, നല്ല കാര്യമാണ് എന്നാണ്, പ്രശംസിക്കപ്പെടേണ്ടുന്ന കാര്യമാണത്, നല്ല കാര്യം. എന്താണത്, ഇവിടെ എന്താണത് അതുമായുള്ള ബന്ധം? കഅബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും സഹോദരങ്ങളുടെയും തൗബ അല്ലാഹു സ്വീകരിച്ചു എന്ന വിവരം കിട്ടിയപ്പോൾ എത്ര ആളുകളാണ് അവർക്ക് മംഗളം ആശംസിക്കാൻ, അവർക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ ഓടിവതിരുന്നത്. ചില ആളുകൾ നമ്മൾ ഹദീസിൽ പഠിച്ചതുപോലെ കുതിരപ്പുറത്ത് കയറി അതിവേഗം കഅബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുത്തേക്ക് കുതിരയെ തെളിച്ചു കൊണ്ടുവരുന്നു. ചില ആളുകൾ അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്നു, മലമുകളിൽ കയറി ചില ആളുകൾ വിളിച്ചു പറയുന്നു, കഅബ സന്തോഷിച്ചുകൊള്ളുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞുവല്ലോ, യാ കഅബ അബ്ഷിർ, ഉമ്മ പ്രസവിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയ ദിവസങ്ങളിൽ ഏറ്റവും അധികം സന്തോഷത്തിനുള്ള, സന്തോഷിക്കാൻ പറ്റിയ ദിവസമാകുന്നു ഇത് എന്ന് പറഞ്ഞ റസൂലുള്ള അദ്ദേഹത്തെ സന്തോഷവാർത്ത അറിയിച്ച വിവരവും നേരത്തെ നമ്മൾ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരന്, നമ്മുടെ കുടുംബത്തിന്, നമ്മളുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് ഒരു ഹൈർ വരികയാണെങ്കിൽ, അവനൊരു കുട്ടി ജനിച്ചു, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും നിലക്കുള്ള ഒരു ഹൈർ, അത് ഇന്നത് എന്ന് പറഞ്ഞിട്ടില്ല, ഇത് ഏത് നിലക്കുമാവാം, അങ്ങനെ ഒരു ഹൈർ അവന് ലഭിച്ചാൽ അതിൽ സന്തോഷിക്കലും അതിലവനെ അവൻ ആശംസകൾ നേരലും മംഗളം നേരലും സുവിശേഷമറിയിക്കലുമൊക്കെ ദീൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, സുന്നത്തായ കാര്യമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം സൽഗുണങ്ങളെയും നന്മകളെയും സ്വന്തം ജീവിതത്തിൽ എടുത്തണിയുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
4: ജസാക്കുമുല്ലാഹു ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ, അവതരിപ്പിച്ചത് മുജീബ് റഹ്മാൻ സലാഹി. കഅബ് റളിയല്ലാഹു അൻഹു സൂക്ഷ്മതയുടെ ഉജ്ജ്വല മാതൃക എന്ന വിഷയം.
1: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com. Peace Radio.
2: മധുരം ഖുറാനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം നീങ്ങുന്നത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ.
1: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. പൈൽസ് വരാതിരിക്കാൻ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ഉനൈസ് ടി.
2: ഞാൻ ഇന്ന് ആരോഗ്യചിന്തയിൽ പറയാൻ പോകുന്നൊരു വിഷയം, പൈൽസ് രോഗികൾ അതായത് ഹെമറോയിഡ്സ് എന്ന രോഗാവസ്ഥയിലുള്ള പേഷ്യൻസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് പൈൽസ് രോഗിയാകാത്ത ഒരു സാധാരണ ആൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അത് നാളെ പൈൽസിലേക്ക് കൊണ്ടെത്തിക്കാൻ ചാൻസുള്ള ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനമായി ടോയ്ലറ്റുകളിൽ നമ്മൾ ചിലവഴിക്കുന്ന സമയം വളരെയധികം കുറക്കുക. അതായത് ടോയ്ലറ്റിലിരുന്ന് നമുക്ക് എത്രയാണോ നമുക്ക് സമയം ആവശ്യമുള്ളത് അത്ര മാത്രം സമയം ഇരുന്ന്, പ്രത്യേകിച്ചും ഇന്ത്യൻ ടോയ്ലറ്റുകളിൽ ഇരിക്കുന്ന സമയം വളരെയധികം കുറക്കുക. നമുക്കറിയാം ഇന്ത്യൻ ടോയ്ലറ്റുകളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് വരുന്ന പ്രഷർ, ആ പ്രഷർ കൂടുതൽ സമയം നിലനിന്നാൽ നമ്മുടെ മലദ്വാരത്തിലുള്ള ബ്ലഡ് വെസലുകളിലേക്ക് നല്ല ബ്ലഡിന് റഷ് ഉണ്ടായിരിക്കും. ആ ബ്ലഡ് നല്ല പ്രഷറോടുകൂടി അവിടെ വരികയും ആ ഭാഗത്ത് ആ ബ്ലഡ് വെസലുകൾ ബൾജ് ചെയ്യുകയും അത് പൈൽസ് എന്നുള്ളൊരു അസുഖത്തിലേക്ക് കാരണമാവുകയും ചെയ്യും. അത് ഓൾറെഡി പൈൽസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്കത് ആ ബ്ലഡ് വെസൽ പൊട്ടാനും അവിടെ നിന്ന് ബ്ലഡ് പിന്നെ ബ്ലീഡ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ ഒരു കാരണം തന്നെയാണ് പലപ്പോഴും നമ്മൾ മലബന്ധം ഉണ്ടാകുമ്പോഴും സംഭവിക്കുന്നത്. മലബന്ധം സംഭവിക്കുമ്പോൾ അവിടെ ബ്ലഡ് എന്ത് ചെയ്യും, നന്നായിട്ട് റഷാവും. ആ ഭാഗത്ത് ബ്ലഡ് ഭയങ്കര പ്രഷറോടുകൂടി പുറത്തേക്ക്, അപ്പോൾ അവിടെ പെയിനും ബ്ലീഡിങ്ങും വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പൈൽസ് ഇല്ലാത്ത ആളുകൾ പോലും നമ്മൾ ബാത്റൂമിൽ ചിലവഴിക്കുന്ന സമയം, പ്രത്യേകിച്ച് ഇന്ത്യൻ ടോയ്ലറ്റുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയം വളരെയധികം ചുരുക്കുക, ടോയ്ലറ്റിൻ്റെ ഒരു നിശ്ചിത സമയം മാത്രമെടുത്ത് ഒരുപാട് പ്രഷർ കൊടുക്കാതെ നമ്മൾ ശോധന കാര്യങ്ങളൊക്കെ ക്ലിയറാക്കുന്ന നല്ല ഫൈബ്രസ് ഫുഡൊക്കെ കഴിച്ച് ശോധന നന്നാക്കി അല്പസമയം കൊണ്ട് ടോയ്ലറ്റ് ഉപയോഗിക്കുക, അതിൽ നിന്ന് വിരമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പൈൽസ് രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ആരോഗ്യ ചിന്തകൾ. പൈൽസ് വരാതിരിക്കാൻ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ ഉനൈസ് ടി.
3: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
4: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: ഇനി പീസ് ടൈമിലേക്കല്ലേ പോകേണ്ടത്?
3: യെസ്.
2: എന്നാൽ പീസ് ടൈം, ഇന്നത്തെ പീസ് ടൈം ശ്രദ്ധിക്കാം. ഉമ്മ ഇടയ്ക്ക് വീട്ടിൽ ആരും ഇല്ലാത്ത സമയം ഞാൻ മോയുടെ ഒരു പഴയ ഫോൺ വീട്ടിലുള്ളതെടുത്ത് അതിൽ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്ത് ഓപ്പണാകുന്നതും ഓഫാകുന്നതും മനസ്സിലാക്കി കൊടുത്തു. കാരണം ഉമ്മക്ക് ടച്ച് ഫോൺ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് വായിക്കാൻ എഴുതാനും അറിയില്ല. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് ഉമ്മ പീസ് റേഡിയോ ഒഴിവാക്കിയിട്ടില്ല. നെറ്റ് തീരുമെന്ന മെസ്സേജ് വരുമ്പോൾ തന്നെ ഉമ്മ എന്നെ വിളിക്കും. ഉമ്മ പറയാറുള്ളത് ഒരാൾ വീട്ടിലുള്ള പോലെയാണ് അതെന്നും എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്നുമാണ്. വേറൊരു കാര്യം എന്നത് ചെറിയ മോൻ പോയി ഉമ്മക്ക് ജമീൽ കൂടി ഡൗൺലോഡ് ചെയ്ത് എല്ലാം പഠിപ്പിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നീ എൻ്റെ കൂലിയൊക്കെ അടിച്ചു മാറ്റിയല്ലോ എന്ന്. ഞാൻ കരുതിയത് ഉമ്മ ഇത് യൂസ് ചെയ്ത് ഒന്ന് പഠിച്ചതിന് ശേഷം അടുത്തതിലേക്ക് പോകാമെന്നായിരുന്നു. നന്മയിലേക്ക് പോകാൻ താമസം പാടില്ല എന്നതും നമ്മളെക്കാൾ ചില കാര്യങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമെന്നും മനസ്സിലായി. ഓണാക്കുമ്പോൾ എന്തെങ്കിലും ഉമ്മക്ക് പിടികിട്ടാതെ ഉണ്ടാകുമ്പോൾ ഉമ്മ മക്കൾ വിളിക്കും, ഒന്നിങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞു. എസ് എസ്. എന്തായാലും
3: നല്ലൊരു മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ്.
2: അതെ,
3: ഇതിലൊരുപാട് സന്ദേശം ഈ ഒരു മെസ്സേജിലുണ്ട്. കാരണം
2: മറ്റുള്ള നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി എന്താ വെച്ചാൽ, മൊബൈലുകൾ ടച്ച് ഫോണുകൾ തന്നെ ഏകദേശം ആൾക്കാർക്കൊക്കെ ഉള്ളത്, അതിലൊക്കെ നെറ്റും ഉണ്ട്. അപ്പം നമ്മൾ കുടുംബത്തിന് മറ്റൊക്കെ പോകുമ്പോൾ അവരെ മൊബൈലൊക്കെ ഒന്ന് കിട്ടുമ്പോൾ ആർക്കും ഇത് എതിർപ്പൊന്നും ഉണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് അറിയാത്തവരുണ്ടാവും. അവരെ മൊബൈൽ നമ്മളെടുത്ത് മൊബൈലൊക്കെ ഉഷാറാണല്ലോ, അത് നോക്കി പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളായിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താലേ, അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കേട്ടോക്കൊണ്ടി. ഞാൻ എന്തായാലും ഇതിപ്പോൾ കേട്ടിരിക്കാൻ നമുക്ക് സമയമില്ല, നമ്മളിങ്ങനെ പോവുകയാണ്. ഞാനൊക്കെ ഇത് കേൾക്കാറുണ്ട്, ഒരുപാട് പ്രോഗ്രാം ഇതിലുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എടുത്ത് കേട്ടാൽ മതി. നമ്മളെന്ത് ചെയ്യുക, ആ നിലയ്ക്ക് ഒരു ഇൻസ്റ്റാളേഷൻ ബന്ധപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫാമിലി വിസിറ്റ് ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പം അങ്ങനെ സംഭവം ചെയ്തിട്ടുണ്ട്. ആ ഉമ്മാക്ക് വേണ്ടി മക്കൾ ചെയ്തു കൊടുത്ത് ഉമ്മ കേൾക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നിർത്തണില്ല എന്നാണ് ഇപ്പോൾ മെസ്സേജിൻ്റെ ഒരു സാരം.
3: ചില പ്രോഗ്രാമുകളിലൂടെ റേഡിയോയിലേക്കും എത്തിപ്പെടും. അപ്പോൾ ഈ സമ്മർ ക്വസ്റ്റ് അതിന് വലിയൊരിതാണ്. കുട്ടികളിലൂടെ, കുട്ടികൾക്ക് കൂടി റേഡിയോനെ കൂടുതൽ അടുത്തറിയാനൊക്കെ ഉള്ളൊരു വലിയ വഴിയാണത്.
2: അതെ.
3: അതോടൊപ്പം നമുക്കറിയാം അറബി ഭാഷ പഠനം തുടങ്ങിയപ്പോൾ അതിൻ്റെതായ അത് ഇഷ്ടപ്പെടുന്ന ആളുകളും ഇതിലൂടെ വേണമല്ലോ എൻട്രി ആണ്. അതേപോലെ ഖുറാൻ കൂടുതൽ നമ്മുടെ 500 ആണെങ്കിലും അങ്ങനെ ഏതും ഒരു എൻട്രി ആയിട്ട് ഇസ്രേഡി വരുമ്പോൾ അത് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കും.
2: മാത്രമല്ല ആളുകൾ പലപ്പോഴും ഇതിലുള്ള പലതും നല്ല പൈസ കൊടുത്ത് ഉള്ള പരിപാടികളാണ്. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സംവിധാനം കൂടിയും കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യും ആളതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. റുഖിയ ശറഇയ എന്താണ് എന്നാണ്.
2: ഇസ്ലാമിൽ റുഖിയ ശറഇയ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നിർവഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ അത് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. ദീനിൽ സ്ഥിരപ്പെട്ട വിഷയമാണ് അർറുഖിയത്തു ശറഇയ. വിശുദ്ധ ഖുർആൻ ഓതി, അതേപോലെ ദിക്റുകളും ദുആകളും നിർവഹിച്ച് ഒരു രോഗിയുടെ ശരീരത്തിൽ ഊതുക, കൈകളിൽ ഊതി ശരീരത്തിൽ ആ കൈകൊണ്ട് തടവുക, ഇങ്ങനെയൊക്കെ റുഖിയ ശറഇയ പലവിധമാണ്. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഒരു പ്രയാസമേറ്റ ജിന്നുബാധയേറ്റി എന്ന് പറയപ്പെടുന്ന ഒരു രോഗിയോട് സംസാരിച്ച് സംവദിച്ച് ജിന്നിനെ ഹാജറാക്കി അതിനോട് സംസാരിച്ച് അങ്ങനെയുള്ള രീതി ഹദീസുകളിൽ നമ്മൾ വായിക്കണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില രോഗികളുടെ നെഞ്ചിൽ തട്ടി ഉഖ്റുജ് അദുവല്ലാ, അള്ളാഹുവിൻ്റെ ശത്രു പുറത്തു പോകൂ എന്ന് പറഞ്ഞത് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഒരു രോഗിയോട് റുഖിയ നടത്തുമ്പോൾ അതിലുള്ള ജിന്നിനോട് സംസാരിക്കുകയും ആ സംസാരം അതിനുള്ള പ്രതികരണം കേട്ട് ഇന്നതൊക്കെ ചെയ്യാൻ വേണ്ടി ആ ജിന്നിനോട് പറയുക, ജിന്നിനോട് നിർദ്ദേശം നൽകുക, ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ഹദീസുകളിൽ വായിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചികിത്സയിൽ വായിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ശത്രു ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ ഊതുകയും അതേപോലെ നെഞ്ഞിൽ കൊട്ടുകയും ഒക്കെ ചെയ്തത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ജിന്നിനെ ഹാദിറാക്കി ആ ജിന്നിനോട് സംസാരിച്ച് അതിന് നിർദ്ദേശം നൽകി അതിനോട് ഭീഷണി മുഴക്കി, ഇങ്ങനെയൊക്കെ പല ആളുകളും പല രീതികളും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊന്നും പ്രമാണബദ്ധമല്ല. മാത്രമല്ല, ഇത്തരം ജിന്നുകളെ അവർ പറയുന്നതിൽ എങ്ങനെ വിശ്വസിക്കും? ജിന്നുബാധ ഉണ്ടാക്കിയ ആളുകൾക്ക് എന്തൊക്കെ ദുരിതങ്ങളാണ്! ദീനീ നിഷ്ഠമായൊരു ജീവിതം തന്നെ വയ്യ, ഖുർആൻ ഓതാൻ വയ്യ, നിസ്കാരത്തിൽ മനസാന്നിധ്യമല്ല, പലപ്പോഴും ദിക്റു ദുആകളൊന്നുമില്ല, കാരണം ഈ ജിന്നിൻ്റെ പ്രയാസപ്പെടുത്തൽ കാരണത്താൽ. അപ്പോൾ ആ ജിന്ന് നല്ല ജിന്നല്ല എന്നുള്ളതിന് തെളിവാണത്. പിന്നെ ആ ജിന്നിനോടാണ് സംസാരിച്ചിട്ട് അത് പറയുന്നത് വിശ്വസിക്കുക, അതിന്നതാണെന്ന് പറഞ്ഞത് ആളുകളോട് പ്രചരിപ്പിക്കുക, അതെങ്ങനെ വിശ്വാസയോഗ്യമാകും? ആ ജിന്നിനെങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് തന്നെ ഇത്തരം ചികിത്സക്കാർ അവർ ശരിയല്ല. ശരിക്ക് പല ഇത്തരം റുഖിയ നടത്തുന്ന ചികിത്സകരും തങ്ങളുടെ പൂർവ്വകാലത്തെ അവർ തള്ളിയിട്ടുണ്ട്, അത് ശരിയല്ല എന്ന് അവർ തീർത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജിന്നിനെ ഹാദറാക്കി ജിന്നിനോട് സംസാരിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. പല അനുഭവങ്ങളും അതിൽ വായിക്കാനും അതേപോലെ തന്നെ കേൾക്കാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ പിന്നാലെ പോകാതിരിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഹാദറാക്കി സംസാരിക്കുന്ന ആളുകളെ വിശ്വസിക്കാതിരിക്കുകയാണ് വേണ്ടത്. അർറുഖിയത്തു ശറഇയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു മഹനീയ കർമ്മമാണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ചികിത്സയാണ്. അതിന് ഇയാളെ കൊണ്ടുവന്ന് ചെയ്യിക്കുക എന്നുള്ളതിൻ്റെ ഒരു ആവശ്യമില്ല. ഒരാൾക്ക് സ്വയം നിർവഹിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ഇവിടെ ജീവിച്ച നാളിൽ രോഗികൾ വന്നപ്പോൾ അവരോട് നിർവഹിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ചെയ്തത്. നിങ്ങളുടെ ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് നിങ്ങളുടെ കൈ വെക്കുക, എന്നിട്ട് നിങ്ങൾ ബിസ്മില്ലാഹിന്ന് 3 തവണ പറയുക, എന്നിട്ട് നിങ്ങൾ 7 തവണ ഔദു ബിഖുദറത്തില്ലാഹി വഇസ്സതി മിൻ ശർരി മാ അജിദു വഉഹാദിർ എന്ന് 7 തവണ പറയുക. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആളുകളെ പഠിപ്പിക്കുകയാണ് ചെയ്തത്, ഓരോരുത്തരെയും അതിന് പ്രാപ്തരാക്കുകയാണ് ചെയ്തത്. എന്നാൽ കഴിയാത്തവർക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിർവഹിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ പ്രയാസത്തിൽ കടന്നപ്പോൾ മലക്ക് ജിബ്രീലും മീകായിലും വന്ന് റസൂലുള്ളാഹി റുഖിയ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു തൊഴിലായി, സമ്പാദിക്കാനുള്ള ഒരു ജോലിയായി ഇത് പൂർവ്വകാലത്താരും കൊണ്ടുനടന്നിട്ടില്ല. അത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. ഇവിടെ ചോദ്യത്തിൽ അതും വന്നിട്ടുണ്ട്, ആടുകളെ കൂലി വാങ്ങി റുഖിയ ചെയ്ത് കൊടുത്തിരുന്നു എന്ന് പറയുന്ന ഭാഗം. റുഖിയ നടത്തിയിട്ട് കൂലി വാങ്ങാൻ അതിൽ മാതൃകയുണ്ട്, അതുകൊണ്ട് നമുക്കൊക്കെ റുഖിയ ചെയ്ത് കൂലി വാങ്ങാം എന്ന് ഒരു സഹാബിയും മനസ്സിലാക്കിയിട്ടില്ല. ശരിയാണ്, ഞങ്ങൾ റുഖിയ നിർവഹിച്ച് തരാം, ഞങ്ങൾക്ക് ഇത്ര ആടുകളെ തരണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊരു പ്രത്യേക കേസാണ്, ആ കേസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനെ സാർവത്രികമായിട്ട് റുഖിയ നിർവഹിച്ചിട്ട് കൂലി വാങ്ങാം എന്ന ഒരു വിധിയായിട്ട് പൂർവികർ മനസ്സിലാക്കിയിട്ടില്ല. സഹാബികളൊക്കെ അവരൊക്കെ ആവശ്യക്കാരായിരുന്നു, അവരൊക്കെ നിർദ്ധനരായിരുന്നു, അവർക്കൊക്കെ പട്ടിണിയും പരിവട്ടവും ഉണ്ടായിരുന്നു. ഇല്ലായ്മയും വല്ലായ്മയും പല സഹാബികളുടെയും വിഷയമായിരുന്നു. പക്ഷെ അവരെന്നും ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ റുഖിയ ചെയ്യാൻ ഇറങ്ങിയിട്ട് അവർ കൂലി നിശ്ചയിക്കുകയും വാങ്ങുകയും ചെയ്തത് നമ്മൾ വായിക്കുന്നില്ല. ഇന്ന് ഈ റുഖിയ നടത്താൻ നടക്കുന്ന ആളുകളെക്കാൾ എത്രയോ അനുഗ്രഹീതരായ ആ സച്ചരിതരായ മുൻഗാമികൾ, അവരൊന്നും ഈ തൊഴിലെടുത്ത് ജീവിച്ചിരുന്നില്ല. ഇമാമ്മാരുടെ ചരിത്രം, താബിഈങ്ങളുടെ ചരിത്രം, എത്ര പുണ്യാളരും മഹത്തുക്കളാണ് അവർ. അവരൊക്കെ റുഖിയ നിർവഹിക്കാൻ ഇറങ്ങിയിട്ട് ശമ്പളവും കൂലിയും നിശ്ചയിച്ച് അതുമായി ജീവിക്കുന്നവരോ അതിൻ്റെ ആളുകളോ ആയിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചില ഒറ്റപ്പെട്ട കേസുകൾ അതിൻ്റെ ഹുക്കുമുകൾ പൊതുവിലാക്കിയിട്ട് ഇങ്ങനെ സമ്പാദിക്കാൻ ഇറങ്ങുക എന്നുള്ള രീതി അതൊരിക്കലും പാടുള്ളതല്ല എന്നാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു തആല ആലം.
1: ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നാം ഫാത്തിഹ ഓതി തീരുന്നതിന് മുമ്പ് ഇമാം റുക്കുയിലേക്ക് പോയാൽ എന്താണ് ചെയ്യേണ്ടത്?
3: അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് എന്താണ് ഒരാൾ വൈകി എത്തുമ്പോൾ ചെയ്യേണ്ടത് എന്നത് മനസ്സിലാക്കിയാൽ ഈ അബദ്ധങ്ങൾ സംഭവിക്കൂല എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അഥവാ ഒരാൾ നമസ്കാര സ്ഥലത്തേക്ക് എത്തുകയാണ്, അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ട്. ആ വ്യക്തിയെ സംബന്ധിച്ച് ജമാഅത്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത്, ഒരുപക്ഷെ ജമാഅത്ത് ഒരു റക്അത്ത് കഴിയാനായ സമയത്താണ് അദ്ദേഹം എത്തുന്നത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ജമാഅത്ത് എപ്പോഴാണ് തുടങ്ങിയത് എന്ന്. ഇമാമ് ഉറക്കെ ഓതുന്ന നമസ്കാരമല്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റുക്കുഇലേക്ക് പോകാം. ആ സന്ദർഭത്തിലൊക്കെ വേഗം കൈകെട്ടി അഊദും ബിസ്മിയും ചൊല്ലി ഫാത്തിഹയാണ് നിർവഹിക്കേണ്ടത്. അവിടെ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലാൻ നിൽക്കുകയല്ല ചെയ്യേണ്ടത്. വേഗം തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ച് അഊദും ബിസ്മിയും ഓതിക്കൊണ്ട് തന്നെയാണ് ഫാത്തിഹയിലേക്ക് കടക്കേണ്ടത്. നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ ആദ്യത്തെ റക്അത്തിൽ അഊദു ഓതണം നിർബന്ധമായിട്ടും, അതേപോലെ തന്നെ ബിസ്മി ഓതൽ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്, സുന്നത്തായ കാര്യമാണ്. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ നിർവഹിക്കുക. ഇനി ആ സൂറത്തുൽ ഫാത്തിഹ പൂർത്തിയാക്കാൻ സാധിച്ചില്ല, അപ്പോഴേക്ക് ഇമാം റുക്കുഇലേക്ക് പോയാൽ പിന്നീട് ഇമാം റുക്കുഇൽ നിന്ന് ഉയരുന്നത് വരെ നമ്മൾ ഇവിടെ നിന്ന് ഫാത്തിഹ പൂർത്തിയാക്കുകയല്ല ചെയ്യേണ്ടത്. ഇമാം റുക്കുഇലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളും വേഗത്തിൽ എവിടെയാണോ നമ്മൾ ഓതിയെത്തിയത് അവിടെ നിർത്തി റുക്കുഇലേക്ക് ഇമാമിൻ്റെ കൂടെ തന്നെ പോവുകയാണ്. ഇമാം പോയി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളും റുക്കുഇലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫാത്തിഹ പൂർണ്ണമായി കിട്ടിയിട്ടില്ലെങ്കിലും ആ ഒരു റക്അത്തിൽ നമുക്ക് ഫാത്തിഹ പൂർണ്ണമായി കിട്ടേണ്ടതില്ല. അതാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ മൻ അദ്റക റുക്കുഅ ഫഖദ് അദ്റക റക്അ, റുക്കുഅ കിട്ടിയവന് റക്അത്ത് കിട്ടി എന്ന് പറയുന്നത് ഇങ്ങനെ വൈകി വരുന്ന ഒരാളുടെ വിഷയത്തിൽ മാത്രമാണ്. അതാണ് പണ്ഡിതന്മാരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ഒരു റക്അത്തിൽ അവന് സൂറത്തുൽ ഫാത്തിഹ ഓതാൻ എത്രയാണോ കഴിയുന്നത് അത്ര ഓതുക. തീരെ ഓതാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ വേഗം കൈകെട്ടി ഇമാം റുക്കോയിലാണെങ്കിൽ റുക്കോയിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് കുറേ അവ്യക്തതകൾ ഇത് ശരിയെന്താണ് എന്ന് മനസ്സിലാക്കിയാൽ ഒഴിവാകുന്നതാണ്. ഇങ്ങനെയാണ് ഒരാൾ നമസ്കാരത്തിലേക്ക് മസ്ബൂക്കായി പിന്തി വരുന്ന ആൾ ചെയ്യേണ്ടത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: അടുത്ത ബന്ധുക്കളായ തൗഹീദി ആശയം പിൻപറ്റുന്ന ചില സ്ത്രീകൾ ലോഹർ ബാങ്ക് വിളിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് അടുക്കളയിലെ ജോലികളെല്ലാം തീർത്ത് കുളിച്ച ശേഷം 3 മണിക്കും 3:15 ലോഹർ നിസ്കരിക്കാറുള്ളത്. എത്ര പറഞ്ഞാലും സമയത്ത് നിസ്കരിക്കില്ല. അസർ ബാങ്ക് വരെ ലോഹർ നിസ്കാര സമയമുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ പരിഹാരം എന്നാണ്?
4: ലോഹർ നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങുന്നത് സൂര്യൻ ഉച്ചയിൽ നിന്ന് തെറ്റിയത് മുതലാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാധാരണഗതിയിൽ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് നമ്മുടെ നിഴല് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും ഉണ്ടാവുക. പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള നിഴല് സൂര്യൻ ഉയരുന്നതിനനുസരിച്ച് ചെറുതായി ചെറുതായി വന്ന് സൂര്യൻ മധ്യത്തിലെത്തുന്ന ഘട്ടത്തിൽ തീരെ ചെറിയ രൂപത്തിലായി, പിന്നീട് മധ്യത്തിൽ നിന്നും സൂര്യൻ തെറ്റിക്കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തേക്ക് നിഴൽ പിന്നീട് നീണ്ടു നീണ്ടു പോകുന്നത് കാണാൻ കഴിയും. അങ്ങനെ കിഴക്ക് ഭാഗത്തേക്ക് നിയൽ തെറ്റിക്കഴിഞ്ഞാൽ ആ സമയം മുതൽ ലുഹുർ നിസ്കരിക്കാവുന്നതാണ്. പിന്നീട് ആ നിയൽ ഒരു വസ്തുവിൻ്റെ നിഴൽ, ആ വസ്തു എത്ര നീളമുണ്ടോ അത്ര നീളമാകുന്നത് വരെ പോയി കഴിഞ്ഞാൽ ആ സമയം വരെ അയാൾക്ക് ലുഹുർ നിസ്കരിക്കാവുന്നതാണ്. അകാരണമായിക്കൊണ്ട് ലുഹുറിനെ പിന്തിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. ഓരോ നിസ്കാരവും അതിൻ്റെ കൃത്യ സമയത്ത് തന്നെ ജമാഅത്തായി നിർവഹിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇനി ജോലിയും മറ്റു പ്രയാസങ്ങളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഹുറും അസറിൻ്റെ കൂടെ ജമാക്കാവുന്നതാണ്. ജമാക്കി നിസ്കരിക്കുകയാണ് എങ്കിൽ ലഹുറിൻ്റെ സമയം അതിൻ്റെ ഏറ്റവും അവസാനമായി പരിഗണിക്കപ്പെടുക അസറിൻ്റെ അവസാന സമയമായിട്ടാണ്. അഥവാ ചക്രവാളത്തിൽ അസ്തമന ശോഭ വെളിവാകുന്നതുവരെയാണ് യഥാർത്ഥത്തിൽ അസറിൻ്റെ സമയമുള്ളത്. അസ്തമശോഭ ആകാശത്ത് വെളിവാകുന്നതോടുകൂടി അസറിൻ്റെ സമയം അവസാനിക്കും. പിന്നീട് എന്തെങ്കിലും ഉദുറോ കാരണങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമാണ് ആ സമയത്ത് നിസ്കാരം ഉള്ളത്. അപ്പോൾ ഈ നിലക്ക് ജമാഅക്ക് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അസ്തമനശോഭ ഉണ്ടാകുന്ന സമയം വരേക്കും ലുഹുറിനെയും അസറിനെയും പിന്തിപ്പിക്കാവുന്നതാണ്. അതല്ല ജമാഅക്കാതെയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അവർക്ക് അസറിൻ്റെ സമയമാകുന്നത് വരെ ലുഹുറിനെ പിന്തിപ്പിക്കാവുന്നതാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വുളു ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ശേഷം ഫാത്തിഹ ഓതി റുക്കുഇലേക്ക് അദ്ദേഹം എത്തിയതിന് ശേഷമാണ് അസറിൻ്റെ സമയമാകുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ലുഹുർ അദ്ദേഹത്തിന് അദാ ആയ നിലക്ക് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം ലുഹുർ നിർവഹിക്കേണ്ട സമയത്ത് തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: വലിയ അശുദ്ധിയായ ഒരാൾ സുബൈ ബാങ്കിന് അല്പം മുമ്പ് എഴുന്നേറ്റു ആദ്യം അത്താഴം കഴിച്ചു, അപ്പോൾ ബാങ്ക് കൊടുത്തു. ബാങ്കിന് ശേഷമാണ് കുളിക്കുന്നതെങ്കിൽ നോമ്പിന് ബാധിക്കുമോ എന്നാണ്?
4: ജനാബത്ത് അശുദ്ധിയിലായിരിക്കെ, ജനാബത്ത് അശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലേർപ്പെട്ട് ശാരീരികമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതിൻ്റെ ഭാഗമായി അശുദ്ധിയിലാകുന്ന അവസ്ഥക്കാണ് ജനാബത്ത് എന്ന് പറയാറുള്ളത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അയാൾ കുളിച്ച് വൃത്തിയാകുന്നതിന് മുമ്പ് നോമ്പിൽ പ്രവേശിക്കും.

0: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതമാകാറുണ്ടായിരുന്നു, ഫജ്റാകാറുണ്ടായിരുന്നു. ഫജ്റിന് മുമ്പാണല്ലോ അത്തായം കഴിക്കേണ്ടതും അതുപോലെ തന്നെ നിയ്യത്ത് പിടിക്കേണ്ടതുമെല്ലാം. അപ്പോൾ അത്തായം കഴിച്ച് നോമ്പുകാരനാകുന്നു എന്നുള്ള നിയ്യത്തെല്ലാം പിടിച്ചതിന് ശേഷം ആണ്, അഥവാ ഫജ്ർ സുബ്ഹ് ആയതിനു ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശുദ്ധി അത് നോമ്പ് നോൽക്കുവാനുള്ള ഷർത്തായിക്കൊണ്ട് നിശ്ചയിച്ചിട്ടില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാൻ സാധിക്കുന്നത്. അത്തഹാറത്തു ലൈസത്ത് ഷർത്തൻ ഫി സിഹത്തി സിയാം, സിയാമിൻ്റെ അഥവാ നോമ്പിൻ്റെ സിഹത്തിന്, നോമ്പിൻ്റെ സ്വീകാര്യതക്കുള്ള നിബന്ധനകളുടെ കൂട്ടത്തിലല്ല ഇത്തരത്തിലുള്ള ശുദ്ധിയെ ഇസ്ലാം എണ്ണിയിട്ടുള്ളത് എന്ന് പ്രത്യേകമായി കൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. അതേസമയത്ത് നിസ്കരിക്കണമെങ്കിൽ ശുദ്ധിയാകേണ്ടതുണ്ട്, ആ ഒരു നിയമം ഇവിടെയില്ല. അതേസമയത്ത് ആർത്തവകാരിയായൊരു സ്ത്രീയായിരുന്നു, അവളുടെ ആർത്തവത്തിൽ നിന്നും അവൾ ശുദ്ധിയായിട്ടുണ്ട്, പക്ഷേ ഫജറിന് മുമ്പ് അവൾക്ക് കുളിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാത്രിയാണ് അവൾ ശുദ്ധിയായിട്ടുള്ളത്, ഫജറിന് മുമ്പ് അവൾ കുളിച്ചിട്ടില്ല. എങ്കിലും അവൾക്ക് നോമ്പെടുക്കാവുന്നതാണ്, ഫജറായതിനു ശേഷം പെട്ടെന്ന് കുളിക്കുകയും പിന്നീട് നിസ്കരിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുളിച്ചില്ല എന്നത് നോമ്പിനെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ പിന്നീട് ചോദിച്ചത് ഫർള് നോമ്പിൻ്റെ വിധി തന്നെയാണോ സുന്നത്ത് നോമ്പിനും എന്ന് ചോദിക്കുമ്പോൾ, നോമ്പ് എടുക്കുന്ന വിഷയത്തിൽ സുന്നത്ത് നോമ്പ് എടുക്കുമ്പോൾ വീട്ടിൽ തൻ്റെ ഭർത്താവ് ഉണ്ട് എങ്കിൽ ഭർത്താവിനോട് അനുവാദം ചോദിക്കുക എന്നത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമാണ് എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഫർള് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ളൊരു അനിവാര്യതയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഫർള് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അത്തായം കഴിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതേസമയത്ത് സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അത്തായം കഴിക്കൽ പ്രത്യേകമായി കൊണ്ട് സുന്നത്തില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും തൻ്റെ ഭാര്യമാരുടെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ തൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് എന്താണിന്ന് ഭക്ഷിക്കുവാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല പ്രവാചകരെ എന്ന് പറയുമ്പോൾ, എങ്കിൽ ഇന്നു ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതമായതിനു ശേഷം നോമ്പ് തുടരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഫർളാണെങ്കിൽ അത് പറ്റുകയില്ല. സുന്നത്ത് നോമ്പാണെന്നുണ്ടെങ്കിൽ ഫജ്റിന് ശേഷം നമ്മൾ പ്രത്യേകം ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടില്ല, ആ സമയത്താണ് ഒരാൾക്ക് ഇന്ന് നോമ്പെടുത്താലോ എന്ന് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് നോമ്പ് തുടരാവുന്നതാണ്. ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ ഫർദിൻ്റെയും സുന്നത്തിൻ്റെയും ഇടയിൽ പ്രത്യേകിച്ച് നോമ്പിന് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫർളിൻ്റെ വിഷയത്തിൽ ഫർള് നോമ്പ് പ്രത്യേകിച്ചും റമദാനിൽ നോമ്പ് നോൽക്കുന്ന സാഹചര്യത്തിൽ പകൽ സമയത്ത് ശാരീരികമായി കൊണ്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ട ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അത് മുഖേന അവൻ്റെ നോമ്പിനെ ആ രൂപത്തിൽ അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ 60 ദിവസം നോമ്പ് നോൽക്കുകയോ 60 പാവപ്പെട്ടയാളുകൾക്ക് ഭക്ഷണം നൽകുകയോ പോലുള്ള കഫാറത്തുകൾ അതിനു വേണ്ടി ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രത്യേകം കാണാൻ സാധിക്കും. അതേസമയത്ത് സുന്നത്ത് നോമ്പിലായിരിക്കെ ഒരാൾ തൻ്റെ ഭാര്യയുമായി കൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് കഫാറത്തുകൾ നൽകേണ്ടതില്ല, ആ സുന്നത്ത് നോമ്പിനെ അയാൾ മടക്കി നോൽക്കേണ്ടതുമില്ല എന്നെല്ലാം അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളാണ് ഫർദ് നോമ്പും സുന്നത്ത് നോമ്പും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. അതേസമയത്ത് നോറ്റ് തുടങ്ങുവാൻ വേണ്ടി ശുദ്ധിയുടെ ആവശ്യമില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: നമുക്കൊരു നിശ്ചിത തുക ലഭിക്കും എന്ന നിബന്ധനയിൽ ഒരു സ്ഥാപനത്തിലോ മറ്റോ നാം പ്രൊമോട്ടർ ആകുന്നതും അങ്ങനെ നമ്മൾ മുഖേന ഒരാൾ അഡ്മിഷൻ എടുത്താൽ നിബന്ധനയിൽ പറഞ്ഞ തുക നമുക്ക് ഹലാലാകുമോ? അതിൻ്റെ വിധി എന്താണ് എന്നാണ്.
0: സിംസറത്ത് അഥവാ കമ്മീഷൻ വ്യവസ്ഥ ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമാണ്. താൻ ചെയ്യുന്ന മാന്യമായ ജോലിയുടെ ഭാഗമായി അതിനുള്ള കമ്മീഷൻ സ്വീകരിക്കുക എന്നത് ഇസ്ലാം വിലക്കുന്നില്ല എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹലാലായ മാർഗത്തിലുള്ള പഠന രീതികളിലേക്കും അതല്ലെങ്കിൽ ഇസ്ലാം നിഷിദ്ധമാക്കാത്ത രൂപത്തിലുള്ള പഠന മേഖലകളിലേക്കുമൊക്കെ ആയിട്ടാണ് വിദ്യാർത്ഥികൾ താങ്കളുടെ ക്ഷണപ്രകാരം എത്തുന്നത് എങ്കിൽ അതിൻ്റെ ഭാഗമായി താങ്കൾക്ക് ലഭിക്കുന്ന കമ്മീഷൻ സ്വീകരിക്കാം. എന്നാൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ രൂപത്തിലുള്ള പഠന മേഖലകളിലേക്കോ അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ മുഖേന വിദ്യാർത്ഥികൾ എത്തുന്നത് എങ്കിൽ അതിലൂടെ ലഭിക്കുന്ന പണമോ കാര്യമോ ഒന്നും തന്നെ സ്വീകരിക്കാൻ പാടില്ല. മാത്രമല്ല അത്തരം മേഖലകളിലേക്ക് പ്രൊമോഷൻ വർക്കുകളുമായി കൊണ്ട് നമ്മൾ പോകാനും പാടുള്ളതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്.

0: ക്കേണ്ടത്. കാരണം അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നാണ്. നിങ്ങൾ പരസ്പരം സൂക്ഷ്മതയിലും നന്മയിലുമായി കൊണ്ടാണ് സഹകരിക്കേണ്ടത്. ശത്രുതയിലേക്കും തിന്മയിലേക്കും വഴിവെക്കുന്ന ഒന്നിലും നിങ്ങൾ പരസ്പരം സഹകരിക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാഹു അഅലം.
1: ഖുർആൻ മനഃപ്പാഠമാക്കിയ മകളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി അശറക്ക ബൈത്ത് പാടി അവളെ സ്വീകരിക്കുകയും അന്നേ ദിവസം വളരെ അടുത്ത ബന്ധുക്കൾക്ക് മാത്രം ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? പരിപാടിയിൽ അവൾക്ക് മഹറമായ ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി ചോദ്യകർത്താവ് കൂട്ടിച്ചേർക്കുന്നു.
2: ഒരു സന്തോഷം എന്നുള്ള നിലക്ക് സന്തോഷകരമായ വല്ല കാര്യങ്ങളും അന്ന് ചെയ്യുന്നുവെങ്കിൽ, ആളുകൾക്ക് ഭക്ഷണം ഉണ്ടായി കൊടുക്കുന്നു എങ്കിലത് ഒരു ഹറാം എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ അതൊരിക്കലും മതപരമായ ഒരു നിയമമെന്ന നിലക്കോ ദീനിൻ്റെ ഒരു ഭാഗമെന്നുള്ള നിലക്കോ ഖുർആൻ മനഃപ്പാഠമാക്കിയാൽ അന്ന് ഒരു പ്രത്യേക ആഘോഷം, അന്ന് പ്രത്യേക ഭക്ഷണം ഉണ്ട് എന്ന നീയത്തും ഉണ്ടാകാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോ സന്തോഷ മുഹൂർത്തങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കാറുണ്ടല്ലോ. കേവലം അങ്ങനെ ഒരു ചടങ്ങ് മാത്രമാണ് എങ്കിൽ കുഴപ്പമില്ല എന്നാണ് മനസ്സിലാകുന്നത്.
3: ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? അത് ഹറാമാണോ എന്നാണ്?
4: കയ്യാർ പ്രോത്സാഹിപ്പിക്കുവാനോ ആശീർവദിക്കാനൊക്കെ പുരുഷന്മാർ കൈയടിക്കാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. കൈയടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം തക്ബീർ ചൊല്ലുക, അല്ലാഹു അക്ബർ. അതേപോലെ ആശ്ചര്യകരമായൊരു സദസ്സും വേദിയും അനുഭവമാണ് എങ്കിൽ മാഷ അല്ലാ, തബാറക്കല്ലാ എന്ന് ബർക്കത്തിന് വേണ്ടി തേടുക. നിസ്രാസലമാ തങ്ങൾ ആശ്ചര്യകരമായത് കാണുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയാറുണ്ട്. അതേപോലെ കൗതുകരമായ കാഴ്ചകൾ, ആശ്ചര്യകരമായ നിമിഷങ്ങൾ സംജാതമാകുമ്പോൾ ബർക്കത്തിന് വേണ്ടി തേടാൻ പറഞ്ഞിട്ടുണ്ട്. മാഷ അല്ലാ പറയാൻ അതുപോലെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് വേണ്ടത്. കൈയടിക്കുക എന്നുള്ളതല്ല. അല്ലാഹു ആലം.
3: ആറുമാസം വരെയുള്ള കുട്ടികളുടെ മൂത്രം നജസ് അല്ലല്ലോ, പക്ഷേ മരുന്ന് കൊടുക്കുമ്പോൾ നജസ് ആകുമോ എന്നാണ്?
2: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുറശ്ശു മിൻ ബൗലിൽ ഗുലാം വയുഖ്സലു മിൻ ബൗലിൽ ജാരിയ. ആൺകുഞ്ഞിൻ്റെ മൂത്രത്താൽ അത് ശുദ്ധീകരിക്കുവാൻ വെള്ളം കുടഞ്ഞാൽ മതിയാകുന്നതാണ്. എന്നാൽ പെൺകുട്ടിയാണ് മൂത്രമൊഴിച്ചതെങ്കിൽ അത് കഴുകണമെന്ന് പറഞ്ഞു. ഒരു സഹാബി വനിത അവരുടെ കുഞ്ഞുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരികയും അങ്ങനെ ആ കുഞ്ഞു റസൂലിൻ്റെ മടിയിൽ മൂത്രമൊഴിക്കുകയും ചെയ്തപ്പോൾ അവിടെ വെള്ളം കുടയുവാൻ, വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ആ വസ്ത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടയുകയും ചെയ്തു. ഇതൊക്കെ തന്നെയും കുഞ്ഞ് മുലപ്പാൽ മാത്രം കഴിക്കുന്ന വേളയിലാണ്. മുലപ്പാലല്ലാത്ത മറ്റാഹാരങ്ങൾ കഴിക്കുന്ന അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആൺകുഞ്ഞുങ്ങളും പെൺകുട്ടികളെപ്പോലെ തന്നെയാണ് അവരുടെ നജസ് നീക്കം ചെയ്യുവാൻ പരിപൂർണമായി കഴുകി വൃത്തിയാക്കുക തന്നെ വേണം.
3: ഉറക്കത്തിൽ കുട്ടികൾ ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്?
2: ഇതൊക്കെ ഗൈബിയായ കാര്യങ്ങളാണ്, അദൃശ്യജ്ഞാനത്തിൽപ്പെട്ടതാണ്. മലക്കുകളുടെ വിശ്വാസം അദൃശ്യജ്ഞാനത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഉറക്കത്തെ വളരെ ചെറിയ ശിശുക്കൾ മൗലൂദ്, ആ ശിശുക്കൾ എന്ത് ചെയ്യുന്നു, എന്ത് കാണുന്നു എന്നത് നമ്മൾക്ക് അറിയാൻ സാധ്യമല്ല. മുതിർന്ന ആളുകൾ തന്നെയും ഉറക്കത്തിൽ ചിലപ്പോൾ ചിരിക്കാറുണ്ട്, കരയാറുണ്ട്. അത് ചിലതൊക്കെ എന്ത് എന്ന് അവരോട് ചോദിച്ചാൽ ഉറക്കത്തിന് ശേഷം അവർ അത് കണ്ടിട്ടാണ്, ഇത് കണ്ടിട്ടാണെന്ന് പറയാറുണ്ട്. എന്നാൽ പലതും അവർക്ക് തന്നെയും അറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ചെറിയ ശിശുക്കൾ ഉറക്കത്തിൽ കരയുന്നതും ചിരിക്കുന്നതുമൊക്കെ മലക്കിനെ കണ്ടിട്ടാണോ എന്ന ചോദ്യത്തിന് പ്രമാണങ്ങൾ കൃത്യമായി ഒന്നും വരാത്തതുകൊണ്ട് മലക്കുകളിലെ വിശ്വാസം അദൃശ്യജ്ഞാനത്തിൽ പെട്ടതാണ് എന്നതുകൊണ്ടും അവയെ തള്ളാനോ അവയെ സ്വീകരിക്കുവാനോ സാധ്യമല്ല. ഗൈബിയായ കാര്യങ്ങളിൽ ഖുർആനും സുന്നത്തും എന്ത് പറഞ്ഞുവോ അതിൽ നിലകൊള്ളുകയാണ് വേണ്ടത്. ഖുർആനും സുന്നത്തും ആ ഒരു വിഷയത്തിൽ പ്രത്യേകമായി ഒന്നും പറഞ്ഞതായി കണ്ടിട്ടില്ല. അല്ലാഹു തആല ആലം.
5: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
6: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
7: പീസ് റേഡിയോ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈം, അമ്മാ ബാദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് ടെലിഗസിൽ ചർച്ച ചെയ്യുന്ന വിഷയം സാഹിത്യം, പുരസ്കാരങ്ങൾ, കൃതികൾ എന്ന വിഷയമാണ് ഇന്ന് ഫാമിലി ടെലിഗസിൽ ചർച്ച ചെയ്യുന്നത്. ഇന്ന് പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ ഞാൻ ഫൈറൂസ് ഉള്ളണം,
1: ഞാൻ അഷ്മിൽ മുഹമ്മദ് കൈപ്പള്ളി. അപ്പോൾ എല്ലാ ശ്രോതാക്കളെയും പീസ് റേഡിയോ ഫാമിലി ലൈ ടെലിഗസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യണം ഇൻഷാ അള്ളാ. അപ്പോൾ നമുക്കിന്ന് കുറേ അടിപൊളി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അറിവുകൾ നേടാനുള്ള പീസ് റേഡിയോയുടെ പദ്ധതിയാണ് നമ്മൾ ടെലിഗസ്. അപ്പോൾ സക്സസ്ഫുള്ളി ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ അത് റൺ ചെയ്യാണ്. നമുക്ക് ധാരാളം കോളുകൾ വരാറുണ്ട്. കോളുകൾ എന്താ കിട്ടണില്ല എന്ന് പറഞ്ഞ കംപ്ലൈൻസ് നമുക്ക് ഇഷ്ടംപോലെ കംപ്ലൈൻറ്റ് ആവരുന്നത്. അപ്പോൾ അതിനൊരു പ്രതിവിധി വേണ്ട നമുക്ക് ഇൻഷാല്ലാ. അതിനൊരു പ്രതിവിധിയായിട്ട് പീസ് റേഡിയോ ടെലിഗസിൻ്റെ പുതിയൊരു രൂപം മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ അത് അണിയറയിൽ
0: നടന്നുകൊടുക്കുകയാണ്.
1: അപ്പോൾ അതിന് നിങ്ങൾക്ക് വിളിക്കാൻ, അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്താ ഈ വീഡിയോ ഫേസ്ബുക്കിൽ എന്താ റേഡിയോയിൽ കേൾക്കുന്ന ശ്രോതാക്കളാണെങ്കിൽ 90 20 840 840 എന്ന നമ്പറിലേക്ക് ടെലിഗസ് എന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ആ ടെലിഗസിന് ഒരു ഫോമുണ്ട്, ഗൂഗിൾ ഫോമുണ്ട്. ആ ഫോം എന്ത് ചെയ്യുക, അയച്ചു തരും. അപ്പോൾ അത് പൂരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനം ഉറപ്പിക്കാം, അതുപോലെ തന്നെ
0: സമയം കിട്ടും.
1: അപ്പോൾ ഇതിൻ്റെ ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളിതിൻ്റെ കൂടുതൽ വിഷയം
0: കൊടുത്തിട്ടുണ്ട്.
1: അവിടെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ആൾക്കാർക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്.
0: ശ്രദ്ധിക്കുക എല്ലാവരും,
1: ശ്രദ്ധിക്കുക ഇൻഷാല്ലാ. അപ്പോൾ വേഗം പോയിട്ട് അത്
0: എല്ലാവരും
1: സ്ഥാനം ഉറപ്പിച്ചോളി. കാരണം കുറേ ആൾക്കാർ, ഇപ്പോൾ ഞാൻ തന്നെ ഒരു വട്ടം ലൈവിലിരുന്നിട്ട് ഞാൻ പലവട്ടം പറഞ്ഞതാണ്, 97 വട്ടം
0: വിളിച്ചിട്ടുണ്ട്.
1: 98-ാമത്തെ വട്ടം കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കംപ്ലൈൻറ്റുകൾ വരാറുണ്ട്.
0: അപ്പോൾ നമ്മൾ അതിനുള്ളൊരു പരിഹാരമാണ്,
1: അതുപോലെ തന്നെ നമ്മളെ ടെലിഗസിൻ്റെ നമ്പറിലേക്ക് കുറേ ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ കോൾ എടുത്തില്ല എന്നൊക്കെ.
0: അത് നമുക്ക് പരാതിയാണ്.
1: അപ്പോൾ നമുക്ക്
0: അതിനുള്ളൊരു
1: സൊല്യൂഷനാണ്. അപ്പോൾ അത് എന്താ, ഇത് പ്രത്യേകം പറയാലോ, അത് UP കുട്ടികൾക്ക് ഒരു പ്രാതിനിധ്യമുണ്ട്,
0: മുൻഗണന ഉണ്ട്.
1: UP കുട്ടികൾക്ക് പ്രാതിനിധ്യമുണ്ട്. ഇതുപോലുള്ള ടെലിഗസ് അല്ല, വേറൊരു വെറൈറ്റി മോഡൽ.
0: എല്ലാവരും
1: അതൊരു സർപ്രൈസാണ് ഇൻഷാല്ലാ, ഒരു സർപ്രൈസാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വലൈക്കും സലാം.
1: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അസീം. അസീം എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി ഒന്നിക്ക്. അപ്പൊ അസീം, ഞാൻ മുമ്പും അസീമിന്റെ പേര് കേട്ടിട്ടുണ്ട്. ടെലിഗസിലേക്ക് നിരന്തരം വിളിക്കണില്ല ഇപ്പോ 2-3 ദിവസമായിട്ട്. വിന്നറായിട്ടുണ്ടോ? നാല് വട്ടം വിന്നറായിട്ടുണ്ടോ? പുലിക്കുട്ടിയാണ്. അപ്പോ ഇന്ന് വിന്നറാവോ? അപ്പോ ഇന്നത്തെ വിഷയം എന്താന്ന് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്താ. പുരസ്കാരങ്ങൾ,
0: വലിയൊരു പേരാണ്,
1: വലിയ പുരസ്കാരങ്ങൾ, അതായത് അവാർഡുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവളേ, ഹലോ. ആ, അപ്പൊ എന്നോടുള്ള ഫസ്റ്റ് ചോദ്യം ഞാൻ ചോദിക്കട്ടെ? ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ഏതാണ്? ഓക്കെ. ഓപ്ഷൻ എ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്,
0: ജ്ഞാനപീഠം.
1: ഓപ്ഷൻ സി സരസ്വതി സമ്മാൻ,
0: ബുക്കർ പ്രൈസ്.
1: ഓക്കെ. അപ്പൊ നമുക്ക് ടൈമർ കൊടുക്കാം.
0: കൊടുക്ക. ഉമ്മാനോട് ചോദിക്കട്ടോ?
1: ഓക്കെ, ഞാൻ പറയാം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓപ്ഷൻ ബി ജ്ഞാനപീഠം, ഓപ്ഷൻ സി സരസ്വതി സമ്മാൻ, ഓപ്ഷൻ ഡി ബുക്കർ പ്രൈസ്. നമ്മളെ സമയം അവസാനിച്ചിട്ടുണ്ട്, ലാസ്റ്റ് ആയിട്ട് ഒരു അവസരം കൂടി. ജ്ഞാനപീഠം ഉറപ്പാണോ? ഓക്കെ. അപ്പൊ നമ്മള് ടൈം അവർ അവസാനിച്ചത് കൊണ്ട് നമുക്ക് ഇനി വേറെ ഓപ്ഷൻ നമ്മള് ചോദിക്കണില്ല. അപ്പളേ ആരാ ജ്ഞാനപീഠം എന്നല്ല ഉത്തരം പറഞ്ഞത്? ഇമ്മയാണ്. അപ്പൊ ഇന്നത്തെ സമ്മാനം നമുക്ക് ഉമ്മാക്ക് കൊടുക്കാം, കാരണം ഉത്തരം ശരിയാണ്.
0: ഒന്നാമത്തെ ശരിയാണ്, ഒന്നാമത്തെ ഉത്തരം ശരിയാണ്.
1: അൽഹംദുലില്ലാ, നമ്മള് ഈ ശ്രോതാക്കൾ റേഡിയോ കേൾക്കുന്ന കുട്ടികളൊക്കെ പതിവാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് സന്തോഷം വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണം. എനിക്ക് തോന്നുന്നു അള്ളാഹ് ശ്രദ്ധിക്കണം. അവന് എന്താ അപ്രതീക്ഷിതമായിട്ട് ഉത്തരം പറഞ്ഞതാണോ എന്നൊരു സംശയമുണ്ട്.
0: അതായത്
1: പെട്ടെന്ന് ഉത്തരം പറഞ്ഞു അത് ശരിയായി, അങ്ങനെയാണോ? ഹലോ, ഓക്കേ. അപ്പളേ എന്താ മോൻ എത്രാം ക്ലാസ്സിൽ പഠിക്കണം? ഒന്നാം ക്ലാസ്സിൽ എന്നല്ലേ പറഞ്ഞേ?
0: ഒന്നാം ക്ലാസ്സിൽ. ഹലോ,
1: ആ ഞാനേ അതിനോട് ഒരു കാര്യം പറയട്ടെ. ഈ ഒന്ന് കുറച്ച് അവിടെ നിന്ന് വിട്ടിരുന്നാൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ ആരൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് നമ്മള് ക്ലിയർ ആവണില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പളേ ഞാൻ എന്നോട് ചോദിക്കാൻ വന്ന കാര്യം വേറെയാണ്. ഈ പാട്ട് പാടുമോ? പ്രസംഗിക്കുക, പാട്ട് പാടൊന്നും ചെയ്യില്ല? മറന്നുപോവേ? എന്നായിക്കോട്ടോ, മറന്നുപോയ കുഴപ്പമില്ല. എനിക്ക് ഞാനൊരു ചാൻസ് തരാം. ഈ എന്താ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ എന്താ കേൾക്കാത്തെ? നമ്മള് മുന്നത്തെ ലൈവുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായതേ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ എന്നെ പോലത്തെ കുട്ടികൾക്ക് എന്താണ് അവരുടെ പാട്ട്, കഥ, കവിത, അതായത് ഇംഗ്ലീഷ്, മലയാളം, അറബി എന്നീ ഭാഷകളിലൊക്കെ ഇല്ല എന്താ കഥ, പാട്ട്, ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പീസ് റേഡിയോ ശ്രോതാക്കളെ നമുക്ക് എന്ത് ചെയ്യാം, ബലി പെരുന്നാളിന് കേൾപ്പിക്കാനുള്ള ഒരു
0: അവസരം.
1: തെൽബിയ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സ്റ്റാർ ക്വസ്റ്റ് പീസ് റേഡിയോ എല്ലാ എന്താ തവണയും നടത്തുന്ന ഒരു എന്താ പ്രോഗ്രാമാണ്. അപ്പോൾ കടങ്കഥ, ഈ ഇന്നലെ കടങ്കഥ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? ആ ഓക്കെ, ഞാനൊരു കാര്യം ഈ കാര്യം പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അതായത് ഈ സ്റ്റാർ ക്വസ്റ്റിക്ക് എന്താ എനക്ക് എന്ത് ചെയ്യാ എന്റെ പാട്ടുകളൊക്കെ അയക്കാം. ഇത് മറന്നുപോയി എന്നല്ലേ പറഞ്ഞേ?
0: അപ്പൊ എന്ത് പഠിച്ചിട്ട്
1: ഇത് പഠിച്ചിട്ട് എന്ത് ചെയ്യാ പെട്ടെന്ന്, അതിന്റെ സമയം കഴിയാനായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യാ അയക്ക. എവിടെ അയക്കണ്ടേ അറിയോ?
0: നമ്പറുണ്ട്,
1: നമ്പറുണ്ട്.
2: ആ
1: പീസ് റേഡിയോ അയച്ചേരണ്ടേ. നമ്പറ് അറിയോ? നമ്പറ് 97 47 845 845 എന്ന നമ്പറിലേക്കാണ് അയക്കേണ്ടത്.
0: ഇത്രയും പെട്ടെന്ന് അയക്കണം,
1: ഇത്രയും പെട്ടെന്ന് അയക്കണം. ഇനി എനിക്ക് ഇത് നമ്പർ മറന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ എന്താ യൂട്യൂബില് ഫേസ്ബുക്കിലൊക്കെ ഈ ടെലിക്യൂസിന്റെ ലൈവ് നമുക്ക് വീഡിയോ കാണാം. ആ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എന്ത് ഇതിന്റെ നമ്പർ. ഓക്കെ, അപ്പൊ ഇനി ഇജ് ഞങ്ങളോട് കടങ്കഥ ചോദിക്കാൻ പറഞ്ഞിട്ട്, അപ്പൊ വേഗം കടങ്കഥ ചോദിച്ചിട്ട് ഞങ്ങൾ എന്നോട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കും. വേഗം കടങ്കഥ പറയും. ക്ലിയർ ഇല്ലല്ലോ.
0: ക്ലിയർ ആയില്ല, ഒന്നും കൂടി പറയും കറക്റ്റ് ആയിട്ട്.
2: 1000
0: പട്ടാളക്കാർക്കോ?
1: 1000 പട്ടാളക്കാർക്ക് ഒരു
0: ബെൽറ്റ്. ചൂലാണോ?
1: ആ ഇവിടെ നമ്മളെ ആങ്കർ ഡെസ്കിൽ നിന്ന് ഫയറോസ്കാണ്. ഫയറോസ്ക ഈ കാര്യത്തിലൊക്കെ പുലിയാണ്. ഇത് ടെലിഗ്യൂസിലെ പുലിയല്ലേ? മൂപ്പൻ ഇങ്ങനെ കടങ്കഥയിലൊക്കെ ഭയങ്കര പുലിയാണ്. അപ്പളെ ഈ സന്തോഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ചോദിക്കാം. ഓക്കെ, ചോദിച്ചോളൂ.
0: ചോദിക്കട്ടെ. ജ്ഞാനപീഠം പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്?
1: ഓക്കെ, ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ്,
0: എസ് കെ പൊറ്റക്കാട്,
1: ഓപ്ഷൻ ടി ഓപ്ഷൻ സി തകഴി ശിവശങ്കരപിള്ള,
0: എം ഡി വാസുദേവൻ നായർ.
1: ഞാൻ ഫുള്ള് പറയാം. ജി ശങ്കരക്കുറുപ്പ് ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ ബി എസ് കെ പൊറ്റക്കാട്, ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ്, ഓപ്ഷൻ ബി എസ് കെ പൊറ്റക്കാട്, ഓപ്ഷൻ സി തകഴി ശിവശങ്കരം പിള്ള, ഓപ്ഷൻ ഡി എം ടി വാസുദേവൻ നായർ. നമുക്ക് ടൈമർ കൊടുക്കാം.
0: കൊടുക്കുക.
1: ഓക്കെ, 20 സെക്കൻഡ് ആണ്, പെട്ടെന്ന് ഉത്തരം പറയണം. ഓപ്ഷൻ എ ഉറപ്പാണോ? ഇതും ആരാ പറഞ്ഞന്നേ? ഉമ്മയാണ്. അപ്പം
0: ഉമ്മാക്കിഞ്ഞ് സമ്മാനം കൊടുക്കേണ്ടത്.
1: ഉനക്ക് ടൈം പറഞ്ഞ ഒന്നും ആവശ്യമില്ല. ഞാൻ നേരത്തെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ടെലിവിക്കസിലെ പുലിയാണ്.
0: പുലിയാണ്.
1: അപ്പോ ജി ശങ്കരക്കുറുപ്പ് എന്നുള്ള ഉത്തരം മഷാല്ലാ ശരിയാണ്. 1965 അദ്ദേഹത്തിന് ലഭിച്ചത്. ആദ്യത്തെ മലയാളിയാണ് ആദ്യം ഈ പുരസ്കാരം
0: നേടിയത്.
1: നേടിയ ആളും ഇദ്ദേഹം തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഈ പുരസ്കാരം നേടിയത് ഇന്ത്യൻ്റെ അവാർഡാണ് ജ്ഞാനപീഠ അവാർഡ്. അപ്പോൾ ഇതിൽ ആദ്യമായി എന്താ ലഭിച്ചത് ഇദ്ദേഹത്തിനാണ്. ആദ്യം മലയാളിയും ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹമാണ് മലയാള സാഹിത്യത്തെ എന്താ ഇന്ത്യയുടെ ഇന്ത്യൻ ഇന്ത്യയിലെ ആൾക്കാർക്ക് ഇന്ത്യൻ കൾച്ചർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഇദ്ദേഹമാണ്. അപ്പോൾ മാഷാല്ലാ. അപ്പോൾ ഇന്നത്തെ രണ്ട് ചോദ്യത്തിന് ഉത്തരം വളരെ ശരിയായിട്ട് അസീം പറഞ്ഞിട്ടുണ്ട്.
0: പെട്ടെന്ന് പറഞ്ഞു
1: പെട്ടെന്ന് പറഞ്ഞു. ഇനി വിന്നർ ആവാനുള്ള ചോദ്യമാണ്
0: അവസാനത്തെ ചോദ്യം.
1: ചോദിക്കട്ടെ, ജ്ഞാനപീഠം പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആരാണ്? നമ്മൾ നേരത്തെ ആദ്യത്തെ മലയാളിയുടെ പേരാണ് ചോദിച്ചത്. ഇപ്പോൾ ആദ്യത്തെ വനിത ആരാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആശാ പൂർണാദേവി,
0: അമൃത പ്രീതം.
1: ഓപ്ഷൻ സി മഹാശ്വേത ദേവി,
0: സുഗത കുമാരി.
1: സുഗത കുമാരി. ഓക്കെ, ഓപ്ഷൻ എ ആശാ പൂർണാദേവി, ഓപ്ഷൻ ബി അമൃത. ഏ ഓപ്ഷൻ എ ആണ്, ഉറപ്പാണോ? അപ്പൊ ഓപ്ഷൻ എ ആശാ പൂർണാദേവി. ഇത് ആരാ പറഞ്ഞ? അപ്പൊ നമുക്ക്
0: ഉമ്മാക്ക് സമ്മാനം കൊടുക്കണ്ടേ?
1: ആ നമുക്ക് അസീം എന്നുള്ള പേര് നമ്മളെ സമ്മാനത്തിന് മാറ്റിയിട്ട് ഉമ്മാന്റെ പേര് കൊടുക്കാം. കൊടുക്കട്ടെ.
0: ഉമ്മല്ലേ ഉത്തരം പറഞ്ഞത്.
1: കുഴപ്പമില്ല, ഇപ്രാവശ്യം നമുക്ക് അസീം തന്നെ
0: കൊടുക്കാം.
1: അടുത്ത പ്രാവശ്യം ഉമ്മാക്ക് കൊടുക്കാം. അപ്പോ ഇന്നത്തെ വിന്നറായിക്കണേ. മൂന്ന് ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം പറഞ്ഞു, ഇന്നത്തെ വിന്നറായി. സമ്മാനോ? സമ്മാനം എന്താ, നമ്മള് പോസ്റ്റ് വഴി അയക്കണോണ്ട് കുറച്ച് ഡിലേ വരും. ഇൻഷാല്ലാ പെട്ടെന്ന് എന്താ എത്തും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇൻഷാല്ലാ ഇൻഷാല്ലാ പെട്ടെന്ന് കിട്ടും
2: കേട്ടോ.
1: ഓക്കെ, അപ്പൊ ഇന്നത്തെ വിന്നറായി. സന്തോഷല്ലേ? അപ്പൊ സന്തോഷായി. ഏ എന്തായാലും സമ്മാനം എന്താ കുറച്ച് വരും പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ ഷോ കേസ് ഒക്കെ ഉണ്ടാക്കി വെച്ചോ.
0: എന്തായാലും
1: ഇപ്പൊ മെയ് 12
0: ഇനിയുണ്ട്
1: ഇഷ്ടംപോലെ ദിവസങ്ങൾ ടെലിവിഷന്. ഇന്നലെ വിന്നറായില്ലേ? ആ ഓനിപ്പോ കുറച്ച് ദിവസമായിട്ട്
0: വിന്നറാവുകയാണ്
1: ആ പുലി. അപ്പൊ ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളൈക്കും
1: അസ്സലാം. നമ്മള് ജ്ഞാനപീഠ അവാർഡിനെ കുറിച്ചിട്ടാണ് അവനോടുള്ള മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. അത് ജ്ഞാനപീഠ അവാർഡ് ഇന്ത്യയിലെ 1965 രൂപീ എന്താ തുടങ്ങിയ ഒരു അവാർഡാണ്. ആദ്യം നേടിയ മലയാളിയും ആദ്യത്തെ വ്യക്തി എന്താണ്, ജി ശങ്കരക്കുറുപ്പ് എന്ന് പറയുന്ന ആളാണ്. 1965 അദ്ദേഹം നേടിയത്. അതുപോലെ തന്നെ ആദ്യത്തെ വനിത ആശാ പൂർണ്ണദേവിയാണ്. അതൊരു ബംഗാളി റൈറ്ററാണ്. 1976 നേടിയത് ഒരു നോവലിനാണ്. സ്ത്രീയുടെ അതിജീവനവും സാമൂഹിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞൊരു നോവലായിരുന്നു. അത് എന്താണ് പ്രഥമ പരിശ്രുതി എന്ന് പറയുന്നൊരു നോവലാണ്. പ്രഥമ പരിശ്രുതി എന്ന് പറയുന്ന ഒരു ബംഗാളി റൈറ്റർ എഴുതിയ നോവലിനാണ് ആദ്യത്തെ വനിതാ ജ്ഞാനപീഠം അവാർഡ്
0: കിട്ടിയത്.
1: അതായത് ആ അവാർഡിന് ആ കൃതിക്കല്ല കിട്ടിയത്, ആ വ്യക്തിയുടെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ഈ എന്താ പ്രഥമ പ്രതിശ്രുതി എന്ന് പറയുന്ന ഈ ഒരു അവാർഡ്. അപ്പൊ ഓക്കെ, നമുക്ക് അടുത്തൊരു കോളർ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സലാം.
1: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: മുഹമ്മദ് ബിലാൽ.
1: മുഹമ്മദ് ബിലാൽ, മുഹമ്മദ് ബിലാൽ എവിടെ നിന്ന് വിളിക്കുന്നത്? എവിടെ നിന്ന്
2: വിളിക്കുന്നത്? പാലക്കാട്.
1: പാലക്കാട്. അപ്പോ
2: പട്ടാമ്പി.
1: പട്ടാമ്പി. ഓക്കെ, ഇതിനു മുമ്പ് ടെലിക്യൂസിലേക്ക് വിളിച്ചിട്ടില്ലോ? ഓക്കെ, അപ്പോ വിന്നർ ആയിട്ടുണ്ടാവും അല്ലേ? എത്ര വട്ടം വിന്നർ ആയിട്ടുണ്ട്? ഒരു പ്രാവശ്യം. അപ്പൊ ഇന്ന് വിന്നർ ആവോ? നേരത്തെ നമ്മൾ അസീം പറഞ്ഞൊരു എന്താ
0: കുട്ടിയെ
1: വിളിച്ചു, നമ്മളൊരു എന്താ എന്നും വിളിക്കണറാണ്. അപ്പോൾ അവന് എന്താ എന്നും വിന്നറായി. അപ്പോൾ അതേപോലെ ഇയും ഇന്ന് രണ്ടാമത്തെ വട്ടം വിന്നറാകണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ
0: ഇന്നത്തെ വിഷയം എന്താ? സാഹിത്യം.
1: സാഹിത്യം, പുരസ്കാരം, അതേപോലെ കൃതികൾ. എത്രാം ക്ലാസ്സിലാ മോ പഠിക്കണത്? മൂന്നാം ക്ലാസ്സിലാ പഠിക്കണേ. രണ്ടും മൂന്നുക്കായി. അപ്പോ എന്താ പുതിയ സ്കൂളിൽ തന്നെയാണോ അതോ പുതിയ സ്കൂളിലേക്ക് പോവാണോ അതോ പഴയ സ്കൂളിൽ തന്നെയാണോ? എന്താ നമ്മള് സ്കൂളിൽ നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം, നമ്മൾ ടെലിവിഷനിലേക്ക് വിളിച്ചിട്ടുണ്ട്, ഞാൻ വിന്നർ ആയിക്കണെന്നൊക്കെ പറയണം. പറയില്ലേ? ഓക്കെ. അപ്പൊ സ്കൂള് തുറക്കുമ്പോ നമ്മള് സ്കൂള് തുറക്കുമ്പോ നമ്മളെ കയ്യിലെടുത്ത മെയിൻ അല്ലേ?
0: അതാവണം.
1: അതാവണം. സ്കൂൾ തുറക്കുമ്പോ നമ്മളെ കയ്യിലെടുത്ത മെയിൻ. ഓക്കെ. അപ്പോ അന്നോടുള്ള ഒന്നാമത്തെ ചോദ്യം, ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം നേടിക്കൊടുത്ത കൃതി ഏത്? ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം നേടിക്കൊടുത്ത കൃതി ഏത്? അതായത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന കൃതിയുടെ പേരാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ വായിക്കട്ടെ. ഓടക്കുഴൽ,
0: സാഹിത്യമഞ്ചാരി,
1: വിശ്വദർശനം, പൂജപുഷ്പം. ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ അവാർഡാണ് എന്ന് പറഞ്ഞു. ഓപ്ഷൻ വേണോ? ഓപ്ഷൻ എ ഓടക്കുഴൽ,
0: സാഹിത്യമഞ്ചാരി.
1: ഓപ്ഷൻ സി വിശ്വദർശനം,
0: പൂജപുഷ്പം.
1: ഒറ്റവട്ടം കൊണ്ട് ലാസ്റ്റ് ആട്ടോ. ഇനി പറയില്ല.
0: ഇനി പറയില്ല.
1: ഓടക്കുയൽ,
0: സാഹിത്യമഞ്ചാരി,
1: വിശ്വദർശനം,
0: പൂജപുഷ്പം.
1: ഞങ്ങൾക്ക് ടൈം കൊടുക്കാം. ഓടക്കുയൽ ഉറപ്പാ?
0: ഉത്തരാറ് പറഞ്ഞേ.
1: ഉമ്മയാണ് പറഞ്ഞേ ഓടക്കുയൽ. അപ്പോ ഉമ്മ പറഞ്ഞ ഉത്തരം തെറ്റൂല അല്ലേ?
0: തെറ്റൂല,
1: തെറ്റൂല. മാഷാല്ലാ, ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാ. ഓടക്കുഴൽ എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരമാണ്. അത് പ്രകൃതിയും മനുഷ്യ ജീവിതത്തെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കവിതാ സമാഹാരമാണ് ഓടക്കുഴൽ. ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹമാണ് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം 1965 വാങ്ങിയ മലയാളിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കവിതാ സമാഹാരം ആണ് ഇത്, ഓടക്കുഴൽ. അതിന്റെ വിഷയമാണ് എന്ത്? പ്രകൃതിയും മനുഷ്യ ജീവിതത്തെ കുറിച്ചൊക്കെ ഉള്ള ഒരു അടിപൊളി കവിതാ സമാഹാരമാണിത്. അപ്പൊ ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്നോട് ഒരാൾ പറഞ്ഞിട്ട് നല്ലോണം പാട്ട് പാടുന്നു, ശരിയാ?
0: പാലക്കാട് ഉള്ളത് കൊണ്ട് പാട്ട്
1: പാടും. ഇജ് നല്ല പാട്ട് പാടുന്നു ഞാൻ കേട്ടു, ശരിയാണ്? അപ്പോ അനക്ക് ഞാന് ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഇപ്പൊ ഒരു പാട്ട് പാടണം. ഞങ്ങൾക്ക്
0: ചെറിയ പാട്ട്,
1: ചെറിയൊരു പാട്ട്. കൂടുതൽ സമയം അണക്ക് ഞാൻ തരാം, അത് എപ്പോഴാന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ചെറിയൊരു പാട്ട് പാട്. ഓക്കെ. അപ്പോ അനക്ക് പാട്ട് പാടാൻ വൈക്കും അല്ലേ?
0: അപ്പൊ എനിക്കൊരു അവസരം ഉണ്ടല്ലേ?
1: ഓക്കെ, നമുക്കൊരു അവസരം കൊടുക്കും. എനിക്ക് പിന്നെ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിനെ പറ്റി കേട്ടുക്കണോ? പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് കേട്ടിട്ടുണ്ട്? അയക്ക് എന്റെ എന്താ പാട്ടുകൾ അയച്ചിട്ടുണ്ടോ? ജി
0: മുമ്പ് അയച്ചിട്ടുണ്ടോ?
1: ഇല്ല. ഇത്ര അടിപൊളിയായിട്ട് പാട്ടോടിച്ച് എന്താ ചായക്കാത്തത്?
0: മറന്നായിരിക്കും.
1: മറന്നതാ.
0: ഇനി അവസരം ഉണ്ടോ?
1: എന്താ ലാസ്റ്റ് അവസരം ഉണ്ടോ നമുക്ക്? എന്താ സ്റ്റാർ ക്വസ്റ്റ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതായതേ നമ്മളെ ബലി പെരുന്നാളിന് നമ്മളെ റേഡിയോ കേൾക്കണ കുറേ ആൾക്കാരുണ്ട് ലോകത്തിന്റെ, എന്താ കേരളത്തിൽ മാത്രമല്ല പല സ്ഥലത്തും എന്താ റേഡിയോ കേൾക്കണ ആൾക്കാരുണ്ട്. അപ്പൊ ആ കേൾക്കണ ആൾക്കാർക്ക് എന്റെ പാട്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം. അതിനൊരു അവസരമുണ്ട്. അതാണ് തെൽബിയ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റാർ ക്വസ്റ്റ്. എന്റെ ഈ ഈ പാട്ടൊക്കെ അയച്ചു കൊടുക്കണം അല്ലേ. അതായത് 3 മിനിറ്റിൽ കുറയാത്ത ഒരു പാട്ട്,
0: അത് റെക്കോർഡ്.
1: ആ പാട്ട് പറ്റും, കവിത പറ്റും, പ്രസംഗം പറ്റും. അപ്പൊ എന്ത് ചെയ്യാം, ഈ എന്താ റെക്കോർഡ് ചെയ്തത് 97 47 845 845 എന്നുള്ള നമ്പറിലേക്ക്, വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കണം. പെട്ടെന്ന് അയക്കണം,
0: സമയം കുറവാണ്.
1: എന്ത് ചെയ്യാന്നറിയോ, എന്റെ പേരൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആരാന്നെങ്ങനെ മനസ്സിലാവാ.
0: അതിന്റെ പേര്,
1: അഡ്രസ്, അതേപോലെ സ്കൂളിന്റെ പേര്, ക്ലാസ് ഒക്കെ എന്ത് ചെയ്യണം, അയച്ചു കൊടുക്കണം.
0: അപ്പോഴാണ് ഇജ്ജാണെന്ന് അറിയുള്ളൂ,
1: ഇജ്ജാന്ന് നന്നായി അറിയുള്ളൂ. ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കണം, ഈ കോള് കട്ടാക്കി ഉടനെ അയച്ചു കൊടുക്കണം. ഓക്കെ, ഇനി 2 ചോദ്യം ബാക്കി ഉണ്ട് എനിക്ക്. എന്നിട്ട് എന്താ, എന്നത് വിന്നർ ആവുക വേഗം, എന്നിട്ട് വേഗം അയച്ചു കൊടുക്കണം. ഓക്കെ, ഈ നമ്പർ മറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാറിയോ, നമ്മളെ യൂട്യൂബിൽ ഇപ്പോൾ പീസ് റേഡിയോ ചാനൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോ ലൈവ് പോകുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നത് ടെലിക്യൂസ് ലൈവ് ഉണ്ട്. ഈ ടെലിക്യൂസ് ലൈവിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തുണ്ട്, നമ്പർ ഉണ്ട്. ഒന്നുകൂടി പറഞ്ഞുതരാം, 97 47 845 845 വേഗം അയച്ചു കൊടുക്കണം കേട്ടോ,
0: കൂട്ടുകാർക്ക് അറിയിച്ചു കൊടുക്കണം,
1: കൂട്ടുകാർക്ക് അറിയിച്ചു കൊടുക്കുവാണ്, സമയം കഴിയാനായിക്കണ്. അപ്പോൾ വേഗം അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത് ചോദ്യം ചോദിക്കാം, ഫയറോസ് ചോദിക്കാം രണ്ടാമത് ചോദ്യം.
0: ചോദിക്കട്ടെ, മയ്യാഹി പുയയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്ത നോവൽ രചിച്ചതാരാണ്?
1: മയ്യാഹി പുയയുടെ തീരങ്ങൾ എന്ന പ്രശസ്ത നോവൽ രചിച്ചത് ആരാണ്? മയ്യാഹി പുയയുടെ, മയ്യാഹി പുയയുടെ ഓപ്ഷൻ എ എം മുകുന്ദൻ,
0: സേതു,
1: ഓപ്ഷൻ സി പുനത്തിൽ കുഞ്ഞബ്ദുള്ള,
0: ഒ വി വിജയൻ.
1: മഴഴിപ്പുഴയുടെ തീരങ്ങൾ, നമുക്ക് ടൈമർ കൊടുക്കാം, മഴഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന പ്രശസ്ത നോവൽ രചിച്ചത് ആരാണ്? എം മുകുന്ദൻ,
0: സേതു,
1: പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ഉറപ്പാണോ? ഉറപ്പാണ്, ആരാ പറഞ്ഞു?
0: ചോദിക്കട്ടോ, ഉമ്മാനടുക്ക് ചോദിച്ചിട്ട് ആലോചിച്ച് എന്ത് ചെയ്യാ ഉത്തരം പറയാ.
1: ഓപ്ഷനെ ഉറപ്പാ,
0: എന്താണ്
1: ഇനി എന്താ വേറെ അവസരം ഒന്നുമില്ല കേട്ടോ, ചെലപ്പോ നേരത്തെ. ആരാ പറ, ഉമ്മ പറഞ്ഞല്ലോ, പറഞ്ഞേ
0: ആര് പറഞ്ഞത്, ഉമ്മേ.
1: അപ്പൊ നമുക്ക് ലോക്ക് ചെയ്യാം അല്ലേ,
0: ഡൗട്ടൊന്നുമില്ല,
1: ഡൗട്ടൊന്നുമില്ല എനിക്ക്. പക്ഷേ അത് ഉത്തരം ശരിയാണ്,
0: ശരിയാണ്, ഓപ്ഷൻ എ
1: എം മുകുന്ദൻ. ഓക്കെ, അപ്പൊ അൽഹംദുലില്ല, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും അടിപൊളിയായിട്ട് പറഞ്ഞു. അപ്പൊ ഇനി 3-ാമത്തെ ചോദ്യം, ഈ ചോദ്യത്തിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇന്നത്തെ വിഷയം എന്താണ് നമുക്കറിയില്ലേ, സാഹിത്യം, പുരസ്കാരങ്ങളും കൃതികളും. അപ്പോ നമ്മൾ കേരളത്തിനെ പറ്റിയുള്ളൊരു ചോദ്യമാണ്, ചോദിക്കട്ടെ. മലയാളത്തിലെ ആദ്യത്തെ നോവലായി കണക്കാക്കപ്പെടുന്നത് ഏത്? എ ഇന്ദുലേഖ,
0: കുന്ദലത,
1: ഓർമ്മഥബന്ധ, മാർത്താണ്ഡവർമ്മ,
0: ശാരദ.
1: ഇന്ദുലേഖ,
0: കുന്ദലത,
1: മാർത്താണ്ഡവർമ്മ,
0: ശാരദ.
1: ടൈം കൊടുക്കാം, ഓപ്ഷൻ ബി ഉറപ്പാ. എന്താണ് ഓപ്ഷൻ ബി, എന്താ? ോട് ഞാൻ പറഞ്ഞത് തന്നെയാണ്, ബിലാലിനോട് പറഞ്ഞത് എന്താണ്,
0: ഉമ്മാക്ക്
1: സമ്മാനം കൊടുക്കാം നമുക്ക്. ഇനി അതിൽ വേറെ തർക്കല്ല, അത് ഈ സമ്മാനം ഉമ്മാക്കുള്ളതാണ്,
0: കൊടുക്കൂലേ.
1: ഇപ്പൊ ഒരു സമ്മാനം കൊടുത്ത ഉമ്മാക്ക്, എങ്ങനെ ഉമ്മാക്ക് സമ്മാനം കൊടുക്ക, ഇപ്പൊ ഈ ഉമ്മാക്ക് ഇപ്പൊ ഒരു സമ്മാനം കൊടുക്കണം. എന്താ കൊടുക്ക,
0: എന്നെ വിജയിപ്പിച്ച്,
1: എന്നെ വിജയിപ്പിച്ച ഒരു സമ്മാനം കൊടുക്കണം. അപ്പൊ മാഷാല്ലാ, അപ്പൊ ഇന്നത്തെ വിന്നർ ആയിക്കണ്,
0: 3 ചോദ്യം
1: പറഞ്ഞു, അൽഹംദുലില്ല. ഉമ്മാക്ക് നല്ല അറിവുണ്ട് മനസ്സിലായി, ഉമ്മാക്ക് നല്ല അറിവുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ ഇനി നാളെ മുതലും ടെലിക്യൂസിലേക്ക് വിളിക്കണം. അപ്പൊ രണ്ടാമത്തെ വട്ടല്ലേ വിന്നർ ആയിക്കണത്?
2: ഇനി
1: നാളെ വിളിക്കോ. അപ്പൊ നാളെ വിളിക്കണം. അപ്പൊ മൂന്നാമത്തെ
2: സമ്മാനം വന്നിട്ടില്ല.
1: സമ്മാനം വരും, സമ്മാനം വരും, അതൊക്കെ വരും, അതൊക്കെ ഇങ്ങനെ പാറി പറന്ന് വരും.
2: ഓക്കേ,
1: ആയിക്കോട്ടെ. അപ്പൊ ബാറക്കല്ലാഹു ഫീക്കും, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
2: വഅലൈക്കും സലാം.
1: അപ്പോൾ മുഹമ്മദ് ബിലാലാണ് വിളിച്ചിരുന്നത്. പാലക്കാട് പട്ടാമ്പി, നമ്മൾ അടുത്ത സ്റ്റുഡിയോന്റെ അടുത്തൊരു പ്രദേശമാണോ? പട്ടാമ്പി
0: അല്ലല്ല,
1: നോക്കണോ?
0: പട്ടാമ്പി പോയിട്ടുണ്ട്.
1: ഓക്കെ, അപ്പോൾ എന്താ
0: കുറ്റിപ്പുറം കഴിഞ്ഞു?
1: കുറ്റിപ്പുറം, ആ ശരി, കുറ്റിപ്പുറം കഴിഞ്ഞിട്ടാണ്. അപ്പം ഇന്ന് അവനോട് ചോദിച്ചത് എന്താ, ജയശങ്കരി കുറിപ്പ്, ജ്ഞാനപീഠ അവാർഡ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൃതിനെ കുറിച്ചാണ് നമ്മൾ
0: ചർച്ച
1: ചെയ്തത്. അപ്പം നമ്മൾ ഒന്നും കൂടിയും ആദ്യം പറഞ്ഞ, ഇനിയിപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ടെലിക്യൂസ് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോട് ഒന്നും കൂടിയും പറയാണ്. എന്താണ് നമ്മൾ ടെലിക്യൂസിൻ്റെ ബുക്കിംഗ് സംവിധാനം, ടെലിക്യൂസിൻ്റെ പുതിയ രൂപം വരികയാണ്. അപ്പോൾ ആ പുതിയ രൂപത്തിൽ നമ്മളെ വീട്ടിലെ മക്കൾക്കോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ
0: പല ആൾക്കാർക്കും അതിനുള്ള കംപ്ലൈൻറ്റ് ഉണ്ട്.
1: അപ്പോൾ യു പി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഒരു പ്രത്യേക മുൻഗണന കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മളൊരു പുതിയൊരു ടെലിക്യൂസിൻ്റെ എന്താ ഒരു വെർഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ
0: കാത്തിരിക്കുക.
1: അതിൻ്റെ വെർഷൻ നമുക്ക് എന്ത് ചെയ്യണം, അതിലേക്ക് നമ്മൾ ആൾക്കാർക്ക്
0: രജിസ്റ്റർ
1: ചെയ്യണം. രജിസ്റ്റർ ചെയ്യാതെ കിട്ടൂല.
0: അതായത് നമ്മൾ പ്രത്യേകത, ഇപ്പോഴത്തെ
1: ടെലിക്യൂസ് എങ്ങനെയാണ്, നമ്മൾ ആ ടൈമിൽ 2:30 മുതൽ 3:30 വരെ ആദ്യം വിളിക്കുന്ന ആൾക്കാർക്കാണ്
0: മുൻഗണന.
1: നമ്മളെ നമ്പർക്ക് വിളിക്കണം, പക്ഷേ ഇത് രജിസ്റ്റർ ചെയ്യണം,
0: ബുക്ക് ചെയ്യണം,
1: ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ബുക്ക് ചെയ്യാൻ എന്താ 920 840 840 എന്നുള്ള നമ്പറിലേക്ക് ടെലിക്യൂസ് എന്ന മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കൊരു ഫോം അയച്ചു തരും. അപ്പോൾ ആ ഫോമിൽ
0: ഗൂഗിൾ ഫോമിൽ
1: നമ്മളെ പേരും നമ്പറൊക്കെ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ പീസറോട് നിങ്ങളുമായി ബന്ധപ്പെടും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, വേഗം പോയി രജിസ്റ്റർ ചെയ്യാം ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ റെഡി ആയിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ.
1: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: മുഹമ്മദ് ലബീബ്.
1: മുഹമ്മദ് ലബീബ്, എവിടുന്ന വിളിക്കുന്നത്?
2: മണ്ടൂർ പാലാമടം.
1: എവിടെയാണ്?
0: എവിടുന്ന്?
1: പാലാമടം.
2: മണ്ടൂർ
1: പാലാമടം.
0: അറിയോ?
1: അല്ല, വണ്ടൂർ കെട്ടിക്കണ്, പാലാമടം
0: അതിൻ്റെ അടുത്തുള്ള സ്ഥലം.
1: അടുത്തുള്ള സ്ഥലം ആയിരിക്കണം, എനിക്കറിയില്ല. അപ്പോൾ എന്താ, ഇതിന് മുമ്പ് ടെലിക്യൂസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. എത്ര വട്ടം വിന്നർ ആയിട്ടുണ്ട്?
2: 6 പ്രാവശ്യം.
1: അപ്പം ഏഴാമത്തെ പ്രാവശ്യം
0: നിൽക്കണം
1: അല്ലേ?
0: വീട്ടിലിറക്കണ്ട്?
1: അപ്പോലേ എന്താ, ഒരു ഏഴാമത്തെ വട്ടം വിന്നർ ആവാൻ നിൽക്കല്ലേ? നമുക്ക് പെട്ടെന്ന് ഒരു ചോദ്യം ചോദിക്കാം.
0: ചോദിക്കട്ടെ.
1: ലക്ഷണമൊത്ത ആദ്യത്തെ മലയാള നോവലായി അറിയപ്പെടുന്നത് ഏത്? ഉറപ്പാണ്?
0: ആണോ?
1: ഞാനിങ്ങനെ എണ്ണീന്നു. ചോദ്യം അറിയപ്പെടുന്നത് എന്ന് ചോദ്യം പറഞ്ഞു. എത്രാം സെക്കൻഡിലും ഉത്തരം പറഞ്ഞു. ഒന്നോ രണ്ടോ മില്ലി സെക്കൻഡിലേക്ക്, ഒന്നല്പം മില്ലി സെക്കൻഡിലേക്ക്
0: നോക്കേണ്ടി വരും,
1: നോക്കന്നെ വേണ്ടി വരും. മാഷാല്ലാ, ഇന്ദുലേഖ എന്നുള്ള ഉത്തരം ശരിയാണ്. ഫാസ്റ്റ്നെസ് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ.
0: ഇതിന് എത്ര ക്ലാസ്സിൽ പഠിക്കണം പറഞ്ഞു?
1: ഞാൻ ചോദിച്ചില്ല. എത്ര ക്ലാസ്സിൽ പഠിക്കണേ? അടിപൊളിയാണ്. അപ്പൊ ഇന്ദുലേഖ എന്നാണ് പറഞ്ഞു ഉത്തരം. ഉത്തരം ശരിയാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്ന് പഠിച്ചിട്ടാ വന്നിക്കണത്? എനിക്കൊരു സംശയമുണ്ട്, കാരണം പെട്ടെന്ന് ഉത്തരം പറഞ്ഞു.
2: പുലിയാണോ?
1: അതാണ്. അതായത് ഇപ്പൊ നമ്മള് എന്താ, നമ്മളിപ്പോ ഇതൊരു എഐന്റെ കാലഘട്ടമാണല്ലോ. നമ്മള് എഐനോടൊരു സാധനം പറഞ്ഞാല് ഒരു 3-5 സെക്കൻഡേലും വേണം. ഇത് അതും കൂടി കൊടുത്തിട്ടില്ല, ഓന അതും കൂടി എടുക്കാതെയാണ് ഉത്തരം പറഞ്ഞത്.
0: അതോ മനസ്സിലുണ്ട്,
1: അവന്റെ മനസ്സിലുണ്ട്. മാഷാല്ല, കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ അള്ളാഹു തോഫീക്ക് ആട്ടെ. അപ്പോ രണ്ടാം ചോദ്യം ചോദിക്കണ്ടേ? അപ്പൊ രണ്ടാം ചോദ്യം ഫൈറസ്ക്ക് ചോദിക്കും.
0: ഖസാക്കിന്റെ ഇതിഹാസം എന്ന വിഖ്യാത കൃതിയുടെ കർത്താവ് ആരാണ്?
1: സംഭവം ഒന്നുമില്ല, ഏറ്റവും പ്രശസ്ത ഒരു എന്താ കൃതിയാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്നുള്ള കൃതി. അത് ആരാണ് രചിച്ചത് എന്നാണ് ചോദ്യം.
2: ഓപ്ഷൻ
1: എ എം ടി വാസുദേവൻ നായർ,
0: ഒ വി വിജയൻ,
1: ഓപ്ഷൻ സി ആനന്ദ്,
0: മാധവിക്കുട്ടി. മനുടും
2: പനടക്കും
1: ഓ വി വിജയൻ ഉറപ്പാണോ? എന്നിട്ട് ഉറപ്പില്ലാതെ ഉനക്ക്
0: ഉറപ്പിച്ചു പറയണോ?
1: ആണ്. അപ്പൊ ഓനക്ക് ഉറപ്പുണ്ടായതുകൊണ്ടേ ഞമ്മക്ക് ഇനി ഉറപ്പില്ലെങ്കിലും ഓനക്ക് ഉറപ്പാണല്ലോ, അത് മതി.
0: അപ്പൊ ശരിയാണ്.
1: മാഷാല്ലാ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തു
0: പറഞ്ഞു.
1: മറ്റേത് മില്ലി സെക്കൻഡ് സെക്കൻഡ് ആണ്.
0: പറഞ്ഞല്ലോ ഓന് ക്വിസിൽ പങ്കെടുക്കലുണ്ട്.
1: അപ്പോ ഈ പീസ് റേഡിയോന്റെ ക്വിസിൽ തന്നെ ഓനക്ക് ഇഷ്ടംപോലെ സമ്മാനം കിട്ടും.
0: കിട്ടും പുറമെ സ്കൂളിൽ നിന്ന് കിട്ടും.
1: സ്കൂളിൽ നിന്ന് കിട്ടും.
0: മദ്രസ പഠിക്കണില്ലേ? എത്ര ക്ലാസ്സിലാ?
1: ആറില്. സർഗവാസനിരക്ക് പോകലുണ്ടോ? ഓക്കെ. അതായത് ഞാൻ
0: പരിപാടിയിലൊക്കെ പങ്കെടുക്കലുണ്ടോ?
1: ഞാൻ പാട്ട്
0: മദ്രസയിലൊക്കെ പരിപാടിയിലൊക്കെ പങ്കെടുക്കലുണ്ടോ?
1: പാട്ട് പാടുമോ?
0: പ്രസംഗിക്കുന്നുണ്ട് അല്ലേ?
1: അപ്പച്ചി പഠിച്ചോ. അനക്കൊരു ചാൻസ് ഞാൻ തരാം. തരട്ടെ. ഇതെന്തേ അറിയോ? ഞാൻ നേരത്തെ ഇവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു സ്റ്റാർ ക്വസ്റ്റിനെ പറ്റിട്ട് പറഞ്ഞു. മുമ്പത്തെ കോളർ കേട്ടില്ലേ? അപ്പൊ അനക്കൊരവസരം ഇന്ന് രാത്രി പഠിച്ചേക്കണം കേട്ടോ. ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് താജുൻ സലായി. അപ്പൊ അദ്ദേഹത്തിനെക്കാളും കത്തി കയറി പ്രസംഗിക്കണത്. ഫോൺ നമ്പറോ? 97 47 845 845. ഓക്കെ അല്ലേ? ഞാൻ നാളെ രാവിലെ ഞാൻ ഇവിടെ പി സി റോഡിൽ കുളിച്ചു ചോദിക്കും. എന്താ
0: ഇങ്ങനെ ഒരാൾ അയച്ചു
1: എന്റെ ഇത് കിട്ടിക്കണോ ഞാൻ ചോദിക്കാം. അപ്പൊ എനിക്ക് എന്താ പോസിറ്റീവ് റെസ്പോൺസ് അവർ തരണം. തരില്ലേ?
2: ഇൻഷാല്ലാ.
1: അപ്പൊ ഒന്നുകൂടി നമ്പർ പറഞ്ഞുതരാം. 97 47 845 845.
0: ഈ പ്രസംഗം മാത്രം അയക്കണമെന്നില്ല, ഗാനം
1: പാട്ട് അയച്ചോ, അയച്ചോ,
0: എനിക്ക് അറിയണതൊക്കെ
1: അയക്കാം.
0: ഇസ്ലാമിക് ആണോ? അതൊരു
1: 3 മിനിറ്റ് കൂട്ടരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. എന്റെ പേരൊക്കെ പറയണം, പേര്
0: അഡ്രസ്സൊക്കെ
1: പറയണം. അപ്പോ എന്നോട് രണ്ടാമത്തെ മൂന്നാം ചോദ്യം ചോദിക്കാൻ സമയക്കണ് ചോദിക്കട്ടെ. വിന്നറാവിലെ ചോദ്യമാണ് അല്ലേ. രണ്ടാമൂഴം എന്ന നോവൽ ആരുടെ രചനയാണ്? ഞാൻ തോറ്റു, ഓൻ ജയിച്ച്.
0: അങ്ങനെയാ സംഭവിക്കുന്നത്.
1: അതാണ് ഓന്. ഞാന് ഇതിപ്പോ മില്ലി സെക്കൻഡ് ആണ്, ഫസ്റ്റത്തെ മില്ലി സെക്കൻഡ്. രണ്ടാമത്തെ ഓന് ചെറുത്. നമ്മളൊന്ന് ഓപ്ഷൻ പറഞ്ഞു, രണ്ടെണ്ണം പറഞ്ഞു, മൂന്നാമത്തേന് പറയണേന്റെ മുമ്പ് ഉത്തരം പറഞ്ഞു. എടാ ഇജ്ജേ, എനിക്ക് പുലിന്ന് പേരിട്ടാ പോരാ. പുലിയൊക്കെ കുറച്ച് സ്ലോ ആണ്. ഇപ്പോ എനിക്ക് ചീറ്റാന്ന് പേരിടേണ്ടി വരും.
0: ചീരപ്പുലി.
1: ചീരപ്പുലി. ടൈമറൊക്കെ കൊടുക്കലുണ്ട്
0: പീസോഡിൽ.
1: ടൈമർ കൊടുക്കും, നമ്മൾ ഓപ്ഷൻ വായിച്ചു കൊടുക്കും, എന്നിട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യും. ഇത് അണക്ക് അതിന്റെ ഒന്നും ആവശ്യമല്ലേ. ഇജ് സത്യം പറഞ്ഞാലേ ഒരു ദിവസം പീസ് റെഡിയാക്കി വരുന്നു. എനിക്ക് ഇവിടെ ഇരിക്കാം, ചോദ്യം ചോദിക്കാതിരിക്കാം.
0: ചോദിക്കാനുള്ള അവസരമുണ്ട്, കഴിവുണ്ട്,
1: എനിക്ക് കഴിവുണ്ട്.
0: മാഷാല്ലാ,
1: എന്റെ കഴിവൊക്കെ പടച്ചോനെ ചെയ്യട്ടെ, ഉയരത്തിലൊക്കെ കേട്ടെ. നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്താലോ തൗഫീഖ്, അല്ലാഹു തരട്ടെ. അമീൻ. അപ്പൊ എന്നാ വിന്നറായി. ആ ഇൻഷാല്ലാ, ദുആ ചെയ്യും. ഞാൻ മാത്രം, നമ്മളെ ഇത് കേൾക്കണ ധാരാളം ശ്രോതാക്കളുണ്ട്, അവരും എനിക്ക് വേണ്ടി ദുആ
2: ചെയ്യും
1: ഇൻഷാല്ലാ. അപ്പൊ എന്നാ വിന്നറായി. അപ്പൊ അടുത്ത സമ്മാനം പാറി പറഞ്ഞു.
2: അൽഹംദുലില്ലാ.
1: അപ്പൊ ബറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പൊ എന്നത്തെ
0: അത്ഭുതമുണ്ടോ?
1: ഭയങ്കര അത്ഭുതമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വല്ലാഹി ഞാൻ പറയണം, നല്ല ഇഷ്ടമായി. പെട്ടെന്ന്
0: പെട്ടെന്ന്
1: പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയണോ പറഞ്ഞു. ഞാൻ ക്വിസിലൊക്കെ പങ്കെടുക്കാറുണ്ട് എന്നാ പറഞ്ഞു. മാഷാല്ലാ,
0: അതൊരു കാര്യം തന്നെ,
1: അതൊരു കാര്യം തന്നെയാണ്. എന്നിപ്പോ പല ആൾക്കാർക്കും പല രീതിയിൽ കഴിവുണ്ടാവും. ഇതൊക്കെ ഒരു എന്താ നല്ല കഴിവാണ്, കാരണം നമ്മളെ മെമ്മറിയിൽ. ഇത് മദ്രസ പഠിച്ച സാധനമൊന്നുമല്ല, സ്കൂളിലും പൊതുവേ പഠിപ്പിക്കാത്ത സാധനമാണ്. ക്വിസിനായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നാലേ സാധനം കിട്ടുള്ളൂ. ഞാൻ ഒന്നാമത് ചോദിച്ചല്ലേ, ഒറ്റടിക്ക് പറഞ്ഞില്ലേ കാരണം. ഒറ്റടിക്ക്
0: ഞാൻ പരിചയമുണ്ട്,
1: പരിചയമുണ്ട്. അത് മുമ്പ് പഠിച്ച ആൾക്കാർക്ക് അത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് എന്തായാലും ഇപ്പോൾ ഒരു ഇപ്പോൾ എല്ലാവരും പറയാം. അപ്പോൾ AI നോക്കിയിരിക്കുന്നത് അതിനൊരു സമയമാണല്ലോ. ഇതൊന്നും എടുത്തിട്ടില്ല. ഞാൻ ചോദ്യം പറഞ്ഞു, പെട്ടെന്നത്തേനു ഓൻ എന്ത് ചെയ്തു ഉത്തരം പറഞ്ഞു. മാഷാല്ലാ,
0: കിട്ടില്ല.
1: നല്ലൊരു തന്നെയാണ്, തോഫിക്ക് തന്നെയാണ്. അൽഹംദുലില്ലാ. അങ്ങനത്തെ തോഫിക്കൊക്കെ നമുക്കും പഠിച്ചു തരട്ടെ.
0: ഇൻഷാല്ലാ.
1: അപ്പോൾ നമുക്ക് അടുത്തൊരു കോളർ ഉണ്ട്, നോക്കാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ഫാമിലി ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: റിൻഷ. റിൻഷ എത്ര മാസം പഠിക്കണേ? അഞ്ചിലോ? അഞ്ചിലാണ്. അപ്പൊ ഇന്ന് ടെലിഗസിൽ പങ്കെടുക്കണ എന്റെ അപ്പൊ ആരൊക്കെ ഉണ്ട്?
0: കൂടാരൊക്കെ
1: ഉമ്മ മാത്രേ ഉള്ളൂ. ഞാൻ അന്യത്തിന്റെ ഒച്ചവടെ കേട്ടു, അതുകൊണ്ടാണ് ചോദിച്ചേ.
0: ആരൊക്കെ?
1: അപ്പോ മോളുടെ സ്ഥലം എവിടെ?
0: കൊടുങ്ങി. ചെമ്മാട് കൊടിഞ്ഞാണോ?
1: ചെമ്മാട് കൊടിഞ്ഞാണോ? അപ്പളേ ഈ എത്ര വട്ടത്തിന് മുമ്പ് വിന്നർ ആയിട്ടുണ്ട്? ഒരു വട്ടം. അപ്പൊ രണ്ടാമത്തോട്ട് വിന്നർ ആവൂലേ? ആവും. അപ്പൊ ഞാനിവിടെ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഞാന് ഫസ്റ്റ് ചോദ്യം ഇവിടെ ചോദിച്ചിരുന്നു ജ്ഞാനപീഠം അവാർഡിനെ പറ്റിയാണ്. ഫസ്റ്റ് ടെലിവിഷൻ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഏറ്റവും വലിയ അവാർഡ് ഏതാണ്? ജ്ഞാനപീഠം അവാർഡാണ്, അത് ഏറ്റവും വലിയ ഇന്ത്യയിലെ അവാർഡ്. അപ്പോ ആ ജ്ഞാനപീഠം അവാർഡ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വാങ്ങിയ മലയാളി ആരാണ്? ആദ്യമായി വാങ്ങിയ ആളെ പേര് നമ്മൾ പറഞ്ഞു. അപ്പോ ഏറ്റവും അവസാനം വാങ്ങിയത് ആള് ആരാണ്? ഓപ്ഷൻ വേണോ? ഓപ്ഷൻ എ അക്കിത്തം അച്യുതന്തൻ നമ്പൂതിരി, അച്യുതാൻ നമ്പൂതിരി,
0: ഒ എൻ വി കുറുപ്പ്.
1: ഓപ്ഷൻ സി എം ടി വാസുദേവൻ നായർ,
0: ശങ്ക ശോക്.
1: ഓപ്ഷൻ ഡി ശങ്ക ശോക്, ശങ്ക ഘോഷ്. സോറി, അക്കിത്തൻ അച്യുതൻ നമ്പൂതിരി എന്നുള്ള ഉത്തരം
0: ശരിയാണോ തെറ്റാണോ?
1: ശരിയാണ്. അതാണ് ആ പവർ ഉണ്ടാവും ഉത്തരത്തിന്. ഞാനൊക്കെ പറഞ്ഞത് വേറെ എന്തെങ്കിലും ഒക്കെ പ്രൊനൗൺസേഷൻ ആവും. ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ കൈ കിട്ടിയപ്പോ ഇങ്ങനെ പറഞ്ഞു പഠിക്കുന്നു. ഒറ്റടിക്ക് പറഞ്ഞു.
0: പഠിച്ചോണ്ടാണ്
1: അല്ലേ കിട്ടൂല. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. സന്തോഷായില്ലേ? അപ്പൊ സന്തോഷം നമ്മളെന്താ പറയാ? അൽഹംദുലില്ലാ പറയണം. ഓക്കെ, മോളഞ്ഞ് പുതിയ സ്കൂളിലേക്കാണോ പോകുന്നത് അതോ പഴയ സ്കൂളിൽ തന്നെയാണോ? പുതിയ സ്കൂളിലേക്ക് പോവാണ്. എന്താ പുതിയ സ്കൂളിന്റെ പേര്? കൊടിഞ്ഞി. അപ്പോ പുതിയ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എല്ലാരോടും പറയണം ഞാൻ ടെലിഗിസ് പീസ് റേഡിയോന്റെ ടെലിഗിസ്ക്ക് വിളിച്ചിരിക്കണ്, എനിക്ക് സമ്മാനം കിട്ടി, ഞാൻ വിന്നർ ആയിക്കണൊക്കെ പറയണം. പറയില്ലേ? പറഞ്ഞിരുന്നു.
0: മാഷാല്ലോട്
1: പറഞ്ഞേ.
0: കുടുങ്ങിനൊരു പ്രത്യേകത ഉണ്ട്.
1: ഇല്ല കേട്ടില്ല.
0: ഇരട്ട കുട്ടികൾ പിറക്കണം.
1: എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. അപ്പോ മാഷാല്ലാ. അപ്പൊ
0: നടത്താൻ ആൾക്കാർ വന്നിട്ടുണ്ട് പുറത്തുനിന്ന്.
1: അപ്പൊ നല്ല ഫേമസ് സ്ഥലത്തുനിന്നാണ്
0: വിളിച്ചത്.
1: വിളിക്കണത് റിൻഷ എന്നല്ലേ പേര് പറഞ്ഞേ?
2: റിൻഷ.
1: അടുത്ത ചോദ്യം ചോദിക്കട്ടെ.
0: കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്?
1: കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? പാണിനി ഒരു വ്യക്തിയാണ്. പാണിനി

0: ആരാ പറഞ്ഞന്നേ? ഉമ്മയാണോ?
1: ഉമ്മച്ചി. അപ്പം ഉമ്മച്ചിയും ഉള്ള പോലെ നല്ല അറിവില്ലാണോ?
0: ആണോ?
1: അപ്പോൾ എ ആർ രാജരാജവർമ്മ എന്നുള്ള ഉത്തരം എന്താണ്?
0: ശരിയാണ്.
1: മാഷാല്ല. അപ്പോൾ
0: രണ്ട്
1: രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു.
0: കറക്റ്റ് ഉത്തരം പറഞ്ഞു.
1: സന്തോഷമായോ? സന്തോഷമായി അപ്പോൾക്ക്? ആ സന്തോഷമായി, അൽഹംദുലില്ല. അപ്പളേ ഇത് പാട്ട് പാടുവോ? പാട്ട് പാടും. എന്നാലും കുറച്ച് പാടൂലേ? അന്ന് കുറച്ച് ചെറിയൊരു പാടി, ചെറിയൊരു വരി പാട്ട് എന്ത് ചെയ്യണം? അവിടെ പാടിത്തരാം നിങ്ങക്ക്. ഓക്കെ, വേഗം ആയിക്കോട്ടെ.
0: റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി
1: കഴിഞ്ഞോ? പക്ഷേ അല്ല, ഓഡിയോക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ? ഇത് ക്ലാരിറ്റിയിൽ അയച്ചാറ് ഞങ്ങക്ക്. അയച്ചല്ലേ? അയച്ചു ഞങ്ങൾക്ക്. അയച്ചുതരുമോ? പീസ് റേഡിയോ ഒക്കെ അയച്ചു തരുമോ?
0: അതിന് അവസരമുണ്ട്,
1: അതിന് അവസരമുണ്ട് എനിക്ക്. ഈ എന്താ ബലി പെരുന്നാളിൽ എന്ത് ചെയ്യാ? നമ്മളൊക്കെ വലിയരുന്നാള് പറയും. ബലി പെരുന്നാളിൽ
0: മലപ്പുറത്ത് അങ്ങനെ പറയാം,
1: മലപ്പുറത്ത് അങ്ങനെ പറയാം. ബലി പെരുന്നാളിൽ എന്ത് ചെയ്യണം എന്നറിയോ? ഈ എന്താ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലേക്ക് എന്ത് ചെയ്യണം? എന്റെ എന്താ പാട്ട് അയച്ചു തരാം ഞങ്ങക്ക്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? സ്റ്റാർ
0: പ്രസിംഗോ?
1: ആ നമ്മള് പാട്ട് പാടാം.
0: പാട്ട് മതി,
1: നമുക്ക് പാട്ട് തന്നെ പാടാൻ വെക്കണ്ട, പിന്നെ പ്രസംഗത്തിന് ആവശ്യമില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാ? ഇതെന്റെ പാട്ട് എന്ത് ചെയ്യണം? ഞങ്ങക്ക് അയച്ചു തരണം, പീസ് റേഡിയോ നമ്പറിലേക്ക് അയച്ചു തരണം. അയച്ചു തരൂലേ? അപ്പളേ നമ്പർ ഞാൻ പറഞ്ഞുതരാം. 97 47 845 845. നമ്പർ ഉണ്ടോ?
0: ഉണ്ടോ? അപ്പൊ മുമ്പ് അയച്ചിട്ടുണ്ടോ? നൂട് പറയല്ലേ?
1: 90 ആയ 47 845 845 845. അപ്പൊ ഞമ്മള് രണ്ടാളും കൂടെ കാരണപ്പോ കൺഫ്യൂഷൻ. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, 3 മിനിറ്റിൽ കൂടുതൽ ഓഡിയോ
0: ഉഷാറായിട്ട്
1: അയച്ചോ. എന്താ എന്റെ പേരും ക്ലാസ്സും സ്കൂളിന്റെ പേരൊക്കെ പറയണം. ഓക്കെ, അപ്പളേ ഇന്നത്തെ വിന്നർ ആയോളൂ. ഒരു ചോദ്യം കൂടി ബാക്കില്ലേ?
0: ഒറ്റൊന്ന്
1: ഒരു ചോദ്യം ബാക്കില്ല എനിക്ക്. എന്തോ ഈ ഒരു കാര്യം ചെയ്യാം, എന്റെ എടുത്ത ആരോ ഉണ്ടാവുന്ന ഒന്ന് മാറി
0: മാറിന്നിട്ട് നല്ലൊരു സൗണ്ടില്,
1: നല്ല സൗണ്ടില്, ഞങ്ങക്ക് ക്ലിയർ കുറച്ച് കുറവുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്.
0: മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ.
1: മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ ഞാന്. ഹലോ. ഓക്കെ, 4 കെട്ട് എന്ന നോവൽ രചിച്ചത് ആര്? 4 കെട്ട്, 4 കെട്ട്, ഇതൊരു നോവലിന്റെ പേരാണ്.
0: നോവലിന്റെ പേരാണ് 4 കെട്ട് എന്നുള്ളത്.
1: അത് ആരെഴുതിയ നോവലാണ് എന്നാണ് ചോദ്യം. നമുക്കൊക്കെ എപ്പോഴും പരിചയമില്ലേ? അതായത് നമ്മളെ സ്കൂളിലെ എന്താ കേരള പാഠാവലിയും അടിസ്ഥാന പാഠാവലിയിലൊക്കെ ഇടക്കിടക്ക് വരുന്ന ഒരാളാണ്, ഒരു വ്യക്തിത്വമാണ്. 4 കെട്ട് എന്ന നോവൽ രചിച്ചത് ആര്? ഓപ്ഷൻ പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയണം കേട്ടോ, എനിക്ക് സമയം കുറച്ചുള്ളൂ, പറയട്ടെ. ഓപ്ഷൻ എ എം ടി വാസുദേവൻ നായർ, ഓപ്ഷൻ ബി
0: മലയാറ്റൂർ,
1: ഓപ്ഷൻ സി കാരൂർ
0: ബഷീർ,
1: ഓപ്ഷൻ ഡി ബഷീർ. ഓപ്ഷൻ എ എം ടി വാസുദേവൻ നായർ. അവിടെ വിന്നർ ആവല ചോദ്യല്ലേ?
0: ആണ്
1: ആണ്. അല്ല തെറ്റിപ്പോയാലും എന്ത് ചെയ്യാം?
0: വിന്നർ ആവല
1: പ്രശ്നമുണ്ടോ? തെറ്റിപ്പോയ പ്രശ്നമുണ്ടോ?
0: പ്രശ്നമില്ല,
1: ഇല്ല ഉറപ്പാ. ആ ഉറപ്പിനൊരു ഇതില്ല. നജിബ് ഇനിയിപ്പോ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട.
0: ശരിയാണ്,
1: ആണേ
0: ആണെന്ന്.

0: എന്നെ വെറുതെ ഒന്നിങ്ങനെ കളിപ്പിച്ചതാ. ഓള് മേടിച്ച് അൽഹംദുലില്ല. അപ്പൊ എന്നിട്ട് വിന്നറായി മാഷാല്ലാ. അപ്പോളേ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, വേഗം സ്റ്റാർ ക്വസ്റ്റിലേക്ക് എന്ത് ചെയ്യണം, പാട്ടയക്കണം. ഓക്കെ. എന്ത്, ആ ഒരു കാര്യം
1: പറഞ്ഞിട്ട് നമ്മള്
0: ഇജ്ജ് എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? അഞ്ചക്ക് അവസരണ്ട്. ഓൾക്ക് അണക്കേ ടെലീക്വിസിന്റെ പുതിയൊരു രൂപം വരുന്നുണ്ട്, പുതിയൊരു ടെലീക്വിസ് വരുന്നുണ്ട്, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് വരും. അപ്പൊ ആ ടെലീക്വിസ് നമുക്ക് ഇതേപോലെ വിളിക്കാൻ പറ്റൂല.
1: നിയമങ്ങളൊക്കെ
0: ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ, ഇജിപ്പോ ഈ വിളിക്കണ നമ്പർ ഇല്ലേ, 90 20 840 840 നമ്പറിന്റെ വാട്സപ്പിലേക്ക് ടെലീക്യൂസ് എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാലേ അവരെന്ത് ചെയ്യും, ഒരു ഫോം, ഒരു ലിങ്ക് അയച്ചുതരും, ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് അയച്ചുതരും. ആ ലിങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ എന്റെ പേരും അതേപോലെ ഫോൺ നമ്പറൊക്കെ അടിച്ചു കൊടുക്കണം. എന്നിട്ട് എന്റെ ബുക്കിംഗ്, അതായത് എന്റെ സ്ഥാനം ഉറപ്പാക്കണം. ഓൾറെഡി ബുക്ക് ചെയ്യണം, ബുക്ക് ചെയ്ത ആൾക്കാർക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ സമയത്ത് നമുക്ക് ഈ നമ്പർക്ക് ഇപ്പൊ ഇങ്ങനെ വിളിച്ചല്ലോ, അതേപോലെ വിളിക്കാൻ പറ്റൂല.
1: ഇനി ഞങ്ങൾ വിളിക്കാൻ പറ്റൂല.
0: ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നാളെയൊക്കെ പറ്റും, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പുതിയ ടെലീക്യൂസ് വരും, എപ്പിസോഡ് അറിയിക്കും. പുതിയ ടെലീക്യൂസ് വരുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ വിളിക്കാനൊന്നും പറ്റൂല. അപ്പൊ ഇത് കേൾക്കുന്ന ശ്രോതാക്കളും റിംഷന്നല്ലേ പേര് പറഞ്ഞേ,
1: കൊടിഞ്ഞ്
0: കൊടിഞ്ഞ് റിംഷ. അപ്പൊ ഈ എന്ത് ചെയ്യണം, വേഗം അത് രജിസ്റ്റർ ചെയ്യണം,
1: ഫ്രണ്ട്സിനെ അറിയിക്കും വേണം,
0: ഫ്രണ്ട്സിനോട് പറയണം. യു പി കുട്ടികൾക്ക് പ്രത്യേക പ്രാതിനിധ്യം, മുൻഗണന ഉണ്ട്. ചെയ്യൂലേ, ഓടി പോയി ചെയ്തോ. അപ്പോ നാളെയും ടെലീക്യൂസിലേക്ക് വിളിക്കണം. ബറക്കല്ലാഹു ഫീക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പോ റിംഷാണ് കൊടിഞ്ഞിന്നാണ് വിളിച്ചിട്ടുള്ളത്. മാഷാല്ലാ, അവള് പാട്ടുപാടും, ക്രിസ്മസ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നൊക്കെ അവള് പറഞ്ഞു. നമ്മൾ കേരള പാണിനെ കുറിച്ച് നമ്മളൊന്ന്
1: പറഞ്ഞത്,
0: അത് സംസ്കൃതത്തിന് ഒരു സംസ്കൃത ഭാഷയ്ക്ക് ഒരു നിയമം ഉണ്ടാക്കി കൊടുത്തൊരു ആളാണ്. അതേപോലെ മലയാളത്തിനൊരു ഇതുണ്ടാക്കിയതാണ് AR രാജരാജവർമ്മ. സ്ട്രക്ചർ ഉണ്ടാക്കിയ ആളാണ് AR രാജരാജവർമ്മ എന്ന് പറയുന്നത്. അതേപോലെ നാലുകെട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നാലുകെട്ടില് മെയിൻ കഥാപാത്രമാണ് MT വാസുദേവൻ നായർ എഴുതിയ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് നോവലാണ്
1: നാലുകെട്ട്.
0: ആ നാലുകെട്ട് അദ്ദേഹത്തിന് ജ്ഞാനപീഠ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 1995 ജ്ഞാനപീഠം അവാർഡ് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ അപ്പുണ്ണി എന്ന് പറയുന്ന കഥാപാത്രമാണ് ഇത്തെ മെയിൻ നോവലത്തെ. ആ അപ്പുണ്ണി എന്ന കഥാപാത്രം ഒരു ജീവിതത്തിന്റെ ഏറ്റവും തായ തട്ടുന്ന, അതായത് സാമ്പത്തിക പ്രശ്നത്തിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരാളാണ് ഇത്തെ കഥ. മരുമക്കത്തായത്തെ എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു പണ്ടൊക്കെ കേരളത്തിൽ, അതൊക്കെ തകർക്കുന്ന ഒരു നോവലായിരുന്നു MT വാസുദേവൻ നായരുടെ. അപ്പൊ നമുക്ക് അടുത്തൊരു കോളുണ്ട്, നോക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: പീസ് റേഡിയോ ഫാമിലി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഫഹ്മി ഫവാസ്.
1: ഫഹ്മി ഫവാസ് ആണോ?
2: ആ.
1: എവിടുന്ന വിളിക്കുന്നത്?
2: പാലക്കാട്. ഒലോക്കോട്.
0: ഒലോക്കോട് പാലക്കാട്.
2: ആ
0: ഓക്കെ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: ഇനി നാലുക്ക്.
0: ഇനി നാലുക്കാണ്?
2: ആ.
0: പുതിയ സ്കൂളിൽ പോവാണ്? എന്താ സ്കൂളിന്റെ പേര്?
1: പുതിയ സ്കൂളിന്റെ
0: വണ്ടൂരോ? മുണ്ടൂര്. ഓക്കേ. അപ്പൊ ഇതിനു മുമ്പ് ടെലിക്യൂസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? കൊറേ വട്ടം വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഓക്കേ. അപ്പോ എത്ര വട്ടം വിന്നർ ആയിട്ടുണ്ട്?
2: അഞ്ചു വട്ടം.
0: അപ്പൊ ഇനിയും വിന്നർ ആവൂലേ? ഓക്കേ. അപ്പൊ ഞാൻ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ എന്നോട്. ആൾക്കൂട്ടം എന്ന നോവൽ ആരുടേതാണ്?
2: ക്ലിയർ ആയില്ല.
0: ആൾക്കൂട്ടം എന്ന നോവൽ ആരുടേതാണ്? ഓക്കേ. ഓപ്ഷൻ എ
1: ആനന്ദ്,
0: ഓപ്ഷൻ ബി സേതു,
1: മുകന്ദൻ,
0: ഓപ്ഷൻ ഡി
1: പത്മരാജൻ.
2: ഒന്നുകൂടി.
0: ഓപ്ഷൻ എ ആനന്ദ്, ഓപ്ഷൻ ബി സേതു, ഓപ്ഷൻ സി മുകുന്ദൻ, ഓപ്ഷൻ ഡി പത്മരാജൻ. ആൾക്കൂട്ടം എന്ന നോവൽ എഴുതിയ വ്യക്തി ആരാണ്?
1: പെട്ടെന്ന് ഉത്തരം പറഞ്ഞോട്ടോ.
0: ഓപ്ഷനോ? നമുക്ക് ടൈമർ കൊടുക്കാം. ഓക്കെ. ഓപ്ഷൻ എ ആനന്ദ്, ഓപ്ഷൻ ബി സേതു, ഓപ്ഷൻ സി മുകുന്ദൻ, ഓപ്ഷൻ ഡി പത്മരാജൻ. നമുക്ക് ടൈമർ കൊടുക്കാം.
1: കൊടുക്കാം.
2: ആനന്ദ്.
0: ആനന്ദ് ഉറപ്പാണോ?
2: ആ
0: ആരാ പറഞ്ഞന്നേ?
2: ഞാൻ തന്നെ പറഞ്ഞതാണ്.
0: ഈ എന്നെ പറഞ്ഞതാണ്? അപ്പൊ ആനന്ദ് എന്നുള്ള ഉത്തരം ഓളന്നെ പറഞ്ഞതുകൊണ്ടേ നമുക്ക് ശരിയാണ്, നമ്മളെ കൺഫ്യൂഷൻ ആക്കണ്ട ആക്കണ്ട, ആക്കിയിട്ടും കാര്യമില്ലല്ലോ. കാരണം ഓൾക്ക് ഓൾ അറിവ് എന്ന് പറഞ്ഞതല്ലേ.
1: അപ്പൊ ശരിയാവും.
0: ഇങ്ങോട്ട് ചോദിക്കും എന്നോട്. ആൺകുട്ടിയാണ് ആണല്ലോ. ഞാൻ എത്തന്നല്ലോ പറഞ്ഞേ.
1: പെൺകുട്ടി എന്ന് പറഞ്ഞു.
0: ഞാൻ പെൺകുട്ടി എന്ന് പറഞ്ഞോ? സോറി. അല്ലോ അഫ്വാൻ, എടാ സോറി കേട്ടോ, ഞാൻ അറിയാതെ പറഞ്ഞാണ്. ഞാൻ ഈ ആൺകുട്ടി നിന്റെ മനസ്സിലുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതേക്കാരം. നേരത്തെ ഒരു പെൺകുട്ടിയാണ് പക്ഷേ. സോറി, വെരി സോറി. ഓക്കെ, അപ്പോൾ ഒന്നാം ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയാണെന്ന് പറഞ്ഞു.
1: രണ്ടാമത്തെ
0: രണ്ടാം ചോദ്യം സന്തോഷല്ലേ. ഓക്കെ, രണ്ടാം ചോദ്യം.
1: കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്?
0: ഓപ്ഷൻ എ. ഓപ്ഷൻ എ എന്നാണ് ചോദിച്ചത്. ഞങ്ങൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആരാണല്ലോ ചോദിച്ചത്. ഓക്കെ, ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ്, ഓപ്ഷൻ ബി എസ് കെ പൊറ്റക്കാട്, ഓപ്ഷൻ സി തകഴി ശിവശങ്കരം പിള്ള, ഓപ്ഷൻ ഡി എം ടി വാസുദേവൻ നായർ.
2: ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ്.
0: ഉറപ്പാണോ?
2: ആ
0: എനിക്ക് ക്വസ്റ്റ്യൻ തെറ്റിക്കണോ?
1: തെറ്റി.
0: നിങ്ങൾ ചോദിച്ച
1: കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാളി.
0: ഞാനെന്താ പറഞ്ഞേ? ഞാൻ ഇതിലില്ലാത്തൊരു ഉത്തരം അതിലില്ല. എടാ ഞാനൊന്ന് ഓപ്ഷൻ മാറ്റി തരട്ടെ, എനിക്ക് ഫുള്ള് മിസ്റ്റേക്കാണല്ലോ. ഒന്ന് എന്താ അറിയില്ല, ഞാൻ ഓപ്ഷൻ മാറ്റി തരട്ടെ.
1: ചോദ്യം കൂടി കേട്ടോ.
0: ആ ഓക്കെ,
1: കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്?
0: അപ്പോൾ ഓപ്ഷൻ എ എ ആർ നാരായണ പണിക്കർ, ഓപ്ഷൻ ബി തകഴി ശിവശങ്കരൻ പിള്ള, ഓപ്ഷൻ സി ബഷീർ, ഓപ്ഷൻ ഡി
1: മുണ്ടശ്ശേരി.
0: കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്ന് കേട്ടുക്കണോ? ആ അത് നേടിയ ആദ്യത്തെ മലയാളി ആരാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ എ ആർ നാരായണ പണിക്കർ, ഓപ്ഷൻ ബി തകഴി ശിവശങ്കരം പിള്ള, ഓപ്ഷൻ സി ബഷീർ, ഓപ്ഷൻ ഡി മുണ്ടശ്ശേരി.
2: ഒരു മിനിറ്റ്
0: നമുക്ക് ടൈമർ കൊടുക്കാം. ഓക്കെ,
1: 20 സെക്കൻഡ്
0: ടൈമർ ഉണ്ട്.

0: സഹദേവ്.
1: എങ്ങനെയാണ്? ഞാൻ കേട്ടില്ലല്ലോ. ഓപ്ഷനില്ലല്ലോ. അത്
2: ഓപ്ഷൻ ഇല്ലാത്തൊരു ഉത്തരാണല്ലോ.
1: ഞാൻ ഓപ്ഷൻ എ ആർ നാരായണ പണിക്കർ എന്നല്ലേ പറഞ്ഞേ, ഓപ്ഷൻ ബി തകഴി ശിവശങ്കര പിള്ള, ഓപ്ഷൻ സി ബഷീർ, ഓപ്ഷൻ ഡി മുണ്ടശ്ശേരി. തകഴി ഉറപ്പാണോ? നമ്മൾ ടൈം കഴിഞ്ഞിരിക്കണം, അപ്പൊ നമ്മള്
2: ഉറപ്പിച്ചില്ലേ. ഉത്തരത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്.
1: ഉത്തരം
2: എന്താ പറയോ? തെറ്റി.
1: എ ആർ നാരായണ പണിക്കർ എന്നാണ് ശരിയായ ഉത്തരം. കുഴപ്പമില്ല, നമുക്ക് നാളെ അവസരം ഉണ്ടല്ലോ.
2: അവസരം ഉണ്ട്.
1: ഇവിടെ എനിക്ക് മെയ് 12-ാം തീയതി ആയിട്ടുള്ളൂ. ഇഷ്ടം പോലെ ദിവസം.
2: ജൂൺ വരെ ഉണ്ട് സമയം.
1: ജൂൺ മെയ് 31 വരെ നമുക്ക് സമയമുണ്ട്. ഇതിനു മുമ്പ് വിന്നർ ആയിട്ടില്ലേ? ഇഷ്ടം പോലെ വിന്നർ ആയിക്കണം. നിങ്ങൾക്ക് എന്നോടേ വേറൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് എന്നോട് പേഴ്സണലി ഒരു സോറി കേൾക്കണം. ഞാൻ ആദ്യം എന്നെ മോളെ എന്നുള്ള രീതിക്കാണ് സംസാരിച്ചല്ലേ. ഞാൻ വെരി സോറി കേട്ടോ. ഞാനത് എന്താ മനസ്സിൽ ഉണ്ടായിരുന്നു, കാരണം പേര് പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ അറിയാതെ പറഞ്ഞാണ് തോന്നുന്നുണ്ട്. അഫ്വാൻ, ഇത് നിങ്ങൾക്ക് പൊറത്തല്ലേ? ഓക്കെ, ബാർക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
1: സത്യം പറഞ്ഞാൽ എനിക്ക് ഇവൻ്റെ കോളിൽ കുറേ മിസ്റ്റേക്കുകൾ വന്നു. ഞാനതാണ് അവസാനം സോറി അയച്ചെ. അപ്പോൾ നമ്മളിന്നത്തെ സമയം അവസാനിക്കാനായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് എന്ത് ചെയ്യാം, ഒന്നുകൂടിയും പറഞ്ഞു കൊടുക്കാം. നമ്മൾ സ്റ്റാർ ക്വസ്റ്റിൻ്റെ കാര്യം, ബി സ്റ്റുഡിയോൻ്റെ പുതിയ ടെലിവിഷൻ്റെ ബുക്കിംഗ് റൂം എന്ത് ചെയ്യാം, നമുക്കൊന്നും പറഞ്ഞു കൊടുക്കാം. സ്റ്റാർ ക്വസ്റ്റിൻ്റെ നമ്മൾ സമയം ഒരു ഇത്തിരി ശ്രദ്ധ, എന്താ കാരണം കുറേ ആൾക്കാർ എൻട്രി അയച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മുമ്പിലേക്ക് വെച്ചുകൊടുത്താണ്, ഡേറ്റ് ഒന്ന് കൂടി കൊടുത്താണ്. അപ്പോൾ ഇനി അവസരമുണ്ട്, 3 മിനിറ്റിൽ കുറയാത്തൊരു കവിത, പാട്ട്, പ്രസംഗം എന്നുള്ളത് എന്ത് ചെയ്യാം, എന്താ പീസ് റേഡിയോ 97 47 845 845 എന്നുള്ള നമ്പറിലേക്ക് 3 മിനിറ്റിൽ എന്താ കവിയാത്ത ഒരു ഓഡിയോ ആക്കി അയക്കുക. നമുക്ക് പീസ് റേഡിയോ തൽബിയ സ്റ്റാർ ക്വസ്റ്റ് എന്ന പ്രോഗ്രാമിൽ എന്ത് ചെയ്യാം, നമുക്ക് അവരെ പങ്കെടുപ്പിക്കാവുന്നതാണ്. റേഡിയോ ശ്രോതാക്കളെ അത് കേൾപ്പിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 3 മിനിറ്റിൽ കവിയരുത്. അതേപോലെ കുട്ടിയുടെ പേര്, ക്ലാസ്, സ്കൂൾ അഡ്രസ്സ് എന്ത് ചെയ്യാൻ അവിടെ
2: കറക്റ്റ്
1: കൊടുക്കണം. എന്നാലും നമുക്ക് ആളാരാൻ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഈ രണ്ടാമത്തെ കാര്യം, പീസ് റേഡിയോൻ്റെ ടെലിവിഷൻ്റെ പുതിയൊരു രൂപം നമ്മൾ പറഞ്ഞു, പുതിയ രൂപമുണ്ട്. അതായത് ടെലിവിഷനിലേക്ക് ഇനി ഇതേപോലെ കുറച്ച് കഴിഞ്ഞാലാണ് അത് പുതിയൊരു പ്രൊജക്റ്റ് വരാത്. ടെലിവിഷൻ്റെ വേറൊരു രൂപമാണ്,
2: രൂപമായിട്ട്
1: വരുന്നത്. എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ സർപ്രൈസാണത് എന്നാ വരുന്നുള്ളത്. അപ്പോൾ അതിലേക്ക് ബുക്കിംഗ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പൊതുവെ 2-3 ദിവസത്തിലെ ലൈവുകളൊക്കെ നമ്മൾ
2: പറയുന്നുണ്ട്.
1: 90 20 840 840 എന്നുള്ള നമ്പറിലേക്ക് ടെലിവിഷൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നമ്മൾ അയച്ചുകൊടുക്കും.
2: അതിലെന്ത് ചെയ്യും,
1: പൂരിപ്പിച്ചാൽ മതി. പേരും നമ്പറും ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് പൂരിപ്പിച്ചാൽ മതി. ആ പൂരിപ്പിച്ച് കഴിഞ്ഞാൽ UP കുട്ടികൾക്ക് പ്രത്യേക
2: പരിഗണന
1: ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ടെലിക്യൂസിലേക്ക് പങ്കെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ സ്പോട്ടിൽ വിളിക്കണ പോലെ അല്ല, ഓൾറെഡി പ്രീ ബുക്ക് ചെയ്ത്
2: അത്
1: അവസരം കിട്ടില്ല എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് പുതിയ രൂപം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എന്താ എപ്പിസോഡിന്റെ സമയം
2: അവസാനിക്കുകയാണ്.
1: അപ്പോൾ ഞാനിന്ന് പെരുന്തമണ്ണ സ്റ്റുഡിയോയിൽ നിന്നും ഫാമിലിയിലെ ടെലിവിഷനിലെ ഞാൻ അഷ്മിൽ മുഹമ്മദ്,
2: ഫൈറൂസ് ഉള്ളടം.
1: അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി. നാളത്തെ വിഷയം നമ്മൾ പറയാൻ വിട്ടുപോയി, സോറി. നാളത്തെ വിഷയം ഇസ്ലാമിലെ ആരാധന കർമ്മങ്ങൾ എന്നാണ്. ഫിഖ്ഹാണ് നാളത്തെ വിഷയം, ഇസ്ലാമിലെ ആരാധന കർമ്മങ്ങൾ എന്നാണ്.
2: നാളെ
1: 2:30 മുതൽ 3:30 വരെ ഈ ഇതേ സമയം വേറൊരു ആൾക്കാർ നാളത്തെ വിഷയം കൊണ്ട് വരും. അപ്പോൾ നാളെ ഇസ്ലാമിക് വിഷയമായതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റിയ വിഷയമായിരിക്കും ഇൻഷാല്ലാ. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. reality.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: أعوذ بالله من

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: സെറ്റ് അപേക്ഷ മെയ് 22 വരെ. ഹയർ സെക്കൻഡറി നോൺ വെക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനുള്ള സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷ സെറ്റ് ജൂലൈയിൽ നടത്തും. LBS സെന്ററിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി മെയ് 22. ബിരുദാനന്തര ബിരുദത്തിന് 50% മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡും BEdഉമാണ് യോഗ്യത. PG യോഗ്യതയുള്ള PEd അവസാന വർഷ വിദ്യാർത്ഥികൾക്കും BEd യോഗ്യതയുള്ള PG അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. പരീക്ഷാ ഫീസ് ജനറൽ OBC വിഭാഗക്കാർക്ക് 1,300 രൂപയും SC/ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് 750 രൂപയും. ഭിന്നശേഷി വിഭാഗക്കാർ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ ഹാജരാക്കണം. സെറ്റ് അപേക്ഷ മെയ് 22 വരെ. വിവിധ ഒഴിവുകൾ സംബന്ധിച്ചും മറ്റും അറിയുന്നതിനായും പരീക്ഷ സംബന്ധിച്ച നിബന്ധനകൾ അറിയുന്നതിനുമായി സന്ദർശിക്കാം www.lbscenter.kerala.gov.in.
2: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
2: പീസ് റേഡിയോ. Tune to reality.
3: ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങൾ വിവരിക്കുന്ന അടിത്തറകൾ പരിപാടിയാണ് പീസ് റേഡിയോയിൽ അടുത്തതായി. അവതരണം ഷമീർ മദീനി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പീസ് റേഡിയോ അടിത്തറകൾ എന്ന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയാദർശങ്ങൾ പ്രമാണബദ്ധിതമായി ചർച്ച ചെയ്യപ്പെടുന്ന വേദി എന്നുള്ള നിലയിൽ നിങ്ങളെല്ലാവരും പൂർണ്ണ ശ്രദ്ധയോടെ അതിൻ്റേതായ ഗൗരവത്തിലും പ്രാധാന്യത്തിലും ഈ പ്രോഗ്രാം ശ്രവിക്കണമെന്നും നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ അപ്രകാരം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ഞങ്ങളെ അറിയിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ദീൻ പഠിക്കാൻ വേണ്ടി നാം വിനിയോഗിക്കുന്ന ഈ സമയവും അധ്വാനവുമെല്ലാം സ്വാലിഹായ അമലായി പടച്ചറബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രവാചകന്മാരിലുള്ള വിശ്വാസം ആണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് നിർത്തിയ ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള പ്രത്യേകതകൾ അവസാനമായി നമ്മൾ പ്രതിപാദിച്ചു. ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള പ്രത്യേകമായ ചില മഹത്വങ്ങൾ നമുക്ക് ഹദീസുകളിലൂടെ തന്നെ കാണുവാൻ സാധിക്കും. തീർച്ചയായും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും, പ്രത്യേകിച്ച് വിശ്വാസിയുടെ ബാധ്യതയാണ്, കടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുന്തോറും ആ പ്രവാചകനോടുള്ള സ്നേഹവും ആദരവും നമുക്ക് കൂടിക്കൂടി വരികയും ചെയ്യും. നാം ഇഷ്ടപ്പെടുന്നതിനോടുള്ള ഒരു താല്പര്യം സ്വാഭാവികമായും നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടാകാറുണ്ട്. മനുഷ്യർ നല്ലതായി കാണുന്ന ആസ്വാദ്യകരമായ പലതിനോടും ഒരു ചായ്വ് നമ്മുടെ മനസ്സ് വല്ലാതെ ആകർഷിച്ചു പോകുന്ന ഒരു രീതിയുണ്ട്. നല്ല ശബ്ദം കേട്ടാൽ നമ്മളതിലേക്ക് കാതോർക്കും. നല്ല രൂപവും ഭംഗിയും കണ്ടാൽ അതിലേക്ക് നമ്മുടെ കണ്ണുകൾ ചാഞ്ഞു പോകും. നല്ല രുചി നമ്മെ എപ്പോഴും ആകർഷിക്കും. നല്ല സ്മെല്ലും സുഗന്ധം, അതും എല്ലാവർക്കും ഇഷ്ടമുള്ള സംഗതിയാണ്. അതേപോലെ മനസ്സിനെ വല്ലാതെ ആകർഷിക്കുന്നതൊന്നാണ് നല്ല നല്ല ആശയങ്ങൾ. ആ നല്ല ആശയങ്ങളുടെ വക്താക്കൾ, നല്ല ചിന്തകൾ, നല്ല അഭിപ്രായങ്ങൾ, അതൊക്കെ പറയുന്ന വ്യക്തികളോടും ആ ആശയങ്ങളോടും പ്രത്യേകമായ സ്നേഹവും താല്പര്യവും ഉണ്ടാവും. അതുകൊണ്ടാണ് സജ്ജനങ്ങളോട്, പണ്ഡിതന്മാരോട് ഒക്കെ നമ്മുടെ മനസ്സിൽ വല്ലാത്ത സ്നേഹവും ആദരവും ഒക്കെ ഉണ്ടാകുന്നത്. അതേപോലെ നമുക്ക് നന്മ ചെയ്യുന്ന, ഉപകാരം ചെയ്യുന്ന ആരോടും, നമ്മൾ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ നമുക്ക് സഹായങ്ങൾ ചെയ്തവരോട്, നമ്മെ സഹായിച്ചവരോട്, നമ്മുടെ പ്രയാസങ്ങളിൽ പങ്കുചേർന്നവരോട് നമ്മുടെ മനസ്സിൽ വല്ലാത്ത ആദരവും സ്നേഹവും ബഹുമാനവുമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഏതെല്ലാം വഴികളിലൂടെ നമ്മൾ വിലയിരുത്തിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രവാചക ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും ഈ പറഞ്ഞ എല്ലാ ഉദാത്തമായ മാതൃകയും ഉന്നതമായ അവസ്ഥകളും. അപ്പോൾ സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് മനസ്സറിഞ്ഞ് സ്നേഹിക്കുവാനും ആ പ്രവാചക തിരുമേനെ പഠിപ്പിച്ച അധ്യാപനങ്ങളോട് ആദരവും ബഹുമാനവും പുലർത്തിക്കൊണ്ട് പൂർണ്ണ മനസ്സോടെ അത് സ്വീകരിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. മതപരമായി നോക്കുമ്പോൾ ആ സ്നേഹവും ആ സ്വീകാര്യതയും ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞതുപോലെ, മഹബ്ബത്തുല്ലാഹി വറസൂലിഹി മിൻ അഅളമി വാജിബാത്തിൽ ഈമാൻ, സത്യവിശ്വാസത്തിൻ്റെ അനിവാര്യമായ താൽപ്പര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹം. വ അക്ബർ ഉസൂലിഹി വ അജല്ലി ഖവാഇദിഹി, ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഏറ്റവും മഹത്വമേറിയതും ആദരവ് കൽപ്പിക്കപ്പെടുന്നതുമാണ് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള ഒരു വിശ്വാസിയുടെ സ്നേഹവും മഹബ്ബത്തും. ബൽഹിയ അസ്ലു കുല്ലി അമലി മിൻ അഅമാലിൽ ഈമാനി വദ്ദീൻ, ദീനിൻ്റെയും സത്യവിശ്വാസത്തിൻ്റെയും അടിത്തറയായി ഏതൊരു കർമ്മത്തിൻ്റെയും അടിസ്ഥാനമായി വർത്തിക്കുന്നതും അതാണ്. അള്ളാഹുവിനോട് സ്നേഹമില്ലെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാളുടെ മനസ്സിൽ ആദരവും മഹബ്ബത്തുമില്ലെങ്കിൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾക്ക് ചെവി കൊടുക്കുവാനോ അതിനെ സ്വീകരിക്കുവാനോ അതനുസരിച്ച് പ്രവർത്തിക്കുവാനോ ഒരാൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഏതൊരാളും ആ ഒരു കാര്യം അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ അറിയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും കൂടുതൽ കൂടുതൽ അറിയുമ്പോൾ നമുക്ക് ആ സ്നേഹം ശക്തിപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോൾ മഹബ്ബത്തുഹു തഖൂനു ബിത്തിബാഇ മാ ജാഅ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഏതൊരാദർശവും ഏതൊരു കൽപ്പനയും ശാസനയും വിലക്കും വിധിയും പൂർണ്ണ മനസ്സോട് സ്വീകരിച്ച് പിൻപറ്റുവാൻ ആ സ്നേഹം നമ്മെ പര്യാപ്തമാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടകന്ന് നിൽക്കാൻ അത് തിന്മയാണ്, അപകടമാണ്, മോശമായ കാര്യമാണ് എന്നറിഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുവാനും സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും അതിനോടൊരു ആദരവ് കൽപ്പിക്കുവാനും ഒക്കെ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവും സ്നേഹവും ഇത്തിബാവും എല്ലാം വിശ്വാസിയുടെ മനസ്സിൽ, ഹൃദയത്തിൽ വേരുറപ്പിക്കുന്ന, വേര് പിടിപ്പിക്കുന്ന ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള മഹത്വങ്ങൾ അറിയൽ, പ്രവാചകന്റെ പ്രത്യേകതകൾ അറിയൽ. അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സ്നേഹിക്കുവാനും അത് സ്വീകരിക്കുവാനും ആ സുന്നത്തിനെ അപഹസിക്കുന്ന, വിമർശിക്കുന്ന, പരിഹസിക്കുന്ന ആളുകൾക്ക് എതിരിൽ മറുപടി നൽകുവാനുമൊക്കെയുള്ള കരുത്തും ആർജവവും തൻ്റെടവും ഉണ്ടാകും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വമായി പറയപ്പെടുന്ന കാര്യങ്ങൾ ബിഷർത്തി തഹറിൻ നസൂസി സഹീഹ അസാബിത, അത് വന്നിട്ടുള്ള ആ പ്രമാണങ്ങൾ, അതിൻ്റെ വചനങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണോ എന്ന് നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സ്ഥിരപ്പെടാത്ത വാറോലകളും കള്ളക്കഥകളും കെട്ടുകഥകളും ഊഹാപോഹങ്ങളുമൊക്കെയാണോ എന്ന് നമ്മൾ തിരിച്ചറിയുകയും വൽ ഇബ്തിആദ് അനിൻ നുസൂസിൽ വാഹിയ അൽ ബാത്തില, നിരർത്ഥകമായ, ദുർബലമായ, റിപ്പോർട്ടുകളിൽ നിന്ന് കെട്ടുകഥകളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ വിപരീത ഫലമായിരിക്കും ഉണ്ടായിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കലായിരിക്കും പലപ്പോഴും അതിലൂടെ വന്നു ചേരുന്നത്. സ്ഥിരപ്പെട്ടവ തന്നെ എമ്പാടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറായി കഴിഞ്ഞാൽ കെട്ടുകഥകളുടെ ആവശ്യമേയില്ല. ദീനിൻ്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തെളിവുകളുടെ വെളിച്ചത്തിൽ പിൻബലത്തിൽ വിശദീകരിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ലോകത്ത് ലഭ്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സാദുൽ മആദ് അതിലൊരു ഉദാഹരണം മാത്രമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വിശ്വാസി അറിയുകയും ആ പ്രവാചകന്റെ കൂടെ കഴിയുന്നതുപോലെ ആ ജീവിതത്തിലെ ധന്യമായ ഏടുകൾ പകർത്തിയെടുക്കുന്ന അതിലെ സ്ഥിരപ്പെട്ട സംഭവങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം മനസ്സിലാക്കി തരുന്ന രേഖകളും തന്നെ നമുക്ക് എമ്പാടും മതിയായതാണ്. അതല്ലാതെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ കേട്ടുകേൾവികളും കള്ളക്കഥകളും നമ്മൾ സ്വീകരിക്കുമ്പോൾ മതപരമായ ചില നിർദ്ദേശങ്ങളെ കൂടി അതിർലംഘിക്കപ്പെടുന്നുണ്ട്, അവഗണിക്കപ്പെടുന്നുണ്ട് എന്നത് നമ്മൾ മറന്നുപോകരുത്. അള്ളാഹു പറഞ്ഞതുപോലെ അൽയൗമ അക്മൽ തുലക്കും ദീനക്കും വാത്തമംതു അലൈക്കും നിഅമത്തി വറളി തുലക്കുമുൽ ഇസ്ലാമ ദീന. പരിശുദ്ധ ഇസ്ലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിലൂടെ തന്നെ അള്ളാഹു പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ പരിപൂർണമായ ദീനിലേക്ക് ഇനി ആരുടെയെങ്കിലും വക എന്തെങ്കിലും പ്രത്യേകമായി കൂട്ടിച്ചേർക്കേണ്ടതില്ല. അതിലുള്ള ഒന്നും ആരും കുറക്കുകയും വേണ്ടതില്ല. ആ സമ്പൂർണമായ ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അധ്യാപനവും നിർദ്ദേശങ്ങളും പ്രവാചകനെക്കുറിച്ചുള്ള അറിയിപ്പുകളുമൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് കിട്ടാനുണ്ട്, ലഭ്യമാണ്. അതല്ലാത്ത ഊഹാപോഹങ്ങളുടെ പിന്നിൽ പോകുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ സൂറത്തുൽ ഇസ്രായിലെ 36-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിനക്ക് വ്യക്തമായ അറിവില്ലാത്ത ഒന്നിൻ്റെയും പിന്നാലെ നീ പോകരുത്, കാരണം നിന്റെ കണ്ണ്, കാത്, ഹൃദയം, കേൾവിശക്തി, കാഴ്ചശേഷി, ചിന്താശേഷി ഇവയെ സംബന്ധിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നല്ലാഹു പറഞ്ഞതുകൊണ്ട് തീർച്ചയായും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വങ്ങളായി മനസ്സിലാക്കുന്ന കാര്യങ്ങളാകട്ടെ, ദീനിൻ്റെ മറ്റേത് വിഷയങ്ങളാകട്ടെ, അതിൻ്റെ സ്ഥിരീകരണം, വസ്തുത, പ്രാമാണികമായ പിന്തുണയും പിൻബലവും നമ്മൾ അന്വേഷിക്കുകയും അറിയുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ളതായി സ്ഥിരപ്പെട്ടു വന്ന ധാരാളം മഹത്വങ്ങൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ച പ്രമാണബദ്ധിതമായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട പലതും നമ്മൾ കേട്ടു. അതിൽപ്പെട്ട ഒന്നാണ് അന്നഹു സ്വാഹിബുൽ വസീല വഹിയ മൻസിലത്തുൻ ഫിൽ ജന്ന. സ്വർഗത്തിലെ അത്യുന്നതമായ ഒരു പദവിയാണ് അൽ വസീല എന്നത്. അതിൻ്റെ വക്താവ്, അതിൻ്റെ ഉടമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വമൻ സഅലലി അൽ വസീല തഹല്ലത് അലൈഹി ശഫാഅ. ബാങ്കിന് ശേഷം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീല തവൽ ഫദീല വബഅഥുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത. ഈ പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉന്നതമായ സ്ഥാനം നീ നൽകണമേ, നീ വാഗ്ദാനം ചെയ്ത ആ പദവി അദ്ദേഹത്തിന് നൽകണമേ എന്ന് പറഞ്ഞ് വസീലയും ഫളീലയും പ്രത്യേകം ബാങ്കിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മൾ ദുആ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, അയാൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്യും, പടച്ചറബിനോട് ശുപാർശ പറയുമെന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ള ഒരു പ്രത്യേക പദവിയാണ് അൽ വസീല, സ്വർഗത്തിലെ ഉന്നതമായ പദവി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്നതാണ്. അപ്രകാരം തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരലോകത്ത് കിട്ടുന്ന പല പ്രത്യേകതകളിലും ആദരവുകളിലും പെട്ട ഒന്നാണ് ഹൗദുൽ കൗസർ, കൗസറിൻ്റെ വെള്ളം, ആ തടാകം. ഹദീസിൽ വന്നതുപോലെ നഹ്റുൻ അഅ്ത്വാനീഹി റബ്ബി ഫിൽ ജന്ന, എനിക്ക് എൻ്റെ റബ്ബ് സ്വർഗത്തിൽ നൽകുന്ന ഒരു ഉന്നതമായ പുഴയാണ്, നദിയാണ് കൗസർ എന്ന് പറഞ്ഞാൽ അതിൽ ധാരാളം ഖൈറുകളുണ്ട്, നന്മയുണ്ട്. ഹദീസിൽ വിശദീകരിക്കപ്പെട്ടതുപോലെ പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതും ആയ ആ വിശിഷ്ടമായ പാനീയം, അതൊരിക്കൽ കുടിച്ചാൽ പിന്നെ ദാഹിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സത്യവിശ്വാസികൾക്ക് കോരിക്കൊടുക്കും, തൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾക്കത് തടയും. ഹദീസിലൂടെ വന്നതാണ്, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ആരാണവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ഇസ്ലാമിൻ്റെ രൂപം വികൃതമാക്കിയ ആളുകൾ, പ്രമാണബദ്ധിതമല്ലാത്ത പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുമൊക്കെ മതത്തിൽ കടത്തിക്കൂട്ടിയ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിലെ ആളുകൾ എന്നുള്ള നിലയിൽ അവരെ വിളിക്കുകയും അവർക്ക് വെള്ളം മുക്കിക്കൊടുക്കാൻ, അതിൽ നിന്ന് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ തടയപ്പെടുകയും ചെയ്യുന്നു. അപ്പോഴാണ് മലായിക്കത്തുകൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള അറിയിപ്പുണ്ടാകുന്നത്, ഇവർ താങ്കൾക്ക് ശേഷം ദീനിൻ്റെ നിയമനിർദ്ദേശങ്ങളെ വികലമാക്കിയ, സ്ഥിരപ്പെടാത്തത് കടത്തിക്കൂട്ടുകയും അതിലുള്ളത് കൈയൊഴിക്കുകയും ഒക്കെ ചെയ്ത് മതത്തിൻ്റെ സുന്ദര രൂപം വികൃതമാക്കിയ ആളുകളാണ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നോക്കി പറയും, അവരെ ആട്ടി അകറ്റും. സുഹഖൻ സുഹഖൻ ലിമൻ ഗയ്യറ ബഅദി, എൻ്റെ കാലശേഷം ഞാൻ പഠിപ്പിച്ച ദീനിനെ വികൃതമാക്കിയ ആളുകളെ, വിരൂപമാക്കിയവരെ ദൂരെപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആട്ടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരലോകത്ത് ഉന്നതമായ പദവിയുണ്ട്, ശഫാഅത്തുണ്ട്, ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ നക്ഷത്രങ്ങൾ കണക്കെ അത്രക്ക് സമാനമായ കോപ്പകൾ അവിടെ നിന്ന് വെള്ളം മുക്കിക്കൊടുക്കുവാൻ അവിടെയുണ്ട്. വിശാലമാണ് ആ തടാകം, അതിൻ്റെ താഴ്ഭാഗം അതിസുന്ദരമാണ്, വിശിഷ്ടമാണ്. അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഹദീസുകളിലൂടെ വന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ആ ഹൗലുൽ കൗസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ, അത് പ്രവാചകൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നറിയുമ്പോൾ തന്നെ, ആ വെള്ളം നമുക്ക് കുടിക്കുവാനുള്ള ഭാഗ്യവും തൗഫീക്കും ഉണ്ടാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ പിൻപറ്റണം. അതിൽ ഇല്ലാത്ത, അതിലേക്ക് കടത്തിക്കൂട്ടപ്പെട്ട അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് കൈയൊഴിക്കണം. ബിദഅത്തുകൾക്കെതിരെ കണിശതയും ജാഗ്രതയും നമ്മൾ പാലിക്കണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാരീരികമായ പല പ്രത്യേകതകളും ഹദീസുകളിലൂടെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള പ്രത്യേകത, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ്, അത് സുഗന്ധമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തെ സ്വഹാബികൾ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങളും ഏറെ വിശിഷ്ടമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റവും സ്വഭാവവും അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതുപോലെ, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് താങ്കൾ എന്ന് അള്ളാഹുവിൻ്റെ അംഗീകാരം, ഏറ്റവും വലിയ അംഗീകാരമാണ്. അപ്പോൾ സ്വഭാവം നോക്കിയാലും പെരുമാറ്റം നോക്കിയാലും ശാരീരികമായ ഘടനയും അവസ്ഥയും നോക്കിയാലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല പ്രത്യേകതകളുമുണ്ട്. ഏറ്റവും ഉത്തമമായ മാതൃക ആ പ്രവാചക ജീവിതത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതോ പ്രവാചകൻ്റെ ജീവിത ശൈലിയായതോ ഒരു മോശപ്പെട്ട കാര്യമായി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഏറ്റവും നല്ല, ഏറ്റവും മഹത്വം നിറഞ്ഞ രീതികളാണതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളിൽ മറ്റൊന്ന് ഹദീസുകളിൽ വന്നത്, അവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബർ, ഖബർ ആദ്യം പിളർന്ന് പരലോകത്ത് ആദ്യമായി വരുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അന അവ്വലു മൻ തൻഷഖു അൻഹുൽ അർളു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഭൂമി ആദ്യമായി പിളർന്ന് പുറത്തു വരുന്ന വ്യക്തി ഞാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതേപോലെ അവ്വലുമൻ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ ആദ്യമായി കടക്കുന്ന ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആദ്യമായി ഷഫാഅത്ത് പറയുന്ന ആൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആദ്യമായി ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്താണ്. അതേപോലെ തന്നെ അനുയായികൾ ഏറ്റവും കൂടുതലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. മറ്റേത് പ്രവാചകൻ്റെ അനുചരന്മാരെക്കാളും അനുയായികളെക്കാളും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ഉണ്ടായിരിക്കും എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളൊരു ആദരവും പ്രത്യേകതയുമാണ്. അതേപോലെ ഹദീസിൽ വന്ന മറ്റൊരു കാര്യം, അന്നൽ മയ്യിത യുസ്അലു അൻഹു ഫിൽ ഖബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ബർസഖി ലോകത്ത് ഖബർ ജീവിതത്തിൽ ഓരോരുത്തരോടും ചോദിക്കപ്പെടും. ഫഅമ്മ ഫിത്നത്തുൽ ഖബർ ഫബി തുഫ്തനൂൻ വഅന്നി തുസ്അലൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിത്നത്തുൽ ഖബർ, ഖബറിലെ പരീക്ഷ, ആ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ തേടണം. എന്താണ് അവിടെ ചോദിക്കുക? എന്നെ സംബന്ധിച്ചായിരിക്കും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത്. എന്നെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കും. സത്യവിശ്വാസികൾക്ക് ആ പ്രവാചകനെ അറിയുവാനും മനസ്സിലാക്കുവാനും പിൻപറ്റുവാനും സാധിച്ച, വിശ്വസിച്ച ആളുകൾക്ക് ശരിയായ ഉത്തരം പറയാൻ സാധിക്കും. അല്ലാത്തവർ അട്ടഹസിക്കുകയും മറുപടിയില്ലാതെ വിലപിക്കുകയും ചെയ്യും. മലക്കുകളുടെ പ്രഹരങ്ങൾ അവർ ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ടി വരും എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരം മഹത്വങ്ങളും പ്രത്യേകതകളും അറിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവും ബഹുമാനവും നമ്മുടെ മനസ്സിൽ അധികരിക്കുന്നതോടൊപ്പം ആ പ്രവാചക അധ്യാപനങ്ങൾ പിൻപറ്റുവാൻ നമ്മൾ ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
3: ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് അടിത്തറകൾ. അവതരിപ്പിച്ചത് ഷമീർ മദീനി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്ന സ്മൃതിപദം, സത്യസന്ധന്റെ മകൾ സത്യസന്ധ, ആയിഷ ബിന്ത് അബി ബക്കർ റളിയല്ലാഹു അൻഹ. ക്ലാസ് എടുക്കുന്നത് സഫ്വാൻ മുഹമ്മദ് അൽ ഹിക്കമി.
6: അൽഹംദുലില്ലാഹി വഹ്ദ, അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. ഏറ്റവും പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്മൃതിപദം എന്ന ഈ എപ്പിസോഡിലൂടെ മുൻഗാമികളായ സഹാബത്തിൻ്റെ ചരിത്രങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെയായി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ അഥവാ വിശ്വാസികളുടെ ഉമ്മമാരുടെ ജീവിതം നാം അടുത്തറിയാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ റസൂലിൻ്റെ ആദ്യ ഭാര്യയായ, റസൂലിനെ ഏറ്റവും സ്വാധീനിച്ച നമ്മുടെ ഉമ്മ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയെയും രണ്ടാം ഭാര്യ സൗദ ബിൻത് സമ്അ റളിയല്ലാഹു അൻഹയെയും കുറിച്ച് നാം കേട്ടറിയുകയുണ്ടായി. ഇന്ന് നാം സ്മൃതിപദത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയും അവിടുത്തെ ഭാര്യമാരിൽ ഏക കന്യകയും മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാം നേരിട്ട് സലാം പറഞ്ഞവളും സൃഷ്ടികളിൽ ഉത്തമനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകം വിട്ടുപിരിയുമ്പോൾ അവിടുത്തെ തലഭാഗം തൻ്റെ നെഞ്ചിനും കഴുത്തിനുമിടയിലായിരുന്നു എന്ന് പറഞ്ഞ നമ്മുടെ ഉമ്മ ഉമ്മു അബ്ദില്ല ആയിഷ ബിൻത് അബിബക്കർ റളിയല്ലാഹു അൻഹയെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലേറ്റവും ശ്രേഷ്ഠനായ സത്യസന്ധൻ എന്ന കീർത്തി ലഭിച്ച റസൂലുള്ളാഹിയുടെ ആത്മമിത്രമായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. സത്യസന്ധൻ്റെ മകൾ സത്യസന്ധ എന്ന അർത്ഥം വരുന്ന സിദ്ദീഖത്തു ബിൻത് സിദ്ദീഖ് എന്നിഷ്ടമുള്ളവരൊക്കെ നമ്മുടെ ഉമ്മയെ വിളിക്കാറുണ്ട്. ഉമ്മു അബ്ദില്ല അഥവാ അബ്ദുള്ളയുടെ ഉമ്മ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹക്ക് വിളിപ്പേരുണ്ട്. ആ പേരിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹക്ക് തൻ്റെ മരണം വരെ മക്കൾ ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. മക്കളിലേക്ക് ചേർത്തി ഇന്ന കുട്ടിയുടെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ എന്ന രൂപത്തിൽ പേര് വിളിക്കുന്ന സമ്പ്രദായം അറബികൾക്കിടയിലുണ്ടായിരുന്നു. കുഞ്ഞത്ത് എന്നാണ് അതിന് പറയുക. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രിയ ഭർത്താവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എനിക്കല്ലാതെ അങ്ങയുടെ എല്ലാ ഭാര്യമാർക്കും കുഞ്ഞത്തുണ്ട്. ഫക്തനി ബി ഇബ്നി അബ്ദില്ലാഹി ബിൻ സുബൈർ, തൻ്റെ സഹോദരി അസ്മ റളിയല്ലാഹു അൻഹയുടെ മകൻ
7: അബ്ദുല്ലാഹിബ്നു സുബൈറിലേക്ക് ചേർത്തിക്കൊണ്ട് അബ്ദുല്ലയുടെ ഉമ്മ എന്ന് നീ കുഞ്ഞത്ത് വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഉമ്മു അബ്ദില്ല അഥവാ അബ്ദുല്ലയുടെ ഉമ്മ എന്ന വിളിപ്പേര് നൽകുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നാല് ഭാര്യമാരിൽ ഉമ്മ റോമാൻ ബിൻത് ആമിർ റളിയല്ലാഹു അൻഹ എന്നിവരാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാതാവ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ആയിഷ റളിയല്ലാഹു അൻഹക്ക് പുറമെ അഞ്ച് മക്കൾ കൂടിയുണ്ട്. അബ്ദുറഹ്മാൻ, അബ്ദുള്ള, മുഹമ്മദ്, അസ്മ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹും ജമീഅൻ എന്നിവരാണ് അവർ. ആയിഷ റളിയല്ലാഹു അൻഹക്ക് തൻ്റെ ഉമ്മയിൽ തുഫൈൽ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു എന്നൊരു സഹോദരൻ കൂടിയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഉമ്മു റോമാൻ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചിരുന്ന അബ്ദുല്ലാഹിബ്നു ഹാരിസ് എന്ന വ്യക്തിയിലുണ്ടായ മകനായിരുന്നു അദ്ദേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് 8 വർഷം മുമ്പ് അഥവാ പ്രവാചക നിയോഗത്തിന് 5 വർഷങ്ങൾക്ക് ശേഷം മക്കയിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിര സാന്നിധ്യമുണ്ടായിരുന്ന മാതാപിതാക്കൾ ഇസ്ലാമിക മാർഗദീപമേന്തിയ ഗാർഹിക അന്തരീക്ഷത്തിലായിരുന്നു മഹദി വളരുന്നത്. പ്രവാചക നിയോഗത്തിൻ്റെ 10 വർഷങ്ങൾക്ക് ശേഷം അഥവാ ഹിജ്റയുടെ ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് 6 വയസ്സ് പ്രായമായിരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള മഹദിയുടെ വിവാഹം നടക്കുന്നത്. ഹിജ്റയുടെ 1-ാം വർഷത്തിലോ 2-ാം വർഷത്തിലോ ഒരു ശവ്വാൽ മാസത്തിൽ മദീനയിൽ വെച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി വീട് കൂടുന്നത്. അന്ന് നമ്മുടെ ഉമ്മാക്ക് പ്രായം 9 ആയിരുന്നു. ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ മഹദി തന്നെ പറയുന്നത് കാണാം. തസവ്വജനിയ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വ അന ബിൻതു സിത്തി സിനീൻ. എനിക്ക് 6 വയസ്സുള്ളപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിവാഹം കഴിക്കുകയും 9 വയസ്സായപ്പോൾ വീട് കൂടുകയും ചെയ്തു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ പത്നിയായി വരുമെന്നത് വിവാഹത്തിന് മുന്നേ അള്ളാഹു റസൂലിന് അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇമാം മുസ്ലിം റഹിമഹുള്ള തൻ്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. 3 രാത്രികളിൽ സ്വപ്നത്തിൽ

നിന്നെ എനിക്ക് കാണിക്കപ്പെട്ടു. അതിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പട്ടുതുണിയിൽ പൊതിഞ്ഞുകൊണ്ട് നിന്നെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ ഭാര്യയാണ്. എന്നിട്ട് എനിക്ക് നിന്റെ മുഖം വെളിവാക്കി തന്നു. അപ്പോൾ നീയായിരുന്നു അത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണെങ്കിൽ അതവൻ നടപ്പിലാക്കും. എല്ലാം തൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് പരിപാലിക്കുന്ന സർവ്വലോക നിയന്താവ് വൈകാതെ തന്നെ ആ തീരുമാനം നടപ്പിലാക്കി. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വേർപാടിൻ്റെ വേദന വിട്ടുമാറാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചുകൂട്ടിയിരുന്ന തൻ്റെ പ്രവാചക നിയോഗത്തിൻ്റെ 10 വർഷം താങ്ങും തണലുമായി ഉണ്ടായിരുന്ന ഒരാൾ നഷ്ടപ്പെട്ടതിൻ്റെ പകരമായി മറ്റൊരാളെ റസൂലിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ മഹദി ഖൗല ബിൻത് ഹക്കീം റളിയല്ലാഹു അൻഹ റസൂലിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് താങ്കൾ വിവാഹത്തിന് ഒരുക്കമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആരെയെന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശങ്ക നിറഞ്ഞ ചോദ്യത്തിന് മുന്നിൽ ഖൗല റളിയല്ലാഹു അൻഹ രണ്ട് ഉത്തരമാണ് നൽകിയത്. താങ്കളൊരു കന്യകയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ അബൂബക്കറിൻ്റെ മകൾ ആയിഷയുണ്ട്. അതല്ല, ഒരു വിധവയെയാണ് അങ്ങ് ഉദ്ദേശിക്കുന്നതെങ്കിൽ താങ്കളിൽ വിശ്വസിക്കുകയും താങ്കളുടെ വാക്കുകളെ പിൻപറ്റുകയും ചെയ്യുന്ന സൗദാം ബിൻത് സുമയ്യയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഖൗലയോട് രണ്ടു പേരെയും കുറിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഖൗല റളിയല്ലാഹു അൻഹ രണ്ടിടങ്ങളിലും പോയി കാര്യം ബോധിപ്പിക്കുന്നത് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് ഖൗല റളിയല്ലാഹു അൻഹ ഉമ്മറോമ റളിയല്ലാഹു അൻഹയോട് പറയുന്നത് ഇപ്രകാരമാണ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നന്മയും അനുഗ്രഹവും എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഒരിക്കലും പ്രതീക്ഷിക്കാതെയുള്ള ഖൗല റളിയല്ലാഹു അൻഹയുടെ വരവും ഈ ചോദ്യവും നൽകുന്ന ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെ കൈവിടാതെ അതെന്താണെന്ന് ഉമ്മറോമ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയെ വിവാഹം അന്വേഷിച്ചുകൊണ്ടാണ് എന്നെ പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന ഖൗല റളിയല്ലാഹു അൻഹയുടെ മറുപടി കേൾക്കുമ്പോൾ ഉമ്മറോമാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നത് വരെ കാത്തു നിൽക്കാനാണ് ആവശ്യപ്പെട്ടത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വരികയും ഖൗല റളിയല്ലാഹു അൻഹ കാര്യം അറിയിക്കുകയും ചെയ്തപ്പോൾ മഹാനായ സഹാബി വരും പ്രതികരിച്ചത്, അവൾ അദ്ദേഹത്തിന് യോജിക്കുമോ? റസൂലിന് തൻ്റെ സഹോദരൻ്റെ മകളായിട്ടല്ലേ അവൾ വരിക എന്ന സംശയമായിരുന്നു. ഉടൻ തന്നെ ഖൗല റളിയല്ലാഹു അൻഹ റസൂലിൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആശങ്ക അദ്ദേഹത്തെ ബോധിപ്പിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി ഇപ്രകാരമായിരുന്നു, നീ അദ്ദേഹത്തിലേക്ക് തന്നെ മടങ്ങിച്ചെന്ന് പറഞ്ഞു കൊടുക്കുക, ഞാൻ നിനക്കും നീ എനിക്കും ഇസ്ലാമിൽ സഹോദരന്മാരാണ്, എന്നാൽ നിന്റെ മകൾ എനിക്ക് യോജിക്കുന്നതുമാണ്. അഥവാ ഇസ്ലാമിൽ ആദർശ സാഹോദര്യം ഒരിക്കലും വിവാഹത്തിൽ നിന്നും തടയുന്ന സാഹോദര്യമല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയായിരുന്നു. ഇത് കേട്ടപാടെ മറ്റൊന്നിനും താമസിച്ചു നിൽക്കാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖൗലയോട് കാത്തു നിൽക്കാൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. കാര്യം പിടികിട്ടാതെന്ന ഖൗല റളിയല്ലാഹു അൻഹയോട് ഉമ്മറോമാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുത്തഈബ് ഇബ്നു അദി തൻ്റെ മകന് വേണ്ടി അവളെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അള്ളാഹുവാണ് സത്യം, അദ്ദേഹം ഒരു കരാറ് ചെയ്താൽ അത് ലംഘിക്കാറില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു മുത്തഈബ് ഇബ്നു അദിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മുൽ ഫത്ത കാര്യം കൂടുതൽ എളുപ്പമാകുന്ന രൂപത്തിലൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അലിയോ അബൂ ഖുഹാഫയുടെ പുത്ര, ഞങ്ങളുടെ മകൻ നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചാൽ താങ്കൾ ഉൾക്കൊള്ളുന്നതായ മതത്തിൽ അവനും പ്രവേശിക്കാൻ സാധ്യതയില്ലേ? യാതൊരു സംശയവുമില്ലാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ അത് അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മറ്റു കൂടുതൽ ചർച്ചകളൊന്നും തന്നെ ആവശ്യമില്ലാതെ ആ കരാർ അവിടെ ഇല്ലാതാകി. മടങ്ങി വന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത എന്നാൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തീരുമാനത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതമറിയിക്കാൻ ഖൗല റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്. പിന്നീട് അധികം വൈകാതെ തന്നെ തൻ്റെ പ്രിയമകളെ, തന്നേക്കാൾ സ്നേഹിക്കുന്ന, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതനായ ആ മഹാവ്യക്തിത്വത്തിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു കൊടുത്തു. ഉമ്മുൽ മുഅ്മിനീൻ സൗദാം ബിൻത് സുമയ്യ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതിന് ശേഷമായിരുന്നു ഈ വിവാഹമെന്നാണ് അധിക ചരിത്ര പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഈ വിവാഹത്തെ ചൊല്ലി ഇസ്ലാമിനെയും തിരുദൂതനെയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഇസ്ലാം വിരോധം പേറി നടക്കുന്ന ആളുകളും ഇത്തരം ആക്ഷേപങ്ങളെ പ്രതിരോധിക്കുക എന്ന മട്ടിൽ മഹദിയുടെ പ്രായത്തിൽ തിരുത്തലുകൾ വരുത്താൻ ശ്രമിക്കുന്നവരും തൊട്ടുമുമ്പ് പറഞ്ഞ ഹദീസ് ഒന്ന് മനസ്സിരുത്തി കേൾക്കാൻ തയ്യാറായാൽ തന്നെ ഹൃദയത്തിൽ കളങ്കമില്ലാത്തവന് വാസ്തവം ബോധ്യപ്പെടുന്നതാണ്. തൻ്റെ വയസ്സ് വിവാഹ സമയത്ത് 6 എന്നും റസൂലിൻ്റെ കൂടെ പോകുമ്പോൾ 9 എന്നും
പറയുന്ന നമ്മുടെ ഉമ്മ ഒരിക്കലും അതൊരു കൈപ്പേറിയ അനുഭവമായിട്ടല്ല നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മറിച്ചത് തീർത്തും ആ കാലത്തെയും ദേശത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് സാധാരണമായതാണെന്നതിനെ കൂടുതൽ വ്യക്തമാക്കി തരുന്നതാണ് ഹൗലാർ റളിയല്ലാഹു അൻഹ വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വിവാഹാന്വേഷണം എത്തിയപ്പോൾ ഉമ്മുറമ

റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി, അഥവാ മുത്തഈം ഇബ്നു അദി തന്റെ മകന് വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹയെ അതിനു മുന്നേ പറഞ്ഞു വെച്ചിരുന്നു എന്നതാണ്. വാസ്തവത്തിൽ വിവാഹം കഴിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ ആയിഷ റളിയല്ലാഹു അൻഹക്കോ രണ്ടുപേരുടെയും കുടുംബങ്ങൾക്കോ ഇനി പോട്ടെ റസൂലിൻ്റെ ഓരോ കുറ്റവും കുറവും കണ്ടെത്തി നടന്നിരുന്ന അന്നത്തെ ശത്രുക്കൾക്ക് പോലും അത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കാൻ അന്നുണ്ടായിരുന്നില്ല എന്നത്, ഇത്തരത്തിലുള്ള ചർച്ചകൾ തീർത്തും അനാവശ്യമാണെന്നത് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. വിവാഹത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നും ഒരനിഷ്ടകരമായ നിമിഷങ്ങൾ പോലും ഉണ്ടായതായി ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കലും പറയുന്നില്ല. പ്രായവ്യത്യാസത്തിൻ്റെയോ തന്നെ നിർബന്ധിച്ച് മാതാപിതാക്കൾ വിവാഹം കഴിപ്പിച്ചതിൻ്റെയോ ഒരംശം പോലും ഉൾക്കൊള്ളുന്ന പരാമർശങ്ങളോ പരാതികളോ ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടവരിൽ ഒരാളായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് ആ മഹനീയ ദാമ്പത്യ ജീവിതം പഠിക്കുമ്പോൾ തമാശയും കളിയും സൗന്ദര്യ പിണക്കവും വാശിയും സ്നേഹവും പരിഗണനയും നിറഞ്ഞ ഉദാത്ത മാതൃകയുള്ള ഒരു കുടുംബത്തെയാണ് നമുക്ക് കാണാൻ കഴിയുക. വിവാഹത്തിന് ശേഷം റസൂലിൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് തൻ്റെ കൂട്ടുകാരികളുമായി മഹദി കളിക്കാറുണ്ടായിരുന്നു. ഇമാം ബുഖാരി റഹിമുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തൻ്റെ കൂടെ കളിക്കാറുണ്ടായിരുന്ന കൂട്ടുകാരികൾ റസൂലിൽ നിന്നും ഓടിയൊളിക്കുമായിരുന്നു. എന്നാൽ അവിടുന്ന് അവരെല്ലാം തൻ്റെ അടുക്കലേക്ക് തന്നെ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് തരാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ മദീനത്തെ പള്ളിയിൽ അബ്സീനിയക്കാരായ കുറച്ചാളുകൾ തങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ചില അഭ്യാസമുറകൾ കാഴ്ചവെച്ചപ്പോൾ എനിക്കത് കാണുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വസ്ത്രം കൊണ്ട് എൻ്റെ മുറിയുടെ പടിയിൽ വാതിൽക്കൽ എന്നെ മറച്ചു പിടിച്ചു തന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ അവിടെ നിന്ന് പോരുന്നത് വരെ റസൂൽ എനിക്ക് മറ പിടിച്ച് നിന്നു തന്നു എന്നും എന്നെപ്പോലെ ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വിനോദങ്ങൾ ഇഷ്ടമാണെന്നത് റസൂലിന് അറിയാമായിരുന്നു എന്നും മറ്റേ റിപ്പോർട്ടിൽ മഹദി കൂട്ടിച്ചേർത്ത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായത്തെയും ഇഷ്ടത്തെയും ഒക്കെ റസൂൽ ഏറെ പരിഗണിച്ചിരുന്നു എന്നതാണ് ഈ ഹദീസുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. മറ്റൊരിക്കൽ ഒരു യാത്രാവേളയിൽ റസൂലിൻ്റെ കൂടെ സഹയാത്രികയായി ഭാര്യമാരിൽ ആയിഷ റളിയല്ലാഹു അൻഹക്ക് അവസരം കിട്ടിയ സന്ദർഭത്തിൽ തൻ്റെ കൂടെയുള്ള സ്വഹാബിമാരോട് മുന്നോട്ടു പോകുവാൻ റസൂൽ ആവശ്യപ്പെടുന്നുണ്ട്. ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓട്ടമത്സരം നടത്തുകയാണ്. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനെ ഓടി പരാജയപ്പെടുത്തുന്നുണ്ട്. അന്ന് മഹദി ചെറുപ്രായമായിരുന്നു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഇതേ രൂപത്തിലൊരു അവസരം ലഭിച്ചപ്പോൾ സ്വഹാബികളോട് മുമ്പിൽ പോകുവാൻ ആവശ്യപ്പെടുകയും മഹദിയുമായി മത്സരം നടത്തുകയും ചെയ്യുന്നുണ്ട്. അന്ന് മഹദി അല്പം കൂടിയും തടിച്ച ശരീരം പുഷ്ടിപ്പെട്ട രൂപത്തിലായിരുന്നു. പണ്ട് മത്സരിച്ച് റസൂലിനെ പരാജയപ്പെടുത്തിയത് ആയിഷ റളിയല്ലാഹു അൻഹ മറന്നിട്ടുണ്ടായിരുന്നു. ഈ അവസ്ഥയിൽ തനിക്ക് വയ്യ എന്ന് പറഞ്ഞു നോക്കിയെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ തൻ്റെ കൂടെ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തുന്നുണ്ട്. ശേഷം ഇത് അന്നത്തേതിന് പകരമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. എത്ര രസകരമായിരുന്നു അവർ തമ്മിലുള്ള ജീവിതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ നമ്മുടെ ഉമ്മയോട് പറയുന്നുണ്ട്, നീ എന്നോട് ഇഷ്ടത്തിലാണോ അതോ ദേഷ്യത്തിലാണോ എന്ന് എനിക്കറിയാൻ കഴിയും. അതെങ്ങനെയെന്ന ഉമ്മയുടെ ചോദ്യത്തിന് ഇപ്രകാരമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തത്, നീ എന്നോട് ഇഷ്ടത്തിലാണെങ്കിൽ മുഹമ്മദിൻ്റെ റബ്ബ് തന്നെയാണ് സത്യമെന്നും നീ എന്നോട് ദേഷ്യത്തിലാണെങ്കിൽ ഇബ്രാഹീമിൻ്റെ റബ്ബ് തന്നെയാണ് സത്യമെന്നുമല്ലേ പറയാറുള്ളത്. അതേ റസൂലെ, അള്ളാഹുവാണ് സത്യം, ഞാൻ നിങ്ങളുടെ പേര് മാത്രമാണ് ആ സന്ദർഭത്തിലും ഉപേക്ഷിക്കാറുള്ളൂ. ദേഷ്യത്തിലാണെങ്കിലും ശരി, എൻ്റെ ഹൃദയത്തിൽ നിന്നും അങ്ങയെ മാറ്റി നിർത്താൻ എനിക്ക് സാധ്യമല്ല എന്ന ഒരു ഭാര്യയുടെ സ്നേഹാർദ്ദമായ വാക്കുകൾ സത്യത്തിൽ അവർക്കിടയിലെ ഇഷ്ടത്തെയും സ്നേഹത്തെയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലിൻ്റെ വീട്ടിലേക്ക് അനുവാദം ചോദിച്ച് കയറി ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഉടനെ അല്പം ഗൗരവത്തോടെ തന്നെ അദ്ദേഹം തൻ്റെ മകളുടെ നേരെ, ഉമ്മ റോമാൻ്റെ മകളെ, നീ അള്ളാഹുവിൻ്റെ ദൂതനോട് ഒച്ച വെക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് പാഞ്ഞെടുത്തപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ തടയിടുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയപ്പോൾ തൻ്റെ ഭാര്യയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് നീ കണ്ടില്ലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അല്പം കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വീണ്ടും കടന്നു വന്നപ്പോൾ അവരിരുവരും തമാശയിലായിരുന്നു. നിങ്ങളുടെ തർക്കത്തിലും സന്തോഷവേളയിലും എന്നെ കൂടി ഉൾപ്പെടുത്തുമോ റസൂലെ എന്നായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി. സ്വാഭാവികമായ സൗന്ദര്യ പിണക്കങ്ങളും അസ്വാരസ്യങ്ങൾക്കും അപ്പുറം അല്പനേരത്തേക്ക് പോലും നീണ്ടു നിൽക്കാത്ത തർക്ക സംസാരങ്ങളായിരുന്നു അവർക്കിടയിലുണ്ടായിരുന്നത്. ഭാര്യമാർക്കിടയിൽ പോലും കൃത്യമായി നീതി പാലിക്കാൻ ഏറെ സൂക്ഷ്മത പുലർത്തിയിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മറ്റു ഭാര്യമാരിൽ ഇല്ലാത്ത ഒരിഷ്ടവും അടുപ്പവും ആയിഷ റളിയല്ലാഹു അൻഹയോട് ഉണ്ടായിരുന്നു. ഇമാം ബുഖാരി റഹിമുള്ള ഉദ്ധരിച്ചൊരു ഹദീസിൽ റസൂലിൻ്റെ ഭാര്യമാർക്കിടയിൽ നടന്ന ഒരു സംഭവത്തെ ഉദ്ധരിക്കുന്നത് കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി

0: ഹയ്യ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ റസൂലിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു, ആയിഷയുടെ വിഷയത്തിൽ നീ എന്നെ ഉപദ്രവിക്കരുത്, കാരണം ആയിഷയുടെ വിരിപ്പിലല്ലാതെ ഒരു ഭാര്യയുടെ വിരിപ്പിലും ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് വഹ്യ ലഭിച്ചിട്ടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞപ്പോൾ, റസൂലെ, ഞാൻ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കിയതിൽ അള്ളാഹുവോട് തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ ദൗത്യത്തിൽ നിന്നും പിന്മാറി. അവർ അടുത്തതായി റസൂലിൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സമീപിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ തൻ്റെ പിതാവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് തങ്ങളുടെ ഭാര്യമാർ അബൂബക്കറിൻ്റെ മകളിൻ്റെ വിഷയത്തിൽ നീതി പാലിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലം തൻ്റെ പ്രിയമകളോട് പറഞ്ഞത് വളരെ സ്നേഹത്തോടെ, പൊന്നുമോളെ, എനിക്കിഷ്ടമുള്ളത് നിനക്കും ഇഷ്ടമല്ലേ എന്നായിരുന്നു. തിരിച്ചൊന്നും പറയാനില്ലാതെ സമ്മതിച്ചുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയും മടങ്ങി. മൂന്നാമതായി അവർ റസൂലിൻ്റെ ഭാര്യമാരിൽ ഒരാളായ സൈനബ് ബിൻത് ജഹ്ഷിനെ അയച്ചു. മഹദി റസൂലിങ്കൽ വന്നുകൊണ്ട് അല്പം കാർക്കശ്യോടത്തോടെ തന്നെ കാര്യം വിശദീകരിച്ചു. തൊട്ടടുത്തിരുന്ന് എല്ലാം കേൾക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ തനിക്ക് മറുപടി പറയാനുള്ള അനുവാദം ലഭിക്കുമോ എന്ന പ്രതീക്ഷയോടെ റസൂലിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. റസൂലിൻ്റെ അനുവാദം ലഭിച്ചതും സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞ കാര്യത്തെ വളരെ സമർത്ഥമായി എതിർക്കുകയും മറുപടി പറയുകയും അവരുടെ വാദത്തെ പൊളിക്കുകയും ചെയ്തു. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവൾ അബൂബക്കറിൻ്റെ മകളാണ് എന്ന്. സ്ത്രീകൾക്കിടയിൽ, പ്രത്യേകിച്ചും ഭാര്യമാർക്കിടയിൽ ഉണ്ടായേക്കാവുന്ന അല്ലറ ചില്ലറ സംസാരങ്ങൾ മാത്രമാണ് നമ്മുടെ ഉമ്മമാർക്കിടയിൽ അന്നുണ്ടായത്. എന്നാൽ അതിനിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു അനീതിയും കാണിക്കാതെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നൽകിയിരുന്ന സ്ഥാനവും മഹിമയും ആണ് ഈ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. ജിബ്രീൽ അലൈഹി സ്ലാം പട്ടിൽ പൊതിഞ്ഞ് റസൂലിന് കാണിച്ചു കൊടുത്ത പ്രത്യേകമായി സലാം പറഞ്ഞ മറ്റു ഭാര്യമാരുടെ കൂടെ ആകുമ്പോളില്ലാതെ തൻ്റെ കൂടെ മാത്രം റസൂലിന് വഹയുമായി ജിബ്രീൽ കടന്നു വന്നിരുന്ന നമ്മുടെ ഉമ്മയുടെ ജീവിതം കൂടുതൽ അടുത്തുപറയുവാനും അവരെ അങ്ങേയറ്റം സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
1: നാം ഇതുവരെ കാതോർത്തത് സ്മൃതിപഥം. സത്യസന്ധന്റെ മകൾ സത്യസന്ധ ആയിഷ ബിൻത് അബീബക്കർ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നാം കേട്ടത് അവതരിപ്പിച്ചത് സഫ്വാൻ മുഹമ്മദ് അൽ ഹിക്കമി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com, ഇമെയിൽ hello@peaceradio.com.

0: നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത നുറുങ്ങുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. സലീം പട്ടില രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവവും വ്യക്തിത്വവും എന്ന ഒരു രചനക്ക് അബ്ദുസമ്മദ് കല്ലടിക്കോട് ശബ്ദം നൽകിയിരിക്കുന്നു. നുറുങ്ങുകളിലേക്ക്.
1: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവവും വ്യക്തിത്വവും. എഴുത്ത് സലീം പട്ടില. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ. കരുണയുള്ള മനസ്സിൽ നിന്നാണ് കണ്ണീരും കരച്ചിലും ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിരുന്നു. ദുഃഖത്താൽ അവിടുന്ന് കണ്ണീർ പൊഴിച്ചിരുന്നു.

0: ഭയഭക്തിയാൽ അവിടുത്തെ തിരുനയനങ്ങൾ നനഞ്ഞിരുന്നു. വേദനയാൽ വിതുമ്പിയിരുന്നു. എന്നാൽ അവിടുന്ന് ഒരിക്കലും ആർത്തുകരഞ്ഞില്ല, മാറത്തടിച്ച് നിലവിളിച്ചില്ല. അതിനെ ശക്തമായി വിലക്കുകയും വിരോധിക്കുകയും ചെയ്തു. മരണവക്രത്തിലുള്ള പേരക്കുട്ടിയെയും എടുത്ത് കരയുന്ന റസൂലിനോട്, സഅദ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് കരയുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇത് അള്ളാഹു അവന്റെ ദാസന്മാരുടെ ഹൃദയങ്ങളിൽ ഇട്ടുകൊടുത്തിട്ടുള്ള കാരുണ്യമാണ്. ബുഖാരി മുസ്ലിം. കരുണ കാണിക്കാത്തവന് കാരുണ്യം ലഭിക്കുകയില്ലെന്നും കാരുണ്യമുള്ളവരിലാണ് അള്ളാഹു കരുണ ചൊരിയുന്നതെന്നും, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ഉപരിയിലുള്ളവൻ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും എന്നുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥ മക്കളെ കാരുണ്യത്തോടെ ചേർത്തുപിടിച്ചിരുന്നു. രക്തസാക്ഷിയായ ജഅഫറിന്റെ മക്കളെ അടുത്തിരുത്തി വാത്സല്യത്തോടെ മുഖത്തെ കടുപ്പിച്ചതും അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയതും നേരിൽ കണ്ട അസ്മാ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട് ഇക്കാര്യം. തിർമിതി. ഭക്തിയും ദൈവഭയവും. അള്ളാഹുവിന് ഏറ്റവുമധികം ഭയപ്പെട്ടിരുന്ന വ്യക്തി റസൂലായിരുന്നു. അബ്ദുല്ലാഹിബിന് ഷിഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ നല്ലതായ തമാശ പറഞ്ഞിരുന്നു, തമാശ ആസ്വദിച്ചിരുന്നു, ചിരിപ്പിക്കാനായി കള്ളം പറഞ്ഞിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ ഞങ്ങളോട് തമാശ പറയുന്നല്ലോ എന്നവർ ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, പക്ഷേ ഞാൻ സത്യമല്ലാതെ പറയുകയില്ല. തിർമിതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവിധ ദുസ്വഭാവങ്ങളിൽ നിന്നും അള്ളാഹുവോട് അഭയം തേടുകയും അത് അനുചരന്മാരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹുവെ, ദുസ്വഭാവങ്ങളിൽ നിന്നും ദുഷിച്ച പ്രവർത്തികളിൽ നിന്നും ദുർവിചാരങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. തിർമിതി. അള്ളാഹുവെ, ദുർബലതയിൽ നിന്നും അലസതയിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. ബുഖാരി മുസ്ലിം. അള്ളാഹുവെ, നീ ഉത്തമ സ്വഭാവ ഗുണങ്ങളിലേക്ക് എന്നെ നയിക്കണമേ. അതിലേക്ക് നയിക്കുവാൻ കഴിവുള്ളവനായി നീയല്ലാതെ മറ്റാരുമില്ല. നീ എന്നിൽ നിന്ന് ദുഷിച്ച സ്വഭാവങ്ങളെ തടയണമേ. അതിനെ എന്നിൽ നിന്ന് തടയാൻ കഴിവുള്ളവനായി നീയല്ലാതെ മറ്റാരുമില്ല. മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ ചിലതാണിത്. സൽസ്വഭാവത്തിന്റെ മഹത്വം നബി വചനങ്ങളിൽ. പുണ്യത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പുണ്യം സൽസ്വഭാവമാണ്, പാപം നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതും മറ്റുള്ളവർ അറിയുന്നത് നീ ഇഷ്ടപ്പെടാത്തതുമാണ്. മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ സത്യവിശ്വാസിയുടെ തുലാസിൽ സൽസ്വഭാവത്തേക്കാൾ ഘനം തൂങ്ങുന്ന മറ്റൊരു വസ്തുവുമില്ല. അശ്ലീലം കലർന്ന വാക്ക് പറയുന്ന ദുസ്വഭാവിയെ അള്ളാഹു വെറുക്കുന്നു. തിർമതി. ജനങ്ങളെ കൂടുതലായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് ദൈവഭക്തിയും സൽസ്വഭാവവുമാണെന്നും നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത് വായയും ഗുഹ്യസ്ഥാനവുമാണെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു സത്യവിശ്വാസി തന്റെ സൽസ്വഭാവം മുഖേന വ്രതമനുഷ്ഠിക്കുന്നവന്റെയും നമസ്കരിക്കുന്നവന്റെയും പദവി നേടിയെടുക്കുമെന്നും സൽസ്വഭാവിക്ക് സ്വർഗത്തിന്റെ ഉപരിഭാഗത്ത് ഒരു ഭവനം ലഭിക്കുമെന്നും അന്ത്യനാളിൽ നിങ്ങളിൽ എനിക്ക് പ്രിയങ്കരരും സ്ഥാനത്താൽ എന്നോട് അടുത്തവരും നിങ്ങളിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണെന്നും അന്ത്യനാളിൽ നിങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവർ അധികം സംസാരിക്കുന്ന വായാടികളും ആത്മപ്രശംസകരും അഹങ്കാരികളുമാണെന്നും ജനങ്ങളോട് അടുത്തും സ്നേഹത്തോടും മൃദുവായും പെരുമാറുന്നവർക്ക് നരകം നിഷിദ്ധമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതായത്, അള്ളാഹുവെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അള്ളാഹുവെ ധാരാളമായി ഓർമ്മിക്കുകയും ചെയ്യുന്നവർക്ക്. വിശുദ്ധ ഖുർആൻ അധ്യായം 33 വചനം 21.
1: പ്രവാചക ജീവിതത്തെ സ്വഭാവത്തെയൊക്കെ മനോഹരമായി സലീം പട്ല അവതരിപ്പിച്ചിരിക്കുന്നു.
2: ഈസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം, സൂറത്തു ആലി ഇമ്രാനിലെ 134-ാമത്തെ ആയത്തിന്റെ ഭാഗം 1 ഇന്ന് നാം പഠിക്കുന്നത്. സന്തോഷത്തിലും സന്താപത്തിലും ചെലവഴിക്കൽ. അവതരിപ്പിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇന്ന് നമുക്ക് സൂറത്തു ആല ഇമ്രാനിൽ നിന്നുള്ള 134-ാമത്തെ വചനമാണ് പഠിക്കുവാനുള്ളത്. അതൊന്ന് നമുക്ക് പാരായണം ചെയ്യാം.
4: أعوذ بالله من الشيطان الرجيم

0: പാരായണത്തിൽ മഖ്റജുകളും തജ്വീദിൻ്റെ നിയമങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ആയത്തിൽ അല്ലദീന യുംഫിഖൂന എന്നത് അവിടെ ഇഖ്ഫാ നൂനു സാക്കിനയിൽ പിന്നെ ഫാ ആണ് വന്നത്, അത് ഇഖ്ഫാഇൻ്റെ ലെറ്ററാണ്. യുൻഫിഖൂന പിന്നെ ഫിസ്സറായി എന്നത് മദ്ദുണ്ട് അവിടെ, അതേപോലെ വദ്ദറായി അവിടെയും മദ്ദുണ്ട്. അവിടെ തെല്ലെ ദീർഘത്തോടെ കുറച്ച് അല്പം ദീർഘമായി ഓതണം. വൽ കാലിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ് വൽ കാലിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ് ഗൈള ഗൈനാണ് ഗൈള വൽ ആഫീന അനിന്നാസ് നൂനിന് ശബ്ദുണ്ട്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ നാം തയ്യബ്. എന്താണ് ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്? 133-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തിലേക്കും ആകാശഭൂമികളോളം വിശാലമായ വിസ്താരമുള്ള സ്വർഗത്തിലേക്കും ധൃതിപ്പെടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. വഇദ്ദത്തിലിൽ മുത്തഖീൻ, ആ സ്വർഗവും മഗ്ഫിറത്തുമൊക്കെ മുത്തഖീങ്ങൾക്കുള്ളതാണ്. സ്വർഗം റെഡിയാക്കപ്പെട്ടത് മുത്തഖീങ്ങൾക്കാണ്. മഗ്ഫിറത്ത് ലഭിക്കുന്നതും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആ തഖ്‌വ ഉള്ള ആളുകൾക്കാണ്. ആ മുത്തഖീങ്ങൾ അവരാരാണ് എന്നതാണ് തുടർന്നുള്ള വചനത്തിൽ, ഈ ഒരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. മുത്തഖീങ്ങൾക്ക് ഒരുപാട് വിശേഷണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, ഈ വിശുദ്ധ ഗ്രന്ഥം മുത്തഖികളായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, തഖ്‌വയുള്ള ആളുകൾക്ക് സന്മാർഗമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. നിശ്ചയമായും അവർ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. വയുഖീമൂന സ്വലാ, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു അവർക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്ന് ചിലവഴിക്കുന്ന ആളുകളാണ്. അതേപോലെ അല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസിലയിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നു, അതിന് മുമ്പുള്ളതിൽ വിശ്വസിക്കുന്നു, ആഖിറത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നു. ഇതൊക്കെ അവരുടെ വിശേഷണങ്ങളായി, മുത്തഖീങ്ങൾക്കുണ്ടാകുന്ന വിശേഷണങ്ങളായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായ, സ്വർഗം ലഭിക്കുന്ന, സ്വർഗം റെഡിയാക്കപ്പെട്ടിട്ടുള്ള ആ ആളുകളുടെ ആ വിശേഷണങ്ങൾ തന്നെയാണ് എടുത്തു പറയുന്നത്. ആരാണ് ആ മുത്തഖീങ്ങൾ? അല്ലദീന യുൻഫിഖൂന, അവർ ചിലവഴിക്കുന്നവരാണ്. അൻഫഖ യുൻഫിഖു, ഇൻഫാഖ് എന്ന് പറഞ്ഞാൽ ചിലവഴിക്കലാണ്. നഫഖത്ത്, അൻഫഖ യുൻഫിഖു, ഇൻഫാഖ്. അല്ലദീന യുൻഫിഖൂന, ചിലവഴിക്കുന്ന ആൾക്കാരാണ്. ഫിസ്സറായി, സന്തോഷമുള്ള അവസ്ഥയിൽ, സന്തോഷത്തിലും. വദ്ദറായി, അതുപോലെ തന്നെ കഷ്ടതയുള്ള സന്താപത്തിൻ്റെ സന്ദർഭത്തിലും, അങ്ങനെയുള്ളവരാണ് മുത്തഖികൾ. അതുപോലെ തന്നെ വൽ കാലിമീന, ഒതുക്കി വെക്കുന്നവരാണ്, പിടിച്ചു വെക്കുന്നവരാണ്. അൽ ഗൈള, കോപത്തെ, കഠിന കോപത്തെ പിടിച്ചു വെക്കുന്ന ആളുകളാണവർ. വൽ ആഫീന അനിന്നാസ്, വൽ ആഫീന, ആഫീന എന്ന് പറഞ്ഞാൽ മാപ്പ് നൽകുന്നവരാണ് ജനങ്ങളോട്, അനിന്നാസ് ജനങ്ങളോട്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, വല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ആവട്ടെ, യുഹിബ്ബു അവൻ സ്നേഹിക്കുന്നവൻ, ഇഷ്ടപ്പെടുന്നു. അൽ മുഹ്സിനീൻ, സദ്വൃത്തരായ, നന്മ ചെയ്യുന്ന, പുണ്യം ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു. ഇവിടെ സത്യവിശ്വാസികളായ, മുത്തഖികളായ ആളുകളുടെ ഏതാനും വിശേഷണങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയിട്ടുള്ളത്. അതിലാദ്യമായി, ഒന്നാമതായി, അവർക്കുള്ള ഒരു പ്രത്യേകത, അവർ സന്തോഷത്തിലും സന്താപത്തിലുമെല്ലാം ചിലവഴിക്കുന്നവരാണ് എന്നാണ്. ഫിഷിദ്ദത്തി വർ റഹായി വൽ മൻഷത്തി വൽ മക്രഹി, ഉന്മേഷാവസ്ഥയിലും അതുപോലെ തന്നെ പ്രയാസകരമായ സന്ദർഭത്തിലും. വസിഹത്തി വൽ മറദി, രോഗാവസ്ഥയിലും ആരോഗ്യാവസ്ഥയിലും. കഠിനമായ പിന്നെ പ്രയാസമുള്ള സന്ദർഭത്തിലും സന്തോഷാവസ്ഥയിലും വഫി ജമീഅൽ അഹ്വാൽ, അവർ എല്ലാ സന്ദർഭങ്ങളിലും എന്താണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ അവർ ചിലവഴിക്കുന്ന ആളുകളാണ് എന്നാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ മഅ്ഫിറത്തിലേക്കും സ്വർഗം കിട്ടാനുമൊക്കെ മത്സരിക്കാൻ പറഞ്ഞവരായ തഖ്വയുള്ള അഅ്മാലു തഖ്വ, തഖ്വയുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. ഫി ഹാലി ഉസ്രിഹിം വയുസ്രിഹിം, അവരുടെ കഷ്ടതയുടെയും എളുപ്പത്തിൻ്റെയും ഒക്കെ സന്ദർഭങ്ങളിൽ. ഇന്നൈസറു അക്സറു മിനൻ നഫഖ, ഈസിയുള്ള സന്ദർഭമാണെങ്കിൽ കൂടുതലും അവർ ചെലവഴിക്കും. വൈൻ അസറു ലം യഹ്തഖിറു മിനൽ മഅറൂഫി ഷൈഉം വലൗ ഖല്ല, എന്നാൽ അവർ കഷ്ടത്തിലുള്ള പ്രയാസത്തിലുള്ള സന്ദർഭത്തിലാണോ അവർ നന്മയിൽ നിന്നൊന്നും ചെറുതായി നിസ്സാരമായി കാണുകയില്ല, കുറച്ചെങ്കിലും അവർ ചിലവഴിക്കുമെന്നുള്ളതാണ് എല്ലാ സന്ദർഭങ്ങളിലും വിശ്വാസികളുടെ ഒരു പ്രത്യേകത. അങ്ങനെയാണ് സൂറത്തുൽ ബഖറയിലെ 274-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിറ്റ്റൻ വഅലാനിയ, വിശ്വാസികൾ അവർ ആ തഖ്വയുള്ള ആളുകൾ, അവരവരുടെ സമ്പത്ത് രാത്രിയും പകലുമെന്നില്ലാതെ രഹസ്യമായും പരസ്യമായും ഏതെല്ലാം സന്ദർഭങ്ങളിൽ അവർക്ക് ആവശ്യമായിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം അവർ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട്. വൽമാന അന്നഹും ലാ യഷ്ഗുലുഹും അംറുൻ അൻ ത്വഅത്തില്ല, ഒരു കാര്യവും അവരെ ബിസിയിലാക്കുന്നില്ല, ഷുഗലിലാക്കുന്നില്ല അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന്. അതുപോലെ തന്നെ വൽ ഇൻഫാഖി ഫീ മറാദിഹി, അല്ലാഹ് തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിക്കുന്നതിൽ. വൽ ഇഹ്സാനി ഇലാ ഖൽഖിഹി മിൻ ഖറാബാത്തിഹിം വഗൈറിഹിം ബി അൻവാഇൽ ബിർ, പുണ്യത്തിൻ്റെ എല്ലാ ഇനങ്ങളിലും അള്ളാഹുലേക്ക് അടുക്കുന്നതായ കാര്യങ്ങളൊക്കെ, അതായത് സൃഷ്ടികൾക്ക് നന്മ ചെയ്യുന്ന വിഷയങ്ങളിലൊക്കെ. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് മുത്തഖീങ്ങളുടെ ഒരു സ്വഭാവം, അവർ സന്തോഷത്തിലും സന്താപത്തിലും ചിലവഴിക്കുന്നവരാണ്. ആർക്കൊക്കെയാണോ ആവശ്യക്കാരായ ആളുകൾ, അവരെ കണ്ടറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുക, അവർക്ക് അത് നൽകുക എന്നത്, അത് ഒരു സ്തുതിക്കപ്പെട്ട ഒരു സ്വഭാവമായിക്കൊണ്ടാണ് ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നത്. അതായത് അവൻ അധ്വാനിച്ചുണ്ടാക്കി അള്ളാഹ് അവന് നൽകിയ വാത്തുഹും മിം മാലില്ലാഹില്ലദി ആതാക്കും, അള്ളാഹ് നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് നൽകുക. അള്ളാഹു സുബ്ഹാനഹു വതആലയാണല്ലോ നിങ്ങൾക്ക് നൽകിയത്, അള്ളാഹുവിൻ്റെതാണ് യഥാർത്ഥത്തിൽ സമ്പത്തിനുടമ, അതിൻ്റെ അവകാശി അള്ളാഹുവിൻ്റേതാണെല്ലാം. അതുകൊണ്ട് തന്നെ അത് ചെലവഴിക്കുന്ന വിഷയത്തിൽ, നൽകുന്ന വിഷയത്തിൽ അത് തഖ്വയുള്ള ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നവരായ ആളുകൾ, അവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന് ചെലവഴിക്കും. അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരായ ആളുകൾ. സുമലാ യുസ്ബിഊന മാ അൻഫഖു മന്നം വലാ അദ, ആ ചെലവഴിച്ചതിനെക്കുറിച്ച് അതിനെ തുടർന്ന് അവർ ചെലവഴിച്ചതിനെ എടുത്തു പറയുകയോ അതുകൊണ്ട് ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് അവർ ചെലവഴിക്കുന്നുവെങ്കിൽ, ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്കവരുടെ ആ ചെലവഴിച്ചതിനുള്ള പ്രതിഫലമുണ്ട്, അവർക്കൊന്നും പേടിക്കാനില്ല, ദുഃഖിക്കേണ്ടതില്ല അവർ. അതെ, അങ്ങനെ രഹസ്യമായും പരസ്യമായും രാപ്പകലില്ലാതെ ഏത് സന്ദർഭങ്ങളിലും അവർ ചെലവഴിക്കുന്നു. ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവരുടെ അതിൻ്റെയൊക്കെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്കുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലായഹും യഹ്സനൂൻ, അവരൊന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ജനങ്ങൾക്ക് ഈ ഇഹ്സാൻ, നന്മ ചെയ്യുക എന്നത്, അത് വിശ്വാസിയുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഒരു തഖ്വയുള്ള ആളുകൾ, ഫത്തഖുല്ലാഹ മസ്തതഅത്തും, നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾക്ക് സാധ്യമാകുന്നത്ര സൂക്ഷിക്കണം. വസ്മഉ വഅതിഉ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വാക്കുകൾ, കൽപ്പനകൾ നിങ്ങൾ കേൾക്കണം, നിങ്ങളത് അനുസരിക്കണം. വഅൻഫിഖു ഖൈറൽ ലിഅൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി ഖൈറായത് നിങ്ങൾ ചെലവഴിക്കണം. വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, പിശുക്കിൽ നിന്ന് ആര് രക്ഷപ്പെട്ടോ അവർ തന്നെയാകുന്നു വിജയികൾ. തനിക്ക് നൽകപ്പെട്ടത് അത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഔദാര്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ സമ്പത്താണ്. ഇന്നമ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, അതൊരു പരീക്ഷണമാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സമ്പത്തും സന്താനവുമൊക്കെ ദുനിയാവിൻ്റെ അലങ്കാരമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടമുള്ളവർക്ക് നൽകും, ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ കൊടുക്കും, ഇഷ്ടമുള്ളവർക്ക് കുറവായിട്ട് കൊടുക്കും, അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ അത് നൽകപ്പെട്ട ആളുകൾ ഒരിക്കലും തന്നെ അഹങ്കാരം കാണിക്കേണ്ടതില്ല. അത് അള്ള നൽകിയതാണ്. അപ്പം അത് ചെലവഴിക്കാനുള്ളൊരു മനസ്സ്. സറാ എന്നിവിടെ പറഞ്ഞത് അൽ ഹാലുല്ലത്തി തസുറു, തനിക്ക് സന്തോഷമുണ്ടാകുന്ന അവസ്ഥയാണ്. ദൊറാ എന്നത് അൽ ഹാലുല്ലത്തി തദുറു, തനിക്ക് ഉപദ്രവമുണ്ടാകുന്ന, അതായത് പ്രയാസകമുണ്ടാകുന്ന ആ ഒരു സന്ദർഭത്തിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം വിശദീകരിച്ചത് ബിൽ യുസ്രി വൽ ഉസ്ർ, അസ്സഅ വദ്ദീഖ്, വിശാലമായ വിശാലതയുള്ള ജീവിത വിശാലതയുള്ള സന്ദർഭത്തിലും ജീവിതം കുടുസാകുന്ന സന്ദർഭത്തിലും ആ സന്ദർഭത്തിലൊക്കെ അവർ തങ്ങൾക്ക് ലഭിക്കപ്പെട്ടതിൽ നിന്ന് ചിലവഴിക്കുന്നു എന്നാണ്. അത് തഖ്വയുള്ള ആളുകളെ, തഖ്വയുള്ള ആളുകളുടെ അടയാളമാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവരെ ഹറാമായ നിലക്ക് സമ്പാദിക്കാനോ ഹറാമായ വഴിയിലൂടെ അത് നേടിയെടുക്കാനോ ഒന്നും പരിശ്രമിക്കുകയില്ല. പിന്നെയോ അവർ ഹലാലായ മാർഗത്തിൽ, അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ അവർ പണം സമ്പാദിക്കുകയും താൻ സമ്പാദിച്ച പണം സമ്പത്തിൽ നിന്ന് അത് പാവപ്പെട്ടവരായ ആളുകൾക്ക്, അതിന് അവകാശികളായ അർഹരായ ആളുകൾക്ക് അത് ചിലവഴിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ലിയുംഫിഖ്ദു സഅതി മിൻ സഅതി വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫലിയുംഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് ആ വിശാലതയുള്ള സമയത്ത് ആ രൂപത്തിൽ ചിലവഴിക്കുക, അതല്ല കുടുസായ സന്ദർഭത്തിൽ ആ രൂപത്തിൽ ചിലവഴിക്കുക. എല്ലാ കാര്യങ്ങളും ഇസ്ലാം കൃത്യമായി അതിന് ചില നിർദ്ദേശങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. പണം സമ്പാദിക്കുന്ന വിഷയത്തിലും അത് ചിലവഴിക്കുന്ന വിഷയത്തിലൊക്കെ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിൽ ചിലവഴിക്കാൻ വേണ്ടി വിശ്വാസികളോട് കൽപ്പിക്കുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൊക്കെ, ഇൻ തഖ്റിദുല്ലാഹ ഖർദൻ ഹസന യുദാഇഫുഹു ലക്കും വ യഗ്ഫിർ ലക്കും വല്ലാഹു ശക്കൂറുൻ ഹലീം, അല്ലാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിക്കാൻ ആരാണതിന് തയ്യാറുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചാൽ അവർക്കത് ഇരട്ടിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നതും അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് വിശ്വാസികളോട് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് യാ അയ്യുഹല്ലദീന ആമനു അംഫിഖൂ മിം തയ്യിബാത്തി മാ കസബ്തും, നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് വിശിഷ്ടമായതിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചോളൂ. ഒമിമ്മ അഖ്റജ്നാ ലക്കും മിനൽ അർളി, ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവന്നതായ ഏതെല്ലാം വിഭവങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ നിങ്ങൾ ചിലവഴിക്കണമെന്നാണ്. പിശുക്കി പിടിക്കുവാനല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നത് ഇൻ തുബ്ദു സദഖാതി ഫനിഇമ്മാഹി വഇൻ തുഖ്ഫൂഹാ വതുഊതൂഹാൽ ഫുഖറാ ഫഹുവ ഖൈറുൽ ലക്കും വയുകഫിർ അൻകും മിൻ സയ്യിആത്തികും, പാവങ്ങളായ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിലെ 271 കൽപ്പിക്കുന്നത്. ഖുൽ യാ ഇബാദി അല്ലദീന ആമനു യുഖീമു സ്സലാത്ത വയുൻഫിഖു മിമ്മാ റസഖനാഹും, വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തോടൊപ്പം പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് അവർ അടിമകൾ, ഈമാനുള്ള അടിമകൾ, വിശ്വാസികളായ ആളുകൾ, തഖ്വയുള്ളവരായ ആളുകൾ നമസ്കാരം നിർവഹിക്കുന്നു. അവർക്ക് നൽകപ്പെട്ട റിസ്ഖിൽ നിന്നവർ ചിലവഴിക്കുകയും ചെയ്യുന്നു. സിർറം വഅലാനിയ, രഹസ്യമായും പരസ്യമായും. ചില സന്ദർഭത്തിൽ രഹസ്യമായി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ പരസ്യമായി കൊടുക്കേണ്ടി വരും. മിൻ ഖബ്ലി അൻ യഅതിയയൗമ ലാ ബൈഉം ഫീഹി വലാ ഖിലാൽ, അതെ, ഒരു കച്ചവടവും ക്രയവിക്രയങ്ങളും ഒരു സ്നേഹബന്ധവുമൊന്നും പ്രയോജനം ചെയ്യപ്പെടാത്ത ഒരു ദിവസം വരുന്നതിനു മുമ്പായിക്കൊണ്ട് തന്നെ. അപ്പോൾ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ്, വലിയ സവാബ് ലഭിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അള്ളാഹു നൽകിയ സമ്പത്ത്. അത് ഏതവസരങ്ങളിലും ചെലവഴിക്കുക എന്നുള്ളത് അതാണല്ലോ. സബഖ ദിർഹമുൻ നിഅത അൽഫ ദിർഹം, 100,000 ദിർഹമിനെ ഒരു ദിർഹം മുൻകടന്നു എന്ന് പറഞ്ഞു. ഒരാളടുത്ത് 2 ദിർഹമേ ഉണ്ടായിരുന്നുള്ളൂ, അയാൾ അതിൽ നിന്ന് 1 ദാനം ചെയ്തു. വേറൊരാളൊരു കൂമ്പാരമുണ്ടായിരുന്നു, അതിൽ നിന്നൊരു പിടി എടുത്തിട്ടാണ് ദാനം ചെയ്തത്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കാരണം പ്രയാസത്തിൻ്റെ സന്ദർഭത്തിൽ കൊടുക്കുന്നതും അതുപോലെ തന്നെ വിശാലമായിട്ടുണ്ടാകുമ്പോൾ കൊടുക്കുന്നതും, അപ്പോൾ ഓരോന്നിനും അതിൻ്റെ ഇഖ്ലാസ് അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകും. എന്നാൽ വിശ്വാസികൾ ഏത് സന്ദർഭങ്ങളിലും അവർ കൊടുക്കാൻ റെഡിയുള്ളവരാണ്. റഖാഇലും ശുദ്ധത്തിലുമൊക്കെ അവർ കൊടുക്കാൻ റെഡിയുണ്ട് എന്നതാണ് അവരുടെ പ്രത്യേകതയായിക്കൊണ്ട് പറയപ്പെട്ടിട്ടുള്ളത്. അവർ നന്മയുടെ ഏത് വിഷയങ്ങളിലും ഒന്നും അവർ മറച്ചു വെക്കുകയില്ല, അല്ലെങ്കിൽ പിശുക്കി പിടിക്കുകയില്ല. അവർക്ക് നൽകപ്പെട്ടതായ ആ ഒരു ഖൈറിൽ നിന്ന്, അള്ളാഹു നൽകിയ നിഅമത്തിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഔദാര്യത്തിൽ നിന്ന് അവർ ചിലവഴിക്കുന്ന ആളുകളാണ്. അതിനുള്ള പ്രതിഫലം ഏറെയാണ്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളുകളുടെ ഉദാഹരണം കമസലി ഹബ്ബത്തിൻ നംബത്തത്ത് സബഅ സനാബില ഫി കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. സൂറത്തുൽ ബഖറയിലെ 261 ആയത്ത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം ഒരു ധാന്യമണി പോലെയാണ്. അതിൽ നിന്ന് 7 കതിരുകളുണ്ടായി. ഓരോ കതിരുകളിലും 100 നെൽമണികളുണ്ടായി. വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വതആല റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അതങ്ങനെ വെറുതെ കിട്ടുന്ന ഒന്നല്ല. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്ന് ചെല്ലാമെന്ന്? അതിന് വേദനയോ അതല്ലെങ്കിൽ താൻ സമ്പാദിച്ച സമ്പത്തിൽ നിന്ന് ആ ഒരു ഇഖ്ലാസിൻ്റെ മനസ്സോടുകൂടി ഏതൊരു സന്ദർഭത്തിലും കൊടുക്കാനുള്ള വഹുമുൽ മുംഫിഖൂൻ അംവാലഹും ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള ഒരു മനസ്സ്, ഇമ്മാ ഫീ സറഫിഹി അലാ മുഹ്താജ് വ ഇമ്മാ ഫീ തഖ്വിയത്തി മുദ്അഫ് അല നുഹൂദ് ലി ജിഹാദിഹി ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിലൊക്കെ ചെലവഴിക്കുക എന്നതൊക്കെ ചരിത്രത്തിലൊക്കെ അത് ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ചെലവഴിക്കുന്ന വിഷയത്തിലുള്ള മത്സരങ്ങളും മറ്റുമൊക്കെ ഏതായിരുന്നാലും വിശ്വാസികൾ അവർ അപ്രകാരം ചെലവഴിക്കുന്ന ആളുകളാണ് വൽ മുത്തസദ്ദിഖീന വൽ മുത്തസദ്ദിഖാത്ത് എന്ന്. ചെലവഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഓരോ ദിവസവും മലക്കുകൾ അള്ളാഹുമ്മ അഅ്തി മുംഫിക്കൻ ഖലഫ പകരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. പിടിശിക്ക് പിടിക്കുന്നവൻ അള്ളാഹുമ്മ അഅ്തി മുംസിക്കൻ തലഫ നാശം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് മനുഷ്യരെ, ഉംഫിഖ് അലൈക്ക്, നിനക്ക് നീ ചെലവഴിക്കുക, നിനക്ക് വേണ്ടി ചിലവഴിക്കപ്പെടും എന്നുള്ളതാണ്. നമ്മളൊക്കെ മരിച്ചാലും കിട്ടുന്നത് നമ്മൾ ദാനം ചെയ്ത സദഖത്തുൻ ജാരിയ, നാം നിലനിൽക്കുന്ന ആ ഒരു ദാനധർമ്മങ്ങളൊക്കെയാണ്. മനുഷ്യന്മാരൊക്കെ അവർ നൽകിയ സദഖയുടെ ചെലവഴിച്ചതിൻ്റെ തണലിലായിരിക്കും ആളുകൾക്കിടയിൽ അള്ളാഹു വിധി കൽപ്പിക്കുന്ന ആ ഒരു സമയത്ത്. അതുകൊണ്ട് മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾക്ക് കച്ചവടവും സ്നേഹബന്ധങ്ങളും സാഹോദര്യ ബന്ധങ്ങളും പ്രയോജനപ്പെടാത്ത ഒരു റെക്കമെൻഡും പ്രയോജനപ്പെടാത്ത ഒരു സമയത്തേക്ക് മുമ്പായിക്കൊണ്ട് നിങ്ങൾ ചെലവഴിക്കുക. وانفقوا مما رزقناكم من قبلي ان ياتي احدكم الموت മരണം വന്നതിനു മുമ്പായി ചിലവഴിക്കുക. ഫയഖൂല റബ്ബി റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫസദ്ദഖ വകു മിന സ്വാലിഹീൻ. മരണം തൊണ്ടക്കുഴിയിലെത്തിയാൽ, മരണം വന്നെത്തിയാൽ മനുഷ്യൻ പറയും, റബ്ബെ എനിക്കൊന്ന് നീട്ടിത്തരണം, ഞാൻ ചിലവഴിച്ചോളാം, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാമെന്നും. അതൊന്നും പ്രയോജനപ്പെടുകയില്ല. അതുകൊണ്ട് അള്ളാഹ് നൽകിയതിൽ നിന്ന് ചിലവഴിക്കാൻ, ഉള്ളതിൽ നിന്ന് സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും സന്ദർഭങ്ങളിൽ ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നൽകിയ അനുഗ്രഹത്തിൽ നിന്ന്, സമ്പത്തിൽ നിന്ന്, സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും സന്ദർഭത്തിൽ ചിലവഴിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹൃദയവസന്തം. സൂറത്ത് ആലി ഇമ്രാനിലെ 134 അധ്യായമാണ് നാം കേട്ടത്. സന്തോഷത്തിലും സന്താപത്തിലും ചെലവഴിക്കൽ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها. رب أعوذ بك من الكسل وسوء الكبر. رب أعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു, ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസ്വരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, നീയല്ലാതെ ആരാധ്യനില്ല.
4: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും സലാം.
0: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ തോഫീക്ക് കൊണ്ട് വീണ്ടും നമ്മളൊരു ഈവനിങ് ലൈവിൽ ഒരുമിച്ച് കൂടിയിട്ടാണ് ഉള്ളത്. എല്ലാ ഈവനിങ് ലൈവിലും നമ്മൾ ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ അദ്കാറുൽ മസാ എല്ലാവരും ചൊല്ലണമെന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താണ്. ഇന്ന് പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ അനൂസ് മഞ്ചേരി,
1: ഞാൻ അഷ്മിൽ മുഹമ്മദ് കൈപ്പള്ളി,
0: ഞങ്ങൾ രണ്ട് പേരാണിന്ന് ഈവനിങ് ലൈവിൽ നിങ്ങളോടൊപ്പം ചേരുന്നത്.
1: ധാരാളം ആളുകൾ സലാം പറഞ്ഞിട്ട് ഫീഡ്ബാക്കിൽ സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞാൽ എല്ലാവർക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ധാരാളം ആളുകൾ സഫിയ എടപ്പാൾ, സാജിദ കാരിക്കറ്റ്, നഫീസ പി എ താമരശ്ശേരി എല്ലാവരും സലാം പറയുന്നുണ്ട്.
0: ഏതായാലും നമ്മൾ സാധാരണ നമുക്ക് ഗസ്റ്റ് ഉണ്ടാവാറുണ്ട്, ഇന്ന് ഗസ്റ്റ് ഒന്നുമില്ല
1: അല്ലേ.
0: ഇന്ന് നമ്മൾ രണ്ടാൾ ആങ്കറിങ് നടത്തുന്ന രണ്ടാൾ മാത്രമേ ഉള്ളൂ, ഇന്ന് ഗസ്റ്റുകളൊന്നും നമുക്കില്ല. അപ്പോൾ ഏതായാലും ആമുഖമായിട്ട് സൂചിപ്പിക്കാറുള്ളത്, നമ്മൾ ചോദ്യങ്ങൾ എന്താക്ക ചോദിച്ചു തുടങ്ങാം.
1: അതെ,
0: പ്രേക്ഷകരുടെ അടുത്തു നിന്നുള്ള, ശ്രോതാക്കളുടെ അടുത്തു നിന്നുള്ള ചോദ്യങ്ങൾ എന്താക്ക ചോദിച്ചാൽ ഹയറായിരിക്കും. നമുക്ക് ചോദ്യങ്ങളുമായിട്ട് അതുപോലെ തന്നെ രസകരമായിട്ടുള്ള കുറച്ച് എഴുത്തുകളൊക്കെയുമായിട്ട് നമുക്ക് എന്താക്കാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ ഈവനിങ് ലൈവ് എന്ന് പറഞ്ഞാൽ കൂടുതലും ശ്രോതാക്കളിൽ നിന്നുള്ള ഫീഡ്ബാക്കുമായി ബന്ധപ്പെട്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കാര്യങ്ങളാണ്.
1: അതെ,
0: പൊതുവേ രണ്ട് പ്രോഗ്രാമുകൾ മാത്രമേ ഈവനിങ് ലൈവിൽ ഉണ്ടാവാറുള്ളൂ അല്ലേ അഷ്മിലെ?
1: ഒന്ന് പാഠക്കുറിപ്പ്, പിന്നെ
0: സാരോപദേശം.
1: സാരോപദേശം, അതെ,
0: രണ്ട് പ്രോഗ്രാം മാത്രമാണ് ഈവനിങ് ലൈവിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ രണ്ട് പ്രോഗ്രാമിൽ അതുമായി ബന്ധപ്പെട്ട അവലോകനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്.
1: അതെ, നമ്മൾ ശ്രോതാക്കൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സെഷനാണ് നമ്മുടെ ഈവനിങ് ലൈവ്.
0: അതെ,
1: പക്ഷേ ധാരാളം ശ്രോതാക്കൾ സലാം അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ക്ഷണിക്കണല്ലേ.
0: അതെ,
1: ചില ചോദ്യങ്ങൾ,
0: ഏത് തരത്തിലുള്ള ചോദ്യങ്ങളും നമ്മൾക്ക് എന്താക്കാം
1: ഓക്കെ
0: ചോദിക്കാവുന്നതാണ്. കടങ്കഥകളാവാം, അതുപോലെ തന്നെ മറ്റ് ഇസ്ലാമിക് പരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവാം, ജനറലായിട്ടുള്ളതൊക്കെ ആവാം. അപ്പോൾ ചോദ്യങ്ങൾ എന്താക്കാം എത്രയും പെട്ടെന്ന്.
1: അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചാലോ?
0: ഇൻഷാല്ലാ ചോദിച്ചോ.
1: ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? ഒന്ന് എന്താ ഫാമിലിയിലായിട്ട് റിലേറ്റീവ്സ് കേട്ട ആൾക്കാർക്ക് അറിയാം, അതിൽ നിന്ന് ഒരു ചോദ്യമായിരുന്നു അത്. അപ്പോൾ നമ്മളത് ഇവിടെയും ചോദിക്കുകയാണ്, ജ്ഞാനപീഠം പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്?
0: ഓക്കെ, ജ്ഞാനപീഠം പുരസ്കാരം നേടിയ ആദ്യ മലയാളി എന്നതാണ് ഫസ്റ്റത്തെ ചോദ്യം.
1: അതെ,
0: അപ്പോൾ പീസ് റേഡിയോൻ്റെ സ്ഥിരം ലൈവ് കേൾക്കുന്ന, ടെലിഗ്യൂസൊക്കെ കേൾക്കുന്ന ആൾക്കാർക്ക് എന്താവും
1: ഇന്നത്തെ ഉത്തരം പെട്ടെന്ന്? കാരണം നമ്മൾ ആദ്യം തന്നെ അത് ടെലിഗ്യൂസിൽ നിന്ന് ആദ്യം നമ്മൾ എടുത്ത വിഷയം, ഇന്ന് ഇന്നത്തെ ടെലിഗ്യൂസിൻ്റെ വിഷയം സാഹിത്യം എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ രണ്ടാമത്തെ ചോദ്യമായിരുന്നു അത്.
0: അതെ, അപ്പോൾ എന്തായാലും ഉത്തരം അറിയുന്ന ആളുകളുണ്ടാവും, ഉത്തരം എന്താക്കുക അയക്കുക.
1: അപ്പോൾ നമ്മൾ ടെലിഗ്യൂസിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ, നമ്മൾ ഫാമിലിയിലെ ടെലിഗ്യൂസ് ഇത് ഈവനിങ് ലൈവിൽ എന്താ മാതാപിതാക്കൾ കണ്ടു കഴിഞ്ഞാൽ അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. ഫാമിലിയിലെ ടെലിഗ്യൂസിൽ ഇപ്പോൾ പുതിയ രൂപത്തിലേക്ക് മാറാൻ പോവുകയാണ്, മാറിയിട്ടുള്ള ഇൻഷാല്ലാ അതൊരു എന്താ പുതിയ രൂപം ഇൻഷാല്ലാ വരും. അപ്പോൾ ആ രൂപത്തിൽ ആ ടെലിഗ്യൂസിലേക്ക് നമ്മളിപ്പോൾ സാധാരണ ടെലിഗ്യൂസിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ ഇപ്പം ഇന്ന് 2:30 മുതൽ 3:30 വരെ ആയിരുന്നു ആ ടൈമിൽ കോൾ ചെയ്യണ ആയിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ബുക്ക് ചെയ്യണം ആദ്യം, നമ്മളെ സ്ലോട്ട് റിസർവ് ചെയ്തിട്ട് ആ സ്ലോട്ടിൽ ആൾക്കാരെങ്ങനെ വിളിച്ച് എന്താ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന രൂപമാണ്. ഇനിയില്ല ടെലിഗ്യൂസ്, കുറച്ച് കഴിഞ്ഞാലാണത് വരിക. ഇപ്പോൾ നിലവിൽ നോർമലി നടക്കുന്ന പോലെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അതിന് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ 9020840840 എന്നുള്ള നമ്പറിലേക്ക് ടെലിഗ്യൂസ് എന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് ബുക്ക് ചെയ്യാനുള്ളൊരു സ്ലോട്ട് അയച്ചു തരും. അതായത് ഒരു ഗൂഗിൾ ഫോമാണ്, അതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ യു പി കുട്ടികൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ടെലിഗ്യൂസാണ് പുതിയ രൂപം ഇൻഷാല്ലാ വരാൻ പോണത്.
0: ഓക്കെ, ശ്രോതാക്കൾക്ക് അത് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാല്ലാ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഫീഡ്ബാക്കിൽ ചോദിച്ചാൽ
1: നമ്മൾ പറഞ്ഞുതരും. അതെ,
0: ക്ലിയറാക്കി തരാം. ഏതായാലും നമ്മൾ ഇന്ന് എനിക്ക് തോന്നുന്നേ ഒരുപാട് ആളുകൾ ഇനിയും വരാനുണ്ട്.
1: അതെ,
0: നമ്മളെ
1: ചോദ്യത്തിന് ഉത്തരങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്.
0: നമുക്ക്
1: ഉത്തരം ഇപ്പം തന്നെ പറയണ്ടല്ലോ.
0: വേണ്ട വേണ്ട, നമുക്ക് ടൈം കൊടുക്കാം, ടൈം കൊടുക്കാം.
1: ഏതായാലും
0: നമ്മൾ ഇന്ന് ഒരുപാട് ആൾക്കാർ സ്ഥിരം ശ്രോതാക്കൾ വരാനുണ്ട് ഇനിയും. അതെ. അപ്പോൾ
1: അഞ്ചായി സമയം ചെലത്തും.
0: ഇന്ന് വേനൽ മഴ ഉണ്ട് അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട്. നല്ല
1: ഭയങ്കര മഴയായിരുന്നു ഉച്ച മുതൽ. നല്ല മഴ ഇവിടെ പെരിന്തൽമണ്ണ, നല്ല മഴ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും മഴ ഉണ്ടാകുന്ന വിചാരിക്കണോ
0: എല്ലായിടത്തും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോടും അതുപോലെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് റബ്ബിന്റെ വലിയ അനുഗ്രഹമാണ് ഈ ഒരു ചൂടുള്ള സമയത്ത് മഴ ലഭിക്കാൻ.
1: സാധാരണ ഈ ഒരു സമയത്ത് ചുട്ടുപൊള്ളുന്നപ്പോൾ നമ്മൾ രണ്ടാഴ്ചത്തെ സിറ്റുവേഷൻ വെറുതെ എടുത്ത് നോക്കിയത്, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ആൾക്കാർ. പാലക്കാട് ഏറ്റവും ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്ത സമയമായിരുന്നു. അപ്പൊ നല്ല ഒരു എന്താ തണുത്ത അന്തരീക്ഷം പടച്ചോനെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്.
0: അതെ അതെ അതെ. അത് എന്താ വെച്ചാൽ നമ്മള് നല്ല ദാഹിച്ചിരിക്കുന്ന സമയത്ത് ഒരിറ്റ് വെള്ളം കുടിക്കാൻ കിട്ടുകയെന്ന് പറയുന്ന പോലെയാണ് ഈ മഴ.
1: അതെ അതേപോലെ തന്നെയാണ്.
0: ആ നമ്മളെല്ലാം ചുട്ടുപൊള്ളുന്ന ഒരു സമയത്ത് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് മഴ പെയ്യാന്ന്
1: പറയാം. മഴ അല്ലാത്ത ആൾക്കാരെ വിഷമം. എൻ്റെ ഫാദർ ഇപ്പോൾ ലാസ്റ്റ് സമയത്ത് ഗൾഫിൽ നിന്ന സമയത്ത് അവർ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്തുള്ള ഒരു അനുഭവം പറഞ്ഞു. അവർ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ നല്ല മഴ പെയ്യുന്ന സമയമാണ്. ജൂൺ ജൂലൈ മാസം, ഡിസംബർ മാസത്തിലാണ് ലാസ്റ്റ് വന്നത്. അപ്പോൾ അദ്ദേഹം ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത്, എൻ്റെ ഉപ്പ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് നല്ല മഴ പെയ്തിരുന്നു. അപ്പോൾ ആ മഴ പെയ്തപ്പോൾ അതിൽ കുറച്ച് എന്താ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ച് ലെബനാനോ അതോ ഇറാനോ ആ ഭാഗത്തുനിന്ന് അവിടുത്തെ ആൾക്കാരാണ് ഫ്ലൈറ്റിലുണ്ടായിരുന്നു. കുറച്ച് രണ്ട് മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ മഴ കണ്ടിട്ട് അവരുടെ കുട്ടികൾ ഭയങ്കര ആർത്തുല്ലസിച്ച് മഴ കണ്ടിട്ടൊരു എന്താ ത്രില്ലിംഗ് ഉണ്ടാവുമല്ലോ. നമുക്ക് മഴ നമുക്ക് കണ്ടു കണ്ട് വരല്ലാത്ത പോലെയാണ്. പക്ഷെ അത് അനുഗ്രഹം അത് കാണാത്ത ആൾക്കാർക്ക്, അതിൻ്റെ ഒരു ഫീൽ അറിയാത്ത ആൾക്കാർക്ക്, ഇപ്പോൾ ഗൾഫിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ മഴ പെയ്യുള്ളൂ. മഴ പെയ്താൽ അത് വേറെ ദുരന്തമാകും, അത് ഓക്കെ. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ പെയ്യുള്ളൂ. അവർക്ക് മഴ ഭയങ്കര ഒരു അനുഗ്രഹം പോലെയാണ്. പക്ഷെ നമുക്കത് ചിലപ്പോൾ ചില ആൾക്കാർക്ക്, നമ്മൾക്ക് ഇപ്പോൾ ബൈക്കുമ്പോൾ പോകുന്ന ആൾക്കാരാണെങ്കിൽ പെയ്തു മഴ കുടുങ്ങിയല്ലോ റബ്ബേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല അതിനെ സമീപിക്കേണ്ടതെന്നല്ലാണ്
0: നമ്മൾ സാധാരണ പറയുന്നത്. അതായത് ഇപ്പോൾ നല്ല വെയിലാണ് നമ്മൾ പറയുന്നത്, നല്ല
1: വെയിലാണ് റബ്ബേന്ന് പറഞ്ഞു നമ്മൾ.
0: ആ മഴ ഒന്ന് മഴ പെയ്ത് ഒന്ന് ആദ്യം ഒന്ന് തണുത്ത് പിന്നെ ആ മഴ നമ്മളെ വീട്ടിൽ കൂടെ ഇങ്ങനെ തളച്ചിടുകയാണെങ്കിൽ നമ്മൾ പറയും ഓ പെരും മഴ, പുറത്ത് ഇറങ്ങാൻ പറ്റണില്ല. മനുഷ്യന്റെ സ്വാഭാവികമായിട്ട് മനുഷ്യനങ്ങനെയാണ്.
1: അതെ,
0: പ്രകൃതിപരമായ
1: ഭയങ്കര രസകരം. ഞാനിപ്പോൾ ലൈവ് കയറിന് മുമ്പ് എൻ്റെ വാട്സപ്പിൽ എൻ്റെ കോളിൽ എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് നാഷിം എന്നാണ് എൻ്റെ പേര്, ഞാൻ വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞു ഇന്ന് വീട്ടിലുണ്ട് നമുക്ക് കളിക്കല്ലേ, മഴയുണ്ട്, മഴയത്ത് കളിക്കാൻ രസമാണ് എന്ന് പറഞ്ഞിട്ട് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി എന്താ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ചില ആൾക്കാർക്ക് മഴ ദേഹം. ഇപ്പോൾ നമ്മളെ സ്റ്റുഡിയോൻ്റെ പുറത്തിറങ്ങി തന്നെ കുറേ ആൾക്കാർ മഴയത്ത് യാത്ര മുടങ്ങി വൈകരികത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് ചിലപ്പോൾ ഒരു മഴ ദേഹം. അപ്പോൾ നമ്മളൊക്കെ പോസിറ്റീവായിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യും, എല്ലാം അൽഹംദുലില്ല വെച്ച്. എന്താണെങ്കിലും അൽഹംദുലില്ല എന്ന് പറയുന്ന അള്ളാഹുവിന് സ്തുതി, അള്ളാഹു നല്ലതിനായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് വിചാരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്.
0: ഏതായാലും നമ്മളെ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു അല്ലേ, അതിൻ്റെ ഉത്തരങ്ങൾ എന്താ വന്നിട്ടുണ്ടോ?
1: ഉത്തരങ്ങൾ തകഴി ശിവശങ്കരം പിള്ള എന്ന്, സാജിദ കാലിക്കച്ച്, അതേപോലെ നസീഫ നഫീസ പി എ താമരശ്ശേരി, രണ്ടാളും തകഴി ശിവശങ്കരം പിള്ള എന്ന് പറയുന്നുണ്ട്. ഫാത്തിമ പാർലി വാസുദേവൻ നായർ, എം ടി വാസുദേവൻ നായർ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ വേറെ ഇതിലിങ്ങനെ കാണുന്നില്ല ഉത്തരങ്ങൾ.
0: ഇന്ന് ഒരുപാട് ആളുകൾ എനിക്ക് തോന്നുന്നത് ഫീഡ്ബാക്ക് വളരെ കുറവാണ്.
1: അതെ, എന്ത് പറ്റി മഴ ആയിട്ട്?
0: എനിക്ക് തോന്നുന്നു മഴ ആയിട്ടേ ആസ്വദിക്കുന്നുണ്ട് മഴ ചില ആളുകൾ.
1: അതെ,
0: ഏതായാലേ നമ്മളെ സാരോപദേശത്തിന്റെ സമയമാണ്. സാരോപദേശത്തേക്ക്
2: പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരാൾ കൂരിരുട്ടുള്ള രാത്രിയിൽ ഒരു ഒഴുക്കുള്ള പുഴയോരത്തിരുന്ന് അയാളുടെ കയ്യിൽ തടയുന്ന കല്ലുകൾ ഓരോന്നും പുഴയിലേക്കിങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുത്തിയൊഴുകുന്ന പുഴയിൽ ആ കല്ലുകൾ ഒലിച്ചു പോകുന്നുണ്ടായിരിക്കണം, രാത്രിയാണ്. അങ്ങനെ അദ്ദേഹം കുറച്ചു നേരം അത് ചെയ്ത് പിന്നീട് അയാൾ അവിടെ നിന്ന് മടങ്ങിപ്പോയി. പിറ്റേ ദിവസം പകലിൽ അതേ സ്ഥലത്ത് വന്നിരുന്ന് നോക്കുമ്പോൾ അയാൾ കാണുന്നത് അവിടെ എറിയാതെ ബാക്കി വച്ച കല്ലുകൾ, അത് രത്നങ്ങളായിരുന്നു, വിലവെടിപ്പുള്ള നല്ല രത്നക്കല്ലുകളായിരുന്നു. അലക്ഷ്യമായി രാത്രിയിൽ അദ്ദേഹം ഒഴുക്കുള്ള പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത് വിലപിടിപ്പുള്ള സ്വത്താണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം വല്ലാതെ വിഷമിച്ച് കാണണം. യഥാർത്ഥത്തിൽ ഇതൊരു എക്സാമ്പിളാണ്. ലൈഫിൽ ഏറ്റവും വിലപിടിപ്പുള്ളതാണ് നമ്മുടെ സമയം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നൽകിയ ഈ സമയം വെറുതെ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് പാഴാക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. വാശി പിടിച്ച് ഉമ്മച്ചിയോട് ഫോൺ വാങ്ങി, വാശി പിടിച്ചോ അല്ലെങ്കിൽ സോപ്പിട്ടോ, പലതരക്ക് ഉമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ നമ്മൾ വാങ്ങും അല്ലേ? എന്നിട്ട് നമ്മൾ എന്താണതിൽ കാണാറുള്ളത്? ഷോർട്സും റീൽസും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നവരുണ്ട്. എന്നാൽ പീസ് റേഡിയോ കേൾക്കാൻ വേണ്ടിയും പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ വേണ്ടിയും നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുന്നവരും ഉണ്ട്. അവരെ നമ്മൾ കാണാതെ പോകുന്നില്ല, മാഷാല്ലാ. അധികം ആളുകളും ഗെയിം കളിക്കാനും ഷോർട്സ് കാണാനും ഇതിനൊക്കെ വേണ്ടിയാണ് വാശി പിടിച്ച് വാങ്ങാറുള്ളത്. ഫോണ് കിട്ടുമ്പോൾ അവർ ഹാപ്പിയാണ്. ഫോണ് കുറേ നേരം ഉപയോഗിച്ച് തിരിച്ചു കൊടുക്കുമ്പോൾ ഹാപ്പിയാണ്. ഒരുപാട് കാഴ്ചകളും സംഗതികളും ഒക്കെ കണ്ട്, ഇഷ്ടപ്പെട്ട യൂട്യൂബറെ വീഡിയോ ഒക്കെ കണ്ട് കൊടുത്ത് ഹാപ്പിയായിട്ട് നമ്മൾ ഫോൺ തിരിച്ചു കൊടുത്തു. നമ്മൾ ചിന്തിച്ചോ, ഇത്ര നേരം നമ്മളിത് കണ്ടിട്ട് നമുക്ക് എന്താണ് കിട്ടിയത്? എന്തൊരു വിജ്ഞാനമാണ്, എന്തൊരു അറിവാണ് നമുക്ക് കിട്ടിയത്? നമ്മുടെ സ്കില്ലിൽ എന്ത് വർധനമാണ് ഉണ്ടായത്? നമ്മുടെ വളർച്ചയിൽ നമുക്ക് എന്ത് മോട്ടിവേഷനാണ്, നമുക്ക് എന്ത് ഉപകാരമാണ് അതിൽ കിട്ടിയത്? പലപ്പോഴും രസിച്ച് ചിരിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും നമുക്കൊരു ഉപകാരവും ഇല്ലാത്തതാണ്. അവരാകട്ടെ ഒരു മിനിറ്റ് കൊണ്ട് പതിനായിരങ്ങളും ലക്ഷങ്ങളും വാങ്ങുകയും ചെയ്യുന്നു, നമുക്ക് ഒരു ലാഭവും ഇല്ലാത്ത സാഹചര്യം. അതുകൊണ്ട് നമ്മുടെ സമയത്തെ ഒരിക്കലും നമ്മൾ പാഴാക്കരുത്. ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. കളിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ തലച്ചോറിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള കളികൾ സമയം നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ കളിക്കുക. വെക്കേഷനാണ്, ഇനി എങ്ങനെ ചിലവഴിക്കണം, അടിച്ചു പൊളിക്കണം എന്നൊക്കെ ആലോചിക്കുന്ന ആൾക്കാരുണ്ടാവും. എത്ര അടിച്ചു പൊളിച്ചാലും അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ അതിനിടയിൽ നമ്മുടെ നിസ്കാരവും 10 ദിവസം അല്ലെങ്കിൽ 8 ദിവസം വെക്കേഷനിൽ കുറച്ചൊക്കെ ഖുർആൻ മനഃപാഠമാക്കാനും നല്ലത് പഠിക്കാനും നല്ല നല്ല പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വീട്ടിലുള്ള ജോലികളിലും വീടിനെ ഒന്ന് വൃത്തിയാക്കാനും വീടിൻ്റെ മുന്നിൽ ഗാർഡൻ തീർക്കാനും ഉമ്മയോടൊപ്പം വീട് മൊത്തം ക്ലീൻ ചെയ്യാനും അങ്ങനെ തുടങ്ങി നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ, കഥ എഴുതാൻ, കവിത രചിക്കാൻ, പാട്ടുപാടാൻ, പ്രസംഗം പരിശീലിക്കാൻ, പഠിക്കാത്തൊരു ലാംഗ്വേജ് പഠിക്കാൻ, നമുക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ, സബ്ജക്റ്റുകൾ, അതെല്ലാം പഠിച്ചെടുക്കാൻ ഒക്കെ കൂടെ വേണ്ടിയാണ് നമുക്ക് പഠിച്ചോൻ സമയം തരുന്നത്, ഒഴിവ് സമയവും നൽകുന്നത്. അതിനെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാതെ അതിനെ വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുന്ന വിഡ്ഢികളായി നമ്മളാരും മാറാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നന്നായിട്ട് ഉയരങ്ങളിലേക്കെത്താൻ പറ്റിയ കാര്യങ്ങളിൽ മുഴുകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നല്ലൊരു അല്ലേ?
0: അതെ, സാരോപദേശം.
1: സോറി,
0: ഇന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും കുട്ടികളാവട്ടെ വലിയവരാവട്ടെ വ്യത്യാസങ്ങളില്ലാതെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് നമ്മൾ ടൈം
1: മാനേജ്മെന്റ്. സമയമില്ല സമയമില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഒരു സമയം വരും, പിന്നെ ഫുള്ള് സമയക്കരം, നമുക്ക് ഇഷ്ടമുള്ള സമയക്കരം. അപ്പോൾ തന്നെ നമ്മളെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും, കാലം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ
0: സമയം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ എന്താ വെച്ചാൽ നമ്മളത് ഉപയോഗിക്കുന്ന രീതി പ്രശ്നം.
1: ഇപ്പം ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കണമ്പോൾ, സ്കൂൾ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളോട് സാർമാർ പറയും ടൈം മാനേജ്മെൻറ്റ് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു വീട്ടിലെ ഒരാ അമ്മയാണെങ്കിൽ, ഒരുമ്മയാണെങ്കിൽ രാവിലെ നീച്ച ഇത്ര സമയത്തിനുള്ളിൽ എൻ്റെ വീട്ടിലെ പണികളൊക്കെ കഴിക്കണം, അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ എൻ്റെ എന്താ നിസ്കാരം നോമ്പ് അല്ല നിസ്കാരം ഖുറാനോത്ത് അതേപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഇത്ര സമയം, വൈകുന്നേരം കുട്ടികളുമായി എന്താ സംസാരിക്കാൻ ഇത്ര സമയം, അതൊക്കെ കൃത്യമായിട്ട് നമ്മളൊന്ന് സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാറ്റിനും സമയം ഉണ്ടാവും, എല്ലാറ്റിനും സമയം ഉണ്ടാവും. ഇപ്പോൾ പൊതുവേ വീട്ടമ്മമാരൊക്കെ ലുഹർ അങ്ങോട്ട് എന്താ അസർക്കും ലുഹർക്കും അവിടെ ഒറ്റ ഒരു തേക്കാരം ഒരു ഒന്നും കൂടെ തീർക്കും.
0: അതെ അതെ അതെ,
1: അത് ശരിക്കും നമ്മൾ മാറ്റേണ്ട കാര്യം തന്നെയാണ്.
0: അതെ, എന്താ വെച്ചാൽ ടൈം മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൽ എനിക്ക് തോന്നുന്നത് പൊതുവേ കുറച്ചൊക്കെ ശ്രദ്ധിക്കുക ഉമ്മമാർ തന്നെയാണ്.
1: അതെ,
0: പല ആളുകൾക്കും ഉണ്ടാവും 12 മണിൻ്റെ ഉള്ളിൽ പണി കഴിയണം വീട്ടിലുള്ള, പിന്നെ അവർ അവരുടേതായിട്ടുള്ള ഇബാദത്തുകളും അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് തിരിക്കുക ചെയ്യും. അപ്പോൾ ശരിക്കും ആ ടൈം മാനേജ്മെൻറ്റ് പാലിക്കുന്നത് വീട്ടിലൊരു കുടുംബിനിയാണ്,
1: അതെ
0: ഉമ്മമാരാണ്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതാണ്. പക്ഷെ പാലിക്കാത്തവരുണ്ട്, അവരാണ് ഈ വൈകുന്നേരം വരെ തിരുമ്പുന്ന ആൾക്കാർ, ചില ആൾക്കാരെ കാണാം.
1: എന്താ പറയുക, നമ്മൾ ഇപ്പോൾ വീട്ടിൽ ഒരു ഉമ്മ ഒരു പുതിയ ശീലം അല്ലെങ്കിൽ ഒരു ഉപ്പ ഒരു പുതിയ ശീലം കൊടുത്താൽ ആ തലമുറ ഇപ്പോൾ മക്കളത് കണ്ടുപിടിക്കും, മക്കളോട് മക്കളത് കണ്ടുപിടിക്കും. അതങ്ങനെ ആ ശീലം എങ്ങനെ ഇപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ, നമ്മൾ ചില ആൾക്കാർ കളിയാക്കി പറയും പട്ടാള ചിട്ടയെന്ന് പറയും. കാരണം അവരങ്ങനെ ആ ഒരു ചിട്ടയിലും ആ ഒരു സമയമൊക്കെ മാനേജ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് എന്താ ചെയ്ത് അവർ കൃത്യമായിട്ടത് കൊണ്ടുപോകും. അപ്പോൾ എന്താ ഒരു പ്രത്യേകിച്ച് എന്താ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വേണ്ട ഇബാദത്ത് എന്താ അവൽ വക്തിലെ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റും, ഖുർആൻ ഓതാൻ പറ്റും, എല്ലാ ഇബാദത്തുകളും സുന്നത്തൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് ചെയ്യാനുള്ളത്. പിന്നെ ഇന്നിപ്പോൾ പറഞ്ഞു എന്താ നമ്മൾ കുട്ടികളോട് അല്ലേ സാർ ഉദ്ദേശത്തിൽ പറഞ്ഞു പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ. ഞാനൊരു പുതിയൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് എല്ലാ എന്താ പെരുന്നാൾ സമയത്ത് നമ്മൾ ചെയ്യണതാണ്. അപ്പോൾ ആ സ്റ്റാർ ക്വസ്റ്റിലേക്ക് കുട്ടികളുടെ ഗാനങ്ങൾ, പ്രഭാഷണങ്ങൾ, കവിതകൾ ഇതിനൊക്കെ ചൊല്ലണ ഒരു 3 മിനിറ്റിൽ കവിയാത്ത ഒരു ഓഡിയോ പീസ് റേഡിയോയിലേക്ക് അയക്കാം. അതിന് എന്താ 97 47 845 845 നമ്പറിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി. എത്ര ആൾക്കാരാണ് ചെയ്തിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയാൽ മതി. നമുക്ക് എന്താ റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ മക്കളെ, അല്ലെങ്കിൽ എന്താ നമ്മുടെയൊക്കെ കലാ ഇതുണ്ടല്ലോ പാട്ടുകൾ അതുപോലത്തുള്ള ഇതൊക്കെ കേൾപ്പിക്കാനുള്ളൊരു അവസരമാണ്. എത്ര ആൾക്കാരെ ചെയ്തിട്ടുണ്ടാവുമെന്ന് നമ്മൾ സെൽഫായിട്ട് അസസ് ചെയ്യാം. നമ്മളെ വീട്ടിലൊക്കെ കുട്ടികളുണ്ട്, അപ്പോൾ ഇവർക്ക് കഴിവുണ്ടായിട്ടും ഇപ്പം എന്നാൽ ടെലിക്യൂസിൽ ഞാൻ ടെലിക്യൂസിൻ്റെ കാര്യം ഞാൻ ടെലിക്യൂസിൽ ചെയ്യുന്ന സമയത്ത് അതിലൊരു കുട്ടി പാട്ട് പാടി, അടിപൊളിയായിട്ട് പാട്ട് പാടി. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു സ്റ്റാർ ക്വസ്റ്റൊക്കെ അയച്ചിട്ടുണ്ടോ ചോദിച്ചു. സ്റ്റാർ ക്വസ്റ്റ് അറിയോ ചോദിച്ചു, അറിയും എന്ന് പറഞ്ഞു. അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് അയക്കാനേ നമുക്കൊരു ഒരു താല്പര്യക്കുറവേക്കാരം. അത് അയച്ചു എഴുതിയിട്ട് ഒരു പ്രശ്നമല്ല. ധാരാളം ആളുകൾ നമ്മുടെ ശബ്ദം കേൾക്കും. അതിന് എന്താ ഇപ്പോൾ ശബ്ദം നന്നായി എന്ത് ചെയ്യും, ആൾക്കാരെന്നെ പ്രശംസിക്കും. അതിനൊരു അവസരമാണ്. ആ അവസരം ദയവേത് പാഴാക്കരുതെന്നുള്ളതാണ് അറിയിക്കാനുള്ളത്.
0: ഏതായാലും ഒരുപാട് ആളുകൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വീണ്ടും വലൈക്കും സ്സലാം വറഹ്മത്തുള്ള. ഉമൈറ തൃശ്ശൂർ, അതുപോലെ തന്നെ സഫിയ കെ തിരൂരങ്ങാടി, ഇമ്രാൻ എൻ വി, കുമരനെല്ലൂർ, ഇവരൊക്കെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലായിരുന്നോ?
1: അതെ
0: ലക്ഷ്മിലെ, അതിൻ്റെ ഉത്തരം പറഞ്ഞോ.
1: ജി ശങ്കരക്കുറുപ്പ്.
0: ജി ശങ്കരക്കുറുപ്പ് എന്നാണ് ഉത്തരം.
1: ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളിയുടെ പേരാണ്. മലയാളി മാത്രമല്ല ആദ്യമായി അവാർഡ് നേടിയ അദ്ദേഹം തന്നെയാണ്. 1965 ആണ് അദ്ദേഹം ആ പുരസ്കാരം നേടിയത്. അതേപോലെ എനിക്ക് തോന്നുന്നത് ഓടക്കുഴൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൃതിക്കാണ് ആ സമ്മാനം ലഭിച്ചിട്ടുള്ളത്.
0: അതിൻ്റെ ഉത്തരം ശരിയാക്കിയിട്ടുള്ളത് ഷാദിയ ഒറ്റപ്പാലാണ് ശരിയാക്കിയിട്ടുള്ളത്. ഒരാൾ മാത്രമേ ശരിയാക്കിയിട്ടുള്ളൂ. ഉത്തരം വന്നിട്ടുണ്ട്, പക്ഷേ ശരിയായ ഉത്തരങ്ങളില്ല. ഒറ്റയാളാണ് അതിൻ്റെ ഉത്തരം ശരിയാക്കിയിട്ടുള്ളത്.
1: നഫീസ പി എ താമരശ്ശേരി ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ട്.
0: അതെ, ചോദിക്കാം. സുജൂദിൻ്റെ ആയത്തിറങ്ങിയ ആദ്യത്തെ സൂറത്ത് ഏത് എന്നുള്ളതാണ് ചോദ്യം. അതായത് സുജൂദിൻ്റെ ആയത്തിറങ്ങിയിട്ടുള്ള ആദ്യത്തെ സൂറത്ത്. നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മൾ സുജൂദ്, തിലാവയുടെ സുജൂദ് ചെയ്യാറുണ്ട്. അത് ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ സൂറത്ത് ഏതാണെന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നഫീസ പി എ താമരശ്ശേരിയാണ് ചോദ്യം
1: ചോദിച്ചിട്ടുള്ളത്.
0: അതെ, ഉത്തരം എന്താക്കുക, പെട്ടെന്ന് തന്നെ അയച്ചു തുടങ്ങാം. അപ്പോൾ ഏതായാലും നമ്മൾ നമ്മുടെ സാരോപദേശത്തിൽ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് നമ്മൾ
1: സംസാരിച്ചു.
0: അതെ, ടൈം മാനേജ്മെൻറ്റ് ഇപ്പോൾ നമുക്ക് പലപ്പോഴും അത് ചിലപ്പോൾ നമുക്ക് തോന്നണമെന്നില്ല കേട്ടോ. അതായത് നമ്മുടെ നിന്ന് സമയം പോകുന്നുണ്ടെന്ന് നമുക്കറിയില്ല. അതെപ്പോഴാണ് അറിയാമെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു ഒരു നമുക്ക് ചെയ്യേണ്ട ഒരു സംഗതി, ചെയ്യേണ്ട ഒരു സംഗതിക്ക് ഒന്നെങ്കിൽ ടൈം ഒന്ന് ഒന്ന് ലേഗാവേ, അല്ലെങ്കിൽ ഒന്ന് വൈകേ, അതിനെത്തിപ്പെടാതെ വെക്കാൻ പറ്റിയേ. അപ്പം നമ്മൾ ആലോചിക്കും വർഷം എന്ന് എൻ്റെ റുട്ടീൻ എന്താക്കി മൊത്തം പാടി.
1: ഞങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു കോമ്പറ്റീഷൻ എക്സാം, കോമ്പറ്റേറ്റീവ് എക്സാം, ഒരു മത്സര പരീക്ഷത്തിൽ ഇത്ര സമയത്ത് അവിടെ ചെന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ഗേറ്റ് അടക്കും, നോ എൻട്രി. പിന്നെ അവിടേക്ക് അവിടേക്ക് നമ്മൾ ഒരു 11 മണിൻ്റെ എക്സാമിന് ഒരു 11:30 കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും. പോട്ടെ, 11 മണിൻ്റെ 11:30 ആവണ്ട, 11:05 കയറിച്ചു നോക്കട്ടെ, സമ്മതിക്കില്ല അവർ.
0: നീറ്റ്
1: എക്സാം, ഞാൻ അതാണ് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ജെ എക്സാം കഴിഞ്ഞു, അതിനൊക്കെ കൃത്യമായി കുട്ടികൾ ഓടുകയാണ്, കുറേ ദൂരത്തേക്കൊരു സെൻറ്റർ. അപ്പോൾ കുട്ടികളും അമ്മമാരും പാടെ ഹാൾ ടിക്കറ്റ് ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് ഓടുകയാണ്. കാരണം അവിടെ നമ്മൾ ടൈം മാനേജ് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ആ ചെയ്തിട്ടുള്ള പിന്നെ വേറെ ഓപ്ഷനല്ല,
0: ഓപ്ഷനല്ല.
1: അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യും.
0: അതെ അതെ,
1: അത് ഓൾറെഡി നമ്മളെ ജീവിതത്തിൽ അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രതിസന്ധിൻ്റെ ഒരാവശ്യമല്ല,
0: ആവശ്യമില്ല,
1: ഒരാവശ്യമല്ല,
0: വേറെ
1: ആവശ്യമില്ല.
0: അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന ആളുകൾക്ക് തന്നെ ഇപ്പോൾ എനിക്കുണ്ട് ഈ വിഷയം
1: ഉണ്ട്.
0: പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ താൽക്കാലിക സമയത്ത് എന്താക്കും, പെട്ടെന്ന് ഇറങ്ങി പിന്നെ ഭയങ്കര പോക്കോ വണ്ടി മത്തിനൊരു സ്പീഡ് പോകേണ്ട ആവശ്യം വരും. കാരണം നമ്മൾ വിചാരിച്ച പോലെ അവിടെ എത്തിപ്പെടാൻ കഴിയൂല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പീഡ് പോകും, അതുകൊണ്ട് അപകടം വിളിച്ചു വരുത്തും. ഭയങ്കര പ്രശ്നമാണ്, നമ്മളത് തിരുത്തേണ്ട ഒരു സംഗതിയാണ്. ഞാൻ പലപ്പോഴും തിരുത്താൻ നോക്കുന്ന ഒരു വിഷയമാണ്. അതിൽ നമ്മളെന്താണ് പലപ്പോഴും എല്ലാ ആളുകളും ഒരു വീഴ്ച വരുന്നുണ്ട്. എന്താ ഇത്, നമ്മൾ ഒന്നാമത് ഫോണാണ് മെയിൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്. ഫോൺ വന്നോട് കൂടിയിട്ടാണ് എന്താക്കുന്നത്, നമുക്ക് ഒന്നിനും ഒരു സമയം തികയാത്ത പോലെ.
1: നമ്മൾ എന്താ വെറുതെ ഇപ്പോൾ ഈ എക്സാമിൻ്റെ സമയത്തൊക്കെ ഈ കോമഡി വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിലെ കുട്ടികൾ പറയും, ഞാൻ നേരെ രാത്രി ഇങ്ങനെ ഒരു 7 മണി മുതൽ 7:30 വരെ പഠിച്ചായിരുന്നു. പഠിക്കാൻ നിന്ന സമയത്ത് എൻ്റെ ഒരു പേജ് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കിയതാണ്, പിന്നെ നോക്കുമ്പോൾ 8 മണി. അതിൻ്റെ ഉള്ളിലിരുന്ന ഒരു പുറം ലോകമായിട്ടൊരു ബന്ധമല്ല ഈ പറയണ എനിക്കും കേൾക്കണ നമ്മൾക്ക് എല്ലാവർക്കും ഈ സംഭവം ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം, അത് പരിഹരിച്ചേ പറ്റുള്ളൂ.
0: ഏതായാലും നമ്മളേ രണ്ടാൾ വീണ്ടും സലാം പറഞ്ഞു വന്നിട്ടുണ്ട്, മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, ഫൗസിയ മമ്മു കൊല്ലം കൊയിലാണ്ടി. വലൈക്കും സലാം വറഹമത്തുള്ളാഹി വബറകാത്തു. പിന്നെ സൽമാൻ ഒരു ഉത്തരം അയച്ചിട്ടുണ്ട്, നമ്മളെ ചോദ്യം ഒന്നുകൂടി ചോദിക്കാം അല്ലേ. അതായത്
1: തിലാവത്തിന്റെ സുജൂദ് ആദ്യമായി ഇറങ്ങിയ സൂറത്ത് ഏതാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം.
0: ഏത് സൂറത്തിലാണ് ആദ്യമായിട്ടുള്ളത്, അത് ഏത് സൂറത്താണെന്നാണ് ചോദ്യം. ഒറ്റയാളെ ഉത്തരം അയച്ചിട്ടുള്ളൂ, ഉത്തരം എത്രയും പെട്ടെന്ന് എന്താക്കാം,
1: അയക്കാം.
0: ഏതായാലും നമ്മുടെ ശ്രോതാക്കൾ നിൽക്കുന്നതിന് കുറേ ആളുകൾ, നമ്മളെ അമീർട്ടി എടത്തനാട്ടിൽ കണ്ടില്ല, ഹുസൈൻ വി എം എടത്തനാട്ടിൽ കണ്ടിട്ടില്ല, അങ്ങനെ ഒരുപാട് പരിചിതമായിട്ടുള്ള കുറച്ച് ആളുകളെ മിസ്സിംഗ് ഇതിൽ കാണുന്നുണ്ട്.
1: ടെക്നിക്കൽ ഇഷ്യൂ ആണോ ചെക്ക് ചെയ്തു, പക്ഷേ ടെക്നിക്കൽ ഇഷ്യൂ ഒന്നും അല്ല.
0: അതെ,
1: ഫീഡ്ബാക്ക്
0: വെറൈറ്റി ആണ്,
1: അവർ അയക്കായിട്ടാണ്. ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഒന്നും ഒരു പ്രശ്നമില്ല, കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടാവും.
0: അതെ, പലതരക്കിലോ മനുഷ്യനല്ലേ,
1: എന്തെങ്കിലുമൊക്കെ തിരക്കിലോ പറ്റിയിട്ടുണ്ടാവും.
0: അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അവസാനമായിട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മളെന്താക്കുക, അതിൽ കൃത്യമായിട്ട് അതിനൊരു പ്ലാൻ വെച്ചിട്ട് അതെല്ലാവരും, കുട്ടികളാവട്ടെ വലിയ ആളുകളാവട്ടെ, അതിൽ വയസ്സായിട്ടുള്ള ആളുകൾ വരെ ആവട്ടെ, അത് നമ്മളെന്താക്കുക, കീപ്പ് ചെയ്ത് പോവുക. പിന്നീട് നമ്മളെ നമുക്ക് കഴിഞ്ഞു പോയിട്ടുള്ള സമയങ്ങൾ നമുക്ക് എന്താക്കൂല, തിരിച്ചു കിട്ടൂല.
1: ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവാണ്, അപ്പോഴാണ് അത് ആദ്യത്തെ പണി.
0: യെസ്,
1: ഞാനൊക്കെ കഴിഞ്ഞ വർഷം പെട്ട പെടൽ, ഞാനത് ഈ എന്താ എക്സാം കഴിഞ്ഞ് എനിക്ക് 27 മാർച്ച് 2025 എൻ്റെ എക്സാം കഴിഞ്ഞത്, മാത്സ് എക്സാം എന്ന അവസാനം എനിക്ക് തോന്നുന്ന ഓർമ്മ. ആ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചൊരു ചിന്ത ഉണ്ട്, ഇതൊക്കെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ പണി ഉണ്ടാവുമോ. ഇതെന്താ വെച്ചാൽ ഞാൻ പ്ലസ് വണ്ണിലാണ് പഠിച്ചത്, ഇനി പ്ലസ് ടുക്കാണ്. ഞങ്ങളെ സ്കൂൾ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ഉള്ള സ്കൂളാണ്. അപ്പോൾ അവരിങ്ങനെ പറയും, പക്ഷെ നമ്മൾ എന്തൊക്കെയോ കാരണവശാൽ പഠിക്കും, പഠിക്കൂല എന്നല്ല, പക്ഷേ ചില കാരണവശാൽ നമ്മൾ എന്ത് ചെയ്യും, പെൻഡിങ്ങിലിടും. പെൻഡിങ്ങിലിട്ടിട്ട് അവസാനം വലിയൊരു പെൻഡിങ്ങായി, ഒരു മലയായി അവസാനം. ഇതെന്തായാലും എക്സാമിൽ ഇതൊക്കെ കവർ ചെയ്യണമല്ലോ, അല്ലാതെ പാസ്സാവില്ലല്ലോ. എക്സാമിന് പബ്ലിക് വാല്യുവേഷൻ ആയതുകൊണ്ട് ഒരു ഉടായ്പ് നടക്കില്ല, ഭയങ്കര സ്ട്രിക്റ്റ് വാല്യുവേഷൻ ആയതുകൊണ്ട് എന്താ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, June 1 മുതൽ സ്കൂൾ തുറന്നിക്കും, അന്ന് മുതൽ ചെയ്താൽ മതി എന്ന്. ഇനി അടുത്തൊരു June 1 വരാൻ നിൽക്കുന്നത് May 12 അടുത്തൊരു June 1, June 2 ക്ലാസ് എടുക്കൽ തുടങ്ങുള്ളൂ. അപ്പോൾ പഠിക്കുന്നത് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇൻഷാല്ലാ അത് നിലനിർത്തി തരാനുള്ള തോഫീഖ് റബ്ബ് സുബ്ഹാന തആല അനുഗ്രഹിക്കുമാറട്ടെ. അതാണ് ആദ്യത്തെ കാര്യം. നമുക്കൊരു ശീലം പതിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് പടച്ചനോട് ദുആ ചെയ്യാം, അതാണ് ഒന്നാമത്തെ കാര്യം. എന്നിട്ട് അത് പ്രാവർത്തികമാക്കാൻ നോക്കുക.
0: തീർച്ചയായും. എന്താ വെച്ചാൽ ഇപ്പോൾ വെക്കേഷൻ ഈ പറഞ്ഞ പോലെ ജൂണിൽ നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് മക്കളൊക്കെ ആലോചിക്കും, 2 മാസം വെക്കേഷൻ കിട്ടിയിട്ട് എന്താ ഇപ്പം ഉണ്ടാക്കിയതെന്നുള്ളത്, എന്താ ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് എല്ലാ കുട്ടികളും ആലോചിക്കും, ഒരു സംശയമില്ല അതിന്.
1: ഇപ്പോൾ നമ്മൾ തന്നെ പീസ് റെഡി എത്രയാണ് പ്രോഗ്രാമുകൾ കുട്ടികൾക്ക് ഉണ്ട്. ഇപ്പോൾ സമ്മർ റിക്വസ്റ്റ് ലീഡർ ബോർഡ് പറഞ്ഞ ഇതിൻ്റെ ഓപ്ഷൻ ഉണ്ട് സമ്മർ റിക്വസ്റ്റിൽ. ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ കുട്ടികൾ എന്താ ഇതിന് വേണ്ടി ധാരാളം വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് 7:30 ഇതിൻ്റെ ലൈവ് ഉണ്ടാവല്, അതേപോലെ ധാരാളം പ്രോഗ്രാമുകൾ സമ്മർ റിക്വസ്റ്റ് തന്നെ അവർക്ക് ആക്ടിവിറ്റികൾ കൊടുക്കും. ആക്ടിവിറ്റികൾ ചെയ്താൽ തന്നെ അവരുടെ പാതി സമയത്ത് ചെയ്യും, പിന്നെ നിസ്കരിക്കാം. പിന്നെ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നോമ്പ് കൊടുക്കാൻ വേണമെങ്കിൽ, കാരണം ഒരു തണുത്ത അന്തരീക്ഷമാണ്. അതേപോലെ തന്നെ നിസ്കാരം, ഖുറാൻ പാരായണം, ഇതൊക്കെ ഓർഡറിൽ ചെയ്യാനുള്ള സമയമുണ്ട്. ഇതൊക്കെ ഇനി 2 മാസം June 1 ഇങ്ങനെ ആലോചിക്കും, എന്തേ എൻ്റെ 2 മാസത്തെ വെക്കേഷൻ ഞാൻ ചെയ്തു എന്നൊരാലോചന വരുമ്പോൾ അവിടെ ഒരു എന്താ ഒരു നമ്മൾ പറയലോ മനസ്സിനൊരു സമാധാനമില്ല അറിയാലോ. വെറുതെ ഒരു 2 മാസം എത്ര മിനിറ്റ് ഉണ്ട് എത്ര സെക്കൻഡ് ഉണ്ട് നമ്മൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി.

0: ശരിയാക്കിയിട്ടില്ല.
1: പല സൂറത്തും വന്നിട്ടുണ്ട്, ആലൊക്കെ വന്നിട്ടുണ്ട്,
0: ഒറാഫ് ഉണ്ട്, ആറാഫ് ഉണ്ട്,
1: ആറാഫ് ഉണ്ട്.
0: എന്താണ് എന്തൊക്കെ ഒരു
1: ഒരു
0: എന്തോ ഒരു മെല്ലെപ്പോക്ക് ഉണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്.
1: മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്ന്.
0: എന്തോ ഒരു എന്താ സാധാരണ ഇത്ര ആൾക്കാരൊന്നും അല്ല ഈവനിങ് ലൈവിൽ പൊതുവെ. ഞാൻ ഇതിൻ്റെ സെക്കൻഡ് ഈവനിങ് ലൈവ് ആണ്. ആദ്യം ഞാൻ കയറിയ സമയത്ത് ഇഷ്ടംപോലെ മെസ്സേജ് തുടക്കം മുതൽ, അന്ന് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിട്ടും പോലും ഇങ്ങനെ മെസ്സേജ് സമയമായില്ലേ തുടങ്ങൂ എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജുകൾ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ കാരണവശാൽ ആളുകൾ കുറവാണ്.
1: അതെ, ആളുകൾ കുറവാണ്. ഏതായാലും പോട്ടെ, നമ്മൾ ചോദ്യം ചോദിച്ചു, അപ്പോൾ അതിൻ്റെ ഉത്തരം സൂറത്തു നജ്മാണ്. ഇനി അടുത്ത ചോദ്യം എന്താക്കാം, ചോദിക്കാം.
0: അപ്പോൾ അടുത്തൊരു ചോദ്യം, നമ്മൾ എന്താ സാഹിത്യം നല്ല വിശേഷം തന്നെ നമ്മളൊന്ന് ചോദിച്ചത്. അപ്പോൾ കേരളത്തിൽ ഒരു അക്കാദമി അവാർഡുണ്ട്, ഒരു അവാർഡുണ്ട് എഴുത്തുകാർ കൊടുക്കണേ, കേരള സാഹിത്യ അക്കാദമി. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, അതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം.
1: അതെ, കേരള സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്ന
0: എവിടെയാണ്
1: സ്ഥലം,
0: ജില്ല പറഞ്ഞാലും മതി.
1: ഓക്കെ, ജില്ല പറഞ്ഞാലും മതി, അതെവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം അറിയുന്ന ആളുകൾ എന്താക്കാം, പെട്ടെന്ന്
0: ഫീഡ്ബാക്കിൽ
1: അതെ ഉത്തരം അയക്കാം. ഏതായാലും നമ്മൾ ഈ ഈവനിങ് ലൈവിൽ സാധാരണ നമ്മൾ സ്ഥിരം നമ്മൾ അമീർട്ടി അടുത്തായിട്ട് കണ്ട എഴുത്ത് വായിക്കാറുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ആ എഴുത്തില്ലായിട്ട് അതെ
0: സംതൃപ്തി ഇല്ലായ്മയുണ്ടോ?
1: തീർച്ചയായും, കാരണം ഞാൻ ആദ്യം ഞാൻ ഈവനിങ് ലൈവിൽ ഇരിക്കുന്ന കാലം മുതൽ എന്തുണ്ട് അദ്ദേഹത്തിന് എഴുത്തുണ്ടാവാറ്.
0: ഞാൻ ലാസ്റ്റ് ദിവസം ഇരുന്ന് ഞാൻ ഇരുന്ന സമയത്തും ഉണ്ടായിരുന്നു, ഞാനൊരു തിങ്കളാഴ്ച ആയിരുന്നു ഇരുന്നത്.
1: ഇന്ന് അദ്ദേഹത്തിൻ്റെ എഴുത്ത് കാണുന്നില്ല. സാധാരണ എനിക്ക് തോന്നുന്നത് ഈവനിങ് ലൈവിൻ്റെ ഒരു ഊർജ്ജം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് എഴുത്തുകളാണ്. ഏതായാലും നമ്മുടെ നമ്മൾ നേരത്തെ ഒരു വിഷയം സംസാരിച്ചിരുന്നു, ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ എങ്ങനെയായാലും വീട്ടിലെ ടൈം മാനേജ്മെൻറ്റ് നിങ്ങളിപ്പോൾ നിലവിൽ ചെയ്യണത് എന്നെന്താക്കാം, ഒന്ന് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്കിൽ ഒന്ന് കുറിച്ചിടുക.
0: അതെ, നമ്മൾ എന്താ കുറിച്ചിടുക എന്ന് മാത്രമല്ല, ഇത് കുറിച്ചിട്ടുകൊണ്ട് വേറെ ഒരു എന്താ ഹെൽപ്പ് ഉണ്ട് വേറെ ആൾക്കാർക്ക്. നമ്മൾ വായിക്കും.
1: അതെ, തീർച്ചയായും
0: നമ്മൾ വായിക്കും. ബാക്കിയുള്ള ശ്രോതാക്കൾക്ക് എന്ത് ചെയ്യാം, ഇത് കേട്ട് അവരുടെ ജീവിതത്തിലും ഇത് പ്രാവർത്തികമാക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ ഈവനിങ് ലൈവിൽ തീരുമാനിക്കാം, എൻ്റെ ദിവസം ഒരു ദിവസം ഇങ്ങനെ തുടങ്ങി, ഇത്ര സമയത്ത് ഞാൻ എൻ്റെ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇത്ര സമയത്ത് ഞാൻ ഉറങ്ങണം. ഉറക്കം ഒരു നിർബന്ധ ഫാക്ടറാണ്. അത് നമ്മൾ എത്ര അത് ഉറക്കമല്ല, അതിപ്പോൾ കുറച്ച് വേഗം ഉറങ്ങിയാലും അത് പറഞ്ഞ നമ്മൾക്ക് അത് ഭാവിയിൽ അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുള്ളൂ. തലവേദന മുതൽ ഇങ്ങനെ തുടങ്ങും, ഭയങ്കര മെമ്മറി ലോസ് ഉണ്ടാവും. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം, സുബഹിക്ക് എന്താ എഴുന്നേക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ സമയത്ത് ഉറങ്ങിയാൽ മാത്രമേ, എത്ര മണിക്കൂർ ഇത്ര പ്രായമുള്ള ആൾക്കാർ ഉറങ്ങണം എന്നുള്ളതുണ്ട്. അത് കൃത്യമായിട്ട് ആ ലൈഫ് സൈക്കിൾ എന്നാണ് അതിന് പറയല്. ആ ലൈഫ് സൈക്കിൾ നമ്മൾ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്യണം. ആ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം, കുട്ടികൾ എന്താ ഇപ്പം ഞാൻ വിദ്യാർത്ഥികളുടെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, വിദ്യാർത്ഥികൾ അതിന് കൃത്യമായിട്ട് ചെയ്താൽ ധാരാളം ഉപകാരങ്ങൾ ഉണ്ടായില്ലേ. ടൈം മാനേജ്മെൻറ്റ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം. സ്കൂളിൽ പോകണം, മദ്രസ പോകണം, അതേപോലെ എന്താ പുസ്തകങ്ങൾ വായിക്കണം, എഴുതാണ്ടാവും, ഉറങ്ങണം, അതേപോലെ ആക്ടിവിറ്റികൾ ചെയ്യാണ്ടാവും. അതൊക്കെ ഇതിനിടയിൽ എന്താ ഒരു പുറത്തിറങ്ങി കളിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടാവും. അതെല്ലാം കൃത്യമായി ടൈം എങ്ങനെയൊക്കെ എവിടെയൊക്കെ ചിലവാക്കണം, എങ്ങനെ കൃത്യമായിട്ട് അത് ഉപയോഗിക്കണമെന്ന് പ്ലാൻ ചെയ്താൽ ഇതിനുള്ള ഗുണം ഉണ്ടാവും. ചാല
1: അതുകൊണ്ടേ നമ്മൾ ഇപ്പോൾ നിലവിൽ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരു കുട്ടിയാണ്, ആ കുട്ടീൻ്റെ വീടിൻ്റെ ചുമരിൽ മൊത്തം ടൈം ടേബിളാണ്. ചുമരിൽ മൊത്തം ടൈം ടേബിളാണ്,
0: ടൈം ടേബിളാണ്
1: ഫുൾ ടൈം. എന്തൊക്കെ ചെയ്യണം, എക്സ്പെഷ്യലി നമ്മൾ എക്സാമൊക്കെ വരുമ്പോൾ കുട്ടി എന്താക്കും, അവള് സ്വന്തം റിസ്കിലെടുത്തുകൊണ്ട് അവൾ ഫുള്ള് കറക്റ്റ് ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട്.
0: നമ്മൾ വെറുതെ ആലോചിച്ചാൽ മതി, നമ്മളെ സ്കൂള്, നമ്മളൊക്കെ സ്കൂൾ പഠിച്ച ആൾക്കാരാണ്. ഒരു സ്കൂളൊരു ടൈം ടേബിൾ ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ഒരു സ്കൂളൊരു ടൈം ടേബിൾ ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ആദ്യത്തെ എന്താ തിങ്കളാഴ്ച പ്രയറിന് ശേഷം മാത്സ്, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ മലയാളം. ഇതൊരു ഓർഡർ ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? സ്കൂളിൻ്റെ താളം തന്നെ തെറ്റും. അത് നമ്മളെ ജീവിതത്തിൽ തെറ്റുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇപ്പൊന്നും മനസ്സിലാവില്ല. അത് എവിടെയെങ്കിലൊക്കെ ചെല്ലണ സമയത്തേ മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ ഭാഗത്തിൻ്റെ കാര്യം വെറുതെ ആലോചിച്ച് നോക്കിയാൽ മതി, ഉത്തരം പറയുന്നേ വേണ്ടി വരും. ചോദിക്കും, അതിന് ഉത്തരം പറയേണ്ടി വരും.
1: നമ്മൾ സഫിയെ തിരുവരങ്ങാടി പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും, ഞാൻ എൻ്റെ ഒരു ദിവസം ചെയ്യാറുള്ളത് എല്ലാ ജോലികളും സമയം ക്രമീകരിച്ച് ചെയ്യും, അപ്പോൾ എനിക്ക് സമയം ബാക്കിയാവുന്നുണ്ട്, ഇബാദത്തുകൾ ശരിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്, അൽഹംദുലില്ലാ, അല്ലാഹു ആഫിയത്തിന് കട്ടെ, ആമീൻ. അത് സംഗതി ചില ആളുകൾക്ക് ഉണ്ടാവുന്നതാണ്, അതായത് ജോലി ഒക്കെ ചെയ്ത്

0: അവർക്ക് ഈ ഭാഗത്തിന് കറക്റ്റ് സമയം കിട്ടും, കാരണം അവരത് ക്രമത്തിൽ എല്ലാ ദിവസവും ഒരേപോലെ പോകുന്നോണ്ടാണ്.
1: നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ സെൽഫ്
0: അതെ
1: വ്യക്തിപരമായിട്ട് നമ്മൾ എന്താ ആലോചിക്കുക, എനിക്ക് എൻ്റെ ഇബാദത്തുകൾ കൃത്യസമയത്ത് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ,
0: തീർച്ചയായും.
1: എന്തുകൊണ്ട് കഴിയുന്നില്ല, ഇനി എന്താ അത് ചെയ്യണമെങ്കിൽ എന്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്നുള്ളത് നമ്മളെ ജീവിതത്തിനെ കുറിച്ച് ആരെക്കാളും നന്നായിട്ട് നമുക്കറിയാം, എങ്ങനെ നമ്മളെ സമയം പോകണമെന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡർ ആക്കി കഴിഞ്ഞാൽ പല ഉപകാരങ്ങളും ജീവിതത്തിൽ വരും.
0: ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടല്ലോ, ഒരു വീട്ടിലെ ഉപ്പാക്ക് പോലും ശരിക്കും, അല്ല ഉപ്പാക്ക് ഉമ്മാക്ക് പോലും നമുക്ക് കിട്ടൂല, അതായത് ഒരു കുട്ടീൻ്റെ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് അത് അവന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ എന്താ പറയുക, നിങ്ങളെങ്ങനെ വീട്ടിൽ നിങ്ങളുടെ ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് ടൈം ചിലവാക്കൽ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള കാര്യങ്ങളും അറിവുകളൊക്കെ എന്തൊക്കെ, നിങ്ങളുടെ ഫീഡ്ബാക്ക് വഴി എന്തൊക്കെ അയക്കുക.
1: നമ്മളെ ഉത്തരങ്ങൾ വരുന്നുണ്ട്, ഞാനത് പറയാൻ
0: അതെ അതെ
1: മറന്നതാണ്.
0: അതെ ചോദ്യം എന്തായിരുന്നു?
1: എന്താ കേരള സാഹിത്യ അക്കാദമി ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്,
0: കേരളത്തിലെ
1: ഏത്
0: ഒരു
1: ജില്ലയാണ്,
0: ജില്ലയാണ്, ഏത് ജില്ലയിലാണ് എന്നുള്ളതാണ്
1: ചോദ്യം.
0: ചോദ്യം. അപ്പോൾ
1: ഉത്തരങ്ങൾ വരുന്നുണ്ട്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം.
0: അതെ ഇൻഷാല്ലാ ടൈം കൊടുക്കാം.
1: ഓക്കെ,
0: ഏതായാലും അപ്പോൾ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ശരിക്കും ഒരു ബുദ്ധിമാൻ്റെ, ഒരു ബുദ്ധിയുള്ള ആളെ ഒരു അടയാളമാണ് എന്ത്, സമയത്തെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതൊരു ബുദ്ധിയുള്ള വ്യക്തിൻ്റെ അടയാളമാണ്.
1: അതെ അതെ
0: അതെ, അല്ലാത്ത ആളുകൾ എന്താക്കും, അത് പാഴാക്കി കളയും, ലേസി ആയിട്ട് നടക്കും,
1: മടി
0: മടി.
1: അതിപ്പോൾ നമ്മൾ പണ്ട് ഇപ്പോൾ ഫോണിൻ്റെ പറ്റി പറയണമെങ്കിൽ, ഫോൺ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ട്, ഇല്ലാത്ത ആരുമില്ല. ഫോണ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളൊരു ദിവസം, ഇപ്പോൾ പൊതുവേ ഇപ്പം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്ന അനുഭവമാണ്, ഒരു ഇപ്പോൾ നല്ല കുറച്ചൊരു കൊറോണ കാലത്താണ്, ആ സമയത്ത് ഫുൾ ടൈം തന്നെയാണല്ലോ, അപ്പോഴൊന്നും നമുക്ക് അങ്ങനെ പീസ് റേഡിയോ ഇതെന്താന്ന് പോലും, നമ്മൾ പീസ് റേഡിയോ എന്ന് ആപ്പിൻ്റെ പേര് കേൾക്കുന്നത് നമ്മളിത് കേട്ട് തുടങ്ങിയിട്ടൊന്നും ഇല്ലാത്ത കാലമാണ്. അപ്പോൾ എൻ്റെ ഫോൺ ഉപയോഗിച്ചിരുന്ന ഫോൺ എന്തോ കോള് വരികയെ, അങ്ങനെ എന്തോ ചെയ്തപ്പോൾ ഫോൺ ഞാൻ സ്വന്തം ഫോണില്ല, അപ്പോൾ ഉമ്മ കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി, ഞാൻ ഇതുവരെ കാണാത്ത കാഴ്ചകളൊക്കെ ചിലപ്പോൾ അവിടെ ഉണ്ടാവും, ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അല്ലാതായിരിക്കും. നമ്മളത് ശ്രദ്ധ മൊത്തം ഫോണിലായതുകൊണ്ട് നമ്മൾ അവിടേക്കാരം എന്താ ഫുൾ ശ്രദ്ധ, അപ്പോൾ പുറത്തൊന്നും ചിലപ്പോൾ നമ്മൾ കാണില്ല, മഴ പെയ്യണുണ്ടോ, സത്യം പറഞ്ഞാൽ ഒരു എന്താ ശബ്ദങ്ങളൊന്നും പുറത്ത് കേൾക്കാത്ത, എന്താ അപ്പുറത്തുനിന്ന് പറഞ്ഞത് ഇപ്പുറത്തേക്ക് കേൾക്കാത്ത ഒരു ഓഡിയോ പ്രൂഫ് റൂമുണ്ടല്ലോ, ശബ്ദങ്ങൾ പുറത്തേക്കും ഉള്ളിലേക്കും വരാത്ത ഒരു റൂമുണ്ടല്ലോ, ആ റൂമിലിരുന്ന മാതിരിക്കാണ് ഫോണിലിരുന്ന് കഴിഞ്ഞാൽ. അതിന് പ്രത്യേകിച്ച് ഫെസിലിറ്റീസ് ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ കയറിയാൽ അതേപോലെ തന്നെയാണ് ഫോണിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ അതിലോട്ട് നിൽക്കും, അതിലോട്ട് സ്റ്റോപ്പാവും, പിന്നെ സമയം എങ്ങനെ പോകുന്നുണ്ടാവും നമ്മളൊന്നും അറിയണുണ്ടാവില്ല. പിന്നെ ഒരു കോളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഒച്ചത്തിൽ വിളിക്കുക ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ നോക്കും, ആ അത്ര സമയം ആയിക്കുന്നില്ലേ എന്ന് നമ്മൾ അവനവൻ്റെ സ്ക്രീൻ ടൈം ഒന്ന് വെറുതെ നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും ഫോണിൻ്റെ ഉപയോഗം മനസ്സിലാവും. എല്ലാ ഫോണിൻ്റെയും സെറ്റിങ്സിൽ നമ്മുടെ സ്ക്രീൻ ടൈം ഉണ്ടാവും. നമ്മൾ എന്തിനൊക്കെ ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, ഞാൻ എൻ്റെ ഉമ്മമാൻ്റെ കാര്യം തന്നെ പറയാം, എന്താ ഉമ്മമാൻ്റെ ഇപ്പപ്പാൻ്റെ കാര്യം തന്നെ പറയാം, അവർ രാവിലെ സുബൈ നമസ്കാരത്തിന് ശേഷം ഖുർആൻ ഓതും, മുമ്പും ശേഷം ഖുർആൻ ഓതും. ഖുർആൻ ഓതി കഴിഞ്ഞാൽ അടുക്കളയ്ക്ക് ഉമ്മമ്മ ചെല്ലുന്ന സമയത്ത് ഉമ്മമ്മ പീസ് റേഡിയോ ഓണാക്കും, അല്ലെങ്കിൽ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഉണ്ടാവുമല്ലോ, മോർണിംഗ് ലൈവ് ഓണാക്കും, അതല്ലെങ്കിൽ യൂട്യൂബിൽ വയലുകൾ കേൾക്കും, എന്നിട്ട് അതവിടെ വെച്ചിട്ട് ഉമ്മമ്മമ്മേൻ്റെ ജോലികൾ ഇങ്ങനെ ചെയ്യും. ഇപ്പോൾ രാവിലെ നടക്കാൻ പോകുന്ന ആളാണ്, നടക്കാൻ പോകും, അപ്പോൾ നടക്കാൻ പോകുന്ന സമയത്ത് പേപ്പർ എന്താ കൊണ്ടുവരാനൊക്കെ നടക്കാൻ പോകും, അപ്പോൾ നടക്കാൻ പോകുന്ന സമയത്ത് പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഓണാക്കി വെക്കും. നമ്മൾ മോർണിംഗ് ലൈവിനെ വെറുതെ നോക്കിയാൽ എത്രങ്ങാനും അറിവുകൾ നേടാനുള്ള അവസരങ്ങളാണ് അവിടെ ഉള്ളത്, എത്രങ്ങാനുണ്ട്, എത്ര എന്താ വ്യത്യസ്ത തരം പ്രോഗ്രാമുകൾ നമ്മൾ ഈവനിങ് ലൈവിലുണ്ട്, മോർണിംഗ് ലൈവിലുണ്ട്. അപ്പോൾ ആ മോർണിംഗ് ലൈവ് മുതൽ തന്നെ നമ്മൾ എന്താ സമയം ക്രമീകരിച്ച് വന്നാൽ മതി, ഒരു ദിവസത്തിൻ്റെ പ്രഭാതം മുതൽ പ്രദോഷം അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയം നമ്മളൊന്ന് ക്രമീകരിച്ചാൽ അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും ജീവിതത്തിലുണ്ടാവും.
0: തീർച്ചയായും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നമുക്ക് തന്നെ നമ്മുടെ ജീവിതം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അനുഭവങ്ങളിലൂടെ പലപ്പോഴും ഈ ഒരു കാര്യം എന്താവും ബോധ്യപ്പെടും. പിന്നെ നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു,
1: അതെ
0: അല്ലേ, അതിൻ്റെ ഉത്തരം പറയാം.
1: അപ്പോൾ കേരളത്തിൽ സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം തൃശ്ശൂരാണ്, തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ ധാരാളം ആളുകൾ അതിന് ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉത്തരം നൽകിയത് ലുബന അല്ലേ?
0: അതെ അതെ അതെ അതെ, ലുബന
1: മാറഞ്ചേരി.
0: ലുബന മാറഞ്ചേരിയാണ് ആദ്യം ഉത്തരം ശരിയാക്കിയിട്ടുള്ളത്. പിന്നെ സഫിയാക്കിയ തിരൂരങ്ങാടി, പിന്നെ പിന്നെ ശരിയാക്കിയത് ഷാദിയ, പിന്നീട് ആയിഷ തോട്ടശ്ശേരിയറ.
1: നമുക്ക് അവസാനം വായിക്കാം.
0: പിന്നെ സാജിത കാലിക്കറ്റ്, ഇവരൊക്കെ എന്താക്കിയിട്ടുണ്ട് അതിൻ്റെ ചോദ്യത്തിന് ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. ബാക്കി വേറെ കുറേ ആളുകൾ തിരുവനന്തപുരം, മലപ്പുറം ഒക്കെ അയച്ചവരുണ്ട്.
1: അതെ, അപ്പോൾ പുതിയൊരു ചോദ്യം ഇല്ലല്ലോ അല്ലേ?
0: അതെ.
1: ബാങ്ക് എന്ന എന്താണ് ബാങ്ക് എന്ന പദം ഉണ്ടായത് ഏത് അർത്ഥം വരുന്ന ഏത് ഭാഷയിൽ നിന്നാണ്?
0: അതെ, ഏത് ഭാഷയിൽ നിന്നാണ് ഉദ്ദേശിച്ചത്? പറയുന്ന ആളുകൾ എന്താക്കട്ടെ,
1: അതിനുത്തരം കമന്റ് ചെയ്യട്ടെ.
0: ഉത്തരം കമന്റ് ചെയ്യട്ടെ. ആ ചോദ്യം ചോദിച്ച ആൾ ഇമ്രാൻ എൻ വി കുമരനല്ലൂരാണ്. അദ്ദേഹം അതിന്റെ ഉത്തരം കൂടെ എന്താക്കട്ടെ, ആയിക്കട്ടെ
1: ആയിക്കട്ടെ, നമുക്ക് ഉത്തരം അദ്ദേഹം പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഈവനിംഗ് ലൈവ് ഇത് അങ്ങനെ പുരോഗമിക്കുകയാണ്. 5 മണി 5:30 കഴിഞ്ഞ് 7 മിനിറ്റ് പിന്നിട്ടു.
0: നമുക്ക് ഇന്ന് ഇനി പാഠക്കുറിപ്പുണ്ട്.
1: അതെ,
0: പാഠക്കുറിപ്പിലേക്ക് പോകാം.
1: ഓക്കെ.
2: السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയ നിറഞ്ഞ കൂട്ടുകാരെ, പീസ് റേഡിയോ പ്രേക്ഷകരെ, ഇൻഷാല്ലാ ഇന്ന് പാഠക്കുറിപ്പ് എന്ന സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് അമാനത്ത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന് മുമ്പ് തൻ്റെ കൈവശമുണ്ടായിരുന്ന സൂക്ഷിപ്പ് വസ്തുക്കൾ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ കൈവശം കൊടുത്ത് ഏൽപ്പിച്ചു. ശേഷം അലി റളിയല്ലാഹു അൻഹിനോട് അതെല്ലാം അതിൻ്റെ അവകാശികൾക്ക് തിരിച്ചു നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയി. എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അലി റളിയല്ലാഹുഅൻഹു മദീനയിലേക്ക് ഹിജ്റ വരുന്നൊരു സാഹചര്യമുണ്ടായി. നോക്കൂ കൂട്ടുകാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ആ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും പ്രയാസങ്ങളുടെയും നാളായിരുന്നു അത്. ചരിത്രം വായിക്കുമ്പോൾ ഏറെ ദുഃഖത്തോടെ പ്രവാചകൻ്റെ ജീവിതത്തിലെ ആ ചരിത്രത്തിലെ ഏടിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഭാഗമാണ് അത്, ഹിജ്റയുടെ വേള എന്നത്. ആ സമയത്ത് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ കൊടുക്കാനുണ്ടായിരുന്ന പല വസ്തുക്കളും അതെല്ലാം ഒരാളെ ഏൽപ്പിച്ച് ആ വ്യക്തിയോട് അത് പറഞ്ഞ് ഇന്ന ഇന്ന വ്യക്തികളുടേതാണ് ഈ വസ്തുക്കളൊക്കെ എന്ന് പറഞ്ഞ് ഇത് തിരിച്ചു നൽകണേ എന്ന് ആവശ്യപ്പെട്ടിട്ടാണ് പ്രവാചകൻ ഒരു നാട്ടിൽ നിന്ന് ആ മറ്റൊരു നാട്ടിലേക്ക് ഹിജ്റ പോകുന്നത് എന്നതാണ്. അത് അലി റളിയല്ലാഹു അൻഹു പൂർത്തീകരിക്കുകയും ചെയ്തു എന്നതാണ്. തന്നെ കഠിനമായി ദ്രോഹിച്ച ശത്രുവിനോട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരാളുടെ സ്വഭാവം മോശമാണ് എന്നത് അവനോട് വഞ്ചന കാണിക്കാൻ നമുക്ക് ചാൻസ് ഉണ്ടാക്കിത്തരുന്ന ഒന്നല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ നമുക്കൊരു മാതൃക കാണിച്ചു തരില്ലായിരുന്നു. മനുഷ്യർ നിർവഹിക്കേണ്ട ഏറ്റവും മഹനീയമായൊരു ദൗത്യമാണ് ഈ അമാനത്ത് എന്നത്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്നത്. നമുക്കൊക്കെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മെ കഷ്ടപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിത്തന്ന്, പഠിക്കാനുള്ള വസ്തുക്കളൊക്കെ വാങ്ങിത്തന്ന്, ബാഗും പുസ്തകങ്ങളും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിത്തന്ന്, നമ്മൾ അവരെ നിഷേധിച്ച് അവരോട് നന്ദികേട് കാണിച്ച് അവരെ ചീത്ത വിളിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമോ? അങ്ങനെയൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവരോടുള്ള ആ ഒരു ഉത്തരവാദിത്തം നമ്മൾ അവരെ അള്ളാഹു ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമാണ്. എൻ്റെ ഉപ്പയോടും ഉമ്മയോടുമുള്ള കടപ്പാട്, അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ട നന്മകൾ എന്ന രൂപത്തിൽ നമ്മൾ അവരോട് നല്ല രൂപത്തിൽ പെരുമാറാൻ ശ്രമിക്കും. ആ ഒരു അമാനത്ത് കാണിക്കുന്ന ആളുകളാണ് നമ്മളെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക എന്നതാണ് ഈ ഒരു വിഷയം പറയുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ളത്. ആ രൂപത്തിൽ എല്ലാ കാര്യങ്ങളിലും ഈ അമാനത്ത് കടന്നു വരുന്നുണ്ട്, ഈ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം കടന്നു വരുന്നുണ്ട് എന്നതാണ്. എന്താ, അള്ളാഹു സുബ്ഹാനഹു തആലയോട് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക എന്നത് പ്രവാചകനോടുള്ളൊരു ഉത്തരവാദിത്തമാണ്. പ്രവാചകൻ എത്ര ത്യാഗം സഹിച്ച്, എത്ര ബുദ്ധിമുട്ട് സഹിച്ചാണ് പ്രബോധന രംഗത്ത് ഈ കാര്യങ്ങളൊക്കെ ആളുകൾക്കിടയിൽ പറഞ്ഞ് പഠിപ്പിച്ച് ഈ മതത്തെ പൂർത്തിയാക്കി നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ആ പ്രവാചകനോടുള്ളൊരു അമാനത്ത് നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും എല്ലാം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചൊരു കാര്യമാണ് ഈ ഉത്തരവാദിത്തം എന്നത്. ഇൻസാൻ, എന്നാൽ മനുഷ്യൻ അതിനോട് ഇഷ്ടം കാണിച്ച് അത് ഏറ്റെടുത്ത് പോയവനാണ്. എന്നിട്ട് അല്ല പറയണേ, ഏറ്റെടുത്ത് ഒന്നും അവൻ പൂർത്തീകരിക്കൂല. ഇന്നഹു കാന ളുലുമൻ ജഹൂല, മനുഷ്യൻ എത്ര വിഡ്ഢിയാണ്, എത്ര അക്രമിയാണ് എന്ന് മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്താൻ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ഒരിക്കലും ആകാൻ പാടില്ല. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പരീക്ഷണം നൽകുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണിത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സേവകനായി 10 വർഷത്തോളം പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബിയാണ് അദ്ദേഹം. പറയാണ്, അമാനത്തുകൾ സൂക്ഷിക്കാൻ കഴിയാത്തവൻ വിശ്വാസിയല്ല എന്നതാണ്. വാഗ്ദാനങ്ങൾ പാലിക്കാത്തവന് ഒരു ദീനും ഇല്ല. നമ്മളൊക്കെ ദീനുള്ള ആളുകളാണ്, മതമുള്ള ആളുകളാണ്. ഇസ്ലാമാണ് നമ്മുടെ മതം. ആ മതത്തിൻ്റെ ഒന്നും അവനിൽ ഉണ്ടാവുകയില്ല എന്നതാണ്. ഇത് പറയാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോടൊരു പ്രഭാഷണവും നടത്തിയിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുകയാണ്. അവയെ കപട വിശ്വാസികളുടെ അടയാളം പറയുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചത് കാണാം, ആയത്തുൽ മുനാഫിക്കി സലാസുൻ. കപട വിശ്വാസികളുടെ അടയാളം എന്ന് പറഞ്ഞാൽ, മുനാഫിക്കിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണാണ്. എന്താ? സംസാരിച്ച കളവ് പറയും, അവൻ വാഗ്ദാനം ചെയ്താൽ വാഗ്ദാനം ലംഘിക്കും, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരട്ടോ എന്ന് പറയും, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാതക്കും, അങ്ങനത്തെ ഒരു രീതി അവൻ സ്വീകരിക്കും. ഇത് തുമീൻ അഹാന, വിശ്വസിച്ചാൽ അവൻ ചതിക്കും എന്നതാണ്. എന്നാൽ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് എന്താ നിങ്ങൾക്കറിയോ? ഇന്നല്ലാഹയമുറുക്കും അൻതു അദ്ദുൽ അമാനത്തി ഇലാ അഹ്ലിഹ. നമ്മൾ ആരുടെയൊക്കെ പക്കൽ ഇന്ന് വിശ്വസ്തത വാങ്ങി വെച്ചിട്ടുണ്ടോ, അതിനെ ഏറ്റെടുത്തിട്ടുണ്ടോ, നമ്മൾ അതിനെ നിർവഹിക്കണമെന്നതാണ്. തീർച്ചയായും വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ അവരുടെ അവകാശികൾക്ക് കൊടുത്തു വീട്ടണമെന്നാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത്. കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, ഏറ്റവും പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ധാരാളം ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഏറ്റെടുത്തിട്ട് നമ്മളത് ചെയ്യാതെ, നമ്മളൊരു മടിയുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ നമ്മളത് ചെയ്യാതെ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ റബ്ബായ റഹമുർ റഹ്മാനായ റബ്ബ് നമ്മെ ഏൽപ്പിച്ച ഒന്നാണ് നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്ന കാര്യം. അത് നിരസിക്കുമ്പോൾ, അത് ഒഴിവാക്കുമ്പോൾ നമ്മൾ കപട വിശ്വാസിയുടെ സ്വഭാവത്തിൻ്റെ ഉടമയായി മാറുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള ശ്രദ്ധ കാണിക്കുന്ന നല്ല വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടാൻ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ഏറ്റെടുത്ത അമാനത്തുകൾ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരാവുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും ഉണ്ടായിരിക്കേണ്ട ആ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്ന നല്ല മക്കളിൽ ഉൾപ്പെടുവാനുള്ള പരിശ്രമം നമ്മൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ
0: പാഠക്കുറിപ്പില് ഇന്ന് നമുക്ക്
1: നല്ലൊരു അമാനത്ത് എന്താ പാലിക്കണം, വാഗ്ദാനങ്ങൾ പാലിക്കണം, അല്ലെങ്കിൽ അവരുടെ പാലിക്കാത്തവർ ആരാണ് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പാഠക്കുറിപ്പിൽ നമുക്ക് പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും ഈവനിങ് ലൈവിൽ കാത്തിരുന്നൊരു മെസ്സേജ് അല്ലേ, അമീൻ ടി അടുത്ത നാട്ടുകാരുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്,
0: അമീർ
1: അമീറിൻ്റെ എഴുത്തൊന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ
0: അദ്ദേഹത്തിൻ്റെ എഴുത്ത് വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പകലിൻ്റെ തിരക്കുകൾ മെല്ലെ മായുമ്പോൾ, ഇരുളിൻ്റെ പുതപ്പിനായി ലോകം ഒരുങ്ങുമ്പോൾ, മനസ്സിലൊരു പ്രാർത്ഥനയായി നിറയുന്നു, നാഥ നിന്റെ കാരുണ്യത്തിൻ തണലേഖനെ അല്ലാ, പകൽ തന്ന പാഠങ്ങൾ നന്ദിയോടെ ഓർത്തിയിടാം, പിഴവുകൾ വന്നെങ്കിൽ കൽബറിഞ്ഞു കേണിയിടാം. അസ്തമയ സൂര്യൻ്റെ ചുവപ്പിലൊരു സത്യമുണ്ട്, മാഞ്ഞു പോകും ഈ ലോകമെന്നൊരു പാഠമുണ്ട്. പരലോക വിജയത്തിൻ പാതയിൽ നടക്കുവാൻ, സൽക്രമ പൂക്കൾ തൻ സുഗന്ധം നുകരുവാൻ, ഈറനായ മിഴികളാൽ പ്രാർത്ഥിച്ചിരുന്നു ഞാൻ, നിന്നിൽ അഭയം തേടി നിൽക്കുന്നതാ ഈ സായാഹ്നം.
1: ഇത്
0: കവിതയാണ്, ഇന്ന് വെറൈറ്റിയാണ്.
1: അദ്ദേഹം എഴുതിയാണോ?
0: അതേ എഴുതിയിട്ടാണ്, മാഷാല്ലാ. അതേ എഴുതാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം യാത്രയിലായിരുന്നു, ഇപ്പോൾ റൂമിലെത്തിയിട്ടുള്ളൂ. ലൈവ് പകുതിയിലധികം കഴിഞ്ഞു, മാഷാല്ലാ. റേഡിയോ ഓണാക്കി, പക്ഷേ യാത്ര നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ഒന്നും കേട്ടിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ ഇപ്പോൾ അദ്ദേഹം ഇല്ലാത്തൊരവസ്ഥ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു.
1: അതെ,
0: ഏതായാലും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല, നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ സഫിയ
1: തിരുവരങ്ങാടി
0: ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ എഴുത്ത് കണ്ടില്ലല്ലോ എന്ന്
1: അദ്ദേഹത്തിന്റെ എഴുത്ത് വരികയും ചെയ്തു.
0: അതെ, അതെന്താ വെച്ചാല് ചില ആളുകളും അങ്ങനെയാണ്. അതായത് അവര് പ്രസൻസ് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ നമ്മളെ ചില വീട്ടിലേ കുട്ടികളൊക്കെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാലേ പിന്നെ വീട്ട് ഭയങ്കര സൈലന്റ്.
1: നമ്മളെ അമ്മാന്റെ വീട്ടില്, ഉമ്മയുടെ വീട്ടിൽ നിന്ന്, ഇപ്പോൾ ഞങ്ങൾ എൻ്റെ ഉമ്മമാർക്ക് മൂന്ന് മക്കളാണ്. വലുത് എൻ്റെ അമ്മയാണ്, ചെറുത് ഉമ്മാൻ്റെ അനിയത്തിയുണ്ട്, പിന്നെ ഒരു അനിയനുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഉമ്മാൻ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ അവരൊക്കെ സ്വന്തം വീട്ടിൽ പോകുന്ന സമയത്ത്, അപ്പോൾ മാമന് ഗൾഫിലാണ്, അതായത് ഉമ്മാൻ്റെ അനിയൻ ഗൾഫിലാണ്. അപ്പോൾ ഇവർ വിളിക്കുമ്പോൾ തന്നെ പറയും, ആളൊഴിഞ്ഞ പോലെയാണ്, ഒരു ശബ്ദങ്ങളും ഇല്ല. അപ്പോൾ ചില ആൾക്കാർക്ക് ശബ്ദങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, ഇഷ്ടമല്ലാത്തവരുണ്ടാവും. അപ്പോൾ നമ്മളിന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അമാനത്ത് വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടതിനെ കുറിച്ച് അത് സാരോപദേശത്തിലല്ലേ അല്ല പറഞ്ഞേ അമാനത്തിനെ കുറിച്ചിട്ട് പാഠക്കുറിപ്പിൽ സോറി. അതേപോലെ അമീർടി എടുത്തിനായിട്ടൊരു എഴുത്ത് കണ്ടു, അത് വായിച്ചു നമ്മൾ. അതേപോലെ ടൈം മാനേജ്മെൻറ്റ് ചില ആൾക്കാർ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ് എന്താ നടപ്പിലാക്കുന്നത് എന്നുള്ളതും എന്താ ഫീഡ്ബാക്കിൽ പറഞ്ഞിരുന്നു. പക്ഷേ അതാ
0: പിന്നെ നമ്മളെ ഈ അമാനത്ത്
1: ഒരു ചോദ്യം ചോദിച്ചിരുന്നു.
0: ഓക്കെ ആ
1: ഉത്തരം, പക്ഷെ അദ്ദേഹം ഇതുവരെ കമന്റ് ഫീഡ്ബാക്ക് ചെയ്തിട്ടില്ല.
0: അതെ അതെ ഉത്തരം പറയാൻ പറഞ്ഞിരുന്നു,
1: ഉത്തരം ഇതുവരെ പറഞ്ഞിട്ടില്ല.
0: എന്താണ് ആ ചോദിച്ച ചോദ്യത്തിനുള്ള, അദ്ദേഹം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അതിൻ്റെ ഉത്തരം എന്താണെന്ന് നമുക്കറിയില്ല, എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഉത്തരം ചോദിച്ചിട്ടുള്ളത്. പിന്നെ എന്ന് വെച്ചാൽ ചില ചോദ്യങ്ങൾക്ക് എന്തുണ്ടാവും, പല ഉത്തരങ്ങളുണ്ടാവും.
1: അത് ഏതിപ്പോ ഒരു കടങ്കഥ രൂപത്തിലാണോ ഉദ്ദേശിച്ചത്, അതോ ഇനിയൊരു റിയൽ സംഭവമാണോ?
0: അതെ അതെ.
1: ഇപ്പോ എനിക്ക് തോന്നുന്നത് ഏത് ഭാഷയിൽ നിന്ന് എടുത്താണെന്നാണ് ചോദ്യം. ഏത് അർത്ഥം വരുന്ന ഭാഷ. അപ്പോ ചിലപ്പോ സീരിയസ് ആയിട്ടുള്ള ഇതായി കയറാം. അപ്പോ പല വാക്കുകളും മലയാളത്തിൽ തന്നെ പല വാക്കുകളും വേറെ പല ഭാഷകളിൽ നിന്നും കടമെടുത്ത വാക്കുകളുണ്ട്.
0: തീർച്ചയായും.
1: ഇപ്പൊ ബസ് ഇംഗ്ലീഷിലാണ്. അതേപോലെ പല വാക്കുകളും.
0: അത് നമുക്ക് എന്താ വെച്ചാലേ
1: പാഠക്കുറിപ്പിനെ പറ്റിയിട്ടുള്ള ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. അസ്സലാം സഫിയ കെ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും, പാഠക്കുറിപ്പിൽ നിന്ന് നല്ലൊരു മെസ്സേജ് കിട്ടി, അൽഹംദുലില്ലാ. പക്ഷേ അതപ്പോൾ നമ്മൾ ഓരോ പീസ് റേഡിയോയിൽ നമ്മളിങ്ങനെ എടുത്തു നോക്കുക, ഓരോ പ്രോഗ്രാമും എന്തെങ്കിലും നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവും. എന്തെങ്കിലും മോർണിംഗ് ലൈവ് മുതൽ അവസാനം, ഇപ്പം ഇന്നിപ്പോൾ ഇനി ലാസ്റ്റ് ലൈവ് ഈവനിങ് ലൈവ് ആണെങ്കിൽ അതുവരെ നമുക്ക് ധാരാളം അറിവുകൾ പീസ് റേഡിയോയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ജുമാ ഖുതുബ പീസ് റേഡിയോയിൽ കേൾക്കാറുണ്ട്. അതേപോലെ എന്താ മോർണിംഗ് ലൈവിൽ തന്നെ ധാരാളം പ്രോഗ്രാമുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ സമകാലിക വിഷയങ്ങളുണ്ടാവും, പല പ്രോഗ്രാമുകളും. അതൊന്നൊക്കെ നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് എന്നുള്ളതാണ്.
0: തീർച്ചയായും.
1: അല്ലാഹു ഈ റേഡിയോയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകണേ. അവർക്ക് നല്ലൊരു സൽക്കർമ്മമായത് നാളെ പരലോകത്ത് എണ്ണട്ടെ.
0: ഇത് നമ്മളെ സാധാരണ ചോദ്യങ്ങൾ എന്നാകെ എനിക്കൊന്ന് രണ്ടോ ഒക്കെ വന്നിട്ടുള്ളൂ. ചില ആള് ചില സമയത്തൊക്കെ നമ്മുടെ റേഡിയോയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്, കടങ്കഥയൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ ഇസ്ലാമികപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ. അധിക ചോദ്യങ്ങളും നമ്മളിപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിലും അത് റേഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും.
1: അതെ
0: അതെ. അപ്പോൾ റേഡിയോൻ്റെ
1: ചോദിച്ച രണ്ട് ചോദ്യങ്ങളും ഫാമിലിയിലെ ടെലിയൂസിൽ ഉണ്ടായിരുന്ന രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ച രണ്ട് ചോദ്യങ്ങളും. അപ്പോൾ അത് കേട്ട ആൾക്കാർക്ക് അറിയാം.
0: അതെ, എന്താ വെച്ചാൽ റേഡിയോയിൽ ചോദിക്കുന്ന, റേഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും റേഡിയോയിലെ ഏതെങ്കിലും പ്രോഗ്രാമിലൂടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്.
1: അതെ
0: അതെ. എ ടു സെഡ് വിഷയങ്ങൾ എന്താക്കുന്നുണ്ട് നമ്മൾ റേഡിയോയിൽ
1: ചർച്ച ചെയ്യാനുണ്ട്.
0: അതെ. അപ്പോൾ റേഡിയോ സ്ഥിരം കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇതെന്താവും, ആ ഇത് നമ്മൾ ചർച്ച ചെയ്തിട്ട് ആ മുന്നേ ചർച്ച
1: ചെയ്തിട്ടുണ്ടല്ലോ.
0: അതെ അതെ.
1: ഇപ്പോൾ നമ്മൾ ടെലിവിഷനെ പറ്റി പറഞ്ഞു. അപ്പോൾ അറിവ് നേടുന്നതിന് ധാരാളം എന്താ ഇമ്പോർട്ടൻസ് പ്രാതിനിധ്യം നൽകിയൊരു മതമാണ് നമ്മൾ ഇസ്ലാം. എന്താ അറിവ് എന്താ കൂടുതൽ നിങ്ങൾ അറിവ് നേടൂ. അപ്പോൾ നമ്മൾ അറിവ് നേടാൻ മാക്സിമം ശ്രമിക്കണം. അത് നമുക്ക് എല്ലായിടത്തുനിന്നും അറിവ് കിട്ടും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പീസ് റേഡിയോ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ധാരാളം അറിവുകൾ നമുക്ക് കിട്ടാണ്ട്. നമ്മുടെ അടുത്തൊക്കെയുള്ള സാധനമാണ് ഫോണ്. ഒരു ദിവസം ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് നോക്കി നോക്കാം. ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇത് ഒരു വിഷയത്തിനെ കുറിച്ച് ഒന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മുടെ ഇപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുള്ള ദിവസമാണ് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടൊക്കെ ഒരു കാര്യത്തിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ലൈബ്രറിയിൽ പോകണമെന്നൊക്കെ, പണ്ടുള്ള ആൾക്കാർ ലൈബ്രറിയിൽ പോയിട്ട് അവിടുത്തെ പുസ്തകങ്ങളൊക്കെ വായിച്ച്, ഇത് അതിനൊന്നും ആവശ്യമില്ല. ഫോൺ എടുക്കുക, സെർച്ച് ചെയ്യുക.
0: ശരിക്കല്ലേ ഇപ്പം ഈ പറഞ്ഞ മെത്തേഡ് ഉണ്ടല്ലോ, ഇത് ഫോറിയൻ കൺട്രീസിലൊക്കെ ഇപ്പോഴും അതാണ് സംഗതി. അതായത് അവിടെ ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ പുസ്തകം എടുത്തെടുത്ത് ടീച്ചർ പഠിപ്പിക്കുക അങ്ങനത്തെ സിസ്റ്റം അല്ല. അവിടെ അവർക്ക് വിശാലമായിട്ട് ലൈബ്രറി ഉണ്ടാവും, അസൈൻമെൻറ്റ് വർക്കുകളൊക്കെ കൊടുക്കുക. ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് എന്താക്കും കുട്ടികളെ, അതായത് 8-9 പഠിക്കുന്ന കുട്ടികൾ റിസർച്ച് ചെയ്യുക.
1: അതെ.
0: അതുകൊണ്ടാണ് അവർ പഠിക്കുന്നത്.
1: അത് എന്താ ഡെവലപ്മെൻ്റ് ഉണ്ടാക്കും ബ്രെയിന്.
0: അതെ തീർച്ചയായും.
1: എന്താ തലച്ചോറിന് അത് ഡെവലപ്മെൻ്റ് ഉണ്ടാക്കും. നമ്മൾ നമ്മുടെ ഓരോ പ്രവൃത്തികളും ബ്രെയിനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഡിലീറ്റിംഗ് കപ്പാസിറ്റി ഒന്നുമില്ല.
0: അതെ അതെ തീർച്ചയായും.
1: നമ്മൾ ഫോണിൽ നമ്മൾ സ്റ്റോറേജ് ഫുള്ളായി എന്ത് ചെയ്യും, ഒന്നല്ലി ഫോൺ എടുത്ത് ഫോൺ മാറ്റും അതല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യും. ബ്രെയിൻ അങ്ങനെ ഡിലീറ്റിംഗ് ഓപ്ഷൻ ഒന്നുമില്ലല്ലോ, മറക്കും. പക്ഷേ നമ്മൾ ആരെങ്കിലും അത് നമ്മൾ ഓർമ്മിപ്പിച്ചാൽ നമുക്ക് ഓർമ്മ വരും ചെയ്യും. അതാണ് അപ്പോൾ ധാരാളം അപ്പോൾ ബാങ്ക് എന്ന അത് എല്ലാതൊരു ഉത്തരം വന്നിട്ടുണ്ട്.
0: വന്നിട്ടുണ്ട്.
1: അപ്പോൾ ആരും ആ ചോദ്യം വീണ്ടും പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ബാങ്ക് എന്ന പദം എന്താ ഏത് ഭാഷയിൽ നിന്ന് എടുത്താന്നല്ലേ ചോദ്യം? അതെ,
0: നമ്മളെ നഫീസ പി എ താമരശ്ശേരി പറയുന്നുണ്ട് കുട്ടികളെ പരിപാടി ഇല്ല എന്നിട്ടൊരു രസവും ഇല്ല എന്നുള്ളത്.
1: ഗസ്റ്റ് ഇല്ല.
0: അതെ, ഇന്ന് ഗസ്റ്റ് ഇല്ല. ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ എന്തപ്പോ ശ്രോതാക്കൾ എന്താക്കണം?
1: നമ്മൾ ആക്റ്റീവ് ആവണം.
0: അതെ, ആക്റ്റീവ് ആക്കിയാൽ മതി.
1: നമ്മളൊന്ന് എന്താ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് ആക്റ്റീവ് ആയിക്കാൻ ഭയങ്കര രസമായിരിക്കും.
0: ഇന്ന് ഫീഡ്ബാക്കിൽ ഒരുപാട് ആളുകളെ കുറവുണ്ട്.
1: കുറവുണ്ട്.
0: അതെ. അപ്പേ പിന്നെ നമ്മുടെ അമീർത്തിയടുത്തായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ശ്രോതാക്കളുടെ പ്രാർത്ഥനകൾ തന്നെയാണ് നമ്മുടെ പീസ് റേഡിയോ ഫാമിലിയുടെ വിജയം. അള്ളാഹു ലോകാവസാനം വരെ നമ്മുടെ ഈ മഹത്തായ സംരംഭം നിലനിർത്തി തരുമാറാകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ.
1: ഈ പീസ് റേഡിയോ ഒരു പ്രത്യേകത ഉണ്ട്, ധാരാളം ആളുകൾ കേൾക്കുന്നുണ്ട്. അത് എന്താ ഒരു സ്പെസിഫിക് എന്താ വിഭാഗം മാത്രമല്ല, ധാരാളം ആളുകൾ. കാരണം ഇത് എന്താ കൃത്യമായിട്ട് നമുക്ക് ഇസ്ലാമിക സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള എന്തോ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് പീസ് റേഡിയോയിൽ. അലിജാബ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. കുട്ടികൾക്കായിട്ട് സ്റ്റാർ ക്വസ്റ്റ്, പീസ് ടെലീക്യൂസ് പോലത്തെ പ്രോഗ്രാമുകളുണ്ട്. മോർണിംഗ് ലൈവ്, അത് എന്താ മാതാപിതാ എന്താ ആളുകൾക്കുള്ള മോർണിംഗ് ലൈവ് ഉണ്ട്. അതുപോലെ വ്യത്യസ്ത പ്രോഗ്രാമുകൾ എന്തുണ്ട് നമുക്കുണ്ട്. അപ്പോൾ അതൊന്നൊക്കെ എന്താ ധാരാളം അറിവ് ലഭിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ പീസ് റേഡിയോ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം പേഴ്സണലി. അത് ഞാനൊരു ദിവസം എൻ്റെ വീട്ടിലവിടെ അടുത്തൊരു തേങ്ങ ഉണ്ട്. തേങ്ങ എടുത്ത് തിരിച്ചു പോകുന്ന സമയത്ത് ഒരാൾ ചോദിച്ചു, അന്നപ്പം ഇവിടെ ഒന്ന് കാണില്ലല്ലോ, ഈ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ പീസ് റേഡിയോ പൊഴിക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്താ പീസ് റേഡിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അതിങ്ങനെ എന്നോട് ചോദിച്ചു, അന്ന് ഡൗൺലോഡ് ചെയ്ത് തരുമോ ചോദിച്ചു. മൂപ്പർക്ക് എന്തോ കാലെന്തോ ഫ്രാക്ചർ ആയതാണ്, കാല് പൊട്ടിയത് എന്താണ്. അപ്പോൾ അദ്ദേഹം വീട്ടിലിരിക്കുകയാണ്, വീട്ടിൽ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ ചെന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് എന്നോട് പറഞ്ഞു അന്ന് ഇൻസ്റ്റാൾ ആക്കി കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ആക്കി കൊടുത്തു. ഞാനൊരു കുറച്ച് നിമിഷം ശേഷം ഒരു അരമണിക്കൂർ തികഞ്ഞിട്ടില്ല, അരമണിക്കൂർ തികഞ്ഞതിൻ്റെ മുമ്പ് ഞാനായിക്കൂടി തിരിച്ച് അങ്ങോട്ട് വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹം പീസോഡ് ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാവും.
0: തീർച്ചയായും വല്ലാത്തൊരു സംഭവമാണ്. കാരണം നമ്മൾ മുഖേന ഒരാൾക്ക് അറിവ് ലഭിക്കാം.
1: ഇന്നത്തെ ഈവനിംഗ് ലൈവ് തന്നെ സാരോപദേശം നമ്മൾ കേട്ടു, പാഠക്കുറിപ്പ് കേട്ടു, നമ്മൾ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതേപോലെ എന്താ അതിൽ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ആൾക്കാർ ചോദിച്ചപ്പോൾ തിലാവത്തിൻ്റെ സുജൂദ് ആദ്യമായി ഇറങ്ങിയ സൂറത്ത് അതൊക്കെ ഒരു അറിവാണ്. അങ്ങനെ എന്താ ഒരു ചോദ്യം ഇതിൽ വന്നു. അങ്ങനെ ധാരാളം അറിവുകൾ ലഭിക്കാനുള്ളൊരു അറിവിൻ്റെ സ്ഥലമാണ് പീസ് റേഡിയോ. അത് നമ്മൾ കൃത്യമായിട്ട് അത് ഉപയോഗിച്ചാൽ മതി, അതാണ്. അപ്പോൾ അത് നമ്മളൊരു സാധനം അത് ഉപയോഗിക്കേണ്ട രീതിയിൽ. ഇപ്പോൾ ഫോൺ കൊണ്ട് ഇപ്പം നമ്മളൊക്കെ കയ്യിലുള്ള സാധനമാണ്, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതും ഫോണിലായിരിക്കാം. ഈ ഫോണിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്താ വളരെ വൃത്തികെട്ട രീതിയിൽ ഉപയോഗിക്കുക ഫോണ്, വളരെ നല്ല രീതിക്ക് ഉപയോഗിക്കുക ഫോണ്. നമ്മൾ തീരുമാനിക്കണം നമ്മുടെ ഉപയോഗം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. നമ്മൾ തീരുമാനിച്ചാൽ തന്നെ എന്താ ധാരാളം പ്രതിഫലം നമുക്ക് ലഭിക്കും. നമ്മൾ എന്താ പ്രതിഫലം ലഭിക്കുന്നു മാത്രമല്ല, അതുകൊണ്ട് ധാരാളം ആളുകൾക്ക് എന്താ അറിവ് നേടിക്കൊടുക്കാൻ. ഇപ്പോൾ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മളോട് ഒരാളോട് ഇപ്പോൾ ഇങ്ങനെ പീസ് റേഡിയോൻ്റെ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ നമ്മളിങ്ങനെ ഷെയർ ചെയ്തിട്ട് പറഞ്ഞു ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്ക്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കേൾക്കുകയെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പ്രചോദനം നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും അവർക്ക് അത് ഇൻസ്റ്റാൾ ചെയ്ത് എന്താ. അപ്പോൾ അതിലൊരു പ്രതിഫലം നമുക്കും കിട്ടും. പീസ് റേഡിയോ നമ്മൾ ധാരാളം അറിവ് നമ്മൾ കൊടുക്കണമല്ലോ
0: എന്തായാലും.
1: ഇൻഷാല്ലാ ധാരാളം പ്രാസംഗികർ വ്യത്യസ്ത പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് എന്തായാലും അറിവ് ലഭിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം നമുക്ക് ആർക്കില്ല. അത് നമ്മൾ ഫീഡ്ബാക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണലും ഉണ്ട്, മാഷാല്ല ഇന്ന് ഇങ്ങനെ അറിവ് ലഭിച്ചു. ഇപ്പം നേരത്തെ പാഠക്കുറിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരാൾ കമൻ ഫീഡ്ബാക്ക് ചെയ്തിരുന്നു, മാഷാല്ല നല്ലൊരു അറിവായിരുന്നു ലഭിച്ചതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവസാനം ഒന്നും കൂടി ഞാൻ കുറേ ശ്രോതാക്കൾ ഇപ്പോഴാണ് വന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് നമ്മൾ ഈവനിങ് ലൈവിൻ്റെ ആരംഭത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് കുട്ടികൾക്ക് അവരുടെ വിവിധ പരിപാടികൾ പാട്ടായിട്ടോ പ്രസംഗമായിട്ടോ കവിതയൊക്കെ അയക്കാനുള്ള ധാരാളം റേഡിയോ ശ്രോതാക്കളെ കേൾപ്പിക്കാനുള്ള ഒരു അവസരമാണ് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്. തെൽബിയയുടെ ഭാഗമായിട്ട് ബലിപെരുന്നാൾ ദിവസത്തിൽ ധാരാളം ശ്രോതാക്കളെ കേൾപ്പിക്കാനുള്ള ഒരു മേഖല. അപ്പോൾ കുട്ടികളുടെ ഗാനം, പ്രസംഗം, കവിത എന്നിവ എന്താ 3 മിനിറ്റിൽ കവിയാത്ത രീതിയിൽ 97 47 845 845 എന്ന നമ്പറിലേക്ക് എന്താ വാട്സപ്പിൽ ഓഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചാൽ അത് ധാരാളം ആളുകൾക്ക് നമ്മൾക്ക് കേൾപ്പിക്കാം. അത് ഭയങ്കര അനുഭവകരം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കണം. ഇപ്പോൾ നമ്മളൊരു പെരുന്നാൾ ദിവസത്തിൽ എല്ലാവരും കൂടുന്ന സമയത്ത് ആ എൻ്റെ പരിപാടി പീസ് എവിടെ ഉണ്ട് നമുക്ക് ഇട്ടുവെക്കാം. അപ്പോൾ അതൊരു കുട്ടികൾക്കൊരു ഭയങ്കര അങ്ങനത്തെ കാര്യത്തിലൊക്കെ കുട്ടികളെ ആക്റ്റീവായി കഴിഞ്ഞാൽ വേറെ പല കാര്യങ്ങളിൽ നിന്നും അവരെ വിട്ടു നിർത്താൻ നമുക്ക് എന്തെങ്കിലും കുട്ടികളെ എന്തൊരു എന്താ ഒരു മോശമായുള്ള സ്വഭാവം നമ്മൾ ശ്രദ്ധയപ്പെട്ടാൽ അതൊന്നൊക്കെ കുട്ടികളെങ്ങ് മാറ്റി ഒറ്റയടിക്ക് ഇജ്ജന് മാറി നിൽക്കടാ അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേട്ടുകൊള്ളുന്നില്ല. അപ്പോൾ വേറെ ചില ആക്ടിവിറ്റികൾ കുട്ടികൾക്ക് നൽകിക്കൊണ്ട് എന്ത് ചെയ്യാം, മോശമായ കാര്യങ്ങളിൽ നിന്ന് കുട്ടികളെ വിട്ടു നിർത്താനുള്ളൊരു അവസരമാണ്. അപ്പോൾ ആരും മറക്കരുത്, നമ്മൾ വീട്ടിലുള്ള കുട്ടികളെ കൊണ്ട് സ്റ്റാർ ക്വസ്റ്റിൽ പങ്കെടുപ്പിക്കാൻ നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 3 മിനിറ്റിൽ കവിയരുത്. അതുപോലെ തന്നെ കുട്ടിയുടെ പേര്, വയസ്സ്, സ്ഥലം, ക്ലാസ്, സ്കൂൾ എന്നിവ വോയിസിന് താഴെ എന്ത് ചെയ്യണം, കൊടുക്കണം. എന്നാലേ നമുക്ക് ആളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതേപോലെ ഫാമിലിയിലെ ടെലിഗ്യൂസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, പെട്ടെന്ന് പറയാം. ഫാമിലിയിലെ ടെലിഗ്യൂസ് യു പി വിഭാഗത്തിന് ഒരു പ്രത്യേക പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് പുതിയ രൂപത്തിൽ ഇൻഷാല്ലാ കുറച്ച് ദിവസത്തിനുള്ളിൽ വരും. അപ്പോൾ അതിൽ ബുക്ക് ചെയ്യണം. അതായത് നമ്മൾ സ്പോട്ടിൽ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ എന്തില്ല, ഇല്ല. അപ്പോൾ അതുകൊണ്ട് ബുക്ക് ചെയ്യണം. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 90 20 840 840 എന്നുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ, ടെലിഗ്യൂസ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ പിസോഡ് നിങ്ങളുമായി ബന്ധപ്പെടും. നിങ്ങൾക്ക് നിങ്ങളുടെ അവസരം ഉറപ്പിക്കാവുന്നതാണ്.
0: ഏതായാലും നമ്മുടെ ഈവനിംഗ് ഇവിടെ അവസാനിക്കാതിരിക്കുകയാണ്.
1: അതെ,
0: നമ്മുടെ അമീർ ടി ഇടത്തനായിട്ട് ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട്, ഏതൊരു ഉത്തരവാദിത്വം വെറും ഒരു ഭൗതികമായിട്ടുള്ള കടമയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു വിശുദ്ധമായ അമാനത്തായിട്ടാണ് നാം കാണേണ്ടത്. പ്രവാചക വചനങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് പോലെ നാം ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നാളെ ചോദ്യം ചെയ്യുകയും ചെയ്യും. അതിനാൽ ഏറ്റെടുക്കുന്ന ദൗത്യം ചെറുതായാലും വലുതായാലും അത് ഏറ്റവും മികച്ച രീതിയിൽ പൂർത്തിയാക്കാനുള്ള എഹ്സാൻ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. സത്യസന്ധതയും സമയനിഷ്ഠയും മുറുകെ പിടിച്ചുകൊണ്ട് സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ അർത്ഥവത്താകുന്നത്. ചെയ്യുന്ന ജോലിയിൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന ബോധത്തോടെ ആത്മാർത്ഥതയോടെ ഇടപെടുകയാണെങ്കിൽ ആ ഉത്തരവാദിത്വം കേവലം ഒരു പണിയെന്നതിലുപരി അള്ളാഹുവിൽ പ്രതിഫലം ലഭിക്കുന്ന വലിയൊരു സൽക്രമമായി മാറുന്നു. അള്ളാഹു നമ്മുടെ ഓരോ കർമ്മങ്ങളും സ്വാലിഹായിട്ടുള്ള അമലുകളായി സ്വീകരിക്കുമാറാകട്ടെ. അമീൻ. വളരെ നമ്മൾ പറഞ്ഞ സംഗതികളൊക്കെ വളരെ ഏകോപിപ്പിച്ച് ക്രോഡീകരിച്ചുള്ള ഒരു എഴുത്താണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്.
1: അതെ, നമ്മളെ ഈവനിംഗ് ലൈവിന്റെ ആദ്യത്തിൽ അദ്ദേഹത്തിന്റെ എഴുത്ത് മിസ്സായിരുന്നെങ്കിലും അവസാനത്തിൽ നമ്മൾ അദ്ദേഹത്തിന്റെ എഴുത്ത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈവനിംഗ് ലൈവ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്
0: ഇൻഷാല്ലാ. എന്തായാലും അതുപോലെ തന്നെ സഫിയക്കെതിരെ ഒരുങ്ങാടി പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും. രാവിലെ മോർണിംഗ് ലൈവ് കേട്ടതിന് ശേഷം പല പരിപാടികളും കേട്ടുകൊണ്ടിരിക്കും. അധിക സമയവും റേഡിയോ തന്നെയാണ് കേൾക്കാൻ. അൽഹംദുലില്ലാ, ധാരാളം അറിവുകൾ കിട്ടുന്നുണ്ട്. പേരക്കുട്ടികൾ റേഡിയോ ഉസ്താദ് എന്നാണ് വിളിക്കാറ്. മാഷാല്ലാ. ഏതായാലും റബ്ബ് നിലനിർത്തി തരട്ടെ. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് ഇന്ന് നമ്മുടെ സമയം
1: പല ആളുകളുടെ ചോദ്യം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നാളെ നിങ്ങൾ ഈവനിംഗ് ലൈവിൽ അത് പോസ്റ്റ് ചെയ്യണം ഇൻഷാല്ലാ. മറ്റൊരു ഈവനിംഗ് ലൈവിൽ കാണാം എന്ന പ്രതീക്ഷയോടെ. ബറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.

0: കേരളത്തിലെ പൂർവസൂരികളായ ഇസ്ലാഹി പണ്ഡിതന്മാരെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുകയാണ് പീസ് റേഡിയോ ഓർമ്മ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് കെ എം മൗലവി, സംഭവബഹുലമായ ചരിത്രം. ഓർമ്മക്കുറിപ്പുകൾ വായിച്ചു കേൾപ്പിക്കുന്നത് നസറുല്ല സലാഹി, ഒപ്പം സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരെപ്പിസോഡിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കെ എം മൗലവിയുടെ സംഭവ ബഹുലമായ ജീവിതചരിത്രത്തിലൂടെ നാം യാത്ര തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. നിരവധി എപ്പിസോഡുകളിൽ മൗലവിയുടെ ജീവിത യാത്രയിൽ അദ്ദേഹം കാണിച്ചു തന്ന ഒരുപാട് സംഭവങ്ങൾ നാം കേൾക്കുകയും അനുഭവിക്കുകയുമുണ്ടായി. മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ അക്കാലഘട്ടങ്ങളിലൂടെയുള്ള ഒരു യാത്രയായി പലർക്കും ഓർമ്മ പ്രോഗ്രാം അനുഭവപ്പെട്ടു എന്ന് നാം ഫീഡ്ബാക്കുകളിലൂടെ കേട്ടുകഴിഞ്ഞു. സംഭവബഹുലമായ മൗലവിയുടെ ജീവിതത്തെക്കുറിച്ച് അല്പം ചരിത്രം കൂടി കെ മുഹമ്മദ് മദനി അദ്ദേഹത്തിൻ്റെ തൂലികയാൽ നമുക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. അതെ, ആ വരികളിലൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. സംഭവബഹുലമായ ജീവിതം.
2: സ്വാതന്ത്ര്യസമരത്തിലെ മുന്നണി പോരാളിയും ജ്ഞാനവൃദ്ധനുമായിരുന്ന കെ എം മൗലവി സാഹിബ് നിര്യാതനായി. കരിയൻ വീട്ടിൽ ചെല്ലുന്ന സന്ദർശകർക്കു സ്നേഹനിർഭരവും ഉദാരവുമായ ആ പെരുമാറ്റം ഇനി ലഭിക്കുകയില്ല. തന്നെ കാണാൻ വരുന്നവർക്കൊക്കെ വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ആ നാവ് എന്നേക്കുമായി നിശ്ചലമായി കഴിഞ്ഞു. എല്ലാറ്റിനേക്കാളും ഉപരി പരേതൻ്റെ പെരുമാറ്റവും ഹൃദയശുദ്ധിയുമാണ് ജനങ്ങളെ ആകർഷിച്ചിരുന്നത്. ഏത് കുട്ടിയോടും അദ്ദേഹം സ്നേഹിതനെ പോലെ പെരുമാറിയിരുന്നു. അഹങ്കാരത്തിനോ അഹംഭാവത്തിനോ ആ ജീവിതത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. വരുന്നവരോടൊക്കെ പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കും. വിശിഷ്യ കേരള മുസ്ലിങ്ങളുടെ അഭിവൃദ്ധി മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആ സമുദായ സ്നേഹി മറക്കാറില്ല. ഇതിനിടയിൽ പല കനപ്പെട്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്യും. അദ്ദേഹത്തെ സമീപിക്കുന്നവർ ഒന്നും കിട്ടാതെ നിരാശരായി മടങ്ങേണ്ടി വന്നിട്ടില്ല. തീർച്ച കാപട്യവും കുതന്ത്രങ്ങളും എന്തെന്നറിയാത്ത ഒരു ശുദ്ധ ഹൃദയനായിരുന്നു മൗലവി സാഹിബ്. ഒരു കാര്യവും അദ്ദേഹം വളഞ്ഞ വഴിക്കു ചിന്തിച്ചിരുന്നില്ല, എല്ലാം നേർക്കുനേരെ മാത്രം. ഒരു കൊച്ചുകുഞ്ഞിനെപ്പോലെ നിർമ്മല ഹൃദയനായിരുന്നു അദ്ദേഹം. ഇതൊരു കടത്തിപ്പറയലല്ല. ഒരിക്കൽ ഒരാൾ അദ്ദേഹത്തോട് ചിലർ നമസ്കരിക്കാത്തതിനെപ്പറ്റി പറഞ്ഞു. മൗലവി സാഹിബ് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിച്ചു, സുബഹാനല്ലാ, ഇപ്പോഴുമുണ്ടോ ഇത്തരക്കാർ? എല്ലാവരും തന്നെപ്പോലെയാണെന്നായിരിക്കണം ആ ശുദ്ധഗതിക്കാരൻ ധരിച്ചത്. സംഭവബഹുലമായിരുന്നു കെ എം മൗലവി സാഹിബിൻ്റെ ജീവിതം. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ അദ്ദേഹം മായാത്ത കാൽപ്പാടുകൾ സൃഷ്ടിച്ചു. വെറുമൊരു പണ്ഡിതൻ എന്ന നിലക്കല്ല, വിവിധ രംഗങ്ങളിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഒരസാമാന്യ വ്യക്തിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പരേതൻ തിരൂരങ്ങാടിക്കടുത്ത കക്കാട്ട് 1886 ജൂലൈ 4 ജനിച്ചു. അവിടുത്തെ ഒരു ഉയർന്ന കുടുംബാംഗമായ തയ്യിൽ കുഞ്ഞുമൊയ്തീൻ സാഹിബായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. ഉമ്മ ആയിഷ കൊടുവായൂരിലെ ഒരു പ്രസിദ്ധ പണ്ഡിതനായിരുന്ന പാലമടത്തിൽ കോമു മുസ്ലിയാരുടെ മകളും. സ്മര്യപുരുഷൻ ആദ്യം കക്കാട്ട് വെച്ചും പിന്നീട് തിരൂരങ്ങാടി പള്ളിയിൽ വെച്ചും പ്രാരംഭ പഠനം പൂർത്തിയാക്കി. കുറച്ചുകാലം പറവണദർസിലും പഠിച്ചു. പിന്നീട് മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കീഴിൽ വാഴക്കാട്ട് ദർസിൽ ചേർന്നു. ഖിബല തർക്കത്തെ തുടർന്ന് കുഞ്ഞഹമ്മദ് ഹാജിക്ക് വാഴക്കാട്ട് നിന്നും വിടേണ്ടി വന്നു. അപ്പോൾ കെ എം മൗലവിയും അവിടുത്തെ ജീവിതം അവസാനിപ്പിച്ചു. കുഞ്ഞഹമ്മദ് ഹാജി മണ്ണാർക്കാട്ട് ദർസ് തുടങ്ങിയപ്പോൾ മൗലവി സാഹിബ് അവിടെയും എത്തി. കുറേ കാലം അവിടെയും കിതാബോധി. ആ ഇടക്കാണ് കുഞ്ഞഹമ്മദ് ഹാജി നിര്യാതനായത്. തുടർന്ന് ആ ദർസ് നടത്തിയിരുന്നത് കഥാപുരുഷനാണ്. അനന്തരം ചമ്മങ്കടവിലും അദ്ദേഹം ദർസ് നടത്തുകയുണ്ടായി. പരേതൻ ഹിജറവർഷം 1337 ശവ്വാൽ 13 ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പുത്രി ഫാത്തിമക്കുട്ടി സാഹിബയെ കല്യാണം കഴിച്ചു. അവരും ഒരു പുത്രിയടക്കം 6 ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഇന്ത്യയിലെ വെള്ള മേധാവിത്വത്തിനെതിരായി നടത്തിയ ചരിത്രപ്രസിദ്ധമായ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്നു മൗലവി സാഹിബ്. മലപ്പുറം, കൊണ്ടോട്ടി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ചേർന്ന ഖിലാഫത്ത് സമ്മേളനങ്ങളിൽ അദ്ദേഹം ചെയ്ത ധീരോദ്ധാത്തമായ പ്രസംഗങ്ങൾ ജനസഞ്ചയത്തെ ആവേശം കൊള്ളിച്ചു. അവരിൽ സ്വാതന്ത്ര്യാഭിനിവേശം കുത്തിവെക്കാൻ സഹായിച്ചു ആ പ്രസംഗങ്ങൾ. മലബാറിൽ സ്വാതന്ത്ര്യസമരത്തിൻ്റെ നെടുംതൂണായി പ്രവർത്തിച്ചത് പരേതനായിരുന്നു. 1921 ഏപ്രിൽ 2-3 തീയതികളിൽ ഈറോഡ് വെച്ചു ചേർന്ന മജ്ലിസുൽ ഉലമ യോഗത്തിൽ മലബാറിനെ പ്രതിനിധീകരിച്ചു അദ്ദേഹമാണ് പങ്കെടുത്തത്. മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, അബുൽ കലാം ആസാദ്, മൗലാന ഖുതുബുദ്ദീൻ അബ്ദുൽ ബാരി തുടങ്ങിയ സമുന്നത ദേശീയ നേതാക്കളുമായി അദ്ദേഹം അവിടെ വച്ച് പരിചയപ്പെട്ടു. തുടർന്ന് മലബാറിലും ഒരു മജ്ലിസുൽ ഉലമ രൂപം കൊണ്ടു. പരേതനായിരുന്നു അതിൻ്റെ പ്രസിഡന്റ്. പൂക്കോട്ടൂർ, മലപ്പുറം, പാണ്ടിക്കാട്, പൊന്മള, മഞ്ചേരി, കൊണ്ടോട്ടി, പരപ്പനങ്ങാടി, കോട്ടക്കൽ, തിരൂരങ്ങാടി എന്നിവിടങ്ങളിൽ ഖിലാഫത്ത് കോൺഗ്രസ് സംഘടനകൾ രൂപീകരിക്കാൻ മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചതും അദ്ദേഹമായിരുന്നു. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് ചേർന്ന മജ്ലിസുൽ ഉലമ, കോൺഗ്രസ്, ഖിലാഫത്ത് എന്നീ പ്രസ്ഥാനങ്ങളുടെ സംയുക്ത സമ്മേളനം സംഘടിപ്പിച്ചതും അദ്ദേഹമല്ലാതെ മറ്റാരുമല്ല. മൗലാന മുഹമ്മദ് അലിയുടെയും ഗാന്ധിജിയുടെയും ആഹ്വാനമനുസരിച്ച് പരേതൻ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. മർഹും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെയും മറ്റും കൂടെ വിദേശ വസ്ത്ര ബഹിഷ്കരണ യോഗങ്ങളിൽ പ്രസംഗിക്കാനായി അദ്ദേഹം പര്യടനം നടത്തി. മുസ്ലിങ്ങൾക്കിടയിൽ ചർക്ക പ്രസ്ഥാനം പ്രചരിപ്പിക്കാൻ തളിപ്പറമ്പിലും പാനൂരിലും പോയി അദ്ദേഹം പ്രവർത്തനം നടത്തി. വെള്ളക്കാർ തിരൂരങ്ങാടി വലിയ ജുമാ മസ്ജിദ് പള്ളി പൊളിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വാർത്ത കാട്ടുതീ പോലെ നാടെങ്ങും പടർന്നു പിടിച്ചു. 1921 ഓഗസ്റ്റ് 20 ജനാവലി തിരൂരങ്ങാടിയിലേക്ക് നീങ്ങി. അവിടെ കിഴക്കേ പള്ളിയിൽ എല്ലാവരും തിങ്ങിക്കൂടി. പ്രക്ഷുബ്ധമായ അന്തരീക്ഷം, ജനങ്ങളുടെ രോഷാഗ്നി പടർന്നു പിടിച്ചു. എന്തും സംഭവിക്കുമെന്ന ഘട്ടമായി. ഈ അവസരത്തിൽ കെഎം മൗലവി സാഹിബ് അവിടെ ഒരു മതിലിന്മേൽ കയറി നിന്നു. ആൾക്കൂട്ടത്തോട് അത്യുച്ഛത്തിൽ പ്രസംഗിച്ചു. ഖിലാഫത്ത് കമ്മിറ്റിയുടെ മലബാറിലെ സെക്രട്ടറിയായിരുന്നു അന്നദ്ദേഹം. നമ്മുടെ ശക്തി എത്രയുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. ഈ സന്ദർഭത്തിൽ സായുധരായ ബ്രിട്ടീഷ് പട്ടാളത്തെ നേരിടുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആപൽക്കരമാണ്, അദ്ദേഹം ഓർമ്മപ്പെടുത്തി. കോപാവേശഭരിതമായ ജനക്കൂട്ടത്തിൻ്റെ കാതുകളിൽ അത് കടന്നില്ല. തുടർന്നു പലതും സംഭവിച്ചു.
0: മാഷാ അല്ലാ, ഓരോ ചരിത്രങ്ങൾ കേൾക്കുമ്പോഴും പിന്നീട് വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന ചിന്തകളിലൂടെയാണ് പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കെ എം മൗലവിയും അദ്ദേഹത്തിൻ്റെ കാലക്കാരും വരും തലമുറക്ക് ബാക്കി വെച്ച ഓർമ്മകൾ ഒരുപാടുണ്ട്. രക്തം തിളക്കുന്ന സിരകൾ വിഭ്രംജിതമാകുന്ന ഇത്തരം ഓർമ്മകൾ നമ്മുടെ മുൻ തലമുറകൾക്ക് കഴിഞ്ഞുപോയിട്ടുണ്ട് എന്നുള്ളത് ഇളം തലമുറകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ഒഴുക്കിയ വിയർപ്പിൻ്റെ ഫലങ്ങളാണ്, അവർ ത്യജിച്ച ആയുസ്സിൻ്റെ അർത്ഥങ്ങളാണ് ഇപ്പോൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം കൈരളിയെ സാമൂഹിക രാഷ്ട്രീയ ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി കെ എം മൗലവി അടക്കമുള്ള ആളുകൾ പരിശ്രമിച്ചതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇനിയും എത്രയോ ഭാഗം നാം കേൾക്കാൻ ബാക്കിയുള്ളതാണ്. ഇൻഷാ അല്ലാ, തുടർന്നുള്ള എപ്പിസോഡിൽ അതിൻ്റെ ചെറിയ ഭാഗം കൂടെ നമുക്ക് കേൾക്കാം. തൽക്കാലം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ, കെ എം മൗലവി, സംഭവബഹുലമായ ചരിത്രം. ശബ്ദം നൽകിയത് നസ്രുല്ലാ സലാഹി, ഒപ്പം സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
4: ഓഫീസിലെ ജോലിയും മാസാവസാനത്ത് ടെൻഷനുമൊക്കെ കൂടി ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴതാ കുഞ്ഞുമകൻ വന്ന് കയ്യിൽ പിടിച്ചു വലിച്ചിട്ട് പറയുന്നു, അച്ചവാ നമുക്ക് പന്ത് കളിക്കാമെന്ന്. ആകെക്കൂടി വട്ടായിരിക്കുന്ന സമയത്ത് ഇനി ഇതിന്റെ കൂടി ഒരു കുറവേ ഉള്ളൂ, നീ പുറത്തുപോയി കളിക്കുകയെന്ന് പറഞ്ഞ് ഞാനവനെ ശാസിച്ചു വിട്ടു. ഈ അച്ഛൻ എന്റെ കൂടെ ഒരു ദിവസം പോലും കളിക്കാൻ കൂടില്ലെന്ന് പറഞ്ഞ് അവൻ വിഷമത്തോടെ പന്തുമെടുത്ത് പുറത്തേക്ക് പോയി. അങ്ങനെ എല്ലാ ദിവസവും അവൻ വരും. തിരക്കുള്ള ജോലിയും കഴിഞ്ഞു വരുമ്പോൾ അവന്റെ കൂടെ കളിക്കാൻ എവിടെ സമയം. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. ഇന്നവൻ നല്ലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. നമ്മുടെ ജോലിയും കഴിഞ്ഞ് പെൻഷൻ പറ്റി വീട്ടിലിരിക്കുമ്പോൾ ഒരു ദിവസം ജോലി കഴിഞ്ഞു വന്ന മകന്റെ അടുത്തേക്ക് ചെന്നിട്ട് അല്പനേരം ചെസ് കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ അച്ഛൻ്റെ കൂടെ പന്ത് കളിക്കാൻ കൊതിച്ച് ഞാൻ ഒരുപാട് നാൾ പിറകെ നടന്നിട്ടുണ്ട്. അന്നൊന്നും അച്ഛന് സമയമുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ എനിക്കാകെ ടെൻഷൻ നിറഞ്ഞ ജോലിയാണ്. അതുകൊണ്ട് അച്ഛന്റെ കൂടെ കളിക്കാൻ സമയമില്ല. സോറി. വിഷമത്തോടെ തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, അവന്റെ ആ കുഞ്ഞുപ്രായത്തിൽ അവനോടൊപ്പം കളിക്കാതെ അവനെ ഒഴിവാക്കിയപ്പോൾ ആ കുഞ്ഞു മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അതെ, തിരക്കിനിടയിൽ അല്പനേരമെങ്കിലും നമ്മൾ കുട്ടികളോടൊപ്പം കൂടണം, അല്ലെങ്കിൽ നമ്മുടെ തിരക്കൊഴിയുമ്പോൾ അവർക്ക് സമയമുണ്ടാവില്ല.
5: തീർച്ചയായും ഒരു നല്ലൊരു ചിന്തയാണ് അന്നത്തെ.
6: അന്നത്തെ ഒരു മെസ്സേജ്, നല്ലൊരു അല്ലേ, നല്ലൊരു ഒരു മെസ്സേജ്.
5: മാതാവാണെങ്കിലും പിതാവാണെങ്കിലും അതെ, മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ അവർക്ക് കഴിയണം എന്നുള്ളതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അപ്പം ഈ ഈ കഥയിൽ പറഞ്ഞ, ഈ ചിന്തയിൽ പറഞ്ഞ ആ അച്ഛൻ അയാളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുഞ്ഞിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ തയ്യാറായില്ല.
6: അതെ.
5: പിന്നീട് എന്ത് സംഭവിച്ചു? സ്വാഭാവികമായി കുഞ്ഞ് വളർന്ന് വലുതായി. ആ കുഞ്ഞിൻ്റെതായ ക്രയവിക്രയങ്ങളിലും ജോലി തിരക്കുകളിലും പെട്ടപ്പോൾ പിതാവിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ ആ കുട്ടിയും തയ്യാറായില്ല എന്നാണ്.
6: അത് ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മുടെ തിരക്കുകളോ നമ്മുടെ ജോലിയിലെ സ്ട്രെസ്സുകളോ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഭാരങ്ങൾ ഏറ്റുന്നതൊന്നും അവർക്കറിയില്ല. അവരുടെ മുമ്പിലുള്ളത് ഉപ്പ എൻ്റെ കൂടെ കളിക്കാൻ വരണം, ഉമ്മ എൻ്റെ കൂടെ കളിക്കാൻ വരണം എന്നുള്ളത് മാത്രമാണ്
5: കളിയെന്നാണ് അവരുടെ ചിന്ത.
6: അവരുടെ ചിന്ത അത് മാത്രമാണ്. അപ്പം നമ്മൾ പിന്നെ അവരോട് ദേഷ്യപ്പെടുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ അവരോട് ശകാരിക്കുമ്പോഴൊക്കെ അവർ നേരെ വിപരീതാർത്ഥത്തിലാണ് അതിനെ റീഡി ചെയ്യുക എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്.
5: തീർച്ചയായും. ഇപ്പം നമ്മൾ മുതിർന്നവരെ അപേക്ഷിച്ച് ചെറിയ കുട്ടികൾ
6: അതെ,
5: അതിലൊന്നും അവർ പെട്ടെന്നൊന്നും ക്ഷീണിക്കൂല. നമ്മൾ കാണാം നമുക്ക് ഈ കുട്ടികൾ കല്യാണ വീടുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമുകളിലൊക്കെ വന്ന അവരങ്ങനെ നോൺ സ്റ്റോപ്പബിളായിട്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നമുക്കൊന്നും അങ്ങനെ കഴിയില്ല.
6: ഒരു രസകരമായൊരു കാര്യം ഇപ്പോൾ ഒരു കൂട്ടുകാരൻ ഷെയർ ചെയ്തതാണ്. പിന്നെ അയാൾ അയാളുടെ പിന്നെ മകളുടെ ഒരു റിലേഷൻ്റെ ഒരു കല്യാണത്തിന് പോയതാണ്. അപ്പം മകള് പിന്നെ ഉപ്പനെയും ഉമ്മനെയും കണ്ട സമയത്ത് പറഞ്ഞു, പിന്നെ ഇതുവരെ ഇപ്പം ഞാൻ കുട്ടിനെ നോക്കി ഞാൻ ക്ഷീണിച്ചു, ഇനി നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് വരെ എന്ത് ചെയ്യണം, കുട്ടിനെ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപ്പ മകളോട് വന്നിട്ട് പറയുന്നത്, എനിക്ക് കഴിയില്ല കേട്ടോ, ഞാൻ ആകെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ ആകെ വിഷമിച്ചിട്ടുണ്ട്, ഞാൻ ആകെ വേർത്ത് പോയിട്ടുണ്ട്, ഈ കുട്ടി ഓടണം, പിന്നാലെ ഞാൻ ഓടിയിട്ട് എനിക്ക് കഴിയുന്നില്ല, ആകെ 10 മിനിറ്റ് അപ്പോഴത്തേന് ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ കുട്ടികളുടെ ലോകം അതാണ്.
5: അങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട് ഒരു 4 കസേരക്ക് ചുറ്റും നമ്മളെ പോലെ പുറകെ ഓടിക്കൊടുത്താലേ ഭയങ്കര രസമാണ് അവർക്ക്.
6: അതെ അതെ അതെ.
5: നമുക്ക് അധികം ഓടാനൊന്നും കഴിയില്ല, എന്നാലും ഓടിക്കൊടുത്തൊക്കെ ഉണ്ട്. ഓല അങ്ങോട്ടും മതി മറന്ന് ചിരിക്കും അവർ. ആ സന്തോഷ ചെറിയ കുട്ടികളെ, എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ എൻ്റെ പുറകെ ഓടി.
6: പിന്നെ മാത്രമല്ല അത് എപ്പോഴും അവർ പറയുകയും ചെയ്യും, എന്ത് പിന്നെ ഇത് നമ്മൾ ഇന്നലെ കളിച്ചതുപോലെ ഇപ്പം നമുക്ക് കളിക്കുക, അതായത് നമ്മൾ ഇന്നലെ മറ്റേ കളിൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഓടി കളിച്ച പോലെ അല്ലെങ്കിൽ പിന്നെ ഒളിച്ച് കളിച്ചതുപോലെ നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, അവരെന്നെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് വരും.
5: അവരെ തിരക്കുകളൊക്കെ സ്വാഭാവികമാണ്.
6: അതെ,
5: തിരക്കൊക്കെ മനുഷ്യ സഹജമാണ്.
6: തീർച്ചയായും
5: ചിലപ്പോൾ അതിസങ്കീർണമായ തിരക്കുകൾ ഉണ്ടാകാം.
6: അതെ.
5: പക്ഷെ എന്നാലും നമ്മുടെ മക്കൾ അവർ അമൂല്യ നിധികളാണ്. അവരുടെ മനസ്സിന് കുളിർമയും സന്തോഷവും നൽകുന്ന തരത്തിൽ ടൈം ഷെഡ്യൂൾ കൃത്യമാക്കാൻ നമുക്ക് കഴിയണം. ഒരു ദിവസത്തിൽ ഇപ്പം ഞാൻ നാട്ടിലുണ്ടെങ്കിൽ നാട്ടിലുള്ള സമയങ്ങളിൽ വീട്ടിലുള്ള സമയങ്ങളിൽ എങ്കിലും മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. ഇപ്പോൾ ഇന്നീ മൊബൈൽ ഫോണും ആൻഡ്രോയിഡും ഈ സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പൊതുവെ അതിൽ നിന്നൊക്കെ രക്ഷിതാക്കൾ അകലുകയാണോ എന്നൊരു സംശയമുണ്ട്.
6: മാത്രമല്ല ഇങ്ങനെ പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു, തങ്ങളെ മക്കളെ ഒന്ന് അകറ്റി നിർത്താൻ തങ്ങൾക്കൊരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി പോലും മൊബൈൽ കൊടുത്ത് മക്കളെ ഒഴിവാക്കി വിടുന്ന രക്ഷിതാക്കളുണ്ടോ എന്ന് പോലും എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു,
5: അതും
6: സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് അപ്പോൾ മക്കള് അവരുടെ ഒരു ലോകം തിരഞ്ഞെടുക്കുന്ന ഗെയിമിൻ്റെയും അതേപോലെ തന്നെ
5: റീൽസുകളുടെയൊക്കെ
6: ലോകം
5: അവർ,
6: അതെ, അത് പിന്നീടുണ്ടാകുന്നത് പിന്നെ അവർക്ക് അത് ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് അവരുടെ ബുദ്ധിയും അവരുടെ മനസ്സൊക്കെ അതിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
5: ചില പാട്ടുകൾ
6: അതെ
5: അല്ലെങ്കിൽ ചില പ്രയോഗങ്ങൾ കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കരുതുന്നത് എവിടുന്നാണ് ഈ കുട്ടിക്ക് ഈ പ്രയോഗം കിട്ടിയത്. ചില വാക്കുകൾ നമ്മുടെ നിന്ന് കിട്ടുന്നുണ്ടാവില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ കുട്ടിയാകട്ടെ സ്കൂളിലും മറ്റും പോകാൻ തുടങ്ങിയിട്ടുമില്ല. തീർച്ചയായും ഒട്ടും ശങ്കിക്കേണ്ടതില്ല, ആ കുട്ടി നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസുകളിലും കാർട്ടൂൺ ക്യാരക്ടറിലെ ചില ആളുകൾ പറയുന്ന വാക്കായിരിക്കാം.
7: പിന്നെ മാത്രമല്ല ഇന്നത്തെ ഒരു ഒരു രീതി അനുസരിച്ച്, അതായത് ഒരു നെറ്റ് തീരുക എന്ന് പറയുന്നൊരു സിസ്റ്റം അല്ല. അപ്പോൾ മിക്കവാറും എല്ലാ വീടുകളിലുമൊക്കെ വൈഫൈ സംവിധാനങ്ങൾ, കാരണം ഒന്നോ രണ്ടോ കുട്ടികൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അൺലിമിറ്റഡ് പ്രോഗ്രാമുകൾ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ വീടുകളിൽ നിന്നും വൈഫൈകളുണ്ട് മിക്കവാറുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു അപകടം അറിയുന്നില്ല. കുട്ടി അതിലങ്ങനെ ഇരിക്കുന്നു, നമ്മൾ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഒരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓർക്കുന്നത് കുട്ടിപ്പോഴും എന്താണ്, കുട്ടി എവിടെയെന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് കുട്ടി മൊബൈലിലാണ്. അപ്പോൾ ഓരോ ദിവസവും മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ മിനിമം ഒരു മൊബൈലിൽ കഴിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രവചനാതീതമാണ്. ഏതൊക്കെ നിലക്കാണ് കുട്ടി അത് സ്വാധീനിക്കുക എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം കുട്ടി സെലക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകൾ, അതിൽ നിന്ന് കുട്ടിക്കുണ്ടാകുന്ന ഫീഡ്ബാക്കുകൾ, അതൊക്കെ എന്താണ്, ഏത് നിലക്കാണ് കുട്ടിയെ സ്വാധീനം ചെലുത്തുക എന്നുള്ളതൊക്കെ നമുക്ക് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്.
5: ഈ കുട്ടികളൊക്കെ, ചില കുട്ടികൾ ആത്മഹത്യ ചെയ്തു, ചില ഗെയിമുകൾക്ക് അഡിക്റ്റായി, അങ്ങനെയൊക്കെ. ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഇപ്പോൾ കുറച്ച് അതിൻ്റെ ന്യൂസ് കുറവാണ് എങ്കിലും അങ്ങനത്തെ വാർത്തകൾ വന്നിരുന്നു. ഏറെ ഭയപ്പെടുത്തുന്ന ചില ഗെയിമുകൾക്ക് അഡിക്റ്റായി സ്വയം ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ചെറിയ പിഞ്ചു കുട്ടികളൊക്കെ എത്തി എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ആ കുട്ടികളെ അങ്ങനെ എത്തിച്ചത് രക്ഷിതാക്കൾ തന്നെയായിരിക്കാം.
7: അതെ,
5: തീർച്ചയായും അങ്ങനെയാകാം. കാരണം ആ കുട്ടിക്ക് എന്തു കൊടുക്കണം എന്നുള്ളപ്പം അതിനുള്ള ഒരു ചോയ്സ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് പകരം ഇപ്പോൾ ധാരാളം അങ്ങനത്തെ നല്ല നല്ല ചില കാര്യങ്ങളും സോഷ്യൽ മീഡിയകളിൽ വരാറുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ അടുത്ത് ഒരു ഒരു വീഡിയോ, ഒരു റീൽസ് പോലുള്ള ഒരു വീഡിയോ കണ്ടു. നല്ലൊരു മെസ്സേജ് പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ ഒരു കുട്ടി ഫോൺ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോണിലങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ തൊട്ടടുത്ത് വന്നിട്ട് ആ കുട്ടിയുടെ ഉമ്മ വന്നിരുന്നു. ആ കുട്ടിയുടെ ഉമ്മയുടെ കയ്യിലൊരു ബുക്കുണ്ട്. ആ ഉമ്മ നല്ല ഉഷാറായിട്ട് അങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പിയും വന്നു. വാപ്പിയും വേറൊരു ബുക്കായിട്ട് വന്ന് കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായും കുട്ടി മൊബൈൽ ഫോണിലാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, എന്താ ഉമ്മിപ്പിയും ബുക്ക് ഇത്ര അധികം ബുക്കിലുണ്ടോ. കുട്ടി അവിടെ വെക്കുകയാണ് ഫോണ്, എന്നിട്ട് അവിടെ ഒരു ബുക്ക് എടുത്തിട്ട് ആ കുട്ടി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടികൾ അത്രയും നിഷ്കളങ്കരാണ്, നമ്മൾ തിരിക്കുന്നിടത്തേക്കേ ഒരു തിരിയുള്ളൂ.
7: അതെ, അതായത് കുട്ടി കാണുമ്പോൾ ഉമ്മ മൊബൈലിലാണ്, ഉമ്മ ചിലപ്പോൾ മൊബൈൽ ക്ലാസ്സുകൾക്കായിരിക്കും, പ്രസംഗങ്ങൾക്കായിരിക്കും. പക്ഷെ കുട്ടി ചിന്തിക്കുന്നത് എന്താണ്, ഉമ്മി മൊബൈല്, ഉപ്പി മൊബൈല്, താത്തി മൊബൈല്. അപ്പൊ കുട്ടിയുടെ മനസ്സും എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ട് മൊബൈലിന്റെ പിന്നാലെ തന്നെ പോവുകയാണ്.
5: നമ്മൾ ഈ ഹോസ്പിറ്റൽ വരാന്തകളിലേക്ക്, ഈ ഡോക്ടർമാരുടെ ക്യാബിനിന് മുമ്പിൽ ഒ പി ടിക്കറ്റ് എടുത്ത് നമ്മളിങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ചില ഡോക്ടർമാർക്ക് നല്ല തിരക്കായിരിക്കും. അപ്പോൾ മണിക്കൂറുകളോളം നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പോൾ കാണാം നമ്മുടെ തൊട്ടടുത്ത് കുട്ടികളുണ്ടാവും, ആ കുട്ടികളുടെ രക്ഷിതാക്കളുണ്ടാവും. ഈ കുട്ടികൾ ഈ ലാൻഡ്സ്കേപ്പ് മോഡൽ മീൻസ് നമ്മളെ ഫോൺ ഇങ്ങനെ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്കത് ആ കുട്ടി ഒരു കുട്ടി ഒരാൾ ഫോൺ ഇങ്ങനെ തിരിച്ചു പിടിക്കണത് കണ്ടാൽ, ഫോൺ റൊട്ടേറ്റ് ചെയ്ത് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്ത് പിടിക്കണത് കണ്ടാൽ നമുക്കറിയാം വീഡിയോയോ അല്ലെങ്കിൽ ഗെയിമോ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പം മണിക്കൂറുകളോളം അത്രയും സമയം ആ കുട്ടി അതങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നാകട്ടെ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ പല സൗകര്യങ്ങളുണ്ട്
7: താനും,
5: കുട്ടികൾക്ക് പ്ലേ ഗ്രൗണ്ടുകൾ, കളിക്കാനുള്ള അവരുടെ മാനസികോ ശാരീരികോ ഉല്ലാസത്തിനുള്ള കേന്ദ്രങ്ങൾ, സ്ഥലങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്.
7: തീർച്ചയായിട്ടും,
5: പക്ഷെ അവിടേക്കൊന്നും വിടൂല്ല രക്ഷിതാക്കൾ.
7: ഇതെങ്ങോട്ട്
5: കൊടുക്കും, ഫോണ് കൊടുക്കും നമ്മുടെ തൊട്ടടുത്തുണ്ട് കുട്ടി എന്നുള്ള, എവിടെ തൊട്ടടുത്ത് കുട്ടി വേറെ വിടുകയോ എത്തിയിട്ടുണ്ടാകാം.
7: തീർച്ചയായും
5: ശരീരമാണ് ഇവിടെ മാത്രം.
8: دعوني أناجي مولا جليلا
9: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയവ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞു ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ കേൾക്കാം. തൈരിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഗുണങ്ങൾ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ സാദിഖ് തിരൂർ.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. തൈര് അതുപോലെ തന്നെ മറ്റു പാലുൽപ്പന്നങ്ങൾ ഇവ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പ്രോബയോട്ടിക് ഗുണങ്ങൾ, ഒന്ന് തൈര്, യോഗർട്ട് തുടങ്ങിയ പുളിപ്പിച്ച പാലുൽപ്പന്നങ്ങളിൽ ദഹന വ്യവസ്ഥയ്ക്ക് ഗുണകരമായ നല്ല ബാക്ടീരിയകൾ അടങ്ങിയിരിക്കുന്നു. ഇത് കുടലിൻ്റെ ആരോഗ്യത്തിനും ദഹനത്തിനും സഹായിക്കുന്നു. അസ്ഥികൾക്ക് ബലം. പാലുൽപ്പന്നങ്ങൾ കാൽസ്യവും ഫോസ്ഫറസ് തുടങ്ങിയ മികച്ച ഉറവിടങ്ങളാണ്. ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകങ്ങളാണ്. മറ്റൊരു ഗുണമായി കൊണ്ട് പറയാവുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. തൈരിലെ ജീവനുള്ള ബാക്ടീരിയകൾ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അണുബാധകളെ ചെറുക്കാനും സഹായിക്കുന്നു. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പാലുൽപ്പന്നങ്ങൾ ഹൃദയാരോഗ്യത്തിന് നല്ലതാണെന്നാണ്. കൊളസ്ട്രോൾ കുറക്കാനും

0: പൊതുവേ ഈ പാല് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തൈര് അവർക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. ചില ആളുകൾക്ക് പാല് കഴിക്കുമ്പോൾ വയറുവേദന വരാം, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് ലൂസായി പോകാം, അവർക്കൊക്കെ എന്ത് ചെയ്യാം, തൈരോ അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കാം. ഈ അലർജി പാല് അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങളൊക്കെ ചുമ അല്ലെങ്കിൽ അലർജിയുടേത് കൂട്ടാം എന്നുള്ളത് അതിന് കൃത്യമായൊരു പഠനം നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ ചില ആളുകൾക്കിടയിൽ അതിങ്ങനെ കൂടി വരാറുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും പാലും തൈരും ഈ അലർജിയുള്ള ആളുകൾ നിയന്ത്രിക്കണമെന്നുള്ളതല്ല, അവ കഴിക്കുമ്പോൾ നമുക്ക് അത് അലർജിയുള്ള ആളുകളിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരത് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, തൈരിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഗുണങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തത് ഡോക്ടർ സാദിഖ് തിരൂർ.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അയ്യോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് ഇൻസൈറ്റ്, കൗമാരക്കാരും ഇസ്ലാമിക നിർദ്ദേശവും.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈന. അമ്മാ ബഅദ്, ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പൊതുവിൽ പുതിയ തലമുറയെക്കുറിച്ച് ഒരുപാട് ആശങ്കകളുള്ള രക്ഷിതാക്കൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. പല ആശങ്കകൾ അവരെക്കുറിച്ചുണ്ട്. പ്രത്യേകിച്ച് പണ്ടത്തെ കാലത്തെ പോലൊന്നും അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഏത് കാലത്തും അവൻ മുറുകെ പിടിക്കേണ്ട മൂല്യങ്ങൾ, അവൻ കൂടെ

0: കിട്ടേണ്ട കാര്യങ്ങൾ അത് കൃത്യമായിട്ടും പാലിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ മക്കളെ കുറിച്ചൊക്കെയുള്ള പ്രധാന ആശങ്കയൊക്കെ അതുമായി കണക്റ്റഡാണ്, അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന കുട്ടികളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. പ്രത്യേകിച്ച് കൗമാരക്കാരിൽ പ്രായപൂർത്തിയാവുന്നതോടുകൂടി അവർ പ്രവേശിക്കുന്ന ഒരു പുതിയ ലോകം, അവിടെ ഇസ്ലാമിന് കൃത്യമായ നിയമനിർദ്ദേശങ്ങളുണ്ട്. നമ്മൾ അത്ഭുതപ്പെടുന്നത് ഇപ്പോൾ ഇൻസൈറ്റ് എന്നാണ് നമ്മുടെ എപ്പിസോഡിൻ്റെ പേര്. നമ്മൾ ഉൾക്കാഴ്ചകൾ നൽകുകയാണ്. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത കൃത്യമായ രൂപത്തിലുള്ള ഉൾക്കാഴ്ചകൾ ഓരോ വിഷയത്തിലും ഇസ്ലാം നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. അത് പൂർണ്ണമായും തിന്മകളുടെ പാതകളെ പോലും അടച്ചിടുന്നു എന്നുള്ളതാണ്. തിന്മകളിലേക്ക് എത്തില്ല എന്നുള്ളതല്ല, തിന്മകളുടെ വഴികൾക്ക് പോലും നമ്മൾ എത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നിങ്ങൾ ലൈംഗികതയുമായി ബന്ധപ്പെട്ട നിയമം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവിടെ ഖുർആന്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിർദ്ദേശം എന്ന് പറയുന്നത് വല തഖറബ് സിന എന്നാണ്. സിനയോട്, വ്യഭിചാരത്തോട് നിങ്ങൾ തഖറബ, നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്നാണ്. എന്താണ് അടുക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ വ്യഭിചരിക്കുന്ന ഒരാളുടെ അടുത്ത് കൂടെ പോകരുത് എന്നുള്ളതോ അല്ലെങ്കിൽ വ്യഭിചാരശാലകൾ നടക്കുന്ന സ്ഥലത്തേക്ക് പോകരുതെന്നും അല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട, സിനയുമായി ബന്ധപ്പെട്ട ഒരു മേഖലകളിലേക്ക് പോലും നിങ്ങളുടെ ചിന്തകൾ എത്തരുത് എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം സൂക്ഷ്മത ഇസ്ലാം ആ വിഷയത്തിൽ കൃത്യമായി നിർദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സുഹൃത്തുക്കളെ, നിർഭാഗ്യവശാൽ നമ്മുടെ പുതിയ തലമുറയിൽ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. എല്ലാ തലമുറയിലും അതുണ്ട് എന്നുള്ളൊരു സംശയമൊന്നുമില്ല. കാരണം മുൻ തലമുറയിലും സ്ത്രീയും പുരുഷനും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവർക്കുണ്ടാവുന്ന താല്പര്യങ്ങൾ, അവർക്കുണ്ടാകുന്ന അഭിനിവേശങ്ങളുടെ ഭാഗമായിട്ടുള്ള ഈ ഓപ്പോസിറ്റ് ജെൻഡർ ഇഷ്യൂസൊക്കെ എപ്പോഴും എല്ലാ കാലത്തും ഉണ്ട്. പക്ഷേ ഈ കാലത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊക്കെ പലപ്പോഴും ന്യായീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. മുൻപ് കാലത്തൊക്കെ നമ്മളീ പ്രണയം, പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമായിരുന്നു അല്ലേ? സ്കൂൾ വിട്ടിട്ട് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ച് നടക്കുന്നത് കണ്ടാൽ അത് നാട്ടുകാരെ പിടിച്ച് കൈകാര്യം ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതൊക്കെ വളരെ നോർമലായി, ഒരു കുടുംബത്തിൽ ഒരു പ്രേമ വിവാഹം എന്നൊക്കെ പറഞ്ഞ രൂപത്തിലൊക്കെ പല ചിന്തകളും ഉടലെടുക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ ഗൗരവത്തിലൊരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ അതിന് വിഷയത്തിൽ കാണണം. അതൊരിക്കലും നിസ്സാരമല്ല. അത് ഇനി സമൂഹത്തിൽ എല്ലാവരും അതിനെ നോർമലാക്കിയാലും ഇസ്ലാമിന് അടിസ്ഥാനപരമായ അതിലൊക്കെ ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ്, സുഹൃത്തുക്കളെ, എന്താണ് യഥാർത്ഥത്തിൽ ഒരു പ്രായപൂർത്തിയാവുന്നതോടുകൂടി, കൗമാരക്കാരനാവുന്നതോടുകൂടി ഒരു കുട്ടിയിലുണ്ടാകുന്ന മാറ്റം? നമ്മൾ ശരിക്കും അറിയണം. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ് പ്രൈമറി സെക്ഷൽ ക്യാരക്ടേഴ്സും സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സും. എന്ന് വെച്ചാൽ അവന് ലൈംഗികമായി അവൻ്റെ പ്രത്യക്ഷത്തിലുള്ള ഫിസിക്കൽ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. തീർച്ചയായും ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പുതിയ കാലത്ത് ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്നൊക്കെയുള്ള പേരിൽ പല തെറ്റായ ചിന്തകളും നമ്മുടെ മക്കൾക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ സ്കൂളുകളിലടക്കം അതൊക്കെ മൊഡ്യൂളുകളായി വരുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പോൾ ഫിസിക്സിൻ്റെ ഒരു പരീക്ഷയ്ക്ക് ഡൗട്ട് വന്നാൽ ഫിസിക്സ് സാറടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഡൗട്ട് വന്നാൽ ഇംഗ്ലീഷ് ടീച്ചറടുത്ത് ചോദിക്കാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷൽ സൈഡിലെ ഒരു കുട്ടിയുടെ കൗമാരപ്രായത്തിൻ്റെ സംശയങ്ങൾ ചോദിക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായ നെറേറ്റീവുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ LGBTQIA+, ഇസ്ലാമുമായി പൂർണ്ണമായും വലിയ പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണത്. എന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണത്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഒരുപാട് വിശദീകരിച്ചതുമാണ്. പക്ഷേ അത്തരം ചിന്തകളൊക്കെ കുട്ടികൾക്ക് എത്തുന്ന സമയത്ത് ഒരു മാതാപിതാക്കളുടെ വായയിൽ നിന്നും യഥാർത്ഥത്തിൽ അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ ലഭിക്കണം, കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ നൽകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം നിർദ്ദേശങ്ങൾ ഈ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രവാചകനോട് സ്വഹാബ വനിതകൾ നേർക്കുനേരെ വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് സംശയങ്ങളായിക്കൊണ്ട്. പ്രവാചകൻ വളരെ ഓപ്പൺ ആയിക്കൊണ്ട് തന്നെ ഉത്തരങ്ങൾ കൃത്യമായും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ കൃത്യമായി ലജ്ജിക്കേണ്ട സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾ ലജ്ജിക്കേണ്ട സ്ഥലത്ത്, നമ്മൾ നിയമങ്ങൾ പാലിക്കേണ്ട സ്ഥലത്ത് ആ നിയമങ്ങൾ പാലിച്ച് തന്നെയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ ആ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അല്ലാതെ എല്ലാം ഓപ്പണായി പറയാൻ, അല്ലെങ്കിൽ എല്ലാം നമ്മളിത് തുറന്ന് പറയാനുള്ള രീതിയും പ്രവാചകൻ സ്വീകരിച്ചിട്ടില്ല. ആ ഒരു മാന്യത എവിടെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നൊരു വിഷയം സംസാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, കുട്ടികളിലെ ശാരീരികമായ മാറ്റങ്ങളെ കുട്ടികൾക്ക് വളരെ നേരത്തെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ മെനസ്ട്രേഷൻ പോലത്തെ പീരിയഡ്സൊക്കെ വരുന്ന സമയത്ത് അവർക്ക് അത് മുൻകൂട്ടി അറിയുമെങ്കിൽ അതിനോടുള്ള ഭയവും അതിനോടുള്ള ആശങ്കയും എല്ലാം ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഇത് ഇങ്ങനെ സംഭവിക്കുന്ന ഉമ്മ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഉപ്പ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എക്സ്പെക്ട് ചെയ്യുന്നിടത്ത് സ്വാഭാവികമായിട്ട് അവർക്ക് ഒരുപാട് ആശ്വാസം ലഭിക്കും. അവിടെ കൃത്യമായിട്ടും ഇസ്ലാമിക നിർദ്ദേശങ്ങൾ നമ്മൾ അറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കൃത്യമായും പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, പ്രവാചകൻ ഒരു സ്ത്രീയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അത്തരം ദ്രാവകങ്ങളെക്കുറിച്ച് കൃത്യമായ ഹദീസുകളിൽ പരാമർശമുണ്ട്. ഏതെല്ലാമാണ് അശുദ്ധിയായിട്ടുള്ളത്, അശുദ്ധി വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, അശുദ്ധിയാകുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എന്തെല്ലാം ചെയ്യാൻ പറ്റില്ല, അവിടെ കൃത്യമായ നിർദ്ദേശങ്ങൾ നമ്മളെ ഉപ്പയും ഉമ്മയുമാണ് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് കൈമാറേണ്ടത്. ഇത് നമ്മൾ കൈമാറിയില്ലെങ്കിൽ കുട്ടികൾക്ക് മറ്റ് പല ഭാഗങ്ങളിൽ ലഭിക്കുന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെയൊക്കെ പ്രായപൂർത്തിയാവുന്ന പ്രായത്തിൽ സ്ഖലനം പോലെയുള്ള കാര്യങ്ങൾ പതിയെ സംഭവിച്ചു തുടങ്ങുമ്പോൾ അതിനോടൊക്കെ വലിയ അജ്ഞതയാണ് കുട്ടികൾക്കുള്ളത്. അതൊക്കെ മിക്കവാറും ആൺകുട്ടികളിലൊക്കെ വളരെ വലിയൊരു കുട്ടികൾക്കൊക്കെ പലപ്പോഴും ഇത്തരം ധാരണകൾ കിട്ടുന്നത് പലപ്പോഴും ഈ കുട്ടികളിൽ നിന്ന് കൂട്ടുകാരിൽ നിന്നൊക്കെയാണ്. അതൊക്കെ വലിയ അപകടം ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഇസ്ലാമികമായി നമുക്കതിലൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. കുട്ടികൾക്ക് ഇസ്ലാം ലൈംഗിക വിഷയത്തിൽ കാണിച്ചു തന്നിട്ടുള്ള ശുചിത്വം, അതുമായി ബന്ധപ്പെട്ട മര്യാദകൾ, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ, ഇതെല്ലാം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതൊരു ഉപ്പാക്കും ഉമ്മാക്കും അറിയാൻ അനിവാര്യമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് കൗമാരക്കാരായോ അതല്ലെങ്കിൽ ഒരു 5 വയസ്സിന് മുകളിൽ കുട്ടികളുള്ള, ഒരു 15 വയസ്സിന് താഴെ മക്കളുള്ള, ഈ 5-നും 10-നും വയസ്സിനിടക്ക് മക്കളുള്ള എല്ലാ രക്ഷിതാക്കളും വളരെ ഗൗരവത്തിൽ ഈ വിഷയം പഠിക്കണം. അതിനൊരുപാട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ ഇന്ന് നമുക്ക് യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. ഇസ്ലാമികമായിട്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ദർസുകൾ അവൈലബിൾ ആണ്. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയെ പോലെയുള്ള ആളുകളുടെ യൂട്യൂബിലെ ഒരുപാട് വലിയ പഠന ക്ലാസ്സുകൾ തന്നെ ഈ വിഷയത്തിൽ ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് ആ വിഷയത്തിൽ കൃത്യമായ ജ്ഞാനമുണ്ടാക്കി അത് കുട്ടികൾക്ക് കൈമാറാൻ വല്ലാതെ ശ്രദ്ധിക്കണം. രണ്ടാമത്തൊരു കാര്യം, ഇങ്ങനെയുള്ള വിഷയത്തിലൊക്കെ പൊതുവിൽ കുട്ടികൾ അവരുടെ അറിവ് നേടിയെടുക്കുന്നത് പലപ്പോഴും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ എന്നാണ്. ഇന്ന് പുതിയ തലമുറയിൽ ഏറ്റവും വലിയ അപകടം ചെയ്യുന്നത് ഈ വിഷയമാണ്. വളരെ വലിയ അശ്ലീലമായ കാഴ്ചകളൊക്കെ കുട്ടികൾ വളരെ ചെറുപ്രായത്തിലെ കണ്ടുപോകുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ കണക്കുകൾ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും പേടിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നമുക്ക് വലിയ ജാഗ്രത ആവശ്യമാണ്. ഇന്ന് ലോകത്ത് തന്നെ ഇത്തരം അശ്ലീലമായ കാഴ്ചകൾ ഈ മൊബൈൽ ഫോണിലൂടെയെല്ലാം കാണുന്നതിലെ 1 of the top കൺട്രി, അതിലെ ഇതിന് വലിയ ഹബ്ബായി മാറുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. അതിൽ തന്നെ കേരളം ഇൻ്റർനെറ്റ് ആക്റ്റീവ് യൂസേഴ്സ് വലിയ രീതിയിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കേരളത്തിലുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇത് എക്സ്പോഷർ കൂടുതലാണ്. അതിൽ തന്നെയും യുവാക്കളായ അല്ലെങ്കിൽ കൗമാരപ്രായത്തിലുള്ള കുട്ടികളാണ് ഇതിൽ എക്സ്പോസ്ഡ് ആകുന്നത്. അപ്പോൾ നമ്മൾ പേടിക്കണം. നമ്മുടെ കുട്ടികളുടെ കയ്യിലൊക്കെ ഫോണൊക്കെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കൊടുക്കുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ സാധിക്കും, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ഫിത്രത്തിലാണ് ജനിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ ശുദ്ധപ്രകൃതിയെ മാറ്റുന്നതും അവരിലെ സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നതുമെല്ലാം ചുറ്റുമുള്ള സാമൂഹികമായ അന്തരീക്ഷങ്ങളാണ്. അതിൽ മൊബൈൽ ഫോൺ പെടും, അതിൽ മാതാപിതാക്കളുടെ കൽപ്പനകൾ പെടും, അതിൽ കുടുംബക്കാരുടെ ഇടപെടലുകൾ പെടും. വളരെ ഗൗരവത്തിൽ നമ്മൾ ഈ വിഷയം മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. പൊതുവിൽ ഈ ചെറുപ്രായത്തിലൊക്കെ വേണ്ടത്ര ശ്രദ്ധ മാതാപിതാക്കൾ കൊടുത്തില്ലെങ്കിൽ, നമ്മൾ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാക്കുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ പെൺകുട്ടികളിലൊക്കെ വളരെ അധികം കാണുന്ന ചൈൽഡ്ഹുഡ് ട്രോമാസ്, കുട്ടിക്കാലത്തെ ട്രോമകൾ. പ്രത്യേകിച്ച് ഈ കുട്ടിക്കാലത്ത് നമ്മൾ ആരൊക്കെയാണ് അടുത്തേക്ക് പോകാൻ പറ്റുക, മെഹ്റമുകൾ ആരൊക്കെയാണ്, ആരൊക്കെയാണ് തൊടാൻ പറ്റുക, ആരൊക്കെയാണ് തൊടാൻ പറ്റില്ലാത്തത്, ഔറത്ത് മറക്കേണ്ടത് ആരുടെയൊക്കെ മുമ്പിലാണ്, ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ കസിൻസല്ലേ, വീട്ടിൽ അങ്കിളല്ലേ, വീട്ടിൽ ആൻറ്റിയല്ലേ എന്നൊക്കെ പറഞ്ഞ് പല ബന്ധങ്ങളിലേക്കും കുട്ടികളെ എക്സ്പോസ് ചെയ്യും. അതുകൊണ്ടുണ്ടാകുന്ന അപകടം പലപ്പോഴും പല രൂപത്തിൽ അവർ ഹറാസ് ചെയ്യപ്പെടുന്നു, അവർ ലൈംഗികമായൊക്കെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് ചെറിയ വാർത്തകളല്ല. ഒരുപക്ഷേ എന്നെ കേൾക്കുന്ന ഒരുപാട് ആളുകൾക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ അനുഭവങ്ങളും കേൾവികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യം, അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കുട്ടികളെ അന്യരുടെ അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത പരിചയമല്ലാത്ത ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞയക്കാൻ നമ്മൾ പേടിക്കുന്നത് കൊണ്ടാണല്ലോ. ഞാൻ പറയുന്നത് അത് നമുക്ക് ഇസ്ലാമിൻ്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കണം. അല്ലാതെ അന്യരെന്ന് പറയുമ്പോൾ അത് പുറമേയുള്ള ആളുകൾ മാത്രമാണ്, കുടുംബക്കാരെല്ലാവരും അന്യരല്ലാത്തവരാണെന്നുള്ള ചിന്തയൊന്നും നമ്മൾ കൊടുക്കാതെ കൃത്യമായും കുടുംബത്തിലാണെങ്കിലും മെഹ്റം ആരാണ്, എങ്ങനെയൊക്കെയാണ് അത് പാലിക്കേണ്ടത്, അത് കുട്ടിക്കാലത്തിനെ വളർത്തണം. അപ്പോൾ ചിലപ്പോൾ കുട്ടികളല്ലേ എന്ന് വിചാരിച്ചിട്ടൊക്കെ പലപ്പോഴും ഈ വിഷയത്തെ നിസ്സാരവൽക്കരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ വസ്ത്രധാരണം കുട്ടികളല്ലേ, അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ലാന്ന് വിചാരിക്കും. പക്ഷേ കുട്ടികളാണെങ്കിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതൊരു തർബീയത്തിൻ്റെ, അതൊരു ശീലിപ്പിക്കലാണ്, അതൊരു അച്ചടക്കം വളർത്തലാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ വളരെ ഗൗരവം നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. ഞാൻ അടുത്തതായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖല, ഈ വിഷയത്തിൽ തന്നെ ഇപ്പോൾ കൗമാരക്കാരുടെ കാര്യത്തിലൊക്കെ വളരെ അപകടകരമായൊരു വസ്തുത ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്, അവർക്കൊക്കെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവിൽ ഏതൊരു വിഷയത്തെയും ഒരു കുട്ടിക്ക് കൈമാറുന്നതിന് 4 ക്രൈറ്റീരിയകൾ അല്ലെങ്കിൽ 4 ഹയറാർക്കി പറയാറുണ്ട്. അതിൽ 1-ാമത്തത് പാരൻസ്, രക്ഷിതാക്കൾ; 2-ാമത്തത് റിലേറ്റീവ്സ് ആൻഡ് ടീച്ചേഴ്സ്, ബന്ധുക്കളും അധ്യാപകരും; 3-ാമത്തത് ഫ്രണ്ട്സ്, അവരുടെ കൂട്ടുകാരാണ്; 4-ാമത്തത് ഈ പറയുന്ന മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളും മാധ്യമങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു കുട്ടി ലോകത്ത് നടക്കുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും കുട്ടിയായിരിക്കുമ്പോൾ അത് ഏറ്റവും ആദ്യം കേൾക്കേണ്ടതും അറിയേണ്ടതും അല്ലെങ്കിൽ വെരിഫൈ ചെയ്യേണ്ടതും മാതാപിതാക്കളിൽ നിന്നാണ്. അതിനിപ്പോൾ വലിയ കാര്യങ്ങളായിക്കോട്ടെ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, മാതാപിതാക്കളതെല്ലാം അവർക്ക് കൈമാറുന്ന ഒരിടമായി മാറണം. അതാണല്ലോ യഥാർത്ഥത്തിൽ നമ്മൾ രക്ഷാകർത്തൃത്വം എന്ന് പറയാം. പക്ഷേ ഇന്ന് സംഭവിച്ചത് ഈ ഓർഡർ നേരെ മറിഞ്ഞു എന്നുള്ളതാണ്, അപ്സൈഡ് ഡൗൺ എന്നുള്ളതാണ്. ആദ്യം ഒരു കുട്ടി കണ്ടന്റുകൾ എടുക്കുന്നത് ഈ സോഷ്യൽ മീഡിയ എന്നാണ്. അപ്പോൾ പലപ്പോഴും സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന അനാവശ്യ കാഴ്ചകൾ അവരെ വല്ലാതെ ബാധിക്കുന്നുണ്ടെന്നുള്ളത് സംശയം. ഇല്ല. ഞാൻ അതിൻ്റെ ഒരു കണക്ക് മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാം. സെക്ഷുവൽ ആക്റ്റീവ്നെസ് ഏജ്, ഒരു കുട്ടി ലൈംഗികമായി ആക്റ്റീവ് ആവാനുള്ള പ്രായത്തെക്കുറിച്ച് മുൻപ് കാലത്തൊക്കെ പ്രായപൂർത്തി ആവാനുള്ള പ്രായത്തെക്കുറിച്ചൊക്കെ പറയാറുള്ളത് 12, 11, 13 ആയിരുന്നു. പക്ഷേ ഇന്നത് ഈ കുട്ടികളുടെ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ ലൈംഗികമായ കാഴ്ചകൾ കാണുന്നതും മറുഭാഗത്തെ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങളൊക്കെ കൂടി ഇന്ന് കുട്ടികൾ അത് വല്ലാതെ പിന്നോട്ട് വന്നിരിക്കുന്നു. 7, 8 വയസ്സിലൊക്കെ കുട്ടികൾക്ക് പ്രീ പ്യൂബർട്ടി ഏജ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രായത്തിൽ തന്നെ അവർക്ക് കൗമാരക്കാരിൽ കാണിക്കേണ്ട പല സ്വഭാവ ഗുണങ്ങളും ഉണ്ടാവുന്നു. പക്ഷേ ഇതൊന്നും അറിയാതെ കുട്ടികൾക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ നൽകുമ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ വളരെ ചെറിയ കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളത് വലിയ രീതിയിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ കുട്ടികളിയല്ല സോഷ്യൽ മീഡിയ എന്നുള്ളൊരു ക്യാമ്പയിൻ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനം? കുട്ടികളിയല്ല എന്ന് പറഞ്ഞാൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്തതാണ് സോഷ്യൽ മീഡിയ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ വിഷയത്തിലൊക്കെ നല്ല നിയന്ത്രണം രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. ഞാനത് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഔറത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ അത് മുൻമുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാം ഔറത്താണ്, മറക്കപ്പെടേണ്ടതാണ്. പുരുഷന്മാരാണെങ്കിൽ മുട്ടുപുക്കളിനിടയിലാണെങ്കിലും പൊതുവിൽ നമ്മുടെ മേൽമുണ്ടടക്കം ഒരു പുരുഷൻ്റെ ഔറത്തിൻ്റെ ഭാഗമായി നമ്മൾ ലജ്ജയോടുകൂടി സംരക്ഷിക്കേണ്ട ഇടങ്ങളാണ്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പരതുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച, ഒരു 90% കണ്ടന്റുകളും 90% കാഴ്ചകളും പലപ്പോഴും സ്ത്രീകളുടെ ഔറത്ത് കാണുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള എക്സ്പോസ്ഡ് കണ്ടന്റുകൾ അല്ലെങ്കിലും മുടിയും തലയും അങ്ങനെയുള്ള പല ഭാഗങ്ങളും കാണുന്നു, പുരുഷന്മാരുടെ കാണുന്നു. ഇതൊന്നും നിസ്സാരവൽക്കരിക്കാൻ നമുക്ക് സാധിക്കില്ല, ഇതൊന്നും നോർമൽ അല്ല. ഔറത്ത് എന്ന് പറഞ്ഞാൽ അത് നേക്കഡ്നെസ് എന്നാണ്, നഗ്നതയാണെന്നാണ് അതിനർത്ഥം. അപ്പോൾ ആ നഗ്നത മറക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. സ്വാഭാവികമായിട്ടും അത് കാണുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. നമ്മുടെ തലച്ചോറിന് ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ തലച്ചോർ ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണുന്നത് പെർസെപ്ഷൻ അനുസരിച്ചിട്ടാണ്, കാഴ്ചപ്പാട് അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ഇതൊന്നും കുഴപ്പമില്ലാന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ കുട്ടികൾ അത് കുഴപ്പമില്ലാന്ന് വിചാരിക്കും. ഇപ്പോൾ സംഗീതത്തെക്കുറിച്ച് നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ മ്യൂസിക് യഥാർത്ഥത്തിൽ ഇസ്ലാം വളരെ കണിശമായി നിയന്ത്രിച്ച ഒരു വിഷയമാണ്. പക്ഷേ മ്യൂസിക് വളരെ കോമൺ ആയിട്ടൊരു വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പെർസെപ്ഷൻ, അവൻ്റെ കാഴ്ചപ്പാട് മാറാണ്. അതിപ്പോൾ തരക്കടില്ലാത്തൊരു കാര്യമല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഉമ്മയും വാപ്പയ്ക്ക് അത് കേൾക്കലുണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് വളരെ കണിശമായ നിർദ്ദേശങ്ങൾ നമുക്ക് ആവശ്യമാണ്. സുഹൃത്തുക്കളെ, ഞാനിത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ വീട്ടിൽ ടി വി പോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉപ്പയും ഉമ്മയൊക്കെ നല്ല ഗൗരവത്തെ ശ്രദ്ധിക്കണം. മുൻപ് കാലത്തൊക്കെ അത് വളരെ ഗൗരവത്തെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും പുതിയ തലമുറയിൽ അത് പലപ്പോഴും ഒരു ഒരു വൈബിൻ്റെ പേരിലേക്ക് അത്തരം കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കുന്ന അവസ്ഥയുണ്ട്. നമ്മളത് വളരെ ഗൗരവത്തിൽ കാണണം. ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൗമാരപ്രായത്തിലെത്തിയതിന് മുൻപ് തന്നെ കുട്ടികൾക്ക് വസ്ത്രത്തിൻ്റെ ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. വസ്ത്രത്തിൻ്റെ ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് വസ്ത്രധാരണത്തിൻ്റെ മാതൃകകളോടൊപ്പം തന്നെ കാഴ്ചപ്പാട് പറഞ്ഞു കൊടുക്കണം. മാതൃകകൾ എന്ന് പറഞ്ഞാൽ ഉപ്പയും ഉമ്മയും കൃത്യമായി വസ്ത്രം ധരിക്കുന്നവരായിരിക്കണം. നമ്മൾ ഒരു മോഡൽ വസ്ത്രമൊക്കെ ധരിച്ച് നമ്മുടെ കുട്ടികളെ ആ നിയമം പഠിപ്പിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് അത് നന്നായി ശ്രദ്ധിക്കണം. ഒപ്പം കുട്ടികൾക്ക് അതിൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞുകൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹിജാബ് ധരിക്കുന്നൊരു പെൺകുട്ടി അത് ഔറത്ത് മറക്കാൻ വേണ്ടി മാത്രമുള്ള ഒന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അവൾക്ക് ചൂട് കാലത്ത് ഭയങ്കര ഉഷ്ണമായി മാറും. നേരെ മറിച്ച് ഹിജാബ് എന്നുള്ളത് ഒരു ഐഡൻറ്റിറ്റിയാണ് എന്നും അതൊരു സുരക്ഷിതത്വമാണ് എന്നും അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്നും ഹിജാബ് ധരിക്കുന്നതോടുകൂടി ഈ സമൂഹത്തിനോട് വിളിച്ച് പറയുന്ന നമ്മുടെ ഏറ്റവും വലിയ പ്രഖ്യാപനം, ഞാൻ ഒരു സാധാരണ സ്ത്രീയല്ല എന്നും ഒരു പെൺകുട്ടിയല്ല എന്നും എനിക്ക് കൃത്യമായ നിലപാടുകളും കൃത്യമായ ആശയവും ഉണ്ട് എന്നുള്ളതാണെങ്കിൽ ആ കുട്ടിക്കത് എന്നും ഒരു അഭിമാനമായിരിക്കും. അപ്പൊ കാഴ്ച
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
2: രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചില പ്രസ്താവനകൾ ഈയിടെ പുറത്തിറക്കിയിരുന്നു. വിഷയം മറ്റൊന്നുമല്ല, പശ്ചിമേഷ്യൻ ആ യുദ്ധ സാഹചര്യത്തിൽ രാജ്യത്ത് വ്യത്യസ്തമായ രൂപത്തിൽ വിലക്കയറ്റം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളായിരുന്നാലും പാചക വാതകമായിരുന്നാലും ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ മെറ്റീരിയലുകളുടെ വിലക്കയറ്റമായിരുന്നാലും അങ്ങനെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പലതിൻ്റെയും വില വർധനവ് നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ പ്രസ്താവനകളായി പുറത്തിറക്കിയിരുന്നു. സ്വർണം ഒരു വർഷത്തേക്ക് വാങ്ങിക്കരുത്, അതുപോലെ പരമാവധി വീട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉപയോഗപ്പെടുത്തണം, അതുപോലെ തന്നെ പെട്രോളിയം ഉപയോഗം കുറയ്ക്കണം, അങ്ങനെ ചില പ്രസ്താവനകളൊക്കെ അദ്ദേഹം പുറപ്പെടുവിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു സർക്കാരിൻ്റെ, അത് കേന്ദ്ര ഗവൺമെൻറ് ആയിരുന്നാലും സംസ്ഥാന ഗവൺമെൻറ് ആയിരുന്നാലും, ഇത്തരം സാഹചര്യങ്ങളിൽ വിപണിയിൽ ഇടപെട്ടുകൊണ്ട് വിലക്കയറ്റത്തെ നിയന്ത്രിക്കാനുള്ള ഒരു ബാധ്യത കൂടി നിലനിൽക്കുന്ന ഒരു ഗവൺമെൻറ്, ഇത്തരം പ്രസ്താവനകൾ കൊണ്ട് മാത്രം ഇത് പരിമിതപ്പെടുത്തേണ്ടതാണോ എന്നത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഈ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ വിലക്കയറ്റത്തിന് അത് പരിഹരിക്കുവാൻ, അതിനെ നേരിടുവാൻ എന്ന വണ്ണം ഈ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പരിഹാരമാണോ ഇത്?
3: അല്ല, ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി മുന്നോട്ട് വെച്ച ഈ ആശയങ്ങൾ പലതും നല്ലതാണ്. മാത്രമല്ല, അതിനു വേണ്ടി പറഞ്ഞ കാരണങ്ങളാകട്ടെ അതും സ്വീകാര്യമാണ് എന്ന് നമുക്ക് പറയാം. മാത്രമല്ല, നേരത്തെ ഈ സമാനമായ ഈ രീതിയിലുള്ള പല നിയന്ത്രണങ്ങളും മുൻപുള്ള ഭരണകൂടങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഒരു 1968 ഒരു ഗോൾഡ് കൺട്രോൾ ആക്ട്, അന്ന് മൊറാർജി ദേശായിയാണ് ഫിനാൻസ് മിനിസ്റ്റർ എന്നെൻ്റെ ഓർമ്മ, ഗോൾഡ് കൺട്രോൾ ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 1992 വരെ നിലനിന്നിരുന്നത്. ഇതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 2008 മറ്റോ മൻമോഹൻ സിംഗ് എന്താണത്, നിങ്ങൾ ഉപഭോഗം കുറക്കുന്നത് രാജ്യസ്നേഹമാണ് എന്ന രീതിയിലുള്ള പ്രസ്താവന പോലും നടത്തിയിട്ടുണ്ട്. ഈ 1965 വലിയ ഭക്ഷ്യക്ഷാമുണ്ടായി. നമുക്കറിയാം അമേരിക്കയിൽ നിന്നൊക്കെ ഗോതമ്പൊക്കെ ഇറക്കുമതി, അല്ലെങ്കിൽ അവർ നമുക്ക് സൗജന്യമായിട്ട് ഗോതമ്പൊക്കെ തന്ന സംഭവം ഉണ്ടല്ലോ. ആ സമയത്ത് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി, അദ്ദേഹം ജനങ്ങളോട് ഒരു അഭ്യർത്ഥന പോലും നടത്തി, നിങ്ങൾ ആഴ്ചയിൽ ഒരു നേരം എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കാതെ ഇരിക്കണം. എന്നിട്ട് അദ്ദേഹം ആ ഒരു ശാസ്ത്രീയ വ്രതം എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം അത് മാതൃക കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം ഇത് മറ്റേ പല ഘട്ടങ്ങളിലും പല രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം അതിനകത്തൂടെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത്, ഉപഭോഗം കുറയ്ക്കുക, അതിലൂടെ രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥ കൂട്ടുക. കാരണം ഇവിടെ ഈ പെട്രോളിയം പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്, ഗോൾഡ് എന്ന് പറയുന്നതൊക്കെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തോതിൽ നമ്മളുടെ പിന്നെ ഡോളർ അതിനു വേണ്ടി എക്സ്ചേഞ്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ അർത്ഥത്തിൽ അത് ശരിയായ ഒരു നിലപാടൊക്കെ തന്നെയാണ്. മാത്രമല്ല, ലോകത്തിലെ ഇന്ന് ഏറ്റവും കൂടുതൽ ഗോൾഡ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. $50 ബില്യൺ മറ്റോ തുല്യമായിട്ടുള്ള ഗോൾഡാണ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അതൊരു ഉൽപ്പാദനക്ഷമമല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റുമാണ്, അതിൽ നമുക്ക് ചെയ്യില്ല. പക്ഷേ ഇവിടെ മറ്റ് ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് വെച്ചാൽ, ഒന്നാമത് ഇതാരോടുള്ള അഭ്യർത്ഥനയാണെന്നുള്ളതാണ്. കാരണം ഇവിടെ ഈ ഇവിടുത്തെ കർഷകർ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ഇവരൊക്കെ തന്നെ അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടിയുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള നിത്യജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നതാണ്. അവരെ സംബന്ധിച്ചുള്ളവർ അനാവശ്യമായിട്ട് വാഹനങ്ങൾ ഉപയോഗിക്കുകയോ അനാവശ്യമായി ട്രാവൽ ചെയ്യുകയോ അല്ലെങ്കിൽ സ്വർണം വാങ്ങിക്കുകയോ ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ രണ്ട് വിഭാഗങ്ങളിലും, ഒന്നുകിൽ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകൾ, പിന്നെയോ ഉന്നതരായിട്ടുള്ള ആളുകൾ, ഇവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഇതിൻ്റെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരോടാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് മാത്രം കൊണ്ടായില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ മാത്രമല്ല, ഈ ഇതിന് തിരഞ്ഞെടുത്തൊരു സമയം, ഇതിപ്പോൾ നമുക്കറിയാം ഈ ക്രൈസിസ് രൂപപ്പെടുന്ന സമയത്ത് പലപ്പോഴും പത്രമാധ്യമങ്ങളൊക്കെ ഈ വിഷയം ഉന്നയിച്ചപ്പോഴെല്ലാം ഇന്ത്യക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് പൊതുവെ പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ ഇറാനുമായി നല്ല ബന്ധമുള്ള രാജ്യമാണ്, അല്ലെങ്കിൽ ഹോർമോസിലുള്ള ഈ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇന്ത്യയെ ബാധിക്കില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്ക് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ഇലക്ഷൻ കഴിയുന്നത് വരെ കാത്തു നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളൊരു വഞ്ചിക്കുന്ന രൂപത്തിലുള്ള ഒരു ഒരു പ്രവണത പൊതുവേ സർക്കാർ എല്ലാ കാലത്തും ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കഴിയുന്നവരെ കാത്തു നിന്നു എന്നിട്ട് പ്രൈസ് കൂട്ടി, ഗ്യാസിൻ്റെ വില കൂട്ടി, ഡൊമസ്റ്റിക് ഗ്യാസിൻ്റെ വില കൂട്ടി, മറ്റ് കൊമേഴ്സ്യൽ ഗ്യാസിൻ്റെത് 1000 ചില്ലാൻ രൂപയ്ക്കാണെന്ന് വെച്ച് കൂട്ടിയത്. അപ്പോൾ വിലക്കയറ്റത്തിന് യഥാർത്ഥത്തിൽ കാരണമായി തീരുന്ന ഏറ്റവും വലിയ ഒരു ഹൈക്ക്, പ്രൈസ് ഹൈക്ക് നടത്തി കഴിഞ്ഞിട്ട് പിന്നെ ജനങ്ങളോട് പറയാണ് നിങ്ങൾ കുറച്ചുകൂടെ സഹിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റായിട്ട് ജനങ്ങളുടെ മുകളിൽ വീണ്ടും ഒരു ബാധ്യത അടിച്ചേൽപ്പിക്കുക, നിങ്ങളതിന് കാരണക്കാരനെന്ന് പറയുന്നത് പോലെ ആണ്. സത്യത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ഷൻ കാലത്ത് ആലോചിച്ച് നോക്കൂ, എത്രയോ രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ചും ബി ജെ പിയെ സംബന്ധിച്ചോളം കോടിക്കണക്കിന് രൂപ അവർ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയിരുന്നു. അപ്പോൾ ഈ സമയത്തൊന്നും ഇത് ഈ ബുദ്ധി തോന്നിയില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ചാണ്ടിയുമൻ എന്ത് ചെയ്തു, അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു ഫ്ലക്സ് ഇല്ല, ബോർഡില്ല, മറ്റേ സൈക്കിളിൽ അദ്ദേഹം പ്രചരണത്തിന് പോയി. അദ്ദേഹം പറഞ്ഞ 78 ലക്ഷം രൂപ സേവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ ഈ പറയുന്ന ആയിരക്കണക്കിന് കാൻഡിഡേറ്റ്സ് എത്ര കോടി രൂപ സേവ് ചെയ്യാൻ കഴിയുമായിരുന്നു? അപ്പോൾ അങ്ങനെ ഒരു കാര്യം ആ സമയത്ത് ചെയ്തില്ല. ഇനി നമ്മുടെ ചോദ്യം, ആരാണ് ഇതിന് മാതൃക കാണിക്കേണ്ടതെന്നുള്ളതാണ്. ഒന്നാമത് മാതൃക കാണിക്കേണ്ടത് സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ യാത്രകൾ കുറക്കുമോ, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ പ്രത്യേകിച്ച് വിദേശ യാത്രകളും മറ്റൊക്കെ, നമുക്കറിയാം ഒരു മന്ത്രിയോ പ്രധാനമന്ത്രിയോ മന്ത്രിയോ യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ അകമ്പടി വാഹനങ്ങളുടെ ഒരു വലിയ നിരയുണ്ടാവും. അപ്പോൾ അവർ യാത്ര ചെയ്താൽ തന്നെ ഒരു ബാധ്യതയാണ്, ഉണ്ടാത്തൊരു ബാധ്യത നമുക്ക് അത്രയും നഷ്ടം കുറയുന്നർത്ഥം. അത് എത്രത്തോളം ഇത് കുറയ്ക്കും, ഒരു വലിയ ചോദ്യമാണല്ലോ. പിന്നൊന്നെന്ന് വെച്ചാൽ, ഈ ആരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഡംബര വിവാഹം നടത്തിയത്? അത് ഈ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് 5,000 കോടി രൂപയുടെ വിവാഹധൂർത്ത് നടത്തിയപ്പോൾ അതിൽ പങ്കെടുത്തവരാണിവർ. അന്ന് ഇവർക്കാർക്കും ഒരു മനസാക്ഷിക്കുത്ത് തോന്നിയില്ല, ഈ സ്പെൻഡിങ് രാഷ്ട്ര താല്പര്യത്തിനെതിരാണ് എന്ന് തോന്നിയില്ല. സമാനമായ രീതിയിൽ നമുക്കറിയാം, ഈ ഒരുപാട് മറ്റൊരു ബി ജെ പി എം പി അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ഫയർ വർക്കിന് മാത്രം 78 ലക്ഷമാണ് 80 ലക്ഷം രൂപ ചിലവാക്കി ഫയർ വർക്കിന് മാത്രം. അപ്പോൾ ആലോചിച്ച് നോക്കും മറ്റ് ആവശ്യങ്ങൾക്ക് എത്ര ചിലവാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ധൂർത്തുകളുടെ മുകളിൽ ഒന്നും തന്നെ കൈവയ്ക്കാത്ത, അല്ലെങ്കിൽ അതൊന്നും തന്നെ നിയന്ത്രിക്കാൻ വേണ്ട ഒരു ഉപദേശം പോലും നൽകാതെ ജനങ്ങളോട് ഇത് പറയുന്നതിൽ ഏറ്റവും വലിയ ഒരിതുണ്ട്. ഇനി ഒന്നത്തെ വെച്ചപ്പോൾ ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ. ഇപ്പോൾ ഈ അടുത്ത് നമുക്കറിയാം പാർലമെൻറ്റിൽ വന്നൊരു ബില്ല് എന്തായിരുന്നു, സ്ത്രീ സംവരണത്തോടൊപ്പം പാർലമെൻറ്റിലെ അംഗസംഖ്യ കൂട്ടുക. 1,300 മെമ്പേഴ്സ് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ചിലവ് എത്രയാണ്? എം പിമാർക്കുള്ള ഈ ശമ്പളവും പത്തേയും മാത്രമല്ല, അവർക്കുള്ള സ്റ്റാഫുകൾ, അവർക്ക് താമസ സ്ഥലങ്ങൾ, അവരുടെ ട്രാവലിങ്, ഇതെല്ലാം കൂടെ ആകുമ്പോഴേക്ക് ഈ രാജ്യത്തിന് താങ്ങാൻ പറ്റാത്ത രൂപത്തിലൊരു സംഗതി വരുന്നു. അപ്പോൾ അത് പാസ്സായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ആ രീതിയിൽ തീരുമാനത്തിലേക്ക് രാജ്യം പോവുകയാണെങ്കിലോ. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടമെടുക്കേണ്ട സ്റ്റെപ്പുകൾ, ആ സ്റ്റെപ്പുകൾക്ക് പകരം ഇത് ജനങ്ങളുടെ മുകളിൽ ബാധ്യതയാക്കുകയാണോ എന്ന് നമുക്ക് സംശയം തോന്നിയാൽ അതിൽ പിന്നെ തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ ഭരണരംഗത്തുള്ള ചിലവുകൾ, ഇത് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ട എന്താണ്, ഭരണരംഗത്ത് ഇന്ന രീതിയിലുള്ള ചിലവുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ മന്ത്രിമാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്, സ്റ്റാഫുകൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ധൂർത്ത് നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓവർ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കൺട്രോൾ കൊണ്ടുവരാൻ തോന്നുന്നു. ഇപ്പോൾ ഈ 1968 പി ഗോൾഡ് ഇത് കൺട്രോൾ ആക്ട് കൊണ്ടുവന്നു, അത് 91 രണ്ടാമത് വേവർ ചെയ്തു. എന്ത് അതിൻ്റെ കാരണം എന്താണെന്നറിയോ, സ്മഗ്ലിംഗ് കൂടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും ഈ നിയന്ത്രണങ്ങൾ വരുന്നതോടെ സംഭവിക്കാവുന്ന മറ്റ് അപകടങ്ങളുണ്ട്. മാത്രമല്ല ഒരുപാട് ആളുകളുടെ തൊഴിൽ ചെയ്യും. ഇപ്പോഴും ഇപ്പോൾ ഗോൾഡ് മർച്ചൻസിൻ്റെയൊക്കെ അസോസിയേഷൻ എന്ത് ചെയ്തു, ഇത് പിന്നെ ഇതിനെതിരെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചുള്ളത് വലിയൊരു ഇൻഡസ്ട്രിയാണ്, ഇതൊരു എസൻഷ്യൽ ഇൻഡസ്ട്രി പോലെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതിപ്പോൾ വെറും കുറച്ച് ജ്വല്ലറി മുതലാളിമാർക്ക് മാത്രം ലാഭമുണ്ടാക്കുന്ന സ്ഥാപനങ്ങളല്ല, മറിച്ച് ഓരോ ജുവല്ലറിയിലും അതിൻ്റെ പണിശാലകളിലും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരുടെയൊക്കെ തൊഴിലിനെ ഇത് ബാധിക്കാൻ പോവുകയാണ്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു നിയന്ത്രണം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു പ്രസ്താവനയിലൂടെ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എത്രമാത്രമായിരിക്കുമെന്നുള്ള പഠിക്കപ്പെടാതെ പോകാൻ പാടില്ല. ഇനി മറ്റൊരു ചോദ്യം എന്താ വെച്ചാൽ, ഇവിടെ ഇപ്പോൾ സാധാരണ ജനങ്ങളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാറും ഉപയോഗിക്കില്ല. അപ്പോൾ അത് പൂളിംഗ് നടത്തണം എന്നാണ്. കാർ പൂളിംഗ് നടത്തണം എന്ന് പറഞ്ഞാൽ 3-4 ആളുകൾ ഒരു കാറിൽ പോകുക എന്നർത്ഥം. ഇവിടെ കാറേ ഉപയോഗിക്കാത്ത ആളുകളാണ് ഇവിടെ ഉള്ളത്. അവർ ബസ്സൊക്കെ തന്നെ അല്ലെങ്കിൽ ട്രെയിനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ ലക്ഷ്വറി കാറുകൾ അനിയന്ത്രിതമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു, ഇമ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത്തരം കാറുകളുടെ ഉപഭോഗത്തിൻ്റെയും ഉപയോഗത്തിൻ്റെയും മേൽ നിയന്ത്രണം വേണ്ടേ? കാരണം ഈ കാറുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ ഇപ്പോൾ 4 കിലോമീറ്റർ അത് ഓടുള്ളൂ. അപ്പോൾ അവിടെ കൺസംഷനെ യഥാർത്ഥത്തിൽ ബാധിക്കുന്ന അത്തരത്തിലുള്ള മുകളിൽ നിയന്ത്രണം ആവശ്യമുണ്ട്.
4: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിൻ്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: Tune to reality.

0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് റിയാദു സ്വാലിഹീൻ. ഷെയ്ത്വാൻ പഠിപ്പിച്ചു കൊടുത്തത് എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഅസ്ല്ലി വഅസ്ല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദു സ്വാലിഹീനിൽ ഇമാം നവവി റഹ്മഹുല്ലാ ഫളായിലുകൾ വിശദീകരിക്കുന്ന കിതാബിൽ വിശുദ്ധ ഖുർആനിലെ പ്രത്യേകം സൂറത്തുകളും ആയത്തുകളും അവയുടെ ശ്രേഷ്ഠതകളും വിവരിക്കുമ്പോൾ ആയത്തുൽ കുർസി വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്താണ്. അതിൻ്റെ പ്രത്യേകതകൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ 1020-ാമതായി കൊണ്ടുവന്ന ഹദീസ് വഅൻ നബി ഹുറൈറത്ത് റളിയല്ലാഹുഅൻഹു, അബു ഹുറൈറ റളിയല്ലാഹുഅൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അബു ഹുറൈറ റളിയല്ലാഹുഅൻഹു അബ്ദുറഹ്മാൻ ബിൻ സുഖർ അദ്ദൗസി അൽ യമാനി റളിയല്ലാഹു അൻഹു, അബ്ദുൽ ഷംസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പേര്. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിന് വളരെയേറെ മഹത്വമാണ് സഹാബികളുടെ കൂട്ടത്തിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി എന്ന പ്രത്യേകത, 5374 ഹദീസുകൾ, ആ ഒരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു എന്നതും, ആ ഹദീസുകൾ മറച്ചുവെക്കാതെ

നാമത്തിന് പകർന്നു നൽകി എന്നുള്ളതൊക്കെ വലിയ മഹത്വമാണ് അദ്ദേഹത്തെക്കുറിച്ച് അറിയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തൻ്റെ ഒരു അനുഭവം പറയുന്നത് ആയത്തുൽ കുർസിയുടെ മഹത്വത്തിൽ വന്ന ഒരു കാര്യം. ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഹിഫ്ളി സക്കാത്തി റമദാൻ. റമദാനിലെ സക്കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഏൽപ്പിച്ചു. ഫാതാനി ആതിൻ, ഒരാൾ എൻ്റെ അടുക്കൽ വന്നു, വരുന്ന ഒരാൾ. ഫജഅല യഹ്സു മിന ത്വആമി, അയാൾ ഈ റമദാനിൽ എന്നെ ഏൽപ്പിച്ചതായ സക്കാത്ത്, ആ സക്കാത്തിൻ്റെ ഭക്ഷണത്തിൽ നിന്ന് അയാളിങ്ങനെ എടുക്കുന്നുണ്ട്. ഫഅഖദ്തു, ഞാൻ അയാളെ പിടിച്ചു. ഫഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു, ലഅർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതയുടെ അടുക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുക തന്നെ ചെയ്യും. അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നി മഹ്താജ്, ഞാൻ ആവശ്യക്കാരനാണ്. വലയ്യ അയ്യാലുൻ, എനിക്ക് കുടുംബങ്ങളുണ്ട്. വബി ഹാജത്തുൻ ഷദീദ, എനിക്ക് ശക്തമായ ആവശ്യമാണുള്ളത് എന്നൊക്കെ ഇങ്ങനെ എന്നോട് റിക്വസ്റ്റ് പറഞ്ഞപ്പോൾ, ഫഖല്ലൈതു അൻഹു, ഞാൻ അയാളെ വിട്ടു. ഫഅസ്ബഹ്തു, അങ്ങനെ ഞാൻ സുബഹിയായപ്പോൾ, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബാ ഹുറൈറ മാ ഫഅല അസീറുക്കൽ ബാരിഹ, ഇന്നലെ രാത്രി പിടിച്ച ആ ഒരു പിടിച്ച ബന്ദി അതെവിടെ? അപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഷക്ക ഹാജത്തൻ വഴിയാലൻ, അയാളുടെ ആവലാതിയൊക്കെ പറഞ്ഞു, ആവശ്യക്കാരനാണ്, കുടുംബമുണ്ട്. അപ്പോൾ ഞാൻ ഫറഹിം തുഹു ഫഖല്ലൈ തുസബീലഹു, ഞാൻ അദ്ദേഹത്തോടൊരു കരുണ കാണിച്ചു, അയാളുടെ വഴിക്ക് അയാളെ വിട്ടു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അമാ ഇന്നഹു ഖദ് കദബക വസയഊദു, അയാൾ കള്ളനാണ്, കളവാണ് പറഞ്ഞിട്ടുള്ളത്, അയാൾ മടങ്ങി വരും, പിന്നെയും വരും. ഫഅറഫ്തു, ഞാൻ മനസ്സിലാക്കി, അന്നഹു സയഊദ്, അയാൾ പിന്നെയും വരികയായിരിക്കും. ലിഖൗലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം അള്ളാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഫറസത്തുഹു, ഞാനത് കാത്തിരുന്നു വളരെ, ഇനി അയാളെ വന്നാൽ ഒരിക്കലും വിടരുത് എന്നുള്ള നിലക്ക്, അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫജാ യഹ്സു മിന ത്വആം, അയാൾ വന്നു ഭക്ഷണത്തിൽ നിന്ന് എടുക്കുകയാണ്. ഫഖുൽതു, അയാളെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ലഅർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. അപ്പോൾ അയാൾ പറഞ്ഞത്, ഇനി എന്നെ വിടണം. ഫഇന്നി മുഹ്താജ്, ഞാൻ ആവശ്യക്കാരനാണ്. വഅലയ്യ അയ്യാലുൻ ലഅഊദു, എനിക്ക് കുടുംബങ്ങളുണ്ട്, ഇനി ഞാൻ വരൂല, ഇനി ഞാൻ മടങ്ങി വരികയില്ല. രണ്ടാമത്തെ പ്രാവശ്യവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനൊരു കരുണ തോന്നി. ഫറഹിം തു, അദ്ദേഹം പറയുന്നത്, ഞാൻ അദ്ദേഹത്തോട് കരുണ ചെയ്തു. ഫഖല്ലൈതു സബീലഹു, അയാളെ അയാളുടെ വഴിക്ക് വിട്ടു. ഫഅസ്ബഹ്തു, സുബഹിയായപ്പോൾ. ഫഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ദൂതർ എന്നോട് പറഞ്ഞു, യാ അബാ ഹുറൈറ, അല്ലയോ അബൂ ഹുറൈറ, മാ ഫഅല അസീറുക്കൽ ബാരിഹ, ഇന്നലെ പിടിച്ച ആ ഒരു ബന്ദി അയാൾ എന്താ നീ ചെയ്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഷക്ക ഹാജത്തൻ വഅയ്യാലൻ, അയാൾ അയാളുടെ വേവലാതിയും പ്രയാസവും ഒക്കെ പറഞ്ഞു, അയാളുടെ കുടുംബം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഫറഹിം തുഹു ഫഖല്ലൈതു സബീലഹു, ഞാൻ അയാളോട് കരുണ കാണിച്ചിട്ട് അയാളെ അയാളുടെ വഴിക്ക് വിട്ടു, അയാളെ അയാളുടെ വഴിക്ക് വിട്ടു. ഫഖാല, അപ്പന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ഖദ് കദബക വസയഊദു, നിശ്ചയമായും അവൻ നിങ്ങളോട് കളവ് പറഞ്ഞതാണ്, അയാൾ മടങ്ങി വരും. അപ്പം മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ വളരെ ജാഗ്രതയോടുകൂടി വളരെ നിരീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ഫജാ അയഹ്സു മിന ത്വആമി ഫഅഖദ്തുഹു, അയാൾ വന്ന് ഭക്ഷണം എടുക്കുന്നു, അപ്പം ഞാൻ അയാളെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ലഅർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതെന്തായാലും അള്ളാഹുവിൻ്റെ ദൂതരുടെ അടുക്കിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുക തന്നെ ചെയ്യും. വഹാദ ആഖിറു സലാസി മറാത്തിൻ അന്നക തസ്ഉമു അന്നക ലാ തഊദ്, ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഞാനിനി മടങ്ങി വരികയില്ല, എന്നിട്ട് നിങ്ങൾ വന്നിരിക്കുകയാണ്, പിന്നെയും വരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ദഅനി, എന്നെ വിട്ടേക്കണം. ഫൈനി വഅല്ലിമുക കലിമാത്തിൻ യംഫഉക അല്ലാഹു ബിഹ, ഞാൻ നിങ്ങൾക്ക് ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരാം, അതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് പ്രയോജനം നൽകും. അപ്പോൾ ഖുൽതു, അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നു, ഞാൻ ചോദിച്ചു, മാ ഹുന്ന, എന്താണ് ആ കലിമത്തുകളത്? അപ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കുന്നു, ഇതാ അവൈച്ച ഇല ഫിറാഷിക്ക, നീ നിൻ്റെ വിരിപ്പിലേക്ക് ചെന്നാൽ, ഉറങ്ങാൻ വേണ്ടി ചെന്നാൽ, ഫഖ്ര ആയത്തൽ കുർസി, ആയത്തുൽ കുർസി നീ പാരായണം ചെയ്യുക. ഫഇന്നഹു ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിളുൻ, എന്നാൽ നിനക്ക് നിശ്ചയമായും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഒരു കാവൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വലയ്യ ഖുറബക ഷൈത്താൻ ഹത്താ തുസ്ബിഹ, പ്രഭാതം വരെ
പിശാച്ച് നിൻ്റെ അടുക്കലേക്ക് അടുക്കുകയില്ല എന്ന് പറഞ്ഞു. ആ ഒരു ഇൽമ് അള്ളാഹൻ്റെ അടുക്കൽ ഉപകാരം ലഭിക്കുന്നതായ ഒരു കാര്യം എനിക്ക് അയാൾ പറഞ്ഞു തന്നു. അപ്പം അദ്ദേഹം പറയുന്നത് ഫഹല്ലൈതു സബീലഹു, ഞാൻ അയാളുടെ വഴിക്ക് വിട്ടു. ഫഹസ്ബഹത്തു, അങ്ങനെ ഞാൻ സുബഹിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, മാ ഫഅല സീറുക്കൽ ബാരിഹ, ഇന്നലെ പിടിച്ച ആ ബന്ദി എന്തേ അയാൾ ചെയ്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹ് റസൂലേ, സഅമ അന്നഹു യുഅല്ലിമുനി കലിമാതി, അയാൾ എന്നോട് പറഞ്ഞു, ഉറപ്പ് പറഞ്ഞു, ഉപകാരപ്പെടുന്നു, എംഫഅനി അല്ലാഹു ബിഹ, അള്ളാഹു എനിക്ക് പ്രയോജനം നൽകുന്നതായ ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാമെന്ന്. അങ്ങനെ ഞാൻ ഫഹല്ലൈതു സബീലഹു, അയാളുടെ വഴിക്ക് വിട്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാഹിയ, എന്താണത്? ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഖാലലി, അയാൾ എന്നോട് പറഞ്ഞത്, ഇദാ വൈതൈല ഫിറാഷിക, നീ നിൻ്റെ വിരിപ്പിലേക്ക് ചെന്നാൽ, ഫഖ്റ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി പാരായണം ചെയ്യണം, മിൻ അവ്വലിഹ ഹത്ത തഖ്തിമലായ, ഈ ആയത്ത് അവസാനിക്കുന്നവരെ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലൈൽ ഖയ്യൂം എന്ന് തുടങ്ങി അതിൻ്റെ അവസാനം വരെ, ആയത്ത് അവസാനിക്കുന്നതുവരെ, വഹുൽ അലിയുൽ അലീം എന്നതുവരെ ഓതണം. എന്നിട്ട് വക്കാലലി എന്നോട് പറഞ്ഞു, ലാ യസാലു അലൈക മിൻ അല്ലാഹി ഹാഫിളുൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു കാവൽ നിനക്കുണ്ടാകും. വലൻ യഖറബക ഷൈത്വാനുൻ ഹത്ത തുസ്ബിഹ, നീ സുബഹിയാവുന്നതുവരെ, പ്രഭാതത്തിലാകുന്നതുവരെ ഒരിക്കലും പിശാച്ച് ഷൈത്വാൻ നിൻ്റെ അടുക്കലേക്ക് അടുക്കുകയേയില്ല എന്ന്. ഇത് പറഞ്ഞപ്പോൾ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹു ഖദ് സദഖക വഹുവ കദൂബ്, ആ എന്നാൽ നീ അറിഞ്ഞോ, മനസ്സിലാക്കിക്കോ, അവൻ പറഞ്ഞ കാര്യം സത്യമാണ്, പക്ഷേ അവൻ കള്ളനാണ്. തഅലമു മൻ തുഖാത്തിബു മുൻദു സലാസിൻ യാ അബാ ഹുറൈറ, നിനക്കറിയുമോ അബൂ ഹുറൈറ, നീ ആരെയാണ് അഭിസംബോധന ചെയ്തത് ഈ മൂന്ന് ദിവസങ്ങളിലും? കുൽത്തു, ഞാൻ പറഞ്ഞു, ലാ, എനിക്കറിയില്ല. ഖാല റസൂൽ പറഞ്ഞു, ദാക ഷൈത്താനൻ, അവൻ ഷെയ്ത്താനാണ്, അത് ഷെയ്ത്താനാണ്, ഷെയ്ത്താനായിരുന്നു, ആ ഷെയ്ത്താനിനോടാണ് ഷെയ്ത്താനാണ് വന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, ഹാദിഹിൽ ഖിസ്സ ഖിസ്സത്തുൻ അജീബത്തുൻ അലീമ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത്. ഈ ഒരു കഥ വളരെ അത്ഭുതകരമായ ഒരു മഹത്തായ ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ റമദാനിലെ സദഖകൾ സക്കാത്തുകൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയും, അതായത് അലൽ ഫിത്ര യഹ്ഫളുഹ, റമദാനിലെ സക്കാത്തുൽ ഫിത്ർ, വക്കാനു യജ്മഉനഹ ഖബ്ല അൽ ഈദ് ബിയൗമിൻ ഔ ബിയൗമൈൻ, പെരുന്നാളിൻ്റെ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് അവർ സക്കാത്തുൽ ഫിത്ർ ഒരുമിച്ച് കൂട്ടാറുണ്ടായിരുന്നു, അവരത് ശേഖരിക്കാറുണ്ടായിരുന്നു. വക്കാൻ അബൂ ഹുറൈറ വക്കീലൻ അലി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയിരുന്നു അതിൻ്റെ സൂക്ഷിപ്പ് മേൽനോട്ടം, അതിൻ്റെ കാവൽ. അപ്പോഴാണ് ഒരു രാത്രിയിൽ ഒരാൾ വരുന്നത് ആ ഭക്ഷണത്തിൽ നിന്ന് അയാളെടുക്ക് കട്ടെടുക്കാൻ വേണ്ടി, അതിന് എടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ പിടിച്ചു, എന്നിട്ടിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുക്കലേക്ക്, കാരണം അത് സക്കാത്തുൽ ഫിത്റാണ്, പൊതു സ്വത്താണ്, പൊതു സ്വത്തിൽ നിന്ന് അങ്ങനെ വന്നിട്ട് എടുക്കാൻ പറ്റുകയില്ലല്ലോ. അപ്പോൾ അയാൾ പേടിച്ചു, അയാൾ പറഞ്ഞു, ഞാൻ കുടുംബവും കുടുംബവും ആവശ്യവും ഒക്കെ ഉള്ള ആളാണ്. ആ ഒരു സംഭവം, അതിൽ ഓരോ കാര്യങ്ങളും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അമാ ഇന്നഹു ഖദ് കദബക, നിങ്ങളോട് കളവാണ് പറഞ്ഞത്, അവനങ്ങനെ കുടുംബവും ആവശ്യമൊന്നുമില്ല, അവൻ മടങ്ങി വരും എന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യം അറിയിച്ചു കൊടുക്കണോ അത് കൃത്യമായി വഹീൻ്റെ അടിസ്ഥാനത്തിൽ അറിയിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം അറിയും. ആ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തത് അതൊക്കെ അറിയും. അതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അത് പറയുന്നത്, അവൻ കളവാണ് പറഞ്ഞിട്ടുള്ളത്, അവൻ ഇനിയും വരുമെന്ന്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം വന്നു, മൂന്നാമത്തെ പ്രാവശ്യം വന്നു, അവനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു ഭക്ഷണം എടുക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്തത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക, പ്രഭാതം വരെ പിശാചിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. സഹോദരങ്ങളെ, ആ ഒരു കാര്യം സത്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യജീവിതത്തിൽ പാലിക്കേണ്ട ഒരു സുന്നത്താണത്. കലിമാത്തുൻ യസീറ തഹ്ഫളുക, എളുപ്പമായ ചില വചനങ്ങൾ നിന്നെ സംരക്ഷിക്കും, നീ എത്ര കാവൽക്കാരെ നിർത്തിയാലും സാധ്യമല്ല ഷെയ്ത്താനെ തടയാൻ വേണ്ടി. പക്ഷേ ഈ കലിമത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്കൊരു പ്രൊട്ടക്ഷൻ നൽകും പ്രഭാതം വരെയും, അതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അമ ഇന്നഹു ഖദ് സദഖക, അവൻ പറഞ്ഞ

0: കാര്യം ശരിയാണ്, പക്ഷെ അവൻ കള്ളനാണ്. ഹാദിഹിൽ മറമാ കാലഹുലക്ക സ്വാദിഖും ഫീഹി, ഈ അവസാന പ്രാവശ്യം വന്നപ്പോൾ അവൻ പറഞ്ഞ വിഷയം ഓക്കെയാണ്, പക്ഷേ അവൻ വഹുവ കദൂബൻ, ആരോടായിരുന്നു ഈ സംസാരിച്ചിരുന്നത്? അത് ദാലിക ഷെയ്ത്താൻ മുത്തലബ്ബിസുൻ ഫി സൂറത്തി ആദമി, മനുഷ്യരൂപത്തിൽ പിശാച്ച് വന്നതായിരുന്നു അത്. ആ നിലക്ക് പിശാച്ചിന് ആളുകളുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, ഒരുപാട് മസ്അലകളും ഫായിദകളും ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുള്ളയാണിത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നുള്ള പാഠങ്ങൾ ഇൻഷാല്ലാ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ടുന്ന ഒരു കാര്യം, ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ആയത്തുൽ കുർസിയെ പാരായണം ചെയ്താൽ പ്രഭാതം വരെ പിശാചിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ അവന് ലഭിക്കുമെന്നുള്ളതാണ്. നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനുമൊക്കെ ആ ഒരു കാവൽ ലഭിക്കാൻ വേണ്ടി ഈ ഒരു ഹദീസിൽ നിന്നുള്ള പാഠം നമ്മൾ ഉൾക്കൊണ്ട് ആ ഒരു കാര്യം നമ്മൾ പ്രാക്ടിക്കലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ പൈശാചിക കുതന്ത്രങ്ങളിൽ നിന്നും പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നുമെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള കാവലും അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയും അഭയവും പ്രൊട്ടക്ഷനും എല്ലാം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് റിയാളുസ് സ്വാലിഹീൻ, ഷെയ്ത്താൻ പഠിപ്പിച്ചു കൊടുത്തത് എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: ഈസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
2: ജമാഅത്തെ നിസ്കരിക്കുമ്പോൾ നാം അത്തഹിയാത്ത് ചൊല്ലി തീരുന്നതിന് മുമ്പ് ഇമാം സലാം വീട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്.
3: മഅ്മൂം അത്തഹിയാത്തിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇമാം സലാം വീട്ടുകയാണെങ്കിൽ എന്തു ചെയ്യണമെന്നാണ് സഹോദരന്റെ ചോദ്യം. നിസ്കാരത്തിൽ അവസാനത്തെ തശഹുദ് എന്നു പറയുന്നത്, അത്തഹിയാത്ത് എന്നു പറയുന്നത് നിസ്കാരത്തിന്റെ റുക്കുനുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ റുക്കിന് പരിപൂർണമായി കൊണ്ടുവരിക എന്നത് നിർബന്ധവുമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായിക്കൊണ്ട് ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുന്ന നഖൂലു ഖബ്ല അൻ യുഫ്രിദ അലൈന അത്തശഹ്ഹുദ്, ഞങ്ങളുടെ മേൽ തശഹ്ഹുദ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, അസ്സലാമു അലല്ലാ ഖബ്ല ഖൽഖിഹി, അസ്സലാമു അല ജബ്റായീല വ മീകായീൽ, അസ്സലാമു അലല്ലാ ഖബ്ല ഖൽഖിഹി എന്നും അസ്സലാമു അല ജബ്റായീൽ വ മീകായീൽ എന്നും ഞങ്ങൾ ചൊല്ലാറുണ്ടായിരുന്നു. ഫഅല്ലംന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തശഹ്ഹുദ്, ആ സമയത്ത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് തശഹ്ഹുദ് പഠിപ്പിച്ചു തരികയാണ് ചെയ്തത്. തശഹ്ഹുദ് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം നസായിയും ദാറക്കുത്തിനിയും ബൈഹഖിയുമെല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസ് സ്വഹീഹാണെന്നാണ് പണ്ഡിതന്മാരെല്ലാം വിധി കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തശഹ്ഹുദ് ഞങ്ങളുടെ മേൽ നിർബന്ധമാകുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോൾ കൃത്യമായി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തശഹ്ഹുദ് അഥവാ അത്തഹിയാത്ത് ഓതുക എന്നത് അവസാനത്തെ റക്അത്തിൽ അത്തഹിയാത്ത് ഓതുക എന്ന നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ തശഹ്ഹുദ് ഓതിക്കഴിയുന്നതിന് മുമ്പ് ഇമാം സലാം വീട്ടുകയാണ് എങ്കിൽ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തശഹ്ഹുദ് പരിപൂർണമായി ചൊല്ലിക്കഴിയുന്നത് വരെ ഇരിക്കുകയും എന്നിട്ട് സലാം വീട്ടുകയുമാണ് വേണ്ടത്. ഇമാമിനെ തുടർന്നുകൊണ്ട് ഉടനെ തന്നെ സലാം വീട്ടേണ്ടതില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ഡിതന്മാരിൽ മറ്റു ചിലർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്, നാലു കാര്യങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് ഇസ്തിആദത്ത് കൂടി അഥവാ ശരണം തേടുക എന്നതുകൂടി നിർബന്ധമാണ്. ആ നാലു കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറയുകയുണ്ടായി. ഇദാ ഫറഗ അഹദുക്കും മിന തശഹ്ഹുദിൽ അഖീരി ഫല്യതഅവ്വദ് ബില്ലാഹി മിൻ അർബ, നിങ്ങൾ അവസാനത്തെ തശഹ്ഹുദിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞാൽ നാലു കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ശരണം തേടുക. ഒന്നാമത്തത് മിൻ അദാബി ജഹന്നം, നരകശിക്ഷയെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ശരണം തേടുക. വമിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ശരണം തേടുക. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, ജീവിതസമയത്തും മരണസമയത്തും ഉണ്ടാകുന്ന ഫിത്നകളെ തൊട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ശരണം തേടുക. വമിൻ ഷെറിൽ മസീഹിദ്ദജ്ജാൽ, മസീഹിദ്ദജ്ജാലിൻ്റെ ഷെറിനെ തൊട്ടും ഇത് നിങ്ങൾ ശരണം തേടുക. അപ്പോൾ ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇവിടെ അംറിൻ്റെ സീഗയിൽ ആണ് അഥവാ കൽപ്പനയുടെ കൽപ്പനാക്രിയ ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്നതുകൊണ്ട് തന്നെ ഇത് വാജിബാണ് എന്നു പറഞ്ഞ പണ്ഡിതന്മാരെയും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലലും എല്ലാം നിർബന്ധമാണ് എന്ന കാര്യം എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ റുക്കുനുകളായി എണ്ണപ്പെടുന്ന കാര്യങ്ങൾ മുഴുവനും പൂർത്തീകരിക്കപ്പെട്ടതിനു ശേഷം മാത്രമേ, പ്രത്യേകിച്ചും അത്തഹിയാത്തിന് ശേഷം മറ്റൊരു പുതിയ റുക്കിനിലേക്ക് ഇമാം പോകുന്നില്ല എന്നതുകൊണ്ട് ആ റുക്കുനുകളായി പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങൾ പരിപൂർണമായി ഓതിയതിനു ശേഷം, ചൊല്ലിയതിനു ശേഷം മാത്രമായിരിക്കണം നമ്മൾ സലാം വീട്ടേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.
2: വിവാഹത്തിന് സ്റ്റേജിൽ കയറുന്നതും ഫാമിലിയായി ഫോട്ടോസ് എടുക്കുന്നതും ഇസ്ലാമിൽ അനുവദനീയമാണോ? ഫോട്ടോ ആൽബം ആക്കുന്നത് പറ്റില്ലെങ്കിൽ അത് സോഫ്റ്റ് കോപ്പിയായി സൂക്ഷിക്കാൻ പാടുണ്ടോ എന്നൊക്കെയാണ്.
4: പീസ് റേഡിയോയിലൂടെ ഒരു ചോദ്യം വരുമ്പോൾ ആ ചോദ്യത്തിലെ അക്ഷരങ്ങൾ മാത്രം വായിച്ച് മറുപടി പറഞ്ഞാൽ പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കല്യാണ വീട്ടിൽ വധുവിനും വരനും ഇരുന്നുകൂടെ ഇരിക്കുന്നതിനെന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യം ഒരു വിവാഹവും വിവാഹത്തലേന്നും എന്നൊക്കെ പറയുമ്പോൾ അതിരുവിട്ട ആഘോഷങ്ങളുടെയും ധൂർത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും അമിത വ്യയത്തിൻ്റെയും വേദികളായി തീരുകയാണ്. കല്യാണത്തിൻ്റെ രണ്ടും മൂന്നും ദിവസം മുതൽ തുടങ്ങുന്നു അത്തരം പ്രവർത്തനങ്ങളൊക്കെ. പണം ഒഴുക്കുന്ന ധൂർത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അടയാളങ്ങളായിത്തീരുന്നു പലരുടെയും വിവാഹ സദസ്സുകൾ. തീർച്ചയായും അതിന് കൃത്യമായ മറുപടി പറയേണ്ടി വരും. ഇന്നൽ മുബദിരീന കാനു ഇഖ്വാന ശയാത്വീൻ, അമിത വ്യയം ചെയ്യുന്ന ആളുകൾ പിശാചിൻ്റെ കൂട്ടാളികളാണ് എന്നാണ്. ഹറാമായ ഒരു കാര്യത്തിനു വേണ്ടി അല്പം ചിലവഴിക്കുന്നത് പോലും തബ്ദീറാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അങ്ങനെയെങ്കിൽ വലിയ സംഖ്യകൾ മുടക്കി ഉണ്ടാക്കുന്ന സ്റ്റേജുകൾ അത് പലപ്പോഴും ദൂർത്തിൻ്റെ അടയാളമായി തീരുന്നില്ലേ എന്ന് നാം ചിന്തിക്കണം. അത്തരം സ്റ്റേജുകളിൽ ഒരു വരനും വധുവും ഇരുന്നു എന്നതിലപ്പുറം അവിടെ മറ്റു പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പലരെയും അണിനിരത്തി അന്യർ കടന്നു വന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോഗ്രാഫർമാർ ഫോട്ടോ എടുക്കുന്ന ആളുകൾ ആൺപെൺ വ്യത്യാസമില്ലാതെ സർവറിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഒരു കൃത്യമായ നിർദ്ദേശം പാലിക്കേണ്ടതുണ്ട്. ഒരു ഫോട്ടോ എടുക്കുക എന്നത് ആവശ്യത്തിനോ അത്യാവശ്യത്തിനോ ആകുമ്പോഴാണ് അനുവദനീയമായി തീരുക. അതല്ലാതെ യാതൊരു അത്യാവശ്യവുമില്ലാതെ നിരന്തരമായി ഫോട്ടോ എടുക്കുന്നു, അതിനുവേണ്ടി അണിഞ്ഞൊരുങ്ങുന്നു, അതിനുവേണ്ടി മേക്കപ്പുകൾ ചെയ്യുന്നു, അത് അന്യപുരുഷന്മാരുടെ മേൽ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു, അത് ഫിത്നത്തിന് കളമൊരുക്കുന്നു എന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിനെ നമ്മൾ മറുപടി കണ്ടെത്തേണ്ടത്. ദൂർത്തുകൾ ഒഴിവാക്കുക, പൊങ്ങച്ചങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക, ആളുകൾക്ക് ഫിത്നക്ക് കുഴപ്പത്തിന് വളം വയ്ക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ തൃപ്തിയും പ്രീതിയും ലഭിച്ചുകൊണ്ടായിരിക്കണം വിവാഹത്തിൻ്റെ ഒന്നാം ദിനം മുതൽ വധൂവരന്മാർ കുടുംബജീവിതത്തിലേക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് എന്നാണ് ഉണർത്താനുള്ളത്.
2: കടബാധ്യത മൂലമോ മറ്റു സാമ്പത്തിക പ്രശ്നം മൂലമോ ആത്മഹത്യ ചെയ്താൽ അവരുടെ വാസം നരകമാണെന്നും അവർ ഖിയാമത്ത് നാൾ വരെ ആ കുറ്റം ചെയ്തു നിൽക്കും എന്ന് പറയുന്നു. ശരിയാണോ? വിശദീകരിക്കാമോ എന്നാണ്.
4: ആത്മഹത്യ വൻ പാപമാകുന്നു. അള്ളാഹുവിൻ്റെ തലാഖതിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മയാകുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷയില്ലായ്മയാകുന്നു. പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, മാനസിക വിഷമങ്ങളുണ്ടാകുമ്പോൾ ക്ഷമിച്ചാൽ അള്ളാഹു പ്രതിഫലം കനിയുമെന്ന ആശയം മനസ്സിലാക്കാത്തത് കൊണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ മറ്റ് മതവിഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആത്മഹത്യാ നിരക്കിൽ വളരെ കുറവാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. ഒരു മുസ്ലിം ആത്മഹത്യ ചെയ്താൽ അതുവഴി അയാളുടെ എല്ലാ നന്മകളും തടയപ്പെടുമോ എന്നാണ് ചോദ്യം. ആത്മഹത്യവൻ പാപമാണ് എന്നതുകൊണ്ട് തന്നെ അത് നരകപ്രവേശനത്തിന് വഴിയൊരുക്കുന്ന ഘടകവും കൂടിയാകുന്നു. അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമുഖത്ത് ധീരധീരം പോരാടുന്ന ഒരാളെ നോക്കിക്കൊണ്ട് ഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണെന്ന് പറഞ്ഞപ്പോൾ സഹാബിമാർ ആശ്ചര്യപ്പെട്ടുപോയി. അങ്ങനെ അവസാനം അയാൾക്കൊരു മുറിവ് പറ്റിയപ്പോൾ ആയുധം നാട്ടി നിർത്തി അതിൻ്റെ മുകൾ കമിഴ്ന്നു കടന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നരകത്തിലേക്ക് വഴിയൊരുക്കുന്ന പ്രവർത്തനമാകുന്നു ആത്മഹത്യ. അതിൻ്റെ അർത്ഥം ആത്മഹത്യ ചെയ്തയാൾ ശാശ്വതനായി നരകത്തിലായിരിക്കും എന്നല്ല, അതേപോലെ തന്നെ അവൻ്റെ കർമ്മങ്ങളെല്ലാം തന്നെ നിഷ്ഫലമായിപ്പോവും എന്ന അർത്ഥത്തിലുമല്ല. അവൻ മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി മുസ്ലിം അല്ലാതെയായി മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ അവനെ മറമാടുവാൻ പാടില്ല. അവൻ്റെ സമ്പത്ത് മുസ്ലിമീങ്ങളായ മക്കൾക്ക് എടുത്ത് ഉപയോഗിക്കുവാൻ പാടില്ല എന്ന ആശയമൊന്നും ഈ തരത്തിൽ വരുന്നില്ല. അല്ലാഹു കരുണാവാരുതിയാണ്. അങ്ങനെ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമസ്കരിക്കണം, അങ്ങനെ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.

0: ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
1: പ്രവാസി പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ന് വരുമാനത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവയിൽ ഏതെല്ലാമാണ് അനുവദനീയം, ഏതെല്ലാമാണ് നിഷിദ്ധം എന്നത് സാധാരണക്കാരായ ആളുകൾ പോലും പഠിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത്. പെൻഷൻ, പ്രവാസി പെൻഷൻ, ഇവ പലിശയുടെ ഗണത്തിലാണോ അഥവാ ഇൻഷുറൻസ് പോളിസിയിൽ പെട്ടതാണോ എന്നതാണല്ലോ ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായും പ്രവാസി പെൻഷനെക്കുറിച്ച് അല്പം അവഗാഹമായി പഠിക്കുക തന്നെ വേണം. എന്നാൽ പൊതുവെ ഗവൺമെൻറ് നൽകുന്ന സബ്സിഡികൾ, ഗവൺമെൻറ് നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ, അത് ആ രാജ്യത്തുള്ള പ്രജകൾ സ്വീകരിക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ സ്വീകരിക്കാവുന്നതാണ്, അത് പലിശയായി മനസ്സിലാക്കിക്കൂടാ. ഉദാഹരണമായി, കർഷകർക്ക് സബ്സിഡികൾ നൽകാറുണ്ട് ഗവൺമെൻറ്, ക്ഷീരോത്പാദകരായ ആളുകൾക്ക് സബ്സിഡികൾ നൽകാറുണ്ട്. അതേപോലെ തന്നെ കാർഷിക രംഗം, മറ്റ് പല രംഗങ്ങളിലും ഗവൺമെൻറ് നൽകുന്ന സബ്സിഡികൾ, ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് നൽകുന്ന സബ്സിഡി, അതല്ലാത്ത പല സാമ്പത്തിക സഹായങ്ങൾ, താഴേക്കടയിൽ ജീവിക്കുന്ന സാമ്പത്തികമായി അല്പം അധോഗതിയിലുള്ള ആളുകൾക്ക് റേഷൻ വഴി നൽകുന്ന സഹായങ്ങൾ, ഇതെല്ലാം രാജ്യം അല്ലെങ്കിൽ രാജ്യത്തെ ഭരണാധികാരികൾ നൽകുന്ന ധനസഹായമായിട്ടേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പെൻഷൻ്റെ കാര്യമെടുക്കാം. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അയാളുടെ ശമ്പളത്തിൽ നിന്നും ഒരു നിശ്ചിത വിഹിതം എടുക്കുകയും പിന്നീട് അയാളുടെ സർവീസ് വിരാമത്തിന് ശേഷം, റിട്ടയർഡ് ചെയ്തതിന് ശേഷം, ഗവൺമെൻറ് ആ ഒരു സംഖ്യയും അതിന് പുറമെ അല്പം സാമ്പത്തികമായ സഹായവും നൽകുന്നുവെങ്കിൽ അത് ഇൻഷുറൻസിൻ്റെ ഗണത്തിലല്ല മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലാഹു ആലം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൃത്യമായ വിവരം അറിയണമെങ്കിൽ ഈ പോളിസി എന്താണ് എന്ന് വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം, ഗവൺമെൻറ് നൽകുന്ന എല്ലാ സാമ്പത്തിക വഴികളും അത് ഇൻഷുറൻസ് അല്ല എന്നോ, അവയിൽ പലിശ ഒരിക്കലും ഉൾപ്പെടുകയില്ല എന്നോ അല്ല പറയുന്നത്. ഗവൺമെൻറ്റേതര കമ്പനികൾ ഇൻഷുറൻസ് നൽകുന്നത് പോലെ ആ ഒരു രൂപത്തിലാണ് ഗവൺമെൻറ് നൽകുന്നത് എങ്കിൽ സംശയമില്ല, അത് ഇൻഷുറൻസ് തന്നെയാണ്. ചുരുക്കത്തിൽ, പ്രവാസി പെൻഷൻ, അതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം അറിഞ്ഞതിന് ശേഷമേ ഇതിനുള്ള മറുപടി പറയുവാൻ സാധിക്കുകയുള്ളൂ.
0: സക്കാത്ത് മുഴുവനായും സ്വന്തം മഹലിൽ തന്നെ കൊടുക്കേണ്ടതുണ്ടോ, അതോ സ്വന്തം മഹല് കൂടാതെ പരിചയമുള്ള മുന്നേ താമസിച്ചിരുന്ന മഹലുകൾ മറ്റ് സക്കാത്ത് ഓൺലൈൻ, നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഏജൻസികൾ എന്നിവയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്നാണ്.
1: പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട കർമ്മകാര്യങ്ങളാകുന്ന അടിസ്ഥാന സ്തംഭങ്ങളിൽപ്പെട്ട ഒന്നാണ് സക്കാത്ത്. നിശ്ചിതമായ വസ്തുക്കൾക്ക് നിശ്ചിത തോതിൽ നിശ്ചിത സമയത്ത് കൊടുക്കുന്ന കാര്യങ്ങൾക്കാണ് സക്കാത്ത് എന്ന് പറയുക. എന്തെല്ലാം കാര്യങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണം, മതം വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ആർക്കെല്ലാം കൊടുക്കണം, ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുമ ശിഷ്യനായ മുആദ് ഇബ്ൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദാഇയായി നിയോഗിച്ചപ്പോൾ, പ്രബോധകനും ആയി നിയോഗിച്ചപ്പോൾ, അവരോട് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആദ്യം തൗഹീദിനെക്കുറിച്ചായിരിക്കണം, നമസ്കാരത്തെക്കുറിച്ചായിരിക്കണം, സക്കാത്തിനെക്കുറിച്ചായിരിക്കണം, നോമ്പിനെക്കുറിച്ചായിരിക്കണം. അവിടെ സക്കാത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, തുഖദു മിൻ അഗ്നിയാഇഹിം ഫതുറദ്ദു ലിഫുഖറാഇഹിം, സക്കാത്ത്

0: അവരിലെ ധനികരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയും അവരിലെ ഫക്കീറുമാരായ സാധുക്കളായ ആളുകൾക്ക് കൊടുക്കുകയും വേണമെന്നാണ്. ഈ ഹദീത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് വീക്ഷണങ്ങൾ പണ്ഡിതന്മാർ അവതരിപ്പിച്ചു. മുസ്ലിങ്ങളിൽ നിന്നു ശേഖരിക്കപ്പെടുന്ന സകാത്ത് മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾക്ക് തന്നെ കൊടുക്കണം, അത് എവിടെയായിരുന്നാലും ശരി എന്നൊരർത്ഥം അതിനുണ്ട്. അതല്ല, ഏതൊരു സ്ഥലത്ത് നിന്നാണോ നാട്ടിൽ നിന്നാണോ സകാത്ത് ശേഖരിക്കുന്നത് ആ നാട്ടിലുള്ള ആളുകൾക്ക് തന്നെ കൊടുക്കേണ്ടതുണ്ട്. കാരണം അവരിലുള്ള ധനികരിൽ നിന്ന് അത് സ്വീകരിക്കുകയും അവരിലുള്ള പാവപ്പെട്ട ഫക്കീറുകളായ ആളുകൾക്ക് നൽകപ്പെടുകയും ചെയ്യുന്നു എന്നാണല്ലോ. അതുകൊണ്ട് അതേ നാട്ടിൽ വിതരണം ചെയ്യണം എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. ഏതായിരുന്നാലും ഒരു കാര്യത്തിൽ സംശയമില്ല, അതായത് ഒരു നാട്ടിൽ സക്കാത്തിൻ്റെ അവകാശികൾ ഇല്ലാതെ വരികയാണ് എങ്കിൽ ആ സക്കാത്ത് അടുത്തുള്ള അർഹരായ ആളുകൾക്ക് നൽകാം. അല്ലെങ്കിൽ നാട്ടിൽ ഉള്ള അവകാശികളേക്കാൾ ഇപ്പോൾ വളരെ അത്യാവശ്യമായിരിക്കുന്നത് മറ്റു ചില ആളുകളാണ് എങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുത്താലും അത് വീടുന്നതാണ് പര്യാപ്തമാണ്. കേരള സക്കാത്ത് സെല്ല് പോലുള്ള സംരംഭങ്ങളിൽ അവിടെ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ പരിപൂർണമായ മുഴുവൻ സക്കാത്തും സ്റ്റേറ്റ് തലത്തിലേക്ക് തരണമെന്നല്ല. നിങ്ങൾ മഹല്ലുകളിലുള്ള സക്കാത്ത് സെല്ലുകളിലേക്ക് കൊടുക്കാം, വ്യക്തിപരമായി കൊടുക്കാം, അതോടൊപ്പം ഒരു വിഹിതം സ്റ്റേറ്റ് തലത്തിൽ നാം കൊടുക്കുമ്പോൾ സ്റ്റേറ്റ് തലത്തിൽ വളരെ അർഹരായ ധാരാളം ആളുകളുടെ അപേക്ഷകളും അങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥകളും അറിയുന്ന സ്ഥിതിക്ക് അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പലപ്പോഴും ഇത്തരം സക്കാത്ത് സെല്ലുകളോ കൂട്ടായ്മകളോ സഹായിക്കുന്ന അവസ്ഥയുണ്ടായിക്കൊള്ളണമെന്നില്ല. കേരളത്തിൽ തന്നെ സക്കാത്തിൻ്റെ വിഷയത്തിൽ ഗൗരവമായി ആലോചിക്കുന്ന ആളുകൾ എല്ലാ ജില്ലകളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മുസ്ലിങ്ങൾ തന്നെ ന്യൂനപക്ഷമുള്ള ഡിസ്ട്രിക്റ്റുകളുണ്ട്, ജില്ലകളുണ്ട്. അവിടെയുള്ള ആളുകൾക്കും അർഹമായ അവകാശം ലഭിക്കേണ്ടതുണ്ട്, അവരെ സഹായിക്കേണ്ടതുണ്ട്. സ്റ്റേറ്റ് തലത്തിലാവുമ്പോൾ ഇത്തരം ആളുകളെ കണ്ടെത്തി അവരെ സഹായിക്കുവാൻ മറ്റാരുമില്ല എങ്കിലും സക്കാത്തിൻ്റെ ഒരു വിഹിതം അവർക്ക് നൽകുവാൻ സാധിക്കുന്നു എന്നത് ഒരു നന്മ തന്നെയാണ്, ഒരു മസ്ലഹത്ത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ സക്കാത്തിൽ നിന്ന് ഒരു വിഹിതം അങ്ങനെ കൊടുക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. പലപ്പോഴും അത് വളരെ നന്മയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക.
1: ഒരാൾ മരിച്ച മൂന്നാം ദിവസം മൗലൂദും പാട്ടും ഒന്നും ഇല്ലാതെ എല്ലാവരെയും വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്.
0: മരണവുമായി ബന്ധപ്പെട്ട് ധാരാളം ദുരാചാരങ്ങൾ ബിദ്അത്തുകൾ സമൂഹത്തിൽ കാണുവാൻ സാധിക്കും. ഓരോ നാട്ടിലും വ്യത്യസ്തമായിരിക്കും. മരിച്ച് അന്ന് തന്നെ പ്രത്യേകമായ ഹൽവ വിതരണം ചെയ്യുക, കറുത്ത ഹൽവ വിതരണം ചെയ്യുക, മൂന്നിൻ്റെ അന്ന് കണ്ണൂക്കുണ്ടാക്കുക, ഏഴിന് പ്രത്യേകമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുക, പതിനാലിനും നാൽപ്പതിനും ആണ്ടിനുമൊക്കെ മൗലീദ് ഓതിയും മൗലീദ് ഓതാതെയും ഒക്കെയായി അന്നദാനം നൽകുക എന്നതാണ്. ഇവിടെ രണ്ട് തെറ്റുകളാണ്. ഒന്ന്, മരണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് എന്തെല്ലാം മതപരമായ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് സംസ്കരണ മുറകൾ പഠിപ്പിച്ചിട്ടുണ്ട്. മകൾ സൈനബ് മരണപ്പെട്ട വളയിൽ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹജ്ജത്തുൽ വദാഇൽ ഒരു സ്വഹാബി മരണപ്പെട്ടപ്പോൾ എങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഖബറ് കുഴിക്കുന്നതും ഒക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് കഴിഞ്ഞ് അന്നൊരു പ്രത്യേകമായ ആഹാര പലഹാരങ്ങൾ വിതരണം ചെയ്യുവാനോ കണ്ണൂക്കോ അടിയന്തരമോ പതിനാലോ നാൽപ്പതോ ആണ്ടോ നടത്തുന്ന ഒരു സമ്പ്രദായം ഇസ്ലാം പഠിപ്പിച്ചിട്ടേ ഇല്ല. രണ്ടാമതായി, ആഘോഷപൂർവം കൊണ്ടാടുന്ന ഇത്തരം അന്നദാനങ്ങൾക്ക് മുമ്പായി ഓതപ്പെടുന്ന മൗലീദുകളിൽ ഇസ്ലാമിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ശിർക്കൻ വാക്കുകൾ ചൊല്ലപ്പെടുന്നു, അർത്ഥം അറിഞ്ഞോ അറിയാതെയോ എന്നത് മറ്റൊരു അപരാധമാണ്. ഇതൊക്കെ മാറി ഇപ്പോൾ കണ്ടുവരുന്ന സമ്പ്രദായമാണ് ഒരു പ്രത്യേക ദിവസത്തിൽ അന്നദാനത്തിന് പകരം മാംസം വിതരണം ചെയ്യുക. മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി മക്കളോ ഇനി മറ്റുള്ള ആളുകളോ കടം വീട്ടുകയാകട്ടെ അനുവദനീയമാണ്. മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി മക്കൾ വല്ലതും ചെയ്യുന്നു എങ്കിൽ അത് അംഗീകരിക്കപ്പെട്ട കാര്യം തന്നെയാണ്. സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മയ്ക്ക് വേണ്ടി കിണർ കുഴിച്ചു കൊടുത്തു, ഇതൊക്കെ ഹദീസിൽ വന്ന കാര്യം തന്നെയാണ്. എന്നാൽ അതിനൊരു പ്രത്യേകമായ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ ഇതിന് പ്രത്യേകമായ ഒരു സമയം നിർണയിക്കൽ, ഇസ്ലാം സമയം നിർണയിച്ചുവെങ്കിൽ അങ്ങനെ സമയം നിർണയിക്കാം. ഇപ്പോൾ അറഫയിൽ നിൽക്കുക എന്നത് ഇസ്ലാം കൃത്യമായ ഒരു സമയം നിശ്ചയിച്ചു. ഹജ്ജുമായി ബന്ധപ്പെട്ട് ദുൽഹജ്ജ് 9 അന്ന് ഉച്ച മുതൽ സൂര്യാസ്തമനം വരെ നിൽക്കണം. അത് സമയബന്ധിതമായി ചെയ്യേണ്ട ഒരു ആരാധനയാണ്. സമയം നിർണയിക്കാത്തൊരു കാര്യത്തിൽ നാം സമയം നിർണയിക്കുക. 40 അന്ന് മാത്രം ഒരു വിതരണം, അല്ലെ 7 അന്ന് മാത്രം ഒരു ഉരുവിനെ അറുത്ത് മാംസ വിതരണം എന്നത് ആ സമയത്തിന് ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്നുവെങ്കിൽ അത് തീർത്തും അനാചാരമാണ്, ബിദ്അത്താണ്. നേരെ മറിച്ച് ഒരാൾ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി അവർക്ക് പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടി വല്ല സഹായങ്ങളും ചെയ്യുന്നു എങ്കിൽ അത് ഒരിക്കലും തള്ളിപ്പറയേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഏത് രൂപത്തിലാണ് ഈ ആളുകൾ അറുക്കുന്നത് എന്ന് നോക്കിയാണ് അതിനെ നാം മനസ്സിലാക്കേണ്ടത്.
2: മഷാ അല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയനിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി എന്നിവർ.
3: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: പവർ ഗ്രിഡിൽ 668 ട്രെയിനി. പൊതുമേഖലാ സ്ഥാപനമായ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ 668 ട്രെയിൻ ഒഴിവുണ്ട്. കേരളം ഉൾപ്പെടുന്ന സതേൺ റീജിയനിൽ 128 ഒഴിവുണ്ട്. ഒരു വർഷം പരിശീലനം, തുടർന്ന് റെഗുലർ നിയമനം. May 11 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. www.powergrid.in തസ്തികയും യോഗ്യതയും. ഡിപ്ലോമ ട്രെയിനി ഇലക്ട്രിക്കൽ, 70% മാർക്കോടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടിയവർക്ക്. ഡിപ്ലോമ ട്രെയിനി, ജൂനിയർ ഓഫീസർ ട്രെയിനി, ജൂനിയർ ഓഫീസർ ട്രെയിനി FA, ജൂനിയർ ടെക്നീഷ്യൻ തുടങ്ങി നിരവധി ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 27, ശമ്പളം ജൂനിയർ ടെക്നീഷ്യൻ ട്രെയിനി പരിശീലന സമയത്ത് 21,000 മുതൽ 72,000 രൂപയും, തുടർന്ന് 21,500 മുതൽ 74,000 വരെയും. ഫീസ്: ജൂനിയർ ടെക്നീഷ്യൻ ട്രെയിനി തസ്തികയിലേക്ക് 200 രൂപ, മറ്റ് തസ്തികകളിലേക്ക് 300 രൂപ. SC ST ഭിന്നശേഷിക്കാർ, വിമുക്ത സൈനികർ എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല.
7: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതകു തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിൻ്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറെ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവളവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും ബ്രേക്കും ഉണ്ടാകും, നമ്മുടെ സുജൂദുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ അല്ലദി ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിനെ അറിഞ്ഞും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ തെറ്റുകളെയും നമ്മൾ ഒരുപോലെ കാണാൻ പാടില്ല. നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് തകരാറാകുന്നതും അതിൻ്റെ ബോഡിയിൽ ഒരു വര വീഴുന്നതും ഒരുപോലെയല്ലോ. ബോഡിയിൽ വര വീഴുന്നത് നമുക്ക് വേദനയുണ്ടാക്കുമെങ്കിലും അത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്നാൽ ബ്രേക്ക് തകരാറായാൽ അത് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ഒരുപക്ഷെ അപരൻ്റെയും ജീവിതത്തെ അപകടപ്പെടുത്തി എന്ന് വരാം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കൂടുതൽ ജാഗ്രതയോടെയും ശ്രദ്ധയോടുകൂടെയും തന്നെ നമ്മൾ പുലർത്തേണ്ടതുണ്ട്. നാം ജീവിച്ച് മരിച്ചു പോകുന്നതിലിടക്ക് നമ്മുടെ കൈകളാൽ ഒരു മരണം സംഭവിക്കരുത്. നമ്മളെല്ലാവരും വളരെ ജാഗ്രതയോടുകൂടെ, സൂക്ഷ്മതയോടുകൂടെ കാണേണ്ട ഒരു കാര്യമാണത്. ഒരു പക്ഷേ ഒരു വർഗീയവാദിയായോ ഒരു ആളുകളെ കൊള്ളയടിക്കുന്ന ഒരു കൊലയാളിയായോ ഒന്നും ഒരു കൊലപാതകം ഒരുപക്ഷെ നാം നടത്തിക്കൊള്ളണമെന്നില്ല. എങ്കിലും മറ്റൊരു മനുഷ്യൻ നമ്മുടെ കൈകളാൽ കൊല്ലപ്പെടാൻ അനേക സാധ്യതകളുണ്ട്. ഒന്ന്, ഏതെങ്കിലും ഒരു തർക്കമോ പ്രശ്നങ്ങളോ വരുമ്പോൾ പെട്ടെന്നുള്ള ഒരാക്രമണം, അത് ആയുധം കൊണ്ടായാലും ആയുധം കൊണ്ടല്ലെങ്കിലും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്വന്തം അനുജനാൽ ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മക്കളാൽ പിതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഒരു കൊലപാതകത്തിന് വേണ്ടി അണിയറ ഒരുക്കങ്ങൾ നടത്തി തെളിവുകൾ മറച്ചുവെക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി ബോധപൂർവം ഉറങ്ങിക്കിടക്കുമ്പോൾ കുത്തി കൊലപ്പെടുന്നത് മാത്രമല്ല, മറിച്ച് ഒരു വൈകാരികമായ പൊട്ടിത്തെറിയിൽ കയ്യിൽ കിട്ടിയത് കൊണ്ട് എറിഞ്ഞും മർമ്മസ്ഥാനങ്ങളിൽ അടിച്ചും എത്ര കൊലപാതകങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കൈകൊണ്ട് ഒരു കൊലപാതകം സംഭവിക്കാനുള്ള സാധ്യതകളാണ് ഒന്ന്. രണ്ടാമത്തൊരു കാര്യം, നിരത്തുകളിലൂടെ, അങ്ങാടികളിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ എത്ര ആളുകളാൽ എത്ര ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു ചെറിയ അശ്രദ്ധ, ഒരമിത വേഗത, ഇതുകൊണ്ട് മാത്രം എത്ര അപകടങ്ങൾ. ഒരുപക്ഷെ ഒരാളല്ല, രണ്ടാളല്ല, നാലും അഞ്ചും പേരൊക്കെ ഒരപകടത്തിൽ മരണപ്പെട്ടു പോകുന്നു. ചെറിയൊരു ശ്രദ്ധയുണ്ടെങ്കിൽ അത് ഒഴിവാക്കാമെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അവിടെ ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് നമ്മളാലാണെങ്കിൽ നാം അതിന് ഉത്തരം പറയേണ്ടി വരും എന്നുറപ്പാണ്. ഇസ്ലാമിക ക്രിമിനൽ നിയമത്തിൽ കരുതി കൂട്ടി ചെയ്താലും അബദ്ധവശാൽ ചെയ്താലും അയാൾ ശിക്ഷയ്ക്ക് അർഹൻ തന്നെയാണ്. നാളെ പരലോകത്തും നമ്മുടെ അശ്രദ്ധ കാരണമാണെങ്കിൽ തീർച്ചയായും നമ്മളതിന് മറുപടി പറയേണ്ടി വരുമെന്നുറപ്പാണ്. ഇതുപോലെ തന്നെയാണ് തികച്ചും ഒരു മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ നടത്തുന്ന ചികിത്സകൾ, അതേത് രൂപത്തിലുള്ള ചികിത്സകളാവട്ടെ, മരണം സംഭവിക്കും എന്ന് തോന്നാവുന്ന, എന്നറിയാവുന്ന സാഹചര്യത്തിലുള്ള മരുന്നുകളോ അതേപോലെ തന്നെ ക്രിയകളോ നിർവഹിക്കുമ്പോൾ അത്തരം ചികിത്സാരംഗത്തുള്ള ആളുകളും നല്ലവണ്ണം ശ്രദ്ധിക്കണം. എൻ്റെ ഒരു കൈപ്പിഴ, ഒരു മരണം സംഭവിച്ചാൽ അത് വളരെ ഗുരുതരമായ ഒരു തെറ്റാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചുകൊണ്ട് തന്നെ അതിൽ ഇടപഴകേണ്ടതുണ്ട്. ഇങ്ങനെ എന്തെന്തെല്ലാം അവസരങ്ങൾ മരണത്തിലേക്കുണ്ട്. ഒരു പഴത്തൊലി നമ്മൾ അപകടകരമായ സ്ഥലത്ത് ഉപേക്ഷിച്ചാൽ അതിൽ കാൽത്തട്ടിപ്പോലും ഒരാൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്. സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്തോ ഒരു ഉയരത്തിലോ ഒരാളെ കയറ്റുന്നതും അപകടത്തിന് വഴിയൊരുക്കിയേക്കാം. ഒരു ജീവന്റെ മഹത്വവും ഒരു ജീവന്റെ വിലയും നമ്മൾ തിരിച്ചറിയണമെന്നതു തന്നെയാണ് ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവ്വലുമായി ഉക്കുള്ള ബൈനന്നാസ് യൗമൽ ഖിയാമ ഫിദ്ദിമാഗ്. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആദ്യമായി പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നത് രക്തം ചിന്തിയതിനെ കുറിച്ചാണ്. ആരെങ്കിലും കൊലപ്പെടുത്തുകയോ അക്രമങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മകളാണ് നാളെ പരലോകത്ത് ആദ്യം തീരുമാനമാക്കപ്പെടുക എന്നാണ്. എവിടെയെങ്കിലും ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകത്തിന് ഉത്തരവാദിയുണ്ടല്ലോ, അവന്റെ ശിക്ഷയാണ് നാളെ പരലോകത്ത് ആദ്യം തീരുമാനിക്കപ്പെടുക. വലിയ വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് കൊലപാതകം ഇത്ര ഗുരുതരമായ ഒരു തിന്മയായി ഇസ്ലാം പരിഗണിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഒരു ജീവന്റെ വില അത്ര വലുതാണ്. ഒന്ന്, ഒരു ജീവൻ നൽകാൻ ആർക്കും സാധ്യമല്ല. നഷ്ടപ്പെടുത്തി കളയുന്നത് നൽകാൻ കഴിയുന്നവനല്ലേ നഷ്ടപ്പെടുത്താൻ അവകാശമുള്ളൂ. അതുകൊണ്ട് ഒരു ജീവന്റെ വിലയാണ് അവിടെ കണക്കാക്കപ്പെടുന്നത്. അതുമല്ല സഹോദരങ്ങളെ, ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കും അയാൾ. ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഏക മകനായിരിക്കും അയാൾ. ജീവിതത്തിൽ എന്തുമാത്രം വേദനകളാണ് ആ അനാഥത്വത്തിൽ അവരനുഭവിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അതുമാത്രമല്ല, നമ്മൾ ചിന്തിച്ചാൽ ധാരാളക്കണക്കിന് അപകടങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങനത്തെ ഒരു മരണം കൊണ്ട് സംഭവിക്കുന്നു തിരിച്ചറിയാൻ നമുക്ക് വിഷമമില്ല. അതിലുപരി ആ വ്യക്തി ഒരു വിശ്വാസിയായ ഒരു നല്ല മനുഷ്യനാണെന്ന് നിങ്ങൾ വിചാരിക്കൂ. അയാൾക്ക് ഇനിയും അയാളുടെ പരലോകത്തെ തുലാസിലേക്ക് നന്മകളേറെ ചെയ്യുവാനുള്ള നല്ലൊരവസരത്തെയാണ് ഒരപകടത്തിലൂടെ, ഒരക്രമത്തിലൂടെ, ഒരു കൊലപാതകത്തിലൂടെ നഷ്ടപ്പെടുത്തി കളയുന്നത് നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ മഗ്‌രിബ് നമസ്കരിച്ച് ഇപ്പോഴത്തേക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അശ്രദ്ധമായ വാഹനം വന്നിടിക്കുമ്പോൾ ആ വ്യക്തിക്ക് അടുത്തൊരു നമസ്കാരത്തിൽ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി. ഉംറക്ക് പണം കെട്ടി കാത്തിരിക്കുകയാണ് അയാൾ, ഒരു ഉംറക്കുള്ള അവസരം അയാൾക്ക് നഷ്ടപ്പെടുത്തി. ഒരു പാവപ്പെട്ടവന് ഒരു നല്ലൊരു വീട് നിർമ്മിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെയാണ് അയാൾ വീട്ടിലേക്ക് പോകുന്നത്, അതിനുള്ള നല്ലൊരു അവസരം നഷ്ടപ്പെടുത്തി. എന്തെല്ലാം നന്മകൾക്കാണ് അവസരം അവസാനിപ്പിക്കുന്നത്, അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയെ കൊലപ്പെടുത്തുന്നതും ഇസ്ലാമിൽ ഒരു സമൂഹത്തെ മുഴുവനും കൊലപ്പെടുത്തുന്ന തുല്യമാണ്. ഒരു വ്യക്തിക്ക് ജീവൻ നൽകുന്നത്, ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുന്നത് ഒരു സമൂഹത്തെ, മനുഷ്യരാശിയെ മുഴുവൻ രക്ഷിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിശ്വാസിയാകുമ്പോൾ അത് കുറച്ച് ഗൗരവപരമാണ്, ഒരു നല്ല ജീവിതത്തിൻ്റെ നല്ല അവസരമാണല്ലോ മുടക്കുന്നത്. വമയ്യഖ്തുൽ മുഅ്മിന മുതഅമ്മിദം ഫജസാഉഹു ജഹന്നം ഖാലിദം ഫീഹാ വഗളിബല്ലാഹു അലൈഹി വലഅനഹു വഅഅദ്ദലഹു അദാബൻ അലീമ. ഒരു സത്യവിശ്വാസിയെ കരുതി കൂട്ടികൾ കൊലപ്പെടുത്തിയാൽ നരകമാണ് അതിൻ്റെ പരിണതി. അതിലവൻ ശാശ്വതനായിരിക്കും. അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും, ശാപമുണ്ടാകും. അവന് ഏറ്റവും വമ്പിച്ച ശിക്ഷ അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. എത്ര വലിയ താക്കീതാണ് കൊലപാതകത്തിനെതിരെ നൽകുന്നത്. മഹാപാപങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. ഇജ്തനിബു അസ്സബഅൽ മൂബിഖാത്ത്, വിനാശകരങ്ങളായ ഏറ്റവും അപകടകാരികളായ മഹാപാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന്. അവർ ചോദിച്ചു, യാ റസൂലുള്ളാ വമാഹുൻ, ഏതൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ മഹാപാപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നശർക്കുബില്ല, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. ഭൗതികമായ മാനദണ്ഡങ്ങൾക്കപ്പുറത്ത് നമുക്കൊരു സഹായമോ രക്ഷയോ തരാൻ അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ. ആ അള്ളാഹുവിന് നൽകേണ്ട പ്രാർത്ഥനകളും അതേപോലെ തന്നെ നേർച്ചകളും മറ്റുള്ളവർക്ക് നൽകണം. വസിഹർ, സിഹർ മാരണം. എന്തിനാണ് മാരണം ചെയ്യുന്നത്? മറ്റുള്ളവന് ജീവഹാനി വരുത്താനും മറ്റുള്ളവനെ നശിപ്പിക്കാനും മറ്റുള്ളവന് ദ്രോഹങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് മാരണം. എന്തെല്ലാം തിന്മകളുടെ വഴികളിലൂടെയാണത് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ മഹാപാപം അതാണ്. വഖത്ലു നഫ്സ് അല്ലത്തി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി ഒരാളെ കൊലപ്പെടുത്തുക. നോക്കൂ, നിങ്ങൾ മഹാപാപങ്ങളിൽ മൂന്നാമതായി എണ്ണിയത് അന്യായമായി മറ്റൊരുത്തനെ കൊലപ്പെടുത്തുക. വാക്കിലു റിബ പലിശ തിന്ന, വാക്കിലുമാല എത്തിയും അനാഥൻ്റെ സ്വത്ത് ഭക്ഷിക്കുക, അതേപോലെ തന്നെ യുദ്ധ സന്ദർഭങ്ങളിൽ നിന്ന് തിരിഞ്ഞുവിടുക, അതേപോലെ തന്നെ വഖദുഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, അശ്രദ്ധകളായ പരിശുദ്ധകളായ സ്ത്രീകളെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുക, നശിപ്പിച്ചു കളയുന്ന വിനാശകരമായ പാപങ്ങളിൽ മൂന്നാമതായി ഇവിടെ എണ്ണുന്നത് കൊലപാതകമാണ്. ഗൗരവത്തോടെ ചിന്തിക്കണം സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. മറ്റുള്ളവരെ എന്തെങ്കിലും അക്രമങ്ങൾ വരാൻ പാടില്ല. ഒരു വിശ്വാസിയിൽ നിന്ന് പ്രത്യേകിച്ചും ലൻ യസാലൽ മുഅ്മിനു ഫീ ഫുസ്ഹത്തിൻ മിൻ ദീനിഹി മാ ലം യുസിബ് ദമൻ ഹറാമൻ, നിഷിദ്ധമാക്കപ്പെട്ട ഒരു രക്തത്തെ ചിന്തുന്നതുവരെ ഒരാൾ അവൻ്റെ വിശ്വാസത്തിലായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് പോലും അതിന് പോലും കുറവ് വരുത്തുന്ന, ഭംഗം വരുത്തുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് രക്തം ചിന്തലിനെ ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് വളരെ ലാഘവത്വത്തോടുകൂടെയാണ് ഇന്ന് സമൂഹം കാണുന്നത്. ഏറ്റവും ഈസിയായി ഒരു വിഷമമില്ലാതെ ആളുകൾ ചെയ്യുന്ന കൊലപാതകമാണ് ഭ്രൂണഹത്യ. ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴേക്കും ഭാര്യ അടുത്ത പ്രഗ്നൻസി ആരംഭിച്ചു. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ കുട്ടിയെ കൊലപ്പെടുത്താൻ, ഗർഭപാത്രത്തിൽ വെച്ച് കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നു. സഹോദരങ്ങൾ, എന്ത് വ്യത്യാസമാണുള്ളത്? ജനിച്ചു വീണ, പിറന്നു വീണ ഒരു കുഞ്ഞിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതും ഗർഭപാത്രത്തിൽ വെച്ച് അബോർഷൻ ചെയ്ത് കൊല്ലുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ആ കുട്ടിക്ക് ഒരല്പം സാവകാശവും ജീവിക്കാൻ സമയവും കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി മുറ്റത്തോടി കളിക്കുന്ന സ്റ്റേജിലേക്ക് വരും. അപ്പോൾ ആ കുട്ടിനെ കൊല്ലുന്ന പോലെ തന്നെയാണ് ഗർഭപാത്രത്തിൽ വെച്ച് കൊലപ്പെടുത്തുന്ന കൊലപാതകം. ഒരു കൊലയുടെ കുറ്റം പൂർണ്ണമായും അവകാശപ്പെട്ടതാണ് ആ കൊലപാതകം. എത്ര ലളിതമായിട്ടാണ്, എത്ര സിമ്പിളായിട്ടാണ് ഇത്തരം കൊലപാതകങ്ങളെ ആളുകൾ കാണുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ പലപ്പോഴും ആളുകൾ അതിനെ ഉപദേശിക്കാറാണ് പതിവ്. പക്ഷേ നമ്മൾ ഗൗരവപരമായി പറയണം, ഭ്രൂണഹത്യ ഗുരുതരമായ തെറ്റാണ്. ഒരു കൊലപാതകത്തിൻ്റെ എല്ലാ ശിക്ഷയും അതിനു ലഭിക്കും എന്ന് നമ്മൾ ഉറപ്പെടുത്തേണ്ടത്. എന്തിനു നമ്മൾ ഭയപ്പെടണം? അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയും അറിവോടും കൂടെ അല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല. അമാത്തസ്കുത്തുമീൻ വറക്കത്തിൻ ഇല്ല യാല മുഹല്ല, അള്ളാഹു അറിയാതെ ഒരു ഇല പോലും പൊഴിയുന്നില്ല. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഒരു പുതിയ കുഞ്ഞിൻ്റെ സമാരംഭം കുറിച്ചെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ ഒരു മനുഷ്യനെ ഭൂമിയിൽ ജനിക്കുവാൻ അള്ളാഹു അനുമതി നൽകിയിരിക്കുകയാണ്. ആ കുട്ടി ജനിച്ചോട്ടെ, ആ കുട്ടിക്കുള്ള ഭക്ഷണം ഇവിടെയുണ്ട്, സൗകര്യം ഇവിടെയുണ്ട്. പലപ്പോഴും ഇത്തരം ശ്രമങ്ങൾ നടത്തുന്ന ആളുകൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. എപ്പോഴെങ്കിലും അങ്ങനെ അബോർഷൻ ചെയ്യാം എന്ന് ആഗ്രഹിച്ച് നിന്ന് ആരെങ്കിലും നമ്മെ പിന്തിരിപ്പിച്ചു എന്ന് വിചാരിക്കുക, അങ്ങനെ പിന്തിരിപ്പിച്ച് പിന്നീട് ആ കുട്ടി വളർന്ന് വലുതായി കളിച്ച് ചിരിച്ച് മടിയിരിക്കുമ്പോൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇവനെ കൊല്ലാൻ അന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നല്ലോ എന്നാലോചിച്ച് ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാം ഒരു കൊലപാതകത്തിൻ്റെ ആഴം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അശ്രദ്ധമായിട്ട് പോലും നമ്മുടെ ഭാഗത്തു നിന്ന്, നമ്മുടെ കൈകളാൽ, നമ്മുടെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൈകളാൽ, നമ്മുടെ കാരണത്താൽ ഒരാൾ മരണപ്പെട്ടുകൂടാ എന്ന് നമ്മൾ ഓർക്കണം. എന്നാൽ ഒരു ജീവൻ വെള്ളത്തിൽ മുങ്ങുന്ന, അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്ന, ആശുപത്രിയിൽ പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന ഒരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ഒരു ജീവനെ രക്ഷിച്ചു എന്ന ചാരിതാർത്ഥ്യം മുഴുവൻ മാനവരാശിയെയും രക്ഷിച്ചതിന് സമാനമായതാണ്. അതുകൊണ്ട് അപകടകരവും മാരകവുമായ ഈ പാപം, അള്ളാഹു വിരോധിച്ച ഈ വിനാശകരങ്ങളായ ഏറ്റവും വലിയ ഈ തെറ്റ്, അശ്രദ്ധയിൽ കൊണ്ടുപോലും നമ്മളൊന്ന് സംഭവിക്കരുതെന്ന് തീരുമാനിക്കണം. എല്ലാ തെറ്റുകളിൽ നിന്നും സുരക്ഷിതമായി ജീവിച്ച് മരണപ്പെടുമ്പോൾ ഒരു തിന്മയെക്കുറിച്ചും വ്യാകുലപ്പെടാനില്ലാതെ പൂർണ്ണ പ്രതീക്ഷയോടുകൂടെ പരലോകത്തേക്ക് പോകാനുള്ള നല്ലൊരു മനസ്സും ജീവിതാവസരവും അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.
2: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥം എന്ന ഭാഗം അവതരിപ്പിക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് അവതീർണമായതാണല്ലോ പരിശുദ്ധ ഖുർആൻ. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ് എന്നും അതുപോലെ തന്നെ അത് കവിതയാണ് എന്നുമെല്ലാം വാദിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ആ വാദങ്ങളെല്ലാം അർത്ഥശൂന്യമായതാണ് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ ബോധ്യപ്പെടും. ഈ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ് എന്നുള്ളതിന് ധാരാളം തെളിവുകൾ നിരത്തുവാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ് ഖുർആൻ എന്ന് പറയുന്ന ധാരാളം ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരായത്ത് തന്നെയാണ് സൂറത്തു ശുഅറയിലെ 192 ആയത്ത് മുതലുള്ള ചില ആയത്തുകൾ. അവിടെ അള്ളാഹു പറയുന്നത് ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ലോകങ്ങളുടെ റബ്ബ് അഥവാ അള്ളാഹു അവനിൽ നിന്ന് അവതരിപ്പിച്ചതാകുന്നു. ലോകങ്ങളുടെ റബ്ബ് അവതരിപ്പിച്ചത് തന്നെയാകുന്നു. നസല ബിഹി, അതുകൊണ്ട് ഇറങ്ങിയത് അഥവാ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് ആരാണ് കൊണ്ടുവന്നത്? അർറൂഹുൽ അമീൻ, വിശ്വസ്ത ആത്മാവ് അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അലാ ഖൽബിക്, പ്രവാചകനോട് പറയാണ് താങ്കളുടെ ഹൃദയത്തിൽ, ആ ഹൃദയത്തിലേക്കാണത് ഇറങ്ങിയത്. എന്തിനാണ്? ലിത്തക്കൂന മിനൽ മുന്തിരീൻ, താങ്കൾ താക്കീദ് നൽകുന്നവരുടെ കൂട്ടത്തിൽ ആകുവാൻ വേണ്ടിയാണ്. അതിൻ്റെ അവതരണം ബിലിസാനിൻ അറബിയിൻ മുബീൻ, സ്പഷ്ടമായ വ്യക്തമായ അറബി ഭാഷയിലാണ് അത് അവതരിപ്പിച്ചത്. അപ്പോൾ ധാരാളം കാര്യങ്ങൾ ഈ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ പരിശുദ്ധ ഖുർആൻ ഇത് അവതരിച്ചത് അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ നിന്ന് എന്നല്ല അള്ളാഹ് പറഞ്ഞത്, റബ്ബുൽ ആലമീനിൽ നിന്നാണ്. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകങ്ങളുടെ റബ്ബിൽ നിന്നാണ് ഇത് അവതരിച്ചത് എന്നുള്ളതാണ്. അൻസലഹുല്ലാഹു അലൈക വ ഔഹാഹു ഇലൈക് എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അഥവാ അള്ളാഹു താങ്കളുടെ മേൽ അവതരിപ്പിച്ചു, താങ്കൾക്ക് വഹ്യ് നൽകി. ഇതേ ആശയം അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ വാഖിഅയിലും പറയുന്നുണ്ട്. ഖുർആനെക്കുറിച്ച് അള്ളങ്ങനെ പറഞ്ഞപ്പോൾ അള്ള പറഞ്ഞു, ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, ശുദ്ധിയുള്ളവരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബിൽ നിന്നാകുന്നു അത് അവതീർണമായത്. അതേപോലെ തന്നെ സൂറത്തുൽ ഹാഖയിലും അള്ളാഹു പറയുന്നുണ്ട്, വമാ ഹുവ ബിഖൗലി ശാഇർ, ഈ ഖുർആൻ അതെന്തല്ല, ഒരു കവിയുടെ വാക്കല്ല. ഖലീലമ്മാ തുഅ്മിനൂൻ, വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. വലാ ബിഖൗലി കാഹിൻ, അതൊരു ജ്യോത്സ്യന്റെ വാക്കുകളുമല്ല. കലീലമ്മാ തദക്കറൂൻ, വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ ഉറ്റാലോചിക്കുന്നുള്ളൂ. പിന്നെ ഇതെന്താണ്? തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബിൽ നിന്നും അവതീർണമായതാകുന്നു ഇത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹാക്കയുടെ 41 മുതൽ 43 വരെയുള്ള ആയത്തുകളിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ സൂറത്തു ത്വാഹയുടെ 1 മുതൽ 4 വരെയുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു, മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതശ്ഖ. റസൂലിനോട് പറയാണ്, താങ്കൾക്ക് ദൗർഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടിയല്ല നാം ഖുർആൻ അവതരിപ്പിച്ചത്. അപ്പോൾ ഖുർആൻ സൗഭാഗ്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞത്, തൻസീലൻ, അത് അവതീർണമായത് മിമ്മൻ, ഒരുവനിൽ നിന്നാണ്. അവൻ്റെ പ്രത്യേകത, ഖലഖൽ അർദ വസ്സമാവാത്തിൽ ഉല, ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിൽ നിന്നാണ് അവതീർണമായത്. അതുപോലെ സൂറത്തുൽ ജാസിയയിൽ അള്ളാഹ പറയുന്നു, തൻസീലുൽ കിതാബി, ഈ വേദഗ്രന്ഥത്തിൻ്റെ അവതരണം, മിനല്ലാഹിൽ അസീസിൽ ഹക്കീം, യുക്തിമാനായ പ്രതാപശാലിയായ അള്ളാഹുവിൽ നിന്നാകുന്നു. അതുപോലെ തന്നെ സൂറത്തു ഫുസ്സിലത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള ആയത്തിൽ അള്ളാഹ പറയുന്നു, തൻസീലും മിനർ റഹ്മാനിർ റഹീം, റഹ്മാൻ റഹീം, പരമകാരുണികൻ കരുണാവാരിധി, അതായ അള്ളാഹുവിൽ നിന്നാകുന്നു. അതുപോലെ തന്നെ സൂറത്തു യാസീനിൻ്റെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകൾ അള്ളാഹു പറയുന്നുണ്ട്, യാസീൻ, വൽ ഖുർആനിൽ ഹക്കീം, ഇന്നക ലമിനൽ മുർസലീൻ, അലാ സിറാത്തിൻ മുസ്തഖീം, തൻസീലൽ അസീസിർ റഹീം, അസീസായ റഹീമായ അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണിത്. ഇങ്ങനെ ധാരാളം വേറെയും ആയത്തുകളുണ്ട്. ഇങ്ങനെ ധാരാളം ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്, ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ്. നമ്മളീ പറഞ്ഞ സൂറത്തു അശ്വറയിലെ 192 ആയത്തിനെ വിശദീകരിച്ച് മഹാനായ ശംഖീത്തി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അൽവാഉൽ ബയാൻ എന്ന തഫ്സീറിൽ പറയുന്നത്, അക്കദ ജല്ല വഅലാ ഫീ ഹാദിഹിൽ ആയത്തിൽ കരീമ, ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉറപ്പിച്ചു പറയാണ്, അന്ന ഹാദൽ ഖുർആനൽ അലീമ, ഈ മഹത്തായ ഖുർആൻ, തൻസീലുൻ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാകുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആൻ, അത് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് അവതീർണമായത് തന്നെയാണ്. അതിൻ്റെ തെളിവുകളും വിശദീകരണങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ അവതീർണവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സൂറത്തു ശുഅറായിൽ പറഞ്ഞ മറ്റ് ഭാഗങ്ങൾ കൂടി നമ്മൾ ആദ്യം പറഞ്ഞുവല്ലോ. ഇൻഷാല്ലാ അതിൻ്റെ വിശദീകരണം നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥം എന്ന ഭാഗം ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലമന്തോൾ.

വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. കബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.

0: പ്രാർത്ഥനാ പഠനം, നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന, ഭാഗം 11. ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി മയ്യത്ത് നിസ്കാരത്തിൽ മൂന്നാമത്തെ തക്ബീറിൽ നമുക്ക് മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥനയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിച്ചത് ഇത്രയും ഭാഗമാണ്. അല്ലാഹുമ്മ ഇന്ന ഫുലാന ബിന ഫുലാനിൻ ഫീ ദിമ്മത്തിക്ക വഹബ്ലി ജിവാരിക്ക ഫഖിഹി മിൻ ഫിത്നത്തിൽ ഖബ്രി വഅദാബിൻ നാരി وأنت أهل الحق وفاء والحق وأنت أهل الوفاء والحق. ഇനി അതിൻ്റെ ബാക്കി ഭാഗം. ഫഗ്ഫിർ ലഹു വർഹംഹു ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. فاغفر له وارحمه انك انت الغفور الرحيم. فاغفر അവിടെ ഗൈൻ ആണ്, ഫഗ് ഗൈനിനെ സുക്കൂന്. فاغفر له وارحمه. വർഹം ഹ ആണ്, അൽഹംദു എന്നതിലെ ഹ പിന്നെ ഹ ആണ്. വർഹംഹു ഇന്നക അൻതൽ ഗഫൂറു, അവിടെയും ഗൈനാണ്, കുത്തുള്ള ഗൈന. ഗഫൂറു അർറഹീം, എന്തതിൻ്റെ അർത്ഥം? ഫഗ്ഫിർ ലഹു, ആകയാൽ അദ്ദേഹത്തിന് നീ പൊറുത്തു കൊടുക്കണമേ. വർഹംഹു, അദ്ദേഹത്തോട് നീ കരുണ കാണിക്കണമേ. ഇന്നക, തീർച്ചയായും നീ, അൻതൽ ഗഫൂർ, നീ ഏറെ പൊറുക്കുന്നവനും അർറഹീം, കരുണാവാരിധിയുമാകുന്നു. അപ്പോൾ പ്രാർത്ഥന മുഴുവനായി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അല്ലാഹുമ്മ ഇന്ന ഫുലാന ബിന ഫുലാനിൻ ഫീ ദിമ്മത്തിക്ക വഹബ്ലി ജിവാരിക്ക ഫഖിഹി മിൻ ഫിത്നത്തിൽ ഖബ്രി വഅദാബിൻ നാരി وأنت أهل الوفاء والحق فاغفر له وارحمه إنك أنت الغفور الرحيم. ഒന്നുകൂടി പറയാം. اللهم إن فلان بن فلان في ذمتك وحب لي جوارك فقه من فتنة القبر وعذاب النار وأنت أهل الوفاء والحق فاغفر له وارحمه إنك أنت الغفور الرحيم.
2: ഇതാണ് ആ പ്രാർത്ഥന. അത് നമ്മൾ പഠിച്ച് പ്രാവർത്തിയമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനകളാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ കേട്ടത്. ഭാഗം 11. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ. ഇതിൻ്റെ ഭാഗം 11

0: പീസ് റേഡിയോയിൽ ഇനി ദൃശ്യം. സിൽക്ക് സിറ്റി, ഭഗൽപൂരിലൂടെ ആ മടക്കയാത്ര. വിവരണം നസറുല്ല സുലാഹി, കൂടെ വി ടി അബ്ദുസലാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബഅദു. പീസ് റേഡിയോ ദൃശ്യം, അതിൻ്റെ സുന്ദരമായ ചില എപ്പിസോഡുകൾ പിന്നിട്ട് മറ്റൊരു പുതിയ അനുഭവങ്ങളിലേക്ക് ഇൻഷാ അല്ലാ ഇവിടെ നമ്മൾ പ്രവേശിക്കുന്നു. ബഹുമാനായ വി ടി അബ്ദുസലാം സലാഹി, നമ്മൾ ബഷീർ മാസ്റ്റർ, അതുപോലെ തന്നെ നിസാർ ദേവാല, ഇങ്ങനെ നാലാളുകളുള്ള ഒരു ദീർഘമായ യാത്രയുടെ ഏകദേശം അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള ചില അനുഭവങ്ങളാണ് ഇവിടെ നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഗാംഗ്ടോക്ക് അഥവാ നമ്മുടെ സിക്കിമിലെ ഗാംഗ്ടോക്ക് എന്ന മഹാനഗരത്തിൻ്റെ കാഴ്ചയിലൂടെ, അവിടുത്തെ അനുഭവങ്ങളിലൂടെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾക്ക് നീങ്ങാനുള്ളത് സലാം സലാഹി,
2: ഗാംഗ്ടോക്കിൽ രാവിലെ നമ്മൾ കുറച്ചൊന്ന് ഒരു എക്സ്പ്ലോർ ചെയ്തു.
1: അതെ,
2: കാരണം ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വലിയ ചെങ്കുത്തായ താഴ്വാരങ്ങൾ, നിറയെ വീടുകൾ, ആ വീടുകളിലേക്ക് ഇങ്ങനെ പാളി നോക്കുന്ന ബിൽഡിങ്ങുകൾ.
1: അതെ അതെ, മുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പം വേറെ ഒന്നുമില്ല,
2: ഒന്നുമില്ല.
1: ആ പിന്നെ ഒരു എന്താ പറയുക, ഒരു താഴ്വര പോലെ മല കിടക്കണം.
2: ചെറിയ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവുമ്പോഴേ കുതിർന്ന് വീഴാൻ പാകത്തിൽ നിൽക്കുന്ന.
1: അതെ അതെ, എന്നാലും അവിടെ അല്ലേ, അവര് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും അവിടെ ഒരു വീടുണ്ടാക്കുവോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കൂല തന്നെ പറയാം.
2: സാധാരണഗതിയിൽ ഇവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെ പറഞ്ഞ പോലെ തന്നെ കഴിയും. പക്ഷെ അവിടെയും അതിനനുസരിച്ചുള്ള ബിൽഡിങ്ങുകളും സ്ട്രക്ചറും എല്ലാം രൂപീകരിച്ച് അതിനെ അത് നമുക്ക് ശരിക്കും നമ്മളൊന്ന് കാണുതന്നെ വേണം അല്ലേ.
1: തന്നെ തന്നെ, ഇപ്പോൾ അവിടുന്ന് നാദുലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാദുല പാസ് നമ്മൾ നാദുല പാസ് കവർ ചെയ്യാൻ അവിടെ എത്താൻ നമുക്ക് എന്ത് ചെയ്യണം, പെർമിഷൻ എടുക്കേണ്ടതുണ്ട്. താഴെ ഏകദേശം ഒരു 400 രൂപയോ മറ്റുമാണ് അതിൻ്റെ ഫീസ് വരുന്നത്. അത് നമ്മൾ ഇവിടുന്ന് താഴെ നിന്ന് നമ്മളതിൻ്റെ ഫീസ് എടുക്കണം. അതിന് നമ്മൾ ഈ ഹോട്ടലോ അല്ലെങ്കിൽ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ അറിയണ്ട. അവരെന്നെ എന്ത് ചെയ്തു, അത് ചെയ്ത് അവിടത്തേക്കുള്ള വണ്ടി വരെ അവർ ഏർപ്പാടാക്കിയിട്ടുണ്ടോ. വണ്ടിക്ക് ക്യാഷ് വേറെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ പെർമിഷൻ്റെ ക്യാഷ് വേറെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ കുറച്ച് സമയം കിട്ടിയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, അവിടെ നിന്നും എന്തുണ്ട്, ബൈക്കുണ്ട്,
2: ബൈക്കുണ്ട്,
1: ആ ഈ വാടക
2: വണ്ടി,
1: റെൻ്റ് വണ്ടികളുണ്ട്, വേണമെങ്കിൽ നമുക്ക് അതിലും പോകാം. പിന്നെ അതിനുള്ള സംഭവങ്ങൾ അവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ ഏകദേശം 1200 രൂപ മുതൽ 2000 രൂപ വരെയൊക്കെ അവർ ഈടാക്കുന്നുണ്ട് വണ്ടിക്ക് വേണ്ടിയിട്ട്. പിന്നെ അതിനിടയിൽ ഇപ്പം ഈ പറഞ്ഞാൽ നമുക്ക് പോകുന്നതിൻ്റെ ഇടയിലുള്ള ആ ചെറിയൊരു ടൈം നമ്മൾ എന്ത് ചെയ്തു, താഴെ പ്രഭാത കാഴ്ചകളിലൂടെ ഒന്ന് നടന്നു. അവിടെ അവിടെ അവിടെ ആ ഒരു മുകളിൽ നിന്ന് വരുന്ന ആ ചെറിയ അരുവികളെ പോലും അവരെന്ത് ചെയ്തിട്ടുണ്ട്, സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. അത് അതിൻ്റേതായിട്ടുള്ളൊരു മനോഹാരിതയിലേക്ക് മാറ്റിയിട്ട് അതൊരു കാഴ്ച എന്നുള്ള നിലക്ക് അവിടെ ആ റോട്ടിലേക്ക് വന്ന് വെള്ളം ഇങ്ങനെ വീണ ആ ഒരു കാഴ്ചയൊക്കെ ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ അവരെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രകൃതിയെ അധികം എന്ത് ചെയ്തിട്ടില്ല, ദുരുപയോഗം ചെയ്തിട്ടില്ല, ഉള്ളതിനെ ഉള്ള രൂപത്തിൽ തന്നെ. പിന്നെ നമ്മളിവിടെയൊക്കെ മലയൊക്കെ ഇടിച്ച് നിരത്തി അങ്ങനെയല്ല, ഉള്ളതിൽ നിന്ന് അവിടുന്ന് പതുക്കെ ഒരു പില്ലർ പൊക്കയോ അല്ലെങ്കിൽ പൈപ്പ് വെച്ചിട്ട് ജി ഐ വെച്ച് പൊക്കുകയോ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലാറ്റ് ചെയ്തിട്ടുള്ള പിന്നെ ബിൽഡിംഗ് ഉണ്ടാക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. മല ഇടിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ചെയ്തിട്ടില്ല അവർ, ചെയ്തിട്ടില്ല. മുകളിൽ ഈ ഏറ്റവും താഴെയാണ് ഗാംഗ്ടോക്കിൻ്റെ ഈ ഒരു ഭാഗം കിടക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലാണ് നിങ്ങൾ പറഞ്ഞ എം ജി, നമ്മൾ ആ രാത്രി പോയി അവിടെ ആസ്വദിച്ച് അവിടെ അവിടെ നിന്ന് നമുക്ക് നല്ല ഫുഡ് കിട്ടുന്ന ഏരിയകളുണ്ട്. നമ്മൾ എത്തിയ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഒന്ന് രണ്ട് സ്പോട്ടുകൾ തന്നെ ഉണ്ട് അവിടെ. നല്ല പിന്നെ റാഹത്ത് ബിരിയാണി സെൻ്റർ ഉണ്ട്, മുബാറക് ബിരിയാണി സെൻറ്റർ, ഇങ്ങനെ കുറച്ച് നല്ല അത്യാവശ്യം നല്ല
2: അവിടുത്തെ തന്നെ
1: നല്ല എന്താ പറയുക, നല്ല രീമാനുള്ള മനുഷ്യന്മാരായിട്ടുള്ള ആളുകൾ അവിടെ ചെയ്യുന്നുണ്ട്. വളരെ കുറഞ്ഞ റേറ്റിൽ 100 രൂപ 120 രൂപ
2: നമുക്ക് അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല.
1: നല്ല തണുപ്പാണ്, തണുപ്പത്ത് നല്ല ചൂടുള്ള നല്ല ബിരിയാണി, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയുള്ള അത്യാവശ്യം നല്ല ബിരിയാണി, അത് കഴിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ഇഷ്ടം പോലെ നമുക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. രാവിലെ നമുക്ക് പറഞ്ഞ വണ്ടി വന്നു, വണ്ടി വരുന്ന സ്ഥലം ഇന്നടുത്താണ് ആ സ്പോട്ട് നമുക്ക് പറഞ്ഞ് നമ്മളവിടെ എത്തണം എന്ന് പറഞ്ഞു. നമ്മളത്തെ ഡ്രൈവർ നമ്പർ നമ്മൾ തന്നു. അവിടുന്ന് ഷെയർ ടാക്സി ആയിട്ടാണ് പോണത്, നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയല്ല.
2: ഷെയർ ടാക്സി വരുമ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്കൊറ്റക്ക് നല്ല സുഖമായിട്ട് ഇവിടെയൊക്കെ ഇരുന്ന് കാണാമല്ലോ.
1: അതെ,
2: അവസാനം നമുക്ക് കിട്ടിയതോ.
1: അവിടുന്ന് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുതന്നെയാണ് മെയിനായിട്ട്, നമ്മളൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതൊരിക്കലും ആസ്വാദ്യകരമാവില്ല എന്ന് ആദ്യേ നമ്മൾ മനസ്സിലുണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ ആകെ എന്ത് ചെയ്യും, ഡെവലപ്പും ആ ചടച്ചു പോവും. നമുക്ക് ആ സുമോ വണ്ടിയുടെ ലാസ്റ്റ് സീറ്റൊക്കെ നമുക്ക്
2: അവസാനത്തെ
1: അത് നാലാള് അതൊക്കെ അതിലൂടെ അങ്ങോട്ട് അകത്ത് കയറ്റാനുള്ള പാടാണ്. കയറി കഴിഞ്ഞാൽ പിന്നെ പാടില്ല എന്ന് പറഞ്ഞ പോലെയാണ്. കയറിയിട്ട് ഡ്രൈവർ ആ ബാക്കിലെ ഡോറൊക്കെ അടച്ച് ലോക്ക് ചെയ്യണമൊക്കെ കണ്ടാൽ നമുക്ക് പേടിയാവും. അപ്പം അത്രയും അതിന് പ്രത്യേകിച്ച് ഒരു കട്ടിംഗ് ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ കൂടെ സീറ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് അതിനകത്ത് നമ്മൾ ഇരുന്നത്. പിന്നെ ഒരു യാത്രയാണ്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു യാത്ര,
2: അബ്ബാസിലേക്കുള്ള യാത്ര. പിന്നെ നമുക്ക് ആ വളവും
1: അത്ര സുഖമല്ല, അത്ര സുഖമല്ല. പ്രത്യേകിച്ച് ഈ വോമിറ്റിംഗ് ടെൻഡൻസി കാര്യങ്ങളൊക്കെ ഉള്ളവർ അതിൻ്റെ എന്തായാലും അതിൻ്റെ പിന്നെ സുരക്ഷാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേ പോകാൻ പാടും.
2: പക്ഷെ കൂടുതലുള്ള നിസാറിന് എത്ര പ്രയാസമുണ്ടെങ്കിലും മനസ്സ് നിറയെ ഉണ്ടായിരുന്നത് നാദുലബോസ് നിറയെ മഞ്ഞ് നിറഞ്ഞിരിക്കും, ആ മഞ്ഞിനകത്തൊന്ന് ചാടി കുളിക്കണം.
1: അതെ അതെ അതെ, കാര്യമായിട്ട് നാദുലയിൽ പോണതും അതിനാണ്,
2: മഞ്ഞാണ്
1: റോഡ്. മിക്കവാറും ഈ പല സമയങ്ങളിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ പോയ സമയം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു അത്ര തന്നെ തണുപ്പിന്റെയോ അല്ലെങ്കിൽ സമയം അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവിടെ അങ്ങോട്ട് കയറാൻ പറ്റി. ഇല്ലാത്ത സമയങ്ങളിൽ മിക്കവാറും ഒന്നുകിൽ അങ്ങോട്ട് പെർമിഷൻ കിട്ടാറില്ല, അല്ലെങ്കിൽ പെർമിഷൻ കിട്ടിയാൽ തന്നെ ഏകദേശം മഞ്ഞ് വീഴ്ച തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പോകുന്ന സൈഡിൽ എന്തുണ്ട്, ഈ ജവാന്മാരുടെ നമ്മളെ ബറ്റാലിയൻ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഓരോ
2: ക്യാമ്പുകളുണ്ട്,
1: അവരെന്ത് ചെയ്യും റോഡിലേക്ക് കയറി നിൽക്കും, തടുക്കും, തിരിച്ചുവിടും.
2: അങ്ങനെ ഈ ക്യാമ്പുകൾ ഇഷ്ടംപോലെ
1: ഇഷ്ടംപോലെയുണ്ട്. അപ്പം ഒന്നാമത് നമ്മൾ ചൈനയുടെയും ഇന്ത്യയുടെയും ബോർഡർ കൂടെയാണ്, അതുകൊണ്ടുകൂടെയാണ് അത്രയും ക്യാമ്പുകൾ അവിടെ ഉണ്ടാവാൻ കാരണം. പിന്നെ രണ്ടാമത്തത്, എന്തെങ്കിലും ഈ യാത്രക്കിടയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ, വണ്ടി ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇടപെടുന്നത് വരാണ് ആർമിയാണ് ബന്ധപ്പെടുന്നത്. അപ്പം അതിനിടക്കിടക്ക് പിന്നെ ആർമി ക്യാമ്പുകളുണ്ട്. പിന്നെ മുകളിൽ മഞ്ഞ് വീഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ താഴേക്ക് അവർ ഇൻഫർമേഷൻ കൊടുക്കും, ഇനി വണ്ടി വിടാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ തിരിച്ച് വണ്ടികൾ തിരിച്ചയക്കണമെന്നുണ്ട്. അപ്പം ഏറ്റവും പീക്ക് ടൈമിലാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. പക്ഷെ നമ്മൾ അത്യന്തം
2: പോകുമ്പോൾ അത്ര തണുപ്പ് ഇല്ല,
1: അത്ര ഒരു കൊടും തണുപ്പ്
2: പോയിട്ടില്ല. പക്ഷെ താഴെ നിൽക്കുമ്പോഴേ നമ്മൾ അവിടെ നിന്ന് അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിർത്തിയിട്ട് തണുപ്പ് മുകളിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു

0: കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള ചെറിയ ബാഗ് മാത്രമേ നമുക്ക് കൈ വെക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പോൾ ജാക്കറ്റ് അവിടുന്ന് കിട്ടും, ജാക്കറ്റ് കിട്ടും, അതുപോലെ തന്നെ മഞ്ഞിൽ നടക്കേണ്ട നമ്മളെ ഷൂ ഉണ്ടല്ലോ അതൊക്കെ അവിടുന്ന് കിട്ടും.
1: അതിൻ്റെ ഇടയ്ക്ക് ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് ഈ ഓക്സിജൻ?
0: ആ അതും നമ്മൾ താഴേന്ന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടുന്ന് കയറുമ്പോഴേ എന്ത് ചെയ്യണം, കുറച്ച് ചോക്ലേറ്റ്, അതുപോലെ തന്നെ ബിസ്ക്കറ്റ്, കപ്പലണ്ടി, ഇങ്ങനെയുള്ള ചോക്ലേറ്റ് ആണ് കൂടുതൽ നല്ലത്. കാരണം ഇവിടുന്നേ വാങ്ങണം എന്ന് പറയാൻ കാരണം മുകളിൽ എത്തുമ്പോൾ 20 രൂപയുടെ ചോക്ലേറ്റ് 45 രൂപയാണ് അവർ ഈടാക്കുന്നത് റോഡ് സൈഡിൽ തന്നെ. പിന്നെ മാത്രമല്ല അത് കയ്യിൽ വെച്ചോളി അവിടെ എത്തുമ്പോഴേക്ക് പ്രശ്നമാവും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് വാങ്ങണം. നമുക്ക് ഇനി ചോക്ലേറ്റ് അല്ല എന്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോണ വിഷയമൊന്നുമില്ല.
1: പക്ഷെ അവിടെ
0: ചില ആളുകൾക്ക് അതെന്താ
1: പറയാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ മാനസികാവസ്ഥയല്ല, നമുക്ക് പോകുമ്പോൾ തന്നെ അറിയാൻ
0: പറ്റുള്ളൂ.
1: ബഷീർ മാഷ് പറഞ്ഞ ജാക്കറ്റിന്റെ ഒന്നും ആവശ്യമില്ല,
0: തണുപ്പല്ല. ഞാൻ പണ്ട് ഞങ്ങള് ലക്നൌല് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടത്തിൽ ഞാൻ ഒന്ന് ആഡ് ചെയ്യാം, പിന്നെ വളരെ തണുപ്പുള്ള സമയമാണ്. ഡിസംബർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യയിൽ യു പിയിലും അതുപോലെ തന്നെ ഡൽഹിയിലും ഒക്കെ നല്ല തണുപ്പുള്ള ടൈമാണ്. അപ്പോൾ അവിടെ നിന്ന് അന്ന് കുളി കുറവായിരിക്കും, തണുപ്പ് കുളിക്കണ്ട. കാരണം നമ്മൾ ഇന്നിട്ട ഡ്രസ്സ് ഒന്നുകിൽ വിയർപ്പാവുകയോ പൊടിയാവുകയോ ഒന്നും ആവില്ല. കാരണം ഒട്ട് ഡ്രസ്സും അതുപോലെ തന്നെ അതിൻ്റെ മേലെ ജാക്കറ്റും പിന്നെ ഒരു മഫ്ളറും പിന്നെ കയ്യിൽ വരെ ഗ്ലൗവൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അവിടെ നടക്കുക ഈ ഡിസംബർ ജനുവരി കാലത്തിലൊക്കെ. അപ്പോൾ വല്ലാണ്ട് കുളിക്കാൻ വാശി പിടിക്കുന്ന ഒരാൾ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് വെറുതെ കുളിക്കാൻ നിൽക്കണ്ട, കാരണം ഭയങ്കര തണുപ്പാണ് അല്ലേ. ഞങ്ങൾ വയനാട് ഞങ്ങൾ അല്ലെങ്കിലേ തണുപ്പത്ത് കുളിക്കുന്ന ആൾക്കാരാന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളി കുളിക്കാൻ പോയി, പിന്നെ പുള്ളിയെ കാണാനല്ല, മനസ്സിലായല്ലോ. അപ്പം ചെന്ന് നോക്കുമ്പോൾ ബാത്റൂമിൽ വീണ് നടക്കുകയാണ്, തണുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും, തണുത്ത് അദ്ദേഹം വിറഞ്ഞ് തൂഫാനായി. പിന്നെ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ദിവസം അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ടെമ്പറേച്ചർ ഇത് കൊടുക്കണ ചൂട് കൊടുക്കുന്ന സാധനമല്ലേ നമ്മൾ, അതിനിപ്പോൾ എന്താ പറയുക, ഇൻക്യുബേറ്റർ മോഡൽ, ആ അതിലിട്ടിട്ടൊക്കെയാണ് പുള്ളിയെ റെഡിയാക്കിയെടുത്തത്. അപ്പം ഒരു കാരണവശാലും ഇത്തരം തണുത്ത പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കെത്ര പിന്നെ നമ്മളെ ബോഡി പ്രൊട്ടക്ഷൻ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് തോന്നിയാലും
1: എന്നാലും ഏറ്റവും സേഫാണ്. കാരണം അവിടെ എത്തുമ്പോൾ എന്താ സാഹചര്യം എന്ന് പറയാൻ കഴിയില്ല.
0: അതിനൊരു 200 ഒരു 150 ഒരു 350 രൂപയാണ് നമുക്ക് താഴെ ആവുക ഈ ജാക്കറ്റ്. അതൊക്കെ നമ്മളെ താഴെ ഹോട്ടലിൻ്റെയും അതുപോലെ തന്നെ വണ്ടീൻ്റെയൊക്കെ പുറത്താട്ടോ, അതൊന്നും വണ്ടിക്കാർ തരൂല, അങ്ങനെ വിചാരിക്കുക, ഹോട്ടലുകാർ തരൂല. നമുക്ക് മുകളിൽ പോയിട്ട് 200 രൂപ ജാക്കറ്റിനും 150 രൂപ ഈ പിന്നെ ഷൂവിനും, പിന്നെ പോകുന്ന വഴിയിൽ ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വില
1: ഉണ്ടാവും, നല്ല വില, നല്ല തണുപ്പാണ്, നല്ല ഫുഡ്, ഫ്രഷ് ഫുഡ്,
0: ഫ്രഷ് ഫുഡാണ് ഒന്ന്. രണ്ടാമത് വേറെ ഒരു സാഹചര്യം അവിടെ ഇല്ല, ഭക്ഷണത്തിന് വേറെ സാഹചര്യം അവിടെ ഇല്ല.
1: ടൗണിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല, പോകുന്ന വഴികൾക്കിടയിൽ ചെറിയ ചെറിയ ഷോപ്പുകളാണ്.
0: ടൗണില്ല, ആ ഒരു കടയുള്ള അവിടെ ഒന്നോ രണ്ടോ കട, ഏകദേശം എല്ലാ വണ്ടിക്കാരും അവിടെ തന്നെയാണ് എന്ത് ചെയ്യുള്ളത് അവിടെ നിർത്താറുള്ളത്.
1: അതിന്റെ ഇടയ്ക്ക് നിസാറിന് എന്തോന്ന് സംഭവിച്ചു,
0: ബാഗ് മറന്നു വെച്ചു,
1: കൊറേ കഴിഞ്ഞിട്ടാ പിന്നെ ഓർമ്മ വരുന്നത്.
0: അതെ അതെ അതെ അതെ.
1: ഭക്ഷണം കഴിക്കാൻ കയറിയ
0: ഭക്ഷണം, നമ്മൾ ഈ ഭക്ഷണം കഴിക്കാനും ജാക്കറ്റ് എടുക്കാൻ വേണ്ടി കയറിയ സമയത്താണ് ഇനി സാറത് മറന്നു വെച്ചത്. വണ്ടി കയറി കുറച്ച് മേലെത്തിയപ്പോഴേക്ക് ഓർമ്മ വന്നിട്ടുണ്ട്. പക്ഷേ വണ്ടിയുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരിക്കലും ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. നമ്മൾ നന്നായി അനുഭവിച്ചു. കാരണം ഒന്ന് നമ്മുടെ ബാക്ക് സീറ്റ്, രണ്ട് നമ്മുടെ ഡ്രൈവർ ഒരു നമ്മോട് ഒരു പരിഗണനയും ഇല്ലാത്ത രൂപത്തിലാണ് ഭയങ്കര റൂഡായിട്ട് പെരുമാറി. നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഏറ്റവും മോശമായ രൂപത്തിലാണ് അവന്റെ പെരുമാറ്റം.
1: അതുപോലെ കൂടെയുള്ള സഹയാത്രികരും ഒരു വികാരം ഇല്ലാത്ത എന്ത് ചെയ്താലും അങ്ങനെ അങ്ങനെ ഉണ്ടാകാതിരിക്കുന്ന കുറെ ആൾക്കാർ.
0: അതില് നമ്മള് പിന്നെ കേരളക്കാരിൽ നിന്ന് വ്യത്യസ്തരാണ് അവർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ വീഡിയോയിലും കാര്യങ്ങളൊക്കെ അവർ ഭയങ്കരമായിട്ട് സെൻസിറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് പ്രതികരണശേഷി തീരല്ലാത്ത മനുഷ്യന്മാരായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്.
1: കൂടുതൽ അറിഞ്ഞ് തിരിച്ചു വരുന്ന സമയം.
0: അതെ അതെ അതെ. ഒരു ഇവൻ എത്ര റൂഡായിട്ട് പെരുമാറിയാലും ഇവർ കൂടെ ഉള്ള ആളുകൾ ഒന്ന് ചോദിക്കുകയെ പറയേ ഒന്നും ചെയ്യാത്ത ഒരു പ്രതികരണശേഷി ഇല്ലാത്തൊരവസ്ഥ നമ്മൾ കണ്ടു. കാരണം നമ്മളല്ലാത്ത 8 യാത്രക്കാർ അതിലുണ്ട്, 10 ആളല്ലേ. അപ്പൊ നമ്മളല്ലാത്ത ഏകദേശം 6 ആൾ അതിലുണ്ട്, അവിടുത്താരായിട്ടുള്ള നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ജെന്റിൽമാൻസ് അതിലുണ്ട്. അവരൊന്നും മിണ്ടാതെ ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അദിലാബാദിലേക്ക് പോകുന്ന വഴി,
1: ആ വഴി
0: ഭയങ്കര ആസ്വാദനമാണ്.
1: മനോഹരമായ വഴി,
0: ഏറ്റവും മനോഹരം എന്ന് വെച്ചാൽ എന്താ, നമ്മളിങ്ങനെ വെള്ളം ഒലിച്ചു വരുന്ന പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വെള്ളം ഒലിച്ചു വരുന്ന പുഴയാണെന്ന് തോന്നും. പക്ഷെ അത് പുഴകളല്ല,
1: മഞ്ഞ,
0: അത് മഞ്ഞ് കട്ടയായിട്ട് ഇങ്ങനെ അവിടെ ഉറഞ്ഞിക്കിടക്കുക. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കാഴ്ചയാണ്. മുമ്പ് ഞാൻ
1: അങ്ങനെ തന്നെ
0: കാശ്മീരിലേക്ക് പോകാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം അപ്പോൾ പോകാൻ പറ്റിയില്ല. അപ്പം
1: പക്ഷേ അത് അപ്പം

0: സമയത്ത് പറയണതെന്ന് വെച്ചാൽ അവിടെ ആ കാണുന്ന ദൂരം നമ്മൾ കാണുന്ന മഞ്ഞ് മലകൾ, ആ മഞ്ഞ് നമ്മൾ പോകുന്നിടത്തൊക്കെ അതുപോലത്തെ അവസ്ഥ കുറച്ച് കഴിഞ്ഞാൽ വരും.
1: അതെ അതെ വരും. എപ്പോഴാണ് മാറുക പറയാമല്ലോ, അവർ തന്നെ പറയണ്ടല്ലോ എപ്പോഴാണ് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ഈ സൈഡൊക്കെ അത് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, മഞ്ഞ് മഴ പെയ്യാം, പെയ്യാതിരിക്കാം, അങ്ങനത്തെ അതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടിട്ടാണ് അങ്ങോട്ടുള്ള ഈ പറഞ്ഞ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യേണ്ടത്.
0: ബസ്സിൽ നമ്മളിങ്ങനെ കയറി കയറി കയറി കയറി അവിടെ അവസാന ബസ് വണ്ടി
1: പിന്നെ കയറണം,
0: മുകളിലേക്ക് കയറണം ബോർഡറിലേക്ക്.
1: അതെ, നടക്കുമ്പോൾ തന്നെ കയറുമ്പോൾ തന്നെ അവർ പറയും എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അപ്പോഴൊക്കെ തന്നെ ബുദ്ധിമുട്ട്.
0: ശരിക്കും അവിടെ എത്തുമ്പോൾ കുറേയൊക്കെ പ്രയാസം അനുഭവപ്പെടുന്നു,
1: നല്ലതുണ്ട് ചില്ലറയൊന്നുമല്ല,
0: നല്ല പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ഒന്ന് കാലിന് പ്രശ്നം,
1: അതെ,
0: പിന്നൊന്ന് കൈ, പിന്നെ ഒരു സഫോക്കേഷന്റെ പ്രശ്നങ്ങൾ,
1: ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്.
0: അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, തുടക്കം അവിടുന്ന് നമുക്ക് അപ്പത്തെ മാനസികാവസ്ഥ വെച്ച് തീരുമാനം എടുക്കരുത്.
1: നമ്മൾ ആ കയറ്റം കയറുമ്പോഴൊക്കെ നമുക്ക് ശരിക്ക് സഫോക്കേഷൻ ശരിക്കും നമുക്ക് വരും, ഭയങ്കര പ്രയാസം വരും, ശ്വാസം കിട്ടാത്ത അവസ്ഥ വരെയൊക്കെ നമുക്ക്, ആരോഗ്യമുള്ള ആളുകൾക്ക് വരെ വരും. അപ്പം എന്തെങ്കിലും ഈ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരോ
0: നിൽക്കരുത്,
1: പ്രായമുള്ളവരോ ഒന്നും അതിന് പോകാൻ നിൽക്കരുത് എന്നാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ പോകാതിരിക്കുക. ഇനി പോവുകയാണെങ്കിൽ അതിസുരക്ഷ ഉണ്ടാവണം. എപ്പോഴാണ് ഈ കണ്ടി തണുപ്പ് കൂടാന്നും പറയാൻ പറ്റില്ല. അതിലൂടെ ശൈത്യമായ
0: കാറ്റ്,
1: കാറ്റ് നല്ല കാറ്റ്
0: വരുമ്പോ എന്താ നമ്മൾ ആകെപ്പാടെ
1: പിടുത്തപ്പെടും. പിന്നെ മുകളിൽ ചായയും ചൂടുള്ള വലിപ്പുപാടിയും കാര്യമൊക്കെ ഉണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷേ അവിടത്തേക്ക് എത്തിപ്പെടണ്ടേ, അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. ആ നടത്തത്തിലെ പാതകളൊക്കെ അതി ദുർഘടമാണ്. അതോടൊപ്പം അവിടെ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിൽ ഒരു യൂറിനിൽ പാസ് ചെയ്യാൻ വേണ്ടിട്ട് പോകാൻ ശ്രദ്ധിച്ചാലൊക്കെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല,
0: ബുദ്ധിമുട്ടാണ്.
1: വാട്ടർ
0: ബോട്ടിൽ വാങ്ങിയിട്ട്
1: ചെയ്യേണ്ടി വരും, ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ആദ്യമായി ഒരു മാനസിക തയ്യാറെടുപ്പ് എടുക്കേണ്ടി വരും. താഴെ നിന്നൊക്കെ അത് ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക.
0: മുകളിലെത്തുമ്പോഴേ ഇന്ത്യൻ ആർമിന്റെ ഒരു ഭാഗം, പിന്നെ കഴിഞ്ഞിട്ട് ചൈന ബോർഡറിന്റെ അപ്പുറത്ത് ചൈനക്കാരെ പട്ടാളക്കാരെയും കാണും. അതൊരു
1: അതുപോലെ തന്നെ അതിനാണ് സത്യത്തിൽ എന്ത് ചെയ്യണത്, അവിടുത്തെ ആ ഒരു അവസ്ഥ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ നാദുല പാസിലേക്ക് പോകണത്. അതായത് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അതിർത്തി, അതൊരു കയർ വെച്ചിട്ട് ഇങ്ങനെ ഇത് ഇന്ത്യ,
0: അതപ്പുറത്ത്
1: ചൈന. അവിടെ നിസാറും ബഷീർ മാസ്റ്ററും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്,
0: ഒരു കാലം
1: ചൈനയിലും ഒരു കാല്,
0: പക്ഷെ അപ്പോഴേക്കും അവിടെ നാട്ടി വിട്ടിട്ട്
1: ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല,
0: ഫോട്ടോ
1: എടുക്കാൻ സമ്മതിക്കില്ല, വീഡിയോ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ചൈന ഇല്ല പോലീസാണ് എന്ത് ചെയ്യണത്, അവിടുത്തെ
0: സ്ട്രോങ് ആണ്,
1: ഭയങ്കര സ്ട്രോങ് ആണ്, അവര് അതിശക്തമായി തന്നെ അതിനെ എതിർക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ മനോഹരം എന്ന് നമ്മൾ എങ്ങനെ പറയാം, അത് അനുഭവിച്ചറിയേണ്ടതാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല, അത്രത്തോളം മനോഹാരിതമായിരിക്കുന്ന കാഴ്ചകളാണ്. പിന്നെ ഫോട്ടോ എടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഇഷ്ടം പോലെ ലൊക്കേഷനുകൾ, മഞ്ഞിൽ കളിക്കാനുള്ള സൗകര്യങ്ങൾ. അവിടെ എത്തിയപ്പോഴാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ നിസാറിനൊരു എന്താ പറയുക, ഒരു ഒരു ബക്കറ്റ് മഞ്ഞ്
0: കൊണ്ടുപോകാം, വലിയൊരു ആഗ്രഹം മഞ്ഞിൽ കുളിക്കണം. പക്ഷേ ഏകദേശം ആഗ്രഹ സഫലമായ രൂപത്തിൽ മഞ്ഞുണ്ടായി
1: പല സ്ഥലങ്ങളിൽ. നമുക്കതൊരു ശരിക്കും അതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് നമുക്ക്. എനിക്കൊക്കെ ശരിക്കും നല്ലൊരു അത്ഭുതം എന്ന രൂപത്തിൽ തന്നെ, കാരണം മഞ്ഞ് മണ്ണ് പോലെ കിടക്കുകയാണല്ലോ, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കി വെച്ചതല്ലോ. അപ്പം അത് അവിടെ മാത്രമല്ല കേട്ടോ, അപ്പം നമ്മുടെ കാശ്മീരിലാവട്ടെ,
0: അതിനേക്കാൾ
1: ഉണ്ട് കാശ്മീരിലാവട്ടെ. ഇനിയിപ്പം ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ വടക്കിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ ഈ ഒരു കാഴ്ച ഉണ്ട്. പക്ഷെ ഇത് മലയുടെ മുകളിൽ ഏറ്റവും നെറുകയിൽ ചെന്ന് രണ്ട് രാജ്യത്തിന്റെ ബോർഡറിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ
0: ഒരു വികാരം,
1: അത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്.
0: അങ്ങനെ കാഴ്ചകളും അവിടുത്തെ രസങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ താഴോട്ട് ഇറങ്ങാനുള്ള സമയം ഏകദേശം ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടാവും,
1: ഒരു 3 മണി ടൈമിൽ നമ്മൾ സമയം ഇറങ്ങണം. അങ്ങോട്ട് നല്ലോണം കയറാനുണ്ട്.
0: പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ ഇടയ്ക്ക് ചില സ്ഥലത്തൊന്നും നിർത്തി കുറച്ച് കുറച്ചൊരു കാഴ്ചകൾ
1: അവിടെ ഓരോരോ കാഴ്ചകളുണ്ട്. അത് ഈ ബുദ്ധ സന്യാസിമാരുടെ കേന്ദ്രങ്ങളും അവരുടെ ആരാധനാലയം അങ്ങനെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി ഉണ്ടാക്കിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ചെറിയ ഹോട്ടലും കാര്യങ്ങളായിട്ടുള്ളൊരു ഒരു വലിയൊരു ഇന്ത്യൻ
0: പതാകയൊക്കെ അവിടെ ഇന്ത്യൻ്റെ പതാക ഇങ്ങനെ ആ മലൻ്റെ മുകളിൽ അതിങ്ങനെ അതിങ്ങനെ പാറി നിൽക്കുമ്പോൾ നമുക്ക് ആ രാജ്യത്തോടുള്ള അല്ലേ നമ്മളൊരു അഭിമാനം ഭയങ്കരമായിട്ട് നമുക്ക് തോന്നുന്ന
1: ഒരു അങ്ങോട്ടുള്ള യാത്രയും തിരിച്ചുള്ള യാത്രയും അതൊരു വല്ലാത്ത വികാരമാണ്, വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇത്തരം മലമുകളിലൂടെയുള്ള യാത്രകൾ അതിനൊക്കെ തന്നെയാണ്. പിന്നെ സിക്കിം അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ പിന്നീട് നമ്മൾ ഡ്രൈവറിന്റെ സ്വഭാവം
0: മാറി, റോഡ് ബ്ലോക്കായി,
1: അതെ റോഡ് ബ്ലോക്ക്, ഒപ്പം അവന്റെ സ്വഭാവം മൊത്തം മാറാണ്.
0: സ്വഭാവം മാറിയിട്ട് ഏകദേശം ഗാംഗ്ടോക്കിൽ എത്തുന്നതിന്റെ ഒരു 4 കിലോമീറ്റർ മുന്നേ നമ്മൾ ഇറക്കി വിടുകയാണ്
1: ഇവിടുന്ന് നിങ്ങൾ പോയാൽ മതി. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്തത്?
0: പ്രതികരിച്ചത്.
1: നമ്മൾ പ്രതികരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിയാവുന്ന രൂപത്തിലൊക്കെ ഇത് ഇനി കേരളത്തിലൊക്കെ ആയി നോക്കണം, അപ്പോൾ നമുക്ക് കാണാവുന്ന രൂപത്തിലൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോഴാണ്, മാത്രമല്ല നമ്മുടെ ഏജൻസിക്ക് നമ്മൾ ഫോൺ ചെയ്തപ്പോഴാണ് പിന്നീട് എന്ത് ചെയ്തത്, ഇവൻ വീണ്ടും നമ്മളാ വണ്ടി കയറ്റിയത്. കാരണം എന്താ വെച്ചാൽ അത്രയും റൂ തിരക്കാണ് അവിടെ വണ്ടി. പക്ഷെ കൊണ്ടുപോയ സ്ഥലത്ത് സ്പോട്ടിൽ നമ്മൾ ഇറക്കുക എന്നുള്ളത് അവന്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെ നമ്മൾ 4 കിലോമീറ്റർ 5 കിലോമീറ്റർ അപ്പുറത്തെ ആളുകളെ നമ്മൾ ഇറക്കിയപ്പോഴും ഈ മനുഷ്യന്മാർ ഒരു വികാരമില്ലാതെ ഇറങ്ങുന്ന, അവർ വേറെ വണ്ടി അന്വേഷിക്കുന്നു ഈ രൂപത്തിൽ. അവിടെ നമ്മൾ സംസാരിച്ചപ്പോഴാണ് ബാക്കിയുള്ളവർ കൂടി കയറാൻ പറ്റിയത്. പക്ഷെ അവിടെ നിങ്ങൾക്കൊരു ദുരനുഭവം ഉണ്ടായി
0: അല്ലേ? വെച്ചാല് അദ്ദേഹം പിന്നെ ഈ ഡ്രൈവർ ശരിക്കും സിക്കിംകാരനല്ല.
1: അല്ലല്ല, അത് നമ്മൾ അറിഞ്ഞത്
0: നേപ്പാൾകാരനാണ്.
1: ആ, അവൻ നേപ്പാളിയാണെന്ന് എന്തോ പറഞ്ഞു. നമ്മൾ തിരിച്ചു വന്നപ്പോഴാണ് അവൻ പറഞ്ഞത് നേപ്പാളിയാണ്.
0: നമ്മള് അവസാനം നിർബന്ധിതനായി വീണ്ടും അവൻ നമ്മളെ ഇറക്കിയിട്ട് നമ്മളായിട്ടുള്ള ഭയങ്കര സംസാരത്തില് സമയത്ത് സംസാരത്തില് ദേഷ്യപ്പെട്ടിട്ട് അവസാനം നമ്മളെ ഒരു ആ സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട്
1: ഇറക്കിയിട്ട്
0: വണ്ടി എടുക്കുന്ന സമയത്ത് അവന്റെ ആ ദേഷ്യമോ ബാക്കിലുള്ള ഏറ്റവും ബാക്കിലല്ല നമ്മൾ ഡോറും തുറന്ന പാടാൻ കാലിട്ട് റെറ്റ ചവിട്ട്, ആ ചവിട്ടി വിട്ടിട്ട് ഇതൊക്കെയോ പറയുണ്ട്. എന്നിട്ട് പിന്നെ അവിടുന്ന് താഴേക്ക് നമുക്ക്
1: പോകാനുള്ള
0: കാല് മുറിഞ്ഞു പോകണ്ടായിരുന്നു, അത് ചവിട്ട ചവിട്ടിയത്. എന്നിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് നമ്മൾ അവിടെ ഇറക്കി വിട്ടില്ലേ താഴേക്ക് നമുക്ക് കൊണ്ട. പിന്നെ മറ്റുള്ളവർക്കൊക്കെ വേറെ വാഹനത്തിന്റെ സൗകര്യം
1: ചെയ്തെടുത്തു.
0: നടന്നോളിയാണ്,
1: അതെ നമ്മൾ നടന്നു ചെയ്തു. നമ്മൾ ഇനി അവിടെ കച്ചറ ഉണ്ടായി കഴിഞ്ഞാൽ പ്രയാസം തീർച്ചയായിട്ടും നമുക്കത് ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ചാണ്. ഏതായാലും ഇതുവരെ കേട്ടിരുന്ന ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു. തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ, വിഷയങ്ങൾ, വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡുകൾ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മഷാ പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ദൃശ്യം, സിൽക്ക് സിറ്റി, ഭഗൽപൂരിലൂടെ ആ മടക്കയാത്ര. ഈ വിവരണത്തിൽ നമ്മോടൊപ്പം ചേർന്നത് നസറുല്ലാ സലാഹി, കൂടെ വി ടി അബ്ദുസലാം.

0: പ്രശസ്ത ഖുർആൻകാരിയായ മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെതായ ഖുർആൻ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ ശ്രവിച്ചത്. 1952 സൗദി അറേബ്യയിലെ ഒരു മക്ക പ്രവിശ്യയിലുള്ള ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ചിരുന്നു അദ്ദേഹം. മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മഹാനാണ്. ഇന്ന് കേൾക്കുന്ന ഈ പാരായണം ഖുർആൻ വായനയുടെ സൗന്ദര്യവും ആത്മീയ ആഴവും ഒരുമിച്ച് അനുഭവിപ്പിക്കുന്നതുമാണ്.
1: യെസ്, ഇനി നമ്മൾ ഇതിൻ്റെ ആശയങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരുപക്ഷെ പഠനകാലത്ത് അർത്ഥത്തോടുകൂടി നമ്മൾ പഠിച്ച ചില ഭാഗങ്ങളുണ്ടായിരുന്നു. അതിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിയാറുകളെക്കുറിച്ചും അവരുടെ വിശേഷണങ്ങളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും എടുത്തു പറയുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത്. വല്ലദീനലാ യദഊനമ അള്ളാഹില എന്നാഹർ എന്ന് തുടങ്ങിക്കൊണ്ട് അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ അവരുടെ പ്രത്യേകതകളായിക്കൊണ്ട് ഓർമ്മിപ്പിക്കുന്ന വചനങ്ങളാണ്. അള്ളാഹുവിനോട് കൂടെ വേറെ ഒരു ആരാധനയെയും വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാകുന്നു. അള്ളാഹു വിരോധിച്ചിട്ടുള്ള ദേഹത്തെ ശരിയായ ന്യായപ്രകാരമല്ലാതെ അവർ കൊലപ്പെടുത്തുകയുമില്ല, അവർ വ്യഭിചാരം ചെയ്യുകയുമില്ല. അങ്ങനെയുള്ളവരുമായിരിക്കും ആരെങ്കിലും അത് മൂന്നും ചെയ്യുന്നതായാൽ അവൻ കുറ്റം ചെയ്തതിൻ്റെ ശിക്ഷ കണ്ടെത്തുന്നതാണ്. പിന്നീട് ഖിയാമത്ത് നാളിൽ അവർക്കുള്ള ശിക്ഷയെ അള്ളാഹു ഇരട്ടിപ്പിച്ചു കൊടുക്കുമെന്നും നിന്ദ്യനായ നിലയിൽ അതിലവൻ ശാശ്വതനായിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പശ്ചാത്തപിക്കുന്ന ആളുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ച് അവരുടെ തിന്മകൾക്ക് അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് പകരമായിക്കൊണ്ട് അള്ളാഹു അവരുടെ നന്മകളെ വെച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്ന വചനങ്ങളാണ്.
0: ഇബാദുർ റഹ്മാൻ എന്ന് പ്രത്യേകം പേരെടുത്തു പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാർ എന്ന് പഠിച്ചവൻ പേര് പറഞ്ഞ് സൂറത്ത് ഫുർഖാനിൻ്റെ അവസാനത്തെ ആ ഭാഗത്ത് ഉൾക്കൊള്ളുന്ന ഒരു വചനങ്ങളാണ്. വളരെ മനോഹരമായി പ്രതിപാദിക്കപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വചനം കൂടിയാണ്. അവിടെ ആ സൂറത്ത് അതിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥനയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരവസ്ഥയിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും മനസ്സിലാക്കി കൊടുക്കുന്നതോടുകൂടിയാണ് ആ സൂറത്ത് അവസാനിക്കുന്നത്. അതുവരെയും ഇബാദുർ റഹ്മാൻ ഇല്ലദീന എന്ന് തുടങ്ങുന്ന ആ ആയത്ത് മുതൽ പറയുന്ന കാര്യങ്ങൾ, അവരുടെ നടത്തം, അവരുടെ രാത്രി നമസ്കാരം, അവരുടെ ധനം ചെലവഴിക്കൽ, അവർക്ക് ആളുകളോടുള്ള മര്യാദകൾ, പാപം ചെയ്താൽ അവരുടെ പശ്ചാത്താപം, അതേപോലെ തന്നെ സാമ്പത്തികമായ രംഗത്ത് അവരുടെ ചെയ്തികൾ, പ്രവർത്തനങ്ങൾ, അവരുടെ ഓരോ സവിശേഷതകൾ, ഗുണഗണങ്ങൾ എടുത്തു പറയുന്ന മനോഹരമായ വചനങ്ങളാണിത്. ഇൻഷാല്ലാ ശ്രോതാക്കളോട് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് ഇബാദുർ റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ പറ്റിയുള്ള പടച്ചോൻ പഠിപ്പിച്ച ആ ഒരു വിവരണം ഇൻഷാല്ലാ നമ്മൾ ഓരോരുത്തരും സൂറത്തുൽ ഫുർഖാനിലെ ആ വചനങ്ങളിലൂടെ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നീ സന്ദർഭത്തിൽ പ്രത്യേകം ഇൻഷാല്ലാ ഓർമ്മിപ്പിക്കുകയാണ്.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ അമാബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ പുതിയ എപ്പിസോഡ് ആരംഭിക്കുന്നു. ഇന്നത്തെ ചർച്ചയിൽ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
4: അസ്സലാമു.
3: നമുക്ക് എന്നത്തെയും പോലെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ ഒരു ചോദ്യം, ഒരു സഹോദരി, അവർ 20 വയസ്സായ ഒരു മോന് വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. അവനൊരു 10ാം ക്ലാസ് വരെ ഒരു സാധാ കുട്ടികളെപ്പോലെ ആയിരുന്നു മതപരമായ വിഷയങ്ങളൊക്കെ. പക്ഷേ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് വളരെ അത് ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാൻ തുടങ്ങി. നിസ്കാരാണെങ്കിലും ഇബാദത്തുകളാണെങ്കിലും എല്ലാം അത് തുടങ്ങിയതിന് ശേഷം പിന്നെ അവനെന്താ വെച്ചാൽ ഒരു തരം പൈശാചികമായ കുറേ പ്രശ്നങ്ങൾ അവനുണ്ടായി. എന്നാൽ വളരെ സൂക്ഷ്മതയിലാണ് ആ മോന് ഇപ്പോൾ അത് കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനുള്ള പ്രശ്നം എന്താ വെച്ചാൽ, അപ്പോൾ അവനിങ്ങനെ ഒരു സംശയങ്ങളാണെന്ത്, ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ആയാൽ ഒരു പക്ഷേ എനിക്ക് സ്വർഗം കിട്ടുമോ, പഠിച്ചവനെ കാണാൻ പറ്റുമോ, എന്നെ ശിക്ഷിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു തരം എന്താ പറയുക ഒരു സംശയങ്ങൾ, ഒരു ഈമാനം ഉറപ്പില്ലാത്ത രൂപത്തിലുള്ള സംശയങ്ങൾ. ഉപകാരപ്പെടാതെ പോകുമോ, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ എനിക്ക് അങ്ങനെ ആകുമോ. ചെറുപ്പം മുതലേ നല്ല കുട്ടിയായി വളർന്ന് 19 വയസ്സ് വരെ സൗദിയിലായിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടുത്തെ പണ്ഡിതന്മാരെ ക്ലാസ്സും ഇവിടുത്തെ പണ്ഡിതന്മാരെ ക്ലാസ്സൊക്കെ ആയിട്ട് വളർന്ന നല്ലൊരു കുട്ടിയാണ്. അപ്പോൾ അവരുടെ പ്രശ്നം ഇതാണ്, ഇങ്ങനെ ഒരു സാഹചര്യം അവനുണ്ട്, അവനിങ്ങനെ ഒരു സംശയം എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളത്.
4: അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ, ഇതേ സംശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചതാണ്. ദയാൾ മനസ്സിൽ വിചാരിക്കാത്ത പല സംശയങ്ങളും, അള്ളാഹുവിനെ കുറിച്ചും ഈമാനിനെ കുറിച്ചൊക്കെ ഉള്ള കുറേ സംശയങ്ങൾ അയാളുടെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനെ പറ്റി പരാതി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു വെച്ചാൽ, അതിൻ്റെ ഈമാൻ്റെ ലക്ഷണമാണെന്നാണ്. അപ്പോൾ ഈ സഹോദരി പറയുമ്പോഴും അവനൊന്ന് ഉഷാറായി വന്നപ്പോഴാണ്, ഒന്ന് ബോധ്യപ്പെട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതെന്ന് അവരാ ചോദ്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ, ഈമാനുണ്ട് എന്നതിൻ്റെ ലക്ഷണമായി കാണുന്ന ഇത്തരം സംശയങ്ങൾ തൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയോ എന്ന സംശയത്തിലേക്കാണ് പൊതുവെ ഈ ആളുകൾ എത്തുക. അപ്പോൾ അതൊരു ഭയങ്കര വിഷമം തന്നെ ആയിരിക്കും. നമുക്ക് ആലോചിച്ചാൽ അറ്റം കിട്ടില്ല. കാരണം നമ്മളാരെങ്കിലും ഇപ്പോൾ ഇന്ന് മുതൽ ഒരു മുർത്തദ്ദായി അല്ലെങ്കിൽ ഇസ്ലാമൊന്ന് പുറത്തു പോവുക എന്ന് പറയുന്നതിനെ പറ്റി നമ്മളെ പറ്റി അങ്ങനെ സങ്കല്പിച്ചാൽ തന്നെ നമ്മളെ എന്തുമാത്രമായിരിക്കും നമ്മുടെ പേടിയെന്ന് ആലോചിച്ച് നോക്കുന്നത്. അതേ ഭയത്തിലാണ് ഇവർ ജീവിക്കുന്നത്. അവരെ ബേജാറും അസ്വസ്ഥതയും കണ്ടാൽ നമ്മളാകെ ഇടങ്ങാറായി പോകും. സത്യത്തിൽ അവരുടെ വിശ്വാസത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം അവൻ ശരിയായി എന്ത് ചെയ്യുന്നു, അള്ളാഹുവിലും പരലോകത്തിലൊക്കെ വിശ്വസിക്കും. ഇത് മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടാകുമ്പോൾ, എൻ്റെ വിശ്വാസത്തിന് തകരാറ് സംഭവിച്ചോ എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ അതൊരു ടെൻഷനായും ഭയങ്കര പ്രയാസമായും അസ്വസ്ഥമായും വരാൻ കാരണം ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയിൽ നിന്നാണ് അതുണ്ടാവുന്നത്. അപ്പോൾ ഈമാൻ ഉണ്ട് എന്നതിൻ്റെതാണല്ലോ അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഇനിയിപ്പോൾ ഒരാൾ അങ്ങനെയാണ് വിചാരിക്കുക, എങ്ങനെ ഒരു അള്ളാഹുവിൽ വിശ്വാസമല്ല, പരലോകത്ത് വിശ്വാസമല്ല, ഇയാളുടെ മനസ്സ് തോന്നുന്ന ഈ തോന്നലുകളൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളൊരാളാണ്, ഒരു യുക്തിവാദി ഒരു നിരീശ്വരവാദിയൊക്കെ ആണെങ്കിൽ അയാൾക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത് ശരിക്കും അംഗീകരിച്ച ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ദീനെന്ന് വിശ്വാസപരമായി പഴച്ചു പോയ ഒരാളാണെങ്കിൽ, അത് ബോധ്യപ്പെട്ട് പഴച്ചതാണെങ്കിൽ അയാൾക്കൊരു ടെൻഷനും ഉണ്ടാവില്ല. അയാൾക്ക് എന്നാൽ നേരെ മറിച്ച് എന്താണ്, ഇത് 100% മനസ്സ് അംഗീകരിക്കുകയും 1% പോലും ഈമാനിൽ പ്രശ്നമില്ലാത്തൊരാൾക്ക് ഇത്തരം സംശയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ ആകെ വിഷമിക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒന്ന് നമ്മളിത് മനസ്സിലാക്കുക, ഇതെൻ്റെ ഈമാനികമായ തകരാറ് കൊണ്ടല്ല, എൻ്റെ മനസ്സിൻ്റെ എന്തോ ദുർബലത കൊണ്ടോ അല്ലെങ്കിൽ പൈശാചികമായ പ്രേരണ കൊണ്ടോ ഉണ്ടാവുന്ന ഒന്നാണ്. ഇതിന്നെ ഒരു നിലക്കും എൻ്റെ ദീനിനെ നഷ്ടപ്പെടുത്തൂല, എനിക്കിതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ആദ്യം എന്ത് ചെയ്യുക, മനസ്സിനെ ബോധ്യപ്പെടുത്തുക. പിന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ, അതാണ് രാവിലെയും വൈകുന്നേരമുള്ള അദ്ക്കാറുകൾ, വിശുദ്ധ ഖുർആനിൽ ശരിയായ പാരായണം, മുഅവ്വിദാത്ത്, ആയത്തുൽ കുർസി, ഇതൊക്കെ ഓതുക. പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു മുൽക്കു വലഹു ഹംദു വ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എന്തായാലും രാവിലെ 100 പ്രാവശ്യം വൈകുന്നേരം 100 പ്രാവശ്യം ഒക്കെ പറയാൻ വേണ്ടി ശ്രമിക്കാം. അതുകൊണ്ട് പ്രതിരോധിക്കുക. അങ്ങനെ ഒന്നും ഇത് കിട്ടുന്നില്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു മാനസിക പ്രശ്നം അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർമാരെ കണ്ട് ചികിത്സ എടുക്കേണ്ടി വരികയും ചെയ്യും.
3: അടുത്തൊരു സഹോദരി, അവർ പിന്നെ ഇപ്പോൾ അവർക്കൊരു 10-48 വയസ്സൊക്കെ ആയി. പിന്നെ അവൾ വളരെ ചെറുപ്പത്തിലുണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് അവരെ ഇപ്പോൾ വേവലാതിപ്പെടുത്തുന്നത്. മുതിർന്ന കുട്ടികളുണ്ട്, 30-ഓളം വയസ്സുള്ള ഒരു ആൺകുട്ടി തന്നെ ഉണ്ട്, മോളെ കെട്ടിച്ചു. അവരിപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ, വളരെ ചെറുപ്പത്തിൽ അവർക്ക് വിവരം അന്തമില്ലാത്ത ഒരു കാലം, അന്ന് ഏതോ ഒരു ബന്ധു അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചൂഷണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ 2 വർഷമായിട്ട് അതവരെ മനസ്സിലിങ്ങനെ വല്ലാതെ അലട്ടി, അവർക്ക് വലിയ കുറ്റബോധം, വലിയ പ്രയാസവും. മാത്രമല്ല, അവരിപ്പോൾ മാനസിക രോഗത്തിന് മരുന്ന് വരെ കുടിക്കുന്നുണ്ട്. ആ രൂപത്തിലേക്ക് വരെ അവരെന്തായി മാറിയിട്ടുണ്ട്. എന്താണ് ഇസ്ലാമികപരമായ ഒരു സൊല്യൂഷൻ എന്ന് അവർ ചോദിക്കും.
4: ഇത് ഞാൻ എൻ്റെ പരലോകം അല്ലെങ്കിൽ എൻ്റെ ഭാവി അപകടത്തിൽ പായി പോകുമോ, എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂലേ എന്നൊരു നിരാശയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതുണ്ടാവുന്നത്. നമ്മളിത് തെറ്റുകളും കുറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന നിരാശ, ഞാനാകെ നഷ്ടത്തിലായോ, ഞാൻ നരകത്തിലാവോ, ഇതിത്രയും ഗുരുതരമായ തെറ്റാണല്ലോ എന്നൊക്കെയുള്ള ഒരു കാര്യത്തിലാണിത്. ഇവിടെ ഈ സഹോദരി എന്താണ് യഥാർത്ഥത്തിൽ അറിവില്ലാത്തൊരു സമയത്ത് ആരോ അവരെ പ്രായപൂർത്തിയാകാത്ത സമയത്തൊക്കെ അവരെ ചൂഷണം ചെയ്തതാണ്. അതിൻ്റെ 100% ഉത്തരവാദി ആ വ്യക്തിയാണ്. അതുകൊണ്ട് അതിൽ തന്നെ നമ്മളെന്താ വെച്ചാൽ, അറിയാതെ സംഭവിച്ചു പോയൊരു സംഗതികളുടെ കയ്യിൽ ഒരു പക്ഷേ തെറ്റായിട്ട് പഠിച്ചോണ്ട് അത് പരിഗണിച്ചോണമെന്നില്ല. ഇനി ഇത് തെറ്റായിട്ടുള്ള ചെയ്യുന്നു ചേർക്കാം, തെറ്റായി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പിന്നെ അത് അതിന് അത്രമാത്രം ഗൗരവപരമായ ഒരു തിന്മയാണെന്ന ബോധ്യമില്ലാതെ ഒരാൾ ചെയ്യുക. അങ്ങനെ ഒരാൾ ചെയ്താൽ തന്നെ എന്താണ്, അയാൾക്ക് പാപമോചനം ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ നിരാശപ്പെടരുത് എന്ന് തെറ്റ് ചെയ്ത ആളുകളോട് പറയാനുള്ള കാരണം, ഈ സഹോദരിക്ക് ഇപ്പം ഉണ്ടായ അതേപോലുള്ള ഒരു മാനസികാവസ്ഥ എന്തുണ്ടാവും, തെറ്റുകൾ സംഭവിച്ചവർക്കുണ്ടാവുന്നത്. അതാണ് കുലിയ ഇബാദിയിൽ അസ്റഫ് അലാം ഫുസുഖി തക്കറത്തുമ്പി റഹ്മത്തില്ലാ, തെറ്റുകളിൽ അതിര് കവിഞ്ഞു പോയ ആളുകളോട് പറയണം. തെറ്റ് ചെയ്തവരോടല്ല,
3: അതിരുകവിഞ്ഞ്
4: തെറ്റുകൾ കണക്കില്ലാതെ ചെയ്തു പോയ ആളുകളോട് പറയണം. ലാത്തക്കണത്തു നിരാശപ്പെടുക, അപ്പോൾ അള്ളാഹ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഈ നിരാശ പാടില്ലാത്ത ഒന്നാണ്. അപ്പോൾ സത്യം എന്താ വെച്ചാൽ, അവർ ഇത് നിരാശപ്പെടാൻ പാടില്ല എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണം, അവർ നിരാശപ്പെടാതിരിക്കണം. പിന്നെ ഈ ഒരു ബോധം, ഏത് ഇങ്ങനെ തെറ്റ് സംഭവിച്ചു പോയോ എന്നുള്ള ബോധം അവരെ പ്രേരിപ്പിക്കേണ്ട കൂടുതൽ കൂടുതൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും. കാരണം പാപപരിഹാരത്തിന് വേണ്ടി ഇസ്ലാം കുറേ കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇസ്തിഗ്ഫാർ, പാപമോചനം. നമ്മൾ പാപമോചനം തരും, അള്ളാഹു നമുക്ക് പുറത്തു തരും. പിന്നെ നന്മകൾ വർദ്ധിപ്പിക്കാം, ഇന്നലെ ഹസനാത്ത് യുദ്ധിനെ ചെയ്യാത്തനം. നമുക്ക് ജീവിത പ്രയാസങ്ങൾ വരാം, ബുദ്ധിമുട്ടുകൾ വരാം, അതുകൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്യും, നീക്കിത്തരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ പാപപരിഹാരത്തിനുള്ള വഴികൾ കൂടുതൽ ചെയ്യാൻ ഇതൊരു പ്രചോദനമാക്കി എടുക്കുക. പിന്നെ തൗഹീദിലൊരാളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് എന്ത് ചെയ്യും, മല്ലൊക്കെ അള്ളാഹല വിശ്വരിക്ക് വീശേ എന്തായാലും ജന്നാണ് സുഹൃത്തി പോകുന്നതാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ ആത്മാർത്ഥമായി പശ്ചാത്തലപ്പിക്കുക, നിരാശപ്പെടാതിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയാണ്. ടെൻഷൻ നമുക്കിതൊന്നും കേട്ടിട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത ടെൻഷനാണെങ്കിൽ എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെറിയ മെഡിസിൻസോ എന്തെങ്കിലുമൊക്കെ ഡോക്ടർമാരെ കണ്ട് കഴിക്കുന്നൊരു ഇത് നല്ലതായിരിക്കും.
3: മറ്റൊരു സഹോദരി ചോദിക്കുന്നത്, ഭർത്താവിൻ്റെ അവിഹിതം അവർ കയ്യോടെ പൊക്കി, ഇപ്പോൾ അവർ മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ്, അവരവരെ വീട്ടിലേക്ക് പോയി, എന്നാൽ ഭർത്താവ് അവരെ വിളിക്കാൻ വേണ്ടി അവരെ വീട്ടിലേക്ക് ചെന്നു, പക്ഷെ അവർ വീട്ടിലേക്ക് വന്നിട്ടില്ല, അവർ മാനസികമായ ഒരു വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. അപ്പോൾ പിന്നെ എന്തൊരു ഡിസിഷനാണ് എടുക്കുക, ഞാൻ എന്ത് തീരുമാനം എടുക്കണം, അദ്ദേഹത്തിൻ്റെ കൂടെ പോകണോ, അതല്ല ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കണോ, മക്കളൊക്കെ ഉണ്ട്, അപ്പോൾ എന്താണ് ഞാൻ തീരുമാനിക്കേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്.
4: അല്ല, നമ്മൾക്കിപ്പോൾ എന്താ വെച്ചാൽ, പിന്നെ ഒരാളെത്തിപ്പോൾ വല്ല വ്യഭിചാരമോ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അത് വിവാഹം കഴിച്ച ഒരാളാണെങ്കിൽ അതെന്താണ്, ആ വിവാഹ ബന്ധത്തെ ബാധിക്കുമെന്ന് എവിടെയും പറയണില്ല. ആ നിക്കാഹ് ബാത്തിലാവുന്നു, അല്ലെങ്കിൽ അത് സ്വാഭാവികമായി തൊലാക്കായി തീരുന്നു എന്നൊന്നും ഇസ്ലാമിലില്ല. അപ്പോൾ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം മുറുക്കം അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പറ്റാത്തൊരു തെറ്റാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യഭിചാരിയായി തിന്മയിലൂടെ പോകുന്ന ഒരാളാണെന്ന് തോന്നുമ്പോൾ, അയാളെ ഉപേക്ഷിക്കുന്നതിനോ അയാളെ കൂടെ ജീവിക്കാൻ മാനസികമായി പറ്റുന്നില്ലെങ്കിൽ അകന്ന് നിൽക്കുന്നതിനോ പ്രയാസമല്ല. ഇസ്ലാമികമായിട്ട് അതിനൊരു ബുദ്ധിമുട്ടില്ല, കൂടെ നിൽക്കുന്നതിനും ബുദ്ധിമുട്ടില്ല, ഒഴിവാകുന്നതിനും ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ തീരുമാനം എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവർ എത്ര കാലമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു, കുട്ടികളുണ്ടോ, അയാൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അയാൾ എന്താണ് 100% ഒരു ഭർത്താവിൻ്റെ ബാധ്യത നിർവഹിക്കുന്നുണ്ടോ, അവളെ സ്നേഹിക്കുന്നുണ്ടോ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ, മക്കളെ നോക്കുന്നുണ്ടോ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇബാദത്തുകളും ദീൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ, ഇതിലൊക്കെ അയാൾ ഓക്കെ ആണെങ്കിൽ ഇങ്ങനൊരു അബദ്ധം അയാൾക്ക് സംഭവിച്ചു പോയി എന്നുള്ളത് എന്താണ് ഭാര്യ കണ്ടുപിടിച്ചതോടുകൂടെ അയാൾ ബ്ലോക്കായി, ഇനി അയാൾക്കത് ചെയ്യാൻ അവസരമില്ല. അതിലയാൾക്ക് അങ്ങേയടുത്ത പശ്ചാത്താപം മനസ്താപമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അതിന് അവസരം കൊടുക്കുകയായിരിക്കും നന്നായിരിക്കും. അയാൾ ഖേദിച്ച് മടങ്ങി കുറച്ചും കൂടിയൊക്കെ ദീൻ നന്നാക്കി, ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചും കൂടിയൊക്കെ ദീനി ക്ലാസ്സുകളും പ്രസംഗങ്ങളൊക്കെ കേട്ട് നന്നായി ഒന്നൊരു ഉഷാറായി ജീവിക്കാനുള്ള ഒരു വഴിത്തിരിവിലേക്ക് അയാൾ പോവുകയാണെങ്കിൽ ഈ തിന്മ എന്തായിരിക്കും, അയാൾക്ക് പരലോകത്തേക്ക് ഒരു നന്മ വരാനുള്ളൊരു കാരണമായിട്ട് മാറും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സഹോദരിയാണ് തീരുമാനിക്കേണ്ടത് മാനസികാവസ്ഥ വെച്ചിട്ട്. അയാളെ തിരിച്ച് കൊണ്ടുവരാനും കൊണ്ടുവരാം, ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കാം, പക്ഷേ മാറി വരാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ മാറ്റിക്കൊണ്ടുവരായിരിക്കും നന്നായിരിക്കും.
3: ഒരു സഹോദരൻ്റെ ഒരു ചോദ്യം ഇതാണ്. അവർ പറയുന്നത് പലപ്പോഴും അവിഹിതത്തിൽ ആണുങ്ങളെ പുരുഷന്മാരെയാണ് പ്രതിസ്ഥാനത്ത് നിർത്താറ്, ഈ വ്യഭിചാരത്തിന് പോകുന്ന ആളുകൾ. അതുപോലെ തന്നെ ഇങ്ങനെ അവിഹിതമായി ചാറ്റും അതുപോലെ തന്നെ റൊമാൻസും ഒക്കെയുള്ള സംസാരങ്ങളുമായി സമയം കൊല്ലുന്നത്. ഒരു പക്ഷേ അവർ പറയുന്നത്, അദ്ദേഹം പറയുന്നത് തൻ്റെ ഭാര്യ അതിനൊന്നും വില്ലിങ്ങല്ല. അങ്ങനത്തെ കുറേ ആളുകൾ, ഇതൊരാൾ മാത്രമല്ല, പലരും നമ്മളോട് അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ അവരെ അല്ലേ ഉപദേശിച്ച് നന്നാക്കേണ്ടത്, ഈ പ്രതിസ്ഥാനത്ത് പുരുഷന്മാരെയാണോ നിർത്തേണ്ടത് എന്നാണ് ഒരു സഹോദരൻ്റെ ചോദ്യം.
4: എന്താണ് ഇതിൽ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുന്നതിന് ഒരു ന്യായമുണ്ടാകും. ഇപ്പോൾ ഒരു മദ്യപാനി പറയും, എനിക്ക് ടെൻഷൻ ആയതുകൊണ്ടാണ് ഞാൻ മദ്യപിച്ചതെന്ന് പറയും. പലിശ വാങ്ങുന്ന ആൾ പറയുന്നത്, എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല, തത്വാരങ്ങളൊന്നും വിജയിക്കാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കുടുങ്ങിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയും. അതേമാതിരി വിഭജിക്കുന്ന ആളുകൾ പറയും, വിവാഹിതരാണെങ്കിൽ എൻ്റെ ഭാര്യ സഹകരിക്കായിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ ശ്രദ്ധിക്കായിട്ടാണ് എന്ന് പറയും. ഞാൻ പറഞ്ഞത് ഇസ്ലാമിൽ ഒരിക്കലും ഈ സാഹചര്യങ്ങളൊന്നും എന്തല്ല, ഒരു തെറ്റ് ചെയ്യാൻ പറയാൻ എന്തല്ല, ന്യായമല്ല എന്നർത്ഥം. അപ്പോൾ ഈ പുരുഷന്മാരൊക്കെ അവിഹിതത്തിൽ പെട്ടുപോകുന്നത് ഭാര്യമാരുടെ കുലനായ്മ കൊണ്ടാണെന്ന് പറയുന്നതിനെന്തില്ല, അർത്ഥമില്ല എന്നാണ്. ഇപ്പം നമ്മളീ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തൻ്റെ ഭാര്യയെ താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ എന്താണ് പരിവർത്തിപ്പിക്കാനും ഉപയോഗിക്കാനും അവളിൽ നിന്ന് അവന് വേണ്ടതെല്ലാം ലഭ്യമാക്കാനുമുള്ള പരിശ്രമം അവൻ്റെ ഭാഗത്തു നിന്ന് എന്തു ചെയ്യണം, ഉണ്ടാവേണ്ടതുണ്ട്. എല്ലാം അവനാന്നല്ല, അവൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ഒരു പുരുഷൻ അതിനുള്ള വിവരവും തൻ്റെ ഇടവും അതിനുള്ള യുക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും, ഏത് സ്ത്രീയും ഒരു പുരുഷൻ്റെ ആ ഒരു പ്രലോഭനത്തിലും പ്രചോദനത്തിലും വീഴുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭാര്യമാരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതല്ലാതെ അതില്ലാത്തത് കൊണ്ടാന്ന് പറയുന്നതിൽ അർത്ഥമല്ല. ഭാര്യമാരും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഭർത്താവ് അവിഹിതങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ വേറൊരു വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ ഇത്തരം ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോൺ സൈറ്റ് കാണുക, ഇതൊക്കെ ചെയ്യുന്നത് ഒരു സ്ത്രീക്ക് എത്ര ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ തൻ്റെ ഭർത്താവിന് ഉണ്ടാവാൻ, സാഹചര്യങ്ങൾ ഉണ്ടാകാൻ എൻ്റെ നിസ്സഹകരണം കൊണ്ട് സംഭവിക്കരുതേ എന്ന് ആർക്ക് ബോധ്യമാണോ, സ്ത്രീകൾക്ക് ബോധ്യമാണോ? അപ്പോൾ അദ്ദേഹം പറയുന്ന പോലെ സ്ത്രീകൾ എന്ത് ചെയ്യണം, എല്ലാ അർത്ഥത്തിലും പുരുഷനോട് സഹകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലെ ഒരു പ്രയോഗത്തിൽ എന്താണ്, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ എന്ത് ചെയ്യണം, വ്യഭിചാരിണികളാക്കുക എന്നൊരു വ്യാഖ്യാനം കാണാൻ പറ്റും. അതിനർത്ഥം എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ മനസ്സിൽ വേറൊരു പുരുഷൻ വന്ന്, വേറെ സ്ത്രീ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ സ്ത്രീ എന്ത് ചെയ്യും, അനാഥമാകും. അപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യും, അവിഹിതങ്ങളിലേക്കും കാര്യങ്ങളിലൊക്കെ പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഇത് തിരിച്ചുമുണ്ടാവാം, ഒരു സ്ത്രീയുടെ മനസ്സിലൊരു പുരുഷൻ കയറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവൾക്ക് അവളുടെ ഭർത്താവിനോട് സഹകരിക്കാൻ കഴിയില്ല, അപ്പോൾ ഭർത്താവ് വേറെ ബന്ധങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ തൻ്റെ പിന്നെ ഭാര്യ ഭർത്താവ് എന്നൊക്കെ രണ്ടുപേരും രണ്ടവരുടെ കടമകളും വളരെ ഭംഗിയായി നിർവഹിച്ചു പോകാത്തതിൻ്റെ പേരിൽ ഒരു അവിഹിതം ഉണ്ടാകുന്നുവെങ്കിൽ അത് രണ്ടുപേരും എന്താണ്, കുറ്റക്കാരാണ്, ഉത്തരവാദികളാണ് എന്ന് മനസ്സിലാക്കണം.
3: ഒരു സഹോദരി നമ്മുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മളെ സ്നേഹക്കൂടിൽ പ്രായമുള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ പ്രായമുള്ള വീട്ടിലെ ആളുകളെ സേവിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതലും എന്താ വെച്ചാൽ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ അവിടെ മരുമകൾ എന്ന സ്ഥാനത്ത് അവരെ സേവിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള അവരെ പരിഗണിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം വന്നിരുന്നു. അപ്പോൾ അവരെ ഒരു പിന്നെ കുറിപ്പാണ് എന്താ വെച്ചാൽ, നിങ്ങൾ പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ആ വീട്ടിൽ താമസിക്കുന്ന മരുമക്കൾ അവരെങ്ങനെ അവരെ സ്നേഹിക്കും, കാരണം അവർ വന്ന അന്ന് മുതലേ എന്താണ് 10-15 വർഷമൊക്കെ നീണ്ട കാലയളവ് ഈ വീട്ടിലെ മറ്റുള്ളവർക്ക് സേവനം ചെയ്തു, പക്ഷേ ഒന്നും ചെയ്യാത്തതുപോലെ കുറ്റപ്പെടുത്തിയും നാട്ടുകാരോട് പറഞ്ഞു പിന്നെ പല വഷളത്തരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ എങ്ങനെ ഇവരെ സ്നേഹിച്ചു പോകും, ഈ മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? കാരണം 24 മണിക്കൂറും ഇവർക്കുള്ള സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നിട്ടും അവർ കുറ്റപ്പെടുത്തുകയാണ്, പിന്നെ അവരെങ്ങനെയാണ് സ്നേഹിക്കുക എന്നാണ് അവർ ചോദിക്കുന്നത്.
4: അതെ അതെ, നമ്മളെന്താ വെച്ചാൽ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന സമീപനങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ് നമുക്ക് അയാളെ ഇഷ്ടപ്പെടാൻ പറ്റുക. നബിയോട് അള്ളാഹു പറയുന്നത് വലോ കുന്ത ഫല്ലൻ ഖലീദൽ ഖൽബ് ലൻ ഫല്ലു മിൻ ഹൗലിക്, നീ പരിശു സ്വഭാവിയാണെങ്കിൽ അവരൊക്കെ നിന്നെ വിട്ടു പോകുന്നതാണ്. അപ്പോൾ ഇയാൾ പരിശു സ്വഭാവിയാണെങ്കിലും അല്ലെങ്കിൽ ഒരാൾക്ക് പരിശു സ്വഭാവങ്ങളുണ്ടെങ്കിലും അയാളെ മറ്റുള്ളവരെന്ത് ചെയ്യണം, സ്നേഹിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ പറയണത് എന്താ വെച്ചാൽ, ഈ ഭർത്താവിൻ്റെ ഉമ്മ വാപ്പ അവരോടുള്ള സഹകരണം സേവനത്തെയും കുറിച്ച് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട്. അത് പലപ്പോഴും സഹോദരിമാരും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. ചില സ്ത്രീകൾ ചോദിക്കും, ഈ ഭർത്താവിൻ്റെ ഉമ്മനെയും വാപ്പനെയും നോക്കാൻ ഞങ്ങൾക്ക് കടമ ഉണ്ടോ, ഞങ്ങളെ വാപ്പനെയും ഉമ്മനെയും നോക്കാനുള്ള കടമ അത് അവരെ മക്കളെ കടമയല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ ഇതുപോലെ ഇങ്ങനെ ഞങ്ങളോട് മോശമായി പെരുമാറുന്ന ആൾക്കാരെ സ്നേഹിക്കണം എന്നാണ് ഞങ്ങൾക്ക് എങ്ങനെ നടക്കുക. പിന്നെ ഭർത്തൃ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ അവിടുത്തെ മുഴുവനും ദാസ്യവേല ചെയ്യണം എന്നാണ് എങ്ങനെ നടക്കുക. ഇതിന് നമ്മൾ പറയുന്നൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിച്ച് ഭർത്താവിനോടൊപ്പം ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ വീട്ടിൽ നമ്മൾ നിൽക്കണം.
3: അതെ,
4: ആ വീട്ടിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും എന്താണ്, ഒരു വീട്ടിൽ നിന്നിട്ട് ഈ പെൺകുട്ടിയോളെ ഭർത്താവ് മാത്രം അവർക്ക് എവിടെയെങ്കിലും ഒരു അടുപ്പ് ഉണ്ടാക്കി അതിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് തൻ്റെ മക്കൾക്കും കൊടുത്തങ്ങാട് റൂം പോയി കിടന്നുറങ്ങാൻ പറ്റുമോ? അപ്പം എന്ത് ചെയ്യും? ഏയ്, ആ ഒരു വീട്ടിലൊരംഗമായി ഇവർ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? അവിടുത്തെ മൊത്തം വീടിൻ്റെ ആളുകൾക്കുള്ള ഭക്ഷണം, ഇവർക്കടക്കമുള്ള ആളുകളുടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ, ആ വീട് വൃത്തിയാക്കുന്നതിൽ അവരവരുടേതായ സേവനം ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഇതെന്താ വെച്ചാൽ, ഇത് മനസ്സിലാക്കാതെ പലപ്പോഴും പല സ്ത്രീകളും എന്ത് ചോദിച്ചാൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരെയും മാറ്റി നിർത്തി വീട് മൊത്തം ഇവരേറ്റെടുത്ത് ഒരു വിശ്രമമില്ലാത്ത പണികളിലേക്ക് പോകും. ആ വീട്ടിൽ അതുവരെ ഇതൊക്കെ നടന്നു പോയിരുന്നു, അതൊക്കെ നടന്നു പോയിക്കോട്ടെ. ആ കൂട്ടത്തിൽ എന്താണ്, ഒരു സഹായകമായ വ്യക്തി എന്നുള്ളതൊക്കെ നമ്മൾ പങ്കെടുത്താൽ മതി. നമ്മൾ മരുമകൾ വരുമ്പോഴേക്കും ഇവരെല്ലാറ്റൊന്നും വിട്ടുനിന്ന് ഫുള്ള് മരുമകളെ തലയിലേക്കിട്ട് മാറി നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുവരെ അവിടെ പെമ്മക്കളുണ്ടെങ്കിൽ ഓരെങ്ങനെ എന്ത്, അതേപോലൊരു സഹകരണം ആ വീടിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി പോവുക. അതേപോലെ തന്നെ ഈ ഉമ്മയിപ്പി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഭർത്താവിൻ്റെ ഉമ്മയിപ്പിയാണ്. അപ്പോൾ ഭർത്താവിൻ്റെ ഉമ്മനിപ്പനെയും അയാൾ സ്നേഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അയാൾക്ക് അയാളുടെ കൂടെ ജീവിക്കുന്ന ഒരാളാകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അവരെയും വാപ്പി ഉമ്മി എന്നുള്ള നിലയ്ക്ക്, ഇയാളെ വാപ്പി ഉമ്മി എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യും, ഉമ്മ എന്ന് വിളിക്കും, ചിലപ്പോൾ വാപ്പ എന്ന് വിളിക്കും. മനസ്സിലെ? അതിപ്പോൾ നാളെ ഇയാൾ ഇവിടെ ഡൈവേഴ്സ് ആയാൽ നാളെ അവൾക്ക് ഇവിടെ വാപ്പ ഉമ്മ വിളിച്ച് ചെല്ലാൻ പറ്റുമോ? ആ വിളി എന്തുള്ളൂ, വാപ്പിമ്മയായിട്ട് വിളിക്കണമല്ല, അയാൾ അഭിസംബോധന ചെയ്യുന്ന അതേ പേര് അവളും വിളിക്കുന്നുള്ളൂ. അപ്പോൾ ഇയാൾ ചെയ്തു കൊടുക്കേണ്ട ഒരു വാപ്പ ഉമ്മ അതിലേക്ക് ചെയ്യുന്ന സേവനങ്ങളിലെല്ലാം അയാളെ സഹായിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഉപ്പനി ഇമ്മനി നോക്കണ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിത്തീരുക. അതെന്തിനാണ്? തൻ്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനും ഭർത്താവിനോടൊപ്പം ജീവിക്കാനും ആ വീട്ടിലൊരു മെമ്പറായി മുന്നോട്ട് പോകാനും വേണ്ടി മാത്രമാണ്. ഇവിടെ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ, വരുന്ന പെൺകുട്ടിയെ ഒരു വേലക്കാരിയായി ആ വീട്ടുകാർ കാണുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു മകളോട് പെരുമാറുന്ന പോലെയുള്ള നല്ല പെരുമാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. ഒരു വേലക്കാരിയെ പോലെ ജോലി ചെയ്യുന്ന ഒരാളെ, നമ്മൾ എന്ത് ചെയ്താലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ല എന്ന് ഉറപ്പുള്ള ഒരാളെപ്പോലെ അമ്മായിമ്മയും അമ്മോശരും വീട്ടുകാരും പെരുമാറും. അതേപോലെ തന്നെ ഇവളെന്ത് ചെയ്യും, ഇവിടെ എങ്ങനെയെങ്കിലും നിന്ന് പോകണം എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യും, അവിടുത്തെ എല്ലാ സേവനങ്ങളും ഏറ്റെടുത്തിട്ട് ഓലെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫുൾ ലോഡുകൾ ഏറ്റെടുത്തിട്ട് പ്രവർത്തിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ പ്രവർത്തനങ്ങളൊന്നും അവർ മുഖവിലേക്ക് എടുക്കില്ല, അവരതിനൊരു നന്ദി വാക്കും പറയില്ല, അവർ നല്ലൊരു സമീപനം അവർ ഭാഗത്ത്, അതൊക്കെ അവളെ പണിയല്ലേ, കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓര് നിൽക്കും. സ്വാഭാവികമായും അവൾക്ക് ഇതൊരു അവസാനമല്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇതൊക്കെ ഭർത്താവ് ഇതിൻ്റെ അടിയിൽ എന്ത് ചെയ്യണം, ഇവൾക്ക് മാന്യമായൊരു സംരക്ഷണം കൊടുത്ത് വാപ്പൻ്റെ ഇമ്മൻ്റെ ഉപദ്രവങ്ങളൊന്നും അവൾ കേൾക്കാതെ അവിടെ വല്ലാതെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് പറ്റാവുന്ന രൂപത്തിൽ അവൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവൾക്ക് ഇങ്ങനത്തെ പരാതികളൊന്നും പറയാനിടയില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കേണ്ടത് ഭർത്താവിൻ്റെ ചുമതലയാണ്.
3: നമുക്ക് അടുത്തൊരു സഹോദരി, അവരവരുടെ സുഹൃത്തിനു വേണ്ടി ചോദിക്കണം. അവരുടെ 18-ാം വയസ്സിൽ അവരൊരു ആളെ പിന്നെ സ്നേഹിച്ചു, കല്യാണം കഴിച്ചു, അവരങ്ങനെ പോയി. നീണ്ട 12 വർഷങ്ങൾ. അപ്പോൾ അതിനിടയിൽ ഭർത്താവ് പിന്നെ മദ്യപാനിയായി, ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. മദ്യപാനി ആയത് മാത്രമല്ല, അവളെ ശാരീരികമായും മാനസികമായും ഒക്കെ പൊഴിച്ച് ഒരുപാട് അവൾ പ്രയാസപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ അവൾ എന്ത് ചെയ്തു, ഭർത്താവിനെ ഒഴിവാക്കി അവളവളെ വീട്ടിലേക്ക് വന്നു. ഇനി ഒരിക്കലും അയാളിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പിച്ചാണ് വന്നത്. അവരുടെ സാമ്പത്തികമായ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, വാപ്പാൻ്റെ സ്ഥലം അയാൾ പണയം വെക്കുക, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൾ തലാക്ക് ആവശ്യപ്പെടുന്നുണ്ട്, അയാൾ കൊടുക്കണില്ല, ഈ ഇത് വെച്ചിട്ട് നിൽക്കണം. അപ്പോൾ അയാൾ, ഈ സ്ത്രീ ചോദിക്കുന്നത്, സഹോദരി ചോദിക്കുന്നത്, ഇനി ഒരിക്കലും ഞാൻ അയാളുടെ കൂടെ ജീവിക്കാനില്ല. അപ്പോൾ അയാൾ മദ്യപാനമൊക്കെ നിർത്തി എന്നൊക്കെ പറഞ്ഞ് ഒരു ദൂതൻ വഴി വീട്ടിലേക്ക് വന്നൊക്കെ ചെയ്തു. പക്ഷേ അവൾ പറഞ്ഞു ഇനിയില്ല, അതൊക്കെ അയാൾക്ക് അളവ് പറയണം, ഞാൻ ഇനി അയാളെ കൂടെ ജീവിക്കാനില്ല. ഇങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കുന്നത് ഇസ്ലാമികപരമായി തെറ്റാണെന്നാണ് അവർ ചോദ്യം.
4: അല്ല, അവർ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ നമുക്ക് തെറ്റി തരാൻ പറ്റില്ല. കാരണം തീരെ തൻ്റെ കാര്യങ്ങൾ ഉത്തരവാദിത്വം നിർവഹിക്കാത്തൊരു മദ്യപാനിയായ ഭർത്താവ് അയാളെ ഉപദ്രവങ്ങളും വിഷമങ്ങളും സഹിച്ച് അയാളെ കൂടെ ജീവിക്കണം എന്ന് ഇസ്ലാമിൻ്റെ ഒരു നിർബന്ധമില്ല. സംരക്ഷണം നൽകുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അവൾക്ക് എന്താണ്, അവിടുന്ന് മോചനം നേടാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഒരു പിന്നെ ശരിയായ ഒരു ഇസ്ലാമിക വഴിയുണ്ട്. ആ വഴിയിലൂടെയാണ് ഇതൊക്കെ നടത്തേണ്ടത് എന്നുള്ളതാണ് മനസ്സിലായി. ഇതിപ്പോൾ നമ്മൾ കുറേ കാലം നിന്ന് സഹിച്ച് സഹി കെട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ ഇറങ്ങിപ്പോരുകയാണ്, എന്നിട്ട് പിന്നെ തലാക്കും അതിൻ്റെ പ്രൊസീജിയറുകളൊക്കെ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണഗതി എന്താ വെച്ചാൽ, നിന്ന് പോവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, അതിന് പരിഹാരത്തിന് വേണ്ടി മധ്യസ്ഥന്മാർ വരണം എന്നാണ്. അതാണ് ഹക്കമിൻ അഹ്ലി ഹക്കമിൻ അഹ്ലി എന്ന് ഈ ഹക്കമു എന്നുള്ള വാക്കനുണ്ടല്ലോ, അതിന് വളരെ അർത്ഥവത്തായ ഒരു വിധികർത്താവാണ്. അപ്പോൾ ശരിക്കെന്താ വെച്ചാൽ, ഈ മധ്യസ്ഥന്മാർ കൂടിയിരുന്നിട്ട് എന്ത് ചെയ്യുക, ഇവരെ രണ്ടാളെയും വിളിച്ച് അവളെ ഭാഗത്തുള്ള മധ്യസ്ഥരും അവൻ്റെ ഭാഗത്തുള്ള മധ്യസ്ഥന്മാരും ഇരുന്ന് ചർച്ച ചെയ്തിട്ട് രണ്ടാളെ അഭിപ്രായങ്ങളും കേട്ടിട്ട് അവർ തീരുമാനിക്കുകയാണ്, എന്ത് ഇവളിഞ്ഞിപ്പോൾ അവൻ്റെ കൂടെ ജീവിക്കാതിരിക്കുക നല്ലതെന്ന് അവർ തീരുമാനിച്ചാൽ ആ തീരുമാനം തന്നെ മതി തലാക്കായിട്ട്. തലാക്ക് കൊടുക്കില്ലെന്ന് അയാൾ പറഞ്ഞാൽ പോലും ഇവർ തീരുമാനിച്ചാൽ അതെന്താവും, തലാക്കാവുമെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര ബലമുള്ളതാണ്. അപ്പം അതിൻ്റെ സ്ത്രീ അപ്പോൾ കുറേ സ്ത്രീകളില്ലേ എന്ത് ഭർത്താക്കന്മാരത് ഇറങ്ങിപ്പോയിട്ട് തൊലാക്ക് കിട്ടാതെ വേറെ വിവാഹം നടക്കാതെയൊക്കെ ഇരിക്കണില്ലേ, അതിൻ്റെ യഥാർത്ഥ പ്രൊസീജിയർ അനുസരിച്ച് പോവാത്തതുകൊണ്ടാണ്. ശരിക്കും അവർക്ക് തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹക്കമും പിന്നെ അഖിലിഹും ഹക്കമും പിന്നെ അഖിലിയാണ്. ഈ ഹക്കമ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ തമ്മിൽ ചർച്ച ചെയ്യും. ചില ഒരു അന്തിമമായ, കാരണം അവരെ ഏൽപ്പിച്ചു, അവരെടുക്കുന്ന തീരുമാനം അന്തിമമാണ്. അപ്പം എന്ത് ചെയ്യുക, കഴിഞ്ഞാൽ പിന്നെ ഞാൻ അയാൾ ഒഴിവാക്കിയ ശരിയായോ, ഞാൻ അയാൾ നിർത്തേണ്ടിയിരുന്നു എന്നൊന്നും, കാരണം അത് അവരുടെ തീരുമാനമല്ലല്ലോ. അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മധ്യസ്ഥന്മാരുടെ തീരുമാനമാണ്. അപ്പോൾ എൻ്റെ തീരുമാനം ശരിയായോ ശരിയായോ എന്നുള്ള കുറ്റബോധമല്ല, തീരുമാനം നടക്കാത്ത പ്രശ്നമല്ല, ഇയാൾ തൊലാക്ക് തരാത്ത പ്രശ്നമല്ല. ഇസ്ലാം എത്ര മനോഹരമാണ്. ഇനി ഈ രണ്ടാളുകളും മധ്യസ്ഥന്മാരാകുന്നതുകൊണ്ട് ഇവർ രണ്ടാളെയും വാപ്പാരും ഉമ്മാരും തമ്മിലാണ് സംസാരിക്കണമെങ്കിൽ വൈകാരികമായിരിക്കും, ഒരു തമ്മിൽ തല്ലാവും, അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. എന്താകുമ്പോൾ പുറത്തുനിന്നൊരു മധ്യസ്ഥനാണെങ്കിൽ ശരിക്കും കേട്ട് മറുപടി പറയല്ലോ. അപ്പോൾ നീതിപൂർവ്വമായിട്ടുള്ള മധ്യസ്ഥന്മാരിലൂടെ സംസാരിച്ചിട്ട് മുന്നോട്ട് പോകലല്ല ഹൈറ് എന്ന് അവർ പറയുകയാണെങ്കിൽ അതനുസരിച്ച് തൊലാക്കും കാര്യങ്ങളും അതിൻ്റെ സെറ്റിൽമെൻറ്റുകളും കൊടുക്കാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ പരിഹരിച്ച് ഇസ്ലാം നിർദ്ദേശ രൂപത്തിലാണെങ്കിൽ ഇത്തരം പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാകുന്നത്.
3: മറ്റൊരു സഹോദരി വളരെ ചെറുപ്പക്കാരായ ഒരു പെൺകുട്ടിയാണ്. അവൾ വിവാഹമോചനം നടന്നിട്ടില്ല. തൊലാക്ക് അവർ രണ്ടു വീട്ടുകാരും തമ്മിൽ സംസാരിച്ചു. ഭർത്താവിൻ്റെ വീട്ടുകാർ വന്നു, അവർ പറഞ്ഞ ഡിമാൻഡുകളൊക്കെ സമ്മതിച്ചു. പക്ഷേ ഈ കുട്ടിയുടെ വാപ്പയും ഉമ്മയോ അല്ലെങ്കിൽ കുടുംബം അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നൊരവസ്ഥയാണ്.
4: 23
3: അല്ല പെൺകുട്ടി, ആൺകുട്ടി അതായത് വരൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അവർ പറഞ്ഞ ഡിമാൻഡും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ തയ്യാറായി, തൊലാക്കിന് തയ്യാറാണ്. പക്ഷേ പെൺകുട്ടിയുടെ വീട്ടുകാരെന്ത് ചെയ്യണം, അവരതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് ശരിക്ക് 23 വയസ്സാണുള്ളത്. അപ്പോൾ അവർ നീട്ടിക്കൊണ്ട് പോകുമ്പോൾ പ്രയാസം എന്ന് വെച്ചാൽ എനിക്കൊരു വിവാഹം ആവശ്യമുണ്ട്. അവൾ തന്നെ പറയണേ, എനിക്കൊരു വിവാഹം ആവശ്യമുണ്ട്, അത് നടക്കുന്നില്ല. എൻ്റെ താഴെ പെൺകുട്ടികളുണ്ട്, അവർക്കൊരു വിവാഹം അന്വേഷണവും നടക്കുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ പിന്നെ എന്താണ് ശരിക്ക് ചെയ്യേണ്ടതെന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത്.
4: ഇവളെ വാപ്പിയമ്മയാണത് ചെയ്യാൻ തയ്യാറാവാത്ത, അല്ല അങ്ങനത്തെ ഒരു സാഹചര്യം. ചിലപ്പോൾ ഇപ്പം പെൺകുട്ടികൾക്ക് അവിടെ രക്ഷിതാക്കളാണല്ലോ, അവിടെ വലിയ ആയിട്ടുള്ളത് വാപ്പയാണല്ലോ. അപ്പോൾ വാപ്പ എന്താ വെച്ചാൽ നിരുത്തരവാദപരമായ ഒരു സമീപനമാണെന്ന് മനസ്സിലാക്കണം. ഇവൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഓൾറെഡി എന്താണ്, ഭർത്താവ് പോയി, ഇനി അത് ഒരു സെറ്റിൽമെൻ്റ് ആവാതെ നിൽക്കുമ്പോൾ അവളുടെ ഭാവി അനിശ്ചിതത്വത്തിലാണെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി എന്താ വെച്ചാൽ ഒരു വിധവയെ സംബന്ധിച്ചിടത്തോളം അവളെ കാര്യം തീരുമാനിക്കാൻ അവൾക്ക് എന്തുണ്ട്, അധികാരമുണ്ട് എന്നാണ് സ്വാഭാവികമായിട്ട്. കാരണം വലിയ തടസ്സം നിൽക്കുമ്പോൾ അവൾക്ക് അവളുടേതായ അധികാരമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ അവളൊരു വിധവയായതുകൊണ്ട് തന്നെ അവൾ ഈ കാര്യങ്ങൾ എന്താണ് കുടുംബത്തിലോ ബന്ധത്തിലോ ഒക്കെ ഉള്ള ഉത്തരവാദിത്തപ്പെട്ട മറ്റാളുകളെയോ അല്ലെങ്കിൽ അവളുടെ മഹലിലെ പള്ളിയിലെ കാളിയെയോ ആരെങ്കിലുമൊക്കെ സമീപിച്ചിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ എനിക്കൊരു പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വാപ്പൻ്റെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി തരാൻ വേണ്ടി അവൾക്ക് പറയാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അവൾ തന്നെ എന്ത് ചെയ്യാണ്, നിയമപരമായി ഇത് വേർപെടുത്താനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അവൾക്ക് അവളോട് സഹകരിക്കാവുന്ന ആളുകളെ സഹകരിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, അത് ചെയ്യണം. പിന്നെ പുതിയ വിവാഹ അന്വേഷണങ്ങൾക്കും പ്രപ്പോസലൊക്കെ ക്ഷണിക്കാം. വാപ്പേന് തയ്യാറാവണില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ പരസ്യങ്ങളിലും കാര്യങ്ങളിലൊക്കെ അവരുടെ പ്രൊഫൈൽ കൊടുത്തിട്ട് ക്ഷണിക്കാം. അത് ക്ഷണിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ അന്വേഷണങ്ങളും കാര്യങ്ങളും വരുമ്പോൾ ആ അന്വേഷണങ്ങളോട് വാപ്പൻ്റെ നമ്പർ കൊടുത്തിട്ട് അന്വേഷണങ്ങൾ വരുമ്പോൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ അതിനടുത്ത ഘട്ടങ്ങളിൽ അതിനെയൊക്കെ എങ്ങനെ എന്ത് ചെയ്യാൻ, ബുദ്ധിമുട്ടില്ലാതെ വാപ്പനെ ഓവർടേക്ക് ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് വഴികളുണ്ടെന്ന് ആലോചിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഈ വാപ്പങ്ങനെ തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് അനിശ്ചിതമായി ഇത് ഇങ്ങനെ ഇരിക്കണം എന്നതിനൊരു ന്യായം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. എങ്ങനെ ഈ തൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ തനിക്കിൻ്റെ മുന്നിൽ എന്ത് വഴിയുണ്ട് എന്ന് അന്വേഷിച്ച് അവർ കണ്ടെത്തി പരിഹരിക്കാൻ തന്നെയാണ് അവർ ശ്രമിക്കേണ്ടത്.
3: ഒരു സഹോദരി ചോദിക്കുന്നത്, അപ്പോൾ ചെറുപ്പത്തിൽ കുട്ടികളെ നിസ്കാരമൊക്കെ ശീലിപ്പിക്കണമെന്നാണല്ലോ, ഇപ്പോൾ 7 വയസ്സ് 10 വയസ്സ്, എങ്ങനെ അവരെ നമുക്കിത് ഒരു ആസ്വാദ്യകരമായി, ഇപ്പോൾ കുട്ടികൾ നിർബന്ധിച്ചാൽ അവരെന്ത് ചെയ്യും, നിസ്കരിക്കും. പക്ഷെ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുക എങ്ങനെയാണ്, നിസ്കാരം എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും എന്നാണ് അവർ ചോദിച്ചത്.
4: ഞാൻ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, ഇപ്പം നമ്മളൊക്കെ ക്ലാസ് കേട്ടും പ്രസംഗം കേട്ടും ഖുർആൻ പഠിച്ചിട്ടൊക്കെ നമ്മൾ ഉൾക്കൊണ്ട പല നന്മകളും മൂല്യങ്ങളും ഉണ്ടല്ലോ, ആ മൂല്യങ്ങളൊക്കെ ഈ ചെറിയ പിഞ്ചു മക്കളെന്താണ് അവരവരായിട്ട് തന്നെ ഉൾക്കൊണ്ട് അവരുടെ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് ആ നന്മകൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ കുട്ടികളാകുമ്പോൾ അവരത് ഉൾക്കൊണ്ട് ചെയ്യില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിൽ അർത്ഥമല്ല. കുട്ടികൾ ഉൾക്കൊണ്ട് ചെയ്യും. കുട്ടികൾ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർ സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇന്നത്തെ കാലത്ത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു കുട്ടി പഠിക്കണമെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യണം, എത്ര പുസ്തകങ്ങളും എത്ര പാഠങ്ങളും പഠിക്കാണ്, അതൊക്കെ പഠിച്ച് റാങ്ക് വാങ്ങി ഉയർന്ന മാർക്ക് വാങ്ങുന്നില്ല. അപ്പോൾ ഞാനങ്ങനെ പഠിക്കണം, എനിക്ക് ഫസ്റ്റ് കിട്ടണം എന്ന ബോധത്തിൽ നിന്ന് അവരെന്താകുന്നുണ്ട്, മാറ്റങ്ങൾക്ക് വിധേയമാകും. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുട്ടിക്ക് കുട്ടിൻ്റെ ഭാഷയിൽ എന്താണ് നമ്മൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്താൽ എന്ത് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ ഒരു അടുത്തൊരു മരണം സംഭവിക്കുമ്പോൾ നമ്മളൊക്കെ മരിച്ചു പോകും. അപ്പോൾ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉമ്മ മരിച്ചാൽ പിന്നെ കുട്ടിൻ്റെ കൂടെ ഉമ്മ ഉണ്ടാവില്ല, നീ മരിച്ചാൽ നിൻ്റെ കൂടെ ഉമ്മ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇനി നമ്മളൊക്കെ മരിച്ച് ഓരോ സമയത്ത് മരിച്ചു പോകും, പിന്നെ അവസാനം നമ്മളെല്ലാവരും എന്ത് ചെയ്യും, ഒന്നിച്ച് കാണും. അത് നമ്മൾ പരലോകത്ത് വെച്ചാണ് കാണുക. അപ്പം അങ്ങനെ ഒന്നിച്ച് കാണുക, സ്വർഗത്തിൽ വെച്ച് ഒന്നിച്ച് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മളൊക്കെ ചെയ്യുന്ന പോലെ നിങ്ങളും ചെയ്യണം, അപ്പോഴേ സ്വർഗത്തിൽ ഒന്നിച്ച് കാണുള്ളൂ. അപ്പം അതിനെന്താ വേണ്ടത്, അടിസ്ഥാനപരമായി നിസ്കരിക്കണം. അവർക്ക് തിരിയുന്ന ഭാഷയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. അങ്ങനെ താല്പര്യപ്പെടുത്തി ചെയ്യിപ്പിക്കുന്നതാണ് വേണ്ടത്. പിന്നെ പ്രോത്സാഹനങ്ങളെ കൊണ്ട് പറ്റും, സമ്മാനങ്ങളെ കൊണ്ട്. ഇപ്പം ഇത് അഞ്ചോത്ത് നിസ്കരിച്ചാൽ ഒരു സ്റ്റാർ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇന്നിപ്പോൾ ഈ ആഴ്ചക്ക് എത്ര സ്റ്റാർ ഉണ്ട്, ഈ മാസം എത്ര സ്റ്റാർ ഉണ്ട്, 100 സ്റ്റാർ കിട്ടിയാൽ എന്ത് ചെയ്യും, നിനക്കൊരു സൈക്കിൾ വാങ്ങിത്തരും. അങ്ങനെ 100 സ്റ്റാർ കിട്ടിയാൽ നിനക്ക് എന്ത് ചെയ്യും, ഒരു പിന്നെ എന്തെങ്കിലും അവിടെ ആഗ്രഹമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ പ്രോത്സാഹനങ്ങളുടെ പറ്റും, ബോധ്യപ്പെടുത്തി പറ്റും. പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നമ്മളിതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്യും, ആ സമയബന്ധിതമായി നിസ്കരിച്ച് തുടങ്ങും മാതൃകാപരമായി. എന്തായിരുന്നാലും അവരെ ഈ ഒരു വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് ബാധ്യതയുള്ള കാര്യമാണ്.
3: നമുക്ക് ഇതിൻ്റെ അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഒരു സഹോദരി ചോദിക്കുന്നത് ഭർത്താവ് വിദേശത്താണ്, അപ്പോൾ വിദേശത്ത് പോയ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ഞാൻ താമസിച്ച് നിൽക്കണോ, അതല്ല സ്വന്തം വീട്ടിൽ നിന്നാൽ പോരെ. നാട്ടുകാരും അതുപോലെ തന്നെ കുടുംബക്കാരൊക്കെ പലതും പറയുന്നുണ്ട്. ഇതിൻ്റെ ഇസ്ലാമികപരമായ ശരിക്കുള്ള വിധി എന്താണെന്ന് അവർ ചോദിച്ചു.
4: വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ എവിടെ നിൽക്കണം എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അവർ ഭർത്താവിൻ്റെ കൂടെ നിൽക്കണം എന്നാണ് നമ്മൾ അറിയുന്നത്. ഭാര്യയും ഭർത്താവും ഒന്നിച്ചാണ് നിൽക്കേണ്ടത്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് എവിടെ പോയിട്ടാണെങ്കിലും, ഒരു യുദ്ധത്തിന് പോവുകയാണെങ്കിലും ഭർത്താവിൻ്റെ കൂടെ പോവുകയാണ് അവർ വേണ്ടത്. കാരണം വിവാഹിതയായ ഒരാൾ ഭർത്താവിൻ്റെ കൂടെ അല്ലാതെ നിൽക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പറ്റില്ല. ഇപ്പോൾ ഭർത്താവ് ഇല്ലാത്തത് കൊണ്ടും ഭർത്താവ് വിദേശത്താവുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അവർ ചെയ്യേണ്ടത്, അവർക്ക് ഭർത്താവിൻ്റെ അസാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ഒരു സ്ത്രീ എന്ന നിലക്ക് അവർക്കൊരു സുരക്ഷിതത്വം വേണം. അപ്പോൾ അവരെപ്പോഴും കൊണ്ടടക്കാനും അവരെ ആവശ്യങ്ങൾക്ക് പുറത്തു പോകാനും അവരെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനും ഒക്കെ പറ്റുന്ന മഹറമായ ആളുകൾ എവിടെയാണോ ഉള്ളത് അവരെ കൂടെ അവർക്ക് എന്ത് ചെയ്യാം, നിൽക്കാം. അപ്പോൾ ഭർത്തൃ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ ഭർത്താവിൻ്റെ പിന്നെ പിതാവുണ്ട്, അമ്മോശനുണ്ട്, അതേപോലെയുള്ള ആളുകളുടെയൊക്കെ സഹകരണത്തോടു കൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലക്കാവിടെ മുന്നോട്ട് പോകാൻ പറ്റും. അവനവൻ്റെ സ്വകാര്യതകളൊക്കെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ഇളയച്ചമാരോ മുത്തച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അന്യ പുരുഷന്മാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അവരുടെ ഹിജാബൊക്കെ സ്വീകരിച്ചിട്ട് നമുക്ക് നിന്ന് പോകാൻ പറ്റും. അതല്ല, അവർക്ക് ഏറ്റവും നന്നായി തോന്നുന്നത് വീട്ടിലാണെങ്കിൽ എന്താണ്, ഭർത്താവിൻ്റെ ഒരു പെർമിഷനോട് കൂടെ അവർക്ക് വീട്ടിൽ നിൽക്കുന്നതിന് ഒരു തകരാറുമില്ല. മനസ്സിലായി? അത് പിന്നെ അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഭർത്തൃ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ എന്താണ്, അവിടെ പിണക്കല്ലാതിരിക്കാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് എന്ത് ചെയ്യണം, ഭർത്താവ് അതൊന്ന് കൺവീൻസ് ചെയ്തിട്ട് ചെയ്യുന്നതിന് ഒരു വിരോധമല്ല. അവർ നിൽക്കേണ്ട ഭർത്താവിൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ്.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം തന്നെ 95 44 845 840
2: ഈ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് സംസ്കരണ ചിന്തകൾ. നമ്മോടൊപ്പം ചേരുന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, ഇമാം ബുഖാരി റഹിമഹുല്ലാ തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, മൻ അസ്അദു നാസി ബി ഷഫാഅതിക യൗമൽ ഖിയാമ, പരലോകത്ത് താങ്കളുടെ ശുപാർശക്ക് അർഹരായിത്തീരുന്ന ജനങ്ങളിലെ ഏറ്റവും ഭാഗ്യവാന്മാർ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി: അബൂ ഹുറൈറ, ഇത് ആദ്യമായി എന്നോട് ചോദിക്കുക, താങ്കളായിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു. കാരണം കാര്യങ്ങൾ അറിയാനും ഹദീസുകൾ പഠിക്കാനൊക്കെ താങ്കളിലുള്ള താല്പര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു: അസ്അദു നാസി ബി ശഫാഅത്തി യൗമുൽ ഖിയാമ, പരലോകത്ത് എൻ്റെ ശുപാർശക്ക് അർഹരായിത്തീരുന്ന ഭാഗ്യവാന്മാർ. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസം മിൻ ഖൽബിഹി ഔ നഫ്സിഹി, ഹൃദയത്തിൽ നിന്ന് നിഷ്കളങ്കമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവൻ ആരാണോ അവനായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തൗഹീദിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായി നിഷ്കളങ്കതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഉച്ചരിക്കുന്നവൻ അവൻ സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മന്മാറ്റ വഹുവ ഇഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് സാദിഖൻ മിൻ ഖൽബിഹി ദഖല ജന്ന, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്നും ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായി ആരെങ്കിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ ലോകത്തുനിന്ന് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഒരു വിശ്വാസിയുടെ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം തൗഹീദിൻ്റെ, അല്ലാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ, അല്ലാഹുവിനെ മനസ്സിലാക്കിയതിൻ്റെ, വിശ്വാസത്തിൻ്റെ ഒക്കെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്നൊരു കേന്ദ്രമായിരിക്കണമെന്നുള്ളതാണ് ഈ വചനങ്ങളെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന് വിശുദ്ധി ലഭിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അത് തൗഹീദാണ്. അവൻ്റെ പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ ഒരാളുടെ മുന്നിലും സമർപ്പിക്കുകയില്ല എന്നും ആരാധനകൾ മുഴുവൻ അല്ലാഹുവിൻ്റെ മുന്നിൽ മാത്രമേ സമർപ്പിക്കുകയുള്ളൂ എന്നും അവൻ്റെ ഹൃദയത്തിൽ രൂഢമൂലമാകുമ്പോഴാണ് അതവൻ്റെ കർമ്മപദത്തിൽ കടന്നു വരിക. ഇതാണ് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തേട്ടമെന്നുള്ളത്. ഒരു മനുഷ്യൻ്റെ ഹൃദയം നേടിയെടുക്കുന്ന, സമ്പാദിച്ചെടുക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വചനം അവൻ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുന്നൊരു വസ്തുതയാണ്, ലോകത്തിൻ്റെയും ആകാശഭൂമികളുടെയും റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കലും വഹദാനിയത്ത് അവൻക്ക് അംഗീകരിച്ചു കൊടുക്കലും അവൻ്റെ മുന്നിൽ മാത്രം കീഴൊതുങ്ങലും തൻ്റെ ജീവിതത്തെ അവന് വേണ്ടി, അല്ലാഹുവിനു വേണ്ടി സമർപ്പിക്കലും, ഇതാണൊരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത്. മാനവരാശിയെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലെ ലക്ഷ്യമായി സൂറത്തു ദാരിയാത്തിൻ്റെ 56-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണല്ലോ: വമാ ഖലഖുത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യ ജിന്നു വർഗങ്ങളെ നാം സൃഷ്ടിച്ചിട്ടില്ല. പ്രവാചകന്മാരെ അള്ളാഹു എന്തിന് നിയോഗിച്ചു? വേദഗ്രന്ഥങ്ങളെ എന്തിനയച്ചു? ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമായും അള്ളാഹു പറഞ്ഞത് തൗഹീദ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അനിഅബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്, അല്ലാഹു സുബ്ഹാനഹു വതആലയെ നിങ്ങൾ ആരാധിക്കണമെന്നും ദുർമൂർത്തികളെ നിങ്ങൾ വെടിയണമെന്നും കൽപ്പിച്ചുകൊണ്ട് എല്ലാ ജനതകളിലേക്കും പ്രവാചകന്മാരെ തീർച്ചയായും നാം നിയോഗിച്ചിട്ടുണ്ട് എന്ന് സൂറത്തു നഹലിൻ്റെ 36-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹീ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബുദൂൻ, ഞാനല്ലാതെ ആരാധനക്കർഹനില്ല എന്നും അതുകൊണ്ട് എന്നെ നിങ്ങൾ ആരാധിക്കണമെന്നും അല്ലാഹു കൽപ്പിച്ചിട്ടുകൊണ്ടല്ലാതെ താങ്കൾക്ക് മുമ്പൊരു പ്രവാചകനെയും നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അംബിയാഇൻ്റെ 25-ാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമേതാണ്? സൂറത്തു നഅം, അനുഗ്രഹങ്ങളുടെ അധ്യായമെന്നറിയപ്പെടുന്ന സൂറത്തു നഹൽ, ആ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകിയ വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ആ അനുഗ്രഹങ്ങളെ, അവയുടെ വിവരണം അല്ലാഹു ആരംഭിക്കുന്നത് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കാൻ, അത് ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കാൻ, അതിൻ്റെ വഹയുമായി മനുഷ്യരിലെ പ്രവാചകന്മാരിലേക്ക് മലക്കുകളെ നിയോഗിച്ചു എന്ന് പറഞ്ഞുകൊടുത്തുകൊണ്ടാണ്. അതായത് ഈ സൂറത്തിൽ ആദ്യമായി അള്ളാഹു എടുത്തു പറഞ്ഞൊരു അനുഗ്രഹം അത് തൗഹീദാണെന്ന് ചുരുക്കം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ്. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുള്ള പറയുന്നുണ്ട്, മാ അൻഅമ അല്ലാഹു അലാ അബ്ദിൻ മിനൽ ഇബാദി നിഅമതൻ അഅളമ മിൻ അൻ അറഫഹും ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് അവനെ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നതിനേക്കാൾ വലിയൊരു അനുഗ്രഹവും ഒരു അടിമയുടെ മേലും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നില്ല എന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുള്ള ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന് ജീവൻ ലഭിക്കുന്നതും മൃഗങ്ങളെ പോലെ ജീവിക്കുന്നതിൽ നിന്ന് മുക്തരായ ഒരു ശരിയായ ജീവിതം അവൻക്ക് സമ്മാനിക്കുന്നതും തൗഹീദ് അവൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുകയും ഹൃദയത്തിൽ അതിനെ ഉറപ്പിക്കുകയും ചെയ്യുമ്പോഴാണ്. അവമൻ കാന മൈതൻ ഫഅഹ്യൈന, അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, മയ്യത്ത് പോലെ നിർജീവമായ ഒന്നിനെ നാം ജീവിപ്പിച്ചു എന്ന് പറഞ്ഞതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് വിശ്വാസം കൊണ്ടും തൗഹീദ് കൊണ്ടും ജീവൻ നൽകി എന്നുള്ളതാണ്. തൗഹീദിൻ്റെ സന്ദേശത്തിലേക്ക്, പ്രവാചകന്മാരുടെ സന്ദേശത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം, അതിന് നിങ്ങൾ മറുപടി നൽകണമെന്നത് സൂറത്തുൽ അൻഫാലിൻ്റെ 24-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുമ്പോൾ പ്രയോഗിക്കുന്ന പ്രയോഗം, യാ യുഹല്ലദീനാമനു, വിശ്വാസികളെ, ഇസ്തജീബൂലില്ലാഹി വലി റസൂൽ, അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ ദൂതർക്കും നിങ്ങൾ മറുപടി നൽകുക, ഉത്തരം നൽകുക. എപ്പോൾ? ഇദാ ദആകും ലിമാ യുഹയീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ക്ഷണിക്കുമ്പോൾ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ ക്ഷണിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തൗഹീദാണല്ലോ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിർഭയത്വം ലഭിക്കുന്നതും ഈ തൗഹീദ് അവൻ ഹൃദയത്തിൽ കൊണ്ടുവന്ന് അത് അംഗീകരിക്കുമ്പോഴാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലായിക ലഹുമുൽ അംനു വഹും മുഹ്തദുൻ, സൂറത്തുൽ അൻആമിൻ്റെ 82-ാമത്തെ വചനമാണ്. വിശ്വസിക്കുകയും വിശ്വാസത്തിൽ അക്രമം കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾ, അവർക്കാകുന്നു നിർഭയത്വം, അവർ സന്മാർഗം ലഭിച്ചവരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും പഠിപ്പിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന് സൗഭാഗ്യം ലഭിക്കുന്നത്, സമാധാനം ലഭിക്കുന്നത്, ആശ്വാസം ലഭിക്കുന്നത് അത് തൗഹീദ് ഉൾക്കൊണ്ട്, വിശ്വാസം ഉൾക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അവൻ ചെയ്യുമ്പോഴാണ്. മനഅമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, ആരെങ്കിലും വിശ്വസിക്കുകയും ആ വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മം ചെയ്യുകയും ചെയ്താൽ, അതാണാകട്ടെ പെണ്ണാകട്ടെ, അവൻക്ക് നല്ലതായൊരു ജീവിതം നാം പ്രദാനം ചെയ്യുമെന്ന് സൂറത്തുൻ നഹലിൻ്റെ 97-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അവിടെയും വിശ്വാസം മാനദണ്ഡമായി അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ചുരുക്കത്തിൽ, തിന്മകളുടെ അന്ധകാരത്തിൽ നിന്നും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രോഗങ്ങളിൽ നിന്നും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രകാശം കൊണ്ടുവരുന്നത്, ഈ തിന്മകളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്നത്, അത് തൗഹീദിൻ്റെ പ്രഭ അവൻ്റെ ഹൃദയത്തിൽ ശക്തമാവുന്നതിനനുസരിച്ചാണ്. പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന്, മോശപ്പെട്ട ചിന്തകളിൽ നിന്നൊരാൾക്ക് സമാധാനം ലഭിക്കുന്നതും ഈ തൗഹീദ് ഹൃദയത്തിൽ രൂഢമൂലമാകുമ്പോഴാണ്. അല്ലേ, പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടുന്ന, കാവൽ തേടുന്ന അധ്യായമാണല്ലോ സൂറത്തുൻ നാസ്. ആ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഈയൊരു രക്ഷ തേടാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെടുമ്പോൾ, അതിനു മുന്നോടിയായി ഉന്നയിക്കപ്പെടുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ, നാമങ്ങൾ അതേതാൻ തൗഹീദുമായി ബന്ധപ്പെട്ട നാമങ്ങളാണ്. കുൽ അഊദു ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനായ, രക്ഷാധികാരിയായ, റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഞാൻ കാവൽ തേടുന്നു എന്നാണ്. അവിടെയും തൗഹീദാണ് മുൻനിർത്തി പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൗഹീദ് നിറഞ്ഞു നിൽക്കുന്നൊരു ഭൂമികയിൽ നിന്ന് പിശാചോടിപ്പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ, ബാങ്ക് കൊടുത്താൽ ഇദാ നൂദിയ ലിസ്സലാത്തി അദ്ബറ ശൈത്താനു ലഹു ദുറാത് ഹത്താ ലാ യസ്മഅ തഅദീൻ, ബാങ്ക് കൊടുക്കാൻ തുടങ്ങിയാൽ അത് കേൾക്കാതെ പിശാജ് കീഴ്വായു വിട്ട് ഓടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഖാമത്ത് കൊടുക്കുമ്പോഴും സമാനമായത് സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. തൗഹീദ് ഉൾക്കൊള്ളുന്ന ആയത്തുൽ ഖുർസി, അതിൻ്റെ ഒരു മഹത്വവും പ്രാധാന്യവും നമുക്കറിയാം. അതൊരു വ്യക്തി പാരായണം ചെയ്താൽ പൈശാചികമായ ഷെറുകളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് അവനക്ക് സംരക്ഷണമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ ഖുർസി ഓതുകയും എന്നിട്ട് അവൻ ഉറങ്ങുകയും ചെയ്താൽ അള്ളാഹു അവനക്കൊരു സംരക്ഷണം ഒരുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സ്വപ്നമായ സ്വർഗം നമുക്ക് ലഭിക്കുന്നതും ഈ തൗഹീദ് നമ്മൾ നേടിയെടുക്കുമ്പോഴാണ്. ചുരുക്കത്തിൽ, ഇത്രയധികം പ്രാധാന്യമുള്ള തൗഹീദ് നമ്മുടെ ഹൃദയത്തിൽ ഉറക്കുമ്പോഴാണ് ഈ ലോകത്ത് നമുക്ക് സുരക്ഷിതത്വം ലഭിക്കുന്നത്, പരലോകത്ത് നമുക്ക് രക്ഷ ലഭിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയ വിശുദ്ധിയെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള സ്നേഹം, ഇഷ്ടം അത് നിറഞ്ഞു നിൽക്കണം. അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കൂവെന്ന തൗഹീദ് അവൻ്റെ ഹൃദയത്തിൽ രൂഢമൂലമാകണം. ഇതാണ് ഈ ഹദീസുകൾ നമ്മെ അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഹീദ് കൃത്യമായി മനസ്സിലാക്കാനും അത് ഹൃദയത്തിൽ ശക്തമായി രൂഢമൂലമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സംസ്കരണ ചിന്തകൾ.

0: ദിവസം സ്കൂളിൽ അധ്യാപകൻ അടുത്ത ദിവസം നടക്കുന്ന പരീക്ഷയുടെ സംബന്ധിച്ചുള്ള വിവരം നൽകി. എല്ലാ കുട്ടികളും ഉത്സാഹത്തോടെ പഠനത്തിനായി തയ്യാറായപ്പോൾ രാഹുൽ അത് അടുത്ത ദിവസം രാവിലെ പഠിച്ചാൽ മതി എന്ന് കരുതി കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അടുത്ത ദിവസം പരീക്ഷ എഴുതാനെത്തിയ രാഹുൽ ഈ നോട്ട് പുസ്തകം നോക്കിയപ്പോൾ, അല്ല ചോദ്യപേപ്പർ നോക്കിയപ്പോൾ എല്ലാ ചോദ്യങ്ങളും അവന് അപരിചിതമായിരുന്നു. അവൻ്റെ ഈ നിസ്സഹായ അവസ്ഥയിൽ ആ ഒരു സമയത്ത് അവർ കിട്ടിയ മാർക്ക്, ആ പരീക്ഷയ്ക്ക് ശേഷം കിട്ടിയ മാർക്ക് വളരെ കുറവായിരുന്നു. തുടർന്ന് അധ്യാപകൻ അവനെ വിളിച്ച് പറഞ്ഞു, രാഹുൽ ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. എല്ലാ കാര്യത്തിലും നേരത്തെ തയ്യാറാവാൻ, വിജയം തയ്യാറായാൽ വിജയം നിനക്കൊപ്പം ഉണ്ടാവുകയും ചെയ്യും. അന്ന് മുതൽ രാഹുൽ അവൻ ബോധപൂർവം ചില മാറ്റമുണ്ടാക്കി, എല്ലാ ജോലിയും സമയത്ത് പൂർത്തിയാക്കി. പിന്നീട് അദ്ദേഹം മികച്ച പഠിക്കുന്ന അല്ല മിടുക്കുള്ള കുട്ടിയായി മാറുകയും ചെയ്യും. ചെറിയൊരു കഥയാണ് പ്രക്ഷേപണ മുമ്പിൽ ഈ സമയത്ത് വെക്കുന്നത്. അതായത് ഇതിലൊരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒരു കൊച്ചു കഥയാണെങ്കിലും പലപ്പോഴും ആളുകളുടെ ഒരു ടെൻഡൻസി ഇങ്ങനെയാണ്. അതായത് നാളെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ചെയ്യാം, ഇങ്ങനെ പറഞ്ഞ് എന്ത് കാര്യമാണെങ്കിലും അത് നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളൊരു പ്രവണത വിദ്യാർത്ഥികളിൽ ഉണ്ട്. വിദ്യാർത്ഥികൾ മാത്രമല്ല, നമ്മളിലൊക്കെ പലപ്പോഴും ചില സമയത്തെങ്കിലും അങ്ങനെയുള്ള സംഗതി കടന്നുകൂടിയാൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമായി മാറും എന്നുള്ള ഒരു മെസ്സേജ് ഈ കഥയിലുണ്ട്. വേറെ എന്തൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് പറഞ്ഞപ്പോൾ,
1: തീർച്ചയായും ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ വന്നു, ഒരല്പം സോഷ്യൽ മീഡിയ ജസ്റ്റ് നോക്കിയപ്പോൾ, നമ്മൾ അങ്ങനെയാണല്ലോ, പൊതുവെ പല വാർത്തകളും പുതിയ പുതിയ അപ്ഡേറ്റഡായ ന്യൂസുകൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പോസിറ്റീവായ വശങ്ങളിലൊന്നാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിലൊരു വാർത്ത കണ്ടു, ഒരു സഹോദരൻ പങ്കുവെച്ച ഒരു അനുഭവം, ഈ പറഞ്ഞ സഹൽ സുലാഹയുടെ അതേപോലത്തെ ഒരു സാഹചര്യത്തിലുള്ളൊരു കഥ അദ്ദേഹത്തിൻ്റെ അനുഭവമായിട്ട് പറഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞ് അദ്ദേഹം ഭാര്യ അദ്ദേഹത്തോടൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു, എനിക്ക് വിദേശത്തു നിന്നൊരു ഗ്രാജുവേഷൻ എടുക്കണം. അപ്പോൾ അത് ആദ്യം ഒരു വെല്ലുവിളിയായി അയാളെ ഏറ്റെടുത്തു. പിന്നെ അയാൾ അത് എൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ്. ഭാര്യ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എസ് സിയിലും മറ്റോ ബിരുദോ ബിരുദാനന്തര ബിരുദോ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കി എന്നുള്ള നിലക്കുള്ളൊരു സന്തോഷം പങ്കുവെച്ച വാർത്ത അത് വായിച്ചു. ഒരു ഹൃദ്യമായ അനുഭവമായിരുന്നു. പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾ നമുക്കത് മാറ്റിവെക്കാതെ അത് നേടിയെടുക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നതും അർത്ഥസമ്പൂർണമാകുന്നതും. അതിന് എന്താണ് ആ ഒരു പടവുകളിലേക്ക് ഉയരാൻ ഒരു പ്രചോദനം കുടുംബത്തിനും പുറകിലുള്ളവർക്ക് സപ്പോർട്ട് കൂടി നൽകാൻ സാധിക്കുകയാണെങ്കിൽ അതിമനോഹരമായിരിക്കും. ജസാക്കുമുല്ലാഹു ഖൈറ.
0: പലപ്പോഴും ഈ നമ്മൾ ജീവിതത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട ബാധ്യത നിർവഹണത്തിലടക്കം ഈയൊരു നീട്ടിവെക്കുന്നൊരവസ്ഥ ശരിക്കും കാണാറുണ്ട്. ഇപ്പോൾ പുരുഷന്മാർക്ക് ജമാഅത്ത് നിർബന്ധമാണ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ എനിക്ക് ഈ കഥയിൽ നിന്ന് പറയുമ്പോഴൊക്കെ ഫീല് ചിലപ്പോൾ ഓർമ്മ വന്നത് ഈ ളുഹർ നമസ്കാരം, അത് ശരിക്ക് സ്ത്രീകളും സമയത്ത് തന്നെ നിർവഹിക്കേണ്ടതുണ്ട്. പക്ഷെ അവരോരോ ജോലി തിരക്ക് വീട്ടിലെ പണികളൊക്കെ കാരണം ഇങ്ങനെ നീട്ടി നീട്ടി അസർ വരെ എത്തുന്ന അവസ്ഥ, അത് പിന്നെ സമയമുണ്ടല്ലോ, സമയമുണ്ടല്ലോ. ഈയൊരു മെൻറ്റാലിറ്റി, ആ കൃത്യമായ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു മെസ്സേജ് അതിലൊക്കെ, അതിൽ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മെസ്സേജ് വരുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. വൈകാതെ തുടങ്ങുക, സമയത്തെ പാഴാക്കാതിരിക്കുക, ജീവിതത്തിൽ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ഗുണപാഠമാണ് ഈ കഥയിൽ അടങ്ങിയിട്ടുള്ളത്.

0: പീസ് റേഡിയോ ഐ ടി ജാലകം എം പരിവാഹൻ, വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ആപ്പ്, ഭാഗം 4, അവതരിപ്പിക്കുന്നത് സാലിഹ് ഇബ്രാഹിം.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബി അജ്മാഈൻ, അമ്മാ ബാദ്. ഐ ടി ജാലകം പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് കഴിഞ്ഞ മുമ്പത്തെ എപ്പിസോഡുകളിൽ എം പരിവാഹൻ എന്ന് പറയുന്ന ഒരു പുതിയ ആപ്പിനെ കുറിച്ചായിരുന്നു നമ്മൾ പരിചയപ്പെട്ടത്. വ്യത്യസ്ത വാഹനങ്ങൾ ഉപയോഗിക്കുന്ന നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട, നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ആപ്പിനെ കുറിച്ചായിരുന്നു പരിചയപ്പെടുത്തിയത്. അതിൻ്റെ കുറച്ച് സർവീസസ് കൂടിയാണ് ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ എമർജൻസി സർവീസസ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ പറഞ്ഞു. വളരെ അടിയന്തിരമായിട്ട് നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വിവരങ്ങൾ വേറൊരാൾക്ക് നമ്മൾ പറയാതെ തന്നെ കൈമാറാൻ പറ്റുന്ന രൂപത്തിൽ ഒരു എമർജൻസി പ്രൊഫൈൽ, ഹൈറ്റും വെയ്റ്റും ബ്ലഡ് ഗ്രൂപ്പും അതുപോലെ വ്യത്യസ്ത നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി വെക്കാനും, അതുപോലെ ആംബുലൻസ് നമ്മുടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട എമർജൻസി പ്രൊഫൈലിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട എമർജൻസി കോൺടാക്റ്റ് നമ്പർ, നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പിന്നെ വേറെ ഒരു നമ്മുടെ ഒരു ബന്ധു അല്ലെങ്കിൽ ഉപ്പ ഉമ്മ വേറെ ഒരു ഒരാളുടെ നമ്പർ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുവഴി അവരെ വിളിക്കാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഇതിൽ അവൈലബിളാണ്. പിന്നെയുള്ള ഓപ്ഷനാണ് അവർ സർവീസസ്. അവർ സർവീസസ് എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വ്യത്യസ്ത സേവനങ്ങളെക്കുറിച്ചാണ്, ജനറലായിട്ടുള്ള വ്യത്യസ്ത സേവനങ്ങൾ. ഒന്ന് ഡ്രൈവിംഗ് ലൈസൻസ് മോക്ക് ടെസ്റ്റ്, അതിനുള്ള ഓപ്ഷൻ ഇവിടെ മോക്ക് ടെസ്റ്റ് നടത്താനുള്ള ഓപ്ഷൻ അവൈലബിളാണ്. ക്ലിക്ക് ഹിയർ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മോക്ക് ടെസ്റ്റ് എഴുതാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ്, ലേണേഴ്സ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവർക്ക് ഒരു പിന്നെ മോക്ക് ടെസ്റ്റ് നിർബന്ധമാണ്. ആ മോക്ക് ടെസ്റ്റ് അവർക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലൂടെ ഉണ്ട്. അതുപോലെ പൊല്യൂഷൻ ചെക്കിംഗ് സെൻറ്റർ, നമ്മുടെ തൊട്ടടുത്തുള്ള നിയറസ്റ്റ് പൊല്യൂഷൻ ചെക്കിംഗ് സെൻറ്റേഴ്സ് ഏതൊക്കെയെന്നുള്ളത് ഗൂഗിൾ മാപ്പ് ലിങ്ക് ചെയ്ത് അതേതാണെന്നറിയാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. തൊട്ടടുത്തുള്ള ആർ ടി ഓഫീസ്, നിയറസ്റ്റ് ആർ ടി ഒ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സാലിയൻ ഫീച്ചേഴ്സ്, എം പരിവാഹൻ എന്ന് പറയുന്ന ഈ ആപ്പിൻ്റെ വ്യത്യസ്ത ഫീച്ചേഴ്സിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അതിൻ്റെ അകത്തുള്ളത്. അതിൽ പോയി കഴിഞ്ഞാൽ ഷോർട്ടായിട്ടുള്ള ഈ ആപ്പിനെ കുറിച്ചുള്ളൊരു വീഡിയോ നിങ്ങൾ കാണാം. ആർ സിയുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ, ആർ സി ഇൻഫോർമേഷൻ, രജിസ്ട്രേഷൻ ഇൻഫോർമേഷൻ എന്നുള്ള ഒരു പേജ് നിങ്ങൾക്ക് കാണാം. അതിൽ പോയി കഴിഞ്ഞാൽ ടെമ്പററി രജിസ്ട്രേഷൻ, പെർമനൻറ്റ് രജിസ്ട്രേഷൻ, റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ, ഡ്യൂപ്ലിക്കേറ്റ് ആർ സി, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, എച്ച് പി എൻഡോഴ്സ്മെൻറ്റ്, എച്ച് പി ടെർമിനേഷൻ, അഡ്രസ് ചേഞ്ച്, റീ അസൈൻമെൻറ്റ് ഓഫ് വെഹിക്കിൾ, ട്രേഡ് സർട്ടിഫിക്കറ്റ്, ഡ്യൂപ്ലിക്കേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ്, ഓണർഷിപ്പ് ട്രാൻസ്ഫർ, ഡിപ്ലോമാറ്റിക് വെഹിക്കിൾസ്, രജിസ്ട്രേഷൻ ഡിസ്പ്ലേ, ഇതുപോലെയുള്ള വ്യത്യസ്ത സേവനങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഗൈഡ് ലൈൻസ്, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണം, റെഫറൻസ്, ഇതുപോലെയുള്ള സംഗതികൾ, ഒരു വിവരം നമുക്ക് കൈമാറുക എന്നുള്ള ഇൻഫർമേഷൻ, വ്യത്യസ്ത സേവനങ്ങളെ രജിസ്ട്രേഷൻ ആസിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത സേവനങ്ങളെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് അതിലുള്ളത്. ലൈസൻസ് ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്ത സേവനങ്ങളുടെ ഒരു വിവരങ്ങളാണ് ലൈസൻസ് ഇൻഫർമേഷൻ എന്നുള്ള ആ ഒരു ബട്ടണിൽ, ആ ഒരു മെനുവിലുള്ളത്. ലേണേഴ്സ് ഡ്രൈവിംഗ് ലൈസൻസ്, പെർമനൻറ്റ് ഡ്രൈവിംഗ് ലൈസൻസ്, റിന്യൂവൽ ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ്, ഡ്യൂപ്ലിക്കേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ്, അഡീഷൻ ഓഫ് ക്ലാസ്, ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ്, ലൈസൻസ് റിലേറ്റഡ് ഫീസ്, ഇത്രയും സംഗതികളാണ് ഇതിൻ്റെ ഒരു എന്തൊക്കെയെന്ന് പരിചയപ്പെടുത്തുന്ന രൂപത്തിലുള്ള വിവിധ സേവനങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് അതിലുള്ളത്. പിന്നീട് ഷെയർ ആപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഈ ആപ്പ് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് അടക്കം ഷെയർ ചെയ്യാൻ ഷെയർ ആപ്പ് എന്നുള്ള ഓപ്ഷനുണ്ട്. അതുവഴി വാട്സപ്പിലൂടെ, ഫോണിലുള്ള വ്യത്യസ്ത ആപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയിലായിട്ടോ അല്ലെങ്കിൽ ലിങ്ക് കോപ്പി ചെയ്യാനോ അതല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാനോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കോണ്ടാക്ട്, പിന്നെയുള്ളത് കോണ്ടാക്ടസ് ആണ്. കോണ്ടാക്ടസ് എന്നുള്ളത് ഒരു കസ്റ്റമർ കെയർ നമ്പർ, ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്പറുണ്ട്. അതുപോലെ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഒരു മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ടസ് പേജിൽ. എബൌട്ടസ്, ടേംസ് ഓഫ് യൂസ്, അതുപോലെ എബൌട്ടസ്, പിന്നെ ചൂസ് ലാംഗ്വേജ്. ചൂസ് ലാംഗ്വേജ് എന്നുള്ളതിൽ ഇപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും രണ്ട് ലാംഗ്വേജസ് ആണുള്ളത്. ഇനിയും കൂടുതൽ ലാംഗ്വേജസ് അവൈലബിൾ ആവും എന്നുള്ളതാണ് അവർ ഗവൺമെൻറ് പറയുന്നത്. ഇത്രയും ആണ് ഈ ഒരു വേർഷൻ അകത്ത് എം പരിവാഹൻ എന്ന് പറയുന്ന 2.0.65 എന്ന് പറയുന്ന വേർഷൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള സംഗതികൾ. ഏറ്റവും മുകളിൽ എം പരിവാഹൻ എന്ന് എഴുതിയതിൻ്റെ വലതുവശത്തായിരുന്നു നമ്മുടെ ബാറ്ററി ഐക്കണിൻ്റെ, ഫോണിൻ്റെ ബാറ്ററി ഐക്കണിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് മൂന്ന് ഐക്കൺസ് കാണാം. ഒന്ന് ഒരു ആംബുലൻസിൻ്റെ ഒരു ഐക്കൺ, ഒരു ഗ്ലോബ് അല്ലെങ്കിൽ ഒരു വേൾഡ് പോലെയുള്ള അതിൻ്റെ ഒരു ഐക്കൺ, പിന്നെ നോട്ടിഫിക്കേഷൻസ്. ആംബുലൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എമർജൻസി സർവീസസ് നമ്മുടെ അതിലോട്ടുള്ള ഷോർട്ട് കട്ടാണ്. അതുപോലെ രണ്ടാമതായിട്ടുള്ള ചൂസ് ലാംഗ്വേജ് എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ പറഞ്ഞു ലാംഗ്വേജുകൾ, നമുക്ക് വ്യത്യസ്ത ലാംഗ്വേജുകൾ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് ഹിന്ദി മാത്രമാണുള്ളത്, പിന്നീട് വരും എന്നാണ് അറിയിക്കുന്നത്. അതുപോലെ നോട്ടിഫിക്കേഷൻസ്, ജനറൽ നോട്ടിഫിക്കേഷൻസും അതുപോലെ മിനിസ്ട്രിയുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത സേവനങ്ങളുടെ നോട്ടിഫിക്കേഷൻസും ഇതിൽ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസും ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ എം പരിവാഹൻ എന്ന് പറയുന്ന ആപ്പിലെ വ്യത്യസ്ത സേവനങ്ങൾ. നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ജസാകല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: നിങ്ങൾ ഇതുവരെ കാത്തോർത്തത് ഐ ടി ചാലകം. ക്ലാസ് എടുത്തത് സാലിഹ് ഇബ്രാഹിം. എം പരിവാഹൻ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ആപ്പ് ഭാഗം 4.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 kg ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റയ്ക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും. വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്തുമ്പോ മക്കളെ അടുത്ത് വിളിച്ച് മക്കളോട് പറഞ്ഞു, മക്കളെ, ഞാൻ മരിക്കുകയാണ്. എന്റെ ശേഷം നിങ്ങൾക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം ഞാൻ എന്റെ കട്ടിലിന്റെ ചോട്ടിൽ വളരെ ഭംഗിയായ ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മണ്ണ് മാറ്റി ആ പെട്ടി പുറത്തെടുത്താൽ നിങ്ങൾക്കൊരു ആയുഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ളത് അതിലുണ്ടാകും. പരസ്പരം തർക്കിച്ച് കലഹിച്ച് നാശാകരുത്. അച്ഛൻ്റെ മരണശേഷം മക്കൾ പെട്ടി തുറന്നു നോക്കുമ്പോൾ ഒരു ദ്വാരത്തിലൂടെ അങ്ങോട്ട് ചതൽ കയറി ഈ കറൻസി മുഴുവൻ ചതൽ പുഴുക്കൾ തിന്നു തീർത്തിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്കുണ്ടാകും, നമ്മുടേതായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നൊരു കാര്യം അത് ആവശ്യമുള്ളൊരു സമയത്ത് ഇല്ലാതെ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? പരലോകത്ത് ഇതേപോലത്തെ ഒരു ഘട്ടമുണ്ട്. ഒരു മനുഷ്യനെ കുറിച്ച് പറയാണ്, ഇന്ന റജുലല യുസ്വല്ലി സിത്തീന സന, ഒരു മനുഷ്യൻ 60 കൊല്ലം നിസ്കരിക്കും. ഒമാ തുഖുബലുലഹു സ്വലാത്തുൻ, പക്ഷെ അവന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടാകില്ല. അവൻ വിചാരിക്കുക അവന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഇഖ്ലാസിന്റെ കുറവാണോ? അല്ല, ലഅല്ലഹു യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ, ചിലപ്പോൾ റുകൂഉം സുജൂദൊന്നും പൂർത്തിയാക്കാതെ ചെയ്യും, അഥവാ അതിന്റെ രൂപത്തിലുള്ള പ്രശ്നമാണ്. പീസ് റേഡിയോ, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം, പ്രവാചകന്റെ നോമ്പ്, അങ്ങനെ കർമ്മശാസ്ത്ര രംഗത്തെ ഒരുപാട് വിഷയങ്ങൾ, വളരെ ആഴമുള്ള പഠനങ്ങൾ അതിന്റെ ലൈഫ് കോഴ്സ് വഴി സമൂഹത്തിലേക്ക് കൊടുത്തു. ആയിരക്കണക്കിന് മനുഷ്യർ പഠിച്ചു, ഇപ്പോഴും ആയിരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹജ്ജ്, ഉംറ, സുന്നത്ത് നമസ്കാരം തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ. വൈജ്ഞാനിക രംഗത്തെ ഈ വലിയ സേവനങ്ങളും സംഭാവനകളും മുന്നോട്ട് പോകണം. അതിന് നമ്മുടെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും വേണം, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോയുടെ ഈ ഒരു ഇതുപോലത്തെ പ്രൊജക്ടുകൾക്ക് ഉപകരിക്കും വിധം സംഭാവനകൾ ചെയ്യണമെന്ന് പ്രത്യേകം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അത് എത്ര ചെറിയ തുകയാണെങ്കിലും വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും. പീസ് റേഡിയോ ആപ്പ് തുറന്നാൽ ഡൊണേറ്റ് എന്നുള്ള ബട്ടൺ കിട്ടും, അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് റെസിപ്റ്റ് അടക്കം പ്രിന്റ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നൽകുന്ന തുകയുടെ കനമല്ല, കൽബിലെ അതിന് കൊടുക്കുന്ന ഇടമാണ് യഥാർത്ഥത്തിൽ പീസ് റേഡിയോ വിലമതിക്കുന്നത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഞാൻ പറയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ, അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും, ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് യുഗചരിതം. ഫദലുൽ ഹഖ് ഉമരി ആമയൂർ രചന നിർവഹിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന പുസ്തകത്തിലെ അതിരു കവിയലുകൾ ഭാഗം ഒന്ന്. സദീഖ് സ്വലാഹി, നിലമ്പൂർ.
5: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശ്വാസത്തെ തകർക്കുന്ന കാര്യങ്ങൾ എന്നുള്ള വിഷയമാണ് നമ്മൾ കേട്ടത്. ഇന്ന് അതിരു കവിയലുകൾ എന്നുള്ള ഭാഗം കേൾക്കാം. മഹാപാപങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നതും ബിദ്അത്തിന്റെ ഗണങ്ങളിൽ ഉൾപ്പെടുന്നതുമായ രണ്ടു തരം അതിരു കവിയലുകൾ ഉണ്ട് എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നാം സൂചിപ്പിച്ചുവല്ലോ. അതിനെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ശിർക്കിലേക്ക് എത്തിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെക്കുറിച്ചും ഹറാം എന്ന വിധി പണ്ഡിതന്മാർ നൽകിയത്. മുഹമ്മദ് നബിയുടെ കൽപ്പനകൾക്ക് എതിരായി പ്രവർത്തിക്കുവാൻ പാടില്ല എന്ന പൊതുനിയമവും ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആകയാൽ അദ്ദേഹത്തിന്റെ കൽപ്പനക്ക് എതിർ പ്രവർത്തിക്കുന്നവർ തങ്ങൾക്ക് വല്ല ആപത്തും വന്നു ഭവിക്കുകയോ വേദനയേറിയ ശിക്ഷ ബാധിക്കുകയോ ചെയ്യുന്നത് സൂക്ഷിച്ചുകൊള്ളട്ടെ. സൂറത്തു നൂർ, വചനം 63. ഒന്ന്, നബിയുടെ ഖബറിനെ പള്ളിയാക്കി മാറ്റുകയും അവിടെ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് അസാധ്യമായ കാര്യമാണിത്. കാരണം പ്രവാചകന്റെ റൂമിലാണ് പ്രവാചകനെ മറവ് ചെയ്തിട്ടുള്ളത്. ചുറ്റും ഇരുമ്പുകൊണ്ടുള്ള വലിയ കമ്പി മതിൽ ഉണ്ട്. സൗദി ഭരണകൂടം അതിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും മതപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ജുന്ദുബബിനു സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി മരിക്കുന്നതിന് 5 ദിവസം മുമ്പ് പറയുന്നതായി ഞാൻ കേട്ടു. അറിയുക, നിങ്ങൾക്ക് മുമ്പുള്ളവർ അവരുടെ അമ്പിയാക്കന്മാരുടെയും മഹാത്മാക്കളുടെയും ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കി മാറ്റി. അറിയുക, ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കി മാറ്റരുത്. അതിനെ തൊട്ട് ഞാൻ നിങ്ങളെ തടയുന്നു. മുസ്ലിം 532 ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ തന്നെയാണ് നബിയെ മറവ് ചെയ്തിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം. മരണം സംഭവിച്ച രോഗം പിടിപെട്ടപ്പോൾ നബി ഇപ്രകാരം പറഞ്ഞു, ജൂതന്മാരെയും നസാറാക്കളെയും അള്ളാഹു ശപിക്കട്ടെ, അവർ അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ സുജൂദിന്റെ സ്ഥാനമാക്കി മാറ്റി. രണ്ട്, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി തന്നെ ഖബറിന് മുകളിൽ പള്ളി ഉണ്ടാക്കുക. അൽഹംദുലില്ലാഹ്, ഈയൊരു വിഷയവും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. കാരണം ജീവിതകാലത്തും മരണശേഷവും അള്ളാഹു തന്റെ പ്രവാചകന്റെ കാര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം. അബിസീനിയയിൽ ഉമ്മു ഹബീബയും ഉമ്മു സലമയും കണ്ട ചർച്ചുകളെക്കുറിച്ച് അവർ നബിയോട് പറഞ്ഞു. അതിൽ ചിത്രങ്ങൾ ഉണ്ടായിരുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. അപ്പോൾ നബി പറഞ്ഞു, അവരിൽ നിന്നും നല്ലവരായ ആളുകൾ മരണപ്പെട്ടാൽ അവരുടെ ഖബറിന്റെ മുകളിൽ പള്ളി ഉണ്ടാക്കും. അവിടെ അവർ ചിത്രങ്ങൾ കൊണ്ടുവന്നു വെക്കും. അന്ത്യദിനത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായ സൃഷ്ടികളത്രേ അവർ. ബുഖാരി 427 ഹദീസ്. മൂന്ന്, നബിയുടെ ഖബറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ലതാണെന്ന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കൽ. അള്ളാഹുവിനെക്കുറിച്ച് അറിവില്ലാത്ത കാര്യങ്ങൾ പറയലാണ് ഇത്. സഹാബികൾ ആരും തന്നെ നബിയുടെ മരണശേഷം അപ്രകാരം ചെയ്തിട്ടില്ല. നിന്നോട് എന്റെ ദാസന്മാർ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു എന്ന് പറയുക. പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് എന്റെ ആഹ്വാനം അവർ സ്വീകരിക്കുകയും എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ. അവർ നേർവഴി പ്രാപിക്കുവാൻ വേണ്ടിയാണിത്. സൂറത്തുൽ ബഖറ, വചനം 186. 4, പ്രവാചകന്റെ മരണശേഷം പ്രവാചകനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടൽ. ഇത് ഒരു വിവരക്കേട് കൂടിയാണ്. കാരണം നബി മരിച്ചു കഴിഞ്ഞു. ബർസഖിയായ ലോകത്താണ് നബിയുള്ളത്. ബർസഖിയായ ലോകവും ഇഹലോകവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അള്ളാഹുവിന് പുറമെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെയും തനിക്ക് ഉത്തരം നൽകാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴി പിഴച്ചവൻ ആരുണ്ട്? അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെപ്പറ്റി ബോധമില്ലാത്തവരാകുന്നു. സൂറത്തുൽ അഹ്ഖാഫ് വചനമഞ്ച്. നബിയുടെ മരണശേഷം ഇങ്ങനെ ഒരു കാര്യം അനുവദനീയമായിരുന്നെങ്കിൽ സഹാബികൾ അപ്രകാരം ചെയ്യുമായിരുന്നു. നബി ജീവിച്ചിരിക്കുന്ന കാലത്താണ് ദുആ ചെയ്യാൻ ആവശ്യപ്പെടേണ്ടത്. അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ നാം ഒരു ദൂതനെയും അയച്ചിട്ടില്ല. അവർ അവരോട് തന്നെ അക്രമം പ്രവർത്തിച്ചപ്പോൾ നിന്റെ അടുക്കൽ അവർ വരികയും എന്നിട്ടവർ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും അവർക്ക് വേണ്ടി റസൂലും പാപമോചനം തേടുകയും ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹുവെ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യമുള്ളവനുമായി അവർ കണ്ടെത്തുമായിരുന്നു. സൂറത്തുന്നിസ വചനം 64. 5. പ്രവാചകന്റെ ഖബറിനെ ആഘോഷസ്ഥലമാക്കി മാറ്റുക. പ്രത്യേക സമയവും ദിവസവും അതിന് പ്രത്യേക പുണ്യവും നിശ്ചയിച്ചുകൊണ്ട് മാസങ്ങളിലോ വർഷങ്ങളിലോ ആവർത്തിച്ച് സന്ദർശനം നടത്തുക, ഇത് നിഷിദ്ധമാണ്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, എന്റെ ഖബറിനെ നിങ്ങൾ ആഘോഷസ്ഥലം ആക്കരുത്. അഹമ്മദ്, 8586 ഹദീസ്. 6. പ്രവാചകന്റെ ഖബർ സന്ദർശിക്കാനായി പ്രത്യേക യാത്ര സംഘടിപ്പിക്കുക. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, മൂന്ന് പള്ളികളിലേക്കല്ലാതെ പ്രത്യേകമായ തീർത്ഥയാത്ര നടത്തുവാൻ പാടില്ല. എന്റെ ഈ പള്ളി മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സ. ബുഖാരി 1995 ഹദീസ്. മദീനയിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ നിയത്ത് മസ്ജിദുൽ നബവി സന്ദർശനവും അതിലുള്ള നമസ്കാരവും ആയിരിക്കണം. നമസ്കാരശേഷം നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. 7. നബിയെ കൊണ്ട് സത്യം ചെയ്യൽ നിഷിദ്ധമാണ്. അള്ളാഹുവല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കായതും അല്ലാത്തതുമുണ്ട്. സത്യം ചെയ്യപ്പെടുന്ന വ്യക്തിയെയോ വസ്തുവിനെയോ അള്ളാഹുവിനെ ബഹുമാനിക്കുന്ന പോലെ ബഹുമാനിച്ചുകൊണ്ടാണ് സത്യം ചെയ്യുന്നതെങ്കിൽ അത് ശിർക്കാണ്. കാരണം അവൻ അള്ളാഹുവിനെയും സൃഷ്ടിയെയും പദവിയിൽ തുല്യപ്പെടുത്തുകയാണ് ഇതിലൂടെ. അങ്ങനത്തെ ഒരവസ്ഥ ഇല്ല എങ്കിൽ അത് ചെറിയ ശിർക്കിൽ ആണ് ഉൾപ്പെടുക. അതാകട്ടെ മഹാപാപമാണ് താനും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് വല്ലവനും സത്യം ചെയ്താൽ അവൻ കുഫർ ചെയ്തു, അല്ലെങ്കിൽ ശിർക്ക് ചെയ്തു. അബൂദാവൂദ് 3251 ഹദീസ്. 8. നബി നടക്കുകയോ ഇരിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്ത സ്ഥലങ്ങളെ ബഹുമാനിക്കൽ, ഇതും നിഷിദ്ധമാണ്. നബിയെ പറയുക, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. നിങ്ങളുടെ ദൈവം ഏകദൈവം മാത്രമാണെന്ന് എനിക്ക് ബോധനം നൽകപ്പെടുന്നു. അതിനാൽ വല്ലവനും തന്റെ രക്ഷിതാവുമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും തന്റെ രക്ഷിതാവിനുള്ള ആരാധനയിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്തുകൊള്ളട്ടെ. സൂറത്തുൽ കഹഫ് വചനം 110. 9. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സ്പർശിച്ചുകൊണ്ട് ബർക്കത്തെടുക്കൽ, അവിടെ നിന്നും മണ്ണെടുക്കൽ, നബിയുടെ റൂമിന്റെ ചുമരുകൾ തടവൽ, അതിനെ വലയം ചെയ്തിട്ടുള്ള ഇരുമ്പ് മതിൽ അഥവാ കമ്പികൾ തടവൽ തുടങ്ങിയവയെല്ലാം ബാത്തിലും നിഷിദ്ധവുമാണ്. കാരണം മതത്തിന്റെ പ്രമാണങ്ങളിൽ അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല. കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് ഋജുമാനസ്കരായ നിലയിൽ അള്ളാഹുവിനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സക്കാത്ത് നൽകുവാനും അല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതത്രേ വക്രതയില്ലാത്ത മതം. സൂറത്തുൽ ബയ്യന വചനം 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിലേക്ക് പുറപ്പെട്ടപ്പോൾ വഴിയിൽ വെച്ചുകൊണ്ട് ദാത്തു അൻവാത്ത് എന്ന മരം കണ്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇവർക്ക് ദാത്തു അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദാത്തു അൻവാത്ത് ഉണ്ടാക്കി തരുമോ എന്ന് സഹാബികൾ നബിയോട് ചോദിച്ചു. ആ സന്ദർഭത്തിൽ നബി മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്, സുബ്ഹാനല്ലാഹ്, മൂസാ നബിയുടെ ജനത മൂസാ നബിയോട് പറഞ്ഞതുപോലെയാണല്ലോ ഇത്. അവർക്ക് ആരാധ്യ വസ്തു ഉള്ളതുപോലെ ഞങ്ങൾക്കും ആരാധ്യ വസ്തുവിനെ ഉണ്ടാക്കിത്തരണം എന്നായിരുന്നു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനത പറഞ്ഞത്. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. അഹമ്മദ്, 21389 ഹദീസ്. അനുഗ്രഹം ലഭിക്കുന്നതിനു വേണ്ടി മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ആയുധങ്ങൾ കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ചിരുന്ന ദാത്തു അൻവാത്ത് കണ്ടപ്പോഴായിരുന്നു ഇസ്ലാമിലേക്ക് പുതുതായി കടന്നുവന്ന ആളുകൾ ഇപ്രകാരം ചോദിച്ചത്. ഇൻഷാല്ലാ, അതിരു കവിയലുകൾ എന്നുള്ള വിഷയത്തിൽ മറ്റു കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
6: പീസ് റേഡിയോ ശ്രോതാക്കളിനി പ്രവേശിക്കുന്നത് അൺനോർ എന്ന പ്രോഗ്രാമിലേക്കാണ്.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇന്ന് എണ്ണപ്പെട്ട ഏതാനും നാളുകൾ. സൂറത്ത് നൂറിലെ 16-ാം വചനം. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നോമ്പിൻ്റെ ആയത്തുമായി ബന്ധപ്പെട്ട വചനമാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ തുടർച്ചയിൽ 184-ാം വചനമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. നോമ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഈ തുടർ വചനങ്ങൾ. ഇന്ന് നമ്മുടെ വചനം അയ്യാമം മഅദൂദാത്ത്. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ വഅല ലദീന യുതീഖൂനഹു ഫിദ്യതു തആമു മിസ്കീൻ ഫമൻ തതവ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹ് വഅൻ തസൂമു ഖൈറുൻ ലകും ഇൻ കുൻതും തഅലമൂൻ എന്നുള്ള വചനമാണ്. ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പിനെ നിർബന്ധമാക്കിയത് ഏതാനും നാളുകളാണ്. ആ നാളുകൾ നിങ്ങൾ നോമ്പന്വേഷ്ടിക്കുക. രോഗികൾ, യാത്രയിലുള്ളവർ, അവർക്ക് നോമ്പിൽ ഇളവുണ്ട്, നോമ്പൊഴിവാക്കാം. തത്തുല്യമായത് പിന്നീട് നോറ്റി വീട്ടിയാൽ മതി. ക്ലേശപ്പെട്ട് നോമ്പെടുക്കേണ്ടി വരുന്നവർ, അവർക്കും നോമ്പിൽ ഇളവുണ്ട്. പകരം ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയ ചെയ്താൽ മതി. ഇങ്ങനെ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പുമായി ബന്ധപ്പെട്ട അതിൽ ഇളവുകളും അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേക റഹ്മത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും പരിഗണനകളും പറയപ്പെട്ട ഒരു മഹൽ വചനമാണ് നമ്മൾ പഠിക്കുന്ന ഈ ഒരു വചനം. അതിൻ്റെ തുടക്കഭാഗം ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇന്ന് പഠിക്കാം. ബിഇദ്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അയ്യാമം മഅദൂദാത് എന്നാണ്. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? അയ്യാമൻ യൗമുൻ, അയ്യാം ദിനങ്ങൾ, മഅദൂദാത് അതിൽ നിന്നാണ്. അദ്ദ എന്ന് പറഞ്ഞാൽ എണ്ണി, മഅദൂദ് മഅദൂദത്ത് എണ്ണപ്പെട്ടത്, എണ്ണപ്പെട്ടവ. അയ്യാമം മഅദൂദാത് എന്ന് പറഞ്ഞാൽ സൂമു, നിങ്ങൾ നോമ്പെടുക്കുക. അയ്യാമം മഅദൂദാത്, എണ്ണപ്പെട്ട ഏതാനും നാളുകൾ, അല്ലെങ്കിൽ അസ്സിയാമു അയ്യാമം മഅദൂദാത്, നോമ്പെടുക്കൽ എണ്ണപ്പെട്ട ഏതാനും നാളുകൾ എന്നാണ്. മാസങ്ങൾ, വർഷങ്ങൾ, ആഴ്ചകൾ എന്നൊന്നും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ല. അയ്യാമൻ എന്നാണ് പറഞ്ഞത്, ഏതാനും നാളുകൾ. ഇതിൽ അയ്യാം എന്നുള്ളത് അയ്യാമുൻ, വ്യാകരണ പ്രകാരം നഖിറ എന്ന് പറയും. ഈ അയ്യാമുൻ എന്നുള്ള നാമം, നഖിറ എന്ന് പറഞ്ഞാൽ സാമാന്യ നാമം. ഭാഷയിൽ ഇങ്ങനെ സാമാന്യ നാമം വന്നാൽ ഇത്തരം നാമങ്ങൾ അത് ഖില്ലത്തിനെ, അതേപോലെ കെസിറത്തിനെ, അതേപോലെ തഅലീം, അതേപോലെ അൽഹൂൻ, ഇതൊക്കെ ഈ നഖിറ സാമാന്യ നാമം അറിയിക്കും. വളരെ തുച്ഛം, കുറച്ച് എന്ന അർത്ഥത്തിൽ, നിസ്സാരം എന്ന അർത്ഥത്തിൽ, അതാണ് ഹൂൻ. തഅലീം മഹനീയം, ഗംഭീരം എന്ന അർത്ഥത്തിൽ. കെസറത്ത് ഏറെ കൂടുതൽ എന്ന അർത്ഥത്തിൽ. ഖില്ലത്ത് വളരെ കുറച്ച് എന്ന അർത്ഥത്തിൽ. ഇതൊക്കെ ഇത്തരം മാറിഫയല്ലാതെ നഖിറ സാമാന്യ നാമം അറിയിക്കുന്ന വിഷയമാണ്. ഇതൊക്കെ അറിയിക്കാനാണ് ഇങ്ങനത്തെ സാമാന്യ നാമം വരിക. ഇവിടെ ഇതിൽ ഏതിനെയാണ് അറിയിക്കുന്നത്? ഖില്ലത്തിനെയാണ് അറിയിക്കുന്നത്. വളരെ കുറച്ച്, അയ്യാമൻ ഖലാഇല, വളരെ കുറച്ച് നാളുകൾ എന്നതിനെയാണ് ആ പ്രയോഗം ദ്യോതിപ്പിക്കുന്നത്. കാരണം അതിനെ തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ വസ്ഫ് പറഞ്ഞു, വിശേഷണം. മഅദൂദാത്, മഅദൂദാത് എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താവുന്ന എന്നാണ്. കൂടുതൽ ഉള്ളത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല, എന്നാൽ കുറച്ചുള്ളതാണ് എങ്കിൽ അതിനെ അദ്ദ് ചെയ്യാം, എണ്ണാം. കൂടുതലാണ് എങ്കിൽ ആളുകൾ സാഹസപ്പെടും, പ്രയാസപ്പെടും. ഒരു രസികൻ കഥയിൽ ഉണ്ട്. ഒരു വിഭാഗം ആളുകൾ ഒരു വലിയ ബാങ്ക് കൊള്ളയടിച്ചു. എന്നിട്ട് ബാങ്കിലെ പണം ഒന്നായിട്ട് കവർന്ന് കൊണ്ടുവന്ന് അവരെണ്ണുമ്പോൾ സാഹസപ്പെടുകയാണ്, എണ്ണാൻ കഴിയണില്ല, തീർക്കാൻ കഴിയണില്ല. അപ്പോൾ അതിലൊരു ആൾ പറഞ്ഞു എന്നാണ്, നമ്മളെന്തിനാണ് ഇത് തിട്ടപ്പെടുത്താൻ എണ്ണി പ്രയാസപ്പെടുന്നത്? നാളെ വാർത്ത വരുമ്പോൾ അറിയാം എത്ര കാശ് നഷ്ടമായി. അപ്പോൾ നമുക്ക് നമ്മൾ കൊള്ളയടിച്ചത് എത്രയെന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എപ്പോഴും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കൽ കുറച്ചുള്ളതിനെയാണ്, കൂടുതലുള്ളത് എണ്ണാൻ പ്രയാസപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ മഅദൂദാത് എന്ന് പറഞ്ഞു, എണ്ണപ്പെടുന്ന. അപ്പോൾ അത് കുറച്ച് എന്നതിനെയാണ് അറിയിക്കുന്നത്. അയ്യാമം മഅദൂദാത് എന്നുള്ളത് ഖില്ലത്തിനെ, കുറച്ച് എന്നതിനെ അറിയിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ദുൽഹജ്ജ് മാസവുമായി ബന്ധപ്പെട്ട് എണ്ണപ്പെട്ട ഏതാനും നാളുകൾ അള്ളാഹുവിന്റെ ദിക്റിൽ കഴിയുക എന്ന് പറഞ്ഞു. അതേപോലെ ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമം മഅദൂദ, ജൂദർ അതേപോലെ അവിശ്വാസികൾ, ഞങ്ങളെ നരകം തൊടുകയില്ല, ഞങ്ങൾ നരകത്തിൽ പോകേണ്ടി വന്നാൽ തന്നെയും അത് ഇല്ല അയ്യാമം മഅദൂദ, എണ്ണപ്പെട്ട ഏതാനും നാളുകളല്ലാതെ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഖിസ്സ വായിക്കുമ്പോൾ വശറൌഹു ബിസമനിൻ ബഖ്സിൻ ദറാഹിമ മഅദൂദ എന്നാണ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ വളരെ തുച്ഛമായ വിലക്ക് അവർ വാങ്ങി മിസറിലെ മാർക്കറ്റിൽ. ആ വളരെ തുച്ഛ വില എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ ദറാഹിമ മഅദൂദ, എണ്ണപ്പെട്ട ഏതാനും ദിർഹമുകൾ, നിർണിത നാണയങ്ങൾ അതിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ വാങ്ങി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഈ മഅദൂദാത്ത് എന്ന് പ്രയോഗിച്ചതിൽ അതിൻ്റെ പൊരുൾ വളരെ കുറച്ച് എന്നുള്ളതാണ് അത് ദ്യോതിപ്പിക്കുന്നത്. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി റംല ബിന്ത് അബി സുഫിയാൻ, അവരൊരിക്കൽ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ അംതിഅനി ബിസൗജി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വബി അബി അബി സുഫിയാൻ വബി അഖി മുആവിയത എന്ന്. അള്ളാഹുവെ, എൻ്റെ ഭർത്താവ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾക്കും എൻ്റെ ഉപ്പ അബൂ സുഫിയാനും എൻ്റെ സഹോദരൻ മുആവിയക്കും ദീർഘായുസ് കനിഞ്ഞ് എനിക്ക് സൗഖ്യവും കുളിർമയും ഏകേണമേ എന്നാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ ദുആ. അത് കേട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പ്രതികരിക്കുന്നുണ്ട്, ഖദ് സഅൽതില്ലാഹ ലി ആജാലിൻ മദ്റൂബ വഅയ്യാമിൻ മഅദൂദ വഅർസാഖിൻ മഖ്സൂമ എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല അജലുകൾ, മരണതീയതികൾ നിർണയിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. വഅയ്യാമിൻ മഅദൂദ, ദിനങ്ങൾ നിർണയിച്ചിട്ടുണ്ട്, എണ്ണിയിട്ടുണ്ട്. അത് ഈ ദുനിയാവിൽ ആഖിറത്തിനെ അപേക്ഷിച്ച് പരിമിതമായ ദിനങ്ങൾ. വഅർസാഖിൻ മഖ്സൂമ, ഉപജീവനം അത് വിധിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിഷയത്തിലാണ് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. എന്നിട്ട് ലൻ യുഅജ്ജിൽ അല്ലാഹു മിൻഹാ ഷൈഅൻ ഖബ്ല ഹില്ലിഹി ഔ യുഅഖിറ മിൻഹാ ഷൈഅൻ ബഅദ ഹില്ലിഹി, ഒരു സംഗതിയും അത് സംഭവിക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാന തആല വേഗത്തിലാക്കൂല, സംഭവിക്കേണ്ടതിനെ തൊട്ട് അള്ളാഹു സുബ്ഹാന തആല പിന്തിപ്പിക്കുകയുമില്ല. വലൗ കുന്തി സഅൽതില്ലാഹ അൻ യുആഫിയകി മിൻ അദാബിൻ ഫിന്നാരി വഅദാബിൻ ഫിൽ ഖബർ കാന ഖൈറൻ ലക്കി വഅഫ്ദൽ, നരക ശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹുവിനോട് സൗഖ്യം നിങ്ങൾ തേടിയിരുന്നുവെങ്കിൽ അതായത് ഏറ്റവും ശ്രേഷ്ഠവും ഉത്തമവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു എന്നാണ്. അവിടെ ഞാനത് കൊണ്ടുവന്നത് സഅൽതില്ലാഹ ലി ആജാലിൻ മദ്റൂബ വഅയ്യാമിൻ മഅദൂദ വഅർസാഖിൻ മഖ്സൂമ, അവിടെ അയ്യാമിൻ മഅദൂദ, എണ്ണപ്പെട്ട നാളുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ നാളുകൾ എന്ന ആശയത്തെ ദ്യോതിപ്പിക്കാനാണ് ഈ ഒരു പ്രയോഗം, അയ്യാമൻ മഅദൂദാത് എന്നുള്ള പ്രയോഗം. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون اياما معدودات എന്ന് ഈ അയ്യാമ മഅദൂദാത്ത് എന്ന് അതിനെ തുടർത്തി പറഞ്ഞത് അത് തസ്ഹീലിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, ആ നോമ്പ് ഏതാനും ദിനങ്ങളാണ് നാളുകളാണ് എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വതആല അടിയാറുകൾക്ക് വിശ്വാസികൾക്ക് അതിൽ എളുപ്പം അറിയിക്കുകയാണ്, അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അവർ താല്പര്യപൂർവ്വം ആവേശപൂർവ്വം ഞെരുക്കമോ പ്രയാസമോ പ്രകടിപ്പിക്കാത്ത വിധം അത് ഏൽക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി. അതാണ് ഈ അയ്യാമം മഅദൂദാത്ത് എന്ന ഈ അനുബന്ധത്തിൻ്റെ പൊരുളായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ചില തഫ്സീറുകളിൽ ഇമാമുൽ ഖഫ്ഫാൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം എടുത്തു നൽകിയിട്ടുണ്ട്. അബൂബക്കർ അൽ ഖഫ്ഫാൽ എന്ന് പറഞ്ഞാൽ ഷാഫിഈ മദ്ഹബിലെ ഫുഖഹാക്കളിൽ, ഉലമാക്കളിൽ അതിശ്രേഷ്ഠരായ പണ്ഡിതനാണ്. ഖഫ്ഫാലുമാർ കുറേയുണ്ട്, അൽ ഖഫ്ഫാൽ അബൂബക്കർ അശാശി അൽ ഖഫ്ഫാൽ, അതേപോലെ അബൂബക്കർ അൽ മർവസി അൽ ഖഫ്ഫാൽ, അബൂബക്കർ അൽ ഫാരിഖി അൽ മുസ്തബഹിരി അൽ ഖഫ്ഫാൽ എന്നിവരൊക്കെ ഷാഫി മദ്ഹബിലെ അറിയപ്പെട്ട പണ്ഡിതന്മാരാണ്. പക്ഷെ അതിൽ അബൂബക്കർ അശാശി അൽ ഖഫ്ഫാൽ ഹിജറയുടെ 365 മരണപ്പെട്ട അബൂബക്കർ അശാശി അൽ ഖഫ്ഫാൽ, അബൂബക്കർ അൽ മർവസി അൽ ഖഫ്ഫാൽ 417 അൽ മുസ്തബഹരി അബൂബക്കർ അൽ ഫാരിഖി അദ്ദേഹം ഹിജ്റയുടെ 507 ആണ്. ഏതായാലും ഈ അബൂബക്കർ അശാശി അൽ ഖഫ്ഫാൽ അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നത് ഉംദുറു ഇലാ അജീബി മാ നബ്ബഹ അല്ലാഹു അലൈഹി മിൻ സഅതി ഫദ്ലിഹി വറഹ്മതി ഫി ഹാദ തക്ലീഫ്, നോമ്പാകുന്ന ഈ കൽപ്പനയിൽ, ഈ വിധിയിൽ അള്ളാഹുവിൻ്റെ വിപുലവും വിശാലവുമായ റഹ്മത്തും ഔദാര്യവും അള്ളാഹു ഉണർത്തിയത് മഹാത്ഭുതം നിങ്ങളൊന്ന് നിരീക്ഷിക്കൂ, നോക്കൂ എന്നിട്ട് അദ്ദേഹം എണ്ണാണ്. ഫഖദ് നബ്ബഹ അല്ലാഹു ഇലാ മയലി, അഞ്ച് കാര്യങ്ങൾ. ഒന്ന്, അന്ന ലിഹാദിഹിൽ ഉമ്മത്തി ഫി ശരീഅത്തി സിയാമി ഉസ്വതും ബിൽ ഉമമിൽ മുതഖദ്ദിമ, നോമ്പ് നിയമമാക്കിയതിൽ പൂർവ്വ സമുദായങ്ങളുടെ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഉണർത്തി. രണ്ട്, അന്ന സൗം സബബുൻ ലിഹുസൂലി തഖ്വ, തഖ്വ സാക്ഷാത്കരിക്കാനും നേടാനും കാരണമാണ് നോമ്പ് എന്ന് അല്ലാഹു ഉണർത്തി. നോമ്പ് നിയമമാക്കിയില്ലായിരുന്നുവെങ്കിൽ, നിർബന്ധമാക്കിയില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു മഹനീയ ലക്ഷ്യം തഖ്വ സാക്ഷാത്കരിക്കുക എന്നുള്ളത് നഷ്ടപ്പെടും. മൂന്നാമത്തേത്, അന്നഹു മുഖ്തസും ബി അയ്യാമിൻ മഅദൂദാത്ത്, ഈ നോമ്പ് അത് എണ്ണപ്പെട്ട ഏതാനും നാളുകൾക്ക് പ്രത്യേകമാക്കി. ഫൈനഹു ലൗ ജഅലഹു അബദൻ ലഹസലത്തിൽ മശഖത്തുൽ അദീമ, നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു തആല നിസ്കാരം പോലെ നിത്യ കർമ്മമാക്കിയിരുന്നുവെങ്കിൽ വലിയ ക്ലേശം അതിനാൽ ഉണ്ടാകുമായിരുന്നു. പിന്നെ നാലാമത്തേത്, അന്നഹു ഖസ്സഹു മിൻ ബൈനി ശുഹൂരി ബിശഹരി അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ലികൗനിഹി അഷ്റഫ ശുഹൂർ, നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു തആല നിർബന്ധമാക്കിയപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തു. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതായ മാസം, അപ്പൊ ആ ശ്രേഷ്ഠ മാസത്തോടുള്ള ആദരവിനാൽ, ആഗ്രഹത്താൽ അതിൽ നോമ്പ് ആളുകൾക്ക് താല്പര്യവും ആവേശവും ഉള്ളതാക്കും. പിന്നെ അഞ്ചാമത്തേത്, ഇസാലത്തുൽ മശഖ ഫി ഇൽസാമിഹി, നോമ്പ് നിർബന്ധമാക്കുന്നതിൽ ക്ലേശം അള്ളാഹു സുബ്ഹാനഹു തആല ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ, ക്ലേശം അനുഭവിക്കുന്ന രോഗികൾ അതേപോലെ തന്നെ യാത്രികർ ഇവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തു, നോമ്പ് ഒഴിവാക്കി. ഈ അഞ്ച് കാര്യങ്ങൾ എണ്ണിയിട്ട് അൽ ഖഫാൽ പറയുകയാണ് റഹ്മത്തുള്ളാഹി അലൈഹി, ഖദ് റാഅ ഫി ഫരീദത്തി സിയാമി ഹാദിഹിൽ വുജൂഹ് മിന അർറഹ്മ ഫലഹുൽ ഹംദു അലാ നിഅമിഹി അല്ലതീ ലാ തുഹ്സ, നോമ്പ് നിർബന്ധമാക്കുന്നതിൽ ഇക്കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല പരിഗണിച്ചു. ആ പരിഗണന അള്ളാഹുവിന്റെ റഹ്മത്താണ്, കാരുണ്യമാണ് എന്നാണ് അദ്ദേഹം അനുബന്ധമായിട്ട് പറഞ്ഞത്. അപ്പൊ നോക്കൂ, നിങ്ങൾ നോമ്പ് നിർബന്ധമാക്കിയതിലുള്ള അള്ളാഹുവിന്റെ റഹ്മത്തും ഔദാര്യവും ഈ ഉമ്മത്തികളോട്, ഇത് നിങ്ങൾക്ക് മാത്രമല്ല പൂർവീകർക്കും നിയമമാണ്, നിർബന്ധമാണ്, തഖ്വ സാക്ഷാത്കരിക്കലാണ് ജീവിത ലക്ഷ്യം, അതിൻ്റെ ഒരു പ്രധാന കാരണം നോമ്പാണ്. പിന്നെ ഇത് ഏതാനും നാളുകൾ മാത്രം, ഈ നോമ്പ് നിർബന്ധമാക്കാൻ അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തെ തിരഞ്ഞെടുത്തു. ക്ലേശപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവർ, അവരുടെ മേൽ നോമ്പ് നിർബന്ധമല്ല, അവർക്ക് ഇളവുണ്ട്, ഇതൊക്കെ അറിയിച്ചു. അപ്പം എത്ര ഔദാര്യം, എത്ര അനുഗ്രഹം, എത്ര കാരുണ്യം! ഇതാണ് ഇമാമ്മാർ ഈ വിഷയത്തിൽ വായിച്ചത്, ഈ ഒരു പ്രയോഗം അയ്യാമം മഅദൂദാത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇത് നമ്മളിവിടെ പ്രത്യേകം ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. മേലായവൻ്റെ റഹ്മത്തും അവൻ്റെ ഫദ്ലും ഔദാര്യവും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് അയ്യാമം മഅദൂദാത്ത് എന്ന് പറഞ്ഞാൽ, സൂമു അയ്യാമൻ മഅദൂദാത്ത്, നിങ്ങൾ എണ്ണപ്പെട്ട ഏതാനും ദിനങ്ങൾ, കുറഞ്ഞ ദിനങ്ങൾ നോമ്പെടുക്കൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശം ഏത് നോമ്പാണ്, റമദാനിലെ നോമ്പാണോ, അതല്ല റമദാനിലെ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കുന്നതിന് മുമ്പ് നിർബന്ധമാക്കപ്പെട്ട നോമ്പുണ്ട് ആ നോമ്പുകളാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിലേക്ക് ഹിജറ വന്നു. റബീഉൽ അവ്വൽ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറ. ആ റബീഉൽ അവ്വൽ മാസം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നോമ്പെടുത്തിട്ടുണ്ട്. ഹിജറയുടെ ഒന്നാം വർഷമാണത്. പിന്നെ ഹിജറയുടെ രണ്ടാം വർഷം മുഹറം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തു. ഷാബാൻ മാസം വരെ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖർ, ജുമാദൽ ഊല, ജുമാദൽ ഉഖ്ര, റജബ്, ഷാബാൻ, എട്ട് മാസങ്ങൾ. ഹിജറയുടെ ഒന്നാം വർഷത്തിലോ റബീഉൽ അവ്വൽ, റബീഉൽ ആഖർ, ജുമാദൽ ഊല, ജുമാദൽ ഉഖ്ര, റജബ്, ഷാബാൻ, റമദാൻ, ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, പത്ത് മാസം. വിശുദ്ധ മദീനയിലേക്ക് പലായനം ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 18 മാസം നോമ്പെടുത്തു. അതിൽ പിന്നെയാണ് റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത്. ഇമാം അന്നവവി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 18 മാസം നോമ്പെടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്, ബദർ യുദ്ധത്തിന്റെ ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസവും ദിനങ്ങളും മുമ്പാണ് റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നത്. ബദർ യുദ്ധം നടന്നത് ഹിജറയുടെ 2-ൽ, റമദാൻ 17-ന്. അപ്പൊ ഷാബാൻ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നോമ്പ് നിർബന്ധമാക്കി. അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 18 മാസം നോമ്പെടുത്തിട്ടുണ്ട്. ആ നോമ്പുകൾ ഏത് എന്ന് നമ്മൾ നോമ്പിന്റെ ചരിത്രം പറയവേ, മുആദ് ബിനു ജബൽ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു നിവേദനത്തിൽ വന്നത് തുടക്ക ക്ലാസ്സിൽ അനുസ്മരിച്ചിട്ടുണ്ട്. അത് എല്ലാ മാസത്തിലെയും മൂന്ന് നോമ്പുകൾ, സലാസത്തു അയ്യാം മിൻകുല്ലി ഷഹർ, ഒപ്പം ആഷൂറ നോമ്പും. മാസത്തിലെ മൂന്ന് നോമ്പുകൾ, ആഷൂറ നോമ്പ്, ഇവയായിരുന്നു റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് നിർബന്ധമായ നോമ്പുകൾ. ആഷൂറ മുഹറം 10-ലാണ്. ഹിജറക്കപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഷൂറയിൽ നോമ്പെടുത്തു. അന്ന് നോമ്പ് നിർബന്ധമായിരുന്നു, ആഷൂറ നോമ്പ്. പിന്നെ എല്ലാ മാസങ്ങളിലെയും മൂന്ന് നോമ്പ്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി സലാസിൻ ലാ അദഉഹുൻ ഫീ സഫറിൻ വലാ ഹദർ ഹത്ത അമൂത്ത്. അബൂദർദ റളിയല്ലാഹു പറഞ്ഞില്ലേ, എൻ്റെ ഖലീലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് മൂന്ന് കാര്യം കൽപ്പിച്ചു, അത് ഞാൻ ഒരിക്കലും കൈയൊഴിക്കൂല, യാത്രയിലായാലും നാട്ടിൽ താമസിക്കുന്ന അവസ്ഥയിലായാലും ഞാൻ മരിക്കുന്നത് വരെ. എന്നിട്ട് പറഞ്ഞു, ഔസാനി ബി സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസങ്ങളിലെയും മൂന്ന് ദിവസത്തെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു. വറക്കഅത്തൈ ദുഹ, ദുഹയിലെ രണ്ട് റക്അത്ത് നിസ്കാരം, പിന്നെ വ അൻ ഊതർ, ഊതിർ ഖബ്ലാൻ അനാം, ഉറങ്ങുന്നതിന് മുമ്പ് വിത്തറാക്കാനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് കൽപ്പിച്ചു എന്നാണ്. ഇതാണ് പിന്നെ മൂന്ന് കാര്യങ്ങൾ. അതിൽ എല്ലാ മാസങ്ങളിലെയും മൂന്ന് നോമ്പ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ റമദാനു മുമ്പ് തന്നെ നിർവഹിച്ചിരുന്ന വ്രതാനുഷ്ഠാനമാണ്. റമദാനു മുമ്പ് അത് നിർബന്ധമായിരുന്നു. ആ നോമ്പ് വളരെ ശ്രേഷ്ഠമായ നോമ്പാണ്. അല ഉഖ്ബിറുക്കും ബിമാ യുദ്ഹിബു വഹറ സദർ, നെഞ്ചകത്തെ പ്രയാസങ്ങൾ, രോഗങ്ങൾ, അതേപോലെ തന്നെ ഹൃദ്രോഗങ്ങൾ എന്ന് പറയുന്ന ഈ പക, വിദ്വേഷം, ഇതൊക്കെ പോക്കുന്ന ഒരു കർമ്മം ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെ എന്ന് ഇസ്ലാസ്ലം മതങ്ങൾ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, സൗമു സലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസങ്ങളിലെയും മൂന്ന് ദിവസത്തെ നോമ്പ്, അത് നെഞ്ചകത്തെ വിദ്വേഷം, പക പോലെ രോഗങ്ങളെ പോക്കും എന്നാണ്. സൗമു ഷഹരി സബരി, ക്ഷമയുടെ മാസമായ റമദാനിലെ നോമ്പും, വ സലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലെയും മൂന്ന് നോമ്പും, യുദ്ഹിബിന വഹറസദർ, നെഞ്ചകത്തെ പകയും വിദ്വേഷവും പോക്കും എന്ന് പറഞ്ഞ മറ്റൊരു നിവേദനവും കാണാൻ സാധിക്കും. ഈ നോമ്പ്, ഇത് റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് നിർബന്ധമാക്കപ്പെട്ട നോമ്പായിരുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 18 മാസം അനുഷ്ഠിച്ചതിനെ ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അത് എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഈ മൂന്ന് നോമ്പ്, അത് അയ്യാമുൽ ബീദിൻ്റെ നോമ്പാണ് എന്ന് ചില നിവേദനങ്ങൾ വെച്ചിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതല്ല മാസത്തിൽ ഏത് ദിവസവും ആകാം ആ മൂന്ന് നോമ്പുകൾ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഒരു അറാബി ഒരിക്കൽ ഒരു മുയലിനെ പാകം ചെയ്ത് പൊരിച്ച് പാകം ചെയ്ത് അതിൻ്റെ കറിയും അതിൻ്റെ ഉപയോഗിച്ച എണ്ണയും അടക്കം കൊണ്ടുവന്നു എന്നാണ് ഹദീസിൻ്റെ പ്രയോഗത്തിൽ കാണാം. പിന്നെ അതാബി അർണബിൻ കദ് ഷവാഹ വമഅഹ സിനാബുഹ വ അദ്മുഹ എന്നാണ്. എണ്ണയിലിട്ട് പൊരിച്ച് എന്നിട്ട് പിന്നെ അത് കറിയാക്കി, എന്നിട്ട് ആ സിനാബ് എന്ന് പറഞ്ഞാൽ അതാണ് മുയലിനെ പൊരിച്ച എണ്ണയും വ അദ്മുഹ അതിൻ്റെ കറിയും കൊണ്ടുവന്നു എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അയാൾ അത് വെച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്നില്ല, സഹാബികളോട് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ അറാബി കഴിച്ചില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിക്കില്ല, ഭക്ഷിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അറാബി കഴിച്ചില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാ യംനഉകാൻ തഅകുൽ, തിന്നാൻ എന്താ നിങ്ങൾക്ക് തടസ്സം? അപ്പോൾ അറാബി പറഞ്ഞു, ഇന്നി അസൂമു സലാസത്ത അയ്യാമി മിന ഷഹർ, ഞാൻ മാസത്തിലെ മൂന്ന് നോമ്പുകൾ എടുക്കുന്ന മനുഷ്യനാണ്, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, ഇൻ കുന്ത സായിമൻ ഫസും അൽ അയ്യാമൽ ഗുർ, താങ്കൾ അങ്ങനെ മാസത്തിൽ മൂന്ന് നോമ്പ് എടുക്കുന്ന ആളാണ് എങ്കിൽ അൽ അയ്യാമുൽ ഗുറിൽ നോമ്പെടുക്കാൻ പറഞ്ഞു. അയ്യാമുൽ ഗുർ എന്ന് പറഞ്ഞെങ്കിൽ ഈ അയ്യാമുൽ ബിയുമ്പ്, എല്ലാ മാസത്തിലെയും 13, 14, 15 ദിവസങ്ങൾ, പൗർണമി, രാവുകൾ, അതിൽ നോമ്പെടുക്കാൻ പറഞ്ഞു. ഖതാദ ഇബ്നു മിൽഹാൻ അൽ ഖൈസിയിൽ നിന്നുള്ള ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കന യഅമുറുന ബിസൗമി അയ്യാമിൽ ലയാലി അൽ ഗുർ അൽ ബീദ് 13 വ 14 വ 15, ഞങ്ങളോട് അയ്യാമുൽ ബീദിൽ 13, 14, 15 രാവുകളിൽ നോമ്പെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുമായിരുന്നു. എന്നിട്ട് തിരുനബി പറയും, ഹുന്നക സൗമി ദഹർ, വർഷം മുഴുവൻ നോമ്പെടുക്കുന്നത് പോലെയാണ് അവ എടുത്താൽ അനുഷ്ഠിച്ചാൽ എന്ന് പറയുമായിരുന്നു എന്നാണ്. സഹിയായ നിവേദനങ്ങളാണ്. ഞാനിത് പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിലെ നോമ്പ് അത് നിർബന്ധമാക്കപ്പെടുകയും നിർബന്ധമായി അത് അനുഷ്ഠിക്കുകയും ചെയ്തതിന് മുമ്പ് നിർബന്ധ നോമ്പെടുത്തിട്ടുണ്ട്. 18 മാസക്കാലം, അതെല്ലാ മാസങ്ങളിലെയും മൂന്ന് നോമ്പ്, അയ്യാമുൽ ബീദാകാം അല്ലാതെ ആവാം, ഏറ്റവും ശ്രേഷ്ഠം അയ്യാമുൽ ബീദാണ്. പിന്നെ ആഷൂറ നോമ്പ്. ഇവിടെ അയ്യാമൻ മഅദൂദാത്ത്, അല്ലാഹു സുബ്ഹാനഹു വതാല നോമ്പ് നിർബന്ധമാക്കി, കുതിബ അലൈക്കുംസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും എന്ന ആ നിർബന്ധമാക്കിയ വിധി അല്ലാഹു സുബ്ഹാനഹു വതാല അറിയിച്ചു. എന്നിട്ട് നോമ്പെടുക്കാൻ കൽപ്പിച്ചു, അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട കുറഞ്ഞ നാളുകൾ. അതുകൊണ്ട് ഉദ്ദേശം, ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്, പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞത്, റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്ന നോമ്പുകളാണ് ഉദ്ദേശം. അത് ഏതാണ്? അത് എല്ലാ മാസത്തിലെയും മൂന്ന് നോമ്പും ആഷൂറ നോമ്പും. ഇതാണ് ഒരു വിഭാഗം ഇവിടെ ഈ വിഷയത്തിൽ പറഞ്ഞത്. എന്നാൽ പ്രാമാണികരായ മറ്റു പല പണ്ഡിതന്മാരും, കൂടുതൽ മുഫസ്സിറുകളും ഫുഖഹാക്കളും പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതാല അയ്യാമം മഅദൂദാത്ത് എന്ന് വിശേഷിപ്പിച്ചത് വിശുദ്ധ റമദാൻ മാസത്തെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അയ്യാമം മഅദൂദാത്ത് എന്ന് പറഞ്ഞു എണ്ണപ്പെട്ട നാളുകൾ. എന്നിട്ട് ആ തുടർച്ചയിൽ ഈ എണ്ണപ്പെട്ട നാളുകൾ ഏത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല വിശദീകരിച്ചു. അത് അടുത്ത വചനം ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാന തആല വിശദീകരിച്ചു. ഇവിടെ അയ്യാമൻ മഅദൂദാത്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാന തആല വിശുദ്ധ റമദാൻ മാസം, അത് 29 നോമ്പ് അല്ലെങ്കിൽ 30 നോമ്പാണെങ്കിലും വിശ്വാസികൾ അത് വളരെ എളുപ്പമുള്ളതായി ഏൽക്കാനും അനുഷ്ഠിക്കാനും അല്ലാഹു സുബ്ഹാന തആല അതിനെയാണ് അയ്യാമൻ മഅദൂദാത്ത്, വളരെ കുറഞ്ഞ നാളുകൾ എന്ന് വിശേഷിപ്പിച്ച് ഇവിടെ ഉണർത്തിയത്. റമദാൻ മാസം അതിലെ നോമ്പാണ് ഇവിടെ ഉദ്ദേശം. ഇമാം ഇബ്നു ജരീർ റത്തബരി പറഞ്ഞു, വഔലൽ അഖ്വാൽ ബിസ്സവാബ് ഇന്ദി, എൻ്റെ അടുക്കൽ ശരിയോട് ഏറ്റവും അടുത്ത അഭിപ്രായം ഖൗലു മൻ ഖാല അന ജല്ല വസനാഉഹു ബിഖൗലിഹി അയ്യാമൻ മഅദൂദാത്ത് അയ്യാമ ശഹ്റി റമദാൻ. അയ്യാമൻ മഅദൂദാത്ത് എന്ന ഈ വാക്കുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല റമദാൻ മാസത്തിലെ അയ്യാം ദിവസങ്ങളെയാണ് പരിഗണിച്ചത്, ഉദ്ദേശിച്ചത് എന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിൻ്റേതായ കാരണങ്ങളൊക്കെ പിന്നെ തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഇവിടെ ഈ അയ്യാമം മഅദൂദാത്തിൻ്റെ ലക്ഷ്യം അയ്യാമു ശഹ്റി റമദാൻ, റമദാൻ മാസത്തിലെ ദിനങ്ങളാണ് എന്നാണ് അഭിപ്രായപ്പെട്ടുള്ളത്. എന്നാൽ റമദാൻ മാസത്തിൻ്റെ വിഷയവും വിധിയും ഒക്കെ ഇനി വരാനിരിക്കുന്നു. അടുത്ത വചനത്തിൽ 185 വചനത്തിൽ ഇവിടെ ഈ അയ്യാമം മഅദൂദാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എണ്ണപ്പെട്ട ഏതാനും കുറഞ്ഞ നാളുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റമദാനിലെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് നിർബന്ധമായിരുന്ന 4 നോമ്പുകൾ, എല്ലാ മാസത്തിലെയും 3 നോമ്പ് പിന്നെ ആഷൂറ നോമ്പ് ഇതാണ് എന്നാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞു, സൂമു അയ്യാമം മഅദൂദാത്ത്. ഇനിയും അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പിൻ്റെ വിഷയത്തിൽ ഇളവിനെയും അതേപോലെ തന്നെ ഇതിൽ ഞെരുക്കവും പ്രയാസവും ഉദ്ദേശിക്കുന്നില്ല. വല്ലവരും ഞെരുക്കം കാണുന്നുവെങ്കിൽ അൽ മശക്കത്തു തജ്ലിബു തൈസീർ, അത് ഒരു തത്വമാണ്, പ്രയാസം അത് എളുപ്പത്തെ കൊണ്ടുവരും. അപ്പം വല്ലവരും വ്രതാനുഷ്ഠാനത്തിൻ്റെ വിഷയത്തിൽ ഞെരുക്കവും പ്രയാസവും ഉള്ളവരാണ് എങ്കിൽ അവർക്ക് എളുപ്പമുണ്ട്. ആ വിഷയമാണ് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ല അത് തുടർന്ന് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അന്നൂർ എന്ന ഭാഗം അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: ക്ലാസ് 13. ചോദ്യമൊന്ന്, നബിക്ക് 11 ഭാര്യമാരാണുള്ളത്, അതിൽ റംല എന്നറിയപ്പെടുന്ന ഭാര്യ ഏതാണ്? ഓപ്ഷൻ എ ഉമ്മു കുൽസും, ബി ഉമ്മു സലമ, സി ഉമ്മു ഹബീബ. ചോദ്യം 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യയാണല്ലോ ഉമ്മു ഹബീബ, അവരുടെ സഹോദരൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ മുആവിയ, ബി ഖാസിം, സി സുഫിയാൻ. ചോദ്യം 3, അബൂബക്കർ അഷാഷി അൽ ഖഫാൽ എന്ന വ്യക്തി മദ്ഹബിലെ വലിയ പണ്ഡിതനാണ്, ഏതാണ് ആ മദ്ഹബ്?

പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി തിരുനബിയോടൊപ്പം എന്ന എപ്പിസോഡിലേക്കാണ് പ്രവേശിക്കുന്നത്. ദിക്കർ, ഹൃദയത്തിനുള്ള ഭക്ഷണം. ഈ ഭാഗം അവതരിപ്പിക്കുന്നത് സഹൽ അരിപ്ര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ ബഅദ ഹമൻ തബിഅഹും ബി ഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ പ്രേം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്റിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയിക്കുന്ന, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയിക്കുന്ന, ഗൗരവത്തെ ബോധ്യപ്പെടുത്തുന്ന പ്രവാചക വചനം കാണാൻ സാധിക്കുന്നതാണ്. മസലുൽ ലദീ യദ്കുർ റബ്ബഹു വല്ലദീ ലാ യദ്കുർ റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്. അബൂ മൂസ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മസലുൽ ലദീ യദ്കുർ റബ്ബഹു, തൻ്റെ നാഥനെ രക്ഷിതാവിനെ ഓർക്കുന്ന ഒരാളുടെ ഉദാഹരണം, വല്ലദീ ലാ യദ്കുർ റബ്ബഹു, തൻ്റെ രക്ഷിതാവിനെ റബ്ബിനെ ഓർക്കാത്തവൻ്റെയും ഉദാഹരണം, മസലുൽ ഹയ്യി വൽ മയ്യിത്, ജീവിച്ചിരിക്കുന്നവൻ്റെയും മരിച്ചവൻ്റെയും പോലെയാണ് എന്ന് പറഞ്ഞാൽ, തൻ്റെ നാഥനെ രക്ഷിതാവിനെ റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവൻ്റെ, ദിക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവൻ്റെ ഉപമ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവനെപ്പോലെയും, തൻ്റെ റബ്ബിനെക്കുറിച്ച് ഓർക്കാതെ ജീവിക്കുന്നവൻ്റെ ഉദാഹരണമെന്ന് പറയുന്നത് അത് ഒരു മയ്യത്തിനെ പോലെയാണ്, മരിച്ചവൻ്റെ പോലെയാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നബി വചനമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതായത്, സത്യവിശ്വാസിയായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിക്ക് നിർബന്ധമാണ്, വഅന്നഹു യംബഗീലിൽ മുഅ്മിനി അൻ യകൂന ദാകിറൻ ലില്ലാഹ്, അല്ലാഹുവിനെക്കുറിച്ച് ഓർക്കുന്നവനായിരിക്കുക, ദിക്ർ ചെയ്യുന്നവനായിരിക്കുക, നമസ്കാരം, ഖുർആൻ പാരായണം, മറ്റ് അദ്കാറു സബഹ്, അദ്കാറുൽ മസാഹ്, മറ്റ് ദിക്റുകളൊക്കെ സദാസമയവും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് അവന് അനിവാര്യമായ കാര്യമാണ്. എന്നാൽ വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ മയ്യിത്ത് എന്ന് പറഞ്ഞത് അൽ ഗാഫിലു കൽ മയ്യിത്ത് എന്നാണ്. അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കാതെ അലസനായി അശ്രദ്ധമായി തോന്നിയ പോലെ, ഇബാദത്തും നമസ്കാരവും ഖുർആൻ പാരായണവുമൊന്നുമില്ലാതെ, ദിക്റുകളൊന്നും ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന അശ്രദ്ധവാൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് അത് മയ്യിത്തിനെ പോലെയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസിക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയാൽ നിന്റെ നാവ് പച്ചപ്പുള്ളതായിക്കൊണ്ടേയിരിക്കും എന്നാണ് വിശ്വാസിയെ സംബന്ധിച്ച് ആ നിലക്ക്. ഫയം ബഗീലിൽ മുഅ്മിനി അൻ യകൂന കസീറ ദിക്ർ, ദിക്റിൽ ധാരാളം ദിക്ർ ചെയ്യുക എന്നുള്ളത് വിശ്വാസിക്ക് അനിവാര്യമാണ് എന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിലും കാണാം, സൂറത്തുർ റഅദ് 28-ാമത്തെ ആയത്തിൽ കാണാം, الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. ذكر ശരിക്കും അല്ലാഹു സുബ്ഹാനഹു പറയുന്നതാണ് കാണാം, വിശ്വസിച്ച ആളുകൾ അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതിലൂടെ സമാധാനം കണ്ടെത്താം, അറിയുക, അല്ലാഹുവിനെ സ്മരിക്കുന്നതിലൂടെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നു എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ മാത്രമാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത് എന്നാണ്. ശരീരം തളരുമ്പോൾ ആഹാരം ആവശ്യമാണെന്ന പോലെ, വിശപ്പുണ്ടാകുമ്പോൾ ആഹാരം ആവശ്യമാണെന്നതുപോലെ, ആത്മാവ് തളരുമ്പോൾ ആത്മാവിൻ്റെ വിശപ്പിനുള്ള ആഹാരമാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ, ദിക്ർ എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയം ജീവിക്കണമെങ്കിൽ അതിൽ ദിക്ർ ഉണ്ടാകണം. ആ ഹൃദയത്തിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ പോലെയുള്ള തസ്ബീഹുകളും തഹ്മീദുകളും തഹ്ലീലുകളുമൊക്കെ ഉണ്ടായിരിക്കണം. മത്സ്യത്തിന്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി പറഞ്ഞത് കാണാൻ പറ്റും, മത്സ്യത്തിന് വെള്ളം എപ്രകാരം അത്യാവശ്യമാണോ അതുപോലെയാണ് ഹൃദയത്തിന് ദിക്ർ എന്നുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ അനിവാര്യമായ ഒരു സംഗതിയായി ദിക്റിനെ കാണാൻ, ദിക്റിനോട് സമീപനം പുലർത്താൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നാം ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, എത്രമാത്രം ദിക്റുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അള്ളാഹുവിൻ്റെ വഹയ് പ്രകാരം സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്ന തന്നെ എത്രമാത്രം ദിക്റുകളാണ്, എനിക്കും നിങ്ങൾക്കും എത്ര ദിക്റുകൾ അറിയാം, നാം സന്ദർഭോചിതമായി അവ ചൊല്ലാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നാം ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉറങ്ങി ഉണർന്നത് മുതൽ അല്ലേ, പ്രഭാതോദയം മുതൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് വരെ, ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ എത്രമാത്രം എന്ന് വേണ്ട, ആ ഉറക്കിൽ നിന്ന് ഉറങ്ങാൻ കിടന്ന ശേഷം പെട്ടെന്ന് ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നാൽ പോലും ദിക്ർ ചൊല്ലാൻ വേണ്ടി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്രമാത്രം ദിക്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത്, നാം ഒക്കെ അങ്ങനെയാകുന്നുണ്ടോ എന്നുള്ളതും ഞാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കൂടുതൽ വ്യക്തമാണ്. അതായത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നാം പറയുന്നത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുഷൂർ എന്നാണ്. ഞങ്ങളെ മരിപ്പിച്ച ശേഷം ജീവിപ്പിച്ചവനായ അള്ളാഹുവിനെ സ്തുതി, അവങ്കിലേക്കാണ് പുനരുദ്ധാനം, ഉയർത്തെഴുന്നേൽപ്പ് എന്ന് നാം പറഞ്ഞുകൊണ്ടാണ് നാം എഴുന്നേൽക്കുന്നത്. ഇങ്ങനെ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോഴും ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പുതുവെടുത്ത ശേഷവും ഡ്രസ്സ് ധരിക്കുമ്പോഴും ഡ്രസ്സ് അഴിക്കുമ്പോഴും പുതുവസ്ത്രം ധരിക്കുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും എല്ലാ സമയത്തും വാഹനത്തിൽ കയറുമ്പോഴും, വാഹനത്തിൽ കയറിക്കഴിഞ്ഞാൽ തന്നെ യാത്ര അത് കയറ്റത്തിലും എത്തുമ്പോഴും ഇറക്കത്തിലെത്തുമ്പോഴും ഇങ്ങനെ എന്ന് വേണ്ട എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത ദിക്റുകൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും അത് ചൊല്ലാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നാം ശരിക്കും നമ്മെക്കുറിച്ച് നമ്മോട് ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ട വിഷയമാണ്. സഹോദരങ്ങളെ, ഈ നിലക്ക് ശരിക്കും ദിക്റിൻ്റെ കാര്യങ്ങൾ അല്ലെ, അങ്ങാടിയിലൂടെ യാത്ര പോകുമ്പോൾ, അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആ രൂപത്തിലൊക്കെ ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളെ തൊട്ടറിഞ്ഞ് അതുമായി ബന്ധപ്പെടുത്തി ആണ് ദിക്റുകൾ മുഴുവനുള്ളത്. ആ സന്ദർഭങ്ങളിലൊക്കെ ദിക്റ് ചൊല്ലിയ അവസ്ഥയിലാണ്, ചൊല്ലുന്ന അവസ്ഥയിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഹാബിറ്റ് എങ്കിൽ, നമ്മുടെ ആദത്ത്, നമ്മുടെ ശീലം എങ്കിൽ അൽഹംദുലില്ലാ നമുക്ക് സന്തോഷിക്കാം അല്ലേ. അങ്ങനെ ഓരോ ദിവസവും നമ്മിൽ നിന്ന് തീർന്നു പോകുമ്പോൾ, അള്ളാഹു നമുക്ക് നിശ്ചയിച്ച അവധി, അതിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ആ ദിക്റ് ചൊല്ലി ശീലമാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തിനിടക്കാണ് മലക്കുൽ മൗത്ത്, അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം നമ്മുടെ റൂഹിനെ പിടിക്കുക എന്നുള്ളത് ഉറപ്പാണല്ലോ. എന്നാൽ അത് ശീലമില്ലാതെ ജീവിക്കുന്ന, ഗാഫിലായി അശ്രദ്ധനായി ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു ശീലത്തിലേക്ക് പെട്ടെന്നെത്താൻ കഴിയില്ല. കഠിന പ്രയത്നവും കഠിന പരിശ്രമവും ഉണ്ടായാൽ മാത്രമേ ആ നിലക്കുള്ളൊരു ജീവിത ശൈലിയും ശീലവും നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ചിട്ടപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവനെപ്പോലെ ദിക്റ് ചൊല്ലുന്ന വ്യക്തി ആണ് എങ്കിൽ, ദിക്റ് ചൊല്ലാത്ത വ്യക്തി മരിച്ചവനെപ്പോലെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ചുവെങ്കിൽ, ആ ജീവിച്ചിരിക്കുന്നവനെപ്പോലെ യഥാർത്ഥ മുഅ്മിനായി വിശ്വാസിയായി അള്ളാഹുവിനെ ദിക്റ് ചെയ്ത് ലിസാനൻ ദാക്കിറ അള്ളാഹുവിനെ ദിക്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നാവ് അത് പച്ചപ്പുള്ള അവസ്ഥയിൽ ആയിക്കൊണ്ട് ജീവിക്കാനും മരിക്കാനും തൗഫീഖ് ലഭിക്കുന്നവരിൽ നാം ഉൾപ്പെടാൻ ശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ദിക്റ് ഹൃദയത്തിനുള്ള ഭക്ഷണം എന്ന ഭാഗം അവതരിപ്പിച്ചത് സഹൽ അരിപ്ര.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹലിലെ 48-ാം വചനം. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹലിലെ 48-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 48-ാം വചനം. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് നുറുങ്ങുകൾ. പേന ഒരു ചെറിയ ഉപകരണമല്ല. ദുൽഖർ ഷാൻ അലിനല്ലൂർ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പേന ഒരു ചെറിയ ഉപകരണമല്ല. എഴുത്ത് ദുൽഖർ ഷാൻ അലിനല്ലൂർ. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വിലപിടിപ്പുള്ള പേനകളിൽ മുൻനിരയിലുള്ള പാർക്കർ പേനയോട് ഇഷ്ടം തോന്നിയത്. അന്ന് പക്ഷേ ആ പേന ക്യാഷ് കൊടുത്തു വാങ്ങാനുള്ള സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. ബുക്ക് സ്റ്റാളിലെ ക്യാഷ് കൗണ്ടറിൽ ഉയർന്ന ദർജയിൽ അങ്ങനെ ഇരിക്കുന്ന ആ പേനയുടെ വില കേട്ട് അത്ഭുതപ്പെട്ടിരുന്നു. ഇത്രയും വില കൊടുത്ത് ഈ പേന ആരെങ്കിലും വാങ്ങുമോ എന്ന് ചിന്തിച്ചിരുന്നു. പിന്നെ അല്പം കുശുമ്പോടെ ഇതൊന്നും ആരും വാങ്ങില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് തിരിച്ചു നടക്കും. എങ്കിലും എപ്പോഴൊക്കെയോ ആ ഷോപ്പിൽ കയറുന്നുവോ, അപ്പോഴൊക്കെ കണ്ണുകൾ ആ പേനകളിൽ ഉടക്കി നിൽക്കും. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് പോകുന്ന കാലത്ത് കാലങ്ങളോളം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആഗ്രഹം സഫലമാക്കി. സ്കൂൾ അവധിക്കാലത്ത് ചെറിയ ചില്ലറ ജോലികളൊക്കെ ചെയ്ത് കിട്ടിയ പൈസ സ്വരൂപിച്ചായിരുന്നു ആഗ്രഹം സഫലമാക്കിയത്. പഠനം കഴിഞ്ഞ് കാലം മുന്നോട്ടു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള മദ്രസയിൽ അധ്യാപകനായി നിയമിക്കപ്പെട്ടത്. ഒരു ദിവസം എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി ഗൾഫിലുള്ള അവളുടെ പിതാവിൻ്റെ അടുത്തേക്ക് പോയി വന്നപ്പോൾ ഹദിയയായി എൻ്റെ നേരെ ഒരു ചെറിയ ബോക്സ് നീട്ടി. ഇത് ഉപ്പ് നിങ്ങൾക്ക് തരാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഞാൻ ബോക്സ് തുറന്നു നോക്കി. എനിക്കെന്തെന്നില്ലാത്ത സന്തോഷം. ഒരു പാർക്കർ പേനയായിരുന്നു ആ ബോക്സിൽ. പിന്നീട് പല ജോലികളും ചെയ്തു. ഒടുവിൽ വിദേശത്തെത്തി. ഒരു കമ്പനിയിൽ ഓഫീസ് ലഭിച്ചു. ഓഫീസ് ആവശ്യങ്ങൾക്കും മറ്റും പുറത്തു പോകുമ്പോൾ വീണ്ടും ആ പഴയ ആഗ്രഹം മനസ്സിൽ കൂടി വന്നു. പക്ഷേ നാട്ടിലുള്ള വിലയുടെ ഇരട്ടി നൽകണം. ആഗ്രഹം നീട്ടി നീട്ടിക്കൊണ്ടുപോയി. പലയിടത്തും ഷോപ്പുകളിൽ കയറി വില ചോദിച്ചു. വില കേൾക്കുമ്പോൾ പിന്നെയാവാമെന്ന് വിചാരിക്കും. ജിദ്ദയിലെ ഷറഫിയയിൽ കൂടുതൽ കച്ചവടക്കാരും മലയാളികളാണ്. വ്യാഴം വെള്ളി തുടങ്ങിയ ഒഴിവ് ദിവസങ്ങളിൽ മലയാളികളാൽ നിബിഡമാണ് ഷറഫിയ. പരിചയമുള്ള ഒരു ഷോപ്പിൽ കയറി പേനയ്ക്ക് വില ചോദിച്ചു. വില കേട്ടപ്പോൾ ഞാൻ കടയിൽ നിന്നും പതുക്കെ ഇറങ്ങി നടന്നു. അവരുടെ തന്നെ മറ്റൊരു കടയിൽ കയറി വില ചോദിച്ചു. അവിടെ എൻ്റെ നാട്ടുകാരനും സുഹൃത്തുമുണ്ട്. ഞാൻ ആദ്യം കയറിയ കടയിലേതിനേക്കാൾ 15 റിയാൽ അധികം കൊടുക്കണം ഇവിടെ. മലയാളികൾ മലയാളികളെ തന്നെ ശരിയാക്കുന്ന ഒരു കാഴ്ച. ഒടുവിൽ ഗുലൈൽ എന്ന സ്ഥലത്ത് സ്കൂളിന് തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ ഓഫീസ് ആവശ്യാർത്ഥം കയറിയപ്പോൾ അവിടെയും അതാ ക്യാഷ് കൗണ്ടറിന് മുകളിൽ നമ്മുടെ കക്ഷി. പോക്കറ്റിനിണങ്ങിയ ഒരു വില പറഞ്ഞപ്പോൾ അത് വാങ്ങി സ്വന്തമാക്കി. അമേരിക്കയിലെ വിസ്കോൺസിനിലെ ഷോൾസ്ബർഗിൽ ജനിച്ച ജോർജ് സാഫോർഡ് പാർക്കറാണ് 1888 പാർക്കർ പെൻ കമ്പനി സ്ഥാപിച്ചത്. ടെലിഗ്രാഫി അധ്യാപകനായ അദ്ദേഹം തുടക്കം കുറിച്ച ബിസിനസിൻ്റെ തുടക്കത്തിൽ ശിഷ്യന്മാർ തന്നെയായിരുന്നു ഉപഭോക്താക്കൾ. പിന്നീട് ലോകത്തെമ്പാടുമുള്ള ഓഫീസ് ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും പോക്കറ്റിൽ സ്ഥാനം പിടിക്കാൻ പാർക്കറിന് കഴിഞ്ഞു. ഇന്ന് ആകർഷകമായ അനേകം ഡിസൈനുകളിൽ വില കൂടിയതും കുറഞ്ഞതുമായ പേനകൾ ലഭ്യമാണ്. പേന എന്ന ചെറിയ ഒരു ഉപകരണം ലോകത്തുണ്ടാക്കിയ മാറ്റം ചെറുതല്ല. അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് പേനയാണ്. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചതും അവനാണ്. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക. നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേന കൊണ്ട് പഠിപ്പിച്ചവൻ. അധ്യായം 96, വചനം 14.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. പേന ഒരു ചെറിയ ഉപകരണമല്ല. ദുൽഖർ ഷാൻ അലനല്ലൂരിൻ്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇന്ന് സൂറത്തു അന്നിസ 84-85 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فقاتل في سبيل الله لا تكلف إلا نفسك وحذر المؤمنين عسى الله أن يكف بأس الذين كفروا والله أشد بأسا وأشد تنكيلا.
2: സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 84-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. ഫഖാതിൽ, എന്നാൽ നീ യുദ്ധം ചെയ്യുക. ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ലാ തുകല്ലഫു, നീ ശാസിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെടുകയില്ല. ഇല്ലാ നഫ്സക്ക, നിന്റെ സ്വന്തം ദേഹത്തെക്കുറിച്ചല്ലാതെ. വഹദ്ദിൽ, നീ പ്രേരിപ്പിക്കുകയും ചെയ്യുക. അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ. അസല്ലാ, അള്ളാഹു ആയേക്കാം. അയ്യകുഫ, അവൻ തടുക്കുവാൻ അല്ലെങ്കിൽ തടയുവാൻ. ബഅസ, സമരശക്തി, ശൗര്യം. അല്ലദീന കഫറൂ, അവിശ്വസിച്ചവരുടെ. വല്ലാഹു, അല്ലാഹുവാകട്ടെ. അഷദ്ദു, ഏറ്റവും കഠിനമായവനാണ്. ബഅസൻ, സമരശക്തിയാൽ. വ അഷദ്ദു, അധികം കഠിനമായവനുമാണ്. തങ്കീല, ശിക്ഷ നൽകുന്നതിൽ. ഇതാണ് 84-ാമത്തെ വചനം. എന്നാൽ നബിയെ, നീ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊള്ളുക. നിന്നോട് നിന്റെ സ്വന്തത്തെക്കുറിച്ചല്ലാതെ ശാസിക്കപ്പെടുന്നതല്ല. സത്യവിശ്വാസികളെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തുകൊള്ളുക. അവിശ്വസിച്ചവരുടെ ശൗര്യത്തെ അല്ലാഹു തടുത്തു തന്നേക്കാം. അല്ലാഹുവാകട്ടെ അതികഠിനമായ ശൗര്യമുള്ളവനും അതികഠിനമായ ശിക്ഷ നൽകുന്നവനുമാകുന്നു. ഇതാണ് 84-ാമത്തെ വചനം. ഇവിടെ വിശുദ്ധ ഖുർആനിലും ഇസ്ലാമിക അധ്യാപനങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഇത്തരം വചനങ്ങളെ സന്ദർഭത്തിന് അടർത്തിയെടുത്ത് ഖുർആൻ യുദ്ധത്തിനു വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു മതമാണെന്നും മുസ്ലിമല്ലാത്ത ആളുകളെയൊക്കെ കൊന്നൊടുക്കണമെന്നാണ് ഇസ്ലാമിക ഗ്രന്ഥം അല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പിന്നെ പറയുന്നതെന്നുമൊക്കെ പ്രചരിപ്പിക്കുന്നവർ കാണാൻ സാധിക്കും. ഇവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം, യുദ്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുക എന്നത് സ്വാഭാവികമാണ്. അതല്ലാതെ ഏത് കാലത്തും ഏത് പരിതസ്ഥിതിയിലും ഏത് അവസ്ഥയിലും യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്നും യുദ്ധം അത് ഏറ്റവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണെന്നും ഒന്നും വിശുദ്ധ ഖുർആൻ പറയുന്നില്ല. അതേപോലെ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ കാണാനും കഴിയില്ല. ഇസ്ലാം സമാധാനത്തെ ആഗ്രഹിക്കുന്ന മതമാണ്. എന്നാൽ ഒരു നിലക്കും വിശ്വാസികളെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നൊരവസ്ഥയിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചൊരവസ്ഥയിൽ, അവിടെ മാന്യമായി ന്യായമായി പ്രതികരിക്കാൻ, ആ പ്രതിരോധം തീർക്കാൻ, യുദ്ധം ചെയ്യാൻ അള്ളാഹു അനുവദിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഇവിടെ പ്രത്യേകം പറഞ്ഞ കാര്യം, ഫഖാതിൽ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ താങ്കൾ യുദ്ധം ചെയ്യുക. എന്നാൽ ലാ തുകല്ലഫു ഇല്ലാ നഫ്സക്, താങ്കളുടെ കാര്യത്തിലല്ലാതെ താങ്കൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മറ്റുള്ളവർ, പ്രവാചകന്റെ അനുയായികൾ, അവരെ യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കണം. യുദ്ധം നിലവിലുള്ളൊരു സാഹചര്യത്തിൽ അനിവാര്യമായും യുദ്ധം ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ സ്വാഭാവികമായും ഒരു നേതാവ് എന്ന നിലക്ക് തൻ്റെ അനുയായികളെ അതിന് പ്രേരിപ്പിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ പരാമർശം. എന്നാൽ അവരതിന് സന്നദ്ധമാകുന്നില്ലെങ്കിലോ? അവർ യുദ്ധം ചെയ്യാൻ സന്നദ്ധരല്ലെങ്കിൽ, ആരെങ്കിലും അങ്ങനെ പിന്മാറിക്കളയുന്നുവെങ്കിൽ, ആ വിഷയത്തിൽ താങ്കൾ കുറ്റക്കാരനല്ല. അതാണ് ലാ തുകല്ലഫു ഇല്ലാ നഫ്സക്, താങ്കളുടെ കാര്യത്തിലല്ലാതെ താങ്കൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവരോട് പറയുക, അവരെ പ്രേരിപ്പിക്കുക, ആരെങ്കിലും അതിന് സന്നദ്ധരല്ലെങ്കിൽ അവരാണതിന് കുറ്റക്കാർ എന്നാണ് ആ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അങ്ങനെ യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ യുദ്ധം അനിവാര്യമായൊരു സാഹചര്യത്തിൽ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു, അള്ളാഹു ആശ്വസിപ്പിക്കുന്നു, ശത്രുക്കളുടെ സമരവീര്യത്തെ തടുത്തു നിർത്താൻ, അവരെ പ്രതിരോധിക്കാൻ അള്ളാഹുവാണ് ഏറ്റവും ശക്തനായിട്ടുള്ളവൻ. അതിന് അള്ളാഹു നിങ്ങളെ സഹായിക്കും. ആ ആയത്ത് അവസാനിപ്പിക്കുന്നു, വല്ലാഹു അഷദ്ദു ബഅ്സൻ വ അഷദ്ദു തൻകീല. അള്ളാഹു അതിശക്തമായ കഠിനമായ സമരശക്തിയുള്ളവനും അല്ലെങ്കിൽ ശൗര്യമുള്ളവനും അതുപോലെ തന്നെ അതികഠിനമായ ശിക്ഷ നൽകുന്നവനുമാകുന്നു എന്നാണ് ആ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധം അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ ഉള്ള കാര്യമാണ് എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുസ്ലിം വിരോധികളും അല്ലെങ്കിൽ ഇസ്ലാം വിരോധികളും അതേപോലെ തന്നെ ഇസ്ലാമിനെ തീവ്രമായി പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആളുകളും ഒരുപോലെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ യുദ്ധം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഈ പരാമർശം എന്നത് പ്രത്യേകം ശ്രദ്ധേയമായൊരു കാര്യമാകുന്നു. ഫജാഹിദ് അയ്യുഹ നബിയു ഫീ സബീലില്ലാഹ് വ ഇഅലാ കലിമതിഹി. അള്ളാഹുവിൻ്റെ വചനം അത്യുന്നതമാകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവാചകരെ താങ്കൾ ധർമ്മസമരം നടത്തുക. ലാ തുൽസം ഫിഅല ഗൈരിക വലാ തുആഖിദ് ബിഹി. താങ്കൾ താങ്കളുടെ കാര്യത്തിലാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വഹുദ്ദ അൽ മുഅ്മിനീന അലൽ ഖിതാലി വൽ ജിഹാദ് വറഗിബ്ഹും ബിഫീഹി. മുഅ്മിനീങ്ങളെ അതിനുവേണ്ടി താങ്കൾ പ്രേരിപ്പിക്കുക. ലഅല്ലല്ലാഹ് യംനഉ ബിക വബിഹിം ബഅ്സൽ കാഫിരീന വശിദ്ദതിഹിം. താങ്കളെ കൊണ്ടും അതേപോലെ തന്നെ മുഅ്മിനീങ്ങളെ കൊണ്ടും അല്ലാഹു ആ ശത്രുക്കളെ അവരുടെ സമരശക്തിയെ അവരുടെ വീര്യത്തെ അല്ലാഹു തടഞ്ഞു വച്ചേക്കാം. വല്ലാഹു തആല അഷദ്ദു ഖുവ വ അഅലമു ഉഖൂബത്തൻ ലിൽ കാഫിരീൻ. അതിശക്തമായ കഴിവുള്ളവനാകുന്നു അല്ലാഹു, അതേപോലെ തന്നെ ശിക്ഷ നൽകുന്നവനുമാകുന്നു അല്ലാഹു എന്നാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും ഈ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായികളെ ആവശ്യത്തിൽ ഏറെ ബോധവൽക്കരിച്ചിരുന്നു, അതിൻ്റെ പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. യുദ്ധത്തിലാണെങ്കിൽ പോലും അനീതി ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരാൾ താൻ ഇസ്ലാമിന് കീഴൊതുങ്ങിയിരിക്കുന്നു, ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ പിന്നെ വധിക്കാറോ അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായ നിലപാട് സ്വീകരിക്കാനോ പാടില്ല. യുദ്ധം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഒരാൾ ഒരു ശത്രുപക്ഷത്തുള്ള ഒരാൾ കീഴടങ്ങിയാൽ അയാളുടെ മാന്യമായി പെരുമാറണമെന്ന അധ്യാപനങ്ങളൊക്കെ പ്രവാചകൻ്റെ വചനങ്ങളിൽ കാണാൻ സാധിക്കും. ഹദീസിൽ കാണാം, ഖൂമു ഇലാ ജന്ന അർദുഹ സമാവാത്തി വൽ അർദ്. യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ സ്വർഗത്തിലേക്ക് എഴുന്നേറ്റ് വരുവീൻ. ആ സ്വർഗമെന്ന് പറഞ്ഞാൽ ആകാശഭൂമികളെക്കാൾ വിശാലമാകുന്നു സ്വർഗലോകം എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മൻ ആമനബില്ല വ റസൂലി വ അഖാമ സ്വല വ ആത സക വ സാമ റമളാൻ കാന ഹഖൻ അലല്ലാ അൻ യുദ്ഖിലഹു അൽ ജന്ന ഹാജറ ഫീ സബീലില്ലാഹ് ഔ ജലസ ഫീ അർദിഹി അല്ലത്തീ വുരിദ ഫീ. قالوا يا رسول الله افلا نبشر الناس بذلك فقال ان في الجنه 100 درجه اعدها الله للمجاهدين في سبيل الله بين كل درجتين كما بين السماء والارض فاذا سالتم الله فاسالوه الفردوس فانه اوسط الجنه واعلى الجنه وفوقه عرش الرحمن ومنه تفجر انهار الجنه. സ്വഹീഹായ ഹദീസിൽ ഈ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ആരെങ്കിലും അള്ളാഹുൽ വിശ്വസിക്കുകയും അവൻ്റെ ദൂതനിൽ വിശ്വസിക്കുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും റമദാനിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ അവനോട് അള്ളാഹുവിനുടെ കടമയാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൽ. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ പോകുന്ന ആളുകൾ അവർക്കും സ്വർഗം അള്ളാഹുവിൻ്റെ മേൽ കടമയാകുന്നു. അപ്പോൾ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ ഈ കാര്യം ഞങ്ങൾ ജനങ്ങളെ കേൾപ്പിക്കട്ടെ, ഈ സന്തോഷവാർത്ത അവരെ അറിയിക്കട്ടെ. അപ്പോൾ പ്രവാചകൻ പറയാണ്, അതെ, സ്വർഗത്തിൽ 100 പദവികളുണ്ട്. ആ പദവികൾ അല്ലാഹു, ഏറ്റവും ഉയർന്ന പദവി അല്ലാഹു അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. അഅദ്ദഹല്ലാഹുലിൽ മുജാഹിദീന ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അത് ഒരുക്കി വച്ചിരിക്കുന്നു. ഓരോ പദവികൾക്കിടയിലും ആകാശഭൂമികൾക്കിടയിലുള്ള അന്തരമുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് തന്നെ ചോദിക്കുക, കാരണം അത് സ്വർഗത്തിൽ ഏറ്റവും ഔസത്തായ ഏറ്റവും മധ്യത്തിലുള്ളതാകുന്നു, സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായതാകുന്നു, അതിൻ്റെ മുകളിലാകുന്നു റഹ്മാനായ അള്ളാഹുവിൻ്റെ അർശ് നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നിന്നാണ് സ്വർഗത്തിലെ അരുവികൾ പൊട്ടി ഒഴുകുന്നത് എന്നൊക്കെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും യുദ്ധവുമായി ബന്ധപ്പെട്ട ആ പരാമർശങ്ങൾ ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണെന്ന് കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. തുടർന്ന് 85-ാമത്തെ ആയത്ത്, മൈ യഷ്ഫ ഷഫാഅതൻ ഹസന ഷഫാഅതൻ ഹസന തയ്യകുല്ലഹു നസീബും മിൻഹാ വമൈ യഷ്ഫ ഷഫാഅതൻ സയ്യഅത യകുല്ലഹു കിഫ്ലും മിൻഹാ وكان الله على كل شيء مقيتا من يشفع ആരെങ്കിലും ശുപാർശ ചെയ്യുന്നുവെങ്കിൽ, മൈ യഷ്ഫ ആരെങ്കിലും ശുപാർശ ചെയ്യുന്നുവെങ്കിൽ, ഷഫാഅത്തൻ ഹസനത്തൻ നല്ല ശുപാർശ, ഷഫാഅത്തൻ ഹസനത്തൻ, യകുൻ ലഹു അവനുണ്ടായിരിക്കും, നസീബും മിൻഹ അതിൽ നിന്ന് ഒരു ഓഹരി ഒരു വിഹിതം, യകുൻ ലഹു നസീബും മിൻഹ. വമൈ യഷ്ഫ ഷഫാഅത്തൻ സയ്യഅത്തൻ ആരെങ്കിലും ചീത്ത ശുപാർശ ചെയ്യുന്നുവെങ്കിൽ, യകുൻ ലഹു കിഫ്ലും മിൻഹ അതിൽ നിന്നും ഒരു വിഹിതം അവനുണ്ടായിരിക്കും. വഖാൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത, അല്ലാഹു എല്ലാ കാര്യത്തിനും അവൻ മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു. വഖാൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത, അവൻ കഴിവുറ്റവനാകുന്നു, അതേപോലെ തന്നെ മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു എന്നാണ് ആ ആയത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. ഇവിടെ ഏതെങ്കിലും ഒരു നല്ല കാര്യം അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അതിനു വേണ്ടി അത് നടപ്പിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ മൈ യഷ്ഫ ഷഫാഅത്തൻ ഹസന എന്ന ഗണത്തിൽപ്പെടും. എങ്കിൽ അതിനുവേണ്ടി പ്രേരിപ്പിച്ച പ്രോത്സാഹിപ്പിച്ച അതിനു വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തി ആ കാര്യത്തിന് അതിൻ്റെ ഒരു ഓഹരിക്ക് അഥവാ പ്രതിഫലത്തിന് അവൻ അർഹനായിത്തീരും. എന്നതുപോലെ തന്നെ ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അതിലേക്ക് ക്ഷണിക്കുകയോ അതിനുവേണ്ടി അപേക്ഷിക്കുകയോ ചെയ്താൽ ആ ആൾ യകുല്ലഹു കിഫ്ലും മിൻഹ അതിൻ്റെ ഒരു വിഹിതം, ശിക്ഷയിൽ നിന്നൊരു വിഹിതം അയാൾക്ക് ലഭിക്കും. എല്ലാം അള്ളാഹു എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു, എല്ലാ കാര്യത്തിനും അള്ളാഹു കഴിവുറ്റവനാകുന്നു എന്നൊക്കെയാണ് വഖാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത എന്ന വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും നന്മക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രേരണകൾ, പ്രോത്സാഹനങ്ങൾ, അതേപോലെ തന്നെ പ്രാർത്ഥനകൾ എന്നൊക്കെ ആ ആദ്യ ഭാഗം അറിയിക്കുന്നുണ്ട്. ഒരിക്കലും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന, തിന്മയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന, തിന്മയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അത്തരത്തിലുള്ള ഒരാളാകാൻ നമുക്ക് പാടില്ല എന്ന് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നന്മക്ക് പ്രേരിപ്പിക്കുന്നവരാകാൻ, നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാവാൻ നമുക്ക് സാധിക്കണം. മൈ യസ് അ ലിഹുസൂലി ഗൈരിഹി അലൽ ഖൈരി യകുൻ ലഹു ബിഷഫാഅതിഹി നസീബും മിന സവാബി, ആരെങ്കിലും അധ്വാനിക്കുന്നുവെങ്കിൽ, പരിശ്രമിക്കുന്നുവെങ്കിൽ മറ്റൊരാൾക്കൊരു നന്മ ലഭിക്കാൻ വേണ്ടി, അതേത് തരത്തിലാണെങ്കിൽ തൻ്റെ കഴിവും തൻ്റെ യോഗ്യതയും തൻ്റെ അറിവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാൾക്കൊരു നന്മ ലഭിക്കാൻ വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കുന്നവൻ ആ നന്മയുടെ ഒരു വിഹിതം അയാൾക്ക് ലഭിക്കും അഥവാ പ്രതിഫലം ലഭിക്കും. വമൻ യസ്അ ലിഈസാലി ശരി ഇലാ ഗൈരിഹി, മറ്റൊരാൾക്കൊരു തിന്മ ഒരു ദോഷമുണ്ടാകാൻ വേണ്ടി അധ്വാനിക്കുന്നവൻ പ്രവർത്തിക്കുന്നവൻ, യകുൻ ലഹു നസീബും മിനൽ വിസ്രി വൽ ഇസ്മി, ആ തിന്മയുടെ ഒരു വിസർ ഒരു പാപഭാരം ഒരു കുറ്റം അയാൾക്കും ലഭിക്കും. വഖാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷാഹിദൻ വഹഫീദൻ, എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ട് മേൽനോട്ടം വഹിക്കുന്നവനായിട്ട് അള്ളാഹു ഉണ്ട്. അള്ളാഹു മദി വഖാന അല്ലാഹു അല്ലാഹു ആകുന്നു അലാ കുല്ലി ഷൈഇൻ മുഖീത, എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നവനായിട്ട് എന്നാണ് ആ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും സത്യവിശ്വാസികൾക്ക് പ്രതീക്ഷക്ക് വക നൽകുന്ന ഒരു കാര്യമാകുന്നു അത്. വൽ മുറാദു ബിഷ്ഷഫാഅഹുന അൽ മുആബനതു അലാ അംരിൻ മിനൽ ഉമൂരി. അല്ലാമ സഅദി റഹ്മുള്ള പറയാണ്, ഇവിടെ ശുപാർശ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്മക്ക് വേണ്ടിയുള്ള സഹകരണമാകുന്നു. ഫമൻ ഷഫഅ ഗൈറഹു വഖാമ മഅഹു അലാ അംരിൻ മിനൽ ഉമൂരിൽ ഖൈരി. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു നന്മക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ, അതേപോലെ നന്മക്ക് വേണ്ടി പിന്നെ പരിശ്രമിക്കുമ്പോൾ, വമിൻഹു അഷ്ഫാഅത്തു ലിൽ മദ്ലൂമീന ലിമൻ ളലമഹും, അതിൽപ്പെടും മർദ്ദിതനായ ഒരാൾക്ക് വേണ്ടി ആ ആൾക്കെതിരിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നത്. കാന ലഹു നസീബുൻ മിൻ ഷഫാഅത്തിഹി ബിഹസ്ബി സഈഹി വഅമലിഹി വനഫ്ഇഹി വലാ യൻഖുസ് മിൻ അജ്രിൽ അസീരി വൽ മുബാശിരി ശൈഉൻ വമൻ ആബന ഗൈറഹു അലാ അംരിൻ മിന ശദ്ദി കാന അലൈഹി കിഫ്ലുൻ മിനൽ ഇസ്മി ബിഹസ്ബി മാ ഖാമ ബിഹി വആബന അലൈഹി. എന്നതുപോലെ തന്നെ തിന്മക്കു വേണ്ടി ഒരു തെറ്റായ കാര്യത്തിനു വേണ്ടി ഒരാളെ പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ അയാൾക്ക് കിട്ടുന്നത് പോലത്തെ ഒരു വിഹിതം അതിൽ പ്രേരിപ്പിച്ച ആൾക്കും ലഭിക്കുമെന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. ഫഫി ഹാദൽ ഹദീസി അൽ അദീം അല തആബുനി അലൽ ബിർരി വത്തഖ്‌വാ. സൂറത്തുൽ മാഇദിൽ അള്ളാഹു പറഞ്ഞതുപോലെ വതആബനു അലൽ ബിർരി വത്തഖ്‌വാ വലാ തആബനു അലൽ ഇസ്മി വൽ ഉദ്‌വാൻ. നിങ്ങൾ നന്മയിലും പുണ്യത്തിലും പരസ്പരം സഹകരിക്കുവീൻ. വലാ തആബനു അലൽ ഇസ്മി വൽ ഉദ്‌വാൻ, പാപത്തിനും ശത്രുതയിലും പരസ്പരം സഹകരിക്കരുത് എന്ന ഖുർആനിൻ്റെ പരാമർശം പോലെ തന്നെ നന്മയിലായിരിക്കണം നമ്മുടെ സഹകരണം. നന്മക്ക് വേണ്ടിയായിരിക്കണം നമ്മളുടെ എല്ലാ നിലക്കുമുള്ള പരിശ്രമം. വഖാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത, ഐ ഷാഹിദൻ ഹഫീലൻ ഹസീബൻ അലാ ഹാദിഹിൽ അഅ്മാലി ഫയുജാസി കുല്ലൻ മാ യസ്തഹിഖുഹു. എല്ലാം അല്ലാഹു കണ്ടറിയുന്നുണ്ട്. ആർക്കു വേണ്ടി എന്ത് നന്മക്ക് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എന്ന കാര്യം അള്ളാഹു കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അർഹിക്കുന്ന പ്രതിഫലം, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, അള്ളാഹു നൽകുമെന്നുകൂടി അവസാനം ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നന്മക്ക് പരസ്പരം പ്രേരിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, സഹകരിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു കാരണവശാലും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന, തിന്മക്ക് വേണ്ടി പരസ്പരം സഹകരിക്കുന്ന അത്തരത്തിലുള്ള ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: മാഷാ അല്ലാ, ജസാകുമുള്ളാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തു അന്നിസ 84-85 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫിയാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത്.
3: പീസ് റേഡിയോ സ്വരം. കാണുന്ന കാഴ്ചകൾ, വായിക്കപ്പെടുന്ന വരികൾ, ആലപിക്കുന്ന ഈണങ്ങൾ, വിശ്വവിസ്മയ ഗ്രന്ഥത്തിൻ്റെ ഉൾത്തുടിപ്പുമായി മറ്റൊരു ഗാനം. രചന പ്രൊഫസർ ഹാരിസ് സുബിൻ സലീം. ആലാപനം അബ്ദുള്ള തിരൂർക്കാട്.
4: ഖുർ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
2: നമ്മളിപ്പോൾ പോകുന്നത് മധുരം ഖുർആനിലേക്കാണ്.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാ. ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് തോബയിലെ 71-ാമത്തെ വചനമാണ്. ഖാരിയായ, മരണപ്പെട്ടു പോയ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ളയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. പ്രശസ്ത ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം, അല്ലേ?
1: അതെ, യെസ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അദ്ദേഹം സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയും മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് അയ്യൂബ്.
0: മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഇമാമായിട്ടുണ്ടല്ലേ. ഇന്നത്തെ ആയത്ത് 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 71-ാമത്തെ വചനമാണ് കേട്ടത്. വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട സംഘത്തെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. അതായത്, ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്സാരമെന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ശക്തിയെ, ആ മഹാശക്തിയെ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ആളുകൾ, അത് എല്ലാവരും സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും മനുഷ്യരിൽ ആ സൃഷ്ടാവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ആ സൃഷ്ടാവ് നമ്മിലേക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അത് മുൻകഴിഞ്ഞു പോയവരാവട്ടെ, മരണപ്പെട്ടു പോയവരാവട്ടെ, ഇപ്പോൾ ജീവിച്ച് ഇരിക്കുന്നവരാവട്ടെ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാവട്ടെ, അതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായമാവട്ടെ, ആ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് വന്ന, ആ സമയത്ത് വന്ന വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരും തിരിച്ചറിയാതെ ജീവിക്കുന്നവരും തമ്മിൽ അഭേദ്യമായ വലിയ വ്യത്യാസമുണ്ട് എന്നും, ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ആ നിലക്കുള്ള മനുഷ്യരും ആ സൃഷ്ടാവിനോട് കാണിക്കുന്ന വല്ലാത്ത വണക്കവും കീഴ്വഴക്കവും, മാത്രമല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചറിവും സൂക്ഷ്മതയും ഭക്തിബോധവും അവരെ വേറിട്ട് നിർത്തുകയും, ആ നിലയ്ക്ക് തിരിച്ചറിഞ്ഞ ആളുകൾ തമ്മിലുള്ള വല്ലാത്ത ഒരു ആത്മീയമായ ഒരു ആത്മബന്ധം, ഒരു മാനസികമായ ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെടുകയും, മാത്രമല്ല അവരെല്ലാവരും, അത് ഏത് രാജ്യത്തുള്ളവർ, ഏത് അടുത്തുള്ളവർ, അകലെയുള്ളവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നത് നന്മക്ക് വേണ്ടിയാണ്. നന്മ ആളുകളോട് പറയാനും ആ നന്മ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും ആ സൃഷ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വിലക്കുകൾ ഓരോന്നും, അഥവാ ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളെ സംബന്ധിച്ച് കൃത്യമായി ആളുകളോട് പറഞ്ഞുകൊടുത്ത് സ്വന്തത്തെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും, ആ സൃഷ്ടാവിന് വേണ്ടി കൂടുതൽ ഓർക്കാനും കൂടുതൽ അടുക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട്

0: സൃഷ്ടാവിൻ്റെ ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ആ യുക്തിമാനായ യുക്തിസമ്പൂർണനായ പ്രതാപശാലിയായ ആ അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകുന്നത്.
1: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയോ വർഷങ്ങളായി താൻ ജീവിച്ചു വരുന്ന ചുറ്റുപാടിൽ താൻ ദിനേനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാധനാലയങ്ങൾ, അതിൽ സ്ഥാപിക്കപ്പെട്ട വിഗ്രഹങ്ങൾ, പ്രതിമകൾ, ആരാധ്യ വസ്തുക്കൾ, വർഷങ്ങളോളം അതെല്ലാം കണ്ടും കേട്ടും വളർന്നിട്ടും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഒരു ദിവസം രാത്രി, നല്ല നിലാവുള്ള ഒരു രാത്രി, അന്ന് വെറുതെ തൻ്റെ ടെറസിന് മുകളിൽ കണ്ണു തുറന്ന് ആകാശത്തേക്ക് നോക്കിക്കിടക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ മനസ്സിലൊരു ചിന്ത തോന്നി. ആകാശത്തു കാണുന്ന ഭൂമിയെക്കാളും വിശാലവും വലുപ്പമുള്ളതുമായ ഈ നക്ഷത്രങ്ങളും ഭൂമിക്ക് മുഴുവനും പ്രകാശമായി നിൽക്കുന്ന ഈ ചന്ദ്രനും സൂര്യനുമെല്ലാം സൃഷ്ടിക്കുന്നതിലും അതവിടെ കൊണ്ടുപോയി നിശ്ചയിക്കുന്നതിലും അതിനെ നിലനിർത്തുന്നതിലുമൊന്നും ഈ ആരാധിക്കപ്പെടുന്ന പ്രതിരൂപങ്ങൾക്കോ ബിംബങ്ങൾക്കോ വല്ല പങ്കുമുണ്ടാകുമോ എന്ന് പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില മാറ്റങ്ങളുണ്ടായി. ആ മാറ്റം അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളെ, സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിലേക്കും ഇസ്ലാമിൻ്റെ സുന്ദരമായ വെളിച്ചം സ്വീകരിക്കുന്നതിലേക്കും എത്തിച്ചു എന്നത് സത്യസന്ധമായും സംഭവിച്ച ഒരു സംഭവമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ് ഈ സംഭവം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇന്നമാ അഅ്ലുക്കും ബിവാഹിദത്തിൻ, ഒരേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്. എന്തു പറയണം ഒരാളോട് വിശ്വാസത്തെ സ്വീകരിക്കാത്ത, മനസ്സ് തുറക്കാത്ത, നന്മയിലേക്ക് ജീവിതത്തെ മാറ്റാൻ തയ്യാറല്ലാത്ത ഒരാളോട് എന്തു പറയണം എന്നാണ്? ഇന്നമാ അഅ്ലുക്കും ബിവാഹിദ, നിങ്ങളോട് ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് ഉപദേശിക്കാനുള്ളൂ. ആരോടാണ് ഈ പറയണത്? വളരെ വ്യക്തമായ ഖുർആനിക സത്യവുമായി വന്ന് നല്ല ഒരു പവന്മാറ്റ ജീവിത മാതൃക കൂടെ ജീവിക്കുന്നവർക്ക് കാണിച്ചു കൊടുത്ത മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്ത തൻ്റെ അനുയായികളോട് പറയുകയാണ്, തൻ്റെ സമുദായത്തോട് പറയുകയാണ്, ഒരൊറ്റ കാര്യം അത് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യൂ. എന്താണ് ആ കാര്യം? അൻ തഖൂമൂ ലില്ലാഹി മസ്നാ വഫുറാദാ സുമ്മ തതഫക്കറൂ, നിങ്ങൾ ഒരാളായിട്ടോ അല്ലെങ്കിൽ രണ്ടാളായിട്ടോ നിങ്ങളൊന്ന് തയ്യാറായി നിന്ന് നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഒന്ന് വേറിട്ട് നിന്ന് ചിന്തിക്കൂ. നിരന്തരമായി നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ വാപ്പകാരണവന്മാർ, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളം അസത്യങ്ങളും അയാഥാർത്ഥ്യങ്ങളും അതേപോലെ തന്നെ നമ്മളെ വഴിതെറ്റിക്കുന്ന പല സംഗതികളുമുണ്ട്. പക്ഷെ അതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു ഒഴുക്കിൻ്റെ ഭാഗമായി സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്.

0: എന്നാൽ നന്മയിലേക്ക് നമ്മളെ തിരിച്ചുവിടാൻ ഒരു സ്പാർക്ക്, ഒരു ചെറിയ തീപ്പൊരി നമ്മുടെ ചിന്തയിൽ എവിടെയെങ്കിലും ഒന്ന് തടഞ്ഞാൽ ഒരു വ്യക്തി അത്ഭുതകരമായി മാറും. അതാണ് മനുഷ്യെന്ന് പറഞ്ഞാൽ. അവിടെ നിങ്ങൾ ചിന്തിക്കൂ, എന്നെക്കുറിച്ച് ഭ്രാന്തൻ എന്ന് ഇവിടെയുള്ള ആളുകൾ പറയുമ്പോൾ ഭ്രാന്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, എന്നെയും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ഭ്രാന്തുള്ളവനാണോ എന്ന് നിങ്ങൾ സ്വന്തം ചിന്തിക്കൂ. 100 ആളുകൾ പറയുമ്പോൾ ഭ്രാന്തനായിരിക്കും എന്ന് വിചാരിക്കുന്നതിലുപരി ഭ്രാന്ത് എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ നിങ്ങളുടെ കൂടെയുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഉൾക്കൊണ്ട് എനിക്ക് ഭ്രാന്തുണ്ടോ എന്ന് നിങ്ങൾ നോക്കി എന്നാണ് സൂറത്തു സബയിലെ 46-ാമത്തെ വചനത്തിൽ പറയുന്നത്. സുഹൃത്തുക്കളെ, സത്യത്തിൻ്റെ തീരത്തേക്ക് കടന്നു വരാൻ ഒരു ചിന്ത അനിവാര്യമാണ്. നമ്മുടെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ആലോചനകളുടെയും ചിന്തകളുടെയും മാത്രമേ നമുക്ക് മാറാൻ പറ്റൂ. അല്ലാത്തിടത്തോളം കാലം ശീലിച്ച് ജീവിച്ച് മുന്നോട്ടു പോകുന്ന ഒരു ജീവിത സാഹചര്യങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകും. അതെത്ര ബുദ്ധിശൂന്യമാണെങ്കിലും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ നിങ്ങൾ, തൊട്ടിപ്പുറത്ത് പാല് കിട്ടാഞ്ഞിട്ട് വിഷമിച്ച് കിടക്കുന്ന, വയറൊട്ടിക്കിടക്കുന്ന ഒരു പിഞ്ചു പൈതൽ തനി നിലത്ത് വിരിപ്പ് പോലും വിരിക്കാതെ കിടക്കുന്നു. തൊട്ടപ്പുറത്ത് വലിയ വലിയ കുടങ്ങളിലും ബക്കറ്റുകളിലും പാല് നിറച്ച് ആ പാലുകൊണ്ട് പൂജ നടത്തുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ബലിപീഠങ്ങളിൽ പാലൊഴിച്ചുകൊണ്ട് കഴുകുകയും പാലുകൊണ്ട് എന്തു ചെയ്യുന്നു, നേർച്ച നടത്തുകയും ചെയ്യുന്ന, ബലി നടത്തുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പൂജാകർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്ന രംഗങ്ങൾ. ഇവിടെ ചിന്തിപ്പോകുന്ന, കുടിക്കാൻ വേണ്ടി പ്രകൃതിയിൽ അള്ളാഹു നമുക്ക് തന്ന ആ പാല് വെറുതെ ഒരു സ്ഥലത്ത് ഒഴിച്ചു കളയുമ്പോൾ അതിലെന്തോ ഒരു യുക്തിഹീനത ഇല്ലേ എന്നു ചിന്തിക്കുവാൻ നമ്മുടെ മനസ്സ് പര്യാപ്തമാവാത്ത എന്താണ്, ചിന്താശേഷിയും ആലോചനാശേഷിയൊന്നും മനുഷ്യനില്ലാഞ്ഞിട്ടല്ല സുഹൃത്തുക്കളെ, പക്ഷെ ചിന്തിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആലോചനക്കും ചിന്തകൾക്കും വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒന്നാമതെന്താണ്, നമ്മൾ ജീവിക്കുന്ന അതിവിശാലമായ ഈ ലോകത്തെ, ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാകുക. അള്ളാഹുവിനെ അവർ കണക്കാക്കേണ്ട വിധം കണക്കാക്കുന്നില്ല. അന്ത്യനാളിൽ വലത്തെ കയ്യിൽ ഈ മഹാപ്രപഞ്ചത്തെ മുഴുവനും ചുരുട്ടിപ്പിടിക്കാൻ കഴിയുന്ന ഒരു മഹാശക്തിയാണവൻ. എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ വലുപ്പം, ഇതിൻ്റെ സൃഷ്ടിന്റെ മഹത്വം? സുഹൃത്തുക്കളെ, അത് ചിന്തിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും നമുക്ക് ഓർമ്മ വരിക. ചിന്തിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. മറ്റൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച്, ഈ ഭൗതിക ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്തെല്ലാം ഉന്നതമായ സ്ഥാനങ്ങൾ, വലിയ വലിയ രാജാധികാരങ്ങൾ, സമൂഹത്തിൽ വലിയ ആദരവിൻ്റെ മഹത്വങ്ങൾ, വലിയ പണ്ഡിതന്മാർ, ശാസ്ത്രജ്ഞന്മാർ, അങ്ങനെ ഏതെല്ലാം തലങ്ങളിൽ എന്തെല്ലാം കഴിവുള്ള ആളുകളുടെ ചരിത്രങ്ങളും കഥകളും നമ്മൾ വായിക്കുന്നു. പക്ഷെ ഒരു നിമിഷം ആത്മാവ് വേർപെടുന്നതോടുകൂടെ അവരൊന്നുമല്ലാതാവുന്നു. ഈ ഭൗതിക ജീവിതത്തിൽ അവർ പടുത്തുയർത്തിയ എല്ലാ കോട്ടകളും നിമിഷങ്ങളെക്കൊണ്ട് തകർന്നു വീഴുന്നു. എന്ത് മനസ്സിലാക്കണം, ഈ ഭൗതിക ജീവിതത്തിൻ്റെ നിസ്സാരത. അപ്പോൾ എന്താണ് ചിന്തിക്കുക, എന്തിനാണ് ഈ ജീവിതം, എന്താണ് ഈ ജീവിതത്തിൻ്റെ പ്രയോജനം? അവിടെ ഒരു ആലോചന മനസ്സിക്ക് കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വരുമ്പോൾ ജീവിക്കുന്നതിന് വേണ്ടി സമ്പാദിക്കുകയും ജീവിതത്തെ ആസ്വദിക്കുകയും അതിൻ്റെ ആസ്വാദനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വിഷമിക്കുകയും ചെയ്തിരുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് ഈ ദുരിയാവ് നൈമിഷികമാണെന്നും നിസ്സാരമാണെന്നും മനസ്സിലാക്കുമ്പോൾ ഈ ജീവിതം കൊണ്ട് എന്തു നേടണം, ഈ ജീവിതം കഴിഞ്ഞ് എവിടേക്ക് പോകും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു സ്വയം മാറ്റമുണ്ടാവുകയാണ്. ജീവിതം വലിയൊരു മാറ്റത്തിന് വിധേയമാകുന്നതായിട്ടാണ് നമുക്ക് ആ സന്ദർഭത്തിൽ കാണാൻ പറ്റുക. അപ്പോൾ ആലോചനകളും ചിന്തകളുമാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ ഒരു ശരിയായ വഴിയിലേക്ക് അവനെ തിരിച്ചുവിടാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ബുദ്ധിയോടുകൂടെ നല്ല വിവേകത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാകുന്നത് കൊണ്ട് സമർത്ഥൻ ബുദ്ധിമാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മുടെ നാട്ടിലെ അർത്ഥം എന്ന് പറഞ്ഞാൽ തൻ്റെ കാര്യങ്ങളെ വളരെ പെട്ടെന്നും വളരെ പിന്നെ തന്ത്രപരമായും നേടാൻ പറ്റുന്ന ആൾക്കാണ് നമ്മൾ സമർത്ഥം എന്ന് പറയാം. തൻ്റെ ഭൗതികമായ ജീവിതങ്ങളെ, കാര്യലാഭങ്ങളെ, ദേഹേച്ഛകളെ. എന്നാൽ അൽ കയ്യീസ് മെൻ ദാൻ നഫ്സ, ആരാണ് സമർത്ഥൻ? എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും, എന്ത് പ്രലോഭനങ്ങൾ ഉണ്ടായാലും, എത്ര വലിയ സുഹൃ വലയത്തിൽ പെട്ടാലും, തനിക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യത്തെ ചെയ്യാതെ നിൽക്കാൻ പറ്റുന്ന ആത്മശക്തി ആർക്കുണ്ടോ അവനാ ബുദ്ധിമാൻ. കാരണം ഇപ്പൊ തൽക്കാലം അത് ചെയ്താൽ നാളെ അതുമൂലം വരാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് ഇപ്പത്തൊരു സുഖവും ഇപ്പത്തെ ചില ലാഭങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അവൻ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അവൻ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? അൽ കയ്യീസു മൻ ദാന നഫ്സ വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം ഉള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന ആളാണ്. അപ്പൊ നമ്മൾ നോക്കുന്നു ധാരാളം ആളുകളെ കുറിച്ച്, എന്താണ് എന്തായാലും ബിസിനസ്, ലോകത്തുള്ള മുഴുവൻ ബിസിനസ് സ്ഥാപനങ്ങൾ, ലോകത്തുള്ള എല്ലാ രാജ്യത്തിലും അയാൾക്ക് വീടുകൾ, എന്തൊരു സമർത്ഥൻ, എന്തൊരു സമർത്ഥനായിട്ടുള്ള ജോലിക്കാരൻ, എന്തൊരു സമർത്ഥനായ സാങ്കേതിക വിദഗ്ധൻ എന്നൊക്കെ നമ്മൾ പറയും. സാമർത്ഥ്യമെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇത്തരം സാമർത്ഥ്യങ്ങളെല്ലാം കാണിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിജീവികൾക്കും മഹാന്മാർക്കും എല്ലാം സ്വന്തം ജീവിതത്തിൽ ഒരു സദാചാര ബോധത്തോടുകൂടെ തൻ്റെ വ്യക്തിത്വത്തിനും മനസ്സിനും ശരീരത്തിനും പ്രതികൂലമായ തിന്മകളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ വൽ ആജിസ്, അവനാണ് അശക്തൻ. മൻ അത്ബ അനഫ്സഹു ഹവാഹ, തൻ്റെ മനസ്സിൻ്റെ തേഹേച്ഛകൾ എന്തൊക്കെയുണ്ടോ, ഈ സമർത്ഥന്മാരൊക്കെ കള്ളുകുടിക്കുന്നു, ഈ സമർത്ഥന്മാരൊക്കെ അശ്ലീലങ്ങളെ കാണുന്നു, അങ്ങനത്തെ സമർത്ഥൻ സമർത്ഥനല്ല. തന്നെ നശിപ്പിക്കുന്ന നിസ്സാരമായ ഒരു കാര്യത്തിന് പോലും മാറി നിൽക്കാൻ പറ്റാത്ത ഒരുത്തൻ, എന്ത് ബുദ്ധിയാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രയോഗിക്കുന്നത് എന്ന് നമുക്ക് ഇത് മനസ്സിലാക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ ഇനിയും മാറ്റിപ്പണിയാൻ, ഇനിയും നമ്മുടെ ജീവിതത്തിൽ പുതിയ പുരോഗതികൾ ഉണ്ടാക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആലോചിക്കാൻ, ചിന്തിക്കാൻ. നമ്മുടെ കണ്ണുകൾ എവിടെ തുറന്നു വെച്ചാലും പുതിയ ചിന്തകൾക്കുള്ള കാരണമാകട്ടെ ഓരോ നോട്ടവും. നമ്മുടെ കാതുകൾ എവിടെ തുറന്നു വെച്ചാലും കേൾക്കുന്ന ഓരോ വാക്കുകളും നമ്മളെ പരിവർത്തിപ്പിക്കുന്ന പുതിയ ആലോചനകൾക്ക് തീക്കൊളുത്തുന്നതായിരിക്കണം നമ്മുടെ കേൾവികൾ. നാം ജീവിതത്തിൽ എവിടെയിരുന്നാലും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ആലോചനകൾക്ക് പ്രേരിപ്പിക്കണം. അങ്ങനെ ദൈവാസ്തിത്വത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ദുനിയാവിൻ്റെ നിസ്സാരതയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യങ്ങളെക്കുറിച്ചും നമ്മുടെ ഭാവി ജീവിതത്തെക്കുറിച്ചും എല്ലാം ചിന്തിച്ചും ആലോചിച്ചും സ്വയം ഒരു മാറ്റത്തിന് വിധേയനായി എന്നും പുതിയ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച് പുതിയ പുതിയ ഒരു വ്യക്തിയായി തീരാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അതിന് അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്ന് വന്നുപോയ തെറ്റുകളെ അള്ളാഹു നമുക്ക് പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ശ്രോതാക്കളിന് കേൾക്കുന്നത് ഇൻസൈറ്റ്.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ്.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ വസ്തുതയെന്ത്? ഈ ഭാഗം വിശദീകരിക്കുന്നത് ഷമീർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ സത്യസന്ധമായി അന്വേഷിച്ച് പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, പകർത്താൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സ്വാഭാവികമായും ആളുകൾക്കിടയിൽ ചർച്ചയായും സംശയമായും ഒക്കെ വരുന്ന സംഗതിയാണ്, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മറ്റുള്ള സ്വഹാബത്തിനെ പോലെ അല്ലെങ്കിൽ വിശ്വാസികളെപ്പോലെ പൊതുവായി ഖബർസ്ഥാനിലല്ലാതെ പള്ളിയോട് ചേർന്ന് ഒരു പ്രത്യേകമായ റൂമിൽ ഖബർ വന്നത്? ഖബർ ആ രീതിയിൽ പടുത്തുയർത്തപ്പെട്ട ഒരു റൂമിൽ സെറ്റ് ചെയ്തതാണോ, അതല്ല ഖബറടക്കിയതിന് ശേഷം റൂമുണ്ടാക്കിയതാണോ, കെട്ടിടമുണ്ടാക്കിയതാണോ? ഇങ്ങനെ ആർക്കും സംശയിക്കാവുന്ന അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന, ജനിപ്പിക്കുന്ന പലതരത്തിലുള്ള ചർച്ചകളും ചോദ്യങ്ങളും ഒക്കെ കാണുവാൻ സാധിക്കും. ചില ആളുകൾ ഖബറിൻ്റെ വ്യവസായികളും അതിൻ്റെ പൂജകരും പ്രചാരകരുമൊക്കെയാകുമ്പോൾ അതിന് ഒരു ന്യായീകരണം, തെളിവ് എന്ന രീതിയിൽ അവർ ചൂണ്ടിക്കാണിക്കാറുള്ളത് മദീനത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെയാണ്. അപ്പോൾ നമ്മൾ സത്യസന്ധമായി ആ വിഷയത്തെ പരിശോധിക്കുമ്പോൾ, സമീപിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ? ഒന്നാമതായി നമ്മൾ അറിയേണ്ടത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പ്രവാചകനല്ലല്ലോ ഉണ്ടാക്കിയത്. ആ ഖബർ കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ് എങ്കിലും പുറത്താണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യവും അതേപോലെ ഗൗരവവും നമ്മൾ നൽകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വഹാബത്ത് വളരെ കൃത്യമായി ശ്രദ്ധിക്കുകയും നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസുകളായി നമുക്കത് കാണാം. നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖുബൂർ, ഖബറുകൾ കുമ്മായമിടുന്നത്. അതേപോലെ തന്നെ വ അൻ യഖ്ഉദ അലൈഹി, ഖബറിന്മേൽ കയറി ഇരിക്കുന്നത്. വ അൻ യുബ്ന അലൈഹി, ഖബറിന്മേൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി. അതേപോലെ അലി ഇബ്ൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ചയച്ചൊരു കാര്യം, അബുൽ ഹയ്യാജ് എന്ന് പറയുന്ന തൻ്റെ ഭൃത്യനോട്, തൻ്റെ അനുജരനോട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതലപ്പെടുത്തിയൊരു കാര്യത്തിന് ഞാൻ നിന്നെയും ചുമതലപ്പെടുത്തിട്ടെയോ? അതായത് ഉയർന്നു നിൽക്കുന്ന, പൊങ്കി നിൽക്കുന്ന ഒരൊറ്റ ഖബറും തട്ടി നിരപ്പാക്കാതെ വിടരുത്, ഖബറിന്മേൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കരുത്, ആരാധനാലയങ്ങളാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച, ഉപദേശിച്ച കാര്യം. അപ്പം ഹദീസുകളിലൂടെ വ്യക്തമാണ്, ഖബർ കെട്ടി ഉണ്ടാക്കുന്നതും അവിടെ പൂജകളും ആരാധനകളും പ്രാർത്ഥനകളും സംഘടിപ്പിക്കുന്നതൊന്നും ഇസ്ലാമികമായി ശരിയല്ല എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എങ്ങനെ, എന്തുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഒരു കെട്ടിടത്തിൻ്റെ ഒരു നാല് ചുമരുകൾക്കുള്ളിലായി എന്നത് സ്വാഭാവികമായും സംശയമുണ്ടാകുന്ന, അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. അത് ഹദീസുകളിലൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വമാമിൻ നബിയിൻ ബഅസഹുല്ലാഹു ബിന്നുബുവ, അള്ളാഹു പ്രവാചകത്വവും കൊടുത്തു നൽകി പറഞ്ഞയച്ച ഒരൊറ്റ പ്രവാചകനുമില്ല, ഇല്ലാ ഫിൽ മൗദിഇ അല്ലദീ മാത്ത ഫീഹി, ആ പ്രവാചകൻ ഏതൊരു സ്ഥലത്താണോ മരണപ്പെട്ടു വീഴുന്നത്, മരിച്ചു പോകുന്നത്, അവിടെ തന്നെയായിട്ടായിരിക്കണം ഖബറടക്കുക എന്നത് അള്ളാഹു അയച്ച എല്ലാ പ്രവാചകന്മാരുടെയും രീതി എങ്ങനെയാണ് എന്ന്. അള്ളാഹു പ്രവാചകത്വം നൽകി അയച്ച ഏതൊരു പ്രവാചകനും ഖബറടക്കപ്പെടേണ്ടത് മരിച്ച സ്ഥലം എവിടെയാണോ അവിടെയായിരിക്കും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്, മരണപ്പെട്ടത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്ന്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ കിടന്നുകൊണ്ടാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഹുജറാത്ത്, പ്രവാചകന്റെ വീടുകൾ, റൂമുകൾ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ റൂമുകൾ പള്ളിയോട് ചേർന്നായിരുന്നു. ഇന്നത്തെ വിശാലമായൊരു വീട് എന്ന് പറയാൻ പറ്റാത്ത എന്നാൽ ഓരോരുത്തർക്കുമുള്ള ഓരോ റൂമുകൾ, അതിനെയാണ് ഖുർആൻ ഹുജറാത്ത് എന്ന് പറഞ്ഞത്. ആ പള്ളിയോട് ചേർന്നുള്ള റൂമിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഊഴമനുസരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ദിവസത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ ആയിഷ റളിയല്ലാഹു അൻഹയോടൊപ്പം ഉള്ള ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നത്. അങ്ങനെ സ്വാഭാവികമായും മരണപ്പെട്ട സ്ഥലത്ത് തന്നെ കബറടക്കുക എന്നുള്ള നിയമം പാലിച്ച്, നിർദ്ദേശം പാലിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ റൂമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കബറടക്കിയെന്നാണ്. ഹുജറത്തു ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അനുവാദപ്രകാരം പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അതിനുശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും കബറുകൂടി ആ റൂമിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിൻ്റെ അടുത്തേക്ക് വന്നു എന്നതാണ് ചരിത്രം. അത് കബറ് റൂമിന് ഉള്ളിൽ ആക്കാൻ വേണ്ടി പ്രത്യേകം ചെയ്തതോ, അതല്ലെങ്കിൽ കബറടക്കിയതിന് ശേഷം റൂമ് കെട്ടിപ്പൊന്തിച്ച് അല്ലെങ്കിൽ അവിടെ മതിലുകൾ തീർത്ത് ഒരു പ്രത്യേകമായ ജാറമോ മക്ബറയോ പോലെ ഇന്ന് നമ്മൾ കാണുന്ന കേൾക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജാറ വ്യവസായം തുടങ്ങിയതല്ല എന്നർത്ഥം. ഓൾറെഡി ആയിഷ റളിയല്ലാഹു അൻഹ താമസിച്ചു കൊണ്ടിരുന്ന വീടിനകത്ത്, റൂമിനകത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബറടക്കപ്പെട്ടത്. അതോടനുബന്ധിച്ച് പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും കബറുകൾ പ്രവാചകന്റെ കബറിനോടടുത്ത് ആകണമെന്ന അവരുടെ ആഗ്രഹവും പരിഗണിച്ചുകൊണ്ട് അങ്ങനെയാക്കി എന്നതാണ് ഹദീസുകളിലൂടെ, ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ആ കബർ നാലു വശങ്ങളിലുമായി 6 മീറ്ററോളം ഉയരത്തിൽ ഭിത്തികൾ കെട്ടി, അതിനു പുറമെ 5 വശങ്ങളുള്ള ചുറ്റുമതിൽ ഏകദേശം 6-6.5 മീറ്റർ ഉയരമുള്ള ഒരു ചുറ്റുമതിൽ, അതിനുശേഷം അതിനു പുറമെ വേറെയും വന്നു. പിന്നീട് 6 മീറ്ററോളം ചെമ്പ് ഭിത്തി ഭൂമിക്കടിയിലേക്കടക്കം ആഴത്തിൽ താഴ്ത്തി ചെമ്പുകൊണ്ടുള്ളൊരു ഭിത്തിയും നിർമ്മിച്ചു നൂറുദ്ദീൻ മഹ്മൂദ് ജംഗിയുടെ കാലഘട്ടത്തിൽ. ഇതെന്തിനെന്ന് ചോദിച്ചാൽ, സമുദായത്തിൽ ശിർക്കൻ പ്രവണതകളും ആചാരങ്ങളും വരാതിരിക്കാൻ ആ കാലഘട്ടത്തിലെ ഭരണാധികാരികളും പണ്ഡിതന്മാരുമൊക്കെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ജാഗ്രത കാണിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി. അതിനും അപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആക്കുള്ള അള്ളാഹുവിൻ്റെ ഉത്തരം കൂടിയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ കെട്ടിപ്പൊന്തിക്കുന്നതിനെ അതിശക്തമായി വിലക്കിയ നിരവധി വചനങ്ങളുണ്ട്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ. അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾ ജൂത ക്രൈസ്തവരുടെ മേലുണ്ടാകട്ടെ, കാരണം അവർ അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റി, അവരിലുണ്ടായിരുന്ന സജ്ജനങ്ങളുടെ ഖബറുകളെ അവർ ആരാധനാലയങ്ങളാക്കി മാറ്റി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുകയും ഉമ്മത്തിനെ ഉണർത്തുകയുമാണ് ചെയ്തത്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചറബിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, പടച്ചവനെ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തുകൊണ്ട് പിൽക്കാലത്ത് പലതരത്തിലുള്ള ചെറുക്കൻ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ സമൂഹത്തിൽ, സമുദായത്തിൽ പടർന്നു പന്തലിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് കാണാൻ പറ്റാത്ത രീതിയിൽ ആളുകളുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു കളയുന്നൊരവസ്ഥയിലേക്ക് അല്ലാഹു കൊണ്ടുവന്നു. ആ ഖബറ് ഇപ്പറഞ്ഞ നിരവധി ചുറ്റുമതിലുകൾക്കുള്ളിൽ ഇപ്പോഴുമുണ്ട്. ആ ഹുജറാത്തുകൾക്ക്, മുറികൾക്ക് തീപിടുത്തമുണ്ടായ ചരിത്ര സംഭവങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. വഫാ ഉൽ വഫാ എന്ന് പറയുന്ന സംഹൂദിയുടെ ഒരു ചരിത്ര ഗ്രന്ഥമുണ്ട്. മദീനയിലെ ആ തീപിടുത്തത്തെ സംബന്ധിച്ച് അദ്ദേഹം അതിൽ വിശദീകരിക്കുമ്പോൾ, പൊളിഞ്ഞു വീണ ഭാഗത്ത് അവിടെ കാണാനും ആ സ്ഥലം സന്ദർശിക്കുവാനും ഒക്കെ സാധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് മണ്ണിൽ, ആ മണലിൽ ഒരു കൂന പോലെ, ഒരു വാരം പോലെ അങ്ങനെ ഒന്നും കെട്ടിപ്പൊന്തിക്കാതെ, അവിടെ കുമ്മായമിടാതെ, സിമെന്റിടാതെ, മാർബിൾ പതിപ്പിക്കാതെ മണ്ണിൽ തന്നെയുള്ള രംഗം അദ്ദേഹം കണ്ടത് അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ സ്വഹീഹുൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് കണ്ട താബിഈങ്ങൾ, സ്വഹാബികൾ അത് വിശദീകരിക്കുന്ന രംഗം ഹദീസിൽ കാണാം. കാന ഖബറുഹു മുസന്നമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് മണ്ണ് കൂട്ടിയിട്ടുള്ള, നിലത്ത് തന്നെയുള്ള ഒരു വാരം പോലെ, ഒരു കൂന പോലെയായിരുന്നു എന്ന് പറയുന്ന റിവായത്തുകൾ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അപ്പോൾ പ്രമാണങ്ങളിലൂടെ നോക്കിയാൽ ഖബർ കെട്ടിപ്പൊന്തിക്കുന്നതും അവിടെ ആരാധനകൾ നടത്തുന്നതുമൊക്കെ വിലക്കിയ നിരുത്സാഹപ്പെടുത്തിയ പാടില്ല എന്ന് പറഞ്ഞ നിരവധി ഹദീസുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നത് പ്രവാചകന്റെ അനുചരന്മാർ അല്ലെങ്കിൽ അനുചരന്മാരുടെ ശിഷ്യന്മാർ അതിനുശേഷം വന്ന പണ്ഡിതന്മാർ നേരിട്ട് കണ്ടവർ അത് വിശദീകരിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ഖബർ കെട്ടിപ്പൊന്തിച്ചു, അവിടെ കുമ്മായമിട്ടു, അവിടെ മാർബിളും മൊസൈക്കും ഇട്ടു എന്നുള്ള ചരിത്രമോ രേഖകളോ അല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്തുകൊണ്ട് ചുമരുകൾക്കുള്ളിലായി എന്നതിൻ്റെ മറുപടിയും ഉത്തരവും ഇപ്പറഞ്ഞ വിശദീകരണങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ കിടന്ന് മരിച്ച വഫാത്തായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകന്മാരെല്ലാം എവിടെ വെച്ചാണോ റൂഹ് പിടിക്കപ്പെടുന്നത് അവിടെ വെച്ച് തന്നെ അവിടെയായിരിക്കും അവരുടെ ഖബറിടം എന്നുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും അങ്ങനെയായതാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്തുകൊണ്ട് വെളിവാക്കിയില്ല, പരസ്യപ്പെടുത്തി പുറംലോകത്തേക്ക് കൊണ്ടുപോയില്ല എന്നതിലുള്ള മറുപടിയും അവർ നൽകുന്നുണ്ട്. പ്രവാചകന്മാർ മരണപ്പെട്ട സ്ഥലത്ത് തന്നെയായിരിക്കണം കബറടക്കേണ്ടത് എന്നുള്ളതുകൊണ്ടും ആളുകളിലേക്ക് മുൻ സമൂഹങ്ങൾക്ക് സമുദായങ്ങൾക്ക് സംഭവിച്ചതുപോലെ ശിർക്കൻ പ്രവണതകൾ കടന്നു വരാതെ അതിൻ്റെ വഴി അടച്ചുകൊണ്ട് സംരക്ഷിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിനെയും വാക്കുകളെയും കൂടി പരിഗണിച്ചുകൊണ്ട്. അതില്ലായിരുന്നുവെങ്കിൽ മറ്റുള്ളവരുടേതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും പരസ്യമാക്കി പൊതു ശ്മശാനത്തിൽ തന്നെയാകുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ചരിത്രങ്ങൾ കോട്ടിമാട്ടി തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ദുർവ്യാഖ്യാനിക്കുന്ന ആളുകളെ നാം തിരിച്ചറിയുകയും സത്യം സത്യമായി മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ വസ്തുതയെന്ത് എന്ന ഭാഗം അവതരിപ്പിച്ചത് ഷമീർ മദീനി.
3: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: هي الحبيبة والمختار
4: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
5: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ, എൻ്റെ കൂടെ സഹൽ അരിപ്ര. ഇന്നത്തെ പീസ് റേഡിയോ വൈബ്സിൽ ആദ്യമായി നമ്മൾ പ്രവേശിക്കുന്നത് ഇൻസൈറ്റിലേക്കാണ്. ഇൻസൈറ്റിൽ ഷംജാസ് കെ അബ്ബാസ് നമ്മോടൊപ്പം ചേരുന്നു. നിരീശ്വരതയുടെ പൊള്ളത്തരം എന്ന വിഷയവുമായി നമ്മോട് ചർച്ച ചെയ്യുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم خلقوا من غير شيء أم هم الخالقون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പുതിയ കാലത്ത് നമ്മുടെ കുട്ടികളെല്ലാം പോകുന്ന ക്യാമ്പസ് പരിസരങ്ങളിലും അവരിടപെടുന്ന വ്യത്യസ്തമായ മേഖലകളിലും വ്യത്യസ്തമായ ആശയങ്ങളുമായി കടന്നുവരുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ആളുകൾക്കെല്ലാം മതവുമായി ബന്ധപ്പെട്ടും ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുമെല്ലാം വ്യത്യസ്തമായ വീക്ഷണങ്ങളുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ നിരീശ്വരവാദികൾ എന്നുള്ളത്. പ്രത്യക്ഷത്തിൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന, ദൈവമില്ല എന്ന് വാദിക്കുന്ന ആളുകളാണ് അവർ എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാൻ സാധിക്കുമെങ്കിലും അതിനപ്പുറത്തേക്ക് അതിന് ചില ആശയ തലങ്ങളുണ്ട് എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ജീവിതം മുഴുവൻ ഒരു സ്രഷ്ടാവിനെ മുൻനിർത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള ഇടപെടലുകളെയെല്ലാം ക്രമപ്പെടുത്തി ജീവിക്കുന്ന ഒരു മുസ്ലിം എന്ന നിലക്ക് ഈ വിഷയത്തെ നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവും അള്ളാഹുവിൻ്റെ കാഴ്ചയെക്കുറിച്ചും അവൻ്റെ സിഫാത്തുകളെക്കുറിച്ചും എല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്രഷ്ടാവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. എന്നാൽ എന്താണ് ഇത്തരം ആളുകൾ നിരീശ്വരവാദമെന്നും നാസ്തികതയെന്നുമെല്ലാം പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വെക്കുന്ന വാദം? ദൈവമില്ല എന്ന് വാദിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിനുള്ളിലുള്ള കാര്യങ്ങളും മാത്രമാണ് നിലനിൽക്കുന്നത് എന്നാണ് വാദിക്കുന്നത്. ഭൗതികമായ ഈ പരിസരത്തിനപ്പുറത്തുള്ള അഭൗതികമായ ഒന്നിനെപ്പറ്റിയും അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മർമ്മം. യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളാണ് നമുക്ക് മുന്നിൽ ശാസ്ത്രവാദികളെന്നും യുക്തിവാദികളുമെല്ലാം എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വരാറുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അടിസ്ഥാനമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നാം ഈ കാണുന്ന സ്ഥൂലമായ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നും ആ സൃഷ്ടിക്ക് പിന്നിലൊരു സ്രഷ്ടാവുണ്ട് എന്നതും യഥാർത്ഥത്തിൽ ബുദ്ധിയുടെ തേട്ടമാണ്. നാം കാണുന്ന ഈ പ്രപഞ്ചത്തിലടങ്ങുന്ന എല്ലാ ജീവജാലങ്ങളും, കാനനത്തിൽ ഗർജിക്കുന്ന സിംഹങ്ങളും, ആഴിയിൽ നീന്തിത്തുടിക്കുന്ന മത്സ്യങ്ങളും, ആകാശത്ത് പാറി നടക്കുന്ന പറവകളും എല്ലാം ഒരു സ്രഷ്ടാവിൻ്റെ വൈഭവത്തെ നമുക്കുള്ളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ സ്ഥൂലമായ പ്രപഞ്ചത്തെയെല്ലാം സ്രഷ്ടാവല്ല സൃഷ്ടിച്ചത് എന്നും അത് സ്വാഭാവികമായി ഉണ്ടായതാണ് എന്നുമാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ വാദിക്കുന്നത്. നമുക്ക് ഇത്തരം ആശയങ്ങളെ ഒന്ന് പരിശോധിക്കാം. നാല് തരത്തിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തെ പരിശോധിക്കാൻ സാധിക്കും. ഒന്ന്, ഈ സ്ഥൂലമായ പ്രപഞ്ചവും അതിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് നാല് ഉത്തരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിലൊന്നാമത്തേത്, അത് ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒരിക്കലും ഒന്നുമില്ലായ്മയിൽ നിന്നും ഒന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നത് മനുഷ്യയുക്തിയുടെ ഏറ്റവും ബാലപാഠമാണ്. അതുകൊണ്ട് തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തെങ്കിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരിക്കലും വിശ്വാസയോഗ്യമല്ല. ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്നും എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കപ്പെടണമെങ്കിൽ അവിടെ ഒരു സ്രഷ്ടാവിൻ്റെ, ഒരു അസ്തിത്വത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് ബുദ്ധിയുടെ തേട്ടമാണ്. രണ്ടാമതായി നമുക്ക് അതിനൊരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുക, ഈ പ്രപഞ്ചം തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത്തരമൊരു വാദഗതിക്കും കൃത്യമായ പരിമിതിയുണ്ട്. ഇമാം അബു ഹനീഫ റഹ്മഹുല്ലയുമായി ചേർത്ത് വെക്കുന്ന ഒരു ചരിത്രം നാം നിരന്തരമായി കേൾക്കാറുണ്ട്. ഒരു കാലത്ത് യുക്തിവാദികളുമായി ബന്ധപ്പെട്ട് ഒരു സംവാദം നിശ്ചയിക്കപ്പെടുകയും അതിനായി ഇമാം അബു ഹനീഫ റഹ്മഹുല്ലയെ ക്ഷണിക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ആ പരിപാടിക്ക് കുറച്ച് വൈകിയെത്തിയപ്പോൾ എന്താണ് താങ്കൾ വൈകാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉത്തരം പറഞ്ഞതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്, ഞാൻ വരുന്ന വഴിക്ക് ഒരു പുഴയുണ്ടായിരുന്നുവെന്നും ആ പുഴ കടക്കുന്ന സമയത്ത് അവിടെ തോണിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നും പൊടുന്നനെ അവിടെ ഉണ്ടായിരുന്ന ഒരു മരം ആ വെള്ളത്തിലേക്ക് വീണ് ആ മരം താനെ മുറിഞ്ഞ് അത് തോണിയാവുകയും ആ തോണിയിൽ ഞാൻ കയറി ഇങ്ങോട്ട് വരികയുമാണ് ചെയ്തത് എന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു. ഇത് കേട്ട അവിടെയുള്ള യുക്തിവാദികളെല്ലാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് ഇദ്ദേഹം പറയുന്നത്? ഇത്രയും അണ്ടനായൊരു വ്യക്തിയാണോ നമ്മൾ ഇവിടെ സംവാദത്തിന് വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു തോണി പോലും സ്വന്തമായി നിർമ്മിക്കപ്പെടാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും സമ്പൂർണമായി ഇത്രയും സ്ഥൂലമായി നിർമ്മിക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രപഞ്ചത്തെ ഒരു സൃഷ്ടാവല സൃഷ്ടിച്ചത് എന്ന് പറയുന്ന വാദം എത്രത്തോളം അബദ്ധജടിലമാണ് എന്ന് അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം പ്രപഞ്ചത്തിൽ തന്നെ സ്വയം സൃഷ്ടിച്ചു എന്ന വാദവും യഥാർത്ഥത്തിൽ അവിടെ വില പോകുന്നില്ല എന്നുള്ളതാണ്. മൂന്നാമതായി നമുക്ക് ഒരു ചാൻസ് വെക്കാവുന്നത്, യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് വെക്കുമ്പോൾ തന്നെ ആ സൃഷ്ടാവ് എന്നത് ഒരു സൃഷ്ടിക്കപ്പെട്ട സാധനമാണ് എന്നതാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള വ്യത്യസ്തമായ മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരാശയം. ഇവിടെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അത് മനുഷ്യനാണ് എന്നും ആൾദൈവങ്ങളാണ് എന്നെല്ലാം വിശ്വസിക്കുന്ന മതങ്ങളിലെല്ലാം ഈ പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കും. സൃഷ്ടിക്കപ്പെട്ട ഒന്നിന് മറ്റൊന്നിനെ സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിൽ ആ ചോദ്യം വീണ്ടും വീണ്ടും അത് ആരെ സൃഷ്ടിച്ചു എന്നും അത് ആരെ സൃഷ്ടിച്ചു എന്നുമുള്ള ചോദ്യമുള്ള എന്നുമുള്ള ചോദ്യങ്ങളിലേക്ക് നീണ്ടുപോകുന്നതായിരിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാം വെക്കുന്ന മറുപടി എന്താണ്? അതെ, സൃഷ്ടിക്കപ്പെടാത്ത, ആർക്കും ജനനം നൽകാത്ത, ജനിച്ചിട്ടില്ലാത്ത, ഒന്നിനും തുലനം ചെയ്യാൻ സാധിക്കാത്ത ഏകനായ ഒരു സൃഷ്ടാവിനെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നാം നിരന്തരം പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഇഖ്ലാസിൽ നമുക്ക് കാണാൻ സാധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ ഹു അല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഏകനായ, ഒന്നിനും തുലനം വെക്കാൻ സാധിക്കാത്ത, ജനിക്കുകയോ ജനിപ്പിക്കുകയോ ചെയ്യാത്ത ഒരു സൃഷ്ടാവാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും എല്ലാം സൃഷ്ടിച്ചത് എന്നാണ് ഇസ്ലാം മനുഷ്യന് മുന്നിൽ വെക്കുന്ന ഉത്തരം. അതുകൊണ്ട് തന്നെ ആ സൃഷ്ടാവ് മുന്നോട്ട് വെക്കുന്ന ജീവിത രീതിയിൽ, മാർഗനിർദ്ദേശത്തിൽ മുന്നോട്ട് പോവുക എന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിസ്ഥാനപരമായ ജീവിത ലക്ഷ്യം. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മതത്തിൽ പറയുന്ന ഒരു കാര്യത്തിലും യാതൊരു സംശയവുമില്ല. എന്നാൽ ഇവിടെ യുക്തിവാദികളെന്നും ശാസ്ത്രവാദികളെന്നും എല്ലാം പറഞ്ഞ് മുന്നോട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്ത ഒന്നും അവർ വിശ്വസിക്കുന്നില്ല എന്നാണ് അവർ പറയാറുള്ളത്. നമുക്ക് ചെറിയൊരു ഉദാഹരണം മാത്രമെടുക്കാം. യഥാർത്ഥത്തിൽ എന്താണ് മനുഷ്യയുക്തി? മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അവൻ മനസ്സിലാക്കുന്ന, അവൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ അപ്പുറത്തേക്ക് യാതൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ തന്നെ എത്രയോ കാര്യങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അതിന് ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ്, ഇത്തരം ആളുകളോട് നമ്മളൊന്ന് ചെന്ന് ചോദിക്കുക, ഈ ഭൂമി ഉരുണ്ടതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവർ പറയും, അതെ, ഞങ്ങൾ ഉരുണ്ടതാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളിത് ഉരുണ്ടതാണെന്ന് വിശ്വസിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും ഈ ഭൂമിയിൽ നിന്നും ഒരു വാഹനമെടുത്ത് ബഹിരാകാശത്ത് പോയി ഭൂമി ഉരുണ്ടതാണ് എന്ന് കണ്ടിട്ടാണോ അത് വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടി ഉണ്ടാവില്ല. അത് ശാസ്ത്രം പറഞ്ഞതാണ് എന്നും അത് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതാണ് എന്നും എല്ലാമായിരിക്കും അദ്ദേഹം അവരുടെ മറുപടി. അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ പറഞ്ഞത് കേട്ട് ഈ ഭൂമി ഉരുണ്ടതാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം അവർക്ക് കഴിയുമെങ്കിൽ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത, ജീവിതത്തിൽ മുഴുനീളം സമ്പൂർണമായ ഉസ്വത്തുൻ ഹസന എന്ന ഏറ്റവും സമ്പൂർണമായ സ്വഭാവം മുന്നോട്ട് വെച്ച, ശത്രുക്കൾ പോലും ഒരിക്കലും തെറ്റായ ഒരു വാർത്ത പരത്താത്ത പ്രവാചകരും അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ മതവും എത്രത്തോളം സമ്പൂർണമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഇത്തരം വാദഗതികൾക്കെല്ലാം കാര്യമായ പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കും. ശാസ്ത്രമാത്രവാദികൾ എന്നാണ് നമ്മൾ ഇത്തരം ആളുകളെ പറയാറുള്ളത്. എന്താണ് ഇവർ ശാസ്ത്രം കൊണ്ട് ചെയ്യാറുള്ളത്? ഇവർ ശാസ്ത്രത്തിൻ്റെ അപ്പോസ്തലന്മാരാകുമ്പോൾ ശാസ്ത്രം ഞങ്ങളുടെ കുത്തകയാണ് എന്നെല്ലാം വാദിക്കുമ്പോൾ തന്നെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് അത്തരത്തിലല്ല കാണാൻ സാധിക്കാറുള്ളത്. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരു സംഭാവനയും ചെയ്യാത്ത, ശാസ്ത്രീയമായ സത്യങ്ങൾ തങ്ങളുടെ ചിന്തകൾക്കും തങ്ങളുടെ യുക്തിവാദത്തിനും എതിരാണ് എന്ന് കണ്ടപ്പോൾ ശാസ്ത്രീയ സത്യങ്ങളെ നശിപ്പിക്കാൻ, ശാസ്ത്രജ്ഞന്മാരെ കൊന്നൊടുക്കാൻ ശ്രമിച്ച ആളുകളാണ് ഇക്കൂട്ടർ. അവരാണ് ഇന്ന് ശാസ്ത്രത്തിൻ്റെ ആളുകളാണ് എന്നും ശാസ്ത്രം ഞങ്ങളുടെ കുത്തകയാണെന്നെല്ലാം പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇസ്ലാമിക ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്ലാമിക സുവർണ കാലഘട്ടം എന്ന് പറയുന്ന ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്നുള്ളത്. ലോക ചരിത്രത്തിൽ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം ശാസ്ത്രീയമായ പുരോഗതി പ്രാപിച്ച, ഇത്രത്തോളം ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടന്ന മറ്റൊരു കാലഘട്ടം നമുക്ക് കാണാൻ സാധിക്കില്ല. നാം ഇന്ന് ജീവിക്കുമ്പോൾ മുന്നോട്ട് വെക്കുന്ന എല്ലാ ശാസ്ത്ര പുരോഗതിയുമായി ബന്ധപ്പെട്ട മേഖലയിലും ഇസ്ലാമിക ശാസ്ത്രജ്ഞന്മാരുടെ കയ്യൊപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇത്തരം ആളുകളുടെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചിന്തയിൽ, അവരുടെ ഇടപെടലുകളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ശാസ്ത്രത്തെ തന്നെ ഉപയോഗിച്ചത് ഇവരുടെ ആശയങ്ങളെ പ്രൂവ് ചെയ്യാനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോവിയറ്റ് റഷ്യയെക്കുറിച്ച് പറയുന്ന ഒരു കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും, ബഹിരാകാശത്തേക്ക് ആദ്യമായി പോയ വ്യക്തിയെ ഇവർ കൊണ്ടുപോയതും തിരിച്ചു വന്ന് അദ്ദേഹം പറഞ്ഞ പ്രഖ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഞാൻ ബഹിരാകാശത്ത് പോയി ഒരു ദൈവത്തെയോ മാലാഖയോ ഒന്നും കണ്ടില്ല എന്നുള്ളതാണ്. അഥവാ ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ഒരു കാൽവെപ്പായി നാം കണക്കാക്കുന്ന ബഹിരാകാശ പര്യവേഷണത്തിൽ പോലും ദൈവനിന്നയെ അതല്ലെങ്കിൽ മതത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം വാദഗതികളെ മുന്നോട്ട് വെക്കുന്ന ആളുകളാണിവർ. ഇവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം ഭരണഘടനയിലെ ശാസ്ത്രബോധത്തെയും സയന്റിഫിക് ടെമ്പറിനെയെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളിലേക്കും വിദ്യാലയങ്ങളിലേക്കുമെല്ലാം കടന്നു ചെന്ന് മതമില്ല എന്നും മതമില്ലാത്ത പാറികളിക്കും പറവകളെല്ലാം വേളി കഴിക്കാറില്ല എന്നെല്ലാം പറഞ്ഞ് സ്വതന്ത്രമായൊരു ജീവിതത്തെക്കുറിച്ച് നമ്മുടെ മക്കൾക്ക് മുന്നിൽ തുറന്നു കാട്ടി ഇത്തരം സ്വതന്ത്ര ജീവിതത്തിലേക്ക് അവരെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിശ്വാസങ്ങളെ ഇത്തരം ആശയധാരകളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുവാനും അതിന് മതവുമായി എന്തെങ്കിലും രീതിയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുവാനും അത്തരം ആശയങ്ങളുടെ തലങ്ങളെ കൃത്യമായി വിലയിരുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരം വിലയിരുത്തുമ്പോൾ തന്നെയും ഇവർ ചരിത്രത്തിൽ എന്ത് സംഭാവന ചെയ്തു എന്നെല്ലാം നാം പഠിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നലകൾ എന്ന് പറയുന്നത് ചരിത്രങ്ങൾ എന്ന് പറയുന്നത് ഭാവിയിലേക്കുള്ള ഇന്ധനമാണ് എന്നതിനോടൊപ്പം തന്നെ ചില തിരിച്ചറിവുകൾ പകർന്നു നൽകാൻ കൂടി സഹായകമാകേണ്ടതാണ്. അങ്ങനെ തിരിച്ചറിവ് നൽകുന്ന പഠനങ്ങളിലേക്ക് നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത്തരം ആശയധാരകളെ കൃത്യമായി വിലയിരുത്തി നിലപാടുകൾ രൂപീകരിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മാഷാ, പൊതുവെ ഒരു അവധിക്കാലത്ത് മക്കളോടൊപ്പം ഒന്നിച്ചിരിക്കുന്ന ഈ രക്ഷിതാക്കൾ ഈ ഒരു സമയത്ത് ശരിക്കും നല്ലൊരു ഉൾക്കാഴ്ച നൽകുന്ന പ്രോഗ്രാമാണ് ശരിക്കും ഇൻസൈറ്റിലൂടെ നമ്മളിപ്പോൾ കേട്ടത്. നിരീശ്വരതയുടെ പൊള്ളത്തരം എന്ന വിഷയത്തിൽ പലപ്പോഴും ആ വിഷയം വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ മക്കളൊന്നും അതിൽ നിന്ന് മുക്തരല്ല എന്ന ഗൗരവത്തോടെ ഈ വിഷയത്തെ മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിലുള്ള സംസാരമാണ് കേട്ടത്. ഷംജാസ് കെ അബ്ബാസ് ആണ് വിഷയം അവതരിപ്പിച്ചത്. എന്തായാലും ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ സ്ഥിരം കാതോർക്കണമെന്ന് അറിയിക്കുകയും കൂടി ചെയ്യണം. അടുത്തതായി നമ്മൾ റേഡിയോ വൈബ്സിൽ കേൾക്കാനിരിക്കുന്നത് നല്ലൊരു ഗാനമാണ്. സ്വരം പലപ്പോഴും ആളുകൾക്കേറെ ഇഷ്ടമുള്ള നമ്മുടെ മക്കളൊക്കെ ഒന്നിച്ച് കേൾക്കാൻ പറ്റുന്ന ഇസ്ലാമിക ആശയസമ്പുഷ്ടമായ മ്യൂസിക്കിൻ്റെ അകമ്പടികളില്ലാത്ത ആശയം ഉൾക്കൊള്ളുന്ന ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വരത്തിലൂടെ ഇന്നത്തെ സ്വരത്തിൽ കഷ്ടങ്ങൾ തീർക്കാൻ അള്ളാഹു മാത്രമെന്ന ഗാനവുമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അബ്ദുള്ള തിരുർക്കാടാണ്. അത് നമുക്ക് കേൾക്കാം.

0: മാഷാല്ല, നല്ല ഒരു ഇമ്പമാർന്ന ഗാനമാണ് അബ്ദുള്ള തിരൂർക്കാട് നമ്മുടെ മുമ്പിൽ ആലപിച്ചത്. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇനി നാം പ്രവേശിക്കുന്നത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്കാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ ഇന്ന് ഡോക്ടർ അബ്ദുറസാഖ് വെല്ലാഞ്ചിറ സുഹൈർ പാണ്ടിക്കാട് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. മരുന്നില്ലാതെ നടുവേദന അകറ്റാമെന്നോ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി വഹ്ദ, അസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബാദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ആരോഗ്യ വിചാരം പരിപാടിയുടെ ഒരു പുതിയ എപ്പിസോഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ആരോഗ്യ വിചാരം പരിപാടിയുടെ വ്യത്യസ്ത എപ്പിസോഡുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈയൊരു നടുവേദനയുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് എപ്പിസോഡുകൾ ശ്രോതാക്കളുമായി പങ്കിട്ട് കഴിഞ്ഞു. ഉരവേദനയുടെ, നടുവേദനയുടെ കാരണങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ പ്രകടമായ ലക്ഷണങ്ങളെക്കുറിച്ച്, പിന്നെ അതിനുശേഷം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ നടുവേദന ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെയാണ് എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ ചർച്ച ചെയ്തത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാന്യനായ മഞ്ചേരി വെല്ലാഞ്ചിറ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായ ഡോക്ടർ അബ്ദുറസാഖ് വെല്ലാഞ്ചിറയായിരുന്നു. ഈ ഒരു എപ്പിസോഡിലും അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ശ്രോതാക്കളുമായി പങ്കിടേണ്ടത്, ഇനി നമ്മൾ ഒരുപാട് പ്രിവെൻറ്റീവ് മെത്തേഡുകൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡോക്ടർ പറഞ്ഞു, ശ്രദ്ധിച്ചാൽ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു വേദന അല്ലെങ്കിൽ നടുവേദനയെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ കഴിയും. പക്ഷേ നമുക്കതിന് കഴിയുന്നില്ല, എന്നിട്ടും നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സൊക്കെ എടുത്തിട്ടും വീണ്ടും നടുവേദന നമ്മൾ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ആയുർവേദ മേഖലയിൽ വളരെ സജീവ സാന്നിധ്യമുള്ള ഒരു ഡോക്ടർ എന്ന നിലക്ക്, ഒരു ആശുപത്രി പിന്നെ അഡ്മിറ്റൊക്കെ ഉള്ളൊരു സ്ഥാപനം കൊണ്ടു നടക്കുന്നൊരു ഡോക്ടർ എന്നുള്ള നിലക്ക്, സ്വാഭാവികമായിട്ടും ഡോക്ടറുടെ അനുഭവ സമ്പത്ത് നമ്മൾ ശ്രോതാക്കളുമായി പങ്കിടാൻ പറ്റും. ആയുർവേദം ഈ നടുവേദനയുമായി ബന്ധപ്പെട്ട് എന്ത് ചികിത്സകളാണ് നൽകുന്നത്? എന്താണ് ആയുർവേദത്തിന് നടുവേദനയെക്കുറിച്ച് പറയാനുള്ളത്?
2: ഈ ധാരാളം ആളുകൾ ഈ കാലഘട്ടത്തിൽ നടുവേദന ആയുർവേദ ചികിത്സ തേടുന്നവരാണ്. അപ്പോൾ ഒരു ആയുർവേദ ഡോക്ടർ എന്ന നിലക്ക് പലപ്പോഴും പല നടുവേദന പേഷ്യൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരോട് ആദ്യം പറയാനുള്ളൊരു വേർഡ് ആദ്യമേ ആയുർവേദം എന്നുള്ളതാണ്. ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ഉള്ള സമയത്ത് തന്നെ ഒരു ആയുർവേദ ഡോക്ടറെ കാണിക്കുക, എന്നിട്ട് അതിന് എന്താണ് പരിഹാരം അത് തേടുക. സാധാരണഗതിയിൽ ഒരു രോഗം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ട് ആയുർവേദ ചികിത്സയിലേക്ക് വന്നിട്ട് അത് റിസൾട്ട് വേണ്ടത്ര നൽകാൻ കഴിയാറില്ല.
1: വലിയൊരു ശതമാനം ആളുകൾ അങ്ങനെയാണ്.
2: അതെ. അപ്പോൾ അത് ഏറ്റവും നല്ലത് അതിൻ്റെ തുടക്ക അവസ്ഥയിൽ തന്നെ ഒരു ചികിത്സകനെ കണ്ട് അതിൻ്റെ വേണ്ട നിർദ്ദേശങ്ങൾ ആ സമയത്ത് വളരെ ഈസി ആയിട്ട് ചികിത്സിക്കാൻ കഴിയുന്ന ചില അവസ്ഥകൾ വൈകുന്തോറും അതിൻ്റെ നെക്സ്റ്റ് കോംപ്ലിക്കേഷൻസ് നീങ്ങാറുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ നമ്മൾ ചികിത്സിക്കുക, ആയുർവേദം എന്നുള്ളൊരു ചികിത്സാ വിഭാഗമാണ്. ആയുർവേദ ചികിത്സേൻ്റെ ഏറ്റവും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ആയുർവേദം ചികിത്സിക്കുന്ന രോഗത്തെ അല്ല, രോഗിയാണെന്ന് പറയാം. ഈ രോഗം ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ ചികിത്സിക്കണം. അപ്പോൾ നമ്മൾ എല്ലാ ആസ്പെക്ട്സും, അയാളെ മറ്റുള്ള അവയവങ്ങളും വയറ് അങ്ങനെ സംബന്ധിച്ച് അയാളെ ഓവറാൾ ഒരു അസസ്മെൻറ്റിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്, എല്ലാ സിസ്റ്റം പോലെ ആയുർവേദത്തിലും ഫസ്റ്റ് നമ്മൾ എന്താണ് ആ രോഗം, രോഗി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ത്, ആ രോഗിയുടെ ശാരീരിക ക്ഷമത, എന്ത് തരം ജോലി അയാൾ ചെയ്യുന്നു, അതിന് അനുസരിച്ചാണ് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നമ്മളെപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ എപ്പോഴും നമുക്ക് ആയുർവേദം കൊണ്ട് ഈ നടുവേദന ചികിത്സിച്ച് മാറ്റാൻ കഴിയുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു സാധനമാണ്. അതിൽ പല ടൈപ്പ് നടുവേദനകളുണ്ട്. ഏകദേശം ഒരു 80-90% പ്രശ്നങ്ങളും ആയുർവേദത്തിൽ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുന്ന രോഗങ്ങളാണ് ഇൻഷാല്ല. അതിന് വേണ്ട ചികിത്സാ രീതികൾ നമ്മൾ ഫോർമുല ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്.
1: ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആയുർവേദം ഈ നടുവേദന ഏത് വിധത്തിലുള്ളതാണെന്ന് കണ്ടെത്താൻ ഒരുപാട് മാർഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സാധാരണ എക്സ്റേ എടുക്കാറുണ്ട്, സി ടി സ്കാൻ എടുക്കാറുണ്ട്, MRI, ഇത്തരം നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണല്ലോ ആയുർവേദം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ അല്ലേ നമ്മൾ ചികിത്സ തീരുമാനിക്കുന്നത്. പലർക്കും ഒരു സംശയം, നമ്മുടെ ഒരു രോഗി ഒ പിയിൽ വരുന്നു, നേരെ ചികിത്സ ഒഴിച്ചിലിനൊക്കെ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റാണെന്നുള്ളൊരു ധാരണയാണ്. അപ്പോൾ നമ്മൾ എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആയുർവേദത്തിലും ചികിത്സ തുടങ്ങുന്നത് എന്നാണ് ഡോക്ടർ ഈ
2: സംശയം. സാധാരണ ഒരു തെറ്റിദ്ധാരണയാണത്. ഈ ആയുർവേദത്തിൽ നമ്മളും ഈ മോഡേൺ പോലെ എക്സ്റേ, MRI, CT അതെല്ലാം എടുത്ത് അതിൻ്റെ ഒരു ഡയഗ്നോസിസ് പർപ്പസ് കഴിഞ്ഞിട്ട് മാത്രമാണ് ചികിത്സയിലേക്ക് പോകുന്നുള്ളൂ. പിന്നെ ഒരു ഒഴിച്ചിൽ എന്നുള്ള വേർഡുണ്ടല്ലോ, എല്ലാത്തിനും എല്ലാ അസുഖത്തിനും ഒഴിച്ചിലല്ല ചികിത്സ, പല രീതിയിലുള്ള ആയുർവേദ ചികിത്സകളുണ്ട്. സാധാരണ ആളുകൾക്ക് അറിയുന്നൊരു പേര് ഇതായതുകൊണ്ട് അത് അവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത് അതാണ്.
1: നടുവേദനയുമായി ബന്ധപ്പെട്ട് ഇനി മറ്റൊരു കാര്യം ഡോക്ടറുമായി പങ്കുവെക്കാനുള്ളത്, നടുവേദന, നമ്മുടെ ചെറിയൊരു നടുവേദന ഉണ്ടാവുക, ആ ഒരു സമയത്ത് നമുക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചികിത്സ ചെയ്യാൻ പറ്റും? ഇപ്പോൾ പെട്ടെന്ന് രാവിലെ എണീക്കുന്ന ആ സമയത്തായിരിക്കും വേദന ഒരു പക്ഷേ അനുഭവപ്പെട്ടേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അനുഭവപ്പെട്ടേക്കാം. ഇങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് ആ ഒരു സമയത്ത് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ചികിത്സാ രീതികളുണ്ടോ ആയുർവേദം?
2: നമ്മൾ ഹോം റെമഡീസ് എന്ന് പറയും, എല്ലാ ചെറിയ അസുഖത്തിനും ഹോം റെമഡീസ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഒരു അവയർനെസ് ആണത്. നടുവേദന സംബന്ധിച്ച് നടുവേദന അതിൻ്റെ ഒരു തീവ്രത എത്ര ഉണ്ട് എന്നുള്ളതാണ് ആദ്യം നമ്മൾ അസസ് ചെയ്യേണ്ടത്. ആദ്യത്തെ എപ്പിസോഡ്, ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ പറഞ്ഞ പോലെ SLR എന്നുള്ളൊരു ആണി നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. SLR കാലുയർത്തി നോക്കുമ്പോൾ ഒരു കാലിലോട്ടൊരു വലിച്ചിലുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ്, അബ്സല്യൂട്ട് റെസ്റ്റ് എടുക്കുക തന്നെയാണ് വേണ്ടത്. രണ്ടാമത്തത് നമ്മൾ ഈ വേദന ഉള്ള സ്ഥലം ഒന്ന് തൊട്ടു നോക്കുക. ആ വേദന ഉള്ള സ്ഥലത്ത് ചൂടുണ്ടെങ്കിൽ അവിടെ ഐസാണ് വെക്കേണ്ടത്, കോൾഡ് പാക്ക് എന്ന് പറയും. നോർമൽ ഒരാൾ ചൂടാക്കാനോ ഹോട്ട് ബാഗ് വെക്കാനോ പാടില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ ബ്ലഡ് ചൂടായിരിക്കുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ അവസ്ഥ ഐസ് വെക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്. ആ അവസ്ഥയെ ചെയ്യേണ്ടത് മറ്റൊരാൾ നടുവേദന ഉണ്ട്, ഊര ആ നട്ടലിൻ്റെ ഭാഗത്ത് ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാമോ തൈലോ പുരട്ടി ചൂട് പിടിക്കാവുന്നതാണ്. ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യാവുന്ന ട്രീറ്റ്മെൻ്റ് അതാണ്. രണ്ടാമത്തത് ആ നടുവേദന ഉള്ള രോഗി കാലിലേക്കൊരു പ്രയാസം പറയുന്നുണ്ടെങ്കിൽ കാലിൻ്റെ തുടയുടെ പുറകിൽ ഒരു തലയണ വെച്ച് ബെഡിൽ റെസ്റ്റ് എടുത്താൽ ആ മസിലിൻ്റെ സ്റ്റിഫ്നെസ്സും ആ ടൈറ്റും കുറയും, അപ്പോഴും വേദനയ്ക്ക് ആശ്വാസം ഉണ്ടാവും. മാക്സിമം നമ്മളൊരു 3 ദിവസം മാത്രമേ നമ്മൾ ഈ ഹോം റെമഡി ട്രൈ ചെയ്യാൻ പാടുള്ളൂ. ആ 3 ദിവസം കഴിഞ്ഞിട്ടും ഈ പേഷ്യൻ്റ് വേദന കുറയുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തേടേണ്ടതാണ്. ഈ ഫസ്റ്റ് ഡേ തന്നെ ഈ പേഷ്യൻ്റ് സിവിയറായ ചില ലക്ഷണങ്ങൾ, മൂത്രം മലം പോവാൻ പ്രയാസം, അറിയാതെ പോവുക, കാല് കുഴഞ്ഞ പോലെ തരിച്ച പോലെ അവസ്ഥ ഉണ്ടെങ്കിൽ ഒരു ദിവസം പോലും വെയിറ്റ് ചെയ്യാൻ പാടില്ല, ട്രീറ്റ്മെൻറ്റിലേക്ക് നീങ്ങേണ്ടതാണ്. ഈ ഇത്തരം സിമ്പിൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്ത് ആശ്വാസം നേടാൻ ശ്രമിക്കാം.
1: തീർച്ചയായും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നും ചെയ്യാവുന്ന കാര്യങ്ങൾ, സാധാരണ എല്ലാവർക്കും ചെയ്യാൻ കഴിയാവുന്ന, കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞത്. ഇനി വീട്ടിൽ നിന്ന് 3 ദിവസം നമ്മൾ നോക്കി ഡോക്ടർ പറഞ്ഞ പോലെ ഹോം റെമഡി അല്ലേ, അങ്ങനെയല്ലേ, ഹോം റെമഡി നമ്മൾ ശ്രമിച്ചു, പക്ഷേ അതുകൊണ്ടും വേദന വിട്ടുമാറുന്നില്ല. ഇനി നമ്മൾ എന്താണ് അടുത്തതായി ചെയ്യേണ്ടത്? ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു ആയുർവേദ ഡോക്ടർ അടുത്ത് ചെന്നാൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്?
2: സാധാരണഗതിയിൽ നമ്മൾ ചെറിയൊരു വേദന ഒരിക്കലും നമ്മൾ ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ പോകാൻ സാധ്യതയല്ല. നമ്മൾ അറിവ് വെച്ച് ചില ചികിത്സകൾ ചെയ്യാൻ ശ്രമിക്കും. ആ ചികിത്സ കൊണ്ട് ഊരവേദനക്ക് അല്ലെങ്കിൽ നടുവേദനക്ക് കുറവ് കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കണ്ട് ചികിത്സ തേടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചെറിയ ചികിത്സ കൊണ്ട് ഫലം കിട്ടാത്ത ഒരാളാണല്ലോ ഹോസ്പിറ്റലിൽ എത്തിയത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവരെ വേണ്ട അതിന് വേണ്ട ടെസ്റ്റുകളും കാര്യവും എക്സ്റേ, MRI പോലത്തെ ടെസ്റ്റുകൾ ചെയ്യും, എക്സാമിനേഷൻസും ചെയ്യും. അതിലൊരു ഫൈൻഡിങ്സ് ഉണ്ട്, ഒരു ഡിസ്ക് പ്രോബ്ലം ആണെങ്കിൽ സ്വാഭാവികമായിട്ടൊരു 7 ദിവസം മുതൽ ഒരു 21 ദിവസം വരെയുള്ള അഡ്മിറ്റാണ് നിർദ്ദേശിക്കുക. അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസ് അപ്പോൾ സാധാരണ ഒരു പിന്നെ ചെറുപ്പക്കാരനാണെങ്കിൽ ഒരു 7 ഡേയ്സ് കൊണ്ട് റിക്കവറി കിട്ടും. ഏജ് കൂടുന്തോറും കൂടുതൽ സമയം ചിലപ്പോൾ വേണ്ടി വരാം രോഗത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ച്. അപ്പോൾ ആയുർവേദത്തിലുള്ള ഇപ്പോൾ നമ്മൾ ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആക്കി അതിന് വേണം ആയുർവേദ ചികിത്സ പ്രിൻസിപ്പിൾസ് എന്തെല്ലാം നമ്മൾ വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് പറയാം. ഇതിൽ 4 സ്റ്റെപ്പായിട്ടാണ് ആയുർവേദം ചെയ്യുക. ഒന്നാമത്തത് നീർക്കെട്ടാണ് ഫസ്റ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. മസിലുള്ള അല്ലെങ്കിൽ നട്ടലുള്ള നീർക്കെട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പാണത്. അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ മരുന്ന് അരച്ച് പുരട്ടുക, ആ ഭാഗം തൈലം പുരട്ടി ആവിയിൽ വേർപ്പിക്കുക, അത്തരം ചികിത്സകളാണ് അവിടെ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് ലൂബ്രിക്കേറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ഈ ജോയിൻ്റ് സ്റ്റിഫായിരിക്കും, അപ്പോൾ ആ ജോയിൻറ്റിലൊരു ലൂബ്രിക്കേറ്റ് ചെയ്താൽ മാത്രമേ ആ വഴക്കം നട്ടൽ എന്നുള്ളൊരു ഫ്ലെക്സിബിളായൊരു സാധനം, അപ്പോൾ അതിൻ്റെ വഴക്കം തിരിച്ച് കിട്ടാൻ ചെയ്യുന്ന ചികിത്സയാണ് ലൂബ്രിക്കേറ്റിംഗ് ദി ജോയിൻ്റ്. ആ സെക്കൻഡ് സ്റ്റെപ്പാണത്. അതിന് യൂസ് ചെയ്യുന്നത് തൈലം പുരട്ടും അതുപോലെ ചില തരം മരുന്ന് കിഴികൾ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് ആ സമയത്ത് ചെയ്യാം. അതിൽ ആ സ്റ്റിഫ്നെസ് ആ സമയത്ത് മിക്കവാറും പോകാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ നമ്മൾ സ്റ്റെപ്പ് എന്നുള്ളത് ബോൺ മസിൽ ജോയിൻറ്റ് സ്ട്രെങ്തനിങ് എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ അതിൽ ചെയ്യുന്ന മെത്തേഡ് ചില പ്രത്യേക തൈലങ്ങളാണ് യൂസ് ചെയ്യുക. അതിൽ ഉപയോഗിക്കുന്ന ചില തല നവര, അത് പിന്നെ കുറുന്തോട്ടി കഷായം വെച്ച് നവര ഉപയോഗിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുക. അത് കുറച്ചും കൂടി സ്ട്രെങ്തനിങ് ആണ്. അടുത്ത ഫോർത്ത് സ്റ്റെപ്പാണ് നെർവ് സ്റ്റിമുലേറ്റിംഗ് എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ ചികിത്സയൊക്കെ നമ്മൾ നിർദ്ദേശിക്കുന്നത് ഈ രോഗിനെ അസസ് ചെയ്തതിന് ശേഷമാണല്ലോ. അപ്പോൾ അതിൽ സാധാരണ ഒരു നോർമൽ ഡിസ്ക് ബൾജ് ഉണ്ടാവാം, ഡിസ്ക് എക്സ്ട്രൂഷൻ ഉണ്ടാവാം, ഡിസ്ക് ഹെർണിയേഷൻ ഉണ്ടാവാം, അതൊക്കെ ഡിസ്ക് ഡിസീസാണ്. രണ്ടാമത്തത് ഒരു കാറ്റഗറി ഒരു ബോൺ തെന്നി നിൽക്കുന്നത് ലിസ്തസിസ് എന്നൊക്കെ പറയാം. ഒരു ബോൺ അതിന് മേലെ തെന്നി നിൽക്കുക ചെയ്യുക, നമ്മൾ സൊഫ് എന്നൊരാൾ മാറി നിന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതിൽ നെർവ് അവിടെ ഒരു ഞരമ്പയിൽ അമർന്നിരിക്കാൻ സാധ്യതയുണ്ട്. അത് ബോൺ റിലേറ്റഡ് ആണ്. തേർഡ് വണ്ണ് നെർവ് ലേറ്റർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ അതിൽ ഞരമ്പ് ഈ ഡിസ്കിൻ്റെ ഇടയിൽ കുടുങ്ങി കാലിലേക്കുള്ള ഞരമ്പിൻ്റെ പ്രവർത്തനം കുറച്ച് കാലത്തേക്ക് നിലച്ചതുകൊണ്ട് ആ കാലിൻ്റെ പ്രവർത്തനം വളരെ മോശമായി ഉണ്ടാവും. ഒരു ഞരമ്പ് ബ്ലോക്ക് ആയി തൊട്ടാവാടി വാടുന്ന പോലെ ഞരമ്പ് ഇങ്ങനെ പറ്റ സൈലൻ്റാവും. അപ്പോൾ അത് വീണ്ടും അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് ഫോർത്ത് സ്റ്റേജ് ഉള്ളത്. അത് നമ്മൾ പിഴിച്ചിൽ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റാണ് പറയുക. ഒരു തൈലം അല്ലെങ്കിൽ കഷായം ഉപയോഗിച്ച് ഫുൾ ശരീരത്തിൽ ഒരു എൻഡ് മുതൽ ഇങ്ങനെ ഒഴിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണത്. അതിലാണ് നെരമ്പിൻ്റെ സ്റ്റിമുലേഷൻ സംഭവിക്കുന്നത്. ഈ നെർവ് സ്റ്റിമുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മസിൽ നോർമൽ ഫങ്ഷൻ ചെയ്യുള്ളൂ. അയാൾക്ക് ഈ നടക്കാനോ ഇരിക്കാനോ അത്തരം പ്രവർത്തനങ്ങൾക്ക് വീണ്ടും തിരിച്ചെത്താൻ ഈ ഫോർത്ത് സ്റ്റേജ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഒരു ചികിത്സ, ഒരു രോഗം വന്ന് ആ അയാളെ വേഗം ചികിത്സിച്ചാൽ വേഗം റിക്കവറി എന്നുള്ളതാണ്. നമുക്ക് ആലോചിച്ച് തന്നെ അറിയും, എപ്പോഴും കോംപ്ലിക്കേഷൻ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിക്കവറിയും പ്രയാസമായിരിക്കും,
1: സാധ്യതകൾ
2: കുറവായിരിക്കും. അപ്പോൾ ഏർലി സ്റ്റേജിൽ വേഗം ട്രീറ്റ്മെൻ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഉള്ളത്.
1: അപ്പോൾ സാധാരണ ഒഴിച്ചിൽ എന്നുള്ളൊരു നാല് പിന്നെ നാല് വാക്കുകൊണ്ട് ഇത്രയും വിശാലമായ സ്റ്റെപ്പുകൾ കടന്നു പോകുന്നുണ്ട് എന്ന് ഒരുപക്ഷെ പലർക്കും അറിയണ്ടാവില്ല. വെറുതെ ഒരാൾക്കൊരു ഉരവേദന വരുമ്പോൾ ഒഴിച്ചിൽ എന്നൊരു ടേബിളിൻ്റെ പുറത്ത് കിടത്തിയിട്ട് നമ്മൾ സാധാരണ ഒഴിച്ചിലല്ല, മറിച്ച് നാല് ഭാഗങ്ങൾ നാല് ഏരിയ കവർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് നാല് പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്.
2: സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്.
1: ആ അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഡയഗ്നോസിസിന് ശേഷം ഏത് ഏരിയയാണ് കൂടുതൽ പ്രശ്നങ്ങളുള്ളത് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പക്ഷേ ചികിത്സാ രീതികൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട്. ഡോക്ടർ, നമ്മൾ ഈ രോഗി ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞ പോലെ ഈ ചികിത്സയ്ക്ക് വിധേയമായി അങ്ങനെ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങൾ ചികിത്സയ്ക്ക് ശേഷം രോഗി സുഖം പ്രാപിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ്. മടങ്ങി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നേരെ നമ്മുടെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ, അതോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതോ, അതിനെക്കുറിച്ച് ഡോക്ടർക്ക് ഒന്ന് പറയാൻ പറ്റുമോ?
2: പൊതുവെ എല്ലാവരും ഉള്ളൊരു ഡൗട്ടാണത്. നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം അതിൻ്റെ ഫോളോ അപ്പ് വേണം, അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ എന്നാണ് പറയുക. ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞാൽ റീഹാബിലിറ്റേഷൻ പീരീഡ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ അത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇത്ര ദിവസം റെസ്റ്റ് എടുത്തു, ചികിത്സിച്ചു, ഇനി ഒറ്റ നേരെ ജോലിയിലേക്ക് കയറാൻ പാടില്ല. ഗ്രാജ്വലി ആണ് നമ്മളതിലേക്ക്.

0: ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞതോ അല്ലെങ്കിൽ അത് നമ്മൾ വെറുതെ ഒരു എക്സസൈസ് അല്ല ചെയ്യുക. അപ്പോൾ അതിന് വേണ്ട കറക്റ്റ് എക്സസൈസ് നമ്മൾ ഡെമോ അവരെ കൊണ്ട് പഠിപ്പിച്ച് പെടും. അത് ഒരാഴ്ചത്തെ റെസ്റ്റ് കഴിഞ്ഞ് അവർ സ്റ്റാർട്ട് ചെയ്യണം. രണ്ട് ടൈപ്പ് എക്സസൈസ് ആണ്. ഒന്ന് സ്ട്രെച്ചിങ് എന്ന് പറയും, നമ്മൾ മസിലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്നത്. അത് കഴിഞ്ഞൊരു 1 വീക്കോ 2 വീക്സോ സ്ട്രെച്ചിങ് മാത്രം ചെയ്ത് സെക്കൻഡ് സ്റ്റേജിൽ അവർ സ്ട്രെങ്തനിങ് എക്സസൈസിലേക്ക് പോകണം. അതുപോലെ സയൻറ്റിഫിക് ആയിട്ട് ചെയ്യേണ്ട എക്സസൈസുകളാണ്. മസിൽ വീണ്ടും ആ പ്രോപ്പർ ടൈറ്റും അതിൻ്റെ സ്റ്റിഫ്നെസ്സും അതിൻ്റെ ആ ബൾക്കിനെസ്സൊക്കെ ഗെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ മാത്രമേ വീണ്ടും നമ്മൾ കറക്റ്റ് ചെയ്ത് ആ ബോണും ഡിസ്കുകളൊക്കെ അതേ പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്ന്. രണ്ടാമത്തത്, കുറേ കാലം നമ്മൾ നെർവിൻ്റെ പ്രോബ്ലം പറഞ്ഞു, അപ്പോൾ കാലിലൊക്കെ അതിൻ്റെ ഒരു വീക്ക്നെസ് ഉണ്ടാവും. ആ നോർമൽ ആ ഞരമ്പിൻ്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതി ആവണമെങ്കിലും എക്സസൈസ് മസ്റ്റാണ്. പിന്നെ എലോങ് വിത്ത് മരുന്നുകൾ കഴിക്കണം, എല്ലുകൾക്ക് ബലം കിട്ടാവുന്ന മരുന്ന്. അതിൽ ഏറ്റവും നമ്മൾ പറയുന്നൊരു മരുന്നാണ് ആട്ടിൻ ദ്രാവകം എന്ന് പറയും. ആടിൻ്റെ എല്ലും മരുന്നുകളും ഇട്ട് അത് അറക്കെന്ന് പറയും. അതൊരു ഒരു വെസലിൽ വേവിച്ച് അതിൻ്റെ സ്റ്റീം പോയിട്ട് വീണ്ടും കണ്ടൻസ് ചെയ്തെടുക്കുന്നതാണ്. അതൊരിക്കലും ഒരു പിന്നെ കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരാൾക്ക് മരുന്ന് ചെയ്താൽ അപ്പോൾ അവർ പറയും എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ആട് സൂപ്പ് പറ്റില്ല എന്ന് പറയും. അയാൾ നല്ല പിന്നെ പഴംപൊരി നെയ്യപ്പൊക്കെ ഇഷ്ടംപോലെ കഴിക്കുന്ന ആളാണെങ്കിലും മരുന്ന് കൊടുക്കുമ്പോൾ അവർക്ക് അതിൽ കൊളസ്ട്രോൾ എന്ന് എപ്പോഴും പറയും. പക്ഷേ ഈ സാധനത്തിൽ കൊളസ്ട്രോൾ സീറോ ആയിരിക്കും. കാരണം നമ്മളത് അറക്കം ഡിസ്റ്റിലേഷൻ പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര വയസ്സുള്ള ആളുകൾക്കും ഈ ഡൈജസ്റ്റുകൾക്കും ഉപയോഗിക്കാം. അതൊരു ഒരു 1 മന്തോ 3 മന്ത്സൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ എക്സസൈസ് കറക്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, പിന്നെ ഒരു മാസം കഴിയുമ്പോൾ ജസ്റ്റ് അവരോടൊരു ഫോളോ അപ്പ് വിസിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ വീണ്ടും അസസ് ചെയ്യും, എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അതിന് വേണ്ട എക്സസൈസ് കാര്യങ്ങൾ ചെയ്യും. വീണ്ടും നോർമൽ ഒരു 10 to 15 days കൊണ്ട് അവർ നോർമൽ വർക്കിലേക്ക് പോവാം. ചില കണ്ടീഷൻസിൽ മാത്രം നമ്മൾ ബെൽറ്റ് യൂസ് ചെയ്യാൻ പറയും. അതും വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ബെൽറ്റ് യൂസ് ചെയ്യാം. ഈ ബെൽറ്റ് പലപ്പോഴും ഡൗട്ടുള്ളൊരു സാധനമാണ്. ബെൽറ്റ് പ്രൊലോങ് നമ്മൾ ഫുൾ ടൈം ഇട്ട് കഴിഞ്ഞാൽ മസിലിൻ്റെ ബലം പോവുക ചെയ്യുക. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളിന് മാത്രം ആ വർക്ക് ചെയ്യുന്ന ആ സമയത്ത് മാത്രം സപ്പോർട്ടിന്. അത് ബോൺ തെന്നിപ്പോകുന്ന സ്പോണ്ടയിലോ ലിസ്റ്റസിസ് എന്ന കണ്ടീഷനിൽ മാത്രമേ നമ്മൾ നിർബന്ധമായിട്ട് ഇടേണ്ട കാര്യമുള്ളൂ. ബാക്കി എല്ലാവർക്കും അവരെ മസിൽ തന്നെ ബലം വെച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാതെ ആ സ്റ്റേജിലേക്ക് എത്തിക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. വീണ്ടും നമ്മൾ ഒരു പല ജോലികളും ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ഡിസ്ക് തെറ്റിയൊരു ആളുകൾക്ക് നമ്മൾ ഒരു കരുതൽ, നമ്മൾ കുറച്ചൊക്കെ ചില ജോലികളൊക്കെ അവരൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാന്നുള്ളത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുനിഞ്ഞ് വെയിറ്റ് എടുക്കുമ്പോൾ കാൽമുട്ടി മടക്കി വേണം താഴോട്ട് കുനിയാൻ, നേരെ ബെൻഡ് എടുക്കാൻ പാടില്ല. അതുപോലെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട സംഗതിയാണ്, നമ്മൾ ഒരു വർക്കും ചെയ്യാത്തൊരാൾ, നമ്മൾ സാധാരണ വീട്ടിൽ റെസ്റ്റൊക്കെ എടുത്ത് പേപ്പർ വായിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യാത്തൊരാൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ഹാർഡ് വർക്ക് ഫിസിക്കൽ ആക്റ്റീവ് അല്ലാത്ത ഒരാൾ ഒരിക്കലും പെട്ടെന്ന് പോയിട്ട് ഒരു ഫിസിക്കൽ ആക്റ്റീവായി ജോലി ചെയ്യാൻ പാടില്ല.
1: മാഷാല്ലാ, 3 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ശ്രോതാക്കളുമായി നടുവേദനയുടെ വ്യത്യസ്ത ഘട്ടങ്ങൾ കൈമാറിക്കഴിഞ്ഞു. നമ്മൾ കാരണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ചികിത്സ പ്രതിവിധികളെക്കുറിച്ചും നടുവേദന വരാതിരിക്കാനുള്ള പ്രതിവിധികളെക്കുറിച്ചും സംസാരിച്ചു. ആ അവസാനത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചികിത്സയെക്കുറിച്ചും ശ്രോതാക്കളുമായി പങ്കുവച്ചു. വളരെ ലളിതമായ രീതിയിൽ ശ്രോതാക്കൾക്ക് ഇത്തരം ഐഡിയാസ് ഷെയർ ചെയ്ത ഡോക്ടർ അബ്ദുൾ റസാഖ് വല്ലാഞ്ചിറ, അദ്ദേഹം മഞ്ചേരി വല്ലാഞ്ചിറ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. അദ്ദേഹത്തിന് പ്രത്യേകം ടീം പീസ് റേഡിയോയുടെ നന്ദി അറിയിക്കുന്നു. ആരോഗ്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ആരോഗ്യ വിഷയങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവച്ച അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാത്തു. ആരോഗ്യ വിചാരം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആരോഗ്യത്തെക്കുറിച്ച് ശരിക്കും നമുക്ക് വിചാരമുണ്ടാക്കുന്ന വളരെ അനിവാര്യമായും നമ്മൾ കേൾക്കേണ്ടുന്ന പ്രോഗ്രാമുകളാണ് വ്യത്യസ്ത അറിയപ്പെട്ട ഡോക്ടേഴ്സിൻ്റെ കീഴിൽ നമ്മുടെ വ്യത്യസ്ത പീസ് റേഡിയോ പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടുള്ള ഈ പ്രോഗ്രാം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ സംസാരിച്ച വിഷയം മരുന്നില്ലാതെ നടുവേദന അകറ്റാമെന്നോ എന്ന വിഷയത്തിൽ പങ്കെടുത്തത് ഡോക്ടർ അബ്ദുൾ റസാഖ് വല്ലാഞ്ചിറ, കൂടെ സുഹേർ പാണ്ടിക്കാട്. ഇതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
3: ഇനി നാം പ്രവേശിക്കുന്നത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. പ്രാർത്ഥനാ പഠനത്തിൽ സഫീർ അൽഹിക്കമി നമ്മോടൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ടാകാൻ

0: സാധ്യതയുണ്ട്. ജീവിതമെന്ന് പറയുമ്പോൾ സന്തോഷവും ദുഃഖവും പ്രയാസവും ഒക്കെ അടങ്ങിയതാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ പ്രയാസമുള്ള അനിഷ്ടകരമായ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മൾ പറയേണ്ട ഒരു വാക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ആ ദിക്കറാണ് നമ്മൾ ഇന്നത്തെ പ്രാർത്ഥനാ പഠനം എപ്പിസോഡിൽ പഠിക്കുന്നത്. എന്ത് അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടായാലും, അതല്ലെങ്കിൽ നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന, അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിയേക്കാവുന്ന തരത്തിലുള്ള പ്രയാസഭരിതമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ, സംഭവിച്ചാൽ നമ്മൾ പറയേണ്ട വാചകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇപ്രകാരമാണ്: ഖദറുല്ലാഹു വമാ ശാഅ ഫഅൽ, ഖദറുല്ലാഹു വമാ ശാഅ ഫഅൽ, ഖദറുല്ലാഹി വമാ ശാഅ ഫഅൽ എന്നാണ് നമ്മളവിടെ വഖഫ് ചെയ്യുമ്പോൾ ഖദറുല്ലാഹ് എന്ന് പറയും. ഒരുമിച്ചാണെങ്കിൽ ഖദറുല്ലാഹി വമാ ശാഅ ഫഅൽ എന്ന് ഒരുമിച്ച് നമ്മൾ അള്ളാഹ് എന്നതിൻ്റെ ഹായിന് കെസറിട്ടുകൊണ്ടാണ് പറയേണ്ടത്. ഇവിടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ടത് രണ്ടക്ഷരങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, ആദ്യത്തെ ഖദറുല്ലാഹ് എന്നിടത്തെ ഖാഫാണ്. ഖാഫ് എന്നത് അണ്ണാക്കിൽ നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ്. ഖാ എന്നത് ഖദറുല്ലാഹ് എന്ന് പറഞ്ഞാൽ തെറ്റാകും. ഖാഫാണ് ഖദറുല്ലാഹ്. വമാ ശാഅ ഫഅൽ, അവിടെ ഫഅൽ എന്നതിൻ്റെ ഐൻ, ഫഅന് ശേഷമുള്ള ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ് ഐൻ. അതാണ് ഐനിന് ഫത്തഹാണ് അ. ഫഅൽ, ഫഅല എന്നാണ്. ഖദറുല്ലാഹി വമാ ശാഅ ഫഅല എന്നാണ് പദം. നമ്മളവിടെ വഖഫ് ചെയ്യുമ്പോൾ വമാ ശാഅ ഫഅൽ എന്നാണ് പറയുക. അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു ദിക്കറാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രയാസമുണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ എൻ്റെ അമ്മോ തുടങ്ങിയ പദങ്ങൾ, അയ്യോ എന്നൊക്കെയാണ് പലപ്പോഴും പല ആളുകളും പറയാറുള്ളത്. എന്നാൽ അങ്ങനെയല്ല, സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈയൊരു പദം പറയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒന്നുകൂടി ഞാൻ ഉച്ചരിക്കാം: ഖദറുല്ലാഹു വമാ ശാഅ ഫഅൽ. എന്താണ് അതിൻ്റെ അർത്ഥം? ഇങ്ങനെ ഒരു പ്രയാസം അല്ലെങ്കിൽ അനിഷ്ടകരമായ സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാൻ പ്രവാചകൻ പഠിപ്പിച്ച ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഖദറുല്ലാഹു, ഇത് അള്ളാഹുവിൻ്റെ വിധിയാകുന്നു. സംഭവിച്ചത് എന്താകട്ടെ, അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. വമാ ശാഅ ഫഅൽ, അള്ളാഹു ആണെങ്കിൽ അവൻ ഉദ്ദേശിച്ചത് അവൻ ചെയ്യുന്നു. അള്ളാഹുവിന് എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചത് ആ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്, അള്ളാഹുവിൻ്റെ ഖദറാണ്. നമ്മൾക്ക് അത് എങ്ങനെ ഭവിച്ചാലും അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നടക്കുന്നതാണ്. അതിന് നമ്മൾ വിഷമിച്ചിട്ടോ, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സംസാരങ്ങൾ ഉണ്ടാക്കിയിട്ടോ കാര്യമില്ല എന്ന ഒരു ബോധ്യം, വിശ്വാസത്തിൽ അടിയുറച്ച, അത് അങ്ങനെ ആകരുതായിരുന്നു, ഇങ്ങനെ ആകണമായിരുന്നു, അങ്ങനെയായിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള വർത്തമാനങ്ങളില്ലാതെ എന്ത് അനിഷ്ടകരമായതുണ്ടായാലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വാചകം പറയുന്നവൻ യഥാർത്ഥ വിശ്വാസിയായിരിക്കും. അതുകൊണ്ട് ഈ വാചകം നമ്മൾ പറയാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, അതിനുശേഷം എൻ്റെ കൂടെ നിങ്ങൾ പറയണം: ഖദറുല്ലാഹി വമാ ശാഅ ഫഅൽ. ഇനി ഞാൻ പറയാം, നിങ്ങൾ ഏറ്റു പറയണം: ഖദറുല്ലാഹ് വമാ ശാഅ ഫഅൽ, ഖദറുല്ലാഹി വമാ ശാഅ ഫഅൽ. അപ്പോൾ ഈ ദിക്കറ് നമ്മൾ ജീവിതത്തിലെ ഏത് സമയത്ത് എന്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഉരുവിടാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അൽഹംദുലില്ലാ, ഇന്നും ഒരു പുതിയ പ്രാർത്ഥന നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഇതുപോലെ പ്രാർത്ഥനാ പഠനം പങ്കുതി സ്ഥിരമായി കേൾക്കുന്നവർക്ക് യഥേഷ്ടം പ്രാർത്ഥനകൾ അർത്ഥം ഉൾപ്പെടെ മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിന് ഭാഗമാക്കാനും കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ നമുക്കുള്ള ശ്രോതാക്കൾക്കുള്ള പ്രയോജനം. സഫീർ അൽഹക്കിമയിൽ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. അടുത്തതായി നമ്മൾ കേൾക്കാനിരിക്കുന്നത് പൂമരത്തണയിൽ. നമുക്കറിയാം, പൂമരത്തണയിൽ എന്ന ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ ശരിക്ക് നിറഞ്ഞ പൂ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ അടിയിരിക്കുമ്പോഴുള്ള ഒരു ഒരു ആശ്വാസവും സമാധാനവും, അതിൻ്റെ വർണ്ണാശപടങ്ങൾ കാണുമ്പോഴുള്ള വല്ലാത്ത ഒരു ആകർഷണീയതയും ഉണ്ടാകും. എന്നതുപോലെ തന്നെ നമ്മുടെ ചെറിയ മക്കൾക്കൊപ്പം നമുക്ക് കൂടെ ഇരുന്ന് ഒന്നിച്ച് കേൾക്കാൻ പറ്റിയ വളരെ അട്രാക്റ്റീവായ ഒരു പ്രോഗ്രാമാണ് പൂമരത്തണയിൽ. ഇന്നത്തെ പൂമരത്തണയിൽ നമ്മോടൊപ്പം ചേരുന്നത് പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും എന്ന വിഷയത്തിൽ ഷെമീൽ മഞ്ചേരി. നമുക്ക് അത് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയം നിറഞ്ഞ പൂമരത്തണലിൻ്റെ ശ്രോതാക്കളായിട്ടുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. പതിവ് പോലെ കൂട്ടുകാർക്ക് കൊച്ചു കൊച്ചു അറിവുകളും പാട്ടുകളും മറ്റു സംസാരങ്ങളുമൊക്കെയായി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ഇന്നും നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ കൂട്ടുകാർക്ക് വേണ്ടി MS സ്വാഗതം ചെയ്യുകയാണ്. ആരാണെന്നറിയാലോ? നമ്മുടെ സ്വന്തം അർഷദ്. അർഷദ്,
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: അർഷദ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വളരെയധികം മനോഹരമായ ഒരു പാട്ടിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെട്ടു. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ വൈവിധ്യങ്ങളും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. അതുപോലെ അതിൻ്റെ അവസാനത്തിൽ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഒരു ഭാഗം പറഞ്ഞു വച്ചിരുന്നു.
3: അതെ അതെ, ഉമ്മാനെക്കുറിച്ചും ഉപ്പാനെക്കുറിച്ചും.
2: അതെ, ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചുമൊക്കെ. അത് അന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ സമയപരിമിതി മൂലം നമുക്കധികം പറയാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു. ഇന്ന് അവരെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ സംസാരിക്കേണ്ടതുണ്ട്. എന്നുവെച്ചാൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ അള്ളാഹു നമ്മളെ ജീവിപ്പിച്ചതും നമ്മളെ വളർത്തിയതുമൊക്കെ അവരിലൂടെയാണ് അല്ലേ?
3: അതെ.
2: അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ എത്ര ഓർത്താലും എത്ര അവർക്ക് വേണ്ടി നന്മകൾ ചെയ്തു കൊടുത്താലും മതിയാവില്ല. അതുകൊണ്ടാണ് നമ്മൾ പൂമരത്തണലിൻ്റെ വിവിധങ്ങളായ എപ്പിസോഡുകളിലൂടെ എപ്പോഴും ഉപ്പയോടും ഉമ്മയോടുമുള്ള പെരുമാറ്റ മര്യാദകളെക്കുറിച്ചൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. നമ്മളെപ്പോഴും പല സംസാരത്തിലും പല പ്രസംഗങ്ങളിലൊക്കെ കേൾക്കുന്നതാണ് അല്ലേ കൂട്ടുകാരെ? എന്തെന്ന് വെച്ചാൽ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അള്ളാഹുവിനോടുള്ള ഇബാദത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പല സ്ഥലങ്ങളിലും വന്നിട്ടുള്ളത് ഉപ്പയോടും ഉമ്മയോടും.
3: അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ അടുത്തേക്ക് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, ഏറ്റവും കൂടുതൽ ഞാൻ ആരാണ് ഇഷ്ടപ്പെടേണ്ടതെന്ന് പറഞ്ഞപ്പോൾ 3 പ്രാവശ്യം ഉമ്മാനോടാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ആ സഹാബിയോട് പറഞ്ഞത്.
2: പിന്നീടാണ് ഉപ്പയെക്കുറിച്ച് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഉമ്മയാണ് നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കുന്നത് എന്നർത്ഥം. തീർച്ചയായും ഇവിടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ അവരെക്കുറിച്ച് ഓർക്കാൻ, അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവരോട് അനുസരണ കാണിക്കേണ്ടതിനൊക്കെ ആവശ്യകത പറയാൻ നമ്മൾ കഥയാണോ പാട്ടാണോ അനുഭവങ്ങളാണോ എന്താണ് അർഷദ് ഇന്ന് കൂട്ടുകാർക്കായി ഒരുക്കിക്കൊണ്ടുവന്നിട്ടുള്ളത്?
3: ഒരു പാട്ടാണ്, ഉമ്മാനെക്കുറിച്ചും ഉപ്പാനെക്കുറിച്ചും ഓർക്കാവുന്ന ഒരു നല്ല ഗാനം.
2: ശരി, അങ്ങനെയെങ്കിൽ ആ പാട്ടിലേക്ക് നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിച്ചാലോ കൂട്ടുകാരെ? എല്ലാവരും റെഡിയല്ലേ? നമ്മുടെ സ്വന്തം ഉമ്മാനെക്കുറിച്ചും ഉപ്പാനെക്കുറിച്ചുമാണ് ഈ പാട്ടിലൂടെ നമ്മൾ ഓർക്കാൻ പോകുന്നത്. എത്ര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? എന്നാൽ ശ്രദ്ധിച്ചോളൂ. അർഷദ്, നമുക്ക് തുടങ്ങാം.

0: കേൾക്കാൻ വളരെയേറെ ഇമ്പമാർന്ന വരികൾ. അർഷദ്, ജസാകുമുല്ലാഹ് ഖൈറൻ. പാട്ടിൻ്റെ വരികളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ ആദ്യം നമ്മളിവിടെ സൂചിപ്പിക്കുന്ന ആരെ കുറിച്ചാ? ഉമ്മാനെ കുറിച്ചാണ്. തീർച്ചയായും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃക അത് തന്നെയാണ്. നേരത്തെ അർഷദ് പറഞ്ഞ സ്വഹാബിയുടെ ചരിത്രത്തിൽ ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് അത് തന്നെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട്, സഹവാസം ഒക്കെ വേണ്ടത് ആരോടാണെന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബിയോട് ആദ്യത്തെ 3 തവണയും ഉമ്മുക്ക, നിന്റെ ഉമ്മയോട് എന്ന് വീണ്ടും വീണ്ടും 3 തവണ ആവർത്തിച്ചു പറയുകയും 4-ാമത്തെ തവണ മാത്രം അബൂക്ക എന്ന് പറയുകയും ചെയ്യുന്ന സംഭവമൊക്കെ നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ളതാണ്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഉമ്മയോടുള്ള നമ്മുടെ കടപ്പാടും സ്നേഹവും അനുസരണയും ഒക്കെ എത്രത്തോളം വേണമെന്ന്. നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിരുന്നു നമുക്കറിയാലോ കൂട്ടുകാരെ, അല്ലേ അർഷദ്?
1: അതെ, നമ്മളെ 10 മാസം ഗർഭം ചുമന്ന് ക്ഷീണത്തിന്മേലെ ക്ഷീണം സഹിച്ചുകൊണ്ടാണ് നമ്മളെ അവർ പോറ്റി വളർത്തിയത്. അതിൻ്റെ സ്നേഹവും കാരുണ്യം നമ്മളെപ്പോഴും അവർക്ക് വേണ്ടി ചെയ്തു.
0: തീർച്ചയായും അർഷവ് പറഞ്ഞ പോലെ 10 മാസം അല്ലെങ്കിൽ 9 മാസവും കുറച്ച് ദിവസങ്ങളും നമ്മളെ, നമ്മളെന്ന ഒരു ജീവിയെ, ഒരു മനുഷ്യനെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുക എന്നുള്ളത് എത്രത്തോളം പ്രയാസമാണെന്നൊരു പക്ഷെ നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല. വേണമെങ്കിൽ കൂട്ടുകാർക്കായി ഒരു ആക്ടിവിറ്റി പറയാം, പക്ഷെ അത് ചെയ്തു നോക്കൊന്നും വേണ്ട. സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഇപ്പോൾ ഏകദേശം നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് 2-3 കിലോ ഏകദേശം ഭാരം ഉണ്ടാവും അല്ലേ? 2 കിലോഗ്രാം, 3 കിലോഗ്രാം ഏകദേശം ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമ്മുടെ ഭാരം ഉണ്ടാവുക. നമ്മളെന്ന ചെറിയ കുട്ടിയുടെ അത്രയും ഭാരമുള്ള അല്ലെങ്കിൽ അതുപോലെ ഭാരമുള്ള ഒന്ന് വയറ്റിൽ ചുമന്നുകൊണ്ട് ദിവസങ്ങളല്ല, മണിക്കൂറുകളല്ല, ആഴ്ചകളല്ല, മാസങ്ങൾ നടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനൊന്ന് ആലോചിച്ച് നോക്കാം, എന്ത് ഒരു 1-ോ 2-ോ 3-ോ കിലോഗ്രാം ഭാരമുള്ള ഒരു കല്ല്, ഒരു കരിങ്കല്ലോ മറ്റോ നമ്മുടെ വയറ്റത്ത് കെട്ടിവെച്ചുകൊണ്ട് നമുക്ക് എത്ര സമയം നടക്കാൻ സാധിക്കും? നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ സാധിക്കുമോ?
1: അതുപോലെ തന്നെ ഇപ്പോൾ കടകളിൽ നമ്മൾ പോയി വരുമ്പോൾ കവറ് ഒരു കയ്യിൽ ഭാരം അനുഭവപ്പെടുമ്പോൾ മറ്റൊരു കയ്യിലേക്ക് മാറ്റിപ്പിടിക്കും. ഇത്തരത്തിലുള്ള ഒരു സൗകര്യം പോലും ഉമ്മാക്ക് ലഭിക്കുന്നില്ല.
0: അതെ അതെ, ഉമ്മ ആ വയറ്റിൽ തന്നെ നേരത്തെ അർഷവ് പറഞ്ഞ പോലെ ഒന്ന് വയറ്റിൽ നിന്ന് മാറ്റിപ്പിടിക്കാനോ ഒന്നും സാധിക്കാതെ ആ വയറിൻ്റെ മുകളിൽ തന്നെ ആ ഭാരമെല്ലാം ചുമന്നുകൊണ്ട് 9 മാസത്തിൽ പരം സമയം നമ്മളെ ചുമന്ന് നടന്നിട്ടുണ്ട്. അത് വലിയ കാര്യം തന്നെയാണ്, വലിയ പ്രയാസം തന്നെയാണ്. അതുകൊണ്ടാണ് കൂട്ടുകാരോട് ഞാൻ ഈ ഒരു സംഗതി പറഞ്ഞത്. ഇത്രയും ഭാരം നമ്മുടെ വയറ്റത്ത് വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഒരു ദിവസം പോയിട്ട് അര ദിവസം പോലും ഒരു പക്ഷെ നമ്മുടെ സാധാരണ രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമുക്കൊന്ന് അങ്ങോട്ട് നടക്കാനോ, ഒന്ന് ഓടാനോ, ഒന്ന് ചാടാനോ, അതല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഒന്ന് ചെരിഞ്ഞ് കിടക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയായിരിക്കും ആ സമയത്തുണ്ടാവുക. ഇതെല്ലാം സഹിച്ചുകൊണ്ട്, ഇതെല്ലാം ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ആ ഉമ്മ നമ്മളെയൊക്കെ ഗർഭം ചുവന്ന് പ്രയാസത്തിനു മേൽ പ്രയാസം സഹിച്ച് പ്രസവിച്ച്. പ്രസവിച്ച് കഴിഞ്ഞാൽ പ്രയാസങ്ങൾ തീർന്നോ?
1: ഇല്ല, നമ്മളെ പോറ്റി വളർത്തുക, നമ്മൾ രാത്രി സമയമാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഉണരുകയും കരഞ്ഞുകൊണ്ട് ഉമ്മാനെ ഉറങ്ങാൻ സമ്മതിക്കാതെ പിന്നെ.
0: അതെ അതെ, എന്നുവെച്ചാൽ ഉമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തുകൊണ്ട് പ്രയാസപ്പെട്ട് ക്ഷീണിച്ചായിരിക്കും രാത്രി കിടക്കാൻ വേണ്ടി എത്തുക. ആ സമയത്തായിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്നുറങ്ങി, രാത്രിയായിരിക്കും നമ്മളൊക്കെ ചെറിയ കുട്ടിയായ സമയത്ത് പലപ്പോഴും ഉണർന്നിരിക്കുക, എന്നിട്ട് അങ്ങനെ കരയും അല്ലെങ്കിൽ കളിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് രാത്രിയും ഉമ്മക്ക് ഉറക്കമില്ലാതാവുകയും എന്നാലും ആ ഉമ്മ ഒരിക്കലും നമ്മളെ അതിൻ്റെ പേരിൽ ചീത്ത പറയുകയോ ഒന്നും ചെയ്തില്ല. ആ ഉമ്മക്ക് നമ്മളോട് സ്നേഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? ഒരു പക്ഷേ രാത്രി ഉറങ്ങാൻ സമ്മതിക്കാത്ത ഒരാളോട് നമുക്കൊക്കെ സാധാരണഗതിയിൽ ദേഷ്യമാണ് ഉണ്ടാവുക അല്ലേ?
1: അതെ.
0: പക്ഷേ ഇവിടെ നമ്മുടെ ഉമ്മ എന്താ പകരം ചെയ്യുന്നത്? നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നു, നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കുന്നു, പോറ്റി വളർത്തുന്നു, എല്ലാം ചെയ്യുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാവാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഉമ്മയോടുള്ള ബാധ്യതയെപ്പറ്റി അത്രയേറെ കാര്യഗൗരവത്തിൽ സൂചിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പാട്ടിന്റെ 1-ാമത്തെ വരി മാത്രമാണ് നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചല്ലേ?
1: അതെ. ഉമ്മാനെയാണ് എനിക്കേറെ ഇഷ്ടം, ഉപ്പാനെയാണ് എനിക്കേറെ ഇഷ്ടം.
0: അതെ, ഉമ്മാനെ മാത്രം ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരുടെ ഉപ്പയുണ്ടെങ്കിൽ അതെന്താ ഉമ്മയെക്കുറിച്ച് മാത്രം ഇത്രയും സമയം പറയുന്നു എന്ന് വിചാരിക്കാം. ഉപ്പയെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്, ഓർക്കാനുണ്ട്, അവരെയും നമുക്ക് അനുസരിക്കാനുണ്ട് അല്ലേ? അവരും നമുക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് കൂട്ടുകാരെ.
1: നമുക്ക് വേണ്ടിയുള്ള യൂണിഫോമും പുസ്തകങ്ങളും ബാഗും അതുപോലെ പെരുന്നാളിനെടുത്ത് നിന്ന വസ്ത്രങ്ങളും അത്തരത്തിലുള്ള നമ്മൾ എന്തു പറഞ്ഞാലും അത് വാങ്ങിത്തരാൻ മാത്രം വാങ്ങിത്തരുന്ന നമ്മുടെ ഉപ്പ ഉപ്പാനെയും ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത്.
0: അതെ അതെ, ഇതൊന്നും ഇപ്പോൾ നേരത്തെ അർഷദ് പറഞ്ഞ പോലെ നമുക്ക് വസ്ത്രങ്ങൾ വാങ്ങിത്തരുന്നത്, നമ്മൾ ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണം, അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ ചെലവുകൾ, ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഉപ്പ കഷ്ടപ്പെടുന്നത് എത്രത്തോളാണെന്ന് ഒരു പക്ഷേ നമുക്ക് ഇപ്പോഴൊന്നും മനസ്സിലാവില്ല കൂട്ടുകാരെ. നമ്മൾ എത്ര പറഞ്ഞാലും എത്ര പൂമരത്തണലിൻ്റെ എപ്പിസോഡുകളിൽ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചൊക്കെ പറഞ്ഞാലും ചില കൂട്ടുകാരിപ്പോഴും ആ ഉമ്മയോട് മോശമായി സംസാരിക്കുന്നു, ധിക്കാരപൂർവ്വം മറുപടി പറയുന്നു, ആ ഉമ്മ ഇങ്ങോട്ട് വിളിച്ചാൽ വരാതിരിക്കുന്നു, ആ ഉമ്മയുടെ വാക്കുകളെ അനുസരിക്കാതിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കൂട്ടുകാരിപ്പോഴുണ്ട്. അവർക്കൊന്നും ഒരു പക്ഷേ എത്ര നമ്മുടെ പൂമരത്തണലിലെ വിവിധങ്ങളായ എപ്പിസോഡുകളിലൂടെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും പറഞ്ഞു കൊടുത്താലും മനസ്സിലാവണമെന്നില്ല. പക്ഷെ അവർക്കൊക്കെ മനസ്സിലാകുന്ന ചില സമയങ്ങൾ വരാനുണ്ട്. അതിലൊന്നാണ് ആ ഉമ്മ അങ്ങ് നഷ്ടപ്പെടുന്നൊരു സാഹചര്യം. അള്ളാഹു നമ്മുടെ ഉപ്പാക്കുമ്മാക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ. ആ ഉപ്പ എങ്ങാനും നമ്മൾ മരിക്കുന്നതിന് മുമ്പ് മരിച്ച് അല്ലെങ്കിൽ ഉമ്മ മരിച്ചാൽ ആ സമയത്താണ് നമുക്ക് അവരുടെ വില കൂടുതൽ മനസ്സിലാവുക. ഇനി ആ സമയത്തല്ലെങ്കിൽ അതും കഴിഞ്ഞ് മറ്റൊരു സമയത്ത് അതിനേക്കാൾ നന്നായി മനസ്സിലാവുന്നൊരു സന്ദർഭമുണ്ട്. എന്നുവെച്ചാൽ നമ്മളും നമ്മെപ്പോലെയുള്ള ചെറിയ കൂട്ടുകാർ, നമ്മളൊക്കെ ഇനി വലുതായി ഒരു വലിയ യുവാവൊക്കെ ആയി, പിന്നെ കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ നമ്മളൊരു ഉപ്പയാവുമല്ലോ. ആ ഉപ്പയാവുന്ന സമയത്ത് നമുക്ക് എന്തായാലും മനസ്സിലാവും എന്ത് എന്താണ് ഒരു ഉപ്പയുടെ ത്യാഗമെന്നും കഷ്ടപ്പാടെന്നും. ഒരു പക്ഷെ ആ നേരത്ത് നമുക്ക് നമ്മുടെ ഉപ്പയെ തിരിച്ച് സ്നേഹിക്കാൻ നമ്മുടെ ഉപ്പ അന്ന് ഉണ്ടാവിക്കൊള്ളുന്നില്ല. അന്നായിരിക്കും നമ്മുടെ മക്കളും നമ്മളോട് ധിക്കാരൊക്കെ കാണിക്കുന്ന സമയത്താവും നമുക്ക് അതൊക്കെ മനസ്സിലാവുക. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇപ്പോൾ പൂമരത്തണലൊക്കെ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പയോടുള്ള ഉമ്മയോടുള്ള ബാധ്യതകൾ നമ്മൾ എന്തു ചെയ്യണം, മറക്കാതെ നിറവേറ്റണം. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ബാധ്യത അവർ പറഞ്ഞത് കേൾക്കുക, അനുസരിക്കുക എന്ന് തന്നെ. വലുതാകുന്ന സമയത്താണ് ഉപ്പക്കും ഉമ്മക്കൊക്കെ ഒരുപാട് വയസ്സായി, നമുക്കും കുറച്ചൊക്കെ പ്രായമാകുന്ന സമയത്ത് അവരെ തിരിച്ച് നോക്കുന്ന സമയത്താണ് പിന്നീട് കൂടുതൽ ബാധ്യതകൾ വരുന്നത്. ഈ ഒരു സമയത്ത് നമ്മെപ്പോലെയുള്ള ചെറിയ കൂട്ടുകാരെന്ന നിലക്ക് നമുക്ക് ഇപ്പോഴുള്ള കടമ ആ ഉപ്പയും ഉമ്മയും എന്തു പറഞ്ഞാലും അള്ളാഹുവിനും റസൂലിനും എതിരില്ലാത്ത എന്തു കാര്യങ്ങൾ പറഞ്ഞാലും അവരെ നന്നായി അനുസരിക്കുക എന്നുള്ളതാണ് അല്ലേ അർഷദ്?
1: അതെ അതെ.
0: അങ്ങനെയെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്കി വരികളിലേക്ക് പോയാലോ?
1: ഓ

0: സ്വർഗം.
1: അതെ, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ഉമ്മാന്റെ കാലടി പാടലാണ് നമുക്കുള്ള സ്വർഗം എന്നൊക്കെ അല്ലേ. ആ അതിനർത്ഥം എന്താണെന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ഉമ്മയെ അനുസരിക്കണമെന്നും ഉമ്മയെ അനുസരിക്കുന്നതിലൂടെ ഉപ്പയെ അനുസരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ നമുക്കറിയാം അല്ലേ. അവരെ ധിക്കരിച്ചുകൊണ്ട് അവരെ തൃപ്തിയില്ലാത്തവരുടെ കൂട്ടത്തിലായാൽ നമുക്ക് സ്വർഗം കിട്ടുമോ?
0: ഇല്ല,
1: ഒരിക്കലുമില്ല കൂട്ടുകാരെ. കാരണം നമുക്കറിയാം നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ഉമ്മയുടെയും ഉപ്പയുടെയും തൃപ്തിയിലാണ് ആരുടെ തൃപ്തി?
0: അള്ളാഹുവിന്റെ തൃപ്തി.
1: അള്ളാഹുവിന്റെ തൃപ്തി. അതുപോലെ തന്നെ ഉമ്മയുടെയും ഉപ്പയുടെയും കോപത്തിലാണ് ആരുടെ കോപം?
0: അള്ളാഹുവിന്റെ കോപം.
1: അള്ളാഹുവിന്റെ കോപം. ഈ ഒരു ഹദീസൊക്കെ നമ്മൾ പലവട്ടം കേട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു ശ്രദ്ധിക്കണം? നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും ദേഷ്യം നമുക്കൊരിക്കലും വരരുത്. എപ്പോഴും അവരുടെ ഇഷ്ടം മാത്രം, അവരുടെ തൃപ്തി മാത്രം നേടുന്ന കൂട്ടുകാരാവാനാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. മറിച്ച് ഏതെങ്കിലും സമയത്ത് അവർ നമ്മളോട് ദേഷ്യപ്പെടുകയോ നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ നമുക്കത് വളരെ പ്രതികൂലമായി ബാധിക്കും.
0: സ്വർഗത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് അത് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുക. ചിലപ്പോൾ ഒരു അണുമണി തൂക്കം തിന്മ കൊണ്ടായിരിക്കും നമ്മൾ നാളെ നരകത്ത് പോവുക. ചിലപ്പോൾ ഉമ്മാനനുസരിച്ച ഒരു അണുമണി തൂക്കം നന്മ കൊണ്ടായിരിക്കും നമ്മൾ നാളെ സ്വർഗത്ത് പ്രവേശിക്കും.
1: അതെ, അങ്ങനെയുള്ള ഓരോ നന്മകളും വളരെ കാര്യഗൗരവത്തിലെടുക്കുന്ന നല്ല കൂട്ടുകാരെന്ന നിലക്ക് നമ്മൾ എന്തു ശ്രദ്ധിക്കണം? ഉപ്പയും ഉമ്മയും അനുസരിക്കുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ പാട്ടിന്റെ അടുത്ത ഭാഗം കൂടി ഒന്ന് പാടിയാലോ.
0: ബഹുമാനം വേണം, സ്നേഹവും വേണം, സംസാരം സൗമ്യമായി ചെയ്തിടേണം. ബഹുമാനം വേണം, സ്നേഹവും വേണം, സംസാരം സൗമ്യമായി ചെയ്തിടേണം.
1: അതെ, വീണ്ടും അവരോടുള്ള എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പറയാ അല്ലേ. അവരോട് ബഹുമാനം വേണം,
0: സ്നേഹം വേണം,
1: സ്നേഹം വേണം,
0: സൗമ്യമായുള്ള സംസാരം.
1: അതെ, സൗമ്യമായുള്ള സംസാരം. അതാണ് കൂട്ടുകാരുടെ എം എസ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ സൗമ്യമായ സംസാരം. നമുക്ക് നമ്മുടെ ഉപ്പയോടും ഉമ്മയോടൊക്കെ ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട് അല്ലേ. അതില്ലാത്ത കൂട്ടുകാരൊന്നും ഒരു പക്ഷെ ഉണ്ടാവില്ല. പക്ഷെ ചില സമയത്തൊക്കെ, പ്രത്യേകിച്ചും ദേഷ്യം വരുന്ന സമയത്തൊക്കെ, ഉമ്മയോടും ഉപ്പയോടുള്ള സൗമ്യമായ സംസാരം നമുക്ക് നഷ്ടപ്പെടാറുണ്ട് അല്ലേ. അറിയാതെ ചില വാക്കുകളൊക്കെ, എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകളും അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ ഭാഗമായുള്ള വാക്കുകളുമൊക്കെ, അനുസരണക്കേടിൻ്റെ വാക്കുകളുമൊക്കെ നമ്മുടെ നാവിലൂടെ വരാറുണ്ട്. അതൊരിക്കലും പാടില്ല, നമുക്ക് അറിയാലോ കൂട്ടുകാരെ. എല്ലാവർക്കും അറിയില്ലേ? അറിയാം. അതുകൊണ്ട് തന്നെ ആ അറിവിനൊത്ത് നമ്മൾ പ്രവർത്തിക്കണം.
0: അതെ.
1: ബാക്കി വരികൾ എന്താണ് പറയുന്നത്?

0: അതെ, അവരെന്തു പറഞ്ഞാലും നമ്മൾ എന്തു ചെയ്യണമെന്നാ പറഞ്ഞത്?
1: അതനുസരിക്കണം.
0: അതനുസരിക്കണം. അവര് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് എപ്പോഴും ഓരോ കാര്യങ്ങളും പറയാറുള്ളത്.
1: അതെ,
0: ഒരിക്കലും ഒരു ഉപ്പയും ഉമ്മയും അവരുടെ മക്കളുടെ കാര്യത്തിൽ മോശമായതൊന്നും, എന്ന് വെച്ചാൽ അവർക്ക് പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നും തന്നെ അവരോട് പറയാറില്ലല്ലോ. നന്മകൾ മാത്രമാണ് ഓരോ ഉപ്പയും ഉമ്മയും കുട്ടികളെ ഉപദേശിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യണം.
1: അതെ,
0: അതേപോലെ തന്നെ രണ്ടാമത്തെ വരിയിൽ പറഞ്ഞത് അവർ തടഞ്ഞതെല്ലാം നമ്മൾ
1: വെടിഞ്ഞിടണം.
0: എന്ന് വെച്ചാൽ എന്താർത്ഥം? അവർ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ട എന്നോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകണ്ട എന്നൊക്കെ പറഞ്ഞാൽ അതും നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആപത്ത് സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായി എന്തെങ്കിലുമൊക്കെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യണ്ട, ഇങ്ങോട്ട് പോകണ്ട, അല്ലെങ്കിൽ അതെടുക്കണ്ട എന്നൊക്കെ പറയുന്നത്. ആ നേരത്ത് ധിക്കാരം കാണിച്ചുകൊണ്ട് ഞാനതെടുക്കും എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ച് നമുക്ക് എന്താ അഭിപ്രായം? വളരെ മോശം അഭിപ്രായമാണ് അത്തരം കുട്ടികളെ, അത്തരം കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളമുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം മോശപ്പെട്ട കുട്ടികളിൽ നമ്മുടെ ഈ പീസ് റേഡിയോയും പൂമരത്തനിലൊക്കെ കേൾക്കുന്ന കൂട്ടുകാരുണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം അടുത്ത വരി കൂടി നമുക്ക് അർഹതയിലൂടെ കേട്ടാലോ?

0: സ്വയം തുണയാവണം.
1: അതെ, നമുക്കറിയാം സൂറത്തു ഇസ്രായിലെ ഒരായത്തിന്റെ ആശയം തന്നെയാണിത് അല്ലേ. വഖല്ലാ റബ്ബുക എന്ന് തുടങ്ങുന്ന ആയത്ത് നമ്മളൊക്കെ മദ്രസയിലും അല്ലാത്ത ക്ലാസ്സുകളിലുമൊക്കെ എപ്പോഴും കേൾക്കുന്ന, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിലൊക്കെ കേൾക്കുന്ന ഒരായത്താണ്. വഖല്ലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന തുടങ്ങിയ ആ ആയത്ത്. അത് എപ്പോഴും കേട്ടതുകൊണ്ട് മാത്രമായില്ല,
0: പ്രാർത്ഥനയും കൂടിയാണ്.
1: ആ അതിൽ ഒരു പ്രാർത്ഥന കൂടി വരുന്നുണ്ട്. ആ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് അവസാനം പറയാം. ഇവിടെ നമ്മുടെ പാട്ടിനോടനുബന്ധിച്ച് പാട്ടിലെ വരിയിൽ എന്താ പറഞ്ഞത്?
0: കാരുണ്യ ചിറകുകൾ താഴ്ത്തിടണം, അവർക്ക് നാം എപ്പോഴും തുണയാവണം.
1: അതെ, നമ്മുടെ കാരുണ്യത്തിന്റെ ചിറകുകൾ. ഈ വരി ഒരു പക്ഷെ നമുക്ക് ഇപ്പോ അത്രത്തോളം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മറിച്ച് നമ്മളൊക്കെ ഒരു വലിയ കുട്ടിയായി, നമ്മുടെ ഉപ്പക്കും ഉമ്മക്കൊക്കെ ഒരുപാട് വയസ്സായി. ആ സമയത്ത് നമ്മളായിരിക്കും നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും നോക്കേണ്ടി വരിക. ഇപ്പോ നമ്മുടെ ഉപ്പയും ഉമ്മയൊക്കെ നമ്മെ നോക്കുന്നു അല്ലേ. ഇനി നമ്മളൊക്കെ വലിയ കുട്ടികളായി വലിയ ആളുകളൊക്കെ ആയി മാറുമ്പോൾ നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ വയസ്സാവും. ആ സമയത്ത് അവർക്ക് ഒന്നിനും സാധിക്കൂല. ആ സമയത്ത് നമ്മളെ അവർ എങ്ങനെയാണോ ഈ ചെറുപ്പത്തിലൊക്കെ നോക്കിയത്, അതുപോലെ നമ്മൾ തിരിച്ചു നോക്കേണ്ടി വരും. ആ സമയത്ത് നമ്മൾ ദേഷ്യം കാണിച്ചുകൊണ്ട്, ഇപ്പോൾ കൂട്ടുകാർക്കൊക്കെ അറിയാലോ വൃദ്ധസദനം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ വയസ്സായ ഉപ്പയെയും ഉമ്മയൊക്കെ എനിക്ക് നോക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു കേന്ദ്രത്തിലൊക്കെ കൊണ്ടുപോയി ആക്കിക്കൊണ്ട് കുറച്ച് പൈസയും കൊടുത്തുകൊണ്ട് അവരെ നോക്കാൻ വേണ്ടി അവിടെ ആളെ ഏൽപ്പിക്കുന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മുടെ ഉപ്പയ്ക്കും ഉമ്മക്കും എത്ര സുഖമില്ലെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ തന്നെയാണ് അവരെ നോക്കേണ്ടത്. കാരണം നമ്മൾ ചെറുതായപ്പോൾ നമുക്ക് ഏത് അസുഖം വന്നപ്പോഴും എന്തു പ്രയാസം വന്നപ്പോഴും അവരെ നമ്മെ ഇട്ടു പോയിട്ടില്ലല്ലോ. അവരാണ് നമ്മെ എല്ലാ സമയത്തും നോക്കിയത്. ആ ഒരു കാരുണ്യം നമ്മൾ തിരിച്ച് അവർക്ക് പ്രായമാകുമ്പോൾ ചെയ്തു കൊടുക്കേണ്ടി വരും അല്ലേ അർഷദ്?
0: അതെ, അതോടൊപ്പം തുണയാവണം. എല്ലാ സന്ദർഭത്തിലും അവർക്ക് വേണ്ടി നമ്മൾ കൂടെ ഉണ്ടാവണം.
1: അതെ, അവർക്ക് എല്ലാ പ്രയാസഘട്ടങ്ങളിലും എല്ലാ അസുഖത്തിന്റെ അവസ്ഥകളിലും എല്ലാ രംഗത്തും നമ്മൾ അവർക്ക് തുണയാകേണ്ട ഒരു സന്ദർഭമായിരിക്കും. അവർക്ക് വയസ്സാവുകയും നമുക്കും അതുപോലെ പ്രായമായ ഒരു വലിയ കുട്ടിയൊക്കെ ആവുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഉപ്പക്കും ഉമ്മക്കും വേണ്ടി ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഉപ്പക്കും ഉമ്മക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയൊക്കെ നമുക്ക് അറിയാം അല്ലേ. എങ്കിലും ഏതെങ്കിലും കൂട്ടുകാർക്ക് അറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി പറയാണ്, നമുക്കറിയുന്ന എല്ലാ വചനങ്ങൾ വെച്ചും നമ്മൾ നമസ്കാരത്തിന് ശേഷവും അല്ലാത്ത സമയത്തൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നാൽ വിശുദ്ധ ഖുർആനിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വഖല്ലാ റബ്ബുക എന്ന് തുടങ്ങുന്ന ആയത്തിൽ ഒരു പ്രാർത്ഥന, അർശദ് സൂചിപ്പിച്ച പോലെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കൂടി കൂട്ടുകാർക്കായി പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വിരാമം കുറിക്കേണ്ടതുണ്ട്. ഏതായിരുന്നു പ്രാർത്ഥന അർശദ്?
0: റബ്ബി റഹ്മുഹുമ കമാ റബ്ബയാനി സഗീറ.
1: അതെ, റബ്ബി റഹ്മുഹുമ കമാ റബ്ബയാനി സഗീറ. എല്ലാ കൂട്ടുകാർക്കും അറിയില്ലേ? എല്ലാവരും ഒന്ന് എം എസിന്റെ കൂടെ ഒപ്പം ചൊല്ലിക്കേ. എം എസ് പറയാം എല്ലാവരും. ഇപ്പോൾ പീസ് റേഡിയോയുടെ മുന്നിൽ നല്ല കൂട്ടുകാരായിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ഉറക്കനെ പറഞ്ഞ് റബ്ബി റഹ്മുഹുമ, റബ്ബി റഹ്മുഹുമ കമാ റബ്ബയാനി, കമാ റബ്ബയാനി സഗീറ. റബ്ബി റഹ്മുഹുമ കമാ റബ്ബയാനി സഗീറ. എല്ലാവരും ഒന്നിച്ചു പറയൂ, റബ്ബി റഹ്മുഹുമ കമാ റബ്ബയാനി സഗീറ. എന്താ ഈ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടില്ലേ? നേരത്തെ പറഞ്ഞ ആശയം തന്നെയാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ആദ്യം പറയുന്നത് റബ്ബി, എന്റെ റബ്ബി അല്ലാഹുവേ. ഇർഹംഹുമ, അവർക്ക് രണ്ടു പേർക്കും അഥവാ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും നീ കരുണ ചൊരിയണമേ. എങ്ങനെ? കമാ റബ്ബയാനി സഗീറ, അവരെന്നെ ചെറുപ്പത്തിൽ ഏതൊരു രൂപത്തിൽ കാരുണ്യത്തിലുമൊക്കെയാണോ പോറ്റി വളർത്തിയതും നോക്കിയതും ആ രൂപത്തിൽ അവർക്കും നീ കരുണ ചൊരിയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ രക്ഷിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളാവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
0: അതെ,
1: പരലോകത്തെത്തുമ്പോൾ ചില ഉപ്പന്മാർക്കൊക്കെ അവർ ചെയ്തതിനേക്കാൾ വലിയ പദവികൾ ലഭിക്കുന്ന ചില സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഉപ്പ തിരിച്ചു ചോദിക്കും, അല്ല എനിക്കെങ്ങനെ ഇത്രയൊക്കെ വലിയ പദവികൾ കിട്ടിയത്, ഞാൻ അതിനുമാത്രമൊന്നും പ്രവർത്തിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലാഹു ആ ഉപ്പയോട് തിരിച്ചു പറയുന്ന ചില വാചകങ്ങളുണ്ട്. എന്താണെന്നറിയോ? നിന്റെ മകൻ, നിനക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു, ഒരുപാട് സമയം ഒരുപാട് കാലം പ്രാർത്ഥിച്ചിരുന്നു, അതിൻ്റെ പ്രതിഫലമായിട്ടാണ് നിനക്ക് ഈ രൂപത്തിൽ പദവികൾ കിട്ടിയിട്ടുള്ളത് എന്ന് ചില ഉപ്പമാരോടൊക്കെ പറയുന്ന സാഹചര്യം പരലോകത്ത് വരാനുണ്ട്. അപ്പം നമ്മളൊക്കെ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഉപ്പാക്കും വേണ്ടി ഉമ്മാക്കും വേണ്ടി നമ്മൾ എത്രത്തോളം പ്രാർത്ഥിച്ചിട്ടുണ്ട്? അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു അനുഭവം പരലോകത്ത് ഉണ്ടാവുമോ? ഉണ്ടാകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, കേട്ടല്ലോ. അപ്പം നമ്മൾ എന്തു പ്രാർത്ഥിക്കണം? റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ. എല്ലാ കൂട്ടുകാർക്കും പ്രാർത്ഥന കിട്ടിയല്ലോ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന നല്ല കൂട്ടുകാരാവാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഇന്നത്തെ പൂമരത്തലിന്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ അർശദിലൂടെ നമ്മൾ ആ പാട്ട് ഒന്നുകൂടി കേൾക്കുകയാണ്.
0: ഉമ്മ.

0: ആവണം.
1: ജസാക്കല്ലാഹു ഖൈറൻ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം കൂട്ടുകൂടാനെത്തിയത് അർഷദ് എന്ന കൂട്ടുകാരനായിരുന്നു. ഇന്നത്തെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ കൂട്ടുകാർക്ക് ഇന്ന് പറഞ്ഞ ഒരുപാട് ആശയങ്ങളും അറിവുകളും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അതിനനുസരിച്ച് നല്ല കുട്ടിയായി വളരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ പുതിയ വിഭവങ്ങളുമായി കൂട്ടുകാരുമായി സംവദിക്കാമെന്ന പ്രതീക്ഷയിൽ ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: മാഷാഅല്ലാ ബാറക്കല്ലാ. ഷമീൽ മഞ്ചേരി അവതരിപ്പിച്ച പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമായിരുന്നു നാം ഇതുവരെ കേട്ടത്. പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും എന്ന വിഷയത്തിൽ നല്ല ഒരു പ്രോഗ്രാമാണ് കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം അവതരിപ്പിച്ചത്. ബാറക്കല്ലാ ഹുഫീക്കും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
5: أعوذ بالله من الشيطان الرجيم.

0: പ്രവേശിക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. പീസ് റേഡിയോ നുറുങ്ങുകളിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷാജി സി ഐ വടുവഞ്ചാൽ. ഇസ്ലാമോഫോബിയ പുരാതന ചരിത്രത്തിൻ്റെ വാർപ്പ് മാതൃകകൾ, മുഹമ്മദ് അജ്മൽ സി രചിച്ച നുറുങ്ങുകൾക്ക് അദ്ദേഹം ശബ്ദം നൽകുന്നു.
1: വർത്തമാനം പലപ്പോഴും ചരിത്രത്തിൻ്റെ ആവർത്തനമാണ്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് എന്ന വാക്യം നിത്യപ്രസക്തമായി നിലകൊള്ളുന്നത്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം വളരെ പ്രാധാന്യമർഹിക്കുന്നു. കാരണം 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സ്വജീവിതത്തിൽ സ്വാംശീകരിക്കാൻ ശ്രമിക്കുകയും പ്രതിസന്ധിഘട്ടങ്ങളിലെ അവിടുത്തെ പ്രതികരണ രീതികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടവരാണവർ. തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഖുർആൻ 33:21. ചരിത്രത്തിൻ്റെ ദശാസന്ധികളിൽ ഒട്ടനേകം പ്രതിസന്ധിഘട്ടങ്ങളിലൂടെ മുസ്ലിം സമൂഹം കടന്നുപോയിട്ടുണ്ട്. അതിനാൽ തന്നെ ആധുനിക കാലഘട്ടത്തിൽ ഈ സമുദായം നേരിടുന്ന വെല്ലുവിളികളെ അതേതായിരുന്നാലും പിന്നിട്ട കാലങ്ങളിലും നമുക്ക് ദർശിക്കാൻ കഴിയും. അവയെ തരണം ചെയ്യാൻ പ്രവാചകനും അനുചരന്മാരും സ്വീകരിച്ച മാർഗങ്ങളിലും വളരെ സുവ്യക്തം. തീവ്രവാദ ചിന്തകളുടെ കടന്നുകയറ്റവും പ്രമാണവും കേവലയുക്തിയും മുന്നിൽ വെച്ചുള്ള സംവാദങ്ങളും സ്വദേശത്തുനിന്ന് പുറത്താക്കപ്പെട്ട സമുദായവുമെല്ലാം ഇന്നത്തെ മാത്രം പ്രശ്നമല്ല. ഈ ഇടയായി മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും അഭയാർത്ഥികളെയും നിരോധിച്ചുകൊണ്ട് ചില രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഒപ്പിട്ട ഉത്തരവിനെതിരെ ദേശമതഭേദമന്യേ മനുഷ്യസ്നേഹികൾ മുഴുവൻ ശബ്ദമുയർത്തുന്ന പ്രതിഷേധങ്ങൾ അഴിച്ചുവിടുന്ന അവസരത്തിൽ ചരിത്രത്തിലേക്കൊരു എത്തിനോട്ടം സന്ദർഭോചിതമാകും. കാലചക്രം നൂറ്റാണ്ടുകൾ പിന്നോട്ട് തിരിക്കണം. വാദി മുഅസ്സമിൽ മക്കയിലെ ബഹുദൈവാരാധകരുടെ യോഗം നടക്കുന്നു. മുമ്പെങ്ങുമില്ലാത്ത ഭയത്തിലാണവർ. ഉമർ റളിയല്ലാഹു അൻഹുവും ഹംസാ റളിയല്ലാഹു അൻഹുവും ഇസ്ലാം സ്വീകരിച്ചു. ഏകദൈവാരാധനയുടെ പ്രബോധനവീതിയിൽ നിന്ന് താൻ പിന്മാറില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കി. അതിലപ്പുറം അവരെ ഭയപ്പെടുത്തിയത് ബനു ഹാഷിം ബനു മുത്തലിബ് കുടുംബങ്ങളിലെ വിശ്വാസികളും അവിശ്വാസികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാനെടുത്ത തീരുമാനമായിരുന്നു. നബി കുടുംബത്തിൽ നിന്ന് അബൂലഹബ് മാത്രമായിരുന്നു ആ കരാർ അംഗീകരിക്കാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ നേരിട്ട് ഒരാക്രമണം സാധ്യമല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മക്കയിൽ ഇസ്ലാമോഫോബിയ വളരെ ശക്തമായി കഴിഞ്ഞിരിക്കുന്നു. മുഹമ്മദിനോടും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരോടും യാതൊരുവിധ ബന്ധവും, അത് സാമൂഹികമോ സാമ്പത്തികമോ ആവട്ടെ, പുലർത്താൻ പാടില്ല എന്നവർ തീരുമാനിച്ചു. അവരുമായി കച്ചവടം നടത്തരുത്, സംസാരിക്കരുത്, പൂർണമായ ബഹിഷ്കരണം. മുഹമ്മദിനെ വധിക്കാൻ തങ്ങൾക്കു വിട്ടുതരുന്നതുവരെ ഈ ബഹിഷ്കരണം തുടരാൻ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ തീരുമാനിച്ചു. മക്കയിലെ കിഴക്കൻ പ്രാന്തപ്രദേശങ്ങളിലെ ശഅബ് അബി ത്വാലിബ് എന്ന താഴ്വരയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനുചരന്മാർക്കും അവരെ പിന്തുണച്ച ബനു ഹാഷിം ബനു മുത്തലിബ് കുടുംബങ്ങൾക്കും പിൻവാങ്ങേണ്ടി വന്നു. സാമൂഹിക ബന്ധങ്ങൾ പൂർണമായും വിച്ഛേദിക്കപ്പെട്ടു. വിശന്നുകരയുന്ന പിഞ്ചുപൈതങ്ങളുടെ ശബ്ദം താഴ്വരയിൽ അലയടിച്ചു. ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ ഉറവ ഇനിയും വറ്റാത്ത ചില മക്കാ നിവാസികൾ നൽകുന്ന ഭക്ഷണ സാമഗ്രികൾ മാത്രമായിരുന്നു ഉപജീവനത്തിന് ആശ്രയം. മക്കയ്ക്ക് പുറത്തുപോയി ഭക്ഷണസാധനങ്ങൾ വാങ്ങാം എന്നുവെച്ചാൽ അതിനുള്ള സാമ്പത്തിക കഴിവും ഇല്ല. വളരെ ദുർഘടമായ സാഹചര്യം. മൃഗങ്ങളുടെ തോലും ഇലകളും തിന്ന് മനുഷ്യർ വിശപ്പടക്കുന്ന അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. 3 വർഷം ഈ ദുരവസ്ഥ തുടർന്നു. എന്നാൽ ഒടുവിൽ മക്കയിലെ അവിശ്വാസികളിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ഈ അനീതിക്കെതിരെ രംഗത്തെത്തി. ബനു ഹാഷിം കുടുംബവുമായി രക്തബന്ധമുണ്ടായിരുന്ന പലർക്കും തങ്ങളുടെ ബന്ധുക്കൾ സഹിക്കുന്ന ഈ പീഡനം അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. ഹിഷാമുബിനു അമ്ര്, സുഹൈറുബിനു അബി ഉമയ്യ, മുത്തഅമുബിനു അദിയ്, അബുൽ ബുക്താരി, സമ്മബിനു അൽ അസ്വദ് എന്നീ 5 പേർ പരസ്യമായി കഅബക്കുള്ളിൽ കെട്ടിത്തൂക്കിയ ബഹിഷ്കരണ കരാർ കീറിയെറിയാൻ പുറപ്പെട്ടു. അബൂജഹൽ അവരെ തടയാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അതേസമയം അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന വാചകമൊഴികെ കരാറിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം ചിതലരിച്ചു പോയിരിക്കുന്നു എന്ന് തനിക്ക് ലഭിച്ച ദൈവീക വെളിപാട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിതൃവ്യൻ അബൂ താലിബിനെ അറിയിച്ചു. ഇക്കാര്യം കരാർ

0: ക്കാൻ വന്നവരോടും അബൂജഹലിനോടും അബൂതാലിബ് പറഞ്ഞപ്പോൾ ഇത് സത്യമാണെങ്കിൽ ബഹിഷ്കരണം പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് ബഹുദൈവാരാധകർക്ക് സമ്മതിക്കേണ്ടി വന്നു. കരാർ രേഖ എഴുതിയ തോൽ പരിശോധിക്കാൻ ചെന്ന മുത്തഅമ്മുബിനു അദിയ്യ കണ്ട കാഴ്ച അദ്ഭുതകരമായിരുന്നു. ബിസ്മിക്കല്ലാഹുമ്മ എന്ന ഭാഗമൊഴികെ അനീതിയുടെയും പീഡനത്തിൻ്റെയും വാചകങ്ങളെല്ലാം ചിതൽ തിന്ന് നശിച്ചിരിക്കുന്നു. 3 വർഷം നീണ്ട ബഹിഷ്കരണം പിൻവലിക്കാൻ ഇതോടെ സത്യനിഷേധികൾ നിർബന്ധിതരായി. ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ മുസ്ലിം സമൂഹം പ്രവാചക ചരിത്രത്തിൽ നിന്ന് പാഠമുൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. മുസ്ലിമാവാത്ത അബൂതാലിബും കുടുംബവും ആ 5 ചെറുപ്പക്കാരും മുസ്ലിങ്ങൾക്കെതിരെയുള്ള ബഹിഷ്കരണത്തിനെതിരെ പൊരുതിയെങ്കിൽ ഇന്ന് പല രാഷ്ട്രങ്ങളിലും അന്യമതസ്ഥരായ ആളുകൾ പോലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനീതികൾക്കെതിരെ പ്രതികരിക്കുന്നത് ചരിത്രത്തിന്റെ ആവർത്തനം തന്നെയാണ്. അല്ലാഹുവും പ്രവാചകനും കൽപ്പിച്ചതുപോലെ അന്യമത സമൂഹങ്ങളോട് നീതി പാലിക്കുവാനും അവർക്ക് നന്മ ചെയ്യുവാനും ഗുണകാംക്ഷയോടുകൂടി വർത്തിക്കുവാനും മുസ്ലിം സമൂഹത്തിന് ഊർജം പകരുന്നതാണ് നമുക്കു ചുറ്റുമുയരുന്ന പ്രതിഷേധങ്ങൾ. അതോടൊപ്പം നാളെ മറ്റു സമൂഹങ്ങൾക്കെതിരെ അനീതിയോ അക്രമമോ സംഭവിച്ചാൽ അതാര് ചെയ്താലും സത്യത്തിൻ്റെയും നീതിയുടെയും കൂടെ നിൽക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ് എന്ന ഓർമ്മപ്പെടുത്തലും. ചരിത്രം ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. മക്കയിലെ മഹാമരുഭൂമിയിൽ പ്രവാചകനും അനുയായികളും അനുഭവിച്ച ബഹിഷ്കരണത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ഇതൊക്കെ എത്ര ചെറുത്. അല്ല, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചുവെച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അല്ലാഹുവിന്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ഇതുവരെ നാം കേട്ടത് നുറുങ്ങുകളാണ്. ഇസ്ലാമോഫോബിയ പുരാതന ചരിത്രത്തിൻ്റെ വാർപ്പ് മാതൃകകൾ എന്ന സി മുഹമ്മദ് അജ്മൽ രചിച്ച ആ രചനയ്ക്ക് ശബ്ദം നൽകിയത് ഷാജി CI വടുവഞ്ചാൽ. ഇതുപോലെയുള്ള നേർപഥത്തിലെ പ്രധാനപ്പെട്ട ലേഖനങ്ങൾ നമുക്ക് ശബ്ദാവിഷ്കാരം നൽകുന്ന നുറുകളെന്ന പ്രോഗ്രാം നമ്മൾ എപ്പോഴും കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായി നാം കേൾക്കാൻ ഇരിക്കുന്നത് അസ്മാ ഉൽ ഹുസ്ന എന്ന ഒരു സീരിയൽ പഠനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മളത് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരുപാട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അറിയാം. പക്ഷേ ആ നാമങ്ങളുടെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി വളരെ ഡെപ്തായി ആഴത്തിൽ മനസ്സിലാക്കി തരുന്ന ഒരു പഠന സംരംഭമാണ് ശരിക്കും അസ്മാ ഉൽ ഹുസ്ന എന്ന പ്രോഗ്രാം. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് അൽ മുഹീത്ത്, സർവ്വതിനെയും വലയം ചെയ്തവൻ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് അബ്ദുറഊഫ് അൽ ഹക്കമി തിരുവനന്തപുരമാണ് ക്ലാസ് എടുക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങൾ പഠിക്കുക, അതിൻ്റെ തേട്ടങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അത് കാണാതെ പഠിക്കുക, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും സവിശേഷമായ കാര്യം. അതുകൊണ്ട് ഈയൊരു ഇൽമ്, ഈയൊരു മജ്ലിസ്, ഇതൊരു വലിയ പുണ്യം കിട്ടുന്ന നന്മയായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആദ്യ അവസാനം കേട്ട് പഠിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ മുഹീത്ത് എന്ന് പറയുന്ന നാമത്തെയാണ്. അൽ മുഹീത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത് കാനല്ലാഹു ബികുല്ലി ശൈഇൻ മുഹീത ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ പല ആവർത്തി ഈ നാമത്തെക്കുറിച്ചും അതിൻ്റെ തേട്ടത്തെക്കുറിച്ചും അതിൻ്റെ ആശയ വിശാലതയെയും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അൽ മുഹീത് എന്ന നാമത്തിൻ്റെ വിശദീകരണം പറഞ്ഞപ്പോൾ ബികുല്ലി ശൈഇൻ ഇൽമൻ വഖുദ്റതൻ വറഹ്മതൻ വഖഹ്റൻ ഇങ്ങനെ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അല്ലാഹു അൽ മുഹീത്ത് എന്ന് പറയുന്നതിനെ മനസ്സിലാക്കേണ്ടത്. 1. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനെക്കുറിച്ചും ആഴത്തിൽ ചൂഴ്ന്ന് അറിവുള്ളവനാണ്. അല്ലാഹുവിൻ്റെ അറിവ് എന്നത് എല്ലാത്തിലും വലയം ചെയ്തു നിൽക്കുന്നു എന്നതാണ്. ഒന്നും അല്ലാഹുവിൻ്റെ അറിവിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല.

ലോകത്തൊരു ഇല കൊഴിയുന്നുണ്ടെങ്കിൽ അതുപോലും വലാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ് സൂറത്തുൽ അൻആമിൽ. ഒരു ഇല കൊഴിയുന്നുണ്ടെങ്കിൽ പോലും അത് അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ വീഴുന്നില്ല. ഇങ്ങനെ നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അറിവിൽപ്പെടാത്ത ഒന്നും തന്നെ ഈ സൃഷ്ടിലോകത്തില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അൽ മുഹീത്ത് എന്ന് പറയുന്ന നാമം പഠിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക. അതായത് അള്ളാഹുവിൻ്റെ അറിവ് അത് എല്ലാത്തിലും വ്യാപകമായി നിൽക്കുന്നു, അല്ലെങ്കിൽ വലയം ചെയ്തു നിൽക്കുന്നു, അതാണ് അൽ മുഹീത്ത്. അപ്പോൾ അള്ളാഹു മുഹീത്താണെന്ന് പറയുമ്പോൾ അവൻ്റെ ഇൽമ് എല്ലാത്തിലും വലയം ചെയ്തു നിൽക്കുന്നു, ഒന്ന്. രണ്ടാമത്തത്, അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് അള്ളാഹുവിനേക്കാൾ ഖുദ്റത്തുള്ള മറ്റൊരാളില്ല, കഴിവുള്ള മറ്റൊരാളില്ല. എല്ലാത്തിനെയും സൃഷ്ടിക്കാനും പരിപാലിക്കാനും കഴിവുള്ളവൻ അള്ളാഹു മാത്രം. അപ്പോൾ അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ മറികടക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അള്ളാഹു എന്താണോ കനിഞ്ഞരുളിയത് അത് മാത്രമേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സൃഷ്ടി ജാലങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു ഒരു മനുഷ്യൻ്റെ കൈ അനങ്ങണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ, വിചാരിക്കുകയാണെങ്കിൽ, കുൻ ഫയക്കുൻ, അതുണ്ടാകും എന്ന് പറഞ്ഞാൽ അതപ്പോൾ ഉണ്ടാകും എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ അതിജീവിക്കാൻ ഒരാൾക്കും കഴിയില്ല. അതുപോലെ തന്നെ എല്ലാ സൃഷ്ടികളിലും അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? വലയം ചെയ്തിട്ടുണ്ട്. ആ വലയത്തിനപ്പുറം ഒരാൾക്കും കടക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമും അള്ളാഹുവിൻ്റെ ഖുദ്റത്തും എല്ലാത്തിലും വലയം ചെയ്തിട്ടുണ്ട്, തീർന്നില്ല. വറഹ്മതൻ, അള്ളാഹുവിൻ്റെ കാരുണ്യവും. അള്ളാഹുവിൻ്റെ കാരുണ്യവും എല്ലാത്തിലും വലയം ചെയ്തിരിക്കുകയാണ് അങ്ങനെയുള്ള മുഹീത്തായ അള്ളാഹു, തീർന്നില്ല. വഖഹ്റൻ, അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ആധിപത്യത്തിലാണ് ബാക്കിയുള്ള എല്ലാ. ചിലപ്പോൾ ചില രാജ്യം ഏതെങ്കിലും ചില വ്യക്തികളുടെ കീഴിലായിരിക്കാം, അല്ലെങ്കിൽ ചില രാജ്യങ്ങൾ മൊത്തം ഏതെങ്കിലും ചില സാമ്രാജ്യത്വ ശക്തികളുടെ കീഴിലായിരിക്കാം, അല്ലെങ്കിൽ ചില നാട്, അല്ലെങ്കിൽ ചില പഞ്ചായത്ത്, ഗ്രാമം, ഇതൊക്കെയും ആധിപത്യം ചില വ്യക്തികളുടെ പേരിലായിരിക്കാം. പക്ഷേ ഈ ലോകം മുഴുവൻ, അള്ളാഹു അല്ലാത്തത് മുഴുവൻ അള്ളാഹുവിൻ്റെ ആധിപത്യത്തിലാണ്. അത് മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്നതും അത് മുഴുവൻ വലയം ചെയ്തിരിക്കുന്നതും എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുന്നു. ഏതുകൊണ്ട്? അള്ളാഹുവിൻ്റെ അറിവുകൊണ്ട്, അള്ളാഹുവിൻ്റെ കഴിവുകൊണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ ആധിപത്യം കൊണ്ട് ലോകത്തുള്ള സർവ്വതിനെയും ചൂഴ്ന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ വലയം ചെയ്തിരിക്കുന്നു എന്നാണ് അൽ മുഹീത്ത് എന്നതിൻ്റെ നാമത്തിൻ്റെ അർത്ഥം എന്ന് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതിൽ ഒരു വിഷയം, അള്ളാഹു സുബ്ഹാനഹു വതആല അൽ മുഹീത്ത് എന്ന് പറയുമ്പോൾ റഹ്മത്ത് എല്ലാത്തിലും ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എത്ര വിശാലമായിരിക്കും? അതിലൊരു ചരിത്രം ഞാൻ നിങ്ങളെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ വലിയ സമ്പത്ത് ഉണ്ടാക്കിയവൻ, ആ മനുഷ്യനാകട്ടെ നന്മകളൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, തിന്മകളിൽ മുഴുകുകയും ചെയ്തു. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചിട്ടില്ല, പക്ഷേ കുഫർ കാണിക്കുകയും ചെയ്തു. അങ്ങനെ ജീവിച്ച മനുഷ്യൻ അവസാന മരണവേളയുടെ സമയത്ത് മക്കളെയൊക്കെ വിളിച്ചുകൂട്ടി, ഞാൻ മരിച്ചതിന് ശേഷം നിങ്ങൾ എന്താണ് എന്നെ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ സമ്പത്ത് എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിച്ച് ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ചെയ്തതിന് ശേഷം, കൊടുത്തതിന് ശേഷം അവസാനം പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കരിച്ചു കളയണം. നല്ല കാറ്റടിച്ച് വീശുന്ന സമയത്ത് കാറ്റത്തിൻ്റെ ആ ചാരത്തെ പറത്തിക്കളയണം. ഇങ്ങനെ എന്നെ ഒരിടത്തും കിട്ടാത്ത രൂപത്തിൽ നശിപ്പിച്ചു കളയണം എന്ന് പറഞ്ഞ് ആ മക്കളോട് വസീയത്ത് ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം ആ മനുഷ്യൻ മരിക്കുകയും മക്കൾ ആ വസീയത്ത് നടപ്പിലാക്കുകയും ചെയ്തു. പിന്നീട് ആ മനുഷ്യൻ്റെ വിഷയം ഹദീസുകളിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ മനുഷ്യൻ്റെ വിഷയത്തെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കും, മാ ഹമലക അല അൻ ഫഅൽത മാ ഫഅൽത, നീ ഈ പ്രവർത്തിച്ച പ്രവൃത്തിയുണ്ടല്ലോ, ഇതെന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പ്രവർത്തിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യനോട് ചോദിക്കുന്നതാണ്. ആ മനുഷ്യൻ എന്ത് പറയുന്നറിയോ? മഹാഫത്തുക, അള്ളാഹുവേ നിന്നെ ഭയന്നിട്ടാണ്, നിന്റെ ശിക്ഷയെ ഭയന്നിട്ടാണ് ഞാൻ എൻ്റെ ജീവിതകാലത്ത് നന്മകൾ ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ ജീവിതകാലത്തിൽ തിന്മകൾ മാത്രമായിരുന്നു ചെയ്തിരുന്നത്. നീ എത്ര എത്ര അനുഗ്രഹങ്ങൾ ചെയ്തു,
ആ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി കാണിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നിൻ്റെ മുമ്പിൽ വന്നു നിൽക്കും എന്നത് ഭയന്നിട്ടാണ് ഇനി എന്നെ ഒരിക്കലും അല്ലാഹുവേ നീ ഒരുമിച്ച് കൂട്ടരുത് എന്ന ജഹിലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു, അറിവില്ലായ്മയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഞാൻ അങ്ങനെ നിൻ്റെ ശിക്ഷയെ ഭയന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു നീ ഒരുമിച്ച് കൂട്ടൂല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ജഹിലിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച അജ്ഞതയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആ മനുഷ്യന് പോലും അല്ലാഹു സുബ്ഹാനഹു തആല ഫതലഖാഹു ബിറഹ്മത്തി, അല്ലാഹുവിൻ്റെ റഹ്മത്ത് അവനിൽ വീണ്ടും പൊതിയുകയാണ്. അങ്ങനെ അവനെ ചൂഴ്ന്നു നിൽക്കുന്നു, വലയം ചെയ്തു നിൽക്കുന്നു. ഫഗഫറ ലഹു, അങ്ങനെ അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കുകയും ചെയ്യുകയാണ്. എത്ര വലിയ വിശാലമാണ് അല്ലാഹുവിൻ്റെ റഹ്മത്ത് എന്നത്. അപ്പോൾ എല്ലാത്തിലും ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, എല്ലാത്തിലും വലയം ചെയ്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ ജഹിലിൻ്റെ അടിസ്ഥാനത്തിൽ, അറിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ ഇത്രയും വലിയ ഈ കാര്യങ്ങൾ ചെയ്ത വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെല്ലാത്തിലും അല്ലാഹുവിൻ്റെ റഹ്മത്ത് വിശാലമായി അതിൽ വലയം ചെയ്തു നിൽക്കുന്നു. ഒരാളും അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് പുറത്തല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു അറബിയായ ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇരിക്കുന്ന സമയത്ത് പള്ളിയിൽ വന്ന് മൂത്രമൊഴിക്കുകയാണ്. ആ സമയത്ത് സ്വഹാബത്തിന് ദേഷ്യം വന്നു. സ്വഹാബത്ത് അതിനെ തടുക്കാൻ വേണ്ടി എണീറ്റപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ തടുക്കുകയാണ്. അയാൾ മൂത്രമൊഴിച്ചോട്ടെ, അയാൾ മൂത്രമൊഴിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വഹാബികളോട് പറയുകയാണ് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് അതിനെ വൃത്തിയാക്കുക. ശേഷം ആ മനുഷ്യൻ ഇതെല്ലാം കണ്ടതിന് ശേഷം മനുഷ്യനെ അദ്ദേഹത്തെ വിളിച്ച് ആ അറബിയായ മനുഷ്യനെ വിളിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കൊടുത്തു. ഇത് പള്ളിയാണ്, നിസ്കരിക്കാനും ദിക്ർ ചെയ്യാനും ഇബാദത്തുകൾ ചെയ്യാനും ആളുകൾ ഒഴിഞ്ഞിരിക്കുന്ന, അല്ലാതെ നജസ്സിനെ കൊണ്ടാക്കാനുള്ള അല്ലെങ്കിൽ നജസ് ഉപേക്ഷിക്കേണ്ട, വേസ്റ്റുകൾ തള്ളേണ്ട ഇടമല്ല പള്ളി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ ഉപദേശിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ റഹംനി വ മുഹമ്മദൻ വലാ തർഹം മഅന അഹദൻ, അല്ലാഹുവേ എനിക്കും മുഹമ്മദിനും നീ എന്ത് ചെയ്യണം, നിൻ്റെ റഹ്മത്ത് കൊടുക്കണം. കാരണം ആ മൂത്രമൊഴിക്കുന്ന സമയത്തും ദേഷ്യപ്പെടാതെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, ആ സ്വഹാബത്തിനെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ സ്വഹാബത്ത് കോപാകുലനായത് കൊണ്ടാണ് വേറെ ആർക്കും നീ അല്ലാഹുവേ റഹ്മത്ത് ചെയ്യരുതേ എന്ന് അയാൾ പ്രാർത്ഥിച്ചത്. പക്ഷെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു എന്നറിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഖദ് തഹജ്ജർത വാസിഅൻ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യം എന്നുള്ളത് വിശാലമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, വറഹ്മത്തി വസിഅത് കുല്ല ഷൈ, എൻ്റെ കാരുണ്യം എന്നുള്ളത് എല്ലാത്തിലും വിശാലമായി കിടക്കുന്നു. ആ റഹ്മത്തിനെയാണ് നീ ചുരുക്കിക്കളഞ്ഞത്, കുടുസമാക്കിയത് എന്ന് പറഞ്ഞ് ആ മനുഷ്യനോട് ഉപദേശിക്കണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യം എല്ലാത്തിലും വിശാലമാണ്. അല്ലാഹു അൽ മുഹീത്ത് എന്ന് പറയുമ്പോൾ അവൻ്റെ കാരുണ്യം എല്ലാത്തിലും ചുറ്റി നിൽക്കുന്നു, എല്ലാത്തിലും വലയം ചെയ്തിരിക്കുന്നു എന്നതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹദീസുകളിൽ കാണാൻ സാധിക്കും, ലല്ലാഹു അർഹമു ബി ഇബാദിഹി മിനൽ വാലിദത്തി ബി വലദിഹ, മക്കളോട് മാതാവിനുണ്ടാകുന്ന ആ ഒരു കാരുണ്യം അതിനേക്കാൾ എത്രയോ വലുതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇന്ന ലില്ലാഹി മിഅത റഹ്മ, അല്ലാഹുവിന് 100 കാരുണ്യമുണ്ട്. അൻസല മിൻഹ റഹ്മതൻ വാഹിദതൻ, അതിൽ നിന്ന് ഒന്നു മാത്രമാണ് അല്ലാഹു ഈ ഭൂമി ലോകത്ത് ഇട്ടേച്ചിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ 100 കാരുണ്യത്തിൽ ഒരു കാരുണ്യം മാത്രമാണ് അല്ലാഹു ഈ ഭൂമി ലോകത്ത് സംവിധാനിച്ചിട്ടുള്ളത് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർത്തിയില്ല, എന്നിട്ട് അതിൻ്റെ വിശദീകരണം പറയാണ്. ഒന്നാമത്തെ, അതായത് ഒരു റഹ്മത്ത് തന്നെ ഈ ലോകത്തിട്ടപ്പോൾ, ബൈനൽ ഇൻസി വൽ ജിന്നി വൽ ഹവാമി വസ്സിബാഇ, ഇത് മനുഷ്യർ പരസ്പരം കാണിക്കുന്ന കാരുണ്യമുണ്ടല്ലോ, അതിൽ ആ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഒന്നിൻ്റെ ഭാഗത്തിൽ നിന്ന് മാത്രമാണ്. ഈ കന്നുകാലികളും ഇഴജന്തുക്കളും പരസ്പരം കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ പരസ്പരം കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, കാരുണ്യമുണ്ടല്ലോ, ഇത് അള്ളാഹുവിൽ നിന്ന് ആ 100 ഒരംശം മാത്രം ഭൂമിയിൽ സംവിധാനിച്ചതുകൊണ്ടാണ്. വന്യമൃഗങ്ങൾ പോലും തൻ്റെ കുഞ്ഞുങ്ങളെ കടിച്ചു കീറാതെ അതിനെ സ്നേഹിച്ചും ലാളിച്ചും അതിനോട് കാരുണ്യം കാണിച്ചും
നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ 100 കാരുണ്യത്തിൽ ഒരൊറ്റ കാരുണ്യം ഈ ദുനിയാവിൽ സംവിധാനിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് മനുഷ്യരിലും അതുപോലെ തന്നെ ജിന്നുകളിലും

എല്ലാ സൃഷ്ടികളിലും ജാലങ്ങളിലും ജീവജാലങ്ങളിലുമെല്ലാം ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇന്ന റബ്ബക അഹാത ബിന്നാസ്, ഈ ആയത്ത് പറയുന്നത് മക്കാ മുശ്രിക്കുകളെ കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ചുറ്റിയിരിക്കുന്നു, വലയം ചെയ്തിരിക്കുന്നു. ബിന്നാസ് ആരെ? മക്കയിലെ മുശ്രിക്കുകൾ. മക്കയിലെ മുശ്രിക്കുകൾ എന്താ ചെയ്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെ മുടക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്താണ് സംഭവിച്ചത്? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് അത് സമ്പൂർണമായി. പല രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്താൻ, ഇല്ലാതെയാക്കാൻ, നശിപ്പിക്കാൻ പ്രവാചകൻ്റെ തലയെടുത്തു വരുന്നവനെ 100 ഒട്ടകം വരെ ഇനാം പ്രഖ്യാപിച്ച മക്കയിലെ മുശ്രിക്കുകൾ, അവിടെ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകനെ സംരക്ഷിച്ചു. പ്രവാചകനെ സംരക്ഷിക്കുകയും മക്കയിലെ മുശ്രിക്കുകളെ വലയം ചെയ്യുകയും ചെയ്തു. അവസാനം എന്തുണ്ടായത്? മക്കം ഫത്ഹുണ്ടായി, അങ്ങനെ ഇസ്ലാം പൂർത്തീകരണമുണ്ടായി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാത്തിനെയും വലയം ചെയ്തു നിൽക്കുന്നു. ബലില്ലദീന കഫറു ഫീ തക്ദീബ്, മക്കയിലെ മുശ്രിക്കുകൾ ഈ വിഷയങ്ങളെ, ഇസ്ലാമിനെ കളവാക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത്, അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ പിന്നാലെ കൂടിയിട്ട് അവരെ വലയം ചെയ്ത് അവരെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ, അള്ളാഹു അൽ മുഹീത്ത് എന്ന് പറയുമ്പോൾ അവൻ്റെ കഴിവുകൊണ്ട്, അവൻ്റെ അറിവുകൊണ്ട് അൽ മുഹീത്താണ്. തീർന്നില്ല, പരലോകത്ത് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. അന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല. എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടാനായിരിക്കും ആ പരലോകത്തിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും ചിന്തിക്കുക. പക്ഷേ എവിടെ ഓടി രക്ഷപ്പെടാൻ? ഓടി രക്ഷപ്പെട്ടാൽ അള്ളാഹുവിലേക്ക് മാത്രമാണ്. എവിടെയും ഓടി ഒളിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ആ പാരത്രിക ലോകത്ത് അള്ളാഹുവിൽ നിന്ന് ഓടി ഒളിക്കാൻ, മറയാൻ, രക്ഷപ്പെടാൻ ഒരിക്കലും ഒരാൾക്കും സാധിക്കുകയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗം, ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്, അള്ളാഹു നിന്നിലേക്ക്, നിന്നിൽ നിന്ന് എങ്ങോട്ടാണ് ഓടി ഒളിക്കാൻ സാധിക്കുക? ഒരിക്കലും ഓടി ഒളിക്കാൻ, രക്ഷപ്പെടാൻ, മറഞ്ഞു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും. അദ്ദേഹം ഒരിക്കൽ മിമ്പറിൽ കയറുകയാണ്. ആ മിമ്പറിൽ കയറുന്ന സമയത്ത് സൂറത്തുൽ അബസ പാരായണം ചെയ്യുന്നു, അതിനെ വിശദീകരിക്കുന്നു. അങ്ങനെ വിശദീകരിച്ച് ഓരോ ആയത്തുകളും ഇങ്ങനെ വിശദീകരിച്ചു വരുമ്പോൾ വഫാക്കിഹത്തൻ വ അബ്ബ എന്ന് പറയുന്ന ആ ആയത്തെത്തി. അതിൽ വഫാക്കിഹത്തൻ എന്ന് പറഞ്ഞത് വിശദീകരിച്ചു, വ അബ്ബ എന്ന് പറയുന്നത് വിശദീകരിക്കാൻ കഴിയുന്നില്ല. അർത്ഥം അതിൻ്റെ വിശദീകരണം കിട്ടുന്നില്ല. അദ്ദേഹം സൈലൻ്റായി, ഒരല്പനേരം സൈലൻ്റ് ആവുകയാണ്. അങ്ങനെ മൗനം പാലിച്ചു. പിന്നീട് അദ്ദേഹം പറയാണ്, അയ്യു അർലിൻ തുക്കില്ലുനി വയ്യു സമാ ഇൻ തുളില്ലുനി, ഏത് ഭൂമിയാണ് എന്നെ സംരക്ഷിക്കാനുള്ളത്? ഏതാകാശത്തു നിന്നാണ് എനിക്ക് തണൽ നൽകുന്നത്? എന്നിട്ട് തീർന്നില്ല, വ ഐന അദ്ഹബു വകൈഫ അസ്നഉ, എങ്ങനെയാണ് ഞാൻ അതുണ്ടാക്കുക? എങ്ങനെയാണ്, എവിടേക്കാണ് ഞാൻ പോവുക? وانا قلت في كتاب الله بغير ما اراد الله بها, അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒരു അർത്ഥം ഞാൻ പറഞ്ഞിട്ട് ഏത് ഭൂമിയാണ് എന്നെ അല്ലാഹുവിൽ നിന്ന് സംരക്ഷിക്കാൻ സാധിക്കുക? ഏത് ആകാശമാണ് എനിക്ക് തണൽ നൽകുക? ഞാൻ എങ്ങോട്ടാണ് ഓടി ഒളിക്കുക? എവിടെയാണ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ അർത്ഥം പറയാതെ, അതിനെ വിശദീകരിക്കാതെ പോവുകയാണ്. അദ്ദേഹത്തിന് അറിയാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല. ഒരു ഭൂമിയും സംരക്ഷിക്കില്ല, ഒരു ആകാശത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓടി ഒളിക്കാനോ എവിടെയെങ്കിലും പോയി മറയാനോ സാധിക്കുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ അറിവും അള്ളാഹുവിൻ്റെ കുദറത്തും ഏതെല്ലാം അള്ളാഹുവിൻ്റെ ആധിപത്യത്തിലും എല്ലാം വിധേയപ്പെട്ടിരിക്കുകയാണ്, എല്ലാം അവൻ്റെ കീഴിലാണ്. അതുകൊണ്ട് എല്ലാത്തിനെയും വലയം ചെയ്തവൻ അൽ മുഹീത്ത് എന്നതാണ് അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹു അൽ മുഹീത്ത് എന്ന് പറയുമ്പോൾ അവൻ്റെ അറിവുകൊണ്ട്, അവൻ്റെ ആധിപത്യം കൊണ്ട്, അവൻ്റെ കാരുണ്യം കൊണ്ട്, അവൻ്റെ കഴിവുകൊണ്ട് എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുന്നു, സർവ്വസൃഷ്ടികളെയും വലയം ചെയ്തിരിക്കുന്നു എന്നീ അറിവിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അള്ളാഹു മുഹീത്താണ് എന്ന് ശരിയാവിധം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ തെറ്റിലേക്ക് പോവില്ല. ഒരു ചരിത്രത്തിൽ കാണാൻ സാധിക്കും, മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ഒരു

0: മനുഷ്യൻ വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, എൻ്റെ മറ്റു തിന്മകളൊക്കെ എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ ഇന്ന തിന്മകൾ മാത്രം എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല, എന്താണ് പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ചില ചിന്തനീയമായ വാക്കുകൾ ഇട്ടു കൊടുക്കുന്നുണ്ട്. അവിടെ അൽ മുഹയ്യിത്ത് എന്ന് പറയുന്ന ആ നാമത്തെ അർത്ഥമാക്കുന്ന രൂപത്തിലുള്ള ചില ചിന്തകളാണ്. അള്ളാഹുവിൻ്റെ ഭൂമിയാണ്, അള്ളാഹുവിൻ്റെ ഭൂമി എന്നത് അള്ളാഹു മുഹയ്യിത്തായതുകൊണ്ട് തന്നെ സർവ്വതും അതിനുള്ളിലാണ്, അള്ളാഹുവിൻ്റെ അറിവിൻ്റെ പരിധിക്കുള്ളിലാണ്, അള്ളാഹുവിൻ്റെ ആധിപത്യത്തിനുള്ളിലാണ്. അപ്പോൾ ആ മനുഷ്യനോട് മാലിക്കുബിന് ദീനാർ റഹ്മത്തുല്ലാഹി അലൈഹി പറയാണ്, അള്ളാഹുവിൻ്റെ ഭൂമിയല്ലാത്ത മറ്റൊരു ഭൂമിയിൽ ചെന്ന് നീ തിന്മ ചെയ്തോ? അപ്പോൾ ആ മനുഷ്യൻ ആലോചിച്ചു, അള്ളാഹുവിൻ്റെ ഭൂമിയല്ലാത്ത മറ്റൊരു ഭൂമിയോ? സാധ്യമല്ലല്ലോ. രണ്ടാമത് ചോദിച്ചു, അള്ളാഹു കാണാത്ത അറിയാത്ത ഒരിടത്ത് പോയി നീ ചെയ്തോ? അള്ളാഹു അൽ മുഹയ്യിത്ത് എന്ന് പറയുന്ന നാമം മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹു അറിയാത്ത ഒരു ഇടമില്ല, അള്ളാഹു കാണാത്ത ഒരിടമില്ല. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇനി തെറ്റിയുക എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തൗബ ചെയ്യുന്നുണ്ട്. ഏതായാലും അൽ മുഹയ്യിത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അറിവ് എല്ലായിടത്തുമുണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എല്ലാത്തിനെയും വലഞ്ഞും ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ് ഈ ലോകത്തുള്ള സർവ്വതും, അള്ളാഹുവിൻ്റെ കഴിവ് എല്ലാത്തിലും മികച്ചു നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അൽ മുഹയ്യിത്ത് എന്ന നാമം അത് വിശാലമായി നമ്മൾ പഠിക്കുക, അതോടൊപ്പം അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ശ്രമിക്കുക, രഹസ്യ പരസ്യ ജീവിതത്തെ നന്നാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ് ബാറകല്ലാ. അബ്ദുറൌഫ് അലി കിമി നമ്മോട് ഇതുവരെ അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളിലെ സർവ്വതിനെയും വലയും ചെയ്തവൻ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ബാറക്കല്ലാഹു ഫീക്കും. ഇനി കഥ പറയാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ താല്പര്യമുള്ള ഇഷ്ടമുള്ള വീട്ടിയങ്കിളിൻ്റെ കഥ പറയാം പ്രോഗ്രാമിലേക്കാണ്. കരുണയുള്ളവരാവുക, അനുസരണയുടെ പാഠങ്ങൾ അർഷദ് അൽഹിക്കമി താനൂർ എഴുതി വിസ്ഡം സ്റ്റുഡൻസ് പുറത്തിറക്കിയ മക്കളോട് പറയാനുള്ള കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും ഇന്ന് വീട്ടി നമ്മോട് കഥ പറയുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് രണ്ട് കഥ കേൾക്കാനുണ്ട്. ഒന്നാമത്തെ കഥ കരുണയുള്ളവരാവുക, രണ്ട് അനുസരണയുടെ പാഠങ്ങൾ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തോട്ടത്തിലേക്ക് കടന്നു. അവിടെ ചെന്നപ്പോൾ ഒരൊട്ടകം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നബി കണ്ടപ്പോ ഒട്ടകം കരയാൻ തുടങ്ങി, അതിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകത്തിൻ്റെ അരികിലെത്തി. ഒട്ടകത്തിൻ്റെ ചെവിയുടെ പിറകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവി കൊടുത്തു. അതിനെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു. ഒട്ടകം കരച്ചിൽ നിർത്തി. ഒട്ടകത്തിൻ്റെ ദുഃഖമൊക്കെ പോയി. ഈ ഒട്ടകത്തിൻ്റെ യജമാനൻ എവിടെയാണ്? നബി ചോദിച്ചു. അൻസാരിയായ യുവാവ് നബിയുടെ മുന്നിലേക്ക് വന്നു. റസൂലേ, ഇതെന്റെ ഒട്ടകമാണ്, അയാൾ നബിയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരിയായ ആ സഹാബിയോട് പറയാണ്, നീ ഉടമപ്പെടുത്തിയ ഈ ജീവിയുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. തീർച്ചയായും ഈ ഒട്ടകം എന്നോട് സങ്കടം പറഞ്ഞിരിക്കുകയാണ്. അതിന് നീ വിഷമിപ്പിച്ച കാര്യത്തെക്കുറിച്ചാണ് സങ്കടം പറയുന്നത്. മൃഗങ്ങളോട് കരുണ കാണിക്കണമെന്ന് നബി ആ സ്വഹാബിയെ പഠിപ്പിക്കുകയാണ്. അപ്പോ ആ ഒട്ടകത്തിന് വിഷമിപ്പിച്ചതും അതിനെ പ്രയാസപ്പെടുത്തിയതും വേദനിപ്പിച്ചതുമായ സംഭവം പ്രവാചകന്റെ അടുത്ത് വന്ന് ആ ഒട്ടകം പരാതി പറഞ്ഞ സംഭവമാണ് നമ്മൾ കേട്ടത്. അപ്പൊ റസൂൽ എന്താ പറഞ്ഞത്? ആ ഒട്ടകത്തിനെ വേദനിപ്പിച്ചാൽ, അതിനെ സങ്കടപ്പെടുത്തിയാൽ പടച്ചവന്റെ അടുത്തു നിന്ന് നിങ്ങൾക്ക് ശിക്ഷയുണ്ട് എന്നാണ് പറഞ്ഞത്. കുഞ്ഞുമക്കളെ, നമ്മൾ മനുഷ്യരോട് മാത്രമാണോ കരുണ കാണിക്കേണ്ടത്? അല്ല, ജന്തുക്കളോടും ജീവജാലങ്ങളോടൊക്കെ നമ്മൾ കരുണ കാണിക്കണം. അപ്പോ രണ്ടാമത്തെ കഥ കേൾക്കണ്ടേ? അനുസരണയുടെ പാഠങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സ്വഹാബിയെ കണ്ടുമുട്ടി. അദ്ദേഹം കയ്യിൽ സ്വർണമോതിരം ധരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് മോതിരം ഊരിയെടുക്കുകയും അത് വലിച്ചെറിയുകയും ചെയ്തു. കാരണം എന്താന്ന് നമുക്കറിയില്ലേ? പുരുഷന്മാർക്ക് സ്വർണം ഹറാമാണല്ലോ. എന്നിട്ട് നബി പറഞ്ഞു, കൈവിരലുകളിൽ നിങ്ങൾ നരകത്തിൽ നിന്നുള്ള തീക്കെട്ടണിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോൾ അവിടെ ഒരുമിച്ച് കൂടിയവരിൽ ഒരാൾ അദ്ദേഹത്തോട് ആ സ്വർണമോതിരം എടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ സ്വർണം വേണമെങ്കിൽ വിൽക്കാലോ, ഉപയോഗിക്കേണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ, മാത്രമല്ല നിങ്ങളുടെ സ്ത്രീകൾക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. എന്നാൽ ആ സ്വഹാബിയുടെ മറുപടി കേൾക്കണോ നിങ്ങൾക്ക്? അള്ളാഹുവാണേ സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചെറിഞ്ഞത് ഞാൻ ഇനി തിരിച്ചെടുക്കുകയില്ല. ഓ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂല് വേണ്ടാന്ന് പറഞ്ഞൊരു കാര്യം, അതിനോട് പിന്നെ അത്രയധികം തീവ്രമായി അത് വെടിയാൻ ആ സ്വഹാബി തയ്യാറായി എന്നതാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മളോട് റസൂല് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? കുറേ കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ എത്ര നിസ്സാരമായിട്ടാണത് ചെയ്യാറുള്ളത്. ഈ സഹാബി ചെയ്തു നോക്കൂ നിങ്ങൾ, ആ സ്വർണ്ണ എടുക്കൽ അനുവദനീയായിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വലിച്ചെറിഞ്ഞു എന്ന കാരണത്താൽ പിന്നീടത് എടുക്കാൻ പോയിട്ടില്ല എന്നാ പറയണത്. അപ്പോൾ കുഞ്ഞുമക്കളെ, ഒന്ന് കരുണയുള്ളവരാകാനും നമ്മോട് മാത്രമല്ല മനുഷ്യരോട് മാത്രമല്ല എല്ലാ ജീവികളോടും നമ്മുടെ കാരുണ്യം കാണിക്കണം. മറ്റൊന്ന്, നമുക്കേറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകൻ്റെ വാക്കുകൾ, വിലക്കുകൾ നമ്മൾ വിലക്കുകളായി തന്നെ എടുക്കണം. ഇതാണ് ഇന്നത്തെ കഥ പറയാൻ പരിപാടിയിൽ നമ്മൾ കേട്ടത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം പുതിയ കഥയുമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ ബാറക്കല്ലാ, നല്ല ഒരു കഥാവിഷ്കാരമായിരുന്നു വീട്ടിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇനി നാം അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നു, ജനക്ഷേമം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൗദി അറേബ്യയിലെ ദമാമിലെ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ സിറാജ് ആലുവ, എന്നോടൊപ്പം ഇന്ന് അതിഥിയായി ഉള്ളത് ഷാജി ആലപ്പുഴ. പ്രവാസലോകത്ത് 3 പതിറ്റാണ്ട് ജീവകാരുണ്യ സാമൂഹ്യ രംഗത്ത് സേവനം ചെയ്തിട്ടുള്ള ഷാജി സാഹിബ് ഇന്ത്യൻ എംബസി വോളണ്ടിയറാണ്, അതിൻ്റെ കോർ കമ്മിറ്റി മെമ്പർ കൂടിയാണ്. ഇന്ന് ജനക്ഷേമം പരിപാടിയിൽ നമ്മോടൊപ്പം ഷാജി സാഹിബ് നമ്മോട് സംസാരിക്കുന്നു. ഷാജി സാഹിബ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.
3: പീസ് റേഡിയോയിലേക്ക് സ്വാഗതം. ഷാജി സാഹിബ്, ഇവിടെ പ്രവാസ ലോകത്തെ താങ്കളുടെ അനുഭവം പീസ് റേഡിയോ ശ്രോതാക്കളുമായി പങ്കുവെക്കുകയാണ്. ആദ്യമായി താങ്കളെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തുക.
4: എൻ്റെ പേര് ഷാജി ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി സ്വദേശിയാണ്. രണ്ട് 3 പതിറ്റാണ്ടായിട്ട് സൗദി അറേബ്യയിലെ റിയാദിൽ വർക്ക് ചെയ്യുന്നു. തുടക്കം മുതലേ KMCC പ്രവർത്തിച്ചു വരികയാണ്. KMCC നാഷണൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. എന്നെ എൻ്റെ തടി കൊണ്ട് പറ്റുന്ന, മനസ്സുകൊണ്ട് പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി, ജനക്ഷേമത്തിനു വേണ്ടി, നാളെ മരിച്ചു ചെല്ലുമ്പോൾ അത് ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരു പുണ്യ കർമ്മമായി കിട്ടുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹത്തോട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ തന്നെയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നതെന്നറിയാം. എങ്കിലും നമ്മുടെ നിയ്യത്ത് അത് തന്നെയാണ് മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം.
3: ഓക്കെ, നന്ദി. അള്ളാഹു തആല താങ്കളുടെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരട്ടെ. നമുക്കിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് താങ്കളുടെ ഈ 3 പതിറ്റാണ്ട് കാലത്തെ പ്രവാസി ുമായിട്ടുള്ള ഒരു സഹവാസത്തിൻ്റെയും അവർ അനുഭവിച്ച യാതനകളും അതുപോലെ തന്നെ അവർക്ക് നൽകിയ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ഈ ശ്രോതാക്കളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം തന്നെ നാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു പ്രവാസി വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി വരുമ്പോൾ അദ്ദേഹത്തിന് അവിടുത്തെ നമ്മുടെ ഇന്ത്യൻ എംബസി അതുപോലെ തന്നെ കോൺസുലേറ്റ് സേവനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സേവനങ്ങൾ ലഭിക്കും, അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രവാസി നാട്ടിൽ നിന്ന് വരുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്?
4: തീർച്ചയായും വളരെ കാര്യപ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. എന്ന് മാത്രമല്ല, ഒരു പ്രവാസിക്ക് ഇവിടെ നിന്നും കോൺസുലേറ്റ് അല്ലെങ്കിൽ എംബസി എന്ത് കിട്ടുന്നെന്ന് ഉള്ളതിനേക്കാൾ ഉപരി, ഒരു പ്രവാസി പ്രവാസ ലോകത്തേക്ക്, പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള രാജ്യത്തേക്ക് വരുമ്പോൾ താൻ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ താൻ എത്ര വിസയിലേക്കാണ് പോകുന്നത്, തൻ്റെ ശമ്പളം എന്താണ്, അവിടുത്തെ നിയമപരമായിട്ടുള്ള പരിധികളും പരിമിതികളും എന്തൊക്കെയാണ്, ഒരു ഇസ്ലാമിക രാജ്യത്തേക്ക് പ്രത്യേകിച്ച് ശരിയ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് നാം എന്തൊക്കെ ചെയ്യാം ചെയ്തുകൂടാ എന്ന ബോധം ഓരോരുത്തരിലും ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എനിക്ക് തോന്നുന്നത് ഇത്രയും വലിയ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം തൻ്റെ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും പറ്റുന്ന അബദ്ധങ്ങൾ ഒക്കെ ഉണ്ടാവുന്നത് താൻ എന്തിനു വേണ്ടി വരുന്നു, ഏതിനു വേണ്ടി വരുന്നു, തൻ്റെ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കാത്തതോ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതോ ആണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നായി തോന്നുന്നത്. നമ്മൾ ഫിലിപ്പീൻ പോലുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ് ഇവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി അവർ പോകുന്ന ഏത് വിസയിലേക്കാണെന്നും അവർക്ക് കിട്ടേണ്ട ശമ്പളം എന്താണെന്നും നിയമപരമായി അവർക്ക് എന്തൊക്കെ നേടിക്കൊടുക്കുവാൻ അവിടുത്തെ എംബസിയെ കൊണ്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ വിശദമായി തന്നെ ക്ലാസുകൾ എടുത്തതിന് ശേഷമാണ് വിടുന്നത്. ഇവിടെ ഇന്ത്യ ഗവൺമെൻ്റ് ആയാലും സംസ്ഥാന സർക്കാരുകളായാലും ചെയ്യേണ്ടത് ഇത്തരം ബോധവൽക്കരണ ക്ലാസുകൾ വർക്ക്ഷോപ്പുകൾ ചെയ്തുകൊണ്ട് തങ്ങൾ പോകുന്ന വിസയെക്കുറിച്ച് അതിൻ്റെ ജോലിയുടെ സ്വാഭാവികതയെക്കുറിച്ചിട്ട് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ, അടിസ്ഥാനമായിട്ട് അവിടെ ചെന്നു കഴിഞ്ഞാൽ അടിസ്ഥാന ഭാഷ എന്താണെന്നും അതിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. സൗദി അറേബ്യ പോലൊരു രാജ്യത്തേക്ക് വരുമ്പോൾ പലപ്പോഴും നമുക്കറിയാം നിരപരാധികളായിട്ടുള്ള ഒട്ടനവധി സുഹൃത്തുക്കളാണ് കഞ്ചാവും ചരസും അല്ലെന്നുണ്ടെങ്കിൽ മയക്കുമരുന്നുകൾ കൊണ്ടുവന്ന് എയർപോർട്ടിൽ നിന്ന് പിടിക്കപ്പെടുന്നത്. ഒരുപാട് പേര് ഇതിൽ നിരപരാധിയാണ്. പക്ഷേ ഇവർ കുറ്റം ചെയ്തവരാണോ അല്ലേ എന്ന് നോക്കലല്ല, നേരെ മറിച്ച് ഒരു രാജ്യത്ത് നിയമപരമല്ലാത്തൊരു വസ്തു കൊണ്ടുവരുമ്പോൾ അത് കൈവശം വെച്ചിരിക്കുന്നവരെ ആ നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ കർത്തവ്യമാണ്. പലപ്പോഴും ഇവർ പല രീതിയിലും ചതിക്കപ്പെടുന്നവരാണ്. ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത്, ഒരു 90% അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സംഭവങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ 10% ഉണ്ടാവും അറിയാതെ ഇതിൻ്റെ കാരിയേഴ്സ് ആകുക. നാം ചെയ്യേണ്ടത് പരിചയമുള്ള ആളായാലും ശരി പരിചയമില്ലാത്ത ആൾക്കാരായാലും ശരി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അത് പല രൂപത്തിലും കൊടുക്കാറുണ്ട്. ലെറ്ററിൻ്റെ രൂപത്തിൽ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ ഏതെങ്കിലും പൊതികൾ പോലെ കൊടുക്കാറുണ്ട്, പല രൂപത്തിലും കൊടുക്കാറുണ്ട്. ഇത് നിർബന്ധമായിട്ടും അത് തുറന്ന് നോക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായി ഓരോ യാത്രക്കാരനും ഇങ്ങോട്ട് യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തിയും അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നാം സ്നേഹത്തിൻ്റെ പേരിൽ പരിചയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാർ കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഒക്കെ ഇത് നോക്കാതെ കൊണ്ടുവരാറുണ്ട്. അവിടെ പറ്റുന്ന അബദ്ധം എന്ന് പറയുന്ന ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ ബന്ധത്തിൽപ്പെട്ട സഹോദരങ്ങളോ ഒക്കെ ആകാം നമ്മുടെ കയ്യിൽ കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ അവർക്ക് പരിചയമുള്ളതോ പരിചയമില്ലാത്തതോ ആൾക്കാർ അവരുടെയും കൊടുത്തിട്ട് അവർ കൊണ്ടുവരുന്നതായിരിക്കാം. നാം നമ്മുടെ പെട്ടിയിലേക്ക് ഇത് വെക്കുന്നതിന് മുമ്പായി അത് തുറന്ന് നമ്മുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം പലപ്പോഴും നാം അതിഭീകരമായ തെറ്റിലേക്ക് അതിഭീകരമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്ന് പെട്ടുപോകും. വൺസ് ഇത് നമ്മളെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിൽ നമ്മുടെ നിരപരാധിത്വം തെളിയിച്ചാൽ പോലും ഒരു കാരണവശാലും സൗദി അറേബ്യയിലെ നിയമപ്രകാരം നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് പുതുതായി വരാനുള്ളവരായാലും ശരി നാട്ടിൽ വെക്കേഷന് പോയിട്ട് വരുന്നവരായാലും ശരി എനിക്ക് അവരോടൊക്കെ തന്നെയുള്ള വളരെ താഴ്മയായ ഒരു അപേക്ഷ, നിങ്ങൾ പരിചയമുള്ളവരുടേതായാലും ശരി പരിചയമില്ലാത്തവരുടെ കയ്യിൽ നിന്നായാലും ശരി ഒരു വസ്തുവും സ്വീകരിക്കാതിരിക്കുക. നിർബന്ധമായി സ്വീകരിക്കേണ്ടൊരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് എന്ന് തുറന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അതേപോലെ തന്നെ എയർപോർട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾ എയർപോർട്ടിലായാലും മറ്റുള്ള സ്ഥലങ്ങളിലായാലും നിങ്ങളുടെ ബാഗുകൾ എവിടെയും വെച്ചിട്ട് അലക്ഷ്യമായി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കുക. നിങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ ലഗേജുകൾ ഉണ്ടാവുക. അത് ഒരുപാട് നമുക്ക് നന്മ മാത്രം ചെയ്യുന്ന ഒന്നായിരിക്കും.
3: പുതുതായി വരുന്ന പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് താങ്കൾ പറഞ്ഞത്. കാരണം ഒരാൾ ഇത്തരം വിദേശ രാജ്യങ്ങളിലെ നിയമങ്ങൾ അറിയാതിരിക്കുകയും ഇപ്പോൾ ഇതുപോലെ തന്നെ മയക്കുമരുന്ന് പോലെയുള്ള വളരെ ഗൗരവമായ വസ്തുക്കൾ കൊണ്ടുവരുമ്പോൾ ഒരു രണ്ട് തെറ്റാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ താങ്കൾ ചർച്ച ചെയ്തത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ സ്വയം ജീവൻ ബലിയാടാക്കുന്ന ഒരു സംഭവവും അതുപോലെ തന്നെ ഒരു വിദേശത്തെ രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കുക എന്നുള്ള രണ്ട് കുറ്റങ്ങൾ വരുന്നൊരു സംഗതിയായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മത വേണം. അതൊക്കെ ആയിരിക്കട്ടെ. ഇന്ത്യൻ എംബസി നമുക്കറിയാം ഏകദേശം നമ്മുടെ കണക്കുകൾ പറയുന്നത് ഒരു 3 മില്യണോളം ഇന്ത്യക്കാരിവിടെ ഉണ്ടെന്നാണ് പ്രവാസികളായിട്ട്. അപ്പോൾ എത്രമാത്രം ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഒരു ഘടന ഇത്തരം പ്രവാസികളായ ഇന്ത്യക്കാരെ അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താനായിട്ട് ഉണ്ട് എന്നൊന്ന് വിശദീകരിക്കാമോ?
4: തീർച്ചയായിട്ടും. ഈ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ചൊരു 5-4 5-6 വർഷമായിട്ട് പ്രത്യേകിച്ചും, അല്ലെങ്കിൽ ഒരു 10 വർഷത്തോളമായി വിശിഷ്യ എംബസി വളരെ സജീവമായിട്ട് തന്നെയാണ് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കാര്യത്തിൽ ഇടപെടുന്നത്. ഈ സമീപകാലത്തായിട്ട് ഈ കഴിഞ്ഞ 4-5 വർഷമായി വളരെ ഊർജ്ജസ്വലമായും ഓരോ ഇന്ത്യക്കാരൻ്റെയും ജീവനും സ്വത്തിനും ഉറപ്പ് വരുത്തേണ്ടത് എംബസി തന്നെയാണ് എന്ന് എംബസിക്കും അതേപോലെ തന്നെ ഓരോ ഇന്ത്യൻ പൗരനും ബോധ്യപ്പെട്ട വർഷങ്ങളാണ് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ കടന്നുപോയിട്ടുള്ളത്. തീർച്ചയായും എംബസി അംബാസിഡർ മുതൽ താഴോട്ടുള്ള ജീവനക്കാരൊക്കെയും അവരുടെ സമയം നോക്കാതെ തങ്ങൾ ഈ രാജ്യത്ത് വന്നിരിക്കുന്നത് തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാനും അവർക്ക് പരിരക്ഷ നൽകുന്നതിനുമാണെന്നുള്ള ബോധം അവർക്ക് ഉണ്ടാവുകയും അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും എംബസിക്ക് സാധിച്ചു എന്നുള്ളത് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട വിഷയമാണ്. അതിൽ എനിക്ക് ഏറ്റവും പ്രാധാന്യമായിട്ട് തോന്നിയിട്ടുള്ളത് ഓരോ ഇന്ത്യൻ പൗരനും ആ ബോധം ഉണ്ടായി എന്നുള്ളതാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് പലപ്പോഴും എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഉൾപ്പെടെ വന്നിട്ടുള്ളത് ഇന്ത്യക്കാർക്ക് എംബസിയിലേക്ക് കടന്നു ചെല്ലാൻ ഭയമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ ഒരിടമില്ലായിരുന്നു, അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ എംബസി ഉള്ളത് എന്ന ഒരു ബോധമില്ലായ്മ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം നേരെ മറിച്ച് എംബസിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ 2-3 അംബാസിഡറും അതേപോലെ എടുത്തു പറയേണ്ട ഒരു പേര് എന്ന് പറയുന്നത് നമ്മുടെ DCMആയിരുന്ന CB ജോർജ്, അദ്ദേഹം ഉൾപ്പെടെയുള്ളവരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ചെലവഴിച്ചു എന്നുള്ളത്. അവർ ചെയ്തത് ഇവിടുത്തെ ഓരോ പ്രവാസി സംഘടനകളെയും സാമൂഹ്യ പ്രവർത്തകരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരിലൂടെ എംബസിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഒരു പരിധിവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുതായി പോകും, അതുകൊണ്ട് പൂർണ്ണമായും വിജയിച്ചു എന്ന് തന്നെ പറയാം എംബസി അക്കാര്യത്തിൽ.
3: സൗദി അറേബ്യ പോലെ ഒരു വലിയ രാജ്യം, ഇപ്പോൾ നമുക്കറിയാം എംബസിയും അതുപോലെ തന്നെ കോൺസുലാർ സേവനങ്ങളും ഇവിടുത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വിദൂര ഗ്രാമങ്ങൾ അതുപോലെ തന്നെ സൗദിയുടെ ഒറ്റപ്പെട്ട പ്രവിശ്യകൾ അല്ലെങ്കിൽ മറ്റു അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ, ഇത്തരത്തിലുള്ള നാടുകളിൽ പ്രവാസത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ ഇന്ത്യക്കാർക്ക് ഈ എംബസിയുടെ സേവനങ്ങൾ ലഭ്യമാകുന്നതിനുള്ള സംവിധാനങ്ങളൊന്ന് വിശദീകരിക്കാമോ?
4: ഒരു കാലഘട്ടത്തിൽ റിയാദ്, ദമാം, ജദ്ദ എന്നീ മേഖലകളിൽ മാത്രമായിരുന്നു എംബസി ഒതുങ്ങി നിന്നത്. അപ്പോഴും റിയാദിലും ജദ്ദയിലും മാത്രമായി ഒതുങ്ങി നിന്ന എംബസി പിന്നീട് അത് ദമാം പോലെ ടൗൺ പട്ടണത്തിലേക്കും ഫ്രീക്വൻറ്റ് വിസിറ്റിലൂടെ വരികയുണ്ടായി. എന്നാൽ നേരെ മറിച്ച് ഇന്ന് സൗദി അറേബ്യയിലെ ഓരോ മുക്കിലും മൂലയിലും എംബസിയുടെ സേവനങ്ങൾ എത്തത്തക്ക വിധത്തിലുള്ള സംവിധാനങ്ങളാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. VFS പോലുള്ള സംവിധാനത്തിലൂടെ പാസ്പോർട്ട് പുതുക്കുക, സർട്ടിഫിക്കറ്റിൽ അറ്റസ്റ്റ് ചെയ്യുക തുടങ്ങി എല്ലാ എംബസിയുടെ സേവനങ്ങളും എത്തിച്ചു കൊടുക്കുവാൻ എംബസിക്ക് സാധിച്ചു എന്നുള്ളത് ഇവിടെ പ്രത്യേകം പ്രശംസനീയം തന്നെയാണ്. കൂടാതെ എംബസിയിലെ ഉദ്യോഗസ്ഥർ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഓരോ ഗ്രാമപ്രദേശങ്ങളും ഇറങ്ങിച്ചെന്നുകൊണ്ട് സേവനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നൊരു കാഴ്ച കാണാം. ഇവിടെ ഒരു കാര്യം കൂടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സാധാരണ ഇത്രയും കാലങ്ങൾ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാരെയാണ് എംബസി വിട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഓരോ ആഴ്ചയും ഓരോ ദിവസവും അംബാസിഡറും ഫസ്റ്റ് സെക്രട്ടറി അല്ലെങ്കിൽ സെക്കൻഡ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഓരോ പ്രവിശ്യകളിലും ഓരോ ഗ്രാമങ്ങളിലും ഓരോ മുക്കിലും മൂലയിലും ചെന്ന് അവരുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും ജനങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു സന്തോഷ വാർത്ത നമുക്ക് ദിവസവും കാണുവാൻ സാധിക്കുന്നതാണ്.
3: ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു ഇവിടെ VFS എന്ന്. ഇപ്പോൾ ഇതിന് മുമ്പൊക്കെ പാസ്പോർട്ട് പുതുക്കാനായിട്ട് നമ്മൾ ഡയറക്റ്റ് എംബസിയെ സമീപിക്കണം, അപ്പോൾ അല്ലെങ്കിൽ ജിദ്ദയിലുള്ള കോൺസുൽ ഓഫീസിനെ സമീപിക്കണം. ഈ VFSന്റെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് വിശദീകരിക്കാം. അതുപോലെ തന്നെ പാസ്പോർട്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ പല പ്രവാസികളിലും സ്വാഭാവികമായിട്ടൊരു മടി, അതുപോലെ തന്നെ നമ്മൾ ഒരു മൂന്നാം കക്ഷിയെ ഏൽപ്പിക്കുക, ഇത്തരം നടപടികൾ എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നൊന്ന് വിശദീകരിക്കാമോ?
4: തീർച്ചയായിട്ടും സിറാജിൻ്റെ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം VFS എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസി എന്ത് ചെയ്യുന്നു എന്ന് പലപ്പോഴും വിദ്യാസമ്പന്നര് എന്ന് നടിക്കുന്ന നമ്മളിൽപ്പെട്ടവർക്ക് പോലും അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പച്ചപരമാർത്ഥം. എംബസി ചെയ്യുന്ന ഏതാണ്ട് 98% പ്രവർത്തനങ്ങളും സേവനങ്ങളും VFS ത്രൂ നമുക്ക് കിട്ടുന്നതാണ്. പാസ്പോർട്ട് പുതുക്കലായാലും ശരി, ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂസ് ആയാലും ശരി, അറ്റസ്റ്റേഷനായാലും ശരി, ഒട്ട് എംബസി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും തന്നെ, ഒരു 98% കാര്യങ്ങളും തന്നെ ഈ VFS വഴി തന്നെയാണ് നാം പോവേണ്ടത്, നമുക്ക് കിട്ടേണ്ടതും. അപൂർവമായ ചില കേസ് ചില സംഗതികൾക്ക് മാത്രമാണ് എംബസി പോവുകയും അത് അപ്രൂവൽ എടുക്കുകയും ചെയ്യേണ്ടത്. അതിനും VFSൽ ചെന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ചിലപ്പം നാം പോകണോ വേണ്ടേ എന്ന് പോലും നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. നാം പലപ്പോഴും ഈ അൺഓതറൈസ്ഡ് ഏജൻസികളിലേക്ക് പോകുന്നത് ചില ചെറിയ ചെറിയ ലാഭങ്ങൾ നോക്കിയാണ്. നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെയായിരിക്കും. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും തന്നെയുള്ള നഷ്ടങ്ങളാണ് നാം ഇത്തരം ഏജൻസികളെ സമീപിക്കുമ്പോൾ ഉണ്ടാവുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ റിയാദിലെ ബത്തയിലുണ്ടായ തീപിടുത്തം, അതിൽ 100 പാസ്പോർട്ടുകളാണ് കത്തി നശിച്ചു പോയത്. എന്നാൽ ഈ പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർക്ക് അത് ഗവൺമെൻറ് തലത്തിലോ അല്ലെങ്കിൽ നമ്മുടെ എംബസിയിടത്തോ അത് ഇന്നിടത്ത് വെച്ച് നശിച്ചു പോയി എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. കാരണം ഇവരൊക്കെ കൊടുത്തിരുന്നത് അൺഓതറൈസ്ഡ് ഏജൻസികളിലായിരുന്നു. എന്നാൽ ഓതറൈസ്ഡ് ഏജൻസികൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള റെസീപ്റ്റ് കാണും. ആ പാസ്പോർട്ട് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, എംബസിയുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് ആ പാസ്പോർട്ട് തരിക എന്നുള്ളത്. എന്ന് മാത്രമല്ല, പലപ്പോഴും 2-3 ഇരട്ടി പൈസ കൊടുത്തിട്ടാണ് നാം ഈ ചെറുകിട ഏജൻസികളെ പിടിച്ച് ആ ത്രൂ നമ്മൾ പാസ്പോർട്ട് കൊടുക്കുന്നത്. ഒരു കാലഘട്ടത്ത് ഉണ്ടായിരുന്നു ഈ എംബസിയുടെ പ്രവർത്തനങ്ങൾ ശരിക്കും ചെല്ലാത്ത സ്ഥലങ്ങളിലെ, അവരുടെ സേവനങ്ങൾ കിട്ടാത്ത ഇടങ്ങളിലെ ഇത്തരം ഏജൻസികളെ സമീപിക്കുക എന്നുള്ളത്. ഇന്ന് എല്ലാ മേഖലയിലും എല്ലാ കുഗ്രാമ പ്രദേശങ്ങളിൽ പോലും എംബസിയുടെ ഇത്തരം ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. നാം എംബസിയുടെ പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ തീർച്ചയായും ആ ഓതറൈസ്ഡ് ഏജൻസിയിൽ ത്രൂ VFS ത്രൂ തന്നെ കൊടുക്കുന്നതായിരിക്കും നമുക്ക് ഉത്തമമായിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചെറിയൊരു കുഞ്ഞു ലാഭത്തിന് വേണ്ടി, ഏതോ സമയത്തിൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും ഒരു മണിക്കൂറോ 2 ലാഭിക്കാൻ വേണ്ടി നാം ചെന്ന് പെടുന്നത് പടുകുഴിയിലാണ്. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് നാം എല്ലാം വിട്ടു നിൽക്കേണ്ടത് അത്യന്താവശ്യമാണ്.
3: ഈ പാസ്പോർട്ട് ഇപ്പോൾ നമുക്ക് സ്വന്തമായി കയ്യിൽ വെക്കാമെന്നൊരു നിയമം സൗദിയിൽ വന്നിട്ടുണ്ടോ? അത് എപ്രകാരം ഇവിടെ നമുക്ക് നടപ്പിലാകുന്നുണ്ട് എന്നൊന്ന് വിശദീകരിക്കാമോ?
4: തീർച്ചയായും സൗദി അറേബ്യയിലെ സത്യത്തിൽ ഇത് പണ്ട് മുതലേ ഉണ്ടായിരുന്നൊരു നിയമമാണ്. എന്നാൽ ഇതുവരെയും ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടില്ലായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ജനങ്ങൾ പോലും അറിഞ്ഞു തുടങ്ങിയത് പാസ്പോർട്ട് കസ്റ്റഡിയിൽ വെക്കേണ്ടത് അതിൻ്റെ ഉടമയാണ് എന്നും. അത് സൗദി ഗവൺമെൻറ് പോലും വളരെ ഒഫീഷ്യലായിട്ട് തന്നെ അത് പുറത്തിറക്കുകയും ഏതാണ്ട് 10,000 റിയാലോളമാണ് നമ്മുടെ അനുമതിയില്ലാതെ നമ്മുടെ സ്പോൺസർ നമ്മുടെ പാസ്പോർട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് സൗദി ഗവൺമെൻറ് ഈടാക്കുന്നത്. അത്തരം ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് എംബസിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സൗദി ഗവൺമെൻറ്റിനെയോ സമീപിക്കാവുന്നതാണ്. അത് അവിടെ സമീപിച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് തലത്തിൽ തന്നെ അതിനുള്ള എൻക്വയറികൾ ഉണ്ടാവും. അത് അത്തരം അത് നിയമവിരുദ്ധമാണ് എന്ന് മാത്രമല്ല, അത്തരം പാസ്പോർട്ടുകൾ സൂക്ഷിക്കുന്ന സ്പോൺസേഴ്സ് ആയാലും ശരി, കമ്പനികൾ ആയാലും ശരി, അത് വാങ്ങിക്കൊടുക്കാനുള്ള സംവിധാനവും പിഴ ഉൾപ്പെടെയുള്ള മറ്റ് നിയമ നടപടികൾ ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ടും ഉണ്ടാവും.
3: അതുപോലെ തന്നെ വി എഫ് എസ് അല്ലെങ്കിൽ എംബസി സർവീസുമായി ബന്ധപ്പെട്ട് ഈ പാസ്പോർട്ട് അല്ലാതെ തന്നെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു അറ്റസ്റ്റേഷൻ, അതുപോലെ തന്നെ പവർ ഓഫ് അറ്റോണി, ഇതിൻ്റെയൊക്കെ സേവനങ്ങൾ എപ്രകാരമാണ്, അല്ലെങ്കിൽ അതിന് എത്ര സമയം കാലതാമസം എടുക്കുമെന്നൊന്ന് വിശദീകരിക്കാമോ?
4: ഇത് റിയാദ്, ദമാം, ജദ്ദ പോലുള്ള സ്ഥലങ്ങളിൽ വി എഫ് എസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഓഫീസുകളിൽ എംബസി ഉദ്യോഗസ്ഥർ വന്നിരിക്കുകയും ഒരു മണിക്കൂറോ രണ്ടോ മണിക്കൂറോ മാക്സിമം തിരക്കാണെങ്കിൽ ചെയ്ത് കൊണ്ടുവരാവുന്ന ഒരു ഒരു കാര്യം മാത്രമാണ്. തിരക്ക് അത് തിരക്കിനെ അപേക്ഷിച്ചിരിക്കും. ഏറ്റവും വലിയ തിരക്കാണെങ്കിൽ പോലും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിൽ കൂടുതൽ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരികയില്ല. അത് പിന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം നമുക്ക് അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുപോരാൻ സാധിക്കും.
3: അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നിലവിൽ കാലികമായിട്ട് ഉണ്ടായിരുന്നൊരു ഇഷ്യൂസാണ് ഈ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് ഇവിടെ ജോലിക്ക് വരുന്ന ആളുകൾ പല മേഖലകളിലും, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ മെഡിക്കൽ പോലുള്ള മേഖലകളിൽ സർട്ടിഫിക്കറ്റ് പരിശോധനയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എംബസി എന്ത് നിലപാടുകൾ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ വരുന്നവർ പഠിച്ച സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മുൻകരുതലുകൾ ഇവിടെ ജോലിക്ക് വരുമ്പോൾ സ്വീകരിക്കണമെന്നൊന്ന് വിശദീകരിക്കാം?
4: ഇവിടെ പ്രത്യേക എഞ്ചിനീയറിങ് അതേപോലെ മെഡിക്കൽ ഡോക്ടേഴ്സ് ആയാലും നേഴ്സസ് ആയാലും അതേപോലെ ടെക്നീഷ്യൻസ്, എക്സ്റേ ടെക്നീഷ്യൻസ്, മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള ടെക്നീഷ്യൻസ് ഒക്കെ തന്നെ ആയാലും ശരി, ഓതറൈസ്ഡ് അല്ലാത്ത ഏജൻസികളിൽ നിന്നും പഠിച്ചിട്ടുള്ളവർക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇവരെ മിക്കവാറും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഗവൺമെൻറ് തലത്തിലോ മറ്റൊന്നും രജിസ്ട്രേഷൻ കാണില്ല, അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിരിക്കില്ല. നമ്മളൊരു ആവേശത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് ഈ പറഞ്ഞ ഭവിഷ്യത്തുകൾ സംഭവിക്കുന്നത്. തീർച്ചയായും സൗദി ഗവൺമെൻറ് പണ്ടൊക്കെ ഒരു റാൻഡം ചെക്കിംഗ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഓരോ സർട്ടിഫിക്കറ്റിലും സൂക്ഷ്മ പരിശോധനയ്ക്ക് പോവാറുണ്ട്. ഇത് തിരിച്ച് ആ സ്ഥാപനത്തിലേക്ക് അയക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ ഇവർ എൻക്വയറി നടത്തുകയും അത്തരമൊരു സ്ഥാപനം ഇല്ല എന്ന് കണ്ടെത്തിയാൽ, രജിസ്ട്രേഷൻ ഇല്ല എന്ന് കണ്ടെത്തിയാൽ, നമ്മുടെ പേരവിടെ ഇല്ല എന്ന് കണ്ടെത്തിയാൽ ഇവർ നേരിടേണ്ടത് നിയമപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് തന്നെയായിരിക്കും. ജയിൽവാസം ഉൾപ്പെടെയുള്ള എല്ലാ ശിക്ഷകളും ഇത്തരം ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു നിയമമാണ് സൗദി അറേബ്യയിലുള്ളത്. മുമ്പും ഇത്തരം നിയമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ആ നിയമം വളരെ കർക്കശമാക്കിയിട്ടുണ്ട്. ഒരുപാട് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരം കേസുകൾ ഫേസ് ചെയ്യുന്നവരാണ്. ജയിലിനകത്ത് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ തന്നെയും ഇനി പുതുതായി വരാനിരിക്കുന്നവരൊക്കെ തന്നെയും ശ്രദ്ധിക്കേണ്ടത് തങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ തങ്ങൾ ചെയ്ത കോഴ്സ്, അത് ചിലപ്പോൾ ചില നാട്ടിലെ പ്രശസ്തമായ ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ ആയിരിക്കാം, പക്ഷേ ആ പർട്ടിക്കുലർ കോഴ്സ് അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ടാവില്ല. പക്ഷേ അവരുടെ ആ ആ പേര് വെച്ചിട്ട് അവർ ആ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന അതാണ് പലപ്പോഴും കണ്ടുവരുന്നത്. പക്ഷേ ഇത് രജിസ്ട്രേഡ് ആയിരിക്കില്ല. അതേപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഇല്ലാത്ത ഹോസ്പിറ്റലുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഇല്ലാത്ത എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവരാറുണ്ട്. ചില സംശയങ്ങളുടെ പേരിൽ ഇവരിത് എൻക്വയറിക്ക് അയക്കുകയും അത്തരം ഒരാൾ അവിടെ ജോലി ചെയ്തതായിട്ട് അവിടെ ഒരു റെക്കോർഡും ഇവർക്ക് കണ്ടെത്താൻ സാധിക്കാതിരിക്കുകയും, അതല്ല എന്നുണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെ ഇല്ലാത്ത ഘട്ടങ്ങൾ വരികയും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്.
3: ഈ തൊഴിൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എംബസിക്ക് പ്രത്യേക വിഭാഗം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, എത്രമാത്രം തൊഴിൽ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായ നിയമപ്രശ്നങ്ങളിൽ എംബസിയുടെ ഒരു കരുതൽ പ്രവാസികൾക്കുണ്ടാകും?
4: ഒരു ഇന്ത്യൻ പൗരൻ സൗദി അറേബ്യയിൽ വന്ന അന്ന് മുതൽ തന്നെ എംബസിയിൽ ബന്ധപ്പെടുവാനും അല്ലെന്നുണ്ടെങ്കിൽ എംബസിയുടെ പ്രവർത്തനങ്ങളിൽ ആശ്രയിക്കാനും എംബസിയുടെ പ്രവർത്തനങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കും. തൊഴിൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരനൊരു പ്രശ്നമുണ്ടാവുമ്പോൾ അവർ വെൽഫെയർ വിഭാഗത്തിൽ, തൊഴിൽ വിഭാഗത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥ ശൃംഖല തന്നെ അവിടെയുണ്ട്. അവിടെ നിരവധി ജോലിക്കാരുണ്ട്, കൂടാതെ സാമൂഹ്യ പ്രവർത്തകരുണ്ട്. അവരുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് എംബസി ബന്ധപ്പെടുകയും ആ തൊഴിൽ മേഖലയിൽ ആരുമായിട്ടാണോ ഇവർക്ക് പ്രശ്നമുള്ളത് അത് പരിഹരിക്കാൻ അവർ തുനിഞ്ഞിറങ്ങുകയും ചെയ്യും. ഇനി കോടതിയിലിരിക്കുന്ന കേസാണ് അതല്ല നിയമസഹായം വേണ്ടൊരു കേസാണ് എന്നുണ്ടെങ്കിൽ എംബസി ഉദ്യോഗസ്ഥരെ, ട്രാൻസ്ലേറ്റർ ഉൾപ്പെടെയുള്ളവരെ കോടതിയിൽ വിടുകയും നമ്മുടെ കേസ് എപ്പോഴാണോ അന്ന് അവർക്ക് ട്രാൻസ്ലേഷന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. സ്വാഭാവികമായും എല്ലാ കോടതികളിലും എല്ലാ ഭാഷയും അറിയാവുന്ന ഓരോ ട്രാൻസ്ലേറ്റർ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത് കൂടാതെയാണ് പലപ്പോഴും നമ്മുടെ ഈ എംബസിയുടെ ട്രാൻസ്ലേറ്റർ അവിടെ പോവുകയും നമ്മൾക്ക് വേണ്ട നിയമപരമായ നടപടികൾ ചെയ്തു തരികയും ചെയ്യുന്നത്. കൂടാതെ എംബസിയിലെ ഉദ്യോഗസ്ഥർ എല്ലാ ദിവസവും തന്നെ ജയിലുകൾ സന്ദർശിക്കുകയും ജയിലിൽ കിടക്കുന്ന ഇന്ത്യക്കാർ ഏത് കേസിലാണ് ഉൾപ്പെട്ടതെന്നും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആരായുകയും അവർക്ക് വേണ്ട നിയമസഹായങ്ങൾ കൊടുക്കാൻ പറ്റുന്ന കേസുകൾക്ക് എംബസി നിയമസഹായം കൊടുക്കുകയും ചെയ്യാറുണ്ട്.
3: അതുപോലെ തന്നെ ഇവിടെ സൗദി തൊഴിൽ നിയമം ഇപ്പോൾ വളരെ ശക്തമാണ്. എന്നാൽ സൗദി തൊഴിൽ നിയമത്തിൽ വരാത്ത ഒരു വിഭാഗമാണ് ഇവിടുത്തെ വീട്ടു ജോലിക്കാരൊക്കെ. ഇത്തരക്കാരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ശക്തമായ നിയമം ഇന്ത്യ ഗവൺമെൻറ് എടുത്തു എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ അത്തരം നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് വിശദീകരിക്കാമോ?
4: ഇവിടെ ഡൊമസ്റ്റിക് വർക്കേഴ്സ് എന്നുള്ള ആ കാറ്റഗറി സൗദിയിലെ ലേബർ ഇഷ്യൂസിൽ വരുന്നില്ല എങ്കിൽ പോലും എൻ്റെ ഒരു അനുഭവ സമ്പത്ത് വെച്ച് ഏറ്റവും നന്നായി പരിരക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗം തന്നെയാണ് ഈ ഹൗസ് ഡ്രൈവേഴ്സ് ആയാലും ശരി, ഹൗസ് മെയ്ഡ്സ് ആയാലും ശരി. പക്ഷേ ഇവർ മറ്റുള്ള സാധാരണ ജോലിക്കാർ മറ്റുള്ള കോടതികളിലേക്ക് പോകുമ്പോൾ ഇവർ പോവേണ്ടത് അമീർ കോർട്ട് പോലുള്ള സ്ഥാപനങ്ങളിലാണ്. ഇവർ കൊടുക്കുന്ന കേസുകൾ മറ്റുള്ള ഏതൊരു കേസിനേക്കാൾ അവർ ത്വരിതഗതിയിൽ തന്നെയാണ് അതിന് തീർപ്പുണ്ടാക്കുന്നത്. തീർച്ചയായും സൗദി ഗവൺമെൻറ് ഇത്തരം ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അവർക്ക് മെഡിക്കൽ ഉൾപ്പെടെയുള്ള പലതും അവർക്ക് സൗജന്യമായിട്ട് തന്നെ ഇവർ കൊടുക്കുന്നുണ്ട്. അവരുടെ ഇക്കാമ ഫീസൊക്കെ വളരെ ലളിതമാണ്. മറ്റുള്ളവർ ലെവിയും മറ്റും കൊടുക്കുമ്പോൾ ഇവരിതൊന്നുമില്ലാതെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവ സമ്പത്ത് കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും 100% സംരക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗം തന്നെയാണ് ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സ് എന്നുള്ളത്.
3: അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ സമീപകാലത്ത് ഇവിടെ രാജകാരുണ്യത്തിൻ്റെ ഭാഗമായിട്ട് പൊതുമാപ്പ് ലഭ്യമായിട്ടുണ്ട് എല്ലാ രാജ്യക്കാർക്കും. പക്ഷേ ഇവിടെ ഇന്ത്യൻ സമൂഹത്തെ ഇവിടെയുള്ള സൗദി ഗവൺമെൻറ് അധികൃതരൊക്കെ വളരെ സ്തുത്യർഹമായിട്ട് അവർ പല സ്ഥലങ്ങളിലും അഭിനന്ദിച്ചിട്ടുണ്ട്. പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസിയുടെ സേവനങ്ങൾ എപ്രകാരമായിരുന്നു എന്നൊന്ന് വിശദീകരിക്കാമോ?
4: തീർച്ചയായിട്ടും മായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നതിന് മുമ്പ്, ഈ സൗദി ഗവൺമെൻറ്റിനെ അക്കാര്യത്തിൽ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ലോകത്തെ ഒരു രാഷ്ട്രം പോലും കാണില്ല തങ്ങളുടെ രാജ്യത്ത് അനധികൃതമായി വന്നുപെട്ടിട്ടുള്ള, തങ്ങളുടെ രാജ്യത്തിൻ്റെ നിയമസംഹിതകൾക്കെതിരായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തെ എഴുതി വെച്ചിട്ടുള്ള, തങ്ങളുടെ പൗരന്മാർക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും നിയമപരമായല്ലാതെ മറ്റുള്ള വഴിയിലൂടെ നേടിയെടുക്കുന്ന ഒരു വിഭാഗത്തെ, അല്ലെന്നുണ്ടെങ്കിൽ വളരെ ഇവിടുത്തെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന വിധത്തിൽ തന്നെ ഈ രാജ്യത്ത് കടന്നുകൂടുകയും ഇവിടെ ജോലി ചെയ്യുകയും ചെയ്യുന്നവരെ എല്ലാ നിയമ പരിരക്ഷയും കൊടുത്തുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചയക്കുന്ന ഏറ്റവും മഹത്തായ ഒരു സ്തുതിയർഹമായ ഒരു സേവനം തന്നെയാണ്, ഒരു നിയമം തന്നെയാണ്, അല്ലെങ്കിൽ ആ രാജകാരുണ്യത്തിലൂടെ ഓരോ പൗരനും ഓരോ രാജ്യക്കാരനും അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഓരോ രാജ്യക്കാരനും നേടിയെടുത്തത്. നമ്മൾ ഈ രാജ്യത്തെയും ഇവിടുത്തെ ഭരണാധികാരിയെയും അക്കാര്യത്തിൽ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥ ഇസ്ലാമിൻ്റെ വഴികളാണ് അവർ കാണിച്ചു കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്ത്യൻ എംബസി ഉൾപ്പെടെയുള്ള പല എംബസികളും ഈ കഴിഞ്ഞ പല പ്രാവശ്യമായിട്ടുണ്ടായ രാജകാരുണ്യമായാലും ശരി, മറ്റ് നിത്താക്കാത്തിൻ്റെ വിഷയങ്ങളിലായാലും ശരി, ഉണർന്ന് പ്രവർത്തിക്കുക തന്നെയാണ് ചെയ്തത്. ഇന്ത്യൻ എംബസി സത്യത്തിലെ ലോക രാജ്യങ്ങൾക്ക് മാതൃകയാവുന്ന വിധത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പല രാഷ്ട്രങ്ങളും പല, പ്രത്യേകിച്ച് നമ്മുടെ അയൽ രാജ്യങ്ങളിലുള്ള എംബസികളിലൊക്കെ തന്നെയും ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ എംബസിയിൽ വരികയും അവർ ചെയ്യുന്ന പ്രവർത്തനം കണ്ട് മനസ്സിലാക്കി തങ്ങളുടെ എംബസിയിലേക്ക് കൂടെ അത് ഇംപ്ലിമെൻ്റ് ചെയ്തു എന്നുള്ളത് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ, ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനത്തിന് വകകളാണ് ഉണ്ടായിട്ടുള്ളത്. ഓരോ മറ്റുള്ള അംബാസഡർമാർ പല ഘട്ടത്തിലും ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനങ്ങളെ ശ്ലാഘീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനങ്ങളെ ഒരുപാട് വാനോളം പുകഴ്ത്തപ്പെട്ട അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്.
3: ഈ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് EC എംബസി കൊടുക്കുമല്ലോ, അപ്പോൾ എന്താണ് EC കിട്ടാനുള്ള നടപടികൾ, അതുപോലെ തന്നെ എത്ര പെട്ടെന്ന് എത്ര സമയമെടുക്കും EC, അതൊന്ന് വിശദീകരിക്കാമോ?
4: നമ്മുടെ എംബസി മാത്രമാണ് മുൻകാലങ്ങളിലൊക്കെയും ഈ രാജകാരുണ്യ ഉണ്ടായപ്പോൾ വളരെ അഡ്വാൻസ് ആയിട്ട് EC അതായത് എമർജൻസി സർട്ടിഫിക്കറ്റ് നാട്ടിലേക്ക് പോകാനുള്ള ആ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്.
3: എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന നമുക്ക് രാജ്യം ഈ രാജ്യം വിടാനുള്ള ഒരു രേഖയാണ് EC.
4: അതെ അതെ അതെ.
3: അപ്പോൾ ഇത് കാലതാമസമില്ലാതെ തന്നെ എംബസിക്ക് നൽകാൻ കഴിയുന്നുണ്ട്?
4: തീർച്ചയായിട്ടും. അത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഓർഡിനൻസിലൂടെ ഇത് ഫ്രീ ആക്കിക്കൊണ്ട് പൈസ ഒന്നും കൊടുക്കാതെ ആണ് എംബസി ഈ EC ഇഷ്യൂ ചെയ്തത്. എന്ന് മാത്രമല്ല, ആ ഏറ്റവും തിരക്ക് പിരിച്ച ഘട്ടത്തിൽ പോലും ഏറ്റവും കൂടിയത് ഒരാഴ്ച മാത്രമാണ്. അതല്ലാത്ത അവസരങ്ങളിൽ സെയിം ഡേയിലോ അല്ലെ നെക്സ്റ്റ് ഡേയിലോ ആണ് സാധാരണ ഇത് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അതിന് പ്രത്യേക ഒരു താമസം വരുത്താറില്ല. ഇപ്പം മുമ്പ് ഒരു മാസം വരെയൊക്കെ എടുക്കുമായിരുന്നു പണ്ടൊക്കെ.
3: അപ്പോൾ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് സൗദി രാജകാരുണ്യം പോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റും നാട്ടിൽ ഇവിടെ അനധികൃതമായി തങ്ങിയ ആളുകൾക്ക് നാട്ടിലെത്താനുള്ള സൗകര്യങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നല്ലേ?
4: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
3: ഓക്കെ ഷാജി സാഹിബ്, നമുക്ക് വളരെ നല്ല ഇന്ത്യൻ എംബസിയുമായി അതുപോലെ തന്നെ കോൺസുൽ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ അതുപോലെ എംബസിയുടെ പ്രവർത്തനങ്ങൾ വളരെ വിശദമായി ശ്രോതാക്കൾക്ക് പങ്കുവച്ചതിന് പീസ് റേഡിയോയുടെ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ജനക്ഷേമം പ്രോഗ്രാമായിരുന്നു. പ്രവാസികളും ഇന്ത്യൻ എംബസി സേവനങ്ങളും എന്ന വിഷയത്തിൽ ശ്രോതാക്കൾക്ക് ഏറെ ഉപകാരപ്പെട്ട ഒരു വിഷയം ഷാജി ആലപ്പുഴ അതുപോലെ തന്നെ സിറാജ് ആലുവ പീസ് റേഡിയോ പ്രതിനിധിയാണ് നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: നാം ഇനി പ്രവേശിക്കുന്നു സ്നേഹക്കൂട്ടിലേക്ക്.
1: വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, ധാർമ്മികത നിലനിർത്തുന്നതിൽ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും പങ്ക് എന്ന വിഷയമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ധാർമ്മിക ച്യുതി ഏറ്റവും പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, സത്യമാണ് എന്ന് ബോധ്യമായിട്ടും അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയും ശരിയല്ല സത്യമല്ല എന്ന് ബോധ്യമായിട്ടും അത് തന്നെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും വിശ്വാസപരമായി മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ട മുസ്ലിം ഉമ്മത്തിലെ ആളുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ കുട്ടികളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം കൂട്ടുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലിമ്രാൻ 110-ാമത്തെ വചനത്തിൽ കൂടി മുസ്ലിം ഉമ്മത്തിൻ്റെ, മുസ്ലിം സമുദായത്തിൻ്റെ ദൗത്യം എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കുന്നുണ്ട്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാ. മനുഷ്യ വംശത്തിന് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സർട്ടിഫിക്കറ്റാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ കൂടി വിശ്വാസി സമൂഹത്തിന് നൽകിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് മാതൃക ആവേണ്ട, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കേണ്ട, തിന്മകൾ വിരോധിക്കേണ്ട ഒരു സമൂഹം. വൽതക്കും മിങ്കും ഉമ്മതുൻ യദ്ഊന ഇലൽ ഖൈർ വയമുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സൂറത്ത് ആലിമ്രാനിലെ 104-ാമത്തെ വചനം. ശരിക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നിരതരാവുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. അള്ളാഹുവിലുള്ള അഖീദ, അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാവുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ലതാവുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള അസ്തിത്വമുള്ളൂ. ശരിക്കും നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കട്ടെ. അവരെ സംബന്ധിച്ചാണ് വിജയികൾ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ധാർമ്മികത വീണ്ടെടുക്കുന്നതിന് കൂട്ടായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. വ്യക്തിപരമായും കുടുംബപരമായും ആ രീതിയിലുള്ള ഒരു ചിന്ത നമ്മിൽ നിന്നുണ്ടാകുമ്പോൾ മാത്രമേ ഒരു വലിയ ലക്ഷ്യ സാക്ഷാത്കാരം സംഭവിക്കുകയുള്ളൂ. എന്തിനാണ് ഞാൻ ധർമ്മനിഷ്ഠ പാലിക്കേണ്ടത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്ഷിതാവിൻ്റെ കൽപ്പനയാണത്, നിർദ്ദേശമാണത്. ധാർമ്മികത നിലനിൽക്കുന്ന ഘട്ടത്തിൽ മാത്രമേ സ്വൈര്യമായിട്ടുള്ള സമാധാനത്തോടുകൂടിയുള്ള ഒരു ജീവിതം ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്കുള്ളൂ. അതുകൊണ്ട് ആ ഒരു ലക്ഷ്യബോധം ശരിക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹു സദാ നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് ലികുല്ലിംരി ഇമ്മാനവ. നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നത് നമ്മുടെ നിയ്യത്ത്, നമ്മുടെ ഉദ്ദേശശുദ്ധി പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നിരതരാവുന്ന നമ്മുടെ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അള്ളാഹുവെ സൂക്ഷിക്കുക, അതിൻ്റെ മാഹാത്മ്യത്തെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള ഒരു അറിവ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നേരത്തെ തന്നെ കൊടുക്കേണ്ടതുണ്ട്. നമ്മളും അത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്? അല്ലദി ഖലഖൽ മൗത് വൽ ഹയാത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നമ്മിൽ നിന്ന് ആരാണ് നന്മ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ഒരു പരീക്ഷണമായിട്ടാണ് ഈ ജീവിതത്തെ അല്ലാഹ് സംവിധാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മരണവും ജീവിതവും അല്ലാഹു നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് നമ്മിൽ നിന്ന് ആരാണ് നന്മ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് നമുക്ക് ബോധ്യമാവണം. ഒപ്പം തന്നെ നമ്മുടെ സന്താനങ്ങൾക്ക് കൂടി ഈ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ വിശ്വാസം എന്നുള്ളത് എൻ്റെ ഹൃദയത്തെ വിമലീകരിക്കേണ്ടതുണ്ട്. അത്ര ഉന്നതമായിട്ടുള്ള ഒരു വിശ്വാസമാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. ആ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഷിർക്ക്, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അല്ലാഹു അല്ലാത്തവരോട് സത്യം ചെയ്യുന്ന, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന ഒരു അവസ്ഥ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. കാരണം അത് ധാർമ്മികതയ്ക്ക് എതിരാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് പല സഹോദരങ്ങളിലും അല്ലാഹു അല്ലാത്തവരിലേക്ക് കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. മറ്റൊന്ന് നാം മനസ്സിലാക്കേണ്ടത്, ധാർമ്മികത വീണ്ടെടുക്കണമെങ്കിൽ എൻ്റെ മാതാപിതാക്കളെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ മാതാപിതാക്കളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ കൂടി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ എൻ്റെ കുട്ടികളും എൻ്റെ സന്താനങ്ങളും ആ ഒരു തലത്തിൽ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ആദരിക്കപ്പെടേണ്ടത് അവർ പ്രായത്തിൻ്റെ ഒരവസ്ഥയിലെത്തുന്ന ഘട്ടത്തിൽ തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ വലാ തഖുല്ലഹുമ ഉഫിൻ, അവരോട് ചേ എന്ന് പോലും പറയരുത്. ചേ എന്ന് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന പല പെരുമാറ്റങ്ങളും ആ പ്രായത്തിൽ അവരിൽ നിന്നുണ്ടായേക്കാം. ജീവിതകാലം മുഴുവനും പുണ്യം ചെയ്താൽ തന്നെയും അവരിൽ നിന്ന് നമ്മെ ഇകഴ്ത്തുന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന സംസാരങ്ങൾ വന്നേക്കാം. അപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. പിന്നെ അവർക്ക് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ ബാധ്യതയാണ്. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തോട് ഒരു സഹാബി ചോദിക്കുന്ന ചോദ്യമുണ്ട്. അദ്ദേഹം ഹജ്ജിൻ്റെ വേളയിൽ തൻ്റെ ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് ഒരുപാട് സർവീസ് ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് സേവനം ചെയ്തു. ഇത് ഞാൻ എൻ്റെ ഉമ്മയോട് ചെയ്യുന്ന ഈ ഒരു സർവീസ്, ഉമ്മയോട് ചെയ്യുന്ന പുണ്യം, ഉമ്മയോടുള്ള കടമ നിർവഹണമാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുക്കുന്ന മറുപടി അതെവിടെ എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ തലമുറക്ക് സംഭവിച്ച ഏറ്റവും വലിയ പിന്നെ തകരാറ് എന്ന് പറയുന്നത് മാതാപിതാക്കളെ വേണ്ട രീതിയിൽ ആദരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വളരെ അഭ്യസ്ത വിദ്യനായിട്ടുള്ള ഒരു രക്ഷിതാവ് തൻ്റെ മകനെയുമായിട്ട് വരികയാണ്. ആ മകനെ സംബന്ധിച്ച് ഉപ്പ പരാതിപ്പെടുന്നത് ഇവൻ എന്നോട് വളരെ മോശപ്പെട്ട രീതിയിലുള്ള സംസാരങ്ങൾ, അവന് ഭാര്യയുണ്ട് കുട്ടികളുണ്ട്, എന്നിട്ടും വളരെ മോശമായിട്ട് ഒരിക്കലും സഭ്യമല്ലാത്ത ഭാഷയിൽ എന്നോടും എൻ്റെ ഭാര്യയോടും, അതായത് അവൻ്റെ ഉമ്മയോടും സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ധാർമ്മികത വീണ്ടെടുക്കണമെങ്കിൽ, ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് ഉമ്മയെയും ഉപ്പയെയും ആദരിക്കാനും അവരെ ഒരിക്കൽ പോലും വേദനിപ്പിക്കാത്ത രീതിയിലുള്ള ജീവിതം നയിക്കാനും സാധ്യമാവണം. കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. നന്മ കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പലരിൽ നിന്നും കളിയാക്കൽ നേരിട്ടേക്കാം, അല്ലെങ്കിൽ നന്മ കൽപ്പിക്കുമ്പോൾ ആ നന്മയെ സംബന്ധിച്ച് കളിയാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ തിന്മ വിരോധിക്കുമ്പോൾ നാം ഒറ്റപ്പെട്ടേക്കാം. എല്ലാവരും തിന്മ ചെയ്യുന്നവരും നാം ഒറ്റപ്പെട്ടവരും ആയേക്കാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആര് വെറുത്താലും ശരി, എനിക്ക് വേണ്ടത് എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. ആ തൃപ്തി കിട്ടാൻ വേണ്ടി ഏറ്റവും വലിയ നന്മ തൗഹീദാണ്. ആ തൗഹീദ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കണം. എൻ്റെ കുടുംബത്തിൽപ്പെട്ട, എൻ്റെ സമൂഹത്തിൽപ്പെട്ട ആളുകൾ അത്തരത്തിലുള്ള വൈകല്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ വളരെ ഗുണകാംക്ഷയോടുകൂടി ഉണർത്താനും ഉപദേശിക്കാനും എനിക്ക് ബാധ്യതയുണ്ട്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ കൽപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ഉദാഹരണത്തിൽ കൂടിയാണ് പിന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന വിഷയം, ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ, അവരിൽ ഒരു വ്യക്തി ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മുഗൾ തട്ടിൽ പോവേണ്ടതുണ്ട്. പക്ഷേ അതിന് മടി കാണിച്ചുകൊണ്ട് കപ്പലിന് ഒരു തുളയുണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ദ്വാരം ഉണ്ടാക്കുകയാണ്. ഈ ദ്വാരം ഉണ്ടാക്കുമ്പോൾ മറ്റ് സഹയാത്രികർ അത് തടയുന്നില്ല എങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എത്ര വലുതാണ്, അത്രമാത്രം ഭയാനകമാണ് നന്മ കൽപ്പിക്കാതിരിക്കുക, തിന്മ വിരോധിക്കാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കൂടെ നമ്മുടെ നാവിൽ കൂടി നല്ല സംസാരങ്ങളാണ് എല്ലാവരും കേൾക്കേണ്ടത്. അത് നമ്മുടെ കുട്ടികളാവാം, നമ്മുടെ മുതിർന്നവരാവാം, നമ്മുടെ സഹധർമ്മിണിയാവാം, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളാവാം. ആരോടും നമ്മൾ സംസാരിക്കേണ്ടത് ഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുക. ഇനി ഒരാളോട് നല്ലത് സംസാരിക്കുന്നില്ല എങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊന്ന് നാം സാക്ഷിയാവേണ്ടത് സത്യത്തിനും നീതിക്കും വേണ്ടിയാണ്. ചിലപ്പോൾ സത്യത്തിനും നീതിക്കും വേണ്ടി സാക്ഷിയാവുമ്പോൾ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്കും എതിരായി നിന്നേക്കാം നാം നിൽക്കുന്ന കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ പോലും നാം നിലനിൽക്കേണ്ടത് അല്ലെങ്കിൽ നാം സാക്ഷിയാവേണ്ടത് നീതിക്ക് വേണ്ടി മാത്രമാണ്. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരസ്പരം ആദരിക്കാൻ മറക്കരുത് എന്നുള്ളതാണ്. ഇന്ന് ആദർശ വൈരികൾ എന്ന് പറയുന്നവർ പോലും അത്തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു ആദർശത്തിൽപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റേതായ ആദർശമുണ്ട്, അദ്ദേഹത്തിൻ്റേതായ ജീവിത ശൈലിയുണ്ട് എങ്കിൽ പോലും അയാളെ റെസ്പെക്റ്റ് ചെയ്യാൻ, അയാളെ ആദരിക്കാനുള്ള ഒരു സഹിഷ്ണുത അല്ലെങ്കിൽ മനോവികാസം നമുക്കുണ്ടാവേണ്ടതുണ്ട്. പരസ്പരം ആദരിച്ചെങ്കിൽ മാത്രമേ ഈ സമൂഹം ഇവിടെ നിലനിൽക്കുകയുള്ളൂ. മനുഷ്യർ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരാണ്. ഒരേ കുടുംബത്തിൽ, ഒരേ വീട്ടിലുള്ള വ്യക്തികൾ പോലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവരാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നന്മയാണ് എന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക വികാസം നമുക്കുണ്ടാവണം. കൂടെ ധർമ്മനിഷ്ഠയുള്ള ഒരവസ്ഥ നമ്മുടെ കുടുംബത്തിൽ സംജാതമാവണമെങ്കിൽ, നമ്മുടെ നാട്ടിലുണ്ടാവണമെങ്കിൽ ഏറ്റവും വലിയ നന്മയായ നമസ്കാരം നമ്മൾ ഉപദേശിച്ചേ പറ്റൂ. നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് അഖിമി സ്വലാത്ത ലിദിക്രി, അള്ളാഹുവെ സ്മരിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ നിസ്കാരം, അത് മുന്തിയ പരിഗണന നൽകപ്പെടേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് വിശ്വാസി സമൂഹത്തിൽ സുബഹി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നാം കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പലരും ഈ സുബഹി നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ വന്ന് നിർവഹിക്കുന്ന കാര്യത്തിൽ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബർക്കത്ത് സുബഹി നമസ്കാരമാണ്. അതുകൊണ്ടായിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും നിർവഹിച്ച രണ്ട് റക്കായത്ത് സുന്നത്ത് സുബഹി പിന്നെ നമസ്കാരത്തിൻ്റെ സുന്നത്തുകളാണ്. അത് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഒരാൾ ജമാഅത്തായി പള്ളിയിൽ വന്ന് സുബഹി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചവന് തുല്യമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുക. പല കുടുംബങ്ങളിലും വിശ്വാസികളാണെന്ന് പറയപ്പെടുന്ന പല കുടുംബങ്ങളിലും നമസ്കരിക്കുന്നത് 6:30 ഏഴ് മണിക്കൊക്കെയാണ്. ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ കുട്ടികളെ നാം വളരെ സ്നേഹത്തോടുകൂടി അവരെ തലോടിക്കൊണ്ട് നമസ്കാരത്തിന് വേണ്ടി ഉണർത്തുകയും ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. അത് നമ്മുടെ ധർമ്മനിഷ്ഠ നിലനിർത്തുന്നതിൽ ഏറെ പ്രയോജനപ്പെടും. കൂടെ വിശുദ്ധ ഖുർആൻ പാരായണം എന്നുള്ളത് വീണ്ടും നമ്മുടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഓതാത്ത ഒരു വീട്, പ്രത്യേകിച്ച് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യപ്പെടാത്ത വീട് പിശാചിൻ്റെ ഇരിപ്പിടമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീടിനെ ഖബർസ്ഥാനാക്കരുത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുന്നത്. ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാനമാക്കാൻ പാടില്ല. ഈ ശ്മശാനമാക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഉണർത്തുന്നത് ഫഖ്റഉ സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. കാരണം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തി അല്ലദീ യഖ്റഹു ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാജ് ഓടിപ്പോകുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് പ്രിയപ്പെട്ടവരെ, ഒരു കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പലപ്പോഴും നമ്മുടെ വീടുകളിൽ ചൈതന്യം നഷ്ടപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നിർത്തിവെക്കുന്നതാണ്. നമ്മൾ രാവിലെയും വൈകുന്നേരവും ദിക്റുകൾ ചൊല്ലാൻ ആരംഭിക്കുമ്പോൾ ഒരു വലിയ നന്മക്ക് നമ്മൾ തുടക്കമിടുകയാണ്. എൻ്റെ ഭാര്യയെയും എൻ്റെ കുട്ടികളെയും ഉണർത്തിക്കൊണ്ട് ഞാൻ ഉൾപ്പെടെ ആ ഒരു ദിക്ര് ചൊല്ലുന്ന ഒരു അവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ആഭ്യന്തരമായിട്ടുള്ള കലഹങ്ങളും പ്രയാസങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കും. കാരണം വിശ്വാസി സമൂഹത്തിൻ്റെ ബാലൻസ് തെറ്റിക്കുക എന്നുള്ളത് പിശാചിൻ്റെ അജണ്ടയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ബാലൻസ് തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവൻ പരിശ്രമിക്കുന്നത്? അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് നമ്മെ അകറ്റുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് ഉണർത്തുന്നുണ്ട്, അള്ളാഹുവിൻ്റെ സ്മരണ പിന്നെ വിട്ടുപോകുന്ന ഒരു വ്യക്തി അയാൾക്ക് ഇടുക്കമുള്ള ഒരു ജീവിതമാണുള്ളത്. അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് അന്യം നിന്നാൽ, അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് ഒരു വ്യക്തി അന്യം നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പിന്നീട് ഉണ്ടാവുക ഇടുങ്ങിയ ജീവിതമായിരിക്കും. അതുകൊണ്ട് വമൻ യത്തഖില്ലാഹ യജഅല്ലഹു മഖ്റജ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കുകയാണെങ്കിൽ ഏത് ഘട്ടത്തിലും നിങ്ങൾക്കൊരു തുറവി.

ഹത്യയെ സംബന്ധിച്ച് സംസാരിച്ചതായിട്ട് അദ്ദേഹത്തിനോട് റിപ്പോർട്ട് ചെയ്തു. ഒരു പിന്നെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ, എന്തിനാണ് നിങ്ങൾ മരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, എനിക്കൊരുപാട് പ്രശ്നങ്ങളിൽ ഉണ്ട്, ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനമാണ് ആത്മഹത്യ. ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് ജീവിതത്തിൽ ലക്ഷ്യമില്ല, ജീവിതം എന്തിനാണ് എന്നുള്ളത് അവർക്കറിയില്ല, വിധി എന്താണ് എന്നവർ മനസ്സിലാക്കിയിട്ടില്ല. ഇത്തരം ആളുകളോട് ഭൂമിയിലോ നിങ്ങളുടെ ശരീരങ്ങളിലോ സംഭവിക്കുന്ന ഏതൊരാപത്തും അത് സംഭവിക്കുന്നതിന് മുമ്പ് വ്യക്തമായി അള്ളാഹു ഒരു രേഖയിൽ രേഖപ്പെടുത്താതെ അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല, അത് നിങ്ങൾക്ക് കിട്ടിയതിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനും നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കാതിരിക്കാനുമാണ് എന്നുള്ള മഹത്തായ വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് ഈ ഒരു പിന്നെ കാര്യം ബോധ്യമാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കൂടെ തന്നെ ഇസ്ലാമികമായിട്ടുള്ള ഒരു സംസ്കാരത്തോടുകൂടി നമ്മുടെ വീടിനെ സംവിധാനിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. നമ്മുടെ വീട് അതൊരു മസ്കനാണ്, അതൊരു സമാധാനത്തിൻ്റെ ഗേഹമാണ്. ആ വീട് സമാധാനത്തിൻ്റെ ഗേഹമാവണമെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള മര്യാദകൾ ഉൾക്കൊള്ളുന്ന തലത്തിലേക്ക് നമ്മുടെ വീടിനെ നമ്മൾ മാറ്റിയെടുക്കണം. ധർമ്മനിഷ്ഠയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു തആല സമാധാനം നൽകുകയുള്ളൂ. അതുകൊണ്ട് ധർമ്മനിഷ്ഠയെ നിരാകരിക്കുന്ന സംസ്കാരത്തെ നാം ഒരിക്കലും പിന്തുടരാൻ പോവരുത്. ഇന്ന് കൂടെ കൂടികളായിക്കൊണ്ടിരിക്കുന്നു ആളുകൾ, കാരണം അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട്. ഇവിടെ അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരെതിർത്താലും ആര് അതിനെ സപ്പോർട്ട് ചെയ്യാതിരുന്നാലും എൻ്റെ രക്ഷിതാവിനെ സപ്പോർട്ട് ചെയ്യും, അള്ളാഹുവിൻ്റെ തൃപ്തി എനിക്ക് ലഭിക്കും എന്നുള്ള മഹത്തായ ചിന്തയാണ് നന്മയിലേക്ക് അയാളെ പ്രേരിപ്പിക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ ധർമ്മനിഷ്ഠ എന്നുള്ള സംവിധാനം സംസ്ഥാപിക്കണമെങ്കിൽ വിവാഹം എന്നുള്ള സംവിധാനത്തെ ഇസ്ലാമിക മര്യാദകളോടുകൂടി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് പലയിടത്തും വിവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളെ മാനിക്കാതെയാണ്. നമുക്കറിയാം, നാല് കാര്യങ്ങളെ പരിഗണിച്ചു കൊണ്ടാണ് വിവാഹം നടത്തേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ ഫൽഫർ ബിദാതിദ്ദീൻ തരിബത്തിയതാക്ക്, നിങ്ങൾ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് മതനിഷ്ഠക്കാണ്. സമ്പത്ത്, കുലീനത, പിന്നെ സൗന്ദര്യം, ഇതെല്ലാം നോക്കാം. പക്ഷേ മതനിഷ്ഠയുള്ള ഒരു വ്യക്തിയെയാണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെയാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, വിവാഹ ജീവിതത്തിന് ഒരുങ്ങുന്ന വ്യക്തി ഇണയെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് മതനിഷ്ഠക്കാണ് എന്നർത്ഥം. ഇത് പാലിക്കാതെ, മതനിഷ്ഠക്ക് പ്രാധാന്യം കൽപ്പിക്കാതെ ഒരുപാട് വിവാഹങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ വിവാഹങ്ങൾ പരാജയമായിരിക്കും. അതുപോലെ ഇന്ന് സാർവത്രികമായിക്കൊണ്ടിരിക്കുന്നതാണ് പ്രേമവിവാഹം. പലരും വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് പ്രേമിച്ചാൽ, പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് തെറ്റ്? പ്രേമം എന്നുള്ളത് യഥാർത്ഥത്തിൽ തൻ്റെ ഇണയെ മനസ്സിലാക്കാനും കൂടുതൽ അറിയാനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നില്ലേ? അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എൻ്റെ പിന്നെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ വേൾക്കുക അല്ലെങ്കിൽ വിവാഹം കഴിക്കുക എന്നുള്ളത് നല്ലതല്ലേ എന്നുള്ള രീതിയിലുള്ള ന്യായീകരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിൽ കൂടി വിവാഹം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു ആയത്തായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും വിളക്കി ചേർക്കുന്നത് അല്ലെങ്കിൽ വിളക്കി ചേർത്തത് അള്ളാഹുവാണ്. ഈ വിളക്കി ചേർക്കുന്നത് ഒരു വലിയ ആയത്താണ്, ഒരു ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് സ്നേഹം, പ്രേമം ആരംഭിക്കേണ്ടത് വിവാഹത്തിന് ശേഷമാണ്. വിവാഹത്തിന് മുമ്പുള്ള പ്രേമം ഇസ്ലാം അനുവദിക്കുന്നില്ല, അതിനുള്ള ഒരു അപ്രൂവലും ഒരു അംഗീകാരവും ഇസ്ലാം നൽകുന്നില്ല. പ്രേമം തുടങ്ങുന്നത് വിവാഹത്തിന് ശേഷമായിരിക്കണം. എന്നാൽ ഇന്ന് കോളേജ് ക്യാമ്പസുകളിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്ന കുട്ടികൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഠനം മാറ്റിവെക്കുകയും അവരുടെ ജീവിതത്തിൽ പിന്നീട് കടന്നു വരേണ്ട വിവാഹം എന്നുള്ളതിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ഇവിടെ സംഭവിക്കുന്നത് ഏറ്റവും വലിയ ഒരു വൈകല്യമാണ്. ഇത്തരം പ്രേമ വിവാഹങ്ങൾക്ക് നാം മൗനാനുവാദം നൽകുന്നുണ്ട് എങ്കിൽ അതൊരു വലിയ ദുരന്തമാണ് ധർമ്മനിഷ്ഠയുടെ വിഷയത്തിൽ ഇവിടെ ഉണ്ടാക്കുക.
ചില കുടുംബങ്ങളെങ്കിൽ

0: മൗനാനുവാദം നൽകിക്കൊണ്ടിരിക്കും. ഏതായാലും അവർ പ്രേമിച്ചു പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ തകർച്ചയുടെ തുടക്കമാണ്. പ്രേമം എന്നുള്ളത് ഒരു വൈറസാണ്, അതൊരു രോഗമാണ്. ഈ വൈറസ് ഒരു കുട്ടിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അത് പൂർത്തീകരിക്കാൻ വേണ്ടി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹോർമോൺ ചേഞ്ചസാണ് അതിന് കാരണം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ കുട്ടി അത് പൂർത്തീകരിക്കാൻ വേണ്ടി സർവശക്തിയും സർവ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തിയേക്കാം. എന്നാൽ പക്വതയുള്ള മാതാപിതാക്കൾ വീണ്ടും അതിന് അനുകൂലമായി നിൽക്കുമ്പോൾ ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിനെയാണ് ഇവർ കോടാലി വെക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ പ്രേമ വിവാഹത്തെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. ഇസ്ലാമിക സംവിധാനത്തോടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല വിവാഹം എന്ന സംവിധാനത്തിന് ബലിഷ്ഠമായ കരാർ എന്നാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ആ സംവിധാനത്തോടുള്ള കൊഞ്ഞനം കാട്ടലായിക്കൊണ്ട് തന്നെയാണ് പ്രേമ വിവാഹത്തെ നാം കാണേണ്ടത്. അതുകൊണ്ട് ഈ പിന്നെ സംവിധാനം നമ്മൾ ഒരിക്കലും അനുകൂലമായിട്ട് അതിന് നിൽക്കാൻ പാടില്ല, അതിന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇന്ന് മറ്റൊരു പിന്നെ കോമാളി വേഷം കെട്ടുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങളാണ്, അനാചാരങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ വിവാഹത്തിൻ്റെ പേരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ കാണേണ്ടത് വരൻ മാത്രമാണ്, ആ വരനുള്ളതാണവൾ. എന്നാൽ ഈ പെൺകുട്ടിയെ അണിച്ചൊരുക്കി സ്റ്റേജിൽ കയറ്റി സർവ ആളുകളും ദർശിക്കുകയും കൂടെ തന്നെ ഫോട്ടോ എടുക്കുകയും അത് മറ്റു വീഡിയോഗ്രാഫേഴ്സ് ഒപ്പിയെടുക്കുകയും ചെയ്യുന്ന ദുരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബ ഭദ്രതയുടെ നിരാസമായിട്ട് വേണം നമ്മൾ കരുതാൻ. ഇതിനെതിരിൽ നമ്മൾ ശക്തമായി ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. കാരണം ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെ നിരസിക്കുക എന്ന് പറയുന്നത് ഒരു സംവിധാനത്തിൻ്റെ തകർച്ചയ്ക്ക് നാന്ദി കുടിക്കുക, ഒരു സംവിധാനത്തിൻ്റെ തകർച്ചയ്ക്ക് നാന്ദി കുറിക്കുക എന്നുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ ഇസ്ലാം അനുവദിക്കാത്ത സംഗീതങ്ങളും അതുപോലെയുള്ള ഗാനമേളയൊക്കെ ഈ വിവാഹത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സദസ്സിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് നിലനിൽക്കണമെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം കൂടി ആ വിവാഹ സദസ്സിലുണ്ടാവണം. ബാറക്കല്ലാഹു ലക്കുമ വബാരക അലൈക്കുമ വജമാ ബൈനക്കുമ ഫീ ഖൈർ എന്ന് മൂന്ന് വട്ടം പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെങ്കിൽ ശാന്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ നിക്കാഹ് നടക്കേണ്ടത്, വിവാഹം നടക്കേണ്ടത്. അതുപോലെ വിവാഹം എന്നുള്ളത് ധൂർത്തിൽ നിന്ന് മുക്തമാവണം. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പ്രത്യേകിച്ച് ധർമ്മനിഷ്ഠയുള്ള ഒരു കുടുംബ സംവിധാനം തുടക്കം കുറിക്കുമ്പോൾ ഇബ്ലീസ് ഷെയ്ത്താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ധൂർത്തിലേക്ക് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ഭക്ഷണങ്ങൾ അവർ ധൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നു, ആവശ്യമില്ലാതെ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടൊക്കെ സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം, അള്ളാഹു തടയുക എന്നുള്ളതിലേക്കാണ് ഇത് എത്തിപ്പെടുക. അതുകൊണ്ട് ലളിതമായ രൂപത്തിൽ ഇസ്ലാം വിവാഹത്തെ കാണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ലളിതമായ രൂപത്തിൽ ആ വിവാഹത്തെ കാണാനും അതിൻ്റേതായിട്ടുള്ള ചര്യകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തന്നെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. അതുപോലെ ജീവിതത്തിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത ആഘോഷങ്ങളിൽ നമ്മൾ പങ്ക് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളിൽ ഇസ്ലാമിന് എല്ലാ വിഷയങ്ങളിലും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ എന്താണ് എന്ന് പഠനം നടത്തിക്കൊണ്ടാണ് നമ്മൾ അതിനോട് പ്രതികരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം അത് ഏത് കാലത്തും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വേണ്ട ചെയ്യരുത് എന്ന് വഹീൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ള ശത്രുക്കളെപ്പോലും, നമുക്ക് ശത്രുക്കളായിട്ട് ആരുമില്ല, ഇനി ശത്രുവാണെങ്കിൽ പോലും അവരെ ആദരിക്കാനും പരിഗണിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു ഉന്നത വ്യക്തിത്വമാണ് ഒരു വിശ്വാസിക്കുള്ളത്. നാം ധർമ്മനിഷ്ഠയുള്ളവരാവുന്നത് മറ്റുള്ളവരെ ആദരിക്കുമ്പോഴാണ്, ഉൾക്കൊള്ളുമ്പോഴാണ്. അവരെ പരിഗണിക്കാനുള്ള സന്മനസ്സ് നാം കാണിക്കുമ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് ശേഷമുള്ള 13 വർഷക്കാലത്തെ ജീവിതം ഏറ്റവും അനുകരണീയമായിരുന്നു. നമുക്കറിയാലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോരാൻ വേണ്ടി സന്നദ്ധമാവുമ്പോൾ അവിടെയുള്ള അമുസ്ലിങ്ങൾ, മുഷ്രിക്കുകൾ അദ്ദേഹത്തെ തടയുകയാണ്. നിങ്ങളെപ്പോലെയുള്ള ഒരു വ്യക്തി ഇവിടുന്ന് പോകാൻ പാടില്ല. ആ രീതിയിലുള്ള ഒരു വിശ്വാസവും പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇവിടെയുള്ള അമുസ്ലിം സഹോദരങ്ങൾക്ക് അനുഭവിക്കാനുള്ള അവസരങ്ങളാണ് നമ്മൾ സമ്മാനിക്കേണ്ടത്. അതുപോലെ ഏറ്റവും വലിയ ഒരു മെസ്സേജാണ് അദ്ദീനു അന്നസീഹ. ദീൻ എന്നുള്ളത് ഏറ്റവും വലിയ ഗുണകാംക്ഷയാണ്. അത് അയൽവാസിയോടാണെങ്കിലും, നമ്മുടെ ചുറ്റുപാടുള്ളവരോടാണെങ്കിലും, സഹോദര സമുദായത്തോടാണെങ്കിലും, ലോകത്തുള്ള എല്ലാവരോടും നസീഹത്തോടുകൂടി പെരുമാറാൻ നമ്മുടെ വിശ്വാസത്തിന്, നമ്മുടെ ദീനിന് സാധിക്കണം. ദീൻ എന്ന് പറഞ്ഞത് ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് നന്മയാവാനും സന്തോഷമാവാനും സാഹചര്യം ഒരുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണമെങ്കിൽ മറ്റൊരു പ്രധാന സംഗതി ഇൽമ് കരസ്ഥമാക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇൽമുള്ളവരുടെ ഇൽമുള്ളവരുടെ വിടവാങ്ങൽ ഏറ്റവും വലിയ നഷ്ടമാണ് നമുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുന്തിയ പരിഗണന നൽകുന്ന ഒരു വിഷയമാണ് ഇൽമ് സമ്പാദിക്കുക എന്നുള്ളത്. അറിവ് അന്വേഷിച്ചുകൊണ്ട് നീ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള പാത നാം നിനക്ക് വേണ്ടി തുറന്നു തരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇൽമിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ആ ഹദീസ് തന്നെ പ്രാപ്തമാണ്. നമുക്കറിയാം, അള്ളാഹു ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഇൽമ് സമ്പാദിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവർ. ഏറ്റവും വലിയ അറിവ് അള്ളാഹിനെ സംബന്ധിച്ചുള്ള അറിവാണ്. അള്ളാഹിനെ സംബന്ധിച്ചുള്ള അറിവ് സ്വായത്തമാക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നാം പ്രാപ്തമാക്കണം. എല്ലാ വിഷയങ്ങളിലും A+ കിട്ടുന്ന നമ്മുടെ കുട്ടികളെ വിശുദ്ധ ഖുർആൻ പഠനത്തിന് വേണ്ടിയും മതപരമായിട്ടുള്ള അറിവ് സമ്പാദിക്കാനുള്ള പഠനത്തിന് വേണ്ടിയും പറഞ്ഞേക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. കാരണം ഇവിടെ അത് നിലനിൽക്കണമെങ്കിൽ നല്ല ബുദ്ധിയുള്ള, പ്രാഗൽഭ്യമുള്ള, കഴിവുള്ള കുട്ടികൾ മതം പഠിക്കേണ്ടതുണ്ട്. ഇന്ന് ആ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇൽമുള്ള ആളുകളെ ആദരിക്കുക എന്നുള്ളതും ഇവിടെ ധർമ്മനിഷ്ഠ നിലനിൽക്കണമെങ്കിൽ, വീണ്ടെടുക്കണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു കാലത്ത് ഇൽമുള്ള ആളുകൾക്ക് വലിയ ആദരവ് നമ്മുടെ സമൂഹം നൽകിയിട്ടുണ്ട് എങ്കിൽ ഇന്ന് അതിന് ചോർച്ച സംഭവിച്ചോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇൽമുള്ളത് ആർക്കാണെങ്കിലും ആ ഇൽമുള്ള വ്യക്തികളെ, അറിവുള്ള വ്യക്തികളെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. കാരണം പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായിട്ട് അല്ലെങ്കിൽ അനന്തരമെടുക്കുന്നവരായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് പണ്ഡിതന്മാരെയാണ്. ഈ പണ്ഡിതന്മാരെ ആദരിക്കാൻ നമുക്ക് സാധിക്കണം. ഇൽമ് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം നമ്മുടെ കുടുംബത്തിലും നാട്ടിലും സമൂഹത്തിലും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൽമിൻ്റെ മജ്ലിസുകൾ എവിടെയുണ്ടെങ്കിലും അവിടെ പ്രത്യേകമായിട്ടുള്ള ബർക്കത്തുകളുണ്ട്. അതുപോലെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ സമൂഹം ധാർമ്മികതയിലേക്ക് നയിക്കപ്പെടുകയുള്ളൂ. കൂടെ വീടിൻ്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമുക്കറിയാലോ, സൂറത്തുന്നൂറിൽ 3 സ്വകാര്യ സന്ദർഭങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ബെഡ്റൂമിലേക്ക് കടക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സ്വകാര്യതയ്ക്ക് ഇസ്ലാം നൽകുന്ന പവിത്രത എത്രത്തോളമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് എല്ലാ സ്വകാര്യങ്ങളും നാട്ടിൽ പാട്ടാവുന്ന അവസ്ഥയിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഉത്കൃഷ്ടതയുള്ള അല്ലെങ്കിൽ ഔന്നത്യമുള്ള ഒരു സമൂഹമായി ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദങ്ങൾ, ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊന്നും ഒരു ഇസ്ലാമികമായിട്ടുള്ള മാനങ്ങളുമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ക്ലാസ്മേറ്റ്, ഹോസ്റ്റൽ മേറ്റ് എന്നുള്ള ഓമന പേരിൽ അത് സാർവത്രികമാകുമ്പോൾ മാതാപിതാക്കൾ കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ്. ഇവിടെ ഈ ഒഴുക്കിനെതിരിൽ നീന്താൻ തെറ്റ് ആര് നടത്തിയിട്ടുണ്ടെങ്കിലും, തെറ്റ് ആരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും, ആ തെറ്റിനെ തിരുത്താനുള്ള ഒരു തിരുത്തൽ ശക്തികളായിട്ട് സമൂഹത്തിൽ മാതാപിതാക്കളും അധ്യാപകരൊക്കെ മാറേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇവിടെ ധാർമ്മികത നിലനിൽക്കുകയുള്ളൂ. കൂടെ തന്നെ മൊബൈൽ ഫോൺ ഏറ്റവും ഉപകാരമുള്ള ഒരു ഉപകരണമാണത്. എന്നാൽ ആ ഉപകരണത്തിൽ കൂടി വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ന് വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായിട്ട് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോൺ തന്നെയാണ്. അതുകൊണ്ട് ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ, അത് കമ്പ്യൂട്ടറാവാം, മൊബൈൽ ഫോണാവാം, ഏതുപകരണങ്ങളാവട്ടെ, അതെല്ലാം തന്നെ അതിന് ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. അത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റണം. അതുപോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അതീവ പ്രധാനമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം പല സന്ദർഭങ്ങളിലായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് വലിയ സുന്നത്താണ്. കാരണം ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹം ഇവിടെ നിലനിൽക്കണമെങ്കിൽ സാഹോദര്യം നിലനിൽക്കേണ്ടതുണ്ട്, സഹകരണം നിലനിൽക്കേണ്ടതുണ്ട്, കാരുണ്യവും ദയയൊക്കെ നിലനിൽക്കേണ്ടതുണ്ട്. പ്രയാസങ്ങൾ സഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, ആശുപത്രി കിടക്കകളിലുണ്ട്. അവരെ സന്ദർശിക്കാനും അവരെ സാന്ത്വനിപ്പിക്കാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയാനും ഒക്കെ ഉള്ള ഒരു മനസ്സ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. ധർമ്മനിഷ്ഠയുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാവണമെങ്കിൽ അതിൻ്റെ ഭാഗം തന്നെയാണ് വസ്ത്രധാരണം. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ, കൗമാരത്തിലൊക്കെ എത്തിയിരിക്കുന്ന പെൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ആഭാസകരമാണ്. ഇത് വാങ്ങിക്കൊടുക്കുന്നത് രക്ഷിതാക്കളായ നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടി എന്ത് ഉടയാട ധരിക്കണം എന്ന് ഇസ്ലാമിൻ്റെ മാനദണ്ഡത്തോടുകൂടി തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച രീതിയിലുള്ള വസ്ത്രങ്ങൾ നമ്മുടെ മക്കൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമ്മൾ വാങ്ങിക്കൊടുക്കാൻ പാടില്ല. സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷനെയും പുരുഷവേഷം കെട്ടുന്ന സ്ത്രീയെയും ശാപം പിന്നെ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭീകരത നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ആണിനെ അനുകരിക്കുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങളിലേക്ക് ഒരു പെണ്ണ് പോകാൻ പാടില്ല. പെണ്ണിനെ അനുകരിക്കുന്ന വേഷവിധാനങ്ങളിലേക്ക് ആണും പോകാൻ പാടില്ല. അതുപോലെ നമ്മുടെ സാമ്പത്തിക രംഗം പലിശമുക്തമാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു മേഖലയായിട്ട് സാമ്പത്തിക കൈകാര്യം നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ന് പല ആളുകളും വാഹനം വാങ്ങാൻ വേണ്ടി, വീട് വാങ്ങാൻ വേണ്ടി, കല്യാണങ്ങൾ നടക്കാൻ വേണ്ടിയൊക്കെ പലിശയെ ആശ്രയിക്കുന്നു, ബാങ്കിനെ ആശ്രയിക്കുന്നു. ഈ ദുരവസ്ഥ മാറേണ്ടതുണ്ട്. നാം നന്മയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ ഇത്തരം വലിയ മാലിന്യങ്ങളിൽ നിന്ന് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ രംഗത്ത് നിന്ന് പിശാച് ബാധ ഏറ്റവനെപ്പോലെ മാത്രമേ ഈ പലിശ വാങ്ങുന്നവൻ എണീറ്റ് നിൽക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെറ്റിൻ്റെ ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുപോലെ അള്ളാഹുവെ സംബന്ധിച്ച് ഏറ്റവും നല്ല ചിന്ത, ഏറ്റവും നല്ല ഒരു പിന്നെ വീക്ഷണം നമുക്കുണ്ടാവണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉണർത്തി, അള്ളാഹുവെ സംബന്ധിച്ച് നിങ്ങളുടെ ധാരണ എന്താണ്, അപ്രകാരമാണ് അള്ളാഹു നിങ്ങളോടുള്ളത്. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു ഗഫ്ഫാറാണ്. ഈ ഒരു വിശേഷണം, അള്ളാഹുവിനുള്ള ഒരുപാട് സവിശേഷതകൾ, 99 നാമങ്ങൾ അള്ളാഹുവിനുണ്ടെങ്കിൽ ഓരോ നാമങ്ങളും ദോധിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. ആ പ്രത്യേകതകൾ ഉൾക്കൊണ്ട് അള്ളാഹുവെ സൂക്ഷിക്കാൻ, അള്ളാഹുവെ കണക്കാക്കാൻ, അള്ളാഹുവിന് വക്കാറത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഇവിടെ ധാർമ്മികത ഉണ്ടാവുകയുള്ളൂ. ധാർമ്മികത എന്നുള്ളത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചുകൊണ്ട് സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു നല്ല അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കാൻ ഓരോ വ്യക്തിക്കും സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
1: മാഷാ അല്ലാ, ഇതുവരെ നമ്മൾ കാതോർത്തത് സ്നേഹക്കൂടി എന്ന പ്രോഗ്രാമിനാണ്. പൊതുവേ ഈ ഒരു വൈബ്സ് അവധിക്കാലവുമായി ടച്ച് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വെക്കേഷൻ കാലം ഓർമ്മ വരികയാണ്. എല്ലാവരും ഒന്നിച്ചുണ്ടാകുമ്പോൾ ആ ഒരു കൂട്ടിൽ സ്നേഹമുണ്ടോ എന്നുള്ളത് പരസ്പരം പരിശോധിക്കാനുള്ള വലിയ ഒരു പ്രോഗ്രാമും അതിനെ ഓവർകം ചെയ്ത് കൊണ്ടുപോകാനുള്ള, മനസ്സിലാക്കി കൊണ്ടുപോകാനുള്ള ഒരു നിമിത്തവുമാണ് ശരിക്കും സ്നേഹം കൂടുന്ന പ്രോഗ്രാം. ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത് അഷ്റഫ് എഗരിവുളാണ്. കൗമാരം, കയറ്റവും ഇറക്കവും എന്ന വിഷയമാണ് നാം കേട്ടത്.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ പ്രവേശിക്കുന്നത് മധുരം ഖുർആനിലേക്കാണ്. സൂറത്തുൽ ഫുർഖാനിൻ്റെ 72 മുതൽ 77 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്. ഖലീഫ അത്തുനൈജിയാണ് പാരായണം നിർവഹിക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم.

0: كذبتم فسوف يكون لزاما.
1: ما شاء الله. മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടതിപ്പോ ബഹുമാനനായ ഖലീഫ അത്തുനൈജിയുടെ സൂറ അൽ ഫുർഖാനിലെ 72-77 കൂടിയ വചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഒരു വചനങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ശ്രോതാക്കൾക്കൊക്കെ പ്രത്യേകിച്ചും ഈ ആയത്തുകൾ പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് തന്നെ അറിയാം ഇത് ഒരു പ്രത്യേകമായ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ചില അടയാളങ്ങൾ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടുള്ള അറിയിക്കുന്ന ആയത്തുകളാണ്. അതിൽ തന്നെ ഇബാദുർ റഹ്മാൻ അല്ലെ, റഹ്മാനായ റബ്ബിൻ്റെ ദാസന്മാർ, അടിമകൾ എന്ന അർത്ഥത്തിൽ അതിനെ സംബന്ധിച്ച് പറയുന്ന ആ ഭാഗത്തിലെ ഒന്നും രണ്ടും ഭാഗങ്ങൾ കഴിഞ്ഞു മൂന്നാമത്തെ പാർട്ട് എന്ന നിലക്കാണ് ഇന്നത്തെ ഒരു ആയത്തുകൾ കൊടുത്തിട്ടുള്ളത്. ആയത്തുകൾ നമ്മൾ കേട്ടു. വല്ലദീന ലാ യശ്ഹദൂന സൂറ വ ഇദാ മറു ബില്ലഗ്വി മറു കിറാമ. അതാ, നമ്മളൊക്കെ സത്യവിശ്വാസികളാണ്, അള്ളാഹുവിൻ്റെ അടിമകളാണ്. അടിമകൾ വ്യത്യസ്ത നിലക്കുണ്ട്. നന്നായി സൂക്ഷ്മത പാലിക്കുന്നവരുണ്ട്, ആവറേജുള്ള ആളുകളുണ്ടാവും. ഈമാൻ്റെ ദൗർബല്യം കുറവനുസരിച്ച് വ്യത്യസ്തരായ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വഇബാദുർ റഹ്മാനല്ലദീന യംശൂന അലൽ അർദി ഹൗന എന്ന് മുതൽ തുടങ്ങി അതിൻ്റെ ആ ഒരു അവസാന ഭാഗം വരെ ശരിക്ക് ഇടയ്ക്കിങ്ങനെ അർത്ഥം വെച്ച് വായിച്ചാൽ അതിലെല്ലാ ആയത്തിലും പറയുന്ന കാര്യങ്ങൾ നമ്മളിലുണ്ടോ ഇല്ലേ എന്ന് ഒന്ന് ആലോചിക്കുവാനും അതിനെപ്പറ്റി ഒന്ന് പുനരാലോചന നടത്തി അത് നമ്മളിൽ ഉണ്ടാക്കുവാനുമുള്ള ശ്രദ്ധ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറയുന്നത് കൃത്രിമം, അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്രിമത്വ മനോഭാവം അത് ഇല്ലാതിരിക്കണമെന്നാണ്. അവർ അതിന് സാക്ഷിയാവാത്തവരാണ്. അതുപോലെ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ, അത് മറ്റ് എന്തുമാവട്ടെ, സംസാരമാവട്ടെ, എന്തുമാവട്ടെ, ആ നിലക്കുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർ സമയം ചെലവഴിക്കുന്നവരല്ല. മറിച്ച് അവർ വളരെ മാന്യന്മാരായ നിലയിൽ അത്യാവശ്യമുള്ള ജീവിതത്തിൽ ഇസ്ലാമികമായ കാര്യങ്ങളിൽ അനിവാര്യമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് റബ്ബിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മുഴുകിക്കൊണ്ട് ജീവിക്കുന്നവരാണ് എന്നും ഓർമ്മപ്പെടുത്തിയ ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അവർ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അഥവാ ആയത്തുകൾ, വേദവാക്യങ്ങൾ, മറ്റു ദൃഷ്ടാന്തങ്ങളും ഒക്കെ അതുകൊണ്ട് അവർക്കൊരു ഉത്ബോധനം, അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർ പിന്നെ മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ ബദ്രന്മാരും അന്ധന്മാരുമായ നിലയിൽ അതിന്മേൽ അവർ വീഴുകയില്ല എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും മനസ്സിലാക്കിയും ശരിക്കും ഉറ്റാലോചിച്ച് അതിനനുബന്ധമായി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന സന്ദർഭമായിട്ടാണ് ആ ഒരു ദിക്റിനെ, ഉത്ബോധനത്തെ അവരെന്ത് ചെയ്യുക, ഉൾക്കൊള്ളുക എന്നും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇബാദുർ റഹ്മാൻ ആയി അഥവാ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരിൽ ജീവിക്കുന്ന അടിമകൾ വിശേഷണം പറയുമ്പോൾ അവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ആണ് 74-ാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്നത്. അവരിപ്രകാരം പ്രാർത്ഥിക്കും, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അഅ്യുനി വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. അതായത്, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ ഖുറത അഅ്യുൻ കൺകുളിർമ പ്രദാനം ചെയ്യണേ. ഞങ്ങളെ, ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ ഇണകളെയും സന്താനങ്ങളും ഉൾപ്പെടുന്ന ഞങ്ങളുടെ കുടുംബത്തെ തഖ്വയുള്ള ഭക്തന്മാരായ ആളുകൾക്ക് ഒരു മാതൃക അല്ലെങ്കിൽ അവരിൽ മുമ്പന്മാരാക്കുകയും ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന അവരിൽ നിന്ന് ഉയരുന്നതാണ്. അന്നൊക്കെ പ്രാർത്ഥിക്കുന്നവർ കൂടിയാണവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഈ മുൻകഴിഞ്ഞ കഴിഞ്ഞ രണ്ട് പാർട്ടിലും ഇന്നും ഈ മൂന്നാമത്തെ പാർട്ടിലും സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് അതിൻ്റെ ഫലം? അവർ ഈ നിലക്ക് ക്ഷമിച്ചും സഹിച്ചും ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ, തഖ്വയോടുകൂടി ജീവിക്കുമ്പോൾ, ഈ നിലക്ക് പ്രാർത്ഥിച്ച് റബ്ബിനെ ഓർത്ത് ജീവിക്കുമ്പോൾ അവർ റിസ്ക് എടുത്തതിൻ്റെ ഫലമായി അവർക്ക് ഖുർഫത്ത യുജസൗന ഖുർഫത്ത ബിമാ സബറു എന്നാണ്. അവർ സഹിച്ചതിൻ്റെ, ക്ഷമിച്ചതിൻ്റെ ഫലമായി അവർക്ക് മണിമേടകൾ, പ്രതിഫലം നൽകപ്പെടുന്നതാണ് എന്ന് മാത്രമല്ല അവിടേക്ക് അവരുടെ ഒരു അവിടെ റിസപ്ഷൻ, അവർക്ക് അവരുടെ ഒരു സ്വീകരണം നൽകുന്നത് അഭിവാദ്യത്തോടെയും സമാധാന സന്ദേശത്തോടും കൂടി അതിൽ വെച്ച് അവർ എതിരേൽക്കപ്പെടുകയും അഥവാ സ്വീകരണം നൽകപ്പെടുകയും ചെയ്യുന്നതാണ്. അതിലവർ കുറച്ചു കാലമല്ല, അല്പനിമിഷങ്ങളല്ല, അതിലവർ നിത്യവാസികളായ നിലയിലായിരിക്കും അവിടെ താമസിക്കുക. അത് വളരെ ഹസ്നത്ത് മുസ്തഖറും മുഖാമ, വളരെ നല്ല ഭവനവും പാർപ്പിടവുമാണ്. അത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന രൂപത്തിലല്ല, അതിന്മാത്രം ഒരുക്കങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നിലക്ക് ജീവിക്കാൻ ശ്രമിച്ച ഇബാദുർ റഹ്മാനായ അടിമകളുടെ വിശേഷങ്ങളിൽ ഉൾപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയാണ് അറിയിക്കുന്നത്. ശരിക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബാദുർ റഹ്മാന്റെ സവിശേഷത പറയുന്ന കൂട്ടത്തിൽ അതിന്റെ അവസാനം അന്നൊക്കെ ജീവിച്ചവർക്കുള്ള പ്രതിഫലം

0: ജനറലായിട്ട് ഒരു ബ്രോഡായിട്ട് നമ്മൾ ആ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ഒരു പ്ലസ് ടു പിന്നെ പഠിക്കുന്ന ഒരു കുട്ടി ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ എൻട്രൻസ് എക്സാമുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞ് ആരംഭിക്കാം.
1: ആ അതിൽ പ്രധാനമായിട്ടും നമുക്ക് പ്ലസ് ടു ഒരു സയൻസ് പഠിക്കുന്ന ഒരു കുട്ടികൾക്കാണെങ്കിൽ ഇന്ത്യയിലെ ഒരു സർക്കാർ മേഖലകളിൽ തന്നെ ഈ മാരിടൈം റിലേറ്റഡ് എഞ്ചിനീയറിംഗ് ഡൊമൈനിലേക്ക് പോകുന്നതിനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കുസാറ്റിലെ ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്നുള്ള പ്രോഗ്രാമുണ്ട്. അത് ഇന്ത്യയിൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ നടക്കുന്ന അപൂർവം ചില, പിന്നെ ആന്ധ്ര യൂണിവേഴ്സിറ്റിയിലൊരു പ്രോഗ്രാമുണ്ട്, അത് സമാനമായിട്ടുള്ളൊരു ആന്ധ്ര യൂണിവേഴ്സിറ്റി പ്രോഗ്രാമുണ്ട്. അപ്പം അങ്ങനെയുള്ള അപൂർവമായിട്ടുള്ള സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള അപൂർവമായ സ്ഥാപനങ്ങളിലെ ഈ നേവൽ ആർക്കിടെക്ചർ പ്രോഗ്രാംസേ ഉള്ളൂ.
0: ഈ ഗവൺമെൻറ്
1: ഗവൺമെൻറ് ഗവൺമെൻറ് സെക്ടർ,
0: പ്രൈവറ്റ്
1: യൂണിവേഴ്സിറ്റികൾ പലരും. അപ്പോൾ ഈ ഗവൺമെൻറ് സെക്ടറിലുള്ള ഇതിലേക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് കുസാറ്റിനാണെങ്കിൽ കുസാറ്റ് കാറ്റ് എൻട്രൻസ് എഴുതുകയും അതിലേറ്റവും ഉയർന്ന റാങ്ക് വരികയും ചെയ്താലാണ് ഇതിലേക്കുള്ള അഡ്മിഷൻ കിട്ടുക. എന്നാൽ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിൽ ഈ ഇതുപോലുള്ള ബിടെക് നേവൽ ആർക്കിടെക്ചറൊക്കെ പ്രോഗ്രാമുകളുണ്ട്. അതിലേക്കും ഈ IMU കാറ്റ്, കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്നുള്ള IMU കാറ്റ്, അതിനാണ് അത് മെയിൻ മാസ്റ്റർ.
0: IMU കാറ്റ് പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ നേവൽ ആർക്കിടെക്ചർ ബിടെക് അതുപോലെ തന്നെ ഇപ്പോൾ BSc കോഴ്സുകൾ അതിലേക്കൊക്കെ അഡ്മിഷൻ ഈ കാറ്റ് വഴിയാണ്.
1: IMU കാറ്റ് മുഖേനയാണ് ഇപ്പം IMU ഈ ബിടെക് നേവൽ ആർക്കിടെക്ചർ, IMU വിശാഖപട്ടണം ക്യാമ്പസ് ആണ് ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്നീ പ്രോഗ്രാമുകൾക്കുള്ള അഡ്മിഷൻ. അതുപോലെ തന്നെ IMU തന്നെ ചെന്നൈ, കൊൽക്കത്ത, മുംബൈ ക്യാമ്പസുകളിൽ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. കപ്പലിൻ്റെ ഈ എഞ്ചിൻ റൂമിൻ്റെ ഒക്കെ തന്നെ ഉത്തരവാദിത്തമുള്ള മറൈൻ എഞ്ചിനീയറിംഗ്, അതിലേക്കുള്ള അഡ്മിഷനും ഇത് മുഖേന തന്നെ നടക്കും.
0: ഇതേ കാറ്റിന്,
1: ഇതേ കാറ്റിൽ തന്നെയാണ്. അതുപോലെ തന്നെ IMU ഈ കൊച്ചി, ചെന്നൈ, നവി മുംബൈ ക്യാമ്പസുകളിലുള്ള BSc നോട്ടിക്കൽ സയൻസ് എന്ന പ്രോഗ്രാമുണ്ട്. ഈ BSc നോട്ടിക്കൽ സയൻസ് പ്രോഗ്രാമിനും ഈ എൻട്രൻസിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ ഒരു ഡിപ്ലോമ പ്രോഗ്രാം നോട്ടിക്കൽ സയൻസ് ഓപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ DNS എന്ന പ്രോഗ്രാം, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, BSc നോട്ടിക്കൽ സയൻസിന്റെ തൊട്ട് താഴെയുള്ള നമ്മുടെ ബിടെക്കും പോളി ഡിപ്ലോമ ഉണ്ട് ഒരേ ബ്രാഞ്ചിൽ. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്
0: എത്ര വർഷത്തെ
1: ടു ഇയേഴ്സ് പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ അതില് ഒരു കുറച്ചു കാലം ട്രെയിനിങ്ങും ബാക്കി സമയത്ത് സെയിലിംഗ് എല്ലാം കൂടി ആയിട്ടുള്ള ഒരു ഒരു പ്രോഗ്രാം. അതും കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അവർ BSc ഈക്വലന്റ് ആയിട്ടുള്ള ചില എക്സാംസ് ഒക്കെ എഴുതിയെടുത്ത് അങ്ങനെ തന്നെ കരിയർ പ്രൊഫഷൻ അതെല്ലാം വേണം. ഇപ്പൊ സപ്പോസ് ലോവർ റാങ്കുകാരൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫസ്റ്റ് പ്രിഫറൻസ് BSc, അവർക്ക് ഒരു ഡിഗ്രി കൂടി കിട്ടും BSc നോട്ടിക്കൽ സയൻസ് ആണ്. പക്ഷെ DNS എന്നുള്ളൊരു ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് എന്നുള്ളൊരു എൻട്രി കൂടി എന്തുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ്, ബിടെക് നേവൽ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഈ BSc നോട്ടിക്കൽ സയൻസ്, ഡിപ്ലോമ നോട്ടിക്കൽ സയൻസ്, ഇതെല്ലാം ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് ഈ എൻട്രൻസ് മുഖേന തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാവുന്നതാണ്.
0: അപ്പൊ അത് IMU നടത്തുന്ന ഒരു സെപ്പറേറ്റ് കാറ്റാണ്.
1: പക്ഷെ അതിൽ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇന്ത്യയിലെ ഷിപ്പിംഗ് റിലേറ്റഡ് കോഴ്സുകൾക്കൊക്കെ അംഗീകാരം കൊടുക്കേണ്ടത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിന്റെ കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ്, DG Shipping എന്ന് പറയും. അപ്പൊ DG Shipping അംഗീകരിക്കണം ഒരു കപ്പലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോലി, കപ്പലിലുള്ള ഒരു ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ DG Shipping അപ്രൂവ് ചെയ്യണം. അതിനുള്ള കാരണം എന്താ വെച്ചാൽ, ഇന്റർനാഷണൽ കൺവെൻഷൻ ഓൺ സ്റ്റാൻഡേർഡ്സ് ഫോർ ഓഫ് ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ വാച്ച് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു STCW എന്നിട്ടുള്ളൊരു കൺവെൻഷൻ ഉണ്ട്, ഇന്റർനാഷണൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള. അപ്പം നമുക്ക് ഇവർ പോവേണ്ടത് ഒരു രാജ്യത്തിനകത്തല്ലോ, ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ STCW പ്രകാരമുള്ള ചില ക്രൈറ്റീരിയകൾ ഇവർ മീറ്റ് ചെയ്യണം ഒരു കോഴ്സിനൊക്കെ. അപ്പം ഇന്ത്യയിൽ ആ ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ഉത്തരവാദപ്പെട്ടിട്ടുള്ളത് DG Shippingനാണ്. അപ്പം DG Shipping അപ്രൂവ് ചെയ്തിട്ടുള്ള കോഴ്സുകൾക്ക് കോഴ്സുകളാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ DG Shipping, മറ്റൊരു കാര്യമുള്ളത് ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിലും ഏത് കോളേജിലും ഇതുപോലുള്ള ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, അതുപോലെ തന്നെ BSc നോട്ടിക്കൽ സയൻസ്, ഈ മൂന്ന് പ്രോഗ്രാമിനും അവർക്ക് അഡ്മിഷൻ ഉണ്ട്. അത് മൂന്നാണല്ലോ കപ്പലുമായി ബന്ധപ്പെട്ട്, കപ്പലിൽ ജോലി ചെയ്യേണ്ടത്. ഇതിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ IMU CET എന്നുള്ള എൻട്രൻസ് എഴുതണം. അത് IMU ആറ് ക്യാമ്പസുകളിലേക്ക് ചേരാൻ അത് വേണം. IMU അഫിലിയേറ്റ് ചെയ്ത ചില കോളേജുകളുണ്ട്, ഒരു 17 കോളേജുകൾ.
0: കേരളത്തിലേതെങ്കിലും
1: IMU അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ ഒരു യൂറോടെക് അക്കാദമി ഉണ്ട്, അക്കാദമി, ഒരു പ്രൈവറ്റ് അക്കാദമിയാണ്. അതുപോലെ അങ്ങനത്തെ പിന്നെ പലയിടത്തുമായിട്ടൊരു 17 ക്യാമ്പസുകൾ എന്തുണ്ട്, പിന്നെ IMU അഫിലിയേറ്റഡ് ഉണ്ട്. എന്നാൽ IMU നോൺ അഫിലിയേറ്റഡ് ആയിട്ട് ക്യാമ്പസുകളുണ്ട്. അതായത് എന്നാൽ DG Shipping അപ്രൂവ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം നടത്തും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കുസാറ്റിന് ഒരു കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. അത് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. നേരത്തെ നമ്മൾ നേവൽ ആർക്കിടെക്ചറിനെ കുറിച്ച് പറഞ്ഞു, അതല്ലാതെ അവിടുത്തെ കുഞ്ഞാലിമരക്കാര സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് കീഴിൽ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുണ്ട്. ആ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് അഡ്മിഷൻ കിട്ടാനും IMU CET എഴുതണം.
0: അതെ,
1: IMU CET റാങ്ക് വേണം. പക്ഷെ എന്നിട്ട്

0: ഇവിടുത്തെ
1: IMU കാറ്റ് ചെയ്താൽ
0: IMU കാറ്റ് അതെഴുതുകയും എന്നിട്ട് പിന്നെ നമ്മളുടെ ഇതിലെന്ത് ചെയ്യണം, പിന്നെ
1: റാങ്കിനനുസരിച്ച് നമുക്ക്
0: റാങ്കിനനുസരിച്ച് ഇവർക്ക് എന്ത് ചെയ്യണം, പിന്നെ അടുത്ത ഇതിലേക്ക് പോകണം. അവരുടെ റാങ്കിന് അനുസരിച്ച് അവർ അതാത് സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷിക്കുകയും എന്നിട്ട് എന്ത് ചെയ്യണം, അവിടെ അഡ്മിഷന് വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ കുസാറ്റിലെ കുസാറ്റിലെ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിങ്ങിലെ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് കിട്ടാനും അവരെന്ത് ചെയ്യണം, IMU ഈ കോമൺ എൻട്രൻസ് ടെസ്റ്റ് IMU CET അവരെഴുതുകയും എന്നിട്ട് എന്ത് ചെയ്യണം, അവർ അതാത് സ്ഥാപനങ്ങളിലേക്ക് നേരിട്ട് അപേക്ഷിക്കുകയും ചെയ്യണം. അത് പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പം
1: ഇങ്ങനെ അഫിലിയേറ്റ് ചെയ്ത പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും ഈ കാറ്റ് എഴുതണം.
0: അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനങ്ങളാണെങ്കിലും IMU അഫിലിയേറ്റ് ചെയ്യാത്ത സ്ഥാപനങ്ങളുണ്ട്, ഇപ്പൊ കുസാറ്റിന്റെ കീഴിലുള്ള അതിനും ഈ IMU കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ത് ചെയ്യണം, IMU CET അവരെന്ത് ചെയ്യണം, എക്സാം അവര് എഴുതണം.
1: ഇതിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഈയൊരു IMU കാറ്റ് ഇതിൽ നിർബന്ധമാണെന്ന് പറഞ്ഞു. ഈ DG Shippingന്റെ അപ്രൂവൽ ഉണ്ടാകുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇനിയിപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ DG Shippingന്റെ അപ്രൂവൽ നമ്മൾ ഉണ്ടാകുന്നതിൽ ഉറപ്പുവരുത്തണം. ഇതിൽ എന്തെങ്കിലും പിന്നെ ഇതിൻ്റെ ഒരു റാങ്കിങ് പ്രൊസീജിയർ ഉണ്ടോ, എന്തെങ്കിലും സ്ഥാപനങ്ങളുടെ ഒരു റാങ്കിങ് പ്രൊസീജിയറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് അവരെ വെബ്സൈറ്റിൽ പോയി നമുക്ക് അറിയാനും കഴിയും.
0: അതെ,
1: അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കോഴ്സുകളിലേക്ക് വരാൻ പറ്റും. ഇത് പിന്നെ ഇപ്പം മാരിടൈം സ്റ്റഡീസിലെ ഒരു ഒരു മേഖല മാത്രമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു പിന്നെ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫീ സ്ട്രക്ചർ പൊതുവേ എങ്ങനെയാണ്? ഇപ്പം നമ്മളൊരു ഗവൺമെൻറ് സ്ഥാപനമാണെങ്കിൽ പോലും അതിനും ഫീ പലപ്പോഴും കൂടുതലായിരിക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈവറ്റ് സ്ഥാപനങ്ങളാകുമ്പം അവിടെയും ചിലപ്പോൾ എന്ത് ചെയ്യും, നല്ല ഫീസ് ഉണ്ടാവും. പൊതുവിൽ ഇങ്ങനെ ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും അല്ലാത്ത പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഈ ഒരു ഫീ സ്ട്രക്ചർ എങ്ങനെയാണ്?
0: ഇതിൽ ഇന്ത്യയിൽ ഈ ഒരു ഫീൽഡിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് യഥാർത്ഥത്തിൽ ബിടെക് നാവൽ ആർക്കിടെക്ചർ കുസാറ്റിൻ്റെ ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്. ഏകദേശം ഒരു സെമസ്റ്ററിന് ₹20,000 ഉള്ള അതും ഇപ്പം നമ്മളുടെ ഈ ഇ ഗ്രാൻസ് അതുപോലെ തന്നെ KPC സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ അതും എന്ത് ചെയ്യും, ലോവർ ഇൻകം 100,000 താഴേക്ക് ഇങ്ങുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, ആ ഫീസിനെ അവർക്ക് സ്കോളർഷിപ്പായിട്ട് തിരിച്ചു കിട്ടുന്ന ഒരു ഒരു ഒരു സംവിധാനമാണ്.
1: ഇപ്പോൾ കുറച്ച് വരുമാനം കൂടിയ കുട്ടികളാണെങ്കിലും സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്, സ്കോളർഷിപ്പ് കിട്ടാൻ സുഖമായിരിക്കും. നല്ല കോഴ്സ്
0: നല്ല കോഴ്സൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. അത് കഴിഞ്ഞ് കുസാറ്റിൽ തന്നെ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് നോക്കുമ്പോൾ മറൈൻ എഞ്ചിനീയറിംഗ് പൊതുവെ ഫീ കൂടിയ ഒരു ഇതാണ്. അവിടെ തന്നെ ഏകദേശം 2 lakh അടുത്ത് എന്ത് ചെയ്യും,
1: മറൈൻ എഞ്ചിനീയർ
0: മറൈൻ പെർ ഇയർ ഏകദേശം 2 lakh അടുത്ത് കുസാറ്റിലെ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് ഫീസ് ഉണ്ട്.
1: അപ്പോൾ നമുക്ക് മെറിറ്റിൽ കിട്ടുകയാണെങ്കിൽ
0: ആ ഫീസ് അടക്കണം. അത് തന്നെ ചെറിയ ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് ഫീസിൽ കുറച്ച് കുറയും, ഓൾ ഇന്ത്യ മെറിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് ഫീസ് കൂടും. അങ്ങനെയുള്ള ചെറിയ എങ്കിൽ പോലും 1.5 lakh മേലെ എന്തുണ്ട് അത് ഫീസ് വരുന്നുണ്ട്. IMU ബിടെക് പ്രോഗ്രാമുകൾക്ക് 2.75 lakh ഒരു ഇയറിന്റെ ഫീസ്.
1: ഒരു ഇയർ
0: അത് അവരുടെ പിന്നെ ഹോസ്റ്റൽ അക്കോമഡേഷൻ, റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്, അതുകൊണ്ട് ഹോസ്റ്റൽ അക്കോമഡേഷൻ അതുപോലെ തന്നെ കോഴ്സ് ഫീ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് 2.575 lakh ആണ് IMU ഫീസ് വരുന്നത്. പിന്നെ അതിലൊക്കെ തന്നെ ചിലർക്കൊക്കെ ചിലർക്കൊക്കെ സ്കോളർഷിപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ സ്കോളർഷിപ്പുകളൊക്കെ സ്കോളർഷിപ്പ് ലിസ്റ്റുകളൊക്കെ തന്നെ പ്രോസ്പെക്ടസിനും IMU വെബ്സൈറ്റിലൊക്കെ പല സ്കോളർഷിപ്പുകളും ലിസ്റ്റ് ഉണ്ട്. ഗവൺമെന്റുകൾ കൊടുക്കുന്ന SC ST സ്കോളർഷിപ്പുകളുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കൊടുക്കുന്ന സ്കോളർഷിപ്പ് ഉണ്ട്, ചില ഷിപ്പിംഗ് കമ്പനികൾ കൊടുക്കുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. അതൊക്കെ മെറിറ്റോറിയസ് സ്റ്റുഡൻസിന് അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഒരു കൊല്ലത്തെ ഫീസിൽ നിന്ന് ഒരു 50,000 കൊടുക്കുന്ന, 1 lakh കൊടുക്കുന്ന സ്കോളർഷിപ്പുകൾ, അങ്ങനെ പല രീതിയിലുള്ള സ്കോളർഷിപ്പുകളുണ്ട്. പിന്നെ മറ്റൊരു മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിംഗ്
1: മാസ്ക് വർക്ക് ചെയ്യുന്ന പിന്നെ IMU കൊൽക്കത്ത ക്യാമ്പസിൽ പിന്നെ എത്ര പെർസെന്റേജ് സ്റ്റുഡൻസിന് ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടാവും,
0: നമുക്ക് ഒരു അങ്ങനെ ഒരു കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ പോലും നമുക്ക് നമ്മുടെ ഈ ഇപ്പം നമ്മൾ IMU വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ട്. ആനുവൽ റിപ്പോർട്ട്സിലൊക്കെ എത്ര കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്, ഏതൊക്കെയാ സ്കോളർഷിപ്പ്, അത് വലിയൊരു ലിസ്റ്റ് ഓഫ് സ്കോളർഷിപ്പ്സ്
1: ആണ്.
0: അപ്പോൾ ചിലത് 2-3 കുട്ടികൾക്ക് അങ്ങനെ പല പല സ്കോളർഷിപ്പുകൾ പല കുട്ടികൾക്കായി കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഒരു മേബി ഒരു 1/3 കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരു പല പല പല രീതിയിലുള്ള സ്കോളർഷിപ്പുകൾ എന്ത് ചെയ്യാം, ചെറുതും വലുതായിട്ടുള്ള എമൗണ്ടുകളുണ്ടാവും. പിന്നെ മറ്റൊരു മാർഗം സ്കോളർഷിപ്പിനുള്ളത് എന്ന് പറയുന്നത് പലയിടത്തും ഷിപ്പിംഗ് കമ്പനികൾ സ്പോൺസർ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പം അതിലുള്ളൊരു പ്രത്യേകത അത് ഷിപ്പിംഗ് കമ്പനികൾ സ്പോൺസർ ചെയ്തിട്ട് ഇവരെ പഠിപ്പിക്കുന്ന ഒരു ഒരു രീതി. അത് പലപ്പോഴും കോഴ്സ് ഫീ നമ്മൾ തന്നെ എടുക്കേണ്ട ഒരു സാഹചര്യമാണ് പലയിടത്തും ഉള്ളത്. മുമ്പ് ഒക്കെ ചിലപ്പോൾ കോഴ്സ് ഫീ അവരെ തന്നെ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കോഴ്സ് ഫീ നമ്മൾ എടുക്കുകയും എന്നാൽ അതിനുശേഷം അവർക്ക് ജോബ് ആരെ അഷുവർ ചെയ്യുകയും ചെയ്യും ഈ കമ്പനികളൊക്കെ. അപ്പം അതിന് ഷിപ്പിംഗ് കമ്പനികളുടെ വെബ്സൈറ്റിൽ പോയി അവർ കോൾ ഫോർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അത് അപ്ലൈ ചെയ്ത് അവരുടെ നല്ല സ്കോളർഷിപ്പിന് എലിജിബിൾ ആവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ സ്പോൺസർഷിപ്പിന് എലിജിബിൾ ആവുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള പ്രൊസീജിയറുകളൊക്കെ കുട്ടികൾ എന്ത്
1: ചെയ്യുന്നുണ്ട്. IMU സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ IMU അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെ ഉള്ള ഒരു പ്ലേസ്മെന്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് ക്യാഷ് ഇപ്പം മുടക്കിയാലും അതൊരു നഷ്ടാവില്ല. ഒരിക്കലും അല്ലേ, കാരണം ആ രൂപത്തിൽ പ്ലേസ്മെന്റ് ഉണ്ടാവും.
0: പൊതുവെ എന്താ വെച്ചാൽ ഞാൻ ഇപ്പൊ 2.5 ലക്ഷമാണ് ഒരു ഒരു സെമസ്റ്റർ ഒരു ഇയറിന്റെ ഫീ എന്ന് പറയുമ്പോഴും, ഈ മറൈൻ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ നമ്മളുടെ ഈ നോട്ടിക്കൽ സയൻസ് ഈ ഫീൽഡിലൊക്കെ ഉള്ള ആളുകളുടെ ഈ സാലറി പൊതുവെ എന്താണ്, വളരെ അധികമാണ്. അതായത് ഡോളറിലായിരിക്കും പൊതുവെ ഒരു സാലറി. അപ്പൊ അവർക്കൊരു ആദ്യമായിട്ട് അവർ എഞ്ചിൻ കാഡറ്റ് അതുപോലെ തന്നെ ഡെക്ക് ഓഫീസറൊക്കെ ആയിട്ട് ഇവർ കയറി കഴിയുമ്പോൾ അവർക്കൊരു ഒരു $2,000 ഉള്ളിലൊക്കെ ഉള്ള ഒരു ഒരു സാലറി ആയിരിക്കും അവർക്ക് എന്ത് ചെയ്യുക, ഒരു ഒരു മാസം ഉണ്ടാവുക. $1,000 $2,000 ഒക്കെ, അതായത് ഒരു $100,000 ഒക്കെ ആയിരിക്കും ഒരു മാസത്തിന്റെ ഒരു ഒരു ശരാശരിയൊക്കെ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് അവർ ഡിഫറെൻറ്റ് എക്സാംസ് ഒക്കെ കയറിയിട്ട് കഴിഞ്ഞിട്ട് കുറേ കാലം കപ്പലിൽ പോകണം, തിരിച്ച് നാട്ടിൽ വന്നിട്ട് പല എക്സാംസ് ക്വാളിഫൈ ചെയ്യണം. MEO Class 4, Class 2, Class 1 എന്നൊക്കെ പറഞ്ഞ എക്സാംസ് ഉണ്ട്. അത് കഴിഞ്ഞൊരു 10-12 വർഷം കൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ ചീഫ് എഞ്ചിനീയർ ആയിട്ടാവാം, ചീഫ് എഞ്ചിനീയർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഒക്കെ ലെവലിലെത്താം. അവിടെ എത്തുമ്പോൾ എന്താ വെച്ചാൽ ഇവരുടെ സാലറി ഏകദേശം $10,000 ഒക്കെ ആയി മാറും. അതായത് ഏകദേശം ഒരു മാസം 10 ലക്ഷത്തോളം രൂപ എന്തെങ്കിലും ഇവർക്ക് ഒരു ഒരു ശമ്പളം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെതായിട്ടുള്ള ജോലിയുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എന്തുണ്ട്, അവർ കപ്പലിൽ പോകണം, അവർ ഫാമിലിയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം, പിന്നെ 4, 5, 6 മാസം കപ്പലിലായിരിക്കും. ഇപ്പം ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൊക്കെ കപ്പലുകൾ നമ്മൾ പിന്നെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന നമ്മൾ കാണുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ
1: ചില
0: റിസ്കുകൾ നല്ല ഇത്. പിന്നെ അവരുടെ ജോലി അധികം ഈ മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ അവർ കപ്പലിൻ്റെ എഞ്ചിൻ റൂമിലായിരിക്കും. എഞ്ചിൻ റൂമിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 40-50 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എന്തുണ്ടായിരിക്കും. നല്ല ചൂടിലും പുകയിലും ഒക്കെ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യണം, ഇവർക്ക് മണിക്കൂറുകളോളം ജോലി ചെയ്യേണ്ടി വരും. പിന്നെ നല്ല ഹെവി ആയിട്ടുള്ള പാർട്സ് ഒക്കെ ഉണ്ടാവും, അത് പൊക്കുകയും അത് അങ്ങനെയൊക്കെയുള്ള പല ഒരു ഒരു അത്ര എന്തല്ല ഒരു വളരെ
1: എളുപ്പമുള്ള തസ്തികയിലുള്ള ആൾക്കാർ വരെ ഇങ്ങനത്തെ
0: ജോലി എല്ലാ ജോലിയും ചെയ്യാൻ എന്ത് ചെയ്യണം, അത് അത് സന്നദ്ധാവേണ്ടി വരും. അത് ഒരു ഉറഞ്ഞ തലസ്ഥിതികയിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു ചീഫ് എഞ്ചിനീയർ ലെവലിലേക്കൊക്കെ എത്തുള്ളൂ. അപ്പൊ അവര് എഞ്ചിന്റെ ക്രാങ്ക് കേസിന് അകത്തൊക്കെ കയറിയിട്ടൊക്കെ എന്ത് ചെയ്യണം, ഇവര് ചില മെയിൻ്റെനൻസ് പ്രവർത്തികളൊക്കെ
1: ചെയ്യേണ്ടി
0: വരും. ഒരു ടഫായിട്ടുള്ള ഒരു ജോബിയാണ്. പിന്നെ അവിടുത്തെ വെതർ, ക്ലൈമറ്റ് അതെല്ലാം നേരിടാനുള്ള ഒരു ഫിസിക്കലി ആൻഡ് മെന്റലി ഇവരെന്ത് ചെയ്തിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം. പിന്നെ അവിടെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ തന്നെ പരിഹരിക്കണം.
1: പുറത്തുനിന്ന് സപ്പോർട്ട്,
0: പുറത്തുനിന്ന് സപ്പോർട്ട് കടലിന്റെ നടുവിലായിരിക്കുമല്ലോ. അപ്പം ഈ കപ്പലിനകത്ത് തന്നെ ഉണ്ടായിരിക്കും ഒരു ഒരു ഫാക്ടറി തന്നെ ആയിരിക്കും, അതിൽ ഒരു ലെയ്ത്ത് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എല്ലാ മെഷീൻസും അവിടെ ഉണ്ടാവും. നമുക്ക് വേണ്ട ഒരു പാർട്ടൊക്കെ അവിടെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും,
1: അവിടെ തന്നെ
0: അവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടൊക്കെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഇത് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പൊ സൊല്യൂഷനൊക്കെ ഇവർ തന്നെ എന്ത് ചെയ്യണം, ഇവരെന്നെ ഇവര് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഭയങ്കര ഉത്തരവാദിത്തമുള്ള ജോബാണ്, ഭയങ്കര ഡിസിപ്ലിൻ വേണ്ട ജോബാണ്. അതായത് ഇത് ഒരു ഇവരുടെ കയ്യിലാണ്. ഇപ്പൊ ഒരു ക്യാപ്റ്റന്റെ അശ്രദ്ധ കാരണം ഒക്കെ എന്ത് ചെയ്യാം, വലിയൊരു ഷിപ്പ് ആക്സിഡന്റുകളൊക്കെ തന്നെ എന്ത് ചെയ്യാം, സംഭവിക്കാം. അപ്പം അതെല്ലാം എന്താണ് വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് വളരെ ഡിസിപ്ലിൻ വേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും വേണം. അപ്പൊ അവർക്ക് കണ്ണിനൊക്കെ തന്നെ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള മെഡിക്കൽ ഫിറ്റ്നസ് വേണം. നമ്മളൊരു സാധാരണ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോരാ, ഓരോ അവയവവും പരിശോധിച്ചിട്ട് അതെല്ലാം ഓക്കെ ആണോ എന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, അതും DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൽ നിന്ന് ഉള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേണം. അതുതന്നെ ഈ നോട്ടിക്കൽ സയൻസ് ക്യാപ്റ്റൻ പോലുള്ള നാവിഗേഷൻ രംഗത്ത് ജോലി ചെയ്യേണ്ടവർക്ക് കൂടുതൽ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള കണ്ണിനൊക്കെ ഉള്ള ക്രൈറ്റീരിയകളൊക്കെ എന്തുണ്ട് അതിലുണ്ട്. അപ്പൊ അതെല്ലാം ഇവർക്ക് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇത്തരത്തിലുള്ളൊരു ഒരു ജോബിനൊക്കെ ഇവർക്ക് എന്ത് ചെയ്യാം,
1: ഒരു ജോലി എന്നതിലപ്പുറം നമ്മൾ കടലിനെ ഇഷ്ടപ്പെടുന്ന കുറച്ചൊക്കെ സാഹസികത ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൂടിയുള്ള ഒരു മേഖലയാണ്,
0: അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു ഒരു മേഖലയാണ്.
1: കുറെ കാലം ഫാമിലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ പൊതുവെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പൊ അവർക്ക് പിന്നെ അവധി വെക്കേഷൻ കൂടുതലായിട്ട് കിട്ടും, എങ്ങനെയാണ് അതിന്?
0: പൊതുവെ അങ്ങനെയാണ്. പൊതുവെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവര് ഒരു ഒരു പർട്ടിക്കുലർ ടൈമില് അവര് ഒരു ഇപ്പം ഇത്ര മാസം അവര് ജോലി ചെയ്യുകയും ഏകദേശം അത്ര മാസം തന്നെ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ബ്രേക്ക് എടുത്തിട്ട് എടുക്കുകയും ചെയ്യുന്ന അതാണ് ഒരു ഒരു ഒരു രീതി പൊതുവെ ഉള്ളത്. പിന്നെ പൊതുവെ ആളുകൾ ഏർലി റിട്ടയർമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആ ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഒരു കുറച്ചുകാലം ജോലി ചെയ്തിട്ട്, കാരണം അവർക്ക് ഹൈലി പെയ്ഡ് ആണല്ലോ, ഒരു 10 or 15 years ഒക്കെ ജോലി ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു, കപ്പലിൽ നിന്ന് ഇറങ്ങുന്ന ഒരു അങ്ങനെ ഒരു രീതി എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പം അവർ അത്യാവശ്യം ഒരു സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഒരു 35 or 40 തന്നെ അവർ റിട്ടയർ ആവുന്ന ഒരു സ്റ്റൈൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവർ പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ വെറുതെ ഇരിക്കുന്നതിന് പകരം എന്ത് ചെയ്യും, ഷോർ ബേസ്ഡ് ആയിട്ടുള്ള ചില ഇപ്പം ഷിപ്പിംഗ് കമ്പനികളിലൊക്കെ മാനേജറിയൽ പോസ്റ്റിലോ ടെക്നിക്കൽ പോസ്റ്റിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ കരയിലുള്ള ചില പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അക്കാദമിക്സിലേക്ക് അവർ വരും. അപ്പോൾ നമ്മളൊക്കെ യൂണിവേഴ്സിറ്റി തന്നെ പലരും എന്താണ് ഇങ്ങനെ ചീഫ് എഞ്ചിനീയേഴ്സ് ആയിട്ടൊക്കെ ഒരു 10-15 years ഒക്കെ സെയിൽ ചെയ്തതിന് ശേഷം അവരതിൽ നിന്ന് ഒരു ഇറങ്ങി, പിന്നെ എന്ത് വെറുതെ ഇരിക്കണ്ട എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ തന്നെ പല ജോലികൾക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഷിപ്പിംഗ് കമ്പനികളിലോ അല്ലെങ്കിൽ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ പലയിടത്തൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, അവര് ഒരു ആ ഒരു ടച്ച് വിടാതിരിക്കാനും ഒരു എന്നാൽ ഒരു കണ്ടിന്യൂസ് ട്രെയിനിങ് ഒക്കെ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവര് അങ്ങനെയുള്ള ഒരു ജോലിക്ക് അവര് ആളുകൾ വരുന്നുണ്ട്.
1: അപ്പോൾ ഇതിലൊരു ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ നിർബന്ധമാണ്, അതുപോലെ തന്നെ ഒരു മാനസികമായ സന്നദ്ധത വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു സ്ത്രീകൾക്ക് ഈ മേഖലയിൽ അവസരങ്ങളുണ്ടോ ശരിക്ക്?
0: യഥാർത്ഥത്തിൽ ഇപ്പോൾ നോക്കിക്കഴിയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടഫാണ് യഥാർത്ഥത്തിൽ ഒരു കപ്പലിലെ ജോലി എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഒരു ഒരു കൺവെൻഷനിൽ ചിന്തിച്ച് നോക്കുമ്പം, കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ അവരുടെ ഫാമിലി ലൈഫിനൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, അതിൽ കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പം നമ്മൾ കപ്പലുകൾ ഇപ്പം പലപ്പോഴും സെമിനാറുകളൊക്കെ നമ്മൾ എപ്പോഴും അറ്റൻഡ് ചെയ്യല് വിമൻ സീ ഫെയറേഴ്സ് സേഫ്റ്റി അറ്റ് ഷിപ്സ് അതിലൊക്കെ ഉള്ള ഒരുപാട് ഈവൻ അതിലുള്ള അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള അതിലുള്ള റിസർച്ചുകൾ വേറെ നടക്കുന്നുണ്ട്. എന്തൊക്കെ ടെക്നോളജികളാണ് എന്ത് ചെയ്യാൻ പറ്റുക ഒരു ഒരു വിമണ്ണിന് കപ്പലിലെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വേണ്ടത് എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഏകദേശം പൊതുവെ ഷിപ്പിംഗ് കമ്പനികളൊക്കെ തന്നെ അവരുടെ ഒരു ഒരു ഒരു മോട്ടോ എന്ന് പറയുന്നത് ഈ ജെൻഡർ ഇൻക്ലൂസിവിറ്റിയാണ്. അപ്പം ഇൻക്ലൂസീവ് ഇപ്പം അതുപോലെ തന്നെ ഡിസ്പാരിറ്റി കുറക്കുക എന്നുള്ളത്. അപ്പം പൊതുവേ ഇപ്പം കപ്പലുകളുടെ നല്ലൊരു ശതമാനം ആണുങ്ങളാണ് ജോലി ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ വളരെയധികം പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെയൊക്കെ കോളേജിലൊക്കെ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ലേഡി കാഡറ്റ്സിന് എന്ത് ചെയ്യും, പ്ലേസ്മെൻറ്റ് കിട്ടും. കാരണം ചെറിയ ശതമാനം കുട്ടികളെ വരുന്നുള്ളൂ. പിന്നെ കമ്പനികൾക്ക് എന്തുണ്ട്, ഈ ഇൻക്ലൂസിവിറ്റി എന്നുള്ള ഒരു ആശയമൊക്കെ വരുന്നതുകൊണ്ട് പിന്നെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ കപ്പലിൽ ജോലി ചെയ്യുന്ന പലരോടും ഡിസ്കസ് ചെയ്യുമ്പോൾ അത് വളരെ ബോൾഡായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഇങ്ങനെ പ്രതിസന്ധികളൊക്കെ കാരണം പല രീതിയിലുള്ള എന്തുണ്ട് ചൂഷണങ്ങളൊക്കെ ഉള്ള സാധ്യതകളുണ്ട്.
1: മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വരെ ഇപ്പം കരയിൽ നിന്നോട്ടുള്ള ജോലിയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരെ പെൺകുട്ടികൾ പൊതുവെ കുറവാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് എങ്ങനെയാണെന്നു എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ കപ്പലിലുള്ള ജോലികൾ തന്നെ അതിനേക്കാൾ ടഫായിട്ടുള്ള ഒരു
0: ടഫായിട്ടുള്ള ജോബാണ്. അപ്പൊ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ബോൾഡ് ആയിട്ടും ചാലഞ്ചിങ് ആയിട്ടും സ്ട്രോങ് ഒക്കെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, മെന്റലി ആൻഡ് ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഏത് പ്രതിസന്ധികളെയും വളരെ ശക്തമായി നേരിടാനൊക്കെ കഴിയുന്ന ആ രംഗത്തിലുള്ള പെൺകുട്ടികൾക്ക് എന്ത്, പക്ഷെ അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര സാധ്യതകളുണ്ട്. കാരണം കമ്പനികളുടെ ഒരു ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി ഇൻക്ലൂസിവിറ്റി ആയതുകൊണ്ടുള്ള അങ്ങനെയുള്ളൊരു സാധ്യതകൾ എന്തുണ്ട് നിലവിലുണ്ട് എന്നുള്ളത്.
1: നമ്മൾ ഈ പൊതുവിൽ കേൾക്കുന്നൊരു ജോലിയാണ് മെർച്ചന്റ് നേവി എന്നുള്ളത്. ഈ മെർച്ചന്റ് നേവി എന്ന് പറയുമ്പോൾ എന്താണ് ജോലിന്റെ ഒരു
0: മെർച്ചന്റ് നേവി എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ നമ്മളീ പറഞ്ഞതൊക്കെ മെർച്ചന്റ് നേവിയാണ്. നമ്മളുടെ നേവി ഇന്ത്യൻ നേവി ഡിഫൻസ് നേവി എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് സുരക്ഷ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നേവി ഉണ്ടല്ലോ. ആ നേവിയിൽ നിന്നും വ്യത്യസ്തമായി വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള എല്ലാ കപ്പൽ ഗതാഗതത്തെയും പൊതുവെ എന്താണ് മെർച്ചന്റ് നേവി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ മെർച്ചന്റ് നേവിയിലുള്ള ജോലികളാണ് നമ്മൾ പറഞ്ഞ നോട്ടിക്കൽ സയൻസും മറൈൻ എഞ്ചിനീയറിംഗ് ഇതെല്ലാം. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്ക് യു എസ് നേവി അങ്ങനെയൊക്കെയുള്ള ഗവൺമെന്റിന്റെ നേവിയിലേക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൻസ് ടൈപ്പ് ഓഫ് നേവിയിലേക്കും അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പോകാൻ പറ്റും. അതല്ല, ഇത് നമ്മുടെ വ്യാപാര നേവിയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇതിനെ മെർച്ചന്റ് നേവി എന്നുള്ളത് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്.
1: ഇപ്പോൾ പിന്നെ നമ്മൾ ഈയൊരു എപ്പിസോഡിൽ കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത് ഒരു പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണ് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് പറഞ്ഞു. അവിടുത്തെ ഒരു ഫീസ് സ്ട്രക്ചർ അതുപോലെ തന്നെ സ്കോളർഷിപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ രംഗത്തുള്ള ഒരു വ്യത്യസ്തങ്ങളായ തൊഴിലവസരങ്ങൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അത് മറ്റൊരു അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഇൻഷാല്ലാ ചർച്ച ചെയ്യാം. വഴികാട്ടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇത് പങ്കെടുത്ത പ്രവാസികൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മഷാല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വഴികാട്ടി, കടലുമായി ബന്ധപ്പെട്ട പഠന മേഖലകൾ, മാരിടൈം സ്റ്റഡീസ്, സാധ്യതകളും വെല്ലുവിളികളും. പങ്കെടുത്തവർ ടി കെ ഫവാസ്, ഡോക്ടർ മുബീൻ എം.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: പീസ് റേഡിയോയിൽ ഇനി മധുരം ഖുർആൻ.
7: أعوذ بالله من الشيطان الرجيم.

0: أسرفوا ولم يقتروا وكان بين ذلك قواما.
1: വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാൻ 63-67 വചനങ്ങളാണ്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫുള്ളഹുള്ളയുടെ ശബ്ദത്തിലൂടെ നമ്മൾക്ക് കേൾക്കാൻ പറ്റിയത്. അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അടിമകൾ ഇബാദുറഹ്മാനെക്കുറിച്ചുള്ള വചനങ്ങളാണ്. ഇബാദുറഹ്മാൻ്റെ അടിമകൾ അവർ ഭൂമിയിലൂടെ വളരെ വിനയത്തോടുകൂടി നടക്കുന്ന ആളുകളാണ് എന്നാണ്. ആരെങ്കിലുമൊക്കെ അറിവില്ലാത്ത ആളുകൾ അവരോട് സംസാരിക്കാൻ വന്നാൽ, ഇടപഴകാൻ വന്നാൽ അവർ സമാധാനത്തോടുകൂടിയാണ്, സമാധാനപരമായ കാര്യങ്ങളാണ് അവരുടെ മറുപടിയായി ഉണ്ടാവുക എന്ന. അവർ അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് സുജൂദ് ചെയ്യുന്ന ആളുകൾ, നിന്ന് നിസ്കരിക്കുന്ന ആളുകളായിരിക്കും. രാത്രിയുടെ സമയം അവർ ചിലവഴിക്കുന്നത് അങ്ങനെയാണ്. അവർ പറയുന്നൊരു കാര്യം, അള്ളാഹുവെ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നാണ്. കാരണം ഇന്ന അദാബഹ കാന ഗറാമ, അതിൻ്റെ ശിക്ഷ എന്നത് അതൊരു തീരാനഷ്ടമാണ് എന്ന, അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നാണ് അവരുടെ പ്രാർത്ഥന. നരകമോ അത് ഏറ്റവും മോശപ്പെട്ട ഒരു താവളമാണ്, വളരെ മോശപ്പെട്ട ഒരു പാർപ്പിടമാണ് എന്ന് അവർക്ക് ഉറപ്പാണ്. അവർ ചിലവഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അള്ളാഹു ഇതിൽ ഉണർത്തുന്നുണ്ട്. വല്ലദീന ഇദ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവർ അമിത വ്യയം ചെയ്യൂല, അധികമായി ചിലവഴിക്കൂല, ധൂർത്ത് കാണിക്കൂല. എന്നാൽ ധൂർത്തിന് നേരെ എതിരായ പിശുക്ക് അവർ കാണിക്കോ? അതുമില്ല. പിശുക്ക് കാണിക്കാത്തവരുമാണവർ. അവർ അതിനിടയിലുള്ള ഒരു മിതമായ രൂപത്തിൽ ചിലവ് ചെയ്യുന്നവരാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ 63 മുതൽ 67 വരെയുള്ള വചനങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്.
2: മാഷാ 12 കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ ഈ കൊച്ചു വരികളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈയൊരു കാര്യങ്ങളൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതോടുകൂടെ അയാളുടെ വ്യക്തിപരവും പരസ്യവും സ്വകാര്യവും സാമൂഹികവും കുടുംബപരവുമായ ജീവിതങ്ങളെ അത് വലിയ തോതിൽ സ്വാധീനിക്കും എന്ന കാര്യം ഉറപ്പാണ്. വിനയത്തോടെ നടക്കുന്നവരായിരിക്കും, അതുപോലെ തന്നെ സമൂഹത്തിലെ വിവേകികളല്ലാത്തവരോടും അറിവില്ലാത്തവരോടുമൊക്കെ മാന്യത പുലർത്തുന്നവരായിരിക്കും. രാത്രിയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നവരായിരിക്കും. നരകശിക്ഷയെക്കുറിച്ച് നിരന്തരം ജീവിതത്തിൽ ചിന്തിക്കുന്നവരായിരിക്കും. ചെലവഴിക്കുന്നതിൽ മിതത്വം പാലിക്കുന്നവരായിരിക്കും. അവരുടെ ജീവിതത്തിൽ ശിർക്കുണ്ടാവുകയില്ല. വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സംഭവിച്ചു പോകുന്ന പാപങ്ങളിൽ നിന്ന് അവർ തോബയെ പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരിക്കലും അവർ കള്ള സത്യങ്ങൾ ചെയ്യുന്നവരല്ല. വല്ലാഹി അസ്ഥാനത്ത് ഉപയോഗിക്കുന്നവരായിരിക്കുകയില്ല. ഖുർആൻ കേൾക്കുമ്പോൾ ബോധ്യമുണ്ടാകും. സുജൂദ് ചെയ്യേണ്ടിടത്ത് സുജൂദ് ചെയ്യും. കുടുംബത്തെ നിരന്തരം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. അതോടൊപ്പം സമൂഹത്തെ നയിക്കുന്ന നേതൃ മനോഭാവം അവരുടെ ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യും. അപ്പോൾ ഇബാദുറഹ്മാൻ അത് ഹിഫ്ളുള്ളവരുണ്ടാകും, അത് കേട്ടവരുണ്ടാകും. പക്ഷേ അത് എല്ലാ ദിവസവും എല്ലാ നിമിഷവും ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് എന്നുകൂടി നമുക്ക് പറയാമെന്ന് തോന്നുന്നു.
3: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
4: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ ശ്രവിക്കുന്നു തിരുനബിയോടൊപ്പം. ആരാധനകളിൽ മക്കളെയും കൂടെ കൂട്ടുക എന്ന വിഷയത്തിൽ സെഹൽ അരിപ്രയുടെ ക്ലാസ് കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു വമൻ തബിഅഹും ബിഇഹ്സൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അത് കൂടുതൽ പഠിക്കാനും ഉൾക്കൊണ്ടുകൂടി ജീവിക്കാനും നമ്മെ തുണക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ തരത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിൽ വന്ന ഒരു വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അബ്ദുൽ മലിക് ബിൻ റബീഉ ബിൻ സബറ അൻ അബീഹി അൻ ജദ്ദിഹി ഖാൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറു അസ്സബിയ ബിസ്സലാ ഇദാ ബലഗ സബ്ഉ സിനീൻ ഫഇദാ ബലഗ അശ്റ സിനീന ഫദ്രിബൂഹു അലൈഹ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തുകൾക്കുള്ള പ്രോത്സാഹനവും പ്രേരണയും മക്കൾക്ക് നൽകണമെന്ന് സൂചിപ്പിക്കുന്ന ബോധ്യപ്പെടുത്തുന്ന ഒരു നബിവചനം കൂടെയാണ് ഇത്. അതായത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾ മക്കളെ, കുട്ടികളെ, സബിയ എന്ന പദമാണ്, കുട്ടികളെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക. അവർക്ക് 7 വയസ്സായാൽ നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക. അഥവാ 10 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നിങ്ങൾ അവരെ അടിക്കുകയും ചെയ്യുക എന്നാണ് ഹദീസിൻ്റെ അർത്ഥം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹദീസിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ തന്നെ ചിലതും കാണാം. അഥവാ ലുഖ്മാൻ അനുൽ ഹക്കീം തൻ്റെ കുഞ്ഞുമകന് യാ ബുനയ്യ, കുഞ്ഞുമകനേ എന്ന് വിളിച്ചുകൊണ്ട് ആ മക്കൾക്ക് നൽകിയ 10 ഉപദേശങ്ങൾ പറയുന്നിടത്ത് അവിടെ പ്രത്യേകം പറഞ്ഞതായി കാണാൻ പറ്റും. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത, എൻ്റെ കുഞ്ഞുമകനെ നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കണമെന്ന്. കുഞ്ഞുമകനെ എന്ന് വിളിക്കേണ്ട പ്രായത്തിൽ ആ സബിയ്യ, ആ കുട്ടിപ്രായത്തിൽ കുട്ടികളോട് നൽകുന്ന ഉപദേശത്തിൽ കാണാം. മാത്രമല്ല ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അദ്ദേഹത്തോട് ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പം, കുട്ടികളുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പം അദ്ദേഹം കൊടുത്ത മറുപടി നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്രമാത്രം നമ്മുടെ മക്കളെ, ചെറുപ്രായത്തിലുള്ള, പ്രായപൂർത്തി എത്താത്ത നമ്മുടെ കുട്ടികളെ ഈ ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നത് യദ്ഹബു ബിഹി, അഥവാ അവരെയും കൊണ്ട് പോകണമെന്നാണ്. ഇലൽ മസ്ജിദി ലിയുറബ്ബിയഹു അല സ്വലാത്തി വഅല ഖൈർ, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവരെ പരിശീലിപ്പിക്കാനും അതിലൂടെ അവർക്ക് പരിശീലനം നൽകാനും തർബിയത്ത് അവരിൽ ഉണ്ടാക്കാനും അതുപോലെയുള്ള നന്മയുടെ കാര്യങ്ങളിലൊക്കെ അവരെ അതിലേക്കൊക്കെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഹാദിഹി തർബിയത്തു സ്വഹീഹ, ഇതാണ് ശരിക്കും ശരിയായ മക്കൾക്കുള്ള പരിപാലനം തർബിയത്ത് എന്ന് പറഞ്ഞാൽ. മാത്രമല്ല കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് അഥവാ വീട്ടിലുള്ള മുതിർന്നവർ, പ്രായമായവർ ജമാഅത്തിന് സുബഹിക്കും മറ്റും പള്ളിയിലേക്ക് പോകുമ്പോൾ കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോകാത്തവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് വലാ യത്റുഖുഹു ഫീ ഫിറാഷിഹി, ആ മക്കളെ അവരുടെ വിരിപ്പിൽ നിങ്ങൾ വിട്ടേച്ച് പോകരുത് എന്നാണ്. ഹാദിഹി തർബിയത്തുൻ സയ്യിഅ, ഇത് ചീത്തയായ തർബിയത്താണ്, മോശമായ പരിപാലനമാണ്. മാത്രമല്ല ഖദ് ഖഷ വലദഹു, അതായത് താൻ ബാപ്പ പള്ളിയിലേക്ക് പോകുമ്പോൾ, പ്രായമെത്തിയവർ പള്ളിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ബാപ്പ പള്ളിയിലേക്ക് പോകുമ്പോൾ മക്കളെ പള്ളിയിലേക്ക് വിളിച്ചു കൊണ്ടുപോകാത്തവർ, അതിന് പ്രേരണ നൽകാത്തവർ, അവർ ആ മക്കളെ അവനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. വയുരീദു അർഫ്ഖ ബിഹി വയുരീദു റഹ്മ ഖഷഹു എന്നാണ്. പലപ്പോഴും പിതാവ് പള്ളിയിലേക്ക് പോകുമ്പോൾ ചെറിയ മക്കളെ മാതാക്കൾ, ഉമ്മമാർ വിളിക്കാൻ മടി കാണിക്കുന്നു. അവർക്കൊരു ഒഴിവ് കിട്ടിയതല്ലേ, അവൻ ഉറങ്ങിക്കോട്ടെ, അവനൊന്ന് ശരിക്കും ഉറങ്ങിക്കോട്ടെ എന്ന് ചിലപ്പോൾ മനസ്സിൻ്റെ ദയ കൊണ്ട് എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ ഉദ്ദേശത്തോടുകൂടി, കരുണയുടെ മനസ്സോടുകൂടി പലപ്പോഴും ചില മാതാക്കൾ, ചില പിതാക്കളുമൊക്കെ ചിലപ്പോൾ പറയുന്നത് കേൾക്കാറുണ്ട്. എന്നാൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആ നിലക്ക് കാരുണ്യവും സൗമ്യതയും വിചാരിച്ച് ശരിക്കും അവനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നിലക്കുള്ള സാഹചര്യവും സന്ദർഭവും ഒക്കെ നമ്മുടെ വീടകങ്ങളിൽ അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, നമ്മുടെ വീട്ടിൽ നടക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ഈ നിലക്കുള്ള അവനൊന്ന് കിടന്നുറങ്ങിക്കോട്ടെ, അല്പം വിഷമിച്ചോട്ടെ എന്ന് സുബഹിക്ക് പള്ളിയിലേക്ക് പിതാവ് പോകുമ്പോൾ പിതാവിൻ്റെ കൂടെ ആ മകനെ വിളിച്ചുണർത്താതെ പറഞ്ഞയക്കാതെ ആ നിലക്കുള്ള സംസാരങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ ശരിക്കും നാം അവനെ വഞ്ചിക്കുകയല്ലേ? നമുക്കും അതിൻ്റെ പാപം ലഭിക്കുകയില്ലേ എന്ന് നമ്മൾ ശരിക്കും ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. എന്ന് മാത്രവുമല്ല, മതത്തെ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സന്ദർഭങ്ങളിലേക്ക് സാഹചര്യങ്ങളിലേക്ക് ഖൈറിൻ്റെ അവസരങ്ങളിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതും മാതാപിതാക്കൾക്ക് ബാധ്യതയുണ്ട് എന്നും കാണാൻ പറ്റും. ഖാല ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ, ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ പറഞ്ഞത് കാണാൻ പറ്റും. وقد كان السلف اذا نشا لاحدهم ولد شغلوه بحفظ القران وسماع الحديث فيثبت الايمان في قلبه. സ്വൈദുൽ ഖാത്തിർ എന്ന ഗദത്തിൽ കാണാൻ പറ്റും. അതിലെ പറയുന്നത്, ഒരു സലഫികളായ ആളുകൾ, സലഫുകളിൽ മുൻഗാമികളായ ആളുകളിൽ ഒരാൾക്ക് ഒരു കുട്ടി വളർന്നാൽ, ഒരു കുട്ടി ആ ശൈശവ പ്രായം കഴിഞ്ഞ് വളർന്നു വന്നാൽ, അവനെ ഹദീസ് കേൾക്കുന്നതിലും ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിലും അവർ ആ കുട്ടിയെ വ്യാപൃതനാക്കുമായിരുന്നു എന്നാണ്. എന്നിട്ട് അതിലൂടെ ഫയസ്ബുത്തുൽ ഈമാൻ ഫീ ഖൽബിഹി എന്നാണ്, അതിലൂടെ അവൻ്റെ ഹൃദയത്തിൽ ഈമാൻ സ്ഥിരപ്പെടുന്നു എന്നുള്ളതുമാണ്. അപ്പോൾ പ്രിയമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബാദത്തുകൾ ചെയ്യാൻ, ആരാധനകൾ നിർവഹിക്കാൻ നമ്മളൊക്കെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും അത് സമയത്ത് നിർവഹിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ നിലക്ക് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ആ സമയത്തുള്ള കുട്ടികളെ, എൽ പി തലത്തിലും യു പി തലത്തിലുമൊക്കെ പഠിക്കുന്ന, ഹൈസ്കൂൾ തലത്തിലുമൊക്കെ പഠിക്കുന്ന, ആ എൽ പി യു പി തലത്തിൽ പഠിക്കുന്ന കുട്ടികളെ പ്രത്യേകിച്ചും നമ്മളതിലേക്ക് അവരെ എഴുന്നേൽപ്പിച്ച് അവരെയും ഉണർത്തേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ അവർക്ക് പ്രോത്സാഹനവും അതിലേക്കുള്ള താല്പര്യവും ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പരിശ്രമം മാതാവ് പിതാവ് എന്ന നിലക്ക് നാം നൽകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഹദീസ് പ്രവാചക വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പലപ്പോഴും പേരമക്കളെ വരെ പള്ളിയിലേക്ക്, അല്ലേ, കളിപ്രായത്തിലുള്ള പേരമക്കളെ വരെ കൂട്ടി പള്ളിയിലേക്ക് പോകുന്ന പോയ സംഭവം ഹദീസിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് മക്കളെ അതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും അവരൊക്കെ കൂടെ കൊണ്ടുപോയി അതൊക്കെ അനുഭവിക്കുമ്പോഴാണ് അവർക്കും ഇത്തരം വിഭാഗത്തുകളിലേക്കുള്ള ആരാധനകൾ ചെയ്യാനുള്ളൊരു മനസ്ഥിതിയുമൊക്കെ അവർക്ക് ഇതിലൊക്കെ താല്പര്യവുമൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ രൂപത്തിലുള്ളൊരു ശ്രദ്ധ നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തോട് കാണിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ജീവിക്കാനും മക്കളെയും നമുക്കും ഒക്കെ ഈ രൂപത്തിൽ ശ്രദ്ധിച്ച് ഒന്നിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും മഹത്തായ ഭാഗ്യം ലഭിക്കുന്നവരെ കൂടുതലുമൊക്കെ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
4: മാഷാഅല്ലാ, ഇത്രയും നേരം നാം ശ്രവിച്ച തിരുനബിയോടൊപ്പം നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ആരാധനകളിൽ ഉണ്ടാവണം എന്ന വിഷയത്തിൽ നടത്തിയ സംസാരമാണ് തിരുനബിയിൽ നാം കേട്ടത്. നേതൃത്വം നൽകിയത് സഹൽ അരിപ്ര.
6: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
7: പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
8: സൂഫിസം എന്ന സങ്കരമതം. നമ്മോടൊപ്പം ചേരുന്നത് നാസർ സുലാഹി.
9: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഇസ്ലാമിക പാതയിൽ നിന്ന് എത്രയോ ഘാതം പിന്നോട്ടു പോയ ഒരു ചിന്താപ്രസ്ഥാനമാണ് സൂഫിസം. ഭക്തിയുടെ മേലങ്കി ധരിച്ചിട്ടുള്ള അതിന്റെ അകവും പുറവും ഇസ്ലാമിക ആദർശങ്ങൾക്ക് വിരുദ്ധമാണ്. ഇസ്ലാം വിലക്കിയ അബദ്ധ ചിന്താഗതികളെ അതിന്റെ തന്നെ മേൽവിലാസത്തിൽ അവതരിപ്പിക്കുന്ന വിരോധാഭാസമാണ് സൂഫിസം. പരിശുദ്ധ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലോ സൂഫിസം എന്നൊരു പദം തന്നെ പ്രയോഗിച്ചിട്ടില്ല. സൂഫിസമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ സ്വഹാബത്തിനിടയിലും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സൂഫിസം എന്ന പദവും അത് പ്രതിനിധീകരിക്കുന്ന ആശയവും പ്രസ്ഥാനവുമെല്ലാം തന്നെ പിൽക്കാലത്തുണ്ടായതാണ്. രണ്ടാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലും മൂന്നാം നൂറ്റാണ്ടിൽ പരക്കെയും ചിലരുടെ പ്രയോഗങ്ങളിൽ പ്രസ്തുത പദം ജന്മം കൊള്ളുകയും അനന്തര നൂറ്റാണ്ടുകളിൽ അതിനു പ്രചാരം സിദ്ധിക്കുകയും ചെയ്തു. കാബികളിൽപ്പെട്ട ഹസനൽ ബസരി ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ് ജനിച്ചത്. ശ്രേഷ്ഠനും ഭക്തനുമായ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വധത്തിനു ശേഷം അദ്ദേഹം ബസ്രയിൽ താമസമാക്കി. മതപാണ്ഡിത്യം, ആരാധന, ഭൗതിക സുഖങ്ങളിലുള്ള വിരക്തി, അതായത് സുഹൃദ്, സൂക്ഷ്മത, വർ എന്നീ കാര്യങ്ങളിൽ പ്രസിദ്ധനായിരുന്നു അദ്ദേഹം. താബിയുകളിലും താബിയുത്താബിയുകളിലും പെട്ട ധാരാളം പേർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായും ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഗുരുവിനെ പിൻപറ്റി കൂടുതൽ ഭക്തരും ആരാധനാ തൽപരരുമായി. അങ്ങനെ മറ്റു മുസ്ലിം നാടുകളെ അപേക്ഷിച്ച് ബസ്രയിൽ പൊതുവെ ഭൗതിക കാര്യങ്ങളിലുള്ള വിരക്തിയും ദൈവഭയവും ആരാധനകളും കൂടുതൽ പ്രചരിക്കുകയും ക്രമേണ അത് അതിരു കവിഞ്ഞു തുടങ്ങുകയും ചെയ്തു. അങ്ങനെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അവർ ബഹുദൂരം സഞ്ചരിച്ചു. അന്ധവിശ്വാസങ്ങളുടെ മാറാപ്പാണ് അവരുടെ കൈകളിലുള്ളത്. സർവമത സത്യവാദം എഴുന്നള്ളിക്കുന്ന ഷേഖന്മാരുമുണ്ട്. മുഹ്ദീനു ബിനു അറബിയുടെ ഒരു പദ്യശകലത്തിന്റെ അർത്ഥം ഇങ്ങനെ: എന്റെ ഹൃദയം എല്ലാ രൂപങ്ങളും സ്വീകരിക്കുന്നതാണ്. മാൻപേടകളുടെ മേച്ചിൽപ്പുറങ്ങളും സന്യാസിയുടെ ആശ്രമവും ബിംബാലയവും പ്രദക്ഷിണം ചെയ്യപ്പെടുന്ന കഴബയും തോറയുടെ ഫലകങ്ങളും ഖുർആനിന്റെ ഏടുകളുമെല്ലാം. ഞാൻ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു. സ്നേഹമാണ് എന്റെ ഈമാനും മതവും. മൗലവി തരീഖത്തിന്റെ ഉടമയായ റൂമിയുടെ വാചകം പ്രസിദ്ധമാണ്: ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ, ഐ ആം നോട്ട് എ സൊറാസ്ട്രിയ, ഐ ആം നോട്ട് എ മുസ്ലിം. ഞാനൊരു ക്രിസ്ത്യാനിയല്ല, ഞാൻ സൊറാസ്ട്രിയനുമല്ല, ഞാൻ മുസ്ലിമല്ല. ചുരുക്കത്തിൽ സർവമത സത്യവാദം സൂഫിസത്തിൽ നമുക്ക് ദർശിക്കാം. മുസ്ലിങ്ങളിൽ സൂഫിസത്തെ കടത്തിക്കൂട്ടാൻ ബാഹ്യശക്തികളും ആന്തരിക ശക്തികളും ശ്രമിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ സൂഫികളായാൽ സർക്കാരുദ്യോഗവും ദുനിയാവും തങ്ങൾക്ക് സ്വന്തമാക്കാമെന്ന് കരുതുന്നവരാണ് ബാഹ്യശക്തികൾ. മുസ്ലിങ്ങളെ ചൂഷണം ചെയ്ത് സ്വന്തം കാര്യം ഗംഭീരമാക്കാമെന്ന് കരുതുന്ന പുരോഹിതന്മാരാണ് ആന്തരിക ശക്തികൾ. ഷിയാ ചിന്തകൾ മുസ്ലിങ്ങളിൽ വ്യാപിപ്പിക്കണമെന്നു കരുതുന്നവരും ഇവരുടെ പിന്നിലുണ്ട്. ഖുർആനും സുന്നത്തും നൽകുന്ന വിശ്വാസങ്ങളും ആദർശങ്ങളും അനുഷ്ഠാനങ്ങളും അവർക്ക് പുച്ഛമാണ്. അവർക്ക് ഉത്സാരങ്ങളും നവീന ആശയങ്ങളും ആരാധനകളും ദിക്കറുകളും അവർ പുതുതായി ഉണ്ടാക്കി. എല്ലാറ്റിനും അവർക്കൊരു നിഗൂഢതയുണ്ട്. ഇറാന്, ഇറാഖ്, ഇന്ത്യ, ഈജിപ്ത്, റോം, ഗ്രീസ് പോലുള്ള രാഷ്ട്രങ്ങളിലെ പൌരാണിക ദാർശനികന്മാരിൽ നിന്നും പലതും അവർ ഉൾക്കൊള്ളുകയും മേമ്പൊടിയായി കുറച്ച് ഇസ്ലാം മതവും ചേർത്തു. അബ്ദുല്ലാഹി ബിൻ സബയിന്റെ സിഇ ചിന്താഗതിയും ഇതിലുണ്ട്. സൂഫിസം ഒരു മിശ്രിത മതമാണ്. ജൂതന്മാരും ക്രൈസ്തവരും ഹിന്ദു, ബുദ്ധ, ജൈന ദർശനങ്ങളും ആദിശങ്കരനും രാമാനുജനും ഇബ്നു സബഉമൊക്കെ അവകാശവാദം ഉന്നയിക്കുന്ന രൂപത്തിലുള്ള മിശ്രിത മതം. ഇബ്നു അറബിയും അബ്ദുൽ കരീം ജിയലിയും അബൂ യസീദുൽ ബിസ്താമിയും ജലാലുദ്ദീൻ റൂമി തുടങ്ങിയ സൂഫികളുടെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ നമുക്കിത് ബോധ്യപ്പെടും. സൂഫി എന്ന നാമത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ധാരാളം അഭിപ്രായങ്ങളുണ്ട്. ഖുർആനും സുന്നത്തിലും അങ്ങനെ പ്രയോഗിച്ചതായി കാണുന്നില്ല. സ്വഹാബത്തിന്റെ കാലത്തും ഭാഷയിൽ പ്രയോഗിച്ചിട്ടില്ല. ജ്ഞാനം എന്നർത്ഥം വരുന്ന സോഫി എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എന്ന വാദവും കമ്പിളി എന്നർത്ഥം വരുന്ന സോഫു എന്ന പദത്തിൽ നിന്നാണ് എന്നും പറയപ്പെടുന്നു. അഹ്ലുസുഫയിലേക്കും അള്ളാഹുവിന്റെ മുമ്പിലെ ആദ്യത്തിലെ സോഫിലേക്കും ബന്ധപ്പെടുത്തി ചിലർ പറയാറുണ്ട്. വ്യാകരണ നിയമമനുസരിച്ച് അത് തെറ്റാണ്. ഇബ്നു തൈമിയ റഹ്മഹുല്ലാ അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സംസ്കൃത പണ്ഡിതനായ ഡോക്ടർ എൻ വി പി ഉണ്ണിത്തിരി എഴുതുന്നു: ഗുരുഭക്തിയിലൂടെ ഈശ്വരാലയം എന്നത് മുഖ്യമായൊരു മുസ്ലിം സങ്കല്പമാണ്. അത് ഷിയാക്കൾ ആരംഭിച്ചതും പിന്നീട് അവരിൽ നിന്ന് സൂഫികൾ സ്വീകരിച്ചതുമാണ്. ഗുരുവിനോടുള്ള ഭയം, ഭക്തി, ബഹുമാനം എന്നിവയും ആചാര്യനെ ഈശ്വരന് തുല്യം കാണുക എന്നതും പ്രാചീന ഭാരത സങ്കല്പങ്ങളാണെങ്കിലും ഭക്തിപ്രസ്ഥാനകാലത്ത് ഈ സങ്കല്പം പുതിയതാണ്. ഇവിടെ ഗുരു മനുഷ്യനാണെങ്കിലും ദിവ്യനാണ്. ഗുരുപരമ്പര, പീർ, ഷെയ്ഖ്, മുർഷിദ്, കുത്തുബ് ഈ കണ്ണികളിലൊക്കെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഡോക്ടർ സക്കി മുഹ്ബാറക്ക് എഴുതുന്നു: ക്രിസ്ത്യാനിറ്റി, ജൂതായിസം, ഇസ്ലാം എന്നിവയുടെ സങ്കലനമാണ് തസവുഫ്. അലക്സാണ്ട്രിയൻ കോളേജിലെ പ്രൊഫസറും സൂഫി അനുഭാവിയുമായ ഡോക്ടർ അബുൽ അലായിൽ അഫീഫി എഴുതുന്നു: തസവുഫിനെക്കുറിച്ച് മൂന്ന് വീക്ഷണങ്ങളുണ്ട്. ഒന്ന്, സെമിറ്റിക് മതത്തിനെതിരായ ആര്യൻ ബുദ്ധിയുടെ പ്രതിപ്രവർത്തനം എന്നതാണ്. ഇതിന് രണ്ട് വീക്ഷണങ്ങളുണ്ട്. സൂഫി ചിന്താഗതികൾക്കും ഭാരതീയ വേദാന്തങ്ങൾക്കുമിടയിലുള്ള സമാനത. രണ്ട്, സൂഫിസം വളർച്ചയിലും പരിണാമത്തിലും പേർഷ്യൻ ഉൽപ്പന്നമാണ് എന്നതാണ്. അത്തസവുഫ് ബൈനൽ ഹക്കി വൽ ഖൽക്കി. ഇബ്രാഹിമബിന് അദ്ദേഹം സൂഫികളുടെ ഇതിഹാസ പുരുഷനും മാതൃകയുമാണ്. പേർഷ്യയിലെ ബൽഹിലെ രാജാവായിരുന്നു അദ്ദേഹം. രാജ്യവും രാജഭരണവും അദ്ദേഹം ഉപേക്ഷിച്ച് സൂഫിസം സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, തഅല്ലംതുൽ മഅരിഫത മിൻ റാഹിബിൻ യുഖാലു ലഹു സംആൻ. സംആൻ എന്ന ക്രിസ്ത്യൻ പുരോഹിതനിൽ നിന്നാണ് ഞാൻ മഅരിഫത്ത് ജ്ഞാനം നേടിയത്. അതേ പുസ്തകം ഓറിയന്റലിസ്റ്റ് പണ്ഡിതൻ തോൾക്ക് പറയുന്നു, ഇസ്ലാമിക സൂഫിസം മജൂസികളിൽ നിന്നും സ്വീകരിക്കപ്പെട്ടതാണ്. അതേ പുസ്തകം സൂഫിസത്തെക്കുറിച്ച് ഒരു മലയാളി എഴുത്തുകാരൻ എഴുതുന്നത് ഇങ്ങനെ, സൂഫിസത്തിന്റെ രൂപവും ഘടനയും സമ്പൂർണമാകുന്നത് 15-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. പേർഷ്യ, മധ്യേഷ്യ, റോം, ഇന്ത്യ, മഗ്രിബ് അതായത് മൊറോക്കോ എന്നീ പ്രദേശങ്ങളിൽ വെച്ചാണ് അത് ഒരു മഹാപ്രസ്ഥാനമായി മാറുന്നത്. സൂഫിസം ഗുരുപരമ്പരകൾ, പേജ് 45. കൂഫക്കും ബസ്രക്കും ശേഷം പേർഷ്യ, സിറിയ, ഈജിപ്ത്, ബാഗ്ദാദ് എന്നിവിടങ്ങളിലാണ് സൂഫിസം സ്വാധീനം നേടിയത്. ബുദ്ധ സൗരാഷ്ട്രീയർ അതായത് മജൂസികൾ, ക്രിസ്ത്യൻ, യഹൂദ, ഹിന്ദു മതങ്ങൾക്കൊക്കെ സ്വാധീനമുള്ള പ്രദേശങ്ങളായിരുന്നു മേൽപ്രദേശങ്ങൾ മുഴുവൻ. അതേ പുസ്തകം സൂഫിസത്തിന്റെ ഗ്രീക്ക് റോമൻ ബന്ധത്തെക്കുറിച്ച് സൂഫിയായ അബ്ദുൽ കരീം ജിയേലിയുടെ വാചകങ്ങൾ ഇങ്ങനെ നമുക്ക് വായിക്കാം. ഞാനൊരു ദർശനത്തിൽ പ്രസിദ്ധനായ പ്ലാറ്റോയുമായി സംഗമിച്ചു. നമ്മുടെ ബാഹ്യജ്ഞാനക്കാർ അദ്ദേഹത്തെ സത്യനിഷേധികളിലാണല്ലോ എണ്ണുന്നത്. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ ചക്രവാളങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ തേജസ്സാൽ നിറഞ്ഞിരുന്നു. അദൃശ്യപ്രപഞ്ചമാകെ അദ്ദേഹം ചൈതന്യവത്തായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സങ്കേതം ഞാൻ കണ്ടു. ഔലിയാക്കന്മാർക്കല്ലാതെ അത്തരം സങ്കേതം ലഭിക്കാറില്ല. നിങ്ങളായിരുന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ യുഗപുരുഷനാണ്, കുത്തുബാണ്, കാലത്തിന്റെ അച്ചുതണ്ട്. ഇതുപോലെ എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ, എത്രയെത്ര വിസ്മയ ദൃശ്യങ്ങൾ. ചിലത് വെളിപ്പെടുത്താൻ അനുമതിയുള്ളത്, മറ്റുള്ളവ അനുമതിയില്ലാത്തതുമാണ്. വെളിപ്പെടുത്താൻ അനുമതിയില്ലാത്തതും ഞാൻ അതിൽ ധ്വനികളിലും സൂചനകളിലുമായി പൊതിഞ്ഞുവച്ചിട്ടുണ്ട്. അൽ ഇൻസാനുൽ കാമിൽ, പേജ് 52-53. അരിസ്റ്റോട്ടിലും ഇസ്കന്ദർ രാജാവും ഖിദിർ നബിയും നിന്നും ധാരാളം പഠിച്ചിട്ടുണ്ട്. അതേ പുസ്തകം തന്നെ ധാരാളം മലയാള സാഹിത്യത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനായ ആനന്ദിന്റെ വാക്കുകൾ നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും. സൂഫികൾ മതത്തിന്റെ തന്നെ മതിലുകളെ പൊളിച്ചു. അതിനൊക്കെ അവർ ഉപയോഗിച്ച മീഡിയ ദൈവമായിരുന്നു. ആ ദൈവത്തെ അരൂപിയോ രൂപിയായോ പല രൂപങ്ങളിലോ വിഗ്രഹങ്ങളിലൂടെയോ അല്ലാതെയോ ദർശിക്കേണ്ടതെന്ന കാര്യത്തിൽ അവർ വഴക്കടിച്ചില്ല. ദൈവവുമായുള്ള ഭക്തിയാണോ പ്രണയമാണോ വെറും ചങ്ങാത്തമായാണോ കാണേണ്ടതെന്ന കാര്യത്തിലും മിക്കവാറും എല്ലാവരും കവികളും ഗായകന്മാരുമായിരുന്നു എന്നത് അവരുടെ ചെയ്തികളെ ജനകീയമാക്കി. ഇന്ത്യൻ സൂഫിസത്തിൽ ഹിന്ദുമതത്തിന്റെ സ്വാധീനം പല വിധത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെ സ്ത്രീ പുരുഷ പ്രേമത്തിന്റെ രൂപത്തിൽ പേർഷ്യൻ സൂഫികളും ആവിഷ്കരിച്ചിരിക്കുന്നു. എന്നാൽ ഹിന്ദുക്കളുടെ മിത്തോളജിയിൽ വ്യാപകമായി അലിഞ്ഞുകിടക്കുന്ന സങ്കല്പവും സാഹിത്യത്തിലും ചിത്രകലയിലും ശില്പത്തിലും അതിരുകൾ വെക്കാതെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളതുമായ ലൈംഗികതയും തീർച്ചയായും അതിനു കൂടുതൽ മാനങ്ങൾ സഹായിച്ചിട്ടുണ്ടാവണം. വൈകാരികമായ അർഷോന്മാദവും പാരമ്പര്യവും പ്രകടിപ്പിക്കുന്ന പ്രയോഗങ്ങൾ കവിതയിലും ഗാനങ്ങളിലും സർവ്വസാധാരണമായി. പ്രതീകങ്ങളുടെ പ്രയോഗം ഹിന്ദുമത ദൈവസങ്കല്പങ്ങൾ, വ്യക്തിദൈവങ്ങൾ ഒക്കെ സാധാരണ മുസ്ലിംകൾക്ക് സ്വീകാര്യമാക്കി. പ്രവാചകനെയും കൃഷ്ണനെയും രാമനെയും റഹീമിനെയും കുറിച്ച് പാടുന്നതിൽ വൈരുദ്ധ്യം തോന്നാതായി. ആരാധനയുടെ രീതിയിലും വന്നു മാറ്റങ്ങൾ. പൂജാവിധികൾ, ഭജനം പാടൽ, കീർത്തനം, സത്സംഗ്, ജപം, വാദ്യസംഗീതം എല്ലാം. എന്നാൽ എല്ലാറ്റിലും കൂടുതൽ ഹൈന്ദവ സ്വാധീനം സൂഫികളിൽ കാണുന്നത് ദൈവത്തിനും മനുഷ്യനുമിടക്കൊരു മുർഷിദിന്, ഒരു ഗുരുവിനെ സ്ഥാപിക്കുന്നതിലാണ്. വേട്ടക്കാരനും വിരുന്നുകാരനും എന്ന പുസ്തകത്തിൽ നിന്ന് മേൽ ഉദ്ധരണികൾ. സൂഫിസം തനി ഇസ്ലാമല്ല, അതിന്റെ വേരുകൾ അനവധി മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. ഹിന്ദു, ബുദ്ധ, ജൈന, സൗരാഷ്ട്ര ദർശനങ്ങൾ, ജൂതായിസം, ക്രിസ്ത്യാനിറ്റി, ന്യൂപ്ലാറ്റോനിസം, ഷിയായിസം തുടങ്ങിയ അവയിൽ പ്രധാനമാണ്. അപ്പോൾ സൂഫിസം പഠിപ്പിക്കുന്ന ചിന്തകൾ തനി ഇസ്ലാമല്ല, അതുകൊണ്ട് അത് സ്വീകരിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരുമല്ല. ഇന്ത്യൻ സൂഫിസത്തെക്കുറിച്ച് AVP ഉണ്ണിത്തിരി എഴുതുന്നതിങ്ങനെ, ഭക്തിപ്രസ്ഥാന കാലത്തെ അദ്വൈത ദ്വൈത വിശിഷ്ടാദ്വൈതാദി വിവിധ വേദ ദർശനങ്ങളുടെയും അതിന് മുമ്പ് ഇന്ത്യയിൽ നിലവിലിരുന്ന സാംഖ്യായ ബൗദ്ധ ജൈന ദർശനങ്ങളുടെയും വിവിധ സിദ്ധാന്തങ്ങളുമായി താരതമ്യപ്പെടാവുന്ന പലതും സൂഫി ദർശന സിദ്ധാന്തങ്ങളിലുള്ളതായി മേൽ ചേർത്ത ഭാഗികമായ വിവരണത്തിൽ നിന്ന് ചിന്താശീലർക്കു മനസ്സിലാക്കാൻ സാധിക്കും. മതവും മതഭ്രാന്തും എന്നുള്ള പുസ്തകത്തിൽ നിന്ന്, മേൽ ഉദ്ധരണികളിൽ നിന്നും സൂഫി ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് സൂഫിസം ഇസ്ലാമിന്റെ സൃഷ്ടിയല്ല. കാരണം ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ അനുവദനീയമാക്കുന്ന തന്ത്രമന്ത്രങ്ങൾ സൂഫിസത്തിലുണ്ട്. മാത്രമല്ല, പ്രവാചക വിയോഗത്തോടുകൂടി ഇസ്ലാം പൂർണ്ണമായിട്ടുണ്ട്. അതല്ല, ഇസ്ലാം മതം പൂർത്തിയാക്കിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ മരണപ്പെടുന്നത്. അല്യോമാക്കും അൽ തുലക്കും ദീനുക്കും വത്തുമാം തു അലൈക്കും ഞമത്തി വറദീ തുലക്കും അൽ ഇസ്ലാമദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. മതമായി ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ സൂക്തം. ഈ ആയത്തിൽ 3 കാര്യങ്ങളാണ് ഖണ്ഡിതമായി പഠിപ്പിക്കുന്നത്. ദീനുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെതാണ്. 2, മഹത്തായ ഈ അനുഗ്രഹം മാനവരാശിക്ക് എത്തിച്ചുകൊണ്ടിരുന്ന അമ്പിയാക്കന്മാരുടെ പരമ്പര അവസാനിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലം അവസാനത്തെ പ്രവാചകൻ. വിശുദ്ധ ഖുർആൻ നബിചര്യയും പ്രമാണങ്ങൾ. ഖുർആൻ അവസാനത്തെ വേദഗ്രന്ഥം. 3-ാമത്തേത്, ഇസ്ലാം പൂർണ്ണമാണ്. അന്ത്യപ്രവാചകനിലൂടെ അത് ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി സല്ലം പഠിപ്പിക്കുന്നു, മൻ അഹദഥ ഫീ അംരിനാ ഹാദാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കാര്യത്തിൽ ദീനിൽ ആരെങ്കിലും അതിൽ പെടാത്തത് പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. ഇസ്ലാമിന്റെ ഈ തത്വങ്ങളെ മുഴുവനും ചവിട്ടി മെതിച്ച് എന്തും ആർക്കും ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാക്കാവുന്ന രൂപത്തിൽ ഇസ്ലാമിനെ വികൃതമാക്കിയവരാണ് സൂഫികൾ. അതുകൊണ്ട് ഈ സങ്കരമതത്തെ നാം തിരിച്ചറിയണം. സൂഫിസത്തെ നാം ശരിക്കറിയേണ്ടതുണ്ട്. അത് ഇസ്ലാമിന്റെ വളർച്ചയിലല്ല, ഇസ്ലാമിന്റെ തളർച്ചയിലാണ് പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്ക് എതിരാണത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സൂഫിസത്തെ മനസ്സിലാക്കുക, യഥാർത്ഥ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.
8: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്, സൂഫിസം എന്ന സങ്കരമതം. ഈ വിഷയം അവതരിപ്പിച്ചത് നാസർ സൊലാഹി.
10: മക്കളെ ഒരിക്കലും അവർക്കിഷ്ടമല്ലാത്തൊരു ജോലി ചെയ്യുന്നതിനായി നിർബന്ധിച്ച് പഠിപ്പിക്കരുത്. മനസ്സിന് സന്തോഷം തരുന്നൊരു ജോലി നേടുന്നതിനേക്കാൾ വലിയ നേട്ടങ്ങളൊന്നും ജീവിതത്തിൽ ആർക്കും കിട്ടാനില്ല. ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയ ശിക്ഷയും ഒരാൾക്ക് ലഭിക്കാനില്ല. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യേണ്ടി വരുന്നത് അയാൾക്കു മാത്രമല്ല, സമൂഹത്തിനും അത് ഗുണകരമാവില്ല. പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്തൊരാൾ അധ്യാപകനായാൽ എത്ര കുട്ടികളുടെ ഭാവിയെയായിരിക്കും അത് ദോഷകരമായി ബാധിക്കുകയെന്നറിയാമോ? ഒരു ഡോക്ടർക്ക് അയാളുടെ ജോലിയോട് ആത്മാർത്ഥതയില്ലെങ്കിൽ എത്ര ആളുകളുടെ ജീവന് അത് ഭീഷണിയാകുമെന്നറിയാമോ?
11: കുറഞ്ഞ വാക്കുകൾ, കുറഞ്ഞ വാക്കുകളാണ് പറയുകയാണെങ്കിൽ കുറെ പറയണ്ടാവും.
12: അതാണ് ചിന്ത.
11: അതാണ് ചിന്ത. അല്ല, ഒരു ഒരു കമൻറ്റ് പറയണ വെച്ചാൽ, ഈ പിന്നെ ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇഷ്ടമില്ലാത്ത പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് അതെന്നൊരു പായരായിരിക്കും,
12: അവർക്ക്
11: ആരുമായിരിക്കും തീരില്ല. അപ്പം ഒന്നും വേണ്ട, അടുക്കളയിൽ പോലും നമ്മൾ ഇഷ്ടമില്ലാതെയാണ് ഭക്ഷണം വെക്കുന്നത്, വിളമ്പുന്നത്. അത് ഒരു നിലക്കും അത് ആ സമയവും ആ സന്ദർഭവും ആ ഭക്ഷണവും ആ വസ്തുവും ഒക്കെ ഒരു നഷ്ടമാണ്. പിന്നെ ഒരു നമുക്ക് അസ്വസ്ഥത തന്നുകൊണ്ടേയിരിക്കുന്ന പണിയാണ് ജോലി. അധ്യാപകനെ കുറിച്ച് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരുപാട് ആളുകൾ വെറുതെ ഒരു ജോലിക്ക് വേണ്ടി പോയിട്ട് പിന്നെ ഈ അധ്യാപനം കുട്ടികളെ പഠിക്കുന്നു. ഒരു ജാതി എല്ലാം നെഗറ്റീവ് കാണുള്ളൂ. അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഒക്കെ
12: നെഗറ്റീവ് ആയിരിക്കും.
11: ഇഷ്ടമില്ലെങ്കിൽ അതിലുള്ള എല്ലാ വിഷയവും ഓരോന്നിനെ നെഗറ്റീവ് ഇങ്ങനെ മാതികൊണ്ടേയിരിക്കും. ഇഷ്ടം ഉണ്ടെങ്കിലോ അങ്ങനെയൊന്നും പ്രശ്നം കണ്ടില്ലല്ലോ, അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ എന്ന് തോന്നും.
12: അതൊരു അധ്യാപകൻ എന്നുള്ള നിലക്ക് മാത്രമല്ല, ഏതൊരു ജോലിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ. ജോലി ഇപ്പം ഈ ചിന്തയിലെ ജോലി എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വേറെ ഒരു വ്യത്യസ്ത ഘട്ടങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അങ്ങനെ വെച്ചു നോക്കിയാൽ നമ്മുടേതായിട്ടുള്ള ചില നമ്മൾക്ക് ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. അവിടെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖലയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതെങ്കിൽ ഒരു യാത്രയാണെങ്കിൽ പോലും അല്ലേ ഭയങ്കര പ്രശ്നമാവും.
11: പിന്നെ
12: ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞില്ലാത്ത
11: സ്ഥലത്ത് പോയാൽ അതേപോലെ ഇഷ്ടമില്ലാത്ത ഭാര്യ ഉണ്ടെങ്കിൽ, ഇഷ്ടമില്ലാത്ത ഭർത്താവ് ഉണ്ടെങ്കിൽ, ഭർത്താവിന് ഇഷ്ടമല്ല ഭാര്യന് ഇഷ്ടമല്ല പിന്നെ ഓള് ചെയ്യുന്നതെല്ലാം കുറ്റാണ്, എല്ലാം കുറ്റേ കാണുള്ളൂ. അതേപോലെ സുഹൃത്തിന് ഇഷ്ടമല്ല, ഓൻ്റെ ഒപ്പം പോവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
12: രക്ഷയില്ല.
11: ഇഷ്ടമില്ലാത്തൊരു സുഹൃത്തിൻ്റെ കൂടെ യാത്ര പോവാണ് പിന്നെ കുറ്റം തന്നെ ആയിരിക്കണ്ട. മറ്റേതെന്താണോ, നമ്മൾ വേഗം ഫോർഗീവ് ചെയ്യും, കുഴപ്പമില്ല, നമ്മളവിടെ പ്ലസ് പോയിന്റ് കാണുള്ളൂ.
12: ഫോർഗീവ് ചെയ്യുന്നത് മാത്രമല്ല മറ്റൊന്നിലേക്ക് എൻഗേജ് ആവുകയും ചെയ്യും. ഇത് വിടുകയല്ല, മറ്റേതിലേക്ക് എത്തുകയല്ല എന്ന പോലത്തിലായിരിക്കും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവും ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പീസ് റേഡിയോയിൽ ഇനി ചുവരെഴുത്ത്. ആയിഷ റളിയല്ലാഹു അൻഹയും അഹ്ലു ബൈത്തും. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അൽ അതമ്മാനിൽ അക്മലാനി അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദങ്ങൾ ശ്രവിക്കുന്ന ബഹുമാന്യരെ, ഇന്ന് ഈയൊരു പരിപാടിയിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ നബി കുടുംബവുമായി എത്ര അടുത്ത് ബന്ധപ്പെട്ടിരുന്നു, നബി കുടുംബത്തിൽ ഉമ്മുൽ മുഅ്മിനീൻ ഉണ്ടായിരുന്ന സ്ഥാനം എത്രയായിരുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി കുടുംബവുമായി എത്രമാത്രം അടുത്ത് ബന്ധം പുലർത്തിയിരുന്നു തുടങ്ങിയ ഭാഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഷിയാക്കളാൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വമാണ് നമ്മുടെ ഉമ്മയും പ്രവാചക പത്നിയുമായ ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഇന്നത്തെ ഷിയാ ലോകം ശപിക്കുന്നു. കഴിഞ്ഞ പരിപാടിയിൽ അബൂബക്കർ, ഉമർ എന്നിവരെ ശപിക്കുവാനുള്ള ഷിയാക്കളുടെ ശാപപ്രാർത്ഥന അനുസ്മരിച്ചപ്പോൾ അല്ലാഹുമ്മൽ അൻ സ്വനമൈ ഖുറൈഷ് വജിബ്തൈഹിമ വജിബ്തൈഹ വതാഗൂതൈഹ എന്ന് തുടങ്ങിയിട്ട് അവരുടെ ആ പ്രാർത്ഥനയിൽ വബിനത്തൈഹിമ ഖുറൈഷികളുടെ വിഗ്രഹങ്ങളായി ഷിയാക്കൾ വ്യാജമായി പറയുന്ന അബൂബക്കർ, ഉമർ എന്നിവരുടെ മക്കളെയും രണ്ട് പെൺമക്കളെയും ശപിക്കാൻ അവർ പ്രാർത്ഥിക്കുകയാണ്. അവരുദ്ദേശിക്കുന്നത് ഒന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്, മറ്റൊന്ന് ഹഫ്സ റളിയല്ലാഹു തആല അൻഹയാണ്. അതേപോലെ ഷിയാ ഗ്രന്ഥങ്ങൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വളരെ ദൂഷ്യമായി ചിത്രീകരിക്കുകയും അതേപോലെ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി കുടുംബത്തോട് ശത്രുതയുള്ളവളായിരുന്നു, വിശിഷ്യ അലിയിനോടും ഫാത്തിമയോടും എന്നൊക്കെ ഷിയാലോകം പറഞ്ഞ് പരത്തുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഷിയാക്കളുടെ നാവിനാൽ ഏറെ അപകീർത്തിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പോലും ദുർവ്യാഖ്യാനിച്ച് അവർ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹു യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ അറക്കുവാൻ കൽപ്പിക്കുന്നു എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേലരോട് പറഞ്ഞ ആ വിഷയത്തിൽ പോലും അവിടെ അറക്കാൻ കൽപ്പിച്ചത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണെന്ന് ഷിയാലോകം, അവരിലെ അവർ പരിഗണിക്കുന്ന പ്രാമാണികർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇതുപോലെ കുറേ

ام المؤمنين ام عبد الله الحميرة ഇതൊക്കെ അവരുടെ പേരും സ്ഥാനപ്പേരുമാണ്. ലഖദ് ഉഅതീതു തിസ്അൻ മാ ഉഅതിയത്ഹ ഇംറാഅത്തുൻ ബഅദ മറിയം ബിൻതി ഇംറാൻ. ഇംറാൻ്റെ പുത്രി മറിയം അലൈഹസ്സലാം, അവർക്ക് ശേഷം ഒരു സ്ത്രീക്കും നൽകപ്പെടാത്ത 9 കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു തആല അൻഹ താൻ ആരാണ് എന്ന് അറിയിക്കുന്ന ഒരു വചനം കാണാം. അതിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ജിബ്രീലിൻ്റെ കൈ വെള്ളയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ച് അവരെ കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ടതും തിരുദൂതർ കല്യാണം കഴിച്ച ഏക കന്യക ഞാനാണ് എന്ന് എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് എൻ്റെ മടിയിൽ കിടന്നാണ് എന്നും എൻ്റെ വീട്ടിലാണ് തിരുദൂതർക്കുള്ള കബറൊരുക്കപ്പെട്ടതെന്നും എൻ്റെ വീടിനെ വളയം ചെയ്ത് വളഞ്ഞ് മലക്കുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതും ഞാൻ തിരുദൂതരോടൊപ്പം ഒരു വിരിപ്പിൽ ഒരു പുതപ്പിന് താഴെ കിടക്കുമ്പോൾ വഹയിറങ്ങാറുണ്ടായിരുന്നു എന്നതും തിരുദൂതരുടെ ഖലീഫയുടെ പുത്രിയാണ് ഞാനെന്നതും തിരുദൂതരുടെ സിദ്ദീഖിൻ്റെ പുത്രിയാണ് ഞാനെന്നതും ഒക്കെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉണർത്തുന്നുണ്ട്. അവരുടെ നിരപരാധിത്വം അള്ളാഹു വാനങ്ങൾക്കുപരിയിൽ നിന്ന് അവതരിപ്പിച്ചതും അതേപോലെ ത്വയ്യിബായ വിശിഷ്ടനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശിഷ്ടയായ ഭാര്യയാണ് താൻ എന്നതുമൊക്കെ അനുസ്മരിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ തൻ്റെ പ്രത്യേകതകൾ എണ്ണിയത് കാണുവാൻ സാധിക്കും. അതൊക്കെയും പ്രമാണങ്ങളിൽ വന്നതും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിഷയത്തിൽ സത്യസന്ധവുമായ വാർത്തകളാണ്. ഇങ്ങനെയുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇന്ന് ഷിയാ ലോകത്തിൻ്റെ കണ്ണിലെ കരടാവുക എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും വെറുക്കുന്ന ചരിത്ര കണ്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാവുക എന്ന് പറഞ്ഞാൽ അതേറെ സങ്കടകരമാണ്. പൂർവകാല ഷിയാ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, ഷിയാക്കൾ നേതാക്കളായി പരിഗണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരിൽ പ്രാമാണികരായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് കൂടി സമ്മതിക്കുന്ന അംഗീകരിക്കുന്ന ഇമാമ്മാർ വരെ ആയിഷ എന്ന നാമത്തെ വിശിഷ്ടനാമമായി കണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഷിയാക്കൾ പരിഗണിക്കുന്ന എണ്ണുന്ന ഇമാമുമാരിൽ പ്രമുഖർ തങ്ങളുടെ പെൺമക്കൾക്ക് ആയിഷ എന്ന് പേരിട്ട് വിളിച്ചത് ഷിയാക്കളുടെ തന്നെ അവലംബകൃതികളിൽ കാണുവാൻ സാധിക്കും. അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രൻ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രൻ, അലി സൈനുൽ ആബിദീൻ്റെ പുത്രൻ മുഹമ്മദുൽ ബാഖിർ, അവരെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണർത്തിയിരുന്നു. മുഹമ്മദുൽ ബാഖിറിൻ്റെ പുത്രനാണ് ഇമാം ജാഫർ സാദിഖ്. ജാഫർ സാദിഖ് അദ്ദേഹത്തിന് പുത്രിയുണ്ടായപ്പോൾ അദ്ദേഹം ആയിഷ എന്നാണ് പേരിട്ടത്. ഇമാം ജാഫർ സാദിഖിൻ്റെ മകളുടെ പേര് ആയിഷ എന്നാണ്. ഈ ജാഫർ സാദിഖിൻ്റെ പുത്രൻ മൂസ ഇബ്നു ജാഫർ, മൂസൽ കാദിമിനും ആയിഷ എന്ന മകൾ. അതേപോലെ മൂസൽ കാദിമിൻ്റെ മകൻ ജാഫർ, ആ ജാഫറിൻ്റെ പുത്രി ആയിഷ, അഥവാ മൂസൽ കാദിമിന് പുത്രിയായിട്ടും പൗത്രിയായിട്ടും ആയിഷയുണ്ട് എന്ന് നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നു. ഇതേപോലെ മൂസൽ കാദിമിൻ്റെ പുത്രനാണ് അലിയുബിന് മൂസ, അലിയുരിദ എന്ന് പറയും. ഷിയാക്കൾ തങ്ങളുടെ ഇമാമ്മാർക്കൊക്കെ ഓരോ സ്ഥാനപ്പേര് കൽപ്പിച്ചിട്ടുണ്ട്. അലി അൽ മുർത്തദ, ഹസൻ അൽ മുജ്തബ, ഹുസൈൻ അഷഹീദ്, അലി സൈനുൽ ആബിദീൻ അസജ്ജാദ്, മുഹമ്മദുൽ ബാഖിർ, ജാഫർ അസ്സാദിഖ്, മൂസ അൽ കാദിം, പിന്നെ അലിയുരിദ. ഈ അലിയുരിദയുടെ പുത്രി ആയിഷ എന്ന നാമം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ഇതേപോലെ അലിയുബിന് മൂസ, അലിയുരിദാൻ്റെ പുത്രൻ മുഹമ്മദ്, മുഹമ്മദുൽ ഹാദി, ഈ മുഹമ്മദിൻ്റെ പുത്രൻ

മുഹമ്മദുൽ ജവാദ്, മുഹമ്മദുൽ ജവാദ് അതാണ് അലി റിദന്റെ പുത്രൻ. ഈ മുഹമ്മദുൽ ജവാദിന്റെ മകൻ അലിയുൽ ഹാദി, അലിയുബിന് മുഹമ്മദ് അൽ ഹാദി എന്ന് പറയുന്ന പുത്രൻ. ഷിയാക്കളുടെ പത്താമത്തെ ഇമാം, ഷിയാക്കൾ 12 ഇമാമന്മാരെയാണ് എണ്ണാറ്, അതിൽ പത്താമത്തെ ഇമാമിൻ്റെ പേരാണ് മുഹമ്മദുൽ ഹാദി. ഈ മുഹമ്മദുൽ ഹാദിയുടെ മകൻ അല്ല അലിയുൽ ഹാദി, അലിയുൽ ഹാദി പത്താമത്തെ ഇമാം, അലിയുൽ ഹാദിയുടെ പുത്രിയുടെ പേര് ആയിഷ എന്നാണ്. ഈ ആയിഷയാണ് 11-ാമത്തെ ഇമാമ് അൽ ഹസൻ അസ്സക്കിയുടെ അല്ലെങ്കിൽ ഹസൻ അൽ അസ്കരിയുടെ സഹോദരി. അപ്പോൾ ഷിയാക്കളുടെ 11-ാമത്തെ ഇമാമ് അൽ ഹസൻ അസ്സക്കി അൽ അസ്കരി എന്ന് പറയുന്ന ഇമാമിൻ്റെ പെങ്ങൾ ആയിഷയാണ്, അഥവാ അലി അൽ ഹാദിയുടെ മകൾ ആയിഷയും മകൻ അൽ ഹസൻ അസ്സക്കി അൽ അസ്കരിയാണ്. അദ്ദേഹം ജനിച്ചതെന്നാ ഹിജ്റയുടെ 231-ലാണ് ജനിച്ചത്. ഹിജ്റയുടെ 231-ൽ, ഹിജ്റാബ്ദം 231-ൽ ഇവിടെ ജീവിച്ച ഷിയാക്കളുടെ ഇമാമന്മാർ അവരുടെ മക്കൾക്ക്, പെൺമക്കൾക്ക് ആയിഷ എന്ന പേരിട്ടിട്ട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ പേരിനോട് അവർക്കെത്ര കൂറും, പേരിനോട് അവർക്കെത്ര ഇഷ്ടവും ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ സ്വന്തം ബീജത്തിൽ പറഞ്ഞ മക്കൾക്ക് ആ നാമം നൽകുന്നത്. വിളിക്കാൻ എളുപ്പവും കേൾക്കാൻ ഇമ്പവുമായ സുന്ദര നാമമാണ് ആയിഷ എന്നത്. ആ നാമം അവരുടെ മക്കൾക്ക് അവർ നൽകിയെന്ന് പറയും നമ്മൾ ചരിത്രത്തിൽ. അത് ഷിയ റിപ്പോർട്ടുകളിലും വായിക്കാം, സുന്നി റിപ്പോർട്ടുകളിലും വായിക്കാം. ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അൽ ഹസനു സക്കി, ഈ ഹസനു സക്കിയുടെ മകനായിട്ടാണ് മുഹമ്മദുൽ മഹദി, മുഹമ്മദുൽ മഹദി എന്ന പ്രതീക്ഷിക്കപ്പെടുന്ന മഹദിയെ ഷിയാക്കൾ പറയാറുള്ളത്. അതായത് ഹസനു സക്കിയുടെ മകനാണ് തൻ്റെ 4-ാമത്തെ വയസ്സിൽ സാമുറ ദേശത്തെ സിർദാബിൽ ഗുഹയിൽ അപ്രത്യക്ഷനായിട്ട് ഷിയാക്കൾ വാഗ്ദത്ത മസീഹിനെ അല്ലെങ്കിൽ വാഗ്ദത്ത മഹദിയെ പ്രതീക്ഷിച്ചു കഴിയുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഹസനു സക്കീന് കുട്ടികളെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേറെ വിഷയം. വാഗ്ദത്ത മഹദി എന്ന് പറയുന്ന ഷിയാക്കളുടെ രൂപകൽപ്പനയിലുള്ള അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിലുള്ളതായ മഹദിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അന്ധവിശ്വാസത്തിൻ്റെയും അതേപോലെ തന്നെ അതൊരു പിന്നെ പ്രമാണമില്ലാത്ത വിശ്വാസത്തിൻ്റെയും ചരിത്രമാണ്. ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവരെ പിൽക്കാലത്ത് ഷിയാക്കൾ പരിഗണിച്ചതുപോലെയായിരുന്നില്ല പൂർവ്വകാലത്ത് ഷിയാലോകത്തിൻ്റെ പരിഗണനയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന് മനസ്സിലാക്കാനാണ് ഏതാനും കാര്യങ്ങൾ ഇവിടെ ഉണർത്തിയത്. അവർ ആയിഷ എന്ന പേരിനെ പരിഗണിച്ചിരുന്നു. അത് കേൾക്കുമ്പോൾ അവർ ശപിക്കലായിരുന്നില്ല, പഴിക്കലായിരുന്നില്ല, ചീത്ത വിളിക്കലായിരുന്നില്ല. ആയിഷ എന്ന പേര് കേൾക്കുന്ന മാത്രയിൽ അവർ രോഷം പ്രകടിപ്പിക്കുന്നവരും ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കാനാണ് അവിടെ ഏതാനും കാര്യങ്ങൾ കേൾപ്പിച്ചത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവരുമായി ബന്ധപ്പെട്ട് കുറേ ചരിത്രങ്ങൾ നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. നബി കുടുംബത്തിൻ്റെ മഹത്വവും നബി കുടുംബത്തിനുള്ള സ്ഥാനവും നമ്മൾ മനസ്സിലാക്കുന്ന ഹദീസുകളിൽ, ചരിത്ര റിപ്പോർട്ടുകളിൽ, ആ ചരിത്ര റിപ്പോർട്ടുകളെയും ഹദീസുകളെയും ഒക്കെ സമർപ്പിച്ചതും സംഭാവന ചെയ്തതും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. ആയിഷ ഉമ്മക്ക് നബി കുടുംബത്തോടുള്ള കൂറും ബന്ധവുമാണ് പ്രസ്തുത റിപ്പോർട്ടുകൾ അറിയിക്കുന്നത്. ആ റിപ്പോർട്ടുകൾ ഇൻഷാല്ലാ ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടെത്തിക്കുകയാണ്. സഹീഹായി ഇമാം ബുഖാരിയും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി കുടുംബത്തിൻ്റെ മഹത്വം വിളംബരം ചെയ്യുന്ന ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്? ഖറജൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഗദാതൻ വ അലൈഹി മിർത്തുൻ മുറഹൽ മിൻ ശഅരിൻ അസ്വദ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭാതത്തിൽ പുറപ്പെട്ടു. അപ്പോൾ തിരുദൂതരുടെ മേൽ വരയുള്ള കറുത്ത രോമത്തിൻ്റെ ഒരു വസ്ത്രമുണ്ടായിരുന്നു. ഫജാ അൽ ഹസൻ ഇബ്നു അലി ഫഅദ്ഖലഹു.
അപ്പോൾ ഹസൻ ഇബ്നു അലി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് ഹസനെ വിളിച്ചുകൂട്ടി പ്രവേശിപ്പിച്ചു. സുമ ജാഅൽ ഹുസൈൻ ഫദഖല മഅഹു, പിന്നീട് ഹുസൈൻ വന്നു. ഹുസൈൻ ഹസനോടൊപ്പം തിരുദൂതർ പതച്ച പതപ്പിലേക്ക് കടന്നു. പിന്നീട് ജാഅത് ഫാത്തിമത്തു, ഫാത്തിമ വന്നു. ഫദഖലഹ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയും ആ പുതപ്പിലിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. സുമ ജാഅ അലിയുൻ, പിന്നീട് അലി വന്നു. ഫദഖലഹു, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയെയും ആ പുതപ്പിലേക്ക് പ്രവേശിപ്പിച്ചു. സുമ ഖാൽ, എന്നിട്ട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തു. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തതഹീറ. നബി കുടുംബമേ, നിങ്ങളെ മാലിന്യങ്ങളിൽ നിന്ന്, മ്ലേച്ഛതയിൽ നിന്ന്, മ്ലേച്ഛത നിങ്ങളെ തൊട്ട് പോക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണ്. നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ, നന്നായി ശുദ്ധീകരിച്ചുവാൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണ്, ശുദ്ധീകരിക്കുകയാണ് എന്നർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരുണത്തിൽ പറയുകയുണ്ടായി എന്നാണ്. ഇത് ആരാ റിപ്പോർട്ട് ചെയ്യണത്? ഇത് ശരിക്കും നബി കുടുംബത്തിൻ്റെ മഹത്വം അറിയിക്കുന്ന ഒരു ചരിത്രമാണ്. ഹസൻ ഹുസൈൻ അലി ഫാത്തിമ റളിയല്ലാഹു അൻഹിൽ ജമീ, അവരുടെ സ്ഥാനവും മഹത്വവും അറിയിക്കാനുള്ള ഒരു സംഭവമാണ്. ഈ സംഭവത്തിൻ്റെ ദൃക്സാക്ഷി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. എന്നിട്ട് അവർ അത് ഉദ്ധരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി കുടുംബത്തോട് വൈരിയും ശത്രുതയുള്ളവരും, അതേപോലെ തന്നെ അവരുടെ വിഷയത്തിൽ അനിഷ്ടമുള്ളവരുമായിരുന്നുവെങ്കിൽ ഇത്തരം റിപ്പോർട്ടുകൾ അവർ ഒരിക്കലും ചരിത്രത്തിൽ സമർപ്പിക്കുമായിരുന്നില്ല. ഇതേപോലെ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു സംഭവം, ഇമാം ബുഖാരിയും മുസ്ലിമും തുർമുദിയും ഇമാം അഹ്മദും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം, വിവിധ റിപ്പോർട്ടുകൾ ക്രോഡീകരിക്കപ്പെട്ടത് ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം. എന്താണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്? ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും എത്രമാത്രം അടുപ്പത്തിലായിരുന്നു, ബന്ധത്തിലായിരുന്നു എന്നതിൻ്റെ ഒരു ചരിത്രം. എന്താണ് ആയിഷമ്മ പറയുന്നത്? ലമ്മ മരിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ രോഗഗ്രസ്തനായപ്പോൾ, കുന്ന അസ്വാജ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇൻദഹു ജമീഅൻ, തിരുദൂതരുടെ അടുക്കൽ ഞങ്ങൾ ഭാര്യമാർ എല്ലാവരും ഉണ്ടായിരുന്നു. ലം തുഗാദിർ മിന്ന വാഹിദത്തുൻ, ഒരാളും തിരുദൂതർ രോഗത്തിൽ കിടക്കുമ്പോൾ അവിടെ വിട്ടുപോയിട്ടില്ല. ഫഅഖ്ബലത് ഫാത്തിമത്തു തംഷി, അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നടന്നു വന്നു. കഅന്ന മിശിയതഹ മശിയു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ നടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വരുന്നത് പോലെ റസൂലുള്ളാഹിൻ്റെ നടത്തമാണ് ഫാത്തിമയുടെ നടത്തം. ഫലം മറആഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ് ഫാത്തിമ വരുന്നത് കണ്ടപ്പോൾ, റഹബ, ഫാത്തിമക്ക് സ്വാഗതമരുളി. ഫഖാൽ, തിരുദൂതർ പറഞ്ഞു, മർഹബൻ ബിബ്നതി, എൻ്റെ മോൾക്ക് സ്വാഗതം. സുമ അജ്ലസഹ അൻ യമീനിഹി ഔ അൻ ശിമാലിഹി. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഫാത്തിമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഇടത് ഭാഗത്ത് അല്ലെങ്കിൽ വലത് ഭാഗത്തായിട്ട് ഇരുത്തി. സുമ അസറ ഇലൈഹ ഹദീസൻ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കാതിൽ ഒരു രഹസ്യഭാഷണം നടത്തി. ഫബക്കത്ത് ബുക്കാ അൻ ഷദീദൻ, അത്തരുണത്തിൽ ഫാത്തിമ നന്നായിട്ട് കരഞ്ഞു. ഫഖുൽതു ലഹ, അപ്പോൾ ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ ഫാത്തിമയോട് ചോദിച്ചു, ലീമ തബ്കീൻ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഒരു റിവായത്തിൽ ഫലമ്മ റആ ഹുസ്നഹ സാറഹ സാനിയ, ഫാത്തിമയുടെ ദുഃഖം തിരുദൂതർ കണ്ടപ്പോൾ രണ്ടാമതൊരിക്കൽ കൂടി അവരോട് തിരുദൂതർ രഹസ്യം പറഞ്ഞു. ഫദഹിക്കത്ത്, അപ്പോൾ ഫാത്തിമ ചിരിച്ചു. ഫഖുൽത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ റഅയ്തുക അൽയൗമ ഫറഹൻ അഖറബ മിൻ ഹുസ്ൻ, ഇതുപോലൊരു ദിവസം ഞാൻ കണ്ടിട്ടില്ല. ഈ ദിവസത്തിലെ പ്രത്യേകത ദുഃഖം അതിനോടടുത്ത് സന്തോഷം. ഫസഅൽതുഹ അമ്മാ ഖാൽ, തിരുദൂതർ എന്ത് പറഞ്ഞു എന്നറിയാൻ ഞാൻ ഫാത്തിമയോട് അത് ചോദിച്ചു. ഫഖാലത്ത്, അപ്പോൾ ഫാത്തിമ പ്രതികരിച്ചു, മാ കുൻതു ലിഉഫ്ഷിയ സിറ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, തിരുദൂതരുടെ രഹസ്യം ഞാനൊരിക്കലും പരസ്യാക്കുകയില്ല. ഫലം മാ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, തിരുദൂതർ വഫാത്തായതിൽ പിന്നെ, കുൽതുലഹ, ആയിഷ പറയാണ്, ഞാൻ ഫാത്തിമയോട് ചോദിച്ചു,
അസംതു അലൈക്കി ബിമാലി അലൈക്കി മിനൽ ഹഖി ലമാ അഖ്ബർതീനി. നിങ്ങൾക്ക് നേരെയുള്ള എൻ്റെ കടപ്പാട് അതിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ഉറച്ചു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളതെന്നോട് പറയാത്തത്? ഫാത്തിമ റളിയല്ലാഹു തആലനെ പറഞ്ഞു, അമ്മൽ ആൻഫന, ഇപ്പോൾ എങ്കിൽ ഞാനത് പറയാം. അമ്മ ഹീന സാറനി ഫിൽ അംരിൽ അവ്വൽ, ആദ്യ തവണ എന്നോട് തിരുദൂതർ രഹസ്യം പറഞ്ഞത്, ഫഇന്നഹു അഖ്ബറനി അന്ന ജിബ്രീൽ കാന യുആരിദുഹുൽ ഖുർആൻ കുല്ല സനത്തിൻ മറ വഇന്നഹു ഖദ് ആറദഹു ബിഹിൽ ആമ മറതൈൻ. ഒന്നാമത്തെ രഹസ്യം എന്താ? ജിബ്രീൽ ഓരോ വർഷവും ഒരു തവണയാണ് ഞാനുമായി ഖുർആൻ പഠനം, അതിൽ തിരുദൂതർ പഠിച്ചത് ജിബ്രീൽ പരിശോധിക്കാറ്. പക്ഷെ ഈ വർഷം രണ്ട് തവണ പരിശോധന നടന്നിട്ടുണ്ട്. തിരുദൂതർ പറഞ്ഞു, വല ഉറാഹു ഇല്ല ഹമറാജലി, എൻ്റെ മരണം അടുത്തു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫത്തഖില്ലാഹ വസ്ബിരി, അതുകൊണ്ട് മോളെ നീ അള്ളാഹുവെ ഭയന്ന് ജീവിക്കണം, നീ ക്ഷമിച്ചു കഴിയുകയും വേണം. ഫൈനി നിഅമ സലഫു അനലക്കി, ഞാൻ നിനക്ക് എത്ര നല്ല മുൻഗാമിയാണ്, അഥവാ തിരുദൂതർ മരണപ്പെട്ട് മുൻ കടന്നു പോവുകയാണ് എങ്കിൽ എത്ര നല്ല മുൻഗാമിയാണ് ഞാൻ, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം, അള്ളാഹുവെ ഭയന്ന് കഴിയണം. ഇത് ഫാത്തിമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറഞ്ഞ രഹസ്യമാണ്. ഫാത്തിമ പറയുകയാണ്, ഫബക്കൈതു ബുക്കാഇ അല്ലദീ റഅയ്ത്, അതുകൊണ്ടാണ് നിങ്ങൾ കണ്ട കരച്ചിൽ ഞാൻ കരഞ്ഞത്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടുകയാണ് എന്ന വാർത്ത അറിഞ്ഞപ്പോൾ. ഫലം മറാ ജസഈ സറനി സാനിയ, എൻ്റെ വേദന കണ്ട തിരുദൂതർ എന്നോട് രണ്ടാമത് പിന്നെ രഹസ്യം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞത് എന്താ? ഇന്നക്ക് അവ്വലു അഹ്ലി ബൈത്തി ലഹാ കംബി, ഫാത്തിമ ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നോട് വന്നു ചേരുന്നത് നിങ്ങളായിരിക്കും. യാ ഫാത്തിമ അനാ തർദൈന അൻ തകൂനി സയ്യിദത നിസാ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ സ്ത്രീകളുടെ നേതാവ് നിങ്ങളാകുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ? ഫസുദീർത്തു ബിദാലിക വാജബനി, അപ്പോൾ ഞാൻ സന്തോഷിച്ചു, പ്രവാചകൻ്റെ ആ വർത്തമാനം എന്നെ ആശ്ചര്യപ്പെടുത്തി, കൗതുകപ്പെടുത്തി. ഫദഹിക്തു ദഹിക്കില്ലദീ റഅയ്ത്, നിങ്ങൾ കണ്ട ആ ചിരി ഞാനപ്പോൾ ചിരിക്കുകയുമുണ്ടായി. ഇത് ഫാത്തിമയും ആയിഷ റളിയല്ലാഹു തആലയും നടന്ന സംഭാഷണ ചരിത്രം. ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ആയിഷ റളിയല്ലാഹു തആലയാണ്. ഈ റിപ്പോർട്ട് അറിയിക്കുന്നത് എന്താണ്? ഫാത്തിമ റളിയല്ലാഹു തആലയുടെ പദവിയും അവർക്കുള്ള സ്ഥാനവുമാണ്. ഫാത്തിമ റളിയല്ലാഹു തആലയുടെ മഹത്വങ്ങൾ വിളിച്ചറിയിക്കുന്ന ഒരു പ്രധാന സംഭവം, അത് ഉദ്ധരിക്കുന്നത് ആയിഷ റളിയല്ലാഹു തആലയാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം അവർ അടുപ്പത്തിലും എത്രമാത്രം അവർ ബന്ധത്തിലുമായിരുന്നു എന്നാണ് ഇത് നമ്മളെ അറിയിക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആലനെ പറയാറുണ്ട്, മാ റഅയ്തു അഫ്ദല മിൻ ഫാത്തിമ ഗൈറ അബീഹ, ഫാത്തിമയോളം ശ്രേഷ്ഠയായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഗൈറ അബീഹ, ഫാത്തിമയുടെ ഉപ്പയെയല്ലാതെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടയായി ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഫാത്തിമയെയാണ് എന്ന് ആയിഷ റളിയല്ലാഹു തആലനെ പറയാറുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മാ റഅയ്തു അഹദൻ ഖത്തു അസ്ദഖ മിൻ ഫാത്തിമ ഗൈറ അബീഹ, ഒരാളെ ഞാൻ ഏറ്റവും സത്യസന്ധയായി കണ്ടിട്ടില്ല ഫാത്തിമയെ അല്ലാതെ, ഫാത്തിമയോളം സത്യസന്ധയായിട്ട് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, ഫാത്തിമയുടെ ഉപ്പയെ അല്ലാതെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ ഞാൻ കണ്ട ഏറ്റവും നല്ല സത്യസന്ധ അത് ഫാത്തിമയാണ്. ഇതാരുടെ സാക്ഷിയാണ്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ സാക്ഷിയാണ്. ആർക്ക് വേണ്ടി? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി. ഇതേപോലെ സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു സംഭവത്തിൽ ആയിഷ റളിയല്ലാഹു തആലനെ പറയാണ്, മാ റഅയ്തു അഹദൻ അഷ്ബഹ സംതൻ വദല്ലൻ വഹദിയൻ ബി റസൂലില്ലാ ഫി ഖിയാമിഹ വഖുഊദിഹ മിൻ ഫാത്തിമ ബിന്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമയോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നടത്തത്തിലും ഇരുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുകരിച്ച് നബിയുടെ ഹദി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ഇരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ നിൽക്കുന്ന, അതേപോലെ ഒതുക്കത്തിലും
മൗനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും സാദൃശ്യം പുലർത്തുന്ന വ്യക്തിത്വം അത് ഫാത്തിമയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാണ് ആ ഫാത്തിമയാണ് റസൂലുള്ളാഹിനോട്, റസൂലുള്ളാഹിൻ്റെ മൗനത്തിലാകട്ടെ ഒതുക്കത്തിലാകട്ടെ അതേപോലെ ഇരിക്കുമ്പോൾ നടക്കും നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും സാദൃശ്യം പുലർത്തിയിരുന്നത് എന്ന് ആരാ പറയുന്നത്? ഫാത്തിമ റളിയല്ലാഹുവിനെ പറയാണ്, ആയിഷ റളിയല്ലാഹുവിനെ പറയാണ്. ആരെക്കുറിച്ച്? ഫാത്തിമയെക്കുറിച്ച്. ഇതൊക്കെ അറിയിക്കുന്നത് എന്താ? ആയിഷ റളിയല്ലാഹു തആലാനക്ക് മഹദി ഫാത്തിമയോടുള്ള ആദരവാണ്. ഫാത്തിമ ആയിഷ റളിയല്ലാഹു തആലാനയുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയതാണ്. ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ നമ്മൾ എപ്പോഴും ഉണർത്താറുള്ളൊരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചില സേവകർ ഹാജരായപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആലാന അതറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയിലേക്കാണ് ഫാത്തിമ വരുന്നത്. വീട്ടുപണിക്ക് സഹായിക്കാൻ ഒരു വേലക്കാരൻ അന്വേഷിച്ച് വെള്ളം കോരിയും വിറക് ചുമന്നും കൈകളിൽ അടയാളം വീണ് തഴമ്പിച്ച് മുഖകാന്തി നഷ്ടപ്പെട്ട് പ്രയാസത്തിലായിരുന്നു ഫാത്തിമ. വീട്ടുവേലക്കൊരാളെ സഹായത്തിന് ലഭിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഓടി വന്നത് എവിടേക്കാണ്? തിരുദൂതരുടെ അടുക്കലേക്കാണ്. പക്ഷേ തിരുദൂതർ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് ആയിഷ റളിയല്ലാഹു തആലാനഹയാണ്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആലാന ആയിഷയോട് തൻ്റെ ആവശ്യങ്ങൾ പറയാണ്. അങ്ങനെ പിന്നീട് തിരുദൂതർ വന്നപ്പോൾ അപ്പോഴത്തേക്ക് ഫാത്തിമ മടങ്ങിയിരുന്നു. ആയിഷ റളിയല്ലാഹു തആലാനഹയാണ് ഫാത്തിമയുടെ ആവശ്യം തിരുസവിധത്തിൽ അവതരിപ്പിക്കുന്നത്, വിശദീകരിക്കുന്നത്. ആ വിശദീകരണം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് ഫാത്തിമയുടെയും അലിയുടെയും ഇടയിൽ ഇരുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വിഷമതകൾ പോകാൻ പ്രയാസങ്ങൾ മാറാൻ അവരോട് 33 തവണ ഉറങ്ങാൻ കിടക്കുമ്പോൾ തസ്ബീഹ ചൊല്ലാനും 33 തവണ തഹ്മീദ് അൽഹംദുലില്ലാ ചൊല്ലാനും 34 തവണ അള്ളാഹു അക്ബർ ചൊല്ലാനും പഠിപ്പിച്ചു. എന്നാൽ സേവകനെ ആവശ്യപ്പെട്ടത് തരാൻ ഇല്ല. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധുക്കളായ മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചതായിട്ട് അറിയിക്കുകയാണ് ചെയ്തത്. ഇവിടെ സഹോദരന്മാരെ, ഫാത്തിമയ്ക്കൊരു വിഷമം അതുണ്ടായപ്പോൾ അത് അവതരിപ്പിക്കാൻ തിരുസവിധത്തിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അവതരിപ്പിച്ചില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ടായില്ല. പക്ഷേ ആയിഷയോട് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആലാ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫാത്തിമയ്ക്ക് വേണ്ടി വിശദീകരിച്ച ചരിത്രം. ഇതൊക്കെ അറിയിക്കുന്നത് അവർ തമ്മിലുള്ളതായ അടുപ്പവും ബന്ധവുമാണ്. ഇതുപോലെ ഉദാഹരണങ്ങൾ വേറെയും നമുക്ക് ധാരാളം മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മളിവിടെ മുമ്പ് ജമൽ യുദ്ധത്തെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. ജമൽ യുദ്ധം മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായ ഒരു കുഴപ്പമാണ്. സഹാബികൾ അവരറിയാത്ത വിധം ഒരു യുദ്ധത്തിലേക്ക് നയിക്കപ്പെട്ട ഒരു സാഹചര്യം. ആയിഷ റളിയല്ലാഹു തആലാന വിശ്വാസികളുടെ മാതാവാണ്. അവർ രണ്ട് കക്ഷികളായി ഇറാഖിൽ അന്യോന്യം വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഓങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് ഉമ്മുൽ മുഅ്മിനീൻ വന്ന് യുദ്ധത്തിന് ഒരുങ്ങുന്ന തൻ്റെ മക്കൾക്കിടയിൽ സന്ധി ഉണ്ടാക്കണം, സുലഹുണ്ടാക്കണം എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു തആലാനഹയെ ഇറാഖിലേക്ക് കൊണ്ടുപോവുകയാണ്. ആയിഷ റളിയല്ലാഹുവിനെ അവിടേക്ക് നയിക്കപ്പെടുകയാണ്. യുദ്ധത്തിൽ ഒരു കക്ഷിയുടെ പക്ഷം നിൽക്കാനോ ഒരു കക്ഷി ചേരാനോ അല്ല ആയിഷ റളിയല്ലാഹു തആലാന ഇറാഖിലേക്ക് പുറപ്പെട്ടത്. പിന്നെയോ അവരുടെ മക്കൾ രണ്ട് കക്ഷികളായി ആയുധമെടുത്ത് നിൽക്കുകയാണ്. ഒരു രക്തച്ചൊരിച്ചിലില്ലാത്ത വിധം അവർ ഐക്യത്തിൽ ഒന്നിക്കണമെങ്കിൽ ആയിഷ റളിയല്ലാഹു തആലാനയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം, എന്നിട്ട് ഐക്യപ്പെടണം എന്ന നിലക്കാണ് അവർ അവിടേക്ക് നയിക്കപ്പെടുന്നത്. പക്ഷേ ആയിഷ റളിയല്ലാഹു തആലാന ഇറാഖിലെത്തിയപ്പോൾ തൽപര കക്ഷികൾ ആയിഷ റളിയല്ലാഹു തആലാനയുടെ സാന്നിധ്യം മുതലെടുത്ത് കൂടുതൽ ഫിത്നയെ, കുഴപ്പത്തെ ആളി കത്തിക്കുവാനാണ് ശ്രമിച്ചത്. അലിയിനെതിരിൽ ആയിഷയും നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് രംഗം ഏറെ വഷളാക്കാൻ കുഴപ്പക്കാർക്ക് സാധിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു തആലാന വന്നത് അലിയാരോട് യുദ്ധം ചെയ്യാനായിരുന്നില്ല. അലി ആയിഷ റളിയല്ലാഹു തആലാനയോട് യുദ്ധം ചെയ്യാൻ ഭാവിച്ചിട്ടുമില്ല ഒരിക്കൽ പോലും. പക്ഷേ
ഒരു യുദ്ധം സംജാതമായി. ആ വിഷയങ്ങൾ നമ്മൾ

വാഹനവും യാത്രാ വിഭവങ്ങളും മറ്റും തയ്യാറാക്കി. മാത്രമല്ല ചരിത്രത്തിൽ നമുക്ക് കാണാം അലി റളിയല്ലാഹു തആല അൻഹു ബസ്രയിൽ നിന്ന് മഹദികളായ 40 സ്ത്രീകളെ, വിശിഷ്ടരായ 40 സ്ത്രീകളെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ വിടുകയാണ്. എന്തിന്? ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് സേവനം ചെയ്യാൻ, അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ആ യാത്രയിൽ ഒരു ഭീതിയോ ഒരു പ്രയാസമോ ഇല്ലാത്ത വിധം ബസ്രയിൽ നിന്ന് സുരക്ഷിതയായി അവർ മദീനയിലേക്ക് എത്താൻ. ഇത് ജമൽ യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ചരിത്രമാണ്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ബസ്രയിൽ നിന്ന് മദീനയിലേക്ക് അലി റളിയല്ലാഹു തആല അൻഹയെ യാത്രയാക്കുമ്പോൾ കൂടെ മുഹമ്മദ് ബിൻ അബീബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിടുന്നുണ്ട്. ആരായി മുഹമ്മദ്? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരനാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അർദ്ധ സഹോദരൻ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പൂർണ്ണ സഹോദരൻ അബ്ദുറഹ്മാനാണ്. അതായത് അബൂബക്കർ ഉമ്മുർ റഹ്മാൻ ദമ്പതികൾക്ക് ആയിഷയും അബ്ദുറഹ്മാനാണ് കുട്ടി. അബൂബക്കർ റളിയല്ലാഹുവിന് അസ്മാ ബിൻത് ഉമൈസിലൂടെയാണ് മുഹമ്മദ് കുട്ടി ഉണ്ടായത്. ഈ മുഹമ്മദിനെ സഹോദരനെ ബസ്രയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോടൊപ്പം പറഞ്ഞയക്കാൻ ആര്? അലി റളിയല്ലാഹു തആല അൻഹു. ഈ സമയം ആയിഷ റളിയല്ലാഹു തആല അൻഹ യാത്ര മടക്കയാത്ര തുടങ്ങുകയാണ്. അവരുടെ ഒട്ടകക്കെട്ടിലിന് ചുറ്റും ഒട്ടകത്തിന് ചുറ്റും ആളുകൾ ഒരുമിച്ച് കൂടി. അപ്പോൾ അവരോട് യാത്ര പറഞ്ഞ് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞൊരു വചനമുണ്ട്. അതെന്താണ്? യാ ബനിയ ലാ യാതിബു ബഅദുന അലാ ബഅദ് ഇന്നഹു വല്ലാ മാ കാന ബൈനി വബൈന അലിയ്യ ഫിൽ ഖിദമി ഇല്ലാ മാ യകൂനു ബൈനൽ മർഅത്തി വഅഹ്മാഇഹ വഇന്നഹു അലാ മഅതബതി ലമിനൽ അഖിയാർ. എൻ്റെ മക്കളെ, വിശ്വാസികളെ വിളിക്കുകയാണ്. നമ്മിൽ ചിലർ ചിലരെ ആക്ഷേപിക്കേണ്ട, എൻ്റെയും അലിയുടെയും ഇടയിൽ ഉണ്ടായിരുന്നത് എന്താണ്? ഭർത്തൃ വീട്ടുകാരോട് ഒരു സ്ത്രീക്കുണ്ടാകുന്ന വിഷയങ്ങളെന്താണോ അത് മാത്രമാണ്. ഞാൻ അലിയിനെ ഏതെങ്കിലും വിഷയത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും അലി ലമിനൽ അഖിയാർ, ശ്രേഷ്ഠരിൽപ്പെട്ട ആളാണ് എന്ന് ബസ്രയിൽ വച്ച് അവിടെ തടിച്ചുകൂടിയ ആളുകളോട് പ്രസംഗിച്ചിട്ടാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ തൻ്റെ മടക്കയാത്ര നടത്തുന്നത്. ആ വാർത്ത, ആ വിഷയം അലി റളിയല്ലാഹുവിനെ കേട്ടപ്പോൾ അലിയിൻ്റെ പ്രതികരണം, സദഖത്തു അല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ആയിഷ പറഞ്ഞത് സത്യമാണ്. മാ കാന ബൈനി വബൈനഹ ഇല്ലാ ദാക്ക്, എനിക്കും ആയിഷക്കുമിടയിൽ അവരാ പറഞ്ഞ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. വഇന്നഹ ലസൗജത്തു നബിയ്ക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ദുനിയ വൽ ആഖിറ, ആയിഷ നിങ്ങളുടെ പ്രവാചകൻ്റെ പത്നിയാണ്. എവിടെ? ഈ ദുനിയാവിലും നാളെ പരലോകത്തും. ഇഹത്തിലും പരത്തിലും പ്രവാചകൻ്റെ ഭാര്യയാണ് ആയിഷ എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു തആല അൻഹു അവർ പറഞ്ഞതിനോട് പ്രതികരിക്കുകയുണ്ടായി എന്നാണ്. എന്നിട്ട് അലി റളിയല്ലാഹു തആല അൻഹു ആയിഷയോടൊപ്പം അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നടന്നു. അങ്ങനെ മൈലുകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ നടന്ന് അലി റളിയല്ലാഹു തആല അൻഹു പിന്നെയാണ് അവരെ ബസ്രയിൽ നിന്ന് മദീനയിലേക്ക് യാത്രയാക്കുന്നത് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കണം. പറഞ്ഞു വരുന്നത് എത്രമാത്രം നബി കുടുംബത്തോട് അടുത്ത് വർത്തിച്ചിരുന്ന മഹദിയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. അലിയുടെ അടുക്കൽ, അതേപോലെ ഫാത്തിമയുടെ അടുക്കൽ നബി കുടുംബത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കുള്ള സ്ഥാനം, അതേപോലെ തന്നെ നബി കുടുംബത്തിന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിലുള്ള സ്ഥാനം, ഇതിൻ്റെ ഉദാഹരണങ്ങൾ, ചരിത്രങ്ങൾ ഇതുപോലെ നമുക്ക് ധാരാളം വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. ഇമാം ഇബ്നുൽ അസീർ അദ്ദേഹത്തിൻ്റെ അൽഖാമിൽ എന്ന ചരിത്രത്തിൽ ജമൽ യുദ്ധത്തിൻ്റെ സംഭവങ്ങളെ വിശദീകരിക്കുമ്പോൾ ഒരു കാര്യം രേഖപ്പെടുത്തിയതുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ബസ്രയിൽ സുരക്ഷിത സ്ഥാനത്തേക്ക്, ഒരു വീട്ടിലേക്ക് മാറി താമസിക്കുന്ന അവസരത്തിൽ അവർ അവരെ അലി റളിയല്ലാഹു അൻഹു മാറ്റി പാർപ്പിച്ചപ്പോൾ അവർ താമസിച്ച വീടിന് മുമ്പിൽ രണ്ടാളുകൾ വന്ന് ആയിഷ ഉമ്മയോട് സംസാരിക്കണം. എന്താ ഒരാൾ പറഞ്ഞത്? ആയിഷ ഉമ്മയോട് ഒരാൾ പറഞ്ഞത്, രണ്ട് പേരിൽ ഒരാൾ പറഞ്ഞത്, ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉഖൂക്കാണ് ഉള്ളത്. ഉഖൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാക്കളെ ദ്രോഹിക്കൽ, ആ രീതിയിൽ, അഥവാ ഞങ്ങൾ നിങ്ങളെ ദ്രോഹിക്കും എന്നർത്ഥത്തിൽ. അതാണ് ഇതിലൊക്കെ നിങ്ങൾക്ക് തരാനുള്ള കൂലി, ജുസീത്തി അന്ന ഉമ്മന ഉഖൂക്ക എന്നാണ് അവർ പറഞ്ഞത്, ഒരാൾ പറഞ്ഞത്. അവരൻ പറഞ്ഞത് എന്താ? യാ ഉമ്മന തൂബി ഫഖദ് അഖ്തഅ്തി, ഉമ്മ തൂബി.

0: ചെയ്തോളീ, നിങ്ങളടുത്ത് തെറ്റ് വന്നിരിക്കുന്നു. ഇത് ആയിഷ റളിയല്ലാഹു തആലയോട് പറയുകയാണ് രണ്ടാളുകൾ അവരുടെ വീട്ടുവാതിൽക്കൽ വന്നിട്ട്. ഈ സമയം അലി റളിയല്ലാഹു തആലനു ഇത് അറിഞ്ഞപ്പോൾ അൽ ഖഅഅ ബിൻ അംറിനെ അവിടേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ആ രണ്ടാളുകളെ പിടിക്കാൻ പറഞ്ഞു. അജ്ലാൻ സഅദ് എന്നീ രണ്ട് വ്യക്തികളാണ്. അലി എന്താണ് അവരെ ചെയ്തത്? ചമ്മട്ടി കൊണ്ട് 100 അടി അവർക്ക് ശിക്ഷയായി നൽകുകയാണ് ചെയ്തത്. 100 അടി ശിക്ഷയായി നൽകുകയാണ് ചെയ്തത്. എന്തിന്? ആയിഷ റളിയല്ലാഹു തആലയെ അവർ മോശമായി വിളിച്ച് സംസാരിച്ചത് കാരണത്താൽ. ഇത് ഇമാം ഇബ്നുൽ അസീർ അവിടുത്തെ കാമിൽ എന്ന താരീഖിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആലയെ ഇവർ പറഞ്ഞതുപോലെ ദുരുദ്ദേശപരമായിട്ട് വന്നിട്ടില്ല, അലിയാരോട് യുദ്ധത്തിന് വന്നിട്ടില്ല. യുദ്ധം ഉണ്ടാകാതെ മുസ്ലിമീങ്ങൾ ഒന്നിക്കാൻ ഐക്യപ്പെടാൻ ഒരു മാതാവെന്ന നിലക്ക് ഇടപെടാൻ മാത്രമാണ് ആയിഷ റളിയല്ലാഹു തആലനെ വന്നത്. അത് അലീനറിയാം, അലി റളിയല്ലാഹുവിനെ അറിയാം. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആലനെ മോശമായി പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തആലന് പറഞ്ഞവരെ പിടിച്ച് 100 അടി വീതം അവർക്ക് നൽകുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. ഇത് അലീന് ആയിഷ റളിയല്ലാഹു തആലനെയോടുള്ള ആ ആദരവിൻ്റെ ഉദാഹരണമാണ്. ഇവിടെ ആയിഷ റളിയല്ലാഹു തആലനെ എത്ര മഹതിയാണ്, എത്ര വിജ്ഞാനമുള്ള മഹതിയാണ്. ദീനീ കാര്യങ്ങളിൽ സഹാബികളെല്ലാവരും അവലംബിച്ചിരുന്നത് ആയിഷ റളിയല്ലാഹു തആലനെയാണ്. അബൂ മൂസ അശ്അരി പറയുന്നുണ്ട്, ഞങ്ങൾ സഹാബികളിൽ ദീനീ വിഷയത്തിൽ എന്തൊരു വിഷയവും അറിയേണ്ടതുണ്ട് എങ്കിൽ സഹാബികൾ ആശ്രയിച്ചിരുന്നത് പലപ്പോഴും ആയിഷയെയാണ്. ആയിഷയുടെ പാണ്ഡിത്യം, അവരുടെ അറിവ് അതൊക്കെയും ഏറെ പ്രസിദ്ധമാണ്. പക്ഷേ ഒരു മസല ചോദിക്കുമ്പോൾ അലിയുടെ അടുക്കലേക്ക് നിയോഗിക്കുകയാണ് എന്നിന് അലിയാരോട് ചോദിക്കാൻ, അദ്ദേഹമാണ് എന്നേക്കാൾ കൂടുതൽ അറിവുള്ളവൻ എന്ന് ആയിഷ റളിയല്ലാഹു തആലനെ പറയാണ്. ഇതൊക്കെ അറിയിക്കുന്നത് സഹോദരന്മാരെ എന്താണ്, ആയിഷ റളിയല്ലാഹു തആലയുടെ അടുക്കൽ അലിയിനുള്ള സ്ഥാനവും അലിയിനോടുള്ള ആയിഷ റളിയല്ലാഹുവിനായുടെ ആദരവുമാണ്. ഇതൊക്കെ ഇവിടെ ഈ ചരിത്ര ഉദാഹരണങ്ങൾ എടുത്തുദ്ധരിക്കുന്നത്, ഉണർത്തുന്നത് എത്രമാത്രം സ്നേഹത്തിൽ വർത്തിച്ചിരുന്ന വ്യക്തിത്വങ്ങളാണ് ഇവരെല്ലാം എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് നബി കുടുംബത്തോടുള്ള അടുപ്പം, ബന്ധം, നബി കുടുംബത്തിന് ആയിഷ റളിയല്ലാഹു തആലയോടുള്ള അടുപ്പം, ബന്ധം, ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഇതുപോലെ ധാരാളം നമുക്ക് വേറെയുമുണ്ട്. ഇവിടെ ചില സംഭവങ്ങളിലൂടെ മാത്രം ഈ ഒരു ഭാഗം മനസ്സിലാക്കുവാൻ, വിശദീകരിക്കുവാൻ ഉദ്ദേശിച്ചു എന്ന് മാത്രം. മനസ്സിലാക്കാം, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി തയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: മാഷാഅല്ലാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത്, അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: പീസ് റേഡിയോയിൽ ഇൻസൈറ്റ്, ശ്രോതാക്കളുടെ അകക്കണ്ണിലേക്ക് വെളിച്ചമേകുന്ന പ്രോഗ്രാം. സമകാലിക സമൂഹത്തിന് ഖുർആനിൻ്റെ സാരോപദേശങ്ങൾ എന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് ഷമീർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദന ഇൽമ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ശത്രുക്കൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിൻ്റെ വ്യാപനവും ഇസ്ലാമിൻ്റെ പ്രചാരണവും ഇവിടെ നടന്നു കഴിഞ്ഞാൽ, ഇസ്ലാമിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ആളുകൾ സ്വീകരിച്ചാൽ തങ്ങളുടെ ബിസിനസ് മാഫിയകൾ തകർന്നു പോകുമെന്നും തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അംഗീകാരവും സ്വാധീനവും സമ്പത്തുമൊക്കെ ഇല്ലാതെയാകും എന്ന് മനസ്സിലാക്കിയ, തിരിച്ചറിഞ്ഞ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ബോധപൂർവം പടച്ചുവിടുന്ന ഒന്നാണ് ഇസ്ലാമോഫോബിയ. ഇസ്ലാമിനെ ഭീതിയുടെ മതമായി അഴുക്കാക്കി ചിത്രീകരിച്ച് അരുക്കാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം. എന്നാൽ അതിനപ്പുറത്ത് ഇസ്ലാമിനെ കൃത്യമായി സത്യസന്ധമായി അറിയാൻ പഠിക്കാൻ തയ്യാറാകുന്ന ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ഇസ്ലാം ലോകത്തിന് ഇന്ന് എന്നല്ല എന്നും ആവശ്യമുള്ള ഒന്നാണ് എന്നാണ്. മനുഷ്യൻ്റെ ഏത് പ്രതിസന്ധികൾക്കും ഏത് പ്രയാസങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന മനുഷ്യനെ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ്, ദൈവികമായ വെളിപാടാണ്, മാർഗനിർദ്ദേശമാണ് പരിശുദ്ധ ഇസ്ലാം എന്നത് ആ ഇസ്ലാമിനെ പ്രമാണങ്ങളിലൂടെ പഠിച്ച് അടുത്തു നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആർക്കും ബോധ്യപ്പെടുമെന്നതിൽ തർക്കമില്ല. എത്രയോ കാര്യങ്ങൾ മനുഷ്യ സമൂഹത്തിൽ ഇന്ന് ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് സാമ്പത്തിക രംഗത്തെ ചൂഷണങ്ങളും അന്യായങ്ങളും അക്രമങ്ങളും. തനിക്കെങ്ങനെയെങ്കിലും പണം കിട്ടണമെന്നല്ലാതെ അത് അനുവദനീയ മാർഗം ആയ മാർഗമാണോ അന്യായമാണോ അക്രമമാണോ എന്നൊന്നും നോക്കാതെ ഏത് വിധേനയും സമ്പാദിക്കാനും പണം വാരിക്കൂട്ടാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ആളുകൾ സ്വാഭാവികമായും എന്തു ചെയ്യും? അയാൾ ഭക്ഷണ പദാർത്ഥങ്ങളുടെ നിർമ്മാതാവും വിതരണക്കാരനുമാണെങ്കിൽ അതിലൂടെ ആളുകൾക്ക് അവരുടെ ശരീരത്തിന് ആരോഗ്യത്തിന് ഹാനികരമായ വല്ലതുമാണോ അപകടം വരുത്തോ എന്നൊന്നും പരിശോധിക്കാതെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ലാഭമെന്ന രീതിയിൽ ആളുകളെ കൊന്നാലും പ്രകൃതിയെ നശിപ്പിച്ചാലും സമൂഹത്തിൽ അപകടങ്ങൾ സൃഷ്ടിച്ചാലും അതൊന്നും കുഴപ്പമല്ല, എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ പോക്കറ്റിലേക്ക് പൈസ കിട്ടണം എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകൾ, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ ഇടപെടലുകളും ഉപദേശങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അയ്യുമാ ലഹ്മിൻ നബതമിൻ സുഹ്തിൻ ഫന്നാറു ഔലാബി. ഏതൊരു മനുഷ്യൻ്റെ മാംസഭാഗങ്ങൾ ഹറാമിലൂടെ തടിച്ചുകൊഴുത്തു വളർന്നു വരുന്നുവോ നരകത്തീയായിരിക്കും അതിനേറ്റവും അർഹപ്പെട്ടത് എന്ന്. അഥവാ ഒരാളുടെ ന്യായമായ അവകാശങ്ങൾ നമ്മൾ ഹനിച്ച് അല്ലെങ്കിൽ അനർഹമായി കരസ്ഥമാക്കുന്നുവെങ്കിൽ, അതൊരു നയാ പൈസയാണെങ്കിൽ പോലും, ഒരു ചെറിയ സംഖ്യയാണ് എങ്കിൽ പോലും, നമുക്ക് അർഹതയില്ലാത്തത് നമ്മൾ വാങ്ങിക്കൊണ്ടുപോയാൽ, നമ്മളത് അപഹരിച്ചെടുത്താൽ, അത് നമ്മൾ ഭക്ഷണമായി കഴിച്ചാൽ, വാഹനമായി ഉപയോഗിച്ചാൽ, വീടായി ഉപയോഗിച്ചാൽ, എങ്ങനെയാണെങ്കിലും അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. നരകത്തീയായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് എന്ന ഉത്ബോധനത്തിലൂടെ, ഉപദേശത്തിലൂടെ സാമ്പത്തിക രംഗത്തെ കൃത്യമായ ഒരു ധാർമ്മികത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, പരലോകത്ത് നമ്മളെല്ലാവരും മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരപ്പെടും. ആദ്യം സൃഷ്ടിച്ച അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നമ്മെ സൃഷ്ടിക്കാൻ യാതൊരു പ്രയാസവുമില്ല. ആ പടച്ചിറബ് കൊണ്ടുവന്ന് വിചാരണയുടെ കോടതിയിൽ നിർത്തുന്ന രംഗം, ആ സന്ദർഭത്തിൽ സമ്പത്തിനെ സംബന്ധിച്ച് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നാണ്. ആ ചോദ്യം അതിന് കൃത്യമായ മറുപടി നൽകിയതിന് ശേഷമല്ലാതെ നിന്നിടത്തുനിന്ന് കാലൊന്നും മാറ്റിച്ചവിട്ടാൻ അള്ളാഹു അനുവദിക്കുകയില്ല. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസത്തിൽ, ഒരു മനുഷ്യനും തൻ്റെ കാൽപാദങ്ങൾ നീക്കാൻ, ഒരടി മാറി നിൽക്കാൻ, നീങ്ങി നിൽക്കാൻ സാധിക്കുകയില്ല. മൂന്ന് നാല് ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയതിനു ശേഷമല്ലാതെ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാമ്പത്തികമായ കാര്യങ്ങളെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. വഅൻ മാലിഹി, സമ്പത്തിനെക്കുറിച്ച് ചോദ്യമുണ്ടാകും. സമ്പത്തിനെക്കുറിച്ച് രണ്ട് ചോദ്യം. മിൻ ഐനക്തസബഹു വഫീമ അംഫഖഹു. ഏത് വിധേന, ഏത് മാർഗത്തിലൂടെ നീ ആ സമ്പത്ത് സമ്പാദിച്ചു? അത് ഹറാമിലൂടെയാണോ, അന്യായത്തിലൂടെയാണോ, അക്രമത്തിലൂടെയാണോ, കളവിലൂടെയും ചൂഷണത്തിലൂടെയും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഒക്കെയാണോ എങ്കിൽ തീർച്ചയായും ആ ചോദ്യത്തിൽ നീ പരാജയപ്പെടും. ഇനി സമ്പാദിച്ചത് ന്യായമായ മാർഗത്തിലൂടെയാണെങ്കിൽ തന്നെ, അനീതിയില്ലാതെ, കൊള്ളയില്ലാതെ, ചതിയില്ലാതെ, വഞ്ചനയില്ലാതെ, മാന്യമായ രീതിയിലാണ് സമ്പാദിച്ചത് എങ്കിൽ പോലും, വഫീമ അംഫഖഹു, അത് ചെലവഴിച്ചത് എങ്ങനെയാണ്? എൻ്റെ സമ്പത്ത് ഞാൻ തോന്നിയതുപോലെ ചെലവഴിക്കും എന്ന മനോഭാവമാണോ? കുടുംബത്തിലും പരിസരത്തിലും സമൂഹത്തിലുമൊക്കെ അവശരും അശണരുമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സഹോദരങ്ങളും സുഹൃത്തുക്കളും നാട്ടുകാരുമൊക്കെ ഉണ്ടായിട്ട് അവരെ പരിഗണിക്കാതെ, ശ്രദ്ധിക്കാതെ, അവർക്കൊന്നും ചെലവഴിക്കാതെ, ആഡംബരത്തിലൂടെ ദൂർത്തടിച്ച് തോന്നിയതുപോലെ ചെലവഴിച്ച്, കാരണം ഞാനുണ്ടാക്കിയ പൈസ ഞാൻ ചെലവഴിക്കും, തോന്നിയതുപോലെ എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യും, നിങ്ങളാരാ ചോദിക്കാൻ എന്ന രീതിയിലാണെങ്കിൽ അവിടെയും അള്ളാഹു തടഞ്ഞു നിർത്തുമെന്നാണ്. വഫീമ അംഫഖഹു, ഏത് മാർഗത്തിൽ ചെലവഴിച്ചു എന്നത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായി സാമ്പത്തിക രംഗത്തെ അച്ചടക്കവും വളരെ വ്യക്തമായ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന ഇസ്ലാം ഈ രാജ്യത്ത് വേണോ, ഈ സമൂഹത്തിന് ആവശ്യമുണ്ടോ എന്ന് പരിശോധിച്ചാൽ മനസാക്ഷിയെ അംഗീകരിക്കുന്ന സമൂഹത്തിൽ സന്തോഷവും സമാധാനവും നിർഭയത്വവും ഒക്കെ കളിയാടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇസ്ലാമിനെ ഭീതിയോടുകൂടി കാണുകയല്ല ചെയ്യുക. മറിച്ച് ഇസ്ലാമിനെ ഇവിടെ സ്വീകരിക്കുകയും ആദരിക്കുകയും പ്രചരിപ്പിക്കുവാനും അതിൻ്റെ ആശയങ്ങൾ സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കുവാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അതേപോലെ തന്നെ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന മറ്റൊരു വലിയ പ്രതിസന്ധിയാണ് മനസ്സമാധാനമില്ല എന്നത്. സ്വസ്ഥതയും സമാധാനവും നിർഭയത്വവും കിട്ടാത്തതുകൊണ്ട് അലയുകയാണ് മനുഷ്യന്മാർ. എവിടെയെല്ലാം ചെന്ന് ഏതിലൂടെയെല്ലാം ശാന്തി കിട്ടും, സമാധാനം കിട്ടും എന്നന്വേഷിച്ച് നടക്കുന്ന ആളുകൾ, അതിന് ഏറ്റവും നല്ല ഒരു പരിഹാരം, ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നു. നമ്മുടെ എല്ലാം സ്വന്തം കൈകളിൽ തന്നെയുണ്ട്, അത് ശരിയായ രീതിയിൽ നമ്മൾ വിനിയോഗിച്ചാൽ മതി എന്ന രീതിയിലാണ് പ്രവാചകന്റെ ഉപദേശം. അതായത് ഇന്ന് ആളുകൾ സങ്കടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം തൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വലിപ്പവും വിശാലതയും കാണുവാനും നോക്കുവാനും തയ്യാറാകുന്നതിന് അപ്പുറത്ത് കിട്ടാതെ പോയ ഒന്നോ രണ്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചാണ് ആളുകളുടെ ചിന്തയും ആലോചനയും വർത്തമാനങ്ങളും എല്ലാം. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം. നിങ്ങൾക്ക് സ്വന്തമായി കിടന്നുറങ്ങാൻ ആരും ഇറക്കിവിടാത്ത ഒരു വീടെങ്കിലും ഉണ്ടെങ്കിൽ, അതൊരു ചെറ്റക്കൂരയാണെങ്കിലും സ്വന്തമായിട്ടുണ്ടെങ്കിൽ വാടക കൊടുക്കേണ്ടതില്ല, ആരും നിങ്ങളെ ഇറക്കിവിടുകയില്ല. സൗകര്യങ്ങൾക്ക് ചിലപ്പോൾ ചില പരിമിതികളും കുറവുകളും ഉണ്ടെങ്കിലും അതുണ്ടെങ്കിൽ അതുപോലും ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട് നിങ്ങളുടെ പരിസരത്തിൽ, അറിവിൽ, കുടുംബത്തിൽ, നാട്ടിലൊക്കെ. അവരെ നിങ്ങൾ കാണണം, ഓർക്കണം. അതേപോലെ നിങ്ങൾക്ക് രണ്ട് കാലുകൾക്കും വൈകല്യങ്ങളില്ല, രണ്ട് കൈകൾക്കും പ്രയാസങ്ങളില്ല, പിടിക്കാനും നടക്കാനും ഓടാനും ചാടാനും ഒക്കെ പറ്റുന്ന ആരോഗ്യ സൗകര്യങ്ങളുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട്, അവരെ നിങ്ങൾ കാണണം, കേൾക്കണം, ഓർക്കണം. അതല്ലാതെ കുറേ കിട്ടിയിട്ടും 99 കിട്ടി, 100 കിട്ടിയില്ലെങ്കിൽ ആ കിട്ടാത്തതിനെ സംബന്ധിച്ചല്ല നിങ്ങൾ പരിതപിക്കേണ്ടത്, വിഷമിക്കേണ്ടത്, സങ്കടപ്പെടേണ്ടത്. കിട്ടിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചോർത്ത് അതിന് നന്ദി കാണിക്കാൻ, അത് നൽകിയ പടച്ചറബിൻ്റെ ഉപദേശനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ബാധ്യതകൾ നിർവഹിക്കാൻ, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ തയ്യാറായി കഴിഞ്ഞാൽ ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, തീർച്ചയായും നിങ്ങൾക്കൊരു പരിഭവവും പ്രയാസവും ഉണ്ടാവില്ല. മാനസികമായ പിരിമുറുക്കങ്ങളും ടെൻഷനും അതേപോലെ തന്നെ ഡിപ്രഷനും ഒന്നും ഉണ്ടാവില്ല. എനിക്കതില്ല, എനിക്കിതില്ല, എനിക്ക് കിട്ടിയത് പോരാ, അതിൽ കുറവ് വന്നു എന്നൊക്കെയുള്ള പരാതികളും പരിഭവങ്ങളുമാണല്ലോ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ, സമ്പത്തിൻ്റെ കാര്യത്തിൽ, ഓരോ അനുഗ്രഹങ്ങളുടെയും വിഷയത്തിൽ ആളുകളിങ്ങനെ പ്രയാസങ്ങളും പരിഭവങ്ങളും പറയുമ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോൾ മനസ്സറിഞ്ഞ്, മനസ്സ് നിറച്ച് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയാതെ പോകുന്നത് ഈ തെറ്റായ വീക്ഷണ വച്ചു പുലർത്തുന്നത് കൊണ്ടാണ്. ഇല്ലാത്തവരെ കാണാതെ ഉള്ളവരെ, തന്നേക്കാൾ കൂടുതൽ കിട്ടിയ ആളുകളെ മാത്രം കണ്ട് അവരിലേക്ക് മാത്രം കണ്ണു പായിച്ച് അത് കിട്ടാത്തതിൻ്റെ പേരിൽ പരിതപിച്ച് വിഷമിച്ച് നിൽക്കുന്ന ആളുകൾക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല, സ്വസ്ഥതയുണ്ടാവുകയില്ല. അവരുടെ മനസ്സിനെ ക്ഷമിപ്പിക്കാൻ, മനസ്സിൻ്റെ ദാഹം ക്ഷമിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ പിരാന്ത് പിടിച്ച് നെട്ടോട്ടം ഓടുന്ന അവസ്ഥയായിരിക്കും. അതേപോലെ തന്നെ ഇന്ന് ആധുനിക സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഭക്ഷണ സംസ്കാരം തന്നെ ഇന്ന് മാറിയിരിക്കുകയാണ്. താൽക്കാലികമായ സുഖത്തിനും ആസ്വാദനത്തിനും വേണ്ടി എന്താണ് എന്നറിയാതെ എല്ലാം വാരി വലിച്ചു തിന്നുന്ന രീതി. പക്ഷെ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, അല്ലയോ മനുഷ്യരെ, തീർച്ചയായും നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചെന്ന ഭൂമിയിലെ വിഭവങ്ങളിൽ നിന്ന് ഹലാലും ത്വയ്യവുമായത് ഭക്ഷിക്കുക എന്നാണ്. ഭക്ഷണത്തെ സംബന്ധിച്ച് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന രണ്ട് അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഗുണം നൽകുന്ന ഫലഭൂയിഷ്ടമായ അല്ലെങ്കിൽ ഗുണമൂല്യങ്ങളുള്ള പോഷകമൂല്യങ്ങളുള്ള ഭക്ഷണങ്ങളായിരിക്കണം. അതാണ് തൊയ്യിബ്, വിശിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ. അപ്പോൾ ജങ്ക് ഫുഡ് ശരീരത്തിന് ഒരു ഗുണവുമില്ലാത്ത, കുറേ അപകടങ്ങളും പ്രയാസങ്ങളും വരുത്തുന്ന ഹാനികരമായ യാതൊന്നും തിന്നാനോ കുടിക്കാനോ പാടില്ല എന്നത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെന്ന് പറഞ്ഞത് ഹലാലുമായിരിക്കണം, അള്ളാഹു അനുവദിച്ചതായിരിക്കണം. ഹലാലെന്നത് സ്റ്റിക്കറൊട്ടിച്ച് രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു സംഗതിയായിട്ടല്ല. നമ്മെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കിത്തന്ന കാരുണ്യവാനായ പടച്ചിറബ് പെർമിറ്റ് ചെയ്തതാണോ അനുവദിച്ചതാണോ അതിന് പറയുന്നതാണ് ഹലാൽ. അത് ഭക്ഷണത്തിൽ മാത്രമല്ല, വാക്കിലുണ്ട്, പ്രവൃത്തികളിലുണ്ട്, പെരുമാറ്റങ്ങളിലുണ്ട്, കച്ചവടത്തിലുണ്ട്, ഇടപാടുകളിലുണ്ട്, എല്ലാറ്റിലുമുണ്ട്. നോട്ടത്തിലുണ്ട്, ഇരുത്തത്തിലുണ്ട്, നടത്തത്തിലുണ്ട്, വസ്ത്രം ധരിക്കുന്നത് എല്ലാറ്റിലും അള്ളാഹു അനുവദിച്ചതിന് ഹലാൽ എന്നും നിഷിദ്ധമാക്കിയതിന് ഹറാമും എന്നും പറയും. അപ്പോൾ അള്ളാഹു അനുവദിച്ചതായിരിക്കണം നിങ്ങൾ കഴിക്കേണ്ടത്. അള്ളാഹു നിഷിദ്ധമാക്കിയ ശവം, പന്നിമാംസം, അതേപോലെ ചത്തതും ചീഞ്ഞതും ഒക്കെയായിട്ടുള്ള മോശപ്പെട്ട സംഗതികൾ, വിഷലിപ്തമായ സംഗതികൾ, അത് നിങ്ങൾ കഴിക്കരുത്. ഇങ്ങനെ ഹലാലും തൊയ്യിബുമായ, പടച്ചവൻ അനുവദിച്ചതും നിങ്ങളുടെ ശരീരത്തിന് ഗുണകരവുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ കഴിക്കുക എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ആ വചനം സൂറത്തുൽ ബക്കറയിലെ 2:168 വചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ആധുനിക സമൂഹത്തിന് ഖുർആനിൻ്റെ ഈ മാർഗനിർദ്ദേശങ്ങൾ വളരെ വിലപ്പെട്ടതാണ് എന്ന് മാത്രമല്ല, അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഖുർആൻ കാണിക്കുന്ന ആ വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് നിർഭയമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലോകത്തും നാളെ പരലോകത്തും ശാന്തിയും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കും. അള്ളാഹു അവൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പിൻപറ്റുവാനുള്ള ഹൃദയവിശാലതയും സൗഭാഗ്യവും നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാല്ലാ, ശ്രോതാക്കളുടെ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്, സമകാലിക സമൂഹത്തിന് ഖുർആനിൻ്റെ സാരോപദേശങ്ങൾ. സംസാരിച്ചത് ഷമീർ മദീനി.
4: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 0.5 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ടബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചുവസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
5: നമ്മളിനി നേരെ തിരുമൊഴികളിലേക്ക് പോകുന്നു.
6: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
5: തിരുമൊഴികളിൽ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അബി റാഫിഉ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽജാറു അഹഖു ബിസഖബിഹി. ബിസ്രഡി ശ്രോതാക്കളെ, ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ നൽകിയിട്ടുള്ള ഒരു നബിവചനമാണ് വായിച്ചത്. ഹദീസ് നിവേദനം ചെയ്യുന്നത് അബൂ റാഫിഉ അൽ ഖിബ്തി എന്നറിയപ്പെടുന്ന ഇബ്രാഹിം മൗല അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിയാണ്. അബൂ റാഫിഉ എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായത്. ഇബ്രാഹിം എന്നാണ് അദ്ദേഹത്തിന് യഥാർത്ഥ നാമമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അദ്ദേഹം സാബിത് എന്ന പേരാണ് അദ്ദേഹത്തിൻ്റേത് എന്നും ചില ഉദ്ധരണികളുണ്ട്. അദ്ദേഹം ഒരു ഖിബ്തിയായിരുന്നു. ഖിബ്തു വംശജനായതുകൊണ്ടാണ് അദ്ദേഹത്തെ അബൂ റാഫിഉ അൽ ഖിബ്തി എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ച അടിമയാണ് എന്നും നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അബൂ റാഫിഉ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിരുന്നു എന്നാണ് കാണാനാവുക. ഹിജറ 40 ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മരണം. ആദ്യകാലഘട്ടത്തിൽ അദ്ദേഹം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിൻ്റെ കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്നു എന്നും ചരിത്രം നമ്മെ അറിയിക്കുന്നുണ്ട്. ഇവിടെ അബൂ റാഫി റളിയല്ലാഹുഅൻഹു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുകയുണ്ടായി, അൽ ജാറു അഹഖു ബി സഖബിഹി. അൽ ജാർ, ജാറെന്ന് പറഞ്ഞാൽ അയൽക്കാരൻ, അയൽക്കാരനാണ് അഹഖ്, ഏറ്റവും അർഹതയുള്ളത്, അവകാശമുള്ളത്. ബി സഖബിഹി, തൻ്റെ സാമീപ്യത്തിന്, തൻ്റെ അടുപ്പത്തിന്, അതായത് പങ്കുകാരനാവാൻ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് വാങ്ങാൻ, കച്ചവടത്തിന്, അതിനൊക്കെ കൂടുതൽ അർഹതയുള്ളതും അവകാശമുള്ളതും അത് അയൽക്കാരനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിക്കുന്നത്. പല സന്ദർഭങ്ങളിലും അല്ലെങ്കിൽ ഒന്നിലധികം സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ സംസാരിച്ചതായിട്ട് ചില റിപ്പോർട്ടുകളിലുണ്ട്. സ്വഖബ് എന്നാണ് ഇവിടെ ഉപയോഗിച്ചത്. എന്നാൽ ചില റിപ്പോർട്ടുകളിൽ സഖബ്, സീൻ, ഖാഫ്, ബാ, അതും ഉപയോഗിച്ചിട്ടുണ്ട്. അയൽപ്പക്കം, സാമീപ്യം എന്ന അർത്ഥത്തിന്, ഏറ്റവും അടുത്തത്, അടുത്തുള്ളത്, തൊട്ടടുത്തത് എന്നൊക്കെ അർത്ഥത്തിന് ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അൽ ജാറു അഹഖു ബി സഖബിഹി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അയൽവാസിയാണ് പങ്കുകാരനാവാൻ അല്ലെങ്കിൽ വാങ്ങാൻ കൂടുതൽ അർഹൻ എന്നാണ്. ഒരു വസ്തു വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് വിൽക്കുമ്പോൾ അത് ഏറ്റവും വാങ്ങാനുള്ള അർഹത അതിനടുത്ത് താമസിക്കുന്ന അയൽവാസിക്കാണ്. അദ്ദേഹത്തോട് അന്വേഷിച്ച്, അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ പരിഗണിച്ച് മറ്റുള്ളവരെ പരിഗണിക്കാവൂ എന്ന രൂപത്തിലാണ് ഇതിൻ്റെ വിശദീകരണങ്ങൾ. മറ്റു റിപ്പോർട്ടിലുള്ളത് അഹഖു ബി ഷഫഅത്തിൻ എന്നാണുള്ളത്. വില കൊടുത്തു വാങ്ങാനുള്ള, വില കൊടുക്കാനുള്ള അവകാശം, ഏറ്റവും കൂടുതൽ അവകാശം എന്നാണ് ഇവിടെ ഷഫഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇസ്ലാം വളരെ കൃത്യമായി ചില കാര്യങ്ങൾ സാമൂഹ്യ ജീവിതത്തിൽ അനിവാര്യമായും മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ പല സന്ദർഭങ്ങളിൽ ബോധ്യപ്പെടുത്തിയുള്ള കൂട്ടത്തിലൊന്നാണിത്. ഇത് അബൂ റാഫി റളിയല്ലാഹു അൻഹു പറയാനുള്ള ഒരു കാരണത്തെക്കുറിച്ച് ഹദീസിൻ്റെ സന്ദർഭത്തിൽ നമുക്ക് നാം വായിക്കുന്നുണ്ട്. സഅദ് ബിൻ മാലിക്കിനോ അല്ലെങ്കിൽ സഅദ് ബിൻ അബി വക്കാസ് രണ്ടു പേരിലും ചില റിപ്പോർട്ടുകൾ കാണാം. ഒരു വസ്തു വീട് വിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽക്കാരനാണ് ഇത് ഏറ്റവും അടുപ്പമുള്ളവൻ, വാങ്ങാൻ ഏറ്റവും അവകാശമുള്ളവൻ എന്ന് പറയുന്നത് ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ താങ്കൾക്ക് ഞാനിപ്പോൾ ഈ വിലക്ക് നൽകുമായിരുന്നില്ല എന്ന് പറയുന്നതായിട്ട് കാണാം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ വളരെ പ്രോത്സാഹിപ്പിച്ചതാണ് അയൽവാസിക്ക് താൻ വിൽക്കുന്ന അല്ലെങ്കിൽ താൻ താമസിച്ചിരുന്ന വീടിനോട്, തൻ്റെ അയൽവാസിയോട്, തൻ്റെ വീടിനോട് ഏറ്റവും അടുത്തുള്ളവനാണല്ലോ അയൽവാസി. അപ്പോൾ നാം വിൽക്കുന്ന ആ വസ്തു, ആ വീട് അയൽവാസിക്കാർ താൽപ്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിനാണ് അത് നൽകേണ്ടത് എന്നതാണ്, അതിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ഈ വിഷയത്തിൽ ഏറ്റവും അടുത്ത അയൽവാസിക്ക് കൊടുക്കുമ്പോൾ അല്പം വില കുറഞ്ഞാണ് ലഭിക്കുന്നതെങ്കിൽ കൂടി അവരെ ആരും ആദ്യം പരിഗണിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നതാണ് സൂചന. വല്ലാത്തൊരു ദീർഘവീക്ഷണമാണല്ലോ ഇസ്ലാമിന് ഈ വിഷയത്തിലുള്ളത്. ഒരുപക്ഷെ ഇഷ്ടപ്പെടാത്തവർ, തൻ്റെ അടുത്ത് താമസിക്കുന്ന അയൽവാസി ഇഷ്ടപ്പെടാത്തൊരാളാണ് ആ സ്ഥലം എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് ഉപദ്രവമുള്ള ഒരാളാണ് ആ വീട് എടുക്കുന്നതെങ്കിൽ, ഈ അയൽക്കാരന് ജീവിതാവസാനം വരെ അതൊരു ദുരന്തമായി മാറും. മാത്രമല്ല, അതോടൊപ്പം അയൽവാസി എത്രമാത്രം പരിഗണിക്കണമെന്നും അയാൾക്ക് അവർക്ക് എത്രമാത്രം സ്ഥാനവും അതേപോലെ മഹത്വവുമുണ്ടെന്നും പ്രാധാന്യമുണ്ടെന്നും ഒക്കെ പിന്നെ മനസ്സിലാക്കാൻ കൂടി ഈ ഹദീസ്, ഈ സംഭവം നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. പലരും അയൽവാസികളെ അറിയിക്കാതെയാണ് സ്ഥലവും വീടൊക്കെ വിൽക്കാറുള്ളത്. മറ്റാരെങ്കിലും താമസം തുടങ്ങുമ്പോഴോ ഒരു സ്ഥലത്തിന് മതിൽ കെട്ടുമ്പോഴോ ഒക്കെയാണ് അയൽക്കാർ അതറിയുന്നത്. അതുണ്ടാകാൻ പാടില്ല എന്നാണ് ഇത് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാൾക്ക് പങ്കുള്ള ഒരു വസ്തുവാണ്, ഒരു സ്ഥലമാണ്, ഒരാൾ തൻ്റെ ഷെയർ വിൽക്കുന്നതെങ്കിൽ തൻ്റെ കൂടെയുള്ള ആ ഷെയറിൻ്റെ പങ്ക് അല്ലെങ്കിൽ ആ പങ്കുകാരനോട് ആ വസ്തുവിൻ്റെ ഒരു ഭാഗം ആർക്കാണ് അവനോടുകൂടി ചോദിച്ച് തൻ്റെ ഭാഗം വിൽക്കാവൂ. അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ പ്രഥമ പരിഗണന അദ്ദേഹത്തിന് നൽകണം. ആവശ്യക്കാരനാണെങ്കിൽ, ആഗ്രഹമുള്ളവനാണെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കണം. ഇങ്ങനെ സാമൂഹ്യം, നീതി, മാനുഷിക പരിഗണന, അയൽപക്ക ബന്ധം, തൻ്റെ കൂടെയുള്ള പങ്കുകാരൻ്റെ സ്ഥാനം എന്നിവയൊക്കെ പരിഗണിക്കുന്നു ഇസ്ലാം എന്നത്. ഇസ്ലാമിൻ്റെ മഹത്വമാണ്. ഈ ദീനിൻ്റെ എല്ലാ വശങ്ങളും മനുഷ്യത്വപരമാണ്, മാനവികത നിറഞ്ഞു നിൽക്കുന്നതാണ്. നാം കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
8: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓരോ ദിവസവും വലിയ സന്തോഷം നൽകിക്കൊണ്ട് വൈജ്ഞാനികമായ ഒരു വിവരം സമ്മാനിച്ചുകൊണ്ട് തിരുമൊഴികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹദീസുകൾ നമ്മൾ പഠിക്കുക, അത് മനസ്സിലാക്കുക. ഹദീസുകൾ പഠിക്കുമ്പോൾ ശരിക്ക് ആ ജീവിതത്തിൽ നിന്ന്, നബി ജീവിതത്തിൽ നിന്ന് നമ്മളൊരു സന്ദർഭം അത് അടർത്തിയെടുത്ത് അത് വിശകലനം ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ നബി എങ്ങനെ പ്രതികരിച്ചു, എങ്ങനെ അത് കൈകാര്യം ചെയ്തു എന്നതൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയാണ്. ആ വാചകം നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്.
9: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തൻ്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തൻ്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിൻ്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൻ്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിൻ്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിൻ്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറത്ത് യൂനുസിലെ 16-17 വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ജാസിൽ ജാഫർ അൽ ഹിക്കമി.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂനുസ് എന്ന അധ്യായത്തിലെ 15 കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ മനസ്സിലാക്കി വെച്ചത്. ഇൻഷാ അല്ലാ 16 ആയത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം.

به فقد لبثت فيكم عمرا من قبله أفلا تعقلون.

0: به فقد لبثت فيكم عمرا من قبله أفلا تعقلون.
1: ആയത്തിൻ്റെ സാരം പറയുക. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാനിത് ഓതി കേൾപ്പിക്കുകയോ നിങ്ങളെ അവനിത് അറിയിക്കുകയോ ചെയ്യില്ലായിരുന്നു. ഇതിന് മുമ്പ് കുറേ കാലം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? കഴിഞ്ഞ ആയത്തുകളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹിയാകുന്ന ഖുർആൻ അതാ വിശ്വാസികൾക്ക് പാരായണം ചെയ്തു കൊടുക്കുന്നു. അതിലെ ആയത്തുകൾ വ്യക്തമാണ്, സ്പഷ്ടമാണ്, ഏതൊരാളുടെയും മനസ്സിനെ ആകർഷിക്കുന്ന തലത്തിലാണ് അതിൻ്റെ ഓരോ ആയത്തുകളും സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെയൊക്കെ ആയത്തുകൾ കേൾക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച അവിശ്വാസികളുടെ പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരുന്നു. അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ഖുർആനല്ല വേണ്ടത്, വേറൊരു ഖുർആൻ എന്ത് ചെയ്യണം, കൊണ്ടുവന്നു തരണം. അതായത് അവർക്കിഷ്ടമുള്ള, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വിശുദ്ധ ഖുർആൻ അവർക്ക് ആവശ്യമാണ്, അതാണ് അവർക്ക് വേണ്ടത് എന്നവർ പറയുന്നു. അതല്ലെങ്കിൽ പൂർണ്ണമായ രൂപത്തിൽ ഈ വിശുദ്ധ ഖുർആനിനെ മാറ്റിക്കൊണ്ട് മറ്റൊരു ഖുർആനാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നു. ആ സമയത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുന്നത്, എനിക്ക് മാറ്റം വരുത്തുവാനോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാനോ അനുവാദമില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെല്ലാം അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. വഹീനെ കവച്ചു വെക്കുന്ന രൂപത്തിൽ, വഹീൻ്റെ മുകളിലായിക്കൊണ്ട് എൻ്റെ സംസാരം ഞാൻ ഒരിക്കലും സംസാരിക്കുകയില്ല, മറിച്ച് എന്താണോ അള്ളാഹു എനിക്ക് വഹിയായി നൽകിയിട്ടുള്ളത് അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വഹീനെ ധിക്കരിക്കുക, വഹീനെ നിഷേധിക്കുക, വഹീനെ നിരാകരിക്കുക എന്നതെല്ലാം ഞാൻ ഭയപ്പെടുന്നു, ഒരു വമ്പിച്ച ദിവസം വരാനുണ്ട്, ആ ദിവസത്തെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട് എന്നാണ് തൊട്ട് മുമ്പുള്ള ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ആ ആശയത്തെ ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല വിശുദ്ധ ഖുർആൻ, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുള്ളത്. അതുമാത്രമല്ല, നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളുടെ കൂടെ എത്ര വർഷം താമസിച്ചിട്ടുണ്ട്, എൻ്റെ അറിവെന്താണ്, എനിക്കിങ്ങനെയൊന്ന് സ്വന്തമായി ഉണ്ടാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണല്ലോ എന്നിങ്ങനെയുള്ള ആശയമാണ് പതിനാറാമത്തെ ആയത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഖുൽ, നബിയെ താങ്കൾ പറയണം. ഖുൽ എന്ന പ്രയോഗം, അത് പറയാൻ പോകുന്ന കാര്യം അത് വളരെ ഗൗരവപ്പെട്ടതാണ്, വിശേഷിച്ചും പറയേണ്ടതാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഖുൽ എന്ന കൽപ്പനയുടെ ക്രിയ. കാരണം വിശുദ്ധ ഖുർആനിലെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയേണ്ടതാണ്, എന്നിട്ടും അള്ളാഹു ഖുൽ എന്ന് പറയുന്നുണ്ട് എങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട് എന്നാണ്. ലൗ ഷാ അല്ലാഹു, ലൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നെങ്കിൽ എന്ന അർത്ഥമാണ്. ഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, മാ തലൗതുഹു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്ത് തരുമായിരുന്നില്ല. അവിടെയുള്ള മാ എന്നത് നഫീൻ്റെ മായാണ്. തല യത്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരായണം ചെയ്യുക, അതാണ് തിലാവത്തുൽ ഖുർആൻ, ഖുർആനിൻ്റെ പാരായണം. വല അദ്റാകും ബി, അദ്റാ യുദ്രി എന്ന് പറഞ്ഞാൽ അറിയിക്കുക, ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക. വല അദ്റാകും, അള്ളാഹു നിങ്ങൾക്ക് അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. അപ്പോൾ ആയത്തിൽ പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്, അള്ളാഹു ഉദ്ദേശിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുന്നത്, അള്ളാഹു നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി തരുന്നത് എല്ലാം അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ്, അല്ലാതെ എൻ്റെ ഉദ്ദേശം കൊണ്ടല്ല, എൻ്റെ സ്വമേധയാലുള്ള താല്പര്യം കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ദൂതനാണ് ഞാൻ, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ള പ്രവാചകനാണ് ഞാൻ. പ്രവാചകനെന്ന നിലയ്ക്ക് എന്താണോ എൻ്റെ സൃഷ്ടാവ് പറയുന്നത് അത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നതാണ് ഞാനിവിടെ ചെയ്യുന്ന കർത്തവ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്താൻ. അതുമാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിഷ്ടത്തിൽ ഇത് ചെയ്യുന്നതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് മനസ്സിലാക്കിയത്, അള്ളാഹു വഹിയായി എത്തിച്ചു കൊടുത്തത്, അത് പ്രകാരം ഓതിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് സത്യമാണ് നബി കളവല്ല പറയുന്നത് എന്ന് ആ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കളവായിരുന്നെങ്കിൽ എല്ലാ ആളുകൾക്കും അത് പറയാൻ സാധിക്കും. കളവ് എന്നത് ഒരിക്കലും ആർക്കും പറയാൻ സാധിക്കാത്തതല്ല, അതിനെ തൊട്ട് മനുഷ്യർ അശക്തരല്ല, സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്കും പാരായണം ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അവർക്കൊന്നും സാധിച്ചിട്ടില്ല എന്നത് എന്തിനെ അറിയിക്കുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു കൊടുത്ത ഖുർആൻ അത് അള്ളാഹുവിങ്കലിൽ നിന്നാണ് എന്നതിനെ അറിയിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാം റബ്ബിൽ നിന്നാണ്, റബ്ബിൻ്റെ ഉദ്ദേശപ്രകാരമാണ്, റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ്, റബ്ബിൻ്റെ കൽപ്പനപ്രകാരമാണ് ഞാൻ നിങ്ങൾക്ക് വഹി എത്തിച്ചു തന്നത് എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ആ ആശയത്തെ ഉറപ്പിക്കാൻ വേണ്ടി, ഇതെൻ്റെ വകയുള്ളതല്ല, റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് എന്നതിനുറപ്പിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബലി. ഫഖദ്, ഖദ് എന്നത് ഹർഫു തൗക്കീദാണ്, തൗക്കീദിൻ്റെ ഹർഫാണ്, ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടി വരുന്ന ഹർഫ്. ഇവിടെ പറയുന്നത് ലബിസ്തു, ലബിസ എന്ന് പറഞ്ഞാൽ താമസിക്കുക, ലബിസ്തു ഞാൻ താമസിച്ചിട്ടുണ്ട്, ഫീക്കും നിങ്ങൾക്കിടയിൽ, ഉമറം മിൻ ഖബലി കുറച്ചു കാലം, വഹി ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കിടയിൽ താമസിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രകൃതം നിങ്ങൾക്കറിയാം, എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാം, എനിക്കെത്ര അറിവുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഇതൊക്കെ ആലോചിച്ചാൽ തന്നെ ഞാൻ ഈ പറയുന്നതൊന്നും എൻ്റെ വകയല്ല, മറിച്ച് റബ്ബിൻ്റെ അടുക്കലിൽ നിന്നാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസ്തനും സത്യസന്ധനും ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിട്ടാണ് അവർക്കിടയിൽ ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് അൽ അമീൻ എന്ന പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീൻ്റെ മുമ്പ് പ്രസിദ്ധനായതും. റോമയിലെ ചക്രവർത്തിയായ ഹിറക്കൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാല. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ അദ്ദേഹത്തെ കളവാക്കിയിരുന്നു, അദ്ദേഹം കള്ളനാണ് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കളവ് വന്നു ചേരുന്നുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിച്ചിരുന്നു. ആ സമയത്ത് ശത്രുവായ, ശത്രുപക്ഷത്ത് നിന്നിരുന്ന, പിന്നീട് ഇസ്ലാം സ്വീകരിച്ച അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇല്ല, അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ല എന്നാണ്. ഒരു ശത്രുവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനാണ് എന്നതിന് സാക്ഷ്യം വഹിക്കുന്നത്. സാധാരണ കവികൾ പാടാറുള്ളത് പോലെ, വൽ ഫദ്ലു മാ ഷഹിദത് ബിഹിൽ അഅദാഉ, യഥാർത്ഥ ശ്രേഷ്ഠത എന്നാൽ ശത്രുക്കൾ സാക്ഷ്യപ്പെടുത്തിയ ശ്രേഷ്ഠതയാണ്. അങ്ങനെ ഹിറക്കൽ പറയുന്നുണ്ട്, ഫഖദ് അഅരിഫു അന്നഹു ലം യകുൻ ലിയദഅൽ കദീബ അലന്നാസി ثم يذهب فيكذب على الله. ജനങ്ങളോട് അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം അള്ളാഹുവിനോട് കളവ് പറയുക? എങ്ങനെയാണ് അള്ളാഹുവിനെ ധിക്കരിക്കുക? വഞ്ചിക്കപ്പെടുന്ന, പെട്ടെന്ന് വഞ്ചിക്കാൻ സാധിക്കുന്ന ദുർബലരായ മനുഷ്യന്മാരോട് പോലും സത്യസന്ധമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനോട് എന്തായാലും സത്യസന്ധത പുലർത്തിയിട്ടുണ്ട് എന്നാണ് ഹിറക്കൽ പറഞ്ഞതിൻ്റെ ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വർഷത്തോളം അവർക്കിടയിൽ ജീവിച്ചു, എന്നിട്ട് ഒന്നും തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ, ഇതെൻ്റെ വകയല്ല, മറിച്ച് ഇത് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ 69-70 ആയത്തുകളിൽ സമാനമായ ആശയം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അം ലം യഅരിഫു റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ. ഒരു ആശ്ചര്യത്തോടുകൂടി ചോദിക്കുകയാണ്, അവർക്ക് റസൂലിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണോ അവർ റസൂലിനെ നിഷേധിച്ചത്? അല്ല എന്നാണ്. അവർക്ക് കൃത്യമായി അറിയാം, പക്ഷെ എന്തുകൊണ്ട് അവർ റസൂലിനെ അംഗീകരിച്ചില്ല? അവരുടെ ധാർഷ്ട്യവും അഹങ്കാരവും കോപവും നിമിത്തമാണ് അവർ അംഗീകരിക്കാതിരുന്നത്. മറിച്ച് റസൂലിന് എഴുത്തറിയില്ല, റസൂലിന് വായന അറിയില്ല, റസൂൽ അത്രയൊന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ വളരെ കൃത്യമായി ബോധ്യമുള്ള ആളുകളാണ് മക്കയിലെ മുശ്രിക്കുകൾ. റസൂലിൻ്റെ അവസ്ഥ അറിയാത്തത് കൊണ്ടല്ല റസൂലിനെ നിഷേധിച്ചത്, മറിച്ച് അഹങ്കാരം മൂലമാണ്. അം യഖൂലൂന ബിഹി ജിന്ന ബൽ ജാഅഹും ബിൽ ഹഖ് വ അക്സറുഹും ലിൽ ഹഖ് കാരിഹൂൻ. എന്നിട്ട് അള്ളാഹു വീണ്ടും ചോദിക്കാൻ, അദ്ദേഹത്തിന് ഭ്രാന്തുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? ബൽജാ അഹുംബിൽ ഹഖ്, സത്യവുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. പക്ഷെ അധികം ആളുകളും സത്യത്തെ വെറുക്കുന്ന ആളുകളാണ്. ഈ ആയത്ത് നമ്മുടെ സമൂഹത്തെ വരച്ചു കാട്ടുന്ന ഒരു വളരെ വലിയ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അസത്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ, അസത്യങ്ങൾ നാടുനീളെ വാണുകൊണ്ടിരിക്കുമ്പോൾ, സത്യം പ്രചരിപ്പിക്കാൻ ഒരുങ്ങുന്ന ആളുകൾ അവർ കളിയാക്കലുകൾക്ക് വിധേയമാകും, അവരൊറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും, അവർ പറഞ്ഞ വാക്കുകൾ കൂട്ടിമാറ്റപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളുണ്ടാകും. എന്നിരുന്നാലെല്ലാം സത്യത്തോടൊപ്പം നിലകൊള്ളുകയാണ് യഥാർത്ഥ വിശ്വാസികളുടെ എപ്പോഴുമുള്ള നിലപാട് എന്ന് നമുക്കിത് വ്യക്തമാക്കി തരികയാണ്. അതുകൊണ്ട് ഏതൊരവസ്ഥയിലും ആര് വെറുത്താലും ശരി, ആര് വെറുത്തില്ലെങ്കിലും ശരി, സത്യമെന്താണോ അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഏതൊരു പ്രബോധകൻ്റെയും ഉദ്ദേശം. അള്ളാഹു പറയുന്നത് വഅക്സറുഹും ലിൽ ഹഖി കാരിഹുൻ, അവരുടെ കൂട്ടത്തിൽ അധികം ആളുകളും സത്യത്തോട് വെറുപ്പുള്ള ആളുകളാണ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ സത്യത്തെ വെറുക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ നേരിട്ട സുന്നത്താണ്, അവരുടെ ചര്യയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്നല്ല വിചാരിക്കേണ്ടത്, മറിച്ച് മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ പാതയിലാണ് നമ്മളും സഞ്ചരിക്കുന്നത് എന്നോർത്ത് സമാധാനപ്പെടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന ചോദ്യവുമായിട്ടാണ്. അതായത് നിങ്ങളൊന്ന് കാര്യമായി ചിന്തിക്കണം, എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം, വഹി വരുന്നതിന് മുമ്പുള്ള എൻ്റെ സംസാരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, എൻ്റെ ഇടപെടലിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം, എല്ലാം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അത് കൃത്യമായി മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾ വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വളരെ സുപ്രധാനമായ പാഠങ്ങളിലൊന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം. അള്ളാഹു തൻ്റെ അടിമകളെ സൃഷ്ടിച്ചു, ആ അടിമകൾക്ക് പ്രവാചകനെ അയച്ചു, അവിടെ നിർത്തിയില്ല, മറിച്ച് അവർക്ക് വേണ്ട ഒരു വേദഗ്രന്ഥം കൂടി അള്ളാഹു പറഞ്ഞുകൊടുത്തു എന്നാണ്, അയച്ചു കൊടുത്തു എന്നാണ്. ഇതൊക്കെ റബ്ബിൻ്റെ വിശാലമായ കാരുണ്യത്തെയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഞാനുണ്ടാക്കിയതാണ് എന്ന് പറയുന്നില്ല. റസൂലിന് പ്രശസ്തി നേടാൻ, ആളുകൾക്കിടയിൽ സ്ഥാനം കിട്ടാൻ ഞാൻ വലിയ ആളാണ് എന്ന നിലക്കൊക്കെ റസൂലിന് പറയാമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, മറിച്ച് റബ്ബിൻ്റെ അടുക്കലിൽ നിന്നാണ്, വഹിയാണ്, ഞാൻ അത് എത്തിച്ചു തരുന്ന ഒരു ഇടയാളൻ മാത്രമാണ് എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതാണ് ഈ ആയത്തിൻ്റെ തഫ്സീറായി, വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആയത്തിൻ്റെ ഓരോ പദങ്ങളും കൃത്യമായി പഠിക്കുകയും ആശയങ്ങൾ മനസ്സിലാക്കുകയും പ്രധാനപ്പെട്ട പാഠങ്ങളെ എഴുതിയെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ആത്മാർത്ഥമായി പഠിക്കുന്ന അവൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്ത് യൂനുസിലെ 16-17 വചനങ്ങളാണ് നാം പഠിച്ചത്. പ്രവാചകന്റെ സത്യസന്ധത. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽഹിക്കമി.
3: ഒരുപക്ഷെ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളയെ ഒരു സാധാരണക്കാരൻ കണ്ടൊരു സംഭവം ഉണ്ടല്ലോ. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരു യാത്രയിൽ ഒരു സ്ഥലത്തെത്തി, പള്ളിയിൽ പുറത്ത് കിടക്കാൻ വേണ്ടി അന്വേഷിച്ചു പോയി. അപ്പൊ പള്ളിയുടെ ചെരുവിൽ കിടക്കാൻ ആരും സമ്മതിക്കണില്ല. പള്ളിയിലെ അന്നത്തെ മുക്രിക്ക സമ്മതിക്കണില്ല, എവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രശ്നമാക്കി. അപ്പൊ ഇയാൾക്കും അറിയില്ല ഇത് ലോകത്ത് അറിയപ്പെടുന്ന അഹമ്മദ് ബിൻ ഹംബൽ പണ്ഡിതനാണ്, ഇമാമുസ്വന്നയാണ് എന്ന് മനസ്സിലാക്കാതെ പള്ളിയിലെ മുക്രി ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പതുക്കെ ഇറങ്ങി പുറത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് കാണുന്നു, ഒരു ഒരു ഹുബ്സ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ്. അങ്ങനെ ഷോപ്പ് ഒരു കാണുന്നു, വളരെ അവിചാരിതമായി അവിടെ എത്തി. അപ്പൊ അയാൾ പറഞ്ഞു ഇവിടെ കയറി കിടന്നോളൂ. അപ്പൊ അയാൾ നാളെ രാവിലത്തേക്കുള്ള ഹുബ്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് രാത്രി. അപ്പൊ ഇവിടെ കയറി കിടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവിടെ കയറി അവിടെ ഷെൽട്ടർ കിട്ടിയ സമയത്ത് സംസാരിക്കുമ്പം നിങ്ങളിപ്പോൾ എന്തിനാണ് എന്നെ സഹായിച്ചത് എന്നർത്ഥത്തിൽ അദ്ദേഹം തിരിച്ചു ചോദിച്ചു. അപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളോട് അദ്ദേഹം പറഞ്ഞു, പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ആളുകളെ സഹായിക്കുന്നതുകൊണ്ട് മറ്റൊക്കെയാണ് റബ്ബെൻ്റെ എല്ലാ പ്രാർത്ഥനക്കും ഉത്തരം നൽകുന്നുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതായത് അദ്ദേഹം ഇങ്ങനെ അസ്തഗ്ഫിറുള്ള ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് ഇങ്ങനെ ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. അപ്പം അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ള തിരിച്ചങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ശുക്ര് ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് എന്ത് നിയമത്താണ് കിട്ടിയത്, ഇപ്പോഴും വഴിയോരത്തെ ഖുബ്സ് കട തന്നെയാണല്ലോ എന്ന് ചോദിച്ചു ഒരു കൗതുകത്തിൽ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ എനിക്ക് ആവശ്യമായതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്, ഒന്നും തരാതെ പോയിട്ടില്ല. ഇനി എൻ്റെ ആഗ്രഹം ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇമാം സുന്ന അഹമ്മദ് ബിൻ ഹംബൽ ഉണ്ട്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൊതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന് മാത്രം ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. അപ്പം അഹമ്മദ് ബിൻ ഹംബൽ റഹിമു പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ആ പിന്നെ പള്ളിയിൽ എനിക്ക് ഇടം തരാതിരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ വേണ്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അഹമ്മദ് ബിൻ ഹംബലാണ് എന്ന് പരിചയപ്പെടുത്തിയ ഒരു സംഭവം കേട്ടിട്ടുണ്ടാവും. സാധ്യത
4: അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളാഹിന്റെ ചരിത്രത്തിൽ ധാരാളം ഇങ്ങനത്തെ വിഷയങ്ങൾ പൊതുവെ നമ്മൾ കാണും. അദ്ദേഹം ഒരു പള്ളിയിൽ ചെന്ന് ആ പള്ളിയിൽ ജമാഅത്തിന് കൂടി, നമസ്കാരത്തിന് കൂടി, അപ്പോൾ അവിടുത്തെ ആളിങ്ങനെ പറയണ അഹമ്മദ് ബിൻ ഹംബൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കത്തിക്കാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്ന് വെച്ചാന്ന് പറഞ്ഞു, ഞാനാണല്ലോ ഈ അഹമ്മദ് ബിൻ ഹംബൽ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതാണ്. ഈ വാഴലിങ്ങൾ ആളുകളെ വന്ന് എടുത്ത് കയ്യിൽ നിന്നിടുന്ന ടൈപ്പ് ആളുകളുണ്ട്. അപ്പം അയാൾ പറഞ്ഞാൽ ജനത സ്വീകരിക്കൂല എന്നുള്ളതുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ കാര്യമൊന്നുമല്ല, പക്ഷേ ഇമാ അഹമ്മദ് ബിൻ ഹംബൽ പറയാത്തൊരു കാര്യം ഇമാ അഹമ്മദ് ബിൻ ഹംബലിലേക്ക് ചേർത്തിയിട്ട് പറഞ്ഞിട്ട് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ശ്രമമാണ് മൂപ്പര് നടത്തുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹ് വഅല ആലിഹി വസഹ്ബിഹി വമൻവാലാഹ്. അമ്മാ ബഅദ്, ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തുതന്ന ഒട്ടേറെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമുക്ക് കുടിക്കാനും നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ജീവി ജന്തുജാലങ്ങൾക്കുമൊക്കെ കുടിക്കാനുമൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹം. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്തായ അനുകൂലമായ വേളവർഷം ഉണ്ടായാൽ മാത്രമേ നമുക്ക് വെള്ളത്തിൻ്റെ ലഭ്യത ഉണ്ടാവുകയുള്ളൂ. വിശിഷ്യ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നദിയുടെ തീരത്തുകൂടെ നടന്നു പോയപ്പം അവിടെ നിന്ന് ഒരു സ്വഹാബി വുളു എടുത്തപ്പോൾ അവിടുന്ന് ആ സ്വഹാബാക്കളോട് നൽകിയ ഉപദേശം കാണാം. അതായത്, നിങ്ങൾ നദിയിൽ നിന്നാണ് എങ്കിലും വുളു എടുക്കുമ്പോൾ കൃത്യമായി ആവശ്യമുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ടേ വുളു എടുക്കാവുള്ളൂ, അംഗശുദ്ധി വരുത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുന്ന കാര്യമാണിത്. സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം സഅദ് റളിയല്ലാഹു അൻഹു അംഗശുദ്ധി വരുത്തിയപ്പോൾ വുളു എടുത്തപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു നിർദ്ദേശമാണ്. അപ്പോൾ അവിടുന്ന് ചോദിക്കുകയുണ്ടായി, മാഹാദ സറഫ്, ഇതിൽ എന്ത് അമിതത്വമാണ്, ദുർവ്യയമാണ്, അഫിൽ വുദു ഇ സറഫ്, അംഗശുദ്ധി വരുത്തുന്നതിൽ മിസ്റാഫ് ഉണ്ടോ, അഫിൽ വുദു ഇ സറാഫ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, നഅം വ ഇൻ കുന്ത അലാ നഹരിൻ ജാർ, ഒഴുകുന്ന നദിയിൽ നിന്നാണ് എങ്കിലും നീ വുദു എടുക്കുന്നത് എങ്കിലും അതിലും മിതമായ ആവശ്യമുള്ളതല്ലാത്ത രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അമിതമായ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന രൂപത്തിൽ നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. ഈയൊരു സംഭവം പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ള കാരണം, നമ്മൾ മുസ്ലിംകളായി വിശ്വാസികളായി ജീവിക്കുമ്പോൾ, വിശിഷ്യ ഈ ഒരു ശക്തമായ ചൂടും വേനലുമുള്ള കാലത്ത് ജീവിക്കുമ്പോൾ പലരും വെള്ളത്തിന് പ്രയാസപ്പെടുമ്പോൾ മാത്രം ആണ് നമ്മൾ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ സ്വന്തം വീട്ടിലും നമ്മുടെ ചുറ്റുപാടിലും വെള്ളത്തിന് അമിതമായ പ്രയാസമുണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ചിന്ത വരിക. എന്നാൽ അങ്ങനെയല്ല, എല്ലാ സമയത്തും നമ്മൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ നമുക്ക് അനിവാര്യമുള്ള ആവശ്യമായ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു. വല തുസ്രിഫു, നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്, അമിതമായി എന്തും ഒന്നിനെയും ഉപയോഗിക്കരുത്, വെള്ളവും അതിൽ ഉൾപ്പെടും. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, കാരണം ദൂർത്തടിക്കുന്നവരെ, അമിതവ്യയം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. മാത്രവുമല്ല, ആ നിലക്ക് അമിതമായി ആവശ്യത്തിലധികം വസ്തുക്കൾ, അത് എന്തായാലും അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ നമ്മൾ വെള്ളത്തിന്റെ കാര്യമാണ് പറയുന്നത് എങ്കിലും അതുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇന്നൽ മുബദ്ദിരീന ഇഖ്വാന ഷയാത്തിൻ, ദൂർത്തടിക്കുന്നവർ അഥവാ അമിതമായി ചെലവഴിക്കുന്നവർ അവർ പിശാചിന്റെ സഹോദരങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലെ 27-ാമത്തെ ആയത്തിൽ പറയുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ വെള്ളം നമുക്ക് അത്യന്താപേക്ഷിതമായ ജീവിതത്തിലെ അനിവാര്യമായ ഘടകമാണ്. പക്ഷെ പലപ്പോഴും അതിന്റെ ഉപയോഗത്തിൽ നാം എത്രമാത്രം ശ്രദ്ധിക്കുന്നു, പുതുവെടുക്കുമ്പോഴും നമ്മൾ കുളിക്കുമ്പോഴും നമ്മൾ കാൽ കഴുകുമ്പോഴും ഒക്കെ നമുക്ക് അനിവാര്യമായ അത്യാവശ്യം കുറച്ച് വെള്ളം മതി. നമ്മൾ വെള്ളം അമിതമായി ഒഴിക്കുകയും അവിടെ കൈതൊട്ട് വൃത്തിയാക്കാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അമിതമായി വെള്ളം ഒഴിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അത്രയും സൂക്ഷ്മതാബോധത്തോടുകൂടി വെള്ളത്തെ ഉപയോഗിക്കാനാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജലത്തിൻ്റെ വെള്ളത്തിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ഖുർആന്റെ ചോദ്യം നോക്കൂ, സൂറത്തുൽ ഖലമിൽ അള്ളാഹു ചോദിക്കുന്നു, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യാതീകും ബിമാഇൻ മഅീൻ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നബിയെ താങ്കൾ പറയുക, നിങ്ങളുടെ ഈ അനുഗ്രഹമായ വെള്ളം വറ്റിപ്പോവുകയാണ് എങ്കിൽ, ഒരു സുപ്രഭാതത്തിൽ വറ്റിപ്പോയി കഴിഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് ഈ ശുദ്ധമായ നീരുറവ കൊണ്ടുവന്ന് തരിക എന്ന റബ്ബിൻ്റെ ചോദ്യമുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുഴുക്കെ ശക്തമായ മഴക്കാലമായാലും കിണറുള്ളവരായും ഇല്ലാത്തവരായാലും വെള്ളത്തിൻ്റെ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശക്തമായ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട് എന്നാണ് ഈ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളും ഹദീസ് വചനങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല സഹോദരങ്ങളെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ അംഗശുദ്ധി വരുത്താൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നിന്നുള്ള ബാക്കിയുള്ള വെള്ളം അല്ലേ, മറ്റ് തൊഹൂറല്ലാത്ത വെള്ളം അല്ലേ, അത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞ ശേഷം മറ്റുള്ള ചെടികൾക്കോ കൃഷികൾക്കോ മറ്റ് പിന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള മരങ്ങൾക്കുമൊക്കെ മറ്റു ജന്തുജീവജാലങ്ങൾക്കുമൊക്കെ കുടിക്കാനും അതൊക്കെ നനക്കാനുമൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധ കാണിക്കാറുണ്ടോ? അതൊക്കെ ആ വെള്ളമൊക്കെ വെറുതെ വേസ്റ്റായി പോകാറാണോ ചെയ്യുന്നത്? ഈ രൂപത്തിലുള്ള വളരെ ശക്തമായ ശ്രദ്ധയും സൂക്ഷ്മതയും ഈ വിഷയത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. അതിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ നമ്മൾ ശരിക്കും പുലർത്തി കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന്റെ ലഭ്യത, അമിതമായ വെള്ളത്തിന്റെ ഉപയോഗം ചുരുക്കുകയും ഉള്ള വെള്ളം വേണ്ടും വണ്ണം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കഴിയുകയും ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അള്ളാഹു സുബ്ഹാനഹു വതആല മഹത്തായ അനുഗ്രഹത്തെ നമ്മൾ അമിതമായി ഉപയോഗിച്ച് അനാവശ്യമായി ധാരാളമായി ഉണ്ടാകുമ്പോൾ തന്നെ അനാവശ്യമായി ഉപയോഗിക്കുമ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണം, അത് ജലക്ഷാമം നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ നമ്മൾ പ്രയാസപ്പെടുന്ന കാര്യമില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ വെള്ളത്തിന്റെ ഉപയോഗത്തിൽ ശ്രദ്ധ കാണിച്ച് വളരെ കൃത്യമായി റബ്ബിനോട് പ്രാപിച്ച് അതിനുവേണ്ടി തേടി മിതമായ വെള്ളത്തിന്റെ ഉപയോഗം നടത്തുന്നവരിൽ ഉൾപ്പെടെ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോയിൽ അടുത്തതായി ജനക്ഷേമം, കർഷകർക്കായി യന്ത്രവൽകൃത സൗകര്യങ്ങൾ എന്ന വിഷയത്തിലുള്ള ചർച്ചയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് യൂനുസ് അത്തിക്കോട്, കൂടെ അബ്ദുസ്സലാം വീട്ടി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തും കൃഷിയുമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. കൃഷി എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂടി ഒരു ഭാഗമാണല്ലോ. പക്ഷേ കാലോചിതമായ മാറ്റങ്ങൾ കൃഷി രീതിയിലും പ്രവർത്തനത്തിലൊക്കെ സ്വാഭാവികമായും വന്നിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇന്ന് ജനക്ഷേമം പരിപാടിയിൽ നമ്മൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്യുന്നത് കൃഷി രീതിയിലുള്ള ആധുനിക യന്ത്രവൽക്കരണവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിലുള്ളത്. ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ നമ്മുടെ കൂടെ അതിഥിയായി വന്നിട്ടുള്ളത് കാർഷിക എഞ്ചിനീയറിംഗിൽ ബിരുദവും കാർഷിക യന്ത്രവൽക്കരണത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള, ഇപ്പോൾ വയനാട് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിങ് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥനുമായിട്ടുള്ള യൂനുസ് അത്തിക്കോട്ടാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും.
8: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ
7: സർ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ജനക്ഷേമം പരിപാടിയിൽ താങ്കളുടെ തന്നെ ഒരു പ്രധാന